0: പിന്നെ സാധാരണയായിട്ട് ഇവർക്കത് ഗർഭം ധരിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും.
1: അതെ.
0: പിന്നെ വേറെ എന്തെങ്കിലും പ്രത്യക്ഷത്തിൽ നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത്, അല്ലെങ്കിൽ ഇത് ഉണ്ടെന്നിപ്പോൾ നമുക്ക് ഒരാൾക്ക് സാധാരണ ഒരു സ്ത്രീക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും?
1: അതെ, കോമൺ ആയിട്ട് ഇതിൻ്റെ ഈ ഗർഭപാത്രത്തിലെ മുഴകളെ സിംപ്റ്റംസിന് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന്, നമ്മുടെ ആർത്തവ സമയത്തുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് ക്രമാതീതമായ രക്തസ്രാവം, അതല്ലെങ്കിൽ സമയം തെറ്റിയുള്ള രക്തസ്രാവം, രക്തസ്രാവത്തിൻ്റെ സമയത്തുള്ള അതിക്രമാതീതമായ വേദന, അടിവായിട്ടുള്ള വേദന, ഇതെല്ലാമാണ് ആർത്തവ സമയത്തുള്ള ബുദ്ധിമുട്ടുകളായിട്ട് സാധാരണ അനുഭവപ്പെടുക. അതല്ലാതെ ഇതിൻ്റെ വലിപ്പം കാരണമുള്ള അടിവയറ്റിൽ ഇതേപോലെ ഒരു വലിപ്പത്തിലായിട്ട് നല്ല വലിപ്പത്തിലുള്ള മുഴകളാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട്, മൂത്രം ഒഴിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, അതേപോലെ തന്നെ ഹൈഡ്രോനെഫ്രോസിസ്, അതായത് കിഡ്നിയിലെ യൂറിൻ കെട്ടിക്കിടക്കുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഉണ്ടാവാറുണ്ട്. പിന്നെയുള്ളത് കൂടുതൽ ഗർഭം ധരിക്കുന്ന പ്രായത്തിലുള്ള സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഗർഭം ധരിക്കാനുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഗർഭാശയ മുഴകൾ കാരണം ഉണ്ടാവാറുണ്ട്.
0: ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ ലക്ഷണങ്ങൾ ഇപ്പോൾ നമുക്ക് മനസ്സിലായി എങ്ങനെയാണത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ഇനി ഇന്ന് നിലവിലുള്ള ചികിത്സാ രീതികൾ എന്തൊക്കെയാന്ന് പറയാമോ? വളരെ കോമൺ ആയിട്ട് കാണുന്ന ചികിത്സകൾ എന്തൊക്കെയാണ്?
1: ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ഇതൊരു ബിനൈൻ ആയിട്ടുള്ള, അതായത് പ്രശ്നമൊന്നും ഉണ്ടാവാതെ, ഇൻ കേസ് സിംപ്റ്റംസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ബിനൈൻ ആയിട്ട് നിൽക്കുന്ന ഒരു തരം മുഴകളാണ്. അപ്പോൾ അതിന് ഒരു മെഡിക്കൽ മാനേജ്മെൻ്റ് ഉണ്ട്. അത് മരുന്ന് കൊടുത്തുകൊണ്ട് തന്നെ അതിൻ്റെ സിംപ്റ്റംസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രിലിമിനറി ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ് അപ്രോച്ച്. അതല്ലാതെ പിന്നെയുള്ളത് സർജിക്കൽ ഓപ്ഷൻസ് ആണ്. അതായത് ഒന്നുകിൽ ഗർഭപാത്രം മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഈ ഗർഭപാത്രത്തിലെ മുഴകൾ മാത്രമായിട്ടോ എടുത്തു കളയുന്ന മയോമെക്ടമി ചികിത്സാ രീതികൾ. അപ്പോൾ ഇതല്ലാതെ ഇപ്പോൾ ഇൻ്റർവെൻഷൻ റേഡിയോളജി സംവിധാനത്തിലൂടെ നമ്മൾ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് യൂട്രൈൻ ഫൈബ്രോയിഡ് എംബളൈസേഷൻ അഥവാ യൂട്രൈൻ ആർട്ടറി എംബളൈസേഷൻ.
0: നൂതന ചികിത്സാ രീതിയാണ് ഇപ്പോൾ പറഞ്ഞപ്പോൾ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്ന അല്ലെങ്കിൽ തുടങ്ങിയ ഒരു ചികിത്സാ രീതിയാണ് ഇപ്പോൾ നമ്മളിന്ന് കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്നത്.
1: അതെ,
0: നോക്കാം നമുക്ക്. അപ്പോൾ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ഈ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ ചികിത്സ എടുക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് വരുന്നത് എപ്പോഴാണ്? അല്ലെങ്കിൽ ഇത് ഇപ്പോൾ തുടക്കത്തിൽ ഒരാൾ നമുക്ക് കണ്ടെത്തി ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം തന്നെ നമുക്ക് ഈ ഒരു ഈ ചികിത്സയിലേക്ക് പോകണോ, അതോ ആ സമയത്ത് നേരത്തെ നമുക്ക് സൂചിപ്പിച്ച പറഞ്ഞ പോലെ തന്നെ ഇൻറ്റേർണൽ മെഡിസിൻ, ഗുളികകളോ അല്ലെങ്കിൽ മറ്റു മരുന്നുകളോ കഴിച്ച് ഇത് ഭേദമാകാനുള്ള സാധ്യത ഉണ്ടോ? എങ്ങനെയാണ്, എപ്പോഴാണ് നമ്മൾ ഈ ഒരു ചികിത്സയിലേക്ക് നമ്മൾ വരേണ്ടത് എന്ന് പറയാം?
1: അതെ, പ്രാഥമികമായിട്ട് നമ്മൾ ഇതേപോലെ സിംപ്റ്റംസ് കണ്ടുവരികയാണെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സ്കാനിംഗ് ആണ്. അത് രണ്ട് രീതിയിലാണ്. ഒന്നുകിൽ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യണം, പ്രിലിമിനറി ആയിട്ട് ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുക. അപ്പോൾ അതിൽ നമുക്ക് അറിയാൻ പറ്റും ഗർഭാശയ മുഴകൾ കാരണമാണോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാരണമാണോ ഈ ആർത്തവ സമയത്തുള്ളതും മറ്റ് ബുദ്ധിമുട്ടുകളെല്ലാം ഉള്ളതെന്ന് കാരണം കണ്ടെത്താൻ പറ്റും. പിന്നെ അതിനുശേഷം നമുക്കൊരു എം ആർ ഐ സ്കാനിങ് നിർബന്ധമായിട്ടും ചെയ്യണം. ഈ ഗർഭാശയ മുഴകളാണെങ്കിൽ തന്നെ നമുക്കതൊരു ഏത് രീതിയിലുള്ളതാണ്, അതിൻ്റെ സൈസ് എത്രയാണ്, അതിൻ്റെ പൊസിഷൻ എങ്ങനെയാണ്, എത്രത്തോളം രക്തസപ്ലൈ അതിന് കിട്ടുന്നുണ്ട് എന്നുള്ളതെല്ലാം അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു എം ആർ ഐ സ്കാനിങ് നിർദ്ദേശിക്കുന്നത്. അതെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതെല്ലാം ചെയ്തു. പിന്നെ നമ്മൾ ഫോളോ അപ്പിൽ, അതായത് ഒരു കുറച്ച് കാലം കഴിഞ്ഞ് വീണ്ടും ചെയ്യുകയാണ്. അപ്പോൾ അതിലൊരു ഇൻ്റർവെൽ, അതായത് ഒരു സമയത്തിനുള്ളിൽ അതിൻ്റെ വലിപ്പം കൂടി വരികയാണ് അല്ലെങ്കിൽ സിംപ്റ്റംസ് ഇതേപോലെ മരുന്ന് കഴിച്ചിട്ട് കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും ഉണ്ടാവുന്നില്ല, അതേപോലെ അല്ലെങ്കിൽ ഗർഭം ധരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ള സ്ത്രീകൾ, ഇവരിലെല്ലാം നമുക്ക് ഈ ഒരു യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ ട്രീറ്റ്മെന്റ് ചെയ്യാവുന്നതാണ്
0: അവർക്ക് ഈ ചികിത്സ.
1: അതെ അതെ അതെ.
0: ഓക്കെ, സ്വാഭാവികമായിട്ടും നമ്മളെ ശ്രോതാക്കൾക്ക് ഒരു സംശയം ഉണ്ടാവും ഈ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ എന്ന ഈ പ്രക്രിയ എങ്ങനെയാണ് അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സർജറി പിന്നെ അവർക്ക് നേരത്തെ എല്ലാവർക്കും അറിയുന്ന ഒരു സിസ്റ്റമാണ് ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു ഫൈബ്രോയിഡ് എംബോളൈസേഷൻ എന്ന ഈ ഒരു പ്രക്രിയ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വിശദീകരിക്കാം.
1: അതെ, ഇത് ഒരു മെയിനായിട്ടൊരു ഡേ കെയർ അതല്ലെങ്കിൽ വളരെ മിനിമം ഹോസ്പിറ്റലൈസേഷൻ, അതായത് ഒരു ദിവസത്തെയോ മാക്സിമം ഒന്നോ രണ്ടോ ദിവസത്തെ ഹോസ്പിറ്റലൈസേഷൻ കൊണ്ട് ചെയ്യാവുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ്. അത് വളരെ മിനിമലി ഇൻവേസീവ് ആണ്. മിനിമലി ഇൻവേസീവ് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ കാര്യമായിട്ടുള്ള മുറിവുകളോ പാടുകളോ തുന്നലുകളോ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. വയറ് നമ്മൾ തുറക്കുന്നില്ല. കയ്യിലെയോ കാലിലെയോ ഒരു 90% കയ്യിലൂടെയാണ് നമ്മളിത് ചെയ്യാറ്. കയ്യിലൊരു ആൻജിയോഗ്രാം ചെയ്യുന്നത് പോലെ ഒരു ചെറിയ സൂചി അല്ലെങ്കിൽ ഒരു ഷീത്ത് കടത്തിവിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഒരു ട്യൂബ് കടത്തിവിട്ട് ഈ യൂട്രൈൻ ആർട്ടറികൾ, അതായത് ഗർഭാശയത്തിന് സപ്ലൈ ചെയ്യുന്ന രക്തക്കോലുകളെ വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ കാനലേറ്റ് ചെയ്യുന്നു. ഇതിനുശേഷം ചെറിയ കണികകൾ, പോളിവിനൈൽ ആൽക്കഹോൾ, എംബോസ്ഫിയർ എന്നൊക്കെ പറയുന്ന കണികകൾ ഉപയോഗിച്ച് ഇതിൻ്റെ രക്തക്കോയിലുകളെ നമ്മൾ അടച്ചു കളയുകയാണ് ചെയ്യുക. ഈ രക്തസപ്ലൈ നമ്മൾ അടച്ചു കളയുന്നത് മൂലം അതിന് ഓക്സിജനും വേണ്ട ബ്ലഡിലുള്ള ന്യൂട്രിയൻസൊന്നും കിട്ടാതെ ഈ ഗർഭാശയ മുഴകൾ കാലക്രമേണ ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ അത് ചുരുങ്ങി ചെറുതായി ഇല്ലാതായി പോകുന്നു. അപ്പോൾ മുഴുവനായിട്ട് ആ ഫൈബ്രോയിഡിനെ എടുത്തു കളയുന്നില്ല, പക്ഷെ അതിനെ ഒരു ചുരുക്കി ഒരു സ്കാറ് പോലെയാക്കി യൂട്രസിന് ഉള്ളിൽ തന്നെ നമ്മൾ വെക്കുകയാണ് ചെയ്യുന്നത്.
0: പിന്നെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കയ്യിലെ നരമ്പിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്.
1: അതെ അതെ,
0: കൂടുതലും കയ്യിലെ നരമ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വളരെ ചെറിയ രീതിയിൽ, അതായത് വേദനന്റെ ഒരു കാര്യം പറയണ വേണ്ട. അതുപോലെ എനിക്ക് തോന്നുന്നു സാറ് സൂചിപ്പിച്ച പോലെ തന്നെ അനസ്തേഷ്യന്റെ ആവശ്യം വരുന്നില്ല. പിന്നെ കൂടാതെ ഈ സ്ത്രീയിലെ ഗർഭപാത്രത്തിനെ നമ്മൾ അവിടെ തന്നെ നിലനിർത്തുന്നുണ്ട്.
1: അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഭാവിയിൽ ഗർഭം ധരിക്കാനും അവർക്ക് ആർത്തവം നോർമലായിട്ടുള്ള എങ്ങനെ രീതിയിലാണോ വരേണ്ടത് ആ രീതിയിൽ നമ്മളത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ നമുക്ക്
0: ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി സംശയം, മറ്റൊരു സംശയം വരിക. സാധാരണ അത് കേൾക്കുന്ന സമയത്ത് ശസ്ത്രക്രിയ ചെയ്യുന്ന ആ ഒരു പ്രക്രിയയും അല്ലെങ്കിൽ നമ്മുടെ സർജറിയും ഈ ഒരു ഫൈബ്രോയിഡ് എംബോളൈസേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന രോഗിക്ക് എന്താണ് കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടുക എന്നുള്ളത്?
1: അതെ, നമുക്ക് ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു മെയിൻലി ഒരു ഡേ കെയർ പ്രൊസീജിയറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് പേഷ്യൻ്റ് രാവിലെ വരികയാണെങ്കിൽ അന്നേ ദിവസം ചെയ്ത് വേദനയൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അന്നേ ദിവസം തന്നെ പേഷ്യൻ്റ് ഡിസ്ചാർജ് ആയി പോകാനും, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ദിവസം കടന്ന് നെക്സ്റ്റ് ഡേ പേഷ്യൻ്റ് ഡിസ്ചാർജ് ആയി പോകാനും സാധിക്കും. ഇതിന് നമുക്ക് കാര്യമായിട്ട് അനസ്തീഷ്യോ അല്ലെങ്കിൽ നട്ടിലിനുള്ള ഇഞ്ചെക്ഷനോ മയക്കലിൻ്റെയോ ആവശ്യമായിട്ട് വരുന്നില്ല. ചെയ്ത് കഴിഞ്ഞ് ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ പേഷ്യന് നടക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. അത് കഴിഞ്ഞ് വളരെ കുറഞ്ഞ ദിവസത്തെ റെസ്റ്റ് മാത്രമേ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ദൈനംദിന കാര്യങ്ങളിലേക്കും ജോലികളിലേക്കും പേഷ്യന് പ്രവേശിക്കാനായിട്ട് സാധിക്കും. പിന്നെ വയറിലോ ആടിവയറ്റിലോ കാര്യമായിട്ട് തുന്നലോ മുറിവോ പാടുകളോ ഒന്നും തന്നെ ഉണ്ടാവുന്നതല്ല. അപ്പോൾ സർജറി കഴിഞ്ഞാലുള്ള റെസ്റ്റ് പോലത്തെ ആവശ്യങ്ങൾ വളരെ കുറവാണ് യൂട്രൈൻ ആർട്ടി എംബോളൈസേഷൻ ചെയ്യുകയാണെങ്കിൽ.
0: ഓക്കെ, അപ്പോൾ ധാരാളം അഡ്വാൻറ്റേജുകളുണ്ട് നമ്മൾ നോക്കുമ്പോൾ. ഓപ്പൺ ശസ്ത്രക്രിയയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നന്നായിട്ട് പെയിനൊക്കെ അനുഭവപ്പെടും. പിന്നെ ഇതിന് ശേഷവും പെയിൻ ഉണ്ടാവുമെന്ന് ചില ആളുകളൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഫൈബ്രോയിഡ് എംബോളൈസേഷൻ എന്നുള്ളത് ഒരുപാട് അഡ്വാൻറ്റേജുകൾ നൽകുന്നുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിലേക്ക് അധികം ദിവസം ഇല്ലാത്ത നമുക്ക് തിരിച്ചു വരാം, ഹോസ്പിറ്റലൈസേഷൻ അധികം വേണ്ടി വരുന്നില്ല എന്നുള്ള അഡ്വാൻറ്റേജുകളൊക്കെ ഇതിനു കൂടെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ വലിയ ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച്, ജോലിക്ക് പുറത്തൊക്കെ പോകുന്ന ആളുകൾക്കൊക്കെ അധികകാലം ലീവ് എടുക്കാതെ തന്നെ അവരുടെ ആക്ടിവിറ്റിയിലേക്ക് തിരിച്ചെത്താൻ കഴിയും.
1: പിന്നെ ചെയ്തു കഴിഞ്ഞാലുള്ള വേദന ചെറിയ രീതിയിൽ ഈ ആർത്തവ സമയത്ത് ഉണ്ടാവുന്നതുപോലെ ഗർഭപാത്രത്തിൽ ചില ആൾക്കാരിൽ, വളരെ കുറഞ്ഞ ശതമാനം ആൾക്കാരിൽ അനുഭവപ്പെടാറുണ്ട്. അത് നമുക്ക് മെഡിക്കലി തന്നെ മരുന്നുകൾ ഉപയോഗിച്ച് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വേദനയാണ് ഉണ്ടാവാറ്.
0: ചെറിയ രീതിയിലുള്ള,
1: അത് കുറഞ്ഞ ശതമാനം പേഷ്യൻസിൽ. അവർക്ക് നമ്മൾ മരുന്ന് കൊടുത്ത് വേണ്ട രീതിയിൽ ചികിത്സിച്ച് കഴിഞ്ഞാൽ അവർക്ക് രണ്ടു ദിവസം കൊണ്ട് തന്നെ മാക്സിമം വേദനയൊന്നും ഇല്ലാത്ത രീതിയിൽ ആയിട്ട് മാറാവുന്നതാണ്.
0: സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന മറ്റൊരു സംശയം, ഇതിന് വലിയ അപകട സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിങ്ങനെ സാർ നേരത്തെ സൂചിപ്പിച്ചു, ഈ ഫൈബ്രോയിഡിലേക്ക് സപ്ലൈ വരുന്ന ബ്ലഡ് വെസൽസിനെ നമ്മൾ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് അതിനെ ഇത് ചെയ്യുന്നത്, പ്രവൃത്തി ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലോ അല്ലെങ്കിൽ ഈ ഗർഭാശയത്തിൽ തന്നെ മറ്റെന്തെങ്കിലും നമുക്ക് അപകട സാധ്യതകളോ അല്ലെങ്കിൽ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസോ ഉണ്ടോ എന്നുള്ളതൊന്ന് പറയാമോ?
1: അതെ, വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം നമുക്ക് മെയിനായിട്ടും ഇപ്പോൾ ഈ ഞാൻ ഈ പറഞ്ഞ പോലെ വേദന, അതായത് ചെയ്തു കഴിഞ്ഞാലുള്ള ഈ ഗർഭപാത്രത്തിനും മുഴകൾക്കും രക്തസപ്ലൈ നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന ഒരു ആർത്തവ സമയത്ത് ഉണ്ടാകുന്നത് പോലെയുള്ളൊരു അടിവയറ്റിലുള്ളൊരു വേദനയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കോംപ്ലിക്കേഷൻ. അപ്പോൾ അത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മരുന്നുകൾ ഉപയോഗിച്ച് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. വളരെ കുറഞ്ഞ ശതമാനം ആൾക്കാരിൽ പോസ്റ്റ് എംബോളൈസേഷൻ സിൻഡ്രോം, അതായത് ഓക്കാനം, ഛർദി പോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അതും ഇതേപോലെ നമുക്ക് മെഡിക്കൽ മാനേജ്മെൻറ്റ് വഴി തന്നെ സിംപ്റ്റംസ് എല്ലാം തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ ഗർഭം ധരിക്കാനുള്ള ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാരിലാണ് ഈ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ ചെയ്യാറ്. അപ്പോൾ അവർ നമുക്കൊരു 6 മന്ത്സ് ഗ്യാപ്പ്, ഗർഭം ധരിക്കുന്നതിനുള്ള ഒരു 6 മന്ത്സ് ഗ്യാപ്പ്, അതെ അതെ, അതിന് നമ്മളൊരു പറയാറുണ്ട്. പിന്നെ ചില ആൾക്കാരിൽ ഇതേപോലെ ഇൻഫെർട്ടിലിറ്റി ഒരു ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. സർജറി കഴിഞ്ഞതുപോലെ തന്നെയുള്ള ഗർഭം ധരിക്കാൻ ഇത് കഴിഞ്ഞാലും ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള രീതിയിലേക്ക് പോകാനുള്ള ഒരു ചെറിയ സാധ്യത, ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ഒരു ചെറിയ സാധ്യത ഉണ്ട്,
0: കുറഞ്ഞ ശതമാനം കാണിക്കുന്നത്.
1: അതെ,
0: ചികിത്സ കഴിഞ്ഞാൽ രോഗികൾക്ക് എന്തൊക്കെയാണ് അത് നേട്ടമുള്ളത്, അതുപോലെ തന്നെ ചികിത്സക്ക് ശേഷം രോഗികൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് കൂടി ഒന്ന് പറയാം.
1: അതെ, നമ്മൾ ഇപ്പോൾ ഈ പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ ദിവസം അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തെ ആൻറ്റിബയോട്ടിക്സും ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള മുൻകരുതലുകളും വേദനയ്ക്കുള്ള മരുന്നുകളും വളരെ ടൈമായിട്ട് തന്നെ കഴിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ ദൈനംദിന കാര്യങ്ങളിലേക്ക് പേഷ്യന് പ്രവേശിക്കാനായിട്ട് സാധിക്കും. പിന്നെ വേറെ തുന്നെടുക്കേണ്ടതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, സർജറിയുടെ മുറിവിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടാവുന്നതല്ല. അനസ്തീഷ്യയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, തലവേദന, കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ പേഷ്യൻസിന് ഉണ്ടാവാറില്ല.
0: ഓക്കെ, ഇനിയിപ്പോൾ മറ്റൊരു സംശയം, സ്വാഭാവികമായിട്ടും ഈ ഒരു ചികിത്സാ രീതി ഇപ്പം നമ്മളെ കേരളത്തിലൊക്കെ വ്യാപകമായിട്ട് ലഭ്യമാണോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ലഭ്യമാണോ എന്നുള്ളൊരു സംശയമുണ്ട്.
1: വളരെ ചുരുക്കം സെൻ്ററുകളിൽ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൻ്ററുകളിൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ, കാത്ത് ലാബ് സംവിധാനങ്ങളും ഇൻ്റർവെൻഷൻ റേഡിയോളജിസ്റ്റും അവൈലബിൾ ആയിട്ടുള്ള സെൻ്ററുകളിൽ ഇത് ലഭ്യമാണ്.
0: പിന്നെ മറ്റൊരു ഇതിലേക്ക് നമ്മൾ വരുമ്പോൾ, ഇത് സാധാരണക്കാർക്ക് പ്രാപ്യമാണോ, അല്ലെങ്കിൽ അവർക്ക് താങ്ങാവുന്നൊരു ഇതിൻ്റെ ഒരു ചികിത്സാ ചെലവുകൾ കമ്പയർ ചെയ്യുമ്പോൾ, സർജറിയുമായി കമ്പയർ ചെയ്യുമ്പോൾ അധികമാണോ, അല്ലെങ്കിൽ അതേ ലെവലാണോ അതോ കുറവുണ്ടോ?
1: നമുക്ക് ഒന്ന്, നമുക്ക് ഇപ്പോഴുള്ള അവൈലബിൾ ഇതിൻ്റെ വെച്ചിട്ട് ഇതിനുള്ള സാമഗ്രികളുടെ കോസ്റ്റ് അനുസരിച്ചിട്ടുള്ള രീതിയിൽ നല്ല കോസ്റ്റ്ലിയും അല്ല, പക്ഷേ സർജറിനേക്കാളും കുറച്ചൊരു മിനിമലി കുറച്ച് ചിലവുകൾ കൂടുതലായിട്ട് നമുക്ക് ഇതിൻ്റെ സാധനങ്ങൾ
0: കുറച്ച്
1: കൂടുതലായിട്ട് ഉണ്ടാവണം. പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ്സ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് താനും.
0: ഓക്കെ, അപ്പോൾ എങ്ങനെയായാലും ബെനിഫിറ്റ്സും കോസ്റ്റും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു പക്ഷേ സർജറിയിലേറെ
1: അതെ പ്രൊഡക്റ്റീവ് ലൈഫ്, ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് ഏറ്റവും മിനിമം റെസ്റ്റും ഏറ്റവും പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുക എന്ന് പറഞ്ഞ ഒരു മേജർ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ആ ഒരു
0: അതെ, അപ്പോൾ അങ്ങനെ ഉള്ള ഒരാളുകൾക്ക് ഏറ്റവും നല്ലത് ഇത് തിരഞ്ഞെടുക്കുന്നത് തന്നെയാണ്, ഈ ഒരു എംബോളൈസേഷൻ, ഫൈബ്രോയിഡ് എംബോളൈസേഷൻ.
1: പിന്നെ ഗർഭപാത്രം നിലനിർത്താൻ ആഗ്രഹമുള്ള ആൾക്കാർ, വീണ്ടും ഗർഭം ധരിക്കാൻ
0: ആഗ്രഹമുള്ള
1: ആൾക്കാർ, അതേപോലെ തന്നെ വീണ്ടും ഗർഭം ധരിക്കാൻ ആഗ്രഹമുള്ള പേഷ്യൻസ്, ഒരു സർജറി വേണ്ട എന്ന് ഉദ്ദേശിക്കുന്ന പേഷ്യൻസ്, മാസമുറ കൃത്യമായിട്ട് തന്നെ വരണം,
0: നിലനിർത്തണം
1: എന്ന് ആഗ്രഹിക്കുന്ന പേഷ്യൻസിന് യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ വളരെ ശാശ്വതമായ ഒരു ട്രീറ്റ്മെൻറ് ഓപ്ഷനാണ്.
0: ഓക്കെ, ഇനി മറ്റൊരു സംശയം, അല്ലെങ്കിൽ സാധാരണയായിട്ട് ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരു ട്രീറ്റ്മെൻറ്റ് വൺസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരിക്കൽ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞു, പിന്നീട് ഇത് വരാനുള്ള ഒരു സാധ്യത എന്താണ്, അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ?
1: അതെ, റിക്കറൻസ് റേറ്റ് വളരെ മിനിമം. ഇപ്പോൾ ഒന്നുകിൽ ഈ മുഴകൾക്ക് രണ്ടാമത് സൈസ് കൂടി വരാനുള്ളൊരു ചെറിയ സാധ്യത ഉണ്ട്, അതേപോലെ തന്നെ പുതിയതായിട്ടുള്ള മുഴകൾ ഉണ്ടായി വരാൻ, കാരണം നമ്മൾ ഗർഭപാത്രം മുഴുവനായിട്ട് എടുത്ത് കളയുന്നില്ല. അപ്പോൾ തിയററ്റിക്കലി ആ ഓർഗൻ അവിടെ നിലനിൽക്കുമ്പോൾ അതിനുള്ളിൽ വീണ്ടും മുഴകൾ ഉണ്ടായി വരാനുള്ള ഒരു ചെറിയ സാധ്യത ഉണ്ട്. അപ്പോൾ എങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് ഗർഭപാത്രം എടുത്തു കളയാതെ വീണ്ടും എംബ്ലൈസേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ അപ്പം അത് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഗർഭപാത്രത്തിന് സപ്ലൈ ചെയ്യുന്ന വേറെ രക്തക്കോയിലുകൾ വഴിയായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ രക്ത സപ്ലൈ കിട്ടുന്നത്. അപ്പോൾ ആ രക്തക്കോയിലുകളും നമ്മൾ അടച്ചു കളഞ്ഞു കഴിഞ്ഞാൽ അതിനും ഒരു ശാശ്വത പരിഹാരം. ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് കൂടെ ചേർക്കാനുള്ളത്, വളരെ കുറഞ്ഞ ശതമാനം ആൾക്കാരിൽ മാത്രമാണ്
0: ഇതേപോലെ
1: റിക്കറൻസ് റേറ്റ് വരിക, അതായത് രണ്ടാമത് ഫൈബ്രോയിഡിന് വലിപ്പം വയ്ക്കുക, അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ഫൈബ്രോയിഡുകൾ ഉണ്ടായി വരിക എന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നത്.
0: സാധാരണ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, കാരണം ഇത് ഒരിക്കൽ ചെയ്ത് വീണ്ടും മറ്റൊരു രക്തക്കോയിലൂടെ ഈ ബ്ലഡ് സപ്ലൈ കിട്ടി അത് വളർന്നു വരുമെന്നുള്ള, പക്ഷെ അതവിടെ കുറഞ്ഞ റേറ്റേ ഉള്ളൂ.
1: അതെ, വളരെ ചെറിയ ശതമാനം മാത്രമാണ്.
0: ഇനി അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് അതൊരു ചെയ്തെടുക്കുന്നതിന്
1: പേഷ്യന്റ്
0: അപ്പോ സാർ, അപ്പോൾ ഇതുപോലെ ഇപ്പൊ നമുക്ക് സാധാരണ ഒരു പേഷ്യന്റ് സാർ ഒപ്പിയിൽ വന്ന് ഈ ഇങ്ങനെ ഇതാണെന്ന് കണ്ടെത്തി നമുക്ക് ഫൈബ്രോയിഡ് എംബോളൈസേഷൻ ചെയ്യാമെന്ന് പേഷ്യൻറ്റോട് നിർദ്ദേശിക്കുന്നു, അപ്പോൾ അത് ഒരു പക്ഷേ അന്ന് ഒപിയിൽ വന്ന ദിവസം തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുമോ, അതല്ലെങ്കിൽ അവർ സാധാരണ നമ്മൾ സർജറിക്കൊക്കെ പ്രിപ്പയർ ചെയ്ത് വരുന്ന പോലെ മറ്റൊരു ദിവസത്തേക്ക് വരാണോ, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഹോസ്പിറ്റലിൽ എത്തിയ അതിൻ്റെ ഒരു പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ എങ്ങനെയൊന്ന് സൂചിപ്പിക്കാം?
1: ഞാൻ ഈ പറഞ്ഞ കാര്യം ഞാനൊന്ന് വിശദീകരിക്കാം. അതായത് നമുക്ക് ഒരു പേഷ്യൻ്റ് ഫൈബ്രോയിഡായിട്ട് നമ്മളെടുത്ത് വരികയാണെങ്കിൽ ആദ്യമായിട്ട് നമുക്കറിയേണ്ടത് ഈ ഫൈബ്രോയിഡ്, ഇതേപോലെ ഞാൻ ഈ സ്കാനിങ് പറഞ്ഞതുപോലെ തന്നെ MRI സ്കാനിങ് പ്രധാനപ്പെട്ട ഒരു ഘടകം
0: സൂചിപ്പിച്ചു നമ്മൾ ആദ്യം.
1: അപ്പോൾ ഈ MRI സ്കാൻ എടുത്തതിന് ശേഷം ഈ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് സൈസ് കുറയുന്ന രീതിയിലുള്ള രക്ത സപ്ലൈ എല്ലാം ഇതിനുണ്ടോ, ഇതിൻ്റെ സൈസ് എത്രയാണ്, എല്ലാ ഘടകങ്ങളും നമ്മൾ MRIയിൽ നിന്ന് നോക്കിയെടുക്കുന്നു. അതേപോലെ തന്നെ ഫൈബ്രോയിഡ് അല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പേഷ്യൻ്റ് ഉണ്ടോ എങ്കിൽ അങ്ങനെ തന്നെ നമുക്കത് MRIയിൽ അറിയാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബയോപ്സി ടെസ്റ്റാണ്, എൻഡോമെട്രിയൽ ബയോപ്സി, പാപ് സ്മിയർ ടെസ്റ്റുകൾ, ഇതെല്ലാം OP പ്രൊസീജിയറായിട്ട് തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ഫൈബ്രോയിഡ് അല്ലാത്ത രീതിയിലുള്ള എന്തെങ്കിലും കാരണങ്ങൾ ഈ ഗർഭപാത്രത്തിലുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺഫർമേറ്ററി ടെസ്റ്റാണ്. ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്തിട്ട് പ്രൊസീജിയറിനായിട്ട് നമ്മൾ ഒരു ഡേറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഡേറ്റ് കൊടുത്തതിന് ശേഷം അന്നേ ദിവസം തന്നെ പേഷ്യൻ്റ് വരികയാണെങ്കിൽ ഒരു ദിവസം വന്നു, അതേ ദിവസം തന്നെ നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നു. അത് നമ്മളൊരു കാത്ത് ലാബിൽ വെച്ചിട്ടാണ് ചെയ്യുക. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്റേയുടെ സഹായത്തിലാണ് ഇത് ചെയ്യുക. കയ്യിലെയോ കാലിലെയോ രക്തക്കോയിലൂടെ ട്യൂബ് കടത്തിവിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉപയോഗിച്ച് ഈ രക്തക്കോയിലെ നമ്മൾ അടച്ചു കളയുന്നു. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ പേഷ്യൻ്റിന് ഒരു 1 or 2 hours തന്നെ പേഷ്യൻ്റ് നടക്കാനും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ട് അതേ ദിവസം തന്നെ നമ്മൾ റൂമിലേക്ക് മാറ്റുന്നു. വേദനയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സെയിം ഡേ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം നമ്മൾ പേഷ്യൻ്റ് ഡിസ്ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
0: ഓക്കെ, അത്രയാണ് അതിൻ്റെ പ്രൊസീജിയർ വരുന്നത് അല്ലേ? ശരിക്കും ഇത് ചെയ്ത് കഴിഞ്ഞാൽ 1 or 2 hours കഴിയുമ്പോൾ പേഷ്യൻ്റ് നടക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ അവർക്ക്.
1: അതെ, ആവശ്യങ്ങൾക്ക് വേണ്ടി അവർക്ക് നടക്കുകയൊക്കെ ചെയ്യാം.
0: അപ്പോൾ നമ്മൾ ഇന്നത്തെ ആരോഗ്യ വിചാരം പ്രോഗ്രാമിൽ കേട്ടത് ഗർഭാശയമുഴയുള്ള സ്ത്രീകളിലെ എംബോലൈസേഷൻ പ്രക്രിയയെക്കുറിച്ചാണ്. അതായത് ഫൈബ്രോയിഡ് എംബോലൈസേഷൻ ചികിത്സാരീതിയെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കേട്ടത്. ഈ എപ്പിസോഡിൽ നമ്മൾ കൂടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നത് പെരിന്തൽമണ്ണ കിംസ് ആൽഷിഫ ഹോസ്പിറ്റലിലെ ഇൻ്റർവെൻഷണൽ റേഡിയോളജി കൺസൾട്ടൻ്റ് ഡോക്ടർ തൊഫീഖ് അലി സാറായിരുന്നു. സാർക്കും ശ്രോതാക്കൾക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ആരോഗ്യ വിചാരം. ഗർഭാശയം സംരക്ഷിക്കാം, ജീവൻ രക്ഷിക്കാം ഈ വിഷയത്തിലെ ചർച്ചയിൽ പങ്കെടുത്തത് ഡോക്ടർ തൗഫീഖ് അലി എം, കൂടെ മൂസ പി പി.
3: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
4: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
5: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
3: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
6: أعوذ بالله من الشيطان.

0: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا
3: شريك له وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
4: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു.
5: അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക നുഷൂർ.
4: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
6: അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുഷൂർ.
7: സയ്യിദുൽ ഇസ്തിഗ്ഫാർ.
6: അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത.
5: അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത. خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت.
4: اللهவே, நீயானு என்ட நாதன், நீ அல்லாதே ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു, നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്. നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: അല്ലാഹുമ്മ മാ അസ്ബഹ ബീ മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم.
0: حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. إنك الله مدي أون اللاد آرادين إلا أون إلنان بھرميل پيكنو أون مهتا يسمها سنتين دناتنان.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ജീവിതത്തിലെ യഥാർത്ഥ വിജയം മനുഷ്യരുടെ പ്രശംസകളിലോ കയ്യടികളിലോ അല്ല, അള്ളാഹുവിന്റെ തൃപ്തി നേടുന്നതിലാണ്. ആ തൃപ്തി തേടി ജീവിച്ചാൽ നഷ്ടങ്ങൾ പോലും നേട്ടങ്ങളായി മാറും. ചെറുതെന്ന് കരുതി അവഗണിക്കുന്ന ഒരു പുഞ്ചിരിയും ഒരു സഹായഹസ്തവും ഒരു സ്നേഹവാക്കും അള്ളാഹുവിന്റെ അടുക്കൽ വലിയ നന്മകളായി രേഖപ്പെടുത്തപ്പെടാം. അതുകൊണ്ട് ഒരു നന്മയെയും ചെറുതായി കാണരുത്. ഒരുപാട് നന്മകൾക്കായി തുറക്കുന്ന വാതിലുകളാകട്ടെ ഈ ഒരു പുതുപ്രവാദവും. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പീസ് റേഡിയോ മോർണിംഗ് ലൈവ്.
1: തീരത്തൊന്നായി വന്നു ചേരാ ഈ ശബ്ദലോകത്തെ നിശബ്ദമാക്കും.
2: എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് നുസാൻ രണ്ടത്താണിയുടെ കൂടെ ഞാൻ മുസ്തഫ അൻസാരി എ പി കാട്. ഇന്ന് 2026 ഓഗസ്റ്റ് 4 ചൊവ്വ. ഹിജ്റ വർഷം 1448, സഫർ 20.
0: കൊല്ലവർഷം 1201, കർക്കിടകം 19.

0: ഇന്ന് നമ്മുടെ പ്രേക്ഷകരെല്ലാവരും നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുകയാണ്. പലപ്പോഴും ഈ ഒരു ദിവസത്തിൽ, ഈ ഒരു സമയത്ത് പ്രേക്ഷകരോടുള്ള ചെറിയ സംസാരങ്ങളാണ് നമ്മൾ ഈ നിർവഹിക്കാറുള്ളത് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും രൂക്ഷയെ നല്ല സുബഹി നമസ്കാരം കഴിഞ്ഞ് പ്രഭാതത്തിൻ്റെ ചൈതന്യതയിൽ വിശുദ്ധ ഖുർആൻ പാരായണങ്ങളൊക്കെ തീർത്ത് ഒരുപക്ഷേ ഒരു ചായയുടെ ഓരത്തിരുന്ന് ഒരു ലൈവുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയായിരിക്കും അല്ലേ.
1: യെസ്.
0: അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ പലപ്പോഴും നമ്മൾ എല്ലാ ദിവസവും ചോദിക്കുന്ന ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് നമ്മൾ പ്രേക്ഷകരോട് അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും മഴ വളരെയധികം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സുബഹി നമസ്കാരം കഴിഞ്ഞ് റേഡിയോയിലേക്ക് സ്റ്റെപ്പ് ഇങ്ങനെ കയറി വരുമ്പോൾ, അപ്പോൾ ഇന്നത്തെ ഇതവിടെ കിടക്കുന്നുണ്ട്, നമ്മുടെ ഇന്നത്തെ പത്രം അവിടെ കിടക്കുന്നുണ്ട്. ആ പത്രത്തിൽ നമുക്ക് ഇന്നത്തെ ഹെഡ്ലൈൻ എന്ന് പറയുന്നത് പ്രവചനാതീതമായ മഴ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളമൊക്കെ സ്കൂൾ ലീവായി ഒക്കെ ഇരിക്കുന്നൊരു സമയത്താണുള്ളത്. എന്താണ് ഇന്നത്തെ നമ്മുടെ നാട്ടിലെ മഴയുടെ ഒരവസ്ഥകളെന്ന് നമുക്കറിയാൻ ആഗ്രഹമുണ്ട്. പലപ്പോഴും പലരും ഒരുപക്ഷെ ക്യാമ്പുകളിലേക്ക് പോയിരിക്കുന്ന സാഹചര്യത്തിലുള്ളത്, പല വീടുകളുടെയും ഓരത്ത് ഒരുപക്ഷെ പ്രയാസങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു സമയത്താണുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ ശ്രോതാക്കളെല്ലാവരും സേഫാണോ എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് അല്ലേ.
1: യെസ്.
0: അപ്പോൾ നമ്മുടെ അടുത്തുള്ള പ്രദേശത്തെ അവസ്ഥകളൊക്കെ ഒന്ന് അറിയിച്ചു തന്നാൽ ഇൻഷാല്ലാ നമുക്ക് അൽഹംദുലില്ലാ നമുക്ക് മുന്നോട്ട് പോകാമെന്നാണ് തോന്നുന്നത്.
2: ഓരോരുത്തരും സുരക്ഷിതരായി ഇരിക്കുന്നു എന്നതിൻ്റെ ഒരു ഉറപ്പ് വരുത്തലും മറ്റുള്ളവരുടെ പ്രയാസങ്ങളിൽ അവർ നമുക്ക് സാധ്യമാകുന്ന രൂപത്തിൽ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കലുമൊക്കെ ഈ ഒരു സമയത്ത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, ഈ മഴക്കെടുതിയിൽ നമ്മുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ നമ്മളറിയുന്ന ചുറ്റുഭാഗത്തിലോ അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ വിവരങ്ങൾ, അതുപോലെ അവരുടെ വിശേഷങ്ങളൊക്കെ തിരക്കാനും അറിയാനും ഒക്കെയുള്ളൊരു ശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ടോ എന്നൊരു വിലയിരുത്തലിന് വേണ്ടിയിട്ടുള്ളൊരു ചോദ്യമാണ് നമ്മൾ ചോദിച്ചത് അല്ലേ.
0: നമ്മളൊക്കെ സേഫാണോ എന്നുള്ളതും കൂടി ഒന്ന് അറിയിക്കണം എന്നുള്ളതാണ് ആ സമയത്ത് ഉറപ്പെടുത്താനുള്ളത്. എന്തായാലും പുതിയ പ്രഭാതത്തിൽ പുതിയ പ്രാർത്ഥനകളും പുതിയ തേട്ടങ്ങളുമായിക്കൊണ്ട് നമ്മൾ വീണ്ടും ഈ ഒരു ദിവസത്തെ മുന്നോട്ട് പോകുമ്പോൾ എന്തായാലും മഴക്കെടുതിയിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് ഇൻഷാല്ലാ നമ്മൾ ആവശ്യപ്പെടുകയാണ് അല്ലേ.
1: ഇൻഷാല്ലാ
0: നമ്മൾ നമ്മുടെ ഫസ്റ്റ് എന്തായാലും സുബഹിയാണ്, മധുരം ഖുർആൻ്റെ ഒരു സെഷനിലേക്ക് നമുക്ക് പോകാം ഇന്നത്തെ.
3: أعوذ بالله من الشيطان الرجيم.

0: അൽഹംദുലില്ലാ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അഹ്സാബിൻ്റെ 70-71 വചനങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. യഥാർത്ഥത്തിൽ ഒരു പക്ഷേ ഇന്നത്തെ സാന്ദർഭികമായൊരു സമയത്ത് ഏറെ ചിന്താർഹനീയമായ ഒരു ആയത്താണ് അല്ലേ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അഹ്സാബിൻ്റെ 70-71 ആയത്തുകൾ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ. നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നല്ല വാക്ക് പറയണം. ഈ നല്ല വാക്കുകൾക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ മറ്റുള്ളവരുടെ മനസ്സിന് സമാധാനം നൽകാൻ ആ നല്ല വാക്കുകൊണ്ട് കഴിയും എന്നുള്ളതാണ്. അതുപോലെ കണ്ടുമുട്ടുമ്പോൾ നല്ല വാക്ക് സംസാരിക്കണം. അതുപോലെ എല്ലാവരോടും നല്ലതേ പറയാവൂ, നല്ലതേ ചെയ്യാവൂ, നല്ലതേ കേൾക്കാവൂ എന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. പക്ഷേ സംസാരിക്കുമ്പോൾ സംസാരത്തിലൊരു കാരണവശാലും എന്ത് ചെയ്യരുത്, മോശപ്പെട്ട വാക്കുകൾ വന്നു പോകരുത്, നല്ല വാക്ക് വന്നു പോകണം. അത് രോഗിയുടെ അടുത്ത് പോയിരുന്ന രോഗിയെ ബേജാറാക്കുന്ന രൂപത്തിലുള്ള സംസാരം നമ്മുടെ അടുക്കൽ ഉണ്ടാകരുത്. മഴക്കെടുതിയിൽ പ്രയാസമനുഭവിക്കുന്ന ആളുണ്ടാകുമ്പോൾ ആ മഴക്കെടുതിയിൽ പ്രയാസമനുഭവിക്കുന്ന ആളടുത്ത് പോയിരുന്ന് ഒരിക്കലും അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്ന, അദ്ദേഹത്തിന് ഭീഷണി ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള, അദ്ദേഹത്തെ പ്രയാസപ്പെടുന്ന രൂപത്തിലുള്ള ഒരു സംസാരം നമ്മൾ സംസാരിക്കരുത്. പകരത്തിനപ്പുറം അതിനപ്പുറത്തേക്ക് അവരോട് നല്ല വാക്ക് പറയണം. അങ്ങനെ നല്ല വാക്ക് പറഞ്ഞാലുണ്ടാവുന്ന ഗുണം എന്താണ്? അള്ളാഹു പഠിപ്പിക്കുകയാണ്, എന്ത് യാഫിറിലേക്കും തുലൂബക്കും, നിങ്ങളുടെ തിന്മകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകുമെന്നുള്ളതാണ് അല്ലേ.
1: അപ്പോൾ നല്ല വാക്ക് പറയുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാവുന്ന കുറച്ച് കാര്യങ്ങളെ സംബന്ധിച്ചും അതിലൂടെ നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കുക, റസൂലിനെ അനുസരിക്കുക, അത്തരം ആളുകൾക്ക് വലിയൊരു വിജയവും കൂടിയുണ്ട് എന്നതാണ് ഈ ആയത്തുകൾ അവസാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് പോകേണ്ടതുണ്ട്. വളരെ നേരത്തെ തന്നെ നമ്മളോട് സലാം പറഞ്ഞുകൊണ്ട് വന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് ഇങ്ങനെ ഏറ്റവും താഴേക്ക് പോകുമ്പോൾ ഞാനൊരു 6 മണി മുതലുള്ള ആളുകളെ ഫോക്കസ് ചെയ്തിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ സമീറ KM താനൂർ, പടിഞ്ഞാറ്റു മുറിയോ, ജമീല VK പൂനൂരും, റുഖിയ P ചെമ്പക്കുത്തും, ഷാജിദ VT വല്ലപ്പുഴ, മൈമൂന പാറപ്പുറം, സുബൈദ കുഞ്ഞിമംഗലം, മുംതാസ് ബേപ്പൂർ, സഫിയ എടപ്പാട്, ഷിയാബ് കൽപ്പറ്റ വയനാട്, ജംഷീർ മുട്ടില്, ജാസ്മിൻ IK പുള്ളിപ്പാടം, സജിത ഷംസു കാസർഗോഡ്, സൗദ PK പാലക്കാട്, സുഫീറ അനസ് മേപ്പാടി, അബ്ദുൽ ഹമീദ് CK അഴിയൂർ, ഉമ്മുകുൽസ് ചെറുമംഗലം, റസിയ ചെങ്ങാനി, ആയിഷ അങ്ങാടിപ്പുറം, റയ്ഹാന ബാനു തോട്ടശ്ശേരിയറ, റയ്ഹാൻ കുട്ടിലങ്ങാടി, നബീസ ഒറ്റപ്പാലം, അസ്മാബി പെരിന്തൽമണ്ണ, സഫിയ കെത്തിരങ്ങാടി, ജുവൈന എൻ പറവൂർ, ഹൈറു നീസ ആലുവ, ഖദീജ ചിരട്ടക്കുളം എടത്താട്ടുകര, ഉമീറ തൃശൂർ വള്ളരക്കാട്, സീനത്ത് പാലക്കാട്, ഷാഹിദ വെള്ളാങ്കല്ലൂർ, ലിയാഖത്തലി കോട്ടോല, റുക്സാന ബാലുശ്ശേരി, സിദ്ദീഖ് ഷമീർ തിരുവനന്തപുരം, സീനത്ത് ചെങ്ങരകുളം, സജന കാവന്നൂർ, സുഹ്ര കൽപ്പറ്റ, ആയിഷ P പത്തപ്പെരിയം, നസീമ H കൊടുവായൂർ, മുഹമ്മദ് കോയ ബേപ്പൂർ, സലീം ഒതുക്കുങ്ങൽ, ഇമ്രാൻ NV കുമരനല്ലൂർ, ആയിഷ തൊട്ടശ്ശേരിയറ. ഇങ്ങനെ ഇത് തീരുന്നില്ലട്ടോ നിസാൻ, എന്ത് ചെയ്യും?
0: അപ്പൊ എല്ലാവർക്കും എല്ലാരും അസ്സലാമു അലൈക്കും പറഞ്ഞല്ലേ. എല്ലാവർക്കും വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ഇനി പേര് വായിക്കാൻ വിട്ടുപോയത് അതിനെന്നെ സമയം കണ്ടെത്തേണ്ടി തോന്നുന്നുണ്ട് ലൈവ് മൊത്തം. ഓക്കെ, എന്തായാലും നമ്മൾ ഇന്നത്തെ ശ്രോതാക്കളുമായുള്ള ചോദ്യം എന്ന് പറയുന്നത് ഇന്നത്തെ മഴയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. എന്തായാലും അൽഹംദുലില്ലാ, വളരെ സന്തോഷം നൽകുന്ന, അല്ലെങ്കിൽ വളരെയധികം ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇന്നലെ വരെ ഞങ്ങൾ നല്ല ഭീതിയിലായിരുന്നു, ഇന്ന് ഞങ്ങൾക്ക് എന്തില്ല, പ്രയാസങ്ങളില്ല അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇന്ന് മഴ കുറവുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മഴ ഇന്നലെ മുതൽ പെയ്യുന്നുണ്ട്, ഇവിടെ പ്രയാസങ്ങളൊന്നും അൽഹംദുലില്ലാഹ് ഇല്ല എന്ന് പറയുന്നുണ്ട്. അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കട്ടെ എന്ന്
1: പറഞ്ഞിട്ടുണ്ട്. സിദ്ദീഖ് ഷമീർ തിരുവനന്തപുരം,
0: അതെ, അതുപോലെ തന്നെ കാസർഗോഡ് നിന്ന്, അതുപോലെ മൈമൂന പറപ്പുറം, അള്ളാഹു പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ഷിഫ നൽകാൻ, വേഗം പ്രയാസം നീക്കി കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ ഒരുപാട് ആളുകൾ നമ്മുടെ വിശേഷങ്ങൾ അറിയാം. കാരണം ഒരുപാട് ആളുകൾ നമ്മുടെ മഴയിൽ നിന്ന് രക്ഷപ്പെട്ട് പ്രയാസങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്ന വാർത്തയും പ്രാർത്ഥനയും അത് തന്നെയാണ്. അതോടൊപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരുപാട് ആളുകൾ പ്രയാസപ്പെട്ടിരിക്കുന്നുണ്ട് ക്യാമ്പുകളിലും അതുപോലെ ബന്ധു വീട്ടുകളിലും ഒക്കെയായി പ്രയാസം അനുഭവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ കൂടി നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് എന്ന് കൂടി ഈ സംബന്ധത്തിൽ ഉറപ്പെടുത്തുന്നു. ഇൻഷാല്ലാ
1: ജീവിതത്തിൽ എന്തെങ്കിലും ചെറുതായിട്ട് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രയാസം അതനുഭവിക്കുന്ന ആളുകൾക്ക് തന്നെ അറിയുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ ഈ മഴക്കെടുതിയിലൊക്കെ ഇപ്പോൾ നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ, ഒരുപാട് കാലത്ത് കാത്തിരിപ്പ്, അധ്വാനം, ഇതൊക്കെ ചില സെക്കൻഡുകൾ കൊണ്ട് കൺമുമ്പിൽ തരിപ്പണമായി പോകുന്ന ഒരവസ്ഥ. അപ്പോൾ അതൊന്നും നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ സാധിക്കാത്ത പ്രയാസങ്ങളിൽപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഇപ്പോൾ നമ്മൾ പ്രാർത്ഥനയിലൂടെ നമുക്ക് അവരെ ആശ്വസിപ്പിക്കാൻ പറ്റും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണെങ്കിലും ആ ഒരു ദുനിയാവിൽ പിന്നെ നേടിയെടുത്ത അല്ലെങ്കിൽ നെയ്തെടുത്ത ആ ഒരു പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു കാലതാമസവും മനസ്സിൻ്റെ ഒരു ബേജാറും ഇത്രയായിരിക്കും അല്ലേ. ആ ഒരു സ്ഥലത്തിന് ജീവിക്കാനുള്ള ധൈര്യം തന്നെ അവർക്ക് ഉണ്ടാവില്ല സ്വാഭാവികമായിട്ട്. അപ്പോൾ ഏതായിരുന്നാലും നമ്മളെ സംസാരിക്കുന്ന നമ്മളോ നമ്മെ ഇപ്പോൾ ഒരു പക്ഷേ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ഭൂരിഭാഗം ആളുകൾക്കോ ഈ പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ ഇന്നത്തെ ദിവസം ഇന്നലത്തെ ദിവസമൊക്കെ ആയിക്കോട്ടെ ഈ സ്കൂളുകളുടെ അവധിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനൊരു ആഘോഷത്തിൻ്റെ മൂടിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള യാത്രയുടെ ഒരു വിനോദത്തിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യങ്ങൾ നമ്മൾ തികച്ചും ഒഴിവാക്കേണ്ടതുണ്ട്. കാരണം നമ്മളറിയാത്ത പല സ്ഥലങ്ങളിലേക്കും നമ്മൾ പോകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നമ്മൾക്ക് ഒരു പക്ഷേ നമ്മൾ അകപ്പെടാൻ സാധ്യതയുള്ള ഒരുപാട് അപകടങ്ങളുണ്ട് എന്ന് കൂടി തിരിച്ചറിഞ്ഞ് മക്കളെ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തെ പൂർണ്ണമായിട്ടും ബോധ്യപ്പെടുത്താൻ കൂടി നമ്മൾ ഇത്തരം ഒഴിവു ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തണമെന്ന് സന്ദർഭമായിട്ട് ഓർമ്മപ്പെടുത്താം. അപ്പോൾ സഫിയ എടപ്പാള് പറയണം. നമ്മുടെ മോർണിംഗ് ഷോയിലേക്ക് നമ്മൾ തിരിച്ചു വരേണ്ടതുണ്ട്. നമ്മൾ ഇപ്പോൾ പോകുന്നത് ഇൻഷാല്ലാ പുലരിവട്ടത്തിലേക്കാണ്.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
1: പുലരിവട്ടത്തിൽ ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നമ്മോടൊപ്പം ചേരുകയാണ്. നിലപാട് എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമാബാദ്. നമ്മുടെ ജീവിതത്തിലെ അധ്വാനങ്ങളും പരിശ്രമങ്ങളും ആഗ്രഹങ്ങളും എല്ലാം കേന്ദ്രീകരിക്കപ്പെട്ടത്, ഫോക്കസ് ചെയ്യപ്പെട്ടത് എന്തിലേക്കാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ ഇണകൾ, അതേപോലെ തന്നെ നമ്മുടെ മക്കൾ, അതേപോലെ സമ്പാദ്യങ്ങൾ, നമുക്ക് വിലപ്പെട്ടതാണെന്ന് പറയുന്ന സമ്പാദ്യങ്ങൾ, അതെന്തുമാവാം, സ്വർണം, വെള്ളി, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ, അങ്ങനെ എന്തുമാവാം വിലപിടിപ്പുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ കൃഷിയിടങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ചില മോഹിപ്പിക്കുന്ന വസ്തുക്കൾ നമ്മുടെ ജീവിതത്തിൻ്റെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കപ്പെടുന്നു. അത് നേടാനും അതിലേക്ക് എത്താനുമാണ് നിരന്തരമായ അധ്വാനങ്ങളും പരിശ്രമങ്ങളും മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിയെല്ലാം സത്യത്തിൽ അതിൻ്റെ അനുബന്ധങ്ങളാണ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിനോട് അനുബന്ധിച്ച് വരുന്ന, അതിൻ്റെ തുടർച്ചകളായി വരുന്ന കാര്യങ്ങളാണ് എല്ലാം. അപ്പോൾ ഇത്തരം ആകർഷണീയമായ കാര്യങ്ങളുടെ പിറകെ പോകുന്ന, അതിനോട് അമിതമായ സ്നേഹം കാണിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു നാൽക്കാലികൾക്ക് സമാനമായ ഒരു ജീവിതമാണ്. ഭക്ഷണം കഴിക്കണം, ഭോഗിക്കണം എന്നതിൽ കവിഞ്ഞ് കുലൂനവ എത്തമത്തൗന കമാത്ത് കുലൻ ആംന്ന് നാൽക്കാലികളെ പോലെ. വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല, അതെങ്ങനെ നേടണം, ആ എങ്ങനെ നേടിക്കൂടാ എന്നതിനെക്കുറിച്ചൊന്നും ചിന്തല്ല, ആ ഇഷ്ടം നടക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ്, അതിൽ മാത്രം കേന്ദ്രീകരിച്ച് അങ്ങനെ ജീവിക്കുന്ന ആളുകൾ എന്ത് ചെയ്യും? അവർ നാളെ അള്ളാഹുവിൻ്റെ പരലോകത്ത് നരകത്തിലേക്കാണ് പോവുക. കാരണം ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ് എന്നതിനെക്കുറിച്ച് അവർ വിസ്മരിച്ചു. ഇവിടെ നിന്ന് അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളൊന്നും അവർ ചെയ്തില്ല. അള്ളാഹുവോടും മനുഷ്യരോടും തങ്ങളോടും ചെയ്യേണ്ട കടമകൾ നിർവഹിക്കാതെ ഈ ഇഷ്ടങ്ങളെ സാക്ഷാത്കരിക്കുവാൻ വേണ്ടി അതിലാർത്തി പിടിച്ച് ജീവിക്കാനുണ്ടായത്. എന്നാൽ മറ്റൊരു വിഭാഗം ആളുകൾ ഇതെല്ലാം അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത് ഇതിനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കും എന്നറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതുകൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്മകൾ ചെയ്യാൻ പറ്റും, പരലോകത്ത് സ്വർഗം നേടാൻ പറ്റും. നമ്മുടെ മക്കളെ ഉപയോഗിച്ച് നമുക്ക് സ്വർഗം നേടിക്കൂടെ? നമ്മുടെ പണം ഉപയോഗിച്ച് നമുക്ക് നന്മകൾ ചെയ്യാൻ പറ്റില്ലേ? എല്ലാം കൊണ്ടും നമ്മുടെ വാഹനങ്ങളും എന്താണെങ്കിലും നമ്മുടെ ഇഷ്ട വസ്തുക്കളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നന്മ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ അള്ളാഹു എനിക്കൊരു പരീക്ഷണമായി തന്നതാണ്. നാളെ പരലോകത്ത് സ്വർഗം നേടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഉപയോഗിക്കുകയാണെന്ന് ഒരാൾ തീരുമാനിച്ചാൽ അങ്ങനെ നിയന്ത്രിതമായി ഉപയോഗിച്ചു, ഇവിടുത്തെ ആസ്വാദനങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടല്ല, ഇത് ഉപയോഗിച്ചിട്ട് പരലോകം നേടുക എന്ന നിലക്ക് ഒരാൾ ചിന്തിക്കുന്നുവെങ്കിൽ അയാൾക്കാണല്ലോ നാളെ പരലോകത്ത് സ്വർഗം ലഭിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഇത് ബാലൻസ് ചെയ്യാനൊരു ശ്രമമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നിസ്കാരം തെറ്റാതെ, നമ്മുടെ കടമകൾ നിർവഹിക്കപ്പെട്ടുകൊണ്ട്, നമ്മുടെ സക്കാത്ത് കൊടുത്തുകൊണ്ട്, മറ്റുള്ളവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തുകൊണ്ട്, എല്ലാം ചെയ്തുകൊണ്ട് നമ്മളിതിനെ ഇഷ്ടപ്പെടുക, അതോടൊപ്പം നമ്മുടെ നന്മകൾക്കൊന്നും തടസ്സം വിടാതിരിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഒരു വിശ്വാസി ജീവിതത്തിൽ, ആ ഒരു സമരമാണ് അവൻ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ കാര്യം അള്ളാഹു പിന്നെ സൂറത്ത് ആലു ഇംറാനിൽ പറയുന്നുണ്ട്, സുയ്യൻ ലിന്നാസ് ഹുബ്ബു ഷഹവാത്തു മിൻ നിസാഇ വൽ ബനീൻ എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആശയം പറയുമ്പോഴും കേൾക്കുമ്പോഴും വേറൊരു കാര്യം കൂടെയുണ്ട്. അതായത് സത്യത്തിൽ ഈ ഭൗതിക ജീവിത സുഖങ്ങളൊക്കെ അനുഭവിച്ചിട്ട് ഇവിടെ വലസി നടക്കുന്ന ആളുകളെ, ഇതിനൊന്നും ഗതിയില്ലാത്ത ആൾക്കാർ കാണുന്നുണ്ടല്ലോ, അവരെ മനോഹരമായ വാഹനങ്ങൾ, വീടുകൾ, കൊട്ടാരങ്ങൾ, ഇതൊക്കെ ഇവിടുത്തെ പാവപ്പെട്ട ആൾക്കാർ കാണുന്നുണ്ട്. അവർക്കൊരു സമാധാനം കൂടെ ഈ ആയത്ത് കൊണ്ട് കിട്ടും. അതായത് ഇതൊക്കെ അനുഭവിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകൾക്ക് നാളെ പരലോകത്ത് വരാൻ പോകുന്ന ഭയങ്കര നഷ്ടമാണെന്ന് ചിന്തിക്കുമ്പോൾ ഇതൊന്നും കിട്ടാതെ പോയത് വലിയ സങ്കടമൊന്നും അതില്ലാത്ത ആളുകൾക്ക് ഇല്ലാതിരിക്കുവാനും ഒരു പക്ഷേ ഇത് കാരണമായിത്തീരും. അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും നമ്മുടെ ജീവിതം ഈ ഇത്തരം ആകർഷണീയ വസ്തുക്കളിൽ, മോഹിപ്പിക്കുന്ന വസ്തുക്കളിൽ കേന്ദ്രീകൃതമാണോ? നമ്മുടെ ജീവിതത്തിൻ്റെ ചിട്ടകളും നിയമങ്ങളും വ്യവസ്ഥകളും മതജീവിതങ്ങളൊക്കെ തടസ്സപ്പെടുത്തുന്നുണ്ടോ എന്ന ആത്മപരിശോധന നമ്മൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കണം. ഇതൊക്കെ നമ്മുടെ കൈവശമുണ്ടെങ്കിൽ അതിനെയൊക്കെ മാക്സിമം എങ്ങനെ നമുക്ക് പരലോകത്തേക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും വേണം. അത്തരത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കുവാനും യഥാർത്ഥമായ നിലപാടുകൾ സ്വീകരിക്കുവാനും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ വിജയിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
0: അൽഹംദുലില്ലാ, നമ്മളിപ്പോൾ കേട്ടത് മുഹമ്മദായ ഹാരിസ് മൗലവിയുടെ നിലപാട് എന്നുള്ള വിഷയത്തിൽ നടത്തിയ പുലരിവട്ടമാണ്.
4: തിരിച്ചപേക്ഷകർക്ക് കാരുണ്യനിധി ജഗന്നിയന്താവയാടിയങ്ങൾ
5: ശ്രോതാക്കളിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്.
0: തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നേരത്തെ സൂചിപ്പിച്ച ഒരുപാട് സലാം നമുക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവളിഞ്ഞും നമ്മളെന്ത് ചെയ്യുന്നില്ല, സലാം അയച്ച ആൾക്കാർ എല്ലാവരുടെ പേരും പറയാൻ ഇന്ന് ലൈവ് മുഴുവൻ അതിലേക്ക് പോകുന്നുള്ളതാണ്. അയാൻ കാരമൂല എന്ന് ഒരു സഹോദരൻ മെസ്സേജ് അയച്ചിട്ടുള്ളത്, എൻ്റെ വീട് പുഴയുടെ സമീപത്താണ്, ജസ്റ്റ് 50 മീറ്റർ. ഇതുവരെ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് വീട്ടിൽ വെള്ളം കയറിയിട്ടില്ല. എന്നാൽ പുറമേ കാണുന്നവർക്ക് വീട്ടിൽ വെള്ളം കയറാത്തത് കാണുമ്പോൾ ഉള്ള സങ്കടം അസാധ്യമാണ്. വെള്ളപ്പൊക്കം കുറച്ച് ആളുകൾക്ക് ഉള്ളിൽ ഭയം ഉണ്ടാക്കും, മറ്റു ചിലർക്ക് അതൊരു കളിയാണ് എന്നുള്ളതാണ്. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. പലപ്പോഴും പല ആൾക്കാരൊക്കെ ഒരു അത്തരം സന്ദർഭങ്ങളൊക്കെ തമാശയുടെ രൂപത്തിലൊക്കെ കാണുന്ന ആൾക്കാരുണ്ട്. നമ്മൾ സേഫാണ് എന്ന് തോന്നുമ്പോൾ ഉള്ള ഒരു ഓവർ കോൺഫിഡൻസിൽ ചെയ്യുന്ന അവസ്ഥയാണ് അതൊക്കെ. അപ്പോൾ അതിന് നമ്മൾ മനസ്സിനാണ് ചികിത്സിക്കേണ്ട അത്തരം ആളുകൾ
5: അല്ലേ.
0: ആ ചികിത്സ മനസ്സിനാണ്. ആ മനസ്സ്, അത്തരം മനസ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നന്മ നൽകുന്ന മനസ്സല്ല എന്ന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം എന്നുള്ളത് തന്നെയാണ്. ഓക്കെ.
5: അഥവാ നമ്മളിപ്പോൾ ചില ആളുകൾക്ക് എങ്ങനെ വെച്ചാൽ, മറ്റൊരാൾക്ക് വേദനിക്കുന്നത് ഒരു ചെറിയ വേദനയാണെങ്കിൽ പോലും അയാൾ വേദനിക്കുന്നത് കാണുമ്പോൾ മനസ്സിനൊരു പ്രയാസങ്ങളുണ്ടാകും. ചില ആളുകൾക്ക് എങ്ങനെ വെച്ചാൽ, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, വേറുള്ളവരുടെ എന്താ നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളൊരു മാനസികാവസ്ഥയിലുള്ള ആളുകളുണ്ടാകും. അപ്പോൾ ഏതായിരുന്നാലും അള്ളാഹിൻ്റെ പരീക്ഷണം, ചിലപ്പോൾ നമ്മുടെ വീടും പരിസരങ്ങളൊന്നും ഇത്തരത്തിലുള്ള മഴക്കെടുതികളെ ബാധിക്കാത്ത ഒരു പ്രദേശമോ സ്ഥലമൊക്കെ ആയിരിക്കാം. പക്ഷേ നമുക്ക് അള്ളാഹുവിൻ്റെ മറ്റു പല പരീക്ഷണങ്ങളും വന്നുകൂടായില്ലല്ലോ അല്ലേ. രോഗങ്ങൾ, വ്യാപകമായ പകർച്ചവ്യാധികൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ വന്നൂടെ. അപ്പൊ അതിനിപ്പോ പ്രാദേശികതയുടെ യാതൊരു പരിഗണനയൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ നമ്മൾ മുമ്പിൽ കാണണം. വല്ല നബുലുവന്നക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല എടുത്തു പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നുള്ളത്. അപ്പൊ ആ ഒരു കാര്യത്തിൽ ഇന്ന് നമുക്ക് അനുഭവിക്കാത്തതൊന്ന് നാളെ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാമെന്ന തിരിച്ചറിവിലൂടെ നമ്മൾ മറ്റുള്ളവരെ താഴ്ത്തി കാണാതെ പരിഹാസങ്ങളില്ലാതെ അവരുടെ ദുർബലതയിൽ നമ്മൾ ആനന്ദം കണ്ടെത്താതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കേണ്ടതാണ്. റുഷ്ദ നമ്മളോട് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, റുഷ്ദ കാളിയാവ്, നമ്മളിങ്ങോട്ട് വന്നപ്പോൾ നമ്മളൊക്കെ ഓക്കെ അല്ലേ എന്നുള്ള, നമ്മൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ? കാരണം നമ്മൾ ഈ പെരുന്തൽമണ്ണ സ്റ്റുഡിയോയിലേക്കോ ഈ ഒരു സമയത്തേക്ക് കറക്റ്റ് 6 മണിക്ക് ഈ ലൈവ് മോർണിംഗ് ഷോ തുടങ്ങാൻ വേണ്ടി നമ്മൾ സംസ്കാരമൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരികയാണല്ലോ. അപ്പോൾ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായോ എന്നൊരു ചോദ്യം. അൽഹംദുലില്ലാ, ഈ നിമിഷം വരെ യാതൊരു പ്രയാസങ്ങളില്ല. നമ്മളൊരു 5:45 അതിൻ്റെയൊക്കെ ഇടയിൽ ആയിട്ട് 5:30 കഴിഞ്ഞു. നമസ്കാരം കഴിഞ്ഞ ഉടനെ.
0: അതെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തായാലും നല്ലൊരു സന്തോഷം നൽകുന്ന സമയത്താണ്. പ്രത്യേകിച്ച് സേഫായ യാത്രയോടൊക്കെ ലഭിച്ച അലഹമ്മദില്ല എത്തിയാണ്. ഞാൻ ഇന്നലെ പുറപ്പെട്ടിരിക്കണം. അപ്പോൾ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ സ്റ്റേ ആണ്. നമ്മൾ നമ്മൾ ചോദിച്ചാൽ നമ്മൾ പോരുന്ന സമയത്തൊക്കെ എന്തോ പഠിച്ചോണ്ട് ഒരു തൗഫീഖ് നമുക്ക് ലഭിച്ച പോലെ, മഴകളൊന്നും ഇല്ലാത്ത അല്ലേ ഒരു സമയം നമുക്ക് ലഭിച്ചു അലഹമ്മദില്ല. എന്നിരുന്നാലും ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ട വിഷയം യാത്രകൾ എന്ത് ചെയ്യുക, പ്രത്യേകിച്ച് കുറക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്.
5: ഒഴിവിനെ കണ്ട് പ്ലാൻ ചെയ്യുന്ന യാത്രകളൊക്കെ ഒഴിവാക്കുക.
0: അതെ അതെ അല്ലെ, അത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എന്നാൽ അത്യന്താപേക്ഷിതമായിട്ട് പോകേണ്ടുന്ന യാത്രകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പോയേ പറ്റുള്ളൂ. അവിടെയും നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് കൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തണം.
5: നമുക്ക് ചില ആളുകളുടെയൊക്കെ മെസ്സേജുകൾ വായിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ജംഷീർ മുട്ടിൽ പറയുന്ന, 2 ദിവസമായിട്ട് വയനാട്ടിൽ മയക്കുറവുണ്ട്, മയക്കെടുതിയിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് അള്ളാഹു പ്രയാസങ്ങൾ നീക്കി കൊടുക്കട്ടെ എന്ന് പറയുന്നു. അതുപോലെ തന്നെ അയാന് കാരമൂല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്, എൻ്റെ വീട് പുഴയുടെ സമീപത്താണ്, ജസ്റ്റ് 50 മീറ്റർ. ഇതുവരെ അള്ളാഹുവിൻ്റെ തോഫീ കൊണ്ട് വീട്ടിൽ വെള്ളം കയറിയിട്ടില്ല. എന്നാൽ പുറമേ യെസ് ഓക്കെ. ഉമ്മുകുൽസയുടെ മെസ്സേജ് വായിച്ചോ. മയുടെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, പ്രയാസമുള്ളവർക്ക് എല്ലാവർക്കും അള്ളാഹു പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാകട്ടെ എന്ന് അവർ പ്രാർത്ഥിക്കണം.
0: ഓക്കെ,
5: ഒരുപാട് പേര് പുതിയ ആളുകളൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ചില പേരുകളൊക്കെ. സാജിദ, അയാസ്, കാപ്പുവറമ്പ്, ഫൈസൽ ഇ പി, തോട്ടശ്ശേരിയറ, സൈനാബി പി എൻ, കാലിക്കറ്റ്, സുഹറ നടുവന്നൂർ, ഇവരൊക്കെ സലാം പറഞ്ഞ് നമ്മളൊപ്പം ചേർന്നിട്ടുണ്ട്.
0: അൽഹദില്ല, എന്തായാലും സന്തോഷമാണ്. ഓക്കെ, ഇംതിയാസ് തിരുവമ്പാടി യാത്രയിലാണ് കൂടെയുണ്ട്, പ്രാർത്ഥനയെ പ്രാർത്ഥിക്കണമെന്നുള്ളതാണ്. അൽഹദില്ല, എന്തായാലും അനാവശ്യമായ യാത്രകൾ അല്ലാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നു. കാരണം ഈ ഒരു നേരത്തെ ഒഴിവിനെ കണ്ടിട്ട് എന്ത് ചോദിച്ചാൽ പല ആൾക്കാരും യാത്രകൾ പ്ലാൻ ചെയ്യുന്നവരുണ്ട്, ഒന്ന് ട്രിപ്പ് അടിക്കാം എന്ന് വിചാരിച്ച. അതുപോലെ മറ്റ് ഈ സമയത്ത് പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്താ വെച്ചാൽ, ഈ മഴക്കെടുതി അനുഭവിക്കുന്ന സ്ഥലങ്ങളിലേക്ക് കാണാൻ പോണ ആൾക്കാരുണ്ട്.
5: കാണാൻ പോകുന്നവര്,
0: അതെ, കാണാൻ പോണ ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് ക്യാമ്പുകൾ. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരനുഭവം പറഞ്ഞു വെച്ചാൽ, നമ്മുടെ ഈ ചില കഴിഞ്ഞ വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായി, വീട് നഷ്ടപ്പെട്ട ആളുകളൊക്കെ പുനരധിവസിപ്പിച്ചല്ലോ, ചില രാഷ്ട്രീയ പാർട്ടികൾ പുനരധിവാസം നടത്തിയ സമയത്ത് ആ റീഹാബിലിറ്റേഷൻ നടന്ന സ്ഥലങ്ങളിലേക്ക് ആൾക്കാർ ടൂറായിട്ട് പോകുന്നുണ്ട്. ആ ടൂറായിട്ട് പോയി അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക, ആ കാഴ്ചവെള്ളം പോയിട്ട് ഫോട്ടോ എടുക്കുക ഒക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുക എന്ന് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ വീട്ടിലുള്ള ആളുകളൊക്കെ അങ്ങനെ ആളിൽ വരുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നില്ല, അതിനുള്ളിലിരിക്കണം. അപ്പോൾ അവരെത്ര ഒരു മാനസികാവസ്ഥയാണ്, നമ്മൾ വല്ല കാഴ്ച ബംഗ്ലാവിൽ പോയിട്ട് വല്ല മൃഗങ്ങളൊക്കെ കാണുന്ന പോലെ ഒരു കാഴ്ച കാണാൻ എന്ത് ചെയ്യുക, ഒരു കാരണവശാൽ അത്തരം സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകരുത് എന്നുള്ളത് തന്നെയാണ്. കാരണം നാളെ ഒരു പക്ഷെ നമ്മളാകാം ആ സ്ഥാനത്ത്, അല്ല അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം, അതിനുള്ള സജ്ജീകരണങ്ങൾ നടത്തണം, അതിനുള്ള അവരെ കാണാൻ വേണ്ടി പോകുന്നൊരവസ്ഥ, അവരെ അങ്ങ് ബംഗ്ലാവ് അവസരം, അവിടുത്തെ ഒരു എന്താ ക്യാമ്പിലെ അവസ്ഥകൾ എന്തൊക്കെയാണ്, അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക, അവിടുത്തെ ലൈവ് ചെയ്യുക, അവിടുന്ന് സ്റ്റാറ്റസ് ഇടുക, പിന്നെ അതുപോലെ ഈ ഒരു ഒരു പ്രയാസങ്ങൾ ഉണ്ടായ സ്ഥലങ്ങളിലേക്ക് പോയിട്ട് അവിടുത്തെ ലൈവും അവിടുത്തെ ഫോട്ടോകളും വീഡിയോകളും പുറത്തു വിടുക. അങ്ങനത്തെ ഒരവസ്ഥ പ്രത്യേകം ശ്രദ്ധിക്കാതിരിക്കുക. മറ്റൊന്ന് എന്താ വെച്ചാൽ ചെയ്യേണ്ടത്, ഭീതി പെടുത്താതിരിക്കുക പ്രത്യേകിച്ച് ആളുകളെ. എന്താച്ചാൽ അവൻ്റെ ഫോട്ടോകൾ നമ്മളെ ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒരു പക്ഷേ ഇതിങ്ങനെ പേടിച്ച് നിന്ന് വെള്ളം കയറും, നാളെ വെള്ളം കയറും എന്ന് പേടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടാകും. അവിടെ കൊണ്ടുപോയിട്ടൊരു കാരണവശാലം എന്ത് ചെയ്യരുത്, ഇവിടെ വെള്ളം കയറി, അവിടെ വെള്ളം കയറി, അവിടുത്തെ വെള്ളം കയറ്റി ഇങ്ങനെ അയക്കണം, ഇവിടെ വെള്ളം കയറി ഇങ്ങനെ അയക്കണം എന്നുള്ള വാർത്തകൾ എന്ത് ചെയ്യരുത്, ഇടരുത്. ഒരു കാരണവശാലം എന്ത് ചെയ്യരുത്, ഇടരുത്. കാരണം അവർ ആ അത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ അവരുടെ മനസ്സ് കൂടുതൽ എന്ത് ചെയ്യുക, പേടിക്കുകയാണ് ചെയ്യുക, കൂടുതൽ ഭയാനകമായൊരവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുക. ഇപ്പോൾ ഒരു പക്ഷേ രാത്രി ഈ ഒരു സമയത്ത് ഉറങ്ങാതിരിക്കുന്ന ആളുകൾ പോലും ഉണ്ട്. അപ്പോൾ നമ്മളെ
5: വെള്ളം കയറുമെന്ന് വിചാരിച്ചിട്ട് പല പേടി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ

0: ലൈവ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മൾ ചെയ്യേണ്ടതെന്ത് എന്ന് കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി. ഇപ്പോൾ നമ്മൾ ചില ആളുകൾ പറയും നമുക്കേ ഇങ്ങനെ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കിങ്ങനെ അവിടെ നിന്ന് പോയി നോക്കിയാലോ. അപ്പോൾ അതൊരു അങ്ങനെ ഒരു സംസാരത്തിൽ നിന്നാണ് ഒരു യാത്ര പുറപ്പെടുന്നത്. ചിലപ്പോൾ പ്ലാനിംഗ് ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് എവിടേക്കെങ്കിലും പോകണമെന്നുണ്ടാവും, എന്നിട്ട് എന്ത് ചെയ്യും ഇത്തരം സ്ഥലങ്ങളിലേക്ക് പോകും. ശരിക്കും അവിടെ രക്ഷാപ്രവർത്തകരായിട്ട് ചെല്ലേണ്ട ഒരു സ്ഥലത്തും പിന്നെ അങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുക, അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി പോകുക എന്നുള്ളതൊക്കെ. പക്ഷേ അവിടെ പോയിട്ട് ഇപ്പോൾ അതുപോലെ തന്നെ ഈ വ്ളോഗർമാരും യൂട്യൂബ് ഇതൊക്കെ ചെയ്യുന്ന ആളുകളും ശരിക്കും അവിടെ ഈ അവിടെയുള്ള കാര്യങ്ങൾ എന്ത് നടക്കുന്നു എന്ന് ലോകത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടീം ഇപ്പോൾ അവിടെ ഉണ്ടാകുമ്പോൾ പിന്നെ അവിടേക്ക് എന്ത് ചെയ്യാണ്, ഇപ്പോൾ പ്രയാസം അനുഭവിച്ചു എല്ലാം നഷ്ടപ്പെട്ട ഒരാൾ അയാളുടെ അടുത്തേക്ക് പോയിട്ട് എന്ത് ചെയ്യാണ്, ആദ്യം ഒരു ടീം വരും, അവരെ വക ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും, ആ ഇടങ്ങർ അവരിങ്ങനെ പറയും. സ്വാഭാവികമായിട്ട് ആ ഫസ്റ്റത്തെ ഇടങ്ങർ പറയുമ്പോൾ ആ ഒരു വൈകാരികതയും കാര്യങ്ങളും ഒക്കെ മറ്റുള്ളവർ കാണുമ്പോൾ ഇത് ശരിക്കൊരു മനസ്സിലാക്കാൻ കൂടിയിട്ടാണല്ലോ. പക്ഷേ അത് കഴിഞ്ഞ് ചിലപ്പോൾ ദിവസങ്ങളോളം മാറി മാറി വ്ളോഗേഴ്സ് വന്നിട്ട് എന്ത് ചെയ്യാണ്, ഇവരെ വിഷമങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കുക. അതാണ് അതും കൂടെ നേരത്തെ പറഞ്ഞ വിഷയത്തിൽ നമ്മൾ അവരെ പേടിപ്പെടുത്തുക, പ്രയാസപ്പെടുത്തുക, അങ്ങനെ സംസാരങ്ങൾ പറയുക. അല്ലേ, ഇപ്പോൾ രോഗം വന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് ഇന്നാൾ നമ്മളെ ഇന്ന സ്ഥലത്ത് ഒരാൾ മരിച്ചത് ഈ രോഗം ഉണ്ടായിട്ട് എന്ന് പറയുക. അല്ലേ, അപ്പോൾ അങ്ങനെയുള്ള കുറേ, അപ്പോൾ അതേപോലത്തെ പ്രവർത്തനമാണ് ശരിക്കും ചില മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പറയാതിരിക്കാൻ കഴിയില്ല. അത് ഒരു പക്ഷേ വളരെ ഒഫീഷ്യലായിട്ടുള്ള മാധ്യമങ്ങളും അങ്ങനെ ഉണ്ട്, അതല്ല കുറച്ച് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആൾക്കാരും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായിരുന്നാലും പിന്നെ അത്തരം ഒരു പിന്നെ സാഹചര്യങ്ങൾ ഈ ഒരു സമയത്ത് മനഃപൂർവ്വം നമ്മൾ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് ഒഴിവാക്കാനാണ് ശ്രമിക്കേണ്ടത്. നമുക്ക് പീസ് ടൈമിൽ എന്താണ് ഒന്ന് നോക്കാം.
1: ഇത് പീസ് ടൈമിൽ നമ്മുടെ ശ്രോതാക്കൾ അയച്ച കമൻറ്റുകളിൽ നിന്ന് ഫീഡ്ബാക്കിൽ തിരഞ്ഞെടുത്തൊരു ഫീഡ്ബാക്കാണ് നമ്മൾ വായിക്കുന്നത്. ഇന്നത്തെ പീസ് ടൈമിൽ നമുക്ക് ലഭിച്ച ഫീഡ്ബാക്ക്, അത് ഇന്നത്തെ കാലത്ത് അനാവശ്യ കാര്യങ്ങൾ കേൾക്കാൻ ധാരാളം മാർഗങ്ങളുണ്ട്, എന്നാൽ ഉപകാരപ്രദമായ കാര്യങ്ങൾ കേൾക്കാൻ പീസ് റേഡിയോ പോലുള്ള വേദികൾ വളരെ അപൂർവമാണ് എന്നുള്ളത് തന്നെയാണ്. വളരെ കാലിക പ്രസക്തവും എന്നാൽ വളരെയധികം പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു മെസ്സേജ് തന്നെയാണ് നമ്മൾ വായിച്ചത്. കാരണം അല്ലേ, കാരണം ഇന്ന് ഒരാൾക്കൊരു ഒരു തിന്മ കേൾക്കണമെന്നുണ്ടെങ്കിൽ വേണ്ട, ജസ്റ്റ് യൂട്യൂബ് മതി.
0: അതെ
1: അല്ലേ, ആ യൂട്യൂബിൽ കയറി നമ്മൾ എന്ത് സെർച്ച് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഫീഡുകളും. നമ്മൾ യൂട്യൂബ് തുറന്നാൽ തന്നെ നമ്മുടെ അടുക്കലേക്ക് വരിക. ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു ഇപ്പോൾ ഒരു നല്ലൊരു പ്രസംഗം, നല്ലൊരു കാര്യങ്ങൾ, അതിങ്ങനെ ഒരു സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നമ്മുടെ ഫീഡിൽ അതേ വരുള്ളൂ. എന്നാൽ മോശപ്പെട്ടതാണ് കാണണമെങ്കിൽ നമ്മുടെ ഫീഡിൽ അതായിരിക്കും വരിക. അപ്പോൾ അല്ലാതെയും വരുന്നുണ്ട് കേട്ടോ, ഞാൻ വെച്ചാൽ സ്വാഭാവികമായിട്ടും ആഡുകളായിട്ടും റെക്കമെൻഡുകളൊക്കെ ആയിട്ടും വരുന്നുണ്ടായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞു വെച്ചാൽ ഒരുപാട് അവസരങ്ങൾ എന്തുണ്ട്, മോശപ്പെട്ടത് കാണാൻ അവസരമുണ്ട്, പക്ഷേ നന്മകൾ കേൾക്കാൻ അപൂർവമാണ്. അപ്പോൾ തിരഞ്ഞെടുത്തേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതെല്ലാ നന്മകൾക്കും എല്ലാ നല്ല കാര്യങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. ഈ നല്ലതിനൊക്കെ വളരെ അപൂർവമായിരിക്കുമല്ലോ, അത് തിരഞ്ഞെടുക്കുന്നത് വേണം. അപ്പോൾ ആ തിരഞ്ഞെടുപ്പ് നടത്താനുള്ളൊരു തൗഫീക്ക് ലഭിക്കാനുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
0: യെസ്, നമുക്ക് നമ്മുടെ മോർണിംഗ് ലൈവ് ക്വിസിൻ്റെ സമയം കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ശ്രോതാക്കളുടെ ഈ ഒരു സമയത്തെ നമ്മൾ പ്രത്യേകം മുഖവിലെടുക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ നമ്മൾ പുതിയ ആളുകൾക്ക് കൂടി ഉപകാരപ്പെടുന്ന വേണ്ടിയിട്ടാണ് ഇതിൻ്റെ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് പറയാൻ പോവുകയാണ്. നമുക്കറിയാം ഉത്തരം ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് അയക്കേണ്ടത്. ഫീഡ്ബാക്കിൽ പ്രോഗ്രാം ഓപ്ഷനിൽ ലൈവ് ക്വിസ് സെലക്ട് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ പേരിൻ്റെ കൂടെ സ്ഥലം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസുകൾ അയക്കേണ്ടത്. അതോടൊപ്പം തന്നെ എ ബി സി ഡി നാല് ഓപ്ഷനുകളിൽ ഉത്തരം വരുന്നത് എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ അത് നിങ്ങൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. നമ്മുടെ ചോദ്യം തീർച്ചയായിട്ടും ശ്രോതാക്കളിലേക്ക് ഏതാനും സെക്കൻഡുകൾ കൊണ്ട് നമ്മൾ പറയും. അപ്പോൾ നിങ്ങൾ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തീകരിച്ച് ഈ ഒരു ഇന്നത്തെ മോർണിംഗ് ലൈവ് ക്വിസിന് വേണ്ടി ഒരുങ്ങുക. ഇന്നത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഒരു ചെറിയ ടെക്നിക്കൽ പ്രോബ്ലം നമ്മൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട്.
1: യെസ്, ഓക്കെ. അപ്പോൾ നമ്മൾ റെഡി ആണല്ലേ, അത് ചോദ്യം കേൾക്കാൻ എല്ലാവരും റെഡി ആയിരിക്കും എന്നാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. കാരണം ചോദ്യം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഉത്തരം അയക്കാനുള്ള 30 സെക്കൻഡ് മാത്രമാണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഓക്കെ,
0: റെഡി
1: ആണല്ലോ. ചോദ്യം ഇതാണ്, ഖുർആനിലെ

0: 114 സൂറത്തുകളിൽ എത്ര എണ്ണമാണ് മദനി സൂറത്തുകളായിട്ടുള്ളത്? ഓപ്ഷൻ എ 86, ഓപ്ഷൻ ബി 28, ഓപ്ഷൻ സി 30, ഓപ്ഷൻ ഡി 25. ചോദ്യം ഒരിക്കൽ കൂടി, ഖുർആനിലെ 114 സൂറത്തുകളിൽ എത്ര എണ്ണമാണ് മദനി സൂറത്തുകളായിട്ടുള്ളത്? ഓപ്ഷൻ എ 86, ഓപ്ഷൻ ബി 28, ഓപ്ഷൻ സി 30, ഓപ്ഷൻ സി 25.
1: ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, ഖുർആനിലെ 114 സൂറത്തുകളിൽ എത്ര എണ്ണമാണ് മദനി സൂറത്തുകളായിട്ടുള്ളത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ 86, ഓപ്ഷൻ ബി 28, ഓപ്ഷൻ സി 30 ആൻഡ് ഓപ്ഷൻ ഡി 25. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ അവരുടെ പ്രതികരണങ്ങൾ അയച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ മോർണിംഗ് ലൈവ് കിച്ചൻ്റെ സമയത്ത് പ്രത്യക്ഷപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ, അവരുടെ ഒരു ഇൻട്രോ തന്നെ ഈ മോർണിംഗ് ലൈവാണ്, അതിലൂടെ പിന്നങ്ങോട്ട് വരികയാണ്.

0: ഓക്കെ, ഫീഡ്ബാക്കിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരുപാട് ആളുകൾ ഫൈൻ അടക്കേണ്ടതുണ്ട്, പിന്നെ ഓപ്ഷനൊക്കെ മാറിയിട്ട് ആൻസർ അയച്ചിട്ടുണ്ട് പതിവ് പോലെ പലരും.
1: അപ്പൊ ഇൻഷാല്ലാ നമ്മ എന്തായാലും നമുക്ക് ഉത്തരം പറയേണ്ട സമയത്ത് പറയാം,
0: അല്ലേ?
1: ഉത്തരവും വിജയികളെയും ഒക്കെ പറയേണ്ട സമയത്ത് പറയാം എന്നാണ് ഇൻഷാല്ലാ. നമുക്ക് നമ്മുടെ 1 മിനിറ്റ് ടോക്കിന്റെ സമയമാണ് ഇപ്പോ, അല്ലേ? 1 മിനിറ്റ് ടോക്കിലേക്ക്.
2: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഏറെ സുപരിചിതമാണ്. നമ്മുടെയൊക്കെ ഹൃദയം എന്നുള്ളത് ഒരു പാത്രത്തിലെ വെള്ളത്തിനോടാണ് പ്രവാചകൻ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപമിക്കുന്നത്. ആ പാത്രത്തിലെ വെള്ളം വെട്ടിത്തിളച്ച് മറിയുന്നതിനേക്കാൾ വേഗതയിൽ നമ്മുടെ ഹൃദയം മാറി മറിയുമെന്ന. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ധാരാളം പ്രാർത്ഥിച്ചിരുന്നൊരു പ്രാർത്ഥന പ്രിയപ്പെട്ടവരേതായിരുന്നു, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, പ്രസർബേ എൻ്റെ ഹൃദയത്തെ നീ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തേണമേ എന്ന. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് തൗഹീദിൻ്റെ ആളുകൾ എന്ന നിലക്ക്, ഹിദായത്ത് കിട്ടിയവരെന്ന നിലക്ക് ഇതെന്നും നിലനിൽക്കാൻ വേണ്ടി റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നാം തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ.
0: വഅലൈക്കും സ്സലാം വറഹ്മത്തുള്ളാ. 1 മിനിറ്റ് ടോക്കിൽ നമ്മൾ ഇപ്പോൾ കേട്ടത് അബ്ദുറൌഫ് അലൈക്കമി ഒറ്റപ്പാലത്തിൻ്റെ സംസാരമാണ്. നിങ്ങളുടെ ഹൃദയവും ഇതുപോലെയാണോ എന്ന ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സംസാരം ഞാൻ കേട്ടത്.
1: ഈ ഹൃദയത്തിനൊരു പ്രത്യേകത ഉണ്ട് അല്ലേ? പ്രവാചകം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അബ്ദുറൌഫ് അലൈക്കമി പറഞ്ഞു, വെട്ടിത്തിളക്കുന്ന ഒരു വെള്ളത്തെ പോലെയാണ് അല്ലേ, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും.
0: അതെ.
1: അപ്പോൾ അത് നന്മയിൽ ഉറപ്പിച്ച് നിർത്താൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ അതിനൊരു പ്രാർത്ഥന പ്രവാചകൻ സദസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ്? യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അപ്പോൾ പ്രാർത്ഥന ജീവിതത്തിൽ എന്ത് ചെയ്യുക? എപ്പോഴും ഉണ്ടാവുക എന്നുള്ളതാണ് ഉറപ്പെടുത്താനുള്ളത്.
0: 1941 ദിവസങ്ങളായി നമ്മിലേക്ക് ഒരു നിമിഷം കൊണ്ട് പല നല്ല ചിന്തകളും അറിവുകളും പകർന്നു നൽകുന്ന 1 മിനിറ്റ് ടോക്കാണ് നമ്മൾ ഇന്ന് കേട്ട് കഴിഞ്ഞത്. ഇൻഷാല്ലാ, ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫോർവേഡ് ചെയ്യാനും ഒക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക.
1: ഒരു ദിവസവും 5 മണിക്കാണ് വിസ്ഡം സ്റ്റുഡൻസിൻ്റെ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം പേജിലും വിസ്ഡം ഗ്ലോബൽ ടിവിയിലുമാണ് നമ്മളിത് പബ്ലിഷ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും ഒരു 5 മണിക്ക് ഈ ഒരു പ്രോഗ്രാം നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. നമ്മൾക്ക് എന്തൊക്കെ സ്റ്റാറ്റസ് വെക്കാറുണ്ട് അല്ലേ, സ്റ്റാറ്റസ് വെക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഞാൻ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുപോലെ തന്നെ എല്ലാ ദിവസവും 5:24 ഇതിൻ്റെ കൂടെ, രാവിലെ 5:24 ഇതിൻ്റെ ഇതുപോലെ തന്നെ മറ്റൊന്നാണ് നേർവഴി അല്ലേ, ഒരു ഓഡിയോ സന്ദേശം നമുക്ക് എന്ത് ചെയ്യണം, 5 മിനിറ്റ് ഉണ്ടാകാറുണ്ട്. സമകാലിക സാഹചര്യം നമ്മൾ അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള സന്ദേശങ്ങളാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യുക, കേൾക്കാനും മനസ്സിലാക്കാനും ശ്രദ്ധിക്കുക
0: ഇൻഷാല്ലാ. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കള് ആൻസറൊക്കെ വളരെ ആവേശത്തിൽ പല രൂപത്തിലും കമൻറ്റിലൂടെ അയച്ചവരുണ്ട്. അതിൻ്റെ എണ്ണൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞ ആളുകളുണ്ട്. ഏതായിരുന്നാലും ഇന്നത്തെ ചോദ്യം എല്ലാവർക്കും അത്യാവശ്യമൊക്കെ പ്രയാസകരമല്ല എന്ന് വിചാരിക്കുന്നു അല്ലേ. മക്കി സൂറത്തുകളും മദീനി മദനി സൂറത്തുകളും അല്ലേ, അത് എന്താണെന്നുള്ള പഠിക്കാനുള്ള ഒരു പിന്നെ പ്രചോദനം കൂടി ആവട്ടെ ഇന്നത്തെ ചോദ്യം എന്ന് വിചാരിക്കുകയാണ്. ചോദ്യം നല്ല എളുപ്പം എന്നൊക്കെ പറയുന്നുണ്ട് ഹൈറുനീസ് അഷ്റഫ് പടിഞ്ഞാറത്തർ പറയുകയാണ്. ഉത്തരം ശരിയായിട്ടുണ്ട് എന്ന് തോന്നുന്നു എന്ന് അഷ്റഫ് ആലുവ പറയുന്നുണ്ട്. ഓക്കെ,
1: ഫീഡ്ബാക്കിൽ പോയിട്ട് ഉത്തരം വിശദമായി അയച്ച ആൾക്കാരുണ്ട്.
0: അതെ അതെ അതെ, ഒന്ന് നോക്കല്ല, ഫൈൻ അടക്കുക, ഡൊണേറ്റ് ബട്ടൺ അമർത്തുക, ഫൈൻ അടക്കുക.
1: ഓക്കെ, എന്തായാലും നമ്മൾ ശ്രദ്ധിക്കുക, കാരണം നമ്മൾ ഉത്തരങ്ങൾ കൃത്യമായ സ്ഥലത്ത് എത്തിയാൽ മാത്രമേ നമ്മൾ പരിഗണിക്കപ്പെടുള്ളൂ. വൈകുന്നേരം മുതൽ രാവിലെ മുതൽ ഫുള്ള് പരീക്ഷ കുത്തിരുന്ന് പഠിച്ചിട്ട് അവസാനം പരീക്ഷാ ഹാളിൽ കയറിയിട്ട് എന്തില്ല, ഉത്തരം എഴുതാൻ പേപ്പറും കിട്ടി, ഉത്തരം എഴുതി വെച്ച് അവസാനം ഇൻവിജിലേറ്റർ കയ്യിൽ പേപ്പർ കൊടുക്കാതെ പേപ്പർ ഇട്ട് വീട്ടിലേക്ക് വന്നുള്ള അവസ്ഥ എന്തായിരിക്കും?
0: അതെ അതെ അതെ,
1: എന്ന പോലെ
0: സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് നമുക്കിങ്ങനെ പങ്കുവെക്കാൻ തോന്നിയ ഒരു ആശയമാണ്, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പല ചർച്ചകളും വിഷയങ്ങളും വളരെ തകൃതിയായിട്ട് എന്തും പറയാനുള്ളൊരു ഹുരിയത്ത് താബീർ എന്ന് നമ്മൾ അറബിയിൽ പറയുന്നില്ലേ, ആവിഷ്കാര സ്വാതന്ത്ര്യം ഉള്ളൊരു നാട്ടിലാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് പല വിഷയങ്ങളെക്കുറിച്ചും തൻ്റെതായ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ എന്തും വിളിച്ചു പറയാവുന്ന അല്ലെങ്കിൽ എല്ലാം സ്വാതന്ത്ര്യമായി കാണാവുന്ന തരത്തിൽ സംസാരിക്കുന്ന ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഒന്നുമില്ല, നമ്മൾ ഒരു പല ഒരു ചർച്ചകളിൽ പല വിഷയങ്ങളെക്കുറിച്ച് ഓരോ ദിവസവും വ്യത്യസ്തമായ ചർച്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ചിലതൊക്കെ നമുക്ക് കാണുന്നത് ഒരു പക്ഷേ പുണ്യം ഇല്ലെങ്കിലും ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധ്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചർച്ചകളിൽ ഈ അടുത്ത് കണ്ടൊരു ചർച്ച, വളരെ റീസൻ്റ് ആയിട്ട് കണ്ടൊരു ചർച്ചയായിരുന്നു. പിന്നെ നമ്മൾ ഈ വസ്ത്രധാരണയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ, അപ്പോൾ സാധാരണ അതിൽ പല ചിന്താഗതിക്കാരുണ്ടാകും, പല ആശയങ്ങളും പിന്നെ കൊണ്ടു നടക്കുന്ന ആളുകളുണ്ടാകും. തങ്ങളുടെ അവകാശമാണ് എന്ന് വാദിച്ച് അവകാശത്തെ പിന്നെ നേടിയെടുക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി അത് ചെയ്യുകയും അതിനുവേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാകും. ഇതിൽ എന്നെ വളരെ ഒരു അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മളുടെ ലൈഫിൽ നമ്മുടെ ഡ്രസ്സ് ഇങ്ങനെയൊക്കെ ആകണം എന്നത് നമ്മുടെ ഒരു സ്വയം തീരുമാനത്തിലേക്ക് എത്താതെ മറ്റാരൊക്കെയോ ഡിസൈൻ ചെയ്യുകയും മറ്റാരൊക്കെയോ പിന്നെ പഠിപ്പിക്കുകയും മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്ത ചില ആശയങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്തു വെക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് എന്തൊരു നിലപാടാണ് ജീവിതത്തിലുള്ളത്? മറ്റുള്ളൊരാളുടെ അവരുടെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി, മാർക്കറ്റിങ്ങുകൾക്ക് വേണ്ടി അവർ ഡിസൈൻ ചെയ്ത പലതും നമ്മുടെ ജീവിതത്തിൻ്റെ മാന്യമായൊരു ജീവിതത്തെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ സമൂഹത്തിൽ അതിന് എത്രത്തോളം ഒരു വാല്യൂ ഉണ്ട് എന്നതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട. കാരണം നമ്മളൊരു മനുഷ്യൻ എന്നുള്ള ഒരു സാമൂഹിക ജീവിയാണല്ലോ. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവിടെ അവനെ ബാധിക്കുന്ന പല വിഷയങ്ങളും ഉണ്ടാകും. അത് അവൻ്റെ സംസാരത്തിലും വസ്ത്രത്തിലും നടത്തത്തിലും ഇരുത്തത്തിലും പെരുമാറ്റത്തിലും ഒക്കെ വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതിനൊക്കെ അവകാശം എന്നുള്ള നിലക്ക് കാണുകയും അതിലൊക്കെ ഒരു മോശമായ ചില കാഴ്ചപ്പാടുകളും, ഒരു പക്ഷേ ഒരാൾക്ക് നല്ലത് എന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് മോശമായിരിക്കാം, ഒരാൾക്ക് മോശം തോന്നുന്നത് ഓരോരുത്തർക്കും നല്ലതായിരിക്കാം, ചിന്താഗതികളിലൊക്കെ മാറ്റമുണ്ടാകും. പക്ഷേ ഒരു മനുഷ്യൻ മൃഗം എന്നുള്ള ഒരു വിവച്ഛേദം അല്ലെങ്കിൽ ഒരു വ്യത്യാസത്തെ തിരിച്ചറിയുന്ന ഒരു മനുഷ്യനറിയാം അവൻ്റെ മറക്കേണ്ട അവയവങ്ങളും അവൻ്റെ ശരീരഭാഗങ്ങളിൽ മറക്കേണ്ടതുണ്ട്. അത് തീർച്ചയായിട്ടും തൻ്റെ സമൂഹത്തിൽ ജീവിക്കുന്ന ഓപ്പോസിറ്റ് സെക്സായിട്ടുള്ള പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ നടന്നാൽ എങ്ങനെയാണ് അത് വിലയിരുത്തപ്പെടുക, എങ്ങനെയാണ് അട്രാക്ഷൻ ഉണ്ടാവുക, അട്രാക്ഷൻ എനിക്ക് ഏതൊക്കെ രൂപത്തിൽ ബാധിക്കും, എന്നെ എങ്ങനെയൊക്കെ അത് പിന്നെ പ്രയാസങ്ങളാണോ അതല്ല എനിക്ക് മറ്റുള്ള നല്ല വഴികളാണോ അതിലൂടെ ഉണ്ടാകുക, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. വസ്ത്രധാരണത്തിൻ്റെ വിഷയത്തിൽ അങ്ങനെ പറയുമ്പോൾ നമ്മളൊരു സെക്ഷൽ ഹറാസ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് വസ്ത്രം കൊണ്ട് മാത്രം എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത്. നേരെ മറിച്ച് ഒരു മാന്യതയുടെ ഒരു സംസ്കാരത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ വസ്ത്രത്തെ കാണുമ്പോൾ, ഇന്ന് ഇതിനു വേണ്ടി വാദിക്കുന്നവരുടെ വാദവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്താണ് പറയാനുള്ളത്?
1: ഈ പലപ്പോഴും ഈ മോഡസ്റ്റി എന്ന് പറയുന്നത്, അതായത് ഒരു തരത്തിലേക്കുള്ളൊരു പുതിയ രൂപത്തിലുള്ളൊരു വസ്ത്രധാരണം, അത് ഇഷ്ടമുള്ളത് ധരിക്കാം എന്നുള്ള രൂപത്തിലേക്ക് പലപ്പോഴും എന്ത് ചെയ്യുന്നു പല ആൾക്കാരും എത്തുന്നു എന്നുള്ളതാണ്. ഈ നമ്മൾ പലപ്പോഴൊക്കെ പല ക്ലാസ്സുകളും നമ്മൾ പറയാറുള്ളത്, ഈ സ്ലേവറി അടിമത്തം എന്ന് പറയുന്നത് ലോകത്ത് തുടച്ചു നീക്കപ്പെട്ടിട്ടുള്ള സംഭവമാണ് അല്ലേ. അപ്പോൾ ഈ ലോകത്തു നിന്ന് അടിമത്തം തുടച്ചു നീക്കപ്പെട്ടു എന്നുണ്ടെങ്കിലും ഒരു ലോകത്ത് വിസിബിളായ രൂപത്തിലുള്ള അടിമത്തം തുടച്ചു നീക്കപ്പെട്ടുള്ളു, ഇൻവിസിബിളായ രൂപത്തിലുള്ള അടിമത്തം എന്തില്ല, തുടച്ചു നീക്കപ്പെട്ടിട്ടില്ല. ഇനി വളരെ സിമ്പിളുള്ള ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ബ്രാൻഡ് ക്രൈസ് ഉള്ള കുറേ ആൾക്കാരുണ്ട്, ബ്രാൻഡ് ക്രൈസ് ഉള്ള കുറേ ആൾക്കാർ, ഇപ്പോൾ ആപ്പിളിൻ്റെ ഫോണിനോട് താല്പര്യമുള്ള ആൾക്കാരുണ്ട്, പിന്നെ അതുപോലെ തന്നെ ആപ്പിളിൻ്റെ അതുപോലെ വേറെ ചില പ്രത്യേക വാഹനങ്ങളോട്, ചില പ്രത്യേക വസ്ത്രങ്ങളോട് താല്പര്യമുള്ള, വാച്ചുകളോട് താല്പര്യമുള്ള എന്തോന്നാലും ബ്രാൻഡ് അല്ലേ. അപ്പോൾ അതെന്താ വെച്ചാൽ ഈ പുതിയ കാലഘട്ടത്തിൽ കോർപ്പറേറ്റുകളാണ്, പണ്ട് കാലഘട്ടങ്ങളിൽ ജന്മിമാരും അതുപോലെ തന്നെ പണക്കാരൊക്കെയാണ് ആളുകളെ അടിമകളാക്കിയിരുന്നതെന്നുണ്ടെങ്കിൽ, പുതിയ കാലഘട്ടത്തിൽ കോർപ്പറേറ്റുകളാണ് നമ്മൾ അടിമയാക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്.
0: കോർപ്പറേറ്റ് കമ്പനികൾ,
1: കമ്പനികൾ, അതെ, കോർപ്പറേറ്റ് കമ്പനികളാണ് നമ്മൾ അടിമയാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ രൂപത്തിലേക്ക്, നമ്മുടെ ലൈഫിലേക്ക് എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരസ്യങ്ങളിലൂടെയാണ് അല്ലേ. ഇപ്പൊ ഒരു പട്ടിയുടെ ബിസ്ക്കറ്റ് വെക്കാൻ പോലും പെണ്ണിന്റെ ചിത്രമില്ലാത്ത പരസ്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ എൻ്റെ വിഷയം പറഞ്ഞത് വെച്ചാൽ അവിടെയൊക്കെ പുതിയ കാലഘട്ടങ്ങളില് ഈ അടിമത്തത്തെ നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു അത് അല്ലെങ്കിൽ എന്തൊരു കുറവുള്ള പോലെ എന്നുവെച്ചാൽ, പുതിയ കാലഘട്ടത്തിൽ ട്രെൻഡ് ബേസ് ചെയ്തിട്ടാണ് അടിമത്തം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ ആളുകൾ അടിമത്തം ഉണ്ടാക്കിയിരുന്നത് വ്യക്തികളുടെ രൂപത്തിൽ സ്വാധീനമല്ല, ശക്തി രൂപീകരിച്ച അല്ലെങ്കിൽ അവരുടെ പവർ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അല്ലേ. എന്നാൽ ഇന്ന് നമ്മളുടെ ഉള്ളിൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യാറുള്ളത്, പലപ്പോഴും എന്ത് ചെയ്യാറുള്ളത് വെച്ചാൽ ആളുകളെ സ്വാധീനിക്കുന്നതാണ്. അത് ഞാൻ ചെയ്തില്ലെങ്കിൽ ട്രെൻഡിനെതിരാവോ അല്ലേ, അത് ഞാൻ ചെയ്തില്ലെങ്കിൽ മോശമാവോ, അത് ഞാൻ ചെയ്തില്ലെങ്കിൽ ഇന്നത്തെ ഞാനൊരു പിന്നോക്കം പോവോ, ആ ഡ്രസ്സ് ഇട്ടില്ലെങ്കിൽ ഞാൻ അങ്ങനെ ആയിപ്പോവോ, ഇന്ന് ഈ ലിപ്സ്റ്റിക്ക് തേച്ചില്ലെങ്കിൽ ഞാൻ അങ്ങനെ ആവോ അല്ലേ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ സ്കൂളുകളിലൊക്കെ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഒരു ലിപ്സ്റ്റിക് ഫ്രീ ക്യാമ്പസ് എന്നുള്ള പേരിലുള്ള പ്രൊജക്റ്റ് സർക്കാർ ശിശുക്ഷേമ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ണൂരിൽ നിന്നുള്ളൊരു അധ്യാപിക, കണ്ണൂരിൽ നിന്ന് അധ്യാപിക അയച്ചൊരു വോയിസ് മെസ്സേജ് എൻ്റെ ഫോണിലുണ്ട്. അതെങ്ങനെ വെച്ചാൽ പറയണത്, ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് കേട്ട് നമുക്ക് അങ്ങനത്തെ വല്ല കാര്യങ്ങളുണ്ടോ മാഷേ, എന്നുവെച്ചാൽ കുട്ടികൾ പിരുട് മാറുന്നതിനനുസരിച്ച് ലിപ്സ്റ്റിക്ക് തേച്ചുകൊണ്ടിരിക്കുകയാണ്, കളർ മാറി തേക്കാണ്. ഇത് ഐലൈനറും ബാക്കിയുള്ളതൊക്കെ പോയിക്കോട്ടെ, പക്ഷെ ഇത് ഈ ലിപ്സ്റ്റിക്ക് അവരെ വയറ്റിലേക്കല്ലേ എത്തുക, അത്രയും കളർ അവരെ വയറ്റിലേക്കല്ലേ എത്തുന്നത് മാഷേ, അവരതിനായിട്ടാണ് സ്കൂളിലേക്ക് വരുന്നത് എന്ന് പറയുന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്തു ഒരു വോയിസ് മെസ്സേജ്, ഇത് നമ്മൾ പഠിപ്പിക്കേണ്ട തന്നെ അല്ലേ എന്ന് പറയുന്ന ഒരു വോയിസ് മെസ്സേജ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് വെച്ചാൽ, ഈ ആരാത് നമ്മുടെ മനസ്സിലേക്ക് കുത്തി വയ്ക്കപ്പെട്ടത്, ഇത്തരം ട്രെൻഡുകളാണ് അല്ലേ. ഈ ഗെറ്റ് റെഡി വിത്ത് മീ, അതുപോലെ തന്നെ വാട്ട് ഈസ് ഇൻ മൈ ബാഗ് എന്നൊക്കെ പറയുന്ന രൂപത്തിലേക്ക് ഒരുപാട് വ്ളോഗുകൾ നമ്മളെ പെൺകുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അവരെ സ്വാധീനിക്കുന്ന ആരാച്ചാൽ ഈ ലിപ്സ്റ്റിക് കമ്പനികളും കമ്പനി അതുപോലെ തന്നെ ബാഗിൻ്റെ കമ്പനികളും ഒക്കെ അതുപോലെ മറ്റുള്ള കോസ്മെറ്റിക് ഐറ്റംസിൻ്റെ കമ്പനികൾ ഇവർക്ക് പ്രൊമോഷന് വേണ്ടി കൊടുക്കുകയാണ്. ഒരു പ്രൊമോഷൻ 50,000 രൂപ ഒക്കെ വാങ്ങുന്ന, 100,000 വാങ്ങുക, ലക്ഷങ്ങൾ വാങ്ങുന്ന ആൾക്കാരുണ്ട്. അത് വാങ്ങി ഓരോ നടത്തുന്ന പ്രൊമോഷൻ കണ്ടിട്ട് എൻ്റെ ബാഗിൽ അതില്ലെങ്കിൽ പ്രശ്നമാണ്, ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കൽ, ഇത് ഉപയോഗിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്, ഇന്ന ഡ്രസ്സ് ഇടുമ്പോൾ എനിക്ക് വല്ലാത്ത കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്, ഇന്ന ഇന്ന ബ്രാൻഡ് ധരിക്കുമ്പോൾ എന്നെ വല്ലാത്ത കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്, ഞാൻ അങ്ങനെ പോകുമ്പോൾ അങ്ങനെയാണ് ചെയ്യല്ല, ഞാൻ എന്നെപ്പോലെ ആവണം, അങ്ങനെ ആകണം എന്ന് പറഞ്ഞ് ആളുകളെ മാനസികമായി സൈക്കോളജിക്കലി എന്ത് ചെയ്യുകയാണ് വെച്ചാൽ, ഒരു ട്രെൻഡിൻ്റെ ബേസിൽ എന്ത് ചെയ്യാണ്, അടിമകളാക്കി മാറ്റുകയാണ്. അതുകൊണ്ടാണല്ലോ ഈ പുതിയ കാലഘട്ടത്തിൽ ഈ മാർക്കറ്റിംഗ് ഏജൻറ്റുകൾ, അതായത് മാർക്കറ്റിംഗ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കോണ്ടന്റ് ക്രിയേഷൻസ് രൂപത്തിലുള്ള മാർക്കറ്റിംഗ് ആണ്. ഈ ആധുനിക കാലഘട്ടത്തിലെ മാർക്കറ്റുകൾ, ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റുകളിൽ ഇവർ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജികൾ വെച്ച് നോക്കില്ല, സൈക്കോളജിക്കലി എങ്ങനെ എന്ത് ചെയ്യാം ഇവരെ, എന്ത് ചെയ്യാച്ചാൽ മനഃശാസ്ത്രപരമായിട്ട് എങ്ങനെ ഒരു ആളുകളിലേക്ക് നമുക്ക് എത്താം, അവരെ അറ്റൻഷൻ നമുക്ക് സീക്ക് ചെയ്യാം, എങ്ങനെ അവരെ നമ്മുടെ കസ്റ്റമറാക്കി മാറ്റാം എന്ന് പല മോട്ടിവേഷൻ സ്പീക്കർ നമ്മൾ കേട്ടിട്ടുണ്ടാവും, അതാണ് ഇവർ ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവരെ അടിമകളായി മാറുന്നു, ഇവരുടെ വസ്ത്രം ധരിക്കുന്നു, അവർ പറയുന്ന രൂപത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇല്ലെങ്കിൽ ഞാനെന്താ ഔട്ട്ഡേറ്റഡ് ആയി എന്ന് തോന്നുന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്യാണ് പോകുന്നൊരവസ്ഥ. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ, പണ്ട് കാലഘട്ടം, ഇപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഉദാഹരണം, ഇപ്പോൾ ചില ചർച്ചകൾ, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ചർച്ച കേരളത്തിലെ തന്നെ പ്രമുഖമായ ഒരു ചാനലിൽ ഒരു വസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച നടന്നപ്പോൾ, നമ്മുടെയൊക്കെ പുതുമണ്ഡലങ്ങളിൽ ഇത്തരം വിഷയങ്ങൾ സജീവമായിക്കൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ പോയിട്ട് തന്നെ സംസാരിക്കുന്ന രംഗം നമ്മൾ കണ്ടു. ഒരു പക്ഷേ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന മനസ്സിലാക്കണത്, അവിടെ അദ്ദേഹം പറഞ്ഞൊരു വിഷയം എന്ന് വെച്ചാൽ, പണ്ട് കാലങ്ങളിൽ കേരളത്തിൽ മാറുമറക്കാനുള്ള സമ്പ്രദായം ഉണ്ടായിരുന്നില്ല, മാറുമറക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. കാരണം പുരുഷനെ സംബന്ധിച്ചിടത്തോളം ന്യൂഡിറ്റി കാണുക, നഗ്നത കാണുക എന്ന് പറഞ്ഞാൽ അത് അവന് ഉത്തേജനം നൽകുന്ന ഒന്നാണ്. ഒരു സ്ത്രീക്കും ഒന്നുമല്ല, ഒരു പക്ഷെ ഒരു പുരുഷൻ എന്ത് ചെയ്യാച്ചാൽ അവൻ്റെ ന്യൂഡിറ്റി ഒരു അണ്ടർവെയറ് മാത്രം ഇട്ടിട്ടോ അല്ലെങ്കിൽ ഇന്നർവെയർ മാത്രം ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ കണ്ടാൽ ഒരു സ്ത്രീക്ക് ഒരു പക്ഷേ ഭൂരിഭാഗം സ്ത്രീകൾക്കും എന്ത് ചെയ്യില്ല, ഒന്നും തോന്നണമെന്നില്ല. കാരണം അവർക്കുള്ള അള്ളാഹു നൽകിയിട്ടുള്ള ആ ഒരു വികാരം ഉണ്ടാകാനുള്ള സിസ്റ്റം വേറെയാണ്, എന്നാൽ പുരുഷൻ അങ്ങനെയല്ല. അതുകൊണ്ടാണല്ലോ ലോകത്തെല്ലാ ആഡുകളിലും ആര് വരുന്നത്, സ്ത്രീകൾ വരുന്നത്. ഒന്ന് നോക്കണം എന്നുള്ള രൂപത്തിലാണ്. ജ്വല്ലറിയുടെ പരസ്യമാണെങ്കിലും അതുപോലെ തന്നെ നേരത്തെ സൂചിച്ച പട്ടിക്കുള്ള ബിസ്ക്കറ്റ് ആണെങ്കിൽ പോലും എന്ത് ചെയ്യുന്നു, അതിലൊക്കെ ഒരു പെണ്ണിനെ ഒരു സ്ത്രീയെ മാർക്കറ്റ് ചെയ്യാനുള്ള വിഷയം വെച്ചാൽ ആള് ഒരു പുരുഷന്മാരുടെ കണ്ണതിലേക്ക് എത്തണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അതാണെന്ത്, പക്ഷെ അന്ന് മാറുമറക്കാൻ പവർ ഉപയോഗിച്ചു കൊണ്ട് എന്ത് ചെയ്തു, ഒഴിവാക്കി അല്ലേ. അതവർ ഇന്നത് പറ്റൂല ഇന്ന് പറ്റാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ട്രെൻഡിൻ്റെ പേരിൽ എന്ത് ചെയ്യുന്നു, വസ്ത്രമഴിപ്പിക്കുന്ന ആളുകളായിക്കൊണ്ട് മാറും. ഇത് പറയുമ്പോൾ പല ആൾക്കാർക്കും പറഞ്ഞു, ഞാനിത് അവിടെ ഇരിക്കുന്നു, ഞാൻ എൻ്റെ അപ്പുറത്തിനാണ്, എനിക്കൊന്നും തോന്നുന്നില്ല, എനിക്കതൊന്നും തോന്നുന്നില്ല എന്ന് പറയുന്ന രൂപത്തിലേക്ക്, വളരെ ഭാവിഷമായ രൂപത്തിലേക്കുള്ള ചർച്ചകളെ കൊണ്ടുപോയി ചെന്നെത്തിക്കുകയാണ്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ലോകത്ത് നിങ്ങൾ ഈ ഗൂഗിൾ പുറത്തിറക്കപ്പെടുന്ന ഓരോ സൈറ്റുകളുടെ ഒരു റിവ്യൂ ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ പോൺ സൈറ്റുകൾ, അശ്ലീലമായ സൈറ്റുകൾ കയറിപ്പോകുന്ന ആളുകൾ ആരാണെന്ന് ചോദിച്ചാൽ അത് പുരുഷന്മാരാണ്. ഇപ്പോൾ സ്ത്രീകളെണ്ണം കൂടിയിട്ടുണ്ടെന്നുള്ളതാണ് പുതിയ കണക്കുകൾ വരുന്നത്. ഞാൻ വെച്ചാൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു, അതിൽ ഏറ്റവും വലിയ കാരണം എന്താ വെച്ചാൽ ഇതാണ് കാരണം. കാരണം പുരുഷനെ സംബന്ധിച്ചിടത്തോളം കാഴ്ചയിലൂടെയാണ് എന്ത് ചെയ്യല്ലേ ഉണ്ടാവല്, ചില വികാരങ്ങൾ ഉണ്ടാവല്. ആ വികാരങ്ങളെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു ആളുകൾ അതിനെ സ്ത്രീയെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ പാവപ്പെട്ട നമ്മുടെ നാട്ടിലെ പാവങ്ങളായ സ്ത്രീകൾ അത് തിരിച്ചറിയുന്നില്ല. അത് തിരിച്ചറിയാതിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരം പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളെ ഉറക്കെ നമ്മൾ സംസാരിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ടുള്ളതാണ് പറയേണ്ടത്. വളരെ നന്നായി കൊണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഞാൻ പലപ്പോഴും പറയാറുള്ളതെന്ന് വെച്ചാൽ, ചിലപ്പോൾ നല്ല ബസ് സ്റ്റാൻഡിലൊക്കെ നിൽക്കുമ്പോൾ ചിലപ്പോൾ നല്ല പർദ്ദയിട്ട മക്കനെ ഇട്ട വല്യമ്മമാരെ കാണും. അതിൻ്റെ കൂടെ ഉണ്ടാവും നല്ല ജീൻസും ടോപ്പും ഇട്ട കുറച്ച് ഒരു ഷാളിട്ട ഒരു പെൺകുട്ടി ഉണ്ടാവും. ഞാൻ ആലോചിക്കും ആത്മാർത്ഥമായിട്ടുള്ള പർദ്ദയും വസ്ത്രവും ആ ഉമ്മ ധരിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള കുട്ടിയും അങ്ങനെ ആയിട്ടുണ്ടാവണം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഞാൻ പ്രായമായല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്യണത് പല ആൾക്കാരും ധരിക്കണത്. ഇനി ആരും നോക്കാനില്ലല്ലോ. അങ്ങനെ ആകുമ്പോൾ ഇന്നെ നോക്കൂല. അപ്പോൾ തൊട്ടടുത്തുള്ള കുട്ടിയെ എന്ത് ചെയ്യുക, നോയിക്കോട്ടെ. അവർക്ക് അത്തരം വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന ആളുകളായിക്കൊണ്ട് മാറും. പിന്നെ പല രക്ഷിതാക്കളും എന്താ പറഞ്ഞതറിയോ, പല രക്ഷിതാക്കളും പറഞ്ഞാൽ കുറച്ചൊക്കെ നിങ്ങൾ മക്കൾ പറഞ്ഞിട്ട് കേൾക്കണ്ട മാഷേ, അല്ലെങ്കിൽ പറഞ്ഞിട്ട് കേൾക്കണം, എന്തപ്പോൾ ചെയ്യുക, പറഞ്ഞാൽ ബോധ്യപ്പെടുന്നില്ല എന്നുള്ള നിസ്സഹായാവസ്ഥ പല രക്ഷിതാക്കളും പറയാറുണ്ട്. അവിടെ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മളാണ് മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്നത് എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടാവണം. അത് നാളെ പഠിച്ചു നമ്മളോട് ചോദ്യം ചെയ്യുള്ള ഒരു ബോധ്യം നമുക്കുണ്ട്. രണ്ടാമത്തത്, ഇവർക്ക് കൊടുക്കേണ്ടത് നല്ല ദീനീ വിദ്യാഭ്യാസമാണ്. ദീനീ വിദ്യാഭ്യാസമാണ് അത് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ, അപ്പോൾ മക്കൾ പറഞ്ഞു ഞങ്ങളൊക്കെ ഫ്രണ്ട്സ് എല്ലാം ഔട്ട്ഡേറ്റഡ് ആയി പോവാണെന്നുള്ളതാണ്. പക്ഷെ പഠിച്ചവൻ്റെ അടുത്ത് അല്ലേ അപ്ഡേറ്റഡ് ആവണമെന്നുണ്ടെങ്കിൽ ലോകത്ത് ചില ആൾക്കാരുടെ ഔട്ട്ഡേറ്റഡ് ആയി മാറേണ്ടി വരും എന്നുള്ളത് തന്നെയുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവാനുള്ളതാണ്.
0: ചില ട്രെൻഡുകളെ അതിജയിക്കണമെങ്കിൽ നമ്മൾ ചില ട്രെൻഡുകൾ ബോധപൂർവം സെറ്റ് ചെയ്യണം. അപ്പോൾ ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ ആകെ പൊതച്ച് മൂടി മറച്ച് നടക്കണം എന്ന് നമ്മൾ വാദിക്കുന്നൊന്നുമില്ല. പക്ഷേ അവരുടെ ഒരു മൈൻഡ് സെറ്റിലായി തുടങ്ങുന്നതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ മൈൻഡിലേക്ക് നല്ല ചില രൂപങ്ങളെ സമ്മാനിച്ചു കൊടുക്കണം. മുതലാളിത്തത്തിൻ്റെയും അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെയും ട്രെൻഡിൻ്റെയും കൂടെ പോയിട്ട് നമ്മുടെ താൽക്കാലിക ലോകത്ത് നിന്ന് നമ്മൾ ഒരു സ്ഥിരതയുടെ ലോകത്തേക്ക് നീങ്ങിപ്പോകേണ്ടവരാണ് എന്ന ചിന്തയിൽ നമ്മൾ അവരെ രക്ഷപ്പെടുത്താനുള്ളൊരു മാർഗം നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതാണ് വസ്ത്രവിധാനത്തിൻ്റെ വിഷയത്തിലും നമ്മൾ സൂക്ഷ്മത പുലർത്തേണ്ടത്.
1: ഓക്കെ, നമ്മൾ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിലേക്ക് പോകാനുള്ള സമയമാണ്. ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിലേക്ക്

0: മാഷല്ലാ, അൽഹംദുലില്ലാ. നമ്മൾ കേട്ടത് ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ മധുരം ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും നമ്മൾ പുറത്തിറക്കുന്ന ഒന്നാണ് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ. 2436-ാമത്തെ എപ്പിസോഡിനാണ് നമ്മളിപ്പോൾ കാതോർത്തത്. എന്തായാലും നമ്മൾ നമ്മുടെ ഒരുപാട് ശ്രോതാക്കൾ നമ്മോടൊപ്പം ഈ ഒരു സമയത്ത് ചേർന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, സഫിയ കെ തുരങ്ങാടി, അസ്സലാമു അലൈക്കും, വൺ മിനിറ്റോ കേട്ടു അൽഹംദുലില്ലാ എന്നും പ്രാർത്ഥിക്കുന്നതാണ്. ഒരു മിനിറ്റ് കൊണ്ട് ഒരു വലിയ അറിവ് തന്നെ എന്നും കിട്ടുന്നു, സ്റ്റാറ്റസ് വെക്കാറുണ്ട്, അതുപോലെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയും എന്നുള്ളതാണ് വിചാരിച്ചിട്ടുള്ളത്.
1: അധരങ്ങൾക്ക് ചായം പൂശിയാൽ മുഖം മനോഹരമാകും, ഹൃദയത്തിൽ തക്കവ് നിറച്ചാൽ ജീവിതം മനോഹരമാകും. ആ രണ്ട് വ്യത്യാസം നമുക്കുള്ളൂ. അതിൽ രണ്ടാമത് പറഞ്ഞ കാര്യം ഇല്ലാത്തതുകൊണ്ടാണ് ആദ്യത്തെ കാര്യത്തിലേക്ക് നമ്മൾ പോണത്.
0: ഓക്കെ,
1: സമ്മാനം ഇപ്പോഴും തന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് നജീവാന്. എന്തായാലും നമുക്ക് പരിശോധിക്കാം നജീവാന്റെ പരാതി എന്താണെന്നുള്ളത്. ഉമ്മ കുൽസി ചിറമംഗലത്തിന്റെ ഒരു ഒറ്റ ഇതും കൂടെ 1 മിനിറ്റിൽ ചെറിയ വാക്കാണെങ്കിൽ വലിയ അറിവാണ് കിട്ടുന്നത്. അൽഹംദുലില്ലാ, സമ്പത്തിലൊക്കെ സൗന്ദര്യത്തിലൊക്കെ അല്ല, അള്ളാഹുവിന്റെ തിരുനോട്ടം അവന്റെ മനസ്സിലേക്കാണ് എന്നാണ് ഹദീസ് എന്ന് ഓർമ്മപ്പെടുത്തുന്നത്.
0: ഇബ്രാഹിം അൽനൂർ ടെക്സ്റ്റ് എന്താ ഉത്തരം തെറ്റി വേറൊന്നാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം അല്ലേ. യെസ്, ഇംതിയാസ് തിരുവമ്പാടി, ഇന്നത്തെ ചോദ്യം, ഇന്ന് QHLS പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ കാരണം ഖുർആൻ പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇത് അറിയാവുന്നത്, ഈ വിഷയത്തിൽ നാം എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇന്ന് ചോദ്യം QHLS പഠിക്കാനുള്ള ഒരു വിഷയം കൂടിയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയാൽ, ഈ ഉത്തരം ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ, ഖുർആൻ പഠിക്കുന്ന വിഷയങ്ങൾ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ള സ്വയം വിമർശനം കൂടി എന്ത് ചെയ്യും, നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഇംതിയാസ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ചോദ്യം എളുപ്പമാണെന്ന് ഖൈറുന്നീസ അഷ്റഫ് പടിഞ്ഞാറത്തര മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ അല്ലേ നമ്മളൊപ്പം ചോർന്നിട്ടുണ്ട്.
1: നമുക്കേ നമ്മുടെ ഷെഡ്യൂളിലേക്ക് ഒന്ന് തിരിച്ചു വരേണ്ടതുണ്ട്. നമ്മൾ നേരെ തിരുമൊഴികളിലേക്ക്.
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
0: ഇന്നത്തെ തിരുമൊഴികളിൽ നമ്മോടൊപ്പം ചേരുന്നത് ഇന്നത്തെയും പോലെ ബഹുമാനായ കെ.വി. മുഹമ്മദ് അലി സാഹിബാണ്. നമസ്കാര ശേഷമുള്ള ഈ ദിക്കർ കടലിലെ നുരകളോളം പാപങ്ങളുണ്ടെങ്കിലും പുറത്തു കിട്ടുന്നതാണ് എന്നുള്ള വിഷയത്തിലാണ് സംസാരത്തിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ അംബിയാ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ സബ്ബഹല്ലാഹു ഫീ ദുബ്രി കുല്ലി സ്വലാത്തിൻ 33 വഹമിദല്ലാഹ 33 വകബ്ബറല്ലാഹ 33 فتلك 99. فقال تمام 100 لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير غفرت خطاياه وإن كانت مثل زبد البحر. بسرد يشهدك لي إمام مسلم تند صحيح نلقيت الله إدتو ديريشت الله ورو برسد همايا وجنمان كل بيشت أبو هريرة رضي الله عنه وانلو حديث ندني بيدغن അബ്ദുറഹ്മാൻ ബിൻ സഖർ അദ്ദൗസി എന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹിജ്റക്ക് മുമ്പ് 21 യമനിലെ ദൗസ് ഗോത്രത്തിൽ ജനിക്കുന്നത്. പിന്നീട് ഹിജ്റ 7 തൻ്റെ 28 വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം മദീനയിലെത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം വരെ നബിയോടൊപ്പം സന്തത സഹചാരിയായി പഠിച്ചും കേട്ടും മനസ്സിലാക്കിയും മനഃപ്പാഠമാക്കിയും അദ്ദേഹം കഴിഞ്ഞുകൂടി. മറ്റ് കാര്യങ്ങൾക്കൊന്നും പോകാതെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വചനങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും സമയം കണ്ടെത്തിയ അദ്ദേഹം 5374 ഹദീസുകൾ നിവേദനം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നത് ചരിത്രം. ഹിജ്റ 59 മദീനയിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ മരണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മൻ സബ്ബഹല്ലാഹ ഫീ ദുബ്രി കുല്ലി സ്വലാത്തിൻ 33, ആർ ഓരോ നമസ്കാരത്തിന് ശേഷവും 33 പ്രാവശ്യം തസ്ബീഹ് നടത്തിയാൽ, ഫർദ് നമസ്കാരത്തിന് പുറകെ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്നർത്ഥം. വഹമിദല്ലാഹ 33, അപ്രകാരം തന്നെ അള്ളാഹുവിനെ ആരെങ്കിലും 33 പ്രാവശ്യം സ്തുതിക്കുകയും ചെയ്താൽ, ഹംദ് പറഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയുകയും ചെയ്താൽ, വക്കബ്ബർ അള്ളാഹ സലാസൻ വസലാസീന 33 പ്രാവശ്യം അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിയാൽ, തക്ബീർ ഉച്ചരിച്ചാൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ, ഫതിൽക തിസ്അത്തുൻ വതിസ്ഊൻ അപ്പോൾ അത് 99 ആകും, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ അള്ളാഹു അക്ബർ എന്നിങ്ങനെ ഈ വചനങ്ങൾ 33 പ്രാവശ്യം പറയുമ്പോൾ 99 ആകും. ഫഖാല തമാമൽ മിഅ 100 പൂർത്തിയാക്കിക്കൊണ്ടൊരാൾ ഇങ്ങനെ പറയുകയും കൂടി ചെയ്താൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീറുൻ, ഈ തഹ്ലീലിന്റെ പൂർണ്ണരൂപം 100 തികച്ചുകൊണ്ടൊരാൾ പറയുകയും ചെയ്താൽ, ഗഫിറത്ത് ഖത്വായാഹു അവൻ്റെ പാപങ്ങൾ അവന് പുറത്തു കിട്ടും, വ ഇൻകാനത്ത് മിസ്ല സബദിൽ ബഹ്രി അത് കടലിലെ സബദിനോളമുണ്ടെങ്കിലും ശരി. സബദ് എന്ന് പറഞ്ഞാൽ നുര പദ എന്നതിനൊക്കെയാണ്, അസ്ബാദ് എന്നതാണ് അതിൻ്റെ ബഹുജനരൂപം. സബദ് എന്നും സബദത്തി എന്നും ഒക്കെ ഉപയോഗമുണ്ട്. കടലിലെ പദയോളം പാപങ്ങളുണ്ടെങ്കിലും അതവന് പുറത്തു കിട്ടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നത്. പ്രശ്രോതാക്കളെ, നമുക്കൊക്കെ പരിചയമുള്ള, നമുക്കെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രത്യേകിച്ചും ഈ കാര്യം നമസ്കാരശേഷമുള്ള, ഫർദ് നമസ്കാരശേഷമുള്ള ഈ ദിക്കറുകളെ ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഇത് നിർവഹിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അള്ളാഹു നമുക്ക് നൽകാമെന്നേറ്റ ഒരു കാര്യം, അത് മറന്നുകൊണ്ടാകരുത് നാം ഇത് നിർവഹിക്കുന്നത്. തികച്ചും മനസ്സറിഞ്ഞ് പ്രതിഫലേച്ഛയോടുകൂടി ഈ പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ, അഥവാ കടലിലെ നുരകളോളം പാപങ്ങളുണ്ടെങ്കിലും പൊറുത്തു തരുമെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ച ഈ സന്തോഷ വാർത്ത, അത് ഉൾക്കൊണ്ടും താല്പര്യത്തോടെയും ആഗ്രഹിച്ചും കൊണ്ട് തന്നെ നമസ്കാരശേഷമുള്ള ഈ ദിക്റുകളെ നാം പതിവാക്കണം. യാന്ത്രികമായി പോകുന്ന ഒന്നാകരുത് ഇത്. വലിയ പ്രതിഫലം വിശ്വാസികളായ നമ്മൾ നഷ്ടപ്പെടുത്തരുത് എന്നതിനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നിനക്കാണ് ഈ ഹദീസ് ഓർമ്മയിൽ കൊണ്ടുവന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മറ്റൊരു സന്ദർഭത്തിൽ അല്ലാഹു റസൂൽ പറഞ്ഞതായി സഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണുന്നത് ഇങ്ങനെയാണ്: മുഅഖിബാതുൻ ലാ യഖീബു ഖാഇലുഹുന്ന ഫാഇലുഹുന്ന ثلاث وثلاثون تسبيحة وثلاث وثلاثون تحميدة واربع وثلاثون تكبيرة في دبر كل صلاة ورو نمسكارتن برقيم 33 تسبيحم 33 تحميدم 34 تكبيرم أغنى برأيوغا أنه أدى برأينا من ريكلم نشتكار ناقل لا أنو جايك نبنان أن أرتطل رسول صلى الله عليه وسلم برأيجتون تدري برأينا إبادنجل أنه نلك أبو نيرتا برأينا ഹദീസിൽ നമ്മൾ ആദ്യം വായിച്ച ഹദീസിൽ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബറും പറഞ്ഞ് 100 തികച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലാ എന്ന് തുടങ്ങുന്ന, അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല, അവൻ ഏകനാണ്, അവന് പങ്കുകാരില്ല എന്ന ആ തൗഹീദിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തഹ്ലീൽ അതിൻ്റെ പൂർണ്ണരൂപം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരാൾ പറയുമ്പോൾ, അവനത് മനസ്സറിഞ്ഞു പറയുമ്പോൾ അവന് കഴിഞ്ഞുപോയ പാപങ്ങൾ പുറത്തു കിട്ടുമെന്നാണെങ്കിൽ, ഇവിടെ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹിയും അൽഹംദുലില്ലാഹിയും പറഞ്ഞു, 34 പ്രാവശ്യം തക്ബീർ ചൊല്ലി 100 തികക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞത് അവനൊരിക്കലും അത് പറയുന്നവൻ പരാജയപ്പെടുകയില്ല, നഷ്ടക്കാരനാവുകയില്ല എന്നതാണ്. അപ്പം നിത്യവും പതിവാക്കുന്നതും പതിവാക്കേണ്ടതുമാണ്. ഒരിക്കലും അശ്രദ്ധയോടുകൂടി നമസ്കാരശേഷമുള്ള ഈ ദിക്റുകളെ, അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഈ വചനങ്ങളെ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണെന്ന് പറഞ്ഞവയെ, മീസാനിൽ ഒരുപാട് കനം തൂങ്ങുന്നവയെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് ഏറ്റവും ഇഷ്ടമാണെന്ന് പറഞ്ഞ ഈ വചനങ്ങളെ നാം പ്രതിഫലമറിഞ്ഞ് പ്രതിഫലമാഗ്രഹിച്ചുകൊണ്ട് തന്നെ പറയണം. അക്കാര്യം എപ്പോഴും മനസ്സിലുണ്ടാകണം. എന്നാൽ അതല്ലാതെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വചനത്തിൻ്റെ രൂപം, അതായത് 10 വീതം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ പറഞ്ഞ് നമസ്കാരശേഷം അങ്ങനെ ഉപയോഗിച്ചതായിട്ട് ഹദീസുകളിൽ കാണാം. 25 വീതം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് അങ്ങനെ 100 തികച്ചതും ചില വചനങ്ങളിൽ കാണാം. വ്യത്യസ്തമായ ഈ രൂപങ്ങൾ കൊണ്ടുവന്നും നമുക്ക് ഈ സുന്നത്തിനെ അനുധാവനം ചെയ്യാവുന്നതാണ്. ഏറ്റവും അഫ്ദലായ രൂപമെന്ന നിലക്ക് തന്നെയാണ് പണ്ഡിതന്മാർ നാം ഈ വായിച്ച സഹീഹ് മുസ്ലിമിലെ അഹദീസിനെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് സൂചിപ്പിക്കപ്പെട്ടതുപോലെ പ്രതിഫലം ആഗ്രഹിച്ച് ആ പറഞ്ഞ ആ വലിയ നേട്ടത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഓരോ നമസ്കാരശേഷവും ഈ ദിക്റുകളെ പതിവാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: മഷാല്ലാ. പ്രിയ ശ്രോതാക്കളെ, നമ്മൾ കേട്ട് കഴിഞ്ഞത് തിരുമൊഴികളാണ്. നമസ്കാര ശേഷമുള്ള ഈ ദിക്കർ കടലിലെ നുരകളോളം പാപങ്ങളുണ്ടെങ്കിലും പുറത്ത് കിട്ടുന്നതാണ് എന്ന വിഷയത്തിൽ ഒരു പ്രാർത്ഥന കൂടി നമുക്ക് പഠിക്കാൻ സാധിച്ചിരിക്കുകയാണ്. ഇൻഷാല്ലാ, പ്രിയ ശ്രോതാക്കളിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരുപാട് ആളുകൾ അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അറിയിക്കുന്നുണ്ട്. സഹോദരൻ വളരെ വ്യക്തമായ നിർവചനം നൽകി എന്ന് പറഞ്ഞുകൊണ്ടാണ് ജമീല വി പി കാളികാവ് പ്രതികരിക്കുന്നത്. അതുപോലെ തന്നെ തിരുമൊഴിയും കേട്ടു, അൽഹംദുലില്ലാ. അറിവുള്ളതാണെങ്കിലും വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷം തന്നെയാണ് എന്ന സന്തോഷം സഫിയ കെ തിരുരങ്ങാടി അറിയിക്കുന്നു. അതുപോലെ തന്നെ വൺമിൻ ടോക്കിനെ കുറിച്ച് അസ്ലാഹുദ്ദീൻ, അതുപോലെ തന്നെ ഉത്തരം ശരിയാണ് എന്ന് സ്വയം പറയുന്നുണ്ട്, ശരിയായിരിക്കാം. ഇമ്രാൻ എൻ വി കുമരനെല്ലൂർ നമ്മൾ ഉത്തരം പറഞ്ഞിട്ടില്ല. ഏതായിരുന്നാലും എല്ലാവർക്കും അറിവുള്ള ഒരു ചോദ്യമായിരുന്നു. ഷുഹൈബ എസ് ഇ അഴീക്കൽ കണ്ണൂർ പ്രതികരിക്കുന്നത്, നമ്മുടെ പ്രവർത്തകരുടെ മക്കൾ തന്നെ പാൻറ്റും ഷോർട്ട് ടോപ്പും ഇട്ട് നടക്കുന്നു, സി ആർ ഇ പോലുള്ള ക്ലാസ്സുകൾക്ക് വിളിച്ചാൽ വരില്ല, എന്ത് ഇസ്ലാമിക പരിപാടി ആയാലും മക്കൾ വരില്ല, ചോദിച്ചാൽ പറയും പറഞ്ഞിട്ട് വരുന്നില്ല, ഞാൻ എന്ത് ചെയ്യാനായെന്ന്. ഇത് ഒരു പരാതി പൊതുവേ നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലേ നിസാൻ? അതായത് നമ്മുടെ പിന്നെ രക്ഷിതാക്കളൊക്കെ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കാനും നമസ്കാരത്തിന് പള്ളിയിൽ പോകാനും ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കാനും ഒക്കെ സജീവമായിട്ടുണ്ടാകും. പക്ഷെ മക്കളെ വിളിച്ചാൽ അവർ ട്യൂഷൻ്റെ പേര് പറയും, അല്ലെങ്കിൽ വൈകുന്നേരമുള്ള കല്യാണത്തിന് രാവിലെ തന്നെ ലീവ് പറയും. 4 മണിക്ക് ശേഷമുള്ള കല്യാണമായിരിക്കും, പക്ഷെ എന്നാലും രാവിലെ 10 മണിൻ്റെ ഉള്ളിൽ കഴിയുന്ന സിയാറിക്ക് വരാൻ അവർക്ക് എന്തില്ല, മനസ്സില്ല. അങ്ങനെയൊക്കെയുള്ള പല പിന്നെ ചുറ്റുപാടുകളുണ്ട്. നമ്മൾ പറയുക, പ്രാർത്ഥിക്കുക, അവരോട് പറയുക, ബാക്കി നമ്മൾ പ്രാർത്ഥിക്കുക, അല്ലാതെ നമുക്ക് വേറൊരു രക്ഷയില്ല.
1: നമ്മളൊക്കെ രക്ഷിതാക്കണമല്ലോ. ഇപ്പം ആത്മാർത്ഥമായൊരു പ്രാർത്ഥനയാണ് നമുക്ക് ഉണ്ടാക്കേണ്ടതെന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്.
0: നമ്മളെ ആ പ്രാർത്ഥന അല്ലേ ഇന്ന് പഠിപ്പിക്കപ്പെട്ട 1 മിനിറ്റിൽ പഠിപ്പിക്കപ്പെട്ട ഒരു പ്രാർത്ഥന ഉണ്ട്, അള്ളാഹുമ്മയ്യമ്മക്കൽബൽക്കുസബ്യത്ത്കൽബ്യാലദീനിക്ക്. അപ്പോൾ ആ ഒരു പ്രാർത്ഥൻ്റെ പ്രാധാന്യം കൂടി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇത്തരം പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം പഠിച്ചവനെ ഒരാളെ മാറ്റാൻ വിചാരിച്ച് കഴിഞ്ഞാൽ, അവരുടെ മനസ്സിൽ വെളിച്ചം ഇട്ട് കൊടുക്കാൻ തീരുമാനിച്ചാൽ, പിന്നെ അത് ആ പ്രകാശം അവിടേക്ക് എത്തും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, മാതൃകയാവുക, ഒപ്പം അവർക്ക് നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കുറ്റപ്പെടുത്തി അവരെ വിഷമിപ്പിച്ച് ഇകയ്ത്തി താരതമ്യം ചെയ്ത് അങ്ങനെ പോയി കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു വെളിച്ചം ചിലപ്പോൾ ഉള്ളിലേക്ക് കിടക്കില്ല.
1: യെസ്, തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ഫെസിലിറ്റേറ്ററായിട്ട് മാറുക, മക്കളോടൊപ്പം മക്കളുടെ ഒരു അവരെ കൂടെ നിന്ന് അവരെ ശരിയാക്കുന്ന ഒരാളുകളായിട്ട് മാറാൻ നമ്മൾ ശ്രമിക്കുക എന്നുകൂടി ഓർമ്മപ്പെടുത്തും. നമ്മളൊരു പീസ് റേഡിയോ സംബന്ധിച്ചിടത്തോളം നമ്മളെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ അല്ലേ, നമ്മൾ ഒരുപാട് രൂപത്തിലേക്ക് നമ്മൾ ഹൃദയസ്പർശിയായ ഒരുപാട് പരിപാടികൾ ജീവിതത്തിൻ്റെ മേഖലകളിൽ നിരവധി രൂപത്തിലേക്ക് പ്രയോജനപ്രദമായ ഒരുപാട് പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പീസ് റേഡിയോയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കോഴ്സുകൾ എന്നുള്ളത് അല്ലേ. ഒരു റേഡിയോയും എനിക്ക് തോന്നുന്നു ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഒരു റേഡിയോ കോഴ്സ് ഓപ്ഷൻ കൊണ്ടുവന്ന് കോഴ്സിലൂടെ എന്ത് ചെയ്യുക, ആളുകൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, എത്തുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഒരു കൃത്യമായ രൂപത്തിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തും. അന്നൂർ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ആൾക്കാരാണ്. രണ്ടാമത് എന്താച്ചാൽ പാരൻറ്റിങ് കോഴ്സുകളുണ്ട്. പാരൻറ്റിങ് കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ പാരൻറ്റ് കോഴ്സ് അല്ല, ലൈഫ് കോഴ്സുകൾ അല്ലേ, ലേൺ ഇസ്ലാം ഫോർ എവർ എന്നുള്ള പേരിൽ നമ്മൾ തുടങ്ങിയ അല്ലേ ഒരുപാട്. ഇപ്പം കച്ചവടം, ശുദ്ധി, അങ്ങനെ വ്യത്യസ്തങ്ങളായുള്ള വിഷയങ്ങളുള്ള അറബി പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അറബി ഭാഷാ സംവിധാനങ്ങൾ അറബി പഠിക്കാൻ ഉണ്ട്. അപ്പോൾ അത് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഒന്ന് മനസ്സിലാക്കണം. അതിൻ്റെ കൂടെ നമ്മൾ ഇനി പുതിയൊരു കോഴ്സ് നമ്മൾ ആരംഭിക്കാൻ പോവാണ്. ഇപ്പം ഈ പറഞ്ഞ വിഷയങ്ങൾക്കൊക്കെ ഉള്ളൊരു പരിഹാരം എന്ന് നമുക്ക് നിർദ്ദേശിക്കാവുന്നൊരു കാര്യം കൂടിയാണ് അല്ലേ. മക്കളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതൊക്കെ ഒരു എനിക്ക് തോന്നുന്നു വെച്ചാൽ പാരന്റിങ്ങിന്റെ ഒരു ഒരു വിഷയമുണ്ട് പലപ്പോഴും എവിടെയൊക്കെയോ. അതെ,
0: പാളിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം.
1: അതെ അതെ, ഈ നമ്മള് പലപ്പോഴും പറയാറുണ്ട്, ഒരു വീടുണ്ടാക്കുന്ന സമയത്ത് ഒരു പക്ഷേ നല്ല പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, അടിപൊളി വീടായിരിക്കും, തറയിലോ വറപ്പിനോ ചെറിയൊരു പ്രശ്നം മതി, പിന്നെ ജീവിതകാലം തിരുത്താൻ പറ്റാത്ത അവരുടെ തറയിലെ പ്രശ്നം മതി. തറയിലെ പ്രശ്നമാണെങ്കിൽ എന്തായി, എത്ര നല്ല ഡിസൈനായിട്ടും കാര്യമില്ല, എന്തായി അതിൽ പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക, ഫൗണ്ടേഷൻ ക്ലിയർ ആവണം എന്നുള്ളതാണ്. അപ്പോൾ തുടക്കത്തിൽ പാളാതിരിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ഒരുപക്ഷെ കുട്ടികളെയും അതുപോലെ തന്നെ നമ്മുടെ മക്കളെയൊക്കെ ഖുർആനിൻ്റെ ഒരു ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിലേക്ക് വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരു സമയത്തിലേക്ക് നമ്മളെത്തുമ്പോൾ നമ്മൾ ആ ഒരു രൂപത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ നമ്മൾ ആഗ്രഹിക്കുന്ന സന്ദർഭത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉണ്ടായിരിക്കേണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടെന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒരു ഓരോ രക്ഷിതാവ് എന്നുള്ള നിലയിൽ നമ്മൾ അവരെ വളർത്തുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നമ്മളൊരു കോഴ്സ് ആരംഭിക്കുകയാണ്, ഇസ്ലാമിക് പാരൻറ്റിങ് എന്നുള്ള പേര്. ഒരു പക്ഷേ പുറത്ത് വർക്ക്ഷോപ്പുകളായി 10,000-15,000 ഒക്കെ കൊടുക്കുന്ന ഒരു പ്രോഗ്രാം, ഈ പ്രോഗ്രാം നമ്മൾ ഇൻഷാല്ലാ വളരെ ഫ്രീ ആയിക്കൊണ്ട് അല്ലേ, നമ്മൾ അതാണ് പ്രതി ശ്രദ്ധിക്കേണ്ടത്. വെച്ചാൽ നമ്മൾ പലപ്പോഴും എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഫ്രീ കിട്ടുന്നതിന് പലപ്പോഴും എന്ത് ചെയ്യാറില്ല,
0: ഒരു
1: വില കാണാറില്ല. പക്ഷേ ഇത് നമ്മൾ അങ്ങനെ കണ്ടു കഴിഞ്ഞ നഷ്ടം നമുക്ക് തന്നെയാണ് അല്ലേ. ഇപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം നമ്മുടെ മക്കളുടെ പുതിയ ജെൻസി കാലഘട്ടത്തിലെ മക്കളെ, അല്ലെങ്കിൽ ജെൻസി കഴിഞ്ഞ് ജെൻ ആൽഫ എത്തി ജെൻ ബീറ്റ എത്തി അല്ലേ. അപ്പോൾ ഈ കാലഘട്ടങ്ങളിലൊക്കെ മക്കളെ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ കുറച്ച് പാരൻറ്റിങ് നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ആ പാരൻറ്റിങ്ങിലൂടെ പണ്ട് കാലത്തൊക്കെ വടിയെടുക്കുന്ന ഉപ്പയും അല്ലെങ്കിൽ കണ്ണുരുട്ടുന്ന ഉപ്പയും അതുപോലെ തന്നെ ദേഷ്യം പിടിക്കുന്ന ഉമ്മയായാൽ മതിയാവും ചിലപ്പോൾ, പക്ഷെ പുതിയ കാലഘട്ടത്തിൽ മക്കൾക്കത് മതിയാവില്ല. അപ്പോൾ അതവരെ കൂടെ നിൽക്കുന്ന ആളുകളാവണം. അപ്പോൾ അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സാണ്. അപ്പോൾ ഇപ്പോൾ അതിന് രജിസ്റ്റർ എൻറോൾ ചെയ്യാനുള്ള സമയമാണ്, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതിൻ്റെ കോഴ്സ് നമ്മൾ ആരംഭിക്കും.
0: അതെ അതെ,
1: അപ്പോൾ എൻറോൾ ചെയ്യുക, കോഴ്സ് ഓപ്ഷൻ കയറുക, പാരൻറ്റിങ് കോഴ്സ് സെലക്ട് ചെയ്യുക, അതിൽ എൻറോൾ ചെയ്യുക എന്നുകൂടിയാണ് വർഷത്തിൽ ഉറപ്പെടുത്തുകയാണ്.
0: ഓക്കെ, നമ്മൾ ഈ ഫ്രീ ആയിട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഒരു കാര്യം ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, സാധാരണ നമ്മൾ വലിയ ഷോപ്പിലേക്ക് പോയിട്ട് വാങ്ങുന്ന ഒരു വസ്ത്രം, അപ്പോൾ ആ വസ്ത്രം ചിലപ്പോൾ അവിടെ കയറുമ്പോൾ നമുക്ക് ഒരു 1,200 രൂപ വിലയുള്ള സാധനം, ഇതേ സാധനം നമ്മൾ ഒരു ചെറിയ ഒരു ഇടത്തരം ഒരു ഷോപ്പിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു 680 രൂപ മനസ്സിലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് വിചാരിക്കും, ആ ഇത് ചിലപ്പോൾ കോപ്പി ആയിരിക്കും, അല്ലെ ഇത് ക്വാളിറ്റി കുറവേ കാരം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്താക്കും, ആ വലിയ ഷോപ്പിൽ തന്നെ പോയിട്ട് എന്താക്കും, ആ വലിയത് വില കൊടുത്ത് വാങ്ങും. ഇത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. ഇപ്പം ഞാൻ പറയണതെന്ന് വെച്ചാൽ, ഞാൻ പറയാം പിന്നെ ശ്രമിക്കുന്ന ഒരു കാര്യം ഇതാണ്, അതായത് ഇന്ന് നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഇപ്പോൾ AI ട്രെയിനിങ്ങുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ ആഡുകൾ കാണും. അപ്പോൾ ഇതൊന്ന് നമ്മൾ ആ അത് വലിയ സംഭവമാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ അതിലേക്ക് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കും. അപ്പോഴേക്കാരെ നമ്മൾ ഇതൊക്കെ അതിൻ്റെ പൈസ ഒക്കെ അടച്ചുകൊണ്ട് പിന്നെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാം അടുത്തൊരാഡ് വരുന്നത് ഇതേ സംഭവം അതിനെക്കാട്ടിന് വില കുറച്ചിട്ടൊക്കെ അല്ലേ. അപ്പം നമുക്ക് ഇങ്ങനെ തോന്നും, ആ ഇതിപ്പോൾ എന്താ അപ്പോൾ ഇത് അതും തമ്മിൽ. അപ്പോൾ എന്താ വെച്ചാൽ ചിലയിടത്ത് എല്ലാവരും ലാഭങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുകയാണ്. അപ്പോൾ കുറേ കസ്റ്റമറെ കിട്ടുമ്പോൾ ചെറിയ പൈസ ആണെങ്കിലും ലാഭം കൂടുമല്ലോ.
1: അതെ,
0: അപ്പോൾ കസ്റ്റമറും കൂടുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ചില ഫോക്കസുകൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്തു വെക്കാവുന്ന ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ള ചില സംഗതികളാണ് ഇന്ന് പീസ് റേഡിയോ ക്വാളിറ്റിയിൽ ഒട്ടും കുറവില്ലാതെ, കാരണം അള്ളാഹുവിൻ്റെ ദീനായതുകൊണ്ട് ക്വാളിറ്റിയിൽ കുറക്കാനൊന്നും കഴിയില്ലല്ലോ അല്ലേ. പക്ഷേ ജീവിതത്തിലേക്ക് ഏറ്റവും വിലപ്പെട്ടതുമായിട്ടുള്ള സംഗതികളായിട്ട് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൽ എനിക്ക് എടുത്തു പറയാൻ പറ്റുന്നൊരു കാര്യം, ഇന്നലെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് പിന്നെ സർവീസുള്ള അധ്യാപകർക്കുള്ള ടെസ്റ്റ് വരികയാണ്, 2 ദിവസം കൊണ്ട് വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഇപ്പം എല്ലാവർക്കും പേടിയാണ്, കാറ്റഗറി 3 ഉള്ള ആൾക്കാർക്ക് ഇനി 4 ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമാവോ എന്ന് വിചാരിച്ച് 4 എടുക്കുകയാണ്. അങ്ങനെയൊക്കെ കാറ്റഗറി എല്ലാം ഉണ്ടെങ്കിലേ ചിലപ്പോൾ നമുക്ക് ഇനി ഭാവിയിൽ ചിലപ്പോൾ ഇനി ഇതൊക്കെ ആവശ്യപ്പെട്ടാലോ എന്നുള്ള പേടിയിൽ കാറ്ററ്റിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ആവശ്യമില്ലാത്ത കാറ്റഗറി പോലും പരീക്ഷകൾ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞു പി സി റേഡിയോ നിങ്ങൾ കയറിയാൽ. അപ്പോൾ എന്നോട് പറഞ്ഞു ഈ 599 രൂപ ഫീസ് അടക്കാൻ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പി സി റേഡിയോ അങ്ങനെ സാധനം കാണില്ല, നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും പേര് മാറിയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടാവും, അല്ലാതെ അങ്ങനെ കാണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് ലൈവായിട്ട് അത് പറഞ്ഞു കൊടുത്തു, എൻറോൾമെൻറ്റ് ചെയ്യണമൊക്കെ പറഞ്ഞു കൊടുത്തു എന്നാൽ അദ്ദേഹം തുടങ്ങി. ഇതൊരു കാര്യം. പാരൻറ്റിങ്ങിൻ്റെ വിഷയത്തിൽ എല്ലാവർക്കും അറിയുന്ന ഈ ഫാമിലി പ്രശ്നങ്ങളും പ്രയാസങ്ങളും, ഞാൻ പിന്നെ രക്ഷിതാവല്ല എനിക്ക് കുട്ടികളെ നോക്കാനറിയാം എന്ന് പറയുന്നവർക്ക് പോലും അവസാനം എന്ത് ചെയ്യേണ്ടി വരും, ഏതെങ്കിലും ഒരു കൗൺസിലർ അടുത്തോ ഒരു അധ്യാപകൻ്റെ അടുത്തോ ഒക്കെ കൊണ്ടുപോയിട്ട് സാർ നിങ്ങളൊന്ന് പറയണം, ഞാൻ പറഞ്ഞിട്ടും കേൾക്കണില്ല എന്ന് പറയും.
1: എനിക്ക് 5 മക്കളുണ്ട്. 5 മക്കൾ ഞാൻ ഒരു പാരൻറ്റിങ് പഠിപ്പിച്ചിട്ടുണ്ട്, നല്ല മക്കളെ നോക്കി കെട്ടിച്ചിരിക്കണം. ചില ആൾക്കാരെ വീര്യവാദം മുഴക്കും.
0: അതെ.
1: പക്ഷെ മക്കളെ വിളിച്ചിരുത്തി സംസാരിച്ചു നോക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു പരാജയം എത്രത്തോളം ഉണ്ടുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യാ വെച്ചാൽ അറിയുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രാധാന്യം എന്നുള്ളത് തന്നെയാണ്.
0: ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ നമ്മൾ അങ്ങനത്തെ ഒരു ചുറ്റുപാടിലൂടെ വളർത്തി കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അൽഹംദുലില്ലാഹ് ഇനിയുള്ള പുതിയ രക്ഷിതാക്കൾക്കെങ്കിലും നമ്മൾ ഈ പങ്കുവെക്കുന്ന കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കാനും ജീവിതത്തിൽ കൊണ്ടുവരാനും സാധിക്കട്ടെ എന്ന്, നമുക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
1: ഓക്കെ, നമുക്കൊരു പാട്ട് കേട്ടോ? എന്നാലോ
0: അങ്ങനെയാവാം.
1: ഓക്കെ, സ്വരത്തിലേക്ക്.

0: താരാട്ടുപാട്ടിന് സ്നേഹം പകർന്ന
1: മധുരക്കനിയാണ്
0: ഉമ്മ അല്ലേ, കാവലിൽ നിന്നാണ് ഉപ്പ. യെസ്,
1: സ്വാഭാവികമായിട്ടും ആ കാവലിനെ നമ്മൾ കാണണം. നമ്മളെവിടെയോ ഏതൊരു സമയത്ത്, ഇന്ന് ഇന്നലെ ഇങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്ന സമയത്ത് അബ്ദുൽ ജബ്ബർ അബ്ദുല്ലാൽ മദീനിയുടെ ഒരു ക്ലാസ് വീട്ടിൽ ഉമ്മ ഇങ്ങനെ പ്ലേ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ മൊലൈ പറയുന്നൊരു ഒരു വാക്കുണ്ട്, നമ്മുടെ ശരീരവും നമ്മുടെ നീരും നമ്മുടെ സൗന്ദര്യവും ഉപ്പയുടെ വേർപ്പും ഉപ്പയുടെ ചോരയുമാണ് എന്നുള്ളതാണ്. നമ്മുടെ ശരീരം പുഷ്ടിപ്പെടാൻ വേണ്ടിയിട്ട് ശരീരം ശോഷിപ്പിച്ചാലാണ് ആര്, നമ്മുടെ ഉപ്പ. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.
0: യെസ്, പിന്നെ നമ്മൾ ഇൻഷാല്ലാ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് വരുന്നതിന് ഒന്ന് പോകേണ്ടതുണ്ട്. ഒരുപാട് ആളുകൾ ലോകം മുഴുവൻ കൈവിട്ടാലും ഉമ്മയും ഉപ്പയും ഉള്ളിടത്ത് ഒരു മക്കൾക്കും ഒറ്റപ്പെടൽ തോന്നില്ല. അതൊരു വലിയ ഓർമ്മപ്പെടുത്തലാണ്.
1: സുലേഖ തിരുവാലി പറയുകയാണ്, സ്വരം അടിപൊളി, എൻ്റെ ഉമ്മ പോയിട്ട് 6 വർഷമായി, ഉപ്പ കിടപ്പിലാണ്, ഈ പാട്ട് കേട്ട് കരഞ്ഞു എന്നുള്ളത് തന്നെയാണ്. യഥാർത്ഥത്തിൽ ഉമ്മയുടെ ഉപ്പയുടെ സ്നേഹം മനസ്സിലാക്കിയ ആൾക്കാർക്ക് അതൊരു വല്ലാത്ത ഒരു ഫീൽ തന്നെയാണ് ഈ പാട്ട് അല്ലേ.
0: അതെ, ഷുഹൈബ എം വളപ്പട്ടണം പറയുന്നുണ്ട്, സ്വരം സൂപ്പർ മാഷാല്ല, ഉമ്മയും ഉപ്പയും പറ്റിയുള്ള നല്ല അർത്ഥവത്തായ ഗാനം. എൻ്റെ ഉപ്പയും ഉമ്മയും ഇന്ന് ഖബറിലാണ്, മരണപ്പെട്ട എല്ലാ മാതാപിതാക്കൾക്കും അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നല്ല ഈണത്തിൽ പാടിയ മോനെ അള്ളാഹു ഉയരത്തിലെത്തിക്കട്ടെ. ആമീൻ. നമ്മളേ സാധാരണ എല്ലാ ഒന്നെങ്കിൽ ഉമ്മാനെക്കുറിച്ച് അല്ലെങ്കിൽ ഉപ്പാനെക്കുറിച്ച് അങ്ങനെയുള്ളൊരു പാട്ടുകളാണ് കേൾക്കാറുള്ളത്. ഇപ്പോൾ രണ്ടു പേരെയും ഒരുമിച്ച് അല്ലേ പറയുന്നൊരു പാട്ടായിട്ട് നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്. എന്നാലും
1: ഓക്കെ, നമുക്കിനി നമ്മുടെ സവിശേഷം പരിപാടിയിലെ ചില കാര്യങ്ങൾ, ചില ഭാഗങ്ങൾ നമുക്ക് കേൾക്കാമെന്ന് തോന്നുന്നത് അല്ലേ.
0: ഓക്കെ, ഇൻഷാല്ലാ.
2: അസ്സലാമു അലൈക്കും.
3: വഅലൈക്കും അസ്സലാം.
2: അതു ഞാൻ കഴിഞ്ഞ ദിവസം പത്രത്തിലൊരു ഫോട്ടോ ഉണ്ട്, വളരെ യാദൃശ്ചികമായിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഡോക്ടർ ഷബീർ രമേശ് ചെന്നിത്തലക്ക് എന്തോ ഒരു പേപ്പർ കൊടുക്കണതാണ്. അപ്പം ഇയാൾ നമുക്ക് അറിയണോണ്ട് ആ പേപ്പറിൻ്റെ ഉള്ളിൽ കനപ്പെട്ട് എന്തോന്ന് ഉണ്ടാവും തോന്നി എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, വിളിച്ച് സംസാരിച്ചപ്പോൾ ശരിക്കും നല്ലൊരു അടിപൊളി സംഭവമാണ്. അപ്പോൾ എനിക്ക് തോന്നി, ഒന്ന് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സമൂഹം അറിയണം, രണ്ട് അത്തരം ഒരു പിന്നെ മൂവ്മെൻറ്റ് ശക്തിപ്പെടുത്തുന്നതിൽ പീസ് റേഡിയോക്ക് വലിയൊരു ഒരു റോളുണ്ട്. നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന റോൾ നമ്മൾ എടുക്കണം എന്നുള്ള നിലക്കാണ് ഡോക്ടർ ഷബീറിനോട് ഇവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. ശ്രോതാക്കൾക്ക് വേണ്ടി അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നു, നിങ്ങൾക്ക് ഇയാൾ വലിയ പുള്ളിയായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് ഇത് ഞങ്ങളെ പ്രിയപ്പെട്ട ഞങ്ങളുടെ സുഹൃത്താണ്. ഏതായാലും ഡോക്ടർ ഷബീർ നമ്മളോടൊപ്പം ഇപ്പോൾ ജോയിൻ ചെയ്യാണ്.
4: ഡോക്ടറെ, രമേശ് ചെന്നിത്തല കൊടുത്ത പേപ്പറിൽ എന്താ ഉള്ളത്?
2: അങ്ങനെ നമ്മൾ ഡയറക്റ്റ് പറയില്ല.
3: അതോടൊപ്പം തന്നെ നമുക്കൊരു മീഡിയയുടെ ഒരു അതിപ്രസരമുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്ന ആളുകൾക്ക്, അത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും അതല്ലാതെയുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള വിഷ്വൽ മീഡിയയിലാണെങ്കിലും ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ആളുകളെ പാനിക്കാക്കുന്ന തരത്തിലുള്ള വാർത്തകൾക്കും അതുപോലെ തന്നെ ആളുകൾക്ക് എന്താണ് ഇമോഷണൽ ആയിട്ട് ആളുകൾ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വാർത്തകൾക്കുമാണ് കൂടുതൽ പ്രാധാന്യം. അത്തരത്തിൽ നമുക്ക് ആളുകൾക്ക് ഏറ്റവും അധികം ആളുകൾ എന്തായാലും വായിച്ചോ അല്ലെങ്കിൽ കണ്ടോ കടന്നു ഉറപ്പുള്ള ഒരു വാർത്തയാണ് ഈ പറഞ്ഞ രീതിയിലുള്ള നമ്മളുടെ ഈ ചികിത്സാ പിഴവുകളുടെ വാർത്തകൾ. ഇപ്പം ഒരു അസ്വാഭാവികമായ ഒരു കാര്യമോ അല്ലെങ്കിൽ അനിഷ്ടകരമായ ഒരു കാര്യമോ ഒരു രോഗിക്ക് സംഭവിച്ചോ എന്ന് പറയുമ്പോൾ അതിനെ ഓട്ടോമാറ്റിക്കലി തന്നെ അതിനെ ചികിത്സാ പിഴവാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം നമ്മുടെ നിലവിലുണ്ട്. അപ്പൊ നമുക്ക് ഈ അടുത്ത കാലത്തുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ അതിന് തെളിവാണ്. അപ്പോൾ ഒരു ഒരു മരണം സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദി ആയിട്ടുള്ളത് ആ ചികിത്സിച്ച ഡോക്ടർ ആണ് എന്ന് ഒരു വൺ ലൈനിലേക്ക് കാര്യങ്ങൾ ചുരുങ്ങുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. അപ്പൊ അതിന്റെ പ്രധാനമായിട്ടുള്ള കാരണം ജനങ്ങളുടെ ഇടയിലുള്ള ഈ ഒരു അസംതൃപ്തിയുണ്ട്. അതായത് നമ്മുടെ ചികിത്സാ മേഖലയിൽ ജനങ്ങൾക്ക് ഒരു തൃപ്തി വരുന്നില്ല. അതിന് അടിസ്ഥാനപരമായിട്ടും സാമ്പത്തികമായിട്ടുള്ള കാരണങ്ങളാണ്. അതായത് നമുക്ക് വേണ്ട രീതിയിലുള്ള വിഭവം ഈ ആരോഗ്യ മേഖലയിലേക്ക് നീക്കിവെക്കാൻ സാധിക്കുന്നില്ല. അടിസ്ഥാനപരമായിട്ടും നമ്മൾക്ക് ഉള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക് നീഡ് എന്ന് പറയുന്നത് ആഹാരം, പാർപ്പിടം, വസ്ത്രം എന്ന് നമ്മൾ പറയുമെങ്കിലും അതിനേക്കാളും അടിസ്ഥാനപരമായ ഒരു നീഡാണ് നമ്മളുടെ ജീവൻ നിലനിൽക്കുക എന്നുള്ളത്. അപ്പോൾ ജീവൻ നിലനിർത്തുന്ന ഒരു മേഖലയ്ക്ക് കൊടുക്കേണ്ട ഒരു പ്രാധാന്യം നമ്മുടെ ഒരു സമൂഹത്തില് ഒരു സാമ്പത്തികമായ രീതിയിലുള്ള ചെലവഴിക്കൽ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് സംശയകരമായ ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഇതിലൊരു മാറ്റം കൊണ്ടുവരികയും നമ്മൾ കൊടുക്കുന്ന ഓരോ ടാക്സ് പേയർ മണിയും ഏറ്റവും എഫക്റ്റീവായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു ആശങ്കയും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അപ്പൊ അതിന് ഏറ്റവും ഫലപ്രദമായ രീതിയിലുള്ള സ്ഥാപനങ്ങളാണ് ഇനി ഉയർന്നു വരേണ്ടത്. നിലവില് നമ്മുടെ ലോകത്ത് അങ്ങോളം ഉണ്ടാകുന്ന ചികിത്സാ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പ്രതിഫലിക്കത്തക്ക രീതിയിലുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ സർക്കാർ മേഖലയിലും ഉണ്ടായി വരേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ കൺവെൻഷണൽ ആയിട്ടുള്ള നമ്മുടെ ഇപ്പോഴുള്ള ഒരു സ്ട്രക്ചറൽ ആയിട്ടുള്ള ചേഞ്ച് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്.
5: നിലവിലിപ്പോ നമ്മൾ ഒരു പദ്ധതി ഡോക്ടർ ഷബീറിന്റെ ഒരു എക്സ്പീരിയൻസ് സൈഡും അദ്ദേഹത്തിന്റെ റിസർച്ച് സൈഡും ഒക്കെ ഉപയോഗിച്ച് അദ്ദേഹം ഒരു പദ്ധതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആഭ്യന്തരമന്ത്രിക്കാണ് ദ ഫാദർ ഓഫ് കേരള എന്ന് നമ്മൾ റീനെയിം ചെയ്യുന്ന ആദരണീയനായ രമേശ് ചെന്നിത്തലക്കാണ് അത് കൊടുത്തിട്ടുള്ളത്. അപ്പം അത് കൊടുത്തപ്പോൾ മിനിസ്റ്ററുടെ ഒരു റെസ്പോൺസ് എന്തായിരുന്നു? അത് സംബന്ധിച്ച് പിന്നീട് ഉയർന്നു വന്ന എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും സൂചനകളുണ്ടോ? അതുകൂടി ഒന്ന് മെൻഷൻ ചെയ്യാമോ?
3: തീർച്ചയായിട്ടും. ഞാൻ ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ വിളിച്ചിരുന്നു അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു നമുക്ക് തീർച്ചയായിട്ടും ഇത് ആ രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകണം, നമുക്ക് ഒന്നിരിക്കണം, വിശദമായിട്ട് അതിനകത്ത് ചർച്ചകൾ

0: നമ്മളെപ്പോലെയുള്ള യൂത്ത് ഓർഗനൈസേഷനുകൾ, മതസംഘടനകൾ, ഇവരൊക്കെ ഇത് ഒരു ഒരു പ്രഷറായി ഉയർത്തുക എന്നുള്ളതാണ് ഇനി ശരിക്കും സംഭവിക്കേണ്ടത്. നമ്മൾ ഡോക്ടർ ഷബീറിന്റെ പീസ് റേഡിയോ ഇവിടെ ഈ ഒരു സെഷനിൽ കൊണ്ടുവന്നതും അതിനു വേണ്ടിയാണ്. അപ്പോൾ അങ്ങനത്തെ ചില ഹാഷ് ടാഗുകളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം. അത് മൊത്തം ഒരു പൊതുബോധത്തിലേക്ക് കൊണ്ടുവരാൻ, ഇങ്ങനത്തെ ഒരു സംഭവമുടെ ആവശ്യമുണ്ട് എന്നുള്ള ഒരു പൊതുബോധത്തിലേക്ക്, കാരണം വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ അത് റൈസ് ചെയ്യുന്നിടത്ത് നമുക്ക് ചില വലിയ ദൗത്യങ്ങൾ നിർവഹിക്കാൻ കഴിയുമെന്നാണ് ഇൻഷാല്ലാ നമ്മൾ വിചാരിക്കുന്നത്. ഡോക്ടർ ഷബീറിനോട് ഒരു ഒരു ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചാൽ നമുക്ക് അദ്ദേഹത്തെ ഫ്രീ ആക്കാം. നിങ്ങൾ ഒരു ഒരു നെഫ്രോളജിസ്റ്റ് എന്നുള്ള നിലക്ക് നിങ്ങളെ ലൈഫിൽ നിങ്ങൾ കണ്ട ഏറ്റവും പെയിൻഫുള്ളായിട്ടുള്ള ഒരു നിമിഷമോ അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റോ ഓർമ്മയിൽ വരുന്ന ഒരു വ്യക്തിയെയോ ഒന്ന് അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് ആരോഗ്യരംഗത്തെ, പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങളുടെ രംഗത്തെ സൂക്ഷ്മത വേണം എന്ന് ആളുകൾക്ക് ഒരു ക്ലാസ് എടുക്കുന്നതിന് പകരം പറഞ്ഞു നിർത്തിക്കൊണ്ട് നമുക്ക് ഈ ഒരു ചർച്ച വൈൻഡ് അപ്പ് ചെയ്യാം.
1: എന്റെ ജീവിതത്തിലെ കരഞ്ഞുപോയിട്ടുള്ള അപൂർവം സന്ദർഭങ്ങളാണ് ഉള്ളത്. അതില് ഒരു പേഷ്യന്റെ ഞാൻ ഇന്ന് ഓർക്കുന്നത്, നമ്മള് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഞാൻ ഡി എം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ഒരു പേഷ്യന്റാണ്. അപ്പോ ഈ പേഷ്യന്റിന് ഡോണർ, അതായത് കിഡ്നി ഫെയിലായി, അത് കഴിഞ്ഞ് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോഴും അദ്ദേഹം, അവർ വരുന്നതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 150 കിലോമീറ്റർ ദൂരെ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് വരെ എത്താൻ ഏതാണ്ട് 150 കിലോമീറ്റർ അവർക്ക് യാത്രയാണ്. അപ്പൊ അവർക്ക് അവിടെ നിന്ന് വന്നും പോയി ഡയാലിസിസ് ചെയ്യാന്നുള്ളത് അപ്രായോഗികമാണ്. ഇപ്പോ അവർക്ക് ഡയാലിസിസ് തുടരാൻ വേണ്ടിയിട്ട് അവരടുത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഡയാലിസിസ് തുടരാൻ ആവശ്യപ്പെട്ടു. അപ്പൊ അവർക്ക് ഡോണറില്ല, ഒരു ലേഡിയാണ്. ആ ലേഡിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹസ്ബൻഡിന് കുറച്ചുകൂടി മുതിർന്ന ആളായതുകൊണ്ടും അവരുടെ മക്കളൊക്കെ ചെറുതായതുകൊണ്ടും അവർക്ക് ഡോണറെ കിട്ടാത്ത സാഹചര്യം ഉണ്ടായി. ഇപ്പോ അവർക്ക് എന്നിട്ട് ഏതാണ്ട് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തൊരു 3 മാസം ആയപ്പോൾ തന്നെ അവര് മൃതസഞ്ജീവിനി എന്ന് പറയുന്ന നമ്മുടെ കേരള ഗവൺമെന്റിന്റെ മരണാനന്തര അവയവദാനത്തിന്റെ പദ്ധതിയിൽ അവർ രജിസ്റ്റർ ചെയ്യപ്പെടുകയും അത്ഭുതകരമായിട്ട് അവർക്കൊരു രജിസ്റ്റർ ചെയ്തൊരു 4 ദിവസം കഴിഞ്ഞ ഉടനെ തന്നെ അവർക്ക് പറ്റിയൊരു പിന്നെ ദാതാവിന്, ഒരു മരണാനന്തര അവയവദാന ദാതാവിനെ കിട്ടുകയും ചെയ്തു. അപ്പം സാധാരണ ഗതിയിൽ മരണാനന്തര അവയവദാനം നടക്കുമ്പോൾ ഒരു 5 പേരെ ഒരുമിച്ചാണ് നമ്മൾ ഈ ക്രോസ് മാച്ചിന് വേണ്ടി വിളിക്കുന്നത്. ഈ 5 പേരെ ഒരുമിച്ച് ക്രോസ് മാച്ചിന് വേണ്ടി വിളിക്കുന്നു. അവര് 5-ാമത്തെ ആളായിട്ട് അവർക്ക് മാത്രമേ ആ പിന്നെ അവർക്ക് ഇതായിട്ട് കിട്ടുന്നുള്ളൂ, അവർക്ക് മാത്രമേ അവര് വിയോജിക്കുന്നുള്ളൂ. അപ്പൊ ഇവര് രജിസ്റ്റർ ചെയ്തിട്ട് 4 ദിവസമേ ആയിട്ടുള്ളൂ, പക്ഷെ എന്നിട്ടും ഈ ബാക്കി ഇവരെക്കാൾ സീനിയർ ആയിട്ടുള്ള ആളുകളെ എല്ലാം മറികടന്നുകൊണ്ട് ഇവർക്ക് ആ വൃക്ക കിട്ടുകയാണ്. അപ്പോൾ ഇവർക്ക് വൃക്ക കിട്ടിയപ്പോൾ അവരുടെ ബന്ധുക്കളൊക്കെ വളരെയധികം സന്തോഷിച്ചു. കാരണം ഒരു 4 ദിവസം, സാധാരണഗതിയിൽ ഒരു മരണാനന്തര അവയവദാനത്തിൽ ഒരു 2-ോ 3-ോ അല്ലെ ചിലപ്പോൾ 5 വർഷങ്ങളൊക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് ഒരു വൃക്ക കിട്ടുന്നത്. എന്നിട്ട് ഇവർക്ക് 4 ദിവസം കൊണ്ട് ഒരു വൃക്ക കിട്ടി. പക്ഷെ ഒരു വൃക്ക ഇവർക്ക് മാറ്റിവെച്ചതിന് ശേഷം ഇവരുടെ ജനറൽ കണ്ടീഷൻ വളരെയധികം മോശമാവുകയും ഇവർക്ക് ഇവരുടെ ലിവറിനകത്തൊക്കെ ഈ എൻസൈംസുമൊക്കെ എലിവേറ്റഡ് ആവുകയും ഇവരുടെ ബി പി താന്നു പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ഞങ്ങൾ ഏതാണ്ട് 3 ദിവസം ഇവരെ സംരക്ഷിക്കാനായിട്ട് വെന്റിലേറ്ററിന്റെയും മറ്റു മരുന്നുകളുടെയും എല്ലാ സഹായത്തിലും കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും അവര് മരണപ്പെട്ടു. അപ്പൊ ഞാനന്ന് ചിന്തിച്ചു, പടച്ചവനെ ആ സ്ത്രീ വളരെയധികം പ്രതീക്ഷയോടുകൂടി അവർക്ക് ഒരു ഇവർക്ക് കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ അവരത്രയധികം സന്തോഷിച്ചു. അവരാ വളരെ പ്രതീക്ഷയോടുകൂടി അവരാ വൃക്ക സ്വീകരിച്ചു. പക്ഷെ പഠിച്ചവനാ അവർക്ക് ആ 4 ദിവസം കൊണ്ട് അവർക്ക് വൃക്ക കിട്ടി. അതിനുശേഷം അവർക്ക് പഠിച്ചവനത് വിധിച്ചിട്ടുണ്ടായിരുന്നില്ല, അവര് അതോടുകൂടി മരണപ്പെടുകയാണുണ്ടായത്. അപ്പൊ ഇവര് ഞങ്ങളുടെ ഈ 4 ദിവസത്തെ കഠിന പ്രയത്നവും ഈ അതിനുശേഷം അവരുടെ പുറകെയുള്ള ഓട്ടോ എല്ലാം കൊണ്ട് ഞാൻ നമ്മളാകെ മാനസികമായിട്ടും ശാരീരികമായും എല്ലാം തളർന്നൊരു സാഹചര്യത്തിൽ ഞാനാണ് ആ പിന്നെ ബന്ധുക്കളോട് പോയിട്ട് ഈ രോഗി മരിച്ച വിവരം അവരോട് പറയുന്നത്. അപ്പോൾ ഇമോഷണലായിട്ട് നമ്മൾ ഒത്തിരി തകർന്നു പോവുകയും അവരെടുത്ത് നമ്മൾ ഇത് എങ്ങനെ പറയും എന്നുള്ള ഒരു സാഹചര്യം നമുക്ക് തുറന്നു പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ അവരോട് ഇത് തുറന്ന് പറഞ്ഞ് എനിക്കിത് പറയാൻ കഴിയുന്നില്ല. ഞാനത് അവരുടെ മുമ്പിൽ നിന്നിട്ട് ഞാൻ പൊട്ടിപ്പൊട്ടി കരയുകയാണ്. അപ്പൊ അവർക്ക് കാര്യം മനസ്സിലായി, പേഷ്യന്റ് മനസ്സിലായി. അപ്പോ ഈ പേഷ്യൻസിന്റെ ബന്ധുക്കള് വന്ന് എന്നെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പൊ രോഗിയെ, സാധാരണ നമ്മൾ ഡോക്ടറാണല്ലോ രോഗിയുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കേണ്ടത്, പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ അവർ എന്നെ ആശ്വസിപ്പിക്കേണ്ട ഒരു

0: സാഹചര്യം ഉണ്ടാവുകയും അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്.
1: ഓക്കെ, മാഷാല്ലാ ഡോക്ടർ ഷബീർ, നമ്മൾ കണ്ണ് നിറച്ചുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്.
2: മാഷാല്ലാ, പ്രിയമുള്ള ശ്രോതാക്കളെ, നാം കേട്ട ഈ ഒരു പ്രോഗ്രാം സവിശേഷം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. സവിശേഷം പ്രോഗ്രാം നമുക്കറിയാം, എല്ലാ ദിവസവും എല്ലാ ഞായറിലും രാത്രി 9:25 പിന്നീട് 24 മണിക്കൂർ റിവൈൻഡിലുമാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുക. തീർച്ചയായും ഒരു സവിശേഷമായ ഒരു പ്രോഗ്രാം തന്നെയാണ്. ഇന്ന് നമ്മൾ കേട്ടത് ഡോക്ടർ ഷബീർ മുഹമ്മദുമായി നടത്തിയ ഒരു അഭിമുഖമാണ്. തജ്ദീൻ സലാഹിയും അബ്ദുറഹ്മാൻ ചുങ്കത്തറയുമാണ് അദ്ദേഹത്തോടൊപ്പം ഈ ഒരു ചർച്ചയിൽ നാം കേട്ടത്.

0: പ്രിയ ശ്രോതാക്കളെ, ഈ മയക്കെടുതിയിൽ നമ്മൾ ഏറെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു സമയം കൂടിയാണ്. ഏതായിരുന്നാലും പീസ് റേഡിയോയിൽ നാം ഇപ്പോൾ കേൾക്കാൻ പോകുന്നത് ഈ മയക്കെടുതിയിൽ നാം ശ്രദ്ധിക്കേണ്ട ജാഗ്രതയെക്കുറിച്ച്.
1: മഴ ജാഗ്രതാ മുന്നറിയിപ്പ്.
2: പീസ് റേഡിയോ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. മൺസൂൺ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും മഴയും മഴക്കെടുതികളും കൂടുതൽ വ്യാപകമാവുകയാണ്. പ്രത്യേകിച്ചും വയനാട് പോലുള്ള പ്രദേശങ്ങളിൽ പേമാരിയും ഉരുൾപൊട്ടലും മഴവെള്ളപ്പാച്ചിലും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കും. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന പ്രവണതയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം. നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട്. മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാക്കാനും സാധ്യത കൂടി വരികയാണ്. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും സന്നദ്ധ സേവകരും അതീവ ജാഗ്രത പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടു പോകേണ്ടതുണ്ട്. പൊതുജനങ്ങൾക്കുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ: ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടതാണ്. പകൽ സമയത്ത് തന്നെ മാറി താമസിക്കാൻ ആളുകൾ തയ്യാറാവണം. സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സാഹചര്യം വിലയിരുത്തി തയ്യാറാക്കപ്പെടുന്ന ക്യാമ്പുകളിലേക്ക് മാറണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായി മാറി താമസിക്കണം. സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ, മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കോതി ഒതുക്കുകയും ചെയ്യേണ്ടതാണ്. അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല. മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പരമാവധി ഒഴിവാക്കുക. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ ഒഴിവാക്കേണ്ടതാണ്. ജലാശയങ്ങളോട് ചേർന്ന റോഡുകളിലൂടെയുള്ള യാത്രകളിൽ പ്രത്യേക ജാഗ്രത പാലിക്കുക. അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കേണ്ടതാണ്. അതിശക്തമായ മഴയുണ്ടാകുന്ന സാഹചര്യത്തിൽ റോഡ് അപകടങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയും നാം മുന്നിൽ കാണണം. വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ആവശ്യമായ ഘട്ടത്തിൽ മാറി താമസിക്കണം. മത്സ്യബന്ധനോപാധികൾ സുരക്ഷിതമാക്കി വെക്കണം. റെഡ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മുൻകൂറായി ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിക്കേണ്ടതാണ്. തങ്ങളുടെ പ്രദേശത്തെ ദുരിതാശ്വാസ ക്യാമ്പിനായി കണ്ടെത്തിയ കെട്ടിടം സംബന്ധിച്ച വിവരം ബന്ധപ്പെട്ട റവന്യൂ തദ്ദേശ സ്ഥാപന അധികാരികളിൽ നിന്ന് മുൻകൂറായി അറിഞ്ഞുവെക്കേണ്ടതും അങ്ങോട്ടുള്ള സുരക്ഷിതമായ വഴി മനസ്സിലാക്കി വെക്കേണ്ടതുമാണ്. ദുരന്ത സാധ്യതാ മേഖലയിലുള്ളവർ ഒരു എമർജൻസി കിറ്റ് അടിയന്തരമായി തയ്യാറാക്കി വെക്കേണ്ടതാണ്. കിറ്റ് തയ്യാറാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ sdma.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഇത് സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ ലഭിക്കും. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. മലയോര മേഖലയിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായി ഒഴിവാക്കുക. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെയും ശ്രദ്ധിക്കേണ്ടതാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച ശക്തമായ കാറ്റിൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികൾ, ഇതു സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാണ്. സന്ദർശിക്കുക sdma.kerala.gov.in. വൈദ്യുതി ലൈനുകൾ പൊട്ടിവീണ് അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. അതിനാൽ ഇടവഴികളിലെയും നടപ്പാതകളിലെയും വെള്ളക്കെട്ടുകളിൽ ഇറങ്ങുന്നതിന് മുമ്പ് വൈദ്യുതി അപകട സാധ്യതയില്ല എന്നുറപ്പാക്കണം. അതിരാവിലെ ജോലിക്ക് പോകുന്നവർ, ക്ലാസ്സുകളിൽ പോകുന്ന വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വൈദ്യുതി ലൈനുകളുടെ അപകട സാധ്യത ശ്രദ്ധയിൽപ്പെട്ടാൽ 1912 എന്ന നമ്പറിൽ KSEB അറിയിക്കേണ്ടതാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന താലൂക്ക് ജില്ലാ കൺട്രോൾ റൂമുകളുണ്ട്. അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടത്തിൽ സഹായങ്ങൾക്കുമായി 1077, 1070 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. റെഡ് ഓറഞ്ച് മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ച ജില്ലകളിൽ എങ്ങനെയാണ് മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതെന്നും ഏതു തരത്തിലാണ് അലേർട്ടുകൾ മനസ്സിലാക്കേണ്ടതെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓറഞ്ച് പുസ്തകം 2026 വിശദീകരിക്കുന്നുണ്ട്. ഇതു സംബന്ധിച്ചും ഓൺലൈനിൽ വിശദമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. SDMA.Kerala.gov.in.
1: അൽഹംദുലില്ലാ, നമ്മൾ ഈ സമയത്ത് കേട്ടത് മഴ ജാഗ്രത നിർദ്ദേശങ്ങളാണ്. ഈ മഴക്കെടുതിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങളും അതുമായി ബന്ധപ്പെട്ട വിലപ്പെട്ട വിവരങ്ങളുമാണ് നമ്മളിപ്പോൾ കേട്ടത്. അതുകൊണ്ട് നമ്മളെല്ലാവരും അത് ഫോളോ ചെയ്യാൻ കൃത്യമായി ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു.
0: നമ്മൾ ശ്രോതാക്കള് പിന്നെ മറന്നിട്ടൊന്നുമില്ല കേട്ടോ.
1: ശ്രോതാക്കളെ മറന്നിട്ടില്ല, മാത്രമല്ല പലരും ചോദിക്കുന്നുണ്ട് ക്വിസിന്റെ ആൻസർ വന്നിട്ടില്ലേ എന്ന്
0: ചോദിക്കുന്നുണ്ട്.
1: അപ്പോ ഇന്ന് ക്വിസിന്റെ ആൻസർ പ്രഖ്യാപിക്കല്ലേ?
0: യെസ്.
1: ചോദ്യം ഇതായിരുന്നു, വിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളിൽ 114 സൂറത്തുകളിൽ എത്രയെണ്ണമാണ് മദനിയായ സൂറത്തുകൾ? നമുക്കറിയാം മദനി സൂറത്ത് എന്താണ്, നമുക്കറിയാം മക്കിയ മദനിയ സൂറത്തുകളുണ്ട് അല്ലേ, അതാണ് നമുക്കറിയാം. അപ്പോൾ ഓപ്ഷൻ എ 86, ഓപ്ഷൻ ബി 28, ഓപ്ഷൻ സി 30, ഓപ്ഷൻ ഡി 25. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി 28 ഉത്തരം. അപ്പോൾ ഉത്തരം ശരിയാക്കിയവർക്ക് സന്തോഷിക്കാനുള്ള അവസരമുണ്ട്. പക്ഷേ സിസ്റ്റം തിരഞ്ഞെടുത്ത ആൾക്കാരെ നമുക്ക് കുറച്ച് കഴിഞ്ഞ്
0: അല്പസമയത്തിനുള്ളിൽ
1: ഇൻഷാല്ലാ വായിക്കാം.
0: പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവിൻ്റെ ഒരു പ്രതികരണം കേൾക്കാം. ക്ലാസ്സുകൾ മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ ഇത്താത്ത നല്ല പോലെ മേക്കപ്പ് ഇട്ടിരുന്നു. അൽഹംദുലില്ലാ ഇപ്പോൾ ഇടില്ല. ക്ലാസ്സുകൾ നല്ല സ്വാധീനം ചെലുത്തും. ഞാൻ നിരന്തരം ക്ലാസ്സുകൾ ഇത്താത്താക്ക് ഇടാറുണ്ട് എന്നാണ്. സുമയ്യ, എൻ്റെ ഉമ്മാക്ക് 45 വയസ്സുള്ളപ്പോൾ മരണപ്പെട്ടു. അവിടുന്ന് 4 വർഷം കഴിഞ്ഞപ്പോൾ ഉപ്പയും മരിച്ചു. അവർക്ക് വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പെട്ടെന്നുള്ള മരണത്തെ തൊട്ടും അപകട മരണത്തെ തൊട്ടും അല്ലാഹു എല്ലാവരെയും കാക്കട്ടെ.
1: ഓക്കെ. എൻ്റെ ഉപ്പ എന്നെ വിട്ടുപോയിട്ട് 6 മാസമായി എന്ന് റഷ്ദ കാളികാവ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. മാഷാല്ലാ, പാട്ട് സൂപ്പറാണ്, സ്വരം ഹൃദ്യമെന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മള് അബ്ദുൽ ഹമീദ് സി കെ, മാഷാല്ലാ, രണ്ടുപേരെയും ചേർത്തുള്ള പുതുമയുള്ള സ്വരം പാടിയ മോനക്കും എഴുതിയ ആൾക്കും ഒന്നാഥൻ അനുഗ്രഹിക്കട്ടെ. കൂടുതൽ ഇതുപോലെ നല്ല പാട്ട് എഴുതാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അൽഹംദുലില്ലാ മമീൻ. ഓക്കെ
0: ഓക്കെ. വൈവിളക്കിൽ 2614 വൈവിളക്കിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ജീവിതശൈലി രോഗങ്ങളാൽ ഇന്ന് മലയാളികൾ പലരും കഷ്ടപ്പെടുകയാണ്. അമിതാഹാരം ഉറക്കവും അലസതയും അമിതവണ്ണവും ഉണ്ടാക്കുകയും ആരോഗ്യത്തെയും ആരാധനയെയും പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു. അമിതമായി ആഹരിക്കുന്നത് വിശ്വാസിയുടെ സംസ്കാരമല്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നത്തെ വഴിവിളക്കിൽ എന്താണ് നമ്മൾ കേൾക്കാൻ പോകുന്ന ഹദീസ്?
1: ഓക്കെ, ഇന്നത്തെ വഴിവിളക്ക് നമുക്ക് എല്ലാവർക്കും പോലെ ഒരു ആമുഖം പറഞ്ഞ പോലെ ഒരു ആഹാരത്തിൻ്റെ ശൈലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. മിതാഹാരം ശീലമാക്കാം. സത്യവിശ്വാസി ഒരു കുടലിൽ ഭക്ഷിക്കുന്നു, സത്യനിഷേധി 7 കുടലിൽ ഭക്ഷിക്കുന്നു എന്ന് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ് നമ്മൾ കേട്ടത്. അപ്പോൾ വയറ് നിറച്ച് കഴിക്കുക എന്നുള്ളതല്ല അല്ലേ, 3/1 ഭക്ഷണം, 3/1 വെള്ളം, 3/1 വായു, ഇങ്ങനെയായിരുന്നു പ്രവാചകൻ്റെ ശൈലി എന്നുള്ളതാണ്. പക്ഷേ പുതിയ കാലഘട്ടത്തിൽ എന്താ വെച്ചാൽ ഫുള്ള് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിലേക്ക് പോകുന്നൊരവസ്ഥയാണ് നമുക്കുള്ളത് അല്ലേ.
0: യെസ്. ഓക്കെ, ഈ ഒരു സമയത്ത് നമ്മുടെ ശ്രോതാക്കളിലേക്ക് ഒരു ചിന്തയെ ഇട്ട് നൽകുകയാണ്. ഇന്നത്തെ ചിന്ത നിങ്ങൾ പുറത്തിറങ്ങി കാണുന്ന സമയത്ത് നിങ്ങൾക്കൊരു വീഡിയോ ദൃശ്യം കൂടി അതിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ചിന്ത നിങ്ങൾ കാഴ്ചയിലൂടെ കാണാൻ കൂടി ശ്രമിക്കണം. ഈ ഒരു ലൈവ് കഴിഞ്ഞാൽ നമുക്കത് ലഭിക്കും അല്ലേ. അപ്പോൾ ഒരു അതിലുള്ളൊരു വിഷയം ഞാനൊന്ന് പറയാം. ഒരു മകൻ തൻ്റെ വാഹനത്തിൽ ഒരു സ്കൂട്ടിൽ ബൈക്കിൽ കയറ്റിയിട്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് തൻ്റെ ഉമ്മയെയും അച്ഛനെയും അമ്മയെയും ഇറക്കുകയാണ്.
1: നമ്മളിങ്ങനെ
0: ഇറക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, അവിടെ ഇറക്കിയിട്ട് അവർക്ക് എന്തെങ്കിലും ആവശ്യത്തിന് അവിടെ ഇറക്കിയതാവും എന്ന് വിചാരിക്കും. പക്ഷേ അവരുടെ സെഞ്ചിയും ബാഗുമൊക്കെ റോട്ടിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവിടെ ഉപേക്ഷിക്കുന്ന ഒരു കാഴ്ചയാണ് യഥാർത്ഥത്തിൽ ആ ഒരു സീനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഒരുപാട് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരുപാട് ഈ ഫ്ലോറിൽ നിന്ന് പലരുടെയും സംസാരങ്ങളും അനുഭവങ്ങളും ചിന്തകളൊക്കെ നമ്മൾ കേട്ടവരാണ്. എന്നിരുന്നാലും ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ നമുക്ക് കേൾക്കുകയാണെങ്കിൽ നമ്മൾ അധികം ചെയ്യാറില്ല ഇത്തരം സംഭവങ്ങൾ അവിടെ നടന്നു ഇവിടെ നടന്നു. ചില കാഴ്ചകൾ നമ്മുടെ കൺമുമ്പിൽ നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസം. അതൊരു റീൽസിന് വേണ്ടി ആരും ചെയ്തതൊന്നുമല്ല, റിയലി അത് നമുക്കങ്ങനെ അതിന് കാണുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ഏതായിരുന്നാലും ഈ ഒരു വിഷയം നമ്മളൊക്കെ പിന്നെ വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വിഷയം തന്നെയാണ്.
1: അല്ല, ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ ഒരു സർക്കാർ വന്നതിന് ശേഷം തുടങ്ങിയൊരു വലിയൊരു പ്രൊജക്റ്റാണ് വയോധികരായിട്ടുള്ള ജനങ്ങൾക്കുള്ള, വയോജനങ്ങൾക്കുള്ള പുതിയൊരു ഡിപ്പാർട്ട്മെൻ്റ് വകുപ്പ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുന്നത്. പലരും വളരെയധികം പ്രതീക്ഷയിലാണ് അത് കണ്ടത്. പക്ഷെ ഞാൻ വ്യക്തിപരമായിട്ട് ഒരു ആശങ്കയിൽ കൂടിയാണ് കാണുന്നത്. എന്താച്ചാൽ വയോജനങ്ങൾക്ക് എത്ര വകുപ്പുണ്ടായെന്നൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ അതിൽ വേറൊരു സംഭവം കൂടിയുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഇപ്പോൾ നമ്മൾ കണ്ടത് ഒരു ഒരു ഉപ്പയെയും ഒരു ഉമ്മയെയും ഒരു അച്ഛനെയും ഒരു അമ്മയെയും മകൻ വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നതാണ്. എന്നാൽ പുതിയ കാലഘട്ടത്തിലെ കേരളത്തിലെ വീടുകൾ വൃദ്ധസദനങ്ങളായി മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. കാരണം പുതിയ കാലഘട്ടത്തിൽ യൂറോപ്പിലേക്കും അതുപോലെ തന്നെ ഒരു വെസ്റ്റേൺ കൺട്രീസിലേക്കുള്ള കുത്തൊഴുക്ക് കൂടുതലായിട്ട് വരുന്നൊരു സമയം നമുക്കറിയാം. കാരണം ട്രെൻഡ് മാറി. കാരണം അവിടെ പോവുക, അവിടെ സെറ്റിൽഡ് ആവുക, അവിടെ പഠിക്കാൻ പോവുക, പിന്നെ അവിടെ സെറ്റിൽഡ് ആവുക, അവിടെ ജോലിയാവുക, പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഗൾഫിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും പോയ പോലെയല്ല. കാരണം പണ്ട് കാലത്ത് ഗൾഫിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും ആളുകൾ പോയിരുന്നില്ല. പിന്നെ ഇപ്പം എന്താ യൂറോപ്പിലേക്കും ജർമ്മനിയിലേക്കും പോകുന്നത് കൊണ്ട് എന്ന് ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. യൂറോപ്പിനെ ജർമ്മനി എടുത്തു പറയുന്നില്ല, പൊതുവെ അത്തരം വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകുന്ന ആളുകളുണ്ട്. അപ്പം അതുപോലെയല്ല എന്ത് ഇത്. ആ രാജ്യത്തിൻ്റെ ഒരു നിയമം വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉണ്ടാക്കുന്ന റെമിറ്റൻസിൻ്റെ, അവിടെ ഉണ്ടാക്കുന്ന പണത്തിൻ്റെ ഇത്ര പേഴ്സൻറ്റേജ് മാത്രമാണ് എന്ത് ചെയ്യുക നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് അയക്കാൻ പറ്റുള്ളൂ. ബാക്കി പണം അവിടെ ചിലവഴിക്കണം എന്നുള്ളതാണ് എന്ത്, ആ നാട്ടിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി അവരുണ്ടാക്കിയിട്ടുള്ള നിയമം. പക്ഷേ മിഡിൽ ഈസ്റ്റിൽ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എൻ്റെ ഉപ്പ ഗൾഫുകാരനായിരുന്നു, നമുക്കറിയാം. അപ്പോൾ ഉപ്പ സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന പണം ഇനിയിപ്പോൾ ഒരു രൂപ പോലും നമുക്ക് എടുത്തു വെക്കാതെ നാട്ടിലേക്ക് അയക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. പ്രവാസികളെന്ന് പറയുന്ന ആളുകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പോയ ആളുകൾ എന്ത് ചെയ്യും, തിരിച്ചും കൊണ്ടുവരുമായിരുന്നു. അവിടെ സെറ്റിൽഡ് ആകുന്ന അവസ്ഥ ന്യൂനാനൂലപക്ഷമായിരുന്നു അന്ന്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. കാരണം ഇത്രയും ഉണ്ടാക്കിയ പണത്തിൻ്റെ ഇത്ര പെർസെൻറ്റേജ് മാത്രം നാട്ടിലേക്ക് അയക്കാൻ പറ്റുന്നതോടുകൂടി ബാക്കി പണം അവിടെ ചിലവഴിക്കണം എന്ന് പറയുമ്പോൾ അവരവിടെ വീട് വാങ്ങുകയാണ്, അവിടെ കാറ് വാങ്ങുകയാണ്, അവിടെ സെറ്റിൽഡ് ആവുകയാണ്, അവിടെ മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അവരവിടുത്തെ റെസിഡൻസായി മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള അച്ഛനും അമ്മയും ഉപ്പയും ഉമ്മയൊക്കെ എന്ത് ചെയ്യുന്നു, ഒരു വൃദ്ധന്മാരായി നമ്മുടെ വീടുകളിൽ കഴിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഈ അച്ഛൻ ഉപ്പാനി ഉമ്മാനി ഇങ്ങനെ ഉപേക്ഷിച്ച് പോകുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു വീട് നമ്മളിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ, പുതിയ കാലഘട്ടത്തിൽ ഇന്നത്തെ സമകാലീന സാഹചര്യത്തിലെ വൃദ്ധസദനങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തരമൊരു ഡിപ്പാർട്ട്മെൻറ്റ് വന്നപ്പോൾ പ്രതീക്ഷയോടൊപ്പം തന്നെ എന്ത് വന്നു,
0: ആശങ്കയും
1: വന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്.
0: ഈ വകുപ്പിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് വ്യക്തിപരമായിട്ട് പല അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാവാം. പക്ഷേ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെ നമുക്ക് ഒരിക്കലും കാണാതിരിക്കാൻ കഴിയില്ല.
1: തീർച്ചയായും.
0: കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ പ്രായം ചെന്ന ആളുകൾ, ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ വിഷയം തന്നെ, ഈ വിദേശത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നാട്ടിൽ വീട്ടിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നൊരു സാഹചര്യമുണ്ട്. അവർക്കെതിരെയുള്ള അക്രമങ്ങളും അതിക്രമങ്ങളും എത്രത്തോളം എന്ന് വെച്ചാൽ, പ്രായം ചെല്ലുന്ന അമ്മമാരെ അടുക്കൽ പോലും പോയിട്ട് ലൈംഗികമായിട്ടുള്ള പിന്നെ അക്രമങ്ങൾ വരെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഒരു ഒറ്റപ്പെട്ട് ഇരിക്കുമ്പോൾ അവരെ പരിചരിക്കാൻ കൂടുതലൊരു കെയർ നൽകുക എന്നതാണ് ഈ ഒരു വകുപ്പ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അവർക്കെതിരെയുള്ള പീഡനങ്ങളും അക്രമങ്ങളും അവർക്ക് ജീവിക്കേണ്ട ജീവിത സാഹചര്യങ്ങളും കൃത്യമായൊരു വകുപ്പ് കെയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം. പിന്നെ അവരുടെ മാതാപിതാക്കളെ നോക്കാത്ത മക്കളുടെ സ്വത്ത് വരെ ഇവർക്ക് കണ്ട് കെട്ടിക്കൊടുക്കും എന്ന് പറയുന്ന ചില നിലപാടുകളൊക്കെ ഈ ഒരു വകുപ്പ്
1: രൂപീകരിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്.
0: അതെ, അവർ നിർബന്ധമായിട്ടും ഇത് ഓരോ പൗരൻ്റെയും ബോധ്യവും ബാധ്യതയുമാണ് എന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ വേണ്ടി കൂടി ഒരു വകുപ്പ് നല്ലതാണ് എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം.
1: അല്ല, ഞാൻ പറഞ്ഞു വെച്ചാലേ, പ്രതീക്ഷയുണ്ട്. പക്ഷേ ഇത്തരം ഒരു അവസരത്തിലേക്ക് നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും എത്തിയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഉള്ളൊരു ആശങ്കയാണ് ഞാൻ വ്യക്തിപരമായിട്ട് പങ്കുവച്ചത്.
0: അതിലെ വിശ്വാസികളായ അല്ലെങ്കിൽ ഒരു മുസ്ലിമായി ജീവിക്കുന്ന നമ്മൾ ആ വിഷയത്തിൽ മറ്റുള്ളവരെക്കാളും ഏറെ ഗൗരവത്തിൽ കാണേണ്ട വിഷയമുണ്ട്. കാരണം നമുക്ക് ഇസ്ലാമിക അധ്യാപനങ്ങൾ അത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട് എന്ന് മാത്രമല്ല, അതുമായി നമുക്ക് വലിയ ഒരു ബന്ധം, നമ്മുടെ സ്വർഗം പോലും അല്ലെങ്കിൽ പാരിത്രികമായൊരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്ന നമുക്ക് അവിടെ നമുക്ക് തീർച്ചയായും രക്ഷ ശിക്ഷ വരാനുണ്ട് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നത് കാരണം തീർച്ചയായും അത് നമ്മെ മരണാനന്തര ജീവിതത്തെ കൂടി ബാധിക്കുന്നൊരു വിഷയമാണെന്ന ഗൗരവത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ സമീപനങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്.
1: തീർച്ചയായിട്ടും. എന്തായാലും ഒരു ഉപ്പയും ഉമ്മയും വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്ന രംഗം നമ്മൾ കണ്ടു. യഥാർത്ഥത്തിൽ അതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉപ്പയും ഉമ്മയും എങ്ങനെ നോക്കിക്കാണണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കണമെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഒരു കാരണവശാലും അത്തരം ഒരവസ്ഥ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ എന്ത് ചെയ്യരുത്, വരുത്തരുത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൽ സൂക്ഷിക്കേണ്ടുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ എന്തുവരെ ഉപ്പയുമായി ബന്ധപ്പെട്ട ചില അധ്യാപനങ്ങൾ ഇസ്ലാം പറയുമ്പോൾ പോലും എന്ത് ചോദിച്ചാൽ സ്വന്തം മകൻ്റെ പോക്കറ്റിൽ നിന്ന് ചോദിക്കാതെ പണമെടുക്കാനുള്ള അവകാശം ആർക്കുണ്ട്? ഉപ്പാക്കുണ്ട് അല്ലേ? അവന് എത്ര കോടികൾ സമ്പാദിച്ചാലും അവ ചോദിക്കാടുക്കാനുള്ള അവകാശം ഉണ്ട്. പക്ഷെ ആ പുതിയ കാലഘട്ടത്തിൽ മക്കൾ വലുതാവുമ്പോ എന്ത് ചോദിച്ചാൽ അതൊക്കെ മറന്നു പോകുന്നു എന്നുള്ളതാണ്. എന്ത്
0: വെറും വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് ചുരുങ്ങും.
1: പക്ഷെ അതിനോട് തിരിച്ചറിയണം വെച്ചാൽ, ഇന്ന് ഞാനൊരു കഥ കേട്ടൊരു ഓർമ്മയുണ്ട്. വീട്ടിലെ വല്യപ്പ മരണപ്പെട്ടു. മരണപ്പെട്ടപ്പോ ഉപ്പാക്ക് ഭക്ഷണം കൊടുത്തിരുന്ന പ്ലേറ്റ് മകനെടുത്ത് വലിച്ചെറിയാണ്. അപ്പോ ആ മകന്റെ കൊച്ചുമകൻ ആ തൊടുവിൽ പോയിട്ട് ആ പ്ലേറ്റ് എടുത്ത് കൊണ്ടുവന്നിട്ട് എടുത്തു വെക്കുന്നുണ്ട്. അപ്പോൾ അത്ഭുതത്തോടു കൂടി ഈ കുട്ടിയുടെ ഉപ്പ ചോദിക്കുകയാണ്, എന്തിനാ എടുത്തു കൊണ്ടുവന്നിരിക്കണമെന്ന്. അപ്പോൾ മകൻ പറഞ്ഞ മറുപടി എന്താ വെച്ചാൽ, ഉപ്പപ്പാക്ക് കൊടുത്ത ഭക്ഷണം കൊടുക്കാൻ ഉപയോഗിച്ച പ്ലേറ്റാണിത്, ഇത് ഞാൻ എടുത്തു വെക്കുന്നത് നിങ്ങൾ വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം തരാൻ പ്ലേറ്റ് വേണ്ടേ? നിഷ്കളങ്കമായ ചോദ്യമാണ്. അപ്പോൾ നമ്മുടെ മക്കൾ എങ്ങനെയാണ് നമ്മുടെ ഉപ്പയോടും ഉമ്മയോടും നമ്മൾ പെരുമാറുന്നത് കാണുന്നത്, അതായിരിക്കും അവർക്ക് എന്ത്
0: ചെയ്യുക,
1: തിരിച്ചും തരിക എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകും.
0: ഓക്കെ, നമ്മൾ വിജയികളെ പ്രഖ്യാപിക്കേണ്ട ഒരു സമയമാണ്, നമുക്ക് അതിലേക്ക് പോവാം.
1: ഓക്കെ, ഇന്നത്തെ വിജയികളെ നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. വിജയികൾ പ്രഖ്യാപിക്കുമ്പോൾ ആദ്യത്തെ മൂന്ന് വിജയികൾ, പിന്നീടുള്ള 10 പേർ. വീണ്ടും പ്രഖ്യാപിക്കുകയാണ്. ഹിബ അബ്ദുള്ള, ഹൈറുന്നീസ അഷ്റഫ് പടിഞ്ഞാറത്തര, റസ്നി ഹാജിയർ പള്ളി, ഹുസൈൻ എം എടത്തനാട്ടുകര, മൈമൂന കരുവാരക്കുണ്ട്, റഹ്മത്ത് ബി വി പൂക്കാടഞ്ചേരി, സൗദത്ത് പി കെ പാലക്കാട്, അമൽ ഹമീദ് റഹ്മത്ത് കാളികാവ്, ജലീൽ കാട്ടാകാമ്പൽ, ജംഷീന വി കെ മേപ്പാടി വയനാട്, ഫൗസിയ കോലുപാലം തിരൂർ, ബുഷ്ര കെ എം പട്ടണടക്കാവ്. 13 വിജയികളാണ് നമ്മൾ പ്രഖ്യാപിച്ചത്. ഒരിക്കൽ കൂടി വായിക്കുകയാണ്. ഹിബ അബ്ദുള്ള, ഹൈറുന്നീസ അഷ്റഫ് പടിഞ്ഞാറത്തറ, റസ്നി ഹാജാർ പള്ളി, ഹുസൈൻ വി എം എടത്തനാട്ടുകര, മൈമൂന കരുവാരക്കുണ്ട്, റഹ്മത്ത് ബി വി, സൗദത്ത് പി കെ പാലക്കാട്, അമൽ ഹമീദ് റഹ്മത്ത് കാളികാവ്, ജലീൽ കാട്ടാകാമ്പൽ, ജംഷീന വി കെ മേപ്പാടി വയനാട്, ഫൗസിയ കോലുപാലം തിരൂർ, ബുഷ്ര കെ എം പട്ടണടക്കാവ്.
0: ഓക്കെ, എല്ലാ വിജയികൾക്കും ആശംസകൾ അറിയിക്കുകയാണ്. നമ്മുടെ പ്രിയ ശ്രോതാക്കളിലേക്കും തിരിച്ചു വരേണ്ടതുണ്ട്. ഇന്ന് അസ്ലഹുദ്ദീൻ ആലുവ പറയുന്നത്, ഇന്ന് പീസ് റേഡിയോ കേൾക്കുന്നത് സ്കൂളില്ലാത്തതിനാൽ ഞങ്ങൾ ഫാമിലി ഒരുമിച്ചിരുന്നാണ് എന്ന സന്തോഷം അറിയിക്കുന്നു. അമീർട്ടി അടുത്തനാട്ടുകാരെ പറയുന്നത്, അള്ളാഹു നമ്മുടെ മക്കളെ സമൂഹത്തിനും കുടുംബത്തിനും അതിലുപരി നാളെ പരലോകത്തും ഉപകാരമുള്ള മക്കളാക്കി മാറ്റുമാറാകട്ടെ. ആമീൻ.
1: യെസ്,
0: നമ്മുടെ രോഗം കൊണ്ട് പ്രയാസത്തിലാണ്, പ്രാർത്ഥന ഉൾപ്പെടുത്തണമെന്ന് ഒരു സഹോദരി ഉണർത്തുന്നുണ്ട്.
1: നമ്മുടെ ഒരു കൂട്ടുകാരൻ നെജുവാൻ്റെ ഒരു പരാതി വന്നിട്ടുണ്ട്. അപ്പം ഇൻഷാല്ല നമ്മളത് ഉടൻ തന്നെ പരിഹരിക്കാനുള്ള സ്റ്റെപ്പ് നമ്മുടെ സ്റ്റുഡിയോ ഓഫീസിലേക്ക് നമ്മൾ കൈമാറിയിട്ടുണ്ട്, കൂടി അറിയിക്കുന്നു.
0: ഓക്കെ, ഇൻഷാല്ല നമുക്ക് ഒരു ചോദ്യം ഒരു ഉത്തരത്തിലേക്കും പോയി തിരിച്ചു വരാം.
3: തൗബയുടെ സമയം എപ്പോഴാണ് എന്നാണ് ഒരു ചോദ്യകർത്താവിന് അറിയേണ്ടത്.
4: ഇവിടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോൾ തെറ്റ് ചെയ്യുന്നുവോ, തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ തെറ്റ് സമ്മതിച്ചുകൊണ്ട് ഇനി ഒരിക്കലും ആ തെറ്റിലേക്ക് പോവുകയില്ല എന്ന് പറഞ്ഞ് എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി പശ്ചാത്തപിച്ച് മടങ്ങുകയാണ് ചെയ്യേണ്ടത്. അതിനൊരു സമയം കാത്തിരിക്കേണ്ട ആവശ്യമില്ല. യായുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ, ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിങ്കിലേക്ക് ആത്മാർത്ഥമായ പശ്ചാത്താപം പശ്ചാത്തപിക്കുവീൻ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതേപോലെ തന്നെ ആ പശ്ചാത്താപത്തിന് ഇന്ന സമയം ഉണ്ട് എന്നില്ല, ഏത് സമയത്തും നമ്മൾ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കാം. തെറ്റ് ബോധ്യമായാൽ അത് ആ കുറ്റബോധമുള്ളതോടൊപ്പം നമ്മൾ അതിൽ നിന്ന് പിന്മാറി ഇനി ഒരിക്കലും അതിലേക്ക് മടങ്ങുകയില്ല എന്ന ദൃഢനിശ്ചയത്തോടു കൂടി റബ്ബിലേക്ക് തൗബ ചെയ്യലാണ്. അത് വിശുദ്ധ ഖുർആൻ യാ ഖുലിയ ഇബാദിയല്ലദീൻ അസ്റഫു അല അംഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ച എൻ്റെ അടിമകളായ ആളുകളോട് നബിയെ അങ്ങ് പറയുക, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശപ്പെടരുത്. ഇന്നല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു വരുന്നവനാണ് എന്നാണ്. എപ്പോഴാണ് സമയം എന്ന ചോദ്യത്തിന് തൗബയുടെ പശ്ചാത്തപത്തിൻ്റെ നിബന്ധനകൾ ഒത്തുവന്നാൽ ഏത് സമയവും തൗബ സ്വീകരിക്കുന്നതാണ്. ഒമൻ യഅമൽ സൂഅൻ ഔ യളിം നഫ്സഹു സുമ്മ യസ്തഗ്ഫിറില്ലാഹ യജിദില്ലാഹ ഗഫൂറർ റഹീമ, സൂറത്തുൻ നിസായിലെ 110-ാമത്തെ ആയത്ത്. ആരെങ്കിലും വല്ല തിന്മയും പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ തന്നോട് തന്നെ അക്രമം പ്രവർത്തിക്കുകയോ ചെയ്യുകയും പിന്നീട് അവൻ അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്താൽ അവൻ അള്ളാഹുവിനെ വളരെ പൊറുക്കുന്നവനായും കരുണാനിധിയായിട്ടും അവന് കണ്ടെത്താവുന്നതാണ് എന്നാണ്. മത്തറൽ അബൂ മൂസ അബ്ദുല്ലാഹി ബിൻ ഖൈസ് അൽ അശ്അരി റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമുക്ക് കാണാം. ഇന്നല്ലാഹ അസ്സ വജല്ല യബ്സുതു യദഹു ബില്ലൈൽ, നിശ്ചയമായും അള്ളാഹു രാത്രിയിൽ അവൻ്റെ കരം അവൻ വിടർത്തുന്നു. ലി യതൂബ മുസീ ഉന്നഹാർ, പകലിൽ തെറ്റ് ചെയ്തവൻ്റെ പശ്ചാത്താപം സ്വീകരിക്കുന്നതിന് വേണ്ടി. ഓ യബ്സുത്തു യദഹു ബിന്നഹാർ, പകലിൽ അവൻ്റെ കരം അവൻ വിടർത്തുന്നു. ലി യതൂബ മുസീ ഉല്ലൈൽ, രാത്രിയിൽ തെറ്റ് ചെയ്തവൻ്റെ പശ്ചാത്താപം സ്വീകരിക്കാൻ വേണ്ടി. ഹത്ത തത്തുലു അശംസു മിൻ മഗ്‌രിബിഹ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദയം ചെയ്യുന്നത് വരെയും ഇതുണ്ടാകുന്നതാണ്. അപ്പോൾ സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുന്നത് വരെയും തൗബ സ്വീകരിക്കും എന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ഇന്നല്ലാഹു യഖ്ബലു തൗബത്തൽ അബ്ദി മാലം യുഗർഗിർ, റൂഹ് ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തുന്ന അത്തടത്തോളം, അതായത് റൂഹ് തൊണ്ടക്കുഴിയിലെത്താത്ത കാലത്തോളം അള്ളാഹു ഒരടിമയുടെ തൗബ സ്വീകരിക്കുന്നതാണ്, പശ്ചാത്തപം സ്വീകരിക്കുന്നതാണ്. മുസ്ലിമിൻ്റെ റിപ്പോർട്ടിലുണ്ട്, മൻ താബ ഖബ്ല അൻ തത്ലു അശ്ശംസു മിൻ മഗ്‌രിബിഹ താബല്ലാഹു അലൈഹി, സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദയം ചെയ്യുന്നതിന് മുമ്പായി ആരെങ്കിലും പശ്ചാത്തപിച്ചാൽ അള്ളാഹു അവൻ്റെ പശ്ചാത്താപം സ്വീകരിക്കുന്നതാണ് എന്നൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ തൗബയുടെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് അവനിനി ഒരിക്കലും ആ തെറ്റുകൾ ചെയ്യുകയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടും അതിൽ ചെയ്ത തെറ്റിന് ഖേദിച്ചുകൊണ്ടും ഇനി ഒരു അതേപോലെ തന്നെ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് നിർത്തിക്കൊണ്ടും അവനെന്ത് ചെയ്യാണ്, അള്ളാഹുവിനേക്ക് തൗബ ചെയ്യാണ് വേണ്ടത്. ഇത് മറ്റു സൃഷ്ടികളുമായി ബന്ധപ്പെട്ട അവകാശങ്ങളുമായിട്ടും മറ്റോ വല്ലതുമാണെങ്കിൽ അത് അവരിൽ നിന്ന് പൊരുത്തപ്പെടിക്കൽ കൂടി നിബന്ധനയായിട്ട് പണ്ഡിതന്മാർ എണ്ണിയിട്ടുണ്ട് എന്നതാണ് തൗബയുടെ നിബന്ധനയായിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു തആല അഅലം.
1: മാഷല്ലാ, എന്തായാലും നമ്മളിപ്പോൾ കേട്ടത് ഒരു ചോദ്യം ഒരു ഉത്തരമാണ്. അല്ലി ജാബയിൽ നിന്നുള്ള സംശയ നിവാരണമാണ് നമ്മൾ കേട്ടത്. നമ്മുടെ സംശയങ്ങളും ഇതുപോലെ നമുക്ക് ചോദിക്കാനും പറയാനുമുള്ള അവസരങ്ങളുണ്ട് എന്നുകൂടി ഉറപ്പെടുത്തുന്നു. ഇൻഷല്ലാ ഇന്നത്തെ ലൈവ് നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 58 മിനിറ്റ്. ഇൻഷല്ലാ ഇന്നത്തെ ലൈവിലൂടെ സമീപിക്കുമ്പോൾ ഒരുപാട് നന്മകൾ മനസ്സിലാക്കാനും ഒരുപാട് നന്മകൾ അറിയാനും പറയാനും ഒക്കെ നമുക്ക് സാധിച്ചു, അൽഹംദുലില്ലാ. പീസ് റേഡിയോ ഇനി നമ്മൾ പ്രവേശിക്കുന്ന റേഡിയോ വൈബ്സിലേക്കാണ്. പീസ് റേഡിയോ ഇവിടെ സമീപിക്കുമ്പോൾ ടെക്നിക്കൽ ഡെസ്ക് ഇവിടെ സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ മുഹമ്മദ് നുസ്ഹാൻ, എന്നോടൊപ്പം മുസ്തഫ അൻസാരി, ടെക്നിക്കൽ സഹായങ്ങളുമായി അഫ്സൽ,
0: ഹിഷാം,
1: അതുപോലെ തന്നെ എന്നിവരാണ് നമ്മുടെ ഒപ്പം ചേർന്നത്. ജസാക്കുമുള്ളാഹ് ഖൈർ, ബാറക്കല്ലാഹു ഫീക്കും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നാം മോർണിംഗ് ലൈവ് കഴിഞ്ഞിട്ടുള്ളൊരു സമയത്താണ്. ഇനി നമ്മൾ അടുത്തതായി പ്രവേശിക്കുന്നത് റേഡിയോ വൈബ്സിലേക്കാണ്. ഇന്ന് റേഡിയോ വൈബ്സിൽ നിങ്ങളോടൊപ്പം ഞാൻ അനൂസ് മഞ്ചേരി,
1: ഞാൻ ഹനീഫ വണ്ടൂർ.
0: ഇന്ന് ആദ്യമായിട്ട് നമുക്ക് കേൾക്കാനുള്ള പ്രോഗ്രാം ഇൻസൈറ്റ് ആണ്.
1: ഇന്നത്തെ ഇൻസൈറ്റിൽ അഷ്റഫ് സലഫി വാണിയമ്പലം നമ്മോടൊപ്പം ചേരുന്നു. ഇസ്ലാം ഭീകരതയോ എന്ന വിഷയത്തിലാണ് ഇന്നത്തെ ഇൻസൈറ്റ്. നമുക്ക് കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇൻസൈറ്റ് എന്ന പ്രോഗ്രാമിൽ നാം ഇന്ന് ഇസ്ലാം ഭീകരതയോ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് നാം മനസ്സിലാക്കുന്നത്. ഇസ്ലാം ലോകത്തേറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന, ലോകത്തെ മനുഷ്യർ പഠിക്കുകയും മനസ്സിലാക്കുകയും ഏറ്റവും കൂടുതൽ ആളുകൾ സ്വീകരിക്കുകയും തങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുകയും ചെയ്യുന്ന ഈ ഒരു പരിശുദ്ധമായ ദീൻ, അതിനെ സമൂഹത്തിൽ ഭീകരമായി ചിത്രീകരിക്കുന്ന, തീവ്രവാദമായി, തീവ്രവാദത്തിൻ്റെ ഭീകരതയുടെ അടയാളമായി സോഷ്യൽ മീഡിയകളിലും അതുപോലെ തന്നെ സത്യത്തിൻ്റെ ശത്രുക്കളുമൊക്കെ അങ്ങനെ പരിചയപ്പെടുത്തുന്ന ഒരവസ്ഥ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇസ്ലാമിന് അങ്ങനെ ഭീകരതയുമായി അല്ലെങ്കിൽ തീവ്രവാദവുമായി വല്ല ബന്ധവുമുണ്ടോ? ഒരിക്കലുമില്ല. എന്താണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്? ഇസ്ലാമിൻ്റെ ചരിത്രം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭീകരത കൊണ്ടും തീവ്രവാദം കൊണ്ടും ഇസ്ലാമിനെ വിമർശിക്കുന്നവർ വളരെ ആത്മാർത്ഥമായി നിഷ്പക്ഷമായിക്കൊണ്ട് ഇതിനെ, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളും യാഥാർത്ഥ്യവും ഈ വിഷയത്തിൽ എന്തു പഠിപ്പിക്കുന്നു, എന്ത് പറയുന്നു എന്ന് ചിന്തിക്കുവാനും ആലോചിക്കുവാനും പഠിക്കുവാനും ശ്രമിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഇതിൽ ഇസ്ലാം എന്നത് സമാധാനമാണ്, സിൽമ്, രക്ഷയുടെ, സമാധാനത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ പേരാണ് ഇസ്ലാം. ദൈവിക മതം, അള്ളാഹുവിൻ്റെ പ്രപഞ്ച സൃഷ്ടാവും ലോകരക്ഷിതാവുമായ അള്ളാഹുവിൽ നിന്നുള്ള നിർദ്ദേശമാണ്. അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പനകളും വിരോധങ്ങളും മനുഷ്യജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലേക്കും വെളിച്ചം വീശുന്ന, മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന സന്ദേശങ്ങളാണ് ഇസ്ലാമിന് പറയുവാനുള്ളത്. ഒരിക്കലും തന്നെ മനുഷ്യർക്കിടയിൽ, സമൂഹത്തിൽ ഭീകരതയോ തീവ്രവാദമോ അതിന് പ്രോത്സാഹനം നൽകാനോ അത് പ്രചരിപ്പിക്കാനോ ഒരിക്കലും ഒരു വാക്ക് കൊണ്ടുപോലും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഇസ്ലാമിലത് കാണാൻ സാധ്യമല്ല. അള്ളാഹുവിൻ്റെ ദീൻ, അത് ഇസ്ലാമാണ്. അത് കാരുണ്യമാണ്, അത് സ്നേഹമാണ്, അത് സമർപ്പണമാണ്. മനുഷ്യൻ മനുഷ്യരെ തിരിച്ചറിയുകയും മനുഷ്യരോടുള്ള ബാധ്യതകളും സർട്ടാവിനോടുള്ള ബാധ്യതകളും നിർവഹിച്ചുകൊണ്ട് സമാധാന മാർഗത്തിൽ ജീവിക്കണമെന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന് വിശദീകരിച്ചു കൊടുത്തതും തൻ്റെ ജീവിതം കൊണ്ട് മാതൃകയായതും ആ സമാധാനത്തിൻ്റെ സന്ദേശങ്ങളാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കതിന് കാണാൻ സാധിക്കും. ഇസ്ലാം എന്നത് സർട്ടാവിനുള്ള സമർപ്പണമാണല്ലോ. വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹുഹു ലില്ലാ, ഏറ്റവും നല്ല കാര്യം ചെയ്തവൻ അത് സദ്വൃത്തനായിക്കൊണ്ട്, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് തൻ്റെ മുഖത്തെ സട്ടാവിനെ കീഴ്പ്പെടുത്തുക, അള്ളാഹുവിനെ കീഴ്പ്പെടുത്തുക, അത് നേർമാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിതം സമർപ്പിച്ച മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാർഗമാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന് പഠിപ്പിച്ച അധ്യാപനങ്ങൾ, ലോകത്തിന് നൽകിയ സന്ദേശങ്ങൾ, അത് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും പരസ്പരം തിരിച്ചറിഞ്ഞുകൊണ്ട് പരസ്പര സഹായത്തിൻ്റെ ആ ഒരു സന്ദേശങ്ങളായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ മിണ്ടാപ്രാണികളോട് പോലും, അതായത് ജന്തുക്കളോട് പോലും, ജീവികളോട് പോലും വളരെ കരുണയോടുകൂടി വർത്തിക്കണം എന്ന അധ്യാപനങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നന്മയാണ്, എഹ്സാനാണ്, നന്മയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, കാരുണ്യമാണ്. എങ്ങനെ ഇസ്ലാമിന് അങ്ങനെ ഭീകരതയുടെ തീവ്രതയുടെ സന്ദേശങ്ങൾ അറിയിക്കാനാവും, പഠിപ്പിക്കാൻ സാധിക്കും? ഒരു സംഭവം നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരാളുടെ തോട്ടത്തിലേക്കിങ്ങനെ പ്രവേശിച്ചു. അൻസാരികളിൽപ്പെട്ട ഒരാളുടെ തോട്ടത്തിൽ, അവിടെ അതാ ഒരു ഒട്ടകം. ആ ഒട്ടകത്തെ കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒട്ടകത്തിൻ്റെ കണ്ണിൽ നിന്നിങ്ങനെ കണ്ണുനീർ വരുന്നുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ അതിനങ്ങനെ തലോടിക്കൊണ്ട് അതിങ്ങനെ ശാന്തമായി. അപ്പോൾ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, ആരാണ് ഈ ഒട്ടകത്തിൻ്റെ, ആരുടേതാണ് ഈ ഒട്ടകം? അപ്പോൾ ആ അൻസാരികളിൽപ്പെട്ട ചെറുപ്പക്കാരൻ വന്നു, എൻ്റെതാണ് പ്രവാചകരെ എന്ന് പറഞ്ഞു. അപ്പോൾ അയാളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ? ഈ ഒരു മൃഗത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾ ഉടമപ്പെടുത്തിയിട്ടുള്ളതായ, നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ ഒരു മൃഗം, അത് വിശന്നുകൊണ്ട് അതിന് വിശപ്പുണ്ട്, ആ ഒരു അവസ്ഥയാണുള്ളത്, അതിന് കൃത്യമായി തിന്നാൻ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണത് ആകെ ക്ഷീണിച്ച് അതിൻ്റെ ആ ഒരു അവസ്ഥ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുമ്പോൾ. സഹോദരങ്ങൾ, ആ മിണ്ടാപ്രാണിയോട് പോലും കരുണ കാണിക്കണം. ഒട്ടേറെ സംഭവങ്ങൾ നമുക്കതിന് ഉദാഹരണമായി കാണുവാൻ സാധിക്കും. ഇമാം ബുഖാരി റഹിമഹുള്ള തൻ്റെ സ്വഹീഹിൽ കൊണ്ടുവന്ന ഒരു ഹദീസിൽ ഒരാൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നു, അതിശക്തമായ ദാഹം അയാൾക്ക് അനുഭവപ്പെട്ടു, അയാളൊരു കിണർ കണ്ടു, അതിലിറങ്ങി വെള്ളം കുടിച്ചു. പിന്നീടും തൻ്റെ യാത്ര തുടർന്നപ്പോൾ ദാഹിച്ചു വലഞ്ഞ് മണ്ണ് നക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നായയെ അയാൾ കാണുകയാണ്. അയാൾ ആലോചിച്ചു, എനിക്കുണ്ടായ അതേ ദാഹം തന്നെയാണല്ലോ ഈ മൃഗത്തിനും ഈ ജീവിക്കും ഉണ്ടായിട്ടുള്ളത്. അയാൾ ആ കിണറ്റിലിറങ്ങി തൻ്റെ ഷൂവിൽ വെള്ളം നിറച്ച് കടിച്ചു പിടിച്ച് കയറി ഫസഖാ കെൽബൻ, ആ നായയെ വെള്ളം കുടിപ്പിച്ചു എന്ന്. അയാളുടെ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല പുറത്തു കൊടുത്തു, അയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു എന്ന് ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്ത പ്രപഞ്ച സട്ടാവിൽ നിന്നുള്ള വഹയിൻ്റെ ദിവ്യബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ ഒരു കാര്യവും, ദീനിൻ്റെ മതത്തിൻ്റെ ഒരു വിഷയവും പഠിപ്പിക്കാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ഈ ഒരു കാര്യം തൻ്റെ അനുചരന്മാരെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു അയാൾക്ക് പാപങ്ങൾ പുറത്തു കൊടുത്തു, അയാൾ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു. നോക്കൂ നിങ്ങൾ, അപ്പോൾ സ്വഹാബികൾ അനുചരന്മാർ ചോദിക്കുന്നുണ്ട്, അഫിൽ ബഹായിമി അജ്റൻ യാ റസൂൽ അള്ളാഹ്, അള്ളാഹുവിൻ്റെ ദൂതരെ, ഇങ്ങനെ ജീവികൾക്ക് വല്ലതും ചെയ്തു കൊടുത്താലും അതിന് പുണ്യമുണ്ടോ എന്ന്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, ഫീ കുല്ലി ദാതി കബദിൻ റതുബത്തിൻ അജർ, പച്ചക്കരളുള്ള ഏതൊരു ജീവിയോടും കരുണ ചെയ്താൽ അതിന് പ്രതിഫലമുണ്ട് എന്ന്. അതാണ് ഇസ്ലാം. എങ്ങനെ ഇത് പഠിപ്പിക്കുന്ന ഇസ്ലാമിന് എങ്ങനെ തീവ്രവാദത്തിൻ്റെ ഭീകരതയുടെ മതമാകാൻ സാധിക്കും? ഒരിക്കലും ഇല്ല. അതുപോലെ തന്നെ പൂച്ചയെ കെട്ടിയിട്ട് അതിന് ഭക്ഷണം കൊടുക്കാതെ അത് ചത്തുപോയി. ഈ വിവരമറിഞ്ഞ ഒരു പെണ്ണ് അപ്രകാരം ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്, അതിനഴിച്ചു വിടാമായിരുന്നില്ലേ? എന്തെങ്കിലും പ്രാണികളെ ഭക്ഷിച്ചുകൊണ്ടത് കഴിഞ്ഞുകൂടുമായിരുന്നല്ലോ, അതിനെ കെട്ടിയിട്ട് അതിന് തിന്നാൻ കൊടുത്തില്ലല്ലോ. ഒരു ജീവിയോട്, ഒരു മിണ്ടാപ്രാണിയോട് കാണിക്കുന്ന ഉപദ്രവം, അക്കാരണത്താൽ അവർക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രത്തോളം കാരുണ്യവും സ്നേഹവും ഈ ലോകത്തോട് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വാഹനങ്ങൾ ആയി ഒട്ടകങ്ങളും കഴുതകളുമൊക്കെ ഉപയോഗിക്കുന്ന സന്ദർഭത്തിൽ അതിനെ ശപിച്ചു കൊണ്ട് പറയുന്നത് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിക്കുകയുണ്ടായി. മാത്രമല്ല, അങ്ങനെയുള്ള ആ മിണ്ടാപ്രാണികളോട്, ജന്തുക്കളോട് ഉപദ്രവം ചെയ്യുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിക്കുകയുണ്ടായി. എത്രത്തോളമെന്ന് വെച്ചാൽ, ഒരു കഴുതയുടെ മുഖത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു പോകുമ്പോൾ തീ കൊണ്ടുള്ള ഒരു കരിച്ച് കളഞ്ഞതായൊരു കഴുതയെ അതിൻ്റെ മുഖത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലഅനല്ലാഹു അല്ലദീ വസമഹു, ഇതിൻ്റെ മുഖത്തിങ്ങനെ തീ വെച്ചുകൊണ്ട് കരിച്ചു കളഞ്ഞ അയാൾക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ട് എന്ന്. ഒരിക്കലും ഉപദ്രവിക്കരുത്, ഒരാളെയും അന്യായമായി കൊണ്ട് ഉപദ്രവിക്കരുത് എന്ന് പഠിപ്പിച്ചു. നന്മയാണ് എഹ്സാനാണല്ലതിൽ വേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇന്നല്ലാഹ കതബൽ എഹ്സാൻ അലാ കുല്ലി ഷൈൻ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് എല്ലാത്തിലും നന്മയാണ് അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഫൈദാ ഖത്തൽതും ഫഹ്സിനുൽ ഖിത്ല, നിങ്ങളൊരു ജീവിയെ കൊല്ലുകയാണെങ്കിൽ, നിങ്ങളെ ഭക്ഷണത്തിന് വേണ്ടി ആട് മാട് ഒട്ടകങ്ങളൊക്കെ അറുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല രൂപത്തിൽ നന്മയിൽ അതിനെ നിങ്ങൾ അറുക്കണമെന്നാണ്. വൈദാ ദബഹത്തും ഫഹ്സിനു ദിബഹ, ഏറ്റവും നല്ല രൂപത്തിൽ അറവ് നടത്തണമെന്നതാണ്. നിങ്ങളുടെ വലിയ ഹൈജ് അഹദുക്കും ഷഫ്രത്തുഹു, നിങ്ങളാ അറുക്കാൻ ഉപയോഗിക്കുന്ന കത്തി അത് മൂർച്ചയുള്ളതാക്കണം. വലിയൊരു ദബീഹത്തുഹു, ഏതൊരു ജീവിയെയാണോ അറുക്കുന്നത് അതിനൊരു ആശ്വാസം നൽകിക്കൊണ്ട് വെള്ളം നൽകിക്കൊണ്ടൊക്കെ വളരെ നല്ല രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. ഉദുഹയ്യത്തിൻ്റെ, അതായത് ബലിപെരുന്നാളിൻ്റെ സന്ദർഭങ്ങളിൽ അള്ളാഹുവിനു വേണ്ടി ബലികർമ്മം നടത്തുന്ന ആടിനെയും ഒട്ടകങ്ങളെയൊക്കെ ബലി നൽകുന്ന ആ സന്ദർഭത്തിലൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമാണത്. അതല്ലാതെ യാതൊരു കരുണയുമില്ലാതെ തലവെട്ടുന്ന ഒരവസ്ഥയല്ല. ആ ജീവിക്ക് ഒരാശ്വാസം നൽകിക്കൊണ്ട്, ആ ജീവിയെ അറുക്കുമ്പോൾ പോലും അതിന് ഏത് രൂപത്തിൽ എങ്ങനെ എവിടെ കത്തിവെക്കേണ്ടത്, എങ്ങനെ ആശ്വാസം നൽകണം, അതിന് കാണുന്ന രൂപത്തിൽ കത്തി അതിൻ്റെ കണ്ണിലേക്ക് കാണുന്ന രൂപത്തിൽ വെക്കരുത്, കാലുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ മറച്ചു പിടിച്ചുകൊണ്ട് കഴുത്തിൽ കത്തിവെച്ചു ഈ ഉദുഹിയത്ത് ബലികർമ്മം നടത്തുന്ന സന്ദർഭത്തിൽ എന്നൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അത് കാരുണ്യമാണ്, സ്നേഹമാണ്, അനുകമ്പയാണ്, ആർദ്രതയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന് സഹോദരങ്ങളെ നമുക്കതിൽ നിന്ന് ഈ ഉദാഹരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ എങ്ങനെയാണ് ഭീകരതയോട് തീവ്രതയോട് സന്ധിയാവാൻ ഇസ്ലാമിന് സാധിക്കുക? അതുകൊണ്ട് ഇസ്ലാം ഒരിക്കലും ഭീകരതയല്ല, തീവ്രവാദമല്ല, അത് കാരുണ്യമാണ്, അത് സ്നേഹമാണ്, അനുകമ്പയാണ്, ആർദ്രതയാണ്, സഹാനുഭൂതിയാണ്, സഹവർത്തിത്വമാണ് എന്ന് നാം തിരിച്ചറിയുക ഇസ്ലാമിൻ്റെ ചരിത്രങ്ങളിലൂടെ, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിലൂടെ. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
0: ബാറകല്ലാഹു ഫീക്. നാം ഇതുവരെ കേട്ടത് ഇൻസൈറ്റ്, ഇസ്ലാം ഭീകരതയോ എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: ഇനി പീസ് റേഡിയോ സ്വരം, നല്ല ഒരു ഇമ്പമാർന്ന ഗാനം മ്യൂസിക്കിൻ്റെ അകമ്പടിയില്ലാതെ നമുക്ക് കേട്ടുവരാം.

0: മാഷാല്ലാ, നാം ഇതുവരെ കേട്ടത് സ്വരം.
1: ഇനി നാം മറ്റൊരു പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. പീസ് റേഡിയോ ആരോഗ്യ വിചാരം. ഇന്നത്തെ ആരോഗ്യ വിചാരം പ്രോഗ്രാമിൽ ഡോക്ടർ യാസർ നമ്മോടൊപ്പം ചേരുന്നു.
0: ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഡോക്ടർ യാസർ നമ്മോടൊപ്പം ചേരുന്നത്.
2: ഇന്നത്തെ ആരോഗ്യ വിചാരം പരിപാടിയിൽ ആന്റിബയോട്ടിക്കുകൾ നാം അറിയേണ്ടത് എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മോട് സംസാരിക്കുന്നത് ചേളാരി DMS ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് ഡോക്ടർ മുഹമ്മദ് യാസിർ ആണ്. ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം, അവയുടെ ദുരുപയോഗം, അമിതമായി ഉപയോഗിച്ചാലുള്ള ഭവിഷ്യത്തുകൾ, നിർദ്ദേശിക്കപ്പെട്ട അളവിൽ കഴിക്കാതിരുന്നാലുള്ള പ്രയാസങ്ങൾ, രോഗപ്രതിരോധ ശേഷി, അവയുടെ വകഭേദങ്ങൾ, ഇത്തരം വിഷയങ്ങളെ ആസ്പദമാക്കി നമ്മോട് സംസാരിക്കുന്നതിനു വേണ്ടി ഡോക്ടർ മുഹമ്മദ് യാസിറിനെ ആരോഗ്യവിചാരം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
3: ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ സംസാരം. സൂക്ഷ്മാണുക്കൾ അഥവാ ജേംസുകൾക്കെതിരെയുള്ള മരുന്നുകളെയാണ് നമ്മൾ പൊതുവെ ആന്റിബയോട്ടിക്കുകൾ എന്ന് പറയുന്നത്. ഒരുപാട് വകഭേദങ്ങൾ അഥവാ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് ഈ ആന്റിബയോട്ടിക്കുകൾക്ക്. ഇവ ഗുളികകളായും ക്യാപ്സ്യൂളുകളായും സിറപ്പുകളായും ഇഞ്ചക്ഷനുകളായും ഉണ്ട്. ചില ആന്റിബയോട്ടിക് മരുന്നുകൾ ഇഞ്ചക്ഷൻ രൂപത്തിൽ മാത്രമേ ഉള്ളൂ. ഇനി സൂക്ഷ്മാണുക്കൾക്കെതിരെയുള്ള മരുന്നുകളാണ് ആന്റിബയോട്ടിക്കുകൾ എന്ന് ഞാൻ പറഞ്ഞു, അഥവാ രോഗാണുക്കൾക്കെതിരെ. ഈ രോഗാണുക്കൾ പല വകഭേദങ്ങളിലുണ്ട്, പല ടൈപ്പ് രോഗാണുക്കളുണ്ട്. ഒന്നാമതായി ഏറ്റവും പ്രധാനപ്പെട്ടതായും ബാക്ടീരിയ, പിന്നെ വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ, വിരകൾ തുടങ്ങി അനേകം അണുക്കളുണ്ട്. ഇതിനനുസരിച്ച് ഈ മരുന്നുകളെ ആന്റിബാക്ടീരിയൽ, ആന്റിവൈറൽ, ആന്റിപ്രോട്ടോസോവൽ, ആന്റിഹെൽമിന്തിക് എന്നിങ്ങനെ വകഭേദമായി തരംതിരിക്കാം. എന്നാൽ പൊതുവെ ബാക്ടീരിയ എന്ന രോഗാണുക്കൾക്കെതിരെയുള്ള മരുന്നുകളെയാണ് നാം ആന്റിബയോട്ടിക്കുകൾ എന്ന് പൊതുവെ അറിയപ്പെട്ടു പോരുന്നത്. ഇനി ഈ രോഗാണുക്കൾ ശരീരത്തിലെത്തി നമ്മുടെ ശരീരത്തെ കീഴടക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷിയെ, ഇമ്മ്യൂണിറ്റിയെ തളർത്തുമ്പോഴാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമുക്ക് ആന്റിബയോട്ടിക്കുകൾ വേണ്ടി വരുന്നതും ഡോക്ടർമാർ നമുക്ക് ആന്റിബയോട്ടിക്കുകൾ എഴുതി തരുന്നതും. ഈ രോഗാണുക്കൾ, വ്യത്യസ്ത രോഗാണുക്കൾ, ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ, ഹെൽമിന്ത് അഥവാ വിരകൾ തുടങ്ങിയ രോഗാണുക്കൾ ശരീരത്തിലെത്തിയ എല്ലാവർക്കും രോഗം ഉണ്ടാവണമെന്നില്ല. പിന്നെ എങ്ങനെയാണ് രോഗമുണ്ടാകുന്നത്? ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ട്യൂബർക്കുലോസിസ് ഉണ്ടാക്കുന്ന ബാസിലെ, ട്യൂബർക്കുൽ ബാസിലെ, മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് എന്നാണ് നമ്മുടെ ശരീരത്തിൽ മിക്ക ആളുകളുടെയും ശരീരത്തിലുണ്ടാവും. പക്ഷേ ഈ ആളുകൾക്കെല്ലാം TB പിടിപെട്ടോളണമെന്നില്ല. അവരുടെ രോഗപ്രതിരോധ ശേഷി താഴുമ്പോഴോ പ്രതിരോധ ശേഷി കുറയുമ്പോഴോ, അല്ലെങ്കിൽ ഈ രോഗാണുക്കൾ കൂടിയ അളവിൽ ശരീരത്തിൽ ഉണ്ടാകുമ്പോഴൊക്കെയാണ് നമുക്ക് ഈ അസുഖം ബാധിക്കുന്നത്. ഇതുപോലെ മറ്റനേകം അണുക്കൾ, അത് രോഗാണുവല്ലാത്തതും രോഗാണുവായിട്ടുള്ള അണുക്കളും നമ്മുടെ ശരീരത്തിലുണ്ട്. ഈ രോഗാണുക്കളെ പ്രതിരോധിക്കാനുള്ള ശക്തി നമ്മുടെ ശരീരത്തിന് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകുന്നത്. അതാണ് രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ വലിയ തോതിൽ രോഗാണുക്കൾ കയറുക, ഈ രോഗാണുക്കൾ വലിയ അളവിൽ നമ്മുടെ ശരീരത്തിൽ കയറി, അല്ലെങ്കിൽ ഈ അണുക്കളുടെ വീര്യം, ഈ രോഗാണുക്കളുടെ വീര്യം അഥവാ വിറുലൻസ് വളരെയധികമാണ്, അങ്ങനെയുള്ള ചില അണുക്കളുണ്ട്. നമ്മുടെ ഉയർന്ന രോഗപ്രതിരോധ ശേഷിയെപ്പോലും തളർത്തുന്ന, നമ്മുടെ ഉള്ളിലുള്ള പ്രതിരോധ ശേഷിക്കപ്പുറത്തേക്ക് പ്രതിരോധ ശേഷിയെ തളർത്തുന്ന തരത്തിൽ വീര്യമുള്ള കാഠിന്യമുള്ള ചില അണുക്കളുണ്ട്. ഈ അണുക്കൾ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാലും നമുക്ക് രോഗം പിടിപെടും. പിന്നെ വ്യത്യസ്ത കാരണങ്ങളാൽ നമ്മുടെ ഭക്ഷണക്രമത്തിലെ പ്രശ്നങ്ങൾ കാരണം, പോഷകാഹാരക്കുറവ് കാരണം, നമ്മുടെ ശരീരത്തിലെ നിർജ്ജലീകരണം, ഡീഹൈഡ്രേഷൻ, ജലാംശം നഷ്ടപ്പെട്ടത് കാരണം, നമ്മുടെ മാനസികാവസ്ഥ, ഒരു മെൻ്റൽ പവർ കുറഞ്ഞത് കാരണം, അങ്ങനെയുള്ള വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട് രോഗപ്രതിരോധ ശേഷി ചെറിയ അളവിൽ കുറഞ്ഞും കൂടിയുമൊക്കെ നിൽക്കാം. അതിനേക്കാളുപരി പ്രമേഹ രോഗികളുടെ രോഗപ്രതിരോധ ശേഷി പൊതുവെ കുറവായിരിക്കും. പ്രമേഹ രോഗികളുടെ നിയന്ത്രിതമല്ലാത്ത പ്രമേഹമാണെങ്കിൽ പ്രതിരോധശേഷി കുറവായിരിക്കും. അതുപോലെ നമുക്ക് ഏവർക്കും അറിയുന്ന എയ്ഡ്സ് എന്ന അസുഖം, അക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം, HIV/AIDS, അതുപോലെ മറ്റ് എയ്ഡ്സുകളും, അതായത് മറ്റ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം കാരണമൊക്കെ, അതിൻ്റെ പേരിൽ പറയുന്നത് പോലെ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസിയാണ്, അഥവാ രോഗപ്രതിരോധം കുറവാണ്, ഡെഫിഷ്യൻ്റാണ്. അത് കാരണം വലിയ തോതിൽ അവർക്ക് അണുക്കൾ ഉണ്ടാവാം, അണുക്കൾ ശരീരത്തിനെ ബാധിക്കാം. അവരുടെ ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട് വ്യത്യസ്ത തരം അണുക്കൾ അവരെ ശരീരത്തിനെ ബാധിക്കാം. മറ്റനേകം അസുഖങ്ങൾ കാരണവും രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്നതായിട്ടുള്ള ചില മരുന്നുകൾ ചിലപ്പോൾ ചില വ്യക്തികൾ എടുക്കേണ്ടി വരും. ഉദാഹരണത്തിന് വൃക്ക മാറ്റിവെച്ച രോഗികൾ, അവരുടെ വൃക്ക മാറ്റിവെച്ചത് കാരണം ആ വൃക്കയെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാതിരിക്കാൻ വേണ്ടി അവർക്ക് പ്രതിരോധശേഷി കുറക്കാൻ വേണ്ടിയുള്ള ചില മരുന്നുകളുണ്ടാവാം. അതുപോലെ ചില വാദസംബന്ധമായ, ഗൗരവകരമായ വാദസംബന്ധമായ ചില അസുഖങ്ങൾക്കും ചില ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിനും ഒക്കെ നമ്മൾ സ്റ്റീറോയിഡ് പോലുള്ള ചില മരുന്നുകൾ അത്യാവശ്യമായി വേണ്ടി വന്നേക്കാം. അങ്ങനെയുള്ള വ്യക്തികൾക്കൊക്കെ പ്രതിരോധശേഷി കുറയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളിൽ അണുക്കൾ കൂടുതലായി ശരീരത്തിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയാണ് പൊതുവെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ അണുക്കളെ, നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ ബാധിക്കുക. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ആൻറ്റിബയോട്ടിക്കുകൾ വേണ്ടി വന്നേക്കാം. ഇത് അസുഖം മൂർച്ഛിക്കാതിരിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അസുഖം പെട്ടെന്ന് സുഖപ്പെടാൻ വേണ്ടിയാണ് ഡോക്ടർമാർ ഈ ആൻറ്റിബയോട്ടിക്കുകൾ നിങ്ങൾക്ക് എഴുതി തരുന്നത്. ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഡോക്ടർക്കറിയാം എപ്പോൾ ആൻറ്റിബയോട്ടിക് വേണം എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആൻറ്റിബയോട്ടിക്കുകൾ നമ്മൾ ഡോക്ടറോട് ചോദിച്ചു വാങ്ങരുത്.

നിർബന്ധമാണ്. എന്തുകൊണ്ട് എന്ന് ഞാൻ വിശദീകരിക്കാം. അതിന് മുമ്പായി ഈ വ്യത്യസ്ത അണുക്കൾക്കെതിരെയുള്ള മരുന്നുകളെയാണ് നമ്മൾ ആൻറ്റിബയോട്ടിക്കുകൾ എന്ന് പറയുക. അത് ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി വൈറൽ, ആൻറ്റി പ്രോട്ടോസോവലൊക്കെ ഉണ്ട്. ബാക്ടീരിയക്കെതിരെ, വൈറസിനെതിരെ, പ്രോട്ടോസോവക്കെതിരെ, വിരകൾക്കെതിരെയൊക്കെ ഉണ്ട്. ഈ അണുക്കൾ മുഖേന നമുക്ക് പ്രധാനമായും ഉണ്ടാകുന്നത്, നമ്മുടെ ശരീരത്തിലെ ലക്ഷണങ്ങൾ നമുക്കുണ്ടാകുന്നത് പനിയാണ്. പനി പ്രധാനപ്പെട്ട പുറത്തേക്ക് കാണുന്ന അസുഖം പനിയാണ്. പിന്നെ ചൊറിച്ചിലുണ്ടാവാം, പഴുപ്പായി ഇൻഫെക്ഷൻ കാരണം പഴുപ്പുകളുണ്ടാവാം, അങ്ങനെ വ്യത്യസ്തങ്ങളായ ലക്ഷണങ്ങളുണ്ടാവാം. പൊതുവേ നമ്മൾ പനിയായി ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ ചിലർ ഡോക്ടറെ എനിക്ക് ആൻറ്റിബയോട്ടിക് വേണ്ട എന്ന് അങ്ങോട്ട് പറയുക, ചിലർ ഡോക്ടറെ എനിക്ക് ആൻറ്റിബയോട്ടിക് വേണമെന്നും അങ്ങോട്ട് പറയുക, ഇത് രണ്ടും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുന്നു, നിങ്ങളുടെ ഡോക്ടർക്കറിയാം എപ്പോൾ ആൻറ്റിബയോട്ടിക്കുകൾ വേണം എന്നുള്ളത്, എത്ര ദിവസം കഴിക്കണം എന്നുള്ളതും നിങ്ങളുടെ ഡോക്ടർക്കറിയാം. ചിലപ്പോൾ കുറച്ച് സീരിയസ് ആയി അഡ്മിറ്റ് ആവേണ്ട രോഗികൾ, കുറച്ച് അസുഖം ഗൗരവമേറി, കഫം കെട്ട് കൂടി, ന്യൂമോണിയ ഉണ്ട്, പഴുപ്പ് കൂടുതലാണ്, കാലിൻ്റെ വിരലുകൾ പഴുത്തിട്ടുണ്ട്, അങ്ങനെ വ്യത്യസ്തങ്ങളായ ടി ബി ഒരുപാട്, ട്യൂബർക്ലോസിസ് ആണ്, ലങ്സ് കൂടുതൽ ബാധിച്ചിട്ടുണ്ട്, മലേറിയയാണ്, മലേറിയ രക്തത്തിൽ ഒന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള കരളിന് പഴുപ്പുണ്ട്, തലച്ചോറിൽ പഴുപ്പുണ്ട്, മെനിഞ്ചൈറ്റിസ് ആണ്, തലച്ചോറിൽ പഴുപ്പുണ്ട്, അങ്ങനെ അഡ്മിറ്റ് ആവേണ്ട ചില കേസുകൾ, ഫുഡ് പോയ്സണിങ് ആണ്, കുടലിൽ പഴുപ്പുണ്ട്, കുടലിൽ നീരുണ്ട്, അങ്ങനെ വ്യത്യസ്ത അസുഖങ്ങൾക്ക് അഡ്മിറ്റ് ചെയ്ത് ഇഞ്ചക്ഷൻ രീതിയിൽ ആൻറ്റിബയോട്ടിക്കുകൾ വേണ്ടി വന്നേക്കാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ചില ഇഞ്ചക്ഷൻ ആൻറ്റിബയോട്ടിക് മരുന്നുകൾക്ക് പകരം ഗുളികകളില്ല, വായിലൂടെ കഴിക്കാൻ പറ്റുന്ന മരുന്നുകളില്ല, അവ ഇഞ്ചക്ഷൻ രീതിയിൽ തന്നെ ശരീരത്തിലേക്ക് എത്തണം. അപ്പോൾ അതിനൊക്കെ ചിലപ്പോൾ 5 ദിവസമോ അല്ലെങ്കിൽ 1 ആഴ്ചയോ 10 ദിവസമോ 2 ആഴ്ചയോ ചില അസുഖങ്ങൾക്ക് 3 ആഴ്ച വരെയൊക്കെ ആൻറ്റിബയോട്ടിക്കുകൾ തുടർച്ചയായി വേണ്ടി വന്നേക്കാം. അത് ഏത് അണുവാണ് ശരീരത്തിൽ ബാധിച്ചത് എന്നതിനനുസരിച്ചും അതിനുള്ള ആൻറ്റിബയോട്ടിക്കുകൾക്കനുസരിച്ചുമാണ്. അതാണ് നമ്മളൊരു കോഴ്സ് ആൻറ്റിബയോട്ടിക് എന്ന് പറയുക, ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒരു കോഴ്സ്. അത് ഡോക്ടർ നിർദ്ദേശ അളവിൽ തന്നെ ഇഞ്ചക്ഷനുകൾ എടുക്കുകയും അത് പൂർത്തിയാക്കുകയും വേണം. ഞാൻ ആവർത്തിക്കുകയാണ്, ആ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു പീരീഡ്, ആ ഒരു കാലയളവ്, ആൻറ്റിബയോട്ടിക്കിൻ്റെ കാലയളവ് നമ്മൾ നിങ്ങൾ പൂർത്തീകരിക്കണം. എന്തുകൊണ്ടെന്നല്ലേ, ഈ അണുക്കൾക്കെതിരെയാണ് ഞാൻ ആൻറ്റിബയോട്ടിക്കുകൾ എന്ന് ഞാൻ പറഞ്ഞു. ഈ അണുക്കളെ ഒരു ഗുളിക കൊണ്ട് നമുക്ക് നശിപ്പിക്കാൻ സാധ്യമല്ല, നമ്മുടെ ശരീരം തന്നെ അവക്കെതിരെ പ്രതികരിക്കുന്നുണ്ട്, നമ്മുടെ ഇമ്മ്യൂണിറ്റി അവരെ പ്രതിരോധിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ അണുക്കളെ നമ്മൾ പുറത്തുനിന്ന് മരുന്നുകൾ കൊടുത്ത് ഈ അണുക്കളെ നശിപ്പിക്കുകയാണ്. അങ്ങനെ നമുക്ക് അസുഖങ്ങൾ പെട്ടെന്ന് മാറുകയുള്ളൂ, അല്ലെങ്കിൽ അസുഖങ്ങൾ മൂർച്ഛിച്ച് മരണം വരെ സംഭവിക്കാം. ഇപ്പം ഈ അണുക്കളെ നശിപ്പിക്കാൻ ഒരു ഗുളിക കൊണ്ട് ചിലപ്പോൾ സാധ്യമല്ല, അതുകൊണ്ട് നമ്മൾ ആ രോഗിക്ക് 2 നേരമോ 3 നേരമോ ഗുളികകൾ കൊടുക്കും. എന്തിനാണ് 2 നേരം 3 നേരം കൊടുക്കുന്നത്? രാവിലെ കൊടുത്ത മരുന്നിൻ്റെ ഫലം ഉച്ചയാകുമ്പോഴേക്കും അവസാനിക്കും, അതിൻ്റെ പീരിയഡ് ഓഫ് ആക്ഷൻ ഉണ്ട്, അതിൻ്റെ ഒരു പീരിയഡ് ഓഫ് ആക്ഷൻ ഉണ്ട്, ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ എന്ന് നമ്മൾ പറയും. അതായത് ഒരു മരുന്ന് ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഗുളിക രീതിയിലാണെങ്കിൽ കുടലിൽ നിന്നും, ആമാശയത്തിൽ നിന്നും, അല്ലെങ്കിൽ കുടലിൽ നിന്നും അത് രക്തത്തിലേക്ക് ആഗിരണം ചെയ്ത് കഴിഞ്ഞാൽ, ചില മരുന്നുകൾ 6 മണിക്കൂർ കഴിഞ്ഞാൽ മൂത്രത്തിലൂടെ പുറത്തേക്ക് പോകും, ചില മരുന്നുകൾ 8 മണിക്കൂർ കഴിഞ്ഞാൽ കരളിലൂടെ പിത്തമായി പുറത്തേക്ക് പോകും. അങ്ങനെ വ്യത്യസ്ത രീതികളിൽ ശരീരത്തിൽ നിന്നും പുറന്തള്ളപ്പെടും ആൻറ്റിബയോട്ടിക്കുകൾ. റീനൽ എക്സ്ക്രീഷൻ, ഹെപ്പാറ്റിക് എക്സ്ക്രീഷൻ, അങ്ങനെ പല രീതിയിലും ശരീരത്തിൽ നിന്നും അത് പുറന്തള്ളപ്പെടുന്നുണ്ട്, എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഈ ആൻറ്റിബയോട്ടിക്കുകൾ. അതുപോലെയുള്ള ഏത് മരുന്നുകളും ശരീരത്തിലെത്തുന്ന ഏത് കെമിക്കലുകളും ഏത് ഭക്ഷണ സാധനങ്ങളും അതിൻ്റെ സമയം കഴിഞ്ഞാൽ പുറത്തേക്ക് പോകുന്നുണ്ട്, വിസർജിച്ചു പോകുന്നുണ്ട്, ആഗിരണം ചെയ്യപ്പെടാത്തത് മലമായി വിസർജിച്ചു പോകുന്നുണ്ട്.

0: ആഗിരണം ചെയ്യപ്പെട്ടത് പിത്തമായി അത് വീണ്ടും മലത്തിലൂടെ പുറത്തേക്ക് പോകുന്നുണ്ട്, കരളിലൂടെ പിത്തമായി പുറത്തേക്ക് പോകുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഹെപ്പാറ്റിക് എക്സ്ക്രീഷൻ, മൂത്രത്തിലൂടെ പുറത്തേക്ക് പോകുന്നുണ്ട് റീനൽ എക്സ്ക്രീഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ചില മരുന്നുകൾ 6 മണിക്കൂർ നേരമേ നമ്മൾ ശരീരത്തിൽ നിൽക്കുകയുള്ളൂ, ചില മരുന്നുകളുടെ പീരിയഡ് ഓഫ് ആക്ഷൻ 12 മണിക്കൂറേ ഉണ്ടാവുകയുള്ളൂ, ചില മരുന്നുകൾക്ക് 24 മണിക്കൂറോ അതിൽ കൂടുതലോ ഉണ്ടാവാം. അങ്ങനെയുള്ള മരുന്നുകൾ അതിൻ്റെ സമയത്തിന് എത്ര സമയമാണ് ശരീരത്തിൽ നിൽക്കുന്നത് അതിനനുസരിച്ച് ഡോക്ടർ നിങ്ങൾക്ക് 3 നേരമോ 2 നേരമോ ഒക്കെ കഴിക്കുക, അല്ലെങ്കിൽ 1 നേരമോ കഴിക്കാൻ എഴുതി തരും. 24 മണിക്കൂർ ഫലമുള്ള മരുന്ന് 1 നേരം കഴിച്ചാൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ പകുതി ഡോസിൽ 2 നേരം എഴുതി തരും. ഇനി 8 മണിക്കൂർ മാത്രമേ ഫലം ശരീരത്തിൽ ഫലമുള്ളൂ എന്നുള്ള മരുന്നുകൾ നിങ്ങൾക്ക് 3 നേരം എഴുതി തരും. അതിനർത്ഥം ആ 3 നേരം കൃത്യമായി നിങ്ങൾ കഴിക്കണം എന്നുള്ളതാണ്. രാവിലെ കഴിച്ച ഗുളികയുടെ ഫലം ഉച്ചക്ക് തീരുന്നത് കൊണ്ടാണ് ഉച്ചക്കും ഡോക്ടർ മരുന്ന് കഴിക്കാൻ പറയുന്നത്. അങ്ങനെ വീണ്ടും ഉച്ചക്ക് കഴിച്ച അതേ മരുന്ന് നിങ്ങൾ വൈകുന്നേരം അതിൻ്റെ സമയം തീർന്നു പോകും, അത് മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടും. അതുകൊണ്ടാണ് രാത്രിയും ആ മരുന്ന് കഴിക്കണമെന്ന് പറയുന്നത്. അങ്ങനെ സമയക്രമം പാലിച്ച് നിങ്ങൾ മരുന്ന് കഴിക്കണം. ഇനി എന്തിനാ 5 ദിവസം കഴിക്കുന്നത്? ഒരു ദിവസം ശരീരത്തിൽ മരുന്നുകൾ ചെന്നാൽ കുറേ അണുക്കൾ നശിക്കും, പക്ഷേ എല്ലാ രോഗാണുക്കളും നശിക്കില്ല, നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അപ്പം ബാക്കിയുള്ള അണുക്കൾ അടുത്ത ദിവസത്തെ മരുന്ന് കൊണ്ട് നശിച്ചു പോകുന്നു. അങ്ങനെ ശരീരത്തിൽ അകപ്പെട്ട നമുക്ക് അസുഖമുണ്ടാക്കിയ രോഗാണു മുഴുവനായിട്ടും ഏറെക്കുറെ മുഴുവനായിട്ടും നശിച്ചു പോകണമെങ്കിൽ 5 ദിവസം കഴിക്കേണ്ടി വരും. ചില വ്യക്തികൾ ആൻറ്റിബയോട്ടിക് അല്ലേ നല്ലതല്ല എന്ന് വിചാരിച്ച് 2 ദിവസം കഴിച്ച് നിർത്തും. എന്താണ് പിന്നെ സംഭവിക്കുക? ആ വ്യക്തിയുടെ അണുക്കൾ പൂർണ്ണമായി നശിക്കില്ല, ബാക്കി രോഗാണുക്കൾ അവിടെ നിൽക്കും, പക്ഷെ അസുഖം ഏറെക്കുറെ മാറിയിട്ടുണ്ടാവും. കുറേ കഴിയുമ്പോൾ ഈ അണുക്കൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ ശരീരത്തിനെ ബാധിക്കാം, അല്ലെങ്കിൽ ആ അണു ആ ശരീരത്തിൽ നിന്ന് പുറത്തേക്കെത്തി എൻവയോൺമെൻറ്റിലേക്കെത്തി. ഇപ്പോൾ ഉദാഹരണത്തിന് ജലദോഷമോ പനിയോ കഫംകെട്ടോ ഉണ്ടായി എന്ന് വിചാരിക്കട്ടെ. ആ കഫംകെട്ട് ആ വ്യക്തിയിൽ ഉണ്ടാക്കിയ അണു പുറത്തേക്കെത്തും, ചുമയിലൂടെ പുറത്തേക്കെത്തും, ശ്വാസത്തിലൂടെ പുറത്തേക്കെത്തി വേറെ വ്യക്തിയിലേക്ക് വ്യാപിക്കും. അപ്പോൾ നമ്മൾ മുഴുവനായിട്ടും ആ വ്യക്തി ആൻറ്റിബയോട്ടിക് മുഴുവനായിട്ടും കഴിച്ചില്ലെങ്കിൽ, 5 ദിവസം മുഴുവനായിട്ട് കഴിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ 1 ആഴ്ച മുഴുവനായിട്ട് കഴിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞ ദിവസം മുഴുവനായിട്ട് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഒന്നുകിൽ മുഴുവൻ നശിക്കാത്ത അണുക്കൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ബാക്കി നിൽക്കും, അല്ലെങ്കിൽ ആ മുഴുവൻ നശിക്കാത്ത ചില അണുക്കൾ ശരീരത്തിന് പുറത്തേക്ക് പോയി മറ്റ് വ്യക്തികളിൽ വലിയ അസുഖങ്ങൾ, കൂടുതൽ വിറുലൻ്റായിട്ടുള്ള കാഠിന്യമായ അസുഖങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡോക്ടർ നിർദ്ദേശിച്ച അളവിൽ നമ്മൾ മരുന്നുകൾ കഴിക്കണം, ആൻറ്റിബയോട്ടിക്കുകൾ പ്രത്യേകിച്ചും. ഒരു സംശയം ഉണ്ടാവും, എങ്ങനെയാണ് ഞാൻ ഡോക്ടർ എനിക്ക് എഴുതി തരുന്നതിൽ ആൻറ്റിബയോട്ടിക് ഉണ്ട് എന്ന് എങ്ങനെയാണ് ഞാൻ അറിയുക? ഒന്നുകിൽ നിങ്ങൾക്ക് ഡോക്ടറോട് ചോദിക്കാം, അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ നിങ്ങൾ നിർബന്ധമായും ചോദിച്ചിരിക്കണം. എങ്ങനെയാണ് മരുന്ന് മാറ്റാൻ? വേറെ ഡോക്ടറെ കാണിക്കുമ്പോൾ ആ ഡോക്ടർ ആൻറ്റിബയോട്ടിക് മാറ്റി എഴുതുകയാണ്. നമ്മൾ മാറ്റി ഡോക്ടേഴ്സ് മാറ്റി എഴുതിയിട്ടില്ല എന്നെങ്കിൽ രോഗികൾ നിർബന്ധിക്കുകയാണ്, ഇതേ മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറയുമ്പോൾ, ഈ മരുന്ന് കൊണ്ട് കുറവില്ല ഡോക്ടറെ, അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്, വീണ്ടും ആ മരുന്ന് തന്നെ കഴിക്കാൻ പറയുകയാണോ എന്ന് നമ്മൾ ഡോക്ടർമാരോട് പറയാറില്ലേ? നിങ്ങൾ ചിന്തിക്കൂ. അപ്പോൾ നമ്മൾ നിർബന്ധപൂർവം ആൻറ്റിബയോട്ടിക്കുകൾ അടക്കമുള്ള മരുന്നുകൾ അതിൻ്റെ കോഴ്സ് മുഴുവൻ കഴിക്കുന്നതിന് മുമ്പേ തന്നെ മാറ്റുകയാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അസുഖങ്ങൾ മൂർച്ഛിക്കുന്ന അവസ്ഥയിലോ ഗൗരവകരമായ അവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥയിലല്ലാതെ ആൻറ്റിബയോട്ടിക്കുകൾ മാറ്റേണ്ടതില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ക്ഷമയോടുകൂടി 2-3 ദിവസം നമ്മൾ പനി മാറാനും അസുഖങ്ങൾ കുറയാനും നമ്മൾ കാത്തിരിക്കണം എന്ന് ഞാൻ പ്രത്യേകം ഉണർത്തുകയാണ്. ഇനി അലർജിയാണ് വേറൊരു വിഷയം. ചില ആൻറ്റിബയോട്ടിക്കുകൾക്ക് അലർജി ഉണ്ടാവാറുണ്ട്, പ്രത്യേകിച്ച് പെൻസിലിൻ ഗ്രൂപ്പ്, ഇഞ്ചക്ഷൻ രീതിയിലുള്ള പെൻസിലിൻ, ക്രിസ്റ്റലൈൻ പെൻസിലിൻ. ഇപ്പോൾ അത് വ്യാപകമായി കൊടുക്കാറില്ല, അത് ടെസ്റ്റ് ചെയ്തിട്ടേ കൊടുക്കാറുള്ളൂ. എന്നാലും അങ്ങനെയുള്ള മരുന്നുകൾക്ക് അലർജി ഉണ്ടാവാറുണ്ട്. അമോക്സിസിലിൻ, ആംബിസിലിൻ പോലുള്ള പെനിസിലിൻ ഗ്രൂപ്പ് മരുന്നുകൾക്ക് അലർജി ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ അലർജി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആ മരുന്നിൻ്റെ പേര് പഠിച്ചു വെക്കണം. എൻ്റെ പേര് ഡോക്ടർ മുഹമ്മദ് യാസർ എന്ന് ഞാൻ എപ്പോഴും ഓർത്തിരിക്കുന്നത് പോലെ, നിങ്ങളുടെ പേര് എന്താണ് നിങ്ങൾ ഓർത്തിരിക്കുന്നത് പോലെ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ ഓർത്തിരിക്കുന്നത് പോലെ, നിങ്ങളുടെ അച്ഛനമ്മമാരുടെ ഉമ്മ ഉപ്പമാരുടെ പേരുകളും ബാക്കിയുള്ള പേരുകളും ദിവസങ്ങളും ഒക്കെ ഓർത്തിരിക്കുന്നത് പോലെ, എനിക്ക് ഇന്ന മരുന്നിന് അലർജിയുണ്ട്, എനിക്ക് അമോക്സിസിലിന് അലർജിയാണ്, എനിക്ക് സൾഫ ആൻറ്റിബയോട്ടിക് അലർജിയാണ്, അങ്ങനെയുള്ള ആൻറ്റിബയോട്ടിക്കുകളുടെ അലർജികളും മറ്റു മരുന്നുകൾ അലർജികളും നമ്മൾ ഓർത്തിരിക്കണം. അതെന്തിനെന്നല്ലേ പിന്നീട് ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടറെ നിങ്ങൾ ഓർമ്മിപ്പിക്കണം. ഡോക്ടർ ചിലരോട് ചോദിക്കും അലർജിയുണ്ടോ എന്ന്. ചില ഡോക്ടേഴ്സിനോട് നമ്മൾ അങ്ങോട്ട് പറയണം, നമ്മൾ ഓർമ്മിപ്പിക്കണം. ഡോക്ടർ നിങ്ങളോട് ചോദിക്കുന്നതിന് മുമ്പേ തന്നെ അലർജിയുടെ കാര്യം നിങ്ങൾ അങ്ങോട്ട് പറയുക, ഡോക്ടറെ എനിക്ക് സൾഫ അലർജിയാണ്, എനിക്ക് പെനിസിലിൻ അലർജിയാണ്, എനിക്ക് അമോക്സിസിലിൻ അലർജിയാണ് എന്ന് അലർജികൾ നിങ്ങൾ ഡോക്ടറെ ധരിപ്പിക്കണം. ഇനി മറ്റൊരു സംശയം ഉണ്ടാകുക, ആൻറ്റിബയോട്ടിക്കുകൾ എന്ന് കേൾക്കുമ്പോഴേ പലർക്കും പേടിയാണ്, കാരണം ഇത് കിഡ്നി രോഗങ്ങൾ ഉണ്ടാക്കും എന്നുള്ള ധാരണ. എൻ്റെ വേദനാ സംഹാരികളുടെ ഉപയോഗം എന്നുള്ള വിഷയത്തിൽ ഞാൻ വിശദമായി പ്രതിപാദിച്ചതാണ് വേദനാ സംഹാരി ഗുളികകളിൽ ചില ഗുളികകൾ കിഡ്നിയെ കേടുവരുത്തും, മറ്റ് മരുന്നുകൾ കിഡ്നിയെ കേടുവരുത്തുന്നില്ല. വളരെ ചെറിയ ഒരു വിഭാഗം ആൻറ്റിബയോട്ടിക്കുകൾ കിഡ്നിയെ കേടുവരുത്തും, വളരെ ചെറിയൊരു വിഭാഗം. അമിനോഗ്ലൈക്കോസൈഡ് വകുപ്പിൽപ്പെട്ട ചെറിയ വിഭാഗം കിഡ്നിയെ കേടുവരുത്തും, പക്ഷേ 90% ആൻറ്റിബയോട്ടിക്കുകളും കിഡ്നിയെ കേടുവരുത്തുന്നില്ല. മാത്രമല്ല വിരളമായ ചില ആൻറ്റിബയോട്ടിക്കുകൾ കിഡ്നിയെ കേടുവരുത്തുന്നുണ്ടെങ്കിൽ ആ ആൻറ്റിബയോട്ടിക്കുകൾ തരുമ്പോൾ അതധികവും ഇഞ്ചക്ഷൻ രീതിയിലുള്ള ആൻറ്റിബയോട്ടിക്കുകളാണ്. അത് നൽകുമ്പോൾ ഡോക്ടർ തന്നെ നിങ്ങളുടെ കിഡ്നിയുടെ പ്രവർത്തനം നിരന്തരമായി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു പേടിയും വേണ്ട, ഒരു ഭയപ്പാടും വേണ്ട. ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുമ്പോൾ കിഡ്നിയെ ബാധിക്കുന്നില്ല ഏറെക്കുറെ എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ ഡോക്ടേഴ്സൊക്കെ നിരന്തരമായി ചർച്ച ചെയ്യാറുള്ളതും ആ വിഷയത്തിൽ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുമായൊരു വിഷയമാണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്. ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് അത് ആൻറ്റിബയോട്ടിക്കുകൾ ചില അണുക്കളെ അണുക്കൾ ചാവാതിരിക്കുക. ചില ആൻറ്റിബയോട്ടിക്കുകൾക്ക് നമ്മൾ സ്ഥിരമായി ഒരു അണുവിന്, ഇപ്പോൾ ട്യൂബർക്കുലോസിസ് എന്ന അണുവിന് നമ്മൾ സ്ഥിരമായി ചില മരുന്നുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ കുറേ കഴിയുമ്പോൾ ഈ ട്യൂബർക്കുലോസിസ് എന്നുള്ള അണു നമ്മൾ സാധാരണ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്കുകൾ കൊണ്ട് ചാവാതിരിക്കുക, സാധാരണ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്കുകൾ കൊണ്ട് ഈ അസുഖം മാറാതിരിക്കുക, അങ്ങനെയുള്ള അവസ്ഥയാണ് നമ്മൾ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് വരാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടർ എഴുതിയ മരുന്നുകൾ മുഴുവനായിട്ടും നമ്മൾ കഴിക്കാത്തത് കൊണ്ടാണ്. പൊതുവൊരു സംശയം ഉണ്ടാവും, ആ ഇത് മരുന്ന് കൂടുതൽ ചിലവാകാൻ വേണ്ടിയിട്ടാണല്ലോ, അല്ലെങ്കിൽ ഇത് ഡോക്ടേഴ്സ് രോഗികൾക്ക് മരുന്ന് തീറ്റിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അല്ല, വേദന ഗുളികകൾ സ്ഥിരമായി കുടിക്കണ്ട എന്ന് ഡോക്ടേഴ്സ് തന്നെ പറയാറുണ്ടല്ലോ. അതുപോലെ ചില മരുന്നുകളൊന്നും നിങ്ങൾ കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല എന്ന് ഡോക്ടർമാർ പറയാറുണ്ട്. അതേ ഡോക്ടർമാർ തന്നെയാണ് പറയുന്നത് ആൻറ്റിബയോട്ടിക്കുകൾ കൃത്യ അളവിൽ കഴിക്കണമെന്ന്. കാരണം ഞാൻ നേരത്തെ വിശദീകരിച്ചു, നിങ്ങളുടെ ശരീരത്തിൽ അകപ്പെട്ട നിങ്ങളെ രോഗപ്രതിരോധശേഷിയെ തളർത്തിയ ഈ രോഗാണു മുഴുവനായി നശിക്കണമെന്നുണ്ടെങ്കിൽ അഞ്ച് ദിവസമോ ഒരാഴ്ചയോ കഴിക്കണം. ഞാൻ പറഞ്ഞു 2 ദിവസം കഴിച്ചാൽ പകുതി അണുക്കളെ ചിലപ്പോൾ ചാവുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ അണുക്കൾ രോഗാണുക്കൾ മുഴുവനായി നശിക്കണമെന്നുണ്ടെങ്കിൽ ആ പീരീഡ് കറക്റ്റായിട്ട് കഴിച്ചിരിക്കണം, ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഈ അണുക്കൾ ഈ മരുന്നുകൾക്കെതിരെയുള്ള റെസിസ്റ്റൻസ് ഈ അണുക്കളിൽ വളർന്നു വരും. അങ്ങനെ നമ്മൾ സാധാരണ കഴിക്കുന്ന മരുന്നുകൾ കഴിച്ചാലും ഈ മരുന്നുകൾ ഈ അണുവിനെതിരെ പ്രവർത്തിക്കാതെ വരും. അതൊരു ഗൗരവകരമായ അവസ്ഥയാണ്. ചില അണുക്കൾക്കെതിരെ ഒരുപാട് ആൻറ്റിബയോട്ടിക്കുകൾ പ്രവർത്തിക്കാത്തൊരു അവസ്ഥ സംജാതമായിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. അത് ആൻറ്റിബയോട്ടിക്കുകൾ കറക്റ്റായിട്ട് ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ 2 ദിവസം കഴിച്ച് നിർത്തും, അല്ലെങ്കിൽ 3 ദിവസം കഴിച്ച് നിർത്തും. ഡോക്ടർ ഇഞ്ചക്ഷൻ അഡ്മിറ്റായി ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അഡ്മിറ്റായി 3ാം ദിവസം നമ്മൾ ഡിസ്ചാർജ് ചോദിക്കും. നാലാം ദിവസം നമുക്ക് വീട്ടിൽ പോകണം. അങ്ങനെ ഡോക്ടർ അതിന് പകരം ഗുളികയാക്കി മാറ്റും. ചില ഇഞ്ചക്ഷനുകൾക്ക് ബദൽ ഗുളികയില്ല, അതിന് സമാനമായ ഗുളികയുള്ളൂ. രോഗിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഡോക്ടർക്ക് ഡിസ്ചാർജ് ചെയ്യേണ്ടി വരും. അങ്ങനെ ആ ആൻറ്റിബയോട്ടിക് പൂർണ്ണമായും അവരുടെ ശരീരത്തിൽ എത്തിയില്ല എന്ന് വരും. അങ്ങനെ ആൻറ്റിബയോട്ടിക്കിനെതിരെ റെസിസ്റ്റൻസ് ഉണ്ടാവും. മറ്റൊരു കാരണം ആൻറ്റിബയോട്ടിക്കിനെതിരെ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത് ആവശ്യമില്ലാതെ ആൻറ്റിബയോട്ടിക് കഴിക്കുന്നതാണ്. ചില പനികൾക്കൊക്കെ കാരണം ചില വൈറസുകളാവും. ചില വൈറസുകൾക്കെതിരെ നമുക്ക് മരുന്നുകളുടെ ആവശ്യമില്ല, ചില വൈറസുകൾക്കെതിരെ നമ്മൾ മരുന്നുകൾ വേണം, ആൻറ്റി വൈറൽ മരുന്നുകൾ വേണം. അപ്പം മരുന്നുകൾ വേണ്ടാത്ത വൈറസുകൾ മറ്റ് ചികിത്സകൾ മതി അതിന്. അവയ്ക്ക് ചിലപ്പോൾ ആൻറ്റിബയോട്ടിക് വേണ്ടി വന്നേക്കാം സൂപ്പർ ആഡഡ് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ, ആ ഈ വൈറസ് ഇൻഫെക്ഷൻ്റെ കൂടെ മറ്റ് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി. ഒരു ഇൻഫെക്ഷൻ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പ്രതിരോധശേഷി, രോഗപ്രതിരോധശേഷി കുറയും. അങ്ങനെയാകുമ്പോൾ മറ്റു അണുക്കൾക്ക് ആ ശരീരത്തിൽ ചാടിക്കേറി അസുഖങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യമാണുള്ളത്. അങ്ങനത്തെ അവസ്ഥയിൽ നമ്മൾ അവർക്ക് ആൻറ്റിബയോട്ടിക്കൾ എഴുതി കൊടുക്കും. പക്ഷേ നമ്മൾ ആവശ്യമില്ലാതെ ഡോക്ടേഴ്സ് ആൻറ്റിബയോട്ടിക്കൾ എഴുതി കൊടുത്താലും അതിനേക്കാൾ ഉപരി രോഗികൾ അനാവശ്യമായ ആൻറ്റിബയോട്ടിക്കുകൾ ചോദിച്ച് വാങ്ങുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാലും അങ്ങനെയും ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആൻറ്റിബയോട്ടിക്കുകൾ നിങ്ങൾക്ക് ഡോക്ടർ എഴുതി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഫാർമസിസ്റ്റിനോട് മെഡിക്കൽ ഷോപ്പിൽ മരുന്നെടുത്ത് തരുന്ന ആളോട് ചോദിച്ച് മനസ്സിലാക്കി ഇതിൽ ആൻറ്റിബയോട്ടിക് ഉണ്ടെങ്കിൽ അതതിൻ്റെ കൃത്യസമയത്ത് തന്നെ കഴിക്കുക, അതതിൻ്റെ കൃത്യ ദിവസം കംപ്ലീറ്റ് ചെയ്യുക, അതിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക, അതിൻ്റെ കോഴ്സ് പൂർത്തീകരിക്കുക. അത് നിങ്ങൾ യാത്രയിലാണെങ്കിലും വേറെ പുറത്തേക്ക് പോവുകയാണെങ്കിലുമൊക്കെ ആ മരുന്നുകൾ നിങ്ങളുടെ കൈവശം വെക്കേണ്ടതാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇനി സ്വാഭാവികമായി വേറൊരു സംശയം വരും, മിക്ക രോഗങ്ങൾക്കും ആൻറ്റിബയോട്ടിക്കുകളുടെ ആവശ്യമില്ലല്ലോ, പിന്നെ എന്തിനാണ് ആൻറ്റിബയോട്ടിക്കുകൾ ഡോക്ടേഴ്സ് കൊടുക്കുന്നത് എന്ന് ചോദിക്കും. അല്ലെങ്കിൽ അതിനേക്കാളുപരി എന്തിനാണ് ചികിത്സിക്കുന്നത്, വൈറസ് പനികൾക്കൊക്കെ എന്തിനു ചികിത്സിക്കണം എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, വൈറസ് പനികളൊക്കെ സ്വാഭാവികമായി മാറുമെന്നുണ്ടെങ്കിലും അതുമൂലമുണ്ടാകുന്ന മറ്റു ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. പനിയുണ്ടാവും, ജലദോഷമുണ്ടാവാം, ചുമയുണ്ടാവാം. ആ മറ്റു അസുഖങ്ങൾക്ക് ആശ്വാസം പകരുക എന്നുള്ളതും കൂടെ ഇതിൻ്റെ മരുന്നുകൾ കഴിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയാണ്. ഇനി നമ്മുടെ അസുഖം മറ്റു ബുദ്ധിമുട്ടാവാതിരിക്കാനും അസുഖം കൂടാതിരിക്കാനും മരുന്നുകൾ വേണം. പിന്നെ മിക്ക അസുഖങ്ങളും സ്വയം മാറുന്നതാണ്. അത് നിങ്ങൾക്കറിയില്ലല്ലോ, നിങ്ങളുടെ അസുഖം സ്വയം മാറുമോ ഇല്ലയോ, 3 ദിവസം കാത്തുനിന്നാൽ മാറുമോ ഇല്ലയോ നിങ്ങൾക്കറിയില്ലല്ലോ. 100 പനിയുള്ള രോഗികൾ എടുക്കുകയാണെങ്കിൽ 60 ആളുകൾക്കും സ്വമേധയാ മാറും. ആ 60-ൽ പെടുമെന്ന് നിങ്ങൾക്കറിയുമോ? അറിയുമോ? ഇല്ല. അതുകൊണ്ട് നിങ്ങളുടെ അസുഖം നിങ്ങൾ ഡോക്ടർക്ക് വിട്ടുകൊടുക്കുക. ഡോക്ടർ പറയുന്ന രീതിയിൽ നമ്മൾ ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുക, പറയുന്ന ദിവസം കംപ്ലീറ്റ് ചെയ്യുക. അലർജി ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് മരുന്നിനാണ് അലർജി എന്നുള്ളത് ആ അലർജിയുള്ള മരുന്നുകൾ പേര് ഓർത്ത് വെക്കുക. 2 ദിവസം ചുരുങ്ങിയത് 2-3 ദിവസം കാത്തു നിൽക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് ഡോക്ടർ വീണ്ടും കാണിച്ച് ആൻറ്റിബയോട്ടിക്കുകൾ മാറ്റുന്നൊരവസ്ഥ ഇല്ലാതിരിക്കുക. കിഡ്നി രോഗങ്ങൾ വരും ആൻറ്റിബയോട്ടിക്കുകൾ കഴിച്ചാൽ എന്നുള്ള ധാരണ നിങ്ങൾ ആ പേടി ഒഴിവാക്കുക. ധാരാളം വെള്ളം കുടിക്കുക, നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, രോഗപ്രതിരോധശേഷി കൂടാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇത്രയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. നന്ദി.
1: ഇന്നത്തെ ആരോഗ്യവിചാരം പരിപാടിയിൽ നമ്മോട് ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗവും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും വളരെ വിശദമായി സംസാരിച്ചത് ചെള്ളാരി DMS ഹോസ്പിറ്റൽ കൺസൾട്ടൻറ്റ് ഡോക്ടർ മുഹമ്മദ് യാസിർ ആണ്. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി വളരെ ഉപകാരപ്രദമായ രീതിയിൽ വിശദമായി ഈ കാര്യം സംസാരിച്ച ഡോക്ടർ മുഹമ്മദ് യാസിറിന് നന്ദി രേഖപ്പെടുത്തുന്നു. വീണ്ടും ഇത്തരം ഉപകാരപ്രദമായ വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡുകളിൽ ആരോഗ്യ വിചാരം പരിപാടിയിൽ വീണ്ടും നമുക്ക് കാതോർക്കാം.
2: ഇന്നത്തെ ആരോഗ്യവിചാരം അവസാനിക്കുന്നു. നമ്മോട് സംസാരിച്ചത് ഡോക്ടർ മുഹമ്മദ് യാസിർ.
3: ബാറക്കല്ലാഹു ഫീക്കും. വളരെ നല്ല ഉപകാരപ്രദമായ ഒരു സെഷനായിരുന്നു ഇതുവരെ നാം കേട്ടത്. ആരോഗ്യവിചാരത്തിൽ ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം എന്ന വിഷയത്തിലായിരുന്നു ഡോക്ടർ യാസർ നമ്മോടൊപ്പം ചേർന്നത്. ബാറക്കല്ലാഹു ഫീക്കും. ഇനി പ്രാർത്ഥനാ പഠനം.
4: നമ്മോടൊപ്പം ചേരുന്നത് സഹൽ അരിപ്ര.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ. ഏറെ ബഹുമാനമുള്ള പീസ് റേഡിയോ ശ്രോതാക്കൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലായി പ്രത്യേകമായി ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്ന പ്രാർത്ഥനകളാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിൽ ഒന്നാണ് യാത്രാ സന്ദർഭങ്ങളിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഒരു യാത്രക്കാരൻ ശ്രദ്ധിക്കേണ്ടുന്ന പ്രാർത്ഥനയാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് യാത്ര പോകുമ്പോൾ, അത് ദീർഘദൂര യാത്ര ആകുമ്പോൾ രാവും പകലുമൊക്കെ ഉൾപ്പെടുന്ന യാത്രകളുണ്ടാകാം. ആ സമയത്ത് നേരം പുലരുമ്പോൾ അഥവാ ഉദയമായിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മുസാഫർ, ഒരു യാത്രക്കാരൻ പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥനയാണ്. അത് പ്രകാരമാണ്: സമിഅ സാമിഉ ബിഹംദില്ലാ വഹുസ്നി ബലാഇഹി അലൈന റബ്ബനാ സാഹിബ്ന വഅഫ്ദിൽ അലൈന ഇദം ബില്ലാഹി മിനന്നാർ. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ വന്ന ഒരു പ്രാർത്ഥന കൂടിയാണ്. പ്രാർത്ഥന ഒന്നുകൂടെ ആവർത്തിക്കുന്നു: സമിഅ സാമിഉ ബിഹംദില്ലാ വഹുസ്നി ബലാഇഹി وحسن بلائه علينا ربنا صاحبنا وافضل علينا عائذا بالله من النار. പ്രാർത്ഥനയുടെ അർത്ഥം ഇപ്രകാരമാണ്: ഒരു യാത്രക്കാരൻ തന്റെ യാത്ര അത് നീണ്ടുപോയി ആ രാവിലെ ആ യാത്രക്കാരൻ്റെ ഉദയമായിക്കൊണ്ടിരിക്കുമ്പോൾ, ആ ഉദയാവസ്ഥയിൽ യാത്രക്കാരൻ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് സമിഅ സാമിഉൻ ബിഹംദില്ലാ വഹുസ്നി ബലാഇഹി അലൈന റബ്ബന സാഹിബ്ന വഅഫ്ദിൽ അലൈന ഇദം ബില്ലാഹി മിനന്നാർ. അർത്ഥം കേൾക്കുക: സമിഅ സാമിഉൻ ബിഹംദില്ലാ വഹുസ്നി ബലാഇഹി അലൈന, ഞങ്ങളുടെ മേലുള്ള അള്ളാഹുവിൻ്റെ ഉത്തമ ഔദാര്യങ്ങൾക്ക് ഞങ്ങൾ അവനെല്ലാ സ്തുതിയും നന്ദിയും അർപ്പിക്കുന്നതിന് ഒരു സാക്ഷിയാവട്ടെ, അഥവാ ഒരു മലക്ക് സാക്ഷിയാവട്ടെ. റബ്ബന സാഹിബിന, ഞങ്ങളുടെ രക്ഷിതാവേ, നീ ഞങ്ങളെ കൂടെ ഉണ്ടായിരിക്കണമേ. വ അഫ്ദുൽ അലൈന, ഞങ്ങളുടെ മേൽ ഔദാര്യം ചൊരിയുകയും ചെയ്യണമേ. ആഇദം ബില്ലാഹി മിനന്നാർ, നരകത്തിൽ നിന്ന് അള്ളാഹുവിനോട് ഞങ്ങൾ രക്ഷ തേടുന്നു. അപ്പോൾ ഞങ്ങളുടെ മേലുള്ള അള്ളാഹുവിൻ്റെ ഉത്തമ ഔദാര്യങ്ങൾക്ക് ഞങ്ങൾ അവനെല്ലാ സ്തുതിയും നന്ദിയും അർപ്പിക്കുന്നതിന് ഒരു മലക്ക് സാക്ഷിയായിട്ടുണ്ടാവട്ടെ എന്നാണ്. സമിഅ സാമിഉൻ ബിഹംദില്ലാഹി വഹുസ്നി ബലാഇഹി അലൈന, ശേഷം റബ്ബന സാഹിബ്ന, ഞങ്ങളുടെ രക്ഷിതാവേ, നീ ഞങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കണമേ. വഅഫ്ദിൽ അലൈന, ഞങ്ങളുടെ മേൽ ഫദ്ൽ ഔദാര്യം ചൊരിയണമേ. ആഇദം ബില്ലാഹി മിനന്നാർ, നരകത്തിൽ നിന്ന് അള്ളാഹുവിനോട് ഞങ്ങൾ രക്ഷ തേടുന്നു. പ്രാർത്ഥന ഒന്നുകൂടെ പറയാം: സമിഅ സാമിഉൻ ബിഹംദില്ലാ വഹുസ്നി ബലാഇഹി അലൈന റബ്ബന സാഹിബ്ന വഅഫ്ദിൽ അലൈന ആഇദം ബില്ലാഹി മിനന്നാർ. ഇത്തരം പ്രാർത്ഥനകളെ നമ്മുടെ യാത്രാവേളകളിൽ, യാത്രയിൽ ഒരുപാട് പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് യാത്രക്കാരൻ്റെ ആ ഉദയ സമയമാകുമ്പോൾ, ഉദയമായി കൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥനയാണ്. സ്വഹീഹായ ഹദീസിൽ വന്ന ഈ നിലക്കുള്ള പ്രാർത്ഥനകൾ സംയോജിതമായി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മയെല്ലാം തുണക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
3: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം. നമ്മോടൊപ്പം സഹൽ അരിപ്രയായിരുന്നു. ഇനി കുട്ടികളുടെ പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. പൂമരത്തണലിൽ.
4: സ്വന്തം ശരീരം മറന്ന് പ്രവാചകനെ സ്നേഹിച്ചവർ. നമ്മോടൊപ്പം ചേരുന്നത് സുബൈർ സലഫി പട്ടാമ്പി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വലാഖിബത്തുൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ. പ്രിയ ശ്രോതാക്കളെ, വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, പൂമരത്തണലിൽ നിന്ന് നമ്മുടെ പീസ് റേഡിയോയുടെ ഈ ഒരു പ്രോഗ്രാം കുട്ടികൾക്കിടയിൽ നന്മകൾ പ്രചരിപ്പിക്കുവാനും ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ ശീലിക്കുവാനും വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു സംരംഭമാണ് എന്ന് ഇതിനകം നമുക്ക് ബോധ്യപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഓരോ ദിവസങ്ങളിലും കൂടുതൽ കൂടുതൽ ഇതിൻ്റെ അഭിപ്രായങ്ങളിലൂടെ, നിർദ്ദേശങ്ങളിലൂടെ നമുക്ക് നമ്മുടെ കുട്ടികളുടെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ സാധിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും അധികം സ്നേഹിച്ച പ്രിയപ്പെട്ട സഹാബി വര്യൻ അബു ഉബൈദ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട ചില വിശദീകരണങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. കഥകൾ കേൾക്കാനും ചരിത്രങ്ങൾ പഠിക്കാനും ഇസ്ലാമിനെ മനസ്സിലാക്കുവാനും ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് നല്ല താല്പര്യമുണ്ട്. നല്ല കഥകൾ കേൾക്കണം, നല്ല ചരിത്രങ്ങൾ അവർ പഠിക്കണം. പലപ്പോഴും നമ്മുടെ കുട്ടികൾ കേൾക്കുന്ന കഥകളും സംഭവങ്ങളുമൊക്കെ നടക്കാത്ത സംഭവങ്ങളും ഒരിക്കലും നടക്കാൻ സാധ്യതയുമില്ലാത്തതുമായ ഒരുപാട് ആനിമേഷനുകളിലൂടെ, ഗെയിമുകളിലൂടെ, പ്രോഗ്രാമുകളിലൂടെ ഒക്കെ അവരിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന പല സംഭവങ്ങളും സത്യവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകില്ല. എന്നാൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലോകത്ത് സംഭവിച്ച ഒരു മഹാചരിത്രത്തിൻ്റെ വിശദീകരണമാണ്. സ്വർഗം കൊണ്ട് സന്തോഷവാർത്തയെ അറിയിക്കപ്പെട്ട 10 സഹാബിമാരിൽ ആദ്യത്തെ 4 ഖലീഫമാർ പെട്ടുകഴിഞ്ഞു. പിന്നീട് പറയാറുള്ളത് മഹാനായ അബു ഉബൈദ റളിയല്ലാഹു അൻഹുവാണ്. ആമിർ ബിനുൽ ജറാഹ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരിയായ പേര്. ജറാഹ് എന്നാണ് ഉപ്പാൻ്റെ പേര്, ഉമ്മാൻ്റെ പേര് ഉമൈമ എന്നായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നജറാനിൽ നിന്ന് കുറേ ക്രിസ്ത്യാനികൾ വന്നിട്ട് വേദപണ്ഡിതന്മാർ വന്ന് ധാരാളം ചർച്ചകളൊക്കെ നടന്ന് അവസാനം അവർ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലേക്ക് മതം പഠിപ്പിക്കാനും സംശയങ്ങൾ ദൂരീകരിക്കാനും ഒരു വിശ്വസ്തനായ ആളെ പറഞ്ഞു തരണമെന്ന്, അയച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അന്നുണ്ടായിരുന്ന നൂറുകണക്കിന് സഹാബിമാർക്കിടയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പേര് പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് അബു ഉബൈദ ആമിർ ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. അമീനുൽ ഉമ്മ എന്ന പേരിലാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിക്കുകയും പ്രവാചകനെ തിരിച്ചും സ്നേഹിക്കുകയും ചെയ്തിരുന്ന അവർ രണ്ടുപേരും റളിയല്ലാഹു അൻഹും എന്ന് വിളിക്കുന്ന ആ കൂട്ടത്തിൽ ഇദ്ദേഹമൊക്കെ പെട്ടുകഴിഞ്ഞു. ബദർ യുദ്ധത്തിലാവട്ടെ, ഉഹദ് യുദ്ധത്തിലാവട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പങ്കെടുത്തു. ബദർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ബാപ്പ ശത്രുപക്ഷത്താണ്. ഇസ്ലാമിനെതിരായി യുദ്ധം ചെയ്യുന്നൊരു പിതാവാണ്. പക്ഷേ യുദ്ധരംഗത്ത് നമ്മൾ വരുമ്പോൾ നമ്മുടെ ബാപ്പയാണോ, ബന്ധുവാണോ, സുഹൃത്താണോ ഒന്നും നമ്മൾ നോക്കാറില്ലല്ലോ. സ്വന്തം പിതാവിനെ പല നിലക്കും കണ്ടപ്പോഴൊക്കെ അദ്ദേഹം മാറി, പിതാവാണല്ലോ എന്ന ഒരു ദയയോടുകൂടെ. പക്ഷെ ഒരു വേള പിതാവ് മകനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി, കൊല്ലാൻ വേണ്ടിയിട്ട് ബദർ യുദ്ധത്തിൻ്റെ ഇടയിൽ വന്ന സമയത്ത് വിട്ടുകൊടുത്തില്ല. അബു ഉബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ പ്രത്യേകമായ കഴിവിനിടയിൽ അദ്ദേഹത്തെ കൊല്ലുകയാണ് ഉണ്ടായത്. വിശുദ്ധ ഖുർആനിലെ ആയത്തിൽ വരെ പറയുന്നുണ്ട്, ചില ആൾക്കാരുണ്ട് സ്വന്തം ജീവനേക്കാൾ, കുടുംബത്തേക്കാൾ, ബാപ്പയേക്കാൾ, ഉമ്മയേക്കാളൊക്കെ ഏറെ അള്ളാഹുവിനെയും പ്രവാചകനെയും സ്നേഹിക്കുന്നവരാണ് എന്ന്. ഉഹദ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിയൊരു പരീക്ഷണം ഉണ്ടായല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിക്കുന്ന ആ സമയത്ത് അതിൻ്റെ ഏൽപ്പിക്കപ്പെട്ട ആ ദൗത്യത്തിൻ്റെ ഇടയിൽ നിന്ന് അറിയാതെ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ ചില ആൾക്കാർ അവിടെ നിന്ന് മാറിപ്പോയി. മാറാതെ നിന്ന ഒരു 10-12 പേരിൽ ഒരാൾ അബു ഉബൈദ റളിയല്ലാഹു അൻഹുവായിരുന്നു. ശത്രുക്കളിൽ നിന്ന് നിരവധി ഉപദ്രവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിൽ വരികയും അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആണിത്തറച്ചൊരു സംഭവമൊക്കെ ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാചകൻ്റെ മുഖത്തൊരു പരിക്ക് പറ്റിയെന്നറിഞ്ഞപ്പോൾ ഓടിക്കതച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെ വന്നപ്പോഴത്തേക്ക് മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അതിൻ്റെ മുമ്പേ അവിടെ എത്തിക്കഴിഞ്ഞു. നബിയോടുള്ള സ്നേഹം അത്രമാത്രമായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് തറച്ചിരിക്കുന്ന ഈ ആണി ഞാൻ എടുത്തു മാറ്റിക്കോട്ടെ, നിങ്ങളും അത് വിചാരിച്ച് വന്നയാളല്ലേ എന്ന നിലക്ക്. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ സമ്മതപ്രകാരം തൻ്റെ പല്ലുകൾ കൊണ്ട് ആ ആണി അങ്ങ് പതുക്കെ അങ്ങ് എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മുൻപല്ല് പൊട്ടിത്തെറിച്ചു. ഇടതുഭാഗത്ത് മറ്റൊരാണി തറച്ചിരുന്നു. മറ്റൊരു പല്ലുകൊണ്ടും അത് പറിച്ചെടുക്കുന്നതിനിടയിൽ ആ പല്ലിൻ്റെയും പൊട്ടലുകൾ സംഭവിച്ചു. രണ്ട് പല്ലുകൾ, മുൻപിലെ പ്രധാനപ്പെട്ട പല്ലുകൾ നഷ്ടപ്പെട്ടു. പക്ഷെ അങ്ങനെ സാധാരണഗതിയിൽ രണ്ട് പല്ലുകൾ അങ്ങ് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്നതൊരു സൗന്ദര്യ നഷ്ടമൊക്കെ ഉണ്ടാവുമല്ലോ. എന്നാൽ ഇദ്ദേഹത്തിന് ഒരിക്കലും അങ്ങനെ ഒരു സൗന്ദര്യ നഷ്ടമൊന്നും അദ്ദേഹത്തിന് വന്നിട്ട് പോലുമില്ല എന്നതും സുഹാബിമാർ അനുഭവങ്ങൾ പറയുന്നുണ്ട്. ഇസ്ലാമിക രംഗത്ത് ധാരാളക്കണക്കിന് ചരിത്രപ്രസിദ്ധമായ ഭരണാധികാരികളുടെ നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങൾക്ക് കീഴിൽ ഇദ്ദേഹം നിന്നിട്ടുണ്ട്. ഗവർണറായി സിറിയയിൽ നിന്നിട്ടുണ്ട്. മറ്റു ദാത്തു സലാസിൽ എന്ന് പറയുന്ന യുദ്ധത്തിലുണ്ടായിട്ടുണ്ട്. യർമൂക് യുദ്ധം പടനയിക്കുന്ന സമയത്ത് അതിൽ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഉണ്ടായിട്ടുണ്ട്. യർമൂക് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു എന്നുള്ള വാർത്തയുടെ കത്ത് നേതാവായ അബൂ ഉബൈദ റളിയല്ലാഹുവിൻ്റെ കയ്യിൽ വരികയാണ്. അപ്പോൾ യുദ്ധത്തിലിങ്ങനെ ശത്രുക്കളോട് ഫൈറ്റടിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വഹാബിമാരോട് ഇപ്പോൾ ഈ മെസ്സേജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാകെ വിഷമിച്ചിരിക്കുകയും ഒരു പക്ഷേ യുദ്ധത്തിൽ വിജയിക്കാൻ പ്രയാസമാകുകയും ചെയ്യും. അതുകൊണ്ട് അദ്ദേഹം അത് പരസ്യപ്പെടുത്തിയില്ല. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്താണ്, വിജയിച്ചിരിക്കുന്ന വേളയിലാണ്, നിങ്ങളോടൊരു വാർത്ത പറയാനുണ്ട് എന്ന് പറഞ്ഞ് വിഷമത്തോടുകൂടെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണ വാർത്ത അറിയിക്കുന്നത്. ബുദ്ധിപരമായി തന്ത്രപരമായി സമീപിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഗുണമായിരുന്നു എന്നർത്ഥം. അതുപോലെ തന്നെ പിന്നീട് പല സ്ഥലങ്ങളിലും ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയാക്കിയിട്ട് ഭരണം ആരംഭിച്ച സമയത്ത് അദ്ദേഹം പല സ്ഥലങ്ങളിലേക്കും ഗവർണർമാരെ നിയോഗിച്ചപ്പോൾ സിറിയയിലേക്ക് അബൂ ഉബൈദ റളിയല്ലാഹുവിനെ പറഞ്ഞയച്ചിട്ടുണ്ട്. കഴിവ് കണ്ട് മനസ്സിലാക്കിയിരുന്നു എന്നർത്ഥം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ ആ സമയത്ത് ഒന്നുകിൽ അബൂ ഉബൈദയെയോ അല്ലെങ്കിൽ ഉമറിനെയോ ഖലീഫയാക്കിക്കോളൂ എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു അഭിപ്രായം പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വഹാബിമാർക്കിടയിൽ നിന്നൊരു പ്രശസ്തിയും പ്രത്യേകതയും കഴിവുകൊണ്ടും വിശ്വസ്തത കൊണ്ടും പേരെടുത്ത മഹാനാണ് അദ്ദേഹം എന്നതിന് ഈ സംഭവങ്ങളെല്ലാം തെളിവ് പിടിക്കുന്നുണ്ട്. ഇനി മാത്രവുമല്ല, ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളാണ് അദ്ദേഹം, ഉഹദിൽ പങ്കെടുത്തിട്ടുണ്ട് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. അതേപോലെ അദ്ദേഹം ഈ യർമൂക് യുദ്ധം കഴിഞ്ഞ് ഫലസ്തീനിലേക്ക് ഇങ്ങനെ പോകുന്ന വഴിയിൽ അവിടുത്തെ ഒരുപാട് ആളുകൾക്ക് ഒരു രോഗം ബാധിച്ചു. നമ്മുടെ പ്ലാഗ് എന്ന് പറയും, പ്ലാഗ് രോഗം ബാധിച്ച് ഈ ഉറക്കമില്ലായ്മ, അതുപോലെ തന്നെ ഛർദ്ദിക്കുക, പിന്നെ വയറിളക്കം സംഭവിക്കുക, ക്ഷീണിക്കുക, ഒരുപാട് രോഗലക്ഷണങ്ങൾ കൂടുതൽ വരുന്ന പെട്ടെന്ന് മരണകാരണമായി വരാൻ സാധ്യതയുള്ള ഒരുപാട് അപകടങ്ങൾ അതിലുണ്ട്. 36,000 സഹാബിമാര് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഭടന്മാർക്കിടയിൽ പലർക്കും രോഗം ബാധിച്ചു എന്ന് മാത്രമല്ല, 30,000 സഹാബിമാർ ആ രോഗം ബാധിച്ച് മരണപ്പെട്ടു. എന്നാലില്ല, അതിൽ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനും ഈ രോഗം പിടിപെട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അദ്ദേഹത്തോട് വേഗത്തിൽ ആ ഭാഗത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആവശ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹം ആലോചിച്ചു, ഞാൻ ഒറ്റയ്ക്കങ്ങനെ എവിടേക്കും പോകാൻ പറ്റില്ലല്ലോ, എൻ്റെ കൂടെ ഇത്രയും ആളുകൾ യുദ്ധത്തിനായി എൻ്റെ കൂടെ നിന്നവരല്ലേ, ഇവിടെ എന്തു സംഭവിച്ചാലും ഞാൻ അതിനെ നേരിടാം, തവക്കൽ തുവാലല്ലാ എന്ന മനസ്സോടുകൂടെ അദ്ദേഹം പിന്തിരിഞ്ഞില്ല. രോഗം മൂർച്ഛിച്ചു. ഫലസ്തീനിലെ അംബാസ് എന്ന് പറയുന്ന പ്രദേശത്ത്, ചരിത്രം പറയുന്നു, ബൈത്തുൽ മുഖദ്ദസിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം അവശനായി തളർന്നു വീണ് മരണപ്പെട്ടത് എന്ന്. അദ്ദേഹത്തിൻ്റെ 58-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു എന്ന ധീരനായ വിശ്വസ്തനായ ഈ സ്വഹാബിയുടെ ചരിത്രം പഠിപ്പിച്ചിട്ട് ഉലമാക്കന്മാർ പറയുന്നുണ്ട്, ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചത് എങ്ങനെയൊക്കെയാണെന്നതിന് ഇനി കൂടുതൽ വിശദീകരണം ആവശ്യമില്ല. 58 വയസ്സുവരെ ജീവിച്ച അദ്ദേഹം പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഏതെങ്കിലും ഒരു റബീഉൽ അവ്വലിൽ ഒരാഘോഷ അടയാളങ്ങൾ പോലും നടത്തിയിട്ടില്ല. അതൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എന്നാൽ അദ്ദേഹം സ്നേഹിച്ചത് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സമ്പത്തുകൊണ്ടും എല്ലാ നിലക്കും പ്രവാചകനെ സ്നേഹിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കമുള്ള ഏത് മനുഷ്യരാവട്ടെ, അവരൊക്കെ ഈ ലോകത്തുനിന്ന് മരണപ്പെട്ടു എന്നും അബൂ ഉബൈദ റളിയല്ലാഹുവിനെ പോലെയുള്ള സഹാബിമാർ 30,000 ബദറിലും ഉഹദിലൊക്കെ പങ്കെടുത്ത സഹാബിമാർ പോലും രോഗം ബാധിച്ചു മരണപ്പെട്ടു. അതുകൊണ്ടല്ലേ അറബി കവികൾ പറയാറുണ്ട്, ലൗകാനത്തി ദുനിയാ തദൂ മൂലവാഹിദിൻ ലകാന റസൂലുല്ലാഹി ഫീഹാ മുഖല്ലദാ.

ആരെങ്കിലും ഈ ലോകത്ത് സ്ഥിരമായി ജീവിക്കാൻ ഒരു അവസരമുണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ പുന്നാര നബിക്കതുണ്ടാകുമായിരുന്നു. അദ്ദേഹം പോലും വിട പറഞ്ഞുപോയി. അബൂ ഉബൈദാ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബിമാർക്ക് പ്ലാഗ് രോഗം ബാധിച്ച് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല, രോഗം മാറ്റാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളല്ലേ, അപ്പോൾ ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ രോഗം മാറ്റണേന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ആളാണ് വെച്ചെങ്കിൽ ഒന്ന് ചിന്തിച്ചോക്കേ, അവർക്ക് തന്നെ രോഗം ബാധിച്ചിട്ട് അവരെ കൊണ്ടത് മാറ്റാൻ കഴിയും. കാരണം രോഗം മാറ്റുന്നത് ആരാ? നമ്മളൊരു രോഗിൻ്റെ അടുത്ത് ചെന്നിട്ട് അള്ളാഹു പ്രാർത്ഥിക്കാൻ പറഞ്ഞ് വഹിയിലൂടെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചത് എന്താ? അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ് ഇഷ്ഫി അന്ത ഷാഫി ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക ഷിഫാഅൻ ലാ യുഗാദിറു സഖമാ. മദ്രസയിലൊക്കെ പഠിക്കാറുണ്ടല്ലോ രോഗികൾക്ക് വേണ്ടിയിട്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നത്, ഇഷ്ഫി അൻത ഷാഫി, നീയാണ് ശമനം നൽകുന്നവൻ, ലാ ഷിഫാ ഇല്ലാ ഷിഫാ, നീയല്ലാതെ മറ്റൊരാൾ രോഗം മാറ്റുന്നവനില്ലാന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നവനല്ലേ. മറ്റൊരു പ്രാർത്ഥനയിൽ അസ്അലുല്ലാഹൽ അലീം വറബ്ബുൽ അർശിൽ കരീം അയ്യഷ്ഫീക്, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിയിട്ട് അള്ളാഹുവിൻ്റെ അർശുടവനായ റബ്ബിനെ മഹത്വപ്പെടുത്തി പറഞ്ഞിട്ട് പറയണത് ഐ യഷ്ഫീഖ്, അള്ളാഹു അവൻ നിനക്ക് ശിഫ നൽകട്ടെ എന്ന് രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ബദരീങ്ങളെ കൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ മാറ്റാൻ കഴിയുക, ബദരീങ്ങളെ നമ്മളെ വീടിന് കാവലിൽ നിൽക്കുക, ബദരീങ്ങളെ നമ്മളെ വന്ന് സഹായിക്കുക എന്നൊക്കെ ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ സ്വഹാബിമാരുടെ ബദറിൽ പങ്കെടുത്തവരുടെ ജീവിതം ഒന്ന് ഒരു തവണ വായിച്ചു നോക്കിയാൽ നമുക്ക് പഠിക്കാൻ പറ്റും. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, പൂമരത്താൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഇത്തരത്തിലുള്ള ഇസ്ലാമികമായ അധ്യാപനങ്ങൾ കേൾക്കുവാനും പഠിക്കുവാനും സന്നദ്ധരാവേണ്ടതുണ്ട്. ഇവരാരാണ് നോക്ക് നിങ്ങൾ? ഇവരൊക്കെ സാധാരണക്കാരൊന്നല്ല. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. മുഹാജിറുകളിലും അൻസാറുകളിലും പെട്ട ഇവർ പ്രവാചകനെ അങ്ങേയറ്റം അനുസരിച്ച് മുൻകടന്ന് പ്രവർത്തിച്ചവരാണ്. അതുകൊണ്ട് റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ തൊട്ട് സംതൃപ്തനായിരിക്കുന്നു. വറളൂ അൻഹു, ആ സ്വഹാബിമാരൊക്കെ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ട് ജീവിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്കും അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടണമെങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയായിക്കൊണ്ട് നമ്മൾ ജീവിക്കണം. അള്ളാഹുവിൻ്റെ തൃപ്തിയുടെ ലോകമാണ് സ്വർഗം ലഭിക്കുക. അതിന് ഇവിടെ അവൻ പറഞ്ഞ നന്മകളൊക്കെ അനുസരിച്ച് പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് ധാരാളക്കണക്കിന് അവസരങ്ങളാണ് ലഭിക്കുക.

0: الأبرار، ذلك الفوز الكبير. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർക്ക് ജന്നാത്താണ്, വലിയ സ്വർഗീയ തോട്ടങ്ങളാണ്, താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്നതാണ്. എങ്ങനത്തെ അരുവികളെന്നറിയോ? പുഴയുടെ പുഴ അരുവികളായിട്ട് ഒഴുകുന്നത് എങ്ങനെയൊക്കെയെന്ന് വെച്ചാൽ, അൻഹാറു മിമ്മാഇൻ മുസഫ്ഫ, തെളിഞ്ഞ വെള്ളം, ഒരു കേടില്ലാത്ത വെള്ളം. അൻഹാറു മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശാരിബീൻ, കുടിക്കുന്നവർക്ക് നല്ല ആസ്വാദനം തോന്നിക്കുന്ന നല്ല മദ്യം, ലഹരി ഉണ്ടാക്കാത്ത, അസുഖം വരുത്താത്ത അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകമായ പാനീയം. അൻഹാറു മിൻ ലബൻ, നല്ല തെളിഞ്ഞ പാല്. അൻഹാറു മിൻ അസലി മുസഫ, ശുദ്ധമായ തേൻ. അൻഹാറു മിൻ മായ, വെള്ളത്തിൻ്റെ. അങ്ങനെ വെള്ളവും പാലും തേനും എല്ലാം ലഭിക്കുന്ന സ്വർഗീയ തോട്ടങ്ങൾ കൊടുക്കുന്നു പറഞ്ഞത് ആർക്കാ? അള്ളാഹനെ വിശ്വസിച്ച് അതേപടി സൽക്കർമ്മങ്ങൾ ചെയ്ത് പ്രവാചകനെ ശരിയായ രൂപത്തിൽ സ്നേഹിച്ച് നല്ല മാതൃകാപരമായി ജീവിക്കുന്ന ആളുകൾക്കാണ് സ്വർഗത്തിൻ്റെ ഉന്നതമായ സ്ഥാനം കൊടുക്കുകയെന്ന് പറഞ്ഞു. അപ്പം അബൂ ഉബൈദ റളിയല്ലാഹുവിനെ പോലെയുള്ള ധീര സഹാബിമാരുടെ ശരിയായ ചരിത്രം നമ്മുടെ മക്കൾക്ക് നമ്മൾ കൈമാറുക. കുട്ടികൾ അങ്ങനെയൊക്കെ ലൈബ്രറികളിലും മറ്റുമൊക്കെ പ്രോഗ്രാമുകളിലൊക്കെ പോകുന്ന സമയത്ത് പുസ്തകങ്ങൾ മേടിച്ചു കൂട്ടിയിട്ടത് വായിച്ച് പഠിക്കുക. അള്ളാഹു നമുക്കൊക്കെ നമ്മുടെ മുൻപ് കടന്നുപോയ സ്വാലിഹീങ്ങളായ സുദ്ദീഖുമാർ ശുഹദാക്കന്മാരുടെയൊക്കെ കൂടെ ജീവിക്കാൻ സ്വർഗത്തിൽ ഒരുവിക്കുവാൻ അള്ളാഹു മഹാഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറകല്ലാഹു ഫീക്കും. ഇതുവരെ നാം കേട്ടത് പൂമരത്തണലിൽ സ്വന്തം ശരീരം മറന്ന് പ്രവാചകനെ സ്നേഹിച്ചവർ എന്ന വിഷയത്തിലായിരുന്നു ഇന്ന് സുബൈർ സലഫി നമ്മോട് സംസാരിച്ചത്.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഇനി നാം പീസ് റേഡിയോ നുറുങ്ങുകളിലേക്കാണ് പ്രവേശിക്കുന്നത്.
4: ഇബ്നു അലി എടത്തനാട്ടുകാരി രചിച്ച പുഞ്ചിരി നൽകുന്ന ഊർജം എന്ന കൃതിയിൽ നിന്നും,
5: ഓഫീസിലേക്ക് പോകുമ്പോൾ ഒരു ഇടവഴി സമാനമായ പഞ്ചായത്ത് റോഡിലൂടെയുള്ള യാത്രക്കിടെ പ്രായമായ ഒരാളുടെ ഒരു പുഞ്ചിരി കിട്ടാറുണ്ട്. പല്ലുകൾ കാണാത്ത നിഷ്കളങ്കമായ സുസ്മിതം, വെള്ളത്തുണിയുടുത്ത, ചുമലിൽ വെളുത്ത തോർത്തു ചുറ്റിയ ഒരു 70-കാരൻ, അടുത്തുള്ള ചായക്കടയിൽ നിന്ന് കാലിയടിച്ച് പത്രവായനയും കഴിഞ്ഞുള്ള വരവായിരിക്കാം. മോട്ടോർ സൈക്കിളിൽ ഹെൽമെറ്റ് ധരിച്ചിരിക്കുന്ന എന്നെ അദ്ദേഹത്തിന് അറിയില്ല. മുഖം കണ്ടാലും എന്നെ അറിയാനുള്ള പരിചയമില്ല. ഒരു തലയാട്ടലോടെ ഞാനും തിരികെ ആ ചിരിക്ക് പ്രതികരിച്ച് കടന്നുപോകും. ചില ദിവസങ്ങളിൽ കണ്ടില്ലെങ്കിൽ ഇന്നെന്തു പറ്റി അദ്ദേഹത്തിന് എന്ന് ഒരു വേള ചിന്തിക്കാറുണ്ട്. ജോലി കുറേ അകലെ ആയതുകൊണ്ട് പുലരിത്തണുപ്പ് വിട്ടൊഴിയുന്നതിന് മുമ്പ് തന്നെ യാത്ര തുടങ്ങും. ആദ്യഘട്ടം ബൈക്കിലും തുടർന്ന് ബസ്സിലും. ബൈക്ക് യാത്രയിലുടനീളം ചിരിയുടെ പൂമരമായിരിക്കും മിക്കവാറും. ചിലത് ലിഫ്റ്റിൽ ഉള്ളതാവാം, അല്ലെങ്കിൽ പരിചയക്കാരുടേതാവും. മദ്രസയിലേക്ക് പോകുന്ന കുട്ടികൾ തൊട്ട് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നവർ വരെ ലിഫ്റ്റ് ചോദിച്ച് അക്കൂട്ടത്തിലുണ്ടാകും. സ്കൂളിലേക്ക് പോകുന്ന കൊച്ചുകുട്ടികളുടെ ഉത്സാഹഭരിതമായ ചിരിക്കും ചുരുക്കം ചിലരുടെ ചിണുങ്ങലിനും സാക്ഷിയാകാറുണ്ട്. സ്കൂളിൽ പോകുന്ന മുതിർന്ന കുട്ടികളെ യാത്രയാക്കാൻ വലിയവരുടെ കൂടെ എത്തുന്ന കുഞ്ഞു കുട്ടികളുടെ നിഷ്കപട സുസ്മിതം പുലർവേളകളിൽ നമുക്ക് നൽകുന്ന ഊർജം ചെറുതല്ല. യാത്ര അയക്കാനെത്തിയ ഇത്തരം കുഞ്ഞുങ്ങളെ സ്കൂൾ യൂണിഫോം ധരിച്ച താരതമ്യേന ഇത്തിരി മുതിർന്ന കുട്ടികൾ ഒക്കത്തെടുത്ത് ലാളിക്കുന്നതും ലാളിക്കാൻ മറ്റു കുട്ടികൾ മത്സരിക്കുന്നതും തിരക്ക് കൂട്ടുന്നതും ഏറെ സന്തോഷകരമായ കാഴ്ചയാണ്. സ്കൂളിലേക്ക് ലിഫ്റ്റ് ചോദിക്കുന്ന യൂണിഫോം ധരിച്ച ചെറിയ കുട്ടിയുടെ അപേക്ഷാമിശ്രിത ചിരിയും ഇടയ്ക്കിടെ കാണാറുണ്ട്. തിരക്കിലോ മറ്റോ നിർത്താതെ പോകേണ്ടി വരുമ്പോൾ അവരുടെ മുഖത്ത് വിരിയുന്ന വിഷമം കലർന്ന ഭാവം വല്ലാതെ അലട്ടുന്ന ഒന്നാണ്. ജോലിയുടെ സമ്മർദ്ദം നിറഞ്ഞ ഒരു പകലിന് ഈ നറുപുഞ്ചിരികൾ നൽകുന്ന ആശ്വാസവും കരുത്തും ചെറുതല്ല. ഇന്ന് ചിരിയിൽ പോലും മതവും ജാതിയും വിഭാഗീയതയും ഇടം പിടിച്ചിരിക്കുന്നു. പുഞ്ചിരി ഒരു നന്മയാണെന്ന പ്രവാചക അധ്യാപനം ഏറെ പ്രസക്തമാണെന്ന്. ചിലരുടെ മന്ദഹാസം പോലും സ്ഥാനത്തെയും പണത്തെയും അടിസ്ഥാനമാക്കി വീതിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് സത്യം. ഒരു പകലിന്റെ അധ്വാനവും യാത്രയും കഴിഞ്ഞ് ക്ഷീണിത ദേഹവുമായി സ്വന്തം കുടുംബത്തിലെത്തുമ്പോൾ സ്വീകരിക്കാൻ, നിറഞ്ഞ ചിരിയോടെ കാത്തിരിക്കാൻ ഒരാളുണ്ടാവുക എന്നത് എന്തൊരു സൗഭാഗ്യമാണ്. ഒരു കൊച്ചുകുട്ടിയുടെ, അത് സ്വന്തം കുഞ്ഞോ പേരക്കിടാവോ മറ്റാരോ ആകട്ടെ, നിർമ്മല മന്ദസ്മിതം വീട്ടിലുണ്ടെങ്കിൽ അത് നൽകുന്ന പോസിറ്റീവ് എനർജി വലുതാണ്. പുഞ്ചിരിയിൽ പിശുക്കുള്ളവരാണ് നാമെങ്കിൽ നമുക്ക് ചിരിയുടെ അളവ് കൂട്ടാം. എന്തായാലും അത് നമുക്ക് നഷ്ടമൊന്നും വരുത്തുന്നില്ലല്ലോ. പുഞ്ചിരി നൽകുന്ന ഊർജം ചെറുതല്ല.
1: പ്രശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് നുറുങ്ങുകൾ. പുഞ്ചിരി നൽകുന്ന ഊർജം, ഇബ്നു അലി എടത്തനാട്ടുകളുടെ രചനക്കാണ് നാം നുറുങ്ങുകളിൽ കേട്ടത്. ഇനി അസ്മാഉൽ ഹുസ്ന.
4: അസ്സുബ്ബൂഹ് അസ്സയ്യിദ് എന്ന അള്ളാഹുവിന്റെ വിശിഷ്ടമായിട്ടുള്ള നാമം ചർച്ച ചെയ്യുന്നു. നമ്മോടൊപ്പം ചേരുന്നത് ഷമീർ മദീനി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാല. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുമായി ബന്ധപ്പെട്ട നാമങ്ങളും വിശേഷണങ്ങളും ഒരു വിശ്വാസിയുടെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിക്കുന്ന തിരിച്ചറിവുകളാണ്. അല്ലാഹുവിനെ ശരിയായ വിധത്തിൽ അറിയുന്നതിലൂടെ പടച്ചറബിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും ആദരിക്കുവാനും അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുവാനും അവന് ധാരാളമായി ദിക്റുകൾ, പ്രകീർത്തനങ്ങൾ അർപ്പിക്കുവാനുമൊക്കെ ഒരു വിശ്വാസിക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ആ നാമങ്ങളിലൂടെ, വിശേഷണങ്ങളിലൂടെ അവനെ അറിയുമ്പോൾ ഒരു വിശ്വാസിയെ അത് ഏറ്റവും നല്ല ഒരു ജീവിതത്തിൻ്റെ ഉടമയാക്കി മാറ്റും എന്നതും തർക്കമറ്റ കാര്യമാണ്. ആ രൂപത്തിൽ അള്ളാഹുവിനെ അറിയാനുള്ള ഒരു നാമം കൂടിയാണ് ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്ന അസ്സുബ്ബൂഹ് എന്ന അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമം. പരമപരിശുദ്ധൻ എന്നാണ് നമുക്കതിനെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുവാൻ കഴിയുക. അല്ലദി തനസ്സഹ അൻ കുല്ലി ഷൈഇൻ ലാ യംബഗി ലഹു. അവനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവന് ചേരാത്ത, അനുയോജ്യമല്ലാത്ത എല്ലാറ്റിൽ നിന്നും പരിശുദ്ധനായവൻ. ഹുവല്ലദി ലഹു ഔസാഫുൽ കമാലി വൽ ജമാൽ ബിലാ നഖ്സ്. എല്ലാവിധ പൂർണതയുടെയും സൗന്ദര്യത്തിൻ്റെയും ഉയർന്ന സ്വഭാവങ്ങൾ അവനുള്ളതാണ്. ബില നഖ്സിൻ, യാതൊരു കുറവുമില്ലാതെ, യാതൊരു ന്യൂനതയുമില്ലാതെ. വലഹുൽ അഫ്ആലുൽ മുഖദ്ദസ അനിശ്ശരി വസ്സു, തിന്മയിൽ നിന്നും അന്യായത്തിൽ നിന്നും അനീതിയിൽ നിന്നുമൊക്കെ പരിശുദ്ധമായ എല്ലാവിധ പ്രവൃത്തികളും കർമ്മങ്ങളും അവൻ്റേതാണ്. അപ്പോൾ ന്യൂനതയുടെ യാതൊന്നുമില്ലാത്ത പരിപൂർണനായ, സകല സഗുണ സമ്പൂർണനായിട്ടുള്ളവൻ അല്ലാഹു. ആ പടച്ചറബിനെ അറിയുമ്പോൾ അവൻ്റെ വിശുദ്ധിയെയും മഹത്വത്തെയും അറിഞ്ഞവനെ പ്രകീർത്തിക്കുവാനും വാഴ്ത്തുവാനും സാധിക്കും. തസ്ബീഹിലൂടെ ആരാധിക്കപ്പെടുന്നവനാണ് അല്ലാഹു. സുബ്ഹാനല്ലാഹ് എന്ന ദിക്കർ അല്ലാഹുവിനുള്ള ആരാധനയാണ്, അല്ലാഹുവിനെ പ്രകീർത്തിക്കലാണ്. എൻ്റെ റബ്ബ് എത്രയോ പരിശുദ്ധനാണ് എന്ന വിശുദ്ധിയെ വാഴ്ത്തുന്ന വചനം. നമ്മുടെ നമസ്കാരത്തിൽ, റുക്കുഇലും സുജൂദിലുമൊക്കെ നമ്മൾ തസ്ബീഹ് ചൊല്ലാറുണ്ട്. സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് റുക്കുഇൽ പറയുമ്പോൾ, സുബ്ഹാന റബ്ബിയൽ അഅലാ എന്ന് സുജൂദിൽ നമ്മൾ പറയും. മഹാനായ, മഹത്വമുള്ള എൻ്റെ റബ്ബ് എത്രയോ പരിശുദ്ധനാണ്, അതാണ് റുക്കുഇൽ പറയുന്നത്. അത്യുന്നതനായ എൻ്റെ രക്ഷിതാവ് എത്രയോ പരിശുദ്ധനാണ് എന്ന് സുജൂദിൽ പറയുന്നു. രണ്ടിലും കോമണായി പറയാവുന്നൊരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു. സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക്കല്ലാഹുമ്മ ഗ്ഫിർലി. അപ്പോൾ അവിടെയെല്ലാം പടച്ചറബിൻ്റെ വിശുദ്ധിയെ, പരിശുദ്ധിയെ വാഴ്ത്തുകയാണ് ചെയ്യുന്നത്. ആകാശഭൂമികളൊക്കെയും അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഖുർആൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞത് കാണുവാൻ സാധിക്കും. അൽ മുസബ്ബിഹാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ആറ് സൂറത്തുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. അതായത് തസ്ബീഹ് കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾ. സൂറത്തുൽ ഹദീദ്, സൂറത്തുൽ ഹഷർ, സൂറത്തുൽ സ്വഫ്, സൂറത്തുൽ ജുമുഅ, സൂറത്തുൽ തഗാബുൻ, സൂറത്തുൽ അഅല, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാത്ത്, സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാത്ത്, ഇങ്ങനെ തുടങ്ങിയുള്ള തസ്ബീഹിൻ്റെ വചനങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾ. ആകാശഭൂമികളിലുള്ള എല്ലാം അള്ളാഹുവിൻ്റെ വിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന യഖൂലു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റുകൂഇഹി വസുജൂദിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ റുകൂഇലും സുജൂദിലും ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. എങ്ങനെ? സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വർറൂഹ്. സുബ്ബൂഹുൻ, ഏറെ പരിശുദ്ധിയുള്ളവൻ, പരമപരിശുദ്ധൻ. ഖുദ്ദൂസുൻ, വിശുദ്ധിയുള്ളവൻ. റബ്ബുൽ മലായികത്തി വർറൂഹ്, മലക്കുകളുടെയും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും രക്ഷിതാവായ അള്ളാഹു എത്രയോ പരിശുദ്ധനും ന്യൂനതകളിൽ നിന്ന് മുക്തനുമാണ് അള്ളാഹു. ഇങ്ങനെ അള്ളാഹുവിൻ്റെ വിശുദ്ധിയെയും പൂർണ്ണതയെയും തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രകീർത്തിക്കുന്ന നിരവധി വിക്കറുകൾ, വചനങ്ങൾ, പ്രകീർത്തനത്തിൻ്റെ, സ്തോത്രകീർത്തനത്തിൻ്റെ വാക്കുകൾ ഹദീസുകളിലും ആയത്തുകളിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. വിത്തർ നമസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്ന ഒരു ദിക്കറിൽ ഇങ്ങനെയുണ്ട്, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് റബ്ബിൽ മലായികത്തി വർറൂഹ്. അവിടെയും എന്താണ് പറഞ്ഞത്? സുബ്ഹാനൽ മലിക് അൽ ഖുദ്ദൂസ്, പരമപരിശുദ്ധനും സർവ്വതിൻ്റെയും ഉടമസ്ഥനുമായ അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്, യാതൊരുവിധ ന്യൂനതകളുമില്ലാത്തവൻ, എല്ലാവിധ പൂർണ്ണതകളും സമ്മേളിക്കുന്നവൻ, അവനാണ് അള്ളാഹു. ധാരാളമായി പ്രകീർത്തിക്കപ്പെടാൻ അർഹനാണ് അള്ളാഹു. യാ അയ്യുഹല്ലദീന ആമനു ദുക്കുറുല്ലാഹ ദിക്റൻ കസീറ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. പ്രഭാതത്തിലും പ്രദോഷത്തിലും എന്ന് മാത്രമല്ല, രാപ്പകലിൽ സദാസമയവും അള്ളാഹുവിന് നിങ്ങൾ ധാരാളമായി ദിക്റ് ചെയ്തുകൊണ്ടിരിക്കുക, പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുക. അവൻ്റെ വിശേഷണങ്ങളും അവൻ്റെ പ്രവർത്തനങ്ങളും നാമങ്ങളും ഓരോന്നും എടുത്തു നോക്കുമ്പോഴും യാതൊരുവിധ ന്യൂനതകളും കുറവുകളുമില്ലാത്ത പരിപൂർണതയുടെ ഉടമയാണ് അള്ളാഹു. ആ പടച്ചറബിനെ നാം പ്രകീർത്തിക്കുന്നതിനനുസരിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്കുള്ള സ്ഥാനവും അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലവും ഒക്കെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അല്ലാമ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുല്ലാഹി അലൈഹി ഒരു വിശ്വാസി അള്ളാഹുവിന് ദിക്ർ ചെയ്യുമ്പോൾ കിട്ടുന്ന നേട്ടങ്ങൾ നൂറിലധികം, നൂറോളം അതിൻ്റെ ഫവായിദുകൾ, സമറാത്തുകൾ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ അൽ വാബിൽ സ്വയ്യിബ് എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ പടച്ചറബിന് ധാരാളമായി ദിക്ർ ചെയ്യാൻ, സ്മരിക്കാൻ, അവൻ്റെ വിശുദ്ധിയെ വാഴ്ത്താൻ നമുക്ക് സാധിക്കണം. കാരണം പ്രകീർത്തിക്കപ്പെടാൻ അർഹനാണ് അള്ളാഹു. അസ്സുബ്ബൂഹ്, പരമപരിശുദ്ധൻ, തസ്ബീഹിൻ്റെ ഉടമ എന്നാണതിൻ്റെ താല്പര്യം. ആ പടച്ചിറബിൻ്റെ വിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. മത്തഹദ സ്വാഹിബത്തം വല വലദ, അവന് സന്താനങ്ങളില്ല, ഭാര്യയില്ല, ഇണയും തുണയുമായി ആരുടെയും ആവശ്യം അവനില്ല, ക്ഷീണവും തളർച്ചയും അവനെ ബാധിക്കുകയില്ല. വമാ മസ്സനാമിൻ ലുഗൂബ്, സൂറത്ത് ഖാഫ് 50-ാം അധ്യായം. അതിൽ അള്ളാഹു പറയുന്ന ശ്രദ്ധേയമായൊരു പരാമർശം, ആകാശഭൂമികളെ സൃഷ്ടിച്ച് സംവിധാനിച്ചതിന് ശേഷം മറ്റു പല മത ഗ്രന്ഥങ്ങളിലും നമ്മൾ കാണുന്നത് പോലെ, മതവിശ്വാസികളും ധരിച്ചു വച്ചതുപോലെ, 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു എന്ന് പറയുന്നൊരു പരാമർശം, അതിനെ തിരുത്തുകയാണ് അള്ളാഹു. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം സൂറത്തു ഖാഫിൽ അള്ളാഹു പറഞ്ഞു, വമാ മസ്സനാ മിൻ ലുഗൂബ്, ആ സൃഷ്ടികർമ്മങ്ങളെല്ലാം ചെയ്തിട്ടും നമുക്ക് യാതൊരു ക്ഷീണവും തളർച്ചയും നമ്മെ ബാധിച്ചിട്ടില്ല. ലാ തഅഖുദുഹു സിനത്തും വലാനവും, ആയത്തുൽ കുർസിയിൽ അള്ളാഹു പറഞ്ഞു, ഒരു ഉറക്കമോ മയക്കമോ പോലും, ഒരു തൂങ്ങിയുറക്കം അതുപോലും അള്ളാഹുവിനെ ബാധിക്കുകയില്ല. മറിച്ച് നിതാന്ത ജാഗ്രതയും ശ്രദ്ധയും എല്ലാം അറിയുകയും ചെയ്യുന്ന നിത്യതയുടെയും അതേപോലെ തന്നെ ജാഗ്രതയുടെയും ഒരു വിശേഷണമാണ് അവിടെ അള്ളാഹു നമ്മെ അറിയിച്ചത്. ആ തസ്ബീഹിനെ പ്രേരിപ്പിക്കുന്ന സദാസമയത്തും അള്ളാഹുവിനെ വാഴ്ത്തുവാനും പുകഴ്ത്തുവാനും നമുക്ക് പ്രേരണയും പ്രചോദനവും നൽകുന്ന ഒരു നാമമാണ് അസ്സുബ്ബൂഹ് എന്ന അള്ളാഹുവിൻ്റെ നാമം. അതായത് ഹുവൽ മുസ്തഹിഖു ലിത്തസ്ബീഹി വത്തംജീദ്, വിശുദ്ധിയെ വാഴ്ത്തുവാനും മഹത്വത്തെ പ്രകീർത്തിക്കുവാനുമൊക്കെ യോഗ്യതയുള്ളവൻ ആണ് അള്ളാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നൊരു ഹദീസിൽ കാണാം. സ്വഹീഹുൽ ബുഖാരിയിലെ അവസാനത്തെ ഹദീസായി നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നൊരു ഹദീസ്, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ, നാവുകൾക്ക് ഭാരം കുറഞ്ഞ ലഘുവായ ലളിതമായ രണ്ട് വചനങ്ങൾ. ഫഖീലത്താനി ഫിൽ മീസാൻ, എന്നാൽ പരലോകത്ത് മീസാനിൽ നന്മതിന്മകൾ തൂക്കിക്കണക്കാക്കുന്ന ആ തുലാസിൽ ഖനം തൂങ്ങുന്ന രണ്ട് വചനങ്ങൾ. വഹബീബത്താനി ഇലർ റഹ്മാൻ, പരമകാരുണ്യകനായ അള്ളാഹുവിന് പ്രിയങ്കരമായ രണ്ട് വചനങ്ങൾ. ഏതാണത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം, പരിശുദ്ധനായ അള്ളാഹുവിൻ്റെ സ്തുതി കീർത്തനങ്ങൾ ഞാൻ നടത്തുന്നു. അള്ളാഹുവിനെ ധാരാളമായി സ്തുതിക്കുന്നതോടൊപ്പം ഞാൻ അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. മഹത്വത്തിൻ്റെ ഉടമയായ അള്ളാഹുവിൻ്റെ വിശുദ്ധിയെ ഞാൻ പ്രകീർത്തിക്കുന്നു എന്ന അർത്ഥത്തിലുള്ള ഈ വചനങ്ങൾ ഈ പറഞ്ഞ രൂപത്തിൽ നാവുകൾക്ക് വളരെ ആയാസരഹിതമാണ്, പ്രയാസങ്ങളില്ല. പരലോകത്ത് മീസാനിൽ ഖനം തൂങ്ങുന്നതാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ വചനങ്ങളാണ്. അതുകൊണ്ട് ദിക്കറുകളിലൂടെ കീർത്തനങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുവാൻ നമുക്ക് സാധിക്കണം. സുബ്ബൂഹായ അള്ളാഹുവിനെ അടുത്തറിയുമ്പോൾ വിശ്വാസിയുടെ ജീവിതത്തിലുണ്ടാകേണ്ട ഒന്നാണ്. അടുത്തതായി നമ്മൾ എടുക്കുന്ന മറ്റൊരു നാമം അസ്സയ്യിദ് എന്ന അള്ളാഹുവിൻ്റെ നാമത്തെ സംബന്ധിച്ചാണ്. അഥവാ സൃഷ്ടികളുടെ യജമാനൻ, ഉടമസ്ഥൻ എന്നൊക്കെയാണ് അതിൻ്റെ താല്പര്യം. സർവരും ആശ്രയിക്കുന്നവൻ, സദാസമയവും മറ്റുള്ളവർ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നവൻ. എന്നാൽ അള്ളാഹു ആകട്ടെ മറ്റാരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തവനാണ്. അവൻ എല്ലാവരുടെയും യജമാനനാണ്. എല്ലാ അടിമകളും ആശ്രയിക്കുന്നത്, അവലംബിക്കുന്നത് അവനെയാണ്. അന്നല്ലാഹ മാലികുൽ ഖൽഖ് വൽ ഖൽഖു കുല്ലുഹും അബീദുഹു, സർവസൃഷ്ടികളുടെയും ഉടമസ്ഥനാണ് അള്ളാഹു. സർവചരാചരങ്ങളും സൃഷ്ടികളും അവനെയാണ് ആശ്രയിക്കുന്നത്, അവൻ്റെ അടിമകളാണ്. അൽ മുഹ്താജു ഇലൈഹി ബിൽ ഇത്തുലാഖ്, നിരുപാധികം ഓരോ സൃഷ്ടിയും ഓരോ അടിമയും അള്ളാഹുവിലേക്ക് ആവശ്യമുള്ളവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സയ്യിദ് എന്ന് വിശേഷിപ്പിച്ച സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തിക്കൊണ്ട് പറഞ്ഞു, അസ്സയ്യിദു അല്ലാഹു തബാറക വതആല. സയ്യിദ് എന്ന നിരുപാധികം പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹുവാണ്, അഥവാ എല്ലാവരുടെയും യജമാനൻ, എല്ലാവരുടെയും സാക്ഷാൽ ഉടമസ്ഥൻ, സർവരും ആശ്രയിക്കുന്ന യജമാനൻ എന്നൊക്കെ പറയാവുന്നത് അല്ലാഹുവിനെ സംബന്ധിച്ചാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഇമാം അഹമ്മദ്, ഇമാം അബൂദാവൂദ് റഹിമഹുമുല്ല ഒക്കെ ഉദ്ധരിച്ച ഹദീസിൽ കാണാം. ഷെയ്ഖ് അൽബാനി സ്വഹീഹാണ് എന്ന് സ്ഥിരപ്പെടുത്തിയ ഹദീസ് കൂടിയാണത്. അപ്പോൾ അസ്സയ്യിദ് എന്ന് പറയുമ്പോൾ അൽ മുഹ്താജു ഇലൈഹി ബിൽ ഇത്തുലാഖ്, നിരുപാധികം എല്ലാവർക്കും ആശ്രയിക്കേണ്ട നേതാവായിട്ടുള്ള യജമാനനായിട്ടുള്ളവൻ, എന്തിലും ഏതിലും എല്ലാം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായം ആരായുവാനും അതേപോലെ തന്നെ അനുസരിക്കുവാനുമൊക്കെ കടപ്പെട്ടവനാണ് ഒരു വിശ്വാസി. തൻ്റെ സയ്യിദായ, യജമാനനായ, ഉടമസ്ഥനായ അള്ളാഹുവിനോട്, അല്ലദീ ഇലൈഹി യുർജഉ വബി അംരിഹി യുഅമൽ, ഏത് കാര്യത്തിലും അവനിലേക്കാണ് മടങ്ങിപ്പോകുന്നത്, അവൻ്റെ കൽപ്പനകളാണ് അനുവർത്തിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള സയ്യിദ് അള്ളാഹുവാണ് എന്നർത്ഥം. ഹുവൽ മാലിഖു, ഹുവ മാലിക്കു അംരിഹിം, അവരുടെ കാര്യങ്ങളെല്ലാം ഉടമപ്പെടുത്തുന്നവൻ അള്ളാഹുവാണ്. അല്ലദി ഇലൈഹി അർജിഊൻ, അവനിലേക്കാണ് എല്ലാവരും മടങ്ങിപ്പോകുന്നത്. വബി അംരിഹി യഅമലൂൻ, അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചാണ് അവരൊക്കെയും പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കേണ്ടത്. വ അൻ ഖൗലിഹി യുസ്ദിറൂൻ, അവൻ്റെ വാക്കിൽ നിന്നാണ് അവർ ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ അവർ ചലിക്കേണ്ടത്. മനുഷ്യരും ജിന്നുകളും മലക്കുകളും അടക്കം എല്ലാവരും അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലും നിയന്ത്രണം

0: യുത്ലഖു അലൽ മഖ്ലൂഖ്, സൃഷ്ടികളെ സംബന്ധിച്ച് സയ്യിദ് എന്ന് പറയുമ്പോൾ ഉള്ള അർത്ഥത്തിലല്ല, അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരുടെ സയ്യിദാണ്, നേതാവാണ് എന്ന് പറയുന്ന ഹദീസുണ്ട്. ആ അർത്ഥത്തിലല്ല അള്ളാഹു സയ്യിദാണ് എന്ന് പറയുമ്പോൾ, മനുഷ്യർ സമീ ആണ്, കേൾവിയുള്ളവനാണ് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരെ സംബന്ധിച്ച് അങ്ങനെ പറയും. അള്ളാഹു സമീ ആണ് എന്ന് പറയുമ്പോഴോ ആ അർത്ഥത്തിലല്ല. എല്ലാം കേൾക്കുന്ന, ന്യൂനതകളും കുറവുകളുമില്ലാതെ കേൾക്കുന്ന, മറ്റൊരാളുടേതിനോടും സമമല്ലാത്ത, തുല്യതയില്ലാത്ത വിശേഷണമാണ് അള്ളാഹുവിൻ്റെ സംഉള്ളതെങ്കിൽ സയ്യിദ് എന്ന ആ നാമത്തിലും ഉള്ള യജമാനൻ അല്ലെങ്കിൽ ഉടമസ്ഥൻ എന്ന വിശേഷണത്തിലും ആ ഒരു വ്യത്യാസം നാം പരിഗണിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സാധുക്കളായ നമ്മെ എല്ലാവിധ ന്യൂനതകളും കുറവുകളും പരിഹരിച്ച് പൂർണ്ണതയോടെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അംഗീകരിച്ചനുസരിച്ച് ജീവിക്കുവാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അല്ലിംന മാ യൻഫഉന വൻഫഅന ബിമാ അല്ലംതന റബ്ബി സിദ്ന ഇൽമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാഅല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. ബഹുമാന്യനായ പണ്ഡിതൻ ഷമീർ മദീനിയുടെ ശബ്ദമാണ് നാം ഇതുവരെ ശ്രവിച്ചത്. അസ്സുബ്ബൂഹ് അസ്സയ്യിദ് എന്ന അള്ളാഹുവിൻ്റെ നാമങ്ങൾ അദ്ദേഹം പരിചയപ്പെടുത്തുന്നു. ഇനി കുട്ടികളുടെ പ്രോഗ്രാമായ കഥ പറയാം.
2: അജ്മലും കുഞ്ഞുപെങ്ങളും എന്ന പുസ്തകത്തിലെ അഞ്ചാം ഭാഗമാണ് നാം ഇനി കേൾക്കുന്നത്. കുട്ടികൾക്കൊക്കെ പ്രിയങ്കരനായിട്ടുള്ള അബ്ദുസ്സലാം വീട്ടിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
3: അജ്മലും കുഞ്ഞുപെങ്ങളും. അധ്യായം 5. അജ്മലും ഉമ്മയും. അജ്മൽ കൊണ്ടുവന്ന അരിയും മീനുമായി ഷാഹിദ് അടുക്കളയിലേക്ക് പോയി. മീൻകറിയുടെ പണി വേഗം കഴിക്കണം. എന്നാൽ അരി അടുപ്പത്ത് വെച്ച് സുഖമായി മഗരിബ് നമസ്കരിക്കാം. അവൾ മീൻ മുറിക്കാൻ തുടങ്ങി. അജ്മൽ കുളിച്ച് വസ്ത്രം മാറ്റി തൻ്റെ അടുത്തു വന്നു നിന്നത് അവൾ അറിഞ്ഞില്ല. ഉമ്മ കാര്യമായ ആലോചനയിലാണെന്ന് അവൻ മനസ്സിലാക്കി. ഉമ്മ, ഞാൻ പള്ളിയിൽ പോയി വരാം. അവൾ തലയുയർത്തിയപ്പോൾ അജ്മൽ ചിരിച്ചു. ഞാൻ വന്നു നിന്നതൊന്നും ഉമ്മ അറിഞ്ഞില്ലല്ലോ. എന്താ അമ്മ ആലോചിക്കണേ? ഒന്നുമില്ല, മോ നിസ്കരിച്ചുവാ. അജ്മൽ പോകുന്നത് അവൾ നോക്കി നിന്നു. ഉപ്പയുടെ അതേ നടത്തം. തല ഇടത്തോട്ട് അല്പം ചരിച്ച് വലതു കൈ ശക്തിയിലും ഇടത് കൈ പതുക്കെയും വീശിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നടത്തം. അതൊട്ടും വ്യത്യാസമില്ലാതെ മകനും കിട്ടിയിരിക്കുന്നു. സ്വഭാവവും അതേപോലെ കിട്ടിയാൽ മതിയായിരുന്നു. ഷാഹിദ വിളികേട്ടവൾ തിരിഞ്ഞു നോക്കി. അയൽപ്പക്കത്തെ സൈനബത്താത്തയാണ്. തൻ്റെ കുട്ടികൾ സൈനബത്താത്തയെ വല്യമ്മ എന്നാണ് വിളിക്കാറ്. ഒച്ച കേട്ട് സെൽവ ഓടിവന്ന് അവരുടെ കൈപിടിച്ചു. സൈനബത്താത്ത തൻ്റെ കയ്യിലെ പൊതി സെൽവയുടെ കയ്യിൽ കൊടുത്തു. ഇത് വരട്ടിയ ഇറച്ചിയാ, കുറച്ചേ ഉള്ളൂ. ഈയും ഇക്കാക്കയും തിന്നോ. എവിടെ അജ്മൽ? പള്ളിയിൽ നിന്ന് ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞ് സൈനബത്താത്തനെയും കൂട്ടി സെൽവ അകത്തേക്ക് പോയി. അവരുടെ കയ്യിൽ മറ്റൊരു പൊതിയിൽ അല്പം പത്തിരിയുമുണ്ടായിരുന്നു. മീൻപുരണ്ട കൈ സോപ്പിട്ട് കഴുകി ഷാഹിദയും അവരുടെ അടുത്തെത്തി. സൈനബത്താത്തയുടെ കൂടെ കുറച്ചു സമയം കഴിച്ചുകൂട്ടിയാൽ മനസ്സിന് സമാധാനമാണ്. അവർ നല്ലതേ പറയുകയുള്ളൂ, ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാൻ ശക്തി കിട്ടുന്ന വാക്കുകൾ. അജ്മൽ ഇന്ന് മീൻ വിൽക്കുന്നത് കണ്ടല്ലോ. എടീ, ഓ നന്നാവും. അൻ്റെ മോളെയും ഭാവി ആ കുട്ടീൻ്റെ കയ്യിലൂടെ പടച്ചോ നന്നാക്കും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, കച്ചവടത്തിൽക്ക് തിരിഞ്ഞ് പഠിപ്പിൻ്റെ കാര്യം മറക്കരുത്. ഞാനിറങ്ങട്ടെ, നിസ്കരിക്കാൻ സമയമായല്ലോ. ഷാഹിദയും മകളും മഗ്‌രിബ് നമസ്കരിക്കാൻ വുദു ചെയ്തു. ബാങ്ക് കൊടുത്തിട്ടില്ലല്ലോ, എന്തിനമ്മ ഇത്ര നേരത്തെ വുദു എടുത്തത്? സെൽവ ചോദിച്ചു. വുദു എടുത്ത് ബാങ്ക് വിളിക്കുന്നത് കാത്തിരുന്നാൽ ആ സമയമൊക്കെയും നമ്മൾ നമസ്കാരത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മോൾ ഉപ്പാക്ക് സ്വർഗം കിട്ടാൻ പ്രാർത്ഥിക്കണം കേട്ടോ. ഭർത്താവിനെ കുറിച്ചോർത്തപ്പോൾ ഷാഹിദക്ക് കരച്ചിൽ വന്നു. അത് മകൾ കാണാതിരിക്കാൻ അവൾ ശ്രമിച്ചു. എന്തൊരു സ്നേഹമായിരുന്നു അദ്ദേഹത്തിന്. വെറും 13 കൊല്ലത്തെ ദാമ്പത്യം, എങ്കിലും ഒരായുഷ്കാലം ഓർത്താൽ തീരാത്ത സ്നേഹപ്രകടനങ്ങൾ. ഉമ്മ, ബാങ്ക് കൊടുത്തു. സെൽവയുടെ വാക്കുകൾ അവളെ ചിന്തയിൽ നിന്നുണർത്തി. അവർ സർവലോകരക്ഷിതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥനക്കെഴുന്നേറ്റു. അജ്മൽ നമസ്കാരം കഴിഞ്ഞു വന്നപ്പോൾ സെൽവ പറഞ്ഞു, ഇക്കാക്ക ഒരു കോളുണ്ട്.

0: എന്താടി, കൈ കഴുകി വരീ, അപ്പളേ പറയുള്ളൂ. അജ്മൽ കൈ കഴുകി വന്നു. ഒരു പ്ലേറ്റിൽ പത്തിരിയും മറ്റൊന്നിൽ ഇളം ചൂടുള്ള ഇറച്ചിയും കണ്ടപ്പോൾ അജ്മൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. ഭക്ഷണം കഴിച്ചിട്ടല്ലേ ഇക്കാക്ക അൽഹംദുലില്ലാ പറയേണ്ടത്? അത് വേറെ. ഇപ്പോ ഞാൻ ചൊല്ലിയത് വേറെ ഉദ്ദേശ്യത്തിലാണ്. ഏതനുഗ്രഹം കിട്ടിയാലും അള്ളാഹുവിനെ സ്തുതിക്കാം. ഭക്ഷണം കഴിച്ചാൽ അതിനു പുറമേയും ചൊല്ലണം. ഇത് പറഞ്ഞ് അജ്മൽ ഉമ്മയെ പത്തിരിയും ഇറച്ചിയും തിന്നാൻ വിളിച്ചു. മക്കൾ കഴിച്ചോളൂ, ഉമ്മ കുറച്ചു കഴിഞ്ഞിട്ട് ചോറ് തിന്നോളാം.
1: അത് പറ്റൂല, നമ്മൾ മൂന്നാളൊപ്പം ഇത് തിന്നണം.
0: മകന്റെ നിർബന്ധത്തിനു വഴങ്ങി ഷാഹിദ തിന്നാനിരുന്നു. ഇതാര് തന്നതാണുമ്മാ? അജ്മൽ ചോദിച്ചു.
1: സേനബത്താത്ത തന്നെ.
0: ഉപ്പ മരിച്ച ശേഷം ആഴ്ചയിലൊരിക്കലെങ്കിലും അവർ എന്തെങ്കിലുമൊന്ന് തിന്നാൻ കൊണ്ടുവരും. അവര് നിങ്ങൾക്ക് വല്യമ്മയെപ്പോലെ തന്നെയാണ്. അവർക്കു വേണ്ടി പ്രാർത്ഥിക്കണം. പത്തിരി തിന്നുകഴിഞ്ഞിട്ട് രണ്ടാളും പാഠം വായിച്ചോളൂ, മദ്രസത്തതും സ്കൂളിൽത്തതും. തനിക്കിന്ന് വായിക്കാൻ കഴിയില്ലെന്നും രാവിലെ 4:30 എഴുന്നേറ്റ് വായിച്ചു കൊള്ളാമെന്നും അജ്മൽ പറഞ്ഞു. ഷാഹിദ് അത് ശരിവച്ചു. ഇന്ന് അജ്മലിന് നല്ല ക്ഷീണമുണ്ടാകുമല്ലോ. ഉച്ചവരെ അണ്ടിത്തോട്ടത്തിൽ പണി, വൈകുന്നേരം മീൻ വിൽപ്പനയും. അവൾ ഭക്ഷണമുണ്ടാക്കാൻ അടുക്കളയിലേക്ക് പോയി. അരി കഴുകുമ്പോൾ അവൾ ഓർത്തു, ഈ മാസം എങ്ങനെ കഴിയും? അജ്മൽ തന്ന 50 റുപ്പിക മാത്രമേ ഉള്ളൂ.
1: ഉമ്മാ, ഞാൻ സഹായിക്കണോ?
0: വേണ്ട മോനോ, മീ അടുപ്പത്ത് വെച്ചു, പിന്നെ ഈ അരി വന്നാൽ മതി. മോ കുറച്ചുനേരം ഉമ്മാന്റെ കൂടെ അടുക്കളയിൽ ഇരുന്നാൽ മതി. ഷാഹിദ വരാന്തയിലെ 2 കസേരയും അടുക്കളയിലേക്ക് കൊണ്ടുവന്നു. അരി വേവുന്നതുവരെ മകനുമായി സംസാരിച്ചിരിക്കാം. അജ്മലിനോടുള്ള സമീപനത്തിൽ ഒരു വലിയ മാറ്റം വന്ന പോലെ അവൾക്ക് തോന്നി. തന്റെ മുന്നിലിരിക്കുന്ന ചെറിയ കുട്ടി പെട്ടെന്നൊരു 25-കാരനായി വളർന്ന പോലെ. മദ്രസാ വിദ്യാർത്ഥിയാണെങ്കിലും ജീവിതത്തെക്കുറിച്ച് ഗൗരവത്തോടെ ചിന്തിക്കാൻ അവന് കഴിയുന്നു.
1: ഉമ്മാ, നിങ്ങളൊന്നും ബേജാറാവണ്ട, ഞാൻ എല്ലാറ്റിനും ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്.
0: എന്താ മോനതൊന്ന് വിവരിക്ക്. ഞാൻ നന്നായി പഠിക്കുമ്മ. വെള്ളിയും ഞായറും എന്നാൽ കഴിയുന്ന വല്ല ജോലിയോ കച്ചവടമോ ഒക്കെ ചെയ്യും. ഇടയ്ക്ക് മറ്റൊരു ദിവസം വൈകുന്നേരവും. അങ്ങനെ ആഴ്ചയിൽ 200 റുപ്യ ഉണ്ടാക്കാം. നമ്മൾ BPL അല്ലേ? അപ്പൊ അരിയും പഞ്ചസാരയും ഗോതമ്പും നിസ്സാര വിലക്ക് കിട്ടുമല്ലോ. അങ്ങനെ നോക്കുമ്പം 200 റുപ്യ ഉണ്ടാക്കിയാൽ പട്ടിണിയില്ലാതെ ജീവിക്കാം. പിന്നെ ഓണം, ക്രിസ്തുമസ്, കൊല്ലപരീക്ഷ കഴിഞ്ഞ സ്കൂൾ പൂട്ട്, അതിലെല്ലാം കുറേ അധികം പൈസ ഉണ്ടാക്കാം. എനിക്ക് ആഴ്ചയിൽ 2 കോഴിമുട്ടയെങ്കിലും തിന്നണം. തടി നന്നായാലേ ജോലി ചെയ്യാൻ കഴിയുള്ളൂ. അതിന് ഞാനൊരു മുട്ടക്കോഴിയെ വാങ്ങും ഇൻഷാ അല്ലാ, അജ്മൽ പറഞ്ഞു. മകന്റെ വാക്കുകൾ ഷാഹിദയുടെ മനസ്സിൽ പ്രതീക്ഷയുടെ വർണ്ണപ്പൂക്കൾ വിരിയിച്ചു. അവൾ അജ്മലിന്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. ആ കണ്ണുകൾ ഉപ്പയുടേതു തന്നെ. അവിടെ ദൃഢനിശ്ചയത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും തിളക്കമുണ്ടായിരുന്നു.
2: മാഷാല്ലാ, മനോഹരമായ അവതരണമായിരുന്നു വീട്ടിയങ്കലിൻ്റേത്. കഥ പറയാം പ്രോഗ്രാമിലൂടെ അദ്ദേഹം വളരെ നന്നായി അജ്മലും കുഞ്ഞുമംഗളും എന്ന പുസ്തകത്തിലെ 5-ാം ഭാഗം നമ്മളോട് അവതരിപ്പിക്കുകയുണ്ടായി. ഇനി ദൃശ്യം.
3: കാടുകൾ മായാതിരിക്കാൻ
2: M. ഹരിദാസ് നമ്മോടൊപ്പം ചേരുന്നു. ദൃശ്യത്തിലൂടെ കേട്ടുവരാം.
4: പീസ് റേഡിയോയുടെ ശ്രോതാക്കളോട് ഇന്ന് ഞാൻ വനത്തെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. ലോകം ആകമാനം ഇന്ന് വനത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഒരു മനോഹരമായ വനത്തിനകത്തിലൂടെ നടക്കാനും ആ വനഭംഗി ആസ്വദിക്കാനും ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യനെ നമ്മൾ കാണില്ല. വനത്തിൻ്റെ പ്രാധാന്യത്തെ അത് നോക്കിക്കാണുന്ന മനുഷ്യൻ്റെ സ്വഭാവമനുസരിച്ച് നമുക്ക് രണ്ടായിത്തിരിക്കാം. ചില മണി മൈൻഡഡ് ആയിട്ടുള്ള ആളുകൾ, സാമ്പത്തിക വശം മാത്രം നോക്കുന്ന ആളുകൾ കാടിനെ കാണുന്നത് തടിസമ്പത്ത് കിട്ടുന്ന ഒരു സ്ഥലം, ധാതുസമ്പത്തുള്ള വൻതോതിൽ ധാതുസമ്പത്തുള്ള ഒരു സ്ഥലം, ഖനനത്തിന് അനന്തമായ സാധ്യതകളുള്ളൊരു സ്ഥലം എന്നുള്ള രീതിയിലായിരിക്കും. പല ഭരണാധികാരികളും കാടുകളെ കാണുന്നത് അങ്ങനെയാണ്. തടിസമ്പത്ത് കണ്ടിട്ടും ധാതുസമ്പത്ത് കണ്ടിട്ടുമൊക്കെയാണ് അവർ കാടിനെ സ്നേഹിക്കുന്നത്. എന്നാൽ മൂല്യാധിഷ്ഠിതമായ ധാർമ്മികമായ ഒരു കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തി ഒരു കാടിനെ കാണുന്നത് എണ്ണമറ്റ ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയായിട്ടാണ് കാണുന്നത്. ഈ ലോകത്തിൻ്റെ ജലസ്രോതസ്സായിട്ടാണ് വനത്തിനെ കാണുന്നത്.

നമുക്ക് ലഭ്യമായ കുടിവെള്ളം യാതൊരു ചെലവുമില്ലാതെ ഫിൽട്ടർ ചെയ്തു തരുന്ന ഒരു പ്രദേശമായിട്ടാണ് അവർ കാടിനെ കാണുന്നത്. നമ്മുടെ കാലാവസ്ഥ നിയന്ത്രിക്കുന്നത് കാടാണ്. മഴയുടെ കാരണം ഒരു പരിധിവരെ കാടാണ്. സർവോപരി നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ നമുക്ക് നൽകുന്നതും കാടാണ്. അപ്പോൾ കാടിൻ്റെ പ്രാധാന്യം നമ്മൾ ആ രീതിയിൽ വേണം കാണാൻ. മൂല്യാധിഷ്ഠിതമായ രീതിയിൽ കാടിനെ നമ്മൾ കാണണം. ലോകത്തിൽ ഇന്ന് ഏകദേശം 30 മുതൽ 31% വരെയാണ് കാടുള്ളത്. നമുക്കറിയാം ഭൂലോകത്തിൻ്റെ 1/4 ഭാഗവും കടൽ ജലമാണ്. അതിൽ കര എന്ന് പറഞ്ഞ ബാക്കി 1/4 ഭാഗം മാത്രമേയുള്ളൂ. ആ ഭാഗത്തിൽ 30 മുതൽ 31% വരെ വനമാണ് ഉള്ളത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാട് എവിടെയാണെന്ന് ചോദിച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായിട്ടുള്ള റഷ്യയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കാടുള്ളത്. ഉദ്ദേശം നമ്മുടെ ആസ്ട്രേലിയ വൻകരയുടെ അത്ര തന്നെ അളവിലുള്ള കാട് റഷ്യയ്ക്ക് സ്വന്തമായിട്ടുണ്ട്. അവരത് നല്ല രീതിയിൽ സംരക്ഷിക്കുന്നവുമുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ, നമ്മൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ, ഇന്ത്യയിൽ ഉദ്ദേശം ഇന്ത്യയുടെ ഭൂപ്രകൃതി അനുസരിച്ച് 23% ആണ് കാടുള്ളത്. ഈ 23% തന്നെ പ്ലാന്റേഷനാണ് കൂടുതലും. അതായത് കച്ചവട താല്പര്യത്വം നമ്മൾ കാട് വെട്ടിത്തെളിയിച്ച് അവിടെ തേക്ക്, യൂക്കാലിപ്റ്റസ് തുടങ്ങിയിട്ടുള്ള വ്യാവസായിക പ്രാധാന്യമുള്ള മരങ്ങൾ വെച്ചു പിടിപ്പിക്കുന്നതാണ്. അതിന് നമുക്ക് നൈസർഗിക വനം എന്ന് പറയാൻ കഴിയില്ല. വനം എന്ന് പറയുമ്പോൾ നൈസർഗികമായിരിക്കണം. വനത്തിന് നമ്മൾ പല രീതിയിൽ തരംതിരിക്കും. നമ്മൾ ഇപ്പം മഴക്കാടുകൾ, ലോകത്തിലെ ഏറ്റവും സുന്ദരമായ കാടുകളാണ് മഴക്കാടുകൾ, ഇലപൊഴിയും കാടുകൾ. ഇപ്പം ചിന്നാറിലൊക്കെയുള്ള മഴനിഴൽ പ്രദേശത്തുള്ള കാടുകൾ, ശുഷ്കമായിട്ടുള്ള വെള്ളമൊന്നുമുള്ള ഇല്ലാത്ത വരണ്ട ഭൂപ്രദേശത്തുള്ള കാടുകളാണ് നമ്മൾ ചിന്നാറിൽ പോയാൽ കാണുന്നത്. ഇലപൊഴിയും കാടുകൾ, പുൽമേടുകൾ, ഇങ്ങനെ പല തരത്തിൽപ്പെട്ട കാടുകളുണ്ട്. ഇതൊക്കെ ഓരോരോ തരത്തിൽപ്പെട്ട ജീവികളുടെ ആവാസ വ്യവസ്ഥകളാണ്. അതെല്ലാം കാടിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകത്തിലുള്ള 57% കാടും ഭൂമധ്യരേഖയോട് ചേർന്നാണ് കിടക്കുന്നത്. 0° ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറയുന്ന ഭൂമധ്യരേഖ നമ്മുടെ ഭൂഗോളത്തിൻ്റെ ഒരു അരഞ്ഞാണം പോലെ കിടക്കുകയാണ്, കേന്ദ്രം മധ്യത്തിലായിട്ട്. ആ ഭൂമധ്യരേഖയുടെ ചുറ്റുമുള്ള പ്രദേശത്താണ് ജീവൻ്റെ ഉൽപ്പത്തി എന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഭൂമധ്യരേഖയോട് ചുറ്റുമാണ് ലോകത്തിലുള്ള കാട് മുഴുവൻ വിന്യസിച്ച് കിടക്കുന്നത്. ഉദാഹരണമായിട്ട് ലാറ്റിൻ അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ കാടുകളുള്ളത്. നമ്മൾ ബ്രസീലിലുള്ള കാടുകൾ, ആമസോൺ കാടുകൾ എന്നാണ് നമ്മളതിനെ വിളിക്കുക. അതുപോലെ തന്നെ ആഫ്രിക്കയിൽ കോംഗോ വനം, ഈ പറയുന്ന ബ്രസീലിയൻ കാടുകളും കോംഗോ വനങ്ങളും ലോകത്തിൻ്റെ മുന്നിൽ വയ്ക്കുന്നത് എണ്ണമറ്റ ഈ ജീവജാലങ്ങളുടെ വൈജാത്യങ്ങളാണ്. നമ്മൾ ഇതേവരെ കണ്ടിട്ടില്ലാത്ത സൂക്ഷ്മവും എന്നാൽ ഭീകരനുമായിട്ടുള്ള ഒരുപാട് മൃഗങ്ങൾ, ഒരുപാട് ജീവികൾ ഈ ബ്രസീലിയൻ കാടുകളിലും ആമസോൺ കാടുകളിലും കോംഗോ കാടുകളിലും ജീവിച്ചിരിക്കുന്നു. അവർ നമ്മുടെ ലോകത്തിൻ്റെ ഒരു സമ്പത്താണ്. അപ്പം നമ്മൾ ഈ ലോകത്തിലെ ഒരു സന്ദർശകൻ മാത്രമാണ് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ പെരുമാറാൻ. നമ്മളീ ഭൂലോകം സന്ദർശിച്ചു എന്ന് വേണം പറയാൻ. അപ്പം നമുക്കിവിടെയുള്ള ജൈവസമ്പത്തോ വനസമ്പത്തോ കയ്യേറുവാനോ നശിപ്പിക്കാനോ ഉള്ള അവകാശമില്ല നമുക്കത്. നമ്മളത് ആസ്വദിക്കുന്നു, അനുഭവിക്കുന്നു, ഭാവി തലമുറയ്ക്ക് വേണ്ടി നീക്കിവെക്കുന്നു. എന്നാൽ വളരെ ദുര്യോഗം എന്ന് പറയട്ടെ, ചില ആളുകൾ വനത്തിന് കാണുന്നത് അത് നമുക്ക് ചൂഷണം ചെയ്യാനുള്ളൊരു സ്ഥലമായിട്ടാണ്. പല മതവിഭാഗങ്ങളും അങ്ങനെ വിഭാവനം ചെയ്യുന്നുണ്ട്. ഈ കാട് നമുക്കുള്ളതാണ്, ഈ കാട് നമുക്കും നമ്മുടെ കുട്ടികൾക്കും ഉപയോഗിച്ച് തീർക്കാനുള്ളതാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഭാവി തലമുറയ്ക്ക് കാടിനെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. നമ്മൾ ഈ കാട്ടിൽ കയ്യേറി അനധികൃതമായി ഖനനം നടത്തുകയും മരങ്ങൾ മുറിച്ചു മാറ്റുകയും ചെയ്യുന്നത് വഴി അനുദിനം ശുഷ്കമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാട് ഭീകരമായൊരവസ്ഥയിലേക്കാണ് നമ്മളെ എത്തിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് കാടില്ലാത്ത രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ കാടില്ലാത്ത രാജ്യം എന്ന് പറഞ്ഞാൽ ഒമാനിൽ, ഖത്തറിലൊന്നും കാടില്ല. അവിടെ ഒമാനിലും ഖത്തറിലും ഒരു മരം പോലും ഇല്ല എന്നാണ് പറയുന്നത്. സൗദി അറേബ്യ ഒരു വലിയ രാജ്യമാണ്. ആ സൗദി അറേബ്യയിൽ ഒരു നദി പോലുമില്ല. ഒരു നദി പോലുമില്ലാത്ത ഒരു രാജ്യമാണ് സൗദി അറേബ്യ. അറ്റക്കാമ മരുഭൂമി. ഈ അറ്റക്കാമ

0: മരുഭൂമി ചിലിയിലാണുള്ളത്. ചിലി എന്ന് പറഞ്ഞ രാജ്യത്തുള്ള അറ്റക്കാമ മരുഭൂമിയിൽ ഇന്നേ വരെ മഴ റിക്കാർഡ് ചെയ്തിട്ടില്ല. ഒരു മഴ പോലും അവിടെ പെയ്തിട്ടില്ല. അവർക്ക് മഴ എന്താണെന്നറിയില്ല. എന്നിരുന്നാലും ചിലി ഇവിടെ ജീവിച്ചിരിക്കുന്നു, അറ്റക്കാമ മരുഭൂമി ജീവിച്ചിരിക്കുന്നു, സൗദി അറേബ്യ വൻ നല്ല രീതിയിൽ ലോകത്തിന് സംഭാവനകൾ നൽകി ജീവിക്കുന്നു, ഒമാനും ഖത്തറൊക്കെ വ്യാവസായികമായിട്ട് വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അവർക്ക് കാടില്ല, നദികളില്ല, മഴയില്ല. അവർക്കൊരു കാട് കാണണമെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് വരണം, അല്ലെങ്കിൽ ബ്രസീലിലേക്കോ ആഫ്രിക്കയിലേക്കോ ഒക്കെ പോകേണ്ടി വരികയാണ്. അപ്പം നമ്മളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു കാട് നമ്മൾ തൽക്കാലം അതിൻ്റെ കൈവശക്കാർ മാത്രമാണെന്നും അതിൻ്റെ ഉടമസ്ഥർ നമ്മളല്ലെന്നും ഭാവി തലമുറയ്ക്ക് നമ്മളിത് കൈമാറണമെന്ന് പറയുന്ന ഉത്തമ ബോധ്യത്തോടെ വേണം കാടിനെ കാണാനും കാടിനെ സമീപിക്കാനും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭൂമധ്യരേഖയിലുള്ള കാടുകൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജൈവസമ്പത്തും പിന്നെ ജീവജാല സമ്പത്തും എല്ലാം ഉള്ള ഒരു പ്രദേശമാണ് ഇക്വറ്റോറിയൽ ലൈനിന് അടുത്തുള്ള കോംഗോ വനവും ആമസോൺ വനവും. ഈ ഇക്വറ്റോറിയൽ ലൈനിൽ ആഫ്രിക്കയിലെ കോംഗോ നദീതടത്തിൽ ഒരു പ്രത്യേകതയുണ്ട് കാലാവസ്ഥയ്ക്ക്. അവിടെ 70 ഡിഗ്രി ചൂടാണ് പകൽ സമയത്ത്, 70 ഇഞ്ച് മഴയാണ് അവിടെ പെയ്യുക രാത്രിയിൽ. അപ്പോൾ പകൽ സമയത്ത് 70 ഡിഗ്രി ചൂടും രാത്രി 70 ഇഞ്ച് മഴയും പെയ്യുന്ന ഭൂമധ്യരേഖയുടെ തൊട്ടുകിടക്കുന്ന കോംഗോ വനത്തിൽ സ്വാഭാവികമായിട്ടും മരങ്ങളുണ്ടല്ലോ, തഴച്ചു വളരുന്ന അവസ്ഥയിലായിരിക്കും. അവർ സൂര്യപ്രകാശം വൻതോതിൽ ആകിരണം ചെയ്യാൻ വേണ്ടി വലിയ ഇലകളുള്ള മരങ്ങളായിരിക്കും. ആ വലിയ ഇലകളിങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന മരങ്ങൾക്കുള്ളിലൂടെ സൂര്യരശ്മിക്ക് കാടിൻ്റെ ഉള്ളിലേക്ക് എത്താൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ആഫ്രിക്കയെ ഒരു കാലത്ത് വിളിച്ചിരുന്നത് ഇരുണ്ട വൻകര എന്നുള്ളതായിരുന്നു. ആ ഇരുണ്ട വൻകര എന്ന് അതിന് പേര് വരാനുള്ള കാരണം അതിൻ്റെ പ്രത്യേകത, ഇങ്ങനെ മരങ്ങൾ ഇടതൂർന്ന് വളർന്നത് കാരണമായിരുന്നു. എന്നാൽ ചില കാടുകൾ ഭയങ്കര മനോഹരമായ കാടുകളായിരിക്കും. ചില കാടുകൾ ഭീകരാവസ്ഥ സൃഷ്ടിക്കുമ്പോൾ, ഇപ്പോൾ ആമസോൺ കാടുകൾ ഭീകരാവസ്ഥ സൃഷ്ടിക്കുമ്പോൾ ചിലത് മനോഹരമായ കാടുകളായിരിക്കും. ഉദാഹരണമായിട്ട് മലേഷ്യൻ കാടുകൾ ഏറ്റവും അധികം മനോഹരമായ കാടാണെന്നാണ് പറയുന്നത്. അതേപോലെ USAയിലെ അമേരിക്കയിലെ കാലിഫോർണിയ വനങ്ങൾ, ഈ കാലിഫോർണിയ വനങ്ങൾ ഇപ്പോൾ അടുത്ത കാലത്ത് വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റുകയുണ്ടായി. അവിടെ പടർന്നു പിടിച്ച കാട്ടുതീയിൽ ഹേക്കർ കണക്കിന് മരങ്ങൾ കത്തിനശിക്കുകയുണ്ടായി, വനം കത്തിനശിക്കുകയുണ്ടായി. സാങ്കേതികമായിട്ട് ഏറ്റവും അധികം മുന്നിൽ നിൽക്കുന്ന അമേരിക്കയ്ക്ക് പോലും ആ കാട്ടുതീ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവിടുത്തെ ഗവർണറായിരുന്ന പ്രശസ്തനായ നടൻ ആർണോൾഡ് ഷോൾസ്നഗർ കാലിഫോർണിയയിലെ അയാളുടെ വീട് നിന്ന് ജീവരക്ഷാർത്ഥം ഓടി രക്ഷപ്പെട്ടു എന്നാ പറയണ കാട്ടുതീ ഭയന്നിട്ട്. അപ്പോൾ കാലിഫോർണിയ ലോകത്തെ ഏറ്റവും മനോഹരമായ കാടാണ്. അവിടെയും ക്ഷുദ്രശക്തികൾ തീയിടുകയും ആ കാടിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾക്ക് അറിയാം, നമ്മളിപ്പോൾ അടുത്ത് ഒരു മാസം മുന്നേ നമ്മൾ പത്രത്തിലൊക്കെ അറിഞ്ഞതാണ് ആമസോൺ കാടുകൾ കത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ആമസോൺ കത്തുന്നു എന്നുള്ള തലക്കെട്ട് കണ്ടപ്പോൾ പുതിയ തലമുറയിലൊരു കുട്ടി വിചാരിക്കുന്ന ആമസോൺ വേറെയാണ്. അതായത് ആമസോൺ എന്ന് പറയുന്ന കൺസ്യൂമർ ഗൂഡ്സുകൾ വീട്ടിലുകളിൽ എത്തിച്ചു കൊടുക്കുന്ന ഓൺലൈൻ വ്യാപാര സ്ഥാപനമായിട്ടുള്ള ആമസോൺ മാത്രമേ ആ കുട്ടിക്ക് അറിയാവൂ. അപ്പോൾ ആമസോൺ കത്തുമ്പോൾ ഇനി ഞാൻ ഓർഡർ ചെയ്ത സാധനം വരില്ലേ എന്നാണ് ആ കുട്ടിക്ക് ആകാംക്ഷ. നേരം മറിച്ച് ലോകത്തിൻ്റെ പൈതൃക സമ്പത്തായ ആമസോൺ വനം കത്തിത്തീരുമ്പോൾ ആരും അത് ശ്രദ്ധിക്കാനുണ്ടായില്ല എന്നുള്ളതാണ്. ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം, അവിടുത്തെ ഭരണാധികാരികൾ മനഃപൂർവ്വം തീയിട്ടിട്ടാണ് ആമസോൺ കാടിൽ മാസങ്ങളോളം തീ കത്തിയത് എന്നുള്ളതാണ്. ആമസോൺ വനത്തിലെ എണ്ണമറ്റ ജീവജാലങ്ങൾ ചത്തൊടുങ്ങി, മരങ്ങൾ ഒരുപാട് നശിച്ചു. ആ തീ ഇപ്പം അടുത്ത കാലത്താണ് നിയന്ത്രണ വിധേയമായിട്ട് മാറിയത്. ഇപ്പോൾ നമുക്ക് കേരളത്തിൻ്റെ കാര്യം തന്നെ എടുത്താൽ വനഭൂമിയോട് നമ്മൾ കാണിക്കുന്ന ആദരവില്ലായ്മ, അതിൻ്റെ ഒരു അനാദരവ്, വനത്തിനോട് നമ്മൾ കാണിക്കുന്ന, പശ്ചിമഘട്ടത്തിനോട് നമ്മൾ കാണിക്കുന്ന ഒരു അനാദരവ്, പശ്ചിമഘട്ടം നമുക്ക് ചൂഷണം ചെയ്യാനുള്ളത് മാത്രമാണ് എന്ന് പറയുന്ന ആ ബോധത്തോടുകൂടി അതിനെ സമീപിക്കുമ്പോൾ നമുക്ക് ചില തിരിച്ചടികൾ ഉണ്ടാവുന്ന നമ്മൾ കഴിഞ്ഞ 2 വർഷമായിട്ട് കാണുന്നുണ്ട്. കേരളത്തിലുണ്ടാവുന്ന പ്രളയത്തിൽ ഉരുൾപൊട്ടൽ എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തിൽ എത്ര ഗ്രാമങ്ങളാണ് നശിച്ചുപോയത്, എത്ര ആളുകൾക്കാണ് വീടുകൾ നഷ്ടപ്പെട്ടത്. അപ്പോൾ ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള കാരണം മനുഷ്യന്റെ കയ്യേറ്റങ്ങളാണ്. മനുഷ്യൻ കാട്ടിലേക്ക് കടന്നു ചെല്ലുന്ന അവസ്ഥയിലാണ്. ആ കാട്ടിലുള്ള മൃഗങ്ങൾക്ക് അവർക്ക് വഴി നടക്കാൻ സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. ആനത്താരകളില്ലാതാവുന്നു. ആനയ്ക്കൊരു പ്രത്യേകതയുണ്ട്, ആന നടന്നു പോകുന്ന വഴി ഓരോ വർഷത്തിലും ആ വഴിയിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കും. അതിങ്ങനെ ചുറ്റിയടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ആ സമയമാവുമ്പോൾ ആ വഴി ഉപയോഗിച്ച് നടന്നുകൊണ്ടിരിക്കും. ഇന്നത്തെ സ്ഥിതി എന്താണ്? ഒരാന നടന്നു പോയി കഴിഞ്ഞാൽ പിറ്റേന്ന് തിരിച്ചു വരുമ്പോൾ രണ്ടു മാസം കഴിഞ്ഞാൽ ആ വഴി കാണുന്നില്ല. അതൊരു കൃഷിഭൂമിയായിട്ട് മാറിയിട്ടുണ്ടാവും. കയ്യേറ്റക്കാരവിടെ വാഴ വെച്ചു പിടിപ്പിക്കുന്നു, തെങ്ങിൻ തൈകൾ വെച്ചു പിടിപ്പിക്കുന്നു. ആനയ്ക്ക് ഇതറിയില്ലല്ലോ. ആനയ്ക്ക് വാഴത്തോട്ടം എന്താണെന്നോ അതുപോലെ തന്നെ തെങ്ങിൻ തോട്ടം എന്താണെന്ന് അറിയുന്നില്ല. ആ ആന ആ വാഴത്തോട്ടത്തിൽ ഇറങ്ങി നടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന കൃഷി നശിപ്പിക്കൽ നമ്മൾ വലിയൊരു അപരാധമായിട്ട് കാണുകയും ആനയെ നമ്മൾ ഷോക്ക് കൊടുത്ത് ഈ വൈദ്യുത കമ്പികളിലൂടെ കൊന്നൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം കേരളത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മൃഗങ്ങൾക്ക് വഴി നടക്കാൻ, സ്വാഭാവികമായി വഴി നടക്കാൻ സ്ഥലമില്ലാതെ അവർ കാട്ടിലേക്ക് ഇറങ്ങി വരുന്ന അവസ്ഥയുണ്ടാകുന്നു. ഇതൊരു 20 വർഷം മുമ്പ് ഉണ്ടായിരുന്നില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഇത്രയധികം കയ്യേറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ കടലിൽ ഈ കാടിൻ്റെ മുകളിൽ നമ്മൾ നടത്തുന്ന കയ്യേറ്റങ്ങൾ തന്നെയാണ് നമുക്ക് മറ്റൊരു തരത്തിൽ ശിക്ഷയായിട്ട് നമുക്ക് വരുന്നത്. കാട് നമുക്ക് തരുന്ന ജലം, കാട് നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ള നദികൾ, മനോഹരങ്ങളായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങൾ, ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെ വറ്റി വരണ്ടു പോകുന്ന ഒരു കാലത്തേക്ക് നമ്മുടെ സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഭീകരമായൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മളിപ്പോൾ മൃഗങ്ങൾ വൻതോതിൽ വാഹനമിടിച്ച് ചത്തൊടുങ്ങുന്നത് തടയുന്നതിന് വേണ്ടി വനപാതയിൽ രാത്രി ഗതാഗതം നിരോധിച്ചുകൊണ്ടൊരു ഉത്തരവ് വരികയുണ്ടായി. നമ്മളൊരു പ്രകൃതി സ്നേഹി അതിന് സ്വാഗതം ചെയ്യും. അതായത് ഗൂഢല്ലൂരിന്ന് മൈസൂരിലേക്ക് പോകുമ്പോൾ ഈ പറയുന്ന ബന്ദിപ്പൂർ കാട്ടിലൂടെയുള്ള ഗതാഗതം മൃഗങ്ങൾ സഞ്ചരിക്കുന്ന സമയമായിട്ടുള്ള 9 മണി മുതൽ പുലർച്ചെ വരെ വേണ്ട. കാരണം എത്രയോ വാഹനം ഇടിച്ചിട്ട് മാനുകൾ ചത്തുപോകുന്നു, കാട്ടുപോത്തുകൾ ചത്തുപോകുന്നു. അതുപോലെ മുത്തങ്ങയിൽ നിന്നും ഗുണ്ടൽപേട്ടയ്ക്ക് പോകുന്ന കാട്ടിൽ വാഹനം ഇടിച്ച് ഈ ജീവികൾ ചത്തുപോകുമ്പോൾ അതിന് പ്രകൃതി സ്നേഹികൾ മുറവിളി കൂട്ടിയതിൻ്റെ ബലമായിട്ട് രാത്രി യാത്ര നിരോധിച്ചപ്പോൾ ചില കൂട്ടം ആളുകൾ അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയും ഇപ്പോൾ സമരാഭാസം നമ്മൾ വയനാട്ടിൽ ഒരുപാട് അരങ്ങേറുകയും ചെയ്തു. അവർ പ്രചരിപ്പിക്കുന്നത് എന്താണ്? തെറ്റായൊരു പ്രചരണമാണ് നടത്തിയത്. അതായത് ഈ സുൽത്താൻ ബത്തേരിയിലുള്ള ആളുകൾക്ക് മൈസൂരിലേക്ക് ഇനി പോകാൻ കഴിയില്ല, ആ റോഡ് എന്നേക്കുമായി അടയ്ക്കാൻ പോകുന്നു, അല്ലെങ്കിൽ മൈസൂരിലേക്ക് വയനാട്ടിൽ നിന്ന് റോഡ് എന്നേക്കുമായി അടച്ച് അവിടുത്തെ കർഷകരെ ഉപദ്രവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു പ്രചരണം നടത്തുന്നത് ദുഷ്ടലാക്കോടെയാണെന്നും അത് കാടിനെ സ്നേഹിക്കാത്തവരാണെന്നും നമ്മൾ തിരിച്ചറിയണം. ഇവിടെ ഈ ഭൂമധ്യരേഖയുടെ ചുറ്റുമുള്ള കാടുകളെക്കുറിച്ച് പറയുമ്പോൾ കോംഗോ വനത്തിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം, ബ്രസീലിയൻ കാടുകളെക്കുറിച്ച് നമ്മൾ പറയണം, ആമസോൺ കാടുകളെക്കുറിച്ച് നമ്മൾ പറയണം. അതേപോലെ തന്നെ കാടുകൾ നശിപ്പിക്കാൻ വേണ്ടി കണ്ണും നട്ടിരിക്കുന്ന ചില വിഭാഗങ്ങളുണ്ടെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ കേരളത്തിൽ തന്നെ സൈലന്റ് വാലി എന്ന് പറയുന്ന നൈസർഗിക വനം, മഴക്കാടുകൾ, ഒരുപാട് ജീവജാലങ്ങൾ ജീവിച്ചു പോരുന്ന അവരുടെ ആവാസ വ്യവസ്ഥയായിട്ടുള്ള ആ സൈലന്റ് വാലി പദ്ധതി, സൈലന്റ് വാലിയിൽ ഒരു അണ കെട്ടാൻ വേണ്ടി ഗവൺമെൻറ് ആലോചിച്ചപ്പോഴേക്കും തന്നെ ബൾഗേറിയൻ കമ്പനികൾ അവിടുത്തെ മരം മുറിക്കാനുള്ള കരാറെടുക്കാൻ വേണ്ടി ഇന്ത്യ ഗവൺമെൻറ്റിനെ സന്ദർശിക്കേണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ബൾഗേറിയനിലുള്ള മരം മുറിക്കുന്ന കമ്പനികൾ എവിടെയാണ് കാട് നശിപ്പിക്കാൻ അല്ലെങ്കിൽ കാട് മുറിച്ചു മാറ്റാൻ തക്കം പാർത്തിരിക്കുന്ന കമ്പനികളാണ്. അവർക്കൊക്കെ വാണിജ്യ താല്പര്യങ്ങളാണ്. അപ്പോൾ നിന്ന് നിൽക്കുന്ന മരങ്ങൾ, പടുകൂറ്റൻ മരങ്ങൾ യന്ത്രസഹായത്താൽ കൂടിയിട്ട് സെക്കൻഡ് വെച്ച് മുറിക്കുകയും പീസാക്കുകയും ചെയ്യുന്ന യന്ത്രങ്ങളുമായി നമ്മുടെ സൈലന്റ് വാലി വന്നിട്ട് ഒരു മാസം കൊണ്ട് ശവപ്പറമ്പാക്കണമെന്ന ഉദ്ദേശത്തോടെയായിരുന്നു അവർ നമ്മളെ സമീപിച്ചിരുന്നത്. പക്ഷേ ഇച്ഛാശക്തിയുള്ള പ്രകൃതി സ്നേഹികൾ അതിന് പ്രതിരോധം തീർത്തത് കാരണം ഇന്ന് സൈലന്റ് വാലി നിലനിൽക്കുന്നു. സൈലന്റ് വാലിയെക്കുറിച്ച് പറയുമ്പോൾ അവർ പരിഹാസ രൂപേണ പറയാറുണ്ട്, ഒരു സിംഹവാലൻ കുരങ്ങിന് വേണ്ടി നമ്മളൊരു ഒരു വൈദ്യുത പദ്ധതി ഉപേക്ഷിച്ചു എന്നൊക്കെ. ഈ സിംഹവാലൻ കുരങ്ങൻ ഒരിക്കലും ഭൂമിയിലേക്ക് ഇറങ്ങുന്നില്ല, അതതിൻ്റെ പ്രത്യേകത. ആ സിംഹവാലൻ കുരങ്ങൻ ഒരു തരം പ്രത്യേക തരം കാട്ടിലുണ്ടാവുന്ന ചക്ക തിന്നിട്ടാണ് പരമാവധി ജീവിക്കുന്നത്. അത് കിട്ടാത്തുമ്പോൾ മാത്രമാണ് മറ്റു ഭക്ഷണങ്ങളിലേക്ക് അത് തിരിയുന്നത്. ആ ചക്ക കായ്ക്കുന്ന ഉയരത്തിൽ വളരുന്ന മരത്തിൻ്റെ ശിഖരങ്ങളിലൂടെ മാത്രമാണ് അത് സഞ്ചരിക്കുന്നത്. അപ്പോൾ ആ ചക്ക ഉണ്ടാകുന്ന മരം എന്നില്ലാതെ ആവുന്നോ അന്ന് ഈ പറയുന്ന സിംഹവാലൻ കുരങ്ങന്മാർ വംശനാശം നേരിടും. മറ്റൊരു ഉദാഹരണം, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ കേരളത്തിൻ്റെ ദേശീയ പക്ഷിയായിട്ടുള്ള മലമുഴക്കി വേഴാമ്പൽ എന്ന് പറയുന്ന ആ ഹോൺബിൽ എന്ന് പറയുന്ന പക്ഷി ചിറക് വിരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഭീകരമായിട്ടുള്ള ശബ്ദം ഉണ്ടാക്കിയിട്ടാണ് അത് പറന്നു പോവുക. അത്ര പടപടാ ശബ്ദമുണ്ടാക്കി പറന്നു പോകുന്ന ഈ മലമുഴക്കി വേഴാമ്പൽ നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയില്ല. എന്താ കാരണം? അതിന് ജീവിക്കണമെങ്കിൽ ഏറ്റവും ഉയരമുള്ളൊരു മരം വേണം, ആ മരത്തിൽ സ്വാഭാവികമായ ഒരു പൊത്ത് വേണം. അങ്ങനെയുള്ള സ്വാഭാവികമായ പൊത്തുള്ളൊരു മരം അത് തെരഞ്ഞ് നടക്കുകയാണ് കാട്ടിൽ. അങ്ങനെ ഏറ്റവും ഉയരത്തിലുള്ള ഒരു മരത്തിൻ്റെ ഒരു പൊത്തിൽ അത് മുട്ടയിടാറായി കഴിഞ്ഞാൽ അത് കണ്ടെത്തി അതിനകത്ത് മുട്ടയിടുന്നതിന് മുമ്പ് അത് അതിൻ്റെ തൂവലുകൾ കൊഴിച്ചു കളയും. അതിനകത്തൊരു ബെഡ് പോലത്തെ ഒരവസ്ഥ, ഒരു മെത്ത സൃഷ്ടിക്കും സ്വന്തം തൂവലുകൊണ്ട്. പെൺപക്ഷി സ്വന്തം തൂവലുകൾ കൊഴിച്ച് തൂവലില്ലാതെ മുട്ടയിടാൻ വേണ്ടി അതിൻ്റെ അകത്തിരിക്കുമ്പോൾ ആൺപക്ഷി ചെയ്യുന്നത് എന്താണെന്നറിയോ? ആൺപക്ഷി നദിക്കരയിൽ പോയി ഈ ചേറു മണ്ണുണ്ടല്ലോ, നനഞ്ഞ മണ്ണ് കൊത്തിക്കൊണ്ടുവന്നിട്ട് ആ പൊത്തിൻ്റെ വായ അടയ്ക്കും. ചെറിയൊരു സൂക്ഷ്മമായ ചെറിയൊരു തുള മാത്രം നിർത്തി ബാക്കി വായ്ഭാഗം അടയ്ക്കും. അപ്പോൾ പെൺപക്ഷി അതിനകത്ത് തടവിലുള്ള പോലെ കഴിയും. പക്ഷെ ആൺപക്ഷി എന്തു ചെയ്യും? തൊട്ടപ്പുറത്ത് മരക്കൊമ്പെന്ന് പോവാതെ അവിടെ നിൽക്കും. എന്നിട്ട് ഓരോ പഴങ്ങളും എവിടുന്നാണോ കിട്ടുന്നത് അവിടെ പോയി കൊണ്ടുവന്ന് ഈ മാളത്തിലേക്ക് തൻ്റെ കൊക്ക് ഉപയോഗിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കും. അങ്ങനെ മുട്ടയിടുന്ന കാലം, ആ കുട്ടി വിരിഞ്ഞ് പുറത്തു വരുന്നത് വരെയുള്ള കാലം, ആ പെൺപക്ഷിയെ സംരക്ഷിക്കാനുള്ള ആ ചുമതല ആൺപക്ഷി ഏറ്റെടുക്കുകയും അങ്ങനെ അവർ നമുക്കൊരു വലിയൊരു മെസ്സേജാണ് അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് തരുന്നത്. മലമുഴക്കി വേഴാമ്പൽ നമുക്ക് കാണാൻ കഴിയാത്ത വിധം കാടുകളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന ഒരു കാലം വിദൂരമല്ല. നമ്മൾ കാട്ടിൽ നടത്തുന്ന കയ്യേറ്റങ്ങൾ ഈ പറയുന്ന അതിൻ്റെ ആവാസ വ്യവസ്ഥയെ ഹനിക്കുകയും ആ പക്ഷി കാലക്രമേണ ഇല്ലാതാവുകയും ചെയ്യും. ലോകത്തിലങ്ങനെ എൻഡേഞ്ചേർഡ് ലിസ്റ്റിൽ വരുന്ന എത്രയോ മൃഗങ്ങളുണ്ട്, എത്രയോ പക്ഷികളുണ്ട്. നമുക്കവയെ സംരക്ഷിക്കണം. നമ്മുടെ ഭാവി തലമുറയ്ക്ക് നമുക്ക് അവരെ കാണിച്ചു കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ കാടിനെ സംരക്ഷിക്കുന്നവരാണ്. നമ്മൾ കാടിൻ്റെ കാടിനോടാണ് നമുക്ക് പ്രേമം. നമ്മൾ കാടിനെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കും. കാടാണ് നമ്മുടെ സർവവും എന്ന് ഒരു ഉത്തമ വിശ്വാസത്തോടു കൂടി നമ്മളൊരു ഭാവി തലമുറയെ വാർത്തെടുത്തെങ്കിൽ മാത്രമേ ഭാവി തലമുറയ്ക്ക് നമുക്ക് വനമെന്തെന്നും കാടെന്തെന്നും അതിൻ്റെ സൗന്ദര്യമെന്തെന്നും പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ.
1: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ദൃശ്യം.
2: കാടുകൾ മായാതിരിക്കാൻ ശബ്ദം നൽകിയത് എം ഹരിദാസ്. ശ്രോതാക്കളെ, ഇനി നാം പ്രവേശിക്കുന്നത് അൽ ഉസൂൽ.
1: ബഹുമാന്യനായ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി നമ്മോടൊപ്പം ചേരുന്നു. ഹദീസ് ക്രോഡീകരണ ചരിത്രത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് നാം കേൾക്കുന്നത്.
3: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ഇന്നൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നാം വിശദീകരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ക്രോഡീകരിച്ചതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക വിമർശകന്മാർ ഉന്നയിക്കുന്ന വിമർശനങ്ങളും അതിൻ്റെ യഥാർത്ഥത്തിലുള്ള വസ്തുത എന്താണ് എന്നതിൻ്റെ ചില ആമുഖ കാര്യങ്ങളാണ് നമ്മൾ വിശദീകരിച്ചത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സഹാബിമാരിൽ പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന കാര്യങ്ങൾ അത് പൂർണ്ണമായിക്കൊണ്ടും എഴുതി വച്ചിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസ് എഴുതി വെക്കുന്നതുമായി കൊണ്ട് ബന്ധപ്പെട്ട് രണ്ട് രൂപത്തിലുള്ള റിവായത്തുകളാണ് നമുക്ക് കാണാൻ കഴിയുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം എഴുത്തിൻ്റെ മേഖല ജാഹിലിയ കാലഘട്ടത്തേക്കാൾ കുറച്ചുകൂടി വ്യാപിച്ചിരുന്നു, വിപുലപ്പെട്ടിരുന്നു എന്നുള്ളത് കഴിഞ്ഞ എപ്പിസോഡിൽ നാം വിശദീകരിക്കുകയുണ്ടായി. ഏതായാലും പ്രവാചകന്റെ ഹദീസുകൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ രണ്ടു വ്യത്യസ്തമായ ശൈലികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസുകൾ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അതിലൊന്നാമത്തത്, എഴുത്തിനെ പ്രോത്സാഹിപ്പിക്കാത്ത രീതിയിലുള്ള അഥവാ ഹദീസുകൾ എഴുതി വെക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കാത്ത രീതിയിലുള്ള ചില ഹദീസുകളാണ്. അതിലൊന്ന് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഏറ്റവും സഹീഹായ ഹദീസ് എന്ന് പറയാവുന്ന ഒരു ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ലാ തക്തുബു അന്നി, നിങ്ങൾ എന്നിൽ നിന്ന് ഒന്നും എഴുതി വെക്കരുത്. വമൻ കതബ അന്നി ഗൈറുൽ ഖുർആൻ ഫലിയംഹു, എന്നിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ അവൻ അത് മായ്ച്ചു കളയട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസാണ്. ഇത് ഇമാം മുസ്ലിം തൻ്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച സ്വഹീഹായ ഒരു ഹദീസാണ്. രണ്ടാമതായി ഈ വിഷയത്തിലുള്ള മറ്റൊരു റിവായത്ത്, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നു, ജഹദന ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യഅദലനാ ഫിൽ കിതാബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞങ്ങൾ പലതവണ ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് ഞങ്ങൾ പല പരിശ്രമങ്ങളും നടത്തി ഹദീസുകൾ എഴുതി വെക്കാനുള്ള ഒരു അനുവാദം ഞങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി. ഫഅബ, അപ്പോൾ പ്രവാചകൻ അത് വിസമ്മതിച്ചു. മറ്റൊരു റിവായത്തിൽ, ഇസ്തഇദ്ന അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ കിതാബ ഫലം യഇദൻ ലന എന്ന ഒരു റിവായത്തും കാണാം. അതോ ഞങ്ങൾ പ്രവാചകനോട് ഹദീസുകൾ എഴുതി വെക്കാൻ അനുവാദം ചോദിച്ചു, ഫലം യഇദൻ ലന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് അനുവാദം തന്നില്ല. ഇനി മൂന്നാമത്തെ റിവായത്ത്, ഈ മൂന്ന് റിവായത്തുകളാണ് ഈ വിഷയത്തിൽ പ്രധാനമായും എഴുത്തിന് പ്രോത്സാഹിപ്പിക്കാത്ത രീതിയിൽ വന്നിട്ടുള്ളത്. ഇത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവാണ് ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നു, ഖർജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വനഹനു നക്തുബുൽ ഹദീസ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളടുത്തേക്ക് വന്നു, ഞങ്ങൾ ഹദീസുകൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫഖാല, അപ്പോൾ പ്രവാചകൻ ചോദിച്ചു, മാ ഹാദല്ലദീ തക്തുബൂന, നിങ്ങൾ എന്താണ് ഈ എഴുതിക്കൊണ്ടിരിക്കുന്നത്? കുൽന, ഞങ്ങൾ പറഞ്ഞു, അഹാദീസ് നസ്മുഹ മിൻക, നബി നിങ്ങളിൽ നിന്ന് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഹദീസുകളാണ് ഞങ്ങൾ എഴുതി വെച്ചുകൊണ്ടിരിക്കുന്നത്. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കിതാബുൻ ഗൈറു കിതാബില്ല, അള്ളാഹുവിൻ്റെ കിതാബിന് പുറമെയുള്ള വേറെ കിതാബിനെയാണോ നിങ്ങൾ അവലംബിക്കാൻ പോകുന്നത്? അതദ്റൂന മാ ളല്ലൽ ഉമം ഖബ്ലക്കും, നിങ്ങളുടെ മുമ്പുള്ള സമുദായങ്ങൾ എന്തൊരു കാര്യം കൊണ്ടാണ് പിഴച്ചു പോയത് നിങ്ങൾക്കറിയുമോ? വിമക്ത തബൂമിൽ കുത്തുബി മാ കിതാബില്ലാഹി തആല, അള്ളാഹുവിൻ്റെ കിതാബിൻ്റെ കൂടെ വേറെയും കിതാബുകൾ അവർ സ്വീകരിച്ച് എഴുതിയുണ്ടാക്കിയത് കൊണ്ടാണ് അവർക്ക് പിഴവ് സംഭവിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് തഖിയുദുൽ ഇൽമിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായിക്കൊണ്ട് കാണാൻ കഴിയും. അപ്പോൾ ഈ മൂന്ന് റിവായത്തുകളാണ് ഹദീസുകൾ എഴുതി വെക്കുന്നതിന് വിരോധിച്ചു അതല്ലെങ്കിൽ പ്രോത്സാഹിപ്പിച്ചില്ല എന്ന് പറയാവുന്ന രീതിയിൽ വന്നിട്ടുള്ള ഹദീസുകൾ. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസുകൾ എഴുതി വെക്കാനുള്ള കൽപ്പനയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുതാൻ വേണ്ടി പ്രോത്സാഹനം നൽകിയതുമായിട്ടുള്ള ഒരുപാട് ഹദീസുകൾ വേറെയും വന്നിട്ടുണ്ട്. അതിൽ ചില ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കാം. അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്തു അക്തുബു കുല്ല ഷൈഇൻ അസ്മഉഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എഴുതി വെക്കാറുണ്ടായിരുന്നു. ഉരീദു ഹിഫ്ളഹു, ആ കേട്ട കാര്യങ്ങൾ ഞാൻ എഴുതി വെക്കുന്നത് അത് മനഃപ്പാഠമാക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. ഫനഹതനി ഖുറൈഷ്, പക്ഷേ ഖുറൈശികളായ ആളുകൾ, അഥവാ റസൂലുള്ളാഹിൻ്റെ സഹാബത്തിൽ പെട്ട ചില ആളുകൾ അത് എന്നോട് വിരോധിച്ചു. വഖാലു, അവരതിന് പറഞ്ഞ ന്യായം ഇതായിരുന്നു, തക്തുബ്കുൽ ലശീ ഇൻസമിഅത്തഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബശറുൻ യതകല്ലം ഫിൽ ഗളബി വർരിബ, നീ പ്രവാചകനിൽ നിന്ന് കേട്ട എല്ലാം അതേപടി എഴുതി വെക്കുകയാണോ? പ്രവാചകനൊരു മനുഷ്യനാണല്ലോ, പ്രവാചകൻ ദേഷ്യത്തിൻ്റെ അവസ്ഥയിലും സന്തോഷത്തിൻ്റെ അവസ്ഥയിലും പല കാര്യങ്ങളും സംസാരിക്കും. അപ്പോൾ അതൊക്കെ തന്നെയും നീ എഴുതി വെക്കുകയാണോ എന്ന് ചോദിച്ചു അവർ. അപ്പോൾ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഅംസക്തു അനിൽ കിതാബ, ഞാൻ എഴുത്തു നിർത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എഴുതി വെക്കുന്നതിന് ഞാൻ അവസാനിപ്പിച്ചു. ഫദക്കർതു ദാലിക ലി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിന്നീട് ഞാൻ ഈ വിഷയം പറഞ്ഞു, അഥവാ റസൂലെ, നിങ്ങളുടെ ഹദീസുകൾ ഞാൻ എഴുതി വച്ചിരുന്നു, പക്ഷേ ചില ആളുകൾ എന്നോട് ഈ വിഷയം പറഞ്ഞപ്പോൾ ഞാൻ ആ എഴുത്ത് അവസാനിപ്പിച്ചു. ഇമാം ദാരിമി ഉദ്ധരിക്കുന്ന ഹദീസാണിത്. അപ്പോൾ ഫഅഉമാ ബിഇസ്ബിഹി ഇലാ ഫീഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വിരലുകൾ തൻ്റെ വായിലേക്ക് ചൂണ്ടി, എന്നിട്ട് പറഞ്ഞു, ഉക്തുബ്, നീ എഴുതിക്കൊള്ളുക. ഫവല്ലദി നഫ്സി ബിയദിഹി മാ ഖറജ മിൻഹു ഇല്ലാ ഹഖ്, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം, അഥവാ അള്ളാഹു തന്നെയാണ് സത്യം. എൻ്റെ നാവിലൂടെ എൻ്റെ വായിൽ നിന്ന് ഹക്കല്ലാതെ പുറത്തു വരികയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന് എഴുതാനുള്ള കൽപ്പന കൊടുക്കുകയും ചെയ്തു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന മറ്റൊരു റിവായത്തിൽ കാണാം, ഇത് ഇമാം ഇബ്നു ഹജ്ജർ അസ്ഖലാനി അദ്ദേഹത്തിൻ്റെ ഫത്ഹുൽ ബാരിയിൽ ഉദ്ധരിച്ച റിവായത്താണ്, അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, മാമിൻ അസ്ഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണിത്, മാമിൻ അസ്ഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹദുൻ അക്സറ ഹദീസൻ അൻഹു മിന്നി ഇല്ലാ മാ കാന മിൻ അബ്ദുല്ലാഹി ബിൻ അംർ ഫഇന്നഹു കാന യക്തുബ് വല അക്തുബ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ എന്നേക്കാൾ കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത, അതല്ലെങ്കിൽ അറിയുന്ന ആളുകൾ ഉണ്ടായിരുന്നില്ല അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് ഒഴികെ. കാരണം ഫഇന്നഹു കാന യക്തുബ് വല അക്തുബ്, അദ്ദേഹം ഹദീസുകൾ എഴുതി വെക്കാറുണ്ടായിരുന്നു, ഞാൻ ഹദീസുകൾ എഴുതി വെക്കാറുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇന്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂഷ എന്നു പറയുന്ന സഹാബി, അദ്ദേഹം പ്രവാചകന്റെ ഖുതുബ, അഥവാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദാഇൽ നടത്തിയ ഖുതുബയും, അതുപോലെ തന്നെ യമനിലെ ആളുകൾക്ക് വേണ്ടി പ്രത്യേകമായി കൊണ്ട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുമൊക്കെ വിശദമായി കേട്ടപ്പോൾ, അബൂഷ എന്നു പറയുന്ന, അദ്ദേഹം യമനിലുള്ള ആളാണ്, അദ്ദേഹം പ്രവാചകൻ്റെ അടുക്കൽ നിന്ന് എണീറ്റ് പറഞ്ഞു, യാ റസൂലുള്ളാ ഉക്തുബൂലി, നബി നിങ്ങളാ പറഞ്ഞ കാര്യം നിങ്ങൾ എനിക്കൊന്ന് എഴുതിത്തരൂ. ഫഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉക്തുബൂലഹു, നിങ്ങൾ അദ്ദേഹത്തിന് എഴുതി കൊടുക്കുക എന്ന്. അപ്പോൾ ഇത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കം ഫത്ത് എന്ന് പറഞ്ഞാൽ ഹിജ്റ 8-ാമത്തെ വർഷത്തിലാണ്. പ്രവാചകന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. റാഫിഉ ബിൻ ഖദീജ റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രവാചകന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, യാ റസൂലുള്ളാഹ് ഇന്ന നസ്മഉ മിൻക അഷ്യ അഫനക്തുബുഹ, റസൂലെ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പല കാര്യങ്ങളും കേൾക്കാറുണ്ട്, അതൊക്കെ ഞങ്ങൾ എഴുതി വെക്കേണ്ടതുണ്ടോ? പ്രവാചകൻ പറഞ്ഞു, ഉക്തുബു വല ഹർജ്, നിങ്ങളത് എഴുതി വച്ചേക്കുക, അതിന് കുഴപ്പമില്ല എന്നൊരു റിവായത്തിൽ കാണാൻ കഴിയും. അതേപോലെ തന്നെ അനസ് ബിൻ മാലിക് റളിയല്ലാഹുഅൻഹു പറഞ്ഞ റിവായത്തിൽ കാണാം, ഖയ്യിദു അൽ ഇൽമ ബിൽ കിതാബ്, നിങ്ങൾ ഇൽമിനെ തടഞ്ഞു വെക്കുക, എഴുത്തുകൊണ്ട് നിങ്ങൾ തടഞ്ഞു വെക്കുക എന്ന് റിവായത്തുകൾ കാണാം. ഈ രീതിയിൽ ഏകദേശം 8-10 റിവായത്തുകൾ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്തിനെ പ്രോത്സാഹിപ്പിച്ചതായും പ്രവാചകൻ എഴുതാൻ വേണ്ടി കൽപ്പിച്ചതായിക്കൊണ്ടും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഹദീസിൽ ഒരു ഭാഗത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുത്തിനെ നിരുത്സാഹപ്പെടുത്തിയതായിക്കൊണ്ട് ചില ഹദീസുകൾ കാണാം. മറ്റു ചില ഹദീസുകളിൽ പ്രവാചകൻ എഴുതാൻ വേണ്ടി കൽപ്പന കൊടുത്തതും അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾക്ക് എഴുതാൻ അനുവാദം കൊടുത്തതുമായിട്ടുള്ള ചില സംഭവങ്ങളും കാണാൻ കഴിയും. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളും എങ്ങനെയാണ് യോജിപ്പിക്കുക? രണ്ടും പരസ്പര വിരുദ്ധമാണ്. ആദ്യം പറഞ്ഞതിനെതിരാണ് രണ്ടാമത്തെ കാര്യം. പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഈ രണ്ടും ജമ ചെയ്തുകൊണ്ട് അഥവാ യോജിപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാമത്തെ സംഭവം, അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഹദീസിനെ സംബന്ധിച്ചാണ് പണ്ഡിതന്മാർ അത് പറഞ്ഞിട്ടുള്ളത്. അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് മൗഖൂഫാണ്, അഥവാ മൗഖൂഫ് എന്ന് പറഞ്ഞാൽ സഹാബിമാരിലേക്ക് ചേർത്തപ്പെടുന്ന ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെടാതെ വന്നിട്ടുള്ള ഹദീസാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കത് ചേർത്തി പറയാൻ പറ്റുകയില്ല എന്നതാണ് ഒരു മറുപടി. പക്ഷേ ആ മറുപടി പണ്ഡിതന്മാർ ചില ആളുകൾ അംഗീകരിക്കുന്നില്ല. കാരണം മറ്റു റിവായത്തുകളിൽ ഇസ്തഅദന്തു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നു തന്നെ ചില റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകനോട് ഞാൻ അനുവാദം ചോദിച്ചിട്ടുണ്ട് എന്നു തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു മറുപടി പണ്ഡിതന്മാർ പൂർണ്ണമായി കൊണ്ടും അംഗീകരിക്കുന്നില്ല. എന്നാൽ ബഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും ഇതിന് കൊടുക്കുന്ന വിശദീകരണം, ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ആയിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നത്. അഥവാ വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ശരീഅത്തിൻ്റെ നിയമങ്ങൾ പൂർണ്ണമായിക്കൊണ്ടും പഠിച്ചു മനസ്സിലാക്കിയിട്ടില്ലാത്ത മുസ്ലിമീങ്ങൾ വളരെ കുറച്ചു മാത്രമുണ്ടായിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ എഴുതി വെക്കുന്നതിൻ്റെ കൂടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും അവർ എഴുതി വെക്കുകയാണെങ്കിൽ, വിശുദ്ധ ഖുർആൻ ഏതാണ്, പ്രവാചകൻ്റെ ഹദീസുകൾ ഏതാണ് എന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടാകും. കാരണം വിശുദ്ധ ഖുർആനിൻ്റെ ശൈലിയും പ്രവാചകൻ്റെ ശൈലിയും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ ആ വ്യത്യാസങ്ങൾ മനസ്സിലാകുന്നതിൻ്റെ മുമ്പ് വിശുദ്ധ ഖുർആൻ്റെ ശൈലി മനസ്സിലാകണമെങ്കിൽ ചില ആയത്തുകൾ കൂടുതലായി അവതരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകൾ മനഃപ്പാഠമാക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും ഹദീസുകൾ എഴുതി വെക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ അധികരിക്കുകയും ആളുകൾ എഴുത്തിൻ്റെ മേഖല കൂടുതൽ വ്യാപകമാവുകയും ചെയ്ത സന്ദർഭത്തിൽ, പ്രവാചകൻ ആ ഖൗഫ് നീങ്ങിയ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് അനുവാദം കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ രണ്ടും പ്രവാചകനിൽ നിന്ന് വന്നിട്ടുണ്ട്. അതൊരിക്കലും തന്നെ പരസ്പര വിരുദ്ധമല്ല എന്നത് പണ്ഡിതന്മാർ വിശദീകരിച്ചതായിക്കൊണ്ട് കാണാൻ കഴിയും. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, ആരെങ്കിലും മൻ കതബ അന്നി ഗൈറുൽ ഖുർആൻ ഫലയംഹുഹു എന്നു പറഞ്ഞ സംഭവത്തെക്കുറിച്ച്, അഥവാ വിശുദ്ധ ഖുർആനിന് പുറമെ ആരെങ്കിലും എന്തെങ്കിലും എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ അതവൻ മായ്ച്ചു കളയട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് എന്നു പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. അഥവാ ഒരു സംഘം ആളുകൾ പ്രവാചകന്റെ അടുക്കിലേക്ക് മുസ്ലിമാകാൻ വേണ്ടി വന്നു. അവർ പുതുമുസ്ലിമീങ്ങളാണ്. അവർ റസൂലുള്ളാഹിന്റെ അടുക്കൽ നിന്ന് പല ആയത്തുകളും കാര്യങ്ങളും കേട്ടു പഠിച്ചു. അവരത് എഴുതി വച്ചതിന് ശേഷം ഖുർആൻ അവർ പഠിച്ചതിന് എഴുതി വച്ചതിന് ശേഷം പ്രവാചകന്റെ ഹദീസുകളും അവർ കേട്ടു എഴുതി വെക്കാൻ തുടങ്ങി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഖുർആനിൻ്റെ കൂടെ മറ്റൊന്നും എഴുതരുത്. കാരണം നിങ്ങൾ പുതു മുസ്ലിമീങ്ങളാണ്. ആ മുസ്ലിമീങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നാടുകളിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ഏതാണ് ഖുർആൻ ഏതാണ് ഹദീസ് എന്ന് ഒരേ ഫലകത്തിൽ എഴുതി വച്ചാൽ അവർക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാകും. അതുകൊണ്ട് പ്രവാചകൻ അവരോട് കൊടുത്ത നിർദ്ദേശമാണ് ലാ തക്തുബു അന്നീ, നിങ്ങളിൽ നിന്ന് ഖുർആനല്ലാത്ത ഒന്നും എഴുതി വെക്കരുത്. ഇപ്പോൾ ഖുർആനല്ലാത്ത എന്തെങ്കിലും ഒന്ന് ആ ഖുർആന്റെ കൂടെ നിങ്ങൾ എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് മായ്ച്ചു കളയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞതായിക്കൊണ്ടാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. മറ്റൊരു മറുപടി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരോധമൊക്കെ തന്നെയും വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ഹദീസുകളും ഒരേ വറക്കത്തിൽ അഥവാ ഒരേ പേജിൽ എഴുതി വെക്കുന്നതിനെയാണ് വിരോധിച്ചിട്ടുള്ളത് എന്നാണ്. അപ്പം നമുക്കറിയാം, വിശുദ്ധ ഖുർആന്റെ മുസ്ഹഫുകൾ, ആ മുസ്ഹഫിൻ്റെ കൂടെ ഖുർആന്റെ കൂടെ മറ്റൊന്നും എഴുതി വെക്കാൻ പാടില്ല. അതിൻ്റെ തഫ്സീറുകളും അതിൻ്റെ ഹാശിയകളും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഖുർആനിൻ്റെ മുസ്ഹഫിൻ്റെ പുറത്താണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്, അതിൻ്റെ ഉള്ളിൽ അനുവദിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഖുർആൻ എഴുതിയിട്ടുള്ള ആ കടലാസിൽ നിങ്ങൾ ഹദീസുകൾ എഴുതി വെക്കരുത് എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൻ്റെ ചുരുക്കം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഹദീസുകൾ എഴുതപ്പെട്ടിരുന്നു, അതിനൊരുപാട് തെളിവുകളുണ്ട്. എഴുതാൻ പാടില്ല എന്ന് വന്നതിൻ്റെ വിശദീകരണം നമ്മൾ മനസ്സിലാക്കി. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് അടുത്ത എപ്പിസോഡുകളിൽ വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ്റെ ദീൻ കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുവാൻ അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: ബാറക്കല്ലാഹു ഫീക്കും. ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് അൽ ഉസൂൽ, ഹദീസ് ക്രോഡീകരണ ചരിത്രത്തിൻ്റെ രണ്ടാം ഭാഗമാണ് നാം കേട്ടത്. നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൽ മാലിക് സലഫി.
1: നമുക്ക് ഇനിയൊരു സ്വരം കേട്ടുവരാം.

0: പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് നാം പ്രവേശിക്കുന്നു. ഇന്നത്തെ സ്നേഹക്കൂടിൽ പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സുലാഹി, അതുപോലെ തന്നെ പീസ് റേഡിയോ സിഇഒ ഹാരിസ് ബിൻ സലീം നമ്മോടൊപ്പം ചേരുന്നു.
1: വാർദ്ധക്യം മലിനമാക്കുന്ന സ്ക്രീൻ കാഴ്ചകൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ സ്നേഹക്കൂട്.
0: കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബാദ്, സ്നേഹക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അൽഹംദുലില്ലാ, പീസ് റേഡിയോ ആരംഭിച്ചതു മുതൽ സ്നേഹക്കൂടിലെ ഈയൊരു വൈജ്ഞാനികവും ജീവിത സംബന്ധവുമായ ചർച്ചകളൊന്നും വിടാതെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. ഇടവേളകളിൽ കേട്ടവരുണ്ട്. എന്തായാലും ഇന്ന് നമ്മൾ ഒരുപക്ഷെ നമ്മൾ അത്ര തന്നെയും ഈ കാലം അത്രയും ചർച്ചക്കെടുക്കാത്ത മറ്റൊരു മേഖലയാണ്, അല്ലെങ്കിൽ ഒരു വിഷയമാണ് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. വിഷയം ഇതാണ്: മുതിർന്ന ആളുകൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും പ്രശ്നങ്ങളും അനന്തരഫലങ്ങളും അതോടൊപ്പം അതിൻ്റെ പ്രതിരോധങ്ങളും പരിഹാരങ്ങളുമാണ് ഇൻഷാല്ലാ ഇന്ന് ചർച്ചയ്ക്ക് എടുക്കുന്നത്. അരിസ്മല്ലി, പലപ്പോഴും ഫോൺ ഉപയോഗം എന്ന് പറയുമ്പം ആ വിഷയം വേഗം ഓർമ്മ വരെ കുട്ടികളെയാണ്, മുതിർന്നവരെ പൊതുവെ ഓർമ്മ വരാറില്ല. ഒരുപാട് കൗൺസിലിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളെന്നുള്ള നിലക്ക് കുട്ടികളുടേത് വരുന്നത് പോലെ തന്നെ മുതിർന്നവരുടെ പ്രശ്നങ്ങളും വരാറില്ലേ?
3: തീർച്ചയായും നമ്മൾ ഏറ്റവും അധികം ചർച്ചക്കെടുക്കേണ്ട ഒരു കാര്യമാണ് ഈ മുതിർന്നവരുടെ ഫോണിൽ ഉള്ള ഉപയോഗവും അതുകൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങളും. കാരണം എന്താ വെച്ചാൽ, ഈ കുട്ടികൾക്കുണ്ടാകുന്ന തകരാറുകളെയും അവർക്ക് ഫോണിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ രക്ഷിതാക്കളുണ്ടല്ലോ. പക്ഷെ രക്ഷിതാക്കൾക്ക് സംഭവിക്കും അത് നിരീക്ഷിക്കാൻ വേറെ ആളുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്താന്ന് വിചാരിച്ചാൽ, ഇത് എന്തെങ്കിലുമൊക്കെ വലിയ ദുരന്തങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം ജീവിതത്തിൽ ഇത്തരം വഴികേടുകളിൽ പെട്ട അവസാനം എന്ത് ചെയ്യണം, മരണപ്പെട്ടു പോകുന്നൊരു അവസ്ഥയ്ക്കാണ് പല ആളുകൾക്കും സംഭവിക്കുന്നത്. ഇപ്പം ഇത് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കാൻ കാരണം, ഇപ്പം ഈ അടുത്തൊരു തവണ 60 വയസ്സ് പ്രായമുള്ള ഒരാളുടെ ഭാര്യ അവർ പറഞ്ഞൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, 40 കൊല്ലമായി അവരുടെ ദാമ്പത്യം എന്നാണ്, 40 വർഷമായി. അപ്പം ഈ 40 വർഷങ്ങളിൽ എന്തെങ്കിലും ഒരു വിശ്വാസക്കുറവോ എന്തെങ്കിലും ഒരു പ്രയാസങ്ങളോ ഉണ്ടാവാത്ത അത്രയും ഹൃദയമിണങ്ങിയ ദാമ്പത്യമാണ്. അപ്പൊ സത്യത്തിൽ എന്താ വെച്ചാൽ, ഇത്രയും മുതിർന്നൊരു 60 വയസ്സായ ഒരാള് ഫോൺ അങ്ങനെ എന്തെങ്കിലും ഒരു മോശമായി ഉപയോഗിക്കുമെന്നൊന്നും അവർ ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷെ വളരെ യാദൃശ്ചികമെന്ന് പറയാം, അയാളുടെ ഫോൺ ഇവർ കാണാനിടയായി. അപ്പൊ അതിൽ അവരുടെ കുടുംബത്തിൽ തന്നെ പെട്ട ഒരു പെൺകുട്ടിയുമായി, വളരെ പ്രായം കുറഞ്ഞൊരു പെൺകുട്ടിയുമായി ഉള്ള ചാറ്റ് വീഡിയോ ചാറ്റിങ്ങുകൾ വളരെ മോശമാണെന്നാണ് പറയണത്. അപ്പൊ അവർ പറയണത് എന്താ വെച്ചാൽ, അത് കണ്ടതിനു ശേഷം ഞാൻ അയാളുടെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല, അയാളുടെ റൂമിലേക്ക് ഞാൻ കയറിയിട്ടില്ല. എന്തിനേറെ, ഞാൻ ഉണ്ടാക്കി വെക്കുന്ന ഭക്ഷണം അയാളെടുത്ത് കഴിക്കുക എന്നല്ലാതെ ഒരു ചായ പോലും അയാളുടെ കയ്യിൽ വെച്ച് കൊടുക്കാൻ എനിക്ക് പറ്റണില്ല. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇങ്ങനത്തെ ഒരു ദുരന്തം ഒരു കുട്ടി ഫോൺ ഉപയോഗിച്ചാൽ ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പൊ സത്യത്തിൽ എന്താ വെച്ചാൽ, എത്രയോ കാലപ്പഴക്കങ്ങളുടെ ദാമ്പത്യങ്ങൾ തകർന്നു പോകുന്നു, പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു. രാത്രികളിൽ തഹജ്ജുദും പ്രാർത്ഥനകളൊക്കെ നടന്ന പല ആളുകളും എന്തു ചെയ്യും, പള്ളിയിൽ പോലും പോവാത്ത അത്രയും മോശമായൊരു മാനസികാവസ്ഥയിലേക്ക് മാറ്റപ്പെട്ട് ഈ ഫോണിലുണ്ടാകുന്ന ഇത്തരം തെറ്റായ കാര്യങ്ങളും അശ്ലീലങ്ങളും കണ്ട് അതിൽ ആസ്വാദനം കണ്ടെത്തി ജീവിച്ച് മരിച്ചു പോകുന്ന വലിയൊരു തലമുറ പ്രായമായവരിൽ ജന്മം കൊണ്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഫോൺ കോളുകളും പുതിയതായി വരുന്ന കേസുകളും നമ്മൾ ഓർമ്മപ്പെടുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഈ ഏരിയ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്.
2: ഈ ഞാൻ ഈ വിഷയത്തിൽ ഇൻട്രോയിൽ യഥാർത്ഥത്തിൽ കുട്ടികളല്ലാത്ത മുതിർന്നവരെന്നാണ് ആദ്യം ഉദ്ദേശിച്ചത്. യഥാർത്ഥത്തിൽ ഇത് വളരെ പ്രായം ചെന്നവരിലും ഉണ്ട് എന്നുള്ളതാണ് അരിസ്മോലിൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാണത്. അപ്പം ഈ അടുത്ത കാലത്ത് നമ്മളെ പീസ് റേഡിയോയിൽ ബന്ധപ്പെട്ടൊരു പെൺകുട്ടി, അവരുടെ വീട്ടിൽ നിൽക്കാൻ റെഡിയല്ല, ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കാൻ റെഡിയല്ല. ഭർത്താവ് വന്നതിന് ശേഷം കുറച്ച് ദൂരമുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് കുട്ടീനെ കൊണ്ടുപോയി ചികിത്സിക്കുന്ന കാര്യം, കുറച്ചൊരു തുടർച്ചയായ 2 വർഷം ചികിത്സ ആവശ്യമുള്ളതാണ്. അപ്പോൾ അത് ആ ചികിത്സക്ക് കൊണ്ടുപോകാനും റെഡിയല്ല. അപ്പോൾ സ്വന്തം കുട്ടിയെ ചികിത്സിക്കാൻ ഭാര്യ റെഡിയല്ല ഒരു വിഷയം. രണ്ട്, സ്വന്തം വീട്ടിൽ നിൽക്കാൻ ഭാര്യ റെഡിയല്ല. മൂന്നാമത്തെ പോയിന്റിലേക്ക് എത്തുമ്പോഴാണ് ഇയാൾക്ക് ചില കൺഫ്യൂഷൻ തോന്നുന്നത്. ഉപ്പാന്റെ കൂടെ യാത്ര ചെയ്യാൻ ഭാര്യ റെഡിയല്ല. അപ്പം ഈ കുട്ടി ഭർത്താവിനോട് ഉള്ള വിഷയം പറയാൻ അവർക്ക് ധൈര്യമല്ല എന്ന് പറഞ്ഞാൽ, ഇയാളെ ഫോണ് നോക്കുമ്പോൾ ഈ ഫോണിൽ മരുമകളുമായുള്ള കാര്യങ്ങൾ, അങ്ങനത്തേതിനുള്ള ടിപ്സ് അങ്ങനെയൊക്കെയാണ് സെർച്ച് പോയത്. മരുമകളുമായുള്ള ഇത് അതെങ്ങനെ നല്ല രീതിയിലാവാം, ഇങ്ങനത്തെ ചില സെർച്ച് ടിപ്സ് അവർ കണ്ടു. കുട്ടിയെ കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് എന്തോ ചില ഒരു അത്ര തന്നെ നല്ലതല്ലാത്ത ടച്ചിങ്ങുകൾ അവർക്ക് ഫീൽ ചെയ്തു. അപ്പം നമ്മളിവിടെ ഇതിൻ്റെ ഒരു പരിഹാര വശം കൂടി ചർച്ച ചെയ്യണം. പ്രത്യേകിച്ചും പ്രായം ചെന്നവരുമായി ബന്ധപ്പെട്ട വിഷയം പാരസ്മോലി പറഞ്ഞതുപോലെ ഇപ്പം നമ്മുടെ അടുത്ത് റേഡിയോയിൽ തന്നെ പലപ്പോഴും പല കേസുകളും വന്നിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ ഇത് കേൾക്കുന്നവരിൽ മിക്കവാറും കുറേ ആളുകൾ പ്രായമുള്ളവരാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനും അവർക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ എങ്ങനെയാണ് അവരെ, എന്തെല്ലാം മേഖലയിൽ അവരെ അഡ്വൈസ് ചെയ്യാൻ പറ്റും?
3: ഈ ഇപ്പോൾ നമുക്ക് പീസ് റേഡിയോയിലൊരു കുടുംബങ്ങളൊക്കെ കേൾക്കുന്ന ഒരു പ്രോഗ്രാം എന്നതിലേക്ക് നമുക്ക് പരിമിതികളുണ്ട്. എങ്കിൽ പോലും ഇവിടെ സൂചിപ്പിക്കപ്പെട്ട കാര്യം, മുമ്പ് കാലഘട്ടങ്ങളിലൊന്നും ഒരിക്കലും ഒരു മരുമകളെ മകളായി കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായൊരു പെരുമാറ്റമുള്ള പരാതികൾ പൊതുവേ നമ്മൾ കേട്ടിരുന്നില്ല.
2: അതെ,
3: ഒരു 10ഓ 20ഓ 25ഓ വർഷമായി മുമ്പ് വരെ എന്ത് ചെയ്യുന്നുണ്ട്, കുടുംബ പ്രശ്നങ്ങളിൽ കൗൺസിലിങ്ങുകളും കാര്യങ്ങളൊക്കെ ഈ ആധുനിക കൗൺസിലിംഗ് സംവിധാനങ്ങളെ ആളുകൾ ആശ്രയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന് മുമ്പൊന്നും ചിലപ്പോൾ ഉണ്ടായിട്ടുള്ളതില്ല. പക്ഷെ ആ കാലഘട്ടങ്ങളിലൊന്നും നമ്മൾ കാണാത്ത ചില റിപ്പോർട്ടിങ്ങുകൾ 2-3 വർഷമായിട്ട് നമ്മൾ കാണും. ധാരാളമായിട്ട് ഈ പറഞ്ഞ സമാനമായ കേസുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാരണം എന്ന് പറഞ്ഞാൽ, പൊതുവേ ഈ അശ്ലീലങ്ങളും ഈ പോൺ സൈറ്റുകളുമൊക്കെ മുതിർന്ന ആളുകൾ സ്വകാര്യമായി കാണുമ്പോൾ ആര് കണ്ടാലും അവർക്ക് എന്ത് ചെയ്യണം, ഈ ചിത്രങ്ങളിൽ കാണുന്ന കാര്യങ്ങളെ യാഥാർത്ഥ്യമായി കാണാനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായി അവർക്ക് എന്താവും, മുതിർന്ന ആൾക്കാരാകുമ്പോൾ ചിലപ്പോൾ അവരുടെ ഭാര്യ

0: ആരാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രതിഭാസം. പിന്നെ മാത്രമല്ല, പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഡാറ്റയ്ക്ക് വലിയ വില ഉണ്ടാവുകയും അത് 1 GB കൊണ്ടൊക്കെ 1 മാസം തികച്ചിരുന്ന ഒരു കാലഘട്ടം ആരംഭത്തിലാണ്. ഇന്നിപ്പോൾ 1.5 GB 2 GB അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഫ്രീ തരികയാണ്. അപ്പോൾ എന്തിനാണ് ആളുകളിത് ഉപയോഗിക്കുന്നത്? ഈ ചോദ്യം പ്രസക്തമാണല്ലോ. നമ്മൾ ആരെ മൊബൈൽ എടുത്തു നോക്കിയാലും ഈ 1.5 GB തീരുന്നുണ്ട്, 2 GB തീരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, പൊതുവെ പ്രായമായ ആളുകൾ അവരാണോ കൂടുതൽ മൊബൈൽ ഉപയോഗിക്കുന്നതെന്നാണ്.
1: സാധ്യതയുണ്ട്.
0: കാരണം കുട്ടികളാകുമ്പോൾ എന്തായാലും സ്കൂളിൽ പോകണ്ടേ, അവർ കോളേജിൽ പോകണ്ടേ, നമ്മളെപ്പോലെയൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ത് വേണം, ജോലിക്ക് പോകണ്ടേ. അപ്പോൾ നമ്മൾ നിർബന്ധമായും മൊബൈൽ ഉപയോഗം മാറ്റി വെക്കേണ്ട ഒരവസ്ഥ. എന്നാൽ റിട്ടയർ ആയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ വീട്ടിൽ സ്വസ്ഥമായി ഗൾഫിൽ നിന്ന് വന്ന് താമസിക്കുന്ന ഒരാൾ, ഇങ്ങനത്തെ ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിലൊരു മൊബൈൽ ഉണ്ടെങ്കിൽ അവരത് ഉപയോഗിക്കുമല്ലോ. അപ്പോൾ നമ്മൾ എന്തിനാണ് അവർ ഉപയോഗിക്കുന്നത്? ഒരു ക്ലാസ്സോ പ്രസംഗമൊക്കെ കേൾക്കുന്നതിന് പരിമിതികളുണ്ടല്ലോ. അപ്പോൾ ബാക്കി സമയം എന്തിനാവട്ടെ, ഞാൻ പറഞ്ഞ ഉപയോഗം എന്തിനായാലും, ഇനിയിപ്പോൾ നമ്മൾ പറയാ ചാനലുകളുടെ ന്യൂസുകൾ കാണുകയാണെന്ന് പറഞ്ഞു നിങ്ങൾ, എന്നാൽ പോലും അത് മാരകമാണ്.
1: യെസ്.
0: കാരണം ന്യൂസിൽ എന്താണ് ചർച്ച ചെയ്യണത്? ഇത്തരം ക്രിമിനൽ കേസുകളാണ്, കൊലപാതകങ്ങൾ, അതേപോലെ തന്നെ ബലാത്സംഗങ്ങൾ, പീഡന കേസുകൾ, ഇതൊക്കെ തന്നെയല്ലേ ചർച്ച ചെയ്യണത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴും മനുഷ്യൻ്റെ മനസ്സിൽ ഒന്ന് ആഗ്രഹമുണ്ടാകുന്നു പല കാര്യങ്ങളും കാണുമ്പോൾ, രണ്ടാമത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കേട്ട് കേട്ട് കേട്ട് കേട്ട് മനസ്സ് മരവിച്ച് സ്വഭാവവും ജീവിതമൊക്കെ മാറുന്നുണ്ട്. ഇപ്പം ഞാനൊരു ഒരു പിന്നെ മകള് പറഞ്ഞൊരു അനുഭവം എൻ്റെ മനസ്സിൽ വരികയാണ്. അവരുടെ ഉമ്മയുടെ ഫോണ് തകരാറായിപ്പോയി. അപ്പോൾ ഒരു ബോധപൂർവം എന്ത് ചെയ്തു, അത് നേരാക്കാൻ കുറച്ച് താമസിപ്പിച്ചു. കാരണം ഇവരിത് ഫുൾ ടൈം ഇത് കാണുന്നുണ്ട്, വെറുതെ ഒരു 2 ആഴ്ച എന്ത് ചെയ്യുക, ഒന്ന് വൈകിപ്പിക്കാം ഫോണ് പിന്നെ സർവീസിന് കൊടുത്ത് കിട്ടാൻ. പക്ഷെ അവർ പറയണത് എന്താ വെച്ചാൽ, സ്വഭാവത്തിൽ വന്ന മാറ്റം അത്ഭുതകരമായിരുന്നു. കാരണം പെരുമാറ്റങ്ങൾ എന്ത് പറയുമ്പോഴേക്കും ദേഷ്യം, ശക്തമായ പ്രതികരണങ്ങൾ, ഭയങ്കര വേവലാതികൾ, തന്നെ പരാതികൾ, ഇതൊക്കെ അങ്ങോട്ട് മാറിയിട്ട് വളരെ സോഫ്റ്റായി, വളരെ സ്മൂത്തായി, എന്ത് പറഞ്ഞാലും ഒരു പ്രശ്നമില്ല, വീട്ടിലെ സാഹചര്യങ്ങൾ തന്നെ മാറിയതാണ്. അപ്പോൾ എന്തുമാത്രം സ്വാധീനം മുതിർന്ന പിന്നെ ഒരു 60 നമ്മൾ കാണുന്ന ആളുകളിൽ ഇത് വളരെ അപകടങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. എനിക്ക് തോന്നുക നമ്മളിപ്പോൾ പൊതുവേ ഇവർ നിരക്ഷരരാണ് മൊബൈൽ നില മനസ്സിലാക്കുക. നമ്മൾ കുട്ടികളെ പറ്റി അങ്ങനെ വിചാരിക്കണേ, പക്ഷെ കുട്ടികളല്ലേ അഗ്രഗണ്യർ. അതേപോലെ തന്നെയാണ് പ്രായമായ ആൾ. അതിൻ്റെ ഒരു അനുഭവം ഒരിക്കലും ഒരു സഹോദരി പറഞ്ഞു, മൊബൈലിൽ എന്തോ ഒരു സംഗതി വന്നിട്ടത് ശരിയാവണില്ല. വളരെ പ്രായമായ ഒരു സ്ത്രീ പറഞ്ഞു, ആ മൊബൈൽ തരുന്നതാണ്, എന്നിട്ട് അവരതെന്തോ കറക്റ്റ് ചെയ്ത് കൊടുത്തു. ഇതൊക്കെ സത്യമായ റിപ്പോർട്ടുകളാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അവരെ അറിയാത്ത, നമ്മളിപ്പോൾ അവരെ കുറിച്ചുള്ള നമ്മുടെ ധൈര്യം എന്താണ്, ഇവർക്ക് ഇതിലിപ്പോൾ എന്താ അറിയുക എന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെയല്ലത്, കാരണം ഉപയോഗിച്ചാണല്ലോ അറിവ് നേടുന്നത്. അതുകൊണ്ട് എത്ര കണ്ട് ഉപയോഗിക്കുന്നുവോ അത്ര കണ്ട് അവരെന്തായിരിക്കും, അതിൽ എക്സ്പേർട്ടുകളായി മാറും. എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ എത്രയോ ജീവിത കാലഘട്ടങ്ങളിൽ നന്മയിലും തക്കവയിലും ജീവിച്ച പല ആളുകളുടെയും ജീവിതം അവസാനകാലം തെറ്റായ കാര്യങ്ങൾ പ്രവർത്തിച്ച് അവസാനം നരകക്കാരാവൂന്ന് പറഞ്ഞല്ലോ, ആ ഒരു ഹദീസ് യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ പുലരുകയാണോ എന്ന്
1: സംശയം
0: ഭയപ്പെടേണ്ടിയിരിക്കുന്നുണ്ട്.
1: അതെ, തീർച്ചയായും നമ്മൾ ഭയപ്പെടണം. ഇവിടെ നമ്മൾ ഇപ്പം പരിഹാരങ്ങളാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും അവരെടുത്തുനിന്ന് ഫോണ് അങ്ങനത്തെ ഒരു ഒരു ചുഴിയിൽപ്പെട്ട ആള്, ശരിക്കും അതൊരു ഒഴുക്കല്ല, ഒരു ചുഴിയാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ. ആ വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കണം. അപ്പം ആ കുട്ടി ഉമ്മാൻ്റെ അടുത്ത് നിന്ന് ഫോണ് കേടായപ്പോൾ വാങ്ങിയതുപോലെ വാങ്ങി വെക്കാൻ പറ്റും. പിന്നെ പ്രായം ചെന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പാരന്റൽ കൺട്രോൾ ശരിക്കും ഉപയോഗിക്കാൻ പറ്റും. ഈ കുട്ടികളെ മോണിറ്റർ എത്ര മണിക്കൂർ ഉപയോഗിക്കുക എന്നുള്ള സെറ്റിങ്സ് ഉണ്ടല്ലോ, അങ്ങനെ സെറ്റിങ്സ് നന്നായി ഉപയോഗിക്കണ കുറേ ആളുകളെ നമുക്കറിയാം. അപ്പോൾ പീസ് റേഡിയോ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഫോൺ വാങ്ങിച്ചെടുത്തു, ഇൻസ്റ്റാൾ ചെയ്തു, പിന്നെ അത് യൂട്യൂബൊക്കെ എത്തി. അങ്ങനെ അങ്ങനെ തെറ്റിപ്പോയി സങ്കടം പറഞ്ഞ ഒരാളെടുത്ത് നമ്മൾ ഇങ്ങനത്തെ ഒരു ഐഡിയ പറഞ്ഞുകൊടുത്തിരുന്നു, ഒരു 1 hour യൂട്യൂബ് കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാനുള്ള വഴി. നമ്മളെ പേജിൽ ശ്രോതാക്കൾക്ക് വേണ്ടി പറയാണ്, നമ്മുടെ പേജിൽ അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ള ഐഡിയ ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇപ്പം ഈ നേരത്തെ നിങ്ങൾ പറഞ്ഞൊരു വിഷയമുണ്ടല്ലോ, കുറച്ച്

0: അവശരായ സ്ത്രീകൾ, ഇവരുടെ ശാരീരിക സാഹചര്യങ്ങൾ. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ എന്തെല്ലാം പരിമിതി ഉണ്ടെങ്കിലും ഈ ഇത്തരം ആളുകളുടെ സ്വകാര്യതയിലെ ഒരു സന്ദേശം നമ്മൾ നൽകേണ്ടതല്ലേ?
1: അതെ അതെ അതെ, മൊബൈലിൻ്റെ നിയന്ത്രണമാണോ ഉദ്ദേശിക്കുന്നത്?
0: അതായത് മൊബൈലിലേക്ക് പോകുമ്പോൾ പലപ്പോഴും സ്വകാര്യതയിൽ അവർക്ക് പല വീഴ്ചയും സംഭവിക്കുന്നുണ്ടല്ലോ.
1: അതെ അതെ,
0: ആ വീഴ്ച ഭാര്യയിലൂടെ നിർവഹിക്കപ്പെടേണ്ടതാണല്ലോ പലതും.
1: അതെ അതെ അതെ,
0: ഇവർ പ്രായം ചെന്നവരാണ്, ഇവർക്ക് ഇവരുടെ റിക്വയർമെൻറ്റ് ആവശ്യമോ അല്ലെങ്കിൽ താല്പര്യമോ കുറഞ്ഞിട്ടുണ്ടാകും. ഇവർ പലപ്പോഴും മക്കളെ വീട്ടിലൂടെയും പേരക്കുട്ടികളുടെ വീട്ടിലൂടെയൊക്കെ ആയിരിക്കും മാറിക്കിടക്കുന്നുണ്ടാകും.
1: അതെ അതെ,
0: അങ്ങനത്തെ ആളുകൾക്ക് നമ്മളൊരു പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ കൊടുക്കാവുന്ന ഒരു ആൻസർ എന്താണ്?
1: അതെ, സാധാരണഗതിയിൽ എന്താണെന്ന് വിചാരിച്ചാൽ, ലൈംഗികത എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു വിശപ്പ് പോലൊരു ആവശ്യമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും നിർവഹിക്കപ്പെട്ടു പോകണം. കാരണം നിർവഹിക്കപ്പെടാതെ കിടക്കുമ്പോൾ മനുഷ്യൻ അസ്വസ്ഥനായിരിക്കും, അതവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും പ്രതികൂലമായി ബാധിക്കും. അപ്പോൾ നമ്മൾ ചില സമയത്ത് പറയും, ഇനി ഇന്ന് വിശപ്പ് മാറ്റിയിട്ട് നമുക്ക് തുടരാം എന്ന് പറയുന്നത് എന്താണ്? തുടരാൻ കഴിയാതെ വരുമ്പോഴാണ് വിശപ്പ് എന്ന പോലെ തന്നെ ഒരു പ്രോബ്ലമാണെന്ത് ഈ ഒരു പ്രശ്നം എന്നുള്ളത്. അപ്പോൾ സാധാരണഗതിയിൽ എന്താ വെച്ചാൽ, പുരുഷന്മാരിലത് കുറച്ചു കാലം നീണ്ടു നിൽക്കും, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യും, അത് പെട്ടെന്ന് അവസാനിപ്പിക്കാനും ഇനിയിപ്പോൾ അതില്ലാത്തൊരു സാഹചര്യം വന്നാൽ അതിനോട് ഒരു താരതമ്യപ്പെട്ട് പോവാനും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനോട് സഹകരിച്ച് പോകാനും അവർക്ക് പറ്റുന്നൊരവസ്ഥ ഉണ്ട്. എന്നാൽ പുരുഷന്മാരുടെ കാര്യം അങ്ങനെയല്ല. പ്രത്യേകിച്ച് പുരുഷന്മാർ പുറത്തൊക്കെ പോകുന്ന ആളുകളാകുന്നതുകൊണ്ട് പലപ്പോഴും അവർക്ക് എന്താണ് ഇത്തരത്തിലുള്ള പ്രചോദനങ്ങൾക്ക് അവസരങ്ങളേറെയാണ്. അപ്പം എന്താണ് സത്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ഭാര്യയ്ക്ക് പറ്റും, അവരുടെ ജീവിതത്തിൻ്റെ ഏത് പ്രായത്തിലും ഏത് സമയത്തിലും പറ്റും, പരിമിതികളുണ്ടാവും, പക്ഷെ പറ്റും. സത്യത്തിൽ നമ്മൾ പലപ്പോഴും നമ്മൾ പറയാനുള്ള കാര്യമാണ് എന്ത്, എന്താണ് ഈ യൂട്യൂബിൽ കാണുന്ന ആളുകൾക്ക് എന്താണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു മൊബൈലിൻ്റെ വാട്സപ്പിൽ ഇങ്ങനെ തുരുതുരാ ചാറ്റ് ചെയ്യുന്നവർക്ക് എന്താണ് കിട്ടുന്നത്. അപ്പോൾ സംസാരങ്ങൾ, കാഴ്ചകൾ, നോട്ടങ്ങൾ, ഇതിലൊക്കെ എന്തുണ്ട്? മനുഷ്യൻ്റെ താല്പര്യങ്ങൾ നിർവഹിക്കപ്പെടുന്നു, അതുകൊണ്ടല്ലേ കണ്ണിൻ്റെ നോട്ടം വ്യഭിചാരമാണ് എന്നുള്ളത്. ഒരു വ്യഭിചാരത്തിൻ്റെ സാക്ഷാത്കാരം നോട്ടങ്ങൾക്കുണ്ട്, സംസാരങ്ങൾക്കുണ്ട്, സ്പർശനങ്ങൾക്കുണ്ട്, എല്ലാറ്റിനും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി എന്ത് ചെയ്യണം, ഇത്തരമൊരു സഹകരണം ഇനിക്കും ഇനിയിപ്പോൾ ആവശ്യമില്ല, നമ്മളതൊക്കെ കഴിഞ്ഞു എന്ന നിലക്ക് പൂർണ്ണമായും ഒരു ഭാര്യ ഭർത്തൃ ബന്ധം അവസാനിപ്പിച്ചതുപോലെ ജീവിക്കുന്ന സഹോദരിമാരുണ്ട്. അവർ തീർച്ചയായും മാറി ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഹാരം. അപ്പോൾ അത് അങ്ങനെ അവർ പരിഹരിക്കപ്പെടാതിരുന്നാൽ ഇവർക്ക് തെറ്റ് ചെയ്യാമെന്നതല്ല, പക്ഷെ ആ തെറ്റിലേക്ക് പോകുന്നതിൻ്റെ ഒരു വലിയ കുറ്റം യഥാർത്ഥത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടത് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഈ ഭാര്യ ഭർത്താക്കന്മാരെപ്പോഴും നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ അവരുടെ അവർക്ക് വ്യക്തിപരമായ സ്വകാര്യതകൾ ഉണ്ടാകാൻ പറ്റില്ല.
0: യെസ്,
1: രണ്ടാൾക്കും രണ്ടാളെ സ്വകാര്യതകളിലും അറിവുണ്ടാവണം. അതുകൊണ്ട് അർത്ഥം നമ്മളൊരു തൗബ ചെയ്യുമ്പോഴും അള്ളാഹുവിന് ഇസ്തിഗ്ഫാർ നടത്തുമ്പോഴും നമ്മൾ തെറ്റുകളൊക്കെ എന്ത് ചെയ്യണം, ഭാര്യകൾക്കെ പറയണമെന്ന് നമ്മൾ പറയണില്ല. അതൊക്കെ സ്വകാര്യതകളാണ്, അള്ളാഹുവുമായിട്ടുള്ള ബന്ധം അതൊഴിവാക്കാം. മറിച്ച് നമുക്ക് ഇത്തരം സ്വകാര്യതകൾ എന്താണ്, നമ്മൾ ഫോണിൽ നമ്മൾ കൊണ്ടടക്കണ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം,
0: ഭാര്യക്കറിയണം,
1: ഭർത്താവിന് അറിയണം. അതുകൊണ്ട് നമ്മൾ വേണം, ആരെയും സംശയിച്ചിട്ടല്ല, ഈ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് ഫോണെടുത്ത് നോക്കും എന്ന തോന്നൽ തന്നെ ഒരാളെ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കും. അതേമാതിരി ഭർത്താവ് ഇടയ്ക്കിൻ്റെ ഫോൺ നോക്കും എന്ന തോന്നലും നമ്മളെ പിന്തിരിപ്പിക്കും. ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ വേറൊരു വശമുണ്ട്, പൊതുവെ സ്ത്രീകളായിരിക്കും പ്രായം കുറഞ്ഞവർ, വലിയ പ്രായ വ്യത്യാസമുള്ളവരുണ്ട്, 15 വയസ്സ് 20 വയസ്സൊക്കെ പ്രായ വ്യത്യാസമുള്ളവരുണ്ട്. അപ്പോൾ ഇത്തരം ആളുകളൊക്കെ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ, ഒരുപക്ഷെ തങ്ങളുടെ ഭർത്താവിൽ അവരുടെ ആ പ്രായ വ്യത്യാസം കൊണ്ട് തന്നെ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ ശരിയായ ഒരവസ്ഥ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോഴും ഇവർ തെറ്റിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഏത് സമയത്തും ഏത് പ്രായത്തും ഏത് സന്ദർഭത്തിലും എന്ത് ചെയ്യണം, നമ്മൾ കഴിയുകയാണെങ്കിൽ ഒരു ഫോൺ മതി നിൽക്ക്.
0: യെസ്,
1: പ്രായമായവർ എപ്പോഴും വീട്ടിലുണ്ടല്ലോ, പുറത്തു പോകുന്നവർക്കല്ലേ 2 ഫോണുള്ളൂ. അപ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഫോൺ കേടെന്നാ പറയാം, എനിക്ക് ഫോൺ വേണ്ട, ഇനി നിങ്ങളെ ഫോണിലാക്കാം. നമുക്കിപ്പോൾ പീസ് റേഡിയോ കേൾക്കാനും വാട്സപ്പ് നോക്കാനും ഒക്കെ ഇപ്പോൾ ഒന്ന് തന്നെയല്ലേ, നമ്മളെ ഗ്രൂപ്പുകളും ഒക്കെ ഒന്ന് തന്നെയല്ലേ, ഇപ്പോൾ ഫാമിലി ഗ്രൂപ്പാണ് അതന്നെ. പിന്നെ കുട്ടികളോട് ഫോൺ വിളിക്കാനൊക്കെ നിങ്ങൾ വിളിച്ച് തന്നെ നമുക്കും വിളിക്കാം, നിങ്ങൾ വിളിച്ച് സംസാരിച്ച് എനിക്ക് തന്നാൽ മതി. സത്യം എന്താണെന്ന് വിചാരിച്ചാൽ അത് വളരെ ഒരു മാറ്റമായിരിക്കും. അപ്പം എന്ത് ചെയ്യും, എന്ത് ഇയാൾ കാണുമ്പോഴും ഇവള് പോയിരിക്കും, അവളെന്ത് കാണുമ്പോഴും അയാൾ വന്നിരിക്കും, കാരണം വേറെ ഫോണില്ലല്ലോ. സാധിക്കുമെങ്കിൽ എന്താണ്, വീട്ടിൽ സ്ഥിരമായി ഉണ്ടാകുന്ന ആളുകൾ രണ്ട് ഫോണ് വേണ്ടെന്ന് വെക്ക. നീ ഏറി വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു കോൾ ചെയ്യാൻ പറ്റുന്ന മാത്രം ഒരു ഫോണ് കൈവശം.
0: അങ്ങനെ ചെയ്യണവരുണ്ട്, രണ്ട് ഫോണില് ഏതെങ്കിലും ഒരു ഫോണെ ഡാറ്റ കയറ്റുള്ളൂ, കോളിംഗ് ഒക്കെ രണ്ടൊന്നും കാണലും നോക്കലൊക്കെ ഒന്നും.
1: അതെ അതെ അതെ,
0: അങ്ങനെ ചെയ്യണവരുണ്ട്.
1: തീർച്ചയായും അതൊരു നല്ല സംഗതി തന്നെയാണ്. ഉപയോഗിക്കാൻ അറിയാത്ത ആളുകളുടെ ഡാറ്റ വെറുതെ നഷ്ടപ്പെട്ടു പോവാന്നല്ലാതെ അവർക്ക് അതുകൊണ്ട് ഗുണമുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഇത്തരം ഒരു ശ്രദ്ധ എന്ത് ചെയ്യുക, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം എന്ത് ചെയ്യുക, പാസ്വേഡും ലോക്കും ഉപയോഗിക്കാതെ ഫോൺ ഉപയോഗിക്കുന്നതിലേക്ക്, കഴിയുമെങ്കിൽ രണ്ടുപേരും ഒരേ ഫോൺ ഉപയോഗിക്കുന്നതിലേക്ക് വരണം എന്നുള്ളതാണ്.
0: ഇതേപോലെ ഒരേ ജിമെയിൽ ഉപയോഗിക്കുന്നതുകൊണ്ടും കുറേ ഗുണമുണ്ട്. രണ്ടാളെ ഫോണിൽ ഒരേ ജിമെയിൽ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ സെർച്ച് ഹിസ്റ്ററി ഒക്കെ ഓൺ ചെയ്തിട്ടും കൂടി ആണെങ്കിൽ അങ്ങനത്തെ സാഹചര്യങ്ങൾ ഒരു തവണ ഉണ്ടായ ആളുകൾക്ക് സ്വീകരിക്കാവുന്ന നല്ലൊരു സുരക്ഷിതത്വമാണ് അത് അല്ലേ. ഒരിക്കലും അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യം ഭയക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല അല്ലേ. ഒരു ഒരു തവണ എന്തൊക്കെയോ നോക്കിയത് കണ്ടതെന്നൊക്കെ അറിയാലോ, മക്കളതിനൊക്കെ ലിങ്ക് ചെയ്യാൻ കഴിയും. നമ്മൾ ഈ ഒരു ഏരിയ വിടുന്നു, മറ്റൊരു ഏരിയ പലപ്പോഴും അത് സഹോദരന്മാരുടെ അടുത്താണ് കൂടുതൽ വരിക. ഈ ഫോൺ ഉപയോഗത്തിൻ്റെ ഒരു മേഖല എന്ന് പറയുന്നത് ഇപ്പോൾ ആത്മീയ രംഗത്തെ പ്രശ്നങ്ങളാണ്. പല പല യൂട്യൂബ് ചാനലുകളും പല പല ഉസ്താദന്മാരും പല പല ദിക്കറുകളും പല പല മന്ത്രങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ജീവിതത്തിൽ ഇത് ഏകദേശം തെറ്റാന്ന് മനസ്സിലാക്കിയ ആളുകൾ, ഒരിക്കലും തെറ്റാന്ന് മനസ്സിലാക്കാത്തവരെ കുറിച്ചല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. അവരുള്ളൊരു പശ്ചാത്തലത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതൊക്കെ തെറ്റാന്നവർക്ക് എവിടെ കേട്ടിട്ടുണ്ടാവും, പക്ഷെ ജീവിതത്തിൽ ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ല.
1: ഇപ്പം
0: ഈ ഈണവും പാട്ടും ഇതിൽ ചികിത്സയിലൂടെ കിട്ടിയ മാറ്റങ്ങളുടെ കഥയും ഒക്കെ ഇങ്ങോട്ട് കേൾക്കുമ്പോൾ ആകെ സ്റ്റണ്ട് അടിച്ചിട്ട് അവസാനം അത് കേട്ടു തുടങ്ങുന്ന ആളുകളുണ്ട്. ഇങ്ങനത്തെ അപകടങ്ങൾ സംബന്ധിച്ചൊരു ഭാഗം ഈ ചർച്ചയിൽ ആവശ്യമുണ്ട്.
1: തീർച്ചയായും ആവശ്യമില്ല. അതിനകത്ത് ഇപ്പം ഇന്ന് ഞാനൊരു ക്ലിപ്പ് കേട്ടു, ഒരു ഉസ്താദ് പറയണത് കേട്ടു, പിന്നെ നമുക്ക് തടി കുറയാൻ, തടി കുറയാൻ എന്താ വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അലൻ നഷ്റഹ് സൂറത്ത് എന്ത് ചെയ്യുക, മൂന്ന് പ്രാവശ്യം പോകുന്നത്
0: അടിപൊളി.
1: അപ്പം ഈ രൂപത്തിലുള്ള എന്തെല്ലാം അബദ്ധം
0: പ്രസവിക്കാനുള്ള,
1: അപ്പൊ ഇതൊക്കെ സാധാരണഗതിയിൽ ഇതിപ്പോ നമ്മളിപ്പോ ഇതിപ്പോ ഞാൻ നേരിട്ട് എന്താണ് ഒരു ഉസ്താദിന്റെ പ്രഭാഷണം ഒരു ക്ലിപ്പ് കേട്ടതാണ്. അപ്പൊ സത്യത്തിൽ എന്താന്ന് വിചാരിച്ചാൽ നമ്മളിപ്പോ സാധാരണഗതിയിൽ ഒരു തൗഹീദി പശ്ചാത്തലമുള്ള ആളുകള് അതുമാത്രം കേട്ടിരുന്ന ഒരവസ്ഥയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന അവസ്ഥകൾ മാറി. ഇപ്പോൾ പൊതുവേ യാഥാസ്ഥിതികരായ ആളുകൾ മുജാഹിദ് പ്രഭാഷണങ്ങൾ കേൾക്കാത്തതുപോലെ, എന്നാൽ ഇന്ന് അവർ കേട്ട് തുടങ്ങിയല്ലോ. അതേപോലെ തന്നെ എന്താണ് ഈ തൗഹീദുള്ള ആളുകൾ പൊതുവേ എന്തില്ല, ഈ ഉസ്താദുമാരെ പ്രഭാഷണങ്ങളും കാര്യങ്ങളും കേൾക്കാറില്ല. പക്ഷേ ഇപ്പോൾ അവർക്ക് എന്താണ് അത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഇതിലെ വിശ്വാസം ഏതാണ്, അന്ധവിശ്വാസം ഏതാണ് എന്നറിയാത്തതിൻ്റെ ഒരു ദുരന്തം ഉണ്ട്. പിന്നെ പൊതുവേ എന്താണെന്ന് വിചാരിച്ചാൽ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സംഗതികളായിരിക്കും. ആ പ്രശ്നത്തിന് പരിഹാരം, ഈ പ്രശ്നത്തിന് പരിഹാരം എന്ന് പറയുമ്പോഴോ സംഗതി എന്തായിരുന്നാലും ആ കുട്ടിൻ്റെ അസുഖം മാറുകയാണെങ്കിൽ മാറിക്കോട്ടെ, ആ വിഷമാണ് നീങ്ങുകയാണെങ്കിൽ മാറിക്കോ, അത് കാണണ്ടല്ലോ. ഇതിലിപ്പോൾ അതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇത് ഖുർആനല്ലേ, ദിക്കറല്ലേ, ഹദീസല്ലേ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നതും വളരെ അപകടകരമാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ മുതിർന്ന ആളുകൾക്കൊക്കെ എന്ത് ചെയ്യുക, അവർക്കിപ്പോൾ നമ്മുടെ ജമീൽ അപ്ലിക്കേഷനും അതേപോലെ തന്നെ പീസ് റേഡിയോവും അതേപോലെ ഒരു നേർവഴിയും ഒരു ദിവസത്തേക്ക് വരുന്ന സാധനങ്ങളുണ്ടല്ലോ ഇഷ്ടം പോലെ, അതൊക്കെ അവർക്ക് കിട്ടാവുന്ന ഒരു ഒരു സാധ്യതകൾ ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ വേറൊന്നൊക്കെ പോകാൻ എന്തുണ്ടാവില്ല, സമയം ഉണ്ടാവില്ല. ആ നിലക്ക് എന്ത് ചെയ്യുക, പഠനങ്ങളെ ആധികാരികമായ ദീനി സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരലേ പറ്റുള്ളൂ. അതല്ലാതെ ഇപ്പോൾ ഇവർക്കിതിലെ സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു അറിവോ അങ്ങനത്തെ ഒരു പശ്ചാത്തലങ്ങളോ ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ.
0: ഇപ്പം നല്ലൊരു ടോക്ക്, ഒരു പ്രസംഗം, നല്ലൊരു ക്ലാസ്, അത് നേരെ കുടുംബ ഗ്രൂപ്പിലേക്ക് ഇടുകയാണ്.
1: അതെ അതെ അതെ,
0: ഇതേ പ്രഭാഷകന്റെ വളരെ ഇസ്ലാമിക വിരുദ്ധമായ തൗഹീദി വിരുദ്ധമായ കുറെ സാധനങ്ങൾ ഉണ്ടാകും.
1: അതെ അതെ.
0: അപ്പൊ ഈ കള്ളനാണയങ്ങളെയും ശരിയെയും തിരിച്ചറിയാനുള്ളൊരു അല്ലെങ്കിൽ അതിനൊരു ഐഡിയ അല്ലെങ്കിൽ അതിന്റെ അഹ്ലുസുന്നത്തിന്റെ ഒരു വീക്ഷണം, ഇൽമു സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട അഹ്ലുസുന്നത്തിന്റെ ഒരു വീക്ഷണം, അത് നമ്മളൊന്ന് പറയേണ്ടതാണ്.
1: അതെ അതെ, തീർച്ചയായും അത് തന്നെയാണ്. അത് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് 100% അഖീദ ശരിയാണെന്ന് ഉറപ്പുള്ള ആളുകൾ തന്നെ നമ്മൾ കേൾക്കാൻ പറ്റുള്ളൂ.
0: അതെ,
1: അതല്ലാത്ത ആളുകളിൽ നിന്ന് കേട്ടാൽ നമുക്കതിൻ്റെ ശരിയും തെറ്റും മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ തെറ്റിപ്പോവാനുള്ള സാധ്യത എന്തായിരുന്നാലും കൂടുതലാണല്ലോ. അപ്പോൾ ആളുകൾ പൊതുവേ എന്താ വെച്ചാൽ ഒരു ധാരണ, അല്ലതിന് എസ്തമയോക്കോന അഹസനവും എല്ലാം കേൾക്കാൻ നല്ലത് പിൻപറ്റാന്നില്ല, എല്ലാം കേൾക്കാനോ എന്നാണ്. ഇപ്പോൾ ഈ യുക്തിവാദികളുടെ അള്ളാഹുവിനെയും റസൂലിനെയും പരിഹസിക്കുന്ന ഏറ്റവും മാരകമായ വാക്കുകൾ പോലും കേട്ട് ഇരിക്കാൻ ആൾക്കാർ, ശരിക്ക് അതൊക്കെ ഇസ്ലാം വിരോധിച്ച കാര്യങ്ങളാണ്. 100% തെറ്റായ അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, കേട്ടിരിക്കുന്നിടത്തും അത് സംസാരിക്കുന്ന സദസ്സുകളിൽ ഇരിക്കുന്നത് പോലും എന്താണ്, ഗുരുതരമായ തെറ്റാണ്. പക്ഷെ ആളുകൾ എന്ത് ചെയ്യുന്നു, എല്ലാം കേൾക്കണ്ടേ എന്ന് പറഞ്ഞിട്ടാണ് ഇത് കേൾക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ യാഥാസ്ഥിതികതയും വിദാത്തുകളും മുഴുവൻ കേൾക്കുന്നത്. നമുക്കെന്താണ് അതിൻ്റെ ആവശ്യം? നമ്മൾ വിശ്വസിക്കുന്ന ഒരു ആദർശത്തിൽ നമ്മൾക്ക് വിശ്വസ്തരായിട്ടുള്ള പണ്ഡിതന്മാരും ആളുകളും തന്നെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ. അപ്പോൾ അവരുടെ ഗ്രന്ഥങ്ങളും അവരുടെ രചനകളും കാര്യങ്ങളും നമുക്ക് കേൾക്കാം. ഇനി അറബിയോ ഇംഗ്ലീഷോ ഒക്കെ അറിയുന്ന ആളുകളാണെങ്കിലും ആധികാരികമായി നഹ്ലു സുന്നയുടെ അല്ലെങ്കിൽ സലഫിയത്തിൻ്റെ ശരിയായ സൈറ്റുകളെ മാത്രം അവലംബിക്കുന്നതിലേക്ക് എത്തിയില്ലെങ്കിൽ ഏതൊരാളും ഈ വഴികളിലേക്ക് എത്താമെന്നാണ് മനസ്സിലാവുക.
0: ഇപ്പോൾ ഈ ഫോർവേഡിങ് ഷെയറിങ് ഇത് സംബന്ധിച്ചൊരു കാര്യം ശ്രോതാക്കളെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, നമ്മൾ ഒരാളെടുത്തു നിന്ന് ഇപ്പോൾ കുടുംബജീവിതം എന്നുള്ള വിഷയത്തിൽ ചിലപ്പോൾ നല്ലൊരു ക്ലാസ് ഉണ്ടാകും, അല്ലെ പരലോകം എന്നുള്ള വിഷയത്തിൽ നല്ലൊരു ക്ലാസ് ഉണ്ടാകും. ഇത് നമ്മളെ കുടുംബത്തിലേക്കോ നമ്മളുള്ള ഗ്രൂപ്പുകളിലേക്കോ ഫോർവേഡ് ചെയ്യുമ്പോൾ അവർ ഇത് കേട്ട് കഴിഞ്ഞാൽ അടുത്തത് കേൾക്കുന്നത് ഇയാൾ പറയുന്ന ഇസ്ലാമിക വിരുദ്ധമായ കാര്യമായിരിക്കും. അതുകൊണ്ട് അത്തരം വ്യക്തികളടുത്തേക്ക് പോവാതിരിക്കുക. പിന്നെ പ്രാമാണികമായിട്ട് സ്വഹീഹായ ഹദീസും ഖുറാനും മാത്രം ഉദ്ധരിച്ച് സംസാരിക്കുന്ന വ്യക്തികളെ അവലംബിക്കുക. അത് വളരെ അത് ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മളെ പ്രവർത്തനം ദുരന്തത്തിലേക്കാണ് എത്തിക്കുക. നമ്മുടെ ഒരു ഫോർവേഡിംഗ് മെസ്സേജ് എന്ന് ഒരാൾ ചിലപ്പോൾ വഴിതെറ്റി പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും.
1: അതിൽ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഈ യൂട്യൂബുകളിലൊക്കെ കയറി കഴിയുമ്പോൾ സാധാരണ എവിടെ നിന്നെങ്കിലും ഒരു ക്ലിപ്പ് ഒരാളെ പ്രസംഗം കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് സൈഡ് ഒന്ന് അയാളുടെ പേര് നോക്കിയിട്ട് എന്ത് ചെയ്യും, യൂട്യൂബിൽ സെർച്ച് ചെയ്യും. അപ്പോൾ അയാളുടെ എന്തുണ്ടായിരിക്കും, 100 പ്രഭാഷണങ്ങളുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യും, ഈ കേട്ടത് നിങ്ങൾ പറഞ്ഞമാര് ചിലപ്പോൾ കുഴപ്പമില്ലാത്തതായിരിക്കും. പക്ഷേ അയാൾ അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്ന എല്ലാ അന്ധവിശ്വാസങ്ങളും അയാളുടെ ആ പ്രസംഗത്തിനൊരു ആകർഷണീയത കൊണ്ടോ അങ്ങനെ ശൈലി കൊണ്ടോ ആളുകൾ എത്തിപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാവും. പിന്നെ യൂട്യൂബിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, നമ്മൾ എന്തിലേക്കാണോ പോണത് അതന്നെയാണല്ലോ യൂട്യൂബ് നമുക്ക് തന്നുകൊണ്ടിരിക്കുക,
0: നിരന്തരം തന്നുകൊണ്ടിരിക്കും.
1: അപ്പോൾ സ്വാഭാവികമായി എന്താ വെച്ചാൽ പിന്നെ മറ്റൊരു മേഖല അവരെ മുന്നിലില്ലാത്ത വിധം അവരെന്ത് ചെയ്യും, ഈ തെറ്റായ മേഖലകളിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നില്ലാണ്ട്. ഇത് എന്തായിരുന്നാലും നമ്മൾ മുതിർന്ന ആളുകളെ മക്കളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചൊക്കെ ഒന്ന് നോക്കണം. ആ സമയത്ത് നമുക്ക് വേറൊരു കാര്യം പറയേണ്ട എന്താ വെച്ചാൽ, പൊതുവേ ഇന്നത്തെ ഒരു അവസ്ഥയിൽ എന്താന്ന് വിചാരിച്ചാൽ നമ്മുടെ ഫോണുകൾ നമ്മുടെ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനും നമ്മളറിയാതെ എടുത്ത് പരിശോധിക്കാനും ഒക്കെ
0: പറ്റും,
1: കഴിയും. അപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഇത്തരം സ്വകാര്യതകളെ കുട്ടികൾ കണ്ടെത്തിയാൽ ഒരു വാപ്പ അവന് മരിച്ച പോലെ ആയിരിക്കും, ഒരു ഉമ്മ മരിച്ചു പോയ പോലെ ആയിരിക്കും. പിന്നെ ഒരിക്കലും ഉമ്മ വാപ്പ എന്നുള്ള ഒരു പോസ്റ്റിൽ അവരെ നിർത്തി ബഹുമാനിക്കാനും ആദരിക്കാനും കഴിയില്ല. അത് ഈ മുതിർന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരിക്കലും എന്ത് ചെയ്യും, ഈ മുതിർന്ന ആളുകൾക്കൊന്നും അവരെ ഫോണ് കുട്ടികൾക്ക് കൊടുക്കൂല പറയാൻ പറ്റില്ല. ഒന്ന് ചോദിക്കുമ്പോൾ കൊടുക്കൂല പറഞ്ഞാൽ തന്നെ സംശയം വരൂലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും എപ്പോഴെങ്കിലും നോക്കുമ്പോൾ കുട്ടികൾക്ക് ഇതെല്ലാം അറിയാം, അതൊരു പ്രധാന സംഗതിയാണ്. അതേപോലെ തന്നെ നമ്മളെന്ത് ചെയ്യണം, മുതിർന്ന ആളുകളുടെ ഫോണുകളിൽ അവർ തെറ്റായൊരു വഴിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവരെ ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരവസ്ഥക്ക് നമ്മൾ പരിശ്രമിക്കണം. തീർച്ചയായും നമ്മുടെ വീട്ടിലെ പ്രായമായവരിലൊരു ശ്രദ്ധ നമുക്ക് വേണം. അവർ വഴിതെറ്റിപ്പോകുന്നുള്ളതല്ല, പക്ഷേ അവർ ശരിയായ വഴിയിലേക്ക് വരാനുള്ള ചില സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്.
0: ഇതിൽ ഇപ്പം നമ്മൾ പരാമർശിച്ച വേറൊരു മേഖല, ഇപ്പം ഒരു ടീച്ചർ കുറച്ച് ഇസ്ലാം വിരുദ്ധ ആശയങ്ങളൊക്കെ ആയിട്ട് രംഗത്ത് വന്ന ഒരു ആദ്യ സമയം,
1: അതെ,
0: അവരിപ്പോൾ എന്തോ ക്രിസ്ത്യാനിറ്റിയോ എന്തൊക്കെ പോയി എന്നൊക്കെ ഒരു കേൾവിയുണ്ട്, എന്തോ ആട്ടെ. അപ്പോൾ അത് ഒന്ന് എന്താണെന്ന് കേൾക്കാൻ വേണ്ടി ഒരു സ്ത്രീ കേട്ടു ഇവരെന്താ പറയണത്. പിന്നെ ഇവർക്കുള്ള പ്രശ്നം, ഇവർക്ക് സുജൂത് ചെയ്തിട്ട് ശരിയാവണില്ല, സംശയങ്ങൾ തീർത്ത് കിട്ടണം. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞൊരു വാചകം, ഞാൻ പർദ്ദക്കെട്ട് ഹിജാബൊക്കെ ഇട്ട് മുനാഫിഖായി ജീവിക്കുകയാണ്, എൻ്റെ ഭർത്താവ് നല്ലൊരു ദീനി ചിട്ടുള്ള ആളാണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ഉറങ്ങുന്നുണ്ട്, പക്ഷേ എൻ്റെ മനസ്സിൽ ഇപ്പോൾ റസൂലുള്ളാഹിൻ്റെ വിവാഹം ഇങ്ങനത്തെ വിഷയങ്ങളിലാണ്, ശരിക്ക് ഇപ്പൊ പ്രവാചകനെ കുറിച്ചൊക്കെ സംശയിച്ചാൽ തന്നെ കാഫറായി പോണ സാഹചര്യം
1: അല്ലേ?
0: ആ ഒരു ഭാഗം കൂടി ഒന്ന് ചർച്ചയിൽ കൊണ്ടുവന്നൂടെ?
1: അതെ, തീർച്ചയായും. എന്താന്ന് വിചാരിച്ചാല് നമ്മള് ഇപ്പോ നമ്മളിപ്പോ ഒരു ഒരു ഗ്ലാസ് പാൽ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമുക്കിങ്ങനെ സംശയം, അതിലെന്തോ വിഷാംശം അല്ലെങ്കിൽ എന്തോ ഒരു സംഗതി ഉണ്ട് എന്നൊരു സംശയം. അപ്പം നമ്മൾ എന്താ ചിന്തിക്കുക, ഒരു ഗ്ലാസ് പാലല്ലേ, ജീവൻ അതിനേക്കാളും വലുതല്ലേ, അത് പോട്ടെ എന്ന് നമ്മൾ വിചാരിക്കും. കാരണം അത്രയും ചെറിയൊരു സംശയം പോലും നമ്മൾ എന്ത് ചെയ്യും, അത് ഉപേക്ഷിക്കാൻ തയ്യാറാവും.
0: യെസ്.
1: അതേപോലെ ആ ദീന് നമ്മൾ ചിലപ്പോൾ 16 വയസ്സ് മുതൽ ഇതുവരെ നിസ്കാരം ഒഴിവാക്കിയിട്ടുണ്ടാവില്ല.
0: യെസ്.
1: അങ്ങനെ കൊണ്ടെടുക്കുന്ന ഒരാൾക്ക് സംശയത്തിൻ്റെ ഒരു തരിമ്പ് വന്നാൽ മതി. അതോടുകൂടെ പിന്നെന്താ വെച്ചാൽ ഈ പറഞ്ഞ മാതിരി നിസ്കരിച്ചാൽ ശരിയാവില്ല, സംഗതികളൊന്നും കിട്ടൂല. അപ്പം എന്ന് വെച്ചാൽ ഈ കേൾക്കണോടത്തെ പ്രശ്നമാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് വരുന്ന സംശയം ഇത് തീർത്തു തരാൻ കഴിയുന്ന ഒരാളെ നമ്മൾ കണ്ടെത്തണം. ഇതിനൊരു മറുപടി ഉണ്ടാവുമല്ലോ. അപ്പം നമ്മളെല്ലാവരോടും പറയുന്നതെന്ന് ചോദിച്ചാൽ, കേൾക്കുന്ന എല്ലാ വസ്വാസുകൾക്കും മറുപടി കണ്ടെത്തുക എന്നുള്ളത് ഒരു സാധാരണക്കാരന് സാധ്യമായ കാര്യമല്ല. പക്ഷെ ഒരു കാര്യം അവൻ മനസ്സിലാക്കണം, നമ്മളിത് ശരിയാണെന്ന് 100% ഉറച്ച് വിശ്വസിച്ചിട്ടല്ലേ നമ്മൾ ഈ ദീനിക്ക് വന്നത്. അപ്പം നമുക്ക് സംശയം ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു കാര്യം ഒരു പ്രസംഗത്തിൽ കേട്ടാൽ നമ്മൾ ഉടനെ ചിന്തിക്കേണ്ടത് ഇതിനൊരു മറുപടി ഉണ്ട്, അതെനിക്കറിയില്ല. അത് പറയാൻ പറ്റിയ ആൾക്കാരുണ്ടാവും, ഒന്ന് മറുപടി പറയട്ടെ. അവരോടൊക്കെ ചോദിച്ചിട്ട് ഉത്തരം കിട്ടണില്ലെങ്കിലല്ലേ നമ്മൾ തീരുമാനമെടുക്കേണ്ടത്. ഇപ്പോൾ ശരിക്കും ഇപ്പം ഈ പറഞ്ഞ മാതിരി നബിസ്ലാസ്മാരുടെ വിവാഹങ്ങളെക്കുറിച്ച് പറയുന്ന ആളുകൾ വെറുതെ അതിനെപ്പറ്റി ഒന്ന് ആ മനുമോലെ തഫ്സീർ എടുത്ത് വായിച്ചാൽ സ്വാഭാവികമായും അവർക്ക് എന്ത് ചെയ്യും, പ്രവാചകനോട് മതിപ്പല്ലേ വർദ്ധിക്കുക. കാരണം ആയിഷ റളിയല്ലാഹുവിൻ്റെ പ്രായക്കുറവ് പറഞ്ഞിട്ട് അതിലൂടെ ഈ പിന്നെ ഇസ്ലാം വിമർശകന്മാർ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു പ്രായപൂർത്തിയാവാത്ത ചെറിയൊരു പെൺകുട്ടിനെ കല്യാണം കഴിച്ച് ഒരു ലൈംഗികതയിൽ ഒരു മര്യാദ പാലിച്ചില്ല എന്ന് പറയാനാണ് അവർ
0: കൊണ്ടുവരുന്നത്.
1: പക്ഷെ അതേ സമയത്ത് പ്രവാചകന്റെ ബാക്കിയുള്ള മുഴുവൻ വിവാഹങ്ങളും
0: വിധവകളായിരുന്നു
1: എന്ന് വരുമ്പോൾ ഈ തെളിവ് കഴിഞ്ഞില്ലേ, ഈ തെളിവ് കഴിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള വിവാഹങ്ങൾ ഒന്നെങ്കിലും അങ്ങനെ ആവേണ്ടിയിരുന്നില്ലേ? മക്കളുള്ള, പ്രാരാബ്ദമുള്ള, തന്നെക്കാളും പ്രായമുള്ള ആളുകളെ വിവാഹം കഴിക്കുമ്പോൾ ഈ വാദം അവിടെ തകർന്ന് തീരാണ്. പിന്നെ വളരെ ചെറിയൊരു കാര്യം, എല്ലാവരുടെ ചോദിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഏറ്റവും അധിക കാലം ജീവിച്ച നബിയുടെ ഭാര്യ ഏത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്, ആയിഷ റളിയല്ലാഹു അൻഹ എന്നാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്കൊരു വലിയ യുക്തി കിട്ടുന്നു. പ്രവാചകന്റെ അധ്യാപനങ്ങളെ കുറിച്ച് പ്രവാചകന്റെ മരണശേഷവും വഫാത്തിന് ശേഷം ഏകദേശം 40 കൊല്ലത്തോളം ലോകത്തോട് ആയിഷ റളിയല്ലാഹു അൻഹ സംസാരിച്ചിരുന്നു. ആയിഷ റളിയല്ലാഹുവിനെ കുറിച്ച് രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്, മലയാളത്തിൽ പരിഭാഷപ്പെടുത്തപ്പെട്ട ആ പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് കിട്ടുന്ന ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ വളരെ വലിയൊരു ഭാഗം നമുക്ക് തന്നത് എന്താണ്, ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയാണെന്ന് വരുമ്പോൾ ആ വിവാഹം അത് കിട്ടിയത് എന്തുകൊണ്ടാണ്, ചെറുപ്രായത്തിൽ പ്രവാചകത്തിലേക്ക് വന്നതുകൊണ്ട് മാത്രമാണ്. നിർമ്മിച്ച അവരും അല്ലാതെയാണ് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ പ്രവാചക ദൗത്യം നമ്മളിലേക്ക് എത്തുന്നിടത്ത് വളരെ വലിയൊരു ഭാഗം അവർക്ക് നിർവഹിക്കാൻ സാധിക്കുമെന്ന് ഇസ്ലാമിക സംബന്ധത്തിൽ അതിനല്ലേ പ്രധാനം. പ്രവാചകന്റെ വിവാഹം എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ ദൗത്യത്തെ സഹായിക്കാനാണെങ്കിൽ ഏറ്റവും ഉപകാരപ്പെട്ട വിവാഹം ഏതാന്ന് ചോദിച്ചാൽ ആയിഷറളിയല്ലാഹു അൻഹ വിവാഹം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ സത്യം തന്നെ ഇതിനെപ്പറ്റി ചിന്തിക്കാനും പഠിക്കാനും ചോദിക്കാനും പറ്റുന്ന ആളുകളെ കണ്ടെത്തി സംശയം തീർക്കാത്തത് കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യണത് ഇപ്പോൾ. പിന്നെ വിമർശിക്കുന്നവരുടെ ഉദ്ദേശം എന്താണ്, നമ്മൾ സംശയം ഉണ്ടാക്കലാണ്. സംശയം ഉണ്ടാവും കൂടി ചെയ്താൽ അവരുടെ ഉദ്ദേശം സാക്ഷാത്കരിക്കപ്പെട്ടു എന്ന് മാത്രമേ അതുകൊണ്ട് ഉണ്ടാവുന്നുള്ളൂ.
0: ഓക്കെ, നമ്മൾ ഒരുപാട് മേഖല ചർച്ച ചെയ്തു. ഇപ്പൊ നല്ല വില പിടിപ്പുള്ള കുറെ ഫോണുകൾ ആളുകൾ കയ്യിലുണ്ട്, മക്കളും പേരക്കുട്ടികളൊക്കെ ഗിഫ്റ്റ് കൊടുത്തതാണ്. അപ്പൊ ഈ സംഭവത്തെ വളരെ പോസിറ്റീവായിട്ട് ഗുണപരമായി ഉപയോഗിക്കാലോ. ഇങ്ങനത്തെ ചെറിയ കെണികളിലൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു വരട്ടെ, പ്രാർത്ഥിച്ചും ആരാധനകളിൽ ശ്രദ്ധിച്ചൊക്കെ തിരിച്ചു വരട്ടെ. നമുക്ക് എന്തെല്ലാം പോസിറ്റീവായിട്ട് ഉപയോഗിക്കാനുള്ള മാർഗങ്ങളും കൂടി പറയാം.
1: എന്താ പറയുക, എന്തായിരുന്നാലും ഈ വീട്ടിലിരിക്കുന്ന പ്രായമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാലത്തുമില്ലാത്ത പ്രയോജനമാണ് ഫോണ് കൊണ്ട് കിട്ടുന്നത്. ആ വശത്തെ നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ പ്രായമായ ആളുകൾ ആര് കാണുമ്പോൾ, ഞാൻ പ്രസംഗം കേൾക്കലുണ്ട്, ഇപ്പോൾ ഇന്നലെ ഒരു പരിപാടിക്ക് പോയ സ്ഥലത്ത് എഴുന്നേറ്റ് വരാൻ പോലും കഴിയാത്ത സ്ട്രോക്ക് വന്ന വളരെ പ്രായമായൊരു സ്ത്രീ, അവരെന്ത് ചോദിച്ചാൽ ആ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് മെല്ലെ വന്ന് നമ്മളൊന്ന് കാണണം വിചാരിച്ചിട്ട്, വന്ന മൗലവിമാരൊക്കെ ഒന്ന് കാണണം പരിപാടിക്ക് വന്നോളെന്ന് വിചാരിച്ചിട്ട് അവർ വരികയാണ്. അതുകൊണ്ട് ഇതൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കിടക്കല്ലേ, നമുക്കൊക്കെ കേൾക്കാൻ പറ്റുമല്ലോ എന്നാണ്. അപ്പോൾ അവർ ഫോണുമ്പോൾ തൊടുന്നില്ല, മക്കളാരെങ്കിലും ഓണാക്കി കൊടുക്കും, അവരത് കേൾക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതം തന്നെ ഇന്ന് നിലനിൽക്കുന്നത് ഭക്ഷണം കൊണ്ടല്ല, എന്തുകൊണ്ടാണ്, ഈ ഫോൺ കൊണ്ടാണ്. അപ്പോൾ ഈ കിടപ്പിലൊക്കെ ആകെ പ്രായമായി കിടപ്പിലാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉപകാരമാണ്. എന്നാൽ ഇത് സ്വതന്ത്രമായി ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യണം, നിയന്ത്രണങ്ങൾ പാലിക്കണം. നമ്മൾ പറയാറുണ്ടല്ലോ, സമയം നിശ്ചയിക്കാത്ത ഒന്നും ജീവിതത്തിൽ എന്ത് ചെയ്യൂല, നടക്കൂല. അപ്പോൾ എല്ലാറ്റിനും സമയം നിശ്ചയിക്കണം. നമ്മുടെ എക്സർസൈസിന് സമയം നിശ്ചയിക്കണം, നമസ്കാരങ്ങൾക്ക് സമയം നിശ്ചയിക്കണം, ഖുർആൻ പാരായണത്തിന് സമയം നിശ്ചയിക്കണം ഒക്കെ വേണം. അപ്പോൾ സാധാരണഗതിയിൽ ഒരു ജുസുവൊക്കെ ഒരു ദിവസം മുതിർന്ന ആളുകൾ എന്ത് ചെയ്യും, പൊതുവെ വീട്ടിലിരിക്കുന്ന ആളുകൾ പാരായണം ചെയ്യും അധികം ആൾക്കാരും. അപ്പോൾ ഒരു ജുസു പാരായണം ചെയ്യണമെങ്കിൽ എത്ര സമയം വേണം, ആ സമയം അതിന് ഉപയോഗിക്കുമ്പോൾ ആ സമയം കുറയും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഫോണിലല്ലാതെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു ടൈമിടുക. അങ്ങനെ ടൈമിടുമ്പോൾ സ്വാഭാവികമായും ഫോണിൻ്റെ ടൈം എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ക്രമീകരിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു ടൈമിൽ മാത്രം ഫോൺ നോക്കുക എന്നുള്ളതിലേക്ക് എത്തണം. അത് തീർച്ചയായും അങ്ങനത്തെ വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് ടൈം ടേബിൾ ഇല്ലെങ്കിൽ അവർ ഫുൾ ടൈം ഫോണിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്തായിരിക്കണം, നമ്മൾ കുറച്ച് പരിഭാഷ വായിക്കാനും കുറച്ച് നമ്മുടെ വ്യായാമങ്ങൾക്കും കുറച്ച് നടക്കാനും അങ്ങനെയൊക്കെ ഉണ്ടല്ലേ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, കുറച്ച് കുട്ടികളൊപ്പം പെരുമാറാനും ഭാര്യയോടൊപ്പം സംസാരിക്കാനും ഒക്കെ സമയങ്ങൾ വേണ്ടത്, അതിനൊക്കെ ഓരോ ടൈമുകൾ നിശ്ചയിക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യാച്ചാൽ ഫോൺ ഉപയോഗിക്കുന്ന സമയം ഏതാണെന്ന് നിർണ്ണയിക്കുക. ഒരിക്കലും ഉറക്കം ഒഴിച്ച് എന്ത് ചെയ്യരുത്,
0: ഫോൺ ഉപയോഗിക്കരുത്.
1: നേരത്തെ ഉറങ്ങി, ഉറക്കം പ്രായമായ ആളുകൾക്കൊക്കെ ഉറക്കം ചിലപ്പോൾ കുറച്ച് മതിയാവും. എത്ര നേരത്തെ ഉറക്കം അവസാനിപ്പിക്കാവുന്ന എഴുന്നേൽക്കുക, 3 മണിക്കാണെങ്കിൽ 4 മണിക്കാണെങ്കിൽ ബാക്കി ഇസ്തിഗ്ഫാറും പ്രാർത്ഥനയും ദിക്റും ഖുർആൻ പാരായണമായിട്ട് നിൽക്കാമല്ലോ. അപ്പോൾ രാത്രി സമയത്ത് എന്ത് ചെയ്യുക, വൈകി ഫോൺ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ഫോണിൻ്റെ കാര്യത്തിൽ എടുക്കേണ്ട പ്രധാന തീരും. ഇപ്പം നമ്മൾ മാരബിസ്കരിക്കുമ്പോൾ ഇങ്ങനെ ഇഷായി, ഇപ്പം ഇഷാന് മുമ്പ് നമ്മളെ ഭക്ഷണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ കഴിഞ്ഞ് എന്ത് ചെയ്തു, നേരെ ഉറങ്ങണം. അപ്പോൾ പ്രായമായ സംബന്ധിച്ചിടത്തോളം പിന്നെ രാവിലത്തെ ടൈം അവർക്ക് ആരാധനകൾക്കുള്ളൊരു സമയമായി കിട്ടും. എല്ലാവരെ സംബന്ധിച്ചിടത്തോളം പറ്റുന്ന കാര്യമാണ്, പക്ഷെ പലർക്കും വീട്ടിലെത്താൻ കഴിയാത്തത് കൊണ്ട് സാധിക്കാതെ വരുന്നില്ലാണ് ഒന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് വെച്ചാൽ ഫോണിൽ നമ്മൾ കേൾക്കേണ്ട സ്ഥിരം, ഇപ്പോൾ 1 മണിക്കൂർ പീസ് റേഡിയോ കേൾക്കും എന്ന് തീരുമാനിച്ചാൽ 1 മണിക്കൂർ പീസ് റേഡിയോ തന്നെ കേൾക്കുക. അപ്പോൾ ഫോണിൻ്റെ ഉപയോഗം അതിൽ പരിമിതമാണല്ലോ. അപ്പോൾ നമ്മളതിൻ്റെ സ്ക്രീനിൽ നോക്കണില്ല, ഓണാക്കി വെക്കണു, ഫോണിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ ആ 1 മണിക്കൂർ എപ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന സ്ഥിരം ദർസുകൾ ഇപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത് എപ്പോഴാണ് കേൾക്കുക. അപ്പോൾ അതിനൊക്കെ ഒരു സമയം നമ്മൾ നിശ്ചയിക്കുക. പിന്നെ നമ്മൾ ന്യൂസോ മറ്റൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വളരെ പരിമിതമായ ഒരു ടൈമിൽ മാത്രം എന്ത് ചെയ്യുക, അതിന് നിശ്ചയിക്കുക. അങ്ങനെ ഒരു സമയക്രമം ഉണ്ടാക്കാതെ മുന്നോട്ട് പോകുന്നതാണ് പ്രായമായവർ ഫുൾ ടൈം ഫോണിലാവാനുള്ള കാരണം എന്നാണ് മനസ്സിലാവുന്നത്.
0: അപ്പോൾ നമുക്കിതിനെ രണ്ടാക്കി തിരിക്കാം. ഒന്ന്, വെറും കേൾവിയുള്ളത്,
1: അതെ,
0: അത്ര കാഴ്ചൻ്റെ അത്ര തന്നെ പരിക്ക് അതിനില്ല. പിന്നെ കണ്ടുകൊണ്ടുള്ളത്, കണ്ടുകൊണ്ടുള്ളതിൽ തന്നെ ഈ ഒരു പ്രായത്തിലെ മാനസികാവസ്ഥയെയും കാര്യങ്ങളൊക്കെ ബാധിക്കുന്ന വിധമുള്ള ഈ കുറ്റപത്രങ്ങളും കലഹങ്ങളും അത്തരം കാര്യങ്ങളൊക്കെ അവർ ഒഴിവാക്കലാണ്. പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യൻസ് ആകുക, പിന്നെ ഹൃദ്രോഗികളാകുക, ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ കൂടുതൽ നന്നാവുക. ഏതായാലും ഇപ്പം പീസ് റേഡിയോ നല്ലൊരു പരിഹാരമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ 1 മാസം കൊണ്ട് ഖുർആൻ ഫുള്ള് കേട്ട് തീർക്കാം. ഇപ്പോൾ ഖുർആൻ റേഡിയോയിൽ അങ്ങനത്തെ ഓപ്ഷൻ നമുക്കുണ്ട്. തജ്വീദ് പഠിക്കാം, ഖുർആൻ വെച്ചിട്ട് തന്നെ ഒരുപാട് സാധ്യതകളുണ്ട്, പിന്നെ ഹദീസ് വെച്ചിട്ടുള്ള സാധ്യതകൾ ധാരാളമുണ്ട്. ഏതായാലും ശ്രോതാക്കൾ കൂടുതൽ കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ശ്രദ്ധിക്കുക. മുതിർന്ന ആളുകളുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ അവരെ തീർച്ചയായും സഹായിക്കുന്ന ഒരു രീതി നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഇത്തരം ചതികളിൽ അവർ എത്തിപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമ്മൾ ഒരു മാന്യമായി ഭംഗിയായി സൂക്ഷ്മതയോടെ അവർക്കൊരു സംശയം ഉണ്ടാക്കാതെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ റോളിലേക്കൊന്നും പോവാതെ വൃത്തിക്ക് പരിശോധിച്ച് വേണ്ട കാര്യങ്ങൾ നിർവഹിക്കുന്നിടത്ത്, അത് ഏറ്റവും സ്വകാര്യമായും ശ്രദ്ധാപൂർവ്വം നിർവഹിക്കുന്നിടത്ത് നമുക്കെല്ലാവർക്കും റോളുണ്ടാകണം എന്ന് പ്രത്യേകം ഉണർത്തുന്നു. ഇന്നത്തെ ദിവസം ഈ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡുകളിൽ കാണാം. നിങ്ങൾക്ക് ചില വിഷയങ്ങൾ നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ നമുക്ക് ചർച്ചയ്ക്ക് എടുക്കാം. 150-ൽ ടോപ്പിക്കുകൾ സ്നേഹക്കൂട് നിലവിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ മേഖലകളിൽ ചർച്ച ആവശ്യമുള്ളത് നിർദ്ദേശിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
2: മാഷാ അല്ലാ, ബാറക്കല്ലാ ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്നേഹക്കൂട് വാർദ്ധക്യം മലിനമാക്കുന്ന സ്ക്രീൻ കാഴ്ചകൾ എന്ന വിഷയത്തിൽ ബഹുമാന്യരായ താജുദ്ദീൻ സൊലാഹി, ഹാരിസ് ബിൻ സലീം നമ്മോടൊപ്പം ചേർന്നു. പീസ് റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വൈബ്സിൽ ഞാൻ ഹനീഫ വണ്ടൂർ,
3: ഞാൻ അനൂസ് മഞ്ചേരി. നമുക്ക് പുതിയൊരു വൈബ്സുമായി വീണ്ടും ഒത്തുകൂടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ, സൂറ അൽ ഹിജ്റിലെ 19-20 വചനങ്ങൾ പഠിക്കാം. ക്ലാസ് എടുക്കുന്നത് സക്കീർ മൗലവി, ഇടത്തനാട്ടുകര.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ളുൽ ഖുർആൻ സൂറ അൽ ഹിജ്ർ 16, 17, 18 2-3 ചെറിയ ആയത്തുകളാണ് നമ്മൾ മനഃപ്പാഠമാക്കിയത്. ഇന്ന് 19-20 രണ്ടായത്തുകൾ നമുക്ക് മനഃപ്പാഠമാക്കാം. അതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് പുതിയ പാദത്തോട്ട് കടക്കാം.

0: അൽഹംദുലില്ലാ. സൂറ അൽ ഹിജ്ര 19-20 ആയത്തുകളാണ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കിയത്. റബ്ബിൻ്റെ അതിമത്തായ തൗഫീഖ് കൊണ്ട് പരിശുദ്ധ ഖുർആനിലെ ഓരോ വചനങ്ങൾ, ഒന്നോ രണ്ടോ വളരെ ചെറിയ ആയത്തുകൾ നമുക്കൊരുമിച്ച് പഠിക്കാൻ വലിയൊരു സൗകര്യം ഈ പീസ് റേഡിയോ വഴി നമുക്ക് ലഭിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാ. പരമാവധി എല്ലാ സഹോദരങ്ങളും സഹോദരിമാരും ഇതുപയോഗപ്പെടുത്തി ഈ പരിശുദ്ധ ഖുർആനിനെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കാൻ, മനഃപ്പാഠമാക്കി പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് വലിയൊരു മുതൽക്കൂട്ടാക്കി മാറ്റാൻ നമ്മൾ ഓരോരുത്തരും പ്രയത്നിക്കുക. അള്ളാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ സൂറ അൽ ഹിജ്റിലെ 19-20 വചനങ്ങൾ. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: 44 തസ്തികകളിലേക്ക് പി എസ് സി വിജ്ഞാപനം. സെക്രട്ടേറിയറ്റ്, പി എസ് സി എന്നിവിടങ്ങളിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, സഹകരണ എപെക്സ് സൊസൈറ്റികളിൽ ജൂനിയർ ക്ലർക്ക്, ഫോറസ്റ്റ് വാച്ചർ ഉൾപ്പെടെ 44 തസ്തികകളിലേക്ക് വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ പി എസ് സി യോഗം തീരുമാനമെടുത്തു. ജനറൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാനതലം, വിദ്യാഭ്യാസ വകുപ്പിൽ ബ്രൈലിസ്റ്റ്, ജനറൽ കാറ്റഗറി ചലച്ചിത്ര വികസന കോർപ്പറേഷനിലെ ഇലക്ട്രീഷ്യൻ, ജനറൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലം തുടങ്ങി നിരവധി വകുപ്പുകളിലാണ് വിജ്ഞാപനമുള്ളത്.
2: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത കാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് നുറുങ്ങുകളിൽ നമ്മൾ കേൾക്കുന്നത്. സഫർ മാസവും വിശ്വാസികളും രചന നിർവഹിച്ചത് ഷബീബ് സലാഹി. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
1: സഫർ മാസവും വിശ്വാസികളും, എഴുത്ത് ഷബീബ് സലാഹി. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതും അതിന് വിരുദ്ധമായ ബഹുദൈവാരാധന, അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ എന്നിവ വെടിയുക എന്നതുമാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ. കാരണം ഇസ്ലാമിൻ്റെ അടിസ്ഥാനം തൗഹീദാണ്. അതുകൂടാതെ അള്ളാഹു ഒരു കർമ്മവും സ്വീകരിക്കുകയില്ല. തൗഹീദിൻ്റെ മഹത്വത്തെക്കുറിച്ചും അതിന് വിരുദ്ധമായ കാര്യങ്ങളുടെ അപകടത്തെക്കുറിച്ചും വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ധാരാളം തെളിവുകൾ വന്നിട്ടുണ്ട്. യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിയുക. മനുഷ്യനെ നേർമാർഗത്തിൽ നടത്തുന്നവനാണ് അള്ളാഹു. എന്നാൽ അതിൽ നിന്നും തെറ്റിച്ചു കളയാനും നന്മയിൽ നിന്ന് തടയാനും പിശാചുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് നമ്മൾ മറക്കരുത്. അള്ളാഹു പറയുന്നു, വിശ്വസിച്ചവരുടെ രക്ഷാധികാരിയാകുന്നു അള്ളാഹു. അവൻ അവരെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ സത്യനിഷേധികളുടെ രക്ഷാധികാരികൾ ദുർമൂർത്തികളാകുന്നു. വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടുകളിലേക്കാണ് ആ ദുർമൂർത്തികൾ അവരെ നയിക്കുന്നത്. അവരാകുന്നു നരകാവകാശികൾ. അവരതിൽ നിത്യവാസികളാകുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 2 വചനം 257. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു പറഞ്ഞു, എന്റെ ദാസന്മാരെ, ഞാൻ നേരായ മാർഗത്തിലാണ് സൃഷ്ടിച്ചത്. എന്നാൽ പിശാചുക്കൾ അവരുടെ അടുത്തു വന്ന് ദീനിൽ നിന്ന് അവരെ തെറ്റിക്കുകയും ഞാൻ അനുവദിച്ച കാര്യങ്ങൾ അവർക്ക് നിഷിദ്ധമാക്കുകയും ഞാൻ യാതൊരു അധികാരവും നൽകാത്ത കാര്യങ്ങളിൽ എന്നോട് ശിർക്ക് ചെയ്യാൻ അവരോട് കൽപ്പിക്കുകയും ചെയ്തു. മുസ്ലിം. സഫർ മാസം നാം അറിയേണ്ടത്. സഫർ എന്നത് ഹിജറ കലണ്ടറിലെ രണ്ടാമത്തെ മാസമാണ്. ജാഹിലിയാക്കാലത്ത് അറബികൾ ഈ മാസത്തിൽ യുദ്ധങ്ങൾ, ഏറ്റുമുട്ടലുകൾ പോലുള്ള വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അങ്ങനെ കൈവശമുള്ള ധനമെല്ലാം തീർന്നു പോവുകയും ചെയ്തിരുന്നു. അതിനാലാണ് സഫർ, ശൂന്യം എന്നത് ഈ മാസത്തിന് പേര് വന്നത്. ജാഹ്ലിയാക്കാലത്തെ അറബികൾ ഈ മാസത്തിൽ രണ്ട് ഗുരുതരമായ തെറ്റുകൾ ചെയ്തിരുന്നു. തങ്ങൾക്കിഷ്ടമുള്ള മാസങ്ങളിൽ യുദ്ധം ചെയ്യുന്നതിനായി അവർ മാസങ്ങളുടെ ക്രമം മാറ്റിമറിക്കാറുണ്ടായിരുന്നു. ഇതിനെ നെസി, മാസങ്ങളെ മാറ്റിവെക്കില്ലെന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. അള്ളാഹു പറയുന്നു, വിലക്കപ്പെട്ട മാസം പുറകോട്ട് മാറ്റുക എന്നത് സത്യനിഷേധത്തിൻ്റെ വർധന തന്നെയാകുന്നു. സത്യനിഷേധികൾ അതുമൂലം തെറ്റിലേക്ക് നയിക്കപ്പെടുന്നു. ഒരു കൊല്ലം അവരത് അനുവദനീയമാക്കുകയും മറ്റൊരു കൊല്ലം നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു. അള്ളാഹു നിഷിദ്ധമാക്കിയതിൻ്റെ എണ്ണമൊപ്പിക്കാനും എന്നിട്ട് അള്ളാഹു നിഷിദ്ധമാക്കിയതേതോ അത് അനുവദനീയമാക്കാനും വേണ്ടിയാണ് അവരങ്ങനെ ചെയ്യുന്നത്. അവരുടെ ദുഷ്പ്രവൃത്തികൾ അവർക്ക് ഭംഗിയായി തോന്നിക്കപ്പെട്ടിരിക്കുന്നു. സത്യനിഷേധികളായ ജനങ്ങളെ അള്ളാഹു നേർവഴിയിലാക്കുകയില്ല. വിശുദ്ധ ഖുർആൻ അധ്യായം 9 വചനം 37. സഫർ മാസത്തെ അപശകുനമായി, നഹസായി കാണലാണ് രണ്ടാമത്തെ തെറ്റ്. സഫർ മാസം ദുരന്തങ്ങൾ നിറഞ്ഞതാണെന്നും ഈ മാസത്തിൽ വിവാഹം കഴിച്ചാലോ കച്ചവടം ചെയ്താലോ വിജയിക്കില്ലെന്നും ജാഹ്ലിയ അറബികൾ വിശ്വസിച്ചു പോന്നിരുന്നു. ഏകദൈവ വിശ്വാസത്തിന് വിരുദ്ധമായ ഇതേ അന്ധവിശ്വാസങ്ങൾ ഇന്നത്തെ മുസ്ലിങ്ങളിൽ ചിലർ പിന്തുടരുന്നതും കാണാം. അവർ സഫർ അപശകുനങ്ങളുടെ മാസമാണെന്നും ഈ മാസത്തിൽ രോഗികളെ സന്ദർശിക്കാൻ പാടില്ലെന്നും കരുതുന്നു. ഈ മാസം വിവാഹ ചടങ്ങുകൾ ഒഴിവാക്കുന്നവരും മാസത്തിലെ അവസാന ബുധനാഴ്ചയെ അപശകുനമായി വിശ്വസിച്ചു പോരുന്നവരും അവരിലുണ്ട്. സഫർ മാസത്തിൽ ആയിരക്കണക്കിന് ദുരന്തങ്ങൾ ഇറങ്ങുമെന്നും അത് തടയാൻ പ്രത്യേക നമസ്കാരങ്ങളും പ്രാർത്ഥനകളും നിർബന്ധമാണെന്നും വിശ്വസിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നവരാകുന്നു അവർ. ഇത്തരം പ്രത്യേക നമസ്കാരത്തിനോ പ്രാർത്ഥനയ്ക്കോ ഖുർആനിലോ സുന്നത്തിലോ യാതൊരു തെളിവുമില്ല. ഇത് തികഞ്ഞ ബിദ്അത്താണ്, പുത്തനാചാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും നമ്മുടെ ഈ കാര്യത്തിൽ ദീനിൽ പെടാത്ത വല്ലതും പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ്. ബുഖാരി, മുസ്ലിം. ഈ അനാചാരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കും സ്വഹാബികളിലേക്കും ചേർത്ത് പറയുന്നത് വലിയ കളവും മഹാപാതകവുമാണ് എന്ന് വിശ്വാസികൾ തിരിച്ചറിയണം. അപശകുനമില്ല, ഒരു നിലയ്ക്കുമുള്ള അപശകുനങ്ങളും ഇല്ലെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ അനുമതി കൂടാതെ തനിയെ പകരുന്ന പകർച്ചവ്യാധിയില്ല, പക്ഷി ശകുനങ്ങളില്ല, സഫർ മാസം അശുഭകരമല്ല, മരണപ്പെട്ടയാളുടെ ആത്മാവ് പക്ഷിരൂപത്തിൽ വരുമെന്ന വിശ്വാസത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. അബൂദാവൂദ്. ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളെ ബഹുദൈവാരാധനയുടെ ഭാഗമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അത്തരം ശിർക്കൻ വിശ്വാസത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം അള്ളാഹുവിൽ യഥാവിധി ഭരമേൽപ്പിക്കുക എന്നതാണ്. ദുശകുന ചിന്ത മനസ്സിൽ വന്നാൽ അള്ളാഹുവിൽ പൂർണ്ണമായി ഭരമേൽപ്പിക്കുന്നതു വഴി അള്ളാഹു ആ ചിന്തകളെ നീക്കിക്കളയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായും കാണാം. അബൂദാവൂദ്. ചിലയാളുകൾ ഈ മാസത്തെ സഫറുൽ ഹൈർ, നന്മയുടെ സഫർ എന്ന് വിളിക്കാറുണ്ട്. ഇതും ശരിയല്ല. കാരണം ഈ മാസം പ്രത്യേകം നന്മയോ തിന്മയോ നിറഞ്ഞതല്ല, മറിച്ച് മറ്റു മാസങ്ങളെപ്പോലെ സാധാരണ ഒരു മാസം മാത്രമാണ്. അതുകൊണ്ട് ഇത്തരം അന്ധവിശ്വാസങ്ങളെ തള്ളിക്കളയണം. ഏറ്റവും വലിയ ദുശ്ശകുനം, സ്വർഗവാസികളുടെ ഏറ്റവും വലിയ സൽക്കർമ്മം അള്ളാഹുവിന് മാത്രം ആരാധിക്കലാണ്. നരകവാസികളുടെ ഏറ്റവും വലിയ കുറ്റം അള്ളാഹുവിൽ പങ്കുചേർക്കലും ദീനില്ലാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർക്കലുമാണ്. ജീവിതകാലം മുഴുവനും അള്ളാഹുവിനനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നാം പരിശ്രമിക്കണം. തനിക്കനുവദിക്കപ്പെട്ടത് ജീവിതം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവനാണ് യഥാർത്ഥ വിജയി. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോടുള്ള അനുസരണക്കേടാണ് ഏറ്റവും വലിയ ദുശ്ശകുനം. ഏതൊരു മാസത്തെപ്പോലെയും ഈ മാസം അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാനും നന്മകൾ വർദ്ധിപ്പിക്കാനും നമുക്ക് സാധിക്കണം.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തുറുങ്ങുകൾ.
2: പീസ് റേഡിയോ സലഫി ദുറൂസ്, നുബുവത്തിന്റെ തെളിവുകൾ എന്ന ശീർഷകവുമായി ഇന്നത്തെ സലഫി ദുറൂസ് പ്രോഗ്രാമിൽ ശ്രോതാക്കളോടൊപ്പം സംവദിക്കുന്നത് ബഹുമാന്യനായ അബൂബക്കർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ തെളിവായി നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞത് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസായിരുന്നു. ആ ഹദീസിലടങ്ങിയ മൂന്ന് തെളിവുകൾ, അതിലൊന്ന് ഉമർ റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയായി മരിക്കും എന്ന് മുൻകൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചനം നടത്തിയത്, അതങ്ങനെ തന്നെ സംഭവിച്ചു. മറ്റൊന്ന്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഫിത്നയുണ്ടാവുകയില്ല, ഈ ദീനിൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഫിത്നയുണ്ടാവില്ല, അദ്ദേഹം കൊല്ലപ്പെട്ടതിന് ശേഷം ഫിത്നകൾ ഉണ്ടാകും. ഇതൊക്കെ റസൂൽ തിരുമേനിയുടെ ആ ഹദീസിൽ ഹുദൈഫ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അടങ്ങിയ വിഷയമാണ്. ഇനി ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്ത് വല്ല ഫിത്നയും ഉണ്ടെങ്കിൽ അത് അദ്ദേഹം തന്നെ ഒതുക്കും, അങ്ങനൊരു ഫിത്ന തല പൊക്കാൻ സമ്മതിക്കില്ല. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരു വഴിക്ക് യാത്ര ചെയ്താൽ പിശാജ് ഭയന്നിട്ട് വഴി മാറി സഞ്ചരിക്കും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സഹീൽ ബുഖാരിയിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ചിലരങ്ങനെ ശ്രമിച്ചു. വളരെ ഒറ്റപ്പെട്ട ചില ശബ്ദങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചിലത് ഫിത്ന ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിലല്ലെങ്കിലും അത് ഫിത്ന വരും എന്ന് മനസ്സിലാക്കിയിട്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അതിനെ തകർത്തത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ കൂട്ടത്തിലുള്ള ഒന്ന് രണ്ട് ഉദാഹരണങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒന്ന്, സബീഹ് ബിനു അസൽ എന്ന ഒരു വ്യക്തി, അദ്ദേഹം ചില സ്ഥലങ്ങളിൽ ഒക്കെ ചില ഫിത്നകൾ ഉണ്ടാക്കാൻ തുടങ്ങി. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം ചോദിച്ചാൽ, വിശുദ്ധ ഖുർആനിലെ വചനങ്ങളൊക്കെ എടുത്തിട്ട് ഈ ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ, എന്നിട്ട് വേറൊരു ആയത്ത് എടുക്കും, അത് ശ്രദ്ധിച്ചാൽ അവർക്കിടയിൽ വൈരുദ്ധ്യമില്ലേ, എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇത് എവിടെ അങ്ങാടികളിലൊക്കെ പോയിട്ടാ ചെയ്യണം, പഠിക്കണം ഉദ്ദേശത്തിലല്ല. അങ്ങനെ ആയത്തുകൾക്കിടയിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് വിചാരിച്ചിട്ടുമല്ല, മറിച്ച് ആൾക്കാർക്കൊരു വസവാസം ഉണ്ടാക്കുക. അതല്ല ഫിത്നയല്ല ഉദ്ദേശമെങ്കിൽ ആ വിഷയത്തെപ്പറ്റി അറിയുന്ന ധാരാളം പണ്ഡിതന്മാരുടെ കാലഘട്ടമാണത്. സഹാബികൾ തന്നെ, കാരണം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലമാണ്, പ്രഗത്ഭരായ സഹാബിമാരുണ്ട്, മഹാപണ്ഡിതന്മാർ ജീവിച്ചിരിക്കുന്ന കാലമാണ്. പക്ഷെ ആ പണ്ഡിതന്മാരെടുത്തൊന്നുമല്ല ഇയാൾ അങ്ങാടിക്കണ്ട് ഇറങ്ങുന്നത്. അതുപോലെ ചിലപ്പോൾ ചില പട്ടാളക്കാരെ, ഇവിടെ നാഫ്യ, ഇമാം നാഫ്യ പറയണം, അന്ന സബീഹൻ അൽ ഇറാഖി ജാല യസ്അലു നഷിയാ മിനൽ ഖുർആൻ ഫി അജ്നാദിൽ മുസ്ലിമീന, മുസ്ലിംകരുടെ സൈന്യത്തിലൊക്കെ പോയിട്ട് ഈ സബീഹ് എന്ന വ്യക്തി എന്ത് ചെയ്യാണ്, ഖുർആനെ പറ്റി ഇങ്ങനെ ഓരോന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ചോദിച്ച് ഇയാൾ ഈജിപ്തിൽ വന്നു. അപ്പോൾ ഇയാളുടെ ഈ നിലപാട് അത്ര ശരിയില്ല എന്ന് കണ്ടപ്പോൾ അവിടുത്തെ അമീറായിരുന്ന അമ്രു ബിൻ അസ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് ഇയാളെ പറഞ്ഞയച്ചു, ഇയാൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ഇയാൾ ഈ സാധാരണക്കാരുടെ അടുത്ത് പോയിട്ട് വിശുദ്ധ ഖുർആനെതിരെയൊക്കെ ചിന്തിപ്പിക്കുന്നുണ്ട്, ഒരു പിന്നെ ആശയക്കുഴപ്പുണ്ടാക്കുക, ശുദ്ധ ഖുർആനിൽ ആയത്തെടുക്കുക, അത് പരസ്പരം അങ്ങനെ ഉണ്ടല്ലോ, ഇതിങ്ങനെ ഉണ്ടല്ലോ, അതെന്താണ്? അപ്പോൾ അത് പണ്ഡിതന്മാർ കൈകാര്യം ചെയ്യും, ഒരു പ്രശ്നമില്ല, അത്ര വലിയ പണ്ഡിതന്മാരവിടെ ഉള്ളു. പക്ഷെ അവരോടല്ല, അങ്ങാടികളിലും അതുപോലെ മതത്തെപ്പറ്റി കാര്യമായ വിവരമില്ലാത്ത പിന്നെ സൈന്യങ്ങളുടെ ഇടയിലൊക്കെ പോയിട്ടൊക്കെയാണ് ഇയാൾ ചെയ്യണത്. അങ്ങനെ ഉമർ റളിയല്ലാഹുവിൻ്റെ അടുത്ത് ഇയാളെത്തി. ഉമർ റളിയല്ലാഹു അൻഹു എന്താണ് ചെയ്തത്? അദ്ദേഹത്തെ ഈത്തപ്പനയുടെ അതിൻ്റെ കുലയുടെ ആ കമ്പുകളുണ്ടല്ലോ, അതടിച്ചിട്ട് ഇയാളെ അടിച്ചു, നന്നായി പ്രഹരിച്ചു. അങ്ങനെ അദ്ദേഹത്തെ ബന്ധിച്ചു. പിന്നെ അബൂ മുസൽ അശ്ശരിയുടെ അടുത്തേക്ക് അയാളെ അയച്ചിട്ട് അബൂ മുസൽ അശ്ശരിയോട് പറഞ്ഞു, ഇയാളെ ശ്രദ്ധിക്കണം, അയാളെ കൂടെ മുസ്ലിങ്ങൾ ഇരിക്കരുത്, ഒന്ന് ബഹിഷ്കരിക്കുക, ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ളവർക്ക്. അങ്ങനെ അതും ചെയ്തു. അതോടുകൂടി അയാൾ പാഠം പഠിച്ചു, പശ്ചാത്തപിച്ച് മടങ്ങി, ജീവിതം നന്നാക്കി തീർത്തു. അപ്പോൾ അബൂ മുസൽ അശ്ശരി ഉമർ റളിയല്ലാഹുവിനെ എഴുതി, കത് ഹസുനത് തൗബത്തു, അദ്ദേഹത്തിൻ്റെ തൗബയൊക്കെ നന്നായിട്ടുണ്ട്, ഇപ്പോൾ ഒരു പ്രശ്നമില്ല, നിത്തരം വികൃതികളുമായി അയാൾ നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹുവിനെ എന്ത് ചെയ്തു എങ്കിൽ അയാളെ വിട്ടോളൂ, ഇനി ജനങ്ങളോട് ആ ബഹിഷ്കരണം ഒക്കെ ഒഴിവാക്കിക്കോളൂ, പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെയുള്ള ഒരു സംഭവം, കാരണം ഇയാൾ ഖുർആനെതിരെ പാവങ്ങളായ ആൾക്കാരെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ജനങ്ങൾക്ക് വസവാസാവാൻ അധികം പ്രശ്നമൊന്നും വേണ്ട, അതല്ലെങ്കിൽ അതിനെപ്പറ്റി കൃത്യമായ ധാരണയുള്ള ആൾക്കാരായിരിക്കണം, അതല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് പറയുമ്പോൾ എന്തോന്നുണ്ടല്ലോ എന്നിങ്ങനെ ചിന്തിക്കും ആൾക്ക്. അപ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അത് മുളയിലെ നുള്ളിക്കളയാണ്. അങ്ങനെ ഒരു ഫിത്ന ഇസ്ലാമിൻ്റെ സമൂഹത്തിലുണ്ടാൻ പാടില്ല. അപ്പം ഈ സംഭവത്തിൽ നിന്ന് കുറേ പാഠങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഒന്ന്, മഷ്റൂഇയത്തു ഉഖൂബത്തുൽ ഇമാം ലിമൻ ഹാദാ ഹാലുഹു, മുസ്ലിംകളുടെ ഒരു ഇമാമിന് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ശിക്ഷിക്കാം, ഇങ്ങനെയുള്ള ഫിത്തനക്കാരെ ശിക്ഷിക്കാം. കാരണം ഫിത്തന വലിയ അപകടമാണ്. ചിലപ്പോൾ വിശുദ്ധ ഖുർആൻ വൽ ഫിത്തനത്തു അഷദ്ദു മിനൽ ഖത്ൽ, കൊലപാതകത്തേക്കാൾ അപകടകരമായിട്ട് ഫിത്തനയെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് ദീനെതിരെ സംശയം ജനിപ്പിക്കുന്ന അപകടകരമായ ഫിത്തനയാണിത്. അപ്പോൾ അവരും പിശാചിക്കളും കൂടിയിട്ട് പിന്നെ അവർക്ക് തന്നെ പണിയുണ്ടാകുക, മതത്തിനെതിരെ എങ്ങനെ, അതുപോലെ നല്ല വ്യക്തികൾക്കെതിരെ ഓരോന്ന് പറഞ്ഞ് ചെവികളിൽ മന്ത്രിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണ് ഇവർ. അപ്പം ഇങ്ങനെ ഉള്ള ആൾക്കാർ അവരെ ശിക്ഷിക്കാം. എന്നിട്ട് ഇമാം ആജുരി അദ്ദേഹത്തിൻ്റെ ശരിയെന്ന ഗ്രന്ഥത്തിൽ, ബാബു തഹദീരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തഹു അല്ലദീന യുജാദിലു നബി മുതശാബിഹിൽ ഖുർആനി വഉഖൂബത്തിൽ ഇമാം ലിമൻ യുജാദിലു ഫീ, വിശുദ്ധ ഖുർആനിലെ മുത്തശാബിഹായ കാര്യങ്ങളുണ്ട്, വചനങ്ങളുണ്ട്, അതിൽ തർക്കിക്കുന്നവർ അവർക്കെതിരെ നബി താക്കീത് ചെയ്തതും മുസ്ലിങ്ങളുടെ ഇമാം അവരെ ശിക്ഷിക്കണം എന്ന് പറയുന്നതുമായ ഹദീസ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഹെഡിങ് തന്നെ വെക്കുന്നത്. അപ്പം എന്താണ് വിശുദ്ധ ഖുർആൻ? നമുക്കറിയാം, ഖുർആൻ സൂറത്ത് ആലി ഇംറാൻ തുടക്കത്തിൽ ഹുവല്ലദീ അൻസല അലൈക്കൽ കിതാബ് മിൻഹു ആയാത്തു മുഹ്കമാത് ഹുന്ന ഉമ്മുൽ കിതാബ് വഹുറു മുത്തശാബിഹാത്, അള്ളാഹു ആണ് താങ്കൾക്ക് ഗ്രന്ഥം ഇറക്കി തന്നത്, അതിൽ മുഹ്കമാത്തുണ്ട്, അതാണ് ഉമ്മുൽ കിതാബ്, ഈ കിതാബിൻ്റെ ഉമ്മ, ഏറ്റവും വലിയ കേന്ദ്രം അതാണ്, അതിൽ പിന്നെ ആർക്കും തർക്കിക്കാൻ ഒരു വകുപ്പുണ്ടാവില്ല, അത്ര ഭദ്രമായി അത് ഇറക്കിയാൽ. വേറെ ചിലത് ഒരു പരീക്ഷണം എന്ന നിലക്ക് മുത്തശാബി, ചിലർക്ക് ദുർവ്യാഖ്യാനം ചെയ്യാനും ഈ രൂപത്തിലുള്ള കളിക്കാർ കളിക്കുന്നുണ്ടോയെന്നൊക്കെ നോക്കാനും അള്ളാഹു ഒരു പരീക്ഷണം എന്ന നിലക്ക് കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ വ്യക്തമാവാത്ത വല്ല ആശയവും വല്ല ആയത്തും ഖുർആനിലൊക്കെ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക? അതിനെപ്പറ്റി അറിയുന്നവരോടൊക്കെ ചോദിക്കുക. അതല്ലാതെ നാട്ടിലേക്ക് ഇറങ്ങി അങ്ങാടികളിലേക്ക് ഇറങ്ങിയിട്ട് ഖുർആനിൽ അങ്ങനെ ഒന്നുണ്ട്, ഖുർആനിൽ വേറൊരു ആയത്തുണ്ട്, പരസ്പരം വൈരുദ്ധ്യമല്ലേ, അതല്ലേ, ഇതല്ലേ എന്നൊക്കെ ചോദിച്ച് നടക്കുക. അപ്പം ഈ ഹൃദയത്തിലെ രോഗമുള്ളവരാണ് ചെയ്യാന്നാണ്. അതാ ഫമ്മല്ലദീന ഫീ ഖുലൂബിഹിം സയ്ഗ്, ഹൃദയത്തിൽ വക്രതയുള്ളവർ, വളവുള്ളവർ, അവർക്ക് മുഹ്കമത്തായ ആയത്തുകളെ പറ്റി ഒന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ അവർക്ക് പിടികൂടാൻ പറ്റിയതിലാണ് അതങ്ങനെ ഉണ്ടല്ലോ, ഇവിടെ അങ്ങനെ ഉണ്ടല്ലോ, അതങ്ങനെയാണല്ലോ, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നടക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. അപ്പം അത്തരം ആൾക്കാർ അവരെ ഇമാമിന് ഒരു ഇസ്ലാമിക രാജ്യത്ത് ആണ് ജീവിക്കുന്നത്, ഇസ്ലാമിക രാജ്യത്തിൻ്റെ ഭദ്രത കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത ഇമാമിനുണ്ടല്ലോ, അതിൽ പ്രത്യേകിച്ചും അതിൻ്റെ ആദർശത്തിൻ്റെ വിഷയം. അപ്പോൾ അതിൽ വള്ളം ചേർക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാതെ ഏത് രാജ്യത്തിൻ്റെയും സുരക്ഷയുടെ ഭാഗമായി എല്ലാവരും ചെയ്യും ഓരോ വിഷയത്തിലും. അതുപോലെ ഇസ്ലാമിലെ അമീറുമാർ അങ്ങനെ ചെയ്യാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഇമാം മാജുരി അദ്ദേഹത്തിൻ്റെ ശരി എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്. അപ്പോൾ ഇതുപോലെ മഹാനായ അലിബിൻ അബി ത്വാലിബ് ചെയ്തത് നമുക്ക് കാണാൻ കഴിയും. അലിബിൻ അബി ത്വാലിബ് കൂഫയിൽ വെച്ചിട്ട് കൂഫയിലെ ആ മരുഭൂമിയിൽ 11 ആൾക്കാരെ വധിച്ചിരുന്നു എന്നാണ്. എന്താ കാരണം? ഇദ്ദഉ അന്നഹു ഇലാഹു. ഈ 11 ആൾക്കാരുടെയും വാദം എന്താണ്?

ചെന്ന ഈ ഒരു പ്രവണത കണ്ടപ്പോൾ അദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അപ്പം അദ്ദേഹം ഒരു ഖലീഫ എന്ന നിലക്ക് ഇവരെ കൊന്നുകളയുകയാണ്. അത് ഹദ്ദലവും ഫില്ലർലി ഹുദൂദ, ഭൂമിയിൽ കിടങ്ങുകൾ കുഴിച്ചിട്ട് അതിൽ ഇട്ടിട്ട് അവരെ കൊന്നിട്ട് അതിലേക്ക് എറിഞ്ഞ കാര്യമാണ് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതുപോലെ ഉമർ ബിൻ അബ്ദുൽ അസീസ് അദ്ദേഹം അദീബിൻ അർത്ഥത് എന്ന അമീറിന് എഴുതി കദരികളെപ്പറ്റി, കലാകതറൊന്നുമില്ല എന്ന് പറയുന്നൊരു കൂട്ടരംഗത്ത് വന്ന് ഫിത്തനുണ്ടാക്കുകയാണ്. ഇസ്ലാമിൻ്റെ ആദർശത്തിൽ നിന്ന് വ്യതിചലിക്കുക മാത്രമല്ല മറ്റുള്ളവരെ വ്യതിചലിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവർ ഓടി നടക്കുക. അപ്പം അങ്ങനെ ഒരു കൂട്ടരെ കണ്ടപ്പം ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അദീബിന് അർത്ഥത്തിനോട് പറയാണ്, താങ്കൾ അവരോട് തൗബ ചെയ്യാൻ ആവശ്യപ്പെടണം, അബദ്ധമായ ആദർശം ഒഴിവാക്കണം, പശ്ചാത്തപിക്കണം. അങ്ങനെ അവർ പശ്ചാത്തപിച്ചാൽ വെറുതെ വിടാം, അല്ലെങ്കിൽ അവരെ കൊന്നുകളയണം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഇവിടെ ഇങ്ങനെയുള്ള ശിക്ഷാ നടപടി ഈ ഒരു ഇസ്ലാമിക രാജ്യത്തെ പറ്റുള്ളൂ. പണ്ഡിതന്മാർ ഇതിനെ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് നടപടി എടുക്കുമ്പോൾ, ഇതുപോലെ ഇവരെ ബഹിഷ്കരിക്കുമ്പോൾ അതുകൊണ്ട് ഗുണമുണ്ടോ, ഇസ്ലാമിക സമൂഹത്തിന് ഗുണമാകുമോ, അതല്ല ദോഷമാകുമോ എന്നൊക്കെ ആലോചിക്കേണ്ടതുണ്ട്. ഒരു മുസ്ലിം അല്ലാത്ത ഇസ്ലാമികമായ രാജ്യമല്ല എങ്കിൽ ഇവിടെ നിന്നൊരാൾക്കും ആ നിയമങ്ങൾ കയ്യിലെടുക്കാൻ പറ്റില്ല. ഓരോ നാട്ടിലും ഭരണാധികാരികൾക്ക് അതിൻ്റേതായ നിയമങ്ങളുണ്ട്. ആ രാജ്യത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ അവർക്ക് നിയമങ്ങളെടുക്കാം, അവർക്ക് ശിക്ഷാ നടപടികളെടുക്കാം, അതിലൊന്നും സംശയമല്ല. പക്ഷേ നമ്മളൊക്കെ ഈ രൂപത്തിൽ ചെയ്താലോ അത് മഹാ അപകടം, അതിലും വലിയ അപകടം ഉണ്ടാകുക. അതുകൊണ്ട് അതിൻ്റെ മസ്ലഹത്തുകളൊക്കെ നോക്കണം. ഒരാളെ ബഹിഷ്കരിക്കുകയാണെങ്കിൽ തന്നെ ആ ബഹിഷ്കരണങ്ങൾ കൊണ്ട് അയാൾ ഇനി തൗബ ചെയ്യാൻ സാധ്യതയുണ്ട്, അയാൾക്ക് വേണ്ടിയിരുന്നില്ല തോന്നും, അയാൾ മാറും എന്നൊക്കെ ആവുമ്പോഴാണ് ചെയ്യാം. അതല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ഫിത്തനകൾ വരികയാണെങ്കിലോ അത് പ്രശ്നം പിന്നെ വേറെ രൂപത്തിലായി മാറും. അപ്പം അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പം ഇവിടെ ഈ ഹജ്ർ, ഈ ഒഴിവാക്കൽ, അത് ഒരു പിതാവിന് തൻ്റെ മകൻ്റെ വിഷയത്തിൽ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അതുപോലെ ഒരു അമീറിന് തൻ്റെ ഭരണത്തിന് കീഴിലുള്ള ആൾക്കാർക്ക് അവർക്ക് ഈ ഫിത്തനുണ്ടെങ്കിൽ അത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടത് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റില്ലെങ്കിലോ നമ്മൾ മാറി നിൽക്കുക, ശുദ്ധമായ ആദർശവും അതനുസരിച്ച് ജീവിക്കുന്നവരും ഇത്തരം ഫിത്തനക്കാരിൽ നിന്ന് മാറി നിൽക്കുക, അതാണ് രണ്ടാമത് അതിനുള്ള ഒരു വഴി. അതല്ലെങ്കിൽ ആ ഫിത്തനയിൽ പെട്ടുപോകും എന്നാണ്. പൂർവികരൊക്കെ ഈ കാര്യം ശ്രദ്ധിച്ചിരുന്നു. ഉദാഹരണത്തിന് മുഹമ്മദ് ബിൻ സീരീൻ എന്ന മഹാ ഇമാം, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് രണ്ടാൾ വന്നു. ഈ രൂപത്തിൽ ഇങ്ങനെ വേണ്ടാത്ത കിതാബിലുണ്ട്, ഹദീസിലുണ്ട്, ഒരു അലി ബിൻ അബി ത്വാലിബ് അല്ലേ പിന്നെ മുന്തിക്കപ്പെടേണ്ട ആൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഫിത്തനകൾ ഉണ്ടാക്കുന്നവരുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയുള്ളവർ, അതുപോലെ സുന്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, ഹദീസിൻ്റെ വിഷയത്തിൽ സംശയം ഉണ്ടാക്കുക, അപ്പോൾ ആ നൽകുമൊക്കെ സംശയിക്കപ്പെടുന്ന രണ്ട് വ്യക്തികളാണ് വന്നത് ഇമാം മുഹമ്മദ് ബിൻ സീരീൻ്റെ അടുത്ത്. എന്നിട്ട് അദ്ദേഹത്തോട് വന്നവർ പറഞ്ഞു, യാ അബാ ബക്കർ, അദ്ദേഹത്തിൻ്റെ കുഞ്ഞത്താണ്, ഒരു ഓമനപ്പേര്, ഈ മുഹമ്മദ് ബിൻ സീരീനോട് പറയുന്നു, ഹദീസുക്ക് ബി ഹദീസ്, ഒരു ഹദീസ് പറയട്ടെ, നിങ്ങളോട് പറയാൻ വന്നതാണ് ഞങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിന് ഉദ്ദേശം മനസ്സിലായി, മുഹമ്മദ് ബിൻ സീരീൻ, ലാ നിങ്ങൾ പറയണ്ടെന്ന്. ഖലഫ നഖ്റോ അലൈക ആയ മിൻ കിതാബ് എന്നൊരു ആയത്തോതട്ടെ, ഇതിന് ആ ആയത്തിനെ പറ്റി അവർക്ക് എന്തോ ദുർവ്യാഖ്യാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് സംസാരിക്കാനാണ് ആ വരുന്നത്. അപ്പം മുഹമ്മദ് ബിൻ സീരീൻ പറഞ്ഞു, ഇല്ല നിങ്ങൾ ആയത്തും പറയണ്ട, ഇല്ല തഖൂമാനി എന്നെ അവര അക്കൂമെന്ന, നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് പോകണം അല്ലെങ്കിൽ ഞാൻ പോകാം, എന്താ വേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും ഞങ്ങൾ പോയിക്കോളാം എന്ന് പറഞ്ഞു, അവർ പോയി. കാരണം ആ ഈ രൂപത്തിൽ ഒരു തരം അധര വ്യായാമം, ബുദ്ധി വ്യായാമം എന്നൊക്കെ പറഞ്ഞിട്ട് കാട് കയറി വേണ്ടാത്തൊക്കെ ചിന്തിച്ച് അനാവശ്യമായ ചർച്ചകളിലേക്ക് കൊണ്ടുവന്ന് ഒരു ഉപകാരമില്ലാത്ത ചർച്ചകളായിട്ട് വരുന്ന ടീമാണത്. അതുകൊണ്ട് പറഞ്ഞ് നിങ്ങളെ അടുത്ത് നേതീശും പറഞ്ഞിരണ്ട, ആയത്തും പറഞ്ഞിരണ്ട, നിങ്ങൾ പോകുന്നില്ല ഞാൻ പോകാം എന്ന് പറഞ്ഞു. ഇതുപോലെ മറ്റൊരു സംഭവം, അതാണ് ഇതേ പിന്നെ അയ്യൂബ് എന്ന ഇമാമിനോട് ഒരാൾ പറയണം, അസ്അലുക അൻ ഖലീമ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ചോദിച്ചു. അപ്പോൾ ചോദ്യം ഇൽമ് നേടാനൊന്നുമല്ല, ചോദ്യം പലതുമാണല്ലോ, അറിവില്ലാത്ത അറിയാൻ വേണ്ടി ചോദിക്കും. വേറെ ചിലരങ്ങനെയല്ല, ഇയാൾക്ക് അറിയോ നോക്കാൻ വേണ്ടി, പരീക്ഷിക്കാൻ വേണ്ടി.

0: അല്ലെ അയാൾക്ക് അറിവില്ലെന്ന് വരുത്താൻ വേണ്ടി, അല്ലെ ഇങ്ങളറിഞ്ഞതല്ല അതിൻ്റെ വ്യാഖ്യാനം വേറെയാണ്, അതല്ലെങ്കിൽ അവിടെ അങ്ങനെ വൈരുദ്ധ്യമുണ്ട്, അതുണ്ട്, പ്രശ്നമുണ്ട് എന്നൊക്കെ പറയാനാണ്. അപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ എന്ന്. അപ്പം ഇമാം അയ്യൂബ് പറഞ്ഞു, ഒരു കെലിമത്ത് ചോദിക്കട്ടെ വെച്ചാൽ, വലാ നിസ്ഫ കെലിമ, അര കെലിമത്തും ചോദിക്കണ്ട, ഒരു പദം ചോദിക്കട്ടെ, വേണ്ട അര പദവും ചോദിക്കണ്ട, മറത്തി രണ്ട് വട്ടം നിന്നോട് അര പദവും ചോദിക്കണ്ട. എന്നിട്ട് ഓ യുഷിറുബി ഉസ്ബോയിതൻ്റെ വിരൽ കൊണ്ട് ആ അര കാണിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ പകുതിയും ചോദിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങനെ പോവുകയാണ് ചെയ്തത്. ഇതുപോലെ കാന അബു ഖിലാബ യഖു ലാ തുജാലിസു അസ്ഹബൽ അഹ്വ, ഈ അഹ്വാവിൻ്റെ തന്നിഷ്ടക്കാരുടെ ഈ ബിദ്അത്തിൻ്റെ ആൾക്കാരുടെ കൂടെ നിങ്ങൾ ഇരിക്കരുത്. ഒലാ തുജാദിൽ അവരോട് തർക്കിക്കാനും പോകരുത്. കാരണം ഫൈനില ആമനു അൻ യഗ്മിസൂക്കും ഫിൽ ദലാല, അൻ യഗ്മിസൂക്കും ഫിൽ ദലാല, അവർ അവരുടെ ദലാലത്തിൽ നിങ്ങളെ മുക്കും. ഔ യൽബിസു അലൈക്കും ഫിദ്ദീൻ ബാലമ ലബസലെ, അല്ലെ ദീനിൽ അവർക്ക് സംശയങ്ങളുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, അത് നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കും സംശയം ഉണ്ടാക്കും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഓരോ പിന്നെ ഫിത്നകളുമായി നടക്കുന്നവരുണ്ടാകും. അപ്പം അത് ഇവർ സമ്മതിച്ചിരുന്നില്ല, കാരണം അവർക്ക് പിന്നെ മറുപടി അറിയാഞ്ഞിട്ടല്ല. അങ്ങനെ അവർ സമ്മതിച്ച് ഞങ്ങൾ അവരോട് സംസാരിച്ചു പറഞ്ഞിട്ട് പിന്നെ ഇവർ സാധാരണക്കാരിലേക്ക് ഇങ്ങനെ ഇറങ്ങും, അവരതൊക്കെ വലിയ തെളിവാക്കി മാറ്റും. മഹാനായ ഇമാം മാലിക്കിൻ്റെ സംഭവം വളരെ പ്രസിദ്ധമാണല്ലോ. ഒരാൾ വന്നിട്ട് എന്താണ് ഇസ്തിവ എന്ന് ചോദിച്ചാൽ, ആ സംഭവം ഉണ്ടല്ലോ, അയാൾക്കപ്പോൾ ഇസ്തിവ അറിഞ്ഞിട്ടില്ല, ഒന്നുമില്ല. പക്ഷേ ഇസ്തവ അലല്ലർഷ്, അള്ളാഹിനെപ്പറ്റി ഇസ്തവ അലല്ലർഷ് ഉണ്ടല്ലോ, എന്താണ് ഇസ്തിവ? അപ്പോൾ ആ ചോദ്യം തന്നെ വേണ്ടാത്തൊരു ചോദ്യമായിരുന്നു. അവിടെ അത്തരം വിഷയങ്ങൾ റബ്ബിൻ്റെ ഇസ്തിവ എങ്ങനെയാണ് നമുക്ക് കൃത്യമായി അറിയാത്തത് കൊണ്ട് നമ്മുടെ ആ കിതാബിൽ വന്ന രൂപത്തിൽ, അതുകൊണ്ട് ഇമാം മാലിക് പറഞ്ഞു അൽ ഇസ്തിവ മാലൂം, ഇസ്തിവാൻ്റെ അർത്ഥമൊക്കെ അറിയപ്പെട്ടത് തന്നെയാണ്, പക്ഷേ വൽ കൈഫ് മജൂൽ, അത് എങ്ങനെയെന്നുള്ള അറിയില്ല. അപ്പോൾ എങ്ങനെയാണെന്ന് ഇയാൾ ചോദിക്കണേ. പിന്നെ വസ്തു ആലു അനു ബിദുഅ, അതിനെപ്പറ്റിയുള്ള ചോദ്യമൊക്കെ ബിദുഅ, അതൊന്നും പണ്ടുള്ള ആൾക്കാർ ചോദിച്ചിരുന്നില്ല. അവിടെയൊക്കെ ഇസ്തവ അലല്ല അർഷ് എന്ന് പറഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഒരു ആശയവരെ മനസ്സിലുണ്ടാവും. അതനുസരിച്ച് പോയത് അതെങ്ങനെയാണ്, അത് അവിടെ ഇരിക്കുകയാണോ ചെയ്ത്, ഇരിക്കുകയാണെങ്കിൽ അർഷിൽ എങ്ങനെയാണ് ഇരുന്നത്, അതിൻ്റെ രൂപം എങ്ങനെയാണ്, ഈ വേണ്ടാത്ത രൂപത്തിലുള്ള ചർച്ചക്ക് ഒരു തുടക്കമായിരുന്നു അത്. അപ്പം അദ്ദേഹം പറഞ്ഞു ഇയാൾ ശരിയില്ല, ഇയാളെ നമ്മുടെ സദസ്സിൽ നിന്ന് പുറത്താക്കണമെന്ന്. അങ്ങനെ ഇമാം മാലിക് അയാൾ സദസ്സിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ ഏതായാലും ശരി, ഈ രൂപത്തിലുള്ള പിന്നെ ഫിത്നകൾ, ഈ ഫിത്നകൾ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഒന്നും നടക്കൂല. പിൽക്കാലത്ത് ഫിത്നകൾ വന്നു, ഇങ്ങനെയൊക്കെ വന്നു, അതൊന്നും കെട്ടടക്കാൻ പിൽക്കാലത്ത് ഭരണാധികാരികളൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ അതങ്ങനെ അഭംഗുരം തുടരുക ചെയ്തിട്ടുള്ളത്. പക്ഷേ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഈ ഫിത്ന വന്നപ്പോൾ അത് തല പൊക്കുമ്പോൾ തന്നെ കണ്ടിട്ട് അദ്ദേഹം അത് തകർക്കുകയും ചെയ്യണം. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ ഈ സോബീഖിൻ്റെ പറഞ്ഞു. ഇതുപോലെ തന്നെയാണ് പ്രസിദ്ധമായ മറ്റേ സംഭവം ദാനിയാൽ പ്രവാചകൻ. അതെന്താണ്, റോമിലോ പേർഷ്യയിലോ ഉള്ള പിന്നെ ഇസ്ലാമിൻ്റെ ഭരണാധികാരി, അവിടെയുള്ളൊരു പിന്നെ മൃതശരീരം കിട്ടിയപ്പോൾ ഉമറുള്ളവനെ അറിയിച്ചു, കേടുവന്നിട്ടില്ല, പണ്ടുള്ളവ എല്ലാവരും പറയുന്നത് ദാനിയാൽ പ്രവാചകൻ്റെതാണ്. ഉമറുള്ളവനോട് ചോദിക്കുക എന്ത് ചെയ്യണം. ഉമറുള്ളവന് പെട്ടെന്ന് കാര്യം മനസ്സിലായി, ഇത് പ്രശ്നമാവും, ഫിത്ന വരും, ജനങ്ങൾ ശിർക്കിലേക്ക് പോകും, ഏറ്റവും വലിയ ഫിത്ന ശിർക്കാണല്ലോ. ഉടനെ അബൂ മുസ അൽഅശ്ഹരിയോട് പറഞ്ഞു, നിങ്ങൾ അന്ത്യക്ക് ഇരുട്ടത്ത് കുറേ കബറുകൾ കുത്തണം, 10-13 എണ്ണം, ആരും കാണരുത്, ഇരുട്ടത്തായിരിക്കണം. എന്നിട്ട് ആ മൃതശരീരം ഏതെങ്കിലും ഒന്നിൽ മറവ് ചെയ്യണം, എന്നിട്ട് എല്ലാ കബറുകളും മൂടണം. എന്തിനാ, ഒരു ഫിത്ന തല പൊക്കിയാണ് അതില്ലായ്മ ചെയ്യുന്നത്. അല്ലെങ്കിൽ ജനങ്ങൾ കബർ കെട്ടിപ്പൊക്കും, മുമ്പുള്ളൊരു നബിൻ്റെതാണ്, അത് കിട്ടി, അതുകൊണ്ട് അങ്ങോട്ട് തവാഫ് ചെയ്യും, പ്രശ്നങ്ങളാവും, ശിർക്കിലേക്ക് വരും. അപ്പോൾ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഏത് ഫിത്ന തല പൊക്കുകയാണെങ്കിൽ അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ട് അതില്ലായ്മ ചെയ്യും. അതാണ് നബി തിരുമേനിൻ്റെ ഈ പ്രവചനത്തിൽ അടങ്ങിയിട്ടുള്ളത്. ഇനി ഇൻഷാല്ലാ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. റബ്ബ് അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
1: ജസാകുമുല്ലാഹു ഖൈറൻ. സലഫി ദുറൂസ് പ്രോഗ്രാം ഇവിടെ സമാപിക്കുകയാണ്. നുബുവത്തിൻ്റെ തെളിവുകൾ എന്ന ശീർഷകത്തിൽ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഹദീസിലടങ്ങിയ തെളിവുകൾ വിശദീകരിച്ചുകൊണ്ട് ഇന്നത്തെ സലഫി ദുറൂസ് പ്രോഗ്രാമിൽ ശ്രോതാക്കളോടൊപ്പം സംവദിച്ചത് ബഹുമാന്യനായ അബൂബക്കർ സലഫി.
2: പീസ് റേഡിയോയിൽ നാം കേൾക്കുന്നത് ജീവിത പാഠങ്ങൾ. ജീവിതത്തിൽ പരിവർത്തനമുണ്ടാക്കുന്ന സാരോപദേശങ്ങളുമായി ജീവിത പാഠങ്ങൾ പരിപാടിയിൽ ഇപ്പോൾ കപട വിശ്വാസികൾ എന്ന വിഷയത്തിൽ ഷമീർ മുണ്ടേരിയുടെ സംസാരം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ സഹോദരങ്ങളെയും സഹോദരികളെയും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കപടവിശ്വാസികളുടെ ലക്ഷണങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളേറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായ ഭാഷയിൽ വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകിയ വിഷയമാണ് നിഫാഖ് എന്നുള്ളത്. മുനാഫിഖ് എന്ന പദം എവിടെ നിന്നാണ് വന്നത് എന്ന് പഠിച്ചാൽ തന്നെ നിഫാഖിൻ്റെ ഗൗരവം, കപടവിശ്വാസത്തിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എവിടെ നിന്നാണ് നിഫാഖ് എന്നുള്ള പദം വന്നത്? നാഫിഖ എന്ന അറബി പദത്തിൽ നിന്നാണ് നിഫാഖ് എന്ന പദമുണ്ടായിട്ടുള്ളത്. എന്താണ് ഈ നാഫിഖ എന്ന് പറഞ്ഞാൽ? മരുഭൂമിയിൽ കണ്ടുവരാറുള്ള എലി, ആ എലിക്ക് സമാനമായ ഒരു ജന്തുവാണ് യർബൂ. ആ യർബൂ നിർമ്മിക്കുന്ന മാളമാണ് നാഫിഖ. മരുഭൂമികളിലുള്ള എലിക്ക് സമാനമായൊരു ജന്തു യർബൂ എന്നാണ് അതിൻ്റെ പേര്. അത് നിർമ്മിക്കുന്ന മാളമാണ് നാഫിഖ. ഭൂമിക്കടിയിൽ ഈ ജന്തു ഉണ്ടാക്കുന്ന മാളത്തിന് പുറത്തു പോകാനുള്ള രണ്ട് കവാടങ്ങളുണ്ടാകും. അതിൽ ഒരു കവാടത്തിന് ഖാസിയ എന്നും മറ്റേ കവാടത്തിന് നാഫിഖ എന്നും പറയും. ആ ജന്തു ഉണ്ടാക്കുന്ന മാളം, അതിന് രണ്ട് കവാടങ്ങളുണ്ട്, ഒന്ന് നാഫിഖ, മറ്റൊന്ന് ഖാസിയ. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഒരു കവാടത്തിലൂടെ ആക്രമണമുണ്ടായാൽ മറ്റേ കവാടത്തിലൂടെ രക്ഷപ്പെടുന്ന സ്വഭാവമാണ് യർബു എന്ന ജന്തുവിനുള്ളത്. നോക്കൂ നിങ്ങൾ ആ ജന്തുവിൻ്റെ പ്രത്യേകത. അതൊരു മാളമുണ്ടാക്കുന്നു. ആ മാളത്തിന് രണ്ട് കവാടമുണ്ട്, ഒന്ന് ഖാസിയ ആണ്, ഒന്ന് നാഫിഖ ആണ്. അപ്പോൾ ഒരു മാളത്തിലൂടെ അക്രമമുണ്ടായാൽ എന്തു ചെയ്യും? അത് ആദ്യം ഉണ്ടാക്കി വച്ച മറ്റേ വഴിയിലൂടെ, നാഫിഖ എന്ന് പറയുന്ന വഴിയിലൂടെ, അല്ലെങ്കിൽ ഏതാണോ ഏത് വഴിയിലൂടെയാണോ അക്രമമുണ്ടാകുന്നത്, അതിനെതിരെയുള്ള വഴിയിലൂടെ അത് രക്ഷപ്പെടും. ആ ജന്തുവിൻ്റെ പ്രത്യേകത. ഇനി അത് മാത്രമല്ല, യർബു എന്ന് പറയുന്ന ആ ജന്തു നിർമ്മിക്കുന്ന നാഫിഖ എന്ന മാളത്തിന് ഒരു പ്രത്യേകത കൂടുണ്ട്. പുറത്തു നിന്ന് നോക്കുന്ന ഒരാൾക്കും ഈ മാളത്തിൻ്റെ സാന്നിധ്യമറിയാൻ സാധിക്കുകയില്ല. കാരണം എന്താ? രക്ഷപ്പെടേണ്ട സമയത്ത് തൻ്റെ ചുണ്ടുകൊണ്ട് തുരന്ന് പെട്ടെന്ന് പുറത്തു കടക്കാൻ പാകത്തിൽ ഒരു നേരിയ മൺപാട ബാക്കി നിർത്തിയായിരിക്കും യർബു പ്രസ്തുത കവാടം നിർമ്മിച്ചിട്ടുണ്ടാകുക. രക്ഷപ്പെടാനുള്ള വഴി എവിടെയാണെന്നതിന് അതിനറിയാം, പക്ഷേ ആളുകൾക്ക് നോക്കിയാൽ കാണാൻ പറ്റില്ല. അപകടമുണ്ടാകുമ്പോൾ പെട്ടെന്ന് തുരന്ന് ആ കവാടത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? അതിന് രക്ഷപ്പെടാൻ പറ്റും. പുറത്തു നിന്ന് നോക്കുമ്പോൾ നിരന്ന പ്രതലം, അകത്താകട്ടെ എപ്പോഴും തുറക്കാവുന്ന മാളവും. നോക്കൂ നിങ്ങൾ, ഇതാണ് മുനാഫിഖിൻ്റെ സ്വഭാവം. മുനാഫിഖ് എന്ന് പറഞ്ഞാൽ ഈ സ്വഭാവമുള്ള ആളുകളായിരിക്കും. പുറത്തേക്ക് വിശ്വാസം പ്രകടമായിരിക്കും, ഉള്ളിലോ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് കുഫറായിരിക്കും. ഇങ്ങനെ രണ്ടു മുഖമുള്ള ആളുകൾ, അവർ കപടവിശ്വാസികളാണ്, അവർ മുനാഫിഖുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരം ആളുകളെക്കുറിച്ച് ശക്തമായ താക്കീത് നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹി വസല്ലമ രണ്ടു മുഖമുള്ള ആളുകളെക്കുറിച്ച് പറഞ്ഞത് അവർ നാളെ പരലോകത്ത് വലിയ ശിക്ഷ ലഭിക്കുന്ന ആളുകളാണ്. ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഷെറുള്ള ആളുകൾ, തിന്മ നിറഞ്ഞ ആളുകളാണവർ, ആ രണ്ട് മുഖത്തിൻ്റെ ആളുകളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് പിന്നെ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. നിഫാഖ് മൂന്ന് തരത്തിലുണ്ട്: ഒന്ന് വിശ്വാസത്തിൽ, രണ്ട് കർമ്മങ്ങളിൽ, മൂന്ന് സ്വഭാവത്തിൽ. എന്തിനാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്? നമ്മൾ മുനാഫിക്കുകളാകാൻ പാടില്ല, നമ്മളിൽ നിഫാഖിൻ്റെ അടയാളങ്ങൾ ഉണ്ടാകാൻ പാടില്ല. വിശ്വാസപരമായ നിഫാഖ്, എന്താ വിശ്വാസപരമായ നിഫാഖ്? മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയെ കളവാക്കുക, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ഖുർആനും ഹദീസും തള്ളിക്കളയുക അല്ലേ? ഖുർആനും ഹദീസും തള്ളിക്കളയുക, ഖുർആനിലെ ആയത്തുകൾ സ്വീകരിക്കാതിരിക്കുക, ഹദീസുകൾ തള്ളി, സ്വഹീഹായ ഹദീസുകളെയൊക്കെ തള്ളിക്കളയുന്ന എത്രയോ ആളുകൾ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ട് സ്വഹീഹായ ഹദീസുകളെ നിഷേധിക്കുന്ന, തള്ളിക്കളയുന്ന അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്ന ആളുകൾ, നഅഊദു ബില്ല, അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയെ കളവാക്കുക എന്നുള്ളത് വിശ്വാസപരമായ നിഫാക്കാണ്. അതേപോലെ തന്നെ ചില കാര്യങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയെ അവിശ്വസിക്കുക, അദ്ദേഹം കൊണ്ടുവന്ന ഖുർആനിലെയും ഹദീസിലെയും ചിലത് തള്ളിക്കളയുക. ചില ആളുകൾ അങ്ങനെയുണ്ട്, അവർക്കിഷ്ടമുള്ളതൊക്കെ അവർ സ്വീകരിക്കും, അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നതൊക്കെ എന്ത് ചെയ്യും, അവർ അംഗീകരിക്കും, ചിലതവർ സ്വീകരിക്കില്ല. ഉദാഹരണത്തിന്, നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ച പ്രായം, വിവാഹപ്രായം അല്ലേ, വിമർശകർ, ഇസ്ലാമിൻ്റെ വിമർശകർ ആ വിഷയം കൊണ്ടുവരുമ്പോൾ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ പറയാത്ത കാര്യങ്ങളൊക്കെ നബി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കും. ഹദീസിൽ വന്ന് അവർ സ്വീകരിക്കൂല. 9-ാമത്തെ വയസ്സിലെ വിവാഹം, അല്ലെങ്കിൽ 6-ാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞു, 9-ാമത്തെ വയസ്സിൽ ഒരുമിച്ചു താമസിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഹദീസിൽ വന്നതൊന്നും സ്വീകരിക്കൂല. എന്നിട്ട് എന്ത് ചെയ്യും, ആ വിഷയത്തെ അവർ നിഷേധിക്കും, അവർ തള്ളിക്കളയും, അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അവർ അംഗീകരിക്കും. അതും നിഫാഖിൻ്റെ അടയാളമാണ്. അതേപോലെ തന്നെ ഇസ്ലാം മതത്തെ സഹായിക്കുന്നതിനെ വെറുക്ക. ചില ആളുകളുണ്ട് അങ്ങനെ, ഞാനൊരു മുസ്ലിമാണ്, ഞാൻ മുസ്ലിമാണ്, എന്നാൽ ഇസ്ലാമിനെതിരെ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായാൽ അതിനെ സഹായിക്കൂല, അതിനെ സഹായിക്കുന്നതിന് വെറുക്കും ചെയ്യും. ഇസ്ലാമിനെ സഹായിക്കുന്നതിനെ വെറുക്കുകയും ചെയ്യാം. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. വിശ്വാസപരമായിക്കൊണ്ട് നിഫാഖുള്ള ആളുകളാണ് അവർ. വഇദാ ലഖുല്ലദീന ആമനു ഖാലു ആമന്നാ വഇദാ ഖലൗ ഇലാ ഷയാതീനിഹിം ഖാലു ഇന്നാ മഅകും ഇന്നമാ നഹ്നു മുസ്തഹസിഊൻ. സൂറത്തുൽ ബഖറ 14-ാമത്തെ ആയത്ത്. എന്താണ് വൈദ ലഖുല്ലദീന ആമനു, വിശ്വാസികളായ ആളുകളെ കണ്ടുമുട്ടുമ്പോൾ അവർ പറയും ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചു, ഞങ്ങൾ നിങ്ങളെ കൂടെ തന്നെയാണ്, ഞങ്ങൾ നിങ്ങളുടെ ആളുകളാണ്. എന്നാൽ അവരെ വിട്ട് പിശാചിൻ്റെ ആളുകൾ, ഷെയ്ത്താൻ്റെ ആളുകൾ അഥവാ അവിശ്വാസികളായ ആളുകൾ, അവരെയൊക്കെ കണ്ടുമുട്ടും എന്താ പറയണത്, ഞങ്ങൾ നിങ്ങളെ കൂടെ എനക്കാലു ഇന്ന മാക്കും, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്, ഞങ്ങൾ വിശ്വാസികളൊന്നുമല്ല, ഞങ്ങൾ അവരെ വെറുതെ കളിപ്പിക്കുകയാണ്, ഞങ്ങൾ അവരെ വെറുതെ പരിഹസിക്കുകയാണ്. ഇതാരുടെ സ്വഭാവമാണ്? കപടവിശ്വാസികളുടെ സ്വഭാവമാണ്. അള്ളാഹു പറഞ്ഞു, അള്ളാഹു അത് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശ്വാസപരമായ നിഫാഖ് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ കൊണ്ടുവന്നത് പൂർണ്ണമായിട്ടും അംഗീകരിക്കണം. നമുക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലായിട്ടില്ല എന്ന് പറയാം, പക്ഷെ നിഷേധിക്കാൻ പോകരുത്. സ്വഹീഹായ ഹദീസുകളെ തള്ളിക്കളയാൻ പാടില്ല, ഖുർആനെ തള്ളിക്കളയാൻ പാടില്ല. ഖുർആന്റെ ആയത്ത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, അതിന് തഫ്സീറുണ്ട്, നമ്മൾ നോക്കി വായിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ട്, കർമ്മപരമായ നിഫാക്കാണ് അല്ലേ, കർമ്മപരമായ നിഫാക്ക്. അതിനൊറ്റ ഉദാഹരണം പറയാം. നമസ്കാരം, നമസ്കാരം ആരാ നമസ്കാരത്തിൽ മുനാഫിക്കുകൾ ആരാ? നബി സല്ലല്ലാഹി അലൈഹി വസല്ലം വൈദാ ഖാമു ഇലാ സ്വലാത്തി ഖാമു ഖുസാല യുറാഉനന്നാസ് അല്ലേ, മടിയന്മാരായിട്ട് ആളുകൾ കാണാൻ വേണ്ടി നമസ്കരിക്കുന്ന ആളുകൾ, അവരാരാ? അവർ മുനാഫിക്കുകളാണ്. മഹാനായ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിലെ മുനാഫിക്കുകളെ ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു. എങ്ങനെയറിയോ? അവർ നമസ്കാരത്തിന് പിന്തുന്നവരായിരുന്നു. സമയത്ത് നിസ്കരിക്കാൻ വരില്ല, നമസ്കാരത്തിന് പിന്തുന്ന ആളുകൾ, ബാക്കിൽ നിൽക്കുന്ന ആളുകൾ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ പറ്റും, മുനാഫിക്കുകൾക്ക് ഏറ്റവും പ്രയാസമുള്ള നിസ്കാരം സ്വലാത്തുൽ ഇഷ വ സ്വലാത്തുൽ ഫജ്ർ, സ്വലാത്തുൽ ഇഷയും സ്വലാത്തുൽ ഫജ്റും. അപ്പോൾ കർമ്മമാണ് ഇബാദത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത്, നമസ്കാരമാണ് അല്ലേ. അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മത്തിൽ നമ്മുടെ നിലപാടെന്താ? മുനാഫിക്കിൻ്റെ സ്വഭാവം ഉണ്ട് അവിടെ നമുക്ക്. നമസ്കാരത്തിൽ പിന്തുന്ന ആളുകളാണ്, നമസ്കാരത്തെ ഗൗരവമായി കാണാത്തവരാണോ, നമസ്കാരത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളാത്ത ആളുകളാണ് നമ്മൾ, നമ്മളതൊക്കെ ആലോചിക്കണം, പരിശോധിക്കണം. മുനാഫിക്കുകളുടെ സ്വഭാവം അവിടെ ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. മൂന്നാമത്, സ്വഭാവപരമായ നിഫാക്കാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ആയത്തുൽ മുനാഫിഖി തലാസുൻ, കപടവിശ്വാസികളുടെ ലക്ഷണങ്ങൾ മൂന്നെണ്ണാണ്. ഇദ ഹദ്ദസ കദബ എന്താ അങ്ങനെ പറഞ്ഞാൽ, ഒരാൾ സംസാരിച്ചാൽ എന്ത് ചെയ്യും, കളവ് പറയും. വഇദ വഅദ അഖ്ലഫ വിശ്വസിച്ചാൽ എന്ത് ചെയ്യും, കരാർ ചെയ്താൽ എന്ത് ചെയ്യും, ലംഘിക്കും. അതേപോലെ തന്നെ വിശ്വസിച്ചാൽ ചതിക്കും. മൂന്ന് കാര്യങ്ങളിവിടെ പറഞ്ഞു മുനാഫിക്കിന്റെ ലക്ഷണം. ഒന്ന്, സംസാരിച്ചാൽ കളവ് പറയും, വലഹും അദാബുൻ അലീമും ബിമാക്കാനു യക്വിബുൻ, കളവ് പറയുന്ന ആളുകൾക്ക് കാഠിന്യമേറിയ ശിക്ഷയാണുള്ളത്. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറയുന്നുണ്ട്. വല്ലാഹു യഷ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. അല്ലാഹു സാക്ഷ്യം വഹിക്കണം, മുനാഫിക്കുകൾ ആരാ? അവര് കള്ളന്മാരാണ്, കളവ് പറയുന്ന ആളുകളാണ്. അപ്പൊ കളവ് പറയുക എന്നുള്ളത് ആരുടെ സ്വഭാവ? മുനാഫിക്കുകളുടെ സ്വഭാവമാണ്. നമ്മൾ ആലോചിക്കണം അല്ലേ. ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്ന ആളുകളുണ്ട്, തമാശയ്ക്ക് വേണ്ടി കളവ് പറയുന്ന ആളുകളുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാതെ എത്രയെത്രയോ കളവുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഫോണിൽ നമ്മൾ മറുപടി കൊടുക്കുകയാണ്, നമ്മളൊരാൾ ഫോൺ വിളിച്ചു, അപ്പം നമ്മളെന്താ പറയുന്നത്? ഞാൻ ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ പറയാറില്ലേ, നമ്മൾ വീട്ടിൽ തന്നെ ആയിരിക്കും, പക്ഷെ നമ്മളെന്താ പറയാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി, ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് എത്താം അല്ലേ. അങ്ങനെ പറയുന്ന ആൾക്കാർ, ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് എത്താം. 10 മിനിറ്റ് പോയിട്ട് അരമണിക്കൂർ കഴിഞ്ഞാലും 1 മണിക്കൂർ കഴിഞ്ഞാലും എത്തൂലെന്ന് നമുക്ക് ഉറപ്പാണ്. എന്നാലും നമ്മൾ പറയുന്നത് ഞാൻ 10 മിനിറ്റ് കൊണ്ട് എത്താം. എന്തിനാ നമ്മളങ്ങനെ കളവ് പറയുന്നത്? ആ കളവ് പറയുന്നത് കൊണ്ട് എന്ത് നേട്ടമാണ് നമുക്കുള്ളത്? നമ്മളെ കാത്തിരിക്കുന്ന ആള് അയാൾ നമ്മളിപ്പോൾ വരും എന്ന് പ്രതീക്ഷിക്കുന്ന, അവനോട് സത്യം പറഞ്ഞാൽ എന്ത് ഗുണമാണ് അതുകൊണ്ടുള്ളത്? സത്യം പറഞ്ഞാൽ അയാൾക്ക് ആശ്വാസം ഉണ്ടാകും, അയാൾ 1 മണിക്കൂർ അതിൻ്റെ വരുള്ളൂ, അയാൾക്ക് വേറെ എന്തെങ്കിലും പണിക്ക് പോകാൻ പറ്റും. അപ്പം സത്യം പറയണം നമ്മൾ, കളവ് പറയാൻ പാടില്ല. നമ്മൾ ശ്രദ്ധിക്കണം, തമാശയ്ക്ക് വേണ്ടി കളവ് പറയുന്ന ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലാഹു റസൂല് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥലത്ത് വീട് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു വിഭാഗം ആളുകൾ ആരാന്നറിയോ, കളവിനെ ഉപേക്ഷിക്കുന്ന ആളുകളാണ്. തമാശയ്ക്ക് വേണ്ടിയൊക്കെ കളവിനെ ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിൻ്റെ ഉന്നതിയിൽ വീട് നൽകാമെന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്, അതിന് ജാമ്യം നിന്നിട്ടുണ്ട്. അതുകൊണ്ട് കളവ് പറയാൻ പാടില്ല, അത് മുനാഫിക്കിൻ്റെ ലക്ഷണമാണ്. അതേപോലെ തന്നെ കരാറ് ലംഘനം, കരാറ് പാലിച്ചിട്ട് കരാറ് പറഞ്ഞത് പാലിക്കാതിരിക്കുക, കരാറ് പറഞ്ഞിട്ട് പാലിക്കാതിരിക്കുക. മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാമയെ പുകഴ്ത്തിക്കൊണ്ട് അള്ളാഹു പറഞ്ഞെന്താ? വദ്ഖുറു ഫിൽ കിതാബി ഇസ്മായില ഇന്നഹു കാന സാദിഖൽ വഅദി വകാന റസൂലൻ നബിയ. അദ്ദേഹം ആരായിരുന്നു? കരാറുകൾ പൂർത്തിയാക്കുന്ന, സത്യസന്ധമായി കരാറുകൾ സത്യപ്പെടുത്തുന്ന, ആ കരാറുകൾ പൂർത്തീകരിക്കുന്ന ആളായിരുന്നു ആര്? മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാം. ഇബ്രാഹിം നബിനെ കുറിച്ച് പറഞ്ഞെന്താ? വ ഇബ്രാഹിം അല്ലദീ വഫ ഇബ്രാഹിം നബി ആരാ? കരാറ് പൂർത്തിയാക്കുന്ന ആളാ, പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്ന ആളാ ഇബ്രാഹിം നബി ഇസ്ലാം അല്ലേ. അള്ളാഹ് കൽപ്പിച്ച മകനെ അറുക്കാൻ അദ്ദേഹം തയ്യാറായി. പടച്ചവന്റെ കരാറായിരുന്നു മകനെ അറുക്കണമെന്ന്, സ്വപ്നത്തിലാ പറഞ്ഞത്. കേൾക്കാൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തയ്യാറായി. ആ വാക്ക് അദ്ദേഹം തെറ്റിച്ചിട്ടില്ല, അത് പാലിച്ചു അദ്ദേഹം. അത് ഇബ്രാഹിം നബിന്റെ സ്വഭാവമായിക്കൊണ്ട് എടുത്തു പറയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കരാറ് പറഞ്ഞാൽ തെറ്റിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ 6 കാര്യങ്ങൾ കൊണ്ട് എനിക്ക് നിങ്ങൾ ജാമ്യം നിൽക്കുകയാണ് എങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാം. അതിലൊന്നാമതായി പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യണം? സത്യം പറയണം. അതേപോലെ നിങ്ങൾ വാക്ക് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ വാക്ക് നിങ്ങൾ പൂർത്തീകരിക്കണം. കരാറ് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് പൂർത്തിയാക്കണം. അതേപോലെ തന്നെ നിങ്ങൾ പിന്നെ അമാനത്തുകൾ, അത് നിങ്ങൾ പൂർത്തിയാക്കണം. അമാനത്തുകൾ, ഏറ്റെടുത്ത അമാനത്തുകൾ, അത് പൂർത്തിയാക്കാതെ വിട്ടേച്ച് പോകാൻ പാടില്ല. നിങ്ങളുടെ ലൈംഗിക അവയവത്തെ നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങളുടെ കൈകളെ നിങ്ങൾ പിടിച്ചു വെക്കണം. കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ് ഇതിൽ. നമ്മുടെ വിഷയം എന്താ? കരാറ് പാലിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കരാറ് പാലിക്കുന്ന ആളുകൾക്ക് സ്വർഗം കൊണ്ട് ഞാൻ ജാമ്യം നിൽക്കാമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പം അത്ര വലിയ സ്ഥാനമുണ്ട്. മൂന്നാമത്തെ എന്താ? മൂന്നാമത്തെ വിഷയം, വിശ്വസിച്ചാൽ ചതിക്കും എന്നുള്ളതാണ്. കപട വിശ്വാസികളുടെ അടയാളം, വിശ്വസിച്ചാൽ ചതിക്കും. ഒരു വിശ്വാസി ഒരിക്കലും മറ്റുള്ളവരെ ചതിക്കില്ല, ഒരു വിശ്വാസി ഒരിക്കലും ചതിക്കൂല. നമുക്ക് ഈ ലക്ഷണങ്ങൾ കേൾക്കുമ്പോഴും ഇതെല്ലാം നിസാരമാണ്. നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ കളവ് പറയുക, അതേപോലെ തന്നെ കരാറ് ലംഘിക്കുക, വിശ്വസിച്ചാൽ ചതിക്കുക, നമുക്കതൊക്കെ നിസാരമായിട്ടാണ് തോന്നുക. എന്നാൽ നമ്മുടെ മുൻഗാമികൾ നിഫാഖിനെ അങ്ങേയറ്റം ഭയപ്പെട്ട ആളുകളായിരുന്നു, അങ്ങേയറ്റം പേടിച്ച ആളുകളായിരുന്നു. അവരവരുടെ ജീവിതത്തിൽ നിഫാഖുണ്ടോ എന്ന് അങ്ങേയറ്റം ഭയപ്പെട്ടുകൊണ്ടാണ് ജീവിച്ചത്. സഹാബികളിൽപ്പെട്ട 30 ആളുകളെ ഞാൻ കണ്ടു, അവരെല്ലാവരും നിഫാഖിനെ പേടിക്കുന്ന ആളുകളായിരുന്നു. മഹാനായ ഇബ്നു മലീക്ക പറയാണ്, അദ്ദേഹം പറഞ്ഞ വാചകമാണത്, സഹാബികളിൽപ്പെട്ട 30 ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരെല്ലാവരും എന്തായിരുന്നു? നിഫാഖിനെ പേടിക്കുന്ന ആളുകളായിരുന്നു. നിഫാഖ് സ്വന്തം നഫ്സിൽ വരുമോ എന്ന് ഭയപ്പെട്ടിരുന്ന ആളുകൾ. സുബ്ഹാനല്ലാഹ്, നമ്മുടെ അവസ്ഥ എന്താ സഹോദരങ്ങളെ? അപ്പൊ നിഫാഖ് എന്നുള്ളതിന് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്, വലിയ കുറ്റമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വിശ്വസ്തതയും വഞ്ചനയും ഒരിക്കലും യോജിക്കുകയില്ല എന്ന് നബി പറയുന്നുണ്ട്. വലത്ത ജുതമിയുൽ ഖിയാനത വൽ അമാന, അമാനത്തും ഖിയാനത്തും, വിശ്വസ്തതയും വഞ്ചനയും ഒരിക്കലും എന്ത് ചെയ്യൂല, യോജിക്കുകയില്ല, വിശ്വസിച്ചാൽ ചതിക്കുക എന്നുള്ളത് കപടവിശ്വാസികളുടെ ലക്ഷണമാണ്. അതുകൊണ്ട് നിഫാഖിൻ്റെ അപകടം നമ്മൾ മനസ്സിലാക്കണം. മുനാഫിക്കുകൾ നാളെ പരലോകത്ത് അവർക്ക് എന്താ സംഭവിക്കുക? ഇന്നൽ മുനാഫിഖീന ഫി ദർകിൽ അസ്ഫലി മിനന്നാർ, അല്ലേ? അവർക്ക് യാതൊരു സഹായം ഉണ്ടാകില്ല. സൂറത്തു നിസാഇൽ, നിസാഇലെ 145-ാമത്തായത്ത് മുനാഫിക്കുകളായ ആളുകൾ നരകത്തിൻ്റെ അടിത്തട്ടില്ല. അത് മനസ്സിലാക്കിയാൽ മതി. അവരുടെ ആ സ്ഥാനം അറിയണമെങ്കിൽ അത് മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ നിഫാക്കിൽ നിന്നും സുരക്ഷിതരാകാൻ വേണ്ടി നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? നിഫാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ പേടിക്കുക, അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് കാത്തുരക്ഷിക്കാൻ പറഞ്ഞ, നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ ഈ പാപത്തെ നമ്മുടെ ജീവിതത്തിൽ നകറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ജീവിത പാഠങ്ങൾ, കപട വിശ്വാസികൾ എന്ന വിഷയത്തിൽ ഇന്നത്തെ ജീവിത പാഠങ്ങൾ പരിപാടിയിൽ സംസാരിച്ചത് ഷമീർ മുണ്ടേരി.
4: أعوذ بالله من الشيطان الرجيم.

0: മുതിർന്നവർക്ക് ബാല്യത്തിലേക്കൊരു മടക്കയാത്ര, ബാലികാബാലന്മാർക്ക് കുട്ടിക്കാലത്തിന്റെ സാർത്ഥകമായ അനുഭവക്കാലം, നിഷ്കളങ്ക ബാല്യത്തോടൊപ്പം പീസ് റേഡിയോ സ്റ്റാർകോസ്റ്റ്. ബാല്യകാല വർഷങ്ങൾ മധുരതരമാക്കാം. മൊബൈലും ആധുനിക മീഡിയകളും തീർക്കുന്ന തലവേദനയ്ക്ക് പരിഹാരമന്വേഷിക്കുകയാണ് ഇന്നെല്ലാവരും. ക്രിയാത്മകതയുടെ അടയാളങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ച് അത് ബാല്യവും കൗമാരവും അപഹരിക്കുന്നു. കളികളും കളിപ്പാട്ടങ്ങളും കുട്ടിത്തവും കുസൃതിയും വിസ്ഫോടനം തീർക്കുന്ന ക്രിയാത്മകത ബാല്യത്തെ തിരികെ പിടിക്കാൻ പീസ് റേഡിയോയുടെ അവസരോചിതമായ ഇടപെടൽ സ്റ്റാർകോസ്റ്റ്. കുഞ്ഞു മനസ്സുകളിൽ വിരിയുന്ന കഥയും കവിതയും പാട്ടും ചിരിയും ഇനി ലോകമറിയട്ടെ, അവർ ആസ്വദിക്കട്ടെ. കനലിരിയുന്ന ബാല്യങ്ങളെ കുളിർ വീശി കളിചിരികളിലേക്ക് തിരിച്ചു നടത്താൻ പീസ് റേഡിയോ സ്റ്റാർകോസ്റ്റ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇൻഷാല്ലാ, നമ്മൾ ഇനി മധുരം ഖുർആൻ സെഷനിലേക്കാണ് പോകുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തു അൽ ഫുർഖാനിലെ 63 മുതൽ 67 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പാരായണം കേൾക്കുന്നത്. ഖാരി അഹമ്മദ് അൽ-അജ്മി.
3: വഇദാ

0: قواما.
1: മഷാഅല്ലാ. സൂറ അൽ ഫുർഖാനിലെ 63 മുതൽ 67 വരെയുള്ള ഖാരി അഹമ്മദ് അൽ അജമിയുടെ സുന്ദരമായ ഖിറാഅത്താണ് നമ്മൾ കേട്ടത്. മാത്രമല്ല, ഇപ്പോൾ കേട്ട ഈ ഒരു ഭാഗം സൂറത്തുൽ ഫുർഖാനിലെ അവസാന ഭാഗമാണ്. പരമകരുണികായ അള്ളാഹുവിൻ്റെ ദാസന്മാർ, യഥാർത്ഥ ദാസന്മാരുടെ സ്വഭാവ ഗുണവിശേഷങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്ന ഭാഗത്തിലെ അല്പം ചില കാര്യങ്ങളാണ് ഈ ആയത്തുകളിലൂടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അവിടെ അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദാസന്മാരെന്ന് പറഞ്ഞാൽ ഭൂമിയിലൂടെ വളരെ വിനയത്തോടുകൂടി നടക്കുന്നവരാണ് എന്നാണ്. അഥവാ അഹങ്കാരം അവർക്ക് ഉണ്ടാവുകയില്ല, അഹങ്കാരം എന്നുള്ളൊരു സ്വഭാവം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ വേണ്ടാത്ത കാര്യങ്ങളിൽ, അനാവശ്യമായ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെട്ട് സമയത്ത് വെറുതെ ചെലവഴിക്കുകയില്ല. ഇതാ ഖാത്തബഹുമുൽ ജാഹിലൂന ഖാലു സലാമ എന്ന് പറയുമ്പോൾ വേണ്ടാത്ത തർക്ക വിതർക്കങ്ങളിൽ ഏർപ്പെട്ട് അവനവന് പരലോകത്തേക്ക് അള്ളാഹു വിശ്വസിക്കുന്ന വിശ്വാസിക്ക് ഗുണമില്ലാത്ത ഒരു കാര്യത്തിലൊന്നും അവരെന്ത് ചെയ്യൂല, ഇടപെട്ട് സമയം വെറുതെ കളഞ്ഞ് ഉപകാരപ്രദമായ കാര്യങ്ങളിൽ മാത്രം ഇടപെട്ട് ജീവിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. അഥവാ പരമകാരുണികനായ അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദാസന്മാരുടെ സ്വഭാവ ഗുണങ്ങളിൽ ഒന്ന് രണ്ട് ഗുണങ്ങൾ ആ ഒന്നാമത്തെ ആയത്തിൽ അടങ്ങിയിട്ടുണ്ട് അല്ലേ. പിന്നെ മറ്റൊന്ന് സൂചിപ്പിച്ചത്, അവർ രാത്രി റബ്ബിന് വേണ്ടി നിൽക്കുകയും ധാരാളം സാഷ്ടാംഗം നമിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞാൽ രാത്രി നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരാണവർ എന്നുള്ളൊരു സൂചനയാണ് ഇതിലൂടെ നൽകുന്നത്. പൊതുവേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതനുസരിച്ച് കാണാൻ പറ്റും. എന്താ വെച്ചാൽ, രാത്രി സുബ്ഹിക്ക് മുമ്പാണ് ശരിക്ക് ഏറ്റവും അഫ്ദലായ തഹജ്ജുദിൻ്റെ സമയം. പക്ഷേ ഒരാൾക്ക് ആ സമയത്ത് എണീക്കുകയില്ല എന്ന് അയാൾ ഭയപ്പെടുകയാണെങ്കിൽ, അയാൾക്ക് ഇഷാക്ക് ശേഷം വിത്രാക്കി നമസ്കരിക്കാം എന്നിവരെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, അത് ബോധപൂർവം നമ്മൾ മറക്കാതെ ഈ രണ്ടിലൊരു ഓപ്ഷൻ സ്വീകരിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലത് സുബ്ഹിക്ക് മുമ്പുള്ള സമയം എഴുന്നേറ്റ് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി മനസ്സ് തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു സമയമാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ രൂപത്തിൽ രാത്രി ധാരാളം പാരായണം ചെയ്ത് ധാരാളം സുജൂദ് ദീർഘിപ്പിച്ച് റുക്കുഴും ദീർഘിപ്പിച്ച് നമസ്കാരം നിർവഹിക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദാസന്മാർ എന്നുകൂടി ആയത്ത് സൂചിപ്പിക്കുന്നു.
2: തീർച്ചയായിട്ടും. മാത്രമല്ല, ഇത്തരം ആളുകളുടെ അവർ പറയുന്നൊരു പ്രാർത്ഥന സംബന്ധിച്ചല്ലേ, അവരത് പറയുന്നുണ്ടല്ലേ, റബ്ബന സ്രിഫ് അന്നാദാബ ജഹന്നം ഇന്നാദാബ ഹക്കാൻ ആറാം എന്നുള്ള പ്രാർത്ഥന അവർ നിർവഹിക്കുമെന്ന് കൂടിയാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. പലപ്പോഴും എനിക്കിതിലെ ഏറ്റവും കൂടുതലായിട്ട് ഓർമ്മപ്പെടുത്തുന്നത് അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടുക, വെറുതെ തർക്കവിതർക്കങ്ങളിൽ കഴിഞ്ഞ് സമയം കഴിയുന്ന കഴിച്ചു കൂട്ടുന്ന ആളുകൾ അവരെ വളരെ ഗൗരവത്തിൽ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത്തരം വിഷയങ്ങളിൽ നമ്മൾ വളരെ ഗൗരവം നോക്കിക്കാണേണ്ടതുണ്ട്. വെറുതെ നമുക്ക് ആവശ്യമില്ലാത്ത വിഷയങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യരുത്, വെറുതെ ഇടപെടാൻ പോകണ്ട അല്ലേ.
1: അനാവശ്യമായ ചായക്കടയിലെ ഒരുപാട് ചർച്ചകൾ, അതിലൂടെ ചിലപ്പോൾ പ്രശ്നത്തിലേക്ക് വഴിവെക്കുന്ന രീതിയിലുള്ള സംസാരത്തിലേക്ക് എത്തുന്ന ഒരു അവസ്ഥ.
2: അതെ അതെ അതെ.
3: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട, സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസ് ആയോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കൂടിക്കാഴ്ച, പ്രശസ്ത സാഹിത്യകാരൻ പി സുരേന്ദ്രനുമായുള്ള പ്രത്യേക അഭിമുഖം.
6: പ്രശസ്ത കഥാകാരനും നോവലിസ്റ്റും പ്രാസംഗികനും സാമൂഹ്യ ചിന്തകനും സഞ്ചാരിയും സഞ്ചാര സാഹിത്യകാരനും സർവോപരി ഈയൊരു നാടിൻ്റെ ദേശത്തിൻ്റെ സ്പന്ദനങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനോട് സദാ പ്രതികരണാത്മകമായൊരു മനസ്സ് സൂക്ഷിക്കുന്ന ഒരു എഴുത്തുകാരനാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. അദ്ദേഹത്തിന് ഇത്തരമൊരു ആമുഖം ആവശ്യമില്ല എന്നെനിക്കറിയാം. എങ്കിലും പി സുരേന്ദ്രൻ സാറിന് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ കൂടിക്കാഴ്ച എന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക്. വളരെ വ്യക്തിപരമായൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങാം. നിങ്ങളൊരു സാമാന്യ പട്ടിനേക്കുള്ളൊരു നായർ തറവാടിലാണ് ജനിച്ചത് കേട്ടിട്ടുണ്ട്. എന്തായാലും മലപ്പുറം ജില്ലയിൽ ജനിച്ച് മലപ്പുറം ജില്ലയിൽ തന്നെ താമസിച്ച് വളർന്ന ഒരാളാണ് നിങ്ങൾ. നിങ്ങളുടെ ഒരു ഒരു സാമൂഹ്യ കാഴ്ചപ്പാടിനെ, മൂല്യബോധത്തെ, അതിൻ്റെ ഒരു ഒരു വിശ്വാസ അടിത്തറയെ, ഇവൻ എഴുത്തിനെ, ഭാഷയൊക്കെ, ഈ ഒരു പശ്ചാത്തലം എങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുള്ളത്?
0: എന്തായാലും ഈ പീസ് റേഡിയോൻ്റെ ഇങ്ങനൊരു കൂടിക്കാഴ്ചയിൽ അതിഥിയായിട്ട് വരാൻ കഴിഞ്ഞാൽ എനിക്കും സന്തോഷമുണ്ട്. പ്രാസ്ഥാനികമായിട്ട് ഞാൻ നിങ്ങളുടെയൊക്കെ നല്ല സുഹൃത്തും കൂടിയാണല്ലോ. ആ നിലയ്ക്ക് കൂടിയാണ് എന്നെ ഇങ്ങനൊരു കൂടിക്കാഴ്ചയ്ക്ക് എന്നെ ക്ഷണിച്ചത് എന്ന് കരുതുകയാണ്. എനിക്കതിയായ നന്ദിയുണ്ട്. മലപ്പുറം ജില്ലക്കാരൻ എന്ന നിലയിൽ ഏറെ അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ ജനിച്ചത് വളർന്നതൊക്കെ തന്നെ മഞ്ചേരിക്കടുത്തുള്ള പാപ്പിനിപ്പാറ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. അവിടെ ഏതാണ്ട് തകർന്നു കടിഞ്ഞ ഒരു നായർ തറവാട്ടിലാണ് എൻ്റെ ജനനം. കുട്ടിക്കാലത്ത് പലതരത്തിലുള്ള അരക്ഷിതാവസ്ഥയിലൂടെ കടന്നുപോയി. കുറേ ഭൂമിയുണ്ട്, പ്രത്യേകിച്ച് സമ്പത്തൊന്നും ആരുടെ കയ്യിലും ഇല്ല. നമ്മളിന്ന് പറയുന്ന പണം എന്ന് പറയുന്നത് ആരുടെ കയ്യിലും ഇല്ലാത്തൊരു ഒരു കാലഘട്ടമാണ്. ആ ദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അത് പൂക്കോട്ടൂരിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. മരിയാട് എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞാൽ പിന്നെ പാപ്പിനിപ്പാറയായി. 1921 മലബാർ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയൊക്കെ ഒരു മണ്ണാണ്. പൂക്കോട്ടൂർ യുദ്ധത്തെക്കുറിച്ച് നമുക്കറിയാം. പാപ്പിനിപ്പാറയിൽ തന്നെ ഏതാണ്ട് എൻ്റെ ഗവേഷണത്തിൽ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് 16 പേരെയാണ് 21 വെടിവെച്ച് കൊന്നത്. വ്യാപകമായി ഞങ്ങളുടെ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ തന്നെ അൻഡമാനിലേക്ക് നാട് കടത്തുകയൊക്കെ ഉണ്ടായി. മുസ്ലിം സാമൂഹ്യ ജീവിതവുമായി ആഴത്തിൽ ഇടപഴകാൻ എനിക്ക് അവസരം കിട്ടി. മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്നതാണ് പാപ്പിനിപ്പാറ. ഞങ്ങളുടെ വീടിൻ്റെ ആ ഒരു പോക്കറ്റിൽ കുറച്ച് നായർ വീടുകളൊക്കെ, ഈഴവ വീടുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ചുറ്റുമൊക്കെ തന്നെ ധാരാളം മുസൽമാന്മാരാണ് കൂടുതലും ഉണ്ടായിരുന്നത്. അവരായിട്ട് ഇടപഴകാൻ എനിക്ക് സാധിച്ചപ്പോൾ നമ്മൾ പലപ്പോഴും ഒരു മതത്തെ നമ്മൾ അറിയുന്നത് പലപ്പോഴും മതവിശ്വാസികളുടെ സമീപനങ്ങളിലൂടെയാണ്. അപ്പോൾ സ്നേഹനിധികളായ മനുഷ്യരെ ഞാൻ അവിടെ കണ്ടു. അവരെല്ലാം തന്നെ ഈ അന്നത്തെ അവിടുത്തെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് കുറച്ച് കൃഷിയുണ്ടാവും. എൻ്റെ അമ്മാമ്മ ഒരു ടൈലറായിരുന്നു. അച്ഛനും അമ്മയും അവിടെ ഉണ്ടായിരുന്നില്ല അന്ന്. അച്ഛൻ ഒരു എൻ്റെ ഒരു കുട്ടിക്കാലം എന്നൊക്കെ പറയുന്നത് ഞാനൊരു 1 എത്തുമ്പോഴേക്കും അച്ഛൻ പോസ്റ്റ് മാഷായിട്ട് ദൂരെയായിരുന്നു, അമ്മയും അവിടെയായിരുന്നു. ഞങ്ങൾ വല്യമ്മയുടെ കൂടെ, ചെറിയ അമ്മാവിൻ്റെയും വല്യമ്മയുടെയും ഒക്കെ കൂടെ ഈ തറവാട്ടിലാണ് ഞാൻ കഴിയുന്നത്.
6: അമ്മമ്മ വലിയൊരു കഥാപാത്രമാണല്ലോ.
0: അതെ, അമ്മ വലിയൊരു കഥാപാത്രമാണ്, അമ്മമ്മ വലിയ കഥാപാത്രമാണ്, വല്യമ്മ കഥാപാത്രങ്ങളാണ്. ഈ തകർന്നടിഞ്ഞാണെങ്കിലും കുറച്ച് പണിക്കാരൊക്കെ ഉണ്ടാവും. അതാ രസം. ആർക്കങ്ങനെ കാര്യമായിട്ട് പൈസ കൊടുക്കാനൊക്കെ കഴിഞ്ഞില്ലെങ്കിൽ ചെറിയ പണിക്കാരുണ്ടാവും. അളിവാക്കാന്ന് പറഞ്ഞൊരു കാര്യസ്ഥണ്ടായിരുന്നു. അദ്ദേഹം വളരെ സ്നേഹനിധിയായ മനുഷ്യനാണ്. അപ്പോൾ എനിക്ക് പലപ്പോഴും ഞാൻ പറയാറുണ്ട്, അറിവാക്കാന്ന് പറയുന്നൊരു വലിയ മനുഷ്യനിലൂടെ ഞാൻ ഇസ്ലാമിനെ അറിയാം. എന്ന് വെച്ചാൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മതത്തിനും അത്രയും മഹത്വം ഉണ്ടാവും എന്ന് കരുതാം. അങ്ങനെയൊക്കെ വലിയൊരു തരത്തിലുള്ള ഇടപഴകൽ ഉണ്ടായി. മാത്രമല്ല, സ്നേഹം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഞാനിപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്. ഞാൻ മഞ്ചേരി സ്കൂളിൽ, ഞാൻ അവിടെ പിന്നെ മഞ്ചേരി ബോയ്സിൽ ഞാൻ 5 ചെന്ന് ചേരുന്നു. 4 വരെ എൻ്റെ പാപ്പിനിപ്പാറയിലെ എൻ്റെ തറവാട് വീടിനടുത്ത് തന്നെയുള്ള ഇരുമ്പുഴി മേൽമുറി ഗോവിന്ദ മെമ്മോറിയൽ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ആ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ആ സ്കൂളൊരു ഹിന്ദു സ്കൂളായിരുന്നു. എന്ന് വെച്ചാൽ അറബിക്ക് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല ആ സ്കൂളിൽ. അതുകൊണ്ട് ഒരു മുസ്ലിം വിദ്യാർത്ഥി അവിടെ പഠിച്ചിട്ടില്ല. എന്നിട്ടും സ്കൂളിന് പുറത്ത് ഞങ്ങളെ കളിക്കൂട്ടുകാർ മുഴുവൻ തന്നെ മുസ്ലിം വിഭാഗത്തു നിന്നൊക്കെ ഉള്ള കുട്ടികളായിരുന്നു. അതോ ഇതൊന്നും ഞങ്ങളുടെ ഒരു തരത്തിലുള്ള സാമുദായികമായ ഐക്യത്തെ ഒരു തരത്തിലും മാറ്റിയില്ല. അതൊക്കെ അത് വളരെ സ്നേഹത്തോടു കൂടി കടന്നുപോയി. ഇന്നിപ്പോൾ ഗോവിന്ദ മെമ്മോറിയൽ സ്കൂൾ അങ്ങനെയൊന്നുമല്ല. പിന്നെ അറബിക് ഡിപ്പാർട്ട്മെൻ്റായി, LP സ്കൂളാണെങ്കിൽ പോലും നല്ല സ്കൂളായി, ധാരാളം എല്ലാ മതവിശ്വാസികളും പഠിക്കുന്ന തരത്തിലേക്ക് ആ സ്കൂളായിട്ട് മാറി. 5 മഞ്ചേരി സ്കൂളിൽ ചേരുന്ന സമയത്ത് ഒരിക്കൽ അരികിഴായയിൽ ഈ എന്താ പറയുക ആർ എസ് എസിൻ്റെ ഒരു ഒരു വെള്ളിയാഴ്ചകളിലൊക്കെ അവരുടെ ചെറിയ ചില കൂട്ടായ്മകളൊക്കെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തിയിരുന്നു. അത് അന്ന് നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഏതൊരു കുട്ടി എന്നെ കൂട്ടി കൊണ്ടുപോയപ്പോൾ അമ്മാമ്മ എന്നെ ശിക്ഷിക്കുകയാണ് ചെയ്തത്, ഇനി പോരുതെന്ന് പറഞ്ഞു.
6: ഓ
0: അങ്ങോട്ട് പോരുതെന്ന് പറഞ്ഞു. കാരണം അവർക്കൊക്കെ, അവർ എൻ്റെ അമ്മാമയാണെങ്കിൽ കുട്ടിയമ്മയാണെങ്കിൽ നല്ല അവബോധമുള്ള ആളായിരുന്നു. ഒരിക്കലും ആ തരത്തിലുള്ള ഒരു മുസ്ലിങ്ങളോട് വെറുപ്പോ വിദ്വേഷമോ തോന്നുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലും ഏർപ്പെട്ടില്ല. തിരിച്ചു അതെ ആ ഒരു ഇപ്പോൾ അടവേക്ക നല്ല പ്രയാസത്തിലൂടെ ജീവിച്ച മനുഷ്യനാണ്. എന്നാലും നോമ്പ് കാലത്ത് ഒരു ദിവസം നോമ്പറക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ കുന്നുമോളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഞങ്ങളന്ന് ബീഫ് കഴിക്കില്ല, ചിക്കനെ കഴിക്കുള്ളൂ. അപ്പോൾ അടവേക്ക എന്ത് ചോദിച്ചാൽ ഞങ്ങൾക്ക് എനിക്കൊക്കെ തരാനായിട്ട് അന്ന് ബീഫ് ഒഴിവാക്കി ചിക്കനൊക്കെ മേടിച്ചോളൂ. ഇതൊക്കെ ചിക്കൻ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ലക്ഷുറിയാണ്. ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തെ പോലെ ഒന്നല്ല, ഇതൊക്കെ വലിയ ഇതാണ് എൻ്റെ ഒരവബോധത്തെ രൂപപ്പെടുത്തിയെടുത്തത്. പിന്നെ എൻ്റെ അമ്മ അഞ്ചാമത്തെ ആങ്ങളായിട്ടാണ് അദ്ദേഹത്തെ കണ്ടത്. ആ അലവേക്കാണെങ്കിൽ എൻ്റെ അമ്മേനെ ഓപ്പോളെ എന്നാണ് വിളിച്ചിരുന്നത്. അമ്മയുടെ അനിയന്മാരൊക്കെ എങ്ങനെയാണോ വിളിച്ചിരുന്നത് അതേപോലെ ഓപ്പോളെ എന്ന് തന്നെയാണ് വിളിച്ചിരുന്നത്. ഇതൊക്കെയാണ് എന്നെ രൂപപ്പെടുത്തിയെടുത്തിയ സാമൂഹ്യ പശ്ചാത്തലം.
6: 1921 ഈ 100-ാം വാർഷിക സമയത്ത് സാറൊരു കൃതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ടല്ലോ, പോരാളികൾ വരച്ച ദേശ ഭൂപടം എന്ന്. അപ്പോൾ അതൊരു 10-400 പേജുള്ള വലിയൊരു പുസ്തകമാണ്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, അതിനുവേണ്ടി ഒരുപാട് സഞ്ചരിക്കുകയും ധാരാളം ആളുകളെ കാണുകയും ഇൻ്റർവ്യൂ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ കേട്ടറിഞ്ഞൊരു മലബാറിൻ്റെ, അതായത് 1921 കലാപം നടന്ന അല്ലെങ്കിൽ കലാപകാരികളായി തീർന്ന ഒരു മലബാറും ഒരു മുസ്ലിങ്ങളുണ്ട്. ഒരു 100 കഴിഞ്ഞാൽ, അതായത് 1990 വർഷത്തിന് ശേഷം സാറും നമ്മളാരും എന്തല്ല ആ തലമുറയിൽപ്പെട്ടവരും അല്ല, അപ്പം അതിനുശേഷം ഈ പ്രദേശങ്ങളെല്ലാം സഞ്ചരിച്ച് അവിടെയുള്ള പുതിയ മുസ്ലിങ്ങളെ, ഇതിനെക്കുറിച്ച് കേട്ടറിവ് മാത്രമുള്ള മുസ്ലിങ്ങളെ കാണുമ്പോൾ, ഈ സൂക്ഷ്മാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിൽ വന്ന മാറ്റങ്ങൾ അത് എന്തൊക്കെയാണെന്നാണ് സാറിന് തോന്നിയത്? അതായത് ആ ഒരു കാലഘട്ടത്തിലും ഇപ്പോഴത്തെ നമ്മുടെ ഒരു സമീപകാലത്തുള്ള രണ്ട് മുസ്ലിം സമൂഹങ്ങളെ നമ്മൾ പരസ്പരം ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ എത്രമാത്രം അത് പൂരകമാണ്, അല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ വ്യത്യാസങ്ങളും കാണാൻ പറ്റും?
0: ഒന്ന്, 1921 മലബാർ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മണ്ണിലൂടെ ഞാൻ യാത്ര ചെയ്യാൻ തീരുമാനിച്ചത്, ഇതിൻ്റെ ഒരു 100 തികയുന്ന ഘട്ടത്തിൽ പല തരത്തിലുള്ള വികലമായ വായനകൾ രൂപപ്പെട്ടു. ഇത് ഹിന്ദു മുസ്ലിം ലഹളയായിരുന്നു എന്നൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ രൂപപ്പെട്ടു. അപ്പോൾ പാപ്പിനിപ്പാറക്കാരൻ എന്ന നിലയിൽ വിശാലമായ അർത്ഥത്തിൽ പൂക്കൂട്ടൂരുകാരൻ അല്ല, എൻ്റെ അർത്ഥത്തിൽ
6: പൂക്കൂട്ടൂരായി
0: എന്ന നിലയിൽ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഇത് ഞാൻ ഒരു ഒരു സിമ്പിളായിട്ടുള്ള ഒരു ലോജിക്കാണ് എൻ്റെ ഉള്ളത്. ഇത് ഹിന്ദു മുസ്ലിം പ്രശ്നമായിരുന്നെങ്കിൽ 1961 ഞാൻ ജനിക്കുന്നത് അല്ലേ. 1961 കാലഘട്ടത്തിൽ ഇത്രയേറെ ഹിന്ദു മുസ്ലിം സ്നേഹ സൗഹൃദം എൻ്റെ ഗ്രാമത്തിൽ നിൽക്കണമെങ്കിൽ 16 പേരെ വെടിവെച്ച് കൊന്ന ഗ്രാമമാണല്ലോ എൻ്റെ ബ്രിട്ടീഷുകാർ. ധാരാളം നാട് കടത്തപ്പെട്ട പിന്നെ പോരാളികളുടെ ദേശമാണല്ലോ. അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെയാണെങ്കിൽ ആ സ്പർത്തപ്പോഴും നിൽക്കണ്ടേ, ഈ സൗഹൃദം നിൽക്കില്ലല്ലോ. ഞാൻ കണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 1921 മലബാർ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മണ്ണിലാണ് ഹിന്ദു മുസ്ലിം മൈത്രി ആഴത്തിൽ നിലനിൽക്കുന്നത് ഇപ്പോഴും. അപ്പോൾ ആ വഴി ഞാനൊരു പഠനം നടത്താനായിട്ട് ശ്രമിച്ചു. എനിക്ക് ആ പുസ്തകം വ്യാപകമായിട്ട് സ്വീകരിക്കപ്പെട്ടു. 10 പതിപ്പിൽ കൂടുതലായിട്ട് മാറി. പക്ഷെ അതെന്താ വെച്ചാൽ എനിക്ക് ഒരു നല്ല കോംപ്ലിമെൻ്റ് ഒരു സംഘപരിവാറുകാരൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയത്. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, ആ പുസ്തകം ഗംഭീരമായിട്ടുണ്ട് എന്ന ആദ്യത്തെ പ്രതികരണം. പിന്നെ ഞങ്ങളെ നിങ്ങൾ വല്ലാതെ പ്രതിരോധത്തിലാക്കിയ പുസ്തകത്തിലൂടെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ആ പ്രതിരോധം എന്ന് പറയുന്നത് ഈ പിന്നെ വാരിയംകുന്നത്തിൻ്റെ സൈന്യത്തിൻ്റെ ചുമതലക്കാരിൽ ഒരാൾ പണ്ടിക്കാടിനടുത്തുള്ള പാണ്ടിയാട് തെക്കേക്കളം നാരായണ നമ്പീശനാണ്. പിന്നെ നാരായണ നമ്പീശൻ്റെയും ഉണ്ണി നമ്പീശൻ്റെയും വീട്ടിലിരുന്നിട്ടാണ് വാരിയംകുന്നത്തും ഈ സൗഹൃദ സംഘവും പല പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിരുന്നത്. മാത്രമല്ല ആ തറവാട് പിന്നീട് വിലയ്ക്ക് വാങ്ങിയ ആളുകൾ പറഞ്ഞത് ആയുധങ്ങളൊക്കെ അവിടെ സൂക്ഷിച്ചിരുന്നതായിട്ട് ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്നാ. അപ്പോൾ ഇതൊരു അതുവരെ ഉണ്ടായിരുന്ന ആഖ്യാനങ്ങൾക്ക് വിരുദ്ധമാണല്ലോ. അപ്പോൾ ഒരു പറഞ്ഞു ഞങ്ങളെ പ്രതിരോധത്താക്കുന്നുണ്ട്, പക്ഷേ നല്ല കുറേ കണ്ടെത്തലുണ്ട്. പൂന്താനത്തെ രാമന്നം പൂതിരി എന്ന് പറഞ്ഞ ആളും വരങ്കുന്നത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനതിൽ ഫോക്കസ് ചെയ്തെന്ന് വെച്ചാൽ 21-ലെ നൂറ്റാണ്ട് തികയുന്ന സമയത്ത് മുസ്ലിം സമൂഹത്തിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ പുസ്തകം എഴുതി. അവരെല്ലാം മുസൽമാന്മാരായിട്ടുള്ള പോരാളികളെ മാത്രം മുൻനിർത്തിക്കൊണ്ടാണ് എഴുതിയത്. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് 1921-ലൊക്കെ ഉണ്ടായിരുന്ന മാപ്പിള ഔട്ട്റേച്ചസ് ആക്ട് പ്രകാരം 14 കൊല്ലം ജയിലിൽ കിടന്നത് MP നാരായണ മേനോനായിരുന്നു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഞാൻ അങ്ങനെ ഒരു സെക്കുലർ പേഴ്സ്പെക്റ്റീവിലാണ് ഞാൻ ഇത് എഴുതിയത്. പക്ഷെ അന്നത്തെ കാര്യത്തിൽ ഞാൻ കണ്ടത് ആ ഗ്രാമങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ദാരിദ്ര്യം നമ്മൾ വിചാരിക്കുന്നതല്ല. 21-ലെ നാടുകടത്തലും 21-ലെ ഉണ്ടായിട്ടുള്ള ഭയാനകമായ രക്തസാക്ഷിത്വം പലതും നമ്മളറിഞ്ഞില്ലേ. 200-300 പേരെ കൊറ്റടിക്ക് വെടിവെച്ച് കൊന്ന ഗ്രാമങ്ങളെക്കുറിച്ചൊക്കെ വളരെ കാലം കഴിഞ്ഞിട്ടാണ് പുറത്തു വരുന്നത്. അതെല്ലാം മുസ്ലിം സമുദായത്തിൻ്റെ പിന്നോക്ക അവസ്ഥയ്ക്ക് കാരണമായി. വലിയ ദാരിദ്ര്യത്തിലും അരക്ഷിതാവസ്ഥയിലും കടന്നുപോയി. അവിടുന്ന് പടുത്ത് കെട്ടിക്കൊണ്ടുവന്ന ഈ സമുദായം ഒരുപാടങ്ങ് മാറിപ്പോയി. അതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. പ്രത്യേകിച്ചും മുസ്ലിം സമൂഹത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള ഈ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ അത് ആദ്യകാലത്ത് ഒരു സ്വീകാര്യതയൊന്നും ഉണ്ടായിരുന്നില്ല. പലപ്പോഴും തന്നെ കുറച്ച് പുരോഗമനവാദികളൊക്കെ ആയിരുന്നു ഈ നബി പ്രവാചകൻ്റെ പിന്നെ ഈ ജന്മമാസമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അപൂർവ സെമിനാറുകളൊക്കെ വയ്ക്കുമ്പോൾ എന്നെ അവരൊക്കെ വിളിച്ചിരുന്നു. പള്ളിയിലൊന്നും അങ്ങനെ എന്നെ ക്ഷണിക്കുമായിരുന്നില്ല. അത് മാറി. അതുമല്ലാതെ മാറിയെന്ന് മാത്രമല്ല, ഇവരൊക്കെ തന്നെ എന്നെപ്പോലുള്ള ആളുകളെ വ്യാപകമായിട്ട് വിളിക്കാൻ തുടങ്ങി. പള്ളിയിലേക്ക് പോലും അവർ ക്ഷണിക്കാൻ തുടങ്ങി. ഒരിക്കൽ ഞാനിതുപോലെ ഒരു പ്രോഗ്രാമിന് എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അത് പ്രസക്തമല്ല. മുസ്ലിം സമൂഹത്തിനകത്ത് ഒരു പ്രസ്ഥാനിക്ക് ബന്ധമുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രോഗ്രാമിന് എന്നെ കൊണ്ടുപോവാം നിലമ്പൂർക്ക്. അപ്പോൾ എന്നോട് പറഞ്ഞത് പിന്നെ കോട്ടക്കലെത്തിക്കഴിഞ്ഞാൽ ഉച്ചഭക്ഷണം കഴിക്കണം. അപ്പോൾ ഒന്ന് പള്ളിയിൽ പോയിട്ട് വരുന്നത് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് അതുവരെ മാഷ് കാറിലിരിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ കാറിലിരിക്കാൻ കുഴപ്പമില്ലാന്ന്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയാൾ ഓടി വരികയാണ്. പള്ളി ചെന്നപ്പോൾ പറഞ്ഞത് നിങ്ങൾ പുറത്തുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളങ്ങനെ പുറത്തിരിക്കേണ്ട ഒരാളല്ല, ഇവിടുത്തെ ഈ പ്രധാനപ്പെട്ട പ്രാർത്ഥനാ പ്രഭാഷണം കഴിഞ്ഞാൽ വിശ്വാസികളോടൊരു 15 മിനിറ്റ് നേരം പള്ളിയിൽ തന്നെ അങ്ങ് 15 മിനിറ്റ് നേരം അവരൊന്ന് അഭിസംബോധന ചെയ്യുമെന്ന് ചോദിക്കുക. ഞാൻ സന്തോഷത്തോടും കൂടി ചെയ്തു. ഇത് ഞാൻ സന്തോഷത്തോടും കൂടി ചെയ്തു എന്ന് മാത്രമല്ല, ഇതെല്ലാം തന്നെ ഈ ആദാന പ്രസ്ഥാനങ്ങൾ കുറച്ചുകൂടി ശക്തമാക്കിയിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ചും നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ റോള് വളരെ വലുതാണ്. അവർ എഡ്യൂക്കേഷന് വലിയ പ്രാധാന്യം നൽകി. അപ്പോൾ നമുക്കറിയാലോ, വാഴക്കാടായാലും അരീക്കോട്, അരീക്കോട് വാഴക്കാടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വളരെയധികം എഡ്യൂക്കേറ്റഡാണ് മുസ്ലിം കമ്മ്യൂണിറ്റി. അപ്പോൾ അവിടെയാണല്ലോ ധായിൽ വലിയ വെടിവെപ്പൊക്കെ നടന്ന സ്ഥലമാണ് ആ പ്രദേശങ്ങളൊക്കെ. പക്ഷേ വളരെയധികം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്, കൂടുതലും സർക്കാർ ജീവനക്കാരാണ്. പിന്നെ എനിക്ക് തോന്നുന്നൊരു ഒരു ഒരു മാറ്റം വന്നത് ആദ്യ കാലഘട്ടത്തിൽ ചില പ്രസ്ഥാനക്കാരൊക്കെ ഈ സർക്കാരുമായി സഹകരിക്കേണ്ടതുണ്ടോ എന്നൊരു സന്ദേഹം പുലർത്തിയിരുന്നു. സർക്കാരിൽ ജീവനക്കാരായി മുസൽമാൻ മാറുന്നത് ശരിയാണോ എന്ന തരത്തിലൊക്കെയുള്ള ആശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാരാണെന്ന് ഞാൻ പറയുന്നില്ല. അവരെല്ലാം മാറിയില്ലേ? എല്ലാം മാറി. വിശാലമായ ഒരു ഒരു ജനാധിപത്യത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ മതപ്രബോധനങ്ങളൊക്കെ സാധ്യമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് അവർ മാറി. ഇതെല്ലാം നമ്മൾ വന്ന നവോത്ഥാനത്തിൻ്റെ
6: സ്ത്രീകൾ പള്ളിയിലേക്ക്
0: അരിക്കോടൊക്കെ അതിൻ്റെ തന്നെ
6: രാഷ്ട്രീയ മുന്നേറ്റങ്ങളുടെ
0: കാര്യം. പിന്നെ വാഴക്കാടൊക്കെയുള്ള ആ സ്ഥാപനങ്ങൾ, അത്രത്തോളം ഈ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി രൂപപ്പെട്ടു വന്ന സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വലിയ ഇമ്പാക്റ്റ്. പിന്നെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ദാരിദ്ര്യമായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഈ അരക്ഷിതാവസ്ഥയ്ക്ക് കാരണം ഒക്കെ അതായിരുന്നു. ഇപ്പോൾ 21 തന്നെ ബ്രിട്ടീഷുകാരുടെ ഒരു ഒരു ഒരു കാഴ്ചപ്പാട് ഒരു മുന്നോട്ട് വെച്ചത്, ഈ മാപ്പിള മക്കൾ ഇങ്ങനെ സ്വയം ഹത്യ ആണല്ലോ. ആ അതായത് ഇങ്ങനെ ഇവരുടെ മുഖപ്പാട്ട് ജീവിക്കുന്നതെന്നല്ല പോരാടി മരിക്കുക. മുസ്ലിം സമുദായത്തിനകത്ത് ഈ ആത്മഹത്യ എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണല്ലോ. പോരാടി മരിക്കുക എന്നുള്ളതായിരുന്നു ആ കാലഘട്ടത്തിലെ ഒരാശയം. അതിലേക്കൊക്കെ അവരെ കൊണ്ടുവരുന്നതിൽ ഒരു അവർ എജ്യൂക്കേറ്റഡ് അല്ല എന്നതുകൊണ്ടായിരുന്നു അങ്ങനെ സംഭവിച്ചതെന്നുള്ള കാഴ്ചപ്പാട് ഈ ബ്രിട്ടീഷുകാർ തന്നെ മുന്നോട്ട് വച്ചു. അതുകൊണ്ടാണ് ഈ ധാരാളം സ്കൂളുകൾ തുടങ്ങാനായിട്ട്, അതാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയ്ക്ക് മിക്കവാറും ഈ മാപ്പിള സ്കൂളുകളുടെ ചരിത്രമെടുത്ത് എല്ലാറ്റിനും നൂറ്റാണ്ടിൻ്റെ ആഘോഷമായിട്ട് മാറുന്ന ഇങ്ങനെ വ്യാപകമായിട്ട് സ്കൂളുകൾ വന്നു
7: ബോധപൂർവം തുടങ്ങിയാൽ
0: ബോധപൂർവം തന്നെ അവർ തുടങ്ങി. പക്ഷേ അതെല്ലാം തന്നെ കുറേയേറെ പ്രയോജനം ചെയ്തു. ഗൾഫ് പണത്തിൻ്റെ വരവ് മാത്രമല്ല, ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഞാനൊരു ശരിക്കും എനിക്ക് കൃത്യമായിട്ടൊരു ഒരു അനുഭവം പറയാം. ഞാനൊരിക്കൽ പിന്നെ ഈ വടക്ക് കിഴക്കൻ മേഖലയിലേക്ക്, ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിലേക്ക് അസം ആ ഭാഗത്തേക്ക് യാത്ര ചെയ്യാം. എനിക്ക് പോകേണ്ടത് ന്യൂ ജൽപായ്ഗുരിയാണ്. അപ്പോൾ നക്സലേറ്റ് പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ലമായിട്ടുള്ള നക്സൽ ബാരിയിൽ പോവുക, അതൊക്കെ ആയിരുന്നു എൻ്റെ ലക്ഷ്യം. എൻ്റെ കുറച്ച് നേപ്പാളിൻ്റെ കുറച്ച് ഭാഗങ്ങളിലൂടെ യാത്ര ചെയ്യണം, എനിക്ക് വേണ്ടിയാണ് പോവാം. അപ്പം ഞാൻ ട്രെയിൻ കയറി, ഞാൻ കയറിയ ട്രെയിനിൽ അത് ഒരു ഞാനൊരു എ സി കമ്പാർട്ട്മെൻറ്റൊക്കെയാണ് ബുക്ക് ചെയ്തത്. പക്ഷേ അതിൽ കൂടുതലും ഈ വടക്ക് കിഴക്കൻ മേഖലയിൽ നിന്നൊക്കെയുള്ള തൊഴിലാളികളാണ്, സാധാരണ തൊഴിലാളികൾ. ഇവിടെയൊക്കെ പെരുമ്പാവൂരിലൊക്കെ ജോലി ചെയ്യുന്ന തൊഴിലാളികളും പിന്നെ കുറച്ച് ഭൂട്ടാൻകാരായിട്ടുള്ള കുറച്ച് വിദ്യാർത്ഥിനികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവരോട് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ യാത്ര ചെയ്തു. അപ്പം അതിൽ ഒരു മുസ്ലിം പയ്യനെ കണ്ടു. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ ഒരു പകലൊക്കെ ഇരുന്ന് വർത്താനം പറഞ്ഞപ്പോൾ അവനെന്നെ ഏട്ടാന്ന് വിളിക്കാൻ തുടങ്ങി. അവൻ മലയാളം അറിയാം. അവനെന്നെ ഏട്ടാന്ന് വിളിക്കുക. എന്നെ കുറച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് ഈ ഇസ്ലാമിക വിഷയങ്ങളിലൊക്കെ കുറച്ച് അറിവൊക്കെ ഉണ്ടെന്ന് മനസ്സിലായതുകൂടി അവൻ എന്നോട് പറഞ്ഞത്, പിന്നെ ഞാൻ മുസൽമാനാണെങ്കിലും ഞാൻ പേരിന് മാത്രമാണ് മുസൽമാൻ, ഏട്ടനറിയുന്നത് പോലും എനിക്ക് എൻ്റെ മതത്തെക്കുറിച്ച് എനിക്ക് അറിയില്ല. പന്നിമാംസം വർജ്യമാണ് എന്നതുപോലും ഞങ്ങൾക്ക് അറിയില്ല. അദ്ദേഹം പറയാം, ഞാനൊരിക്കലും, അദ്ദേഹം ആസാമിൻ്റെ അവിടെ ഉൾപ്രദേശത്ത് നിന്നാണ് അവൻ വരുന്നത്, ഞാനൊരിക്കലും ഒരു നല്ല പള്ളിയിൽ നിസ്കരിച്ചിട്ടില്ല. എന്നിട്ട് ഇവൻ ഇവിടെ കുറച്ച് 8 വർഷമായി, അവൻ കുറച്ച് മലയാളമൊക്കെ പഠിച്ചു. അപ്പം ഞാനിവിടെ വന്നപ്പോൾ പിന്നെ ഒരു ചെറിയ ഒരു ലോഡ്ജിലാണ് ഞാൻ താമസിച്ചിരുന്നത്. അപ്പോൾ രാവിലെ ഇങ്ങനെ കുട്ടികൾ കുളിച്ചൊരുങ്ങിയിട്ട് മദ്രസയിലേക്കൊക്കെ പോകുമ്പോൾ ഞാൻ അസൂയയോടുകൂടി നോക്കി നിന്നിട്ടുണ്ട്. എനിക്കതൊന്നും സാധിച്ചില്ല. മാത്രമല്ല, എല്ലാം കഴിഞ്ഞിട്ട് അവൻ എന്നോട് പറഞ്ഞൊരു ഒരു കാര്യമുണ്ട്, ഞാൻ ഇവിടുന്ന് വിവാഹം കഴിച്ചാലോ എന്ന് പോലും ഞാൻ ആലോചിക്കുന്നുണ്ട്. അത്രയേറെ ഈ ദേശം എനിക്കിഷ്ടമായി. ഇതെല്ലാം വലിയ മാറ്റങ്ങളാണ്. ആ ഒരു വടക്ക് കിഴക്കൻ മേഖലയിലൊക്കെ മുസ്ലിം സമൂഹം ജീവിക്കുന്നതും കേരളമൊക്കെ നോക്കിയാൽ ഇതിൽ ഈ നവോത്ഥാന മൂവ്മെൻറ്റുകളുടെ സ്വാധീനം, പിന്നെ ഗൾഫിലേക്കൊക്കെ പോകുന്നതോടുകൂടി ഇസ്ലാമിനെക്കുറിച്ച് തന്നെ മുസ്ലിങ്ങൾക്കൊരു വിശാലമായ കാഴ്ചപ്പാടുണ്ട്. അതവരെ സെക്കുലറാക്കി മാറ്റിയെന്നുള്ള പ്രവാചകൻ്റെ ജീവിതം വളരെയധികം മതേതരമായ കാഴ്ചപ്പാടിൽ ഇതര മതവിശ്വാസികളോട് സ്നേഹത്തോടും കൂടിയൊക്കെ കഴിയാന്നുള്ളതായിരുന്നു തന്നെ പ്രവാചകൻ്റെ തന്നെ കൽപ്പന. അതാണ് ആ അതാണ് അതൊക്കെ കുറച്ചുകൂടി ആഴത്തിൽ ഇസ്ലാമിനെ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ തീവ്രവാദം ഭീകരവാദം എന്നൊക്കെ പറയുന്നത് ആത്മവിശ്വാസം കുറയുമ്പോഴാണ്. ആത്മവിശ്വാസം കൂടും, പഠിക്കുകയും ആത്മവിശ്വാസവും കൂടുകയും ചെയ്യുമ്പോൾ, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഇസ്ലാമോഫോബിയയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇസ്ലാമിനെക്കുറിച്ച് അറിവില്ലാതിരിക്കുക. അതുകൊണ്ട് ഇസ്ലാമോഫോബിയ പുലർത്തുന്നവരോട് വെറുക്കുക, അവരെ കല്ലെറിയാനൊന്നും പോണ്ട. ഇസ്ലാം യഥാർത്ഥ ഇസ്ലാമിനെക്കുറിച്ച്, പ്രവാചകനെക്കുറിച്ച്, പ്രവാചക ചര്യകളെക്കുറിച്ച് ഒക്കെ തന്നെ അവർക്ക്
7: കൂടുതൽ പഠിപ്പിക്കുക.
0: ആ ഒരു വലിയൊരു പാഠത്തിലേക്കും നല്ലധികം ആത്മവിശ്വാസം, വിശ്വാസികൾ എന്ന നിലയിൽ അവർക്ക് വലിയ തോതിലുള്ള ആത്മവിശ്വാസം കൈവരാൻ ഈ വിദേശങ്ങളിലുള്ള പ്രവാസം ഒക്കെ കാരണമായി. ഇപ്പം എന്താ വെച്ചാൽ ഗ്ലോബലി തന്നെ ഇവിടുന്നൊക്കെ തന്നെ മറ്റ് തുർക്കിയിലേക്ക് പഠിക്കാൻ പോകുന്നു, മറ്റ് രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്നു, ഇസ്ലാമിൻ്റെ നാഗരികത രൂപപ്പെട്ട ദേശങ്ങളിലേക്ക് ഒക്കെ തന്നെ യാത്ര ചെയ്യുന്നു. അതൊക്കെ തന്നെ നമ്മളെ കാഴ്ചപ്പാടുകളെ വിപുലമാക്കി മാറ്റാൻ പലപ്പോഴും സഹായകരമായിട്ടുണ്ട്. അത് സമുദായത്തിന് വലിയ ആത്മവിശ്വാസം കൊടുത്തു. ഗൾഫിലൊക്കെ ധാരാളമായി ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദാരിദ്ര്യം മറികടന്നു, എഡ്യൂക്കേഷനിലേക്ക് നല്ല തോതിലുള്ള പ്രാധാന്യം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സമുദായത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ മലപ്പുറം ജില്ലയിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ കുതിപ്പ് എന്താണെന്ന് വെച്ചാൽ മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ള മുന്നേറ്റം തന്നെയാണ്. അതിന് തീർച്ചയായിട്ടും നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ഒരു അവർ വഴികാട്ടിയായി. ഇപ്പോൾ മറ്റേ വിഭാഗവും ആളുകളും ഒക്കെ തന്നെ അതിനും കൂടി വിദ്യാഭ്യാസത്തിന് തന്നെയാണ് പ്രാധാന്യം നൽകേണ്ടത് എന്ന തരത്തിൽ മതഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ സമന്വയം ഒരു വലിയ കുതിപ്പിന് കാരണമായിട്ടുണ്ട്.
5: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കൂടിക്കാഴ്ച. പ്രശസ്ത സാഹിത്യകാരൻ പി സുരേന്ദ്രനുമായി പീസ് റേഡിയോ പ്രതിനിധി അബ്ദുൽ ഹമീദ് പറപ്പൂർ നടത്തിയ പ്രത്യേക അഭിമുഖം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി
1: സ്വലാം
0: വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ചരിത്രമാണ് അസ്ഹാബുൽ കഹ്ഫിൻ്റെ ചരിത്രം. മൂന്നാളുകൾ ഗുഹയിൽ കുടുങ്ങി, അവർ മൂന്ന് പേരും പ്രാർത്ഥിക്കുന്ന ഒരു രംഗമുണ്ട്. ഗുഹയിൽ കുടുങ്ങി, ഗുഹാമുഖത്തെത്തിയപ്പോൾ അതിൻ്റെ മുഖത്ത് വലിയൊരു പാറക്കല്ല് വന്നടഞ്ഞു. അങ്ങനെ മൂന്ന് പേരും തള്ളുകയും ആ ഒരു ശക്തി കൊണ്ടൊരിക്കലും ആ പാറക്കല്ലിനെ നീക്കാൻ സാധിക്കാതിരുന്ന് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് അവരൊരാൾ പറയുന്നത്, നമുക്ക് നമ്മൾ ചെയ്തു വെച്ച നന്മകൾ വെച്ച് എന്ത് ചെയ്യാം, റബ്ബിനോട് പ്രാർത്ഥിക്കാം എന്നുള്ളത്. ആ സമയത്ത് ഓരോരുത്തരും ഓരോ നന്മകൾ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒന്നാമത്തെ ആൾ പ്രാർത്ഥിക്കുന്നത്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്, ഒന്നാമത്തെ ആൾ പ്രാർത്ഥിക്കുന്നത് ഞാൻ ഒരു ആട്ടിനെ കറക്കുന്ന ആട്ടിനായിരുന്നു. അദ്ദേഹം ഒരു ദിവസം പാല് കറന്നു വന്നപ്പോൾ എൻ്റെ മാതാപിതാക്കളോട് ഉറങ്ങിപ്പോയി. എൻ്റെ മാതാപിതാക്കൾ ഉണരുന്നത് വരെ ഞാൻ അവരോടൊപ്പം കാത്തിരുന്ന് അതിനുശേഷം ഉണർന്നതിന് ശേഷം അവർക്ക് പാല് കൊടുത്തതിന് ശേഷം എൻ്റെ മക്കൾക്ക് പോലും ഞാൻ എന്ത് ചെയ്തത്, മക്കൾക്കും ഭാര്യക്കുമൊക്കെ പാല് കൊടുത്തത് എന്നുള്ളതാണ്. രണ്ടാമത്തെ വ്യക്തി പറയുന്നത്, ഞാൻ എനിക്കൊരു നല്ല സുന്ദരിയായ എൻ്റെ അമ്മാവൻ്റെ മകളുണ്ടായിരുന്നു, അവരുമായിട്ടൊരു തിന്മക്ക് വേണ്ടി അവസരം ലഭിച്ചു, അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒത്തുവന്ന് അവളുടെ ദേഹത്തിരുന്ന സമയത്ത് അള്ളാഹുവിനെ ഓർത്ത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആ തിന്മയിൽ നിന്ന് മാറി നിന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ ആൾ പറഞ്ഞ പ്രാർത്ഥന, എനിക്കൊരു ആൾ ജോലിക്ക് വേണ്ടി ഞാൻ വിളിച്ചു, അയാൾ കൂലി വാങ്ങാതെ പോയി, അദ്ദേഹത്തിൻ്റെ കൂലി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഒരു ആടിനെ വാങ്ങി, എന്നിട്ട് അതിനെ വളർത്തി, അതിനെ അത് ആ ആടുകൾ പെറ്റുപെരുകി ധാരാളം മലഞ്ചെരുവോളം അതെന്ത് ചെയ്തു ആയി മാറി. ഒരു ദിവസം അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഈ ആടുകളെ മുഴുവനും ഞാൻ എന്ത് ചെയ്തു, ആടുമാടുകളെ മുഴുവനും ഞാൻ അത് അദ്ദേഹത്തിന് കൊടുത്തു എന്നുള്ളതാണ് ഞാനത് പറയാനുള്ള വിഷയം. ഈ സംഭവം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ നമുക്ക് പലപ്പോഴും ചിന്തിക്കേണ്ടത്, പ്രവാചകൻ്റെ ഓരോ കഥ ഓരോ പറഞ്ഞ ഓരോ സംഭവങ്ങളും നമുക്ക് ചില പാഠങ്ങളുണ്ട് എന്നുള്ളതാണ്. നമ്മളിങ്ങനെ ഒന്ന് ആലോചിച്ച് ചില പണ്ഡിതന്മാരൊക്കെ പറയാറുണ്ട്, പണ്ഡിതന്മാർ പറയുന്നതായി കാണാൻ സാധിക്കും, ആ ഗുഹാമുഖത്ത് കുടുങ്ങിയത് മൂന്ന് പേർക്ക് പുറമെ നാല് പേരായിരുന്നു ഗുഹാമുഖത്ത് കുടുങ്ങിയത് എന്നുണ്ടെങ്കിൽ, നാലാമതായി നമ്മൾ ഓരോരുത്തരുമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ
1: നമുക്കെന്താണ് പ്രാർത്ഥിക്കാനുള്ളത്?
0: അതെ, നമുക്കെന്തായിരിക്കും നമ്മുടെ റബ്ബിനോട് രഹസ്യമായി ചെയ്ത അല്ലെങ്കിൽ ഇത്തരത്തിൽ ചെയ്ത നന്മകളെടുത്ത് പ്രാർത്ഥിക്കാനുണ്ടാവുക എന്ന് നമ്മൾ സ്വയം ഒന്ന് ആലോചിക്കണം. ആ ആലോചനയിൽ നിന്നായിരിക്കും പലപ്പോഴും നമ്മൾ ഇതുവരെ നന്മകൾ ഓരോന്നും നമ്മളെന്ത് ചെയ്യും, ഇത് പ്രാർത്ഥിക്കാൻ പറ്റുമോ, ഇത് പ്രാർത്ഥിക്കാൻ പറ്റുമോ നമ്മളെന്ത് ചെയ്യും നോക്കിക്കൊണ്ടിരിക്കും. പക്ഷേ അപ്പോഴൊക്കെ ആ ചെയ്ത നന്മകളൊക്കെ ഒരു പക്ഷേ നമ്മളെടുക്കുമ്പോൾ നമ്മളറിയാതെ അതിൽ വന്നു പോയ ഓരോ അപാകതകൾ നമ്മളിലേക്ക് എന്ത് ചെയ്യൂ കടന്നു വരുമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മൾ ഇത്തരത്തിലുള്ള ഒരുപാട് നന്മകൾക്ക് കാരണക്കാരാവണം. റബ്ബിനോട് എടുത്തു പ്രാർത്ഥിക്കാൻ കഴിയുന്ന ചില നന്മകൾ നമുക്ക് എന്ത് ചെയ്യണം, ഉണ്ടാകണം. ഈ മൂന്ന് സഹാബിമാർ, ഈ മൂന്ന് അസ്ഹാബുൽ കഹ്ഫിൻ്റെ ആളുകളെപ്പോലെ എൻ്റെ റബ്ബിനോട് എനിക്ക് ഒരു പ്രയാസഘട്ടത്തിൽ, റബ്ബേ ഞാൻ ചെയ്ത ഈ നന്മ നിൻ്റെ വജുഹ് മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ്, അതുകൊണ്ട് ഈ പ്രയാസത്തിൽ നിന്ന് എന്നെ കരകയറ്റി തരണമെന്ന് റബ്ബിനോട് എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കോൺഫിഡൻസ് ഉള്ള അത്തരം ചില നന്മകൾ നമുക്ക് എന്ത് ചെയ്യണം, ഉണ്ടാകണമെന്നാണ് ഒരു അനുഭവത്തിൽ അല്ലെങ്കിൽ ഒരു എളിയ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നത്. ഇൻഷാല്ലാ നമ്മൾ ഈ ഒരു അനുഭവത്തിൽ നിന്ന് നമുക്ക് ചില പാഠങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്.
2: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. പ്രീമെട്രിക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. ശുചീകരണ തൊഴിൽ ഏർപ്പെടുന്നവരുടെ മക്കൾക്ക് സെൻട്രൽ പ്രീമെട്രിക് സ്കോളർഷിപ്പ് പദ്ധതിയിൽ അപേക്ഷിക്കാം. 2026-27 അധ്യയന വർഷം സർക്കാർ എയ്ഡഡ്, സർക്കാർ അംഗീകൃത അൺഎയ്ഡഡ് സ്കൂളുകളിൽ 1 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ 15 ആഗസ്റ്റിനകം അപേക്ഷിക്കണം. പദ്ധതിക്ക് ജാതിമത വരുമാന പരിഗണനകൾ ഇല്ല. അപേക്ഷകർ സ്കൂളിൽ നിന്നും ഇ ഗ്രാൻഡ്സ് പോർട്ടൽ മുഖേന ഓൺലൈനായി നൽകണം. കൂടുതൽ വിവരങ്ങൾ അതത് ബ്ലോക്ക് അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി പട്ടികജാതി വികസന ഓഫീസുകളും ലഭിക്കുന്നതാണ്. പ്രീമെട്രിക് സ്കോളർഷിപ്പ് സംബന്ധിച്ച് വിശദവിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
2: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന് പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു

0: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ളുൽ ഖുർആൻ സൂറ ഫത്തഹ് വചനം 11 ക്ലാസ്സെടുക്കുന്നത് ബഹുമാന്യനായ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ ഫത്ഹിലെ 11-ാമത്തെ ആയത്തിൻ്റെ അവസാനത്തെ ചെറിയൊരു ഭാഗം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഇൻഷാ അല്ലാ അത് ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. ആദ്യം ആയത്തൊന്ന് പൂർണ്ണമായി പാരായണം ചെയ്യാം.

0: പതിനൊന്നാമത്തെ ആയത്തുവരെയാണ് നാം മനഃപ്പാഠമാക്കിയത്. എല്ലാ ദിവസവും ആദ്യവചനം മുതൽ എല്ലാവരും പാരായണം ചെയ്യുന്നുണ്ടാകും. അത് നമ്മുടെ തുടർ പഠനത്തിന് അനിവാര്യമാണ് എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാ നാളെ അടുത്ത ആയത്തുമായി വീണ്ടും കാണാം. അള്ളാഹുവിൻ്റെ ഗ്രന്ഥം കൃത്യമായി പഠിക്കാനും അത് മനഃപ്പാഠമാക്കാനും ജീവിതത്തിൽ നിലനിർത്താനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: ജസാകുമുല്ലാഹു ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ, സൂറ ഫത്ഹ് വചനം 11 ഭാഗം 2. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ബഹുമാന്യനായ ജാഫർ സലഫി.
2: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.

0: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പഠിക്കാം നമുക്ക് ഒരു തിരുമൊഴി ഒരു ദിനം, പ്രവാചകന്മാരുടെ പ്രത്യേകതകൾ, ഭാഗം രണ്ട്. അവതരണം അനൂസ് മഞ്ചേരി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുടെ പ്രത്യേകതകളായിരുന്നു കഴിഞ്ഞ ഒരു ഭാഗത്ത് നാം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് മരണപ്പെട്ട സ്ഥലത്ത് തന്നെ കബറടക്കുക എന്നുള്ളതാണ്. പ്രവാചകന്മാരുടെ പ്രത്യേകതകളിൽപ്പെട്ടതാണ് അവർ എവിടെയാണോ മരണപ്പെട്ടത് അവിടെ തന്നെ അവരെ മറവ് ചെയ്യുകയും വേണം എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ട സമയത്ത് എവിടെ മറവ് ചെയ്യണം എന്നത് സ്വഹാബിമാർക്കിടയിൽ വലിയൊരു ചർച്ച ഉണ്ടാവുന്നുണ്ട്. ഈ സമയത്ത് നബിമാർ എവിടെയാണോ മരണപ്പെട്ടത് അവിടെ തന്നെ അവർ മറവ് ചെയ്യപ്പെടണം എന്ന പ്രവാചക വചനം പറയപ്പെട്ടപ്പോൾ എല്ലാവരും അതിൽ യോജിക്കുകയും ആയിഷയുടെ മുറിയിൽ, ആയിഷബിയുടെ ഹുജറയിലാണ് മറവ് ചെയ്യുകയും ചെയ്തത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ആർക്കും കാണാനാകാത്ത വിധത്തിൽ ശക്തമായ മതിൽക്കെട്ടുകൾക്കുള്ളിൽ വരാനുള്ള കാരണം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് നമുക്ക് കാണാൻ പറ്റും. അന്ന ആയിഷത്ത ഖാലത്ത് ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മറദിഹി അല്ലദീ ലം യഖും മിൻഹു ലഅനല്ലാഹു അൽയഹൂദ വന്നസ്വാറ അത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ ഖാലത്ത് ഫലൗല ദാക ഉബ്രിസ ഖബ്റുഹു ഗൈറ അന്നഹു ഖുശിയ അൻ യുത്തഖദ മസ്ജിദൻ. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം, അവർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട രോഗത്തിലായിരിക്കെ അവിടുന്ന് പറഞ്ഞു ജൂതന്മാരെയും നസ്വാറാക്കളെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു, അവർ തങ്ങളുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധനാലയമാക്കി. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു അതില്ലായിരുന്നുവെങ്കിൽ അവിടത്തെ ഖബർ വെളിവാക്കപ്പെടുമായിരുന്നു, അതുകൂടാതെ അത് അതായത് ഖബർ ആരാധനാലയമാക്കപ്പെടുമെന്ന് അവിടുന്ന് ഭയപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ ഹദീസിനെ വിശദീകരിക്കുന്ന സ്ഥലത്ത് ഇമാം നബവി റഹിമഹുള്ള പറഞ്ഞതായിട്ട് നമുക്ക് കാണാം, പണ്ഡിതന്മാർ പറഞ്ഞു നിശ്ചയമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖബറും മറ്റുള്ളവരുടെ ഖബറും ആരാധനാലയമാക്കുന്നതിനെ വിലക്കിയത് അതിനോടുള്ള ഖബറിനോടുള്ള ആദരവ് അമിതമാകുമെന്നും അത് മുഖേന ആളുകൾ കുഴപ്പത്തിലാക്കുമെന്നും ഭയപ്പെട്ടതിനാലാണ്. അങ്ങനെ ചിലപ്പോൾ കഴിഞ്ഞുപോയ സമുദായങ്ങളിൽ സംഭവിച്ച പോലെ കുഫറിലേക്ക് അത് എത്തുകയും ചെയ്യും. മുസ്ലിമുകൾ അധികരിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി വിപുലീകരിക്കുന്നതിന് സ്വഹാബിമാർക്കും താബിഈങ്ങൾക്കും ആവശ്യമായപ്പോൾ വിശ്വാസികളുടെ ഉമ്മമാരുടെ വീടുകളും അതിൽ മസ്ജിദ് നബവി ഉൾപ്പെടുമാറ് അതിൻ്റെ വിപുലീകരണം നീട്ടി. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുറിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവിടുത്തെ രണ്ട് കൂട്ടുകാരായ അബൂബക്കറും ഉമറും എന്നിവരെയും മറവ് ചെയ്തിട്ടുള്ള സ്ഥലം ഈ അതിൽ ഉൾപ്പെട്ടതാണ്. ഖബറുകൾ പള്ളിയിൽ പ്രകടമാകാതിരിക്കാനും പൊതുജനങ്ങൾ അതിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാതിരിക്കാനും ഒരു ജാഗ്രത ലഭിക്കാനും അവർ സ്വഹാബികളും താബിഈകളും ഖബറിനെ ചുറ്റും ഉയർന്നു നിൽക്കുന്ന ഒരു മതിൽ കെട്ടി. പിന്നീട് അവർ ഖബറിന്റെ വടക്കുവശത്തുള്ള രണ്ട് മൂലയിൽ നിന്ന് രണ്ട് ചുമരുകൾ നിർമ്മിച്ചു. അങ്ങനെ ഒരാൾക്കും ഖബറിനെ മുന്നിട്ട് നിൽക്കാൻ സാധിക്കാത്ത വിധം അവ ചുമരുകൾ രണ്ടും ചേർത്ത് പണിതു. ഇതുകൊണ്ടാണ് ഹദീസിൽ ഇപ്രകാരം പറഞ്ഞത്, അതില്ലായിരുന്നെങ്കിൽ പൊതുജനങ്ങൾ അതിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുന്നതിന് തൊട്ട് പേടിയില്ലായിരുന്നെങ്കിൽ അവിടുത്തെ ഖബർ വെളിവാക്കപ്പെടുമായിരുന്നു, അതിനു പുറമെ ഖബറിനെ ആരാധനാലയമായി സ്വീകരിക്കുന്നതിനെ തൊട്ടുള്ള ഭയവും അതിന് കാരണമാണ് എന്ന് ഷറഹ് മുസ്ലിമിൽ ഇമാം നബവി റഹിമഹുള്ള പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അടുത്ത പ്രവാചകന്മാരുടെ പ്രത്യേകതകളായിട്ട് നമ്മളോട് പഠിപ്പിക്കപ്പെട്ടുള്ളത് പ്രവാചകന്മാരുടെ ശരീരം മണ്ണ് തിന്നുകയില്ല എന്നുള്ളതാണ്. അൻ ഔസ് ഇബ്നു ഔസിൻ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമൽ ജുമഅത്തി ഫീഹി ഖുലിഖ ആദമു വഫീഹി ഖുബില വഫീഹി നഫ്ഖതു വഫീഹി സഅഖതു فأكثروا علي من الصلاة فيه فإن صلاتكم معروضة علي قال قالوا يا رسول الله وكيف تعرض صلاتنا عليك وقد أرمت يقولون بليتك فقال إن الله عز وجل حرم على الأرض أجساد الأنبياء عوس بن عوس رضي الله عنه لنن نبيدنا പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തീർച്ചയായും നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് വെള്ളിയാഴ്ചയാകുന്നു. ആ ദിവസത്തിലാണ് ആദം സൃഷ്ടിക്കപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ആത്മാവ് പിടിക്കപ്പെട്ടതും ആ ദിവസത്തിലായിരുന്നു. ആ ദിവസത്തിലാണ് കാഹളത്തിലൂതൽ. ആ ദിവസത്തിലാകുന്നു എല്ലാവരും ബോധരഹിതരാവൽ. അതുകൊണ്ട് അന്ന് നിങ്ങൾ എന്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് പ്രദർശിക്കപ്പെടുന്നുണ്ട്. അനുചരണന്മാർ ചോദിച്ചു, പ്രവാചകരെ, ശരീരം ദ്രവിച്ച് മണ്ണായിക്കഴിഞ്ഞാൽ ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് താങ്കൾക്ക് എങ്ങനെയാണ് പ്രദർശിക്കപ്പെടുക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയം അള്ളാഹു പ്രവാചകന്മാരുടെ ശരീരങ്ങൾ ഭൂമിക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു. അപ്പൊ ഈ ഒരു ഹദീസിൽ വ്യക്തമാണ്, പ്രവാചകന്മാരുടെ ശരീരം ഒരിക്കലും മണ്ണ് ഭക്ഷിക്കുകയില്ല, മണ്ണ് തിന്നുകയില്ല എന്നുള്ളത്. അതുപോലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഖബറുകളിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അനസ് റളിയല്ലാഹു അൻഹു അനി നബീ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല അൽ അംബിയാഉ സ്വലവാത്തുല്ലാഹി അലൈഹിം അഹ്യാഉ ഫീ ഖുബൂരിഹിം യുസല്ലൂൻ. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രവാചകന്മാർ അവരുടെ ഖബറുകളിൽ ജീവിച്ചിരിക്കുന്നവരാണ്. ഈ ജീവിതം ഒരിക്കലും ഭൗതിക ജീവിതം പോലെയുള്ള ഒരു ജീവിതമല്ല, തികച്ചും ബർസഖിയായിട്ടുള്ള ഈ ലോകവുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു ജീവിതമാണ് ഖബറിലുണ്ടാവുക, പ്രവാചകന്മാർക്ക് ഖബറിലുണ്ടാവുക എന്നുള്ളതാണ്. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹിമഹുള്ള പറയുന്നതായിട്ട് നമുക്ക് കാണാം, നീ അറിയുക, പ്രവാചകന്മാർക്കുണ്ടെന്ന് ഈ ഹദീസ് സ്ഥിരപ്പെടുത്തിയിട്ടുള്ള ജീവിതം നിശ്ചയമായും ബർസഖിയായ ജീവിതമാകുന്നു. ഐഹിക ജീവിതത്തിലെ ഒന്നുമില്ല. അതിനാൽ നമുക്കിടയിൽ അറിയപ്പെട്ട യാതൊന്നും കൊണ്ടും സാദൃശ്യപ്പെടുത്താതെ എങ്ങനെയെന്ന് അതിന് ഉദാഹരണം പറയാതെ അതിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്. ഇത്തരം കാര്യങ്ങളിൽ ഹദീസിൽ വന്നതുപോലെ വിശ്വസിക്കലാണ് വിശ്വാസികൾ സ്വീകരിക്കേണ്ട നിർബന്ധമായിട്ടുള്ള സമീപനം. അല്ലാതെ നബി ഖബറിൽ തിന്നുകയും കുടിക്കുകയും അവിടുത്തെ ഭാര്യമാരുമായി ഇണചേരുകയും ചെയ്യുന്നെന്ന് പറഞ്ഞ് നബിയുടെ ഖബറിലെ ജീവിതം സാക്ഷാൽ ഐഹിക ജീവിതം പോലെയാണെന്ന് വാദിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ച വിദഗ്ധികളെ പോലെ ഖിയാസുകൊണ്ടോ അഭിപ്രായങ്ങൾ കൊണ്ടോ ഒന്നും അതിലേക്ക് കൂട്ടാതെ ഹദീസിൽ വന്നതുപോലെ എന്താക്കണം, നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകളാണ്. എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു ഉത്തരം നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. അൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലികുല്ലി നബിയ്യിൻ ദഅ്വതുൻ മുസ്തജാബതുൻ ഫതഅജ്ജല കുല്ലു നബിയ്യിൻ ദഅ്വതുഹു വ ഇൻ ഇഖ്തബതു ദഅ്വതി ശഫാഅത്തൻ ലിഉമ്മതി യൗമൽ ഖിയാമത്തി فهي نائلة إن شاء الله من مات من أمتي لا يشرك بالله شيئا. أبو هريرة رضي الله عنه നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ നബിക്കും ഉത്തരം ലഭിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എല്ലാവരും ആ പ്രാർത്ഥന ദുനിയാവിൽ വെച്ച് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞു. എന്റെ പ്രാർത്ഥന അന്ത്യദിനത്തിൽ എന്റെ സമുദായത്തിന് വേണ്ടി ശുപാർശക്ക് മാറ്റിവെച്ചിരിക്കുന്നു. അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം എന്റെ സമുദായത്തിലെ ശിർക്ക് ചെയ്യാത്തവർക്ക് അത് ലഭിക്കുന്നതുമാണ് എന്നുള്ളതാണ്. ഈ ഒരു ഹദീസിൽ അള്ളാഹുന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മോടുള്ള മനുഷ്യൻ തന്റെ ഉമ്മത്തിനോടുള്ള കാരുണ്യം എത്ര ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ സമുദായത്തിലെല്ലാവരും ഹാജരാകുന്ന മഹ്ഷറ ആ സന്ദർഭത്തിലേക്ക് തനിക്ക് ഉത്തരം ലഭിക്കുമെന്ന് ഉറപ്പുള്ള പ്രാർത്ഥന അവിടുന്ന് നമുക്കായി നീട്ടിവെച്ചിരിക്കുന്നു എന്നാണ് ഈ ഹദീസിൽ പറയുന്നത്. മറ്റൊരു പ്രത്യേകത, പ്രവാചകന്മാർ സമ്പത്ത് അനന്തരമാക്കി പോകില്ല എന്നുള്ളതാണ്. അള്ളാഹു പ്രവാചകന്മാരെ ജനങ്ങൾക്ക് മാർഗദർശനം നൽകാൻ വേണ്ടിയാണ് അയച്ചിട്ടുള്ളത്. പ്രവാചകന്മാർ ജനങ്ങളിൽ നിന്ന് വല്ലതും ആഗ്രഹിച്ചിരുന്നില്ല. തങ്ങൾക്കോ തങ്ങളുടെ കുടുംബത്തിനോ സമ്പാദിച്ചു കൂട്ടാനും അവർ ആഗ്രഹിച്ചിരുന്നുമില്ല. അവരുടെ സമ്പത്ത് അവരുടെ കാലശേഷം അനന്തരമായി പിൻതലമുറക്കാർക്ക് നിഷിദ്ധമാക്കപ്പെടുക പോലും ഉണ്ടായി. ഇന്നൽ അംബിയ ലം യുവജ്ജിസു ദീനാറൻ വല ദിർഹമൻ ഇന്നമാ വജ്ജിസുൽ ഇൽമ. തീർച്ചയായും പ്രവാചകന്മാർ ദിർഹമോ ദീനാറോ അനന്തരമാക്കുന്നില്ല. നിശ്ചയമായും അവർ അനന്തരമാക്കി പോകുന്നത് അറിവാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്നതായിട്ട് കാണാൻ പറ്റും. മറ്റുള്ളൊരു പ്രത്യേകത, പ്രവാചകന്മാരെല്ലാം പുരുഷന്മാരാണ്. വമാ അർസൽനാ ഖബ്ലക ഇല്ലാ റിജാലൻ നൂഹീ ഇലൈഹിം ഫസ്അലൂ അഹ്ല അഹ്ലദ്ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിനക്ക് മുമ്പ് പുരുഷന്മാരെ അല്ലാതെ നാം ദൂതന്മാരെ നിയോഗിച്ചിട്ടില്ല. അവർക്ക് നാം ബോധന നൽകുന്നു. നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ വേദക്കാരോട് ചോദിച്ചു നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർത്തും മനുഷ്യരിൽ നിന്ന് ഏറെ വ്യത്യസ്തതയുണ്ട്, ഏറെ പ്രത്യേകതകളുണ്ട് ഈ പ്രവാചകന്മാർക്ക്. ആ പ്രവാചകന്മാരുടെ ജീവിതം നമ്മുടെ ആ പ്രവാചകന്മാരുടെ ജീവിതം പഠിച്ചുകൊണ്ട് ആ ജീവിതത്തിലുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതം ക്രമീകരിക്കുക. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രവാചകന്മാരുടെ പ്രത്യേകതകൾ ഭാഗം 2 അവതരിപ്പിച്ചത് അനൂസ് മഞ്ചേരി. പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കാൻ സമയമായി. ഇസ്തിഗ്ഫാറിന്റെ മഹത്വം എന്ന വിഷയം അവതരിപ്പിക്കുന്നു ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, തെറ്റുകൾ ചെയ്യുക എന്ന ഒരു പ്രകൃതത്തിലാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. തെറ്റിലേക്ക് നയിക്കുന്ന പല സാഹചര്യങ്ങളും മനുഷ്യരുടെ മുന്നിലുണ്ട്. മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്ന പിശാജ് മനുഷ്യരുടെ കൂടെയുണ്ട്. അതല്ലാത്ത മറ്റു പല സാഹചര്യങ്ങളും തോന്നിവാസങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാൻ അവൻ്റെ ചുറ്റുപാടുമുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. എന്നാൽ പാപങ്ങൾ സംഭവിച്ച മനുഷ്യർക്ക് ആ പാപങ്ങൾ കഴുകിക്കളയാനുള്ള മാർഗമാണ് തൗബ എന്ന് പറഞ്ഞാൽ. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, കുല്ലു ബനി ആദമ ഖത്വാഉൻ, എല്ലാ മനുഷ്യന്മാരും തിന്മകൾ ചെയ്യും. വഖൈറുൽ ഖത്വാഇൻ അത്തവ്വാബൂൻ, എന്നാൽ ഈ തിന്മകൾ ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ളത് തൗബ ചെയ്യുന്നവരാണ്, പശ്ചാത്തപിക്കുന്നവരാണ്. ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. അപ്പോൾ തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിലുറച്ചു നിൽക്കാതെ തൗബ ചെയ്ത് മടങ്ങി പിന്നീട് തെറ്റുകൾ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കുന്നവരാണ് വിശ്വാസികൾ എന്നർത്ഥം. സൂറത്ത് ആലു ഇമ്രാനിൻ്റെ 135-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞില്ലേ, വല്ലദീന ഇദാ ഫഅലു ഫാഹിഷത്തൻ, വിശ്വാസികളുടെ പ്രത്യേകത അവർ ഒരു മ്ലേച്ഛമായ കാര്യം ചെയ്താൽ, ഔ ളലമു അംഫുസഹും, അല്ലെങ്കിൽ അവരുടെ നഫ്സിനോട് തന്നെ അക്രമം ചെയ്താൽ അഥവാ പാപങ്ങൾ തെറ്റുകൾ ചെയ്താൽ, ദക്കറുല്ലാഹ്, അവർ അള്ളാഹുവിനെ ഓർക്കും. ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, അവരുടെ പാപങ്ങളെ തൊട്ട് അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തും. വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാണ് പാപങ്ങൾ പൊറുക്കുക? എന്നിട്ട് അള്ളാഹു വിശ്വാസികളെക്കുറിച്ച് പറയുന്നത്, വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് ബോധപൂർവം വിശ്വാസികൾ എന്ത് ചെയ്യൂല, തങ്ങളുടെ പാപങ്ങളിൽ ഉറച്ചു നിൽക്കുകയില്ല. ചെയ്ത തെറ്റ് പശ്ചാത്തപിച്ച് മടങ്ങാതെ ഒരു കുറ്റബോധവുമില്ലാതെ അതിൽ തന്നെ ഉറച്ചു നിന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്ത് ആ ഒരവസ്ഥ വിശ്വാസികൾക്കുണ്ടാവുകയില്ല. തെറ്റുകൾ സംഭവിക്കും, സ്വാഭാവികമാണ്. എന്നാൽ പിന്നീട് അള്ളാഹുവിനെ ഓർക്കും, ഇസ്തിഗ്ഫാർ നടത്തും, ആത്മാർത്ഥമായി തൗബ ചെയ്യും, ആ പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യും. മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുള്ള പറയുന്നുണ്ട്, അൽ മആസി, പാപങ്ങൾ എന്ന് പറഞ്ഞാൽ, സിൽസിലത്തുൻ ഫീ ഉനുഖിൽ ആസി, അത് പാപം ചെയ്യുന്നവൻ്റെ കഴുത്തിലെ ഒരു ചങ്ങലയാണ്, അതവനക്ക് പൊട്ടിക്കാൻ സാധിക്കുകയില്ല. ഇല്ലൽ ഇസ്തിഗ്ഫാർ വത്തൗബ, തൗബയും ഇസ്തിഗ്ഫാറും കൊണ്ടല്ലാതെ അവന് ആ ചങ്ങല പൊട്ടിക്കാൻ സാധിക്കുകയില്ല. അപ്പം അതുകൊണ്ട് തന്നെ പാപങ്ങൾ സംഭവിച്ചു പോയാൽ തൗബ ചെയ്യുക, ധാരാളമായി ഇസ്തിഗ്ഫാറുകളും അധികരിപ്പിക്കുക. അള്ളാഹു നമ്മോട് തൗബ ചെയ്യാൻ കൽപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ബക്കറയിലെ 199-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, വസ്തഗ്ഫിറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടുക. ഇന്നല്ലാഹ ഗഫൂറു റഹീം, അള്ളാഹു എല്ലാം പൊറുക്കുന്നവനും കരുണാവാരിധിയുമാകുന്നു. അതുപോലെ സൂറത്തു ഹൂദിൻ്റെ 3-ാമത്തായത്തിൽ അള്ളാഹു പറയുന്നത്, വ അനിസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുക. സുമ്മ തൂബൂ ഇലൈഹി, പിന്നീട് അവനോട് അവനിലേക്ക് തൗബ ചെയ്യുകയും ചെയ്യുക. അതുമാത്രമല്ല, തൗബ ചെയ്യുന്നവരെ അള്ളാഹു പുകഴ്ത്തുന്നുണ്ട്. സൂറത്തു ആലു ഇമ്രാന്റെ 17-ാമത്തായത്തിൽ അള്ളാഹു സത്യവിശ്വാസികളുടെ ലക്ഷണം പറയുന്നിടത്ത് പറഞ്ഞത്, വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, പ്രഭാതത്തിൻ്റെ മുന്നോടി അഥവാ സുഹൂറിൻ്റെ അത്താഴത്തിൻ്റെ സമയത്ത് അവർ ഇസ്തിഗ്ഫാർ നടത്തുന്നവരാകുന്നു എന്നാണ്. അതേപോലെ തന്നെ സൂറത്ത് ദാരിയാത്തിന്റെ 18-ാമത്തെ ആയത്തിലും ഇതേ ആശയത്തിൽ അള്ളാഹു പറയുന്നു, വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, അവർ സുഹൂറിന്റെ അത്താഴത്തിന്റെ സമയത്ത് പാപമോചനം തേടുന്നു. അമ്പിയാക്കളുടെ ചരിത്രം എടുത്തു പരിശോധിക്കുമ്പോൾ ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ള പറഞ്ഞതെന്താ? പാപം ചെയ്ത് ഭൂമിയിലേക്ക് വന്നപ്പോൾ കാല ആദ നബിയും ഹവ്വാ ബീവിയും പറഞ്ഞു, റബ്ബനാ ളലംനാ അംഫുസന, ഞങ്ങളുടെ റബ്ബെ, ഞങ്ങളുടെ ശരീരത്തോട് ഞങ്ങൾ അക്രമം ചെയ്തു. വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ല എങ്കിൽ, നീ ഞങ്ങളോട് കരുണ കാണിച്ചിട്ടില്ല എങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോവുക തന്നെ ചെയ്യും. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗബ ചെയ്തു. സൂറത്തു ആറാഫിന്റെ 23-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമോ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അല്ല പറയുന്നുണ്ട്, റബ്ബിഗ്ഫിർലീ, റബ്ബേ എനിക്ക് നീ പുറത്തു തരേണമേ, വലിവാലിദയ്യ എന്റെ മാതാപിതാക്കൾക്കും നീ പുറത്തു തരേണമേ, വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ, വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, വിശ്വാസിയായിക്കൊണ്ട് എന്റെ ഭവനത്തിലേക്ക് പ്രവേശിച്ചവനെയും വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും നീ പുറത്തു കൊടുക്കണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് സൂറത്തു നൂഹിലെ അവസാനത്തായത്തിൽ കാണാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ള പറയുന്നു, അദ്ദേഹം പറഞ്ഞു, റബ്ബി എന്റെ റബ്ബേ, ഇന്നീ ളലം തു നഫ്സീ, ഞാൻ എന്റെ നഫ്സിനോട് അക്രമം ചെയ്തു, ഫഗ്ഫിർലീ, അതുകൊണ്ട് നീ പുറത്തു തരേണമേ, ഫഗ്ഫറ ലഹ്, അപ്പോൾ അള്ളാഹു പുറത്തു കൊടുത്തു. സൂറത്തുൽ ഖസസിൽ നമുക്കത് കാണാം. അതുപോലെ തന്നെ മഹാനായ ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സൂറത്തു ഹൂദിന്റെ 90-ാമത്തായത്തിൽ അള്ളാഹു അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്, വസ്തഗ്ഫിറൂ റബ്ബക്കും, അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തൂ, സുമ്മ തൂബൂ ഇലൈഹ്, പിന്നീട് അവനിലേക്ക് ഖേദിച്ചു മടങ്ങൂ, ഇന്ന റബ്ബി റഹീമുൻ വദൂദ്, എന്റെ റബ്ബ് കരുണാവാരിധിയും ഏറെ സ്നേഹമുള്ളവനുമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അള്ളാഹു പറഞ്ഞതെന്താ? വസ്തഗ്ഫിറില്ലാഹ്, നീ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്ക്, ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമ, അള്ളാഹു പൊറുക്കുന്നവനും കരുണാവാരിധിയുമാകുന്നു. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല മറ്റൊരായത്തിൽ പറയുന്നു, ഫസ്ബിർ, നബിയെ താങ്കൾ ക്ഷമിക്കുക, ഇന്ന വഅദല്ലാഹി ഹഖ്, തീർച്ചയായും അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്, വസ്തഗ്ഫിർ ലിദംബിക്, താങ്കളുടെ പാപത്തിന് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്യുവീൻ. എന്നാൽ നമ്മുടെ പ്രവാചകനാകട്ടെ ഒരു പാപങ്ങളും ചെയ്യാത്ത വ്യക്തിയാണ്. ഒരു പാപവും ചെയ്യാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ധാരാളമായി ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നു എന്നാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യാ യുഹന്നാസ്, ഓ ജനങ്ങളെ, തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുവീൻ, ഫഇന്നീ അതൂബു ഫിൽ യൗമി ഇലൈഹി മിഅത്ത മറ, തീർച്ചയായും ഞാൻ അല്ലാഹുവിലേക്ക് ഒരു ദിവസം 100 പ്രാവശ്യം തൗബ ചെയ്യുന്നുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതുപോലെ മറ്റൊരു ഹദീസിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയുന്നത്, കുന്ന ലനഉദ്ദു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മജ്ലിസിൽ വാഹിദ് മിഅത്ത മറ യഖൂൽ റബ്ബിഗ്ഫിർലീ വതുബ് അലയ്യ ഇന്നക അൻതത് തവ്വാബുർ റഹീം, അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ട് 100 തവണ ഒരു മജ്ലിസിലിരുന്നു കൊണ്ട് റസൂലുള്ളാഹി പറയുന്നത് ഞങ്ങൾ എണ്ണിയിരുന്നു എന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ ധാരാളമായിട്ട് ഇസ്തിഗ്ഫാർ നടത്തുക എന്നുള്ളത് പ്രവാചകന്മാരുടെ പ്രകൃതത്തിൽപ്പെട്ടതാണ്. നമ്മോടും അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ച കാര്യമെന്താണ്? അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസിൽ കാണാം, സമീഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, ഖാലല്ലാഹു തആല, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, യബ്ന ആദം, ഓ ആദം സന്തതികളെ, ഇന്നക മാ ദഉതനി വറജഉതനി, തീർച്ചയായും നീ എന്നോട് പ്രാർത്ഥിക്കുകയും എന്നിൽ പ്രതീക്ഷ വെക്കുകയും ചെയ്യുന്ന സമയമത്രയും, ഗഫർത്തു ലക അലാ മാ കാന മിൻക വലാ ഉബാലി, നിന്നിലുള്ളതെല്ലാം ഞാൻ പുറത്തു തരാം, എനിക്കൊരു പ്രശ്നമില്ല. അപ്പൊ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കുകയും ചെയ്താൽ അല്ലാഹു നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരും. യബ്ന ആദം, വീണ്ടും അല്ലാഹു പറയുന്നു, മനുഷ്യ ലൗ ബലഗത് ദുനൂബുക അനാനസ്സമായി, നിന്റെ പാപങ്ങൾ ആകാശ ചക്രവാളത്തോളം എത്തുകയും, സുമ്മസ്തഗ്ഫർതനി, എന്നിട്ട് നീ എന്നോട് ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്താൽ, ഗഫർതു ലക്, ഞാൻ നിനക്ക് പുറത്തു തരും. യബ്ന ആദം, ഓ മനുഷ്യ, ഇന്നക്കലൗ അതൈതനി ബിഖുറാബിൽ അർദി ഖത്വായ, തീർച്ചയായും നീ ഭൂമി നിറയെ പാപവുമായി വന്നാലും, സുമ്മലഖീതനി ലാ തുശ്രിക് ബി ഷൈഅ, പിന്നീട് എന്നെ കണ്ടുമുട്ടുന്നത് എന്നിൽ നീ പങ്കു ചേർക്കാതെയാണെങ്കിൽ, ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ, അത്ര തന്നെ പാപമോചനവുമായി ഞാൻ നിന്റെ അരികിലേക്കും വരുന്നതാണ്. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതുപോലെ തന്നെ അബൂ യസാർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അസ്തഗ്ഫിറുല്ലാഹൽ അളീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യൽ ഖയ്യൂമ വഅതൂബു ഇലൈഹി എന്നൊരാൾ പറഞ്ഞാൽ, ഗുഫിറ ലഹു വഇൻ കാന ഖദ് ഫർറ മിനസ്സഹഫ്, അവൻ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയവനാണെങ്കിലും ശരി, അവൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുക എന്ന് പറഞ്ഞാൽ അത് വൻ പാപമാണല്ലോ. അപ്പം അത് ചെയ്തവനാണെങ്കിലും ശരി, അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. അവൻ എന്താണ് അതിന് ചെയ്യേണ്ടത്? ഈ ദിക്ർ ചൊല്ലണം. ദിക്ർ എന്താണ്? അസ്തഗ്ഫിറുല്ലാഹൽ അളീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യൽ ഖയ്യൂമ വഅതൂബു ഇലൈഹ്. അതുകൊണ്ട് ഇത് നമ്മൾ അധികരിച്ച് ചെല്ലേണ്ട ഒരു ദിക്റാണ്. അതുപോലെ സ്ത്രീകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു, യാ മഅശറ നിസാ, ഓ സ്ത്രീ സമൂഹമേ, തസദ്ദഖ്ന, നിങ്ങൾ സദഖ ചെയ്യൂ, വഅക്ഥിർനൽ ഇസ്തിഗ്ഫാർ, നിങ്ങൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുവീൻ, ഫഇന്നി റഅയ്തുകുന്ന അക്സറ അഹ്ലിന്നാർ, ഞാൻ നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് നിങ്ങളെയാകുന്നു. അപ്പം അതുകൊണ്ട് സ്ത്രീകളോട് പ്രത്യേകം റസൂലുള്ളാഹി നരക മോചനത്തിന് വേണ്ടി പറഞ്ഞത് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാനാണ്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, ധാരാളമായി ഇസ്തിഗ്ഫാർ നടത്തുന്നവർക്ക് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള അനുഗ്രഹം, നന്മ, ബർക്കത്ത് ഇതൊക്കെ ലഭിക്കും. കാരണം അള്ളാഹു പറഞ്ഞതെന്താണ്? അനിസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തൂ, സുമ്മ തൂബു ഇലൈഹ്, പിന്നീട് നിങ്ങൾ അവനിലേക്ക് തൗബ ചെയ്യൂ, യുമത്തിയാൾക്കും മത്താ അൻ ഹസനൻ ഇലാ അജലി മുസമ്മ, ഒരു നിശ്ചിത അവധി വരെ നിങ്ങൾക്ക് നല്ല വിഭവങ്ങൾ അവൻ നൽകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രയാസങ്ങൾ നീങ്ങാൻ ഇസ്തിഗ്ഫാർ ധാരാളമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, മൻ ലസിമൽ ഇസ്തിഗ്ഫാർ, ആരെങ്കിലും ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ, ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ളീഖിൻ മഖ്റജ, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു അവനൊരു പോംവഴി നൽകുന്നതാണ്. വമിൻ കുല്ലി ഹമ്മിൻ ഫറജ, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ഒരാശ്വാസം അള്ളാഹു അവൻ നൽകും. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത രൂപത്തിൽ അള്ളാഹു അവന് ഉപജീവനവും നൽകും. അതുപോലെ ഇസ്തിഗ്ഫാർ റിസ്ഖ് ലഭിക്കാൻ കാരണമാണ്. നൂഹ് നബി തൻ്റെ ജനതയോട് പറഞ്ഞത്, ഫഖുൽതുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫ്ഫാറ, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തൂ, എന്നാൽ എന്താണ്? യുർസിലിസ്സമാഅ അലൈക്കും മിദറാറ, നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് കോരിച്ചൊരിയുന്ന മഴയെ അവൻ നൽകും. വയുന്തിദുക്കും ബി അംവാലിൻ വബനീൻ, നിങ്ങൾക്ക് മക്കളും സമ്പത്തും അവൻ അധികരിപ്പിച്ചു തരും. വയജ അല്ലക്കും ജന്നാത്തിൻ വയജ അല്ലക്കും അൻഹാറ, നിങ്ങൾക്ക് അരുവികളും തോട്ടങ്ങളും അവൻ നൽകും. അപ്പം ഇതൊക്കെ ഇസ്തിഗ്ഫാർ കൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങളാണ്. അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ മഴ ലഭിക്കാൻ കാരണമാണ് സൂറത്ത് ഹൂദിൽ നമുക്കത് കാണാൻ സാധിക്കും. അതുപോലെ ഹസനുൽ ബസീരി റഹിമഹുല്ലയുടെ ഒരു ചരിത്രത്തിൽ കാണാം, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പരാതി പറയുന്ന ആളുകൾ വ്യത്യസ്ത വിഷയങ്ങളിലാണ്. ഒരാൾ വന്നുകൊണ്ട് ദാരിദ്ര്യത്തെക്കുറിച്ച് പരാതി പറഞ്ഞു. ഒരാൾ വന്നുകൊണ്ട് വരൾച്ചയെക്കുറിച്ച്, തോട്ടങ്ങളൊക്കെ നശിക്കുകയാണ്, വരൾച്ച, അതിനെക്കുറിച്ച് പരാതി പറഞ്ഞു. ഇങ്ങനെ വ്യത്യസ്ത വിഷയങ്ങളിൽ പരാതികൾ പറയാണ്. എല്ലാവരോടും ഹസനുൽ ബസ്രി റഹിമഹുള്ള പറഞ്ഞ കാര്യം എന്താണ്? നീ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക എന്നാണ്. കാരണം ഇസ്തിഗ്ഫാർ എല്ലാത്തിനും പരിഹാരമാണ് എന്നതുകൊണ്ടാണ്. ഇഹലോകത്തും പരലോകത്തും നിർഭയത്വവും രക്ഷയും നൽകുന്നതാണ് ഇസ്തിഗ്ഫാർ. സൂറത്ത് അൻഫാലിലെ 33-ാമത്തെ ആയത്തിൽ കാണാം. പരലോകത്ത് സന്തോഷം ലഭിക്കാൻ ഇസ്തിഗ്ഫാർ കാരണമാണ് ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അതുപോലെ തന്നെ സ്വർഗത്തിലേക്കെത്താൻ ഇസ്തിഗ്ഫാർ കാരണമാണ് സൂറത്ത് ആലു ഇമ്രാന്റെ 135-36 ആയത്തുകളിൽ അത് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇസ്തിഗ്ഫാർ ചെയ്യേണ്ട പ്രത്യേക ചില സന്ദർഭങ്ങൾ. ഇസ്തിഗ്ഫാർ എപ്പോഴും ചെല്ലാം, എപ്പോഴും ചെല്ലാം. പ്രത്യേകിച്ച് നമസ്കാരം കഴിഞ്ഞാൽ, ഹജ്ജ് കഴിഞ്ഞാൽ, വുളൂവിന് ശേഷം, ഒരു സദസ്സ് പിരിയുമ്പോൾ, അതുപോലെ തന്നെ അത്താഴത്തിൻ്റെ സമയത്ത്, രാത്രിയുടെ മൂന്നിലൊന്ന് ബാക്കിയുള്ള സമയത്ത്, ഈ സമയത്തൊക്കെ ഇസ്തിഗ്ഫാർ വ്യത്യസ്ത രൂപത്തിൽ. അസ്തഗ്ഫിറുല്ലാ, അസ്തഗ്ഫിറുല്ലാഹിൽ അലീം, അസ്തഗ്ഫിറുല്ലാഹില്ലദീ ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യൽ ഖയ്യൂമ വഅതൂബു ഇലൈഹ്. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സീ ളുൽമൻ കസീറ വലാ യഗ്ഫിറു ദ്ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലീ മഗ്ഫിറത്തൻ മിൻ ഇൻദിക വർഹംനീ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അതുപോലെ അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹ്, അതുപോലെ റബ്ബി ഗ്ഫിർ ലീ വതുബ് അലയ്യ. ഇതൊക്കെ നമുക്ക് ഇസ്തിഗ്ഫാറിൻ്റെ വ്യത്യസ്ത രൂപങ്ങളായിട്ട് പഠിപ്പിക്കപ്പെട്ടതാണ്. അപ്പോൾ പ്രിയമുള്ളവർ, ഇങ്ങനെ ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കുക. അല്ലാഹു നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: തബാറകല്ലാ. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ. ഇസ്തിഗ്ഫാറിൻ്റെ മഹത്വം, ഈ വിഷയം അവതരിപ്പിച്ചത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
3: പീസ് റേഡിയോയിൽ ഇനി ഖുർആൻ പാഠങ്ങൾ. ഖുർആനിനെ നിഷേധിക്കുന്നവർക്ക് എന്തുണ്ട് ന്യായം? ഈ വിഷയവുമായാണ് ഇന്നത്തെ ഖുർആൻ പഠനങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. അവതരിപ്പിക്കുന്നു ബഹുമാന്യ പണ്ഡിതൻ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന വഹബീബിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട മുഅ്ജിസത്തുകളിൽ വെച്ച് ഏറ്റവും വലിയ മുഅ്ജിസത്ത് അഥവാ അമാനുഷിക ദൃഷ്ടാന്തമാണ് പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ തീർച്ചയായും അതിനെ ഗൗരവരൂപത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന, പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ദൈവികതയെ അംഗീകരിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. അതിലെ വചനങ്ങളും അതിലെ ആശയങ്ങളും മനുഷ്യർക്ക് നിർമ്മിച്ചുണ്ടാക്കാൻ സാധിക്കുന്നതല്ല എന്നത് വളരെ വ്യക്തമാക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആനിനെ നിഷേധിക്കുന്ന ആളുകൾ, അതിൻ്റെ ദൈവികതയെ ചോദ്യം ചെയ്യുന്ന ആളുകൾ യഥാർത്ഥത്തിൽ കാതുകൾ കേൾക്കാത്ത, കണ്ണുകൾ കാണാത്ത, ഹൃദയം കൊണ്ട് ചിന്തിക്കാത്ത, അന്ധന്മാരും ബധിരന്മാരും ചിന്താശേഷിയുമില്ലാത്ത ആളുകൾ മാത്രമേ ഖുർആനിൻ്റെ ദൈവികതയെ, അതിൻ്റെ സത്യതയെ നിഷേധിക്കുകയുള്ളൂ. പരിശുദ്ധ ഖുർആൻ സൂറത്തു ഫുസ്സിലത്തിലെ 2 മുതൽക്കുള്ള വചനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഹാമീം തൻസീലും മിനർ റഹ്മാനിർ റഹീം. തീർച്ചയായും ഈ ഒരു വേദഗ്രന്ഥത്തിൻ്റെ അവതരണം പരമകാരുണ്യകനും കരുണാനിധിയുമായ അല്ലാഹുവിങ്കിൽ നിന്നാകുന്നു. പരിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പരമകാരുണ്യകനായ കരുണാവാരിധിയായ അല്ലാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് ആ വേദഗ്രന്ഥം എന്നാണ്. തീർച്ചയായും കാരുണ്യവാനായ ഒരു നാഥനിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥത്തിൽ കരുണയല്ലാതെ മറ്റൊന്നും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ തുടക്കം മുതൽ ഒടുക്കം വരെ വായിക്കുന്ന ആളുകൾക്ക്
4: മാനവ സമൂഹത്തോടുള്ള കാരുണ്യം നിറഞ്ഞ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഒരിക്കലും ഒരു സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കുന്ന, ഒരു സമൂഹത്തിൽ ഏതെങ്കിലും നിലക്ക് കുഴപ്പമുണ്ടാക്കുന്ന, വ്യക്തിജീവിതത്തിലോ കുടുംബജീവിതത്തിലോ രാഷ്ട്രീയ ജീവിതത്തിലോ അരാജകത്വമുണ്ടാക്കുന്ന ഒരു നിയമവും പരിശുദ്ധ ഖുർആനിൽ എവിടെയും നമുക്ക് കാണുക സാധ്യമല്ല. മറിച്ച് അതിലെ ഓരോ നിയമങ്ങളും വ്യക്തികൾക്ക് നീതി നേടിക്കൊടുക്കുന്നതാണ്, കുടുംബങ്ങൾക്ക് നീതി നേടിക്കൊടുക്കുന്നതാണ്, രാഷ്ട്രത്തിൻ്റെ ഭദ്രമായ നിലനിൽപ്പിന് അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ വേദഗ്രന്ഥം തീർത്തു പറയുന്നത്, ഇത് തൻസീലും മിനർ റഹ്മാനിർ റഹീം, പരമകാരുണ്യകനും കരുണാവാരിധിയുമായ അള്ളാഹുവിൽ നിന്നുള്ള ഒരു അവതരണമാണ്, അള്ളാഹു അവതരിപ്പിച്ചതാണ്, അതുകൊണ്ട് തന്നെ അതിൽ കാരുണ്യമേ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. പക്ഷേ ഹൃദയം അത് കടുത്തുപോയ ആളുകൾക്ക് അതിലെ കാരുണ്യം ദർശിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഖുർആനിനെ ഭീകരതയുടെ തീവ്രവാദത്തിൻ്റെ എല്ലാം വേദഗ്രന്ഥമായി മനസ്സിലാക്കുകയും ചിത്രീകരിക്കുകയും ചെയ്യുന്നു എന്നത് ദുഃഖകരമായ മറ്റൊരു കാര്യമാണ്. വീണ്ടും പരിശുദ്ധ ഖുർആൻ പറയുന്നു, കിതാബു ഫുസ്സിലത് ആയാത്തുഹു, ഈ ഒരു വേദഗ്രന്ഥം അതിലെ വചനങ്ങളെ കൃത്യമായി വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു. ഖുർആനൻ അറബിയൻ ലിഖൗമി യഅലമുൻ, അറബി ഭാഷയിലുള്ള ഒരു ഖുർആൻ, അറിയുന്ന പഠിക്കുന്ന മനസ്സിലാക്കുന്ന ആളുകൾക്ക് അതിൽ വചനങ്ങൾ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു പ്രത്യേകത, ശുദ്ധമായ അറബി ഭാഷയിലാണ് അത് അവതരിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അറബി നാടുകളിലുള്ള ആളുകൾക്ക് അതിലെ വചനങ്ങളിലെ ആശയങ്ങൾ വളരെ വ്യക്തമാണ്. ഇനി അറബികളല്ലാത്ത ആളുകൾക്കും ഏറെ പഠിക്കാൻ എളുപ്പമുള്ള ഭാഷയാണ് അറബി ഭാഷ. ആർക്കും പഠിക്കാം, ഏത് നാട്ടിലുള്ളവർക്കും പഠിക്കാം. ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള ലക്ഷോപലക്ഷം അല്ലെങ്കിൽ കോടിക്കണക്കിന് അറബി അറിയാവുന്ന മുസ്ലിമീങ്ങൾ, ഇനി അറബി മുസ്ലിമീങ്ങളല്ലാത്ത അറബി അറിയുന്ന ആളുകളെല്ലാം അതിനുള്ള തെളിവാണ്. ഏത് നാട്ടുകാരൻ എന്നില്ല, ഈ ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലുമുള്ള ഏത് കുഗ്രാമത്തിലുമുള്ള ഏത് ചെറിയ കുട്ടിക്കും പഠിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന വളരെ സിമ്പിളായ ഒരു ഭാഷയാണ് അറബി ഭാഷ. ഇപ്രകാരം അറബി ഭാഷയിൽ, ജീവസുറ്റ ഒരു ഭാഷയിൽ അവതരിപ്പിക്കപ്പെട്ട ഈ വേദഗ്രന്ഥത്തിലെ വചനങ്ങൾ, അതിലെ വചനങ്ങൾ അത് കൃത്യമായി വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. അവ്യക്തതകളില്ല, ആശയക്കുഴപ്പങ്ങളില്ല, ഏതെങ്കിലും ഒരു വിഷയം പൂർത്തീകരിക്കാതെ പോയിട്ടില്ല. മറിച്ച് ഏതൊരു കാര്യവും അതിൻ്റെ നാനാ വഴികളിലൂടെ അത് വിശദീകരിച്ചിരിക്കുന്നു. അള്ളാഹുവിലുള്ള വിശ്വാസം, പ്രവാചകന്മാരിലുള്ള വിശ്വാസം, മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം, വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം തുടങ്ങി എന്തെല്ലാം വിശ്വാസ കാര്യങ്ങളുണ്ടോ, കാര്യകാരണ സഹിതവും ഉപമാസഹിതവും ഖുർആനിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ സാംസ്കാരിക രംഗത്ത് പാലിക്കേണ്ട മര്യാദകൾ, ആചാരരംഗത്ത് സ്വീകരിക്കേണ്ടുന്ന നിയമങ്ങൾ എല്ലാം കൃത്യമായി വിശദീകരിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണത്. അതിനു പുറമെ ബഷീറം വനദീറ, സന്തോഷവാർത്ത അറിയിക്കുന്ന ഗ്രന്ഥമാണത്. വനദീറ, അതോടൊപ്പം അത് താക്കീത് നൽകുകയും ചെയ്യുന്നു. സത്യവിശ്വാസവും സൽക്കർമ്മവും സ്വീകരിക്കുന്നവർക്ക് ഇഹത്തിലും പരത്തിലും ലഭിക്കാനിരിക്കുന്ന നന്മകളെ നമുക്കതിൽ കാണാൻ സാധിക്കും. സത്യനിഷേധികളായ ആളുകൾക്ക് ഇഹത്തിലും പരത്തിലും സംഭവിക്കാൻ പോകുന്ന തിന്മകളെയും ആ വേദഗ്രന്ഥം വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഫഅഅറദ അക്സറുഹും ഫഹും ലാ യസ്മഊൻ, എന്നാൽ ഭൂരിപക്ഷം ആളുകളും അതിനെ അവഗണിക്കുകയാണ്, അവർ ഒന്നും കേൾക്കാത്ത രൂപത്തിൽ പിന്തിരിഞ്ഞു കളയുകയുമാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൻ്റെ ഈ മഹത്വങ്ങളെല്ലാം അതിനുണ്ടായിരിക്കെ തന്നെ ഭൂരിപക്ഷം ആളുകൾക്കും അതിൽ വിശ്വാസം വരാതിരിക്കാനുള്ള കാരണം അവരുടെ ഇഅറാദാണ്, അഥവാ അവരുടെ അവഗണനയാണ്, ചെവി കൊടുത്ത് കേൾക്കാൻ അവർ സന്നദ്ധമാകാത്തത് കൊണ്ടാണ് എന്നല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു. അതോടൊപ്പം വഖാലു, അവർ പറയുന്നത് ഖുലൂബുനാ ഫീ അക്കിന്നത്തിൻ, ഞങ്ങളുടെ ഹൃദയം ഒരു തരം മൂടിയിലാണ്, അടപ്പിലാണ് ഉള്ളത്. മിമ്മാ തദുഊന ഇലൈ, നീ ഞങ്ങളെ ക്ഷണിക്കുന്ന വിഷയത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിലേക്കത് കയറുന്നില്ല, ഞങ്ങളുടെ ഹൃദയം അടക്കപ്പെട്ടിരിക്കുന്നു. വഫീ ആദാനിന വഖ്റുൻ, ഞങ്ങളുടെ കാതുകളിലുമുണ്ട് ഒരു തരം അടപ്പ്. വമിൻ ബൈനിന വബൈനിക ഹിജാബുൻ, നിനക്കും ഞങ്ങൾക്കുമിടയിൽ വ്യക്തമായൊരു മറയുണ്ട്. ഫഅമൽ, അതുകൊണ്ട് നീ നിന്റെ ആശയമനുസരിച്ച് പ്രവർത്തിക്കൂ. ഇന്നന ആമിലൂൻ, ഞങ്ങൾ ഞങ്ങളുടെ ആശയമനുസരിച്ച് പ്രവർത്തിക്കാം എന്നവർ പറഞ്ഞു എന്നാണ്. അപ്പോൾ ഹൃദയങ്ങളിൽ മൂടിയുള്ള, കാതുകൾക്ക് അടപ്പുള്ള, കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കാത്ത, ചിന്തിക്കാത്ത ആളുകൾക്ക് മാത്രമേ ഖുർആനിനെ നിഷേധിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ പരിശുദ്ധ ഖുർആനിൻ്റെ മഹത്വം അറിയുന്ന ആളുകൾ, അതിൻ്റെ വചനങ്ങളുടെ ആശയങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുന്ന ആളുകൾ അതിൻ്റെ മഹത്വം ഉൾക്കൊള്ളുകയും അത് അംഗീകരിക്കുകയും അത് ഫോളോ ചെയ്ത് ജീവിക്കുകയും ചെയ്യുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആനിനെ നിഷേധിക്കുന്നവർക്ക് ന്യായങ്ങളൊന്നുമില്ല, അവർ തീർച്ചയായും ഖേദിക്കേണ്ടി വരുമെന്ന വലിയ പാഠം ഖുർആൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഗൗരവപൂർവ്വം നാം എല്ലാം അത് ഉൾക്കൊള്ളുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദി വആലിഹി വസഹ്ബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
3: ജസാകുമുല്ലാഹു ഖൈറൻ. ഇന്നത്തെ ഖുർആൻ പാഠങ്ങൾ ഇവിടെ സമാപിക്കുന്നു. ഖുർആനിനെ നിഷേധിക്കുന്നവർക്ക് എന്തുണ്ട് ന്യായം? ഈ വിഷയവുമായാണ് ബഹുമാന്യ പണ്ഡിതൻ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി ഖുർആൻ പാഠങ്ങൾ പരിപാടിയിലൂടെ ശ്രോതാക്കളോടൊപ്പം സംവദിച്ചത്.
5: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്കു മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ളവരെ, അറിവ് നേടുക അത്യന്താപേക്ഷിതമാണ്. മതപരമായ അറിവ് ഓരോ നിമിഷത്തിലും അനിവാര്യമായി വരികയാണ്. നമ്മളൊക്കെ ജോലി തിരക്കുള്ള ആളുകളാണ്. അതിൻ്റെ പരിഹാരമാണ് ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ആളുകൾക്കും മതപരമായ അറിവ് ലഭിക്കുവാൻ വേണ്ടി നാം ഒരുക്കിയ പീസ് റേഡിയോ. എത്രയെത്ര വഴിതെറ്റിയ ആളുകൾക്കാണ് പീസ് റേഡിയോ മാർഗദർശനമായത്. അതുകൊണ്ട് ആ ഒരു മാർഗത്തിൽ മതം പഠിക്കുന്നവരാകുക, പഠിപ്പിക്കുന്നവരാകുക, അതിനിഷ്ടപ്പെടുന്നവരാകുക, അതിനെ പിന്തുടരുന്ന ആളുകളായിത്തീരുക, അഞ്ചാമതൊരാളായി നീ ആകരുത് എന്ന അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് അന്വർത്ഥമാകുന്ന രൂപത്തിൽ ഈ ദീനി രംഗത്തെ സഹായിക്കുക. പീസ് റേഡിയോ അകമഴിഞ്ഞ് നിങ്ങളുടെ സഹായം ഉണ്ടാകുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അദാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
8: പീസ് റേഡിയോ, ജമീൽ, വിസ്റ്റം മീഡിയ സ്കൂൾ തുടങ്ങിയ പ്രബോധന രംഗത്തെ ചരിത്രപരമായ കാൽവെപ്പുകളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോയുടെ ഡിസ്പ്ലേ സ്ക്രീനിൽ വലതുഭാഗത്ത് നൽകിയിട്ടുള്ള ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ പണമയക്കാനുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഓൺലൈൻ ട്രാൻസ്ഫറുകൾക്ക് സാധിക്കുന്ന UPID എന്നിവ ലഭ്യമാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങൾ കോപ്പി ചെയ്തെടുത്ത് പണമിടപാടുകൾ പൂർത്തീകരിക്കാൻ കഴിയും. പ്രത്യേകം ശ്രദ്ധിക്കുക, ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് UPID ബാറിൽ പ്രസ് ചെയ്യുന്നതിലൂടെ തന്നെ ഗൂഗിൾ പേ, ഫോൺ പേ പോലെയുള്ള സംവിധാനങ്ങൾ വഴി നേരിട്ട് പണമയക്കാനുള്ള ക്രമീകരണമാണ് ചെയ്തിട്ടുള്ളത്. പണം അയച്ചു കഴിഞ്ഞാലുടൻ 97 46 95 00 06 എന്ന നമ്പറിൽ നിങ്ങളുടെ സാമ്പത്തിക കൈമാറ്റത്തിന്റെ വിവരങ്ങൾ അറിയിക്കേണ്ടതാണ്. നിങ്ങൾക്ക് റെസിപ്റ്റ് ലഭ്യമാക്കുകയെന്നത് പീസ് റേഡിയോ ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ്. അതുകൊണ്ട് പണമിടപാടിന്റെ വിശദാംശങ്ങൾ ഈ നമ്പറിൽ അറിയിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്പർ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, 97 46 95 00 06 എന്ന നമ്പർ നിങ്ങളുടെ പണമിടപാടിന്റെ വിശദാംശങ്ങൾ അറിയിക്കാൻ തീർച്ചയായും ഉപയോഗിക്കുക.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിൻ്റെ വരമൊഴി.
10: നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വീടിന്റെ ഒരു ഭാഗം,
11: അതെ,
10: അതായത് അതിലെ ആ ഒരു ഒരു ഒരു സൈഡിലാണ്, കുറച്ച് ഉയർന്ന ഒരു വീടിൻ്റെ അകത്ത് തന്നെ കുറച്ച് ഉയർന്നൊരു സ്ഥലം. അത് ഖസാന അല്ലെങ്കിൽ നബിയുടെ സ്റ്റോർ റൂം. അപ്പം അയക്ക് അതിനെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും പറ്റിയൊരു സംഭവം ചരിത്രം കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ, ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു അവിടേക്ക് ഓടി വരുന്നുണ്ട്. കാരണം ഉമർ റളിയല്ലാഹു അൻഹു ഒരു വിവരം കേട്ടു, നബി നബിയുടെ ഭാര്യമാരൊക്കെ വിവാഹമോചനം നടത്തിയെന്ന്. അപ്പം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മോളുണ്ടല്ലോ,
11: മകളുണ്ട്.
10: അപ്പം അങ്ങേറ്റത്തെ പരിഭ്രാന്തനായിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു അവിടേക്ക് വരികയാണ്. ഹഫ്സയുടെ ആദ്യം ഹഫ്സയുടെ വീട്ടിലെ മോളടുത്തേക്ക് പോയി ചോദിക്കുന്നുണ്ട്, എന്നിട്ട് തൊലാക്ക് ചൊല്ലിയോ നബി, തൊലാക്ക് ചൊല്ലിയോ എന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ ഒന്നും എനിക്കറിയില്ല എന്ന്

0: അപ്പോൾ അവരോട് നബി ചോദിക്കുന്നുണ്ട്, എനിക്ക് നബിയെ ഒന്ന് കാണാൻ പറ്റും. അത് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അവിടുന്ന് അനുമതി കിട്ടിയില്ല, മറുപടി ഒന്നും പറഞ്ഞില്ല. രണ്ട് മൂന്ന് തവണ ചോദിച്ചു, മറുപടി കിട്ടാത്തപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു മടങ്ങി പോരാണല്ലോ, വിഷമത്തോടു കൂടി മടങ്ങി പോരുന്ന സമയത്താണ് തിരിച്ചു വിളിക്കുന്നത്. തിരിച്ചു വിളിക്കുമ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു കടന്നു ചെന്നു. ചെന്ന സമയത്ത് ഉടനെ തന്നെ നബിയോട് നേരിട്ട് ചോദിക്കുകയാണ്, റസൂൽ അങ്ങയുടെ ഭാര്യമാരേക്ക് മൊഴിച്ചൊല്ലിയോ എന്ന് ചോദിക്കുമ്പോൾ നബി പറഞ്ഞു ഇല്ല. അത് കേട്ട ഉടനെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു സന്തോഷം കൊണ്ട് ഉറക്കെ അല്ലാഹു അക്ബർ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. കാരണം അത്രയും വിഷമമുണ്ടായി ഉമർ റളിയല്ലാഹു അൻഹു സംബന്ധിച്ചിടത്തോളം. അങ്ങനെ മനസ്സ് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു റസൂലായിട്ടുള്ള സംസാരങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ നടത്തി കഴിഞ്ഞതിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു നബി കിടക്കണ ആ റൂമിലേക്ക് അവിടേക്കൊന്നിങ്ങനെ നോക്കുകയാണ്. ആ നോക്കുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു അത് പറയണം, ഞാൻ ആ വീട്ടിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ ഹുവ മുൽതജിഉൻ അലാ ഹസീരിൻ, നബി അവിടെ ഇങ്ങനെ ആ ഒരു ഒരു കട്ടിൽ ഈ ഹസീർ പിന്നെ ഈ തപ്പനയുടെ ഓല വിരിച്ചിട്ടില്ല കിടക്കുന്നത്. ഈ കിടക്കുന്ന സമയത്ത് ലൈസ ബൈനഹു ബൈനഹു ഫിറാഷ്, അതിൻ്റെ ഇടയിലൊരു ഒരു വിരിപ്പൊന്നുമില്ല, ആ ശരീരം പിന്നെ നഗ്ന പുറം അത് അതിൽ മലർന്ന അല്ല കിടന്നതിൻ്റെ പാടുകൾ ശരീരത്തിൽ മൊത്തം കാണുന്നുണ്ട് പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ നോക്കി ചുറ്റുഭാഗത്ത് നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ള എന്താണ്, ആകെ ഞാൻ കണ്ടത് ഒന്ന് അവിടെ തൂക്കിയിട്ട തോലിൻ്റെ ഒരു പാത്രം കണ്ടു, പിന്നെ ഒരു സാവ് ബാർലി കണ്ടു, പിന്നെ ഊറക്കിടാൻ ഉപയോഗിക്കുന്ന കൊന്നയുടെ അല്ലെങ്കിൽ എന്തിൻ്റെ ഒരു മരത്തിൻ്റെ ഇലകൾ, കുറച്ച് ചെടികളുടെ ഒരു ഒരു ഇലകൾ ഇങ്ങനെ കണ്ടു. പിന്നെയുള്ളത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ ചാരിക്കിടക്കാൻ വേണ്ടി അതിലിങ്ങനെ കൈ വെച്ച് ചാരാൻ വേണ്ടിയിട്ട് ഒരു ഈത്തപ്പനയുടെ നാരുകൾ കൂട്ടി വലിച്ചിട്ടുണ്ടാക്കിയിട്ട് ഒരു തുണിക്കുള്ളിലേക്ക് തിരികെ വെച്ച ഒരു തലയാണ്. ഇത് മാത്രം ഞാനവിടെ നബി ആ സ്റ്റോർ റൂം വീടിൻ്റെ സ്റ്റോർ റൂമാണല്ലോ അവിടെ നബി കിടക്കുന്നതും. അപ്പം അത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു പറയണ, ഞാൻ ആ സമയത്ത് ഞാൻ കരഞ്ഞുപോയി. എൻ്റെ കരച്ചിൽ കണ്ട് ഉമർ റളിയല്ലാഹു അല്ല നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു, ഉമ്മ യുബ്കി കൈബൻ അൽ ഖത്താബ്, എന്തേ കരഞ്ഞത്? അത് ചോദിച്ചപ്പോൾ ഞാൻ നബിയോട് പറഞ്ഞു, റസൂലേ, യാ നബിയ അല്ലാ വമാലില അബ്കി വഹാദൽ ഹസീർ ഖദ അസ്റ ഫി ജംബിക്, എങ്ങനെ കരയാതിരിക്കും? നിങ്ങൾ കിടന്നിട്ട് നിങ്ങൾ എണീറ്റപ്പോൾ പുറം മൊത്തം പരുക്കനായ ഓല ഉണങ്ങിയ ഓലയുടെ പാടുകളാണ്. ഈ ഇത് നിങ്ങളുടെ വീടിൻ്റെ ഒരു സ്റ്റോർ റൂമാണ്, ഇവിടെ ഈ നാല് സാധനം എനിക്ക് കാണാനുള്ളൂ, വേറൊന്നുമില്ല. എന്നിട്ട് അവിടുന്ന് പറയുന്നൊരു വാക്ക്, പിന്നെ ഇതേ സമയത്ത് വദാഖ ഖൈസറും വഖിസറ ഫി സിമാരി വല്ലൻഹാർ, പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അധിപന്മാരും റോമ സാമ്രാജ്യത്തിൻ്റെ രാജാക്കന്മാരും എന്തെല്ലാം വിഭവങ്ങളിലാണ് കഴിഞ്ഞു പോകുന്നത്, അങ്ങ് അള്ളാഹുവിൻ്റെ റസൂലാണ്, അങ്ങെത്ര ഇങ്ങനെയൊരു വിഷമം, ഇങ്ങനെ ഇത് കണ്ടിട്ട് എനിക്ക് സങ്കടം വരികയാണ്, ഞാൻ കരയാണെന്ന് പറയണം. അതുകൊണ്ട് ആ കരഞ്ഞെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം യബ്നുൽ ഖത്താബ് അലാ തർളാൻ തകൂന ലനൽ ആഖിറ വലഹുമുദ്ദുനിയ, നീ തൃപ്തിപ്പെടുന്നില്ലോ ഉമറേ, നമുക്ക് പരലോകമാണുള്ളത്, അവർക്ക് ദുനിയാവുള്ളത്. അപ്പം ഉമർ റളിയല്ലാഹു അൻഹു അതെ തൃപ്തിപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് സംഭവം, നമ്മൾ കേട്ടതായിരിക്കാം. പക്ഷെ ആ സംഭവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട, പലപ്പോഴും നമ്മളൊക്കെ ഇങ്ങനെ ലോകത്തിൻ്റെ പ്രവാചകൻ, ആ പ്രവാചകൻ്റെ ജീവിതത്തിൻ്റെ ലാളിത്യം, അപ്പോൾ നമ്മളൊക്കെ എന്തോ ഇല്ലാത്തത് കൊണ്ടുള്ള അസംതൃപ്തി പലപ്പോഴും നമുക്കുണ്ടാകുമ്പോൾ ഏറ്റവും അധികം സംതൃപ്തമായി ജീവിച്ച് കാണിച്ചതാണ് റസൂൽ. സംതൃപ്തിപ്പെടാൻ നമ്മളുടെ ലൈഫുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒന്നും റസൂലിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ദുഃഖങ്ങളുടെ ഒരു ഒരു ഒരു ഒരു ഒരു എന്താ പറയുക, വലിയൊരു പരമ്പര തന്നെ റസൂലിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. വേർപാടിൻ്റെ പരമ്പര ഉണ്ടായിട്ടുണ്ട്, പ്രിയപ്പെട്ട പലരും വേർപെട്ടു പോയത്. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ പല സമയങ്ങളിലും നബിക്ക് ചിലപ്പം പൈസ ഉണ്ടായിട്ടുണ്ട്, ഉള്ള പണം തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് നബി മത്സരിച്ചിട്ടുണ്ട്,
1: യെസ്,
0: കയ്യിൽ വെക്കാതെ. ഇതൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ നമ്മളെപ്പോഴും പറയുമ്പോൾ, അപ്പം നമ്മളത് ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹു കരയിച്ചെങ്കിൽ നമ്മളെയും നമ്മളെ ലൈഫുമായിട്ട് കരയിപ്പിക്കാവുന്ന കാര്യങ്ങൾ അതിലുണ്ടല്ലോ.
1: തീർച്ചയായിട്ടും. അവിടെ അവസാന റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിരുന്നുണ്ടല്ലോ, നമുക്ക് അലാത്തറുള്ള നമുക്ക് നീ മനസ്സിലാക്കില്ലേ, ഓ തൃപ്തിപ്പെടുന്നില്ലേ, നമുക്ക് ആഹാരം കിട്ടാണ്ട് അവർക്ക് ദുനിയാവും. ഇവിടെ വലിയൊരു പോയിന്റാണിത്. അതായത് റസൂലായിട്ട് പോലും സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ഭൗതികമായിട്ടൊന്നും വലിയൊരു സംഭവത്തിലേക്ക് എത്താതെ നിൽക്കുന്നൊരു സമയത്ത് എന്നാൽ റസൂലായിട്ട് പോലും എന്താ റസൂൽ അങ്ങനെ കിട്ടാത്തത് എന്നാലോചിക്കുന്ന

0: അവസ്ഥ അവിടെ ഉണ്ടാവാതെ കാണാം. മിക്കവാറും നമുക്കൊക്കെ തന്നെ ഇങ്ങനെ ഇപ്പം ഈ ദീനിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകൾ ചില പരീക്ഷണങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചിലപ്പോഴെങ്കിലും തോന്നിയേക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം നമ്മുടെ സഹധർമ്മിണിക്കോ ഭാര്യക്കോ തോന്നിയേക്കാം ഇത് അങ്ങനെയൊക്കെ നടന്നിട്ട് എന്താ നമ്മൾക്കിങ്ങനെ അല്ലേ. അപ്പോൾ അത് തോന്നാതിരിക്കാൻ കൂടി റസൂലിൻ്റെ ജീവിതത്തിലൂടെ അള്ളാഹു നമുക്ക് കാണിച്ചു തരുന്ന വലിയൊരു പാഠമാണത്. അള്ളാഹുവിൻ്റെ ആളായിട്ട് നടന്നു എന്ന് വിചാരിച്ചിട്ട് എന്തില്ല, ചിലപ്പോൾ ഭൗതികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഇതൊന്നും ചിലപ്പോൾ കിട്ടിക്കൊള്ളാമെന്നില്ല, റസൂലിന് പോലും കിട്ടിയിട്ടില്ലെന്ന് നമ്മൾ ആശ്വസിക്കാനാണ് നമ്മൾ അവിടെ സമയം കണ്ടെത്തേണ്ടത്.
1: പിന്നെ അതുമല്ല, റസൂലിന്റെ ഏറ്റവും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളായിട്ടുള്ള ഭാര്യമാര് അവരിട്ട് നബിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി.
0: അതെ അതെ അതെ.
1: പക്ഷെ നബി അതിന് എത്ര സംയമനത്തോ എത്ര വിഷമം ഉണ്ടാവും. അപ്പൊ നബി ആ വിഷമം സഹിച്ച് അവിടെ ഒന്ന് പൊട്ടിത്തെറിക്കാനോ ബാക്കിയൊന്നും നിന്നില്ല. നബി അവിടെ ഒരു മൂലക്കൽ പോയിട്ട് ഇങ്ങനെ കിടക്കുക എന്ന് പറയുമ്പോഴേ, അപ്പോ അതിങ്ങനെ
0: വലിയൊരു പാഠമാണത്. പ്രത്യേകിച്ച് ദാവ രംഗത്തിറങ്ങുന്നവർക്ക് വലിയൊരു പാഠം അതിലുണ്ട്.
1: എനിക്കൊണ്ട് ആ സംഭവത്തിന്റെ ചരിത്രത്തിൽ എന്താണ് പറയുന്നത്, ഏകദേശം ഒരു മാസത്തോളൊക്കെ
0: അവിടെ ഈലാഫും ഈലാഫും ഇണക്കവും മാറി നിർത്തലും.
2: പണം എത്രയോ ചെലവഴിക്കുന്നുണ്ട് നാം, ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, വീടിന്, വാഹനത്തിന്, യാത്രയ്ക്ക് തുടങ്ങി പല പല വഴികളിൽ. ഇതിന്റെ എല്ലാം ഫലം നമ്മിലോ വീട്ടുകാരിലോ കൂട്ടുകാരിലോ ഒതുങ്ങുന്നു. ഏതാനും മണിക്കൂറുകൾ തൊട്ട് ദിവസങ്ങളോ മാസങ്ങളോ അങ്ങേയറ്റം ഏതാനും കൊല്ലങ്ങളോ മാത്രം നിലനിൽക്കുന്നു. വൈകാതെ അതെല്ലാം ഓർമ്മയിൽ നിന്നും പോലും വേറിട്ടു പോകുന്നു. എന്നാൽ കൊല്ലങ്ങൾ നീളുന്ന പതിനായിരങ്ങളിലേക്കെത്തുന്ന അവരിൽ നന്മയുടെ പ്രഭ പരത്തുന്ന ചില വസ്തുതകളുണ്ട്, ചില സംഗതികളുണ്ട്. പീസ് റേഡിയോ അക്കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന മഹത്തായ ഒരു സവിശേഷമായ സംഗതിയാണ്. നിങ്ങൾ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുകയുടെ അനന്തരഫലം ശബ്ദമായി, ടെക്സ്റ്റായി, വീഡിയോ ആയി ലക്ഷങ്ങളിൽ മാനസാന്തരമുണ്ടാക്കും. ഒരുപക്ഷെ നമ്മുടെ മരണശേഷം പോലും അവ നിലനിൽക്കും, ആയിരങ്ങളിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കും. പീസ് റേഡിയോ, പീസ് റേഡിയോയെ സാമ്പത്തികമായി സഹായിക്കൂ. നീണ്ടകാലം വറ്റാത്ത പ്രതിഫലം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير

0: പീസ് റേഡിയോ റിയാലുസ് സ്വാലിഹീൻ. ഇമാം നവവി റഹ്മഹുള്ളയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തെ ആസ്പദമാക്കി ഏതാനും ഭാഗങ്ങൾ നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നു. ക്ലാസ് എടുക്കുന്നത് മുജീബ് റഹ്മാൻ സ്വലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ ولا عدوان الا على الظالمين والصلاه والسلام اللتمان الاكملان على المبعوث رحمه للعالمين وعلى اله وصحبه اجمعين اما بعد الحديث الثاني من باب الصدق عن ابي محمد الحسن بن علي بن ابي طالب رضي الله عنهما قال حفظت من رسول الله صلى الله عليه وسلم دع ما يريبك إلى ما لا يريبك فإن الصدق طمأنينة والكذب ريبة رواه الترمذي رحمه الله وقال حديث صحيح أبو محمد الحسن بن علي رضي الله عنه അഥവാ അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പുത്രനായ ഹസൻ റളിയല്ലാഹു അൻഹുവാണ് ഈ ഹദീത്ത് പറഞ്ഞു തരുന്നത്. ഹസൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രമൊന്ന് ലളിതമായി പറയാം. ഹിജ്റ മൂന്നാം വർഷം റമളാനിലാണ് ഹസൻ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ചു എന്ന വിവരം അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടിയെ കാണാൻ പോയി. സുല്ലത ചോദിച്ചു, കുട്ടിക്കെന്താണ് പേര് നൽകിയത്? അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഹർബ് എന്നാണ് പേര് നൽകിയത്. ഹർബ് എന്ന് പറഞ്ഞാൽ യുദ്ധം എന്നാണല്ലോ അർത്ഥം. സുല്ലത സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അറൂനീ ഇബ്നി മാ സമ്മൈതുമൂഹു, എൻ്റെ കുട്ടിയെ നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരൂ, എന്താ നിങ്ങൾ പേരിട്ടത്? അവർ പറഞ്ഞു, ഹർബ്, ഹർബ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. റസൂല തിരുത്തി, ല, ഹർബല്ല, ബൽ ഹുവ ഹസൻ, അവൻ ഹസനാണ്. ഫലമ്മ ഉലിദ ഹുസൈൻ, ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അനുജനാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. ആ കുട്ടി ജനിച്ചപ്പോൾ അപ്പോൾ വീണ്ടും അലി റളിയല്ലാഹു തആല അൻഹു കുട്ടിക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ഹർബ് എന്ന് പേരിട്ടു. റസൂല പറഞ്ഞു, ബൽ ഹുവ ഹുസൈൻ, അല്ല, ഹർബല്ല, ഹുസൈനാണ്. അങ്ങനെയാണ് ഹസൻ ഹുസൈൻ ഇവർക്ക് രണ്ടുപേർക്കും സുറുനായി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പേരിട്ടിട്ടുള്ളത്. ഇമാം അഹമ്മദ് റഹിമഹുല്ലാ റിവാദ് ചെയ്തിട്ടുള്ള സ്വഹീഹായ ഹദീതാണ് എന്നാണ് ഈ ഹദീതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള മറ്റൊരു ഹദീതിൽ കാണാം, ഇന്ന ബിനീ ഹാദാ സയ്യിദുൻ വാർജൂ അയ്യുസ്ലിഹല്ലാഹു ബിഹി ബൈന ഫിഅതൈനി അളീമത്തൈൻ, എൻ്റെ ഈ മകൻ സയ്യിദാൻ, നേതാവാണ്, ഇദ്ദേഹം വഴി അല്ലാഹു സുബ്ഹാനഹു വതആല രണ്ട് വലിയ ജനങ്ങൾ വിഭാഗങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അലി റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെട്ട ശേഷം ഇറാഖുകാർ ഹസൻ റളിയല്ലാഹു അൻഹുവിന് ബൈഅത്ത് ചെയ്തു. അങ്ങനെ അദ്ദേഹം ഷാമിലേക്ക് മുആവിയ പുറപ്പെടുകയും മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പുറപ്പെടുകയാണ്. ഈ വിവരമറിഞ്ഞ് മുആവിയ റളിയല്ലാഹു തആല അൻഹുവും പട ഒരുക്കം നടത്തി. അലി മഹാനായ ഹസൻ റളിയല്ലാഹു തആല അൻഹു ചിന്തിച്ചു, എന്തിനാണ് ഇങ്ങനെ രണ്ട് വിഭാഗങ്ങൾ മുസ്ലിങ്ങളായ ആളുകൾ പടപൊരുതി രക്തം ചിന്തുന്നത്? അത് ശരിയല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ആ അധികാരത്തിൽ നിന്ന് ഒഴിവാകുകയും മഹാനായ മുആവിയ റളിയല്ലാഹു തആല അൻഹുമായി ഒത്തുപോകുവാനും പ്രശ്നങ്ങളില്ലാതെ മസ്ലഹത്തോടുകൂടെ പോകുവാനും തീരുമാനിച്ചു. അപ്പോൾ അദ്ദേഹം വഴി വലിയ ഒരു രക്തച്ചൊരിച്ചിലില്ലാതെയായി, അവിടെ മസ്ലഹത്തുണ്ടായി. അതിനെ സംബന്ധിച്ചാണ് റസൂലുള്ളാഹി അയ്യുസ്ലിഹല്ലാഹു ബിഹി ബൈന ഫിഅതൈനി അളീമത്തൈൻ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബൂവത്ത് അത് സത്യസന്ധമാണ്, പ്രവാചകൻ യഥാർത്ഥ പ്രവാചകൻ തന്നെയാണ് എന്നതിൻ്റെ ഒരു തെളിവും പ്രവാചകൻ്റെ ഒരു മുഴുജത്വമൊക്കെയായി അത് പറയപ്പെടാറുണ്ട്. ഇത് ഹിജറ 41 നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഹിജറയെ, ആ ഈ ഹിജറ വർഷത്തെ 41 എന്ന് പറയുന്ന ഹിജറ വർഷം ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ആമുൽ ജമാഅ എന്ന പേരിലാണ്. ആമുൽ ജമാഅ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഹിജറ 41 എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. അതേപോലെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ, അവരെ രണ്ടുപേരെയും സംബന്ധിച്ച് ഒരിക്കൽ റസൂലുള്ള പറഞ്ഞു, ഹുമാ റൈഹാനതായ മിനദ്ദുനിയ, ദുന്യാവിലെ എൻ്റെ രണ്ട് സുഗന്ധച്ചെടികളാകുന്നു അവർ എന്നവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദാ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലിമൻ അഹിബ്ബഹു, ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി റസൂലുള്ള പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹു ഫഅഹിബ്ബ, അല്ലാഹുവേ ഞാൻ ഹസൻ എന്ന ഈ കുട്ടിയെ ഞാൻ സ്നേഹിക്കുന്നു, നീയും അവനെ സ്നേഹിക്കണേ. വഅഹിബ്ബ മൻ യുഹിബ്ബുഹു, ഹസനെ സ്നേഹിക്കുന്നവരെയും നീ സ്നേഹിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു എന്നാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രാർത്ഥന നിർവഹിച്ച അന്നു മുതൽക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാളായി ഹസൻ റളിയല്ലാഹു തആല അൻഹു മാറി. കാരണം ഹസൻ റളിയല്ലാഹുവിനെ ഇഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായും റസൂലുള്ളയുടെ ഈ പ്രാർത്ഥനയിൽ നമുക്കും കയറിപ്പറ്റാം, ആ പ്രാർത്ഥന നമുക്കും കിട്ടും, അള്ളാഹനെ മഹബ്ബത്ത് കിട്ടും എന്നതുകൊണ്ട്. ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന് വേറെയും ഒരുപാട് സഹോദരന്മാരുണ്ട്, സഹോദരിയുണ്ട്. ഉമ്മു കുൽസൂം എന്ന് പറയുന്നൊരു സഹോദരിയുണ്ട്, ഉമ്മു കുൽസൂം ബിന്ത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ മകൾ തന്നെയാണ് ഉമ്മു കുൽസൂം. ഈ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു വിവാഹം ചെയ്തിട്ടുണ്ട്. ഇവിടെ നാട്ടിൽ ഷിയാക്കളൊക്കെ പറയുന്നത് പോലെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു തആല അൻഹും അലി റളിയല്ലാഹു അൻഹുവിനോടൊക്കെ അങ്ങേയറ്റത്തെ ശത്രുതയുള്ള ആളായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ദുരാരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. അങ്ങനെ അത് ശരിയല്ല എന്നതിനുള്ളൊരു തെളിവ് കൂടെയാണ് ഈ സംഭവം. അങ്ങനെ ശത്രുതയുണ്ടെങ്കിൽ സ്വന്തം മകളെ ശത്രുവിന് കല്യാണം കഴിച്ചു കൊടുക്കും. അതുപോലെ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരു മറ്റൊരു സഹോദരനാണ് മുഹ്സിൻ, ഇങ്ങനെ പല സഹോദരന്മാരുമുണ്ട്. അതുപോലെ സൈനബ് ബിന്ത് അലി എന്നിങ്ങനെയുള്ള സഹോദരന്മാരൊക്കെ ഉണ്ട് എന്നാണ്. അദ്ദേഹത്തിൻ്റെ പിതൃവ്യന്മാരാണ് ത്വാലിബ്, അബൂ ത്വാലിബ് എന്ന് പറയില്ല നമ്മൾ, ഈ അബൂ ത്വാലിബിൻ്റെ ഒരു മകനാണ് ത്വാലിബ്. ആ ത്വാലിബിൻ്റെ മകൻ എന്ന അർത്ഥത്തിലാണ് അബൂ ത്വാലിബിനെ അബൂ ത്വാലിബ് എന്ന് വിളിക്കുന്നത്. ശരിക്കും അദ്ദേഹത്തിൻ്റെ പേര് അബ്ദു മനാഫ് എന്നാണ്. അതുപോലെ അഖീൽ ബിൻ അബി ത്വാലിബ് ഉണ്ട്. അഖീൽ ബിൻ അബി ത്വാലിബ് എന്ന് പറഞ്ഞ ഒരു പിതൃവ്യൻ മഹാനായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമൊക്കെ ഉണ്ട്. ഈ അഖീൽ ബിൻ അബി ത്വാലിബ് അസ്ലമ ആമൽ ഫത്ഹ്, ആമൽ ഫത്ഹിൽ അദ്ദേഹം അഥവാ മക്ക വിജയ നാളിൽ അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ട് ആ വർഷത്തിൽ. മറ്റൊരു പിതൃവ്യനാണ് ജാഫർ ബിൻ അബി ത്വാലിബ്. ജാഫർ ബിൻ അബി ത്വാലിബ് നേരത്തെ തന്നെ മുസ്ലിങ്ങളായ മുസ്ലിമായ ആളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. പിന്നെ ഉമ്മുഹാനി, ഇതൊക്കെ അവരുടെ ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഒക്കെ പിതൃവ്യന്മാരും പിതൃ സഹോദരിയുമൊക്കെയാണ്. ഹസൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പല കിംവദന്തികളും പല തെറ്റായ ചരിത്രങ്ങളുമുണ്ട്. ഒന്ന് പറയുന്നത് ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനെ മുആവിയ റളിയല്ലാഹു തആല അൻഹു വിഷം കൊടുത്തു കൊന്നതാണ് എന്ന് പറയും. മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത് ഇത് ഒരിക്കലും സഹിയല്ലെന്നും അത് ഷിയാക്കളുടെ സൃഷ്ടിയാണ് എന്നുമൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, അങ്ങനെ പറയാൻ നമ്മുടെ കയ്യിൽ തെളിവില്ല, ശറഈയായ തെളിവില്ല, ഇഖ്റാറും മുഅ്തബറില്ല, പരിഗണനീയമായി ഏറ്റുപറയില്ല, അങ്ങനെ ആരും ഏറ്റുപറഞ്ഞിട്ടില്ല. അതുപോലെ നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന മറ്റൊരു രേഖയുമില്ല. മാത്രമല്ല മുആവിയ റളിയല്ലാഹു തആല അൻഹു ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല എന്നതും ചരിത്രപരമായി തെളിയിക്കപ്പെട്ടതാണ്. ഇവിടെ പറയുന്നത് മുആവിയ റളിയല്ലാഹു തആല അൻഹു അസ്വൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ പിതാവാകുന്ന അൽ അസ്അദ് ബിനു ഖൈസ് എന്ന് പറയുന്ന ഭാര്യയുടെ പിതാവ്, ആ ഭാര്യയുടെ പേര് ജഅദ എന്നാണ്. ആ ജഅദയോട് മുആവിയ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നിർദ്ദേശപ്രകാരം അസ്അദിനെ കൊണ്ട് ഭാര്യയെ ഉപയോഗപ്പെടുത്തി അസ്അദ് റളിയല്ലാഹുവിന് വിഷം കൊടുത്തു കൊന്നു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അസ്അദ് റളിയല്ലാഹു തആല അൻഹു മരിക്കുന്നതിൻ്റെ 10 വർഷം മുമ്പ് ഈ അസ്അദ് ബിനു ഖൈസ് എന്ന് പറയുന്ന ഭാര്യപിതാവ് മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നാണ് ചരിത്രം. അതുകൊണ്ട് തന്നെ ഈ ചരിത്രം സ്വഹിയല്ലാന്നർത്ഥം. മഹാനായ ഇബ്നു ഖൽദൂൻ എന്ന് പറയുന്ന ചരിത്രകാരൻ പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ഷിയാക്കളുടെ സൃഷ്ടിയാകുന്നു എന്നാണ്. അത് ഷിയാക്കളുടെ സൃഷ്ടിയാകുന്നു ഈ സംഭവം, അത് യഥാർത്ഥമല്ല എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഹസൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം മരണപ്പെടുന്നത് മക്കയിൽ വെച്ചാണ്. ബക്കയിലാണ് അദ്ദേഹത്തിനെ മറമാടിയിട്ടുള്ളത്. തൻ്റെ ഉമ്മ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ തന്നെയാണ് അദ്ദേഹത്തെയും മറമാടിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നമസ്കാരത്തിന്, ജനാസ നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് സഈദ് ബിനുൽ ആസ് സഈദ് റളിയല്ലാഹു അൻഹുവാണ്. കാരണം അന്ന് മദീനയിലെ ഗവർണർ അദ്ദേഹമായിരുന്നു. അദ്ദേഹമാണ് നമസ്കാരത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വതആല മഹാനതന്മാരുടെ ചരിത്രം പഠിച്ച് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ തോഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാ അല്ലാഹ്, ബാറകല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സ്വാലിഹീൻ. ഇന്നത്തെ റിയാലുസ് സ്വാലിഹീനിൽ ഇമാം നവവി റഹ്മഹുള്ളയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും ഏതാനും ഭാഗം നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത് മുജീബ് റഹ്മാൻ സ്വലാഹി.
2: ഒരു കഥ പറയാറുണ്ട് സാധാരണ. ഒരു മോന് വളർന്നു വന്നപ്പോൾ വാപ്പ മോനോട് പറഞ്ഞു, ഭയങ്കര അലസനാണ് ഇവന്, കിടന്നിങ്ങനെ ഉറങ്ങും, ഒന്നിലും ശ്രദ്ധയില്ല, ജോലി നോക്കൂല. അപ്പോൾ വാപ്പ പറഞ്ഞു, ഇനി എല്ലാ ദിവസവും 1 റുപ്യ ഇവിടെ കൊണ്ടുവന്നു തന്നാലേ ഇവിടുന്ന് ചിലവിന് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ചിലവിനുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പം ഉമ്മാക്കാണ് ഇവന് ഭയങ്കര സ്നേഹമാകളുടെ ഒരു കുട്ടിയല്ലേ, ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ ഉമ്മ എന്നും 1 റുപ്യ എടുത്തിട്ട് കൊടുക്കും. വാപ്പ അത് വാങ്ങും, നേരെ പറമ്പ് കടേറി. അവന് പ്രശ്നമൊന്നുമില്ല, അവൻ പോവും, കഴിക്കും കുടിക്കും ഉറങ്ങും, അങ്ങനെ പോവും. അങ്ങനെ ഒരു ദിവസം ഉമ്മ പറഞ്ഞു, മോനെ എൻ്റെ അടുത്തുള്ളതൊക്കെ കഴിഞ്ഞു, ഇനിയൊന്നും തരല്ല. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇവൻ അധ്വാനിച്ച് കുറച്ച് പൈസ ഉണ്ടാക്കി. അതിൽ നിന്ന് 1 റുപ്യ എടുത്ത് വാപ്പാൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കൊടുത്തു. വാപ്പ എറിയാനുണ്ടോങ്ങുമ്പോൾ ഒരൊറ്റപ്പുടുത്തണ പിടിച്ച് കയ്യിൽ നിന്നാണ്, എറിയരുത് വാപ്പ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അത്രയും ദിവസത്തെ പണത്തിന് മൂല്യം അവന് തോന്നിയിട്ടില്ല. ഇപ്പോൾ അത് മൂല്യം തോന്നുന്നത് അത് അവൻ്റേതായതുകൊണ്ടാണ്.
3: അവൻ അധ്വാനിച്ച് ഉണ്ടാക്കിയപ്പോൾ അവന് അതിൻ്റെ മൂല്യം മനസ്സിലായി. അതുവരെ യഥാർത്ഥത്തിൽ ഉമ്മ നൽകുന്നതാണെങ്കിൽ പോലും വലിച്ചെറിയുമ്പോൾ ഒരു വേദന പോലും തോന്നിയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്.
2: പണത്തിൻ്റെ മൂല്യം തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പണത്തിൻ്റെ മൂല്യം തിരിച്ചറിയുമ്പോഴാണ് ശരിയായ ദിശയിൽ ആ പണം ഉപയോഗിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുക. ഇല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹത്തിനും ഇച്ഛക്കൊക്കെ അനുസരിച്ചായിരിക്കും പണത്തിൻ്റെ മൂല്യം. നമുക്കൊരു ഡ്രസ്സ് എടുക്കുമ്പോൾ അതിൻ്റെ വില വലിയ വിലയാവില്ല, പക്ഷേ ഭാര്യക്കോ മക്കൾക്കോ ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ അത് ഭയങ്കര വിലയായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ ഒരു ഹോട്ടലിൽ കയറി ഒരു ഫുഡ് എന്നെ കഴിക്കുമ്പോൾ അതിന് വലിയ വില ഉണ്ടാവില്ല ബില്ലടക്കുമ്പോൾ. പക്ഷെ വീട്ടിലേക്ക് സാധനം വാങ്ങുമ്പോൾ ആ സാധനത്തിൻ്റെ ലിസ്റ്റും സംഗതിയും ഭയങ്കര പൈസയായിട്ട് എന്ത് ചെയ്യും, ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചിലവാക്കുന്ന ഒരു നാണയത്തൊട്ട് അതിവിടെ എന്ത് സ്വാധീനം ഉണ്ടാക്കുന്നു, അതേത് നിലക്ക് വർക്കൗട്ടാകുന്നു, അതിന് നമുക്ക് എന്ത് കൂലി കിട്ടുന്നു എന്നതൊക്കെ ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്.
4: ഇസ്രഡിയയിൽ ഇന്ന് മധുരം ഖുർആൻ വിശുദ്ധ ഖുർആനിലെ 80-ാം അധ്യായമായ സൂറത്തുൽ അബ്ബസയാണ് ഇന്ന് മധുരം ഖുർആനിൽ നമ്മൾ കേൾക്കുന്നത്.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 80-ാം അധ്യായമായ സൂറത്തുൽ അബസയിൽ നിന്നുള്ള വചനങ്ങളാണ് നമ്മൾ കേട്ടത്.
1: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി ആരോഗ്യ ചിന്തകൾ എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. സ്ത്രീവന്ധ്യത തിരിച്ചറിയാം. വിശദ വിവരങ്ങളുമായി ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പമുള്ളത് ഡോക്ടർ സ്വാദിഖ് തിരൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. വന്ധ്യത ഇന്ന് നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ചില സ്ഥലങ്ങളിലെങ്കിലും വന്ധ്യത എന്ന് പറയുമ്പോൾ ഒരു വർഷത്തോളം ഒരുമിച്ച് ജീവിക്കുകയും സുരക്ഷിത മാർഗങ്ങളില്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തിട്ടും കുഞ്ഞുങ്ങളില്ലാത്ത ഒരവസ്ഥ വരാം. അത്തരത്തിലൊരവസ്ഥയാണ് വന്ധ്യത എന്ന് പറയുക. വന്ധ്യതയുള്ള ആളുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, മാനസികമായും ശാരീരികമായൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നാമത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ, അതിനുവേണ്ടി ചികിത്സകൾക്ക് വരുന്ന ചിലവുകളും മറ്റു കാര്യങ്ങളുമായും, അതുപോലെ സമൂഹത്തിൽ നിന്ന് അവർക്ക് കേൾക്കേണ്ടി വരുന്ന മാനസികമായ പ്രയാസങ്ങളൊക്കെ ഇന്ന് പലരെയും പ്രയാസത്തിലേക്ക് എത്തിക്കുന്നു. സ്ത്രീകളിലെ വന്ധ്യത, അത് എങ്ങനെയൊക്കെ നമുക്ക് തിരിച്ചറിയാം, അല്ലെങ്കിൽ കുട്ടികളില്ലാത്ത ആളുകളിൽ അവർക്ക് ചെയ്യാവുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയാണ് എന്നിൽ നോക്കുമ്പോൾ, രക്തപരിശോധനകളിലൂടെ അവരുടെ ഹോർമോണിൻ്റെ ലെവലുകൾ ഒന്നവർക്ക് പരിശോധിച്ച് നോക്കിയാൽ വന്ധ്യത ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയാൻ സാധിക്കും. അതിലൊന്ന് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നൊരു ഹോർമോണിൻ്റെ ലെവൽ നോക്കലാണ്. അതേപോലെ മറ്റൊന്ന് AIMH എന്ന് പറയും, ആൻറ്റി മുള്ളീരിയൻ ഹോർമോൺ. ഈ ഒരു ടെസ്റ്റും അതുപോലെ ഗൊണാഡോട്രോപ്പിൻ്റെ അളവുകൾ നോക്കുക. ഇവയൊക്കെ അവർക്ക് ശരീരത്തിലെ ഹോർമോണിൻ്റെ അവസ്ഥയെ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുന്ന ചില ടെസ്റ്റാകുന്നു. മറ്റൊന്ന് ഏതെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടോ ക്ലമീഡിയ ഇൻഫെക്ഷൻ, ക്ലമീഡിയ ഇൻഫെക്ഷൻ പലപ്പോഴും വന്ധ്യതയ്ക്ക് കാരണമാകാറുണ്ട്. അവർ ക്ലമീഡിയ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ക്ലമീഡിയൽ ടെസ്റ്റ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട കാരണങ്ങളെ നമുക്ക് തിരിച്ചറിയാനും അതിനുവേണ്ടി ട്രീറ്റ്മെൻറ്റുകൾ എടുക്കാനും സാധിക്കും. മറ്റൊന്ന് നമ്മൾ സാധാരണ ചെയ്യാറുള്ള അൾട്രാസൗണ്ട് സ്കാനിങ് തന്നെയാണ്. അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്ത് ഗർഭപാത്രത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ഓവറിക്കോ, അണ്ടാശയത്തിനോ, അല്ലെങ്കിൽ നമ്മളെ ഫലോപ്പിയൻ ട്യൂബുകൾക്കോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആ ഒരു ടെസ്റ്റാകുന്നു മറ്റൊരു ഇതായി പറയുന്നു. മറ്റൊന്ന് ഹിസ്റ്ററോസാൽപിഞ്ചോഗ്രാം എന്ന് പറയും, ഒരു എക്സ്റേ എടുക്കലാണത്. ശരീരത്തിലൂടെ ഒരു ഡൈ പാസ് ചെയ്തുകൊണ്ട് എടുക്കുന്ന ഒരു എക്സ്റേ ആണ് അത്. നമ്മൾ ട്യൂബിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ തിരിച്ചറിയാനും, അതുകൊണ്ടാണോ കൺസീവ് ചെയ്യാത്തത്, ഗർഭം ധരിക്കാത്തതെന്ന് തിരിച്ചറിയാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഹിസ്റ്ററോസാൽപിഞ്ചോഗ്രാഫി. ഇതിനു പുറമെ തന്നെ ലാപ്രോസ്കോപ്പിക് സർജറി വഴിയും ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന്, ലാപ്രോസ്കോപ്പിക് സർജറിയൊക്കെ ചെയ്യുമ്പോൾ കാലങ്ങളായിട്ട് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഉള്ള PID ഉള്ള ആളുകളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്യുക. ഇങ്ങനെ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്താൽ സ്ത്രീകൾക്ക് വന്ധ്യതയുണ്ടോ എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കും. എന്നാൽ ഇന്ന് പല കേസുകളിലും പലപ്പോഴും അവരുമായിട്ട് കൂടുതൽ സംസാരിക്കുമ്പോൾ കൃത്യമായ രീതിയിൽ ശാരീരിക ബന്ധം നടക്കാത്ത പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെ വന്ധ്യതകൾ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യം എന്തുകൊണ്ട് ഇത് വരുന്നു എന്നുള്ളത് ഒരു ഡോക്ടറുടെ അടുത്ത് പോയിട്ട് നമ്മളൊന്ന് ശരിക്ക് സംസാരിച്ച് അതിൻ്റെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി ആണ് നമ്മൾ ട്രീറ്റ്മെൻറ്റുകളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോവേണ്ടത്. നമ്മൾ പ്രധാന ശ്രദ്ധിക്കുക, 35 വയസ്സുവരെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ അതുവരെ നല്ല രീതിയിൽ തന്നെ ഒരു ട്രീറ്റ്മെൻറ്റുകളൊന്നും ഇല്ലാതെ തന്നെ പ്രഗ്നൻ്റ് ആകാൻ വേണ്ടി ശ്രമിക്കലാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ ഓരോ കാര്യങ്ങളും അതൊക്കെ ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ പാലിക്കുകയും ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യേണ്ടതുണ്ട്. അതിനുമുമ്പ് ഇതിലെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുകയും വേണം. അമിതമായ രക്തസ്രാവവും അതേപോലെ പീരീഡ്സിൻ്റെ അളവ് 21 ദിവസത്തിൽ കുറഞ്ഞ പീരീഡ്സ് അല്ലെങ്കിൽ 35 ദിവസത്തിൽ കൂടുതലുള്ള മെൻസ്ട്രൽ പീരീഡ്സ് ഇതൊക്കെ ചിലപ്പോൾ വന്ധ്യതകളിലേക്ക് കാരണമായിട്ട് മാറാറുണ്ട്. അപ്പം ഇത്തരത്തിലൊരവസ്ഥയൊക്കെ വരുമ്പോൾ അങ്ങനെ ഉണ്ടോ ഇതൊക്കെ കൃത്യമായി ഒരു ഡോക്ടറുടെ അടുത്ത് പോയി ഉപദേശങ്ങൾ തേടുകയും അതിനനുസരിച്ച് അവർ പറയുന്ന രീതിയിൽ നമ്മുടെ ലൈഫിൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ മാറ്റിയാൽ തന്നെ ചിലപ്പോൾ പ്രഗ്നൻ്റ് ആവാറുണ്ട്. അതും കൂടി നടന്നില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ബാക്കി ട്രീറ്റ്മെൻറ്റുകളിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോവേണ്ടത്.
3: നാം ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ, സ്ത്രീവന്ധ്യത തിരിച്ചറിയാം. ക്ലാസ് എടുത്തുകൊണ്ട് ഡോക്ടർ സ്വാദിക് തിരൂറാണ് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത്.
5: നമുക്ക് പീസ് ടൈമിലേക്ക് പോയിട്ട് തിരിച്ചെത്താൻ തോന്നുന്നു ശ്രോതാക്കളിലേക്ക്.
6: പീസ് ടൈമിൽ നിന്ന് ആരാണ്
5: ഇന്നത്തെ ശ്രോതാവിൻ്റെ പേര് കൊടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് മെസ്സേജ് വായിക്കാം. ഓരോ ദിവസവും പുതിയ പ്രതീക്ഷയോടും പുതിയ അറിവോടും മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന വേദി. ജീവിതം എത്ര തിരക്കുള്ളതായാലും പീസ് റേഡിയോ കേൾക്കാൻ സമയം കണ്ടെത്തുന്നത് ഒരു സന്തോഷമാണ് എന്നുള്ളതാണ് ഇന്നത്തെ പീസ് ടൈമിലെ ശ്രോതാവ് നമ്മളിലേക്ക് എഴുതിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു കൂട്ടായ്മയുടെ കൂടെ, ഈ പീസ് റേഡിയോ ഫാമിലിയുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു ഒട്ടുമിക്ക ആളുകളുടെയും മനസ്സിലെ പ്രതീതി ഇത് തന്നെയാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഓരോ ദിവസവും പുതിയ അറിവ് നേടാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ പീസ് റേഡിയോയുടെ കൂടെ സഞ്ചരിക്കുമ്പോൾ മനസ്സിൻ്റെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ നമ്മൾ മറന്നു പോകും. കാരണം അതിലും വലിയ പ്രതീക്ഷകൾ, നാളേക്കുള്ള പ്രതീക്ഷകളുമായിട്ടാണ് പീസ് റേഡിയോ ആളുകളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്.
7: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയ വസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: أعوذ بالله من الشيطان الرجيم
9: وقتلوهم حيث ثقفتموهم وأخرجوهم من حيث أخرجوكم والفتنة أشد

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
1: നമുക്കൊരു സമ്മാനമായിട്ടൊരു വാഹനം കിട്ടി, പിന്നീടാണ് അറിഞ്ഞത് അത് അവർ ലോൺ എടുത്ത് വാങ്ങിയതാണെന്ന്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്കത് ഉപയോഗിക്കാൻ പറ്റുമോ? അത് ഓടിക്കുന്നവർക്കും യാത്ര ചെയ്യുന്നവർക്കും തെറ്റുണ്ടാകുമോ എന്നാണ്.
2: പലപ്പോഴും നമ്മൾ സൂചിപ്പിക്കുന്നതാണ്, ഒരാളുടെ സമ്പാദ്യത്തിൽ നിഷിദ്ധം കലർന്നുകൂടിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ തിന്മ ആരാണോ അത് പ്രവർത്തിച്ചത് അയാൾക്കായിരിക്കും. ഒരിക്കലും മറ്റുള്ള ആളുകൾക്ക് അത് ബാധകമാവുകയില്ല. ഉദാഹരണമായി, ഒരാളുടെ സമ്പാദ്യം തീർത്തും നിഷിദ്ധമാണ് എങ്കിൽ, അതായത് ഒരാൾ ഒരു ബൈക്ക് മോഷ്ടിച്ചു, നമുക്കറിയാം അത് മോഷ്ടിക്കപ്പെട്ടതാണ് എന്ന്, എങ്കിൽ തീർച്ചയായും അത് നമ്മൾ വാങ്ങുവാൻ പാടില്ല. എന്നാൽ മറ്റൊരാൾ ഒരു ബൈക്ക് വാങ്ങി, അയാൾക്ക് പല ഏർപ്പാടുകളുമുണ്ട്, ചില ഏർപ്പാടുകളിലൊക്കെ ഹറാമുള്ളതാണ്, ആ ബൈക്ക് ഉപയോഗിക്കുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാണ്, കാരണം അയാളുടെ സമ്പാദ്യത്തിൽ ഹറാം കലർന്നിരിക്കുന്നു. ഇനി ആ ബൈക്ക് അയാൾ വിൽക്കുകയാണെങ്കിൽ മറ്റൊരാൾക്ക് അത് വാങ്ങുന്നതിന് കുഴപ്പമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല ആലം.
1: ചോദ്യം ഇപ്രകാരമാണ്: എൻ്റെ മാതാവിൻ്റെ ഉമ്മയുടെ സഹോദരിയുടെ മയ്യത്ത് മുഖം കാണൽ അനുവദനീയമാണോ എന്നാണ്.
3: ജീവിച്ചിരിക്കുമ്പോൾ ഒരു അന്യസ്ത്രീയെ കാണുന്നത് തെറ്റാണ്. ബോധപൂർവം നോക്കുന്നത് വിലക്കുള്ള സംഗതിയാണ്. ഒരു സ്ത്രീയെ ആവശ്യമില്ല എങ്കിൽ നോക്കാൻ പാടുള്ളതല്ല, ദൃഷ്ടി താഴ്ത്തണം. സ്ത്രീകൾ ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ്, ദൃഷ്ടി താഴ്ത്തണം, നോക്കാൻ പാടുള്ളതല്ല ബോധപൂർവം. എന്നാൽ കാണുന്നത്, കണ്ടുപോകുന്നത് അത് അപരാധമോ തെറ്റോ അല്ല ജീവിച്ചിരിക്കുമ്പോൾ. അതേപോലെ തന്നെയാണ് മരിച്ചാലും. ഒരു മയ്യത്തിനെ കണ്ടു എന്നതിനാൽ അത് ഒരു കുറ്റകരമായ കാര്യമല്ല. പിന്നെ മരിച്ച ഒരു വ്യക്തിയെ നോക്കുന്ന കാണുന്ന വിഷയമാണ്, ആവശ്യമെങ്കിൽ നോക്കാം. പക്ഷേ മരിച്ചയാളെ നോക്കുക എന്നുള്ളത്, കാണുക എന്നുള്ളത് ഒരു അന്ത്യനോട്ടം, ഇങ്ങനെ ഒരു ശരിയെന്ന് ഇസ്ലാമിലില്ല. മരിച്ചവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുക എന്നുള്ളതാണ്, അവർക്ക് വേണ്ടിയിട്ട് നമസ്കരിക്കുക എന്നുള്ളതാണ്, അവരുടെ നമസ്കാരത്തിൽ പങ്കാളികളാകുക, അവരെ നല്ല രീതിയിൽ സംസ്കരിക്കുക എന്നുള്ളതാണ്. എന്നാൽ നോക്കിക്കാണാൻ അതൊരു ചടങ്ങായിട്ട്, അങ്ങനൊരു ചടങ്ങിനെ ഇസ്ലാമിൽ നിശ്ചയിച്ചിട്ടില്ല. എന്നാൽ കണ്ടുപോയാൽ അതിൽ അതൊരു അപരാധമാണ്, കുറ്റമാണ് എന്ന് വിധിക്കാൻ പറ്റൂല. അതാണ് വിശദീകരിച്ചത്. എത്ര രക്തസാക്ഷികൾ ഇസ്ലാമിക ചരിത്രത്തിലുണ്ടായിരുന്നു, അവരെ കണ്ട സഹാബി വനിതകളില്ലേ. അപ്പോൾ ഈ കാണുന്ന, കണ്ടുപോകുന്ന വിഷയവും അതേപോലെ തന്നെ പിന്നെ നോക്കണമെങ്കിൽ നോക്കേണ്ടി വരുന്ന വിഷയവും അതുണ്ടായി എന്ന് വരും. ഇവിടെ ഈ ഒരു പിന്നെ വേർതിരിവ് ശരിക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കലും പിന്നെ ഒരു മയ്യത്ത് കാണൽ, ഒരു അന്യൻ്റെ മയ്യത്ത് കാണൽ, അല്ലെങ്കിൽ ഒരു അന്യസ്ത്രീയുടെ മയ്യത്ത് കാണൽ, അതൊരു ചടങ്ങായിട്ട് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അതേസമയം കണ്ടുപോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടില്ലെങ്കിൽ അതൊരു അപരാധവുമല്ല, ഒരു തെറ്റുമല്ല. ഇതാണവിടെ വിശദീകരിച്ചത്, അതാണ് ഉദ്ദേശിച്ചത്.
1: സക്കാത്ത് കൊടുക്കാൻ നിസാബ് തികയണം എന്ന് പറയുന്നു. നിസാബ് ഒരു വർഷം ആണല്ലോ. എല്ലാ റമളാൻ മാസവും സക്കാത്ത് കൊടുക്കുന്ന ഒരാൾക്ക് അത് കൊടുക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് കിട്ടിയ തുകയ്ക്ക് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? അവിടെ നിസാബ് പൂർത്തിയാവുന്നില്ലല്ലോ എന്നാണ്.
4: ഇതിലാദ്യമായി മനസ്സിലാക്കേണ്ടത് തൻ്റെ സാമ്പത്തിക വർഷം എവിടെയാണ് പൂർത്തിയാകുന്നത് എന്നതാണ്. ഏപ്രിൽ 18 എന്ന ഇംഗ്ലീഷ് മാസത്തിലേക്കല്ല നമ്മുടെ സക്കാത്ത് കണക്ക് കൂട്ടാറുള്ളത്, അതിനെ കണക്കാക്കേണ്ടത് അറബി മാസത്തിലേക്കാണ്. ഈ ഏപ്രിൽ 18 ശേഷം വരുന്ന ഒരു ചാന്ദ്രിക മാസത്തിലെ ഒരു ഡേറ്റിലാണ് താങ്കളുടെ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതും, അതോടൊപ്പം തന്നെ താങ്കളുടെ സ്ഥിര വരുമാനത്തിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ, അതല്ലെങ്കിൽ നിലവിലുള്ള വരുമാനത്തിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഈ 90,000 രൂപ താങ്കൾക്ക് ലഭിച്ചത് എങ്കിൽ സ്വാഭാവികമാണ് ഈ വർഷത്തെ സമ്പത്തിൻ്റെ കൂടെ അതിനെ കൂട്ടുകയും എന്നിട്ടതിൻ്റെ 2.5% മൊത്തത്തിൽ നൽകുകയുമാണ് വേണ്ടത്. 90,000 രൂപയുടെ 2.5% എന്ന് പറയുമ്പോൾ 2,250 രൂപയാണ് ഉണ്ടാവുക. അതിനു പുറമെ എത്രയാണോ താങ്കളുടെ പക്കലുള്ള ധനം അതിൻ്റെ കൂടെ കണക്കുകൂട്ടിയിട്ടാണ് നൽകേണ്ടത്. അതല്ല, ഇനി താങ്കൾക്ക് ഇത് ഒരു പുതിയ ധനമായി ലഭിച്ചതാണ്, ഒരിക്കലും തന്നെ നിലവിലുള്ള സ്വത്തിൻ്റെ ഭാഗമോ അതിൻ്റെ വളർച്ചയുടെ ഭാഗമായി കൊണ്ടോ ഒന്നും ലഭിച്ചതല്ല എങ്കിൽ, എന്നാണോ താങ്കൾക്ക് ലഭിച്ചത് അത് പ്രത്യേകം നോട്ട് ചെയ്യുകയും പിന്നീട് അത് ഒരു വർഷം തികയുന്ന മുറക്ക് അഥവാ ചാന്ദ്രികമാസപ്രകാരമുള്ള ഒരു വർഷം തികയുന്ന മുറക്ക് അതിൻ്റെ സക്കാത്ത് നൽകുകയുമാണ് വേണ്ടത്. അല്ലാഹു അഅലം.
1: സക്കാത്ത് കൊടുക്കുമ്പോൾ മാതാപിതാക്കൾക്ക് കൊടുത്താൽ വീടുമോ എന്നാണ്.
4: സ്വന്തം മാതാപിതാക്കളെ നോക്കേണ്ട ബാധ്യത ആൺമക്കൾക്കും പെൺമക്കൾക്കുമെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ആൺമക്കളാണെങ്കിലും പെൺമക്കളാണ് എങ്കിലും അവരുടെ സക്കാത്തിൻ്റെ അവകാശമായി കൊണ്ടുവരുന്ന ധനം അതൊരിക്കലും തന്നെ തൻ്റെ മാതാപിതാക്കൾക്ക് നൽകേണ്ടവരല്ല. മാത്രവുമല്ല, അത്തരം നൽകുന്ന ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അവരുടെ സക്കാത്ത് വീടുകയില്ല എന്നു മാത്രമല്ല, തൻ്റെ മാതാപിതാക്കളെ അവർ ഭക്ഷിപ്പിക്കുന്നത് തൻ്റെ സ്വത്തിലെ എച്ചിൽ കൂടിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വന്തം മാതാപിതാക്കളെ എച്ചില് തീറ്റിക്കുന്ന അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു നല്ല മകൻ്റെ നല്ല മകളുടെ സ്വഭാവമായി കൊണ്ടൊരിക്കലും തന്നെ അത് എണ്ണപ്പെടുകയില്ല. മാത്രവുമല്ല, സക്കാത്ത് എന്ന് പറയുന്നത് നമ്മുടേതല്ലോ, അത് നമ്മുടെ സ്വത്തിൽ പാവപ്പെട്ട മറ്റുള്ളവരുടെ അവകാശമാണ്. നമ്മുടെ ചെലവിൽ കഴിയേണ്ട ആളുകൾക്ക് നൽകാൻ പറ്റിയതല്ല അത് എന്നതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ അവകാശത്തെ ഒരിക്കലും തന്നെ നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ ചെലവിൽ നമ്മൾ നോക്കേണ്ട ആളുകളിലേക്ക് വരുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല എന്നതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
1: രണ്ട് ഹറമുകളിലും തറാവി നിസ്കരിക്കുന്നത് 20 റക്അത്താണ്. പിന്നെ എന്തുകൊണ്ടാണ് 8 റക്അത്ത് നിസ്കരിക്കണം എന്ന് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 8 റക്അത്താണ് നിസ്കരിച്ചതെങ്കിൽ ഹറമുകളിലും അങ്ങനെയല്ലേ ചെയ്യേണ്ടത് എന്നാണ്.
3: ചരിത്രം വായിക്കുമ്പോൾ ഇതല്ലാത്ത എണ്ണം നിസ്കാരങ്ങളും ഹറമുകളിലുണ്ടായിട്ടുണ്ട്. 13 നിസ്കരിച്ച കാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ 23-ലേറെ റക്അത്തുകൾ നിസ്കരിച്ച ചരിത്രമുണ്ടായിട്ടുണ്ട്. വിശിഷ്യ വിശുദ്ധ മദീനയിൽ അൽ മസ്ജിദുൻ നബവിയിൽ എന്നും 23 റക്അത്ത് അല്ലെങ്കിൽ 20 റക്അത്ത് നിസ്കരിച്ചു എന്നത് ഹറമുകളുടെ ചരിത്രത്തിലില്ല. രാത്രി നിസ്കാരം സലാത്തുൽ ലൈലി മസ്ന മസ്ന ഈ രണ്ട് റക്അത്ത് നിസ്കരിക്കുക എന്നുള്ള ഹദീസിനെ മുഖവിലക്കെടുത്ത് രാത്രി നമസ്കാരത്തിന് കൃത്യമായൊരു എണ്ണമില്ല എന്ന നിലക്ക് പണ്ഡിതന്മാർ 11 റക്അത്തിലേറെ തറാവീഹും ഖിയാമുൽ ലൈലൊക്കെ നിസ്കരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചോദ്യം 8 റക്അത്ത് നിസ്കരിക്കുന്ന വിഷയം പറഞ്ഞു. 8 പിന്നെ വിത്രും 11 റക്അത്ത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം നിസ്കരിച്ചു എന്ന് സ്ഥിരപ്പെട്ടതിനാലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 11 റക്അത്തിനേക്കാൾ റമദാനിലും അല്ലാത്തപ്പോഴും നിസ്കരിച്ചിരുന്നില്ല എന്ന് ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാത്രി നിസ്കാരത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ നിസ്കാരത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിഞ്ഞ അനുഭവമുള്ള മഹദി ആയിഷ റളിയല്ലാഹു തആലയാണ് അത് പറഞ്ഞത്. റമദാനിലോ അല്ലാത്തപ്പോഴോ 11 റക്അത്തിനേക്കാൾ കൂടുതൽ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ നിസ്കരിച്ചിരുന്നില്ല എന്ന്. ഉമർ റളിയല്ലാഹു തആല അൻഹു തറാവീഹ് നമസ്കാരം അതിലെ ജമാഅത്ത് പുനഃസംഘടിപ്പിച്ചപ്പോൾ ഇമാമായി രണ്ടുപേരെ നിശ്ചയിച്ചു. ഒന്ന് തമീമുദ്ദാരിയും മറ്റൊന്ന് ഉബയ്യ് ഇബ്നു കഅബും റളിയല്ലാഹു അൻഹു ജമീഅ. അപ്പോൾ അവരോടും ഉമർ റളിയല്ലാഹുവിൻ്റെ കൽപ്പന ജനങ്ങൾക്ക് 11 റക്അത്ത് നിസ്കരിക്കണം എന്നതായിരുന്നു. അതും ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 11 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയാണ്. അതാണ് ഏറ്റവും ശ്രേഷ്ഠം. എന്നാൽ 11 റക്അത്തിനേക്കാൾ കൂടുതൽ നിസ്കരിച്ചാൽ അതൊരു വിധേയത്തോ തെറ്റോ ആയി വിധിക്കപ്പെടാവതല്ല. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ചില ഹദീസുകളുടെ വെളിച്ചത്തിൽ അതിൽ ഗവേഷണം നടത്തിയാണ് പണ്ഡിതന്മാർ ആ ഒരു ഹുക്കുമ് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു തആല ആലം.
1: ഒരാളുടെ കയ്യിൽ നിന്ന് മറ്റൊരാൾ പണയത്തിനായി സ്വർണം വാങ്ങി, അതിൻ്റെ സക്കാത്ത് കൊടുക്കേണ്ടത് ആരാണ് എന്നാണ്.
4: പലപ്പോഴും ബന്ധുക്കളെ സഹായിക്കുക എന്ന നല്ല മനസ്സിൻ്റെ ഭാഗമായി ചെയ്യുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടൊരു കാര്യമാണ് സഹോദരിയും ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ നമ്മൾ കുറ്റക്കാരായി തീരുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നതാണ്. പലിശാധിഷ്ഠിത രൂപത്തിലുള്ള പണയവും അത്തരത്തിലുള്ള കാര്യങ്ങളുമെല്ലാം ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യങ്ങളാണ്. ഒരു കാരണത്താലും ഒരു വിശ്വാസി പലിശയുമായി ബന്ധപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നതാണ് ആദ്യമേ സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ആ ബന്ധുവിന് സഹായത്തിൻ്റെ ഭാഗമായി കൊണ്ട് സ്വർണം പണയപ്പെടുത്തുവാൻ നൽകിയതിനു പകരം ആ സ്വർണവള കടമായി നൽകുകയും അത് അദ്ദേഹം വിൽപ്പന നടത്തുകയും എന്നിട്ട് ആ കാശുകൊണ്ട് തൻ്റെ പ്രയാസങ്ങൾ അകറ്റുകയും ചെയ്തിരുന്നുവെങ്കിൽ അതായിരുന്നല്ലോ ആ രംഗത്ത് ഇസ്ലാം പഠിപ്പിച്ച മാർഗം. അതല്ല എങ്കിൽ ആ സ്വർണവള തൻ്റെ ബന്ധുവിന് ദാനമായി നൽകി അയാളത് വിറ്റ് ആ അയാൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നും കരകയറുകയാണെങ്കിൽ അതായിരുന്നു ഇസ്ലാം നമ്മോട് ആവശ്യപ്പെട്ട ഏറ്റവും പ്രതിഫലാർഹമായ രൂപത്തിലുള്ള സദക്ക എന്ന് പറയുന്ന കാര്യം. അതല്ലാതെ അയാൾ ചെയ്യുന്ന ഒരു തിന്മക്ക് കൂട്ടുനിൽക്കുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇവിടെ കടന്നു വന്നിട്ടുള്ളത്. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത് തആവനു അലിൽ ബിർരി വത്തഖ്വ വല തആവനു അലിൽ ഇസ്മി വൽ ഉദ്വാൻ എന്നാണ്. അഥവാ നമ്മൾ പരസ്പരം സഹകരിക്കേണ്ടത് നന്മകളിലാണ്, അതുപോലെ തന്നെ പരസ്പരം സഹകരിക്കേണ്ടത് അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന കാര്യങ്ങളിലാണ്. എന്നാൽ ഒരിക്കലും തന്നെ കുറ്റകൃത്യങ്ങളിലോ ശത്രുതയിലോ പരസ്പരം സഹായിക്കരുതെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുമ്പോൾ മഹാപാപങ്ങളുടെ കൂട്ടത്തിലെണ്ണിയ പലിശ, ആ പലിശയുമായി ബന്ധപ്പെടുന്ന അവസ്ഥകളിൽ സഹകരണം ഒരിക്കലും തന്നെ പാടില്ല എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇനി ഈ പറഞ്ഞ വള തൻ്റെ കൈകളിൽ ഇപ്പോൾ ഇല്ല, അത് പണയത്തിലാണുള്ളത്. ആ വള കൂടി കൂടുമ്പോഴാണ് തൻ്റെ കൈവശമുള്ള സ്വർണം പത്തര പവനിൽ കൂടുന്നത് എങ്കിൽ അത്തരം ഘട്ടത്തിൽ ഇപ്പോൾ തൻ്റെ കയ്യിൽ അത് താൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ക്രയവിക്രയങ്ങൾ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണുള്ളത് എന്നതുകൊണ്ട് തന്നെ അവിടെ സക്കാത്ത് അതിന് ബാധകമാകുന്നില്ല. എന്നാൽ തൻ്റെ കൈവശമുള്ള സ്വർണം അതുകൂടാതെ തന്നെ പത്തര പവനിൽ കൂടുതലുണ്ട് എങ്കിൽ ആ പത്തര പവൻ സ്വർണത്തിൻ്റെ കൂടുതൽ ആ മുഴുവൻ സ്വർണത്തിനും 2.5% സക്കാത്ത് നൽകുകയാണ് വേണ്ടത്. ഇനി താൻ പണയപ്പെടുത്തിയിട്ടുള്ള സ്വർണമടക്കമുള്ള സ്വത്തിന് സക്കാത്ത് നൽകാൻ കഴിയുമെങ്കിൽ അങ്ങനെ നൽകുന്നത് തന്നെയാണ് പ്രസ്തുത വിഷയത്തിൽ ഏറ്റവും സൂക്ഷ്മമായ നിലപാട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
1: ഡയമണ്ടിൻ്റെ സക്കാത്ത് എങ്ങനെയാണ് എന്നാണ്.
4: സക്കാത്തുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത് നാണയങ്ങൾ, വരുമാനമുള്ള സ്വത്തുക്കൾ, അതുപോലെ തന്നെ സംഭരിക്കുവാൻ കഴിയുന്നതും ഭക്ഷിക്കുവാൻ യോഗ്യവുമായ രൂപത്തിലുള്ള, സംഭരിച്ചു വെക്കുവാനും ഭക്ഷിക്കുവാനും കഴിയുന്ന രൂപത്തിലുള്ള പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ പോലെയുള്ള വസ്തുക്കൾക്കും അതുപോലെ തന്നെ മറ്റു കൃഷി ഉൽപ്പന്നങ്ങൾക്കും കാലിവർഗ്ഗങ്ങൾക്കുമെല്ലാം സക്കാത്തു നിർബന്ധമാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ താൻ താമസിക്കുന്ന വീട്, താൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഉള്ള ആഭരണങ്ങൾ, പ്രത്യേകിച്ചും സ്വർണവും വെള്ളിയുമല്ലാത്ത ആഭരണങ്ങൾ, ആഡംബരവുമായി അതല്ലെങ്കിൽ ഭംഗിയായി കൊണ്ട് ഉപയോഗിക്കുന്ന ആഭരണങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് സക്കാത്തില്ല എന്നതു തന്നെയാണ് മനസ്സിലാക്കുവാൻ സാധിക്കുക. ഒരാളുടെ വീട് എത്ര വലുതാണെങ്കിലും ആ വീടിൻ്റെ വില കണക്കാക്കി വർഷം വർഷം സക്കാത്ത് അയാൾ നൽകേണ്ടതില്ല. അതുപോലെ തന്നെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വാഹനം, അത് എത്ര വലിയ വാഹനമാണെങ്കിലും എത്ര വിലപിടിപ്പുള്ള വാഹനമാണ് എങ്കിലും അതിൻ്റെ വില കണക്കാക്കി വർഷം വർഷം അയാൾ സക്കാത്തു നൽകേണ്ടതില്ല. അതുപോലെ തന്നെയാണ് സ്വർണവും വെള്ളിയും അല്ലാത്ത ആഭരണങ്ങളുടെ വിഷയത്തിലും പണ്ഡിതന്മാർ പറയുന്നത് കാണുവാൻ സാധിക്കുക. സ്വർണവും വെള്ളിയുമല്ലാത്ത, അതുപോലെ തന്നെ നാണയ വ്യവസ്ഥയുടെ രൂപത്തിൽ നാണയങ്ങളായി കൊണ്ട് ഉപയോഗിക്കാത്ത വസ്തുക്കൾ കൊണ്ട് നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്കൊന്നും തന്നെ സക്കാത്തു നൽകേണ്ടതില്ല എന്നതാണ് പ്രസ്തുത വിഷയത്തിൽ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് കാണാൻ സാധിക്കുക. എന്നാൽ അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇത്തരത്തിലുള്ള ഡയമണ്ട് ആഭരണങ്ങൾ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന കച്ചവടക്കാരൻ കച്ചവടത്തിൻ്റെ സക്കാത്ത് എന്നുള്ള രൂപത്തിൽ അതിന് സക്കാത്തു നൽകേണ്ടതുണ്ട്. ആഭരണമായി കൊണ്ട് ഉപയോഗിക്കുന്ന ആളുകൾ സക്കാത്തു നൽകേണ്ടതില്ല എന്നതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം ബിസ്സവാബ്.
1: 96 നോമ്പിന്റെ വിധി എന്താണ്? സുന്നത്തിൽ സ്ഥിരപ്പെട്ടതാണോ എന്നാണ്.
3: അങ്ങനെ ഒരു നോമ്പ്, 96 നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിൽ പെട്ടതേയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റജബ് മാസത്തിൽ പ്രത്യേകം നോമ്പെടുത്തിയിരുന്നു എന്നുള്ളത് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. റജബിൽ പ്രത്യേകം നോമ്പെടുത്തിയിരുന്നു എന്നുള്ളത് സുന്നത്തിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഷാബാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെക്കുറെ നോമ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്, മുഴുവൻ നോമ്പെടുത്തിയിരുന്നു എന്നുള്ളതില്ല. കാനെ യസൂമു ഷാബാന കുല്ലഹു എന്ന് ഹദീസുണ്ട്, പക്ഷേ അതിൻ്റെ ഉദ്ദേശം ജുല്ലഹു എന്നുള്ളതാണ്. അധികവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷാബാനിൽ നോമ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഴുവനായിട്ട് ഷാബാൻ നോമ്പെടുത്തു എന്നുള്ളതില്ല. തുടർച്ചയായി രണ്ട് മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുത്തിയിരുന്നു, ഷാബാനിലും റമദാനിലും എന്നറിയിക്കുന്നതും, അതും ഷാബാനിൽ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്നുള്ള ഒരു ആശയത്തിലാണ്. റമദാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഴുവനും നോമ്പെടുത്തിയിരുന്നു, അത് റമദാനിൽ നിർബന്ധ നോമ്പാണ്. ഷവ്വാൽ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം അതും റമദാനിനോട് തുടർന്നല്ല, അതിനിടയിൽ ഈദ് ഉൽ ഫിത്തർ ഇല്ലേ, റമദാൻ കഴിഞ്ഞാൽ ഈദ് ഉൽ ഫിത്തറുണ്ട്, പിന്നെ ഷവ്വാലിന് 6 നോമ്പാണ്. ആ നോമ്പിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വസിത്ത മിൻ ഷവ്വാൽ എന്നാണ്, ഷവ്വാലിൽ നിന്ന് 6 എന്നാണ്. അതതിൻ്റെ തുടക്കത്തിലാവാം, മധ്യത്തിലാവാം, ഒടുക്കത്തിലാവാം. ഏതായാലും ഈ റജബ്, ഷാബാൻ, റമദാൻ എന്നീ 3 മാസങ്ങളും ഷവ്വാലിൽ നിന്ന് 6 കൂട്ടിയിട്ടുള്ള ഇങ്ങനെ ഒരു കണക്കിൽ ഒരു നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വന്നിട്ടില്ല.
1: ചോദ്യം ഇപ്രകാരമാണ്. ഞാൻ സുഹൃത്തിന് വീട് വയ്ക്കുന്ന ആവശ്യത്തിന് വേണ്ടി 100,000 രൂപ കടമായി കൊടുത്തു. ഇതിൻ്റെ സക്കാത്ത് ഞാൻ കൊടുക്കണോ അതോ സുഹൃത്ത് കൊടുക്കേണ്ടതുണ്ടോ എന്നാണ്.
4: കടം വാങ്ങിയതിൻ്റെ സക്കാത്ത് ആരു നൽകണമെന്നതാണ് സഹോദരൻ്റെ ചോദ്യം. കടവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കുന്നത് അദ്ദേഹിനു മംലൂക്കുല്ലിദ്ദായിൻ, ദൈന് എന്നുള്ളത് അഥവാ കടമെന്നുള്ളത് അത് കടം നൽകിയ ആളുടെ ഉത്തരവാദിത്തത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ കടം വാങ്ങിയ ആളല്ല സക്കാത്തു നൽകേണ്ടത്, കടം നൽകിയവൻ തന്നെയാണ് സക്കാത്തു നൽകേണ്ടത് എന്നതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് ചുരുക്കത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ കടം നൽകിയയാൾ സക്കാത്തു നൽകേണ്ടതുണ്ടോ ഇല്ലേ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നാഭിപ്രായമുണ്ട്. മഹാനായ ഇബ്നു ഉമർ, ആയിഷ, ഇക്രിമ, അതുപോലെ തന്നെ ഉള്ള ആളുകളെല്ലാം റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവരൊക്കെ പറഞ്ഞത് ലാ സക്കാത്ത ഫിദ്ദൈൻ, കടവുമായി ബന്ധപ്പെട്ട് സക്കാത്ത് ഇല്ല എന്നതാണ്. കാരണം രണ്ട് കാര്യങ്ങളാണ് അതിനവർ തെളിവായി കൊണ്ടു പറഞ്ഞത്. ഒന്ന്, കടം നൽകിയ ധനത്തിന് വളർച്ചയില്ലല്ലോ. രണ്ടാമത്തേത്, ആ ധനത്തിൻ്റെ വർദ്ധനവ് ഉദ്ദേശിച്ചുകൊണ്ടല്ല കടം നൽകുന്നയാൾ കടം നൽകാറുള്ളത്, മറിച്ച് ആ ധനത്തിൻ്റെ ഉപകാരം മറ്റുള്ളയാളുകൾക്ക് ലഭിക്കണമെന്ന ഉദ്ദേശമാണല്ലോ അതിലുള്ളത്, അതുകൊണ്ട് നൽകേണ്ടതില്ല എന്ന അഭിപ്രായമാണ് ഇബ്നു ഉമർ, അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹുമയും, അതുപോലെ തന്നെ ഇക്രിമ അഥവാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മൗലയായ ഇക്രിമ റഹിമഹുല്ലയുടെ എല്ലാം അഭിപ്രായം. എന്നാൽ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ മഹാഭൂരിഭാഗം പണ്ഡിതന്മാരും കടത്തെ രണ്ടായി തിരിക്കുകയും ആ രണ്ടായി തിരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സക്കാത്തു നൽകേണ്ടതുണ്ടോ ഇല്ലേ എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായും ഒന്ന്, തിരിച്ചു ലഭിക്കുമെന്ന് ഉറപ്പുള്ള കടം. രണ്ടാമത്തേത്, തിരിച്ച് ലഭിക്കില്ല എന്ന് ഉറപ്പുള്ള, അതല്ലെങ്കിൽ തിരിച്ച് ലഭിക്കുമെന്ന് ഉറപ്പില്ലാത്ത കടം. ഈ രണ്ട് രൂപത്തിലാണ് പണ്ഡിതന്മാർ കടത്തെ വേർതിരിച്ചത് കാണാൻ സാധിക്കുക. അതിലൊന്നാമത്തെ ഇനമായ തിരിച്ചു ലഭിക്കുവാൻ സാധ്യതയുള്ള ധനമാണ് എങ്കിൽ അതിന് അത് നൽകിയവൻ തന്നെ സക്കാത്തു നൽകണം എന്നതാണ് ഹനഫി മദ്ഹബിലും ഹംബലി മദ്ഹബിലും അതുപോലെ തന്നെ ഇമാം സൗരിയും ഇമാം ഷാഫിഈ റഹിമഹുല്ലയുടെ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായവുമായി കൊണ്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഹമ്മാദ് ബിനു അബി സുലൈമാനും ഇസ്ഹാഖും അതുപോലെ തന്നെ അബി ഉബൈദ റളിയല്ലാഹു അൻഹുമെല്ലാം റഹിമഹുല്ലാഹും അജ്മഹീം എല്ലാം ഇത് നൽകേണ്ടവർ തന്നെയാണ് എന്ന് അഭിപ്രായപ്പെട്ടവരാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ആളുകൾ അഥവാ രണ്ടാമത്തെ ഇനം അഥവാ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷയില്ലാത്ത സ്വത്താണ് എങ്കിൽ, ആ തിരിച്ചു കിട്ടുകയില്ല എന്ന് ഉറപ്പുണ്ട് എങ്കിൽ അയാൾ വർഷം വർഷം സക്കാത്തു നൽകേണ്ടതില്ല. തിരിച്ചു ലഭിക്കുമെന്ന് ഉറപ്പുള്ളവരാണ് എങ്കിൽ വർഷാവർഷം സക്കാത്തു നൽകേണ്ടതുണ്ട് എന്നും, എന്നാൽ തിരിച്ചു ലഭിക്കുകയില്ല എന്നതാണ് ഉറപ്പ്, അതല്ലെങ്കിൽ തിരിച്ചു ലഭിക്കുമെന്നതിന് പ്രതീക്ഷയില്ല എന്നതാണ് കൂടുതലുമുള്ളത് എങ്കിൽ, അത്തരത്തിലുള്ള ആളുകൾ അവർ എപ്പോഴാണോ സക്കാത്ത് എപ്പോഴാണോ നൽകിയ കടം തിരിച്ചു ലഭിക്കുന്നത് ആ സമയത്താണ് ഒരു വർഷത്തെ സക്കാത്തു നൽകണം എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കുക. ചുരുക്കത്തിൽ, സക്കാത്ത് നൽകേണ്ടത് കടം കൊടുത്ത ആൾ തന്നെയാണ്. അങ്ങനെ നൽകുമ്പോൾ തനിക്ക് വർഷം വർഷം തികയുന്ന മുറക്ക് ഇത് തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുള്ള ധനമാണ് എങ്കിൽ നൽകുകയാണ് വേണ്ടത് എന്ന ഈ ഒരു നിലപാടാണ് ഏറ്റവും ഈ വിഷയത്തിലെ പ്രബലമായ നിലപാടായിക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരിച്ചു ലഭിക്കുമെന്ന് പ്രതീക്ഷയില്ലാത്ത ധനമാണ് എങ്കിൽ വർഷാവർഷം നൽകേണ്ടതില്ല. അതേസമയത്ത് ലഭിക്കുന്ന മുറക്ക് ഒരു വർഷത്തെ മുതൽ എന്നുള്ള നിലക്ക്, അതല്ലെങ്കിൽ ഒരു വർഷത്തെ സക്കാത്താണ് നൽകേണ്ടത് എന്നതാണ്

0: എത്ര പൈസ വേണം എന്നാണ്.
1: തൻ്റെ കൈവശം ധനമായി ഉള്ള, പ്രത്യേകിച്ചും നാണയമായിട്ടുള്ള എന്തെല്ലാമുണ്ടോ അതെല്ലാം നാം ഓരോരുത്തരും സക്കാത്തിൻ്റെ കണക്ക് നോക്കുന്ന സമയത്ത് നോക്കേണ്ടതുണ്ട്. അത് ചെലവിന് വേണ്ടി എടുത്തു വെച്ചതാണെങ്കിലും, ഹജ്ജിന് പോകാൻ വേണ്ടി എടുത്തു വെച്ചതാണെങ്കിലും, വീടുണ്ടാക്കുവാൻ വേണ്ടി എടുത്തു വെച്ചതാണെങ്കിലും ഒക്കെ, ചന്ദ്രമാസപ്രകാരം ഒരു വർഷം തികയുകയും 595 ഗ്രാം വെള്ളിയുടെ മൂല്യമുള്ള ധനമുണ്ടാവുകയും ചെയ്താൽ തൻ്റെ കൈവശമുള്ള പണത്തിന് മുഴുവനായിക്കൊണ്ട് 2.5% സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
0: എല്ലാ മാസവും ശമ്പളത്തിൽ നിന്നും സക്കാത്ത് കൊടുക്കണോ അതോ വർഷം തികയുമ്പോൾ മാത്രമാണോ എന്നാണ്.
1: ശമ്പളത്തിൻ്റെ സക്കാത്തുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത്, ശമ്പളത്തിനുള്ള സക്കാത്ത് വർഷത്തിലൊരിക്കൽ തന്നെയാണ് കൊടുക്കേണ്ടത്, എത്ര വലിയ ശമ്പളമാണെങ്കിലും ശരി. പലപ്പോഴും ഈ വിഷയത്തിൽ ജനങ്ങൾക്കിടയിൽ ചില കൺഫ്യൂഷനുകൾ നിലനിൽക്കുന്നത്, വലിയ ശമ്പളം വാങ്ങുന്നയാളുകൾ ഓരോ മാസവും സക്കാത്ത് നൽകേണ്ടതുണ്ടോ, അതിൽ നിന്നും സക്കാത്തിനുള്ള ഓഹരി മാറ്റിവെക്കേണ്ടതുണ്ടോ എന്നതാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ശമ്പളം എന്നത് നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു ഉപാധിയാണ്, വരുമാനത്തിൻ്റെ മാർഗമാണ്. വരുമാനത്തിനുള്ള സക്കാത്ത് നമ്മൾ നൽകുന്നത് കൃഷിയാണെങ്കിൽ കൃഷിയെടുക്കുന്ന സമയത്തും ബാക്കിയുള്ള വരുമാനങ്ങളുടേത് വർഷം തികയുമ്പോഴുമാണല്ലോ. വർഷം തികയുന്ന സമയത്ത് നമ്മുടെ അത്യാവശ്യ ചെലവുകളെല്ലാം കഴിച്ച് എത്രയാണ് നമ്മുടെ അക്കൗണ്ടിൽ ബാക്കി നിൽക്കുന്നത്, അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ, നമ്മുടെ മിൽക്കിയത്തിൽ, നമ്മുടെ ഉടമസ്ഥതയിൽ ബാക്കിയുള്ളത് എന്ന് നോക്കി വേണം നാം സക്കാത്ത് നൽകേണ്ടത്. അവിടെ ഒരു വർഷം നമുക്ക് ലഭിച്ച ശമ്പളവും നമ്മുടെ ജീവിതത്തിനാവശ്യമായി നമ്മൾ എടുത്തിട്ടുള്ള അത്യാവശ്യം വന്ന ചെലവുകളുമെല്ലാം കഴിച്ച് എത്രയാണോ ബാക്കിയുള്ളത്, ആ ബാക്കിയുള്ളതിൻ്റെ 2.5% കൊടുക്കുക തന്നെയാണ് വേണ്ടത്. അതല്ലാതെ ഓരോ മാസവും ശമ്പളത്തിന് സക്കാത്ത് കണക്കാക്കി അതിൽ നിന്ന് മാറ്റിവെക്കലോ അതല്ലെങ്കിൽ അത് കൊടുക്കുകയോ ചെയ്യുക എന്ന് പറയുന്ന രീതി അല്ല യഥാർത്ഥത്തിൽ ശമ്പളവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള സക്കാത്തിനുള്ളത്. അത്തരത്തിലുള്ള ചില വസ്വാസുകൾ നമ്മുടെയൊക്കെ നാടുകളിലുണ്ട് എന്നത് ശരിയാണ്. അവിടെ ശ്രദ്ധിക്കേണ്ടത് വർഷത്തിലൊരിക്കൽ തന്നെയാണ് ശമ്പളത്തിനുള്ള സക്കാത്തും നൽകേണ്ടത്.
2: മഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളവൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
3: ആണിനി സ്വരത്തിൽ നമ്മൾ അല്ലേ സ്വരത്തിലേക്ക് പോകല്ലേ. സുബ്ഹാന്റെ മസ്ജിദിൽ സുഹൈബ് ബാങ്കുയേറുമ്പോൾ എന്ന് തുടങ്ങുന്ന മനോഹരമായൊരു ഗാനമാണിനി.

0: മാഷാല്ല, നല്ലൊരു ഗാനമാണ്. സുബ്ഹാൻ്റെ മസ്ജിദിൽ സുബഹി ബാങ്ക് വരുമ്പോൾ എന്ന് തുടങ്ങുന്ന ഗാനം. ആലപിച്ചിട്ടുള്ളത് ലൈബ മഞ്ചേരി ആണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

وإن

0: വലിയൊരു തുക നൽകാൻ കഴിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നുണ്ടോ? വേണ്ട, കടലിലെ ഓരോ തുള്ളിയും ചേർന്നാണ് സമുദ്രമുണ്ടാകുന്നത്. നിങ്ങളുടെ കൈവശമുള്ള ചെറിയൊരു വിഹിതം പോലും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ കരുത്താകും. ഒരു ചായയുടെ വിലയോ ഒരു ദിവസത്തെ ചെറിയൊരു സമ്പാദ്യമോ പീസ് റേഡിയോയ്ക്കായി മാറ്റിവെക്കൂ. നിങ്ങളുടെ ആ ചെറിയ സഹായം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നന്മയുടെ വിജ്ഞാനത്തിന്റെ സന്ദേശമെത്തിക്കും. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ശ്രോതാക്കളായ കൂട്ടുകാരെ, നമ്മുടെ സ്റ്റാർ ക്വസ്റ്റ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പം ചേർന്നിട്ടുള്ള വിദ്യാർത്ഥികളെ നമുക്ക് ഒന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. എന്തൊക്കെ പ്രോഗ്രാമുമായി വന്നത് നമുക്ക് നോക്കാം. ആദ്യമായി നമ്മോടൊപ്പം ചേരുന്നത് റിഷാന ഫെബിനാണ്. പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരി സലഫി മദ്രസയിൽ നിന്നുള്ള മോളാണ്. ഇസ്ലാമിക ഗാനവുമായിട്ടാണ് മോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, റിഷാന ഫെബിൻ്റെ പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ സ്റ്റാർ ക്വസ്റ്റ് ആരംഭിക്കാം.

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്ക്. ഇന്നത്തെ നമ്മുടെ സ്റ്റാർ ക്വസ്റ്റിലെ ഒന്നാമത്തെ പാട്ട് തന്നെ വളരെ ഭംഗിയായിട്ടുണ്ട് അല്ലേ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾക്കും ഇതുപോലെ അവസരങ്ങൾ ലഭിക്കും, അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അടുത്തൊരു പ്രോഗ്രാം ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇനി നമ്മൾ കേൾക്കുന്നത് ഒരു പ്രസംഗമാണ്, മലയാളം പ്രസംഗവുമായിട്ട് നമ്മോടൊപ്പം ചേരുന്നത് സ്വാലിഹ്. മുക്കം അൽ ഹിക്മ മദ്രസയിൽ നിന്നുള്ള സ്വാലിഹാണ് നമ്മോടൊപ്പം ചേരുന്നത്. സ്വാലിഹിൻ്റെ മലയാളം പ്രസംഗം കേൾക്കാം. സ്വാലിഹ മോനെ, ഏത് വിഷയത്തിലാണ് പ്രസംഗം അവതരിപ്പിക്കുന്നത്?
1: ഞാൻ മലയാളത്തിലെ ബഹുസ്വര ഇന്ത്യ ചരിത്രം വർത്തമാനം എന്ന വിഷയത്തിലാണ്.
0: മാഷാല്ലാ, എന്നാൽ മോന്റെ പ്രസംഗം തുടങ്ങാം നമുക്ക്.
1: അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ത്യ പല മതങ്ങളും വർഗങ്ങളും സംസ്കാരങ്ങളുമുള്ള രാജ്യമാണ്. സഹിഷ്ണുതയുടെ ആത്മാവ് നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ അംബേദ്കറുടെ വാക്കുകളാണിത്. അതേ, അടിസ്ഥാനപരമായി ബഹുസ്വരതയിലും ബഹുഭാവ സംസ്കാരത്തിലും അധിഷ്ഠിതമായ ഒരു സാമൂഹിക ജീവിതത്തിന്റെ സംസ്കാരമാണ് ഇന്ത്യക്കുള്ളത്. പഴമക്കാർ പറയുന്നത് പോലെ, കാക്കത്തുള്ളായിരം മതങ്ങളും സംസ്കാരങ്ങളും ചേർന്ന വൈവിധ്യമാണ് നമ്മുടെ നാട്. ഇവിടെ ഋഷിമാരും സൂഫികളും മതപണ്ഡിതരും രാഷ്ട്രീയ നേതാക്കളുമെല്ലാം ഒരുമയോടെ നിന്നത് കൊണ്ടാണ് ഇന്ത്യ എന്ന ആശയം നിലവിൽ വന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഏൽ ബാഷാം എന്ന എഴുത്തുകാരൻ ഇന്ത്യയെക്കുറിച്ച് വിവരിക്കുന്ന തന്റെ പുസ്തകത്തിന് പേര് നൽകിയത് ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്നായിരുന്നു. പിറന്ന നാടിന്റെ മോചനത്തിനായി പരസ്പരം തോളോട് തോൾ ചേർന്ന് നിന്ന് പോരാടിയ പൂർവികർ നമുക്കുണ്ടായിരുന്നു. കുത്തബ് മിനാറിന്റെ മിനാരങ്ങളിൽ സ്വർഗത്തിൽ നിന്നൊരു മാലാക വന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണോ, ഹിന്ദു മുസ്ലിം ഐക്യം വേണോ എന്ന് ചോദിച്ചാൽ ഹിന്ദു മുസ്ലിം ഐക്യമെന്ന് ഞാൻ ഉറക്കെ പറയുമെന്ന് പ്രഖ്യാപിച്ച മൗലാന അബുൽ കലാം ആസാദ് ലോകോ സമസ്തോ സുഖിനോ എന്ന് പാടി ഉപനിഷത്തും ഈ ലോകത്തെനിക്കൊരു പൂങ്കാവനമുണ്ടെങ്കിൽ അത് എന്റെ ഇന്ത്യയാണെന്ന് പാടിയ മുഹമ്മദ് ഇക്ബാലും സ്നേഹത്തിന്റെ മന്ത്രം ാണ് ഉരുവിട്ടത്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, കെ കേളപ്പൻ, കെ പി കേശവ മേനോൻ, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള തുടങ്ങിയ നേതാക്കളും മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത്. ചരിത്രത്താളുകൾ പിറകിലേക്ക് മറിക്കുമ്പോൾ വൈദേശിക ശക്തികളെ തുരുത്തുന്നതിൽ തിളങ്ങുന്ന അധ്യായമായി ടിപ്പു സുൽത്താൻ, പഴശ്ശിരാജ, കുഞ്ഞാലി മലക്കാർ സാമൂതിരി തുടങ്ങിയ കൂട്ടുകെട്ടുകളും നമുക്ക് കാണാൻ സാധിക്കും. അതെ, പരസ്പര സഹവർത്തിത്വത്തിന്റെ നല്ല നാളുകൾ നമുക്കുണ്ടായിരുന്നു. സ്വാതന്ത്ര്യം നേടി 7 പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ സഹവർത്തിത്വത്തിന്റെ നാടായ നമ്മുടെ മാതൃരാജ്യത്തെ ഏകാധിപത്യത്തിന്റെ തടവറയിലേക്ക് തളച്ചിടാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, ഞാനോത്തത്തിലേക്കെത്തും എന്ന ആശയത്തിന് മുറിവേറ്റുകൊണ്ടിരിക്കുന്നു. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷുകാരന്റെ രഹസ്യ അജണ്ട ഫാഷിസ്റ്റ് ഭരണകൂടം പൗരന്മാർക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നു. അതെ, ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 1948 ജനുവരി 30 നാഥുറാം വിനായക് ഗോഡ്സെ എന്ന ഭീകരവാദി നമ്മുടെ രാഷ്ട്രപിതാവിന് നേരെ വെടിയുയർത്തപ്പോൾ അത് സ്വതന്ത്ര ഇന്ത്യക്കേറ്റ ആദ്യ മുറിവായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഉത്തരേന്ത്യയിൽ സ്വന്തം വീട്ടിൽ ബീഫ് സൂക്ഷിച്ചു എന്നതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട അഹ്ലാഖ് എന്ന സഹോദരൻ, കെട്ടിത്തൂക്കി കൊല ചെയ്യപ്പെട്ട കാലിക്കച്ചവടക്കാർ, ഇന്നും തുടരുന്നു ബീഫിന്റെ പേരിലുള്ള ആൾക്കൂട്ട ആക്രമണങ്ങൾ. ഹിജാബ് ധരിച്ച് കലാലയത്തിലെത്തിയ വിദ്യാർത്ഥിനികൾക്ക് നേരെ മതഭ്രാന്തർ പാഞ്ഞെടുത്തപ്പോൾ ഹിജാബ് എന്ന മൗലികാവകാശത്തിന് വേണ്ടി ഒറ്റക്ക് നിന്ന് പോരാടിയ മുസ്കാൻ എന്ന പെൺകുട്ടി, പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ ഡൽഹിയിലെ ഷഹീൻ ബാഗിൽ നടന്ന സമരവും അതിനെ നമ്മുടെ ഭരണകൂടം ഞെരിട്ട കിരാതന രീതിയും നാം ആരും മറന്നിട്ടില്ലല്ലോ. ബാബരി മസ്ജിദിന്റെ താഴിക കുടങ്ങൾ തല്ലിത്തകർത്ത അതേ ഗൂഢശക്തികൾ പല പള്ളികളുടെയും അടിവേരി തേടി കലാപത്തിന് പുറപ്പെട്ടിരിക്കുന്നു. മണിപ്പൂരിൽ നിന്ന് വരുന്ന വാർത്തകൾ ഏറെ വേദനാജനകമാണല്ലോ. അതേ പ്രിയരെ, നമ്മുടെ മാതൃരാജ്യമേറെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പല ലോകരാജ്യങ്ങളും ഏറെ ഭീതിയോടെയാണ് ഇന്ത്യയുടെ വർത്തമാന കാല സാഹചര്യത്തെ നോക്കിക്കാണുന്നത്. ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു വിശ്വാസി എപ്രകാരം ജീവിക്കണമെന്ന് പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പടയെങ്കി ഒരു ജൂതന്റെ കൈവശം പണയത്തിന് നൽകിയതും പിറന്ന നാട്ടിൽ നിന്ന് പലായനം ചെയ്യുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അരുത്, പോകരുത് എന്ന് പറഞ്ഞു തടഞ്ഞതും ഒരു ജൂതനായിരുന്നു. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലുകും എന്ന് തുടങ്ങുന്ന വിശുദ്ധ ഖുർആൻ സൂറത്തു മുൻതഹയിലെ 8-ാം വചനത്തിൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു വിശ്വാസി എപ്രകാരം ജീവിക്കണമെന്ന് വരച്ചു കാണിക്കുന്നു. ഇല്ല, എന്റെ മാതൃരാജ്യത്തെ വെട്ടിമുറിക്കാൻ ഞാൻ അനുവദിക്കില്ലെന്ന് ഉറക്കെ പറയാൻ നമുക്കാവണം. മതനിരപേക്ഷ കക്ഷികളുടെ ഒറ്റക്കെട്ടായ മുന്നേറ്റം നമുക്ക് നമുക്കൊരാശ്വാസം തന്നെയാണല്ലോ. മദ്രാജ്യത്തിന്റെ സാമൂഹിക ഐക്യത്തിന്റെ തകർച്ചയോർത്ത് അങ്ങ് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ പൊട്ടിക്കരഞ്ഞതും ഈയിടെ നാം കണ്ടു. ഇല്ല, മനുഷ്യത്വം മരിച്ചിട്ടില്ല, ഇന്ത്യ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. പ്രിയരെ, പിറന്ന നാടിന്റെ മോചനത്തിനായി പരസ്പരം കൈകോർക്കുക എന്നത് ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്വാലിഹ, നമ്മുടെ ഈ ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥയെ വളരെ നല്ല രീതിയിൽ വരച്ചു കാണിച്ചൊരു പ്രസംഗമായിരുന്നു അല്ലേ? പക്ഷേ ഇത് നമ്മൾ ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, വരുന്നൊരു തലമുറ നമ്മളാണ് അല്ലേ? എൻ്റെ ഞങ്ങൾക്ക് കൂട്ടുകാരായിട്ടുള്ള ആളുകൾ ഈ ഇന്ത്യയുടെ ചരിത്രം, ഇന്ത്യയുടെ യഥാർത്ഥ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം പഠിക്കണം അല്ലേ സ്വാലിഹ്? അതുപോലൊപ്പം തന്നെ ഭരണഘടന എല്ലാവരെയും ഭരണഘടനാ ബോധവാന്മാരുള്ള ബോധമുള്ള ആളുകളാക്കി മാറ്റാൻ വേണ്ടി നിങ്ങളുടെ ഒരു തലമുറ പരിശ്രമിക്കേണ്ടതുണ്ട്. അതിന് അല്ലാഹു തആല നമ്മൾക്ക് തൗഫീക് നൽകട്ടെ. ഇനി നമ്മോടൊപ്പം ചേരുന്നത് ഹഫ്സ സ്വാലിഹ്, മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഹഫ്സ സ്വാലിഹാണ്. അൽ ഹിക്മ മദ്രസ മലപ്പുറം അല്ലേ? മലപ്പുറത്തുള്ള മോളുടെ പ്രോഗ്രാം എന്താ മോളെ അവതരിപ്പിക്കുന്നത്? ഹഫ്സ
2: മാപ്പിളപ്പാട്ട്.
0: ഒരു മാപ്പിളപ്പാട്ടുമായിട്ടാണ് ഹഫ്സ വന്നിട്ടുള്ളത്. ഹഫ്സയുടെ മാപ്പിളപ്പാട്ട് കേൾക്കാം നമുക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

കൊണ്ട പകുട്ട് മകുട്ട് ചോരട്ട് ബലം പുലി ഭരണമോ നുതൽക്കാർ മുഖം പരിശോ കൊണ്ട

0: മാഷാല്ലാ ബറക്കല്ലാഹു ഫീക്ക്, നല്ല പാട്ടായിട്ടുണ്ട് കേട്ടോ. ഹഫ്സ മോളുടെ പാട്ടാണ് നമ്മൾ കേട്ടത്. ഇനി നമുക്ക് അടുത്തൊരു പ്രോഗ്രാം എന്താണെന്ന് നോക്കാം. നമ്മൾ അടുത്തതായി കേൾക്കുന്നത് ആയിഷ ഇഫയുടെ ഒരു പാട്ട് സ്പീച്ചാണ് ഇൻഷാല്ലാ നമുക്ക് കേൾക്കാനുള്ളത്. അവൾ പഠിക്കുന്നത് നരിക്കിനി പാലത്തുള്ള സലഫി മദ്രസയിലല്ലേ. നരിക്കിനി സലഫി ആ ഓക്കെ ഓക്കെ ഓക്കെ. മദ്രസ ഏത്? മദ്രസയുടെ പേരെന്തായും? സലഫിയ ചമ്പക്കുന്ന്. ഓക്കെ ഓക്കെ ഓക്കെ. ഇൻഷാല്ലാ നമുക്ക് അവളുടെ സ്പീച്ച് കേൾക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. ബഹുമാനപ്പെട്ട വിധികർത്താക്കളെ, അധ്യാപകരെ, വിദ്യാർത്ഥി വിദ്യാർത്ഥികൻ വിദ്യാർത്ഥിനികളെ, അസ്സലാമു അലൈക്കും. എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാനും രണ്ട് വാക്ക് സംസാരിക്കാനും അവസരം നൽകിയ അല്ലാഹുവിനെ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ലഭിച്ച വിഷയം ഞാൻ സ്നേഹിക്കുന്ന ഇസ്ലാം എന്നതാണ്. ദൈവിക മതത്തിൻ്റെ സാക്ഷാൽ നാമമാണ് ഇസ്ലാം. ഒരു വ്യക്തിയുടെയോ വർഗത്തിൻ്റെയോ ദേശത്തിൻ്റെയോ നാമം പ്രപഞ്ചനാഥൻ്റെ മതത്തിന് നാമമായിരിക്കാൻ യോഗ്യമല്ല. സ്ഥലകാലങ്ങളുടെ മുഴുവൻ സൃഷ്ടാവാണ് അല്ലാഹു. ഹിന്ദുമതം എന്ന പേര് ഒരു ഭൂപ്രദേശവുമായി ബന്ധപ്പെട്ടതാണ്. ക്രിസ്തുമതം ഒരു വ്യക്തിയിൽ കേന്ദ്രീകൃതമാണ്. യഹൂദമതം ഒരു വർഗത്തോട് ബന്ധപ്പെട്ടതാണ്. സ്ഥലകാലങ്ങൾക്ക് അതീതനായ ജഗനിയന്താവ് മാനവ സമൂഹത്തിനാകെ വിധിച്ച മതത്തിൻ്റെ പേര് അതിരുകൾക്കതീതമായിരിക്കേണ്ടത് അനിവാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يَبْتَغِي غَيْرَ الْإِسْلَامِ دِينًا فَلَنْ يُقْبَلَ مِنْهُ. ആലു ഇംറാനിലെ 84-ാം ആയത്താണ്. അല്ലാഹുവിനെ ഇസ്ലാമിനെ അല്ലാത്തതിനെ ആരെങ്കിലും മതമായി ആഗ്രഹിക്കുന്ന പക്ഷം അത് അവനിൽ നിന്നും ഒരിക്കലും സ്വീകരിക്കപ്പെടുകയില്ല. സകല സീമകൾക്കും അതീതമായ ഒരാശയത്തെ കുറിക്കുന്ന ഇസ്ലാം, സമർപ്പണം, സമാധാനം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. സൃഷ്ടികൾ തൻ്റെ ജീവിതം സൃഷ്ടികർത്താവിന് പൂർണ്ണമായും സമർപ്പിക്കുക എന്നർത്ഥം. സഹോദരങ്ങളെ, നമ്മൾ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു എന്ന കാരണം കൊണ്ട് ഇസ്ലാം മതവിശ്വാസികളായവരാണ്. അല്ലാതെ നമ്മളൊന്നും ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച മുസ്ലിമായവരല്ല. നമ്മൾ അള്ളാഹുവിനെ എത്ര തവണ സ്തുതിച്ചാലും മതിയാവുകയില്ല. കാരണം ഒരു മുസ്ലിമായി ജീവിക്കാൻ അവസരം ലഭിച്ചവരാണ് ഞാനും നിങ്ങളും. അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയണം ഞാൻ ഒരു മുസ്ലിമാണെന്ന്. ഖുർആനിൽ അല്ലാഹു പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ അഹ്സനു ഖൗല

0: ഫുസിലത്തിലെ 33-ാം ആയത്താണ്. അള്ളാഹുവിനെ ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിംകളുടെ കൂട്ടത്തിലാകുന്നു എന്ന് പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്നവൻ ആരുണ്ട്? ഖേദകരം എന്നു പറയട്ടെ, ഇസ്ലാം എന്ന സുന്ദരമായ മതത്തെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുവാനോ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനോ മനുഷ്യർ തയ്യാറല്ല. മനുഷ്യർ ഇന്ന് താൽക്കാലിക സുഖത്തിനു വേണ്ടി മതത്തെ പോലും ഉപേക്ഷിക്കുന്നവരാണ്. പക്ഷേ ഇസ്ലാം ഇന്ന് ലോകത്ത് അജയ്യമായി നിലനിൽക്കുന്നു. ഇസ്ലാമിനെ വിമർശിക്കുന്നവർ കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു യാഥാർത്ഥ്യം നാം തിരിച്ചറിയാതെ പോരുത്. ഇസ്ലാമിനെ ശക്തമായി വിമർശിക്കുവാൻ പഠിച്ചവരൊക്കെ ഇന്ന് ഇസ്ലാമിനെ രാജവീതിയിലേക്ക് കടന്നു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഖില മേഖലകളിലേക്കുമുള്ള സുരക്ഷിത പാതയൊരുക്കുന്ന ഇസ്ലാം സാമ്പത്തികവും സാമൂഹ്യവും സാംസ്കാരികവും വ്യക്തിഗതവും മതപരവും ആയ മുഴുവൻ കാര്യങ്ങൾക്കും അത് വ്യക്തമായി വഴി തെളിയിച്ചു തരുന്നു. ഇഹലോകത്ത് മനുഷ്യന്റെ മുഴുവൻ പ്രശ്നങ്ങൾക്കും അടിസ്ഥാന പരിഹാരം നിർദ്ദേശിക്കുന്നതിനു പുറമെ പരലോകത്തിലെ സമ്പൂർണ്ണ വിജയത്തിനാവശ്യമായതും ഈ മതം പഠിപ്പിക്കുന്നു. മിത്തുകളുടെയും ഐതിഹ്യങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള ദൈവിക സങ്കല്പങ്ങളിൽ നിന്ന് ഇസ്ലാമിലെ ദൈവവിശ്വാസത്തിലുള്ള വ്യതിരിക്തത എന്താണെന്ന് നാം പഠിക്കണം. സർവജ്ഞനും സർവശക്തനും പരമകാരുണികനുമായ പ്രപഞ്ചനാഥന്റെ തെറ്റുപറ്റാത്ത വ്യവസ്ഥക്ക് വിധേയമാണ് നാം അടക്കമുള്ള സർവചരാചരങ്ങളും എന്ന് വിശ്വസിക്കുന്ന വ്യക്തി തികഞ്ഞ നിർഭയത്വവും സുരക്ഷാബോധവും അനുഭവിക്കുന്നു. അതിനാൽ നമ്മൾ ഇസ്ലാം പഠിക്കാൻ തയ്യാറാവണം. ഇസ്ലാം പഠിക്കാതെയാണ് അധികം ആളും വിമർശിക്കുന്നത്. ഇന്ന് ക്യാമ്പസുകളിൽ ദൈവനിഷേധത്തിനെ വിത്ത് പാകാൻ ചിലർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മതനിരാശവും യുക്തിവാദവും വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് കുത്തിനിറച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. ഇസ്ലാമിനെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുകയും മാതൃകാ മുസ്ലിമായി ജീവിക്കുകയും ചെയ്യുക എന്നാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഇതിനായി അല്ലാഹു തൗഫീക് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു. മാഷാഅല്ലാ, നല്ല പ്രസംഗമായിട്ടുണ്ട് കേട്ടോ. ഇസ്ലാമിനെക്കുറിച്ച് വളരെ ഗൗരവത്തിൽ നല്ല കാര്യങ്ങൾ നമ്മുടെ കൂട്ടുകാരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആയിഷയുടെ പ്രസംഗം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതോടുകൂടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് സമാപിക്കുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വീണ്ടും നമ്മുടെ അടുത്ത എപ്പിസോഡുകൾ വരുമ്പോൾ എല്ലാ ശ്രോതാക്കളും കൃത്യമായി നമ്മുടെ സ്റ്റാർ ക്വസ്റ്റിൽ പങ്കെടുക്കുകയും കേൾക്കുകയും ചെയ്യുക. അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
2: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അല്ലിജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി, ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അല്ലിജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഞാനും ഉമ്മയും രണ്ടു പെങ്ങന്മാരും മാത്രമുള്ള കുഞ്ഞു ലോകത്തേക്ക് അതിഥിയെ പോലെ കടന്നു വരാറുള്ള ഉപ്പയോട് എന്തോ എനിക്കൊരകൽച്ചയായിരുന്നു. പുത്തനുടുപ്പുകളും കളിപ്പാട്ടങ്ങളുമെല്ലാം ആഹ്ലാദം പകരുമ്പോഴും ഞാൻ വളരുന്നതോടൊപ്പം ഉപ്പയോടുള്ള അകാരണമായ അകൽച്ചയും വളരുകയായിരുന്നു. എന്റെ ഡിഗ്രി പഠനം കഴിഞ്ഞ ഉടനെ ഉപ്പ എനിക്കൊരു വിസ ശരിയാക്കി. ദുബായിലെ ഒരു കമ്പനിയിൽ ഉയർന്ന ശമ്പളമുള്ള ജോലി. നാടും വീടും ഉമ്മയെയും പെങ്ങന്മാരെയും പിരിയുക എന്നത് ഹൃദയഭേദകമായിരുന്നെങ്കിലും ഉപ്പയുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. ദുബായ് എയർപോർട്ടിൽ ചെന്നിറങ്ങിയ എന്നെ കണ്ട ഉടനെ ഉപ്പയുടെ കണ്ണുകൾ എന്തോ നിറയുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ഉപ്പ ചോദിച്ചു, നാട്ടിലെല്ലാവർക്കും സുഖമാണോ? യാത്ര സുഖമായിരുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ പറഞ്ഞു. എന്നെ റൂമിലാക്കി ഉപ്പ പോയി. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. ഒരു വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് ഉപ്പയുടെ അടുത്തേക്ക് ഞാൻ പുറപ്പെട്ടു. മണിക്കൂറുകൾ നീണ്ട യാത്ര. പട്ടണത്തിൽ നിന്നും കുറച്ചകലെയായി മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് ഒരു ലേബർ ക്യാമ്പിന്റെ മുന്നിൽ വണ്ടി നിർത്തി. ജോലി കഴിഞ്ഞു വരുന്ന ഉപ്പയെ ഞാൻ കാത്തുനിന്നു. വെളുത്ത മുണ്ടും ഷർട്ടുമിട്ട് പെർഫ്യൂം പൂശി ചുണ്ടിൽ സിഗരറ്റുമായി നിൽക്കുന്ന ഉപ്പയെ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഉപ്പ ജോലി കഴിഞ്ഞു വരുന്ന ആ കാഴ്ച എനിക്ക് താങ്ങാനായില്ല. മുഷിഞ്ഞൊരു കവറോളാണ് വേഷം. കൺപിരികളിൽ പോലും വെളുത്ത മണൽത്തരികൾ തങ്ങി നിൽക്കുന്നത് കാണാം. വല്ലാത്തൊരു കാഴ്ചയായിരുന്നു. ഓടിച്ചെന്ന് ഉപ്പയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുപോയി. ഉപ്പ, ന്യൂജൻ രീതിയിലുള്ള ഡ്രസ്സുകളും വാഹനങ്ങളും വാങ്ങിത്തരാൻ ഞാൻ വാശി പിടിച്ചപ്പോഴും ഉപ്പയുടെ യാതനകളും വേദനകളും ഒന്നും അറിയിക്കാതെ എനിക്ക് എല്ലാം നിറവേറ്റിത്തന്നു. ഉപ്പയെ കഷ്ടപ്പെടുത്തിയതിന് എന്നോട് ക്ഷമിക്കണം. നേരിട്ട് കണ്ടപ്പോഴാണ് എനിക്ക് ആ സത്യം മനസ്സിലായത്. വീട്ടുകാരുടെ സന്തോഷം കാത്തുസൂക്ഷിക്കാനായി സ്വന്തം കഷ്ടപ്പാടുകൾ മറച്ചുവെക്കുകയും കുബൂസും പച്ചത്തൈരും കഴിച്ചിട്ട് വിഭവസമൃദ്ധമായ സദ്യയായിരുന്നു എന്ന് വീട്ടിൽ വിളിച്ചു പറയുകയും ചെയ്യുന്ന സാധാരണക്കാരായ പ്രവാസികൾക്കായി സ്നേഹപൂർവം സമർപ്പിക്കുന്നു.
5: ഇന്നത്തെ ചിന്തയിൽ ഈ കേട്ട ശബ്ദം സോഷ്യൽ മീഡിയയിൽ നമുക്ക് കിട്ടിയതാണ്. പലപ്പോഴും പ്രവാസത്തിലുള്ള ഉപ്പ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രക്ഷിതാക്കൾ അവരൊക്കെ അവിടെയുള്ള പ്രയാസങ്ങൾ ഇവിടെ അറിയിക്കാതെ ഇവിടെയുള്ള തൻ്റെ ഭാര്യയെ മക്കളെ കുടുംബത്തെയൊക്കെ ഏറ്റവും നല്ല രൂപത്തിൽ പോറ്റാൻ വേണ്ടി കഠിന പ്രയത്നം നടത്തുന്നവരാണ്. പലപ്പോഴും അവരെക്കുറിച്ച് നമ്മൾ മുമ്പൊക്കെ ഇത്തരം ചിന്തകളും ഇത്തരം കാഴ്ചകളും വളരെ കുറവാണല്ലോ. ഇപ്പോൾ അൽഹംദുലില്ലാ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ വളർന്നപ്പോൾ ഇത്തരത്തിലെ ചിന്തകളൊക്കെ ഒന്നുകൂടി വ്യാപകമായി കുടുംബക്കാർക്ക് കുറേ കൂടിയൊക്കെ ഒരു ബോധമുണ്ട്. എന്നാൽ പോലും പ്രവാസികളെ ആ നിലക്ക് പരിഗണിക്കുന്നതിൽ ഇപ്പോഴും നമ്മൾ
6: കുറച്ച് പരാജിതരാണ്. കാരണം ഇവിടുന്ന് പലതും ആവശ്യപ്പെടാം, പലതും ആവശ്യപ്പെട്ടും അതുപോലെ പൊതുവേ നമ്മൾ പറയാറുണ്ട് ചിലപ്പോൾ അവിടുന്ന് അയച്ചു കൊടുക്കുന്ന ക്യാഷ് കടം വാങ്ങിക്കൊണ്ടൊക്കെ അയച്ചു കൊടുക്കും. ഇവിടെ ചിലപ്പോൾ ലാവിഷായിട്ട് ജീവിക്കുന്നവരുണ്ടാവും. അപ്പം ആ ഒരു രൂപത്തിൽ തീർച്ചയായിട്ടും ഇത് നല്ലൊരു മെസ്സേജാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അതായത് ഇപ്പം പ്രവാസ ജീവിതം ഷമീല് പോയിട്ടില്ല എന്ന് പറഞ്ഞല്ലോ, അത് ശരിക്കും അനുഭവിക്കാനുള്ളതാണ്.
5: നിങ്ങളെത്ര കാലം പ്രവാസം?
6: ഞാൻ 10 വർഷം ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എന്താ അതിൻ്റെ ഒരു കയ്പുനീരും സുഖവും അതിൻ്റെ പ്രയാസവും ഒക്കെ അനുഭവിച്ചാണ്. അപ്പം ഇതിൻ്റെ ഒരു കണ്ടന്റ് തന്നെ പ്രയാസം അനുഭവിക്കുന്ന പ്രവാസ ജീവിതമാണ്. അത് ശരിക്കും അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഇതിൽ 2 വർഷം ഉണ്ട് എന്ന് വെച്ചാൽ ഇപ്പം നല്ല സുഖമായിട്ട് ജീവിക്കുന്ന നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ടാവും. മഷാ അല്ലാഹ്, അല്ലാഹു നിലനിർത്തി കൊടുക്കട്ടെ. എന്നാൽ ഇവിടെ പുറംലോകം അറിയാത്ത, കുടുംബത്തിനറിയാത്ത, നാട്ടുകാർക്ക് അറിയാത്ത ഒരു ജീവിതം പ്രവാസികളുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നല്ല പതിലാ കഥയിൽ പറഞ്ഞ പോലെ അത്രയൊക്കെ പൂശി നല്ല ഉഷാറായി ഡ്രസ്സൊക്കെ ഇട്ട് രാവിലെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ അവൻ ദുബായ്ക്കാരനാണ്, ഇങ്ങനെ ഞാൻ പറയാം, ദുബായ്ക്കാരനാണ്.
5: സിഗരറ്റ് വലിക്കാന്നുള്ള പ്രയോഗം മാത്രം,
6: അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ഉപേക്ഷിച്ചത്. അത് ആ കഥയിൽ വന്നതാണ്. അതെന്തായാലും ഇസ്ലാമികമായിട്ട് ശരിയല്ല, ആരോഗ്യപരമായും ശരിയല്ല. എന്തായാലും നല്ലൊരു പിന്നെ എക്സിക്യൂട്ടീവായിട്ട് ആളിങ്ങനെ നിൽക്കുമ്പോൾ ആ എന്നടാ വന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴുള്ള ഒരു ഫീലും, അങ്ങനെ കുറച്ച് കാലം, വളരെ ചിലപ്പോൾ ദിവസങ്ങളോ അല്ലെങ്കിൽ മാസങ്ങളോ ഉണ്ടാവുള്ളൂ, അതുണ്ടാവുള്ളൂ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാലോ ഈ പിക്ചർ അങ്ങനെയാണ് മാറുകയാണ്. ലേബർ തൊഴിലാളികളുണ്ടാവും, മരുഭൂമിയിൽ ചിലപ്പോൾ ആടിനെ നോക്കുന്ന ആളുകളുണ്ടാവും, മരുഭൂമിയിൽ വളരെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ടാവും. ഇങ്ങനെ കഴിയുന്നത് പക്ഷേ മക്കൾക്കോ ഭാര്യക്കോ കുടുംബത്തിനോ അറിയില്ല. ഇവിടുന്ന് ഇങ്ങനെ ലിസ്റ്റുകൾ ചിലങ്ങനെ വിട്ടുകൊടുക്കും, പിരിവുകളും അതുപോലെ തന്നെ ഒരുപാട് ചിലവുകളുടെ വലിയ ഒരു ലിസ്റ്റ് തന്നെ പ്രവാസിക്ക് വിട്ടുകൊടുക്കും. പക്ഷെ അവിടെ എന്താ ചെയ്യുന്ന ജോലി എന്നുള്ളത് പലപ്പോഴും അറിയാറില്ല. ഇതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് ഇതാണ്. അതായത് പിന്നെ ചില പ്രവാസികളെങ്കിലും ചിലരൊക്കെ എന്ത് ചെയ്യും, അവിടെ ഞാൻ എങ്ങനെയാണ് കഴിഞ്ഞു കൂടുന്നതെന്ന് അറിയാതെ പൊങ്ങച്ചത്തിന് വേണ്ടി മാത്രം എന്ത് ചെയ്യും, ചിലപ്പോൾ അവിടെ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇവിടെ വരുമ്പോൾ നല്ല ഉഷാറിൽ നിൽക്കുക. അവിടെ ഉള്ള റൂമോ പലപ്പോഴും പിന്നെ ഡബിൾ കട്ടിലായിരിക്കും. ഒരു റൂമിൽ ചിലപ്പോൾ 8-10 ആളുകളുണ്ടാവും ഡബിൾ കട്ടിൽ വെച്ചിട്ടുണ്ടാവുക. എന്നാൽ ഇവിടെ ഓരോരുത്തർക്കും സിംഗിൾ റൂമാണ്. അപ്പോൾ ഭാര്യയും മക്കളെയൊക്കെ ഇങ്ങനെ ആക്കിയിട്ടാണ് പോകുന്നത്. അവിടെ അവർ ജീവിക്കുന്ന അവസ്ഥ എങ്ങനെയാണ്? അതുപോലെ തന്നെ ഭക്ഷണം, നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം നമ്മുടെ മക്കൾ ഇവിടെയൊക്കെ കഴിക്കുമ്പോൾ അവർ കഴിക്കട്ടെ എന്ന് വിചാരിക്കുന്ന പ്രവാസികളുണ്ട്. എന്നാൽ അവിടെ എന്ത് ചെയ്യും, അവർക്ക് കുബൂസാണ്, പച്ചത്തൈരാണ്, ആ ഒരു രൂപത്തിൽ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പ്രവാസ ജീവിതത്തിൻ്റെ ആ ഒരു പ്രതിസന്ധി അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളുമൊക്കെ അത് നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ്. എന്നിട്ട് കഴിഞ്ഞു വരുമ്പോൾ അവരുടെ അവസ്ഥ എന്താ, 10-40 കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു വില പോലും അവർക്ക് നൽകുന്നില്ല എന്നുള്ളത്
5: മാത്രമല്ല അസുഖങ്ങളുടെ ഒരു വലിയ ഭാണ്ഡക്കെട്ട് കൂടെ ഉണ്ട്.
6: അതെ, അതാണ് അതിൽ പ്രധാനം. ഷുഗറും പ്രഷറും കൊളസ്ട്രോളുമായിട്ടൊക്കെ അവർ തിരിച്ചു വരുമ്പോൾ പിന്നെ അവർക്കൊരു വിലയുണ്ടാവില്ല. അപ്പൊ പണം ഉണ്ടെങ്കിൽ മാത്രം അത് ആ പണം കായ്ക്കുന്ന ഒരു മരമായിട്ട് കാത്തു സൂക്ഷിക്കും, ഇല്ലെങ്കിൽ പിന്നെ വെട്ടി മാറ്റുക എന്ന രീതി പൊതുവെ ആളുകൾ സ്വീകരിക്കാറുണ്ട്.
5: എന്നാൽ പോലും നമ്മൾ അടച്ചാക്ഷേപിക്കുന്നില്ല, മറിച്ച് മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ കുടുംബങ്ങളും ഒക്കെ അവരുടെ പ്രയാസങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ അവരെ ട്രീറ്റ് ചെയ്യുന്ന
6: കുറെ ഫാമിലികൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അറിയാൻ പറ്റുന്നുണ്ട് ഇത് എങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത്.
5: അങ്ങനെ പോകുന്നതും സോഷ്യൽ മീഡിയയിലെ കാഴ്ചകളും അല്ലെങ്കിൽ വീഡിയോ സഹിതം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കമ്മ്യൂണിക്കേഷനും ഒക്കെ വന്നതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ് ആ നിലക്കുള്ള കാഴ്ചപ്പാടുകൾ മാറിയിട്ടുണ്ട് കുറെയൊക്കെ. അതേപോലെ തന്നെ പ്രവാസികളായ സഹോദരങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് കുടുംബത്തെയും മക്കളെയും ഒക്കെ നമ്മുടെ കഷ്ടപ്പാടുകളും നമ്മുടെ പിന്നെ ശമ്പളവും അതിൻ്റെ ഒരു സ്കെയിലും കാര്യങ്ങളൊക്കെ അറിയിക്കുക, അതിനനുസരിച്ച് ജീവിക്കാൻ അവരെ പഠിപ്പിക്കുക എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവരാവശ്യപ്പെടുന്നതെല്ലാം നൽകണമെന്നില്ല, നമ്മുടെ മക്കൾ ആവശ്യപ്പെടുന്നതെല്ലാം ചില സമയത്തൊക്കെ കഴിയില്ല, അതിനുള്ള സാഹചര്യമില്ല എന്ന് പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ തന്നെയാണ് അതൊരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരിക.
6: ഇതറിയിക്കാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നം കുറേ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് തോന്നുന്നു. അതായത് നല്ല സെറ്റപ്പിലാണെന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച അപ്പൊ അവരങ്ങനെ തെറ്റിദ്ധരിക്കും ചെയ്യും, ശരിക്കും അത് ബോധ്യപ്പെടുത്തണം എന്നുള്ളതാണ്.
5: അതെ അതെ, അതേപോലെ തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രവാസികളായ സഹോദരങ്ങൾ അവരോട് സൂചിപ്പിക്കാനുള്ളത്, തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്ന സമ്പത്തെന്ന് പറയുന്നത് ആ നിലക്കു തന്നെയുള്ള നെയ്യത്തോടു കൂടി നമ്മൾ ചെലവഴിക്കുക, അതിൽ യാതൊരു നിലക്കുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ മനസ്സിൽ ഒരു നിലക്കും വരാതെ നമുക്കിത് പരലോകത്ത് തീർച്ചയായും പ്രതിഫലമായി നമ്മുടെ കുടുംബത്തെ പോറ്റിയതിൻ്റെ വിഷയത്തിൽ നമ്മുടെ കുടുംബത്തിനു വേണ്ടി ചെലവഴിച്ചതിൻ്റെ വിഷയത്തിൽ ഏറ്റവും നല്ല ദാനധർമ്മങ്ങളായി അത് നാളെ പരലോകത്ത് നമുക്ക് ഉപകരിക്കും എന്നുള്ള കൃത്യമായ നീയത്തോടു കൂടി തന്നെ ഇതൊക്കെ ചെലവഴിക്കുമ്പോൾ അത് ചെലവഴിക്കുന്നതിൽ നമുക്ക് യാതൊരു പ്രയാസവും വരില്ല, ആ നിലക്ക് മുന്നോട്ട് പോകാനും സാധിക്കും. മാത്രമല്ല ഇത് കേട്ടപ്പോൾ മക്കളായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നമ്മുടെ ഉപ്പയെ ഉമ്മയെ സന്തോഷിപ്പിക്കുക അവരനുസരിക്കുക എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അള്ളാഹുവിനോടുള്ള ബാധ്യത കഴിഞ്ഞാൽ പിന്നീടുള്ള ബാധ്യതകൾ ഏറ്റവും സുപ്രധാനമാണ് മാതാപിതാക്കളുടെ ബാധ്യത. അതിൽ നമ്മുടെ ഉപ്പയെ ഈ ഒരു കേട്ട ശബ്ദത്തിൻ്റെ തുടക്കത്തിൽ ഉപ്പയോടൊരു അകൽച്ചയും മറ്റും ഒക്കെ പറഞ്ഞു, സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു അകൽച്ച ഉണ്ടാവും
6: പ്രവാസ ജീവിതമായതുകൊണ്ട് ഉമ്മയോടല്ല കൂടുതലെടുപ്പുണ്ടാവുക.
5: പക്ഷേ അവിടെ നമ്മുടെ ബാധ്യത എന്നുള്ള നിലയ്ക്ക് കുറച്ച് ബോധം വെച്ച മക്കളത് കേൾക്കുമ്പോൾ അവർ ശ്രദ്ധിക്കണമല്ലോ, നമുക്ക് എത്രയൊക്കെ നമ്മുടെ ഉപ്പയെ അടുത്ത് കിട്ടുന്നില്ലെങ്കിലും അവരുടെ ഒരു അകൽച്ച സ്വാഭാവികമായ രീതിയിൽ വരുന്നുണ്ടെങ്കിലും അതെല്ലാം കവർ ചെയ്ത് അവരോട് കൂടുതൽ സംസാരിക്കണം, അവരോട് കൂടുതൽ ഇടപഴകണം, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്.
6: തുറന്ന് ചോദിക്കണം, പറയണം എന്നതാണ്. അത് ശരിക്കും മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ചില കുട്ടികൾക്ക് ഉപ്പനോട് അടുപ്പുണ്ടാവും, ചില കുട്ടികൾക്ക് അധികം ഭൂരിപക്ഷം ഉമ്മയോട് മാത്രമായിരിക്കും. ഇവിടെ എന്താച്ചാൽ തുറന്ന് കാര്യങ്ങൾ സംസാരിക്കുകയും അങ്ങനെ ഇടപെടുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പിന്നെ സുഖം, അത് കുടുംബജീവിതത്തിൽ ഏറ്റവും ബലവത്താണ്. മക്കൾക്കൊരു പ്രചോദനമാകുകയും ചെയ്യും അത്തരം കാര്യങ്ങളെല്ലാം.
3: പീസ് റേഡിയോ അൽ മിമ്പർ പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ത്യാഗമില്ലാതെ വിജയമില്ല, ഈ വിഷയത്തിൽ ഖുതുബ നിർവഹിക്കുന്നത് ഹാരിസ് ബിൻ സലീം, സലഫി മസ്ജിദ് പെരിന്തൽമണ്ണ.
7: അൽഹംദുലില്ലാ نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما قال اجعلني على خزائن الارض اني حفيظ عليم وكذلك مكننا ليوسف في الارض يتبوأ منها حيث يشاء نصيب برحمتنا من نشاء സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ജീവിതത്തിൻ്റെ രഹസ്യത്തിലും പരസ്യത്തിലും എല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവനെ കണ്ടുമുട്ടുകയും ഒരു വിചാരണയ്ക്ക് വേണ്ടി വിധേയമാവുകയും ചെയ്യുമെന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടെ, ഓർമ്മയോടുകൂടെ ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോടും നിങ്ങളോടുമായി വസീയത്ത് ചെയ്യുകയാണ് സഹോദരങ്ങളെ. മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നതു തന്നെയാണ് നമ്മുടെ ധാർമ്മികമായ അല്ലെങ്കിൽ ധാർമ്മികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം. ഒരുപക്ഷെ അത്തരമൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു സന്ദർഭമാണ് ഡൽഹിയിൽ നടക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ, സമരങ്ങൾ. എന്തിനു വേണ്ടിയാണ് ഇത്രയും വലിയ ത്യാഗവും പ്രയാസങ്ങളും അനുഭവിക്കുന്നത് എന്ന് നമ്മൾ ഒരു വേള ചിന്തിക്കേണ്ടതുണ്ട്. സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല, ഒരു പൊതുപ്രശ്നത്തിന് വേണ്ടി, മറ്റുള്ളവരെ ബാധിക്കുന്ന പൊതുവായ ഒരു പ്രശ്നത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്യുവാനുള്ള ഒരു മനസ്സ്, ഇതാണ് മനുഷ്യൻ്റെ ശരിയായ മാനുഷികമായ പ്രകൃതി എന്ന് പറയുന്നത്. അതാണ് ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ നാടിൻ്റെ മോചനത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി രക്തസാക്ഷികളായിട്ടുള്ള എത്രയോ ആളുകളുടെ ചരിത്രങ്ങൾ നമുക്ക് ഓർമ്മിക്കാൻ കഴിയും. ധീരമായി ശത്രുക്കളുടെ അല്ലെങ്കിൽ പാശ്ചാത്യ ശക്തികളുടെ അക്രമത്തിന് മുന്നിൽ, അടിച്ചമർത്തിന് മുന്നിൽ വിരിമാറ് കാണിച്ച് മരണം വരിച്ചവരുടെ ചരിത്രങ്ങൾ നമുക്ക്, ഈ മലബാറിന് നമുക്ക് തന്നെ പറയാനുണ്ട് ഒട്ടേറെ ചരിത്രങ്ങൾ. ഇവിടെയെല്ലാം നാം നമ്മെ വിലയിരുത്തേണ്ടതുണ്ട്. നമ്മുടെ സ്വന്തം ആവശ്യങ്ങളും സ്വന്തം കാര്യങ്ങളും എന്നതിനപ്പുറത്തേക്ക് സാമൂഹികമായോ അല്ലെങ്കിൽ മാനുഷികമായോ അല്ലെങ്കിൽ മതപരമായോ ഏതെങ്കിലും വിഷയത്തിൽ നമ്മുടെ പണം കൊണ്ടോ ശരീരം കൊണ്ടോ ആരോഗ്യം കൊണ്ടോ എന്തെങ്കിലും ത്യാഗം ചെയ്യുവാനുള്ള ഒരു മനസ്സ്, അതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും നന്മയുള്ള ഒരു മനസ്സ് എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥം. ഇതിനെയാണ് നമ്മൾ ഇഹ്സാൻ എന്നും പറയുന്നത്. ഇഹ്സാൻ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നാം ചെയ്യുന്ന എല്ലാ നന്മകളും ആരാധനകളും എല്ലാം അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം മറ്റുള്ളവർക്ക് വേണ്ടി നാം ചെയ്യുന്ന ത്യാഗങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് പറയുമ്പോൾ, ഒരു മറ്റുള്ളവനോട് നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടുന്ന ഒരു പുഞ്ചിരി പോലും ഒരു നന്മയാണല്ലോ. മറ്റുള്ളവൻ്റെ മനസ്സിനൊരു ആശ്വാസം പകരാൻ നമ്മുടെ മുഖത്ത് വിരിയുന്ന ഒരു പുഞ്ചിരിക്ക് സാധ്യമാകുന്നു. ഒരാളുടെ വേദന വെറുതെ ഒന്ന് കേട്ടു നോക്കുക, ഒരാൾ സങ്കടം പറയുമ്പോൾ നമ്മുടെ കുറച്ച് സമയം കൊടുത്തിട്ട് നമ്മളതൊന്ന് കേട്ടു നോക്കുക, അതും മറ്റുള്ളവർക്ക് വേണ്ടി നാം ചെയ്യുന്ന ഒരു ത്യാഗമാണ്. വഴിയിൽ നിന്നൊരു തടസ്സം നീക്കിക്കൊടുക്കുക, ഒരു നല്ല വാക്ക് മറ്റൊരാളോട് പറയുക, ഒരാളുടെ വിഷമത്തിൽ നമ്മൾ പങ്കു ചേരുക. ഇതിനു വേണ്ടി നമ്മളിങ്ങനെ മണിക്കൂറുകൾ മാറ്റിവെക്കണം എന്നില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ സാധാരണ ഇടപെടലുകൾക്കിടയിൽ മറ്റുള്ളവനോടുള്ള ഒരു സ്നേഹം എത്രമാത്രം നോക്കും നിങ്ങൾ. ഏറ്റവും തൻ്റെ വംശനാശം ആഗ്രഹിക്കുന്ന ശത്രുവിനോട് പോലും അവനൊരു നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സാണ് പ്രവാചകന്മാരുടെയും പൂർവികന്മാരുടെയും മനസ്സ് എന്ന് പറഞ്ഞാൽ. എന്തൊക്കെ ബുദ്ധിമുട്ടാണ് മക്കത്തുള്ള ആളുകൾ നബി സ്ലാസ്മക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ എല്ലാവരെയും തന്നെ മുന്നിൽ കീഴ്പ്പെട്ട് കിട്ടുന്ന മക്കം പത്തഹിൻ്റെ വമ്പ് ഇല്ലാത്ത തിരീപൽ, ഇന്ന് നിങ്ങളുടെ മേൽ യാതൊരു കുറ്റവുമില്ല, ഒരു നടപടിക്രമങ്ങളും ഇല്ലെന്ന് പറഞ്ഞ് മാപ്പ് കൊടുക്കുന്ന രംഗം, അതിലേറെ ചരിത്രത്തിൽ വൈകാരികമായ ഒരു മുഹൂർത്തം നമ്മൾ കാണുന്നുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ തന്നെ അപകടപ്പെടുത്താൻ ശ്രമിച്ച ജ്യേഷ്ഠ സഹോദരന്മാരെ അല്ലെങ്കിൽ ജ്യേഷ്ഠന്മാരെ ഒന്നിച്ച് കിട്ടുന്ന ഒരു സന്ദർഭമുണ്ട്. അവരെന്തിനാണ് വന്നതെന്ന് അറിയും? പട്ടിണിക്കൊരു പരിഹാരം, നിങ്ങൾക്ക് ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നതാണ്. തൻ്റെ തന്നെ നശിപ്പിക്കാനും തന്നെ കൊല്ലാനും ശ്രമിച്ച ആൾക്കാരെ മുന്നിൽ കിട്ടുന്ന സമയത്ത് അവർക്ക് മാപ്പ് കൊടുക്കുന്ന ഒരു രംഗമുണ്ട്. സത്യത്തിൽ എന്താണ് സ്വർഗത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഈ സത്യമായ ശരിയായ മതമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വളരെ ചുരുക്കി അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട്. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമുസ്സലാ ദാലിക ദീനുൽ ഖയ്യിമ വയുഹുത്തുസ്സകാ ദാലിക ദീനുൽ ഖയ്യിമ. എന്താണ്? ഒന്ന് തൗഹീദാണ്, നിഷ്കളങ്കമായി അള്ളാഹനെ ആരാധിക്കുക. അത് പറയാൻ കാരണം തൗഹീദില്ലാത്തവനിൽ യാതൊരു ദീനുമില്ല എന്നുള്ളതാണ്. തൗഹീദില്ലാതെ ദീനിൻ്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഒരാൾ സ്വീകരിച്ചാലും അല്ലല്ലാത്ത ഒരാളെ വിളിച്ച് പ്രാർത്ഥിക്കുക, ആരാധിക്കുക, നേർച്ച വഴിപാട് നേരെ ചെയ്താൽ അവൻ്റെ ദീൻ അതോടുകൂടെ അവസാനിച്ച് അവൻ്റെ മതത്തിൻ്റെ മറ്റൊരു നന്മകളും അവൻ്റെ നന്മകളായി പരിഗണിക്കൂലാണ്. പിന്നെ രണ്ട് കാര്യം പറഞ്ഞ വയ്യുക്കയും മുസ്വല നിസ്കരിക്കുക, വയ്യുദ്ദു സക്കാ സക്കാത്ത് കൊടുക്കുക. നിസ്കാരം എന്നുള്ളത് ആത്മാർത്ഥമായും നിഷ്കളങ്കമായും നമ്മൾ അള്ളാഹുവിന് വേണ്ടി അർപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായി ചെയ്യുന്ന ഒരു ആരാധനയാണ് നിസ്കാരം. വയ്യുദ്ദു സക്കാ എന്ന് പറഞ്ഞാലോ, സക്കാത്ത് നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്ന ഒരു ധർമ്മമാണ്, ദാനമാണ്. രണ്ട് സുപ്രധാനമായ കാര്യം പറഞ്ഞപ്പോൾ ഒന്ന് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്ന കടമയും ഒന്ന് പടപ്പുകൾക്ക് വേണ്ടി നമ്മൾ നിർവഹിക്കേണ്ടത് ഈ പടപ്പുകളോട് നമ്മൾ കാണിക്കുന്ന ഒരു ജീവകാരുണ്യവുമാണ് പറഞ്ഞിട്ട് അല്ല പറഞ്ഞു വദാലിക ദീനുൽ ഖയ്യിമ. അതാണ് ശരിയായ മതം. ശരിയായ മതം എന്ന് പറഞ്ഞാൽ സ്വർഗത്തേക്ക് എത്തിക്കുന്ന മതം, അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന ശരിയായ മതം എന്ന് പറഞ്ഞാൽ ഇതാണ്. അതിലും വന്നിട്ടുള്ള ഒരു പ്രധാന കാര്യമാണ് സക്കാത്ത്. എത്ര സ്ഥലങ്ങളിലാണ് ഇതിൻ്റെ വ്യാഖ്യാനം പറയുമ്പോൾ അതിന് തഫ്സീർ കാണാൻ പറ്റും, ഇത് രണ്ടുണ്ടെങ്കിൽ അവൻ്റെ ദീനായി എന്നാണ്. ഇത് രണ്ടും പാലിക്കുന്ന ആള് ദീനിൻ്റെ എല്ലാം പാലിച്ചിരിക്കും എന്നാണ് പറയുന്നത്. സുഹൃത്തുക്കളെ, സത്യത്തിൽ ആരെങ്കിലും നമുക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ആരെങ്കിലും നമ്മൾ ഓർക്കുന്നുണ്ടെങ്കിൽ അതെന്തിൻ്റെ പേരിലാണ് നമ്മൾ ഓർക്കുന്നത്? അവർ ചെയ്ത രാത്രി നമസ്കാരത്തിൻ്റെയോ തഹജ്ജുദിൻ്റെയോ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണോ നമസ്കരിക്കുന്നത്? ഓർക്കുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ച മറ്റുള്ളവർക്ക് എന്ത് പ്രയോജനം ലഭിച്ചു എന്നുള്ളതാണ്. പ്രവാചകന്മാർ ലോകത്തൊരിക്കലും വിസ്മരിക്കപ്പെടാത്ത മഹത്തുക്കളായത് എന്തുകൊണ്ടാണ്? അവർ ജനങ്ങൾക്ക് വേണ്ടി അത്യധികമായ ത്യാഗം ചെയ്ത് അള്ളാഹുവിൻ്റെ സത്യം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്ത് അവരെ നരകത്തുനിന്ന് മോചിപ്പിക്കാൻ വേണ്ടി അവർ വലിയ ജീവത്യാഗങ്ങളാണ് അവർ ചെയ്തിട്ടുള്ളത്. എല്ലാ രംഗത്തും അവർ ജനങ്ങൾക്ക് മാതൃകയായി ജീവിച്ച ആളുകളാണ്. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിട്ട് തന്നെയുണ്ട്, വജ അല്ലേ ലിസാന സിദ്ഖും ഫിൽ ആഖിരീൻ. അവസാന കാലക്കാരിൽ എന്ത് ചെയ്യണം? എനിക്ക് നീ സൽകീർത്തി തരണമെന്നാണ്. എന്താ സൽകീർത്തി? ഇബ്രാഹിം നബി എക്കാലത്തും ലോകത്തുള്ള എല്ലാവരും ഓർക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ആ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ത്യാഗമാണ്. അള്ളാഹുവിൻ്റെ സത്യം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ചെയ്ത ഏറ്റവും വലിയ ത്യാഗം, ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനം. നൂഹ് നബിയെ കുറിച്ച് പറയുന്നുണ്ട് ഖുർആനിൽ, വസലാമുൻ അലാ നൂഹിം ഫിൽ ആലമീൻ. നൂഹിൻ്റെ മേൽ സമാധാനം, ലോകത്തുള്ള എല്ലാ ആളുകളിലും നൂഹിൻ്റെ മേൽ സമാധാനം എന്നാൽ നൂഹ് നബി അലൈഹിസ്സലാം ലോകരിൽ ഏറ്റവും സ്മരിക്കപ്പെടുന്നവനായത് ആ ത്യാഗം കൊണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സത്യത്തിൽ ജീവിതത്തിൽ നമ്മളെല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണ്? നമ്മുടെ വീട്ടിൽ അരി കൊണ്ടുവരുന്നതിനും നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും നമ്മുടെ കച്ചവടം, നമ്മുടെ ബിസിനസ്സും അല്ലാതെ നമ്മളെവിടെയെങ്കിലും നമ്മുടെ സമയം കൊണ്ടോ ആരോഗ്യം കൊണ്ടോ എന്തെങ്കിലും ഒരു പങ്ക് നമ്മൾ നിർവഹിക്കുന്നുണ്ടോ എന്ന് കാര്യമായി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇതെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആളുകൾക്ക് പറ്റുന്നത് എന്നാണ്. അതിന് കുറേ കാരണങ്ങളുണ്ട്. ഒന്നെന്താ അറിയൂ, നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ മനസ്സാക്ഷി മരവിച്ച് നമുക്ക് നിഷ്ക്രിയമായി നിൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എത്രമാത്രം എത്തിയ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായതെന്ന് ആലോചിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. അത്രമാത്രം പുതിയ തലമുറയും വിദ്യാർത്ഥികളെയും ജനങ്ങളെയൊക്കെ ബാധിക്കുന്ന ഒരു വിഷയം കാണുമ്പോൾ അതിനൊക്കെ എന്ത് ത്യാഗം, മരണം സംഭവിച്ചാലും ഇതിലൊക്കെ ഒന്ന് പ്രതിഷേധിക്കാതെയും ഒന്ന് പ്രതികരിക്കാതെയും എങ്ങനെ ഇരിക്കുമെന്നൊരു മനസ്സുണ്ടല്ലോ. അതാണ് അയൽപക്കത്തുള്ള ഒരാൾ വിശപ്പിനെക്കുറിച്ചും രോഗത്തെക്കുറിച്ചും ബുദ്ധിമുട്ടിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അതൊന്നും കേൾക്കാതെ ഇങ്ങനെ ഇരിക്കാൻ ഒരു മനസ്സാക്ഷിയുള്ള ഒരാൾക്ക് പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ആലോചിച്ച് നോക്കും നിങ്ങൾ, പിന്നെ ഒരു ഒരു തെറ്റ് സംഭവിച്ചതിൻ്റെ പേരിൽ എന്താണ് താൻ കൊല ചെയ്യപ്പെടും എന്ന് ഭയപ്പെടുന്ന സന്ദർഭത്തിലാണ് ഈ ഫിറൌന്റെ രാജ്യപരിധിയിൽ നിന്നും മദീനിലേക്ക് മൂസ നബി അലൈഹിസ്സലാം പോകണം. തൻ്റെ ജീവൻ അപകടത്തിലാകുന്ന ഒരു ഘട്ടമാണ്. പക്ഷേ എങ്കിലും ആ രണ്ട് പെൺകുട്ടികളുടെ വേദന കാണാൻ മൂസ നബി അലൈഹിസ്സലാമിന് പറ്റുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. വലമ്മ ബറദമ അമദിയൻ വജദ അലൈഹി ഉമ്മത്തൻ മിനന്നാസ്. അദ്ദേഹം അവിടെ വെള്ളം കുടിക്കാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോൾ അവിടെ എന്താണ്, ഒരു വെള്ളമെടുക്കുന്ന സ്ഥലത്ത് കുറച്ച് ആൾക്കാർ കൂടി നിൽക്കുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? അവർ അവിടെ അവരുടെ നാൽക്കാലികൾക്ക് വള്ളം കൊടുക്കണം. ആ സമയത്ത് വജത മിന്ദൂനി ഹുമറത്താനിത്ത ദൂതാൻ, രണ്ട് പെൺകുട്ടികളും തരെ അവരാടുകളും ഈ വെള്ളം കുടിക്കുന്നിടത്തൊക്കെ ഇങ്ങനെ പോവുകയാണ് ദാഹിച്ചിട്ട്. അപ്പം ആ ആടുകളെ പോകാനയക്കാതെ തടഞ്ഞു നിർത്തിയിട്ട് രണ്ട് പെൺകുട്ടികൾ അവിടെ അങ്ങനെ ഒറ്റക്ക് നിൽക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. അത് മൂസാ നബി അലൈഹിസ്സലാം കാണുകയാണ്. കാലമാ ഹത്ത് ബുക്കുമാ, എന്താ നിങ്ങൾ ഇവിടെ നിൽക്കണു, എന്താ നിങ്ങളുടെ കാര്യമെന്ന് ചോദിക്കണം. അപ്പം അവർ പറയണ അവരുടെ ആ വാക്കുകളിലുണ്ട് അവരുടെ ദയനീയത. അവർ പറഞ്ഞു കാലത്താല നസ്തി ഹത്ത യുസ്തിറി ആ, ഇവരൊക്കെ ആടുകൾക്ക് വെള്ളം കൊടുത്ത് പോയാലല്ലാതെ ഞങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ കഴിയൂല. കാരണം അവരെ തിരക്കി പോയിട്ട് അവരിന്ന് വെള്ളം വാങ്ങാൻ ഞങ്ങൾക്ക് പറ്റൂല. ഇനി അത് വാങ്ങിത്തരാൻ ആരെങ്കിലും ഞങ്ങൾക്കുണ്ടോ? ഞങ്ങൾക്കുള്ളതൊരു വാപ്പയാണ്, അബൂന ഷെയ്ഖുൻ കബീർ, വയസ്സായ വാപ്പണ്. ഞങ്ങളപ്പം വന്നിട്ട് ഈ വെള്ളം ഇവരിന്ന് തിരക്കി വെള്ളം വാങ്ങാൻ വാപ്പ ഞങ്ങൾ വയസ്സായ. ഇത് കേട്ടപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം എല്ലാം മറന്നു. നമ്മൾ മനസ്സിലാക്കണം എന്താ വെച്ചാൽ പൊരി വെയിലാണ്, നട്ടുച്ച സമയം, തൻ്റെ ജീവന് ഭീഷണിയുള്ള ഒരു പാലായനത്തിൻ്റെ യാത്രയുടെ ക്ഷീണം എല്ലാം ഉണ്ടായിട്ടും അദ്ദേഹം ഫസഖാലഹുമ അവർക്ക് രണ്ടുപേർക്കും വെള്ളം കോരിക്കൊടുത്ത് സുമ തവല്ല ഇലല്ലിൽ, എന്നിട്ട് ആ തണലിലേക്ക് മാറി നിന്നു എന്നാണ്. എന്നിട്ട് അള്ളാഹനോട് പറയാണ് ഫഖാല റബ്ബി ഇന്നീ ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ, റബ്ബേ എന്ത് നീ എനിക്ക് തരികയാണെങ്കിലും എനിക്ക് ആവശ്യമാണ്, അത്രമാത്രം ഇല്ലായ്മയിലാണ് ഞാനുള്ളത് എന്ന് അദ്ദേഹം പ്രാർത്ഥനയിൽ അള്ളാഹുവോട് പറയുന്നുണ്ട്. അതിൻ്റെ തഫ്സീർ കാണാൻ പറ്റും, ഫറക്കലുഹുമ മൂസ അലൈഹിസ്സലാം വറഹിമഹുമ എന്നാണ്. മൂസ നബി അലൈഹിസ്സലാമക്ക് അവരോട് കരുണ കാണിച്ചു, ദയയാണ്. രണ്ട് സ്ത്രീകൾ അങ്ങനെ അവശമായി നിൽക്കുമ്പോൾ അത് ചെയ്തു കൊടുക്കണം. സുഹൃത്തുക്കൾ, എന്തൊക്കെ നമ്മുടെ നാട്ടിലും ചുറ്റുപാടും നമ്മളൊക്കെ ഇങ്ങനെ പച്ചയായി കാണുന്നുണ്ട്, അതൊക്കെ കാണുമ്പോൾ എനിക്കിപ്പോൾ അതിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ആലോചിക്കാനുള്ള ഒരു മനസ്സാക്ഷി ഉണ്ടല്ലോ, ആ മനസ്സാക്ഷി തന്നെയാണ് ഒരു മനുഷ്യൻ്റെ മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെ കാണുമ്പോൾ. രണ്ടാമത്തൊരു പരിണതം, ഇതൊക്കെ കണ്ടിട്ട് മുണ്ടാതെക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒന്ന്. അതാണ് ഈ ആളുകളൊക്കെ ഇറങ്ങുന്നതിൻ്റെ പശ്ചാത്തലം. രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അള്ളാഹു നമുക്ക് തന്നില്ലേ സുഹൃത്തുക്കളെ, എന്തൊക്കെ തന്നു. അപ്പോൾ അള്ളാഹ് തന്ന, അള്ളാഹ് കാണിച്ച മഹത്തായ ഔദാര്യവും കാരുണ്യവും നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ അതിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ആരോഗ്യമില്ലേ നമുക്ക്, ഈ ആരോഗ്യം കൊണ്ടെന്തെങ്കിലും ചെയ്യണ്ടേ? പണമില്ലേ നമ്മുടെ അടുക്കൽ, ഏതെങ്കിലും പട്ടിണി കിടക്കുന്നതിൻ്റെ വീട്ടിൽ നമ്മുടെ പണം കൊണ്ട് അരി വാങ്ങണ്ടേ? അതാണ് രണ്ടാമത്തെ മനസ്സ്. എന്നാൽ സമ്പത്തും സൗകര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ അതൊക്കെ അനുഭവിക്കാനും അതൊക്കെ അഹങ്കരിക്കാനും അതിലൊക്കെ അഹങ്കാരം നടിക്കാനുമാണ് അത് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ടാണ് കാറൂനെ കുറിച്ച് പറഞ്ഞത്. കാറൂനിന് വേണമെങ്കിൽ എത്ര ആളെ സഹായിക്കാം, എത്ര ആളുകൾക്ക് കൊടുക്കാം. അപ്പോൾ അള്ള കാറൂനോട് പറയുന്നുണ്ട് അഹ്സൻ കമാ അഹ്സൻ അള്ളാഹുലി, അള്ള നിനക്ക് തന്ന പോലെ കുറച്ച് ആൾക്കാർക്കൊക്കെ നീയും കൊടുക്കുന്നതാണ്, മനസ്സിലായി? അപ്പോൾ ആ മനസ്സ് പുറത്തുക്കൊന്നു. എന്ത് ആ മനസ്സ്? എല്ലാ കൊടുക്കാത്തവൻ്റെ ഉള്ളവൻ ഉണ്ടായിട്ടും കൊടുക്കാത്തവൻ്റെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്പം എന്താ അറിയോ, ഊത്തീത്വാല എൽമിന് എന്തിയതാണ്, ഇതൊന്നും ഒരാൾക്കും കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ അധ്വാനിച്ച് നേടിണ്ടാക്കിയത് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട കാര്യം എന്തെന്നാണ്, ഈ മനസ്സ് തന്നെയാണ് സുഹൃത്തുക്കൾ. എല്ലാ നിഷ്ക്രിയത്വത്തിൻ്റെയും മനസ്സ് ഇതാണ്. എനിക്കിപ്പോൾ എന്താ, ഞാൻ എന്തിനു വെറുതെ നഷ്ടം അനുഭവിക്കണം, ഞാൻ എന്തിനു വെറുതെ വേദന അനുഭവിക്കണം, ഞാൻ എന്തിനു വെറുതെ എൻ്റെ പണം നഷ്ടപ്പെടുത്തണം എന്ന് ചിന്തിക്കുന്ന മനസ്സുണ്ടല്ലോ, അതാണ് കാറൂൻ്റെ മനസ്സ്. അതിൻ്റെ എന്താ പര്യവസാനം എന്താ സുഹൃത്തുക്കളെ? ഒന്നുമില്ലാതെ അങ്ങനെ ഒരു കാറൂനും ഒരു കൊട്ടാരവും ലോകത്തുണ്ടായിരുന്നെന്ന് പോലും അറിയാത്ത വിധത്തിൽ ഭൂമിയിൽ അവൻ്റെ പരിസമാപ്തി കുറിച്ചു. അതാണ് അതാണ് പിന്നെ സംഭവിച്ചൊരു കാര്യം. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടോ, അത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് സഹോദരൻ. അതാണ് പറയുന്നത്, ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ മനസ്സ്. പിന്നെ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒരു നന്മയുള്ള ആൾക്കാരെ നമ്മൾ എങ്ങനെ സമൂഹത്തിൽ മനസ്സിലാക്കാറിയോ, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അവർ മുന്നോട്ട് വരും. മനസ്സിൽ എന്തെങ്കിലുമൊക്കെ മനുഷ്യത്വവും നന്മയൊക്കെ ഉള്ള ആൾക്കാർ ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോൾ അവിടെ പല പല ജീവകാരുണ്യ കൂട്ടായ്മകൾ, പല സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ഇസ്ലാമികമായ പ്രബോധന സംരംഭങ്ങൾ, പലതും നമ്മുടെ ചുറ്റുപാടും നടക്കും. അതൊക്കെ നടക്കുമ്പോൾ അതിൻ്റെയൊക്കെ മുന്നുക്ക് വരാനും അതിലൊക്കെ നേതൃത്വം നൽകാനുമുള്ള ഒരു മനസ്സുണ്ടല്ലോ, ആ മനസ്സ് ഏറ്റവും പ്രധാനമാണ്. നാട് മുഴുവൻ ഒരു കൊടിയ പട്ടിണിയിലേക്ക് നീങ്ങാൻ പോവുകയാണ്, മനസ്സിലായി? ഇനി ഭാവിയിൽ വലിയൊരു പട്ടിണിയാണ് നടക്കാൻ പോകുന്നത്. ആ പട്ടിണിയെ അതിജീവിക്കാൻ വേണ്ടി ഇന്നുള്ള ധാന്യങ്ങളും സമ്പത്തുകളൊക്കെ സൂക്ഷിച്ച് ഖജനാവിൽ സൂക്ഷിച്ചു വെച്ച് അത് ഭാവിയിൽ ആളുകൾക്ക് നൽകുവാനുള്ള ഒരു പദ്ധതിയാണ് ആസൂത്രണം ചെയ്യുന്നത് യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ നിർദ്ദേശപ്രകാരം. അപ്പോൾ യൂസുഫ് നബി അവിടുത്തെ ഭരണാധികാരിയോട് പറയുന്നൊരു വാക്കുണ്ട്, കാലജ് അൽനി അലാ ഹസാ ഇനിൽ അർള്, ഈ ഖജനാവിൻ്റെ ചുമതല എനിക്ക് തരൂ. ഈ ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാനുള്ള ഈ ഖജനാവിന്റെ ചുമതല എനിക്ക് തരൂ. ഇന്നി ഹഫീളുൽ അലീം, ഞാൻ നല്ല വിവരമുള്ള, ഈ കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധം.

ഏതൊരു നന്മ ചെയ്യുന്നവരുടെ പ്രതിഫലം ഞാൻ പാഴാക്കി കളയിലാണ്. അദ്ദേഹത്തിൻ്റെ ഭാവി ജീവിതത്തിനോ ചെലവിനോ കുടുംബത്തിനോ വേണ്ടിയല്ല, ഒരു നാടിൻ്റെ മുഴുവൻ പട്ടിണി മാറ്റാനുള്ള ഖജനാവിൻ്റെ കൈകാര്യകർത്തൃത്വം എന്നെ ഏൽപ്പിക്കൂ എന്ന് പറഞ്ഞത് ഏറ്റെടുക്കുന്ന ആ മുന്നോട്ട് വരുന്നൊരു മനസ്സുണ്ടല്ലോ സുഹൃത്തുക്കളെ, അതാണ് ഇഹ്സാൻ. നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഏത് പ്രവർത്തനങ്ങളിലും മുന്നോട്ട് വരാനുള്ളൊരു മനസ്സ്, അതാണ് നല്ല മനസ്സ്. അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ സമൂഹത്തു നിന്ന് വേറെ കാണും എന്നുള്ളതാണ്. അവർക്കത് കഴിയും. മറ്റൊരു കാര്യം എന്താ, ഇതൊക്കെ ചെയ്യുന്ന ആളുകളെ മറ്റൊരു പ്രചോദനം കടമയാണ്. നമുക്കങ്ങനെ ഒരു കടമ ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ പാവപ്പെട്ട ആൾക്കാരൊക്കെ പട്ടിണി കടന്ന് മരിച്ച് നാളെ പരലോകത്ത് ചെന്നാൽ അവിടെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, അവരെ കാര്യത്തിൽ ഈ പണക്കാരെ വിചാരണ ചെയ്യുമെന്ന് സക്കാത്തിനെ കുറിച്ച് പറയുന്നിടത്ത് കാണാൻ പറ്റും. ആ എന്തിനാ വിചാരണ? ഇവരൊക്കെ പട്ടിണി കിടന്നത് അവരൊക്കെ സ്വത്തും കെട്ടിപ്പൂട്ടി വെച്ച് നീ കൊടുക്കാതെ വെച്ചതുകൊണ്ടാണെന്ന്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് അതിൽ ഹക്കുൽ ലിസ്സാഇലി വൽ മഹ്റൂം, ഇല്ലാത്തവനും ചോദിച്ചു വരുന്നവനൊക്കെ ഒരവകാശമുണ്ടെന്നാണ്. വഫീ അംബാലിഹിം ഹക്കുൽ ലിസ്സാഇലി വൽ മഹ്റൂം, അവരുടെ സമ്പത്തിൽ ചോദിച്ചു വരുന്നവനും അതേപോലെ തന്നെ ഇല്ലാത്തവരും ദരിദ്രന്മാർക്കൊക്കെ ഒരു അവകാശമുണ്ട് എന്നാണ് സുഹൃത്തുക്കൾ. മനസ്സിലായി? ഭർത്താവ് മരിച്ച് വിധവയായി, മക്കളെ പോറ്റാൻ ഗതിയില്ലാതെ, എവിടുന്ന് ബാഗ് വാങ്ങും, എവിടുന്ന് പുസ്തകം വാങ്ങും, എവിടുന്ന് അവർക്ക് ഫീസ് കൊടുക്കും എന്നൊക്കെ വേദനിക്കുന്നവരുണ്ടല്ലോ. ഓലൊന്നും ചോദിക്കാനും പറയാനും നിൽക്കാതെ നമ്മൾ അറിവിൽ പെടുമ്പോൾ കൊണ്ടുപോയി കൊടുത്ത് സഹായിച്ചില്ലെങ്കിൽ നാളെ അവരനുഭവിച്ച വേദന നമുക്കെതിരെയുള്ള ചോദ്യമായി പരലോകത്ത് വരുമെന്ന് പറഞ്ഞാൽ അത് ബോധമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നിഷ്ക്രിയമായി നിൽക്കാൻ പറ്റില്ല. പിന്നെ ഒന്ന് നന്ദിയാണ്, നമ്മക്ക് കിട്ടിയതിനുള്ള ഒരു നന്ദി ഉണ്ടല്ലോ. സുഹൃത്ത്, എന്തപ്പോ മാതാപിതാക്കളോട് കടമ? മാതാപിതാക്കളോട് എന്താ കടമ? അനിഷ്കുറിലീ വലി വാലിദൈ ഇലയ്യൽ മസീർ, എനിക്കും നിന്റെ മാതാപിതാക്കൾക്കും നിന്ദി നന്ദി ചെയ്യും. അല്ല എന്തൊക്കെയാ ചെയ്തെന്നത്? അവിടെ അള്ളാഹുവിന് നന്ദി. പിന്നെ നമ്മുടെ വാപ്പയമ്മയും, നമ്മൾ ഇന്ന് അവരെ എന്തൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കണോ അതൊക്കെ അവർ മുമ്പ് നമുക്ക് ചെയ്തെന്നതാണ്. ഇപ്പൊ നമ്മൾ അവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടോ അതൊക്കെ നമുക്ക് ചെയ്തതിൻ്റെ ഒരു പ്രത്യുപകാരം എന്നേ പറയാനാവൂ. അപ്പോൾ ഒരു നന്ദിയുള്ള മനസ്സുണ്ടല്ലോ, ആ മനസ്സിൽ നമുക്ക് അങ്ങനെ നിഷ്ക്രിയമായി നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പിന്നെ ഇതൊക്കെ എന്താ അറിയങ്ങൾ, ഇതൊക്കെ ശരിക്കും എല്ലാ നഷ്ടങ്ങൾക്കും എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രതിഫലം കിട്ടും നാളെ പരലോകത്ത് എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് എന്താ അറിയോ, എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരിക്കാനും എന്തെങ്കിലുമൊക്കെ കൊടുക്കാതിരിക്കാനും എന്തിലെങ്കിലുമൊക്കെ ഭാഗവാക്കാതിരിക്കാനും പറ്റൂല എന്നല്ലാണ്. ലൈസൽ ബിറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖ് വൽ മഗ്‌രിബ് വലാകിന്നൽ ബിറ മൻ ആമന ബില്ലാ, എല്ലാം പറയാണ്. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും മുഖം തിരിക്കലല്ല പുണ്യം എന്ന് പറഞ്ഞിട്ട് പുണ്യം വിശദീകരിക്കുമ്പോൾ അതിൽ വിശ്വാസം ഈമാങ്കാരിയും ഇസ്ലാംകാരിയും ഒക്കെ പറഞ്ഞിട്ട് അല്ല പറയാണ്. ചോദിച്ചു വരുന്ന ആളുകൾക്ക്, വഴിയാത്രക്കാർക്ക്, മിസ്കീനിന്, യത്തീമിന്, അടുത്ത ബന്ധുക്കൾക്ക്, കുടുംബത്തിലൊക്കെ ആരെങ്കിലുമൊക്കെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർക്കൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ സഹായിക്കണം എന്നാണ്. അവരാളുകൾക്ക് ഭക്ഷണം കൊടുക്കും, അതിനോട് ഇഷ്ടമുണ്ടായിക്കൊണ്ട് തന്നെ ഭക്ഷണം കൊടുക്കുന്നതാണ്. യത്തീമിന് കൊടുക്കും, അനാഥന് കൊടുക്കും, ബന്ധനസ്ഥന് കൊടുക്കും, മിസ്കീനിന് കൊടുക്കും എന്നാണ് പറയുന്നത്. എത്രയെത്ര ഹദീസുകളാണ്. നമ്മളെ ഉള്ളിൽ ഈമാൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിലൊക്കെ ഭാഗവാക്കാകുന്നതാണ്. മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും പരലോകത്തിലും ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫലിയക്കുൽ ഖൈറൻ, നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. വമൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലയുദ്ദി ജാറഹു, തൻ്റെ അയൽവാസിനെ ഉപദ്രവിക്കാതിരിക്കട്ടെ ഈമാനുള്ളവെന്നാണ്. എന്നിട്ടാ പറയണത് വമൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലയുക്രിം ളൈഫഹു, അവൻ്റെ അതിഥിയെ ആദരിക്കട്ടെ. വീട്ടുക്കൊരു അതിഥി, വീട്ടുക്കൊരു വിരുന്നേരം വരുമ്പോൾ കുറേ മെനക്കെടില്ലേ സുഹൃത്തുക്കളെ, എങ്കിലും ഒരു അതിഥിയെ സ്നേഹത്തോടെ സ്വീകരിക്കാനുള്ള സന്നദ്ധത എന്നുള്ളതാണ്. യാ നിസാ അൽ മുസ്ലിമാത്ത്, ഏ മുസ്ലിങ്ങളായിട്ടുള്ള സ്ത്രീകളെ, ലാ തഹ്ഖിറന്ന ജാറത്തുൻ ജാറത്തുൻ ലി ജാറത്തിക, ഒരു അയൽവാസി പെണ്ണ് തൻ്റെ അയൽവാസിയെ എന്ത് ചെയ്യരുത്, അവഗണിക്കരുത്, നിസ്സാരമായി കാണരുത്. എന്തൊക്കെ നമ്മുടെ വീട്ടിലുണ്ടോ ആ മണം, ആ ഭക്ഷണത്തിൻ്റെ മണം കേൾക്കുന്നവർക്ക് കുറച്ച് കൊടുക്കണം എന്നാണ്. വലവു ഫിർസന ഷാത്തിൻ, ഒരു ആടിൻ്റെ കുളമ്പാണെങ്കിലും കൊടുക്കുന്നതാണ്. അപ്പം ഉണ്ടായിട്ടാണോ കൊടുക്കേണ്ടത് സുഹൃത്തുക്കളെ? ഉണ്ടായിട്ടല്ല കൊടുക്കേണ്ടത്, ഇള്ളയിൽ നിന്ന് കൊടുക്കണേ. ഇള്ളതിനെ പകുത്ത്

0: നൽകുന്നതിനെ കുറിച്ചാണ് പറയുന്നത് എന്നാണ്. ലായുക്മിനാഹദുക്കും ഹത്ത യുഹിബലി അഹിഹിമാ യുഹിബുൽ നഫ്സിഹി. തനിക്കിഷ്ടപ്പെടുന്നത് തനിക്കിഷ്ടപ്പെടുന്ന തൻ്റെ സഹോദരനെ ഇഷ്ടപ്പെടുന്നവരെ നിങ്ങൾ വിശ്വാസിയാവില്ല എന്നാണ്. ലഖദ റഅയ്തു റജുലൻ, ഒരാളെ ഞാൻ കണ്ടു. യതഖല്ലബു ഫിൽ ജന്ന, സ്വർഗത്തിൽ അവരിങ്ങനെ വിഹരിക്കുന്നുണ്ട്, സ്വർഗത്തിൽ അവരിങ്ങനെ വേലസനുണ്ട്. ഫി ശജറത്തിൻ ഖതഅഹാ മിൻ ദഹരി തരീഖ്, വഴിയിൽ തടസ്സമായി നിന്ന ഒരു മരം മുറിച്ചു നീക്കിയതിന്. കാനത്ത് തുദി നാസ്, ജനങ്ങൾക്ക് ആ മരക്കൊമ്പ് കൊണ്ട് ഉപദ്രവം ഉണ്ടായിരുന്നു. മനസ്സിലെ, ആരും ഏൽപ്പിച്ചതല്ല, നമ്മുടെ സ്ഥലത്തല്ല. പക്ഷേ എത്രയോ ആളുകൾ ആ കൊമ്പും തടസ്സപ്പെട്ട് നടന്നുപോയി. അപ്പൊ നമ്മളൊരു കത്തിക്കെടുത്ത് ഒരു സമയം കണ്ടെത്തി അത് മുറിച്ചിട്ട് ഒരാൾ, അയാൾ സ്വർഗത്തിൽ സന്തോഷത്തോടെ വിലസുന്നത്, സുഖത്തോടെ നിൽക്കുന്നത് ഞാൻ കണ്ടു എന്നാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും, നമ്മളെ എത്രങ്ങാനും ആളുകളുണ്ട്, നമ്മളൊക്കെ ഒന്ന് മനസ്സിൽ വിചാരിക്കുക, നമ്മുടെ സ്വന്തം കാര്യത്തിനപ്പുറം നമ്മുടെ നാട്ടിലും സമൂഹത്തിലുമൊക്കെ കാണുന്നോർത്ത് നമ്മളൊന്ന് ഇടപെടണം എന്ന് ചിന്തിക്കുന്നത് ഏറ്റവും വലിയ നന്മയാണ്, വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, യഹ്സാനാണ്. അതൊരു മനുഷ്യൻ്റെ നല്ല മനസ്സാണ്, അത് മനസ്സാക്ഷിയാണ്, അത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതുകൊണ്ട് എന്തു ചെയ്യാനുണ്ട് നമുക്കെന്ന് കണ്ണ് ചിമ്മാതെ, കണ്ണ് തുറന്നു പിടിച്ച് പരിസരങ്ങളിൽ കാണുന്നതിൽ നമ്മുടെ പങ്ക് നിർവഹിച്ച് ജീവിക്കുക. കുറച്ച് പരിക്കും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ മരണം വരെ നമുക്ക് സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായേക്കാം. എങ്കിൽ പോലും ഒരു സ്വർഗത്തെ പ്രതീക്ഷിക്കുന്ന നമുക്കൊരിക്കലും ജീവിതത്തിലെ ത്യാഗങ്ങളൊന്നും നഷ്ടമല്ലെന്ന് ചിന്തിക്കാം. അത്തരത്തിൽ നന്മയുടെ വക്താക്കളാകാനും എഹ്സാൻ ചെയ്യാനും നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും നല്ലതിനോടൊപ്പം ചേരാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മദീനയിലുണ്ടായിരുന്ന അഷ്അരി എന്ന് പറയുന്ന ഒരു കുടുംബത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തി പറഞ്ഞതായിട്ട് ബുഖാരി അദബുൽ മുഫ്രദിൽ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാൻ പറ്റും. അവർ ഇന്നൽ അഷ്അരിയീൻ, ഈ അഷ്അരികൾ എന്ന് പറയുന്ന ആളുകൾ, ഇദാ അർമലൂഫിൽ ഗസ്വ, യുദ്ധത്തിൽ അവർക്ക് എന്തെങ്കിലും നഷ്ടങ്ങളോ ദാരിദ്ര്യങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ, ഔ കല്ല തഅമ ഇയാലിഹിം, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടാണ്, മദീനയിലുള്ള ആ കുടുംബക്കാർക്കൊക്കെ പട്ടിണിയുണ്ടെന്നൊക്കെ കണ്ടാൽ, ജമഉ മാക്കാന ഇന്ദഹും ഫീ സൗബിൻ വാഹിദ്, എല്ലാവരെയും വിളിച്ചിട്ട് ഒരു തുണി പിടിക്കും, എന്നിട്ട് ആ തുണിയിലേക്ക് എന്ത് ചെയ്യുന്നറിയോ, അയലോക്കത്തും കുടുംബങ്ങളിലൊക്കെ ഉള്ള ആൾക്കാരോടുള്ള സാധനമൊക്കെ കൊണ്ടുവരാൻ പറയും. അങ്ങനെ എല്ലാവരും തങ്ങൾക്ക് നൽകാൻ പറ്റുന്നത് മുഴുവനുമായി വന്ന് ആ വസ്ത്രത്തിലിടും. പിന്നെ അപ്പോൾ ഉള്ളോലും ഇല്ലാത്തവരൊക്കെ കൊണ്ടുവരും. കൊടുന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, ഒരു ഒറ്റ അളവ് പാത്രം കൊണ്ട്, തുല്യമായ ഒരു അളവ് പാത്രം കൊണ്ട് എന്ത് ചെയ്യും, അളന്നിട്ട് എല്ലാവർക്കും കൊടുക്കും, എല്ലാ ആളുകൾക്കും കൊടുക്കും. അപ്പം എന്തായി, എല്ലാവർക്കും തുല്യമായി, ഉള്ളവൻ്റെ ഇല്ലാത്തൻ്റെ ഒക്കെ വാങ്ങിയിട്ട് എല്ലാവർക്കും സമമായി വീതിക്കും. അപ്പം എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്നതാണ്. എന്നിട്ട് നബി ഈ സംഭവം പറഞ്ഞിട്ട് പറയാണ്, ഫഹും മിന്നി വഅന മിൻഹു, ഫഹും മിന്നി വഅന മിൻഹു, അവരെന്നിൽപ്പെട്ടവനാണ് ഞാൻ അവരിൽപ്പെട്ടവനുമാണ് എന്ന് നബി സ്ലാസും അവരെ പുകഴ്ത്തി പറഞ്ഞു എന്ന് ഹദീസിൽ കാണാൻ പറ്റും. ഇതിൻ്റെ അർത്ഥം എന്താ അറിയോ, ഇത്തരം കാര്യങ്ങളൊക്കെ കൂട്ടായി ചെയ്യണം, ഒരാൾ ഒറ്റയ്ക്കല്ല ചെയ്യേണ്ടത്, ഒറ്റയ്ക്ക് ചെയ്യണം എന്നല്ല, നമ്മൾ ഒരു നാട്ടിലൊരു പ്രയാസം ദൂരീകരിക്കുക, നമ്മൾ ഒന്നിച്ച് നിന്ന് ചെയ്യണം. ഇപ്പോൾ സാധാരണ സംഘടനകളും കൂട്ടായ്മകളിലൊക്കെ നമ്മളൊക്കെ ഒറ്റ മാറി നിൽക്കുക ചെയ്യും, അതൊക്കെ എന്താ കാര്യം, ആ ഓരോരുത്തർക്ക് നേതാക്കന്മാരാവാനാവാൻ അത്, അതുകൊണ്ടൊക്കെ ധാരാളം ഗുണങ്ങളുടെ സുഹൃത്ത്. നാട്ടിലൊരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാവണമെങ്കിൽ, ഒരാൾക്കൊരു വീടുണ്ടാക്കി കൊടുക്കണമെങ്കിൽ, ഒരു 4 ലക്ഷമോ 10 ലക്ഷമോ ഒക്കെ വരുന്ന ഒരു രോഗിൻ്റെ രോഗത്തിന് നമ്മൾ സഹായിക്കണമെങ്കിൽ അത് നമുക്ക് ഒറ്റയ്ക്ക് പറ്റൂല. എല്ലാ കൂട്ടായ്മകളും, വ്യത്യസ്തമായ കൂട്ടായ്മകളുണ്ട്, നന്മക്ക് വേണ്ടിയുള്ള എല്ലാ കൂട്ടായ്മകളിലും ഒന്ന് പോയിരുന്ന് ആ ചർച്ചയിലൊന്ന് പങ്കെടുക്കാൻ, ആ മീറ്റിംഗിലൊന്ന് പങ്കെടുക്കാൻ, അയക്കൊരു 10 രൂപ പെട്ടി കൊണ്ടിടാൻ, അതൊക്കെ തന്നെയാണ് സുഹൃത്തുക്കൾ ഈ സമൂഹത്തിൽ. നമ്മുടെ നാട്ടിലൊക്കെ അതിനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഏറെയാണ്. അപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുക, നിഷ്ക്രിയമായി നിൽക്കരുത്. അഷ്അരിയാക്കളെ പറ്റി പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യണം, അത്തരം നന്മകളിൽ ഭാഗവാക്കാകുമ്പോൾ അത് വലിയ സേവനങ്ങളും വലിയ നല്ല പ്രവർത്തനങ്ങളുമാകും. തീർച്ചയായും നന്മയുടെ ഭാഗമാകാനും നന്മയിൽ പങ്കാളികളാകാനും അതിൻ്റെ പ്രതിഫലം ഇഹലോകത്തും പരലോകത്തും അനുഭവിക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളിന്ന് വന്നുപോയ തെറ്റുകളെ കുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണം. റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങളിൽ ഞങ്ങൾക്ക് കൺകുടുംബം പ്രദാനം ചെയ്യണം. റഹ്മാൻ ഞങ്ങൾ മരണപ്പെട്ടു പോയ ആളുടെ കബറുകളെ നീ വിശാലമാക്കി കൊടുക്കാനും റഹ്മാനും. രോഗങ്ങളും ബുദ്ധിമുട്ടുള്ള ധാരാളം ആളുകൾ, അപകടത്തിൽ ആക്സിഡൻറ്റിലായ ആളുകൾ, അങ്ങനത്തെ പല ആളുകൾക്കും പ്രാർത്ഥിക്കുവാൻ വേണ്ടി നമ്മുടെ പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അവരുടെ രോഗങ്ങളെ സുഖപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. അവരുടെ ബന്ധുക്കൾക്കും കുടുംബമിത്രാദികൾക്കും അള്ളാഹു മനസ്സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്. റബ്ബന സ്വറിഫാന അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഖറാമ ഇന്നഹ സാഅത്ത് മുസ്തഖറം വ മുഖാമ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുറത അയുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. ربنا صرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.
1: ما شاء الله. Peace Radio ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് Peace Radio അൽ മിംബർ. ത്യാഗമില്ലാതെ വിജയമില്ല. ഈ വിഷയത്തിൽ ഖുതുബ നിർവഹിച്ചത് ഹാരിസ് ബിൻ സലീം, സലഫി മസ്ജിദ് പെരിന്തൽമണ്ണ.
2: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
3: ഗേറ്റ് തുറക്കാറായി. പരീക്ഷ ഫെബ്രുവരി 6, 7, 13, 14, 20, 21 തീയതികളിൽ. എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, സയൻസ്, കോമേഴ്സ്, ആർട്സ്, ഹ്യൂമാനിറ്റീസ് ബിരുദധാരികൾക്ക് IITകൾ ഉൾപ്പെടെയുള്ള മികച്ച സ്ഥാപനങ്ങളിൽ PG PhD പഠനത്തിനായും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ജോലി നേടാനും അവസരമൊരുക്കുന്ന പരീക്ഷയാണ് ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് എന്ന ഗേറ്റ്. 2027 ഗേറ്റ് February 6, 7, 13, 14, 20, 21 തീയതികളിലായി നടത്തും. വിശദവിവരങ്ങൾക്കായി gate2027.iitm.ac.in.
4: രാത്രി ഏകദേശം 2 മണി പിന്നിട്ട് കാണും. അയാൾ തൻ്റെ വിരിയിൽ നിന്നെണീറ്റു. വിരിയിൽ നിന്നെണീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ മൂത്രമൊഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങാതെ കിടക്കുന്ന ഈ രാത്രി ഒന്ന് നിശ്വസിക്കാനായിരിക്കും അയാൾ പുറത്തു പോകുന്നതെന്ന് ഭാര്യ വിചാരിച്ചു. തൻ്റെ ആടിനെ കെട്ടിയ കയറ് അഴിച്ച് അയാൾ പതിയെ വീടിൻ്റെ പിൻഭാഗത്തേക്ക് പോയി. ഒരു മാവിൻ കൊമ്പിൽ, ഒരു മുളം കയറിൽ അയാളുടെ ജീവിതം അവസാനിപ്പിച്ചു. നേരം വെളുത്തപ്പോൾ ഭർത്താവിനെ അന്വേഷിച്ച് അവസാനം വെറുങ്ങലിച്ച് നിൽക്കുന്ന ഉറുമ്പരിച്ച ശരീരം, അദ്ദേഹത്തെ കാണാതെ അസ്വസ്ഥരായി ഭാര്യയും മക്കളും കുടുംബങ്ങളും തെരഞ്ഞപ്പോൾ മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന അദ്ദേഹത്തിന്റെ മൃതശരീരത്തിന്റെ താഴെയിരുന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനിതൊക്കെ ചെയ്തു എന്ന്. ഉത്തരം അദ്ദേഹത്തിന്റെ തന്നെ തലയിണക്ക് താഴെ എഴുതി വെച്ച കുറിപ്പിലുണ്ടായിരുന്നു. ഞാൻ പോവാണ്, എനിക്കിനി ആരോടും കടം ചോദിക്കാൻ വയ്യ. June 1 സ്കൂൾ തുറക്കുമ്പോൾ മക്കളെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടായിക്കോളൂ, നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാകും, ഞാൻ പോട്ടെ. അയാൾ ചെയ്തത് ഒരു മണ്ടത്തരമായിരുന്നു. അയാൾ ചെയ്തത് അയാളെ തന്നെ നഷ്ടപ്പെടുത്തലായിരുന്നു. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് വലിയ പരിഹാരങ്ങൾ കിട്ടുമായിരുന്നു. അയാളുടെ ബോഡി ഇൻക്വസ്റ്റ് കഴിഞ്ഞ്, അയാളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആൾക്കൂട്ടം അയാളെ മണ്ണിൽ വെച്ച് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കാരുണ്യ നിധി ശേഖരിച്ചു, കുടുംബത്തിനൊരു വീട് വെച്ചുകൊടുത്തു. മക്കളും കുടുംബവുമൊക്കെ നീറുന്ന ഒരു മനസ്സുമായി ഒരുപക്ഷെ ഇന്നും ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയുന്നത്, നമുക്കൊക്കെ ചില നൊമ്പരങ്ങൾ ഉണ്ടാകും, ചില വേദനകൾ ഉണ്ടാകും, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് റബ്ബിനോട് പറയാൻ ആദ്യം ശ്രമിക്കുകയും അതോടൊപ്പം നമുക്ക് ഏറ്റവും നന്നായി സംസാരിക്കാവുന്ന വ്യക്തികളോട് തുറന്നു പറയുകയും ചെയ്ത് പരിഹാരത്തിനു വേണ്ടി പറയുകയും പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും പണിയെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ വഴി. ഒരിക്കലും ആത്മഹത്യയുടെ വഴികളിലേക്ക് നടക്കലോ, വിഷാദരോഗിയായി എല്ലാം നഷ്ടപ്പെടുത്തലോ, അല്ലെങ്കിൽ വിധിയെ പഴിക്കലോ, റബ്ബിനെ ചീത്ത പറയലോ ഒന്നുമല്ല. നല്ല പഠനങ്ങളും നല്ല അന്വേഷണങ്ങളും ആത്മീയമായ പുതിയ ജീവിതത്തിന്റെ വഴിയുമൊക്കെ നമുക്ക് നൽകുന്നത് ഇത്തരം കരുത്തായിരിക്കും. അത്തരം യാത്രകൾക്ക്, അത്തരം ശ്രദ്ധകൾക്ക് ഇനിയും അവസരമുണ്ടാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിന് നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അടിസ്ഥാന വിശ്വാസ കാര്യങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന അടിത്തറകൾ പരിപാടിയാണ് പീസ് റേഡിയോയിൽ ഇനി നമ്മൾ കേൾക്കുന്നത്. അന്ത്യദിനത്തിൻ്റെ വലിയ 10 അടയാളങ്ങൾ. ഈ വിഷയത്തിൽ ഷമീർ മദീനി നമ്മോട് സംസാരിക്കുന്നു.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യനാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബിശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. اللهم علمنا ما ينفعنا وانفعنا بما علمتنا رب زدنا علما. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അവൻ്റെ നിയമശാസനകളെ കണിശമായി പിൻപറ്റുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട ഉപകാരപ്രദമായ വിജ്ഞാനങ്ങൾ അള്ളാഹു നമുക്ക് അധികരിപ്പിച്ചു തരുമാറാകട്ടെ. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ അന്ത്യദിനത്തിൻ്റെ പല അടയാളങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട വലിയ 10 അടയാളങ്ങൾ പ്രത്യേകം പരാമർശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ ലോകത്തിനൊരു അന്ത്യമുണ്ട്. ആ അന്ത്യത്തിന് ശേഷം വീണ്ടും അള്ളാഹു നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ച് പരലോകത്തേക്ക് കൊണ്ടുവരും. അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങളിലൊന്നാണ്. എന്നാൽ ആ അന്ത്യദിനത്തിൻ്റെ ആഗമനത്തെ, അതിൻ്റെ സാമീപ്യത്തെ, അതടുത്തിരിക്കുന്നു എന്നറിയിക്കുന്ന പല പ്രവചനങ്ങളും അടയാളങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ ഏറ്റവും അടുത്തെത്തി അന്ത്യദിനം എന്നറിയിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ, വലിയ 10 ദൃഷ്ടാന്തങ്ങൾ, അടയാളങ്ങൾ ഹദീസുകളിലൂടെ വന്നിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെ ചർച്ച ഇതിനെ സംബന്ധിച്ചായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടിട്ട് അവരോട് ചോദിച്ചു, മാ തദക്കറൂൻ, നിങ്ങൾ എന്തിനെ സംബന്ധിച്ചാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചാണ്, അതിൻ്റെ അടയാളങ്ങളെ സംബന്ധിച്ചാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഇന്നഹാ ലൻ തഖൂമ ഹത്താ തറൗ ഖബ്ലഹ അശറ ആയത്ത്. ലോകാവസാനം, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല, അതിന് മുന്നോടിയായി 10 വലിയ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾ കണ്ടതിന് ശേഷമല്ലാതെ. അപ്പോൾ ലോകാവസാനത്തിൻ്റെ തൊട്ട് മുമ്പ് സംഭവിക്കുന്ന, ഏറ്റവും അടുത്ത് സംഭവിക്കുന്ന ശ്രദ്ധേയമായ 10 അടയാളങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി എണ്ണി പറഞ്ഞു തരുന്നുണ്ട്. അതിലൊന്ന് അദ്ദുഹാൻ, ഒരു പ്രത്യേകമായ ധൂമം, ഒരു പുക, അത് ഉണ്ടാകുമെന്നാണ് സൂറത്തു ദുഹാൻ. വിശുദ്ധ ഖുർആനിലൊരു അധ്യായത്തിൻ്റെ പേര് തന്നെ ദുഹാൻ എന്നാണ്. അതിലെ 10-11 ആയത്തുകളിൽ അള്ളാഹു പറയുന്നു, ഫർതഖിബ് യൗമ തഅതി സമാഉ ബിദുഖാനിൻ മുബീൻ, ആകാശം ഒരു വ്യക്തമായ പുകയുമായി വരുന്ന ദിവസം നിങ്ങൾ കാത്തിരിക്കുക. യഖശന്നാസ ഹാദാ അദാബുൻ അലീം, ആ പുകയുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ മനുഷ്യന്മാരെ ആകമാനം ആവരണം ചെയ്യുന്ന, എല്ലാവരെയും ബാധിക്കുന്ന ഒന്നാണ്. ഇത് വേദനയേറിയ ശിക്ഷയാണ് എന്നും ഖുർആൻ അവിടെ പറയുന്നു. അപ്പോൾ സൂറത്തു ദുഹാനിൽ അള്ളാഹു പറഞ്ഞ ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടു വന്ന വലിയ ഒരു പുകയെ സംബന്ധിച്ച് അജ്ഞദിനത്തിൻ്റെ അടയാളത്തിൽ ഒന്നായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയും മറ്റൊന്ന് അദ്ദജ്ജാൽ, വ്യാജവാദിയായ മസീഹുദ്ദജ്ജാലിനെ സംബന്ധിച്ചാണ്. കള്ളവാദിയായ, പലതരത്തിലുള്ള അത്ഭുതങ്ങളും കാണിച്ച, ആളുകളെ വഴിതെറ്റിക്കുന്ന ഏറ്റവും വലിയ കുഴപ്പക്കാരൻ, ഒറ്റക്കണ്ണനായ, വിശ്വാസത്തിൻ്റെ മാർഗത്തിൽ ആളുകൾ ഏറെ പരീക്ഷിക്കപ്പെടുന്ന നിർണായകമായ വലിയ ഒരു വിപത്ത്. ആ വിപത്തിൽ നിന്ന് രക്ഷ തേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളായ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നമസ്കാരത്തിൻ്റെയും അവസാനത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പ് രക്ഷ തേടിയിരുന്ന കൂട്ടത്തിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹുദ്ദജ്ജാൽ, മസീഹുദ്ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്നും അള്ളാഹുവെ ഞാൻ എന്നോട് കാവലിനെ ചോദിക്കുന്നു എന്ന് തേടിയിട്ടല്ലാതെ സലാം വീട്ടാറുണ്ടായിരുന്നില്ല എന്നാണ്. മൂന്നാമത്തെ ഒന്ന് അദ്ദാബ്ബ, ഒരു പ്രത്യേകതരം ജീവി. പരിശുദ്ധ ഖുർആൻ പ്രതിപാദിച്ച ആ ജീവിയെ സംബന്ധിച്ച് സൂറത്തുൻ നംലിലെ 82-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. وَإِذَا وَقَعَ الْقَوْلُ عَلَيْهِمْ أَخْرَجْنَا لَهُمْ دَابَّةً مِنَ الْأَرْضِ, അള്ളാഹുവിൻ്റെ ആ വാക്ക് അവരിൽ സംഭവിച്ചാൽ, ആ വചനം അവരിൽ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ, അഖ്റജ്നാ ലഹും ദാബ്ബതൻ മിനൽ അർദ്, ഭൂമിയിൽ നിന്ന് ഒരു പ്രത്യേക ജീവിയെ നാം അവർക്ക് ഉണ്ടാക്കി കൊടുക്കും, അവരിലേക്ക് ഇറക്കി കൊടുക്കും. ആ ജീവിയുടെ പ്രത്യേകത എന്താണ്? തുക്കല്ലിമുഹും അന്നന്നാസ കാനൂ ബിആയാത്തിനാ ലാ യൂഖിനൂ, മനുഷ്യന്മാരോട് സംസാരിക്കുന്ന ഒരു ജീവി, മനുഷ്യരുടെ കൂട്ടത്തിൽപ്പെട്ട സാധാരണ രീതിയിലുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവി. ആ ജീവി ഭൂമിയിൽ നിന്ന് പുറപ്പെടുകയും മനുഷ്യരോട് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്യും. അന്നന്നാസ കാനൂ ബി ആയാത്തിനാ ലാ യൂഖിനൂൻ, തീർച്ചയായും മനുഷ്യന്മാർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ദൃഢവിശ്വാസമില്ലാത്ത അഥവാ അവിശ്വാസികളായി മാറിപ്പോകുന്നു എന്നായിരിക്കും ആ മൃഗം സംസാരിക്കുക. എന്നാൽ ആ മൃഗത്തെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ, വിവരണങ്ങൾ നമുക്ക് ഹദീസുകളിലൂടെ, വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളിലൂടെ കാണാൻ കഴിയുകയില്ല എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. സൂറത്തുൻ നംലിലെ 82-ാമത്തെ ആയത്ത് വിശദീകരിക്കുമ്പോൾ അല്ലാമ അബ്ദുറഹ്മാൻ ഇബ്നു നാസർ അസ്സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അത് പ്രത്യേകം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ദാബത്തുൽ അർദിനെ സംബന്ധിച്ചുള്ള വിശദമായ വിവരണങ്ങൾ ആയത്തുകളിലോ ഹദീസുകളിലോ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നത്. നാലാമത്തെ ഒരു അടയാളം, തുലൂഉ ശംസ് മിൻ മഗ്‌രിബിഹ, കിഴക്ക് നിന്നാണ് ഉദയമെങ്കിൽ, ലോകാവസാനത്തിൻ്റെ അവസാനത്തെ അടയാളങ്ങളിൽ അഥവാ അത് അടുത്തിരിക്കുന്നു എന്നറിയിക്കുന്ന അത്ഭുത ദൃഷ്ടാന്തങ്ങളിലൊന്നായി അസ്തമയ സ്ഥാനത്ത് നിന്ന് അഥവാ പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുന്ന ഒരു സാഹചര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രകൃതിയുടെ സ്വതവേയുള്ള രീതിയിൽ നിന്നും ചര്യകളിൽ നിന്നും വ്യത്യസ്തമായി പലതും സംഭവിക്കും. ആ കൂട്ടത്തിലൊന്നാണ് അസ്തമയ സ്ഥാനത്ത് നിന്ന് അഥവാ പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുക എന്നത്. അഞ്ചാമത്തേത് നുസൂലു ഈസ അലൈഹിസ്സലാം, പിതാവില്ലാതെ മാതാവിൽ നിന്ന് മാത്രമായി ഈ ലോകത്തേക്ക് കടന്നു വന്ന ഒരു അത്ഭുത മനുഷ്യനാണ്, അള്ളാഹുവിൻ്റെ ദൂതനാണ് ഈസ ബിനു മറിയം അലൈഹിസ്സലാത്തു വസ്സലാം, മറിയം ബീവിയുടെ പുത്രൻ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഈസാ നബിയെ പ്രത്യേകമായ ചില സാഹചര്യത്തിൽ ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് കയ്യേറ്റങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി അള്ളാഹു അവൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയി അഥവാ രക്ഷപ്പെടുത്തി എന്നാണ് സൂറത്ത് അൽ മാഇദയിലും സൂറത്തു നിസായിലുമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രവാചകന്റെ എതിരാളികൾ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ശത്രുക്കൾ അദ്ദേഹത്തെ പിടിച്ച് ക്രൂശിക്കുവാനും കൊല ചെയ്യുവാനും ഒക്കെ കച്ചകെട്ടി വന്നപ്പോൾ വമാ ഖതലൂഹു വമാ സ്വലബൂഹു, അവരദ്ദേഹത്തെ കൊന്നിട്ടില്ല, അവരദ്ദേഹത്തെ പിടിച്ച് ക്രൂശിച്ചിട്ടുമില്ല, അവർക്ക് ഇടയിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്തത്. ബൽ റഫഅഹുല്ലാഹു ഇലൈഹി, അള്ളാഹു അദ്ദേഹത്തെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ആ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖിയാമത്ത് നാളിൻ്റെ അവസാന സന്ദർഭത്തിൽ അഥവാ ഖിയാമത്ത് നാള് ആകാനായിരിക്കുന്നു എന്നറിയിക്കുന്ന ലോകത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങളിൽ ഒന്നായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇനി വീണ്ടും ഈ ഭൂലോകത്തേക്ക് ഇറങ്ങി വരും. ഇസ്ലാമിക ശരീഅത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിനെ പിന്തുണച്ചുകൊണ്ട് പന്നിയെ കൊല്ലുന്ന, കുരിശ് തച്ചു തകർക്കുന്ന ഏകദൈവ വിശ്വാസിയും നീതിമാനായ ഭരണാധികാരിയുമൊക്കെയായി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരുന്ന ഒരു കാലഘട്ടം ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടു വന്നതാണ്. ആറാമത്തെ ഒന്ന് യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന രണ്ട് വിഭാഗം ആളുകൾ, അത് വലിയ ഒരു സംഭവമായി പരിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് സൂചിപ്പിച്ചു തന്നിട്ടുണ്ട്. സൂറത്തുൽ അംബിയയിലെ 96-ാമത്തെ വചനത്തിൽ ഹത്താ ഇദാ ഫുത്തിഹത് യഅജൂജ് വമഅജൂജ് വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ. സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ വായിക്കുന്നത് പോലെ ദുൽഖർനൈനിയുടെ ഭരണകാലഘട്ടത്തിൽ ഈ വിഭാഗത്തിൻ്റെ ഷെറുകളെ, അവരുടെ ഉപദ്രവങ്ങളും ശല്യങ്ങളും തടയാൻ വേണ്ടി ആ ജനത ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെടുകയും നീതിമാനും സത്യവിശ്വാസിയുമായ ആ ഭരണാധികാരി അഥവാ ദുൽഖർനൈൻ എന്ന് പറയുന്ന ആ വ്യക്തി ഈ രണ്ട് വിഭാഗങ്ങളുടെ തള്ളിക്കയറ്റങ്ങളും ശല്യങ്ങളും ഇല്ലാതെയാക്കാൻ വലിയ ഇടുക്കുകൾക്കിടയിൽ ഈയം പോലെയുള്ള കട്ടിയുള്ള ലോഹങ്ങൾ ഉരുക്കി ദ്രാവകമാക്കി വലിയ വൻമതിൽ തീർത്ത് അവരെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഖിയാമത്ത് നാളിൻ്റെ ആസന്നതയെ, അത് വരാനിരിക്കുന്നു എന്നറിയിക്കുന്ന അടയാളങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് യഅജൂജ് മഅജൂജിൻ്റെ ആഗമനം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയായിലെ 96-ാമത്തെ ആയത്തിൽ അത് പറഞ്ഞു തന്നു, ഹത്താ ഇദാ ഫുത്തിഹത് യഅജൂജ് വമഅജൂജ്. യഅജൂജ് മഅജൂജ് വിഭാഗങ്ങൾ അതിജയിക്കുകയും ആ മറ തുറന്ന് അവർ പുറത്തു വരികയും ചെയ്യുമ്പോൾ വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ, എല്ലാ കുന്നിൻ മുകളിൽ നിന്നും അവർ ഓടി ഇറങ്ങുന്ന ഒരു അവസ്ഥ ഖുർആൻ അവിടെ പറയുകയാണ്. അഥവാ അസംഖ്യം, ധാരാളക്കണക്കിന് ആളുകൾ അവരുടെ കൂടെ ഉണ്ടായിരിക്കും, അതിശീഘ്രഗതിയിൽ മനുഷ്യ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ, അപകടങ്ങൾ ഉണ്ടാക്കുവാൻ അവർക്ക് സാധിക്കും എന്നൊക്കെ ഖുർആനിൻ്റെ ആ പരാമർശങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. 7-ാമത്തെ ഒരു കാര്യം ഹദീസുകളിൽ വന്നത് സലാസത്തു ഖുസൂഫ്, 3 ഗ്രഹണങ്ങൾ, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ 3 ഗ്രഹണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. ഒന്ന് ഖസ്ഫും ബിൽ മഷ്രിഖ്, പൗരസ്ത്യ ദേശത്ത്, മഷ്രിഖ് ദേശത്ത് ഒരു ഗ്രഹണമുണ്ടാകുമ്പോൾ ഖസ്ഫുൻ ബിൽ മഗ്‌രിബ്, മറ്റൊന്ന് പാശ്ചാത്യ പ്രദേശത്തായിരിക്കും അഥവാ പടിഞ്ഞാറൻ ദിക്കിലായിരിക്കും. അപ്പോൾ കിഴക്ക് ഭാഗത്ത് ഒന്ന്, പടിഞ്ഞാറ് ഭാഗത്ത് വേറൊന്ന്. വഹസ്ഫുൻ ബി ജസീറത്തിൽ അറബ്, 3-ാമത്തെ ഒന്ന് അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ, ഉപദ്വീപിലായിരിക്കും. ഇങ്ങനെ 3 ഗ്രഹണങ്ങൾ ലോകാവസാനത്തിൻ്റെ ആസന്നതയെ കുറിച്ചുകൊണ്ട് മുന്നോടിയായി സംഭവിക്കും എന്ന് ഹദീസിലൂടെ സ്ഥിരപ്പെട്ടു വന്നിരിക്കുകയാണ്. 10-ാമത്തെ കാര്യം നാറുൻ തഖ്റുജു മിനൽ യമൻ, യമൻ ഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന ഒരു അഗ്നി, ഒരു തീ. തത്രുദുന്നാസ ഇല മഹ്ശരിഹിം. ആ തീ എല്ലാവരെയും അവരുടെ സംഗമസ്ഥാനത്തേക്ക് തെളിച്ചു കൊണ്ടുപോകും എന്നാണ്. ഈ പറഞ്ഞ 10 കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിലാണ്, കിതാബുൽ ഫിത്തൻ. ഫിത്തനകളെ സംബന്ധിച്ച് പറഞ്ഞ ആ ഭാഗത്ത് നമുക്കത് കാണാം. ഇവ ഓരോന്നും തുടരെ തുടരെയായി ഒന്നിന് പിന്നാലെ ഒന്ന് എന്ന രീതിയിൽ സംഭവിക്കും എന്നതാണ് ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഥവാ ചരട് പൊട്ടിയ ഒരു മുത്തുമാല പോലെ, മുത്തുമണികൾ തുടരെ തുടരെയായി ഉതിർന്നു വീഴുന്നത് പോലെ, കാല ദൈർഘ്യമോ വേറെ ഏതെങ്കിലും സംഭവങ്ങളുടെ വിടവോ ഗ്യാപ്പോ ഇല്ലാതെ തുടർച്ചയായി സംഭവിക്കുന്നതാണ് ഈ പറഞ്ഞ 10 കാര്യങ്ങളും എന്ന് ഹദീസുകളുടെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയ കാര്യമാണ് റോമിനോടുള്ള യുദ്ധം. മുസ്ലിങ്ങൾ കോൺസ്റ്റാന്റിനോപ്പിൾ, കുസ്തന്തീനിയ പിടിക്കും എന്ന് ആ ഹദീസിൽ കാണാം. അതിനുശേഷം ആണ് ദജ്ജാലിൻ്റെ ആഗമനം. ദജ്ജാലിൻ്റെ ഫിത്നകൾ പലതും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ദജ്ജാൽ സമൂഹത്തിൽ ഉണ്ടാക്കുവാൻ പോകുന്ന അരക്ഷിതാവസ്ഥയും ആശയക്കുഴപ്പങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. ആ അപകടങ്ങളിൽ പെടാതിരിക്കുവാനുള്ള നിർദ്ദേശങ്ങളും നമസ്കാരത്തിലൊക്കെ ആ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയുള്ള ദുആകളും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ മുസ്ലിങ്ങൾ കോൺസ്റ്റാന്റിനോപ്പിൾ, കുസ്തന്തീനിയ പിടിച്ചടക്കുന്ന റോമിനോടുള്ള യുദ്ധം, അതൊരു പ്രവചനമായി പറഞ്ഞ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് പറഞ്ഞത് ദജ്ജാലിൻ്റെ ആഗമനത്തെ സംബന്ധിച്ചാണ്. ആ ദജ്ജാലിൻ്റെ പിന്നാലെയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വരവും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദജ്ജാലിനെ കൊല്ലുകയും ദജ്ജാലിൻ്റെ അപകടങ്ങളെ സംബന്ധിച്ച് ഉണർത്തുകയും ചെയ്യുന്ന വിവരണങ്ങളും ഹദീസുകളിൽ കാണാം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വരവിനും ശേഷമാണ് യജൂജ് മജൂജ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അഥവാ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ ആയിരിക്കും യജൂജ് മജൂജിൻ്റെ ആഗമനം. മറ്റുള്ളവയുടെ കാലക്രമം ഇതുപോലെ നമുക്ക് പറയാൻ സാധിക്കുകയില്ല, പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടില്ല, കാരണം വ്യക്തമല്ല. തുലൂ അശംസ്, സൂര്യൻ്റെ ഉദയത്തെ സംബന്ധിച്ച് പറഞ്ഞ സംഭവം, ദാബത്തുൽ അർദ്, ഒരു അത്ഭുതകരമായ ജീവി ഭൂമിയിൽ നിന്ന് പുറപ്പെടുന്ന സംഭവം, അതേപോലെ തന്നെ ഹഷറുൻ നാർ ലിന്നാസ്, മനുഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടുവാനുള്ള ഒരു തീയുടെ ആഗമനം, അതിന് പുറമെ അദ്ദുഹാൻ, ഭൂലോകത്തെ മൊത്തത്തിൽ ഗ്രസിക്കുന്ന വലിയൊരു പുകയെ സംബന്ധിച്ചുള്ള വിവരണം, അതേപോലെ തന്നെ അൽ ഹുസൂഫു സലാസ്, നേരത്തെ വിശദീകരിച്ച 3 ഗ്രഹണങ്ങൾ, ഈ അവസാനം പറഞ്ഞ കാര്യങ്ങളുടെ കാലക്രമം, അത് ഏതിനു ശേഷം ഏത്, എത്രമാത്രം വ്യാപകവും അതേപോലെ തന്നെ വ്യത്യാസത്തിലുമായിരിക്കും ഇത് സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങളൊന്നും പ്രമാണങ്ങളിലൂടെ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നാണ്. അപ്പോൾ ഒരു ക്രമം പറയാൻ സാധിച്ചാൽ ആദ്യം പറഞ്ഞ കാര്യങ്ങൾക്ക് മാത്രമേ അത് നമുക്ക് സാധിക്കുകയുള്ളൂ. റോമിനോടുള്ള യുദ്ധവും അതിനുശേഷം മുസ്ലിങ്ങൾ കോൺസ്റ്റാന്റിനോപ്പിൾ തിരിച്ചു പിടിക്കുകയും ചെയ്യുന്ന സംഗതിയാണ് ആദ്യത്തിൽ നടക്കുന്നതെങ്കിൽ, പിന്നീട് ദജ്ജാലിൻ്റെ വരവും അതിനുശേഷം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആഗമനവും ഈസാ നബി ദജ്ജാലിനെ വധിക്കലും ഒക്കെയാണ്. അതിൻ്റെയും ശേഷമാണ് യജൂജ് മജൂജ് വരുന്നത്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കെ. ബാക്കി 6 കാര്യങ്ങൾ, അതിന് ഒരു കാലഗണന നമുക്ക് പറയാൻ പ്രമാണങ്ങളുടെ പിൻബലമില്ല എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ അടയാളങ്ങൾ, അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങൾ ആരെങ്കിലും വിശദീകരിക്കുമ്പോൾ ഒറ്റയടിക്ക് അതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്ന പ്രവണത സൂക്ഷിക്കേണ്ടതാണ്. സ്ഥിരപ്പെട്ട പ്രമാണങ്ങളിലൂടെ വന്ന പ്രബലമായ പരാമർശങ്ങളും വിശദീകരണങ്ങളുമാണ് എങ്കിൽ അവയെ നിഷേധിക്കുവാനോ പരിഹസിക്കുവാനോ നിൽക്കുന്നത് നമുക്ക് വലിയ അപകടങ്ങളും അബദ്ധങ്ങളും ഉണ്ടാക്കും. അതുകൊണ്ട് പരിഹസിക്കുവാനോ നിഷേധിക്കുവാനോ നിൽക്കേണ്ടതില്ല. അതിൻ്റെ സത്യാവസ്ഥയും വസ്തുതകളും നമ്മൾ അന്വേഷിക്കണം. ഈ പറയുന്ന ഹദീസിലൂടെ സ്ഥിരപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ സത്യപ്പെടുത്തി അംഗീകരിച്ചേ മതിയാകും. അതിൽ അവയെ നിഷേധിക്കൽ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ മാത്രമുള്ള പ്രമാണ നിഷേധവും ധിക്കാരവുമൊക്കെയായി വരും എന്ന് നമ്മൾ തിരിച്ചറിയുക. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലാത്ത, സ്ഥിരപ്പെട്ടു വന്നിട്ടില്ലാത്ത പലതും ഈ വ്യാജവാർത്തകളുടെ കൂട്ടത്തിൽ പ്രവാചകൻ്റെ പ്രവചനങ്ങളാക്കി ചിത്രീകരിച്ച് ആളുകൾക്കിടയിൽ വലിയ ഭക്തി ഉണ്ടാക്കുവാനെന്ന രീതിയിൽ പാതിരാ പ്രസംഗങ്ങളും വിശദീകരണങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ അതിൻ്റെ വസ്തുതയും നമ്മൾ വിലയിരുത്തി മനസ്സിലാക്കേണ്ടതുണ്ട്. സത്യം സത്യമായി ഗ്രഹിക്കുവാനും അത് ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുവാനും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا رب زدنا علما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته
2: നമ്മൾ ഇതുവരെ കേട്ടത് അടിത്തറകൾ, അന്ത്യദിനത്തിൻ്റെ വലിയ 10 അടയാളങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേട്ടുപഠിച്ചത്. ക്ലാസ് എടുത്ത്
4: പീസ് റേഡിയോയിൽ ഇനി സ്മൃതിപഥം. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമുല്ല, വിമർശനങ്ങളിൽ വീഴാത്ത മഹാപണ്ഡിതൻ, ഭാഗം 1, അവതരിപ്പിക്കുന്നത് മൂസ സലാഹി കാര.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. اللهم صل على محمد وعلى آل محمد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ് നവോത്ഥാന നായകരിൽ പ്രമുഖനായ അഹ്ലു സുന്നൽ ജമാഅയുടെ പണ്ഡിതന്മാരിൽ ശ്രദ്ധേയനായ ഷെയ്ഖുലിസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉള്ളയുടെ ജീവിതത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. നാം എല്ലാവരും ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും ഒട്ടേറെ ചർച്ചകൾക്കും സംസാരങ്ങൾക്കും വിധേയമാക്കപ്പെട്ടിട്ടുള്ള പണ്ഡിതനാണ് അദ്ദേഹം. ഷിർക്കിനെതിരെ, പുത്തനാചാരങ്ങൾക്കെതിരെ, മതവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായി ശബ്ദിച്ച, തൻ്റെ കഴിവുകളെ ഉപയോഗിച്ച പ്രഗത്ഭ വ്യക്തിത്വമാണ് ഷെയ്ഖുലിസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉള്ള. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അടുത്തറിയാത്തവർ, വായിച്ചിട്ടില്ലാത്തവർ, മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവർ വിമർശന വിധേയമാക്കപ്പെട്ട ഇമാമിൻ്റെ ചരിത്രത്തെ മാത്രമാണ് കാണാറുള്ളത്, കേൾക്കാറുള്ളത്. ഈ കാലഘട്ടത്തിൽ അന്നത്തെ ഷിയാക്കൾ, സൂഫികൾ, പിന്നീട് ബറേൽവികൾ ഇമാമിനെ ആക്രമിച്ചതിൻ്റെ, പ്രയാസപ്പെടുത്തിയതിൻ്റെ പിൻഗാമികളായി ഒരുപാട് ആളുകൾ ഉണ്ട് എന്നത് വസ്തുതയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് വിശിഷ്യ വിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും മതവിധികളിലുമൊക്കെ അവഗാഹമുള്ള, ആഴത്തിൽ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാരെ സംബന്ധിച്ച്, ഇമാമിനെ പോലെയുള്ള വ്യക്തിത്വങ്ങളെ സംബന്ധിച്ച് അസഭ്യങ്ങൾ, അനാവശ്യങ്ങൾ പറയുക എന്നത് വലിയ ദ്രോഹമാണ്. അവർക്ക് ഈമാനില്ലാത്തതിൻ്റെ ഫലമാണ്, മതത്തോട് ആദരവില്ലാത്തതിൻ്റെ ഫലമാണ് ഇത്തരത്തിലുള്ള പ്രവണതകൾ പ്രകടമാകുന്നത്. ഒട്ടേറെ പണ്ഡിതന്മാർ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ആ വിമർശനങ്ങൾ കൊണ്ട് അവരെ ഇല്ലാതെയാക്കാൻ ശത്രുക്കൾക്ക് കഴിഞ്ഞിട്ടില്ല. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. വലിയ വലിയ പണ്ഡിതന്മാർ ജയിലിൽ അടക്കപ്പെട്ടു, ശക്തമായ ആക്ഷേപങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടു, പരിഹാസങ്ങൾക്കും അതുപോലെ തന്നെ നിന്ദ്യതകൾക്കും വിധേയമാക്കപ്പെട്ടു. അതിലൊന്നും അവർ തളർന്നിട്ടില്ല. എന്തുകൊണ്ട്? അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് അല്ലാഹുവിൻ്റെ ദീനാണ്. അതിനെ പ്രചരിപ്പിക്കാനും സമൂഹത്തെ പഠിപ്പിക്കാനും വേണ്ടിയാണ് അവരുടെ സമയം, അറിവ്, സമ്പത്ത്, കഴിവ് എല്ലാം അവർ ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ വലിയൊരു സംരക്ഷണം അവർക്കുണ്ടാകും. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള വിശ്വാസികൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല വിജയത്തിലേക്ക് എത്തിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തുന്ന ഒന്നും തന്നെ ആ ലക്ഷ്യത്തിൽ നിന്ന് അതിനെ പിന്മാറ്റുകയില്ല എന്നത് വലിയ യാഥാർത്ഥ്യമാണ്. ഈ കാലഘട്ടത്തിൽ പോലും ഇമാമിൻ്റെ ജീവിതത്തെപ്പറ്റി കൊലപാതകിയുടെ ജീവിതമായിരുന്നു, തീവ്രവാദിയുടെ ജീവിതമായിരുന്നു, അക്രമിയുടെ ജീവിതമായിരുന്നു, വൃത്തികേടും തോന്നിയാസങ്ങളും പഠിപ്പിച്ചിരുന്ന ജീവിതമായിരുന്നു എന്തെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ കാലഘട്ടത്തിൽ ഷിയാക്കൾ പറഞ്ഞിരുന്ന അഥവാ മതത്തിൽ നിന്ന് പുറത്തുപോയവർ, ഇസ്ലാമിൻ്റെ ഖുർആനിനെ അവർ അംഗീകരിക്കുന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ അവർ ഉൾക്കൊള്ളുന്നില്ല, അയിമ്മത്തിനെ, ഇസ്ലാമിൻ്റെ പണ്ഡിതന്മാരെ, അഹ്ലു സുന്നത് വൽ ജമാഅയുടെ പണ്ഡിതന്മാരെ ആദരിക്കാനോ ബഹുമാനിക്കാനോ അവർ പഠിപ്പിച്ച കാര്യങ്ങളെ സ്വീകരിക്കാനോ ഷിയാക്കളും സൂഫികളും ബറേൽവികളും ഒന്നും തയ്യാറല്ല. അവർ ദീനിൻ്റെ കടുത്ത ശത്രുക്കളാണ്, മതവിരോധം മാത്രം അജണ്ടയാക്കി ജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ളവരെ പിൻപറ്റുന്ന ആളുകൾ ഈ കാലഘട്ടത്തിലും ഉണ്ട്. അവർക്ക് ഇമാമിനെപ്പോലെയുള്ളവരെ ശക്തമായ വെറുപ്പാണ്, ഇമാമിനെപ്പോലുള്ളവരോട് കടുത്ത ദേഷ്യമാണ് അവർക്കുള്ളത്. എന്തേ കാരണം? ഈ വിഭാഗങ്ങൾ ജനങ്ങളെ വിശ്വാസപരമായും കർമ്മപരമായും ചൂഷണം ചെയ്യുകയും അന്യായമായി അവരുടെ സമ്പത്ത് തിന്നുകയും മതത്തിൽ നിന്ന് അവരെ തടുക്കുകയും ഇസ്ലാമിനെ വികൃതമാക്കാൻ ശ്രമിക്കുകയും ചെയ്തവരാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഉല്ലാ, ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഉല്ലാ ഇവരൊക്കെ ആ കാലഘട്ടത്തിൽ ശക്തമായി ഉണ്ടായിരുന്ന ഷിർക്കിനെ വേരോടെ പിഴുതെറിയാൻ പണിയെടുത്തവരാണ്, പുത്തനാചാരങ്ങളെ ഇല്ലാതെയാക്കാൻ പണിയെടുത്തവരാണ്. അതൊരിക്കലും ഷിയാക്കൾ ഉൾക്കൊള്ളൂല, സൂഫികൾക്കതിഷ്ടമല്ല, ബറേൽവികൾ അതിൻ്റെ വക്താക്കളാണ്, അതുകൊണ്ട് അവരും ആ മാർഗത്തെ ഇഷ്ടപ്പെടുന്നില്ല. ഈ കാലഘട്ടത്തിലെ ഷിയായിസത്തിൻ്റെ നമ്മുടെ നാട്ടിലെ പ്രചാരകരും അതിൻ്റെ വക്താക്കളും എന്ന് പറയപ്പെടുന്നവർ, അവരും ആ മാർഗത്തെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇമാമിനെ പോലെയുള്ളവരെ കുത്തി നോയിക്കാൻ, ശക്തമായ ഭാഷയിൽ ഇമാമിനെ വിമർശിക്കാൻ അവർ എന്നും രംഗത്തുണ്ടാകും. അത് പിശാജ് ആ വഴിയിൽ അവരെ കെട്ടിയിടുകയാണ്. അതേസമയം ഇമാമിൻ്റെ ജീവിതത്തെ ആത്മാർത്ഥമായി ഒന്ന് വായിച്ചാൽ അദ്ദേഹത്തിൻ്റെ നേരെയുണ്ടായ വിമർശനങ്ങളെ ഒന്ന് പഠനവിധേയമാക്കിയാൽ ഇമാം ഉൾക്കൊണ്ട മാർഗത്തിലേക്ക് വരാൻ സാധിക്കും, സംശയമില്ല. അള്ളാഹുവിൻ്റെ തൗഫീഖ്. ഇത്തരം വിവരമില്ലാത്തവർക്ക്, മനസ്സിൽ കുശുമ്പും വെറുപ്പും നിറച്ചവർക്ക് ലഭിച്ചിട്ടില്ല എന്നതാണ്. ഇമാമിനെക്കുറിച്ച് പറഞ്ഞ ആക്ഷേപങ്ങളിൽ ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിനെ അദ്ദേഹം തടഞ്ഞു എന്നാണ്. അതുപോലെ തന്നെ സ്വാലിഹീങ്ങളെ സംബന്ധിച്ച് അവരെ പിൻപറ്റേണ്ടതില്ല, അവരുടെ കാര്യത്തിൽ മോശം കാര്യങ്ങൾ പറഞ്ഞു, ഈ രൂപത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്നു. ഇത് കേൾക്കുമ്പോൾ ശരിയാകും എന്ന് വിചാരിച്ചാൽ പ്രശ്നമാണ്. ഇമാം അതിനു വല്ല മറുപടിയും നൽകിയിട്ടുണ്ടോ? ഇമാമിനെ അറിഞ്ഞ് പിന്നീട് വന്നവർ അത്തരം ആരോപണങ്ങളെ കൈകാര്യം ചെയ്തത് എങ്ങനെ? ഇത് പരിശോധിക്കൽ നമ്മുടെ മേൽ ബാധ്യതയാണല്ലോ. ഇമാമ് തന്നെ കൊടുത്ത മറുപടി നോക്കൂ നിങ്ങൾ. ഹാദാ കദുബുൻ വബുഹ്താൻ ഇഫ്തറാഹു അലയ്യ ശയാത്തീൻ അല്ലദീന യുരീദൂന അൻ യഅകുലു അംവാലന്നാസ ബിൽ ബാത്തിൽ. ജനങ്ങളുടെ ധനം അന്യായമായി തിന്നാൻ ആഗ്രഹിക്കുന്നവർ, അവർ അത്തരം ഷെയ്ത്വാൻമാർ എൻ്റെ മേൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ശുദ്ധമായ കളവാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കണം. അഹ്ലുസുന്ന പഠിപ്പിക്കുന്ന കാര്യമാണ്. ഖുർആനും ഹദീസുകളും പഠിപ്പിച്ച കാര്യങ്ങളാണല്ലോ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പഠിപ്പിക്കുക. ഇമാം അതിലൊക്കെ നന്നായി ശ്രദ്ധ കൊടുത്ത പണ്ഡിതനാണ്. അപ്പൊ ഇത്തരം ആളുകളിൽ ആകർഷണീയത കിട്ടുന്ന ആരോപണങ്ങളെ മുന്നിലേക്കിട്ട് ഇമാമിൻ്റെ ജീവിതത്തെ വഷളാക്കുന്ന, തെറ്റായ രൂപത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന അവസ്ഥ ഈ സന്ദർഭത്തിലും വ്യാപകമായി തന്നെ കാണാൻ സാധിക്കും. അതുപോലെ ഇമാമിനെ പിൻപറ്റാത്തവരെ കാഫിറാക്കിയ ആളാണ്, അത് വ്യാപകമായി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇത് ഒരു വിമർശനമായി, ആക്ഷേപമായി കാണാൻ സാധിക്കുന്നു. അവരുമായി വിവാഹബന്ധവും കാര്യങ്ങളും പാടില്ല. ആ നിലക്കുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിന് നേരെ ഉണ്ടായി. ഇത് കേൾക്കുമ്പോൾ എല്ലാവരെയും കാഫിറാക്കിയ ഒരാൾ, അയാളെ ആരാണ് പിൻപറ്റുക? അയാളെ ആരാണ് പണ്ഡിതനായി അംഗീകരിക്കുക? ഇങ്ങനെ ഏതൊരാളും ചിന്തിക്കും എന്നത് സംശയമില്ല. പക്ഷേ മതവിരോധികൾ മതത്തെ മറയാക്കി ചൂഷണം ചെയ്ത് നടക്കുന്ന ആളുകൾ, ശിർക്ക് ബിദ്അത്ത് മാത്രം ജീവിതത്തിലൂടെ കൊണ്ടു നടക്കുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ എന്താണതിൻ്റെ വസ്തുത എന്ന് പരിശോധിക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. ഇമാം അതിന് കൊടുത്ത മറുപടി ഫയാജബൻ, അത്ഭുതപ്പെടുകയാണ്, അത്ഭുതകരമാണ്. ഇതെങ്ങനെ ഒരു ബുദ്ധിയുള്ള ആളിലേക്ക് അയാൾക്ക് എങ്ങനെ ഇത് ഉൾക്കൊള്ളാൻ കഴിയും? ഇത് ഒരു മുസ്ലിമായ ആള് പറയേണ്ട കാര്യമാണോ? ഇത്തരം വാക്കുകളിൽ നിന്ന് ഞാൻ വിട്ടുനിൽക്കുന്നു. അതുപോലെ തന്നെ ബുദ്ധി നഷ്ടപ്പെട്ടവനല്ലാതെ ഇത് പറയാൻ കഴിയില്ല. ബാത്തിലായ നിരർത്ഥകത്തിൻ്റെ ആളുകൾ, പൊള്ളത്തരത്തിൻ്റെ ആളുകൾ, അവരോട് അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇമാമ് കൊടുത്ത മറുപടിയാണ്. അപ്പൊ നോക്കൂ, നിങ്ങൾ ജീവിത കാലഘട്ടത്തിൽ തന്നെ ഇത്തരം ആക്ഷേപങ്ങളെ, വിമർശനങ്ങളെ ശക്തമായ നിലക്ക് ഇമാം എതിർത്തു, അതിനുള്ള മറുപടി കൊടുത്തു. സഹോദരങ്ങളെ, സത്യത്തെ പ്രചരിപ്പിച്ച, സത്യത്തിനു വേണ്ടി ജീവിച്ച പണ്ഡിതന്മാരെയും വക്താക്കളെയും ഉപദ്രവിക്കുക, ക്രൂശിക്കുക എന്നത് ശത്രുക്കളുടെ എക്കാലത്തെയും അജണ്ടയാണ്. അത് ഷിയായിസം തലക്ക് പിടിച്ചവർ, അതുപോലെ തന്നെ സിറാത്തുൽ മുസ്തഖീമിനെ ഒഴിവാക്കി ത്വരീഖത്തുകളുടെ പിന്നാലെ പോകുന്നവർ, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ തെറ്റായ രൂപത്തിൽ അവതരിപ്പിക്കുന്നവർ, പ്രചരിപ്പിക്കുന്നവർ, അഥവാ ബറേൽവിസം, ഈ വിഭാഗങ്ങളുടെ നേതാക്കളായി, അനുയായികളായി ജീവിക്കുന്നവർക്ക് തൗഹീദിനു വേണ്ടി ജീവിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ, അതിനെ ജീവിപ്പിക്കാൻ വേണ്ടി പണിയെടുത്ത പണ്ഡിതന്മാരെ, ഇമാമുമാരെ കണ്ണു തുറന്ന് കാണാനും കാതു തുറന്ന് കേൾക്കാനും മനസ്സ് തുറന്ന് വായിക്കാനും സാധിക്കുകയില്ല. ഷെയ്ത്വാൻ അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്നത് വലിയ ഒരു വസ്തുതയാണ്. ഇനി നോക്കൂ, നിങ്ങൾ ഇമാമിനെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹം സാധിക്കുന്നവരൊക്കെ ഹിജറ പോകണം എന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ച, പഠിപ്പിച്ച ആളാണ്. അത് കേട്ടപ്പോഴും ഇമാം മൗനിയായി നിൽക്കുകയല്ല ചെയ്തത്. അതിന് കൊടുത്തു മറുപടി, ഇത്തരം കാര്യങ്ങളൊക്കെ കളവാണ്, കെട്ടിച്ചമച്ചതാണ്. അള്ളാഹുവിൻ്റെ ദീനിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ജനങ്ങളെ തടയാൻ ഉദ്ദേശിക്കുന്നവർ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഒരിക്കലും തന്നെ ബിംബാരാധകരെ, വിഗ്രഹാരാധകരെ കാഫിറാക്കുന്ന, ആ നിലക്ക് പ്രചരിപ്പിക്കുന്ന രീതിയിൽ അല്ല. അബ്ദുൽ ഖാദിർ ജീലാനി, അതുപോലെ അഹമ്മദ് അൽ ബദവി, ഇങ്ങനെയുള്ള ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരും അവരോട് സഹായം തേടുന്നവരും അവരെ തവസ്സുലാക്കി തേടുന്നവരും ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലുമൊക്കെയുണ്ട്. അത് ഷിയായിസ്തിന്റെ വഴിയാണ്, കള്ള സൂഫിയസ്തിന്റെ വഴിയാണ്, ബറേൽവിസമാണ്, ഇസ്ലാമല്ല, ദീനല്ല. അത്തരം വഴിയിലൂടെ പോകുന്നവരെ അവർക്ക് അതിൻ്റെ തെറ്റ് ബോധ്യപ്പെടുത്തി കൊടുക്കുക, അവരെ അതിൽ നിന്ന് തടയുക, അതാണ് പണ്ഡിതന്മാർ നിർവഹിച്ചത്. ഇമാമൊക്കെയും നിർവഹിച്ചത് അതാണ്. ഇമാം എഴുതിയതും സംസാരിച്ചതും എല്ലാം അതിനു വേണ്ടിയാണ്. അദ്ദേഹം പറഞ്ഞു, സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അളീം, ഇത് വമ്പിച്ച കളവ് കെട്ടിച്ചമക്കൽ തന്നെയാണ്. നോക്കൂ നിങ്ങൾ, അങ്ങനെ എതിർക്കപ്പെട്ട, മറുപടി നൽകപ്പെട്ട കാര്യമാണ്. ഇന്നും അതിനെ പൊക്കിപ്പിടിച്ച് ഷിയാക്കൾക്ക് ശക്തി പകരുന്ന, അവരുടെ ആശയത്തെ, ഇസ്ലാമിൻ്റെ ആശയത്തിന് പകരം അവതരിപ്പിക്കപ്പെടുന്ന ദുരവസ്ഥ സമൂഹത്തിൽ വ്യാപകമാണ്. ഒരു മാറാരോഗം പോലെ മതവിരോധം പടർന്ന് പന്തലിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാർ നിർവഹിച്ചതെന്താണോ, അവർ പറഞ്ഞതെന്താണോ, അവർ പഠിപ്പിച്ചതെന്താണോ, അതാണ് സമൂഹം പഠിക്കേണ്ടതും വായിക്കേണ്ടതും അറിയേണ്ടതും. നമ്മുടെ ബാധ്യതയാണ്. ഇമാമുമാരുടെ ജീവിതത്തെ മനസ്സിലാക്കി ജനങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നത് വിശ്വാസികളെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തമാണ്. പ്രവാചകന്മാർ അഖിലവും വേദനിപ്പിക്കപ്പെട്ടു. പ്രവാചകന്മാരുടെ അനുചരന്മാരും പ്രയാസപ്പെടുത്തപ്പെട്ടു. അവരൊന്നും സഹിച്ചത്ര, അവർക്കൊന്നും അനുഭവിക്കേണ്ടി വന്നത്ര നമുക്കാർക്കും അനുഭവിക്കേണ്ട, അറിയേണ്ട അവസ്ഥയില്ല. അതുകൊണ്ട് തന്നെ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ പണ്ഡിതന്മാരുടെ ജീവിതത്തിന് സംരക്ഷണമൊരുക്കാൻ നമുക്ക് സാധിക്കണം. അവർക്കെതിരെയുള്ള വിമർശനങ്ങളുടെ വേരറുക്കാൻ, ആ വിമർശനങ്ങളെ പിഴുതെറിയാൻ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാവണം. വിമർശിക്കപ്പെടുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ കൂടുതലായി പ്രചരിപ്പിച്ച് സാധാരണക്കാർക്കിടയിൽ അതിനേക്കാൾ വലിയ പ്രശ്നമുണ്ടാക്കുന്ന ഒരു ദുരവസ്ഥ വരാതിരിക്കാൻ നാം ശ്രദ്ധിക്കുക. ഭ്രാന്ത് പിടിച്ചവർ മതവിരോധവും മതവെറുപ്പും മനസ്സിലും തലയിലും നിറച്ചു നടക്കുന്നവർ, വിശുദ്ധ ഖുർആനിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെയും അള്ളാഹുവിനെയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും എതിർത്തുകൊണ്ടേയിരിക്കും, ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കും. ഇസ്ലാമിൻ്റെ അറിവിനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി ചുമന്ന് വഹിച്ചു നടന്ന പണ്ഡിതന്മാരെ അവർ നിന്ദിച്ചുകൊണ്ടേയിരിക്കും. ആ അപകടം തിരിച്ചറിഞ്ഞ് വിമർശനങ്ങളെ കണ്ണ് തുറന്ന് കണ്ട് ശക്തമായ മറുപടി അതിന് കൊടുത്ത് പണ്ഡിതന്മാരുടെ ജീവിതത്തെ വായിച്ചു പഠിക്കണം എന്ന ഉപദേശം അവർക്ക് നൽകി കാര്യങ്ങളെ വിലയിരുത്താനും മനസ്സിലാക്കാനും നാം ശ്രമിക്കുക. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
4: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ സ്മൃതിപഥം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള, വിമർശനങ്ങളിൽ വീഴാത്ത മഹാപണ്ഡിതൻ, ഭാഗം 1, അവതരിപ്പിച്ചത് മൂസ സലാഹി കാര.
0: രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ, ആരോഗ്യ വിചാരം.

0: പീസ് റേഡിയോ ശ്രോതാക്കളിനി കേൾക്കുന്നത് നുറുങ്ങുകൾ.
1: വീട് അനുഗ്രഹീതമാകണോ? എഴുത്ത് അബ്ദുറൌഫ് അൽ ഹക്കമി. സുരക്ഷയ്ക്കും സന്തോഷത്തിനും വിശ്രമത്തിനും വേണ്ടി അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ ഭവനം. അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളെ വിശ്രമസ്ഥാനമാക്കിയിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 16:80. വീട് എന്നത് അനുഗ്രഹങ്ങൾ നിറഞ്ഞ സമാധാനത്തിൻ്റെ കേന്ദ്രമാണ്. എന്നാൽ ഇന്ന് പല വീടുകളിലും ശാന്തിയും സമാധാനവും ഐശ്വര്യവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത്. ഇസ്ലാമിക അധ്യാപനങ്ങളിൽ നിന്നുള്ള അകൽച്ചയും മതവിരുദ്ധമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുകൂടിയതുമാണ് ഇതിന് പ്രധാന കാരണം. ഇന്നത്തെ വീടുകളിൽ ബിഗ് സ്ക്രീനുകളും സാറ്റലൈറ്റ് ചാനലുകളും നിറഞ്ഞിരിക്കുന്നു. മുൻഗാമികൾ അറിയാത്തതും അനുഭവിക്കാത്തതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്ന നമുക്ക് എങ്ങനെയൊക്കെയോ ബർക്കത്ത് കുറഞ്ഞിരിക്കുന്നു. എത്ര സമ്പാദിച്ചാലും നമുക്ക് മതിയാകുന്നില്ല. ആരോഗ്യം ക്ഷയിക്കുന്നു. മുൻഗാമികളിൽ കാണാത്ത രോഗങ്ങൾ പിടിപെടുന്നു. ആകെ തിരക്കാണ്. സമയം മതിയാകുന്നില്ല. ഇത്തരത്തിൽ സമയത്തിലും സമ്പത്തിലും ജോലിയിലും കുടുംബത്തിലും എവിടെയും ബർക്കത്തില്ലാത്ത അവസ്ഥ അനുഭവിക്കുന്നുണ്ടോ? എങ്കിൽ നമ്മുടെ ഭവനങ്ങളിൽ ബർക്കത്ത് ലഭിക്കുന്ന വഴികൾ മനസ്സിലാക്കി അവയിൽ ശ്രദ്ധ ചെലുത്തേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ വീടുകളിൽ എങ്ങനെ ബർക്കത്തും നന്മയും ആശ്വാസവും ഐശ്വര്യവും സമാധാനവും നിറയ്ക്കാം? സൂക്ഷ്മതയോടെ ജീവിക്കുക. അള്ളാഹു നിർബന്ധമായും ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടും ഹറാമായ കാര്യങ്ങളിൽ നിന്ന് ഒഴിവായിക്കൊണ്ടും ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിച്ചുകൊണ്ടും സൂക്ഷ്മതയോടുകൂടിയ ജീവിതം നയിക്കുന്ന ഭവനങ്ങളിൽ അള്ളാഹുവിൻ്റെ ബർക്കത്തുണ്ടാകുമെന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനം. ആ നാടുകളിലുള്ളവർ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നാം അവർക്കനുഗ്രഹങ്ങൾ തുറന്നുകൊടുക്കുമായിരുന്നു. പക്ഷേ അവർ നിഷേധിച്ച് തള്ളുകയാണ് ചെയ്തത്. അപ്പോൾ അവർ ചെയ്തു വച്ചിരുന്നതിൻ്റെ ഫലമായി നാം അവരെ പിടികൂടി. വിശുദ്ധ ഖുർആൻ അധ്യായം 7:96. വീട്ടിൽ പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിനെ ഓർക്കുക. ജാബിർ റളിയല്ലാഹുഅൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ തൻ്റെ വീട്ടിൽ പ്രവേശിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും അള്ളാഹുവിനെ സ്മരിക്കുകയാണെങ്കിൽ പിശാജ് അവൻ്റെ കൂട്ടാളികളോട് പറയും, നിങ്ങൾക്കിവിടെ രാപ്പാർക്കാൻ ഇടമില്ല, ഭക്ഷണവുമില്ല. എന്നാൽ ഒരാൾ

0: ിലെ അലങ്കാരങ്ങൾ കൊണ്ടല്ല, മറിച്ച് അല്ലാഹുവിനെക്കുറിച്ചുള്ള സ്മരണകൾ കൊണ്ടാണ്. ആഡംബരങ്ങളേക്കാൾ പ്രധാനം ആത്മീയമായ ഉണർവാണെന്ന് നാം മനസ്സിലാക്കണം. മനുഷ്യരുടെ കണ്ണിൽ സാധാരണമായൊരു വീട്, എന്നാൽ അതിൽ അല്ലാഹു സ്മരിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആകാശലോകത്തുള്ളവർക്ക് അത് നക്ഷത്രത്തെപ്പോലെ പ്രകാശിക്കുന്ന ഒന്നായിരിക്കും. അതിനാൽ നമ്മുടെ വീടുകളെ വെറും കെട്ടിടങ്ങളാക്കി മാറ്റാനല്ല, അല്ലാഹുവിനെക്കുറിച്ചുള്ള സ്മരണ കൊണ്ട് ധന്യമായ ഇടങ്ങളാക്കി മാറ്റാനാണ് നാം പരിശ്രമിക്കേണ്ടത്. വീട്ടിലുള്ളവരോട് സലാം പറയൽ വിശുദ്ധ ഖുർആനിൽ ഒന്നിലധികം തവണ എടുത്തു പറഞ്ഞ വിഷയമാണ് വീട്ടിലുള്ളവരോട് സലാം പറയുക എന്നത്. അല്ലാഹു പറയുന്നു, ഹേ സത്യവിശ്വാസികളെ, നിങ്ങളുടേതല്ലാത്ത വീടുകളിൽ നിങ്ങൾ കടക്കരുത്. നിങ്ങൾ അനുവാദം തേടുകയും ആ വീട്ടുകാർക്ക് സലാം പറയുകയും ചെയ്തിട്ടല്ലാതെ. അതാണ് നിങ്ങൾക്ക് ഗുണകരം. നിങ്ങൾ ആലോചിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയാണിത് പറയുന്നത്. വിശുദ്ധ ഖുർആൻ അധ്യായം 24 വചനം 27. എന്നാൽ നിങ്ങൾ വല്ല വീടുകളിലും പ്രവേശിക്കുകയാണെങ്കിൽ അല്ലാഹുവിങ്കിൽ നിന്നുള്ള അനുഗ്രഹീതവും പാവനവുമായ ഒരു ഉപചാരമെന്ന നിലയിൽ നിങ്ങൾ അന്യോന്യം സലാം പറയണം. അധ്യായം 24 വചനം 61. വീട്ടിൽ ചെല്ലുമ്പോൾ സലാം പറയുന്നത് ചെറിയ കാര്യമായി തോന്നാമെങ്കിലും അതിലൂടെ വീടുകളിൽ ബർക്കത്തും സ്നേഹവും അല്ലാഹുവിൻ്റെ സ്മരണയും നിറയുന്നു. സലാം പറയുന്ന വീടുകൾ ജീവിക്കുന്ന ഹൃദയമുള്ള വീടുകളാണ്. സലാമിനേറ്റവും അർഹമായ വീട് സ്വന്തം വീടാണ്. സലാം വ്യാപിപ്പിക്കേണ്ടവരിൽ ഏറ്റവും പ്രഥമർ നമ്മുടെ കുടുംബാംഗങ്ങളുമാണ്. അനസ് റളിയല്ലാഹുഅൻഹു പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, എന്റെ പ്രിയമകനെ, നീ നിന്റെ വീട്ടുകാരുടെ അടുക്കൽ പ്രവേശിക്കുമ്പോൾ സലാം പറയുക. അത് നിനക്കും നിന്റെ വീട്ടുകാർക്കും ബർക്കത്തായിരിക്കും. തിർമിതി.
1: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ഭൂമിയിൽ സഞ്ചരിക്കുന്നതിൻ്റെ ലക്ഷ്യം. സൂറത്തു ആലിംറാനിലെ 137 വചനം, ഭാഗം 4, അവതരിപ്പിക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ഹൃദയ വസന്തത്തിൽ സൂറത്തു ആലു ഇംറാനിൽ നിന്നുള്ള 137 വചനത്തിൻ്റെ ആശയങ്ങളും അർത്ഥവും വിശദീകരണവുമാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മുൻകഴിഞ്ഞ പല സമുദായങ്ങളെയും അല്ലാഹു സുബഹാനഹു വതആല നശിപ്പിച്ച കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട്, സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അതെല്ലാമൊന്ന് പോയി നോക്കുക, നിങ്ങളുടെ ഹൃദയം കൊണ്ടും നിങ്ങളുടെ ശരീരം കൊണ്ടുമെല്ലാം നോക്കി പഠിച്ച് മനസ്സിലാക്കുക എന്നത് ഉണർത്തുകയുണ്ടായി. എത്രയോ ജനതകളെ, സമുദായങ്ങളെ അല്ലാഹു സുബഹാനഹു വതആല അവരുടെ അമലുകൊണ്ട്, അവരുടെ കർമ്മങ്ങൾ കൊണ്ട്, അവരുടെ പാപങ്ങൾ കൊണ്ട് അല്ലാഹു സുബഹാനഹു വതആല നശിപ്പിച്ചിട്ടുണ്ട്. അതറിയിക്കുന്നത് അവരുടെ കർമ്മങ്ങൾക്കനുസൃതമായ ശിക്ഷ അവർക്ക് വന്ന് ഭവിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് ഇടയിൽ വളരെ പ്രശസ്തമായ ഒരു പാഠമാണ്, ഉദാഹരണമാണ്. കമാ തുദീനു തുദാനു, എന്താണോ അവർ ചെയ്തു വച്ചിട്ടുള്ളത് അതനുസരിച്ചായിരിക്കും അവരുടെ കർമ്മഫലം ലഭിക്കുക എന്നുള്ളത്. ഈ ആയത്തിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്ന് ധാരാളം പ്രയോജനങ്ങൾ ലഭിക്കുന്നുണ്ട്. അന്നല്ലാഹു സുബ്ഹാനഹു ഖദ് അഹ്ലക ഉമമൻ ഖബ്ല ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന് മുമ്പ്, ഈ സമുദായത്തിന് മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനു മുമ്പായി പല ജനതകളെയും അല്ലാഹു സുബ്ഹാനഹു വതആല നശിപ്പിച്ചു എന്നുള്ളത് കുറച്ചല്ല, ഒരുപാട് കഴിഞ്ഞുപോയിട്ടുണ്ട് എന്ന്. മറ്റൊന്ന്, തസ്ലിയത്തു ഹാദിഹിൽ ഉമ്മ മിൻ വജിഹിൻ വതഹ്ദീറുഹ മിൻ വജിഹിൻ ആഖർ, ഒരു രൂപത്തിൽ ഈ ഉമ്മത്തിന് ഒരാശ്വാസവും മറ്റൊരു നിലക്ക് ഒരു താക്കീതുമാണ് നൽകുന്നത്. ആശ്വാസം എന്നുള്ളത് മുമ്പുള്ള ജനതകളെ നശിപ്പിച്ചു, അവർക്കുള്ള ശിക്ഷ ലഭിച്ചു, ഉഹുദ് യുദ്ധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നടപടിക്രമം പോലെ അവർക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതൊരാശ്വാസമായിക്കൊണ്ടാണ് ഹച്ച ഇദാ ഫശിൽത്തും വതനാസഅത്തും ഫിൽ അംരി വഅസൈതും മിൻ ബഅദി മാ അറാകും മാ തുഹിബ്ബൂൻ. സൂറത്തു ആലു ഇംറാനിൽ തന്നെ 152 വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഉഹുദ് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ കാര്യങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. ولقد صدقكم الله وعده اذ تحسونهم باذنه حتى اذا فشلتم وتنازعتم في الامر. അല്ലാഹുവിന്റെ അനുമതി പ്രകാരം നിങ്ങൾ അവരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നപ്പോൾ നിങ്ങളോടുള്ള അള്ളാഹുവിൻ്റെ വാഗ്ദാനം

0: സ്ഥാനത്തിൽ അവൻ സത്യസന്ധത പാലിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ഭീരുത്വം കാണിക്കുകയും കാര്യനിർവഹണത്തിൽ നിന്ന് അന്യോന്യം പിണങ്ങുകയും നിങ്ങൾ ഇഷ്ടപ്പെട്ട നേട്ടം അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തന്നതിനു ശേഷം നിങ്ങൾ അനുസരണക്കേട് കാണിക്കുകയും ചെയ്തപ്പോഴാണ് കാര്യങ്ങൾ നിങ്ങൾക്കെതിരായത്. അതിലൊരു വലിയ പാഠമുണ്ട്. ഉഹുദ്യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ നമുക്കറിയാം, വിശ്വാസികൾ വിജയത്തിലേക്ക് അടുക്കുകയും ആ സന്ദർഭത്തിൽ സ്വഹാബികൾ യുദ്ധക്കളത്തിൽ ഗനീബത്ത് സ്വത്ത് ഒരുമിച്ച് കൂട്ടുന്നതായ ആ ഒരു കാഴ്ച കണ്ട അമ്പെയ്ത്തുകാരായ ആളുകൾ ആ ജബലുറുമാത്തിൽ നിന്ന് ഇറങ്ങിവന്ന ആ ഒരു സംഭവമാണ്. നിങ്ങളിൽ ഇഹലോകത്തെ ലക്ഷ്യമാക്കുന്നവരുണ്ട്, പരലോകത്തെ ലക്ഷ്യമാക്കുന്നവരും നിങ്ങളിലുണ്ട്. അനന്തരം നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല ശത്രുക്കളിൽ നിന്ന് നിങ്ങളെ അള്ളാഹു പിന്തിരിപ്പിച്ചു കളഞ്ഞു. എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് തന്നിരിക്കുന്നു. സത്യവിശ്വാസികളോട് അള്ളാഹു ഔദാര്യം കാണിക്കുന്നു. ആ ഒരു വിഷയം നിങ്ങൾക്ക് ആശ്വാസത്തിൻ്റെ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വശത്ത് അള്ളാഹുവിൻ്റെ ശിക്ഷ കഠിനമാണ്, മുമ്പുള്ള സമുദായങ്ങളെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇതിൽ ഒരു ഭാഗത്തുകൂടി നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു രൂപത്തിൽ വിശ്വാസികൾക്ക് സാന്ത്വനവും സമാശ്വാസവുമാണ് നൽകുന്നത്. അതേപോലെ തന്നെ മറ്റൊരു താക്കീത് കൂടി അതിലുണ്ട് വിശ്വാസികൾക്ക്. അപ്പം അതുകൊണ്ട് ആ ഒരു പാഠം നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊന്ന് ഇസ്ബാത്തുൽ ഖിയാസ്, നിങ്ങൾ തുലനം ചെയ്ത് സ്ഥിരപ്പെടുത്തണം. ലി അന്നൽ മഖ്സൂദ ബിഖൗലിഹി, ഈ അള്ളാഹുവിൻ്റെ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫസീറു ഫില്ലർദ്, ഭൂമിയിൽ സഞ്ചരിക്കുക എന്നുള്ളത്. അന്നദറു വല്യ അച്ചിബാർ, ഗുണകപാഠം ഉൾക്കൊള്ളാനും നിങ്ങൾ നോക്കാനും. വാൻ യുഖാസമാ ഹദറ അലാമാ മദാ വസലഫ്, മുൻകഴിഞ്ഞ സമുദായങ്ങളിൽ സംഭവിച്ചതെന്താണ്, മുൻകഴിഞ്ഞു പോയതെന്താണ് എന്നത് അത് നോക്കിക്കണ്ടുകൊണ്ട് ഇന്നുള്ള ആളുകളുടെ അവസ്ഥ എന്താണ്, ഇന്ന് നിഷേധികളുണ്ടോ, അവരത് കമ്പയർ ചെയ്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ നിഷേധിച്ച സമുദായങ്ങളെ നശിപ്പിച്ചത്, ഇനിയും അത് സംഭവിക്കാതിരിക്കുകയില്ല. പല നിലക്കും മനുഷ്യരുടെ തിന്മയും അവരുടെ ദുഷിച്ച പ്രവർത്തനങ്ങളും അള്ളാഹുവിനോടുള്ള ധിക്കാരവും പ്രവാചകന്മാരെ നിഷേധിച്ചതും കളവാക്കിയതും ഒക്കെ കാരണമായിട്ടുണ്ട് എന്നത്. മറ്റൊന്ന് സഹോദരങ്ങളെ, ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അംറു ബിസ്സൈരി ഫിൽ അർദ്, ഭൂമിയിൽ സഞ്ചരിക്കുവാനുള്ള കൽപ്പനയാണ്. ഇതേത് നിലക്കാണ് എന്നത് നമ്മളിവിടെ പഠന വിധേയമാക്കേണ്ടതുണ്ട്, കൃത്യമായി അറിയേണ്ടതുണ്ട്. ഭൂമിയിൽ ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണ് ഇദൻ അസ്സൈറു ഫിൽ അർദി ലിഗൈരി ഗറദിൻ ശറഈ മദ്മൂം, ശറഈയായ ലക്ഷ്യത്തിനു വേണ്ടിയല്ലാത്ത യാത്ര അത് ആക്ഷേപിക്കപ്പെട്ടതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലയും മറ്റു പണ്ഡിതന്മാരുമെല്ലാം ഉണർത്തിയതുപോലെ, ലി അന്ന അസ്സൈറു ഫിൽ അർദി മിൻ ഗൈരി ഗറദിൻ ശറഈൻ ഫീഹി ഇത്ആബുൻ ലിനഫ്സ്, ശരഈയായ കാര്യങ്ങൾക്ക് ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയല്ലാത്ത ഭൂമിയിലുള്ള സഞ്ചാരം യാത്ര അത് ശരീരത്തെ ക്ഷീണിപ്പിക്കുന്നതാണ്. തഅരീദു ഹാലിൽ ഹലാക്ക്, നാശത്തിന് കാരണമാകാൻ ഉതകുന്നതാണ്. വൈദാഅത്തുൽ മാൽ, ധനം നഷ്ടപ്പെടുത്തുന്നതാണ്. വൈദാഅത്തുൽ വഖ്ത്, സമയത്തെ നഷ്ടപ്പെടുത്തുന്നതാണ്. എന്നാൽ അമ്മാ ഇദാ കാന ലിഗറദിൻ ശറഈൻ, ശറഈയായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ഫഹുവ അലാ ഹസ്ബി ഹാദൽ ഗറദ്, ഈ ലക്ഷ്യത്തിൻ്റെ അനുസരിച്ചായിരിക്കും. അതുകൊണ്ട് തന്നെ وعلى هذا فإن السير في الأرض ينقسم إلى أقسام. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പ്രത്യേകം എടുത്തുകൊടുത്ത ഒരു കാര്യമാണ്, യാത്രകൾ പല നിലക്കുമുണ്ട്, പല രൂപത്തിലുമുണ്ട്. ഒന്ന്, ഖിസ്മുല്ലി അഗ്റാദിൻ മുഹറമത്തിൻ, ഹറാമായ നിഷിദ്ധമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകൾ, അതിൽ യാതൊരു സംശയവുമില്ല, അത് നിഷിദ്ധമാണ്. മറ്റൊന്ന്, ശറഈയായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്ര, അത് യാതൊരു സംശയവുമില്ല, അത് ആവശ്യമുള്ളതാണ്. മൂന്നാമത്തേത്, അതാണ് എൻ്റർടൈൻമെൻറ്റ്, ആഘോഷങ്ങൾ, സമയം ചെലവഴിക്കാൻ വേണ്ടി ടൂറ്, എക്സ്കർഷൻ, ഇങ്ങനെയുള്ള നിലക്ക് ആളുകൾ പോകുന്നതായ യാത്രകൾ, അതിൽ ചില വീക്ഷണങ്ങളുണ്ട്. അടിസ്ഥാനപരമായി അത് അനുവദിക്കപ്പെട്ടതാണ് യാത്ര പോവുക എന്നുള്ളത്. എന്നാൽ അതിനെ മനുഷ്യനെ കൊണ്ട് ചെന്നെത്തിക്കുന്നത് ഹറാമായ മാർഗവും ഹറാമായ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അത് ഹറാമായിത്തീരും. എന്നാൽ ശറഈൽ അനുവദിക്കപ്പെട്ടത് ഹലാലായ രൂപത്തിലാണെങ്കിൽ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ടുള്ള യാത്രയാണെങ്കിൽ അത് അനുവദിക്കപ്പെടും. ഒന്നാമത്തത് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൂമിയിൽ ഹറാമായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരായ ആളുകളുണ്ട്. ചില ആളുകളൊക്കെ അവർ ആസ്വദിച്ച് ഉല്ലസിച്ച് ഭൂമിയിൽ കുഫറിൻ്റെയും അതുപോലെ തന്നെ വളരെ മോശമായ അശ്ലീലതകളുടെയും നാടുകളിലൂടെ സഞ്ചരിക്കുന്നവരായ ആളുകളുണ്ട്. ഒരിക്കലും തന്നെ അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് പാടുള്ളതല്ല, അത് ഹറാമാണ് ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടി. അത്തരത്തിൽ അടിച്ചുപൊളിക്കാൻ വേണ്ടിയിട്ട് പല നാടുകളെയും ലക്ഷ്യമാക്കിക്കൊണ്ട് അനാവശ്യതകളും മ്ലേച്ഛതകളുമൊക്കെയുള്ള നിറഞ്ഞു നിൽക്കുന്നതായ കുഫറിൻ്റെ, ഷിർക്കിൻ്റെ, അതുപോലെ തന്നെ സിനയുടെ, ഇങ്ങനെയൊക്കെ നിറഞ്ഞു നിൽക്കുന്നതായ സ്ഥലങ്ങളോടെയുള്ള യാത്ര. അതാ ലക്ഷ്യവും നിഷിദ്ധമാണ്. മാത്രമല്ല, അതിനുവേണ്ടി ധനം ചിലവഴിക്കുന്നത് ആ യാത്ര തന്നെ ഹറാമായി തീരും എന്ന്. ദുലുമാത്തുൻ ബാദുഹാ ഫൗഖബൗദ്, എല്ലാം അന്ധകാരങ്ങളാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവും. മറ്റൊന്ന്, രണ്ടാമത്തെ ഒരു ഉദാഹരണം, ശറഈയായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള റിസ്ക് തേടിക്കൊണ്ട് നിർബന്ധമായും യാത്ര ചെയ്യേണ്ട ആവശ്യമുണ്ടാകും. അവൻ്റെ ജീവിതത്തിൽ ഒരു മനുഷ്യനെ അവൻ്റെ തനിക്കും തൻ്റെ കുടുംബത്തിനും മക്കൾക്കുമൊക്കെയുള്ള ഭക്ഷണത്തിന് വേണ്ടി തേടിക്കൊണ്ടുള്ള യാത്ര, റിസ്ക് തേടിക്കൊണ്ടുള്ള യാത്ര, അതേപോലെ തന്നെ തൊലബുൽ ഇൽമ്, ഇൽമ് തേടിക്കൊണ്ടുള്ള യാത്ര. സലഫുകളൊക്കെ, മുൻഗാമികളൊക്കെ, കാന സലഫു റഹിമഹുമുല്ലാ യസീറൂന ഫിൽ അർദിൽ തൊലബിൽ ഇൽമി വസീറത്ത ഷഹർ മിൻ അജ്ലി മസ്അലത്തിൻ വാഹിദ, ഒരൊറ്റ മസ്അലക്ക് വേണ്ടി, ഒരൊറ്റ ഹദീസിന് വേണ്ടിയൊക്കെ മാസങ്ങളോളം യാത്ര ചെയ്ത, ഇൽമിൻ്റെ വഴിയിൽ യാത്ര ചെയ്തവരായ ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും മുൻഗാമികളിലൂടെ. അവരുടെ യാത്രകൾ ആ ഒരു അർത്ഥത്തിൽ വളരെ ശ്രേഷ്ഠമായ ത്യാഗത്തിൻ്റെ യാത്രകളായിരുന്നു. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയുള്ള യാത്രകളായിരുന്നു അവരുടെ സമയവും അധ്വാനവും അവരുടെ ആയുസ്സും അവർ ചെലവഴിച്ചത്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രചാരണത്തിന് വേണ്ടി, ദഅവത്തിന് വേണ്ടി യാത്ര ചെയ്തവരായ ആളുകളുണ്ട്. നാടുകൾ താണ്ടിക്കടന്നുകൊണ്ട് ഈ അള്ളാഹുവിൻ്റെ വഹദാനിയത്തിനെ, തൗഹീദിനെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി യാത്ര ചെയ്ത ആളുകൾ. ഇന്നത്തെ പോലെയല്ലല്ലോ അന്നത്തെ യാത്ര. വളരെ പ്രയാസകരമായ, വളരെ ശ്രമകരമായ അവസ്ഥയിലൂടെ കടന്നുപോയ, വേണ്ടത്ര സൗകര്യങ്ങളില്ലാത്ത ആ ഒരു കാലത്ത് അങ്ങനെയുള്ള യാത്രകൾ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ശറഈയായ അനുവദിക്കപ്പെട്ട നല്ല യാത്രകളാണ്. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ലീവ് ലഭിക്കുന്ന സമയത്തൊക്കെ യാത്ര പോകാറുണ്ട്. പല സ്ഥലങ്ങളും കാണാനും ആസ്വദിക്കുവാനും വേണ്ടിയൊക്കെയുള്ള ആ ഒരു യാത്രയെ സംബന്ധിച്ച് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞത്, അത് ലൈസ ഫീഹി ബഅ്സുൻ ഫിൽ അസൽ, അടിസ്ഥാനപരമായതിൽ കുഴപ്പമൊന്നുമില്ല, അത് നമ്മുടെ ലക്ഷ്യങ്ങൾക്കും നമ്മുടെ ഉദ്ദേശങ്ങൾക്കൊക്കെ അനുസരിച്ചായിരിക്കും. കുടുംബബന്ധം ചേർക്കാനുള്ള യാത്ര, കൂലി കിട്ടുന്ന യാത്രയാണ്, മാതാപിതാക്കളോട് ബന്ധം ചേർക്കുന്ന അതേപോലെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്ര. എന്നാൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, പല ആളുകളും ഈ ഒരു ആയത്തിനെ കുൽസീറു ഫില്ലർദി അഫലം യസീറു ഫില്ലർദി ഫസീറു ഫില്ലർദി എന്ന് ആയത്തുകൾ ഓതിക്കൊണ്ട് ഏത് നാടും എവിടെയും ഒരാൾക്ക് സഞ്ചരിക്കാൻ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിൽ വിശദീകരിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, നമ്മൾ നശിപ്പിക്കപ്പെട്ട ജനതകളുടെ അടുക്കലൂടെ കടന്നുപോകുമ്പോൾ അതിൻ്റെ ഉദ്ദേശം ഇതാക്കാനൽ മഖ്സൂദ് ബിഹാദൽ ഇത്തിആദ്, ഈയൊരു ഉപദേശം സ്വീകരിച്ചുകൊണ്ടത് മനസ്സിലാക്കാൻ, ഇത് അറിയാനുമുള്ള ഒരു ആകാംക്ഷയിലും അതല്ലെങ്കിൽ അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുവാനും വേണ്ടിയാണെങ്കിൽ അത് അനുവദനീയമാണ്. എന്നാൽ അമ്മാ ഇദാ കാനൽ മഖ്സൂദു ബിഹാദ തഫറുജ് അലാ ഖുവത്തിൽ ഖൗം വമാ അഷ്ബഹ ദാലിക ഫൈന്നഹു ലാ യജൂസ്, ആ നാടിൻ്റെ ശക്തിയും അതുമൊക്കെ അതേപോലെയുള്ള കാര്യങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ടാണെങ്കിലോ അത് അനുവദനീയമല്ല എന്നതാണ്. കാരണം ആയത്തുകളിൽ നിന്നും ചരിത്രങ്ങളിൽ നിന്നും നമുക്ക് ബോധ്യപ്പെടുന്നത്, അങ്ങനെ അവരുടെ ശക്തിയും മറ്റുമൊക്കെ കാണാൻ വേണ്ടിയിട്ട്, അവരുടെ ആസാറുകൾ കാണാൻ വേണ്ടി നമ്മൾ പോകേണ്ടതില്ല എന്നതാണ്. ലിയന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ മറ ബി ദിയാരി സമൂദ് ഫീ ദിഹാബിഹി ഇലാ തബൂക്ക്, തബൂക്ക് യുദ്ധത്തിനു വേണ്ടി പുറപ്പെട്ട സന്ദർഭത്തിൽ സമൂദിൻ്റെ വീടുകൾ, അവയുടെ അടുക്കലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നുപോയി അവർ താമസിച്ചിരുന്നതായ ആ നാട്ടിലൂടെ. മറ മുസ്രിഅൻ മുഖ്നിഅൻ റഅ്സുഹു അലാ അലൈഹി സ്വലാത്തു വസ്സലാം, ഖായിഫൻ, ഭയപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല താഴ്ത്തിക്കൊണ്ട് വേഗത്തിലാണ് അതിലൂടെ നടന്നുപോയത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു, ലാ തദ്ഖുലു അലാ ഹാഉലാഇൽ ഖൗമി ഇല്ലാ അൻ തകൂനു ബാഖീൻ, നിങ്ങളിങ്ങനെ ഈ ആളുകളുടെ അടുക്കലൂടെ, ഈ ജനതയുടെ അടുക്കലൂടെ നിങ്ങൾ പ്രവേശിക്കരുത് കരഞ്ഞുകൊണ്ടല്ലാതെ. ഫൈല്ലം തക്കൂനു ബാക്കീന ഫലാ തദ്ഖുലു അലൈഹിം, നിങ്ങൾക്ക് കരയാൻ സാധ്യമല്ല എങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പ്രവേശിക്കരുത്. കാരണം എന്താ, ഇത് ഹൃദയം മരിച്ചുപോയ ചില ആളുകൾ ചെയ്യുന്ന, ഇതിന് എതിരായിക്കൊണ്ട് ചെയ്യുന്നത് കാണാം. എന്താ, യദ്ഹബൂന ഇലാ ദിയാരി സമൂദ് മിൻ അജലി അൽ ഇത്തിലാഇ അലാ മആസിരിഹിം വആസാരിഹിം വഖുദ്റത്തിഹിം, അവരുടെ ശക്തി കാണാൻ, അവരുടെ അസറുകൾ കാണാൻ അവിടേക്ക് പ്രവേശിക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യമാണത്. ലാ തദ്ഖുലു അലാ ഹാഉലാഇൽ ഖൗമി ഇല്ലാ അൻ തകൂനു ബാഖീൻ, നിങ്ങൾ കരഞ്ഞുകൊണ്ടല്ലാതെ അങ്ങോട്ട് പ്രവേശിക്കരുത്. കാരണം അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായ, അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നിറങ്ങിയതായ ജനതയും സമൂഹവും ആണവിടെ ഉണ്ടായിരുന്നത്. അവരെത്ര തന്നെ ശക്തവാന്മാരായിരുന്നാലും അവരവിടെ ബാക്കി വെച്ചത് അവരുടെ അസറുകൾ, അവരുടെ വീടുകൾ, മറ്റൊന്നും കാണാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ പോവേണ്ടതില്ല. മാത്രമല്ല, ടൂറു പോകാൻ വേണ്ടി എവിടെയും പോയി ചുറ്റിക്കറങ്ങാനും ഈ ആയത്ത് തെളിവാക്കേണ്ടതില്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ചിന്തിക്കാനും പഠിക്കാനും ആലോചിക്കുവാനും വേണ്ടിയാണ് ഉണർത്തിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ വ്യത്യസ്തമായ ആയത്തുകളിലൂടെ ഈയൊരു കാര്യം അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തിയത് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. സമാനമായ ഒരായത്ത് സൂറത്തു റൂമിലെ 9-ാമത്തെ ആയത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുകൂടി നമ്മളിവിടെ ഒന്ന് ഓർമ്മിക്കുന്നത്, ഇതിനോട് ചേർത്ത് വായിക്കുന്നത് ഖൈറായിരിക്കും. അവലം യസീറു ഫിൽ അർദ്, അവർ ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ട് ഫയന്ദുറു കൈഫ കാന ആഖിബത്തുല്ലദീന മിൻ ഖബലിഹിം, അവരുടെ മുമ്പുള്ളവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നെന്ന് നോക്കുന്നില്ലേ. കാനു അഷദ്ദ മിൻഹും ഖുവ, ഇവരെക്കാൾ അവർ കൂടുതൽ ശക്തിയുള്ളവരായിരുന്നു. വ അസാറുൽ അർദ വ അമറൂഹ അക്സറ മിമ്മാ അമറൂഹ, മാത്രമല്ല അവർ ഭൂമി ഉഴുതുമറിക്കുകയും അവർ അധിവാസമുറപ്പിച്ചതിനേക്കാൾ കൂടുതൽ അതിൽ അധിവാസമുറപ്പിക്കുകയും ചെയ്തിരുന്നു. കുറേ കാലം ഇവിടെ ജീവിച്ചിരുന്നു എന്നർത്ഥം. വജാഅത്തുഹും റുസുലുഹും ബിൽ ബയ്യനാത്ത്, അവരുടെ പ്രവാചകന്മാർ വ്യക്തമായ തെളിവുകളുമായി അവരുടെ അടുക്കിലേക്ക് വന്നു. ഫമാ കാന അല്ലാഹു ലിയളിമഹും വലാക്കിൻ കാനു അൻഫുസഹും യളിമൂൻ, എന്നാൽ അല്ലാഹു അവരോട് അക്രമം ചെയ്തിട്ടില്ല, അവർ അവരോട് തന്നെയാണ് അക്രമം ചെയ്യുകയുണ്ടായത്. സഹോദരങ്ങളെ, പല നിലക്കും ജീവിച്ച ആളുകൾ കഴിഞ്ഞുപോയി, അവരെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല നശിപ്പിച്ചു എന്നത് ഇവിടെ ഓർമ്മപ്പെടുത്തിയത്, അതുമതി. ആ ചരിത്രം കേട്ട ഒരു വിശ്വാസിക്ക് അത് മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ അവിടെ പോയി കാണണമെന്നില്ല, ഇത് തന്നെ ഏറെ വിശ്വസിക്കാൻ അത് മതിയാവുന്നതാണ് എന്നതാണ്. അന്ന ആഖിബത്തുൽ മുക്കദ്ദിബി ലില്ലാഹി വറുസുലിഹി, അള്ളാഹുവിൻ്റെ ദൂതന്മാരെയും അള്ളാഹുവിനെയും കളവാക്കുന്നവരുടെ പര്യവസാനം അത് നാശമാണ്, നഷ്ടമാണ്, ഹലാക്കാണ് എന്നത് വിശ്വാസികൾ ബോധ്യപ്പെടേണ്ടുന്ന, അവർ മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ട് യഥാർത്ഥ രൂപത്തിൽ ആയത്തുകളെ മനസ്സിലാക്കുക, അതിൻ്റെ ലക്ഷ്യങ്ങൾ, മറ്റു സമാനമായ ആയത്തുകളുടെയും ഒക്കെ ഉദ്ദേശം ഇപ്രകാരം തന്നെയാണ്. നിങ്ങൾക്ക് വല്ല സംശയവുമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിക്കോളും, പോയി നോക്കൂ. എന്നാൽ തന്നെയും നിങ്ങൾക്ക് വിശ്വാസം വരാൻ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യമില്ല. സത്യനിഷേധികൾക്കാണ് തെളിവുകളുടെ ആവശ്യമുള്ളത്. സത്യവിശ്വാസികൾ അവർ ഉറച്ച ഈമാനിൻ്റെ ആളുകളാണ് എന്നത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാ പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ്. ഭൂമിയിൽ സഞ്ചരിക്കുന്നതിൻ്റെ ലക്ഷ്യം, സൂറത്ത് ആലി ഇംറാനിലെ 137-ാം വചനം, ഭാഗം 4, അവതരിപ്പിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: ദൈവീക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.

0: നമ്മള് ഒരു അനുഭവം പറയാം.
1: ആ പറഞ്ഞോളൂ.
0: കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് എടുത്ത സമയത്ത് നമ്മുടെ മുഫ്ലിസ് എന്ന് പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, അതിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവർക്കും ഒരാളുണ്ടാവും കുറ്റം പറയാൻ ഒരാൾ. ആരാലോചിച്ചാലും ഒരാളെ പേര് കേട്ടാൽ അയാളെ പറ്റി കുറ്റം പറയലുള്ളൂ. ചിലപ്പോൾ ഭർത്താവായിരിക്കും, ചില സമയത്ത് ആങ്ങളെയായിരിക്കും, ചിലപ്പോൾ നാത്തൂനായിരിക്കും, ഭർത്താവിൻ്റെ അമ്മയായിരിക്കും, ഇങ്ങനെ ആരെങ്കിലും ഒരാളെ ഫിക്സാക്കി വെച്ചിട്ടുണ്ടാവും. നമ്മളെ കർമ്മങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നേരെ അവർക്ക് കൊടുക്കും ഈ കുറ്റം പറഞ്ഞ്, ഇങ്ങനെ ചോർന്നു പോകുമെന്ന് പറഞ്ഞ്. ഇത് കർമ്മങ്ങളൊക്കെ എന്ത് ചെയ്യും, ചോർന്നു പോകുന്നതാണ്. അപ്പോൾ ഒരു സ്ത്രീ ചോദിച്ചാണ് എന്താ അവരതും ചോർന്നു പോകൂലേ അവർ. അപ്പൊ എന്താ ആലോചിക്കണത്, എന്താ അവരതും ചോർന്നു പോകല സമാധാനം. ഞാൻ പറഞ്ഞ് നമ്മളെ കയ്യിൽ ദ്വാരമുള്ളൊരു ചാക്കുണ്ട്, അതിൽ കുറേ നെല്ലിക്കുണ്ട്, നമ്മളതിങ്ങനെ ചോർന്നു പോകുന്നുണ്ട്, അപ്പോൾ വേറൊരാൾ പെറുക്കിയെടുക്കുകയാണ്. അപ്പം അയാളെ കയ്യിലുള്ള ചാക്കിനും ഈ ദ്വാരം ഉണ്ട് എന്നുള്ള സമാധാനം. അപ്പം നമ്മൾ നെല്ലിക്ക നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണില്ല, ആലോചിക്കണില്ല, മറിച്ച് എന്താണ് അയാളെ നെല്ലിക്ക നഷ്ടപ്പെടുന്നത്. നമുക്കൊരു നഷ്ടം വന്നാൽ അടുത്ത ആൾക്കും നഷ്ടം വന്നാൽ നമുക്ക് സമാധാനമായി, നമ്മൾ സന്തോഷമായി. നമ്മൾ നഷ്ടം അതിൻ്റെ ദുരന്തം എന്ത് ചെയ്യണില്ല, ആലോചിക്കണില്ല. അതേ മുമ്പ് ഒരു ഓൺലൈൻ ക്ലാസ്സിലൊരു സ്ത്രീ ചോദിച്ചു ഇങ്ങനെ നമ്മളീ കുനിഷ്ടും കുന്നായ്മയൊന്നും ഇല്ലാതെ ജീവിച്ചാൽ വളരെ വലിയ സമാധാനമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു ഭർത്താവിനോട് പരദൂഷണം പറയാൻ പാടുണ്ടോന്ന്. ഭർത്താവിനോട് ഭർത്താവിനോട് എല്ലാവരെയും കുറ്റം പറയാം, അതിലൊരു സുഖം. നമ്മൾ ഈ കുറ്റം പറയലൊരു സുഖമുണ്ട്, അത് ശൈത്താനീയത്തിൻ്റെ സുഖമാണെന്ന് നമ്മൾ എന്ത് ചെയ്യണില്ല, ആലോചിക്കണില്ല. ഭർത്താവിനോട് എന്തുകൊണ്ട് ആ വ്യക്തിയെക്കുറിച്ച് നല്ല കാര്യങ്ങൾ മൂന്നെണ്ണം പറഞ്ഞുവിടുക അല്ലെങ്കിൽ നാലെണ്ണം പറഞ്ഞുവിടുക, പക്ഷേ അല്ല പറയുന്നതിനൊന്നുമില്ല, എന്നാലും ഇത് പറയുമ്പോൾ സുഖമുണ്ടല്ലോ സമാധാനം ഉണ്ടല്ലോ എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഭർത്താവിനോട് ഈ കുറ്റം പറയുന്ന സമയത്ത് ഇത് ആ വ്യക്തി അറിഞ്ഞാൽ ആ വ്യക്തിക്ക് വിഷമം ഉണ്ടാവും, ഉണ്ടെങ്കിൽ അത് പാപമാണ്,
1: പരദോഷമാണ്. ആ
0: ഇല്ലെങ്കിൽ എന്താണ്, നമ്മൾ ഭർത്താവിൻ്റെ ഉമ്മാനെ കുറിച്ച് കുറ്റം പറയുകയാണ്, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പെങ്ങളെ കുറിച്ച് കുറ്റം പറയുക. ഭർത്താവിനും വിഷമം ഉണ്ടാവും, പെങ്ങളറിഞ്ഞാൽ എന്ത് ചെയ്യും, പെങ്ങൾക്കും വിഷമം ഉണ്ടാവും. വിഷമമുണ്ടോ അതെന്താണ്, വേറെല്ലാവർക്കൊരു വിഷമം ഉണ്ടാക്കുന്നത് പാപമാണല്ലോ, അതുകൊണ്ട് നമ്മൾ പറയാൻ പാടില്ല. ആ ഇപ്പോൾ മനസ്സിലായി, ആളുകളുടെ ചിന്താഗതി അങ്ങനെയാണ്. സ്വയം ഉള്ള കാര്യത്തിൽ എങ്ങനെ നന്നാവണമെന്നറിയില്ല, മറ്റുള്ളവരെ നന്നാക്കാനുള്ള സാമർഥ്യക്കാരാണ് എല്ലാവരും, അതിനു വേണ്ടി കൂടുതൽ പ്രയത്നിക്കും. അതിൻ്റെ ഒരു പത്തിലൊന്ന് പ്രയത്നിച്ചാൽ നമുക്ക് സ്വയം നന്നാവാൻ പറ്റുന്നില്ലൊരു ബുദ്ധിയും വിവേകവും എല്ലാവർക്കും ഉണ്ടായിരിക്കണം.
1: തീർച്ചയായിട്ടും നമുക്ക് ഈ നല്ല കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിനും തന്നെ ഒരു സുഖവും സന്തോഷമൊക്കെ നല്ല രൂപത്തിൽ കിട്ടുമല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ചീത്ത കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടല്ലേ. അപ്പൊ അങ്ങനെയുള്ളൊരു ക്വാളിറ്റി നമ്മളൊക്കെ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഈ മുഫ്ലിസ് എല്ലാ ശ്രോതാക്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, മുഫ്ലിസ് എന്ന പ്രയോഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിലക്ക് പരലോകത്ത് ഒരുപാട് സൽക്കർമ്മങ്ങളുമായി വന്ന് അത് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടി വരുന്നൊരു സാഹചര്യം അല്ലേ, നമ്മളിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടു പോയി പാപ്പരാകുന്ന സാഹചര്യം, അതൊരിക്കലും നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ, അതിനു വേണ്ടിയുള്ള പ്രയത്നങ്ങൾ ഉണ്ടാവുക.
2: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير رب أسألك خير ما في هذه الليلة وخير ما بعدها وأعوذ بك من شر ما في هذه الليلة وشر ما بعدها رب أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്, നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു, ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു, നീയല്ലാതെ ആരാധ്യനില്ല, നീ ഏകനാണ്, നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്കു പങ്കുകാരില്ല, നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ, എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ, എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ, നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു, ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു, നീയല്ലാതെ ആരാധ്യനില്ല.
3: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ.

0: ഏറ്റവും സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, ഇന്നത്തെ ഈവനിങ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു റെഡ് അലേർട്ട് ഉള്ള ദിവസം, സ്കൂളൊക്കെ അവധിയായിട്ട് വീട്ടിലേക്ക് ഇങ്ങനെ ഇരുന്ന് കേൾക്കുന്ന കുട്ടികളുണ്ടോ, അതോ നമ്മൾ മുതിർന്ന ചെറിയ കുട്ടികളാണോ, അതോ ശരിക്കും ചെറിയ കുട്ടികളാണോ, പേരൊക്കെ ഒന്ന് എല്ലാവരും പറയണം. ഇപ്പം മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും മറ്റൊരു ഈവനിങ് ലൈവിലേക്ക് ചേർന്നിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം നേരുന്നു. ഇന്നത്തെ ഈവനിങ് ലൈവിൽ നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ, വി ടി അബ്ദുൽസലാം. എൻ്റെ കൂടെയുള്ള നാല് മിടുക്കികളായ കുട്ടികളുണ്ട്, അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും.
1: സലാം.
0: മോള് പേര് പറഞ്ഞു കൊടുക്കേ.
1: എൻ്റെ പേര് നൗറി.
0: എൻ്റെ പേര് നൗറി.
1: എൻ്റെ ഇപ്പച്ചിൻ്റെ പേര് മുബീൻ,
0: ഡോക്ടർ മുബീൻ.
1: എൻ്റെ ഉമ്മച്ചിൻ്റെ പേര്
0: ഡോക്ടർ
1: തസ്നീ.
0: പിന്നെ വീട്ടിൽ ആരൊക്കെയുള്ളത്?
1: എൻ്റെ അനിയനും പിന്നെ വലിയ കാക്കയും പിന്നെ ഞാനും.
0: അനിയന്റെ പേരെന്തായിരുന്നു?
1: ഐദിൻ.
0: ഡോക്ടർ ഐദിൻ. ഡോക്ടർ ഐദിൻ ആയില്ല. പിന്നെ ഇക്കാക്കാന്റെ പേര് പിന്നെ വല്യമ്മ വല്യപ്പണ്ടെനിക്ക് ഇല്ലേ. വല്യമ്മന്റെ പേരെന്താ?
1: അത് വേറെ വീട്ടിലെ
0: വല്യമ്മ എന്നാ വിളിക്കല്. വല്യമ്മന്റെ ശരിക്കും പേരെന്താ എനിക്കറിയോ? ഇല്ല. പറ
1: ജമീല.
0: വല്യപ്പാന്റെ പേരോ അറിയില്ല. അറിയില്ല. അഹമ്മദ് കുട്ടി
1: അല്ലേ?
0: അഹമ്മദ് കുട്ടി മദനി അല്ലേ? മാഷാ. അപ്പോ ഇന്ന് നൗറീൻ നമ്മുടെ കൂടെ ഉണ്ട്. നൗറീൻ എന്തൊക്കെയാണ് പരിപാടി അവതരിപ്പിക്കുന്ന? നൗറീൻ
1: രണ്ട് പാട്ട്,
0: ഒരു പ്രസംഗം, രണ്ട് കഥ. ഇല്ല, രണ്ട് പാട്ട്, ഒരു പ്രസംഗം അല്ലേ. പിന്നെ വേറെന്താ, കുറെ ആൾക്കാർ എന്നെ കാത്തിരിക്കുന്നുണ്ട്. വേറെ ആലോചിച്ച് നോക്കല്ലേ, നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. രണ്ട് പാട്ടും പോലും ചിലപ്പോൾ സമയം കഴിഞ്ഞാൽ ബാക്കിയുള്ളിലേക്ക് പോവാം. അടുത്ത ആള് ഐസ പറയും. ഐസനെ പരിചയപ്പെടുത്തിക്കോ.
2: എന്റെ പേര് ഐസ അബ്ദുൾ റഹ്മാൻ. നാട്ടിലാ പഠിക്കുന്ന. ഉമ്മാന്റെ പേര് ജുമാന. ഉപ്പാന്റെ പേര് അബ്ദുറഹ്മാൻ. എനിക്ക് ഒരു ഇത്താത്ത, ഒരു ഇക്കാക്ക, ഒരു അനിയനുണ്ട്.
0: പിന്നെ പീസ് റേഡിയോയിൽ എത്രാമത്തെ തവണയാണ് വരുന്നത്?
2: രണ്ടാമത്തെ തവണയാണ്.
0: മാഷാല്ലാ. അപ്പോ ഇന്നിപ്പോ എന്താ പ്രോഗ്രാം അവതരിപ്പിക്കാം?
2: ഞാൻ ഒരു ഇംഗ്ലീഷ് സ്റ്റോറിയാണ്.
0: ഇന്ന് ഉമ്മ കേൾക്കുവോ? ലൈവിൽ ഉണ്ടാവോ? ഉമ്മ പറഞ്ഞിട്ടുണ്ടോ?
2: ഇന്ന് പറഞ്ഞില്ല.
0: പറഞ്ഞിട്ടില്ലേ? മോശമായി. അപ്പൊ ഉമ്മാൻ അടുത്ത് പറയണം. ഇൻഷാല്ലാ എന്റെ ഇടയിൽ ഗ്യാപ്പ് കിട്ടുമെങ്കിൽ പറയാൻ പറ്റുമോ നോക്കാം നമുക്ക്. പിന്നെ സ്റ്റോറിയാണെന്ന് പറയുള്ളത്. കഴിഞ്ഞ തവണ സ്റ്റോറി അടിപൊളിയായിരുന്നു, കുറെ ഫീഡ്ബാക്ക് കിട്ടിയിരുന്നു. ഇത്തവണ ഇംഗ്ലീഷ് സ്റ്റോറിയാണോ?
2: യെസ്.
0: മലയാള സ്റ്റോറി ഇല്ല ചേടാ. ഇനി അടുത്ത ആളിലേക്ക് പോവാം. പറയൂ.
3: എന്റെ പേര് ഖദീജ ഫൈസൽ. എന്റെ ഉപ്പാന്റെ പേര് ഫൈസൽ. ഉമ്മാന്റെ പേര് ജലീഷ.
0: ജലീഷ. ഉപ്പ ഉപ്പാനോട് പറഞ്ഞോ ഒന്ന് ലൈവിലുള്ള കാര്യം? പറഞ്ഞോ.
3: ഇന്നലെ
0: പറഞ്ഞിരുന്നു. അപ്പൊ ഇന്ന് ഉപ്പ ഉണ്ടാവും മിക്കവാറും. കമന്റിൽ നോക്കാം നമുക്ക് അല്ലേ. ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാ അവതരിപ്പിക്കുക പ്രോഗ്രാം?
3: ഒരു കഥയും ഒരു പാട്ടും.
0: കഥയും ഒരു പാട്ടും. ഗുഡ്. ശരി, അപ്പൊ അടുത്ത ആളിലേക്ക് പോവാം. പറയൂ.
4: എന്റെ പേര് ഐഷ റീഹ. ഞാൻ 8th പഠിക്കുന്നത്. എന്റെ ഉമ്മന്റെ പേര് മുനീറ. എന്റെ ഉപ്പന്റെ പേര് റഹീസ്.
0: ഇന്നത്തെ ലൈവിലുള്ള വിവരം പറഞ്ഞിട്ടുണ്ടോ?
4: ഇല്ല.
0: അപ്പം ബാക്കിയുള്ള ആളുകൾക്ക് അറിയാം. പക്ഷെ ഇന്നത്തെ എന്തൊക്കെ അവതരിപ്പിക്കുന്ന പ്രോഗ്രാം? ഇതൊക്കെ
4: ഞാനൊരു
0: കഥയാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ പാട്ടും കഥയും ഒക്കെ ആയിട്ട് വലിയ കുറച്ചു ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ ക്യാമ്പസിലെ 8th വിദ്യാർത്ഥിനികളുടെ കൂടെ ഗ്രീൻ വാലി സ്കൂളിലെ 3rd കൊച്ചുമിടുക്കിയായ നൗറിൻ കൂടി ഇന്ന് ഇന്നത്തെ ലൈവ് മനോഹരമാക്കാനുണ്ട്. നൗറിൻ, അപ്പൊ ഓക്കെ അല്ലേ? അടിപൊളിയാക്കണ്ടെന്ന്, ഉഷാറാക്കണ്ടേ? ഇൻഷാല്ലാ. അപ്പോ പ്രിയമുള്ളവരെ, നമ്മൾ ലൈവിലേക്ക് നമ്മൾ പ്രവേശിക്കാം. പ്രോഗ്രാമിലൂടെ നമുക്ക് പോവാം. ആദ്യം നമ്മുടെ കൂടെ വന്നത് ആരൊക്കെയാന്ന് നോക്കിയാൽ നമുക്ക് ഇന്നാരൊക്കെയുണ്ട് നോക്കണ്ടേ? അപ്പോൾ പതിവ് പോലെ വരുന്ന കുറെ ആളുകളുണ്ടാവും. ആയിഷ അങ്ങാടിപ്പുറം, പിന്നെ ആയിഷ തോട്ടശ്ശേരി അറ, ജമീല വി പി കാളിക്കാവ്, അൽഹംദുല്ല. ചെറിയ വലിയ കുഞ്ഞു മക്കളാണ്, മാഷാല്ലാ, അൽഹംദുല്ല. ജമീല വി പി കാളിക്കാവ് പറഞ്ഞു. സമീജ പറാൽ സലാം പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ സലാം പറഞ്ഞ കേട്ടോ. അപ്പൊ എന്തെയ്യണം? ഉണ്ടായിരിക്കണം.
2: ഓക്കെ,
0: ഗുഡ് ഗുഡ്. താഹിറ ടി കെ കാസർഗോഡ്, റെയ്ഹാന ബാനു തൊട്ടശ്ശേരിയറ, സഫിയ എടപ്പാൾ, ഷൈബാമി വളപട്ടണം, സഫിയ തിരുരങ്ങാടി, ഉമ്മുകുൽസു ചിറമംഗലം, ജുമൈലത്ത് തുറക്കൽ, സുബൈദ ഇസ്മായിൽ മടിക്കേരി, ഇവരൊക്കെയുണ്ട്. നമ്മുടെ ഷംനാദ് ഖാൻ ഇന്നത്തെ ലൈവ് പൊളിക്കും, പൊളിക്കണം. അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നതിലൂടെയും കഴിഞ്ഞുപോയ മണിക്കൂറുകളിലെ വീഴ്ചകൾക്ക് പശ്ചാത്തപിക്കുന്നതിലൂടെയൊക്കെ നമുക്ക് ഈ സായാഹ്നം ധന്യമാക്കാൻ കഴിയട്ടെ എന്ന് അമീർ ടി അടുത്തനാട്ടുകരയുടെ ആശംസയും നമ്മൾ കാണാൻ പറ്റി. ഇൻഷാ അല്ലാ, അപ്പോൾ ഇന്നത്തെ ലൈവിനെ നമുക്ക് ഉഷാറാക്കണം. ലൈവിനെ ഉഷാറാക്കാൻ ശ്രോതാക്കളായിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും ഈ ഇൻട്രാക്ഷൻ അതിലേറ്റവും പ്രധാനമാണ്. പ്രവാചക പത്നിയായ സൗദ റളിയല്ലാഹുവിൻ്റെ ഉപ്പയുടെ പേരെന്താണ്? ഒരു ചോദ്യം ആദ്യം തന്നെ നമുക്ക് ഇട്ട് തന്നിരിക്കുകയാണ്. നബിയുടെ ഭാര്യയായ സൗദ റളിയല്ലാഹു അൻഹയുടെ ഉപ്പയുടെ പേരെന്താണ്? ആ പേര് അറിയുന്ന ആളുകൾ, നമുക്കൊരിക്കലും അറിയും തോന്നുന്നില്ല, അറിയുന്നവർ കമൻ്റ് ചെയ്തിട്ട് നോക്കാം നമുക്ക്. ശരി, മറ്റൊരു കുസൃതി ചോദ്യവുമായി കൊണ്ട് സഫിയ എടപ്പാൾ വന്നിട്ടുണ്ട്. കുസൃതി ചോദ്യം ഇഷ്ടമല്ലേ? കുസൃതി ചോദ്യം, കുസൃതി അല്ലേ? എന്താണ് ചോദ്യം? എനിക്ക് ജീവൻ ഇല്ല എങ്കിലും ഞാൻ ജീവൻ രക്ഷിക്കും, ഞാൻ ആരാണ്? എനിക്ക് ജീവനില്ല, പറ. ആ അപ്പോൾ ഞാൻ സഫിയ എടപ്പാളാണ് ചോദ്യം ചോദിച്ചത്, അതുകൊണ്ട് അതിൻ്റെ ചോദ്യം ഉത്തരം പറയുന്ന നിങ്ങൾക്ക് സമ്മാനം അവർ തന്നെ മിക്കവാറും തരും. അവത് തരണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പറയണം, ചിന്തിക്കണം, ചിന്തിക്കണം. പറയ് നൗറിൻ. ജീവനില്ല, പക്ഷെ ഞാൻ എല്ലാവരും ജീവൻ രക്ഷിക്കും, ആരാണ്? ചിന്തിച്ചു നോക്കി. ഞാനല്ല അല്ലേ? പിന്നെ ഐസക് അറിയോ? ഇല്ല. പക്ഷെ ഞാൻ അതിൻ്റെ ക്ലൂ തരാം. ഫസ്റ്റത്തത് എച്ചാണ്. അപ്പോൾ അത് വെച്ചിട്ട് ചിന്തിക്കാം നിങ്ങൾക്ക്. ഇനി ബാക്കിയുള്ള ആൾക്കാർ മിക്കവാറും നിങ്ങൾ പറയുന്നതിൻ്റെ മുമ്പ് തന്നെ ഉത്തരം നമ്മുടെ ശ്രോതാക്കൾ മറ്റുള്ളവരായിരിക്കും. നോക്കാം നമുക്ക്. ശരി, അപ്പോൾ ഇനി നമ്മൾ ഇന്നത്തെ ആദ്യത്തെ ഒരു ഒരു ഒരു പാട്ട് കൊണ്ട് തുടങ്ങാം അല്ലേ നമുക്ക്, അല്ലേ? ആരാ പാട്ട് പാടുക? ഒരു പാട്ട് പാടിയാലോ, തുടങ്ങിക്കോ. ഓക്കെ, യെസ്. അപ്പോൾ നൗറിനാണ് പാട്ട് പാടുന്നത്, അറബിക്കാണ്. ഓക്കെ, ശരി ശരി.

0: എടാ, അത്ര വേഗം കഴിഞ്ഞോ. ഇത് പറ്റൂല കേട്ടോ, കുറേ പാട്ട് വേണം കേട്ടോ. അടിപൊളിയായി, സൂപ്പറായി, മഷാല്ല. അപ്പോൾ ബിസ്മില്ലാഹി ബിദായത്തുന, അള്ളാഹിൻ്റെ പേര് കൊണ്ട് നമുക്ക് തുടങ്ങാം, അതാണ് അതിൻ്റെ മീനിങ് അല്ലേ. ബിസ്മില്ലാഹി ബിദായത്തുന. നെക്സ്റ്റ് നെക്സ്റ്റ് ലൈൻ എന്താ?
1: അത്രല്ലോ.
0: ബിസ്മില്ലാഹി ബിദായത്തുന, പിന്നെ
1: വഹംദുല്ലാഹി ആയതുന.
0: ആ വഹംദുല്ലാഹി ഗായതുന, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്തുതി, അതാണ് നമ്മുടെ എയിം. അള്ളാഹിനെ മഹത്വപ്പെടുത്തുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അതങ്ങനെ അല്ലേ, മനോഹരമായ വരികൾ കൊണ്ട് ഇന്നത്തെ ഈവനിങ് ലൈവിൻ്റെ തുടക്കം അടിപൊളിയാക്കിയിരിക്കുകയാണ് നൗറീൻ. മഷാല, സൂപ്പർ സോങ്, അള്ളാഹ് അനുഗ്രഹിക്കട്ടെ എന്ന് ഷംനാദ് ഖാൻ. നൗറീന് നല്ലൊരു അപ്രീസിയേഷൻ കിട്ടിയിരിക്കുന്നു. പിന്നെ അതുപോലെ സഫിയ അടപ്പാൾ നേരത്തെ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞു. ആരൊക്കെ പറഞ്ഞെന്നോ, ഏതാ ചോദ്യം ആയിരുന്നോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായ സൗദ റളിയല്ലാഹു അൻഹ, അവരുടെ ഉപ്പയുടെ പേരെന്താണ്? ഉത്തരം ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് ആളെ നമുക്ക് നോക്കാൻ വരാമെന്നാണ് പറഞ്ഞത്. യെസ്, ഷംനാദ് ഖാൻ. അവരാണ് ഇന്നത്തെ ആ ചോദ്യത്തിൻ്റെ വിജയമായിട്ടുള്ളത്. ആദ്യ ഉത്തരം എന്താണോ? സം അ. അപ്പോൾ സം അ ഇബ്നു ഖൈസ്, സം അ ബിൻ ഖൈസ് എന്നാണ് പറയുക. സം അ ബിൻ ഖൈസ് അവരുടെ ഉപ്പ, സൗദാർത്ലാഹുനയുടെ ഉപ്പയുടെ പേരാണ്. മാഷാ അല്ലാ, സൂപ്പറായി മോളെ പാട്ട്, അടിപൊളിയായി. അലഹമ്ദുല്ല, റയ്ഹാന ബാനുത്തോട്ട് ശരിയറ പറഞ്ഞിട്ടുള്ളത്. അറബി ഗാനം വേഗം തീർന്നുപോയി. ബാറക്കല്ലാ ഫീക്കും ഷൊയ്ബായും ഉള്ള പെട്ടെന്ന് പെട്ടെന്ന് തിരിഞ്ഞ് തീരുന്നത് തീരാത്ത പാട്ടുണ്ടാവണം കേട്ടോ, നോക്കാം. പിന്നെ ഇനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകണം. അടുത്ത ഏതാ പ്രോഗ്രാം? ഒരു പാട്ട് കൊണ്ട് തുടങ്ങാം അല്ലേ, ഒരു പാട്ട് കൂടി ആവാം. യെസ്. അപ്പോൾ ഖദീജ, ഏത് പാട്ടാണ് നമ്മൾ പാടുക?
1: ലബ്ബൈക്ക് പാടും.
0: ലബ്ബൈക്ക് പാടുന്നു. യെസ്, ലബ്ബൈക്ക് പാടാം. സ്റ്റാർട്ട്.

0: മാഷാ മാഷാ ഖദീജ, കൺഗ്രാറ്റുലേഷൻ, അടിപൊളി, ഉഷാറായിട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ സഫി എടപ്പാൾ പറഞ്ഞത് സോങ് സൂപ്പർ സോങ്, ബാർക്കല്ല ഫീക്ക്. മോൾ അടിപൊളിയെ പാടി, അൽഹംദുലില്ല. സഫിയക്ക് തിരങ്ങാടി നേരത്തെ അയച്ച മെസ്സേജ് കണ്ടു, സൂപ്പറായിട്ടുണ്ട് എന്ന്. റൈഹാന ബാനു തോട്ടശ്ശേരിയറ, അടിപൊളിയായിട്ടുണ്ട് പാട്ട് എന്ന് ഈ പാട്ടിനെ കുറിച്ച് പറഞ്ഞു. സോങ് സൂപ്പറായി മോളെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് സഫി എടപ്പാൾ. ശരി, അപ്പോൾ നമ്മൾ ഇപ്പം ഈ ഇപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഈ റെഡ് അലർട്ട് ഒക്കെ ആയ സമയത്താണല്ലേ സ്കൂള്. സ്കൂള് ശരിക്കും എല്ലാ ദിവസവും ഇങ്ങനെ റെഡ് അലർട്ട് ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? നല്ല രസം ഉണ്ടാവും എന്നാണ് അഭിപ്രായം. എന്താണ് അഭിപ്രായം? എല്ലാ ദിവസവും അവധി, എല്ലാ മാസത്തിലും ഒരു ദിവസം മാത്രം വർക്കിംഗ് ഡേ, ബാക്കിയുള്ള എല്ലാ ദിവസവും അവധി. ഇപ്പം നമ്മൾ പറയും അടിപൊളി, പക്ഷേ അത് കൊറോണ കാലത്ത് അനുഭവിച്ചതാണ്. ഫുൾ ലീവ് കിട്ടിയിട്ട് വീട്ടിലിരുന്ന് സ്കൂള് പോയതിൻ്റെ മിസ്സായതിൻ്റെ നഷ്ടം തിരിച്ച് പലർക്കും ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ചെറിയ ചില കാര്യം പതിവായി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, പതിവായി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പം ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്, എന്നും ബിരിയാണി, പിന്നെ നമുക്ക് മടുത്തിട്ട് വേണ്ടാറേ. ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി പോലും നമുക്ക് ആവർത്തിച്ച് കിട്ടിയാൽ എന്താ പറയുക, മതിയായി എന്ന് പറയും, വേണ്ടെന്ന് പറയും. അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ ചിലത് നമുക്ക് കുറച്ചുണ്ടാകാൻ പാടുള്ളൂ, കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇപ്പോൾ ഒരാളോട് ഒരാൾക്ക് എത്ര ആയുസ് വരെ ജീവിക്കാം? 60, 70, 80 കുട്ടികൾ. ഒരാൾ പറയണ ഒരു 500 കൊല്ലം ജീവിച്ചോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 വയസ്സാകുമ്പോഴേക്ക് തന്നെ ഇനി മരിച്ചു കിട്ടിയാൽ മതി എന്ന് പറയും. അതാ പറയണത്, മനുഷ്യനെ പിന്നെ ജീവിക്കാൻ കഴിയില്ല, അത്രക്ക് ജീവിതത്തോട് പിന്നെ അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് പറയണത്. പിന്നെ ഇങ്ങനെ കിടന്ന് കിടന്ന് കിടന്ന് കിടന്ന് കിടന്ന് വയസ്സായിട്ട് പായൽ കിടന്ന് എണീക്കുന്ന യാതെ എന്നിട്ട് ഇങ്ങനെ ഒരു 500 കൊല്ലം കൂടി നിൽക്കട്ടെ. ഇനി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ പോലെ വെച്ചോ, നമ്മളെ വീട്ടിലുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ, അയാൾ കിടപ്പിന് കിടപ്പിൽ അങ്ങനെ കിടക്കുകയാണ്, എന്നിട്ട് അയാൾക്ക് ഒരു 200 കൊല്ലം അല്ലാണ്ട് ആയുസ് കൊടുത്തു, എങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ 300 കൊല്ലം കിടക്കാൻ കൊടുത്തു, ആരും തിരിഞ്ഞു നോക്കൂല. അത് നമ്മളാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പം ലൈഫിൽ അല്ല, അതൊക്കെ ഓരോ സിസ്റ്റം എന്നാണ്, നമുക്ക് മുന്നോട്ടും കഴിയില്ല, അതാണ് പ്രശ്നം. അപ്പം എന്ത് ചെയ്യണം? അപ്പം നമ്മൾ ജീവിതം അല്ല, അതൊക്കെ ഒരു നിയമത്തെ അല്ലാണ്ട് ഒരു തീരുമാനങ്ങളാണ്. ഓരോ തീരുമാനങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി. ഏതൊരു കാര്യം ഇപ്പം അവധിയാണെങ്കിൽ പോലും അതൊരു പാകത്തിന് കിട്ടിയാൽ ഓക്കെ, കുറച്ചുകൂടി റിപ്പീറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ മതി, നീ റെഡ് അലർട്ട് ഒന്ന് സ്കൂളിൽ പോയാൽ മതി എന്ന് പറയും. എന്തുകൊണ്ട് നമുക്ക് സ്കൂൾ ഇടയ്ക്ക് ലീവ് വേണമെന്ന് ഇഷ്ടപ്പെടുന്നത്? കൂടുതൽ ദിവസം സ്കൂൾ ഉണ്ടാകുമ്പോൾ ഇടയ്ക്ക് ലീവ് ഇട്ട് ആഗ്രഹിക്കും നമ്മൾ, അപ്പോൾ ബോറടിക്കുമ്പോൾ ലീവ്. അപ്പോൾ എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. ശരി, നമ്മളിനി സാരോപദേശം കേട്ടതിൻ്റെ ശേഷം നമുക്ക് തിരിച്ചു വരാം. ഓക്കെ,
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിൽ ഏതൊരു കാര്യവും അത് ഖൈറാവാൻ, നന്മ നിറഞ്ഞതാകാൻ, വിജയകരമാക്കാൻ ഒരു സീക്രട്ടുണ്ട്. എന്തായിരിക്കും ആ സീക്രട്ട്? നാം ചെയ്യുന്ന ഏതൊരു കാര്യവും പടച്ചറബ് സുബ്ഹാനു വതആലയുടെ നാമം ഉച്ചരിച്ചുകൊണ്ട് ആരംഭിക്കുക എന്നുള്ളതാണ്. ബിസ്മില്ലാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു പ്രാർത്ഥനയാണ്. അള്ളാഹു സുബ്ഹാനു വതആല വിശുദ്ധ ഖുർആൻ തുടങ്ങിയത് സൂറത്തുൽ ഫാത്തിഹയിലൂടെ. ആ സൂറത്ത് ഫാത്തിഹയുടെ തുടക്കം തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതാണ്. ബിസ്മില്ല എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അവൻ്റെ സഹായവും എല്ലാ തരത്തിലുമുള്ള സംരക്ഷണവും എന്നിലുണ്ടാകട്ടെ എന്നാണ് അതിലൂടെ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് പറയുന്നത്. അതൊരു വലിയ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ട് നാം എന്തു ചെയ്താലും അതിന് വലിയ മഹത്വമുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ, വീട്ടിൽ പ്രവേശിക്കുമ്പോൾ, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ഏതൊരു നന്മയും നമ്മൾ നിർവഹിക്കുമ്പോൾ അറിവ് നടത്തുമ്പോൾ, അതുപോലെ പിന്നെ നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യവും, അതെല്ലാം ഒരു വെള്ളം പോലും ഒരു മിഠായി പോലും കഴിക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. വുദു നിർവഹിക്കുമ്പോൾ ബിസ്മില്ല ചൊല്ലാൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ആവശ്യപ്പെടുകയുണ്ടായി. ആ ബിസ്മില്ല എന്നത് അള്ളാഹുവിനോടുള്ള ഒരു സഹായത്തേട്ടമാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ, അവയ്ക്ക് ബർക്കത്തുണ്ട്. അള്ളാഹുക്ക് ഒരുപാട് നാമങ്ങളുണ്ട് ഇല്ലേ? അള്ളാഹു റഹ്മാൻ, അർറഹീം, അർറബ്ബ്, അൽ ഗഫൂർ, അൽ ഗാഫിർ, അത്തവാബ്, അൽ അഫു എന്ന് തുടങ്ങിയിട്ട് ധാരാളം നാമങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തഹാലക്കുണ്ട്. ആ നാമങ്ങളെല്ലാം മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് ഉത്തരവും ലഭിക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ നാമങ്ങളുടെ ബർക്കത്തിനാൽ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സഹായത്തിനാൽ ഞാൻ ആരംഭിക്കുന്നു എന്നതാണ് ബിസ്മില്ല എന്ന് പറയുമ്പോൾ അതിലൂടെ നാം നിർവഹിക്കുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് നാം ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്ന് ഒരു വിട്ടു പോകുമ്പോൾ അത് തന്നെ അവന് മതി എന്നാണ്. എല്ലാ വിജയവും ലഭിക്കാൻ അത് മതി എന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുപോലെ നാം പരീക്ഷ എഴുതുമ്പോൾ, നമ്മുടെ ക്ലാസ്സിൽ കയറുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, വെള്ളം കുടിക്കുമ്പോൾ, ഏതൊരു നന്മകൾ ചെയ്യുമ്പോഴും, ഇനി തിരിച്ച് നമ്മൾ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ബിസ്മില്ല ചൊല്ലിയാൽ പിശാച്ചിന് വീട്ടിൽ പ്രവേശിക്കാൻ കഴിയില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ നാം ബിസ്മില്ല ചൊല്ലിയാൽ പിശാച്ച് ആ ഭക്ഷണത്തിൽ പങ്കാളിയാവുകയില്ല. അങ്ങനെ നിത്യജീവിതത്തിൽ ബിസ്മില്ല എന്നത് ഒരു ശീലമാക്കുവാനും, ബിസ്മില്ല ചൊല്ലിയിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ മാത്രം ചെയ്യാനും. ബിസ്മില്ല ചൊല്ലി കള്ളു കുടിക്കാൻ പറ്റും? ഇല്ലല്ലോ. അതുകൊണ്ട് ബിസ്മില്ല എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ നിത്യ സ്വഭാവമാക്കി എപ്പോഴും അത് ഉരുവിട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഖൈറിലേക്കും വിജയത്തിലേക്കും എത്തിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അതിലൂടെ നമുക്ക് പടച്ചറബിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലവും ലഭിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉരുവിടുന്നതിലൂടെ നമുക്ക് ധാരാളം പ്രതിഫലം ലഭിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ബസ്മല എന്നത് പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ്. അത് മറക്കാതിരിക്കുക. എപ്പോഴും ബിസ്മി ചൊല്ലിക്കൊണ്ട് തുടങ്ങാൻ നമ്മൾ ശ്രമിക്കുക. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ എന്ന പേരുള്ള കുട്ടി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ പറഞ്ഞില്ല, യാ ഗുലാം സമ്മില്ല, മോനെ നീ ആദ്യം ബിസ്മി ചൊല്ല്, വക്കുൽ ബി യമീനിക് വക്കുൽ മിമ്മ യലീക്, നീ നിന്റെ വലത് കൈകൊണ്ട് നിന്റെ മുന്നിലുള്ള ഭക്ഷണം കഴിക്കൂ എന്ന്. ചെറിയ കുട്ടിയായിരുന്ന ആ ഉമർ വലുതായപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അന്ന് റസൂലിനെ പഠിപ്പിച്ച ആ കാര്യം പിന്നീട് ഞാൻ ഒരിക്കലും ഒഴിവാക്കിയിട്ടേയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ബിസ്മില്ല എന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വിട്ടുപോകാതിരിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ ഒരിക്കൽ ഭക്ഷണം വെക്കപ്പെടുകയുണ്ടായി. അപ്പോൾ ഒരു കുട്ടി അതിലേക്ക് നേരെ കൈയിട്ടു. റസൂൽ ആ കുട്ടിയുടെ കൈ പിടിച്ചു. അത് കഴിഞ്ഞ ഉടനെ ഒരു മുതിർന്നയാൾ ബിസ്മി ചൊല്ലാതെ ആ പാത്രത്തിലേക്ക്, ഒരുപാട് ആളുകൾക്ക് കഴിക്കാൻ സൗകര്യമുള്ള വലിയ പാത്രമാണ്, അതിലേക്ക് കൈയിട്ടപ്പോൾ റസൂലുള്ള അദ്ദേഹത്തെയും കൈ പിടിച്ചു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിശാച്ച് ആദ്യം ആ കുട്ടിയെ ഈ പാത്രത്തിലേക്ക് തള്ളി, പക്ഷേ ഞാൻ അവനെ തടഞ്ഞു. വീണ്ടും പിശാച്ച് മറ്റൊരു മുതിർന്നയാളെയാണ് ഉപയോഗിച്ചത് അവന് ഈ ഭക്ഷണത്തിൽ ഓഹരി ലഭിക്കാൻ വേണ്ടി എന്നാണ് പറഞ്ഞത്. നോക്കൂ, ബിസ്മില്ല ചൊല്ലുന്നതിൻ്റെ മഹത്വം എത്രത്തോളമാണ്. അതുകൊണ്ടൊരിക്കലും ലൈഫിൽ അത് നമ്മൾ വിട്ടുപോകാതിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: മാഷാല്ലാ. അപ്പോ സാരോപദേശം നമ്മൾ കേട്ടു കഴിഞ്ഞു അല്ലേ? ഇനി സാരോപദേശത്തിന് ശേഷം അടുത്ത നിങ്ങളുടെ പ്രോഗ്രാമിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ കുറെ കമന്റുകൾ കണ്ടു. അൽഹംദുലില്ലാഹ്, സോങ് ഒക്കെ എല്ലാം വളരെ ബെസ്റ്റ് ആയിരുന്നു. ജമീല വി പി കളിക്ക പറഞ്ഞു, ഏതൊരു സംഗതിയും അങ്ങനെ തന്നെയാണെന്ന് റെയ്ഹാന ബാണി തോട്ടശ്ശേരി. ആവർത്തിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെന്തെയും, അത് ഒരു വെറുപ്പായി വരും. ഒരു ഇംഗ്ലീഷിലൊരു പ്രോവർബ് ഉണ്ട്, ഫെമിലാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്ന് പറയുന്ന പ്രോവർബ്. സ്ഥിരമായ പരിചയം വെറുപ്പുളവാക്കുന്നതാണ്. അപ്പം നമ്മൾ ഇനി എത്ര വലിയ പിന്നെ ആളുകളെ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പിന്നെ ആദ്യം കാണുന്നൊരു ഇമ്പ്രഷൻ ഉണ്ടാവില്ല, പിന്നെ പിന്നെ ഒരു വെറുപ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ബന്ധങ്ങൾ കാര്യത്തിലാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ആ വെറുപ്പില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു ഒരു ഒരു ചെറിയൊരു ഡിസ്റ്റൻസൊക്കെ നമ്മൾ വെക്കണം. മനസ്സിലായോ? ചെറിയൊരു ഡിസ്റ്റൻസൊക്കെ നമ്മൾ വെക്കണം. എപ്പോഴും ഇങ്ങോട്ട് ഫുൾ പരിചയത്തിലേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു വെറുപ്പൊക്കെ വന്നിട്ട് പരസ്പരം നെഗറ്റീവ് കാണാൻ തുടങ്ങും. പിന്നെ അതൊരു ഒരു തത്വമാണ്. നമ്മൾ നെഗറ്റീവ് കാണാം. ആദ്യം കാണുമ്പോൾ ഒക്കെ നല്ല പോസിറ്റീവ് ആയിരിക്കും, കുറെ കുറെ കഴിഞ്ഞ് കഴിഞ്ഞ് നെഗറ്റീവ് കാണുമ്പോൾ നമ്മൾ ആ നെഗറ്റീവ് മൂഡിലൊക്കെ ഉണ്ട്, പിന്നെ ഓലോട് വെറുപ്പാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പോസിറ്റീവിനെ മാത്രം ഫോക്കസ് ചെയ്യുക, എന്നിട്ട് നിലനിർത്തുക ബന്ധങ്ങൾ. ഓക്കെ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ റാബിയ മീത്തൽ മങ്ങാട് നിങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഷുഹൈബായി വെള്ളപ്പെട്ടനം പറഞ്ഞെന്താന്ന്, അടിപൊളി മാഷാല്ല പാട്ട് സൂപ്പറായി, മോള് പൊളിച്ചു, നല്ല ഈണുണ്ട് ബാർക്കല്ല. അപ്പോൾ നിങ്ങൾ എന്നോടൊരു ചോദ്യമുണ്ട്, ഐഷറുള്ളാഹിയുടെ ജനാസംസ്കാരത്തിന് നേതൃത്വം നൽകിയ സഹാബി ആരാണ്? ഐഷറുള്ളാഹിയുടെ ജനാസംസ്കാരത്തിന് നേതൃത്വം നൽകിയ സഹാബി ആരാണെന്നുള്ള ചോദ്യം ഉത്തരം അറിയുന്ന ആളുകൾ പറയട്ടെ നോക്കാം നമുക്ക്. പിന്നെ സാരോപദേശത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, യെസ് ഇന്ന് സാരോപദേശം ഇല്ല സാറേ, ആദ്യം തന്നെ ചോദ്യങ്ങളൊക്കെ ആണല്ലോ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ജമീല വിപി കളിക്കാൻ വന്നത്. സൂറത്തു നാസിൽ നാസ് മനുഷ്യൻ എത്ര തവണ ആവർത്തിച്ചിട്ടുണ്ട്? സൂറത്തു നാസിൽ നാസ് എന്നത് എത്ര തവണ ആവർത്തിച്ചിട്ടുണ്ട്? അതാണ് മറ്റൊരു ചോദ്യം. പിന്നെ എത്ര തവണ? ആറ് തവണ. ഓക്കെ, ആറ് തവണ എന്ന് പറഞ്ഞത് ശരിയാണോ അല്ലേ എന്നുള്ളത് സെലീന തൊട്ട് ശരിയാണ് അല്ല ചോദ്യം ചോദിച്ചത്. ജമീല വിപി കളിക്കാവണ ചോദ്യം ചോദിച്ചത്. അപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരം ഇൻഷാല്ലാ അവർ ബാക്കി നിങ്ങൾ വിജയിയെ പ്രഖ്യാപിക്കും കേട്ടോ, നമ്മളല്ല അവർ പ്രഖ്യാപിക്കും, അവർ പറയും നിങ്ങൾ വിജയിയാണെന്നുള്ളത്. മറ്റൊരു ചോദ്യം, തിന്നാനാണ് എന്നെ വാങ്ങാറ്, ആരും എന്നെ തിന്നാറില്ല, അതാരാ? എല്ലാവരും എന്നെ തിന്നാൻ വേണ്ടിയിട്ട് എടുക്കും, പക്ഷെ ഇന്നാരും തിന്നൂല. നമ്മളെ വീട്ടിലൊക്കെ ഉള്ളതാണ്, തിന്നാൻ നേരത്തെ നമ്മളെ മുന്നിൽ ഉണ്ടാണതാണ് പ്ലേറ്റ്. തിന്നാനാണ് ഇനി വാങ്ങുക, പക്ഷെ ആരും എന്നെ തിന്നൂല, തിന്നെടുക്കും. ശരി, അപ്പോൾ ജമീല വി പി കാളിക്കാവ് ഒരു പറഞ്ഞത്, പക്ഷെ ആ ഉത്തരം ആയിരിക്കാം എന്നുള്ളതാണ്, പക്ഷെ അത് പോരാ. സിദ്ദീഖ് ഷമീർ കൊല്ലായിൽ തിരുവനന്തപുരത്തു നിന്നും സിദ്ദീഖ് ഷമീർ നമ്മുടെ കൂടെയുണ്ട്. പിന്നെ ഉമ്മുകുൽസു ചിറമംഗലം, നല്ലൊരു സാരോപദേശമായിരുന്നു ബാർക്കല്ലാഹു ഫീക്, സാരോപദേശം വളരെ നല്ല ഉപദേശമായി എന്നുള്ള മെസ്സേജാണ് സെഫി അടപ്പാൾ അറിയിച്ചിട്ടുള്ളത്. ഇമ്രാൻ കുമരനല്ലൂർ നമ്മുടെ കൂടെയുണ്ട്. ഫൗസിയ മമ്മു കാരുണ്യം കൊല്ലം കൈലാണ്ടി അമീർട്ടി എടുത്തനാട്ടുകര ജമീല വി പി കാളിക്കാവ് ഓക്കെ അവരൊക്കെ ഉണ്ട്. ശരി, നമുക്ക് ഇനി അടുത്തൊരു ഇതിലേക്ക് പോകണ്ടേ? അടുത്ത പ്രോഗ്രാം ഏതാണ്? ഐസ നമുക്ക് ആ ഒരു ഇംഗ്ലീഷിലുള്ള ഒരു സ്റ്റോറി അല്ലേ തുടങ്ങാം. മീൻസ് യെസ് ഐസ സ്റ്റാർട്ട് ചെയ്തു.
2: Today I'm going to say about smartphones. Mobile phones can harm us. Mobile phones have made our live easier. It's good to you have a phone if you need to call someone in an emergency or to tell your parents why you are late and when you will be coming home. But mobile phones are perhaps more harmful than useful. People get more and more used to using the phone and become less interested in normal everyday life. They sit a lot and stare at the screen of the phone. This means they have less exercise, so they put on weight, walk slowly, and may even get sick. They neglect their homework and don't enjoy reading a good storybook. It's far better to go for a jog or play a game. Look around at people sitting in a restaurant. Each one will often be looking at a phone rather than talking to each other. Conversation suffers, and when you need to speak, ideas don't pop into your head as easily as they should. But more important is the question of cleanliness. You are not moving around in a sterile world. One of the worst places to use a phone is the bathroom. When a toilet is flushed, germs are spread everywhere. The cell phone can have more germs on it than a toilet seat 10 times more. Phones are carried from the dining table to a hospital and they keep collecting germs. You wash your hands before having a meal and then pick up your phone. Back come the germs that were on your hands before you washed them. In a doctor's clinic, you go to have a cut bandaged and put your phone on the chair. It soon has germs on it that can make you much sicker than the cut on your hand. Your friend who has a terrible cough borrows your phone and coughs while using it and then hands it back to you. You soon have the same cough. You keep handling your phone when in the metro, the park and the mall, and the phone gets dirtier and dirtier, more harmful. Thank you.
0: Mashallah. എന്താ നമുക്ക് ചെറിയൊരു ഡിസ്കഷൻ ഇതിൽ ആവാൻ തോന്നുന്നുണ്ട് അല്ലേ? കാരണം എന്താ ശരിക്കും എന്താണ് ഒന്ന് ഒന്ന് ഒന്ന് അതിനെ കുറിച്ച് നമ്മളൊന്ന് പറഞ്ഞാൽ, ഈ ഫോണ് നമുക്ക് അതിൻ്റെ എന്താ പറയുക, യൂസേജ് വഴി വരുന്ന ഒന്ന് സാധാരണ നമ്മൾ പറയല് ഫോൺ കണ്ണിന് പ്രശ്നം ഉണ്ടാവുന്നതിന്. പക്ഷെ ഇവിടെ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്. അത് ഏത് രൂപത്തിലുള്ള നമ്മൾ പറയാം?
2: അതിപ്പോ നമ്മ ഒരു എക്സാമ്പിൾ പറയിട്ട് പറഞ്ഞത് തന്നെ, ഇപ്പം നമ്മൾ കയ്യോഗി ഫുഡ് കഴിക്കാൻ പോകുമ്പോഴത്തേക്ക്, അപ്പം നമ്മൾ കയ്യോഗി ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഫോൺ എടുത്ത്
0: എടുക്കും.
2: അപ്പം നമ്മൾ ഈ ഫോൺ എന്ന് വെച്ചാൽ എല്ലായിടത്തും കൊണ്ടുപോകുമ്പോൾ എടുക്കുന്നത്.
0: അതെ അതെ.
2: അപ്പം അതിൽ നിന്ന് വരുന്ന ജംസ്,
0: അപ്പം ആ ജംസുകളൊക്കെ നമ്മളെ കയ്യിൽ. അപ്പം നമ്മളെ കൈ ശരിക്കും നീറ്റാക്കും. പൊതുവെ മനുഷ്യന് നമ്മളൊക്കെ ഹോട്ടലിലൂടെയും പോയി കഴിഞ്ഞാൽ കൈയൊക്കെ കഴുകി വന്ന് വീടാവണേൻ്റെ മുമ്പാകെ ഫോൺ എടുക്കും. എന്നിട്ട് ഈ ഫോൺ ഒക്കെ കഴിച്ച കൈകൊണ്ടാണ് നമ്മൾ ഭക്ഷണം നീക്കാൻ പോവാം. പിന്നെ ഈ ബാത്റൂമൊക്കെ ഫോൺ കൊണ്ടുപോകുന്ന ആൾക്കാർ അല്ലേ, ഒക്കെ അതൊക്കെ ഉണ്ട്. ആൾക്കാർക്ക് ഉള്ള ശീലമാണ് പലർക്കും. അപ്പോൾ പണ്ട് പത്രമാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യും, ഫോൺ കൊണ്ടുപോകും. അപ്പം അവിടെയൊക്കെ ഇപ്പം ഈ ഫോൺ പോകാത്തൊരു സ്ഥലമല്ല, വെക്കാത്ത സ്ഥലം ഉണ്ടാവില്ല. അത് ചിലപ്പോൾ ഓരോ സ്ഥലത്ത് വെക്കുന്നു, അവിടെ നിന്നൊക്കെ ഇതിലൂടെ അപ്പം ജംസ് വരും. അപ്പം അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഫുഡിൻ്റെ സമയത്ത് ടച്ച് ചെയ്ത് ശ്രദ്ധിക്കണം എന്നുള്ള ഒരു വലിയൊരു മെസ്സേജ്. മഷാല്ലാ, അടിപൊളിയായിട്ട് നന്നായിട്ട് അവതരിപ്പിച്ചു. ഓക്കെ, ഇനി നമ്മൾ പിന്നെ ഒരു നൗറിൻ്റെ ചെറിയൊരു പാട്ടുണ്ട് നമുക്ക്, ഒരു കുഞ്ഞു പാട്ട്, ചെറിയൊരു ഗ്യാപ്പിൽ ഇങ്ങനെ ഫില്ല് ചെയ്യാൻ പറ്റി. ഏതാ പാട്ട്?
3: ഇസ്ലാമാ.
0: ഓക്കെ.

0: യാ പക്ഷേ ഇന്ന് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ശ്രോതാക്കൾ പൂരിപ്പിക്കട്ടെ അല്ലേ, നമ്മളെത്രേ പറഞ്ഞു കൊടുക്കണുള്ളൂ, ഫുള്ളാക്കുന്നില്ല അല്ലേ, നമുക്ക് ഇത്രേ തന്നെ. ഓക്കെ ശരി, ഏതായിരുന്നാലും അത് എത്രയാണോ അവതരിപ്പിച്ചത് അതുവരെയും മാഷാല്ല അടിപൊളിയായിട്ട് നൗറിൻ അവതരിപ്പിച്ചു. ഇദ്രീസ് നബി എത്ര കാലം ജീവിച്ചു എന്നൊരു ചോദ്യമുണ്ട്. ഇദ്രീസ് നബി എത്ര കാലം ജീവിച്ചിട്ടുണ്ട്, ഉത്തരം വരുമായിരിക്കാം. പിന്നെ ഈ ആവർത്തന വിരസത വരുത്തുമായിരിക്കുമെന്നാണ് ജമീല വി പി കാളിക്കാവ് അതിൽ നേരത്തെ പറഞ്ഞതിലാണ്. മറ്റൊരു ചോദ്യമാണ് ഉമ്മു കുൽസൂഖ് ചിറമകളെ, രണ്ട് ഖുർആനിൽ രണ്ട് പ്രകാശമുള്ള രണ്ട് ആയത്തുകളുണ്ട്, അത് ഏത് സൂറത്തിലാണ് എന്നതാണ് ചോദ്യം. പിന്നെ ഷംനാദ് ഖാൻ അബൂ ഹുറൈറ എന്നുള്ള ഉത്തരം നേരത്തെ ഒരു ചോദ്യത്തിന് പലരും ഇവിടെ വന്ന് അയച്ചത് കണ്ടു. ചോദ്യം എന്തായിരുന്നു എന്നോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നുള്ള ഉത്തരം നേരത്തെ അയച്ച ആൾക്കാരെ, ആ ചോദ്യം ഞാൻ ജസ്റ്റ് ഒന്നുകൂടി വായിക്കാം. ചോദ്യം ഇതാണ്, എട്ട് മിനിറ്റ് ജസ്റ്റ് ചോദ്യത്തിലേക്ക് ഇങ്ങനെ പോട്ടെ. ചോദ്യം അയച്ച ആളുകളെ ഇപ്പം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, നേരത്തെ അയച്ചായിരുന്നു ആ ചോദ്യം. ഓക്കെ, ആ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജനാസ നമസ്കാരത്തിന് നേതൃത്വം നൽകിയ സ്വഹാബി ആരാണ്? അതിൻ്റെ ഉത്തരമാണ് അബൂ ഹുറൈറ, മറക്കരുത്. എന്താ ചോദ്യം? ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജനാസ നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹയാണ് എന്നതിൻ്റെ ഉത്തരം ആദ്യമായിട്ട് ആ ഉത്തരം പറഞ്ഞിട്ടുള്ള ആരാണെന്നോ? ആദ്യമായ ഉത്തരം പറഞ്ഞ ആളിലേക്കാണ് ഫസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നത്. യെസ്, അത് ഇതാ നമ്മൾ ഉത്തരം ആദ്യം പറഞ്ഞ ആളിലേക്ക് ജസ്റ്റ് പോകുന്നു. യെസ്, അബൂബക്കർ എന്ന് പറഞ്ഞത് തെറ്റാണ്, പറഞ്ഞത് ശരിയല്ല. പക്ഷെ അബൂ ഹുറൈറ എന്ന് പറഞ്ഞത് സഫിയ അടപ്പളാണ് ആ ഉത്തരം പറഞ്ഞത്. ഓക്കെ, പിന്നെ ബാക്കി ചില ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശരി, പിന്നെ രണ്ട് പ്രകാശങ്ങൾ എന്ന് പറയുന്ന അതേതായിരുന്നു? സൂറത്തുൽ ബഖറയാണ് ആ ഉത്തരം പറഞ്ഞത്, സഫിയ എടപ്പാൾ. ശരി, നമ്മളിനി ചോദ്യത്തിൽ നിന്നൊക്കെ വായി. നൗറിൻ്റെ പാട്ടും സൂപ്പറായിട്ടുണ്ട് കേട്ടോ. എൻ്റെ പേരക്കുട്ടിക്ക് ഒരു വയസ്സാ, ഈ പാട്ട് കേട്ടിട്ട് അവള് കൈയടിച്ചു പോയി മോളെ പാട്ട് കേട്ടപ്പോൾ. അപ്പോൾ ആ പാട്ട് പേരക്കുട്ടിനെ കൊണ്ട് ഒന്നുകൂടി കൈയടിപ്പിക്കണം നമുക്ക് അല്ലേ. അടിപൊളിയായിട്ടുണ്ട് നൗറിൻ, സൂപ്പറായിന്നാ പറഞ്ഞത്. പിന്നെ റുക്സാന ബാലുശ്ശേരി പറഞ്ഞു, ഫോൺ യൂസ് ചെയ്യുന്നതിലെ നന്മയും തിന്മയൊക്കെ പറ്റി മോള് പറഞ്ഞല്ലോ, ആ മോക്കൊരു അഭിനന്ദനം കിടക്കട്ടെ. മോള് പൊളിയാക്കിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ശരി, ഇനി അടുത്ത പൊളിമോളിലേക്ക് നമ്മൾ പോവാം. അടുത്ത ആരൊക്കെയാണ്? ഇനി എന്താ ഏതാ പ്രോഗ്രാം? ഐഷ, റീഹ. റീഹ എന്താ നമ്മൾ അവതരിപ്പിക്കാം?
1: ഞാൻ ഒരു കഥ.
0: കഥയാണ്, ഓക്കെ കഥ കേൾക്കാം.
1: രണ്ട് ഭ്രാന്തന്മാർ. ഭ്രാന്താലയത്തിലെ ഒരു മുറിയിലാണ് രണ്ട് ഭ്രാന്തന്മാരെ പാർപ്പിച്ചിരുന്നത്. ഒരു ദിവസം കാവൽക്കാരൻ്റെ അശ്രദ്ധ മുതലെടുത്ത് മുറിയിലുണ്ടായിരുന്ന മുഴു ഭ്രാന്തൻ പുറത്തു ചാടി. പെട്ടെന്നാണ് കാവൽക്കാരൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടത്. അയാൾ ഭ്രാന്തൻ്റെ പിന്നാലെ ഓടി. ഓടുന്ന വഴിയിൽ എതിരെ ഒരു സ്ത്രീ തൻ്റെ പിഞ്ചു കുഞ്ഞിനെയും എടുത്തു വരുന്നുണ്ടായിരുന്നു. മാറി നിൽക്കാനിടമില്ലാതെ പേടിച്ചുയർച്ച സ്ത്രീ വഴിയിൽ സ്തബ്ധയായി. ഭ്രാന്തൻ ഓടുന്നതിനിടെ അവളുടെ കയ്യിൽ നിന്ന് കുട്ടിയെ തട്ടിപ്പറിച്ചു. അവളുടെ നിലവിളി കേട്ട് ആളുകൾ ഓടിക്കൂടി. സംഗതി അറിഞ്ഞ ആളുകൾ കാവൽക്കാരനൊപ്പം ഭ്രാന്തന്റെ പിന്നാലെ ഓടാൻ തുടങ്ങി. ഭ്രാന്തൻ ഓടി ഒരു പള്ളിയിൽ കയറി. എങ്ങനെയാണെന്നറിഞ്ഞില്ല, അവൻ പള്ളി മിനാരത്തിന് മുകളിലെത്തി. കുട്ടിയെ തലകീഴായി തൂക്കിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ ഞാൻ ഈ കുട്ടിയെ ഇപ്പോൾ താഴെയിടും.

0: കാവൽക്കാരൻ ഉടനെ ഭ്രാന്തനെയും കൂട്ടി മിനാരത്തിനു മുകളിലെത്തി. ആളുകൾ ആകാംക്ഷയോടെ നിൽക്കുകയാണ്. ഭ്രാന്തൻ ഒരു വാൾ കൊണ്ടുവരാൻ പറഞ്ഞു. ഉടനെ ആരോ ഒരു വാൾ എത്തിച്ചു കൊടുത്തു. അവൻ മിനാരത്തിന് മുകളിലുള്ള ഭ്രാന്തനോട് വിളിച്ചു പറഞ്ഞു, ഇതാ നോക്ക്, ഈ വാളുകൊണ്ട് ഞാൻ ഈ മിനാരം വെട്ടിമുറിക്കാൻ പോകുന്നു. മിനാരം മുറിഞ്ഞു വീണാൽ നീ താഴെ വീണു മരിക്കും. ജീവൻ വേണമെങ്കിൽ തയ്യാറിങ്ങിക്കോ. ഭ്രാന്തന് ഭയമായി. അവൻ മുകളിൽ നിന്ന് ഭയന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, വെട്ടല്ലേ വെട്ടല്ലേ, ഞാനിത് ഇറങ്ങി വരുന്നു. അവൻ കുട്ടിയെയും കൊണ്ട് മിനാരത്തിൽ നിന്ന് താഴെ ഇറങ്ങി. എല്ലാവർക്കും ആശ്വാസമായി. കാവൽക്കാരൻ കുട്ടിയെ വാങ്ങി മാതാവിനെ ഏൽപ്പിച്ചു. എന്നിട്ട് രണ്ട് ഭ്രാന്തന്മാർ കൂട്ടി ഭ്രാന്താലയത്തിൽ മടങ്ങി.
1: അപ്പൊ ഇത് അപ്പൊ രണ്ടാമത്താക്ക് ശരിക്ക് ഭ്രാന്തില്ല അല്ലേ? അയാൾക്ക് നല്ല ബുദ്ധിയുണ്ട്, അയാൾക്ക് നല്ല ബുദ്ധിയുണ്ട്. അതുകൊണ്ടാണ് അയാൾ എന്ത് ചെയ്തത്, മരിക്കുട്ടിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചില്ലേ. ആ അപ്പോ നല്ല രസമുള്ള ഒരു കൗതുകമുള്ള കഥ അല്ലേ. ശരി, അപ്പോ കഥ കേട്ടു കഴിഞ്ഞു. ഇതാ പോളി മക്കൾ ഗ്രൂപ്പ് സോങ്ങും പാടാൻ പറ്റുമോ, കഥ സൂപ്പറായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ഗ്രൂപ്പ് സോങ്ങ് പാടാൻ അവർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജമീല വി പി കാളിക്കാവാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഗ്രൂപ്പ് സോങ്ങ് പാടാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. അപ്പോൾ മോൾ പറഞ്ഞ കഥ സൂപ്പറായി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു ജമീല വി കെ പുനൂർ. പിന്നെ ഇനി നമുക്ക് ഒരു സന്ദേശം മറ്റു കാര്യങ്ങളും മറ്റെന്താണ് നമുക്ക് പറയുള്ളത്? ഗ്രൂപ്പ് സോങ്ങിലേക്കാണ് നമ്മൾ പോകണമല്ലോ അല്ലേ. നമുക്ക് പാടക്കുറിപ്പ് കേട്ടതിന് ശേഷം തിരിച്ചു വരാം.
2: عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين പ്രിയ നിറഞ്ഞ കൂട്ടുകാരെ, മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും വിരുന്നുകാരെ നന്നായി സൽക്കരിക്കുന്നവരായിരുന്നു. വീട്ടിലേക്ക് വിരുന്നുകാർ വരുന്നത് അവർക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ഒരാൾ വന്നു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വീട്ടിലേക്ക് ആളെ പറഞ്ഞയച്ചു. എന്തിനാണെന്നറിയാമോ? ഈ വന്ന അതിഥിയെ സൽക്കരിക്കാൻ ഭക്ഷണമുണ്ടോ എന്നന്വേഷിക്കാനായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ഭക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല. സാധുക്കളായാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കുടുംബവും ജീവിച്ചിരുന്നത്, നമുക്കറിയുന്ന ചരിത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് ചോദിക്കുകയാണ്, ഇന്ന് രാത്രി എൻ്റെ അതിഥിയെ നിങ്ങൾക്ക് സൽക്കരിക്കാൻ സാധിക്കുമോ? അബൂ തൊൽഹത്തുൽ അൻസാരി എന്ന് പേര് കേട്ട പ്രവാചകന്റെ സ്വഹാബികളിലെ പ്രമുഖൻ അദ്ദേഹം മറുപടി പറഞ്ഞു, റസൂലെ, അങ്ങയുടെ അതിഥിയെ ഞാൻ സൽക്കരിക്കാം. അതിഥിയുമായി അബൂ തൊൽഹത്ത് റളിയല്ലാഹു അൻഹു തൻ്റെ വീട്ടിലേക്ക് വന്നു. ശേഷം അദ്ദേഹം ഭാര്യയോട് ചോദിച്ചു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിഥിക്ക് കൊടുക്കാൻ എന്താണുള്ളത് പ്രിയതമേ? ഭാര്യ പറഞ്ഞു, കുട്ടികൾക്കുള്ള അല്പം ഭക്ഷണം മാത്രമാണ് നമ്മുടെ വീട്ടിലുള്ളത്. അബൂ തൊൽഹത്ത് ഭാര്യയോടായി പറയുകയാണ്, ശരി, ആ ഭക്ഷണം നമ്മുടെ അതിഥിക്ക് കൊടുക്കാം. ഭാര്യ അത് സമ്മതിച്ചു. തുടർന്ന് അബൂ തൊൽഹത്ത് റളിയല്ലാഹു അൻഹു ഭാര്യയോടായി ഇപ്രകാരം പറഞ്ഞു, കുട്ടികളെ ഉറക്കുക, ഭക്ഷണം അതിഥിക്കായി എടുത്തുവെക്കുക, അതിഥി ഭക്ഷിച്ചു തുടങ്ങിയാൽ വിളക്ക് കെടുത്തുക, നമുക്ക് ഭക്ഷിക്കുന്നതായി അഭിനയിക്കാം. എന്തിനാണ് വിളക്ക് അണക്കണമെന്ന് പറഞ്ഞത് എന്നറിയാമോ? അതിഥിക്ക് കഴിക്കാനുള്ള ഭക്ഷണമേ ഉള്ളൂ. വീട്ടുകാരനും തൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് വിരുന്നുകാരനെ തോന്നിപ്പിക്കാനായിരുന്നു അവർ വിളക്ക് അണക്കാൻ പറഞ്ഞത്. അങ്ങനെ തൻ്റെ മക്കളെ കിടത്തി ഉറക്കി, തനിക്കും തൻ്റെ കുടുംബത്തിനും ഇല്ലാതിരുന്നിട്ടും തൻ്റെ വീട്ടിൽ വിരുന്നുവെന്നയാളെ സൽക്കരിച്ച അൻസാരികളായ മാതാപിതാക്കളുടെ പ്രവൃത്തി അല്ലാഹു ഏറെ ഇഷ്ടപ്പെട്ടു. ഈ വിഷയത്തിൽ അവരെ പ്രശംസിച്ച് ഖുർആനിൽ ഒരായത്ത് തന്നെ അവതരിപ്പിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. കൂട്ടുകാരെ, ഏറെ പ്രാധാന്യത്തോടെ സ്വഹാബികൾ അതിഥികളെ സൽക്കരിച്ചതിൻ്റെ ഉദാഹരണമാണ് ഇത്. അവർ അങ്ങനെ ചെയ്യാനുള്ള കാരണമെന്തെന്നറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിച്ചിരിക്കുന്നു. എന്താ? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിരി ഫൽയുകരിം ദൈഫഹു, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ തൻ്റെ അതിഥിയെ ആദരിക്കട്ടെ, തൻ്റെ വീട്ടിലേക്ക് വരുന്ന ഗസ്റ്റിനെ അവൻ ആദരിക്കട്ടെ. നമ്മുടെ വീട്ടിലേക്ക് വിരുന്ന് താമസിക്കാൻ വരുന്ന നമ്മുടെ കുടുംബത്തിൽപ്പെട്ട നമ്മുടെ കൂട്ടുകാരെ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളെ അവർ ആദരിക്കട്ടെ. അതിഥികളെ അത്യധികം ബഹുമാനത്തോടെ നാം സ്വീകരിക്കണമെന്നതാണ് ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സുഖവിവരങ്ങൾ ചോദിച്ചറിയണം അവരോട്. നാം നല്ല നിലയിൽ സൽക്കരിക്കണം അവരെ, അവരെ സന്തോഷിപ്പിക്കണം. എന്നിത്യാദി കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടാനുള്ള ശ്രമം നടത്തുക എന്നതാണ്. ഒരാളുടെ വീട്ടിലേക്ക് അതിഥിയായി നാം ചെല്ലുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ സാന്നിധ്യവും പെരുമാറ്റവും ആതിഥേയർക്ക് ശല്യമാകരുത്, അവരെ ബുദ്ധിമുട്ടിക്കരുത്. അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് നാം ദുആ ചെയ്യുകയും വേണം. ദുആയുടെ ഒരു രൂപം നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹുമ്മ

0: അത്വയും മൻ അത്വമന, അതിഥിയായി ചെല്ലുന്ന ആൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമുക്ക് ഭക്ഷണം തന്ന് നമ്മെ സ്വീകരിച്ച് നമ്മെ സന്തോഷിപ്പിച്ച് നമുക്ക് വേണ്ടി ദുആ ചെയ്ത് നമ്മെ അവർ കയറ്റി അവരുടെ വീട്ടിൽ പാർപ്പിക്കുമ്പോൾ, അവർ നമുക്ക് വേണ്ടി വിരുന്ന് ഒരുക്കുമ്പോൾ, അവർക്ക് വേണ്ടി നമുക്ക് നൽകാൻ സാധിക്കുന്നതൊരു പ്രാർത്ഥനയാണ്. അള്ളാഹുവേ, ഞങ്ങളെ ഭക്ഷിപ്പിച്ചവരെ നീയും ഭക്ഷിപ്പിക്കണമേ. അതുകൊണ്ട് ഈ രൂപത്തിലുള്ള സുന്നത്തുകളും ഈ രൂപത്തിലുള്ള നല്ല നല്ല സുഹൃതങ്ങളും ചെയ്ത് നമുക്ക് നന്മയുള്ളവരിൽ ഉൾപ്പെടാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാഹ്. അപ്പോൾ ഇന്നത്തെ പാഠക്കുറിപ്പും കഴിഞ്ഞു, നമ്മുടെ സമയം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മോളുടെ കഥ സൂപ്പറായിട്ടുണ്ട് മാഷാല്ലാ. മക്കളെല്ലാവരും പൊളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അള്ളാഹു എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ എന്നും മുഗുൽസൂ ചിറമംഗലം. കഥ നേരത്തെ കഥയെക്കുറിച്ച് പറഞ്ഞു, നഫീസ കാട്ടാമ്പഴ് പറഞ്ഞു കഥ സൂപ്പറായിരുന്നു, നല്ല രസമായിട്ടുണ്ട്, വല്ലാത്തൊരു കഥ തന്നെയാണ് എന്നാണ് റെയ്ഹാന ബാനു തോട്ടശ്ശേരിയാറ പറഞ്ഞത്. പിന്നെ എല്ലാവരും ഉഷാറായിട്ടുണ്ടല്ലോ. ഇനി ഒന്നിച്ചുള്ളൊരു പാട്ട് പാടാൻ, അതെ, ഒന്നിച്ച് പാട്ട് പാടാൻ വേണ്ടിയിട്ട് അവർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ സെഫി അടപ്പാളും അതുതന്നെയാണ് പറഞ്ഞത്, കുട്ടികളുടെ എല്ലാ പ്രോഗ്രാമുകളും ഉഷാറായിട്ടുണ്ട്, നല്ല കഥയായിരുന്നു മാഷാഅല്ലാ എന്ന് പറഞ്ഞു. ഉറങ്ങാൻ കിടന്നാലും ഉണരുന്ന നേരത്തും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് പാടാൻ പറ്റുമോ, പാടി നോക്കൂ എന്നൊക്കെയാണ് ജമീല വി പി കാളിക്കാവ് ചോദിക്കുന്നത്. പാഠക്കുറിപ്പിലെ കഥ കേട്ടതാണെങ്കിലും നല്ലൊരു പാഠം ഉൾക്കൊള്ളുന്ന കഥയായിരുന്നു അതും എന്ന് പറഞ്ഞു. നാസ് എത്ര തവണ വന്നു എന്ന് പറഞ്ഞില്ലല്ലോ. എത്ര തവണ വന്നു നാസ്? 6 തവണ എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ശരിയാണോ അല്ലേ എന്നുള്ളത് അതിൻ്റെയൊക്കെ എല്ലാം ചോദ്യകർത്താവിലേക്ക് തന്നെ വിടുകയാണ്. ശരി. പിന്നെ അപ്പോൾ അവർ പ്രഖ്യാപിക്കും നിങ്ങൾ ഉത്തരം ശരിയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിജയിയാണെന്നുള്ളത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ നൗറിൻ്റെ ഒരു കുഞ്ഞു സംസാരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നൗറിൻ, എന്തിനെ പറ്റി നമ്മൾ പറയാം? ഒരു ചെറിയ പ്രസംഗം, ഒരു സംസാരം തുടങ്ങിക്കോ.
2: ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ജൂലൈ 5 ബഷീർ ചരമദിനം. സ്നേഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഷ. ഈ സ്നേഹത്തിൻ്റെ ഭാഷ കഥകളിലൂടെ നമ്മെ പഠിപ്പിച്ച മഹാനായ എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പം ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ കഥകളും ചിന്തകളും ഇന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു. ബഷീർ എഴുതിയത് കഥകൾ മാത്രമായിരുന്നില്ല, സ്നേഹിക്കുവാനും പങ്കിടാനും ക്ഷമിക്കാനും എല്ലാ ജീവജാലങ്ങളെ കരുതാനുമുള്ള ഏറ്റവും വലിയ പാഠങ്ങളായിരുന്നു. പ്രിയ കൂട്ടുകാരെ, ഒരു നല്ല വാക്ക് പറയുമ്പോഴും ഒരു സുഹൃത്തിനെ സഹായിക്കുമ്പോഴും ഒരു കുഞ്ഞി കിളിക്ക് വെള്ളം വെക്കുമ്പോഴും അവിടെയെല്ലാം ബഷീറിൻ്റെ സ്നേഹ സന്ദേശം ജീവിക്കുന്നു. നമുക്ക് പുസ്തകം വായിക്കാം, നല്ല ശീലങ്ങൾ വളർത്താം, എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാം. അങ്ങനെ അദ്ദേഹത്തെ ഓർക്കുന്ന നല്ല കുട്ടികളാകാം. ബഷീറിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സ്നേഹം വിതയ്ക്കാം, നന്മ കൊയ്യാം, വായിച്ചു വളരാം, നല്ല മനുഷ്യരാകാം. നന്ദി.
1: അപ്പോൾ ഇത് സ്കൂളിൽ ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് മോൾ അവതരിപ്പിച്ചൊരു പ്രോഗ്രാമാണ് ഇവിടെ കൊടുക്കുന്നത്. യെസ്. നമുക്ക് പിന്നെ ഈ ചരമദിനം, ജന്മദിനം ഇത് നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ അതിനാതിന് ആ ഒരു അർത്ഥത്തിൽ നമ്മൾ എടുത്ത മോൾ അവതരിപ്പിച്ചൊരു പ്രോഗ്രാം ഇവിടെ നമ്മൾ പിന്നെ മോൾ പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ ബഷീറിൻ്റെ കഥകളുണ്ട്. ബഷീർ വൈക്കം എന്ന് ബഷീറിൻ്റെ കഥകൾ വായിച്ച ആൾക്കാർ ആരൊക്കെയല്ലേ? ഈ ഏത് കഥ വെച്ചേ ഓർമ്മല്ല. അപ്പം നമ്മുടെ ശ്രോതാക്കൾ ആരെങ്കിലും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥ വായിച്ചവരുണ്ടെങ്കിൽ, കുട്ടികളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് അയക്കാം ഒന്ന്, ഒന്ന് ഏത് കഥകളാണ് വായിച്ചതെന്നൊന്ന് പറയണം. നൗറിമോടെ കഥ തുടക്കം കേട്ടപ്പോൾ തന്നെ തോന്നുന്നു നല്ല കഥയായിരിക്കുമെന്ന്, നല്ല കഥയാണ് എന്ന് പറഞ്ഞു. മോളെ ഉഷാറായിട്ടുണ്ട്. ശരി, നമുക്ക് പിന്നെ അടുത്ത ഒരു കഥയിലേക്ക് അല്ലേ. ഖദീജ. യെസ്.
3: ചതിക്കു കിട്ടിയ പ്രതിഫലം. ഒരു യാത്രക്കാരൻ സന്ധ്യയായപ്പോൾ യാത്ര തുടരാനാകാതെ വഴിയിൽ കണ്ട ഒരു വീട്ടിൽ കയറി. അന്നു രാത്രി അവിടെ അന്തിയുറങ്ങാനുള്ള അനുവാദം ചോദിച്ചു. വീട്ടുടമ അയാളെ അതിഥിയായി സ്വീകരിച്ചു. നേരം കുറച്ചു കഴിഞ്ഞപ്പോൾ വീട്ടുടമ അതിഥിക്ക് ഉറങ്ങാനുള്ള വിരിപ്പും മറ്റും ശരിപ്പെടുത്താൻ തയ്യാറെടുപ്പുകൾ നടത്തവേ അതിഥിയുടെ ചോദ്യം, നിങ്ങളുടെ കയ്യിൽ പണമോ മറ്റും വിലപിടിപ്പുള്ള വസ്തുക്കളോ ഉണ്ടോ? ഉണ്ടെങ്കിൽ അകത്ത് ഭാര്യയുടെ പക്കൽ കൊടുത്തേൽപ്പിക്കുക. കള്ളന്മാരുടെ ശല്യമുള്ളതാണ്. അതിഥി പറഞ്ഞു, അതെ, നാനൂറ് ദിർഹമുണ്ട്. ഇത് സൂക്ഷിച്ചു വെക്കുക. പണം വീട്ടുകാരുടെ പക്കൽ കൊടുത്തേൽപ്പിച്ചു. അതിനുശേഷം അയാൾ മലമൂത്ര വിസർജനത്തിനായി പുറത്തേക്ക് പോയി. ഈ തക്കം നോക്കി ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, നോക്കൂ, നമ്മുടെ മക്കളുടെ വിവാഹത്തിന് ഏറെ പണം ആവശ്യമുള്ള സന്ദർഭമാണിത്. നമുക്ക് ഈ പണം എങ്ങനെയെങ്കിലും കൈക്കലാക്കണം. അതിന് എന്താണൊരു വഴി? ശരിയാണ്, പക്ഷേ എന്താണിതിനൊരു ഉപായം? വീട്ടുടമ ചോദിച്ചു. ഭാര്യ പറഞ്ഞു, വഴിയുണ്ട്. നിങ്ങൾ പോയി പുറത്തെ മുറി അദ്ദേഹത്തിന് വിരിപ്പൊരുക്കി വെക്കുക. എന്നിട്ട് മച്ചിൽ കയറി ഒളിച്ചിരിക്കുക. അയാൾ കിടന്ന് ഉറക്കമായാൽ ഇറങ്ങി വന്ന് എന്നോട് പറയുക. നമുക്ക് അയാളെ കഥ കഴിക്കാം. ആ, നല്ല ഉപായം, വീട്ടുകാരൻ പറഞ്ഞു. അയാൾ അപ്രകാരം ചെയ്തത് മച്ചിൽ കയറിയിരുന്നു. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അതിഥി പുറത്ത് ഒളിഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു. അയാൾ മുറിക്കകത്ത് വന്നില്ല. അല്പം കഴിഞ്ഞ് വീട്ടുടമയുടെ മകൻ എവിടെയോ പോയി തിരിച്ചു വന്നു. മങ്ങിയ വെളിച്ചം മാത്രമുള്ള മുറിയിൽ നല്ല വിരിപ്പ് വിരിച്ചതു കണ്ട് അവനതിൽ കയറി കിടന്നു. ക്ഷീണിതനായവൻ വേഗം തന്നെ സുഖനിദ്രയായി. വീട്ടുടമ ഇറങ്ങി വന്നു. ഭാര്യയെയും കുട്ടി കൂട്ടി മൂർച്ചയുള്ള ഒരു വെട്ടുകത്തിയുമായി മുറിക്കുള്ളിൽ കടന്നു. ആഞ്ഞൊരു വെട്ട്, തല വേർപ്പെടുത്തി, അടുത്തുള്ള പൊട്ടക്കിണത്തിൽ തള്ളി. ഇതെല്ലാം ഒളിഞ്ഞു നിന്നു കണ്ട അതിഥി നേരം വെളുക്കും മുമ്പേ അവിടം വിട്ടു. നേരെ നാടുവാഴിയുടെ അടുത്തു ചെന്ന് കാര്യങ്ങൾ ധരിപ്പിച്ചു. നാടുവാഴി പരിവാര സമേതം ആ വീട്ടിലെത്തി. അവരിരുവരെയും പിടികൂടി ജഡം പുറത്തെ പിടിച്ചു. പരിശോധിച്ചപ്പോഴാണ് ആ ക്രൂരൻ തൻ്റെ മകനെയാണ് കൊലപ്പെടുത്തിയ കിണറ്റിലിട്ടതെന്ന് ബോധ്യമായത്. നാടുവായി അവരിരുവരെയും കൊലക്കുറ്റത്തിന് ശിക്ഷിച്ചു.
1: യെസ്, അപ്പോ ഇതൊരു ചതിക്ക് കിട്ടിയ പ്രതിഫലമാണ് അല്ലേ? ആളുകളെ ചതിക്കുമ്പോൾ നമ്മൾ ചെയ്തതിന് തിരിച്ച് ഉള്ള പ്രതിഫലം അതുപോലെ തന്നെ അതിനുള്ള കുറ്റൊന്നും കിട്ടി എന്ന് പറയുന്ന സംഗതിയാണ്. ശരി, അപ്പോൾ നേരത്തെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, നാസ് എത്ര തവണ വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ 6 എന്ന് പറഞ്ഞു, ശരിക്കും 5 തവണയാണ്. 5 തവണയാണ് പറയാൻ കാരണം എന്ന് വെച്ചാൽ, കുല്ലാഹുദു ബിറബ്ബിന്നാസ്, അന്നാസ് എന്നത് വന്നത് കുല്ലാഹുദു ബിറബ്ബിന്നാസ്, പിന്നെ ഉള്ളത് മലിക്കിന്നാസ് എന്നുള്ളതാണ്, പിന്നെ ഇലാഹിന്നാസ് എന്നുള്ളതാണ്, പിന്നെ അല്ലത് യുവസുഫി സുദൂരിന്നാസ്, പിന്നെ മിനൽ ജിന്നത്തി വന്നാസ്. 5 തവണ. പക്ഷെ അതിൽ ശ്രദ്ധിക്കേണ്ടത് ഹന്നാസ് എന്ന് വന്ന വാക്കുണ്ട്, അത് കൂട്ടിയിട്ടായിരിക്കും നിങ്ങൾ നാസ് പറഞ്ഞത്. ഹന്നാസും നാസും വ്യത്യാസമുണ്ട്. നോട്ട് ദ പോയിന്റ്. ഹന്നാസ് എന്ന വാക്ക് അത് മറ്റൊന്നാണ്. നാസ് എന്ന അക്ഷരക്രമമാണെങ്കിലും അന്നാസ് എന്നത് മനുഷ്യർ എന്നതല്ല ഹന്നാസ്, അത് വേറൊരു പദമാണ് അല്ലേ? അപ്പൊ ശരി, ഇനി നമ്മള് നേരെ ചോദ്യം. അപ്പൊ ആ ചോദ്യത്തിന്റെ ഉത്തരം, 5 തവണയാണ് നാസ് വന്നത് എന്ന് നേരത്തെ പറഞ്ഞത് ജമീല VP കളിക്കാവായിരുന്നു പറഞ്ഞത്, അത് ചോദിച്ചിരുന്നത്. അപ്പോ ശരി, പിന്നെ നമ്മള് ബഷീറിന്റെ കഥ വായിച്ച് മകൻ വായിച്ചിട്ടുണ്ട്. ഇപ്പോ ഭൂമിയുടെ അവകാശികൾ പറഞ്ഞ ബുക്കുണ്ട്, അതുപോലെ ബഷീറിന്റെ മറ്റൊന്നാണ് എന്താണ് ഈ എന്താ ഓർമ്മയുടെ അറകൾ എന്ന പുസ്തകത്തിൽ സൂറത്തുൽ ഫാത്തിയുടെ ആശയമൊക്കെ കൊണ്ടുവന്നിട്ട് അദ്ദേഹം അങ്ങനത്തെ കുറെ അവസാന സമയത്ത് കുറെ ആ ഒരു തീമിലുള്ള കുറെ പുസ്തകങ്ങൾ രചനകളൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്റെ. പിന്നെ എൻ്റെ ഉപ്പാക്ക് ഒരു ആനുണ്ടായിരുന്നു ബ്രൂക്സ് എന്ന കഥയാണ് വായിച്ചിട്ടുള്ളത്. അത് വായിച്ച് അത് അറിയിച്ചത് റുക്സാന ബാലുശ്ശേരി. പാത്തുമയുടെ ആട് കുറച്ച് വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ ശരി, എനിവേ നമ്മളിനി പോകുന്നത് അടുത്ത ഒരു ഗ്രൂപ്പ് സോങ്. റെഡി അല്ലേ? യെസ്. അപ്പോൾ ശ്രോതാക്കളുടെ പ്രത്യേക കൽപ്പന മാനിച്ചുകൊണ്ട് ഐസയും റീഹയും ഖദീജയും കൂടി ഗ്രൂപ്പ് സോങ്ങിലേക്ക് പ്രവേശിക്കുന്നു. ഏത് പാട്ടാ മക്കളെ?
3: റജബി
1: ഖദീജത്തുങ്കൽ. ഓക്കെ.
3: രജബി ഖദീജത്തുങ്ങൾ കനവാലേറി വന്ന് റഹ്മത്തൊളിവായിലെങ്ങും

0: ഓക്കെ മാഷാല്ലാ. അപ്പോൾ അതും നിങ്ങൾക്ക് സാധ്യമാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് അല്ലേ? പാട്ട് എഴുന്ന രൂപത്തിലൊക്കെ ഉഷാറാക്കിയിട്ടുണ്ട് മാഷാല്ലാ. ചോദ്യോത്തര രൂപത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ബഷീറിൻ്റെ കൃതി ഏത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. യെസ്, നാസ് 6 പ്രാവശ്യം എന്ന് വന്നു. 6 പ്രാവശ്യമല്ല, 5 പ്രാവശ്യം എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ജമീല വി പി കാളിക്കാവൽ. ഗുഡ്, താങ്ക്സ്. അലഹമ്ദുലില്ലാ. നേരത്തെ ഇപ്പോൾ പാട്ട്, യെസ്, അടിപൊളിയായി പാടി. ഒന്നും പറയാനില്ല. കുഞ്ഞുമക്കളെ ബാർക്കല്ലാ ഫീക്കും. ഈ പരിഗണനയ്ക്ക് വലിയൊരു ഗിഫ്റ്റുണ്ട് ജമീല വി പി കളിക്കാവ് പറഞ്ഞത്. നിങ്ങൾ നന്നായിട്ട് അവതരിപ്പിച്ചതിന് നിങ്ങൾക്ക് വലിയൊരു ഗിഫ്റ്റുണ്ട്. ഗിഫ്റ്റ് വരും അല്ലേ? ഇത് നോക്കാം നമുക്ക്. ശരി, ഓക്കെ. അപ്പോൾ ഗ്രൂപ്പ് സോങ് വളരെ മനോഹരമായിരിക്കണം. റുക്സാന ബാനു, റുക്സാന ബാലുശ്ശേരി. യെസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞു വെച്ചെന്ന് വെച്ചാൽ, നമ്മളെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ഇപ്പോൾ എന്തിനാ നമ്മൾ റേഡിയോയിൽ പ്രോഗ്രാമുകളിലൊക്കെ കൂടുതൽ പങ്കെടുക്കുന്നത്? നമ്മുടെ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റാണ്. നമുക്കതിൽ എന്തെങ്കിലും റിവാർഡ് ഉണ്ടെങ്കിലും നമുക്ക് ഓട്ടോമാറ്റിക് നമ്മുടെ സ്കിൽ, അതായത് ഒരു നമുക്കൊരു ഒരു സഭാകമ്പം എന്നൊക്കെ പറയും, സ്റ്റേജ് ഫിയർ അല്ലേ, മൈക്ക് കാണുമ്പോൾ പേടി, കോൺഫിഡൻസ് അല്ലേ അല്ലേ, എന്താ ഐസ, കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനാണ്. അപ്പോൾ കോൺഫിഡൻസ് നമ്മളിപ്പോൾ നമ്മൾ കാണാത്ത ചില ആളുകൾക്കൊക്കെ മൈക്ക് കാണുമ്പോൾ തന്നെ പേടിയായിരിക്കും. പക്ഷെ അതെങ്ങനെയാ പേടി മാറ്റുക? മൈക്ക് കണ്ട് കണ്ട് തന്നെ. സ്റ്റേജ് ഫിയർ എങ്ങനെ മാറ്റുക? വീട്ടിലിരുന്ന് മാറ്റാൻ പറ്റുമോ? സ്റ്റേജിൽ കയറിയിട്ട് തന്നെയാണ് അല്ലേ. എന്തിനെയാണോ നമ്മൾ പേടിക്കുന്നത് അതുമായിട്ട് കണക്ട് ചെയ്താലാണ് ആ പേടി മാറുക. ഇപ്പം നമുക്ക് സംസാരിക്കുന്ന ഒരാൾക്ക് പേടിയാണെങ്കിൽ സംസാരിച്ചിട്ട് പേടി മാറ്റണം അല്ലേ. ഒരാൾക്ക് തെറ്റിപ്പോകുന്നുള്ള ഭയമുള്ള ഒരാൾക്ക്, ഏയ് ഞാൻ എഴുത്ത് എനിക്ക് ഭയങ്കര പ്രശ്നമാണ്, എഴുതിയാൽ തെറ്റുന്നുള്ള പേടി, അയാൾ എഴുതന്നെ പറ്റുള്ളൂ. അപ്പം തെറ്റ് പറ്റിയിട്ടാണ് അയാൾക്ക് എന്ത് ചെയ്യേണ്ടത്, ശരിയാവേണ്ടത്. ഒരു കുട്ടി എങ്ങനെ നടക്കാൻ പഠിക്കുന്നത്? നടന്നിട്ട് നടക്കും. ഫസ്റ്റ് തന്നെ കുട്ടി നേരെ നടക്കലല്ലല്ലോ അല്ലേ. പക്ഷെ നടക്കും. നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? വീഴും. അപ്പൊ ഒരുപാട് വീഴ്ചകളിൽ നിന്നാണ് നമ്മളൊക്കെ, ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു കുട്ടിയായിരുന്നു, ഒരുപാട് തവണ വീണ് മുട്ടുപൊട്ടി കാല് പൊട്ടി വേദനിച്ച് നൊന്തുപോയി ഉമ്മ എടുത്ത് അങ്ങനെ കുറേ കരഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ നടത്താൻ റെഡി ചെയ്ത് അല്ലേ? ആണ്, തീർച്ചയായിട്ടും ആണ്. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. നമ്മൾ റിയാ, അങ്ങനെ ഇനി എന്തൊക്കെ സ്കില്ല് നമുക്ക് കിട്ടണോ ആ സ്കില്ല് അല്ലേ മോളെ നൗറിൻ, നമുക്ക് കിട്ടേണ്ട സ്കില്ലുകളിലൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അത് ആർജിച്ചെടുക്കണം. അതിന് നമുക്ക് നമ്മുടെ ഈ ഓർഗനൈസേഷൻ്റെ പ്രത്യേകത വെച്ചാൽ കുട്ടികൾക്ക് ഒരു ഓപ്പൺ ചാൻസ് ആണ്. റേഡിയോ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ, ഇപ്പം ചൈനയിൽ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഇപ്പോൾ ജോയിൻ ചെയ്യാം എല്ലാ ദിവസവും വൈകുന്നേരം. നിങ്ങൾ ഗ്രീൻ വാലിന്ന് പോയി, നിങ്ങൾ ഗ്രീൻ വാലിന്ന് പോയിട്ട് നിങ്ങൾ ഇവിടെ നാട്ടിലായി, അപ്പം നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഫോണും ആ അപ്പോൾ ഫോണിൽ ഇങ്ങനെ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ട ഒന്നാണ് പീസ് റേഡിയോ. അപ്പോൾ റേഡിയോ കാണുമ്പോൾ ഇന്ന് 5 മണി ആനായില്ലേ, ഞാനൊരു പാട്ട് പാടിയിട്ടെ, അപ്പം നിങ്ങൾ പാട്ട് വരും. ആ അതിൻ്റെ അവസരമുണ്ട്. അതാണ് 85 90 745 845 നമ്പർ. പക്ഷെ ഇപ്പം അതിൽ നമ്മളത് നിങ്ങൾ കുറേ ആളുകളിലുണ്ട്, ആളുകൾ വല്ലാതെ വോയിസ് അയക്കുന്നില്ലെന്ന് മാത്രം. ഇനി നമ്മൾ ഓരോ മദ്രസകളിലും കുട്ടികൾക്കൊക്കെ അങ്ങനെ ഉണ്ടാവും. വീട്ടിലിരിക്കുമ്പോൾ വെറുതെ ഇനി ഇരുന്നിട്ടൊരു പാട്ട് പാടി, അപ്പം തന്നെ ഉണ്ടാവും റേഡിയോയിൽ, ദാ കണ്ണൂരിൽ നിന്നും ഖദീജ അല്ലെങ്കിൽ ഫാത്തിമ അവർ പാട്ട് പാടി നമ്മൾ കേൾക്കുന്നു റേഡിയോയിൽ. നമ്മളെ ഫ്രണ്ട്സിനും ബാക്കിയുള്ളവർക്കൊക്കെ അത് പറഞ്ഞു കൊടുക്കാൻ കേൾപ്പിക്കാം. ഇങ്ങനൊരു ചാൻസ് വേറെ എവിടെയുള്ളത് ഇല്ല. വേറെ വലിയ വലിയ ഈ സ്റ്റുഡിയോ ഉണ്ടല്ലോ നിങ്ങൾ, ഇങ്ങനത്തെ വലിയൊരു സെറ്റപ്പ് സ്റ്റുഡിയോയിൽ ഒരു കുട്ടിക്ക് പോയിരിക്കണമെങ്കിൽ ആദ്യം എന്തൊക്കെ എലിമിനേഷൻ റൗണ്ട്, ആ റൗണ്ട് എന്നൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് അവർക്ക് ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ തന്നെ പറ്റുള്ളൂ. അതിന് എത്ര ആളെ കൈയും കാലും പിടിക്കണം? ഒരു ഉമ്മാരൊക്കെ നിങ്ങൾ കണ്ടല്ലോ ചാനലിൻ്റെ ഒക്കെ പ്രോഗ്രാമിൽ, ഉമ്മാർ കുട്ടികളും കൊണ്ട് നടന്നിട്ട് കെഞ്ചി നടന്നിട്ടൊക്കെ ഒരു പ്രോഗ്രാം അവസരം കിട്ടുന്നത്. നമ്മളെ കുട്ടികൾക്ക് എന്തുണ്ട്? നമ്മൾ അങ്ങനത്തെ ഇതൊന്നുമില്ല. എന്തെങ്കിലും ഒരു ചെറിയ കഴിവുണ്ടോ, ഓൾക്ക് വെൽക്കം, ഓൾ വെൽക്കം. അവർക്ക് അത് മാത്രമല്ല, അവർക്ക് അങ്ങോട്ട് സമ്മാനം കൊടുക്കും. അതാണ് നമ്മുടെ ഒരു ഒരു പ്രത്യേകത, മനസ്സിലായില്ലേ? അപ്പം ആ സമ്മാനം നമ്മൾ കുട്ടികളോടൊക്കെ അത് പറഞ്ഞു കൊടുക്കണം. ശരി, ഇൻഷാല്ലാ. അപ്പം നമ്മൾ ഇന്നത്തെ നൗറിൻ, എന്തെങ്കിലും കുഞ്ഞു പാട്ട് എന്തെങ്കിലും അവതരിപ്പിക്കാണ്ടോ? ഇല്ല, സമയമല്ല, അതുകൊണ്ടില്ല അല്ലേ. നൈസായിട്ട് പോളില്ലാന്ന് പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ സമയമില്ല നമുക്ക്. സമയം 5 മണി കഴിഞ്ഞ് 56 മിനിറ്റായി. ഇനി സമയമില്ല. എന്നും എൻ്റെ ദുആ ഉണ്ടായിരിക്കും ട്ടോ മക്കളെ, അതാണ് ഗിഫ്റ്റ്. റബ്ബ് അനുഗ്രഹിക്കട്ടെ ജമീല വി പി കളിക്കാവ്. അല്ല, അപ്പം നിങ്ങൾക്ക് പിന്നെ നേരിട്ട് നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ അവർ ഞങ്ങൾക്ക് ഗിഫ്റ്റ് തരുമായിരുന്നു. അപ്പം അതിന് വഴിയില്ലല്ലോ. അപ്പോൾ പ്രാർത്ഥനയാണ് ഏറ്റവും വലുത്, എപ്പോഴും തരാൻ പറ്റും അല്ലേ. സെഫിയ അടപ്പാൾ പറഞ്ഞത്തെ ഈവനിങ് ലൈവ് മക്കൾ തൂക്കി കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ, മഷാല്ലാ മഷാല്ലാ, നല്ലവണ്ണം പാടിയിട്ടുണ്ട്, ഉഷാറായി. ജലീഷ ഫൈസൽ ഇതാരാണ്? ജലീഷ ഫൈസൽ ആരാണ്?
1: ആ,
0: ഉമ്മയാണ് അല്ലേ. ശരി, മഷാല്ലാ. അപ്പോൾ ഉമ്മ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. ശരി, അപ്പോൾ നമുക്കിനി മറ്റൊരു ദിവസം ഇനി കൂടുതൽ വൈബായിട്ട് കൂടുതൽ മനോഹരമായ പ്രോഗ്രാമുകളുമായിട്ട് നമുക്ക് വരണം അല്ലേ. അപ്പം ആരൊക്കെ എന്തുണ്ടായിരുന്നത് പറഞ്ഞോളൂ ഇന്നത്തെ ലൈവിൽ.
2: നൗറീൻ എം,
1: ഖദീജ ഫൈസൽ,
2: ഐശ്വര്യ,
0: പിന്നെ ഐശ്വര്യ, അടുത്താള്
3: ഐസ അബ്ദുറഹ്മാൻ.
0: ഐസ അബ്ദുറഹ്മാൻ നമ്മളായിരുന്നു. അപ്പം ഇൻഷാല്ലാ നമ്മൾ ഇന്നത്തെ ലൈവ് അവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റു ദിവസം നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: സ്വരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും നമ്മളെ സ്ലോട്ടിൽ സ്വരമുണ്ട്. ഓക്കെ, നമ്മൾ നേരെ സ്വരം
1: കേൾക്കില്ല.
0: ഇല്ലല്ലല്ല, സ്വരം കേട്ടില്ല ഒരിക്കലും, അത് അവസാനിക്കുന്നില്ല. ഇൻഷാ അള്ളാ നമ്മൾ നല്ലൊരു ഗാനത്തിലേക്ക്.

0: മാഷാല്ലാ, നല്ലൊരു ഗാനമാണ് കേട്ടത്. ശ്രോതാക്കൾ ഒന്ന് ഒന്നുകൂടെ ഉണർന്നിരിക്കണം. നമ്മൾ നേരത്തെ എപ്പോഴാണെങ്കിൽ നമ്മൾ സ്വരം കേൾക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് അടുത്ത സ്വരം കേൾക്കുന്നത് ഇന്ന ആൾ ആലപിച്ച ഗാനമാണ് എന്ന്. നമ്മളത് തുടക്കത്തിൽ പറയാതിരിക്കാൻ കാരണം എന്താ പറയുക, ഇതിൽ വേണമെങ്കിൽ ശ്രോതാക്കൾക്ക് ഗസ് ചെയ്യാം. വേണമെങ്കിൽ ഇപ്പം ഒന്ന് രണ്ടാൾക്കാരൊക്കെ ശബ്ദം കേട്ടപ്പോൾ തന്നെ പരിചയമുള്ള ശബ്ദമാണെങ്കിൽ നിങ്ങൾക്ക് അതെന്ത് ചെയ്യാം, കമൻറ്റിൽ വരാം,
1: കമൻറ്റ് ചെയ്യാം.
0: ഇനി അതല്ല, കമൻറ്റ് തീർച്ചയായിട്ടും വരുന്ന ആരൊക്കെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയണം. അപ്പം ശ്രോതാക്കളെ, ഇത് ഇന്ന് നമ്മുടെ ഗാനം ആലപിച്ചത് ഈ ഒരു മധുര ശബ്ദത്തിൻ്റെ ഉടമ നമ്മുടെ ടെക്നിക്കൽ വിങ്ങിലെ സജീവ സാന്നിധ്യമായ ഷിഹാബ് മണ്ണാർക്കാടാണ്. നമ്മുടെ പീസ് റേഡിയോ വർഷങ്ങളായി നമ്മോടൊപ്പം ഉള്ള സ്റ്റാഫാണ്. അപ്പോൾ എന്തായാലും ആരൊക്കെ ഷിഹാബിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ടാണ് ഇനി ഷിഹാബിന് അടുത്ത ചാൻസ് കൊടുക്കുക. മനസ്സിലായല്ലോ.
1: അപ്പം സ്റ്റാർ വാല്യൂ നോക്കല്ലേ?
0: അതെ അതെ അതെ, സ്റ്റാർ വാല്യൂ നോക്കിയതിന് ശേഷമാണ് അടുത്ത ചാൻസിൽ ഇനി ഷിഹാബിൻ്റെ ഗാനം നമ്മൾ സ്വരത്തിൽ കേൾപ്പിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം ഇത് ആലപിക്കുന്നത് ഷിഹാബാണ് എന്ന് പറയാതിരിക്കാനുള്ള കാരണം, ആരെങ്കിലുമൊക്കെ ഇത് ചോദിക്കുമല്ലോ, ഷിഹാബാണോ എന്ന് ചോദിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ്. ഇനി ഇപ്പോൾ അറിയിച്ചു കഴിഞ്ഞു. ഇനി ഷിഹാബിന് ആരൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അറിയിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്.
2: പീസ് റേഡിയോ ഓർമ്മ, ഓർമ്മകളുടെ തീരത്ത് എന്ന വിഖ്യാത ഗ്രന്ഥത്തിൽ നിന്നും ഏതാനും ഭാഗങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിൽ ചർച്ച ചെയ്തുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നത് മുബാറക് ബിൻ ഉമർ, ഒപ്പം ജാബിർ ചാലിയം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമാ ബഅദ്. പി വി മുഹമ്മദ് മൗലവി പുളിക്കൽ ആയിരുന്നു ഈ വാദപ്രതിവാദത്തിൻ്റെ അനൗൺസർ. അറബി, ഇംഗ്ലീഷ്, ഉറുദു, മലയാളം തുടങ്ങിയ ഭാഷകളിൽ സാഹിത്യ നിപുണനും അറബിക്കവിയുമായിരുന്ന പി വി മുഹമ്മദ് മൗലവി എൻ്റെ ഒരു ആത്മസുഹൃത്തായിരുന്നു. ഇംഗ്ലീഷിലും ഉറുദുവിലും പി വിക്കുണ്ടായിരുന്ന കഴിവ് ആസ്വദിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. രണ്ടു ഭാഷകളും എനിക്ക് വശമില്ലാത്തതാണ്. എന്നാൽ അതറിയുന്നവർ പി വിയുടെ കഴിവ് വർണ്ണിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഉയരം കുറഞ്ഞയാളാണ് പി വി. അതുകൊണ്ട് ഒരു വീഞ്ഞപ്പെട്ടിയുടെ മുകളിൽ കയറി നിന്നാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞിരുന്നത്. മുസ്ലിയാർ വിഷയസംബന്ധമായി ഹാജരാക്കുന്ന ഓരോ രേഖയെക്കുറിച്ചും വാദങ്ങളും ചർച്ചയും കഴിഞ്ഞ ശേഷം പി വി ഇപ്രകാരം ഉറക്കെ വിളിച്ചു പറയും: ഉമർ റളിയല്ലാഹു അൻഹു തറാവീഹി 20 റക്കായത്ത് നടപ്പിൽ വരുത്തിയെന്ന് വാദിച്ചുകൊണ്ട് സുന്നികളുടെ വക്താവ് കെ പി എ മൊയ്തീൻകുട്ടി മുസ്ലിയാർ മുന്നോട്ട് വെച്ച ഇന്ന ഈ ഉദ്ധരണിയെക്കുറിച്ച് സലഫി ഭാഗത്തു നിന്നും എ അലൂ മൗലവി നിരത്തിയ ഇന്ന ഇന്ന അപര്യാപ്തകൾ മുസ്ലിയാർ അംഗീകരിക്കുകയും അദ്ദേഹം കൊണ്ടുവന്ന രേഖ പിൻവലിക്കുകയും ചെയ്തിരിക്കുന്നു. ഒറ്റ വാചകത്തിൽ അന്നത്തെ ഏറ്റവും നല്ല ഭാഷയിലാണ് അനൗൺസ്മെൻറ്റ് നടക്കുന്നത്. സുന്നികൾ പരാജയപ്പെട്ടു, മാനക്കേടിലായി. ഉമർ റളിയല്ലാഹു അൻഹു തറാവീഹ് 20 റക്കഅത്ത് നടപ്പിൽ വരുത്തിയിട്ടില്ലെന്ന സലഫികളുടെ വാദം സുതരാം തെളിഞ്ഞു. യോഗം പിരിഞ്ഞു. ഈ പരാജയ വാർത്ത ക്രമേണ മലബാറിലെ പ്രദേശങ്ങളിലേക്ക് പരന്നു. ഇന്നത്തെ പോലെ നിമിഷങ്ങൾ കൊണ്ട് ലോകമാകെ വാർത്തകളിലെത്തുന്ന സംവിധാനം അന്നില്ലല്ലോ. ഈ വിവരങ്ങൾ അരീക്കോട് വെച്ചാണ് ഞാൻ അറിയുന്നത്. കെ എം മൗലവിയും ഞാനും മഞ്ചേരിയിൽ നിന്നും കാൽനടയായി അരീക്കോടെത്തി. കാസശ്വാസത്തിൻ്റെ അസുഖത്തിൽ കഴിയുന്ന എൻ വി അബ്ദുസലാം മൗലവിയെ കാണാനുള്ള യാത്രയായിരുന്നു അത്. കൂടാതെ കെ സി അബൂബക്കർ മൗലവിയുടെ നാടായ ഉഗ്രപുരത്ത് ഒരു മദ്രസ ആരംഭിക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനായോഗവുമുണ്ട്. ഈ രണ്ട് മഹത്തുക്കളെയും അന്നാണ് ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത്. കെ സി അന്ന് തെറിക്കുന്ന യുവത്വത്തിലാണ്. ചിന്തോദ്ദീപകമായ ഫലിതങ്ങൾ പൊട്ടിക്കുന്നതിൽ അന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ അതിസാമീർത്ഥ്യം ഞാൻ അനുഭവിച്ചറിഞ്ഞു. തൻ്റെ നാട്ടുകാരുടെ അറിവില്ലായ്മയെ ഒരു ഫലിതമയമായ ഉദാഹരണത്തിലൂടെ കെ സി അവതരിപ്പിച്ചപ്പോൾ ആ സദസ് ശരിക്കും ചിരിച്ചാസ്വദിച്ചു. കേട്ടോളൂ, ഒരു ചാരുകസേരക്ക് തുണിയിടാൻ ഒരാളെ ഏൽപ്പിച്ചു. അയാൾ വടി ആദ്യം തുണിയുടെ തുളയിൽ കയറ്റി, ശേഷം ചാരുകസേലയുടെ വിടവിൽ അത് ഉറപ്പിക്കാൻ തിരിച്ചും മറിച്ചും ശ്രമിക്കുന്ന ദയനീയമായ രംഗം കെ സി അവതരിപ്പിച്ചപ്പോൾ ആ രംഗം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. എന്നിട്ട് പറയുകയാണ്, എൻ്റെ നാട്ടിലെ ആളുകളുടെ അവസ്ഥ ഇതാണ്. ഈ കമ്മിറ്റി യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൊടിയത്തൂർ വാദപ്രതിവാദം കഴിഞ്ഞ് 6 മൈൽ ദൂരം നടന്ന് എ അലവി മൗലവി അവിടെ വന്നു. അദ്ദേഹത്തിൽ നിന്നാണ് ഞങ്ങൾ വിവരങ്ങൾ അറിഞ്ഞത്. പി വി മുഹമ്മദ് മൗലവി അകാലത്തിൽ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു. ആദ്യം ദുനിയാവിൽ തന്നെ, പിന്നീട് ദുനിയാവിൽ നിന്നു. ഇന്ത്യാ വിഭജനകാലത്ത് അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോയി. പ്രിയപ്പെട്ടവരെയും പ്രിയപ്പെട്ട പ്രസ്ഥാനത്തെയും വിട്ട് അങ്ങനെ പോകാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ചേതോവികാരം എന്തെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. പാകിസ്ഥാനിലേക്കുള്ള യാത്രാമധ്യേ അദ്ദേഹം തീവണ്ടിയിലിരുന്ന് തന്റെ വേർപാടിന്റെ ദുഃഖം ചാലിച്ചെഴുതിയ ഒരു അറബി കവിത ഞങ്ങൾക്ക് അയച്ചു തന്നു. അത് വായിച്ച് ഞാനും കെ കെ എം ജമാലുദ്ദീൻ മൗലവിയും പി വിയുടെ എളാപ്പ ഉബൈദുള്ള മൗലവിയും പൊട്ടിക്കരഞ്ഞു. അത്രക്കും ഹൃദയഭേദകമായിരുന്നു ആ കവിത. ആ കവിത വളരെ പ്രസിദ്ധമായി തീരുകയും പിൽക്കാലത്ത് സ്കൂൾ പാഠപുസ്തകത്തിൽ അതുൾപ്പെടുത്തുകയും ചെയ്തതായി അറിഞ്ഞു.
4: ഊരൂർ വാദപ്രതിവാദം. കൊടിയത്തൂർ വാദപ്രതിവാദത്തിന് മുമ്പാണ് ഈ സംഭവം. യാതൊരു മുൻകൈയും എടുക്കാതെ തന്നെ എല്ലാ കാലത്തും സലഫികൾ വാദപ്രതിവാദ രംഗത്തേക്ക് വലിച്ചിഴക്കപ്പെടുകയായിരുന്നു. നിരന്തരമായ വെല്ലുവിളികളും ആക്ഷേപങ്ങളും കേട്ടില്ലെന്ന് നടിക്കുമ്പോൾ ജനങ്ങൾക്ക് നമ്മുടെ മേൽ ഒരു മതിപ്പില്ലായ്മക്ക് കാരണമാകും. തെളിവുകളുടെ പിൻബലമില്ലാത്തതുകൊണ്ടാണ് വെല്ലുവിളി സ്വീകരിക്കാൻ മടിക്കുന്നതെന്ന് മറുഭാഗം പ്രചരിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ വാദഗതികൾ ജനമധ്യേ തെളിയിക്കാൻ നിർബന്ധിതമാകും. വാക്സാമർത്ഥ്യം ഇതിൻ്റെ മുഖ്യ ഘടകമാണ്. എതിരാളികളുടെ കുതന്ത്രങ്ങൾ മുമ്പേ കണ്ട് അതിനെതിരിൽ അസ്ത്രങ്ങൾ പായിക്കാനുള്ള വൈഭവവും ആവശ്യമത്രേ. ഈ നിലയിൽ അരങ്ങൊരുങ്ങിയതാണ് പൂനൂർ വാദപ്രതിവാദവും. സുനികളുടെ പണ്ഡിത വ്യൂഹം തന്നെ എതിർവശത്ത് അണിചേർന്നിട്ടുണ്ട്. കറ്റാനം പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരും പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാരും അവർക്ക് നേതൃത്വം നൽകുന്നവരാണ്. ഇരുവരെക്കുറിച്ചും നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ. മുജാഹിദ് പക്ഷത്ത് നിന്നും MCC അബ്ദുറഹ്മാൻ മൗലവിയുടെ കുശാഗ്ര നേതൃത്വത്തിൽ പ്രഗത്ഭനായ എടവണ്ണ എ അലവി മൗലവിയും രണ്ടു പക്ഷത്തും പ്രധാനികളായ ഒട്ടേറെ പണ്ഡിതന്മാർ വേറെയും ഉണ്ടായിരുന്നു. രണ്ടു മാളികയുടെ മുകൾത്തട്ടിലായി ഇവർ വേറെ സംഘടിച്ചു. അടുത്തടുത്ത കെട്ടിടങ്ങൾ, താഴെ നാനാ പ്രദേശങ്ങളിൽ നിന്നും അത്യാവേശത്തോടെ വന്നെത്തിയ സുന്നികളുടെ പുരുഷാരം. മുജാഹിദുകൾ അന്ന് വളരെ ദുർബലമാണല്ലോ, എങ്കിലും എത്താവുന്നവരൊക്കെ എത്തിയിട്ടുണ്ട്. രാത്രി 9 മണിക്കാണ് രംഗം തുടങ്ങിയത്. മൈക്ക് ഓൺ ചെയ്തുകൊണ്ട് യാതൊരു മുന്നറിയിപ്പും ആമുഖ പ്രസംഗവുമൊന്നുമില്ലാതെ അലവി മൗലവി പെട്ടെന്ന് ചോദ്യമെടുത്തിട്ടു. മുഹയ്യദ്ദീൻ ഷെയ്ഹെ, രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിതുപോലെ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു തേടുകയെന്ന ഇസ്തിഗാസ അനുവദനീയമാണെന്നതിന് ഖുർആനിൽ വല്ല രേഖയുമുണ്ടോ? ഉടനെ മറുഭാഗത്ത് മുസ്ലിയാക്കളുടെ ശബ്ദമുയർന്നു. പക്ഷേ ചോദ്യത്തിനുള്ള മറുപടിയല്ല, ചോദ്യം ഉന്നയിച്ചതിനെ ചോദ്യം ചെയ്യുകയാണ്. ആരു പറഞ്ഞു നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ? നിങ്ങൾക്കതിന് എന്തധികാരം? ആദ്യം മുജാഹിദ് ഭാഗത്തു നിന്നും ചോദ്യം എടുത്തെറിഞ്ഞതിലുള്ള രോഷപ്രകടനം, തടസ്സവാദങ്ങളുടെ ഘോരശബ്ദം. പതിയാണ് പതഞ്ഞു പൊങ്ങിയത്. പതിയുടെ ശബ്ദം അടങ്ങിയതോടെ അലവി മൗലവി തൻ്റെ ചോദ്യം ആവർത്തിക്കുക മാത്രമാണ് ചെയ്തത്. പതിയുടെ ന്യായവാദങ്ങളോ തടസ്സരോക്ഷങ്ങളോ കേട്ടില്ലെന്ന് നടിച്ചുകൊണ്ടുള്ള അലവി മൗലവിയുടെ ചോദ്യാവർത്തനം അവരുടെ ഈർഷ്യത ഇരട്ടിപ്പിച്ചു. അലവി മൗലവിയുടെ പ്രൗഢഗംഭീരമായ ശബ്ദം ഇതിന് മാറ്റുവർദ്ധിപ്പിക്കുകയായിരുന്നു. വീണ്ടും പതിയുടെ അട്ടഹാസം തന്നെ. ചോദ്യം ചോദിച്ചതിനെ ചോദ്യം ചെയ്യുന്ന ഒരു ഘോരപ്രസംഗം. അതിനൊന്നും ഒരു പ്രതികരണവും പ്രകടിപ്പിക്കാതെ അലവി മൗലവി തൻ്റെ ചോദ്യം ആവർത്തിച്ചുകൊണ്ടിരുന്നു. MCCയുടെ വിദഗ്ധമായ തന്ത്രങ്ങളിൽ ഒന്നായിരുന്നു അത്. മറുഭാഗത്ത് ദേഷ്യം ഇരട്ടിക്കുകയാണ്. വീണ്ടും പഴയപടി ചോദ്യം തന്നെ. എതിർഭാഗത്തു നിന്നും അസംബന്ധങ്ങളുടെ ശക്തി ഏറിയേറി വരുന്നു. മുജാഹിദ് കക്ഷി ചോദ്യം ആവർത്തിക്കുകയല്ലാതെ ഒരക്ഷരം പോലും വേറെ ഉരിയാടുന്നില്ല. മുസ്ലിയാക്കൾ കുഴങ്ങി, ബേജാറായി. അലവി മൗലവിയുടെ അക്ഷരസ്ഫുടതയും ആവർത്തന ബാഹുല്യവും മൂലം ചോദ്യത്തിലെ കഴമ്പ് ശ്രോതാക്കളുടെ മനസ്സിൽ വേരുറക്കുകയാണ്. അതിലെ ആശയം ആഴ്ന്നിറങ്ങുകയാണ്. മറുപടി മറുഭാഗത്തു നിന്നും വരുന്നുമില്ല. എന്തെന്തെല്ലാം പ്രകോപനപരമായ വാക്കുകൾ പ്രയോഗിച്ചിട്ടും ഹാലിളകി ആർത്തട്ടഹസിച്ചിട്ടും ശാന്തമായി ചോദ്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുജാഹിദ് പണ്ഡിതന്മാരുടെ ന്യായയുക്തവും തന്ത്രപരവുമായ നീക്കത്തിനു മുന്നിൽ സുന്നി മുസ്ലിയാക്കൾ പരവശരാകുകയായിരുന്നു. സമയം നീങ്ങി. അർദ്ധരാത്രിയും പിന്നിട്ടു. ചോദ്യം നിരന്തരം ഉയർന്നു കേൾക്കുകയാണ്. ജനം ആകാംക്ഷാഭരിതരായി താഴെ തടിച്ചുകൂടി നിൽക്കുന്നു. സമയം പിന്നെയും നീങ്ങി. പുലർച്ചെ 2:30 ജനങ്ങൾ അക്ഷമരായിരിക്കുന്നു. പക്ഷേ മഹാഭൂരിപക്ഷം സുന്നികളായതിനാൽ തങ്ങളുടെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാക്കൾ മുജാഹിദുകളുടെ ചോദ്യത്തിൻ്റെ കുരുക്കിൽ വീണ ദയനീയതയിൽ പരിതപിച്ചുകൊണ്ട് നിശബ്ദരായി തലതാഴ്ത്തുകയാണ്. രണ്ടര മണിയായിട്ടും ചോദ്യത്തിന് യാതൊരു മറുപടിയും നൽകാതെ അനാവശ്യം മാത്രം പറയുന്നതിലുള്ള അനൗചിത്യവും പരാജയബോധവും അവരെ ഒട്ടൊന്നുമല്ല പരിഭ്രാന്തരാക്കിയത്. പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാം.
2: മാഷാല്ലാ, ജസാകുമുല്ലാ ഖൈറൻ. നാം കേട്ടത് പീസ് റേഡിയോ ഓർമ്മ. കെ ഉമർ മൗലവി രചിച്ച ഓർമ്മകളുടെ തീരത്ത് എന്ന വിഖ്യാത ഗ്രന്ഥത്തിൽ നിന്നും പൂന്തൂർ വാദപ്രതിവാദം എന്ന ഭാഗം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് മുബാറക് ബിൻ ഒമർ, ഒപ്പം ജാബിർ ടി കെ.
5: ഡ്രൈവിംഗിലാണോ, അടുക്കളയിലെ തിരക്കിലാണോ, അതോ വിശ്രമവേളയിലും പീസ് റേഡിയോ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ഖുർആൻ പാരായണവും പഠനവും പ്രഭാഷണങ്ങളും നന്മയുടെ ശകലങ്ങളുമായി നിങ്ങളുടെ ഓരോ നിമിഷവും ധന്യമാക്കാൻ പീസ് റേഡിയോ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഈ നല്ല കൂട്ടുകാരനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? പീസ് റേഡിയോയ്ക്കായി നമുക്കും എന്തെങ്കിലും ചെയ്യാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
6: പീസ് റേഡിയോ. Tune to reality.

0: ഒരു സ്ഥലത്ത് ഒരു ധനികനായിട്ടുള്ള ഒരു വ്യക്തിയുണ്ടായിരുന്നു. അദ്ദേഹം വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് അദ്ദേഹം സമ്പാദിച്ചിരുന്നത്, അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിലൂടെയും അതേപോലെ തന്നെ കൃഷിയിലൂടെയും അദ്ദേഹം ധാരാളം ധനം അദ്ദേഹം സമ്പാദിക്കുകയുണ്ടായി. എന്നാൽ അദ്ദേഹം കുറേ വീടുകൾ അതുമൂലമുണ്ടാക്കി, അദ്ദേഹം ഒരുപാട് മക്കൾ, ഏക്കർ കണക്കിന് കൃഷി അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്, അതുപോലെ തന്നെ ഏക്കർ കണക്കിന് പറമ്പുകൾ, സ്ഥലങ്ങളുണ്ട് അദ്ദേഹത്തിന്. അങ്ങനെ ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനായിട്ട് അദ്ദേഹം മാറുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് കൊല്ലങ്ങൾ കഴിയുംതോറും അദ്ദേഹത്തിന് പ്രായം കൂടി വരികയും കച്ചവടത്തിലും കൃഷിയിലൊക്കെ ശ്രദ്ധിക്കാൻ പറ്റാത്ത സാഹചര്യം വരുന്ന സന്ദർഭം ഉണ്ടാവുകയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മക്കൾ ആ കാര്യം മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിലും കൃഷിയിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നു. അങ്ങനെ വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ അദ്ദേഹത്തെ പിടികൂടുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിനൊരു ചിന്ത വരികയാണ്, ഞാൻ അധികം കഴിയാതെ ഈ ലോകത്തിൽ നിന്ന് വിട പറയുമെന്നുള്ള ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ അദ്ദേഹത്തിന് കൂടുതൽ ആ ചിന്തകൾ മൂലം കൂടുതലൊന്നും അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയാത്തൊരവസ്ഥ അദ്ദേഹത്തിന് വരിക. അങ്ങനെ അദ്ദേഹം ഞാൻ ദരിദ്രനാണെന്ന് അദ്ദേഹം ഇങ്ങനെ എപ്പോഴും പിറപുറത്ത് കൊണ്ടിരിക്കുക. അപ്പോൾ മക്കൾ ചോദിക്കുന്നുണ്ട്, അപ്പാ നിങ്ങളെന്താണ് ഈ പറയണത്, നിങ്ങൾ ദരിദ്രനാണെന്നോ, നിങ്ങളാണല്ലോ ഈ വീടും ഈ പറമ്പും ഇതിൻ്റെ ഒക്കെ ഉടമയായിട്ടുള്ള നിങ്ങൾ ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനാണല്ലോ. അങ്ങനെ മക്കൾ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയാണ്. എന്നാൽ അദ്ദേഹം വീണ്ടും ഞാൻ ദരിദ്രനാണ് എന്നിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ മക്കൾ അദ്ദേഹത്തെ വാഹനത്തിലെത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥലങ്ങളും അദ്ദേഹത്തിൻ്റെ പറമ്പുകളും കെട്ടിടങ്ങളും ഒക്കെ കാണിച്ചിട്ട് കൊടുത്തിട്ട് പറയാണ്, ഇതൊക്കെ നിങ്ങളെ സ്വത്താണ്, നിങ്ങളാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ ദരിദ്രനാണെന്ന് വേവലാതിപ്പെടുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴും അദ്ദേഹം വീണ്ടും വീണ്ടും പറയുകയാണ്, ഞാൻ ദരിദ്രനാണെന്ന്. അതോടെ മക്കളാകെ ആശങ്കയിലാവുകയാണ്, എന്താണ് ഇപ്പം ഇങ്ങനെ പറയുന്നത്, ഒരു പിടിയും കിട്ടുന്നില്ല. ഒടുവിൽ നാട്ടിൽ അറിയപ്പെട്ട ഒരു പണ്ഡിതനെ അവർ മക്കൾ സമീപിക്കുകയാണ്. അങ്ങനെ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ പണ്ഡിതൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഉപ്പയുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. അങ്ങനെ പണ്ഡിതൻ മക്കളുടെ കൂടെ ആ ഉപ്പയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോഴും ആ വൃദ്ധൻ പറയുന്നു, ഞാൻ ദരിദ്രനാണ്. അങ്ങനെ പണ്ഡിത് അദ്ദേഹത്തിൻ്റെ അരികിലെത്തി കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചപ്പോൾ പണ്ഡിതൻ മനസ്സിലായി, ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഞാൻ ദരിദ്രനാണ് എന്ന് പറയുന്നത് എന്നതിൻ്റെ കാരണം. അതായത് ഭൗതികമായ സമ്പത്തില്ലാത്ത ദരിദ്രനാണ് താൻ എന്നല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹം നിങ്ങളുടെ മക്കളോട് പറയണം, മരിക്കാറായി, പക്ഷേ പരലോകത്ത് സ്വർഗം ലഭിക്കാൻ ആവശ്യമായ കർമ്മങ്ങളുടെ വിഷയത്തിൽ ഞാനെന്താണ് ദരിദ്രനാണെന്നാണ് അദ്ദേഹം പറയുന്നത് എന്ന് പണ്ഡിതൻ മക്കളോട് പറയാം. ഇഹലോകത്തിന് വേണ്ടി ധാരാളം സമ്പാദിച്ചു, എന്നാൽ പരലോകത്തിന് വേണ്ടി സൽക്കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല, അതാണ് അയാളുടെ സങ്കടം. അങ്ങനെ പണ്ഡിതൻ അദ്ദേഹത്തെ സമാധാനിപ്പിക്കുകയാണ്, അവശേഷിക്കുന്നത് എത്ര കാലമാണെങ്കിലും ചെയ്തു പോയ തെറ്റുകളിൽ പശ്ചാത്തപിക്കുക, സാധുക്കളെ സഹായിക്കുക എന്നുള്ള ചില ഉപദേശങ്ങൾ അദ്ദേഹത്തിന് ഈ പണ്ഡിതൻ നൽകുകയാണ്. ഉടനെ അദ്ദേഹം മക്കളെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഇതുവരെയുള്ള സമ്പത്തിൻ്റെ സക്കാത്ത് കണക്കെടുത്ത് അത് കൊടുക്കാൻ ആവശ്യപ്പെടുകയും സ്ഥലമില്ലാത്ത പാവങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥലങ്ങളിൽ വീട് വെച്ച് കൊടുക്കാൻ ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുകയും ആണ്. അദ്ദേഹം മക്കൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തു. ആണ് അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണ്. കൂട്ടുകാരെ, അല്ലെങ്കിൽ ശ്രോതാക്കളെ, നമ്മുടെ സമയമെന്ന് പറയുന്നത് ഏറെ വിലപ്പെട്ടതാണ്. നന്മകൾ പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമ്മൾ നന്മകൾ മാറ്റി നിർത്തരുത്. പരലോകത്തുള്ള സമ്പാദ്യമെന്ന് പറയുന്നത് അത് നമ്മുടെ സൽക്കർമ്മങ്ങളാണ്. അതിൽ നമ്മൾ ഒരിക്കലും മടി കാണിക്കരുത്.
1: പീസ് റേഡിയോയിൽ അടുത്തതായി ആരോഗ്യ ചിന്തകൾ. മൂക്കിന്റെ പാലത്തിന്റെ വളവ് ചികിത്സിക്കേണ്ടതുണ്ടോ? അവതരണം ഡോക്ടർ അഹ്സനുസമാൻ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിലേക്ക് സ്വാഗതം. മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവ് ചികിത്സിക്കേണ്ടതുണ്ടോ? ഇതാണ് ഇന്നത്തെ വിഷയം. സാധാരണ ആളുകൾ പലപ്പോഴും പറയാറുള്ളൊരു വിഷയമാണ്, എനിക്ക് സ്ഥിരമായി അല്ലെങ്കിൽ വിട്ടുമാറാത്ത ജലദോഷം വരാറുണ്ട്. പണ്ട് എവിടെയോ ഏതോ ഒരു ഡോക്ടറെ അടുത്ത് പോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു മൂക്കിൻ്റെ പാലത്തിന് വളവുണ്ടെന്ന്. ഇതാണോ എൻ്റെ അസുഖത്തിന് കാരണം എന്നുള്ളത് ചോദിക്കാറുണ്ട്. മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവ് യഥാർത്ഥത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 70% ആളുകളിലും മൂക്കിന് പാലത്തിന് വളവുണ്ട് എന്നുള്ളതാണ് കാണാറുള്ളത്. അപ്പോൾ 100 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 70 പേരുടെ മൂക്കിനും വളവുണ്ടാവും. ഈ മൂക്കിൻ്റെ പാലം വളഞ്ഞു എന്ന് വിചാരിച്ച് അതിനെ ചികിത്സിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പലപ്പോഴും മൂക്കിൻ്റെ പാലം വളഞ്ഞതുകൊണ്ട് ആളുകളെ ഒരു പ്രയാസവും ഉണ്ടാക്കാറില്ല, ആളുകൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാറില്ല. എന്നിരുന്നാലും ചില ആളുകൾക്ക് മൂക്കിൻ്റെ പാലത്തിന് വളവ് അത് നല്ല രീതിയിലുള്ള വളവാകുമ്പോൾ ആ ഭാഗത്തിലൂടെ ഉണ്ടാകുന്ന ശ്വാസത്തിന് തടസ്സം നേരിടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 10-15 വയസ്സ് കഴിഞ്ഞാൽ മൂക്കിലൂടെ ആ ശ്വസിക്കുമ്പോൾ ആ ഭാഗം അടഞ്ഞ പോലെയുള്ളൊരു ഫീൽ ഉണ്ടാകും. അത്തരം വ്യക്തികൾക്ക് നമ്മൾ മിക്കവാറും അത് ശരിയാക്കി കൊടുക്കേണ്ടി വരും. അതുപോലെ ചില വ്യക്തികൾക്ക് മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവ് കാരണം സ്ഥിരമായി സൈനസൈറ്റിസ്, മൂക്കിൽ കഫം കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. അപൂർവമായി ചില ആളുകൾക്ക് മൂക്കിൻ്റെ പാലത്തിന് വളവുണ്ടായി, പാലം കൂർത്ത് മൂക്കിൻ്റെ മറ്റ് വശത്തേക്ക് തട്ടി ശക്തമായി ചീറ്റുന്ന സമയത്ത് രക്തം പൊടിയുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മൂക്കിൻ്റെ പാല കൊണ്ട് ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളത് സർജറി ചെയ്ത് ശരിയാക്കേണ്ടതുണ്ടോ. മൂക്കിൻ്റെ പാലം വളവ് കൊണ്ട് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈയൊരു അവസ്ഥയ്ക്ക് ചികിത്സ തേടേണ്ടതില്ല എന്നുള്ളതാണ്. പിന്നെ ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യം, മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവ് കൊണ്ടാണോ എനിക്ക് വിട്ടുമാറാത്ത ജലദോഷം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ജലദോഷം തീരെ മാറാത്തതെന്നുള്ളത്. അതിന് മറുപടിയായി പറയാനുള്ളത്, മിക്കവാറും ഇത്തരം വ്യക്തികൾക്ക് അലർജിയുമായി ബന്ധപ്പെട്ട അസുഖം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അലർജി കൂടി തുമ്മലൊക്കെ കൂടുമ്പോൾ പ്രത്യേകിച്ച് മൂക്കിൻ്റെ പാലത്തിന് വളവുള്ള വ്യക്തികൾക്ക് മൂക്കടപ്പ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അലർജിയെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിനുള്ള മരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ അവർക്കുള്ള ലക്ഷണങ്ങൾ മാറാറുണ്ട്. അല്ലാതെ മൂക്കിൻ്റെ പാലവും അലർജിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാ, പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ. മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവിന് ചികിത്സിക്കേണ്ടതുണ്ടോ എന്ന വിഷയത്തിൽ ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ അഹ്സനുസമാൻ.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ദൈവിക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ഇൻസൈറ്റിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് ഇൻസൈറ്റുമായി നമുക്കൊപ്പം ചേരുന്നത് ഷംജാസ് കെ അബ്ബാസ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വല ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ, ഇൻസൈറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രാർത്ഥനയെക്കുറിച്ചാണ്. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ മനസ്സിൽ വരുന്ന വ്യത്യസ്തമായ ചിത്രങ്ങളുണ്ട്. പള്ളിയിൽ ഒറ്റയ്ക്കിരുന്ന് കൈയുയർത്തുന്ന ആളുകളെക്കുറിച്ചും മുസല്ലയിലെ സുന്ദരമായ കാഴ്ചകളെക്കുറിച്ചുമെല്ലാം നമ്മുടെ മനസ്സിൽ ചില ചിത്രങ്ങൾ പതിയുന്നുണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്ക് പ്രാർത്ഥനയുടെ ഗൗരവവും അതിൻ്റെ ആഴവുമെല്ലാം ചർച്ച ചെയ്യുകയാണ് ഇന്ന് ഇൻസൈറ്റ്. പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ ആമുഖമായി ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. അതിൽ ഏറ്റവും ആദ്യത്തേത്, പ്രാർത്ഥന എന്ന് പറയുന്നത് അർത്ഥിക്കുക എന്നതാണല്ലോ. അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നതെല്ലാം. അള്ളാഹുവോടുള്ള പ്രാർത്ഥന മാത്രമാണ് ഇസ്ലാം അനുവദിച്ചിട്ടുള്ളതും. പ്രാർത്ഥന എന്ന് പറയുന്നത്, ദുആ എന്ന് പറയുന്നത് അത് ഇബാദത്താണ് എന്നതാണ്. അദ്വാദ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന എന്ന് പറയുന്നത് ജീവിതത്തിലുടനീളം അള്ളാഹുവിനോട് മാത്രമായിരിക്കണമെന്നുള്ളത് നമ്മൾ ഉറച്ച് വിശ്വസിക്കേണ്ടതാണ്. നമ്മൾ പ്രാർത്ഥനയിൽ പാലിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ ഗൗരവമുള്ള ചിന്തയാണ്. അതിനാണ് യഥാർത്ഥത്തിൽ തൗഹീദ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് പ്രാർത്ഥനയുടെ വിഷയത്തിൽ ആളുകൾ വഴിതെറ്റിപ്പോവാറുള്ളത് ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ നിമിഷങ്ങളിലാണ്. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ എന്ന് പറയുന്ന ആളുകൾ തന്നെയും പലപ്പോഴും ജീവിതത്തിൽ വ്യത്യസ്തമായ പ്രതിസന്ധികളിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ട് തെറ്റായ രീതിയിൽ തൗഹീദിൽ നിന്ന് വിരുദ്ധമായ ശിർക്കിലേക്ക് കടന്നു ചെല്ലുന്ന നമ്മൾ കാണുന്നുണ്ട്. മക്ക മുശ്രിക്കുകളെ കുറിച്ച് പരിശോധിക്കുമ്പോഴും കാണാൻ സാധിക്കുന്നത് സീസണലായ തൗഹീദിനെ കുറിച്ചാണ് അല്ലേ. അവർ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ അവർ ബുദ്ധിമുട്ട് ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവർ തൗഹീദിലേക്ക് വരുന്നു, അവർ അള്ളാഹുലേക്ക് വരുന്നു. എന്നാൽ കരയിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് ലാത്തയും ഉസ്സയും മനാത്തയും എല്ലാം വേണം. അത്തരത്തിലുള്ളൊരു സീസണൽ തൗഹീദ് ഇന്ന് നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുമെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്വലാത്ത് നഗർ എന്ന പേരിൽ റമദാനിൽ പോലും നമ്മൾ ഏറെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കേണ്ട രാവുകളിൽ പോലും അത്തരത്തിലുള്ള വേദികളിൽ ക്ഷണിച്ചുകൊണ്ട് ആളുകളെ എത്തിക്കുന്നത് അത്തരം ശിർക്കിയായ ചിന്തകളിലേക്കാണ് എന്നത് നമ്മളേറെ ഗൗരവത്തിൽ വായിക്കേണ്ട ഒരു വായനയാണ് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. സഹോദരങ്ങളെ, പ്രാർത്ഥനയുടെ അടിസ്ഥാനം തന്നെ നിസ്സഹായതയാണ്. നിസ്സഹായതയാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കാത്ത കാര്യങ്ങളിൽ എത്തുമ്പോഴാണ് പലപ്പോഴും മനുഷ്യർ പ്രാർത്ഥനയിലേക്ക് എത്താറുള്ളത്. മുസ്ലിമീങ്ങൾ അത് അങ്ങനെയല്ല നോക്കിക്കാണുന്നത്. അവരുടെ ജീവിതത്തിൽ അവർ എന്ത് കഴിവുള്ളവരാണ് എന്ന് പറഞ്ഞാലും അവസാനം അവർ എത്തിച്ചേരുന്നത് അള്ളാഹുവിൻ്റെ കഴിവിലേക്ക് മാത്രമായിരിക്കും. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ എല്ലാം തികഞ്ഞ്, എല്ലാം പ്ലാൻ ചെയ്ത്, എല്ലാം ഉറപ്പിച്ച് മുന്നോട്ട് പോകുമ്പോഴും ഇൻഷാ അള്ളാഹ് അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമെന്ന് ഒരു മുസ്ലിം പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിസ്സഹായമായ ഒരു ജീവിതത്തെക്കുറിച്ചുള്ളൊരു ചർച്ച പ്രാർത്ഥനയ്ക്ക് മുൻപ് നമുക്ക് ആവശ്യമാണ്. സഹോദരങ്ങളെ, ലോകത്ത് ഇന്ന് നമുക്ക് ലഭിക്കുന്ന എല്ലാ പുരോഗമനങ്ങളും എല്ലാ സൗകര്യങ്ങളും പരിശോധിച്ചു കഴിഞ്ഞാലും അതിനെല്ലാം ഒരു പരിധിയും പരിമിതിയും ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും ആളുകൾ ആ പരിധിയെയും പരിമിതിയെയും ഉൾക്കൊള്ളുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ മാത്രമാണ്. അനുഗ്രഹങ്ങളുടെ വിസ്ഫോടനങ്ങൾക്കിടയിൽ അവർ പലപ്പോഴും അത് മറന്നു പോകുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആരോഗ്യമുള്ള സമയത്ത് രോഗങ്ങളുടെ മൂർച്ഛിച്ച രൂപത്തെക്കുറിച്ച് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. രോഗത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിൽ ഡോക്ടർ, ഇനി നമുക്കൊന്നും ചെയ്യാനില്ല, നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആശുപത്രി വരാന്തികളിൽ നിന്നും ഉയരുന്ന ആകാശലോകത്തേക്ക് ഉയരുന്ന ആ പ്രാർത്ഥനയുണ്ടല്ലോ, അതിനുള്ള ഒരു മൂർച്ഛയുണ്ട്. ആ ഒരു പ്രാർത്ഥനാ രൂപമല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിരന്തരം ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട ഒന്നാണ് പ്രാർത്ഥന എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിസ്സഹായമായ ജീവിതത്തിൽ മനുഷ്യൻ എത്തിച്ചേരുന്ന ഏറ്റവും അവസാന

അവിടെയും സൗകര്യങ്ങളുടെ പറുദീസയിലെത്തിയപ്പോൾ അവൻ അള്ളാഹുവിനെ മറന്നിട്ടില്ല, പ്രാർത്ഥനയെ മറന്നിട്ടില്ല. അതുകൊണ്ട് പ്രാർത്ഥന എന്നത് നമ്മളെ സംബന്ധിച്ചാൽ ജീവിതത്തിൻ്റെ ഒരു കൂട്ടായി മാറേണ്ടതുണ്ട് എന്നതാണ് അവിടെ സൂചിപ്പിക്കാനുള്ളത്. വ്യത്യസ്ത സാഹചര്യത്തിൽ പ്രാർത്ഥനകളുണ്ട്. പ്രാർത്ഥനകൾ വ്യത്യസ്തമായ മേഖലകളിൽ ഇടപെടുന്ന ആളുകൾക്ക് വ്യത്യസ്തമായ രീതിയിലായിരിക്കും. സാഹചര്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. എൻ്റെ ആവശ്യമായിരിക്കില്ല മറ്റു പലരുടെയും ആവശ്യം. എൻ്റെ ജീവിത രീതി ആയിരിക്കില്ല മറ്റു പലരുടെയും ജീവിതം. എൻ്റെ ജീവിത സാഹചര്യങ്ങളായിരിക്കില്ല മറ്റു പലരുടെയും സാഹചര്യം. അതുകൊണ്ട് തന്നെ പലപ്പോഴും പ്രാർത്ഥനയെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ആളുകൾ ആ ഒരു വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഉൾക്കൊണ്ടുകൊണ്ടല്ല പ്രാർത്ഥിക്കാറുള്ളത് എന്നത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് പുതിയ കാലത്ത് വ്യത്യസ്തമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ആളുകൾ നേരിടുന്നുണ്ട്. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് ലോകത്ത്. മാനസികാരോഗ്യം എന്നുള്ളത് ഏറെ ഗൗരവത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒന്നാണ്. പുതിയ കാലത്ത് നമ്മുടെ യുവാക്കൾക്കിടയിൽ ഡിപ്രഷനും ആൻസൈറ്റിയും എല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കുള്ള പരിഹാരം എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയിലാണ് എന്നാണ്. എങ്ങനെയാണ് പ്രാർത്ഥന അവിടെ പരിഹാരമായി മാറുന്നത്? ഒരാൾ കടുത്ത നൈരാശ്യത്തിലേക്ക്, കടുത്ത നിരാശയിലേക്ക് അവർ പ്രവേശിക്കപ്പെട്ടാൽ പോലും അള്ളാഹുവിന് അവനെ കരകയറ്റാൻ പറ്റുമെന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ വിശ്വാസം. സഹോദരങ്ങളെ, പറഞ്ഞു വരുന്നത് സാഹചര്യങ്ങൾ അനുസരിച്ച് പ്രാർത്ഥനകളുടെ രൂപങ്ങൾ മാറും. ആശുപത്രി വരാന്തകളിൽ നിന്നും ഉയരുന്ന പ്രാർത്ഥനയല്ല ഒരു മനുഷ്യൻ സാധാരണ ജീവിതത്തിൽ ഉയർത്തുന്ന ഓരോ ദുആകളും ഉദ്ദേശിക്കുന്നത്. മുസല്ലകളിൽ നിന്നുകൊണ്ട് ലോകത്തെ കോടിക്കണക്കിന് ഉമ്മമാർ പ്രാർത്ഥിക്കുന്ന തങ്ങളുടെ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളുടെ മൂർച്ച യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്കാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ സാഹചര്യത്തിലും വ്യത്യസ്തമായ രീതിയിലുള്ള പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രാർത്ഥനകൾക്ക് ഓരോ സാഹചര്യത്തിലും അതിൻ്റെ മൂർച്ചകൾ കൂടിക്കൊണ്ടേയിരിക്കും. ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ അതിൻ്റെ മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കും. അള്ളാഹുവിനോട് താണുകേണ അപേക്ഷിക്കുന്ന പ്രാർത്ഥനകൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടാവാം. പക്ഷേ ആത്മാർത്ഥതയുടെ കാര്യത്തിൽ, നിഷ്കളങ്കതയുടെ കാര്യത്തിൽ, നമ്മൾ ചോദിക്കുന്ന രീതിയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും നമുക്ക് ആ ഒരു വിഷയത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നതാണ് അവിടെ സൂചിപ്പിക്കാണത്. വ്യത്യസ്ത തരത്തിൽ പ്രാർത്ഥനകളുണ്ട്. പ്രാർത്ഥനകൾക്ക് ഒരുപാട് ഇനങ്ങളെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതിൽ മൂന്ന് തരം പ്രാർത്ഥനകൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള കേവലം ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി എന്ന് പറയുന്ന ഒരു രീതിയല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. മറിച്ച് സർവശക്തനായ പരമകാരുണികനായ കരുണാവാരിധിയായ അള്ളാഹുവിനോടാണ് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ട് അതിന് ചില രീതികളും ചില മര്യാദകളും എല്ലാം ഉണ്ട് എന്ന് മതം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് മൂന്ന് തരത്തിൽ പ്രാർത്ഥനയും നമുക്ക് വേർതിരിക്കാം. അതിൽ ഏറ്റവും ആദ്യത്തെ ദിക്റുകളാണ്. ദിക്റുകൾ ദിക്റുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ നിരന്തരമായി ചൊല്ലുന്ന ഒരുപാട് ദിക്റുകളുണ്ട്. ആ ദിക്റുകൾ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അങ്ങനെ പ്രാർത്ഥിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും അള്ളാഹുവിനെ സ്മരിക്കാൻ കൂടിയുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇസ്ലാം പഠിപ്പിക്കുക. അതുകൊണ്ടാണ് ഫദക്കിർ ഇന്ന ദിക്ർ തൻഫഅൽ മുഅ്മിനീൻ എന്നെല്ലാം നമ്മളെ പഠിപ്പിച്ചത്. കാരണം ദിക്റുകൾ മുഅ്മിനീങ്ങൾക്ക് ഉപകാരപ്പെടും. അവർ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കും. ദിക്റുകൾ അള്ളാഹുവിനെ അടുപ്പിച്ചുകൊണ്ടേയിരിക്കും. ദിക്റുകളെക്കുറിച്ച് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ദിക്റ് നമ്മുടെ ജീവിതത്തിൽ വലിയ രീതിയിൽ ആശ്വാസം ലഭിക്കുന്ന ഒന്നായി മാറേണ്ടതുണ്ട്. അതിന് കേവലം ഒരു ഉരുവിടലിനപ്പുറത്തേക്ക് അതിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ടുള്ള അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അവനെ ഏറ്റവും വലിയവനായി കാണുന്ന സുബ്ഹാൻ അല്ലാ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെയും അള്ളാഹുവിൻ്റെ കഴിവിൻ്റെയും വൈഭവത്തെക്കുറിച്ചുള്ള ഒരു പരിശുദ്ധിപ്പെടുത്തലായിരിക്കണം അത്. അൽഹംദുലില്ല എന്ന് പറയുമ്പോൾ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ കൃത്യമായും തൃപ്തിപ്പെട്ടുകൊണ്ട്, അവൻ നൽകിയ അനുഗ്രഹങ്ങളെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ആ അനുഗ്രഹങ്ങളോടുള്ള സ്തുതിയായിരിക്കണം അത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ജീവിതത്തിലൂടെ നീളം തൗഹീദിൽ ഉറച്ചു നിന്നുകൊണ്ട് ഓരോ നിമിഷവും അള്ളാഹുവിനോട് മാത്രമേ എൻ്റെ ആരാധനയും എൻ്റെ സഹായതേട്ടവും ഉണ്ടാവൂ എന്ന ചിന്തയോടു കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയിലെ ദിക്ർ എന്നത് പൂർണ്ണമാവുന്നത്. രണ്ടാമത്തേത് അദ്ദുആ ആണ്. പ്രാർത്ഥന എന്ന് പറയുന്ന നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാണ്. അവിടെയും ചില വ്യത്യസ്തമായ ചിന്തകൾ നമുക്ക് ആവശ്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പലപ്പോഴും പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ചെന്നിരുന്ന അള്ളാഹുവിനോട് കുറേ കാര്യങ്ങൾ ചോദിക്കുകയും അള്ളാഹു കുറേ തരികയും ചെയ്യുന്ന ഒരു രീതിയാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ കുട്ടികളൊക്കെ ചോദിക്കാറുണ്ട്, എന്താണ് ഞാനത് ചോദിച്ചപ്പോൾ റബ്ബ് തന്നില്ലല്ലോ, നിങ്ങൾക്ക് പ്രാർത്ഥനയെല്ലാം കിട്ടാറുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പ്രാർത്ഥനയുടെ അടിസ്ഥാനം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്ന് നമുക്ക് എളുപ്പത്തിൽ പറയാൻ സാധിക്കും. സഹോദരങ്ങളെ, അള്ളാഹു ഭൂമി ലോകത്ത് വെച്ച് ചില വ്യവസ്ഥകളുണ്ട്. അള്ളാഹു ഭൂമി ലോകത്ത് നടപ്പിലാക്കുന്ന ചില വ്യവസ്ഥകളുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രൂപമാണ് പ്രാർത്ഥനയിലെ ഉത്തരം നൽകൽ എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട് وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ فَلْيَسْتَجِيبُوا لِي فَلْيُؤْمِنُوا بِي لَعَلَّهُمْ يَرْشُدُونَ وَإِذَا سَأَلَكَ عِبَادِي عَنِّي قَرِيبٌ فَإِنِّي قَرِيبٌ എൻ്റെ അടിയാറുകൾ ചോദിക്കുന്നു ഞാൻ എവിടെയാണ് എന്ന്. അഞ്ഞി ഖരീബ്, ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് ഉജീബ് ദഅവത്ത ദഅ ദുആ നടത്തുന്ന ഏതൊരുവനും അള്ളാഹു ഉത്തരം നൽകാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, റമദാൻ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ പ്രാർത്ഥന എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു
അനിവാര്യമായ ഘടകമായി മാറേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ കാര്യങ്ങളും ചോദിച്ച് അള്ളാഹുവിനോട് നേടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പലപ്പോഴും പ്രാർത്ഥനയുടെ വിഷയത്തിൽ അത്തരത്തിനൊരു സൂക്ഷ്മത ആളുകൾക്കിടയിൽ കാണുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്.

0: നമ്മൾ നമ്മുടെ കരിയറിന് വേണ്ടി ചോദിച്ചിട്ടുണ്ടോ? നമ്മുടെ മക്കളോട് അത് പഠിപ്പിച്ചിട്ടുണ്ടോ? നമ്മുടെ ജോലിയിൽ നമ്മൾക്ക് വർധനവ് ലഭിക്കാനുള്ള അവനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇണകളിൽ കൺകുളിർമ ലഭിക്കാൻ, മക്കളിൽ കൺകുളിർമ ലഭിക്കാൻ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമുക്ക് രോഗം വരാതിരിക്കാൻ, കടമില്ലാതിരിക്കാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ഒരു ഒഴുക്കൻ മട്ടിലുള്ള ഈ ഒരു പോക്ക് അള്ളാഹു തടയാതിരിക്കാൻ, പരീക്ഷണങ്ങൾ കൊണ്ട് അള്ളാഹു പ്രതിസന്ധികൾ നൽകിക്കൊണ്ട് പരീക്ഷിക്കാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ആ പരീക്ഷണങ്ങൾ നൽകുമ്പോൾ തന്നെ റബ്ബിനെ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് നിൽക്കാൻ നമുക്ക് സാധിക്കണമെന്ന പ്രാർത്ഥനകൾ നടത്തിയിട്ടുണ്ടോ? അള്ളാഹുവിനോട് നമുക്ക് നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ ആളുകൾക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇവിടെ പലപ്പോഴും ആളുകൾ തെറ്റുപറ്റുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ദുആ എന്ന് പറയുന്നത് കേവലം ഒരു അർത്ഥിക്കുക എന്നൊരു രീതിയിൽ കണക്കാക്കുന്നതോട് കൂടി തന്നെ പറ്റുന്ന ഒരു പിഴവെന്ന് പറയുന്നത് പലപ്പോഴും ആളുകൾ വസീയത്ത് നൽകും, പ്രാർത്ഥിക്കണം, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ചിലപ്പോൾ ഹജ്ജിന് പോകുമ്പോൾ ഉംറക്ക് പോകുമ്പോൾ. അത്തരം പ്രാർത്ഥനകളൊക്കെ ഏറ്റെടുത്ത് ആ ഒരു അമാനത്തിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാതെ അത് അങ്ങനെ മറന്നു കളയുന്ന ആളുകളും നമുക്ക് കൂട്ടത്തിലുണ്ട്. പ്രാർത്ഥന എന്നുള്ളത് ഒരു ഉത്തരവാദിത്തമാണ് സഹോദരങ്ങളെ. പ്രാർത്ഥന എന്നത് നമ്മുടെ ഒരു രക്ഷാ കവചമാണ്. പ്രാർത്ഥന എന്നത് നമ്മുടെ ഒരു ധൈര്യമാണ്. അതുകൊണ്ട് പ്രാർത്ഥനയെ ആ ഒരു അർത്ഥത്തിൽ നോക്കിക്കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നതാണ് ദുആഇൻ്റെ ഭാഗത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അതിന് ചില മര്യാദകളുണ്ട്. ഇൻഷാല്ലാ അടുത്തൊരു ഇൻസൈറ്റിൽ നമ്മളത് ചർച്ച ചെയ്യുന്നതായിരിക്കും. മൂന്നാമത്തേത് തൗബ എന്നുള്ളതാണ്. തൗബ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ കടന്നു വരുന്ന തെറ്റുകൾ, ജീവിതത്തിൽ കടന്നു വരുന്ന തിന്മകൾ, അത് പൊറുക്കപ്പെടാൻ വേണ്ടിയുള്ള പ്രാർത്ഥന കൂടിയാണ് തൗബ. എന്നാൽ തൗബ എന്ന് പറയുമ്പോൾ അവിടെ ആശയപരമായി നമ്മൾ ഉൾക്കൊള്ളേണ്ട മറ്റൊരു കാര്യം അത്തൂബ് ഇലല്ലാ, അള്ളാഹുലേക്കുള്ള മടക്കം കൂടിയാണത്. അതുകൊണ്ട് ആ തിന്മകൾ അവിടെ ഇട്ട് എറിഞ്ഞ് നമ്മൾ തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങുകയാണ്. പലപ്പോഴും ഇസ്ലാം നൽകുന്ന ഈ പ്രതീക്ഷയുടെ ഒരു കവാടത്തെ ആളുകൾ ആ ഒരു അർത്ഥത്തിൽ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ലോകത്ത് കോടിക്കണക്കിന് തിന്മകൾ നടത്തുന്ന, അതിൽ ഓരോ ദിവസവും ഈ പറയുന്ന നിമിഷങ്ങളുടെ അടക്കം തിന്മകളുടെ വലിയ വാതായനങ്ങൾ തുറന്ന് അതിൽ വിരാജിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്കും പ്രതീക്ഷയാണ് ഇസ്ലാം. അതുകൊണ്ടാണ് അത്തരം തിന്മകളുടെ നാടുകളിൽ നിന്നും ഇസ്ലാമിൻ്റെ ആശ്ലേഷണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നത്. തിന്മകളുടെ നാടുകൾ എന്നുള്ളത് ഒരു നാടിനെ വിശേഷിപ്പിക്കുന്ന രീതിയല്ല, പക്ഷേ തിന്മകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സകല തിന്മകളെയും തുടക്കക്കാരായി മാറുന്ന പല കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ അവർക്കിടയിലും യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത് ആ ഒരു തിന്മകൾക്കിടയിലും പ്രതീക്ഷ നൽകുന്ന ഇസ്ലാമിനെ ആശ്ലേഷിക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ ഇസ്ലാം നൽകുന്ന ആ ഒരു പ്രതീക്ഷയാണ് തൗബ എന്നുള്ളത്. മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ തെറ്റുകൾക്കും തിന്മകൾക്കും ഇടയിലും തൗബ എന്നുള്ളത് അവന് വലിയ പ്രതീക്ഷയാണ്. നമുക്ക് ജീവിതത്തിൽ തിരുത്താനുള്ള ഒരു ഇറൈസറാണ് തൗബ എന്ന് പറയുന്നത്. തെറ്റുപറ്റിപ്പോയ നമ്മുടെ ജീവിതത്തിനിടയിൽ ഇറൈസർ കൊണ്ടൊന്ന് മായ്ച്ചു കളയാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് തൗബയിലൂടെയാണ്. മറ്റൊരു മതത്തിനും ഈ ഒരു തൗബയുടെ രൂപം കാണാൻ സാധിക്കില്ല. കുമ്പസരിച്ചുകൊണ്ട് പള്ളിയിൽ ചെന്ന് പള്ളിയിൽ അച്ഛനോട് പറയുന്ന ഏറ്റുപറച്ചിലുകൾ ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇല്ലൽ മുജാഹിദീൻ, നിങ്ങൾ നിങ്ങളുടെ തെറ്റുകൾ പുറത്ത് പറയരുത്, ആ തിന്മകൾ പുറത്ത് പറഞ്ഞ അള്ളാഹുവിന് ഇഷ്ടമല്ല എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. അതുകൊണ്ട് അള്ളാഹുവിനോട് ഏറ്റു പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന കൊണ്ട് അവിടെ പഠിപ്പിക്കുന്നതും വിവക്ഷിക്കുന്നതും. അത്തരത്തിൽ തൗബയെയും ദുആയിനെയും ദിക്റിനെയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനാ രീതി നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കേണ്ടതുണ്ട്. അടുത്തൊരു ഇൻസൈറ്റിൽ ഇൻഷാല്ലാ പ്രാർത്ഥനയുടെ അടുത്തൊരു ഘട്ടത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്.
2: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
3: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
4: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
2: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി പീസ് റേഡിയോ, വോയ്സ് ഓഫ് പീസ്. ഇന്നത്തെ വോയ്സ് ഓഫ് പീസിൽ ഗസയിലെ ചോരപ്പണം സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ടി കെ നിഷാദ് സലഫി, ഡോക്ടർ അബ്ദുള്ള ബാസിൽ സി പി, മുഹമ്മദ് ഷമീൽ ടി എന്നിവർ ചേരുന്നു.
5: ഗസയിലെ വംശഹത്യ, അതുമായി ബന്ധപ്പെട്ട വേദനകൾ ഇന്നും ലോകത്തിൻ്റെ ഒരു തീരാനോവായി നമ്മുടെ മനസ്സിലൊക്കെ ഒരു വിങ്ങലായി ഇന്നും നിലനിൽക്കുകയാണ്. അവിടെയാണ് നമ്മൾ ഏറെ ഞെട്ടലോടുകൂടി, ഏറെ സങ്കടത്തോടുകൂടി ഒരു വാർത്ത വായിക്കുന്നത്. ആ ഗസയിലെ വംശഹത്യയുടെ ചോരപ്പാടുകൾക്ക് പിന്നിൽ നമ്മുടെ രാജ്യത്ത് നിന്ന് കയറ്റുമതി ചെയ്ത ആയുധങ്ങൾക്ക് കൂടി പങ്കുണ്ടായിരുന്നു എന്ന വാർത്ത, അതും കുറച്ചൊന്നല്ല, കഴിഞ്ഞ വാർത്ത ശരിയാണെങ്കിൽ 2023 മുതലുള്ളൊരു സമയത്ത് ഏകദേശം ഒരു 3 വർഷം കൊണ്ട് 2500 ഷിപ്മെൻറ്റുകളാണ് ഇവിടെ നിന്ന് ആയുധങ്ങളുമായി ഗസയിലേക്ക് എത്തിയത് എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യ സ്വീകരിച്ചു വരുന്ന ഒരു നിലപാടിനുള്ള ഒരു തിരുത്തായ ഒരു അതിൽ നിന്നുള്ളൊരു വൈരുദ്ധ്യമായി നമ്മളതിനെ വായിക്കേണ്ടി വരില്ല എന്നുള്ള.
6: തീർച്ചയായും ഇന്ത്യ രാജ്യം എന്നുള്ളത് എല്ലാ കാലത്തും നീതിയോടൊപ്പം നിന്ന ഒരു രാജ്യമാണ്. രാജ്യത്തിൻ്റെ ഒരു സ്വതന്ത്രാനന്തര ഇന്ത്യ എടുത്ത് പരിശോധിച്ചാൽ നമുക്കത് കാണാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളിലും അതെ. കോൾഡ് വാർ കാലം മുതൽ ചേരിചേരാ നയം സ്വീകരിച്ച് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു കടന്നുകയറ്റക്കാരുടെയോ അക്രമകാരികളുടെയോ കൂടെ നിൽക്കാത്ത ഒരു പാരമ്പര്യം രാജ്യത്തിനുണ്ട്. ഫലസ്തീനിൻ്റെ കാര്യത്തിലും അതേ നയമാണ് ഇന്ത്യ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. 1947 ഫലസ്തീൻ വിഭജനവാദം, അതിനെ എതിർത്ത് വോട്ട് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റാൻഡ് എടുത്ത ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഏറെക്കാലം ഇസ്രായേലുമായുള്ള യാതൊരുവിധ നയതന്ത്ര ബന്ധവും ഇന്ത്യക്കുണ്ടായിരുന്നില്ല. ഫലസ്തീനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഇസ്രായേൽ കടന്നുകയറ്റത്തിനെതിരായിട്ടുള്ള എല്ലാ ശ്രമങ്ങളുടെയും ഒപ്പം നിന്നിട്ടുണ്ട്. PLO ഫലസ്തീൻ ജനതയുടെ ഔദ്യോഗിക പ്രതിനിധിയായി ആദ്യം അംഗീകരിച്ച അതിൻ്റെ ആദ്യ രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ രാജ്യം എന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും. ഇന്ത്യയിലേക്ക് യാസർ അറഫാത്ത് വന്നിട്ടുണ്ട്. PLO ഇന്ത്യ രാജ്യത്ത് ആദ്യമായി ഓഫീസുകൾ ലോകരാജ്യങ്ങളിൽ തുറക്കപ്പെട്ടപ്പോൾ അത്തരം രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതിൽ നിന്നെല്ലാം മാറിയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ പുതിയ ഗവൺമെൻറ്, മോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള നയവ്യതിയാനങ്ങൾ അല്ലെങ്കിൽ പുതിയ ഒരു നയത്തിലേക്കുള്ള മാറ്റം നമ്മൾ കാണുന്നത്. ഞാൻ പറയുന്നത് ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പുലർത്തിപ്പോന്ന നമ്മുടെ ആ പൂർവകാല നയങ്ങൾക്ക് വിരുദ്ധമായി മഹാത്മാഗാന്ധി മുതലുള്ള കഴിഞ്ഞ 18 തുടർന്നു പോരുന്ന നയങ്ങൾക്ക് വിരുദ്ധമായ നയമാണ് ഈ ഗവൺമെൻറ് സ്വീകരിച്ചതൊന്ന്. രണ്ടാമത്തത് ലോകമനസാക്ഷിക്കെതിരാണിത്. ലോകമനസാക്ഷി ഈ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരാണ്. അതിന് കൂട്ടുനിൽക്കുന്ന രാജ്യങ്ങളിൽ പോലും അതിനെതിരായ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നത് നമ്മൾ കണ്ടു. അമേരിക്കയിലുണ്ടായി, യൂറോപ്യൻ രാജ്യങ്ങളിലെമ്പാടുമുണ്ടായി. നമ്മുടെ രാജ്യമെടുത്ത സ്റ്റാൻഡ് 2500 തവണ ആയുധങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ലോകത്തെ മുഴുവൻ, മാനവികതയ്ക്ക് വേണ്ടി ലോകം മുഴുവൻ ഉയർത്തുന്ന ശബ്ദത്തിനെതിരായ നിലപാടാണ് നമ്മുടെ രാജ്യമെടുത്തത്. മൂന്നാമത്തത് ഒരു സാമാന്യ നീതിക്കെതിരാണ്. ഫലസ്തീനെ ഒരു രാജ്യത്ത് ഒരു ജനവിഭാഗത്തെ ബോധപൂർവം പ്ലാൻ ചെയ്ത് അവരെ കുടിയേറ്റം നടത്തിച്ച് രാജ്യത്തെ വിഭജിച്ച് തീർത്തും അനീതിയോടുകൂടി രാജ്യത്തെ രണ്ടാക്കി വിഭജിച്ചൊരു പുതിയ രാഷ്ട്രത്തെ സ്ഥാപിക്കുമ്പോൾ അതൊരു സാമാന്യ നീതിയാണ്. ആ നീതിക്കെതിരാണ് ലോകത്ത് ഈ പറയുന്ന ബഹളമുണ്ടാക്കുന്ന, നേരത്തെ പറഞ്ഞ പ്രതിഷേധമുണ്ടാക്കുന്ന ആളുകളുടെയൊക്കെ മനസ്സിലതുണ്ട്. അതില്ലെങ്കിലും പിന്നെ എന്താ പറയുക, മിക്കവാറും ആളുകളെല്ലാം അംഗീകരിക്കുന്നൊരു സംഗതിയാണ്. അത് ഒരു ഒരു അനീതിയാണ് അവിടെ നടന്നത്. അതിനെതിരാണ്, ആ അനീതിയോടൊപ്പം നിൽക്കുന്ന സ്റ്റാൻഡാണ് ഇപ്പോൾ ഇന്ത്യ രാജ്യമെടുത്തത്. മറ്റൊന്ന്, പിന്നെ ഈ രാജ്യത്തെ പൗരന്മാർ അവരോട് കാണിക്കുന്ന വഞ്ചനയാണ്. ഇന്ത്യ രാജ്യത്തെ ആളുകൾ ഒന്ന്, ഇതിനനുകൂലിക്കുന്നില്ല, രണ്ട്, എല്ലാവരെയും മറച്ചു വെച്ച് ഒരു രഹസ്യധാരണയുണ്ടാക്കി കാലങ്ങൾക്ക് ശേഷം, രണ്ട് മൂന്ന് വർഷത്തിന് ശേഷം ഇതുവരെ നടന്ന കാര്യങ്ങൾ നമ്മൾ പുറത്തറിയുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങളോട് തന്നെ കാണിക്കുന്ന വലിയ വഞ്ചനയാണ് ഈ ഗവൺമെൻറ് ഈ വിഷയത്തിൽ ചെയ്തത് എന്നാണ് എനിക്കതിൽ പറയാനുള്ളത്.
5: അതെ, ഈ ഗസയിലെ വംശഹത്യയും അധിനിവേശമൊക്കെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് ഒരുപാട് തവണ അതിൻ്റെ നേർക്കാഴ്ചകൾ നമ്മൾ കണ്ടു, വിശകലനം ചെയ്തു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ, ഗസയിലെ സാഹചര്യത്തെ ഡോക്ടർ ബാസൽ എങ്ങനെ വിലയിരുത്തുന്നു?
7: ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ ശരിക്കും, ആ ഒരു ഷിഫ്റ്റ് ശരിക്കും നമുക്ക് ഒറ്റവാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗാന്ധിജിയുടെ ഇന്ത്യയിൽ നിന്നും സവർക്കറുടെ ഇന്ത്യയിലേക്കുള്ള മാറ്റമാണ്. ഗാന്ധിജി പറഞ്ഞത് ഫലസ്തീൻ ഫലസ്തീനികൾക്കുള്ളതാണ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നും സവർക്കറുടെ അല്ലെങ്കിൽ ഒരു ഹിന്ദുത്വ അജണ്ടയുടെ ഒരു ഒരു ആ ഒരു ഷിഫ്റ്റാണ് യഥാർത്ഥത്തിൽ കാണുന്നത്. ഹിന്ദുത്വം എപ്പോഴും ഈ പറഞ്ഞ രൂപത്തിൽ അക്രമികളുടെ കൂടെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു കാഴ്ചപ്പാടിലാണ് ഈ വിഷയത്തിലടക്കം സ്റ്റാൻഡ് എടുത്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ജൂതന്മാരോടുള്ള സ്നേഹമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യമൊന്നുമല്ല, ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്യുന്ന ഹിറ്റ്ലറുടെ കൂടെയായിരുന്നു അന്ന് ഹിന്ദുത്വം, അതേപോലെ തന്നെ പിന്നെ മുസോളിനിയുടെ കൂടെയായിരുന്നു, ഇപ്പോൾ അതേ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്രയേലിൻ്റെ സയനിസ്റ്റുകളുടെ കൂടെയാണ് എന്നുള്ളതാണ് ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു പോളിസി ഷിഫ്റ്റ് തന്നെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുള്ളത്. ഇതൊക്കെ സംഭവിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് ലോകത്ത് അതിനുശേഷം ഈ പറഞ്ഞ ഇസ്രയേലിൻ്റെ അതിക്രൂരമായ ഏറ്റവും പിന്നെ ശക്തമായ രൂപത്തിൽ വംശഹത്യ നടന്ന ആ ഒരു ഒരു ഫേസ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും ഗസ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ മനസ്സിലൊരു ഒരു തീരാ മുറിവായി മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ അതിനുശേഷം ഇറാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യുദ്ധങ്ങൾ കണ്ടു, അതിപ്പോൾ ഒരു ഒരു സീസ് ഫയറിലേക്ക് പോകുന്നു എന്ന് കാണുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ സംഭവിക്കുമ്പോഴും ഗസ അവിടെ തന്നെ കിടക്കുകയാണ്. ഗസയുടെ ഇപ്പോഴത്തെ അവസ്ഥ, നമ്മൾ ആ ഒരു വംശഹത്യയുടെ ഏറ്റവും ശക്തമായ ഫേസിൽ നമ്മളെല്ലാവരും അതിനെക്കുറിച്ച് സ്ഥിരം വാർത്ത കേൾക്കുന്നു, സ്ഥിരം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഇപ്പോഴും ഗസയുടെ ഭൂരിഭാഗം സ്ഥലവും ഇസ്രയേലിൻ്റെ കയ്യിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അവിടെ ഇപ്പോഴും ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ദിവസവും ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ബെൻഗുയിർ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഗസയിൽ ഞങ്ങൾക്ക് നമുക്ക് ഇസ്രയേലിന് കടക്കാൻ സാധിക്കുമെന്ന് ഞാൻ 3 വർഷം മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുമായിരുന്നോ? ഇപ്പോൾ ഇതാ ഗസയിൽ നമ്മളുണ്ട്. ഇനി ഞാൻ പറയുന്നു, ഗസയിൽ നമ്മൾ ജൂത സെറ്റിൽമെൻറ്റുകൾ കൊണ്ടുവരും, ഇതും ഞാൻ പറയുന്ന വാക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, നമ്മളതിന് ഇടയിൽ അമേരിക്കയുടെ കുറേ ഇടപെടൽ കാണുന്നു, കുറേ കരാറുകൾ കാണുന്നു, പിന്നെ ഗസ റീകൺസ്ട്രക്ഷനെ കുറിച്ചുള്ള ചർച്ചകൾ കാണുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ, വംശഹത്യ കഴിഞ്ഞു, ഇനി ഗസക്കാർക്ക് തിരിച്ച് ജീവിതം തിരിച്ചു കിട്ടുന്നു എന്നാണ്. പക്ഷേ ഇത് ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സയണിസമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആ പ്രദേശം മുഴുവൻ അവരുടെ അധീനതയിലാക്കുക എന്നുള്ളതും അതിനപ്പുറത്തേക്കുള്ള ഒരു ആസ്പിറേഷൻ ഉള്ളവരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ആളുകളെ കൊന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഗസയിൽ മാത്രമല്ല, വെസ്റ്റ് ബാങ്ക് ഇപ്പം ഹമാസ് ഇവിടെ പിന്നെ അധികാരം ഒഴിഞ്ഞു, അതേപോലെ തന്നെ ഇസ്രയേൽ ഇവിടുന്ന് ഒഴിഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കംപ്ലീറ്റ്ലി നിരായുധരാവാം എന്നും കഴിഞ്ഞ ദിവസം പറഞ്ഞു. എന്നിട്ടും ഇപ്പോഴും എന്ത് ചെയ്യുകയാണ്, അവിടെ വംശഹത്യയും അല്ലെങ്കിൽ കൊലപാതകങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹമാസ് ഇല്ലാത്ത വെസ്റ്റ് ബാങ്കിലും ദിവസം എന്ന് പറയുന്നത് പോലെ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. വീടുകളിൽ നിന്ന് ആട്ടി ഓടിക്കുന്നു, അതേപോലെ തന്നെ അവരുടെ ഫാം ലാൻഡുകളിൽ നിന്നും അവരെ ഓടിക്കുന്നു, അവരെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 7 October ആ ഒരു ഹമാസ് ചെയ്ത കാര്യങ്ങളോട് നമുക്ക് വിയോജിപ്പുണ്ടെങ്കിൽ കൂടി 7 October ഈ പ്രശ്നം തുടങ്ങുന്നത് എന്നുള്ളത് ഒന്നുകൂടി നമുക്ക് മനസ്സിലാവുന്ന ഒരു ഒരു ഘട്ടമാണിത്. കാരണം ഈ പറഞ്ഞ 7 October ബന്ധപ്പെട്ടുകൊണ്ട് അതിനോട് പ്രതികരിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി ആളുകളെ ഇവിടെ കൊന്നുകഴിഞ്ഞു, എന്നാലെങ്കിലും അവസാനിക്കും അവരുടെ രക്തക്കൊതി എന്ന് നോക്കുമ്പോൾ കഴിയുന്നില്ല. ഇപ്പോഴും വീണ്ടും ആ പ്രദേശത്തിന് വേണ്ടിയും അവിടെയുള്ള ആളുകളുടെ ജീവന് വേണ്ടിയും ദാഹിച്ച് നടക്കുന്ന രക്തക്കൊതിയന്മാരായി ഈ ആളുകൾ മാറുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ കൂടെ ലോകം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെടുന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പം നമ്മളിപ്പം ചരിത്രം വായിക്കുമ്പോൾ ഹിറ്റ്ലർ നടത്തിയ ജൂത വംശഹത്യ, ആ ഒരു സമയത്ത് പല ആളുകളും, അന്ന് ഹിറ്റ്ലർ ഒരു ഭരണാധികാരിയാണ്, പല ഭരണാധികാരികളും ഹിറ്റ്ലറിനോട് ചേർന്ന് നിന്നുകൊണ്ട് അല്ലെങ്കിൽ അവരോട് നയതന്ത്ര ബന്ധത്തിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട്. അവരെ നമ്മൾ ഇന്ന് ചരിത്രത്തിൽ വായിക്കുന്നത് ഒരു വംശഹത്യയുടെ കൂട്ടാളികളായിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത്, കുറച്ച് കാലം കഴിയുമ്പം ഇസ്രയേൽ ഇങ്ങനെ വംശഹത്യ നടത്തിയിരുന്നു എന്നും ഒക്കെ ചരിത്ര പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തപ്പെടുമ്പോൾ നമ്മുടെ രാജ്യവും അല്ലെങ്കിൽ നമ്മളും എടുത്ത സ്റ്റാൻഡും ചരിത്രത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ അവിടെ പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ സ്റ്റാൻഡ് എടുക്കുക എന്നുള്ളത് ഒരു ഘട്ടമാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഇറാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടക്കം നമ്മൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകം എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത് എന്നുള്ളത്. കാരണം നമ്മൾ ഒരുപാട് ഇടക്കിടയ്ക്ക് യുദ്ധവിരാമങ്ങൾ കടന്ന് വീണ്ടും തുടങ്ങുന്നു. അവിടെയൊക്കെ ഇറാൻ ഒരുപാട് പിന്നെ ക്ലോസുകൾ വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇറാൻ വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ക്ലോസ് ആയിരുന്നു ലെബനാനിൽ വെടിനിർത്തുക എന്നുള്ളത്. പക്ഷേ അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയും എവിടെ ഗസ്സയിൽ വെടി ഗസ്സയാണ് അല്ലെങ്കിൽ ഫലസ്തീനാണ് പ്രോബ്ലത്തിൻ്റെ കോർ എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പശ്ചിമേഷ്യയിലെ എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം ഫലസ്തീനാണ് അല്ലെങ്കിൽ ഫലസ്തീനിൽ ഉള്ള അധിനിവേശമാണ് നമ്മൾ പറയുമ്പോഴും ഇറാൻ വെക്കുന്ന ഈ പിന്നെ ക്ലോസുകളിൽ എവിടെ ഗസ്സ എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ നമ്മൾ ഉയർത്തേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ അതായത് വംശഹത്യ നടക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഒരു വേഗ് പിക്ചറാണുള്ളത്. ആരാണ് സംരക്ഷകർ, ആരാണ് ഒറ്റുകാർ എന്നുള്ള ഒരു സംശയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ ശരിക്കും കുറച്ചും കൂടി ക്ലിയർ ആവുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ആരാണ് അതിനുവേണ്ടി വാദിക്കുന്നത് അല്ലെങ്കിൽ അതിനുവേണ്ടി നിലകൊള്ളുന്നത് എന്നുള്ളത് കുറച്ചും കൂടി നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇപ്പം ഇറാനുള്ള ഒരു പിന്നെ അവർക്കുള്ള ഒരു ശക്തി എന്ന് പറയുന്നത് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രത്തോളമാണ് എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായി. ആ ഒരു ശക്തി അവർക്കുണ്ട് എന്നുള്ളത് മനസ്സിലാകുമ്പോഴും ഗസ്സക്ക് വേണ്ടി അത് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇപ്പോൾ പോലും ഒരു യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഉപയോഗിച്ചോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. അതേപോലെ തന്നെ ലോകരാജ്യങ്ങൾ, ഇപ്പം നമ്മൾ ഇന്ത്യ ആംസ് കയറ്റി അയക്കുന്നതിനെക്കുറിച്ച് പറയുമ്പം വേറെ ചില രാജ്യങ്ങൾ, ഇപ്പോൾ സ്പെയിനെ കുറിച്ച് പറയുന്നത് അമേരിക്ക ഇസ്രയേലിൽ അയക്കുന്ന ആയുധങ്ങൾ അടങ്ങുന്ന കപ്പലിനെ പോലും അതൊന്ന് റീഫ്യൂവൽ ചെയ്യാൻ പോലും സമ്മതിക്കാത്ത രാജ്യങ്ങൾ, ആ നിലക്ക് നിലപാടെടുക്കുന്ന രാജ്യങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും ഒരു എന്താ പറയുക, മാനവികതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മനുഷ്യത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ള ഒരു കൃത്യമായ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി അതിനെ വേർതിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്തരം വംശഹത്യകൾ നടക്കുമ്പോൾ അത് ഞങ്ങളുടെ ഫാദർ ലാൻഡാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ അവർ യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ തങ്ങളുടെ പിന്നെ ചരിത്ര പുസ്തകത്തിലേക്ക് തങ്ങളുടെ വക ഒരു രക്തക്കറ രേഖപ്പെടുത്തപ്പെടുകയാണ് എന്നുള്ളതാണ് ആ ഒരു വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. അതിനപ്പുറത്ത് നമ്മൾ വിശ്വാസികൾ എന്ന നിലക്ക് പ്രത്യേകിച്ചും ഗസ്സയിലുള്ള സഹോദരന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ തുടരേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ്. പലപ്പോഴും അത് കഴിഞ്ഞു എന്നുള്ള നിലക്ക് നമ്മൾ പലപ്പോഴും പ്രാർത്ഥനയിൽ വിസ്മരിച്ചു പോകുന്നൊരു കാര്യം മാറ്റിവെച്ചുകൊണ്ട് അവിടെ ഇപ്പോഴും കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ നിരന്തരം അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എയ്ഡ് തടയുന്ന കാര്യങ്ങളടക്കം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനുള്ള ഒരു പരിഹാരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ കുറച്ചുകൂടി നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് ആ വിഷയത്തിൽ. ആ യെസ്, അതടക്കം ഒരു പക്ഷേ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. കാരണം സൗദി അറേബ്യയൊക്കെ വളരെ കൃത്യമായി ഈ വിഷയത്തിൽ നിലപാടെടുക്കുന്നതാണ്. പിന്നെ 1967 ബോർഡർ അനുസരിച്ചുകൊണ്ട് ജെറൂസലേം അടിസ്ഥാനമാക്കിക്കൊണ്ടൊരു ഫലസ്തീൻ രാജ്യം ഉണ്ടാകുന്നത് വരെ ഒരു ബന്ധവുമില്ല എന്ന് പറയുന്ന അത്രയും കൃത്യമായ നിലപാടുകൾ അറബ് രാജ്യങ്ങൾ എടുക്കുമ്പോൾ, പല രാജ്യങ്ങളിലും അങ്ങനെ എടുക്കുമ്പോൾ, ഇന്ത്യ പോലുള്ളൊരു രാജ്യം ഈ വംശഹത്യക്ക് ആയുധം അയക്കുന്നു എന്ന് പറയുമ്പോൾ ആ ബന്ധങ്ങളെ അടക്കം ബാധിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് കൂടി. കാരണം പ്രത്യേകിച്ചും ഇന്ത്യ സൗദി അറേബ്യയൊക്കെ ഒരുപാട് ട്രേഡ് ഡീലുകൾ ഇപ്പോൾ പുതുതായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതടക്കം ബാധിക്കാൻ സാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു ഗ്ലോബൽ സൗത്തിൻ്റെ ലീഡറായി ഇന്ത്യ സ്വയം അവരോധിക്കാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. ആ ഒരു പ്രാധാന്യം ഇന്ത്യക്കുണ്ട് ശരിക്കും. പക്ഷേ ഗ്ലോബൽ സൗത്ത് പലപ്പോഴും ഈ ഫലസ്തീൻ്റെ കൂടെയാണ് അല്ലെങ്കിൽ ഈ ഇസ്രായേലിൻ്റെ വംശഹത്യക്കെതിരാണ്. അപ്പോൾ ആ ഒരു ഇതെന്നൊക്കെ മാറി ഇപ്പോൾ ബ്രിക്സ്, ഇപ്പം അമേരിക്കയുടെ ഡോളർ ആ ഒരു പിന്നെ സമഗ്രാധിപത്യത്തിനെതിരായിട്ട് രൂപീകരിക്കപ്പെട്ട ബ്രിക്സ് പോലെയുള്ള ആ പിന്നെ കൂട്ടായ്മകൾ, അവിടെ നിന്നൊക്കെ അവിടെയുള്ള ചൈനയാകട്ടെ റഷ്യയാകട്ടെ അങ്ങനെയുള്ള മറ്റ് രാജ്യങ്ങളൊക്കെ ഈ വിഷയത്തിൽ കൃത്യമായ അല്ലെങ്കിൽ കൃത്യമായെന്ന് പറയുന്നില്ലെങ്കിലും കുറച്ചൊക്കെ ഒരു നല്ല നിലപാടുകൾ എടുക്കുമ്പോൾ ഇന്ത്യ അവിടെയും എന്ത് ചെയ്യണം, ഒരു കറുത്ത പുള്ളിയായി മാറുന്ന ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ലോങ് ടേമിലുള്ള നയതന്ത്രങ്ങളെ അടക്കം ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന്. ഇനി അതൊക്കെ മാറിയാലും നയതന്ത്രങ്ങൾക്കൊക്കെ അപ്പുറത്ത് അല്ലെങ്കിൽ ട്രേഡുകൾക്കൊക്കെ അപ്പുറത്ത് മാനവികത, ഒരു പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുമ്പോൾ ആ ചോരയിൽ ഒരു പങ്കുണ്ടാവുക എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രശ്നമായിരിക്കണം നമ്മളെ കൂടുതൽ അലട്ടേണ്ടത് എന്നുള്ളതാണ് സൂചിപ്പിക്കുക.
8: മഷാ അല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. ഗസ്സയിലെ ചോരപ്പണം വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തിരഞ്ഞെടുത്ത പ്രസക്ത ഭാഗമാണ് ഇന്നത്തെ വോയിസ് ഓഫ് പീസിലൂടെ നാം കേട്ടത്. ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നിഷാദ് സലഫി, ഡോക്ടർ അബ്ദുള്ള ബാസിൽ സി പി, മുഹമ്മദ് ഷമീൽ ടി എന്നിവരാണ് പങ്കെടുത്തത്.
9: ഒരിക്കൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു മനുഷ്യൻ വന്ന് പറയുന്നുണ്ട്, നബിയെ, ഞാൻ ജോലിക്ക് വിളിച്ച വ്യക്തി എന്നെ തല്ലി, എനിക്കയാളെ തിരിച്ചു തല്ലാൻ ഒക്കുമോ? നമ്മൾ ചിന്തിക്കുക, ഇതൊക്കെ ചോദിച്ച് ചെയ്യേണ്ടതാണോ? അടി കിട്ടിയാൽ തിരിച്ചു കൊടുക്കണം, പക്ഷെ അതായിരുന്നു അവരുടെ ഒരു രീതിയും സ്വഭാവവുമൊക്കെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നുണ്ട്, നീ നിന്റെ സേവകന്, നിന്റെ ഖാദിമിന്, നിന്റെ തൊഴിലാളിക്ക് ഒരു ദിവസം 70 തവണ വിട്ടുവീഴ്ച കൊടുക്കുക. എവിടെ നിന്നോ ജോലിക്ക് വേണ്ടി വന്ന ഒരു തൊഴിലാളിക്ക് 70 തവണ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാമെങ്കിൽ നാം ചേർന്നുറങ്ങുകയും നാം ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഭാര്യയും നാം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തുന്ന നമ്മുടെ മക്കളും നമുക്ക് കഷ്ടപ്പാടിലൂടെ ജീവിതം നൽകിയ മാതാപിതാക്കളും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ അയൽക്കാരും അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ ഇടപെടുന്നവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സുഹൃത്തുക്കളെ എന്തെങ്കിലും തടസ്സമുണ്ടോ? അതുകൊണ്ട് ആത്മപരിശോധനകളും സ്വയം ചോദ്യങ്ങളുമാണ് ജീവിതത്തിന്റെ വഴിവിളക്ക് എന്ന ഓർമ്മ എപ്പോഴും നമുക്കുണ്ടാകണം.
10: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത് റിയാദു സ്വാലിഹീൻ, ഇമാം നിൽക്കേണ്ടത് എവിടെ? ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
11: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വഅസ്ലി വഅസ്ലിമു അലാ നബിയ്യിനാ റഹ്മതൻ ലിൽആലമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. റിയാദു സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുല്ലാ 194-ാമത്തെ അധ്യായത്തിൽ കൊണ്ടുവന്ന 1095-ാമത്തെ ഹദീസ്, വഅനിൽ ബറാഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഖാല കുന്ന ഇദാ സല്ലൈന ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹബബ്ന അൻ നകൂന അൻ യമീനിഹി يقبل علينا بوجهه فسمعته يقول رب قني عذابك يوم تبعث او تجمع عبادك رواه مسلم. امام مسلم رحمه الله റിപ്പോർട്ട് ചെയ്യുന്ന ബറ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുയിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. അദ്ദേഹം പറയുന്നു, കുന്നായിദ സല്ലൈന ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ ദൂതർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ വെച്ച് ഞങ്ങൾ നമസ്കരിക്കുകയാണെങ്കിൽ, ഞങ്ങൾ നമസ്കരിച്ചാൽ, അഹബബ്ന അൻ നകൂന അൻ യമീനിഹി, അദ്ദേഹത്തിൻ്റെ വലതു ഭാഗത്ത് നിൽക്കുവാൻ ഞങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു. യുഖ്ബിലു അലൈന ബി വജിഹിഹി, ഞങ്ങളുടെ നേർക്ക് മുഖം തിരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫസമിഅതുഹു യഖൂലു, അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, റബ്ബി ഖനി അദാബക യൗമ തബഅസു ഔ തജ്മ ഇബാദക റബ്ബേ, എന്റെ രക്ഷിതാവേ, നിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണേ, നിന്റെ അടിമകളെയെല്ലാം ഒരുമിച്ചു കൂട്ടുന്ന, ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസത്തിൽ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു സന്ദർഭത്തിൽ ഏതൊരു കാര്യം ദീനിന്റെ വിഷയങ്ങൾ പഠിപ്പിക്കുന്നുവോ അതെല്ലാം ശ്രവിക്കുവാനും ശ്രദ്ധിക്കുവാനും അത് ജീവിതത്തോട് ചേർത്ത് വെക്കുവാനും ഏറെ ശ്രദ്ധിച്ചവരും സാഗൂദം ശ്രവിക്കുകയും അത് ജീവിതത്തിലേക്ക് പകർത്തുകയും ചെയ്തവരാണ് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അജ്മഈൻ. ബറാ റളിയല്ലാഹു അൻഹു പറയുന്ന നമസ്കാര സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്ത് പ്രകാരം സ്വഫുകളുടെ വലതു ഭാഗത്ത് നിൽക്കാൻ അവർ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും സ്വഹാബത്തിന് അറിയിച്ചു കൊടുത്തതുകൊണ്ട് തന്നെ ആദ്യ സ്വഫുകളിലെത്താൻ അവർ മത്സരിച്ചിരുന്നു. മസ്ജിദുകളിൽ ജമാഅത്ത് നമസ്കാരങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവർ മനസ്സിലാക്കിയിരുന്നു. മാത്രമല്ല, സ്വഹാബത്ത് യഹരിസൂന അലൽ തിസാമി അവാമിരിഹി, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളെ ശിരസ്സാവഹിക്കാൻ, അത് പ്രാവർത്തികമാക്കാൻ അവർ അങ്ങേയറ്റത്തെ താൽപ്പര്യം കാണിച്ചിരുന്നു. വമിൻഹും മൻ കാന യഹരിസു അലാ ഖുർബിഹി മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരേറെ ഇഷ്ടപ്പെട്ടിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടുത്തു നിൽക്കാൻ വേണ്ടി. ലിയതഅല്ലമ മിൻഹു വയസ്മഅ മാ യഖൂലുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കേൾക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിക്കുവാനുമെല്ലാം അവർ ഏറെ താൽപ്പര്യത്തോടുകൂടി ആദ്യ സഫുകളിൽ എത്തിപ്പെട്ടു. ആദ്യ സഫുകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുപദേശം നൽകുന്നു, നിർദ്ദേശം നൽകുന്നു, ഏതെല്ലാം കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, അതെല്ലാം കേട്ട് മനസ്സിലാക്കുവാൻ വേണ്ടി. അപ്രകാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ കേട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫിൻ്റെ വലതു ഭാഗത്തിൻ്റെ ശ്രേഷ്ഠത പഠിപ്പിച്ചു. അതുകൊണ്ട് നബിയോടടുത്ത് തന്നെ ചേർന്ന് നിന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ നേരെ മുഖം തിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു എന്നാണ്. അല്ലാ റബ്ബി ഖനി അദാബക യൗമ തബഅസു ഇബാദക, എൻ്റെ രക്ഷിതാവേ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസത്തിൽ നിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണേ, നിന്റെ അടിമകളെ ഒരുമിച്ച് കൂട്ടുന്നതായ, ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതായ ആ ഒരു ദിവസമുണ്ട്. അല്യോമുൽ ആഖിർ, അന്ത്യദിനമെന്ന് പറയുന്ന ആ ഒരു മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ മുഴുവൻ മനുഷ്യരെയും അവരുടെ ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون സൂറത്ത് യാസീനിൽ ആ കാര്യം നമുക്ക് കാണാൻ സാധിക്കും. കാഹളത്തിലൂതുന്ന സമയത്ത് അവരുടെ റബ്ബിലേക്ക് അവർ ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് കൊണ്ടുപോകുന്ന ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് ആരാണ് ഞങ്ങളെ ഉറക്കിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത് എന്നൊക്കെ അവർ ചോദിക്കും. സഹോദരങ്ങളെ, ഏതായിരുന്നാലും അത് ഭയാനകരമായൊരു വിഷയമാണ്. അതിനെ സംബന്ധിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ഉണർത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രക്ഷ തേടിയത്, നരകത്തിലെ ശിക്ഷ അത് സഹിക്കാൻ സാധ്യമല്ല. ഇന്നഹ സാഅത്ത് മുസ്തഖറവ മുഖാമ, വളരെ മോശമായൊരു സങ്കേതമാണത് നരകം. അതുകൊണ്ട് തന്നെ പല സന്ദർഭങ്ങളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രക്ഷ തേടാറുണ്ട്. ഉറങ്ങാൻ കിടക്കുമ്പോഴും ഈ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ട്. റബ്ബി ഖനി അദാബക യൗമ തബഅസു ഇബാദക, നിന്റെ അടിമകളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന സമയത്ത് റബ്ബേ നിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണേ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ വഹാദൽ ഹദീസ്, ഈ പറയപ്പെട്ട ഹദീസ് യുവദ്ദിഹു ഹിർസ സ്വഹാബ അലാ മഅരിഫതി അദഖു തഫാസീലി മിൻ അഖ്വാലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅഫ്ആലിഹി, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലും പ്രവൃത്തികളിലും വളരെ ഡീറ്റെയിലായ ചെറിയ വിഷയങ്ങൾ പോലും അത് മനസ്സിലാക്കിയെടുക്കാൻ, അതറിയുവാൻ വേണ്ടി സ്വഹാബത്ത് കാണിച്ച താൽപര്യത്തെ വ്യക്തമാക്കുന്നതാണ്. ഫയുഖ്ബിറുൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു കാനൂ ഇദാ സല്ലു ഫി സഫ്ഫിൽ ലദി ഖൽഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ബറാ റളിയല്ലാഹു അൻഹു അറിയിച്ചു തരുന്നത് അവർ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പിന്നിൽ ഒന്നാമത്തെ സൊഫിൽ നിന്നുകൊണ്ട് നമസ്കരിക്കുമ്പോൾ അവർ യഹരിസൂന അൻ യകൂനു ഫി ജിഹത്തിൽ യമീനി മിൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വലതു ഭാഗത്തേക്ക് നിൽക്കുവാൻ വേണ്ടി അവർ താൽപര്യം കാണിച്ചിരുന്നു. വഅല്ലല ദാലിക, അതിനുള്ള കാരണം എന്താണ്? ദാലിക ബി അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യുഖ്ബിലു അലൈഹിം ബി വജ്ഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരെ തിരിഞ്ഞിരിക്കും. ഇൽതഫിതു ബഅദ സലാമി മിന സ്വലാത്തി മിൻ ജിഹത്തിൽ യമീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം കഴിഞ്ഞാൽ വലതു ഭാഗത്തേക്ക് ചില സന്ദർഭങ്ങളിൽ ഇരിക്കാറുണ്ട്. വയജ്അലു വജ്ഹഹു ഖിബല വുജൂഹി അസ്ഹാബിഹി, സ്വഹാബത്തിന് നേരെ മുഖം തിരിച്ചുകൊണ്ടിരിക്കാറുണ്ട്. വലതു ഭാഗത്തിൻ്റെ ശ്രേഷ്ഠത ഉണർത്തിയിട്ടുണ്ട്. അങ്ങനെ നമസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബി ഖനി ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. റബ്ബേ യഹ്മിനി മിൻ അദാബിക, നിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണേ. യൗമ തബഅസു ഔ തജ്മഉ ഇബാദക, നിന്റെ അടിമകളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസം. യൗമൽ ഖിയാമത്തിൽ ഹിസാബ്, വിചാരണയ്ക്ക് വേണ്ടി ഖിയാമത്ത് നാളിൽ മുഴുവൻ മനുഷ്യരെയും ഖബറുകളിൽ നിന്ന് കൊണ്ടുവന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് കൂട്ടുന്ന ആ ഒരു സന്ദർഭത്തിൽ. വഹാദ മിൻ അജല്ലിൽ അദ്ഇയത്തി ദാല്ലത്തി അലാ ഖശിയത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലില്ലാഹി സുബ്ഹാന, ഇതറിയിക്കുന്നത് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിഷയത്തിൽ ഭയമുണ്ടായിരുന്നു. അതാണ് ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ, അല്ലാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ട് ജീവിക്കുക എന്നത്. അതേ മറ്റൊരു റിവായത്തിൽ, വഫി റിവായത്തിൻ ഉഖ്ര അലി മുസ്ലിം, മുസ്ലിമിൻ്റെ റിവായത്തിൽ യുഖ്ബിലു അലൈനാ ബി വജ്ഹി, ഞങ്ങളുടെ നേരെ മുഖം തിരിക്കാറുണ്ട് എന്നതില്ല. ഏതായിരുന്നാലും സഹോദരങ്ങൾ, എല്ലാ സമയത്തും അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നില്ല. അത് മനസ്സിലാക്കുന്നത് വഹാദിഹി റിവായ, ഈ റിപ്പോർട്ട് തദുല്ലു അറിയിക്കുന്നു അല അദ്മി മുദാവമത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ തിഫാത്തി ജിഹത്തൽ യമീൻ ബഅദ സലാമി മിന സ്വലാ, നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയാൽ വലതു ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുക എന്നത് പതിവാക്കിയിരുന്നില്ല എന്നത് അതറിയിക്കുന്നുണ്ട്. എപ്പോഴുമല്ല, ചില സന്ദർഭങ്ങളിൽ. സ്വഹീഹൈനിയിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നമുക്ക് കാണാം, ലാ യജ്അലു അഹദുക്കും ലിശ്ശയാത്തിനി ഷൈഉം മിൻ സ്വലാത്തിഹി, നിങ്ങളിൽ ഒരാളുടെയും നമസ്കാരത്തിൽ നിന്ന് പിശാചിന് യാതൊരു പങ്കും ഇല്ലാതിരിക്കട്ടെ. യറാ അന്ന ഹഖ്ൻ അലൈഹി അല്ലാ യൻസരിഫ ഇല്ലാ യമീനിഹി, അവൻ കാണുന്നു അവൻ പിരിഞ്ഞു പോവുക വലതു ഭാഗത്തൂടെ അല്ലാതെ അല്ല. ലഖദ് റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കസീറൻ യൻസരിഫ അൻ യസാരിഹി, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും ഇടതു ഭാഗത്തുകൂടി പിരിഞ്ഞു പോകുന്നത്, നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ പിരിഞ്ഞു പോകുന്നത്. അങ്ങനെ പ്രത്യേകം ഒരു ഭാഗത്തേക്ക് മാത്രമെന്നില്ല, വലതു ഭാഗത്തേക്കും ഇടത് ഭാഗത്തേക്കൊക്കെ പിരിഞ്ഞു പോകാറുണ്ട്, അപ്പം തിരിഞ്ഞിരിക്കാറുണ്ട് എന്നത്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതായത് നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഫി അയ്യിൽ ജിഹത്തൈനി ദൂന തഖ്സീസുൽ ഇൻഫിറാഫി ബി ജിഹത്തിൻ വാഹിദ, ഒരൊറ്റ ഭാഗത്തേക്ക് മാത്രം തിരിയുക എന്നത് പ്രത്യേകം വന്നിട്ടില്ല. സവാ ഉൻ ക്യാനൽ ഇൻഫിതാലു ലി തവജ്ജുഹി ഇലൽ മഅ്മൂമീന ഔ ലിൽ ഇൻസിറാഫി മിനൽ മസ്ജിദ് ബഅദൽ ഫറായിദ് മിനൽ സ്വലാ, നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം മസ്ജിദിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നതും പിരിഞ്ഞു പോകുന്നതും മഅ്മൂമികൾക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നതും ഒരേ ഭാഗത്തേക്ക് എപ്പോഴും ചെയ്തു എന്നതല്ല, അവർക്ക് നേരെ തിരിഞ്ഞിരുന്നു എന്നത് കാണാം. അപ്പോൾ ഏതായിരുന്നാലും സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥന ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമസ്കാരശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് നിരന്തരമായി ദുആ ചെയ്യാറുണ്ട് ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ഭയം അതുകൊണ്ട് തന്നെ ദുആ പതിവാക്കിയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. റബ്ബി ഖനി അദാബക യൗമ തബഅസു ഇബാദക, റബ്ബെ നിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ, നിന്റെ അടിമകളെ ഒരുമിച്ച് കൂട്ടുന്ന സന്ദർഭത്തിൽ. ഈയൊരു ബാബിൽ നമുക്ക് അടുത്ത ഹദീസും കാണാം. 1096 ഹദീസ്. വഅൻ നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്സിത്തുൽ ഇമാമ വസുദ്ദുൽ ഖലൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസ്, വസ്സിത്തുൽ ഇമാമ, ഇമാമിനെ നിങ്ങൾ മിഡിലിൽ മധ്യത്തിലാക്കുക, വസുദ്ദുൽ ഖലല, വിടവുകൾ നിങ്ങൾ നികത്തുക. റവാഹു അബൂദാവൂദ്, ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഈ ഹദീസിന് ഷെയ്ഖ് അല്ലാമ നാസിറുദ്ദീൻ അൽബാനി റഹ്മഹുല്ലാ ദഈഫ്, ദുർബലം എന്നുള്ള ഹുക്കുമാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ബാബിൽ വന്ന അവസാനത്തെ ഹദീസാണ്. ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹ്മഹുല്ലാ പറയുന്നു, അമൽ ഹദീസുൽ അഖീർ, എന്നാൽ അവസാനത്തെ ഹദീസ്, ഫഇന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമറ അൻ യുവസ്സതൽ ഇമാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു എന്നാണല്ലോ ഇമാമിനെ മിഡിലാക്കുക മധ്യത്തിലാക്കുക എന്നുള്ളത്. വസ്സിത്തുൽ ഇമാമ എന്ന് പറഞ്ഞാൽ ഇജ്അലൂഹു വസതൻ, ഇമാമിനെ മിഡിലിൽ മധ്യത്തിലാക്കണം. ഹാദാഹുൽ അദ്ലു അയ്യക്കൂനൽ ഇമാമു ലൈസ മാഇലൻ ഇല്ല യമീന വലാ ഇല ഷിമാൽ, വലത് ഭാഗത്തേക്കോ ഇടത് ഭാഗത്തേക്കോ ചാഞ്ഞുകൊണ്ടല്ല, ബല്യക്കൂന ഫിൽ വസതി, മധ്യത്തിലാണ് നടുവിലാണ് നിൽക്കേണ്ടത് ഇമാമ് എന്നത്. വലി ഹാദാ ലമ്മാ കാന ഫി അവ്വലിൽ ഇസ്ലാം ഔ ഫിൽ ഹിജ്റ വകാന അന്നാസു യസുഫൂന ഇദാ കാനു സലാസതൻ സഫൻ വാഹിദൻ കാനൽ മഷ്റൂഉ അന്നൽ ഇമാമ യകൂനു ബൈനഹും. ഇസ്ലാമിൻ്റെ ആദ്യത്തിൽ, ഹിജ്റയുടെ ആദ്യത്തിലൊക്കെ ആളുകൾ സൊഫ് കെട്ടുന്ന സന്ദർഭത്തിൽ മൂന്നാളുകളാണെങ്കിൽ ഇമാമ് അവർക്കിടയിൽ നിൽക്കും. ലാ യക്കൂനു മുത്തത്വരിഫ മിൻ ഹൈസുൽ യസാർ ബൽ യക്കൂനു ബൈനഹും, അവർക്കിടയിൽ നിൽക്കാറുണ്ടായിരുന്നു. വദല്ല ദാലിക അല അന്ന തൗസിയത്തൽ ഇമാമി ലഹു അഹ്മിയ, ഇമാമ് മധ്യത്തിൽ നടുവിൽ നിൽക്കുക എന്നത് അതിന് പ്രാധാന്യമുണ്ട് എന്നത് അറിയിക്കുന്നു. വബിഹി നഅരിഫു അന്നമാ യഫ്അലുഹു ബഅദു നാസിൽ ആൻ, എന്നാൽ ഇപ്പോൾ ചില ആളുകളൊക്കെ ചെയ്യുന്നത് കാണാം. തജിദുഹും, നിങ്ങൾക്കവരെ കാണാം. യുക്കുബിലൂന സൊഫൽ ഐമന വസ്സഫുൽ ഐസർ ലൈസ ഫീഹി ഇല്ലൽ ഖലീൽ, വലത്തെ ഭാഗം ഫുള്ളാക്കും, വലത് ഭാഗം ഫുള്ളാക്കും, ഇടത്തെ ഭാഗത്ത് കുറച്ച് ആളുകളുണ്ടാവും. ഹാദാ ഖിലാഫു സുന്ന, ഇത് സുന്നത്തിനെതിരാണ് എന്നാണ്. പിന്നെയോ, വസുന്നത്തു, സുന്നത്ത് എന്താണ്? അൻ യക്കൂനൽ യമീനു വൽ യസാറു മുതഖാരിബൈനി, വലത്തെ ഭാഗത്തും ഇടത്തെ ഭാഗത്തും ഒരേപോലെയാണ് ആവേണ്ടത്. ഫൈദാ തസാവയ ഫഹുനാ നഖുലുൽ അയ്മനു അഫ്ദൽ, രണ്ടും ഒരേപോലെ ആയാൽ പിന്നെ വലത് ഭാഗമാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ഫൈൻസാദ റജുലുൻ ഔ റജുലാനി ഫിൽ അയ്മനി ഫലാബാസ്, വലത്ത് ഭാഗത്ത് ഒന്നോ രണ്ടോ ആളുകൾ കൂടുതലായാൽ അതിന് കുഴപ്പമൊന്നും ഇല്ല. അമ്മാ യക്കൂന സഫുൽ അയ്മനു താമൻ, വലത് ഭാഗം പൂർണ്ണമാവുകയാണെങ്കിൽ. വല്ലൈസറു ലൈസഫിഹി ഇല്ല ഖലീൽ, എന്നാൽ ഇടത്തെ ഭാഗം കുറച്ചാളുകളേ ഉള്ളൂ. അത് ഖിലാഫു സുന്നയാണ്, അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല എന്നത് നമ്മൾ മനസ്സിലാക്കുക. ലിയന്നദാലിക ലൈസഫിഹി തൗസീത്തുൽ ഇമാ, അപ്പോഴെന്തല്ല, ഇമാമ് മിഡിലാവുന്നില്ല എന്നതാണ്. ഏതായിരുന്നാലും സഹോദരങ്ങളെ, ഒരുപാട് മസ്അലകൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അത്രത്തോളം പ്രാധാന്യവും ശ്രേഷ്ഠതയും നമസ്കാരത്തിൻ്റെ വിഷയത്തിനുണ്ട് എന്നത് നാം മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വതാല സുന്നത്തുകളെ പിന്തുടർന്നുകൊണ്ട് നമ്മുടെ ഇബാദത്തുകൾ പൂർത്തീകരിക്കുവാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
12: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ റിയാദുസ് സാലിഹീൻ, ഇമാം നിൽക്കേണ്ടതെവിടെ? ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.
13: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് കിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
14: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
12: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്.
15: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 35 അധ്യായം സൂറത്തുൽ ഫാത്തിറിൻ്റെ 29 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാത്ത വഅൻഫഖു മിമ്മാ റസഖ്നാഹും സിറൻ വഅലാനിയ യർജൂന തിജാറതൻ ലൻ തബൂർ. തീർച്ചയായും അല്ലാഹുവിൻ്റെ ഗ്രന്ഥം വിശുദ്ധ ഖുർആനെ പാരായണം ചെയ്യുന്ന ആളുകൾ, വഅഖാമുസ്സലാത്ത് നമസ്കാരം നിലനിർത്തുന്ന ആളുകൾ, വഅൻഫഖു മിമ്മാ റസഖ്നാഹും സിറൻ വഅലാനിയ യർജൂന തിജാറതൻ ലൻ തബൂർ. അല്ലാഹു നൽകിയ സമ്പത്തിൽ നിന്ന് രഹസ്യമായും പരസ്യമായും സമ്പത്ത് ചെലവഴിച്ച ആളുകൾ ഈ മൂന്ന് കൂട്ടരും യർജൂന തിജാറത്തൻ ലൻ തബൂർ, നഷ്ടം സംഭവിക്കാത്ത ഒരു കച്ചവടമാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അവിടെ വഅൻഫഖു മിമ്മാ റസഖ്നാഹും സിറൻ വഅലാനിയ, രഹസ്യമായും പരസ്യമായും സ്വതക്ക ചെയ്യുക എന്ന് പറയുമ്പോൾ, സഹോദരങ്ങളെ, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളിൽ പലരും അശ്രദ്ധരായി പോകുന്ന ഒരു സംഗതിയാണ് സ്വതക്ക നൽകുക, ദാനധർമ്മം ചെയ്യുക എന്നുള്ള കാര്യം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം ദാനധർമ്മത്തിൻ്റെ വിഷയത്തിൽ അടിച്ചു വീശുന്ന കാറ്റ് പോലെയായിരുന്നു എന്ന് ഹദീസുകൾ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാരവതിയായിരുന്നു, അതുകൊണ്ട് പാപങ്ങളെ കരിച്ചു കളയാൻ വേണ്ടി ദാനധർമ്മം അധികരിപ്പിക്കാൻ നമുക്ക് കഴിയണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന സ്വദഖത തുത്ഫിഉൽ ഖതീഅത കമാ യുത്ഫിഉൽ മാഉൻ നാർ. വെള്ളമൊഴിച്ചാൽ തീ എപ്രകാരമാണോ അണഞ്ഞു പോകുന്നത്, അതുപോലെ തന്നെ ദാനധർമ്മം നമ്മുടെ പാപങ്ങളെ കരിച്ചു കളയുന്നതാണ്, അതിനെ അണച്ചു കളയുന്നതാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. അവിടുന്ന് പറയുന്നുണ്ട്, നാളെ മഹ്ശറയിൽ ഒരു ചാണ് മുകളിൽ സൂര്യൻ എത്തി നിൽക്കുമ്പോൾ എല്ലാവരും വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ്. അപ്പോഴും ചിലയാളുകൾക്ക് അല്ലാഹു അവൻ്റെ പ്രത്യേകമായ തണൽ നൽകുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആർക്കാണത് ലഭിക്കുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കൊല്ലുംബ്രിഇൻ, ഓരോ മനുഷ്യനും, ഫീ ളില്ലി സദഖത്തിഹി, അവൻ ചെയ്ത ദാനധർമ്മത്തിൻ്റെ തണലിലായിരിക്കും, ഹത്താ യുഖ്ളാ ബൈനന്നാസ്, ജനങ്ങളെ വിചാരണ കെടുക്കുന്നതുവരെ, ഹിസാബിന് വേണ്ടി നിൽക്കുന്നതുവരെ, മഹ്ശറയിൽ ഓരോ മനുഷ്യനും അവനവൻ ചെയ്ത ദാനധർമ്മത്തിൻ്റെ തണലിലായിരിക്കും ഉണ്ടാവുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ സമ്പത്ത് ഒരിക്കലും നമ്മെ നശിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ടാവരുത്. നമ്മുടെ സമ്പത്ത് നമുക്ക് സ്വർഗം വാങ്ങിത്തരണം, മരണനേരത്ത് ആശ്വാസം നൽകണം, ഖബറിൽ നമുക്ക് സന്തോഷം നൽകണം, അന്ത്യനാളിൽ നമുക്ക് സംതൃപ്തി നേടിത്തരണം, നാളെ പരലോകത്ത് സ്വർഗം വാങ്ങിത്തരുന്ന ഒരു വലിയ കാരണമായിരിക്കണം നമ്മുടെ സമ്പത്ത്. നോക്കൂ, നിങ്ങൾ സമ്പത്തിനെയും മരണത്തെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് സമ്പത്തിനെയും ഖബറിനെയും സമ്പത്തിനെയും അന്ത്യനാളിനെയും അതുപോലെ സമ്പത്തിനെയും നരകത്തിനെയുമൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ചേർത്തി പറയുന്ന അനവധി നിരവധി ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സമ്പത്തിനെ മരണവുമായി ബന്ധപ്പെടുത്തിയ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദ, അവൻ മറിഞ്ഞു വീഴുമ്പോൾ, അവൻ മരിച്ചു പോകുമ്പോൾ അവൻ്റെ സമ്പത്തവന് ഉപകാരപ്പെടുന്നതല്ല. സഹോദരങ്ങളെ, ഈ ശ്വാസമൊന്ന് നിലച്ചാൽ ഞാൻ സമ്പാദിച്ച്
16: മല പോലെ കൂട്ടിവെച്ച എന്റെ സമ്പത്ത് എനിക്ക് എന്തിനാണ് ഉപകരിക്കുക? വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വമായോഗനി അൻഹുമാലുഹു ഇദാ തറദ്ദ, മനുഷ്യനൊന്ന് മറിഞ്ഞു വീണാൽ, അവന്റെ ശ്വാസം നിലച്ചു കഴിഞ്ഞാൽ അവന്റെ ധനം അവന് ഉപകാരപ്പെടില്ല. ഇതുപോലെ സമ്പത്തിനെ കുറിച്ച് പറഞ്ഞ് ഖബറിനെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, അള്ളാഹു പറയുന്നുണ്ട്, വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, അവൻ സമ്പത്തിനോട് അതിയായി ആഗ്രഹിക്കുകയാണ്. പൈസ വേണം, എല്ലാം ഇങ്ങോട്ട് കിട്ടണം എന്ന മനോഭാവമാണ് മനുഷ്യൻ്റെത് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, അഫലാ യഅലമു ഇദാ ബുഅ്സിറ മാ ഫിൽ ഖുബൂർ, ഖബറിൽ നിന്ന് പുറന്തള്ളപ്പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവൻ്റെ അവസ്ഥ എന്ന് അവൻ അറിയുന്നില്ലേ? മനുഷ്യ ഖബറിൽ പോയി കിടക്കേണ്ടതല്ലേ? സമ്പത്ത് എന്ന് പറഞ്ഞിരുന്നാൽ മതിയോ? ആ സമ്പത്തിനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്തിട്ട് ഖബറിൽ കുറച്ച് സമാധാനം നിനക്ക് നിലനിർത്തിക്കൂടെ എന്നാണ് ചോദിക്കുന്നത്. സഹോദരങ്ങളെ, സമ്പത്തിൻ്റെ കൂടെ ഖബറിനെ അള്ളാഹു ചേർത്തി പറഞ്ഞു. ഇനി നോക്കൂ നിങ്ങൾ, സമ്പത്തിൻ്റെ കൂടെ അന്ത്യദിനത്തെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അതികഠിനമായിക്കൊണ്ട് നിങ്ങൾ സമ്പത്തിനെ ഇഷ്ടപ്പെടുകയാണ്. സമ്പത്തിനെ നിങ്ങൾ ഒരു ജീവനായി കാണുകയാണ്. എന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, കല്ല ഇദാ ദുഃഖത്തിൽ അർലു ദക്കൻ ദക്ക, ഭൂമിയെ പൊടി പൊടിയാക്കുന്ന ദിവസം, വജ അറബുക്ക, നിന്റെ രക്ഷിതാവ് വിചാരണക്ക് വേണ്ടി വരുന്ന ദിവസമുണ്ടല്ലോ, വൽ മലക്കു സൊഫൻ സൊഫ, മലക്കുകളും മണിയായിക്കൊണ്ട് വരുന്ന ആ ഒരു ദിവസം, അന്ന് നരകത്തെ കൊണ്ടുവരപ്പെടുകയും, അപ്പോൾ എങ്ങനെയാണ് എനിക്കെൻ്റെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ കഴിയാതെ പോയത്, ചിലവഴിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് നീ ചിന്തിച്ചു പോകുമെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞു, വൈലുല്ലി കുല്ലി ഹുമസത്തില്ലുമസ അല്ലദി ജമഅമാലം വഅദ്ദദ, സമ്പത്തിനെങ്ങനെ എണ്ണിക്കണക്കാക്കി പൂഴ്ത്തി വച്ചിരിക്കുകയാണ്. കയ്യിലെത്രയുണ്ട്, ഇനി എത്ര അക്കൗണ്ടിൽ എത്രയുണ്ട്, അവിടെ നിന്ന് എത്ര കിട്ടാനുണ്ട്, ഇവിടെ നിന്ന് എത്ര കിട്ടാനുണ്ട് എന്നിങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ, നീ ചിന്തിക്കുന്നുണ്ടോ, യഹ്സബു അന്നമാലഹു അഖ്ലദ, ആ സമ്പത്ത് എന്നെന്നും നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് നീ വിചാരിക്കുകയാണോ? കല്ലലയും ബദന്ന ഫിൽ ഹുതമ, നിന്നെ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ഒരു സാഹചര്യം വരാനുണ്ട്. എടോ മനുഷ്യ, നിന്റെ സമ്പത്ത് കൊണ്ട് അള്ളാനെ നീ മറന്നാൽ, കൊടുക്കാനുള്ളത് നീ കൊടുക്കാതിരുന്നാൽ, നിന്റെ സമ്പത്തിൻ്റെ സക്കാത്ത് അതിൻ്റെ അവകാശികൾക്ക് കൊടുക്കാതിരുന്നാൽ നീ നശിച്ചു പോകുന്നൊരു ദിവസം വരാനില്ലേ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, നരകമോചനം ആഗ്രഹിക്കുന്നുണ്ടോ നമ്മൾ? ഉണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നിൽ വെച്ച് തന്ന ആ ഒരു വലിയ കടമ്പയെ നാം മറികടക്കേണ്ടതുണ്ട്. അള്ളാഹു പറയുകയാണ്, ഫലഖത ഹമൽ അഖബ വമാ അദറാകമൽ അഖബ ഫഖു റഖബ ഔ ഇത്ഗാമു ഫീ യൗമിദ്ദി മസ്ഖബ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്രബ. അള്ളാഹു പറയുകയാണ്, മനുഷ്യനെന്ത് പറ്റി അവൻ ആ മലമ്പാത താണ്ടിക്കടന്നിട്ടില്ലല്ലോ? ആ മലമ്പാത എന്ന് പറഞ്ഞാൽ എന്താണ്? ഫഖു റഖബ, അത് അടിമയെ മോചിപ്പിക്കലാണ്. ഔ ഇത്ഗാമു ഫീ യൗമിദ്ദി മസ്ഖബ, അങ്ങേയറ്റം വിശന്ന് വലഞ്ഞ പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കലാണ്. യതീമന്ത മഖറബ, കുടുംബത്തിലുള്ള യതീമീങ്ങളെ സഹായിക്കലാണ്. ഔ മിസ്കീനന്ത മത്രബ, അങ്ങേയറ്റം പാവപ്പെട്ടവരെ സഹായിക്കലാണ് ഈ മലമ്പാത എന്നുള്ളത്. അങ്ങനെയാണ് നീ ആ മലമ്പാതയെ തള്ളിക്കടന്ന് സ്വർഗത്തിലേക്ക് എത്തേണ്ടത് എന്ന് സൂറത്തുൽ ബലദിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എങ്കിൽ പ്രിയമുള്ളവരെ, സ്വർഗപ്രവേശനം ആഗ്രഹിക്കുന്ന ഓരോരുത്തരും ചെയ്യേണ്ട ഏറ്റവും വലിയ നിർബന്ധ കർമ്മം തന്നെയാണ് സ്വതക്ക നൽകുക, പാവങ്ങളെ ഭക്ഷിപ്പിക്കുക, യതീമീങ്ങളെ സഹായിക്കുക എന്നുള്ള കാര്യം. അതുകൊണ്ട് തൻ്റെ സമ്പത്തിൽ നിന്ന് ഒരു വിഹിതം പാവങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ, സകാത്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വഅഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
12: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ.
17: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനത്തിന്റെ സമയമായി. നിത്യജീവിതത്തിൽ നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനകളാണ് ഓരോ പ്രാർത്ഥനാ പഠനത്തിലും നമ്മൾ പഠിക്കുന്നത്. ഇന്ന് നിസ്കാരശേഷമുള്ള പ്രാർത്ഥനയാണ്. അതിന്റെ രണ്ടാം ഭാഗം ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള മുഹസിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമസ്കാരത്തിന് ശേഷം നാം ശ്രദ്ധിക്കേണ്ട, നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളും ദിക്റുകളുമാണ് പഠിക്കുകയുണ്ടായത്. അതിൽ ആദ്യമായി അസ്തഗ്ഫിറുല്ലാ എന്ന് മൂന്ന് പ്രാവശ്യം നാം ചൊല്ലണമെന്നും അതിനുശേഷം ഒരു ലഘുവായ ഒരു പ്രാർത്ഥന, അള്ളാഹുമ്മ അൻതസ്സലാമു വമിൻകസ്സലാമു തബാറക്തിയാദൽ ജലാലി വലിക്രാം എന്ന പ്രാർത്ഥന നാം ചൊല്ലണം. അത് പഠിക്കുകയുണ്ടായി, അതെല്ലാവരും കൃത്യമായി പാലിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ അതിനുശേഷം, ആ ഒരു പ്രാർത്ഥനയ്ക്ക് ശേഷം വീണ്ടും മറ്റൊരു പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഇതാണ് പ്രാർത്ഥന. ഈ പ്രാർത്ഥന സാധാരണയായി നമ്മൾ കേട്ടുവരുന്ന, അല്ലെങ്കിൽ നമുക്ക് കേട്ട് പരിചയമുള്ള ഒരു പ്രാർത്ഥനയായിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. പ്രാർത്ഥനയുടെ അർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, യഥാർത്ഥ ആരാധ്യനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല, അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. ലഹുൽ മുൽക്കു വലഹുൽ ഹംദു, രാജാധിപത്യം അവന് മാത്രമാണ്, എല്ലാ സ്തുതികളും അവനുള്ളതാണ്. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, അവൻ എല്ലാത്തിനും കഴിവുള്ളവനുമാണ് എന്നതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഹ്ദഹു ലാ ശരീക ലഹു വഹ്ദഹു. അവിടെ ആദ്യം വാവിന് ശേഷം സുകൂൻ ചെയ്യപ്പെട്ട ഹ ആണ്. വഹ്ദഹു, പിന്നെ അതിന് ശേഷം ഹു എന്ന് പറയുന്നത് അത് കെട്ടുള്ള ഹയാണ്. വഹ്ദഹു വഹ്ദഹു ലാ ശരീക ലഹു വഹ്ദഹു ലാ ശരീക ലഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു ലഹുൽ മുൽക്കു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. വഹുവ അല കുല്ലി ഷൈഇൻ ഖദീർ. വഹുവ അല കുല്ലി ഷൈഇൻ ഖദീർ. ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അല കുല്ലി ഷൈഇൻ ഖദീർ. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. ഈ പ്രാർത്ഥന നാം മനഃപാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. നിസ്കാര ശേഷമുള്ള പ്രാർത്ഥന ഭാഗം 2. പ്രാർത്ഥനാ പഠനം നിർവഹിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
4: അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. ഏറെ ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഇജാബ ഓൺലൈൻ സംശയ നിവാരണ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ശ്രോതാക്കളുടെ മതപരമായ സംശയങ്ങൾ പ്രമാണബദ്ധമായി പരിഹാരം കാണുന്നതിന് വേണ്ടി അൽ ഇജാബ ഒരുക്കിയ സംവിധാനമാണ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായി മറുപടി നൽകാൻ പെരിന്തൽമണ്ണ പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പമുള്ളത് ബഹുമാന്യനായ മുഹമ്മദ് സ്വാദിഖ് മദീനിയാണ്. അദ്ദേഹത്തെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: വഅലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: ശ്രോതാക്കളുടെ ചോദ്യം, നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840. നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി ടെക്സ്റ്റായോ വോയിസായോ നിങ്ങളുടെ ചോദ്യങ്ങൾ അയക്കാവുന്നതാണ്. ഫീഡ്ബാക്കിൽ വന്ന ചോദ്യങ്ങളിൽ നിന്ന് ആരംഭിക്കാം. സൺസ്ക്രീൻ ഞാൻ ഉപയോഗിക്കാറുണ്ട്. എൻ്റെ സൺസ്ക്രീൻ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് എന്ന് കാണിക്കുന്നു. ഞാൻ അന്വേഷിച്ചപ്പോൾ അതിൽ വെള്ളം തട്ടില്ല എന്നല്ല അതിൻ്റെ അർത്ഥമെന്നും വെള്ളത്തിലായാലും കുറച്ച് സമയത്തേക്കെങ്കിലും സൺ പ്രൊട്ടക്ഷൻ തരുമെന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലായത്. ഈ സാഹചര്യത്തിൽ ഈ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ വുളു ശരിയാകുമോ എന്നാണ്.
5: بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا رب العالمين. وضوء ده ഭാഗത്തിൽപ്പെട്ടതാണ്. ശരീരത്തിൽ ഉളു ചെയ്യുന്ന അവയവങ്ങളിലൊക്കെ വെള്ളം എത്തുക എന്നത്, വെള്ളത്തിന് തടസ്സമായി നിൽക്കുന്ന ഒരു മവാനിയും ഉണ്ടാകാൻ പാടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ അത് ഒരു കോട്ടിംഗ് കവറിങ് പോലെയാണോ എങ്കിൽ വെള്ളം തട്ടാൻ സാധ്യതയില്ലല്ലോ, ഉളു ശരിയാകില്ലല്ലോ എന്ന്. ചോദ്യകർത്താവ് പറഞ്ഞതുപോലെ തന്നെ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ അത് ശരീരം ഒരു കോട്ടിംഗ് കവറിങ് അല്ല അവിടെ നടക്കുന്നത്. ശരീരത്തിൽ വെള്ളം തട്ടും, പക്ഷേ അല്പസമയത്തേക്ക് കുറച്ചുകൂടെ ആ ക്രീം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഉണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരാൾ ഈ ക്രീം ഉപയോഗിച്ച് ഉളു എടുത്താൽ ഉളു ശരിയാവുന്നതാണ് ഇൻഷാല്ലാ.
4: ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന് വേണ്ടി സുന്ദരിയായി ഒരുങ്ങി നിൽക്കുന്നത് ദാമ്പത്യ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണല്ലോ. എന്നാൽ അതുമായി ബന്ധപ്പെട്ട ഒരു സഹോദരിയുടെ സംശയം, കൺപുരികം പ്ലക്ക് ചെയ്യുന്നത് ഭർത്താവിൻ്റെ സമ്മതത്തോടുകൂടി ചെയ്യുമ്പോൾ അത് അനുവദനീയമാണെന്ന് ചില പണ്ഡിതന്മാരുടെ ഫത്വകൾ കേൾക്കാനിടയായി. ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ? മറ്റൊന്ന്, മേക്കപ്പ് ചെയ്ത് ഭർത്താവിന് വേണ്ടി ഒരുങ്ങി പുറത്തേക്ക് ഭർത്താവിൻ്റെ കൂടെ പോകുമ്പോൾ അന്യ പുരുഷന്മാർ കാണുന്ന ഒരു സാഹചര്യമുണ്ടാകുന്നു. വാസ്തവത്തിൽ ഞാൻ ഒരുങ്ങുന്നത് ഭർത്താവിന് വേണ്ടിയാണ്. ഇത് ഇങ്ങനെ അലങ്കരിക്കുന്നതും ഭർത്താവിനോട് വീട്ടിൽ ഭർത്താവിന് വേണ്ടി ഒരുങ്ങുന്നതും പുറത്തേക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി ഒരുങ്ങുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ ഈ രണ്ട് ചോദ്യങ്ങളാണ് അവരുടേത്.
5: ഭർത്താവിന് വേണ്ടി ഒരു സ്ത്രീ ഭംഗിയും സൗന്ദര്യവും പ്രകടമാക്കുക എന്നത് നല്ല കാര്യമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന, നബിയെ, ഈ വളകൾ ഞാൻ വാങ്ങിയത് നിങ്ങൾക്ക് വേണ്ടി സൗന്ദര്യം പ്രകടിപ്പിക്കുവാൻ വേണ്ടിയാണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ അവിടെ

0: لعن رسول الله صلى الله عليه وسلم النامصة والمتنمصة. പുരികം നേർപ്പിക്കുന്നവളെയും ആർക്കു വേണ്ടിയാണോ നേർപ്പിക്കുന്നവളെയും അവളെയും ശപിച്ചിരിക്കുന്നു എന്നാണ്. ശാപത്തിന് വിധേയരാണ്. അതുകൊണ്ട് തന്നെ വൻ പാപമാണ്. ഭർത്താവിന് വേണ്ടിയായിരുന്നാലും ശരി, അത് പാടില്ലാത്ത കാര്യമാണ്. ഭർത്താവ് ഇഷ്ടപ്പെടുന്നതൊക്കെ തന്നെയും ചെയ്യുക എന്നുള്ളതല്ല, അത് അള്ളാഹു അനുവദിച്ചോ എന്ന് കൂടെ നോക്കേണ്ടതുണ്ട്. ചോദ്യത്തിൻ്റെ രണ്ടാം ഭാഗത്തുള്ളത് ഭർത്താവിന് വേണ്ടി സൗന്ദര്യം പ്രകടിപ്പിക്കുന്നു, അതേപോലെ തന്നെ അത് വീടിനകത്താണെങ്കിലും ഇനി പുറത്തേക്ക് പോവുകയാണെങ്കിലും, പക്ഷേ പുറത്തേക്ക് പോകുമ്പോൾ അവിടെ മറ്റുള്ള ആളുകൾക്ക് സൗന്ദര്യം പ്രകടിപ്പിക്കുന്ന രൂപത്തിലല്ല ഒരു സ്ത്രീ പോകേണ്ടത്. അത് ഭർത്താവിന് വേണ്ടിയാണെങ്കിൽ അതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകളും അത് ശ്രദ്ധിക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഭർത്താവിന് മാത്രം, ഭർത്താവിൻ്റെ മുമ്പിൽ മാത്രം പ്രകടിപ്പിക്കേണ്ട കാര്യങ്ങൾ മറ്റുള്ള ആളുകൾക്ക് മുമ്പിൽ പ്രകടിപ്പിക്കുവാൻ പാടില്ല എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
1: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന അൽ ഇജാബ ഓൺലൈൻ സംശയ നിവാരണ പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840 9020 8408 40 840. നമ്മുടെ നാട്ടിൽ പലപ്പോഴും കണ്ടുവരുന്നത് വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുന്നതാണ്. പക്ഷേ ഇത്തരത്തിൽ താമസിക്കണം എന്ന് ഇസ്ലാമികമായി നിർബന്ധമുണ്ടോ? പലപ്പോഴും ഭർത്താവിൻ്റെ വീട്ടിൽ പെൺകുട്ടികൾ പല പ്രയാസങ്ങളും നേരിടേണ്ടി വരുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ നാട്ടിലെ ഈ സിസ്റ്റം മാറ്റേണ്ടതല്ലേ എന്നാണ് മറ്റൊരു ചോദ്യം.
0: ഒരു ഭാര്യ ഭർത്താവിൻ്റെ കൂടെയാണ് താമസിക്കേണ്ടത്. ഓരോ നാട്ടിലും നാട്ടുനടപ്പ്, നാട്ടിലെ ചില സമ്പ്രദായങ്ങളുണ്ടാവും. ആ നാട്ടുനടപ്പ് ദീനിന് എതിരല്ല എങ്കിൽ അത് സ്വീകരിക്കാവുന്നതാണ്. അവിടെ നമ്മുടെ നാട്ടിൽ പൊതുവെ കണ്ടുവരാറുള്ളത് കൂട്ടുകുടുംബമായി താമസിക്കുന്നു, അതുകൊണ്ട് തന്നെ ആൺകുട്ടികൾ പിതാവിൻ്റെ കൂടെയായിരിക്കും, വിവാഹം കഴിച്ചാലും ആ വീട്ടിലായിരിക്കും, അതൊരു നിഷിദ്ധമായ കാര്യമാണ് എന്ന് പറഞ്ഞുകൂടാ, ഹറാമായൊരു കാര്യവുമല്ല. എന്നാൽ അതോടൊപ്പം തന്നെ ഭർത്താവിന് ഭാര്യയ്ക്ക് നൽകേണ്ട അവകാശങ്ങൾ നൽകാൻ സാധിക്കേണ്ടതുണ്ട്. അതേ മാതാപിതാക്കൾക്ക് നൽകേണ്ട അവകാശങ്ങൾ നൽകാൻ സാധിക്കേണ്ടതുണ്ട്. വേണമെങ്കിൽ ഒരു സ്ത്രീക്ക് നിബന്ധന വെക്കാം, വിവാഹത്തിന് മുമ്പ് നിബന്ധന വെക്കാം, എന്നെ വിവാഹം കഴിക്കണമെങ്കിൽ ഞാൻ സ്വതന്ത്രമായ ഒരു വീട്ടിൽ, അതൊരു വാടക വീട്ടിലാണെങ്കിലും അങ്ങനെ ഞാൻ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നു, എങ്കിൽ മാത്രം എന്നെ വിവാഹം കഴിച്ചാൽ മതി എന്ന് ഒരു സ്ത്രീ നിബന്ധന വെക്കുകയും ആ നിബന്ധനയുടെ അടിസ്ഥാനത്തിൽ അവളെ വിവാഹം കഴിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അവിടെ ഭർത്താവ് ആ നിബന്ധന പാലിക്കാൻ അയാൾ ബാധ്യസ്ഥനാണ്. സ്ത്രീകൾ മനസ്സിലാക്കണം, ഭർത്താവിന് നിങ്ങളോടുള്ള ബാധ്യത പോലെ തന്നെ മാതാപിതാക്കളോടും ആ ഭർത്താവിന് ഒട്ടനവധി ബാധ്യതകളുണ്ട്. അതെല്ലാം വിസ്മരിച്ചുകൊണ്ട് താനും തൻ്റെ ഭർത്താവും മാത്രം മതി എന്ന ഒരു ചിന്താഗതിയോടുകൂടി പോകാൻ പാടില്ല. വീട്ടിലുള്ള മാതാപിതാക്കളും മനസ്സിലാക്കേണ്ടത് എൻ്റെ മകൻ വിവാഹം കഴിച്ചു, അവർക്ക് ഇസ്ലാം അനുവദിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളും വിട്ടുകൊടുക്കണം, സ്വന്തം മകളെപ്പോലെ ആ മകളെ കാണുവാൻ സാധിക്കണം, അങ്ങനെ പരസ്പരം കൊണ്ടും കൊടുത്തും സ്നേഹിച്ചും ഒക്കെ ആകുമ്പോൾ ഒരിക്കലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്.
1: ഉപ്പ മരണപ്പെടുന്നതിന് മുമ്പ് മകനെ വിളിച്ച് സ്വത്തിൻ്റെ കണക്ക് പറയുകയും മക്കൾക്ക് വീതിച്ചു കൊടുക്കാനുള്ളത് പറയുകയും ചെയ്തു. അത് ഉപ്പ, പക്ഷേ അത് ഇസ്ലാമികമല്ലാത്തത് കൊണ്ട് മകൻ ഉപ്പയെ ഉപദേശിച്ചു, ഉപ്പ അത് ചെവികൊണ്ടില്ല. ഉപ്പ പറയുന്നത് ഞാൻ ഇവിടെ വസീയത്ത് എഴുതി വെക്കുന്നുണ്ട്, നീ അതുപോലെ ചെയ്താൽ മതി എന്നാണ്. ഉപ്പ മരിക്കുകയും ചെയ്തു. ഇനി ആ മകൻ എന്താണ് ചെയ്യേണ്ടത്? ഉപ്പ എഴുതി വെച്ചതുപോലെ ചെയ്യണോ, അതല്ല ഇസ്ലാമിക ശരീരം അനുസരിച്ച് അതിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ?
0: വസീയത്ത് ഒരിക്കലും അനന്തരവകാശികൾക്ക് എഴുതി വെക്കാൻ പാടില്ല. ഒരാൾ മരിക്കുകയാണ്, മരണശേഷം എൻ്റെ സമ്പത്ത് ഇന്ന ഇന്ന രൂപത്തിൽ ചെയ്യണം എന്ന് പറയുന്നതിനാണല്ലോ വസീയത്ത് എന്ന് പറയുക. വസീയത്ത് നടപ്പിലാക്കപ്പെടണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്. ഒന്ന്, ലാ വസീയത്ത് ലിവാരിസിൻ, അനന്തരവകാശിക്ക് വസീയത്തില്ല. രണ്ട്, ഏറി വന്നാൽ മൂന്നിൽ ഒന്ന്, ആകെയുള്ള മരണപ്പെട്ടുപോയ വ്യക്തിയുടെ ആകെയുള്ള സമ്പത്തിൻ്റെ മൂന്നിൽ ഒന്ന് മാത്രമേ വസീയത്തായി എഴുതി വെക്കാൻ പാടുള്ളൂ. മൂന്നാമത്തെ കാര്യം, അനന്തരവകാശികളെ ഉപദ്രവി

0: ക്കുക, അവരെ പ്രയാസപ്പെടുത്തുക എന്ന രൂപത്തിൽ ആകുവാനും പാടില്ല വസിയത്ത്. അതുകൊണ്ട് തന്നെ ഈ പിതാവ്, മരണപ്പെട്ടുപോയ പിതാവ് എഴുതി വച്ച വസിയത്ത് ഇവിടെ നടപ്പിലാക്കപ്പെടുകയില്ല. കാരണം മക്കൾക്കാണ് വസിയത്ത് എഴുതി വച്ചിരിക്കുന്നത്. മാത്രമല്ല, ചോദ്യത്തിൽ തന്നെ ഇസ്ലാമികമായ രൂപത്തിൽ അല്ല അദ്ദേഹം എഴുതി വച്ചത് എന്ന് മനസ്സിലായി. അതുകൊണ്ട് മകൻ ചെയ്യേണ്ടത് അനന്തരാവകാശം ആണ്. ഇപ്പോൾ അത് ആ അനന്തരാവകാശം ഇസ്ലാം പറഞ്ഞ രൂപത്തിൽ വീതിക്കുകയാണ് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത്.
1: ഇമാമിൻ്റെ നിസ്കാരം തൃപ്തികരമല്ലാത്തതിനാൽ വീട്ടിൽ ഭാര്യയും കുട്ടികളുമായി ജമാഅത്ത് നമസ്കരിക്കുകയാണ് ഒരു സുഹൃത്ത് ചെയ്യുന്നത്. അതിൻ്റെ കാരണം അദ്ദേഹം പറയുന്നത് ഇമാമ് ഹനഫി മദ്ഹബ് കാരണം, എന്നാൽ ആദ്യത്തെ തക്ബീറിൽ മാത്രം കൈയുയർത്തുകയും ചെയ്യുന്നയാളാണ്, ബാക്കിയുള്ള തക്ബീറത്തിൽ ഹറാമിലൊന്നും തക്ബീറിലൊന്നും അദ്ദേഹം കൈയുയർത്തുന്നില്ല. സുജൂദിൽ അദ്ദേഹം കൈ പൊത്തിപ്പിടിച്ച് കൈമുട്ട് വരെ നിലത്ത് തട്ടുന്ന രൂപത്തിലാണ് നിസ്കാരം. പലതവണ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി, പക്ഷേ അദ്ദേഹം ഒരു മാറ്റവും വരുത്തുന്നില്ല. സുബൈക്ക് പലപ്പോഴും വൈകി പള്ളി തുറക്കാതിരിക്കും, പിന്നീട് പെട്ടെന്ന് വന്ന് നിസ്കാരം തുടരും. ഇദ്ദേഹത്തിന് വുളു ഉണ്ടോ എന്ന് സംശയമാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വീട്ടിൽ ജമാഅത്തായി നിസ്കരിക്കുന്നുണ്ട്, അത് അനുവദനീയമാണോ എന്നാണ് ചോദ്യത്തിൻ്റെ സംഗ്രഹം.
0: ഇല്ല, അദ്ദേഹത്തിന് വീട്ടിൽ നമസ്കരിക്കൽ അനുവദനീയമല്ല. പള്ളി തൊട്ടടുത്തുണ്ട് എങ്കിൽ അവിടെ ഇമാം ശ്രദ്ധിക്കേണ്ട കുറേ ഭാഗങ്ങളുണ്ട്, ചോദ്യകർത്താവ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്, ആ പള്ളിയിൽ ഇമാമിനെ നിർത്തിയ ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇമാം മനസ്സിലാക്കേണ്ടത് അയാൾ ഇമാമാണ്, മത്ബൂ ആണ്, അദ്ദേഹത്തെ മറ്റുള്ള ആളുകൾ പിന്തുടരുന്നുണ്ട്. അതുകൊണ്ട് ഇമാമിന് വേണ്ട യോഗ്യത അയാൾക്ക് ഉണ്ടായിരിക്കണം. ശമ്പളത്തിന് വേണ്ടിയാകരുത് അയാൾ ജോലി ചെയ്യുന്നത്, മറിച്ച് അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടാണ്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന രൂപത്തിലുള്ള നമസ്കാരമാണ് അയാൾ നിർവഹിക്കേണ്ടത്. ഉദു ഇല്ലാതെ നമസ്കരിച്ചു കഴിഞ്ഞാൽ അത് അയാളെ ബാധിക്കുന്ന വിഷയമാണ്. വെറും ഒരു ശമ്പളത്തിന് വേണ്ടി മാത്രം ജോലി ചെയ്യുകയാണ് എങ്കിൽ അത് ഒരിക്കലും ആ ഇബാദത്തായി തീരുകയില്ല എന്ന് മനസ്സിലാക്കണം. ചോദ്യകർത്താവ് മനസ്സിലാക്കേണ്ടത് കുറേ മുൻധാരണകൾ ഒഴിവാക്കണം. ഒരാൾ ഹനഫിയായി എന്നതുകൊണ്ട് അയാളുടെ പിന്നിൽ നിസ്കരിക്കാൻ പാടില്ല എന്നില്ല. അദ്ദേഹം നിസ്കാരത്തിൻ്റെ ചില സുന്നത്തായ കാര്യങ്ങളും മറ്റും ഒഴിവാക്കി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പിന്തുടരുന്ന മഅ്മൂമിന് അത് ഒരിക്കലും പ്രശ്നമായി തീരുകയില്ല. മറിച്ച് ആ ഇമാമിനെ നല്ല രൂപത്തിൽ ഉപദേശിക്കുക. ഇമാമിന് ഉദു ഉണ്ടോ ഇല്ലേ സംശയം മാത്രമാണ്. ഒരാൾ ഒരു മുസ്ലിം നമസ്കരിക്കുമ്പോൾ തീർച്ചയായും ഉദുവോടുകൂടിയായിരിക്കും എന്ന ഒരു അടിസ്ഥാനപരമായ ചിന്ത ആണ് നമുക്ക് വേണ്ടത്. ഏതായിരുന്നാലും ആ ഇമാമിനെ നല്ല രൂപത്തിൽ ഉപദേശിക്കുക, ഗുണദോഷിക്കുക, അദ്ദേഹത്തിൻ്റെ അബദ്ധങ്ങൾ നല്ല രൂപത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതോടൊപ്പം പള്ളിയിൽ ഇമാമിനെ നിശ്ചയിച്ച കമ്മിറ്റിക്കാരെയും ആ കാര്യം ബോധ്യപ്പെടുത്തി അദ്ദേഹം ഒരിക്കലും ഇനി ഇതിൽ നിന്ന് മാറ്റം വരുന്നില്ല എങ്കിൽ മറ്റൊരു ഇമാമിനെ വെക്കാൻ വേണ്ടി പള്ളിക്കമ്മിറ്റിയോട് നിർദ്ദേശിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഒരു കാരണത്തിൻ്റെ പേരിൽ അദ്ദേഹം നിർബന്ധമായ ജമാഅത്ത് നമസ്കാരം മുടക്കാൻ പാടില്ല. അത് പള്ളിയിൽ വെച്ചാണല്ലോ നിർവഹിക്കേണ്ടത്.
1: ഹലോ ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സാങ്കേതിക തകരാറുകൾ കാരണം അദ്ദേഹത്തിന് കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. മുമ്പ് ഒരു തവണ ഹജ്ജിൻ്റെ മുമ്പത്തെ ഒരു മറുപടിയിൽ ഹജ്ജിൻ്റെ വാജിബാത്തുകളിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ നാട്ടിൽ നിന്ന് 10 നോമ്പ് എടുക്കാൻ പറഞ്ഞു എന്നാണ് ഓർമ്മ. അത് 10 നോമ്പും തുടർച്ചയായി എടുക്കേണ്ടതുണ്ടോ അതോ ഇടവിട്ട് ചെയ്താൽ മതിയോ എന്ന്?
0: ഒരാൾ ഹജ്ജിൻ്റെ വാജിബാത്ത്, നിർബന്ധമായും ഉണ്ടാകേണ്ട വാജിബാത്ത് നഷ്ടപ്പെട്ടാൽ അതിൻ്റെ പേരിൽ അയാളുടെ ഹജ്ജ് ബാത്തിലാകുകയില്ല. മറിച്ച് ഫുഖഹാക്കളുടെ കൽപ്പന പ്രകാരം, ഫുഖഹാക്കളുടെ അഭിപ്രായ പ്രകാരം അവർ മക്കയിൽ ഒരു ഉരുവിന് അറുത്ത് കൊടുക്കുക. അതിന് സാധ്യമല്ല എങ്കിൽ 10 നോമ്പ് നോൽക്കുക, അല്ലെങ്കിൽ 7 നോമ്പ്, 3 നോമ്പ് മക്കയിൽ വെച്ച് തന്നെ നോൽക്കുകയും ബാക്കി 7 നോമ്പ് നാട്ടിൽ മടങ്ങിയെത്തിയതിന് ശേഷം നോൽക്കുകയും ചെയ്യണം. അതൊരു തതാബുആയി തുടർച്ചയായി നോൽക്കണം എന്ന നിബന്ധന ഒന്നും ഇല്ല. മറിച്ച് മൊത്തം 10 നോമ്പ്, 3 നോമ്പ് മക്കയിൽ വെച്ചും ബാക്കി 7 നോമ്പ് നാട്ടിൽ മടങ്ങിയെത്തിയതിന് ശേഷവും ആണ് ചെയ്യേണ്ടത്.
1: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന അലിജാബ ഓൺലൈൻ സംശയ നിവാരണ പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840. നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി ടെക്സ്റ്റായോ വോയിസായോ നിങ്ങളുടെ സംശയങ്ങൾ അയക്കാവുന്നതാണ്. ഞാൻ കല്യാണം കഴിച്ച ഒരു സ്ത്രീയാണ്. എൻ്റെ ഭർത്താവിനോട് എന്ത് കാര്യം പറഞ്ഞാലും അത് ഭർത്താവ് ഉമ്മയോട് പറയും. എങ്ങനെയാണ് അദ്ദേഹത്തോട് പെരുമാറേണ്ടതെന്ന്.
0: ഇവിടെ ഭാര്യ ഭർത്താക്കന്മാർ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഭാര്യയും ഭർത്താവും അടങ്ങുന്ന, അവർ മാത്രമായി അടങ്ങുന്ന കാര്യങ്ങളും അവരുടേതായ കുറേ സീക്രട്ടുകൾ, രഹസ്യങ്ങളും ഉണ്ടാവും. ആ രഹസ്യങ്ങൾ മറ്റുള്ള ആളുകൾക്ക് എത്തിക്കുവാനോ ചോർന്നു പോകുവാനോ പാടില്ല. അത് വീട്ടിലുള്ള മാതാപിതാക്കളോ മക്കളോ ആയിരുന്നാൽ പോലും അത് അവരറിയേണ്ട ഒരു വിഷയവും ആകരുത്. ഇങ്ങനെ ഈ സ്വകാര്യതകൾ നഷ്ടപ്പെടരുത് എന്നത് ഭർത്താവിന് ബോധ്യമാകുന്ന രൂപത്തിൽ സ്നേഹത്തോടുകൂടി ഉപദേശിക്കുകയാണ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കുകയും തന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിലൊക്കെ അവർക്ക് വേണ്ട ഹിദ്മത്ത് എടുത്തു കൊടുക്കുകയും ചെയ്യുക. മാതാപിതാക്കളെ ഹിദ്മത്ത് ചെയ്യുന്നതിൽ, സേവിക്കുന്നതിൽ ഞാൻ എതിരല്ല എന്നത് നമ്മുടെ പ്രവർത്തനത്തിൽ ഭർത്താവിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക. എല്ലാ കാര്യങ്ങളും എല്ലായ്പ്പോഴും എല്ലാവർക്കും അറിയിച്ചു കൊടുക്കണം എന്നില്ലല്ലോ. സത്യം പറയണം, പക്ഷേ ഉള്ള സത്യം എല്ലായിടത്തും വിളിച്ചു പറയേണ്ട ആവശ്യവുമില്ല. ഈ കാര്യം ഭർത്താവിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് സഹോദരി ചെയ്യേണ്ടത്.
1: മറ്റൊരു വിവാഹിതയായ സഹോദരിയുടെയാണ് ചോദ്യം. ഒരു കോൾ ലൈനിലുണ്ട്. ഹലോ.
2: ഹലോ,
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വഅലൈക്കും സ്സലാം.
1: ചോദ്യം ചോദിച്ചോളൂ. ലൗഡ് സ്പീക്കർ ആണെങ്കിൽ ഒഴിവാക്കുന്ന.
2: ഹലോ.
1: ഹലോ, ആ പറയൂ.
2: ആ 20 വർഷം പിന്നെ കട്ടി കളിക്കണോ?
1: റേഡിയോ ഓൺ ആണോ?
2: റേഡിയോ ഓൺ അല്ല.
1: ചോദിച്ചോളൂ.
2: 20 വർഷം മുന്നേ ഒരാള് 5 പവന് മകൾക്ക് കൊടുത്തിരുന്നേ. അപ്പൊ ഇപ്പൊ അത് തിരിച്ചു കൊടുക്കുന്നതിന്റെ വിധി എന്താന്ന് അറിയാൻ വേണ്ടി.
1: 20 വർഷം മുമ്പ് ഒരാൾ മകൾക്ക് 5 പവൻ കൊടുത്തിരുന്നു. ആരാണ് ഇയാള്?
2: ഓ,
1: ഈ ആൾ ആരാണ്?
2: അങ്ങനെ കൊടുത്ത്.
0: ചോദ്യത്തിൽ മനസ്സിലാകുന്നത് ആങ്ങളെ, സഹോദരൻ സഹോദരിക്ക് 5 പവൻ സ്വർണം 20 വർഷം മുമ്പ് കൊടുത്തു എന്നാണ്. അത് തിരിച്ചു കൊടുക്കുന്നതിൻ്റെ വിധി ആണ് ചോദിക്കുന്നത്. ഇവർ എന്താണ് കൊടുത്തത്? ഹദിയായി കൊടുത്തതാണോ അഥവാ സമ്മാനവും പാരിതോഷികവുമായി കൊടുത്തതാണോ എങ്കിൽ അത് തിരിച്ചു ചോദിക്കുവാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഹദിയ കൊടുത്തത് തിരിച്ചു ചോദിക്കൽ ഛർദിച്ച് തിന്നുന്ന നായെ പോലെയാണ് എന്നാണ്. ഇനി അതല്ല, കടം കൊടുത്തതായിരുന്നോ എങ്കിൽ ആ കടം സ്വർണമായി കൊടുത്തു എന്നതുകൊണ്ട് തന്നെ 5 പവൻ സ്വർണം തിരികെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്.
1: ഉത്തരം വ്യക്തമായല്ലോ.
2: അവര് സ്വർണ്ണമാണ് തന്നത്, അപ്പം തിരിച്ചു കൊടുക്കണം എന്നുള്ളതിൽ പറയുന്നുണ്ട്.
1: അവര് കടമായിട്ടാണോ തന്നത്?
2: ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോള് തന്നെ ഗ്രൂപ്പിലൊക്കെ അങ്ങനെ പറയുന്നത് തരാനുണ്ട് തരാനുണ്ട്, ഞങ്ങൾക്ക് അവിടുന്ന് കിട്ടാനുണ്ട് ഇവിടുന്ന് കിട്ടാനുണ്ട് എന്നൊക്കെ പറയും.
0: അപ്പോ ചെയ്യേണ്ടത്, ഇതിൽ ഒരു അവ്യക്തത വരുത്തേണ്ട ആവശ്യമില്ല. ആങ്ങളെയും പെങ്ങളുമാണല്ലോ. അപ്പോ അവരോട് ചോദിച്ചു നോക്കുക, നിങ്ങൾ എനിക്ക് തന്നിരുന്നത് സമ്മാനം പാരിതോഷികമായിട്ടാണോ അതല്ല കടമായിട്ടാണോ എന്ന്. കടമായിട്ട് തന്നതാണ് എങ്കിൽ, ഒന്ന് കടം ആണ് എങ്കിൽ ആദ്യം തന്നെ വേണ്ടിയിരുന്നത് കടത്തിൻ്റെ വിഷയങ്ങൾ സൂറത്ത് അൽബഖറയിൽ വളരെ വ്യക്തമായി, ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് കടം ഇടപാടിനെ സംബന്ധിച്ചാണ്, എഴുതി വെക്കുകയും സാക്ഷികളുണ്ടാകുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. അത് ഇല്ലാതിരിക്കുമ്പോൾ വരുന്ന പ്രശ്നങ്ങളാണ് ഈ ബന്ധവിച്ഛേദനങ്ങളും ആങ്ങളെയും പെങ്ങളും ഒക്കെ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകുന്നത്. അതുകൊണ്ട് ഈ കടം ആണ് എന്ന് അവർ പറയുന്നുവെങ്കിൽ ആ കടം തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്.
1: വിവാഹിതയായ ഒരു സഹോദരിയോടാണ് ചോദ്യം. എൻ്റെ ഭർത്താവിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് താമസം. ഞാനും ഭർത്താവും കൂടാതെ ഭർത്താവിൻ്റെ പിതാവും സഹോദരന്മാരും അതേ വീട്ടിൽ തന്നെ താമസിക്കുന്നു. ഇത്തരത്തിൽ ഒരേ വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്നതിൽ ഇസ്ലാമികമായി എന്തെങ്കിലും അപാകതയുണ്ടോ? ഇങ്ങനെ താമസിക്കുന്നത് മഹറം സംബന്ധമായ ഇസ്ലാമിക നിയമങ്ങൾക്ക് വിരുദ്ധമാണോ? ഈ വിഷയത്തിൽ ഇസ്ലാം എന്ത് പഠിപ്പിക്കുന്നു എന്നാണ്.
0: നമ്മുടെ നാട്ടിൽ കൂട്ടുകുടുംബമായിട്ടാണല്ലോ താമസിക്കുന്നത്. ഒരു വീട്ടിൽ തന്നെ ജ്യേഷ്ഠനും മനിയനും, പിന്നെ ജ്യേഷ്ഠൻ കല്യാണം കഴിക്കും, അയാളുടെ ഭാര്യ ഉണ്ടായിരിക്കും, പെങ്ങളെ കെട്ടിച്ചയക്കും, ചിലപ്പോഴൊക്കെ അളിയൻ വീട്ടിലേക്ക് വരും. ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ അവിടെ മെഹ്റമായ ആളുകൾ മെഹ്റമായി തന്നെ ആണ് എന്ന ബോധത്തോടുകൂടി ജീവിക്കുക. അപ്പോൾ ഭർത്താവിൻ്റെ പിതാവ്, ഭർത്താവിൻ്റെ പിതാവ് ആ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം മെഹ്റമാണ്, സ്വന്തം പിതാവിനെ പോലെ തോന്നുന്ന മെഹ്റമാണ്. അതേപോലെ തന്നെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠാനിയന്മാർ മെഹ്റമല്ല, അതുകൊണ്ട് അവരുടെ മുമ്പിൽ ഭർത്താവിൻ്റെ പിതാവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ രൂപത്തിലല്ല നിൽക്കേണ്ടത്. തല മറക്കേണ്ടതുണ്ട്, ഇങ്ങനെ അവളത്തുകൾ പൂർണ്ണമായും മറക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഓരോരുത്തർക്കും അവരുടേതായ റൂമുകളും സ്വകാര്യതകളും ഉണ്ടാവുമല്ലോ, അതൊക്കെ അവരവരുടേതാണ് എന്ന ബോധ്യത്തോടുകൂടി പെരുമാറുകയും കഴിയുന്നത്ര സൂക്ഷ്മത പാലിക്കുകയുമാണ് ആ വിഷയത്തിൽ ചെയ്യേണ്ടത്.
1: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന അൽ ഇജാബ ഓൺലൈൻ സംശയ നിവാരണ പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840. എൻ്റെ മകൾ പഠിക്കുന്ന സ്കൂളിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളോട് അവർ പറഞ്ഞു, കേക്ക് മിഠായി എന്നിവയൊന്നും കൊടുത്തയക്കരുത്, പകരം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കൊടുത്തു വിടണമെന്നുണ്ടെങ്കിൽ പേന, പെൻസിൽ, എറൈസർ ഇതുപോലെ എന്തെങ്കിലും കൊടുത്തയച്ചാൽ മതിയെന്ന്. അങ്ങനെ കിട്ടുന്ന ഗിഫ്റ്റ് നമുക്ക് ഉപയോഗിക്കാമോ? എന്താണ് അതിൻ്റെ വിധി? ഞാൻ ഭാര്യയോട് പറഞ്ഞു തൽക്കാലം അത് കൊടുക്കേണ്ട എന്ന് വെച്ചേക്ക് ഇതിൻ്റെ ഇസ്ലാമിക വിധി അറിഞ്ഞതിന് ശേഷം കൊടുക്കാം എന്നാണ് പിതാവ് ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്.
0: ഇപ്പോൾ സ്കൂളുകളിലൊക്കെ കണ്ടുവരുന്നത് പ്ലാസ്റ്റിക് നിരോധിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളുടെ ബർത്ത്ഡേ സമയത്ത് സ്കൂളിലേക്ക് പുസ്തകങ്ങളിലെ ലൈബ്രറി പുസ്തകങ്ങൾ ഇതൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് കണ്ടുവരുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇങ്ങനെ ഒരു പ്രത്യേകമായ ആഘോഷം ഇല്ല, ബർത്ത്ഡേ ആഘോഷമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർത്ത്ഡേ തന്നെ, മൗലീദുൻ നബിവി തന്നെ ആഘോഷിക്കാത്തവരാണല്ലോ യഥാർത്ഥ മുസ്ലിമീങ്ങൾ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല, സഹാബിമാർ കാണിച്ചു തന്നിട്ടില്ല, ഉത്തമ തലമുറ ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ സ്വന്തം ബർത്ത്ഡേ ജന്മദിനാഘോഷം ആഘോഷിക്കേണ്ടവരല്ല. അപ്പോൾ നമ്മുടേതല്ലാത്ത ഒരു ആഘോഷം ആഘോഷിക്കുകയും അതിന് സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും സ്വീകരിക്കുകയും ചെയ്യുക എന്നതല്ല ഒരു മുസ്ലിമിൻ്റെ നിലപാട് എന്ന് മനസ്സിലാക്കണം.
1: ഒരു കമ്പനിയിൽ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുകയും കൂടുതൽ ശമ്പളം ലഭിക്കാൻ വേണ്ടി മുമ്പ് ജോലി ചെയ്തിരുന്ന കമ്പനിയിലും ലഭിച്ചിരുന്ന ശമ്പളം യഥാർത്ഥത്തിൽ ഉള്ളതിനേക്കാൾ കൂട്ടിപ്പറയാമോ എന്ന്.
0: ഒരു മുസ്ലിം എപ്പോഴും സത്യസന്ധനായിരിക്കണം. സാധാരണ അറബി പഴമൊഴിയായി പറയാറുണ്ട്, ഖുലിൽ ഹഖ വലൗ കാന മുറ, കയ്പായിരുന്നാലും ശരി സത്യം മാത്രമേ പറയാവൂ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, അയക്കൂനിൽ മുഅ്മിനു ജബാനൻ, ഒരു വിശ്വാസി ഭീരുവാകാൻ സാധ്യതയുണ്ടോ? റസൂലുള്ള പറയുന്നു ചിലപ്പോൾ സാധ്യതയുണ്ട്. ഒരാൾ പിശുക്കനാകാൻ സാധ്യതയുണ്ടോ? അതെ, ആകാൻ സാധ്യതയുണ്ട്. എങ്കിൽ അയക്കൂനിൽ മുഅ്മിനു കദ്ദാബ, ഒരു മുഅ്മിൻ കളവ് പറയുന്നവനാകാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, ഇല്ല, ഒരിക്കലും ഒരു മുഅ്മിൻ കളവ് പറയുന്നവനല്ല എന്ന്. കളവ് പറയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ എല്ലാ തിന്മകളും വന്നു എന്ന്. ഒരു മദ്യപിക്കുന്നവനോട് ഞാൻ മദ്യപിക്കാറില്ല എന്ന് കളവ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തീർന്നു. അങ്ങനെ കളവ് പറയൽ അടിസ്ഥാനപരമായ ഒരു തിന്മയാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരു കമ്പനിയിൽ ശമ്പളം കൂടുതൽ കിട്ടാൻ വേണ്ടി പഴയ കമ്പനിയിൽ ജോലി ചെയ്തപ്പോൾ ഇത്ര ശമ്പളം കിട്ടിയിരുന്നു എന്ന് കളവ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കാലത്ത് അത് പിടിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും അത് ആളുകളുടെ മുമ്പിൽ തന്നെ നാണക്കേടാണ്. മാത്രമല്ല അത് വെച്ച് ആ കമ്പനി ഈ ഉദ്യോഗസ്ഥനെ, ജോലിക്കാരനെ അളക്കുകയും ചെയ്യും. അതിലപ്പുറം ദീനിയായി അത് നല്ല ഒരു കാര്യമല്ല, ഇസ്ലാം വിലക്കിയ കാര്യമാണ് എന്ന് മനസ്സിലാക്കണം.
1: ഹലോ, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള, ചോദിച്ചോളൂ.
2: പിന്നെ ഒരു
1: ഫോണിന്റെ ലൗഡ് സ്പീക്കർ ആണെങ്കിൽ ഒന്ന് ഓഫ് ആക്കുവോ?
2: ഇത് എത്തിന്റേത് മറ്റു ദിവസമാണ് അത് ഇദ്ദേഹം ഇരുന്നതിന്റെ അന്ന് അന്ന് മുതലാണ് അത് മറവ് ചെയ്തിന്റെ അന്ന് മുതലാണ് ഈ 4 മാസം 10 ദിവസം കഴിഞ്ഞത് എന്നുള്ളത്.
0: സൂറത്ത് അൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസിനികളായ സ്ത്രീകളെ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ യത്രബ്ബസ്ന ബി അർബഅത്തി അശ്ഹുരി വഹശറ, 4 മാസവും 10 ദിവസവും അവർ ഇദ്ദ ഇരിക്കേണ്ടതുണ്ട് എന്നാണ്. അപ്പോൾ അത് അറബി മാസം ചന്ദ്രമാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഇംഗ്ലീഷ് കലണ്ടറിൻ്റെ അടിസ്ഥാനത്തിലാണ്. എപ്പോൾ മുതലാണ് അത് ഇരിക്കേണ്ടത്? ഭർത്താവ് എന്നാണോ മരിച്ചത് അന്ന് മുതലാണ്. ഒരു പക്ഷേ ഭർത്താവ് മരണപ്പെട്ട വാർത്ത എത്താൻ വൈകിയെങ്കിലും, പഴയ കാലത്തൊക്കെ വിദേശത്തായിരുന്നുവെങ്കിൽ പിന്നീട് അറിയുന്നത് ഏതാനും ആഴ്ചകൾ കഴിഞ്ഞോ ഏതാനും മാസങ്ങൾ കഴിഞ്ഞോ ഒക്കെയാണ് അറിയുന്നത്. എങ്കിലും എന്നാണോ മരണപ്പെട്ടത് അന്ന് മുതൽ ആണ് ആ സ്ത്രീ ഇദ്ദേഹിക്കേണ്ടത്.
1: ഉത്തരം വ്യക്തമായല്ലോ.
0: നാട്ടിൽ ഇദ്ദ ഇരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറെ ചടങ്ങുകളുണ്ട്. സത്യത്തിൽ ഇദ്ദ ഇരിക്കുക എന്ന് പറയുമ്പോൾ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ദുഃഖം പിന്നെ ലഘൂകരിക്കാൻ വേണ്ടി 3 ദിവസം ഒരാൾക്ക് ദുഃഖാചരണം നടത്താം. എന്നാൽ ഭർത്താവ് മരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ത്രീ 4 മാസവും 10 ദിവസവുമാണ് ഇരിക്കേണ്ടത്. അതിൽ കുറേ ഹിക്മത്തുകളുണ്ട്. അവൾ ഗർഭിണിയല്ല എന്നറിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഒരു ഒറ്റ ശരീരമായി ജീവിച്ചിരുന്ന ഭർത്താവ് മരണപ്പെട്ടതിനുള്ള മാനസികമായ ആഘാതം ലഘൂകരിക്കാൻ അവരെ കൊണ്ട് സാധിക്കും. ഇങ്ങനെ കുറേ ഹിക്മത്തുകൾ അതിൻ്റെ പിന്നിലുണ്ട്. എന്നാൽ ഇന്ന് സമൂഹം അവർക്ക് വന്ന ആ വേദനാജനകമായ പ്രശ്നത്തെ ഒന്നുകൂടെ ഇരട്ടിപ്പിക്കുന്ന രൂപത്തിൽ അവളെ ഭർത്താവ് മരിച്ച ഉടനെ തന്നെ പ്രത്യേകം കുളിപ്പിച്ച് പ്രത്യേക വസ്ത്രം ധരിച്ച് റൂമിൻ്റെ ഏറ്റവും ഇരുട്ടുള്ള സ്ഥലത്ത് കൊണ്ടുപോയിരുത്തി എന്തോ ഒരു മാനസികാവസ്ഥയിലേക്ക് ആക്കുകയാണ്. സത്യത്തിൽ അവിടെ അവൾ ചെയ്യേണ്ടത് ആഭരണങ്ങൾ ധരിക്കാൻ പാടില്ല, അതേപോലെ തന്നെ അലങ്കാരത്തിൻ്റെ വസ്ത്രങ്ങൾ ധരിക്കുവാൻ പാടില്ല. യുദ്ധസമയത്ത് അവൾ വിവാഹം കഴിക്കാൻ പാടില്ല, വിവാഹം ആലോചിക്കുവാൻ വ്യക്തമായ രൂപത്തിൽ ആലോചിക്കുവാൻ പാടില്ല. ആവശ്യങ്ങൾക്കോ അത്യാവശ്യങ്ങൾക്കോ അവൾക്ക് വേണമെങ്കിൽ പുറത്തു പോകാം. ഇത്രയാണ് ആ വിഷയത്തിലുള്ള യുദ്ധയുടെ വിധി. അതിന് മാത്രം യുദ്ധക്ക് മാത്രമായി പ്രത്യേകമായൊരു വസ്ത്രവും ഒന്നും ഇല്ല എന്നത് മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കിയാൽ അത്യന്താപേക്ഷിതമാണ്.
1: വ്യക്തമായല്ലോ. സ്ത്രീകൾ നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേക നിസ്കാര കുപ്പായം മാറ്റിവെക്കുന്ന ഒരു സമ്പ്രദായം പലപ്പോഴും കാണാറുണ്ടല്ലോ. ഇങ്ങനെ മാറ്റിവെക്കുന്നത് സുന്നത്താണോ എന്നാണ് ഒരു സഹോദരിയുടെ ചോദ്യം.
0: ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ ഔറത്ത് മറച്ചുകൊണ്ട് നമസ്കരിക്കുകയാണ് വേണ്ടത്. അവർ ഔറത്ത് മറച്ചുകൊണ്ടായിരിക്കണം പുറത്തേക്ക് പോകുന്നത്. വീട്ടിലാകുമ്പോൾ അതിൽ ലഘൂകരണമുണ്ട്. മെഹ്റമായ ആളുകളാണ് വീട്ടിലുണ്ടാകുക. അപ്പോൾ തല മറക്കണമെന്നില്ല, കൈതണ്ട മറക്കണമെന്നില്ല, കാലിൻ്റെ താഴ്ഭാഗം മറക്കണമെന്നില്ല. അപ്പോൾ പുറത്തേക്ക് പോകുന്നത് വീട്ടിനകത്ത് മെഹ്റമായ ആളുകളുണ്ടാകുന്ന ഈ രണ്ട് രൂപത്തിലാണ്. എന്നാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമസ്കരിക്കുമ്പോൾ അവൾ എവിടെയായിരുന്നാലും നമസ്കരിക്കണം, പുറത്തു പോയാലും നമസ്കരിക്കണം. അപ്പോൾ സ്വാഭാവികമായും അവളുടെ വസ്ത്രം എന്ന് പറയും നമസ്കാരത്തിന് പാകമാകുന്ന രൂപത്തിലാണ്. അതിന് പ്രത്യേകമായൊരു നമസ്കാര കുപ്പായത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ ഒരു പക്ഷേ സൗകര്യത്തിന് വേണ്ടി പള്ളികളിലോ അല്ലെങ്കിൽ പള്ളിയിലേക്ക് പോകുമ്പോൾ സ്ത്രീകൾക്ക് കൂടെ കൊണ്ടുപോയോ വീട്ടിലൊക്കെ നിസ്കാര കുപ്പായുണ്ട്, അങ്ങനെ നിസ്കരിക്കുന്നതിന് യാതൊരുവിധ കുഴപ്പവുമില്ല. എന്നാൽ പലപ്പോഴും പറയാനുള്ള നിസ്കാര കുപ്പായം ഇല്ല അതുകൊണ്ട് എനിക്ക് നിസ്കരിക്കാൻ കഴിയില്ല എന്നത് ഒരു സ്ത്രീയും പറയാൻ പാടില്ല. കാരണം നിസ്കരിക്കാൻ ഉള്ള രൂപത്തിലാണ് ഒരു സ്ത്രീ പുറത്തേക്ക് പോകേണ്ടത്. അതുകൊണ്ട് നിസ്കാരക്കുപ്പായം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കാരം ഒഴിവാകാൻ പാടില്ല.
1: ലോഹറ നിസ്കരിക്കാതെ ഒരാൾ ഉറങ്ങിപ്പോയും അസറിൻ്റെ സമയം തീരുന്നതിന് മുമ്പേ എണീക്കുകയും മഗ്‌രിബിന് മുമ്പ് അസർ നിസ്കരിക്കാനുള്ള സമയം മാത്രം ബാക്കി നിൽക്കെ ആണ് ഉണർന്നത്. ഈ സമയത്ത് അയാൾ ലോഹർ നിസ്കരിച്ചാണോ അസർ നിസ്കരിക്കേണ്ടത്, അല്ല അസർ നിസ്കരിച്ചാണോ ലോഹർ നിസ്കരിക്കേണ്ടത്? അസർ നിസ്കരിച്ചാൽ അയാൾക്ക് ലോഹർ നിസ്കരിച്ചാൽ അയാൾക്ക് അസറും കൊലാകും. അങ്ങനെയാണെങ്കിൽ അസറാണോ ആദ്യം നിസ്കരിക്കേണ്ടതെന്നാണ്.
0: ഒരു ആളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരവസ്ഥ വരൽ വളരെ അപൂർവമായിരിക്കും. ഒന്നുകിൽ അയാൾ ഉറങ്ങിപ്പോയി എങ്കിൽ, ഇന്നത്തെ കാലത്ത് ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കാൻ ഒന്നുകിൽ അത് വിളിച്ചറിയിക്കാൻ അലാറമുണ്ട്, പല സംവിധാനങ്ങളുമുണ്ട്. നിസ്കാരത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുകയില്ല. ഇനി അഥവാ ഇങ്ങനെ സംഭവിച്ചു എന്നിരിക്കട്ടെ, അത് നിരന്തരമായി സംഭവിക്കുന്നൊരു കാര്യവും ആയിക്കൊള്ളുന്നു, വളരെ അപൂർവമായി രോഗം കാരണത്താലോ അല്ലെങ്കിൽ തലേ ദിവസം ഉറക്കമളച്ച കാരണത്താലോ ഒക്കെ സംഭവിച്ചതായിരിക്കാം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ നിസ്കാരങ്ങൾ തെർത്തീവായി ചെയ്യുകയാണ് വേണ്ടത്. അഥവാ ദുഹർ നിസ്കരിക്കുക ആദ്യം, പിന്നീട് അസ്ർ നിസ്കരിക്കുക, പിന്നീട് മഗ്രിബ് നിസ്കരിക്കുക എന്നല്ലാതെ ദുഹർ നിസ്കരിച്ച് പിന്നീട് പിന്നെ മഗ്രിബിൻ്റെ സമയം ആയി എന്ന് പറഞ്ഞ് അസ്ർ ഒഴിവാക്കി മഗ്രിബ് നിസ്കരിച്ച് പിന്നീട് അസ്ർ നിസ്കരിക്കുക എന്നത് പാടില്ല. തർത്തീബ് നിർബന്ധമാണ്, തർത്തീബോട് ക്രമപ്രകാരമായിരിക്കണം നിസ്കരിക്കേണ്ടത്.
1: നമസ്കാരത്തിൽ സൊഫ് നിൽക്കുമ്പോൾ തൊട്ടടുത്ത ആളിൻ്റെ കാൽമടമ്പുകൾ ചേർത്ത് വെക്കണം എന്നതിനെ കുറിച്ച് പറയാം. അതുപോലെ മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലും ഒന്നും ഒട്ടും ആളുകൾ സൊഫ് ശരിയാക്കുന്നില്ല, അപ്പോൾ നമുക്ക് ജമാഅത്തിൻ്റെ കൂലി കിട്ടുമോ എന്നാണ്.
0: മസ്ജിദുൽ നബവിയിലും മസ്ജിദുൽ ഹറമിലും എന്ന് മാത്രമല്ല, മിക്ക പള്ളികളിലും ഈ കാര്യം ആളുകൾ തീരെ ശ്രദ്ധിക്കാറില്ല. മസ്ജിദുൽ നബവിയിലും മസ്ജിദുൽ ഹറാമിലും ഒക്കെ നമ്മുടെ നാട്ടിൽ നിന്നും ഇതേപോലെ തന്നെ ഇസ്ലാമിനെക്കുറിച്ച് പലപ്പോഴും വേണ്ട വിധത്തിൽ പഠിക്കാത്ത ആളുകളും അങ്ങനെ പല ആളുകളും ഉണ്ടാകുമല്ലോ. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഉണ്ടാകും. വിഷയങ്ങൾ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ സഫ് നിൽക്കുമ്പോൾ അത് കൃത്യത പാലിക്കുക എന്നത് നിർബന്ധമാണ്. എങ്ങനെയായിരിക്കണം? ചില ആളുകൾ കാൽ വിരലിൻ്റെ മുൻഭാഗം ക്രമപ്പെടുത്തി നിൽക്കാറുണ്ട്, അതൊരിക്കലും സഫ് ശരിയായി തീരുകയില്ല. മറിച്ച് തൊട്ടടുത്ത് നിൽക്കുന്ന ആളുടെ ഷോൾഡറും അതുപോലെ തന്നെ മടമ്പും ഒരേ രൂപത്തിൽ ആയിക്കഴിഞ്ഞാൽ ആണ് സഫ് ഒരേ ലൈനിലായിത്തീരുക. കുറേ ആളുകൾ മുമ്പിൽ, കുറേ ആളുകൾ പിന്നിൽ എന്ന രൂപത്തിലാകരുത്. അതേപോലെ തന്നെ ഷോൾഡറും കാൽപാദവും അടുപ്പിച്ച് വെക്കണം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകൾ തിക്കി തിരക്കി നിസ്കാരത്തിൻ്റെ ഖുശൂഉ നഷ്ടപ്പെടുന്ന രൂപത്തിൽ അങ്ങനെ തിക്കും തിരക്കും വേണം എന്നുള്ളതല്ല. ഇടയിൽ ഒരു വിടവില്ലാത്ത രൂപത്തിൽ അടുപ്പിച്ച് നിൽക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിലൊരു കണിശത പാലിക്കേണ്ടതുണ്ട്. കാരണം സഫ് ക്ലിയറാക്കുന്നതിനെ സംബന്ധിച്ച് എത്രയോ ഹദീസുകൾ, ഒന്നും രണ്ടും ഹദീസുകൾ, നിരവധി ഹദീസുകൾ അതിൽ കാണാൻ സാധിക്കും. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിന് സഫ് ശരിപ്പെടുത്താൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ദുർറ വടി തന്നെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രങ്ങൾ കാണുവാൻ സാധിക്കും. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാൻ ഇസ്തവു, നിങ്ങൾ നേരെ ചൊവ്വേ നിൽക്കണം, നിങ്ങൾ അങ്ങനെ നിന്നില്ല എങ്കിൽ ഫതഖ്തലിഫ ഖുലൂബുക്കും അതിനെ ഖുലൂബിക്കും, നിങ്ങളെ ഹൃദയങ്ങൾക്കിടയിൽ അഭിപ്രായ അനൈക്യമുണ്ടാകും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ കാണുന്ന മിക്ക പള്ളികളിലും സഫുകളിൽ ഒന്നിലധികം ആളുകൾക്ക് കയറി നിൽക്കാനുള്ള ഇട ഉണ്ടായിരിക്കും. എന്നാൽ അതിന് നിസ്കാരത്തിന് നേതൃത്വം നൽകുന്ന ഇമാമുമാരൊന്നും അത് ശ്രദ്ധിക്കാറില്ല, ഉണർത്താറില്ല എന്നത് വളരെ ഗൗരവമായ കാര്യം തന്നെയാണ്.
1: ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഹലോ, സാങ്കേതിക തകരാറുണ്ട്. എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞ ഏകദേശം 6 മാസമായപ്പോൾ ഭർത്താവിൻ്റെ പിതാവ് അവളോട് വിളിച്ച് പറഞ്ഞു, അവളെ കൂടെ പഠിച്ചിരുന്ന ഭർത്താവിൻ്റെ പിതാവ് എന്നോട് വിളിച്ച് പറഞ്ഞു, മകളുടെ ഉപ്പയോട്, അവളുടെ കൂടെ പഠിച്ചിരുന്ന സഹപാഠികളിൽ 2 പേര്, ഒരു മുസ്ലിം ആൺകുട്ടിയും മറ്റൊരു അമുസ്ലിം പെൺകുട്ടിയും, ഇരുചക്ര വാഹനത്തിൽ ഒന്നിച്ച് വൈകുന്നേരം ഏകദേശം അസ്തമയത്തോടടുത്ത സമയത്താണ് വീട്ടിൽ നിന്ന് വന്നു പോയത്. അവർ 2 പേരും 30 കിലോമീറ്റർ കൂടുതലുള്ള ദൂരമുള്ള കോളേജിലേക്കാണ് പോയത്. അദ്ദേഹം എന്തോ ഇസ്ലാം നിരക്കാത്തൊരു കാര്യം എന്ന നിലക്കാണ് എന്നോട് സംസാരിച്ചത്. അപ്പോൾ ഞാൻ മകളോട് ചോദിച്ചു, അവളുടെ മറുപടി ഇങ്ങനെയായിരുന്നു, നിങ്ങളുടെ തലമുറയല്ല, ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ തലമുറ, അതൊക്കെ സാധാരണമാണ്, മകളോടുള്ള അമിത വാത്സല്യം കൊണ്ടായിരിക്കാം ഞാൻ കരുതി, 5-6 വർഷം ഒന്നിച്ചു പഠിച്ചവർ അങ്ങനെ ഒന്ന് വന്നാൽ എന്താണ് അതിനൊരു കുഴപ്പം എന്ന്, ഇതിനെന്താണാവോ അദ്ദേഹത്തിന് ഇത്ര ഒരു വലിയ അസഹിഷ്ണുത എന്നും തോന്നി. ഈ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടെന്താണ്? അതുപോലെ മറ്റൊന്ന്, ചില പ്രസംഗങ്ങൾ കേൾക്കുന്നു, ദയ്യൂസ് എന്ന പദം കേൾക്കാറുണ്ട്, അത് ആരാണ് എന്നുകൂടി ഒന്ന് വിശദീകരിക്കാൻ ആവശ്യപ്പെടുന്നു.
0: വലാ തഅകുൽ തഅമക ഇല്ലാ തഖിയുൻ, ഒരു നല്ല ഒരാൾ, തഖ്വയുള്ള ഒരാളല്ലാതെ നിന്റെ ഭക്ഷണം കഴിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. അത് നമ്മുടെ എല്ലാ വിഷയത്തിലും വേണം. നമ്മുടെ ചങ്ങാതിമാർ ആരായിരിക്കണം, കൂട്ടുകാരും കൂട്ടുകാരികളും ആരായിരിക്കണം എന്നത് കൃത്യമായൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല കൂട്ടുകാരനെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹം അത്തറ് വിൽക്കുന്നവനെ പോലെയാണ് എന്നാണ്. അതേ മോശം കൂട്ടുകാരനെ കുറിച്ച് പറഞ്ഞത് കൊല്ലനെ പോലെയാണ് എന്നാണ്. കൊല്ലൻ്റെ ആലയിൽ പോയി കഴിഞ്ഞാൽ സ്മെല്ലോ അല്ലെങ്കിൽ തീ പറത്തലോ ഒക്കെയാണ് ഉണ്ടാകുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി പറഞ്ഞ ഈ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊക്കെ ആയിരിക്കും എന്നത് കേവലം അവൾ പറഞ്ഞതാണോ, അതല്ല അവളുടെ നിലപാടും അങ്ങനെ തന്നെയാണെങ്കിൽ പ്രയാസകരമാണ്. കാരണം ഇതേ പെൺകുട്ടി ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരാളുടെ ബൈക്കിൻ്റെ പിന്നിൽ സഞ്ചരിച്ച് മുന്നോട്ട് പോവുകയില്ല എന്ന് എന്തുറപ്പാണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅയ്യത്തഅനഫിറസ്യഹദിക്കും, നിങ്ങളുടെ തലയിൽ ഒരു ഇരുമ്പ് അടിച്ചു കയറ്റലാണ് ഒരു അന്യസ്ത്രീക്ക് സ്പർശിക്കുന്നതിനേക്കാൾ, കൈ കൊടുക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഉത്തമമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു ആണും പെണ്ണും, അന്യരായ ആണും പെണ്ണും തമ്മിൽ കൈ കൊടുക്കാൻ പാടില്ല, ഒരു അന്യ ആണും പെണ്ണും തമ്മിൽ യാത്ര ചെയ്യാൻ പാടില്ല, ഒരുമിച്ചിരിക്കാൻ പാടില്ല, ഒറ്റയ്ക്കിരിക്കാൻ പാടില്ല എന്നതൊക്കെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ മതമായ ഇസ്ലാം, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്താണ്. ഇന്ന് പാശ്ചാത്യരെ അനുകരിക്കുന്നതിൻ്റെ പേരിലോ പുരോഗമനത്തിൻ്റെ പേരിലോ ഇതിന് വിപരീതമായി ചെയ്യുന്നതിൻ്റെ അനന്തരഫലം നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്, നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഫാഷൻ്റെ പേരും പറഞ്ഞ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ പരിണിതി അനുഭവിക്കേണ്ടി വരിക പെൺകുട്ടികളും അവരുടെ രക്ഷിതാക്കളുമാണ് എന്ന് ബോധ്യമാകേണ്ടത്. നമ്മുടെ നമ്മളല്ല, പെൺകുട്ടിയല്ല ചെയ്യുന്ന, അവൻ്റെ അവളുടെ കൂട്ടുകാരൻ കൂട്ടുകാരിയുമാണ് എങ്കിൽ പോലും അവർക്ക് മനസ്സിലാകണം ഈ ഒരു വീട്ടിലേക്ക് ഇങ്ങനെ അവൾക്കിഷ്ടമില്ലാത്ത രൂപത്തിൽ വരാൻ പാടില്ല എന്നൊരു ബോധ്യം തൻ്റെ വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, തൻ്റെ ഇസ്ലാമിക ചിട്ടയിലൂടെ ആളുകൾക്ക് അറിയിച്ചു കൊടുക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി യഥാർത്ഥ പെൺകുട്ടിയായി തിരിക്കുക. അതിനുള്ള കഴിവും ശേഷിയും അവർക്ക് വേണം. അതല്ലാതെ ഇന്നത്തെ കാലത്ത് കുട്ടികളൊക്കെ അങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഒരു ഇമ്മ കൂടെ കൂടിയാകുവാൻ പാടില്ല എന്നത് ആ പെൺകുട്ടിയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം, എന്താണ് ദയ്യൂസ് എന്നാണ്. ദയ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പെൺകോന്തൻ എന്നൊക്കെ പറഞ്ഞ പോലെ, ഒരു എർലിൻ്റെ അഭിമാനത്തിൻ്റെ വിഷയത്തിൽ ഒരു പ്രശ്നമാക്കാത്തവൻ എന്ന് പറഞ്ഞാൽ ഭാര്യയെ, അയാളുടെ ഒരാളുടെ ഭാര്യ, സഹോദരി, ഉമ്മ അങ്ങനെയുള്ള സ്ത്രീകളുടെ അടുക്കൽ ഒരു അവരുടെ അഭിമാനം നഷ്ടപ്പെടുന്ന നോട്ടങ്ങളോ പ്രവർത്തനങ്ങളോ മറ്റൊരാൾ ചെയ്യുമ്പോൾ അവരുടെ നിഷിദ്ധമായ വഴിയിലേക്ക് അവരെ ക്ഷണിക്കുമ്പോൾ അതൊക്കെ അറിഞ്ഞിട്ടും കണ്ടിട്ടും അതിന് പ്രതികരിക്കാതെ, അതിൽ രോഷമില്ലാതെ, അതിൽ ദേഷ്യമില്ലാതെ ഒരു അതിനൊരു സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിൽ അല്ലെങ്കിൽ പ്രതികരിക്കാത്ത ഒരാളിനാണ് ദയ്യൂസ് എന്ന് പറയുക. അവൻ മൽഊനാണ്, ശാപത്തിന് വിധേയനാണ്, അവനെ അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കുകയില്ല, അവനോട് സംസാരിക്കുകയില്ല എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഒരു ആണത്തമുള്ള ഒരു പുരുഷനെന്ന് പറയുമ്പോൾ അയാൾ അഭിമാനം സംരക്ഷിക്കുന്നവനാണ്. ഏതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ അഭിമാന സംരക്ഷണത്തിൻ്റെ പേരിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ പോലും അയാൾ സ്വർഗാവകാശിയായിരിക്കുമെന്നാണ്. ആ ഒരു നിലപാടാണ് ഒരാൾ സ്വീകരിക്കേണ്ടത്. ഒരിക്കലും ദയ്യൂസ് ആകാൻ പാടില്ല എന്നത് മനസ്സിലാക്കണം.
1: ഹലോ,
2: വാലൈക്കും
1: അസ്സലാം വറഹ്മത്തുള്ളാഹി
2: വബറകാത്തുഹ്. നമ്മൾ ഒരു ഉംറ യാത്രയെ ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്,
1: ചോദിച്ചോളൂ.
2: അതായത് വൈഫും വൈഫിയുടെ ഉമ്മയും കൂടി നമ്മൾ ഗ്രൂപ്പിന്റെ കൂടെ പോകുന്നതിൽ തടസ്സമുണ്ട്. ഇസ്ലാമിക്ക് നോർമലായിട്ട് പോകാൻ ആളില്ല.
0: ഉമ്മയും ഭാര്യയും കൂടെ ഒരു കൂട്ടം ആളുകളുടെ കൂടെ ഉംറക്ക് പോകുന്ന തടസ്സമുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉംറ ഹജ്ജ് എന്നൊക്കെ പറഞ്ഞാൽ നിസ്കാരം പോലെ തന്നെ ഒരു ഇബാദത്താണ്. ആ ഇബാദത്തിന് കുറേ നിബന്ധനകളുണ്ട്. നിസ്കാരത്തിന് കുറേ നിബന്ധനകളുള്ള പോലെ തന്നെ കുറേ ഷർത്തുകൾ ഹജ്ജിനും ഉംറക്കുമൊക്കെ ഉണ്ട്. ആ ഷർത്തുകൾ പൂർത്തിയാകുമ്പോഴാണ് ഒരാൾക്ക് അത് നിർബന്ധമായി തീരുക. സ്ത്രീകളെ സംബന്ധിച്ച് ഹജ്ജിൻ്റെ ഉംറയുടെ ഒക്കെ ഷർത്തിൽപ്പെട്ടതാണ് അവരില്ല അലന്നാസി ഹജ്ജുൽ ബൈത്തി മനിസ്തായിലെ സബീല, അവിടെ എത്തിച്ചേരാനുള്ള എത്തിപ്പെടാനുള്ള സാമ്പത്തിക ശാരീരിക കഴിവ് ഉണ്ടായിരിക്കുക എന്നത്. പണ്ഡിതന്മാർ വിശദീകരിച്ചു, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂടെ ഭർത്താവോ മഹ്റമോ ഉണ്ടായിരിക്കണം എന്നത്, എങ്കിൽ മാത്രമേ അവർക്ക് ഹജ്ജ് അല്ലെങ്കിൽ ഉംറ നിർബന്ധമായി തീരുകയുള്ളൂ. ഒരാൾ എന്തുകൊണ്ട് നമസ്കരിച്ചില്ല എന്ന് അള്ളാഹു ചോദിക്കും, എന്നാൽ എന്തുകൊണ്ട് ഉംറ ചെയ്തില്ല എന്ന് ചോദിക്കണമെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ കഴിവുണ്ടായിരിക്കണം, ശാരീരികമായ കഴിവുണ്ടായിരിക്കണം, സ്ത്രീയാണെങ്കിൽ ഭർത്താവോ മഹ്റമോ കൂടെ ഉണ്ടായിരിക്കണം. ഒരാൾക്ക് സക്കാത്ത് കൊടുക്കാൻ പണമില്ല എങ്കിൽ അള്ളാഹു നീ എന്തുകൊണ്ട് സക്കാത്ത് കൊടുത്തില്ല എന്ന് ചോദിക്കുകയില്ല. അതുകൊണ്ട് തന്നെ മഹ്റം കൂടെ ഇല്ലാതെ ഉംറ അയാൾക്ക് ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർബന്ധമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ സാധാരണ പറയാറുള്ളത് ഒരു കൂട്ടം നിർഭയത്ത ഉള്ള സ്ത്രീകളുടെ കൂടെ, ഒരു കൂട്ടം സ്ത്രീകളുടെ കൂടെ നിർഭയമായി പോയി വരാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്തുകൂടെ എന്നാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുക. അവിടെ ഒരു സ്ത്രീ ഈ പറഞ്ഞ നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. ഒരു സഹാബി വന്നുകൊണ്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, നബിയെ ഞാൻ യുദ്ധത്തിന് പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു, സൗജത്തി ഖറജത് ഹാജ, എൻ്റെ ഭാര്യയാട്ടെ ഹജ്ജിന് വേണ്ടി പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മദീനയിൽ നിന്ന് മക്കയിലേക്കുള്ള ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുജ്ജ് മഅ ഇംറാതിക്, നിൻ്റെ ഭാര്യയുടെ കൂടെ പോയി ഹജ്ജ് ചെയ്യണമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്വാഭാവികമായി അമ്ന് നിർഭയത്വമുണ്ടായിരിക്കും. ഒരു സ്ത്രീ ആ മണലാരണ്യത്തിലൂടെ തനിച്ച് യാത്ര ചെയ്യുകയല്ല ചെയ്തത്, സ്വാഭാവികമായും കൂട്ടത്തിൽ ആളുണ്ടായിരിക്കും. എന്നിട്ടും അവരോട് പറഞ്ഞത് നിങ്ങളുടെ ഭാര്യയുടെ കൂടെ പോയി ഹജ്ജ് ചെയ്യുക, വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താവുന്ന നിങ്ങൾ ജിഹാദ് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു കാര്യമാണ് അവരെ ബോധ്യപ്പെടുത്തുന്നത്. ആളുകളൊക്കെ ഹജ്ജും ഉംറയും ചെയ്യുമ്പോൾ ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു മോശമല്ലേ, അല്ലെങ്കിൽ ഒരു ടൂറ് പോകുന്നത് പോലെ മക്കയും മദീനയും ഒന്ന് കണ്ടാൽ നന്നായിരുന്നു എന്നുള്ള ഒരു നീയത്തല്ല അവിടെ വേണ്ടത്. ഇനി എന്തെങ്കിലും കാരണത്താൽ അവർ ഉംറ ചെയ്തു കഴിഞ്ഞാൽ അത് ഇസ്ലാമിൽ അവർക്കുള്ള നിർബന്ധ ഉംറയായി പരിഗണിക്കും എന്നത് ഫുഖഹാക്കൾ പ്രത്യേകമായി നിർദ്ദേശിച്ചിട്ടുണ്ട്.
1: ഉത്തരം വ്യക്തമല്ലോ. ഹലോ, ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന അലിജാബ ലൈവ് പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI ദുആ അള്ളാഹു കേൾക്കുമോ, ഉത്തരം ചെയ്യുമോ, AI പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയുമോ? ഇത് ചോദിക്കാനൊരു കാരണം, ചാറ്റ് ബോർഡിനോട് മതപരമായതും അല്ലാത്തതുമായ വിഷയങ്ങൾ അന്വേഷിക്കുമ്പോൾ ചാറ്റ് അള്ളാഹു നിങ്ങൾക്ക് കൂടുതൽ അറിവ് നൽകട്ടെ, എളുപ്പമാക്കി തരട്ടെ എന്നിങ്ങനെയുള്ള പ്രാർത്ഥനകൾ കൊണ്ടാണ് വിഷയം പൂർത്തിയാക്കാറുള്ളത്. അതുപോലെ തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് AI പറഞ്ഞാൽ അതിൻ്റെ വിധി എന്താണ് ചോദിച്ചാൽ ആ രൂപത്തിലുള്ള മറുപടിയാണ് പലപ്പോഴും കിട്ടുന്നത്.
0: പ്രാർത്ഥന എന്നത് സൃഷ്ടി സൃഷ്ടാവിനോട് നടത്തുന്ന തേട്ടമാണല്ലോ. മനസ്സറിഞ്ഞ് കൽബറിഞ്ഞ് ഉള്ള ഹൃദയഭേദകമായ അഭ്യർത്ഥനക്ക് അർത്ഥനക്ക് ആണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. എന്നാൽ AI അങ്ങനെയാണോ? കമ്പ്യൂട്ടറിൽ ചെയ്തു വെച്ച ചില പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ളതാണ് AI എന്ന് പറയുന്നത്. അപ്പോൾ AI നടത്തുന്നത് പ്രാർത്ഥനയല്ല. അതുകൊണ്ട് തന്നെ AI പിന്നെ ഈ രൂപത്തിൽ പ്രാർത്ഥന നടത്തിയാൽ അതിന് മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ആളുകൾ ഇങ്ങനെ അതിരുകവിഞ്ഞ് ഒരു അവസ്ഥയിലേക്ക് AIയുടെ അതിപ്രസരം മൂലം എത്തിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതൊരു പ്രാർത്ഥനയല്ലേ എന്നിവരെ തോന്നുവെങ്കിൽ AI ഒരു സൃഷ്ടിയെപ്പോലെ ഒരു ജീവിയെപ്പോലെ അവരുടെ മനസ്സിൽ എത്തിപ്പെട്ടിരിക്കുന്നു എന്നതാണ് മനുഷ്യരുടെ പ്രാർത്ഥന. മനുഷ്യർ അള്ളാഹുവിനുള്ള തേട്ടം, അതിനാണ് പ്രാർത്ഥന എന്ന് പറയുക. ആ പ്രാർത്ഥനക്കാണ് നമ്മൾ ഉത്തരം പറയേണ്ടത്.
1: ഹലോ,
3: ഹലോ,
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
3: ലൗഡ് സ്പീക്കർ ഓഫ് ചെയ്ത് റേഞ്ചുള്ള ഭാഗത്തേക്ക് മാറി നിൽക്കൂ.
1: ലൗഡ് സ്പീക്കർ ഓഫ് ചെയ്തോ?
3: ഹലോ,
1: ലൗഡ് സ്പീക്കർ ഓഫ് ചെയ്തോ?
3: ഹലോ,
1: ചോദിച്ചോളൂ ചോദിച്ചോളൂ. ചോദ്യം വ്യക്തമല്ല.
3: ഇന്നത്തെ കാലത്ത്
1: നിങ്ങൾ അങ്ങോട്ട് പറയുന്നത് കേൾക്കുന്നില്ല. ലൗഡ് സ്പീക്കർ ഓഫ് ചെയ്ത് റേഞ്ചുള്ള ഭാഗത്തേക്ക് മാറി നിൽക്കൂ.
3: ഹലോ
1: ഹലോ, ചോദിച്ചോളൂ. എൻ്റെ പിതാവ് മുൻകോപക്കാരനാണ്. മാതാവുമായി ഇടയ്ക്കെല്ലാം വഴക്കുണ്ടാവും. ഏറ്റവും വലിയ പ്രശ്നം ഉറക്കെ സംസാരിക്കുന്നതാണ്. ചുറ്റുമുള്ളവർ കേൾക്കുമെന്ന ചിന്ത പിതാവിനില്ല. അദ്ദേഹം നമസ്കാരവും മറ്റു കർമ്മങ്ങളുമൊക്കെ വളരെ കർശനത്തോടുകൂടി വിട്ടുവീഴ്ചയില്ലാതെ ചെയ്യുന്ന വ്യക്തിയുമാണ്. മാതാവിന് എല്ലാ കാര്യങ്ങളും പൂർണ്ണ സഹായവും ധൈര്യവും കൊടുക്കുന്ന നല്ല ഭർത്താവും. പക്ഷേ മുൻകോപം എന്ന ഒരു പ്രശ്നമാണ് അദ്ദേഹത്തിനുള്ളത്. പിതാവ് വീട്ടിൽ വഴക്കിടുമ്പോൾ എങ്ങനെ ഏക മകനായ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റും? ഞാൻ അവൾക്ക് ആകെയുള്ള ഒരു മകനായതിനാൽ പിതാവിന് എന്നെ വലിയ ഇഷ്ടമാണ്. ഞാൻ നല്ല രീതിയിൽ പോലും ഇടപെട്ട് ഉപദേശം ചെയ്താൽ അദ്ദേഹം ഉടനെ നിർത്തും. പക്ഷേ അദ്ദേഹത്തിന് അത് വലിയ വിഷമമുണ്ടാക്കുന്നത് ഞാൻ കണ്ടു. ആകെയുള്ള മകനും തന്നെ വെറുത്തല്ലോ എന്ന ഒരു ദുഃഖം. ഇനി ഞാൻ എന്തു ചെയ്യും? ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് എൻ്റെ പ്രതികരിക്കാനുള്ള വികാരം കടിച്ചു പിടിച്ച് കഴിയുന്നത്. ഈ വീട്ടിലെ ഈ ഒരവസ്ഥയിൽ ആകെയുള്ള മകൻ ആയ ഞാൻ എന്തു ചെയ്യുമെന്നാണ്.
0: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വന്നുകൊണ്ട് ഔസ്വിനി നബിയെ നിങ്ങൾ എന്നെ ഉപദേശിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി, ലാ തഗളബ്, നീ കോപിക്കരുത്. വീണ്ടും അദ്ദേഹം രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ എന്നെ ഒന്ന് ഉപദേശിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവിടെയൊക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത് ലാ തഗളബ്, നീ കോപിക്കരുത് എന്നാണ്. കാരണം കോപം വലിയ ദുരന്തങ്ങൾ അതുവഴി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു. ഇവിടെ വാപ്പ എല്ലാ നല്ല കാര്യങ്ങളിലും മുമ്പിലുണ്ടെങ്കിലും അദ്ദേഹത്തെ മുൻകോപം ശുണ്ഠി അല്പം അധികമാണ് എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ മകനായ ഏക മകൻ എന്തു ചെയ്യണം എന്ന് വെച്ചാൽ, ഒരു ദേഷ്യപ്പെടുന്ന സന്ദർഭത്തിലല്ല അത് ഇടപെടേണ്ടത്. ഉമ്മയും വാപ്പയും തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ അല്ല. ആ ഒരു പക്ഷേ അതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ പിതാവ് നിർത്തിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ ഇടപെട്ട് കഴിഞ്ഞാൽ തന്നെ കുറച്ച് മോശമായ ധാരണകൾ ഉണ്ടാവും. അതല്ലാത്ത നല്ല സന്ദർഭങ്ങളിൽ പിതാവിന് ഉള്ള വീക്ക്നെസ്, മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് എല്ലാവർക്കും ചില വീക്ക്നെസ്സുകൾ ഉണ്ടായിരിക്കും. അത് പറഞ്ഞ് പിതാവിനെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. അതുവഴി വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഉമ്മാക്കുണ്ടാകുന്ന മാനസിക ആഘാതങ്ങൾ, കുടുംബത്തിനുണ്ടാകുന്ന വിള്ളലുകൾ, ഇതൊക്കെ നല്ലൊരു സന്ദർഭത്തിൽ ബോധ്യപ്പെടുത്തുക. അതല്ലെങ്കിൽ ഇത് മറ്റുള്ള ആളുകളും കേൾക്കുന്നു എന്ന് പറയുന്നുവല്ലോ എങ്കിൽ പിതാവിനെ ഇഷ്ടപ്പെടുന്ന, പിതാവ് ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ മുഖേന ഇത്തരം വിഷയങ്ങൾ നിങ്ങൾ ആകെ നാണക്കേട് ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾ പള്ളിയിൽ വന്ന് നിസ്കരിച്ചിട്ടാ എന്ത് കാര്യമാണ് ഉള്ളത് എന്നൊക്കെ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ മുഖേന ഉപദേശിച്ചാലും നന്നാവുന്നതാണ്. പെട്ടെന്നുള്ള ഒരു ഇടപെടൽ അല്ല അവിടെ വേണ്ടത്. ഇനി പെട്ടെന്ന് ഇടപെടുകയാണെങ്കിൽ മാന്യമായ രൂപത്തിൽ ഇടപെടുകയാണ് ചെയ്യേണ്ടത്. പിതാവ് എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്ന് നോക്കേണ്ടതില്ല. നമ്മൾ മകൻ എന്നുള്ള നിലക്ക് നമ്മൾ ചെയ്യേണ്ട നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും തുടർന്നുകൊണ്ടേയിരിക്കണം.
1: കടമായി കൊടുത്ത സ്വർണത്തിന് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ എന്ന്. കടമായി നൽകിയതും കയ്യിൽ ബാക്കിയുള്ളതും കൂടി കൂട്ടിയാൽ സ്വർണത്തിൻ്റെ നിസാബ് എത്തും. കടം ഒരു വർഷത്തിനുള്ളിൽ തിരിച്ചു തരാം എന്നാണ് പറഞ്ഞത്. എന്നാൽ അവരുടെ സാഹചര്യം നോക്കിയാൽ അവർക്ക് അതിന് സാധിക്കില്ല. അവരോടത് തിരക്ക് കൂട്ടി ചോദിക്കുവാനും ഉദ്ദേശിക്കുന്നില്ല. തിരിച്ചവർ പണമായിട്ടായിരിക്കും തരിക. ഈ അവസ്ഥയിൽ സക്കാത്ത് എങ്ങനെയാണ് കൊടുക്കുക?
0: അവർ പണം കൊടുത്ത, കടം കൊടുത്ത സ്വർണവും നിലവിലുള്ള സ്വർണവും കൂടെ കൂട്ടുമ്പോഴാണ് നിസാബ് എത്തുക എന്ന് പറഞ്ഞു. അവിടെ കടം കൊടുത്ത ഒരു സമയം, ആ സമയം കഴിഞ്ഞിട്ടും തിരിച്ച് കിട്ടാത്ത സ്ഥിതിക്ക്, കിട്ടുമോ കിട്ടുകയില്ലയോ എന്നറിയാത്ത ഒരവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് കിട്ടുമ്പോൾ പിന്നീട് നിസാബ് എത്തിക്കഴിഞ്ഞാൽ കൊടുത്താൽ മതിയാവുന്നതാണ് ഇൻഷാ അല്ലാഹ്.
1: നമുക്ക് അനുവദിക്കപ്പെട്ട സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. ശ്രോതാക്കളുടെ ധാരാളം ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധമായി മറുപടി നൽകിയ താങ്കൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പീസ് റേഡിയോ ശ്രോതാക്കളെ വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം. അള്ളാഹു
4: ഇന്ത്യക്കകത്തും പുറത്തുമായി വ്യത്യസ്ത പ്രദേശങ്ങളിലേക്കുള്ള യാത്രകളുടെ വിവരണം പീസ് റേഡിയോയിൽ ദൃശ്യം. ദൃശ്യത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ജാമിയ മില്ലിയ ഡൽഹിയിലേക്കുള്ള കവാടം, ജാമിയ മില്ലിയയിലെ തൻ്റെ യാത്രാനുഭവങ്ങൾ ജസീൽ കൊടിയത്തൂർ പീസ് റേഡിയോ പ്രതിനിധി നുസ്ഹാൻ രണ്ടത്താണിയുമായി പങ്കുവെക്കുകയാണ്. ഈ ഭാഗം നമുക്ക് കേൾക്കാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ ദൃശ്യത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ദൃശ്യത്തിലുള്ളത് പ്രിയ സുഹൃത്ത് ജസീൽ കൊടിയത്തൂരാണ്. ജസീൽ മദനി അല്ലേ? ജസീൽ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിമാരിലൊരാളാണ് ഇൻഷാല്ലാ. അപ്പോൾ ജസീൽക്ക ഇന്ന് നമ്മുടെ കൂടെ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കാനാണ് ഇരിക്കുന്നത്. അവിടെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ഫ്രണ്ട്ലി ടോക്ക് എന്നുള്ള രൂപത്തിലാണ്, ഒരുപാട് കാലമായിട്ടുള്ള സുഹൃത്താണ്. അപ്പോൾ ഞാനിങ്ങനെ ഡൽഹിയിലേക്കുള്ളൊരു അനുഭവം ജസീൽക്കയുടെ കൂടെ യാത്ര ചെയ്തൊരു സുഹൃത്ത് പറഞ്ഞിരുന്നു. സുഹൃത്ത് ഫുഹാദ് അനുഭവം പറഞ്ഞതെന്താ വെച്ചാൽ താനുള്ളവരുള്ള അപ്പോൾ ബന്ധു കൂടിയാണ്. അപ്പോൾ പ്രാവശ്യം ഡൽഹിയിലേക്ക് പോയൊരനുഭവം പറഞ്ഞപ്പോഴാണ് നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഡൽഹിയിൽ പോയിരുന്നു എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചൊക്കെ ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടുന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ആ അനുഭവത്തിൽ നിന്ന് തുടങ്ങാൻ വിചാരിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, ആ അനുഭവം എന്തായിരുന്നു എന്ന് ഞാൻ പറയുന്നതിനേക്കാൾ കുറച്ച് കുറച്ച് നർമ്മം നിറഞ്ഞൊരു അനുഭവമാണ് തോന്നുന്നത്.
6: ഡൽഹിയിൽ പോണത് അതിൻ്റെ തുടക്കം ശരിക്കും പറഞ്ഞാൽ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഫൈനൽ ഇയറായ സമയത്ത് നമ്മൾ പിന്നീട് ആലോചിക്കുന്നത് പി ജി എവിടെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ചർച്ച. അപ്പോൾ അന്ന് പുറത്ത് പോകണൊരു ട്രെൻഡുണ്ട്, ഹൈദരാബാദ്, ഡൽഹി, പിന്നെ ഇങ്ങനെയുള്ള ഏരിയകളിൽ.
5: ഡിഗ്രി പഠിച്ച മദീനത്താണ്?
6: അതെ, മദീനത്ത് പുളിക്കലാണ് പഠിച്ചത്. അവിടെ നിന്നാണ് ഫുആദ് നമ്മൾ കൂടെ ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഈ ചർച്ചകളിൽ നമ്മൾ തൊട്ട് സീനിയേഴ്സൊക്കെ ഇങ്ങനെ ഹൈദരാബാദ് പോയ ആളുകളുണ്ട്. അപ്പോൾ അതേപോലെ നമുക്ക് പുറത്ത് പോയി പഠിക്കാം എന്നുള്ളൊരു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ എൻട്രൻസിൻ്റെ സമയത്ത് ജെ എൻ യുവിൻ്റെയും അതേപോലെ ഇഫുള്ളു ജാമ്യമൊക്കെ എഴുതി. അപ്പോൾ എഴുതാനുള്ള ജാമ്യൻ്റെ എൻട്രൻസാണ് യഥാർത്ഥത്തിൽ ഡൽഹിയിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. നമ്മളത് അങ്ങനെയായിട്ട് വിചാരിച്ചിട്ടില്ല. അന്നൊക്കെ ഒരു 2014 ഈ ഡിഗ്രീൻ്റെ അവസാന വർഷം. അപ്പം അന്ന് ഇങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലത്ത് പോയിട്ട് വലിയൊരു കോസ്റ്റ്, നമ്മൾ എക്സ്പെൻസ് വരുന്നുണ്ടല്ലോ, അതൊക്കെ നമ്മൾ പിന്നെ മീറ്റ് ചെയ്യോ, ഞങ്ങനെ പോകാൻ കഴിയോ ഒന്നും നമ്മൾ ചർച്ചയിലില്ല. പക്ഷേ എൻട്രൻസ് എഴുതാൻ അവിടെ പോകണം എന്നുള്ളൊരു നിർബന്ധിത സാഹചര്യം വന്നപ്പം എല്ലാവരും പോകേണ്ടി വന്നതാണ്. അപ്പോൾ എൻട്രൻസിൻ്റെ വിഷയം പറയുകയാണെങ്കിൽ ജെ എൻ യു ഇഫ്ളു നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ എഴുതാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ജെ എൻ യു നമ്മൾ കോഴിക്കോട് തന്നെയാണ് എഴുതിയത്. ഇഫ്ളു അന്ന് എറണാകുളത്താണ് സെൻ്റർ ഉണ്ടായിരുന്നത്. ഒക്കെ എഴുതി അറ്റൻഡ് ചെയ്തു. പിന്നെ ഡൽഹിയിൽ പോകേണ്ടി വന്നു ജാമ്യൻ്റെത് വരാൻ. അപ്പോൾ ജാമ്യൻ്റെത് എഴുതാൻ ഡൽഹിയിൽ പോകേണ്ടി വന്നു. അതിൽ പിന്നെ ആ പോക്കാണ് യഥാർത്ഥത്തിൽ എനിക്കാണ് ഫുആദ് എൻ്റെ 10-12 പേരുണ്ടായിരുന്നു. നമ്മൾ പുളിക്കെന്ന് പഠിച്ചവർ, റൗദത്തുനിന്ന് പഠിച്ച ആളുകൾ, സുല്ലമെന്നുള്ള ആളുകൾ 10-12 പേരുണ്ട്. ഇപ്പോഴും അതിൻ്റെ ഓർമ്മകളിങ്ങനെ നമ്മളിങ്ങനെ ഇടക്ക് ഷെയർ ചെയ്യും. അപ്പോൾ ഫുആദ് അതിലുള്ള ഒരാളായിരുന്നു. നമ്മൾ പണ്ടത്തെ അന്നത്തെ ഫോട്ടോസ് ഇങ്ങനെ എടുത്തു നോക്കുമ്പോഴേ, അപ്പോൾ അന്ന് പോയ ആളുകൾ, അന്ന് എൻട്രൻസ് എഴുതിയ പിന്നെ ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ ജാമ്യൻ്റെ മുമ്പിൽ ഇരുന്ന് വട്ടം കൂടിയിരുന്ന ഒക്കെ ഫോട്ടോ നമ്മളിങ്ങനെ അയവിറക്കും.
5: അപ്പോൾ തുടക്കം തുടങ്ങിയിരുന്നു എനിക്ക് തോന്നുന്നു ആ സംഭവത്തിൽ നിന്ന് തുടങ്ങാന്നാണ് വിചാരിക്കുന്നത്. നമ്മളാ ഫുആദ് സൂചിപ്പിച്ചു മറ്റേ ഒരു പള്ളിയിൽ കയറി അനുഭവം പറഞ്ഞു.
6: അത് പിന്നെ ട്രെയിൻ യാത്ര ശരിക്ക് അവിടേക്ക് എത്തുന്ന യാത്ര. പിന്നെ ഞാൻ അത്ര ദൂരം ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല. നമ്മൾ ചെറിയ നാട്ടിലുള്ള കണ്ണൂർ, പരപ്പനങ്ങാടി അങ്ങനെയുള്ള ദൂരങ്ങൾ മാത്രമേ നമ്മളത്ര ട്രെയിനിൽ പോയിട്ടുള്ളൂ. അപ്പോൾ ഈ ഡൽഹിയിലേക്ക് ട്രെയിൻ പോകാറിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ യാത്രകളിലും ഓരോന്നും അതിൻ്റെതായ രൂപത്തിൽ ആസ്വദിക്കേണ്ടതാണ് ഈ യഥാർത്ഥത്തിൽ യാത്ര. നമ്മൾ ദൃശ്യത്തിൻ്റെ വിവിധ എപ്പിസോഡുകളിൽ നമ്മൾ കാണുന്നുണ്ട് പല യാത്രകളും അനുഭവങ്ങളും കേൾക്കലുണ്ട്. അപ്പോൾ ട്രെയിൻ യാത്രയിൽ എന്തൊക്കെ നമ്മൾ നേരിട്ട് അനുഭവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ പിക്ചർ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് ഒരു കാര്യം ട്രെയിനിൻ്റെ വിഷയത്തിൽ പറയാനുള്ളത്, ഈ സമയം അറിയുക എന്നുള്ളൊരു വിഷയം. ദിവസം, കാരണം രണ്ട് ദിവസം യാത്ര ഉണ്ട്, 44 മണിക്കൂർ രണ്ട് ദിവസത്തിനടുത്ത് നമുക്ക് ഓടാനുണ്ട്. പലപ്പോഴും ടിക്കറ്റിൻ്റെ വിഷയത്തിൽ എന്നും ഓടുന്ന മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് അതാണ് എല്ലും പെട്ടെന്ന് ടിക്കറ്റ് കിട്ടാവുന്നത്. അതാണ് അതിനൊരു കാരണം ഞാൻ എനിക്ക് ബോധ്യപ്പെട്ടത്, ഇത്രയും കാലത്തെ പരിചയത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടത്. അത് ഡെയിലി ഉണ്ട് വണ്ടി, പക്ഷേ അതിനപ്പുറം അതിൻ്റെ യാത്രാ സമയം കുറച്ച് കൂടുതലാണ്. മറ്റു വണ്ടികളെ അപേക്ഷിച്ച് 44-45 മണിക്കൂർ 46 മണിക്കൂർ വരെ അത് പോകുന്നുണ്ട്. പലപ്പോഴും ചിലപ്പോൾ ലേറ്റൊക്കെ ആവലുണ്ട്. എന്നാലും 35-39 ഒക്കെ മണിക്കൂറിൽ എത്തുന്ന വണ്ടികളുണ്ട്. കുറേ ആളുകൾ അതാണ് പ്രിഫർ ചെയ്യുക. അപ്പോൾ മംഗളയിൽ യാത്ര ചെയ്യുമ്പം, പ്രത്യേകിച്ച് രണ്ട് ദിവസം വരുമ്പോൾ പലപ്പോഴും ചോദിക്കേണ്ടി വന്നൊരു സംഭവം എന്താ വെച്ചാൽ, ഇന്ന് ഏതാ ദിവസം? ട്രെയിൻ കയറിയിട്ട് നമ്മൾ യാത്ര പോയിട്ട് ഇന്ന് ഏതായിരുന്നു ദിവസം പലപ്പോഴും ചോദിക്കാൻ വന്നിട്ടുണ്ട്.
5: ചിലപ്പോൾ നമുക്ക് ഈ 2-3 ദിവസം ഒരുമിച്ച് ഓഫ് ഡേ കിട്ടിയത് നമ്മൾ ചോദിക്കില്ല. ട്രെയിൻ കയറി കഴിഞ്ഞാൽ ദിവസം
6: ഈ പത്രം വായന നാട്ടിൽ നിന്ന് കുറച്ചുണ്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ വിട്ട് പള്ളി വിട്ട് തിരിച്ചു പോകുമ്പം എന്നും കയറിയിട്ട് ജസ്റ്റ് വായിക്കലുണ്ട്. അപ്പം നമ്മൾ ഡേറ്റ് ഒരു ചെറിയൊരു ഓർമ്മ ഉണ്ടാവായിരുന്നു. പക്ഷേ ട്രെയിനിൽ എത്തുമ്പം ഇവിടെ നിന്നൊക്കെ ചിലപ്പം രാവിലൊക്കെ ഉള്ള വണ്ടിയാണെങ്കിൽ ഇപ്പോൾ കിട്ടും സ്റ്റേഷനോ അല്ലെങ്കിൽ വണ്ടിയിൽ തന്നെ കൊണ്ടു നടക്കും. കേരളം വിടുന്ന വരെ നമുക്ക് ആ പത്രത്തിൻ്റെ ടച്ച് ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ കിട്ടും, അത് അതിനുവേണ്ടി അത് കിട്ടണം നിർബന്ധ ആളുകളൊക്കെ വാങ്ങലുണ്ട്. പക്ഷേ അതൊരു സംഭവം, സമയത്തിൻ്റെ ഒരു വിഷയം, ഡേറ്റ് മാറണതൊക്കെ ഒരു ട്രെയിനിൻ്റെ വിഷയത്തിൽ. പിന്നെ ഓരോ പല സംഗതികളും നമ്മളിങ്ങനെ, ഞാൻ അന്ന് എനിക്കൊന്ന് ജാമ്യയിൽ പഠിക്കാൻ തുടങ്ങി സമയത്താണ് എഴുതി തുടങ്ങിയത്. യാത്രാക്കുറിപ്പും സംഗതികളൊക്കെ എഴുതി ഫേസ്ബുക്കിൽ ഇങ്ങനെ ഓരോരോ ഭാഗമായിട്ടിങ്ങനെ വിട്ടതൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുമ്പുള്ള നടത്താണ് എൻട്രൻസ്. അപ്പോൾ എൻട്രൻസിൻ്റെ യാത്രയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ 12 പേരിങ്ങനെ ബുക്ക് ചെയ്ത് പോയി. അവിടുന്ന് ഓരോന്ന് നമ്മൾ പറയുമ്പോൾ സ്റ്റേഷനിലെത്തുമ്പോൾ അവിടെ നിസാമുദ്ദീൻ സ്റ്റേഷന് അത്യാവശ്യം വലിയ സ്റ്റേഷനാണ്.
5: എവിടുന്ന കയറിയത്?
6: അത് കോഴിക്കോട് നിന്ന് നമ്മൾ എല്ലാവരും ടിക്കറ്റ് എടുത്ത് കയറുന്നത്. അങ്ങനെ എല്ലാവരും ബുക്ക് ചെയ്തിട്ടാണ് പോണത്. അപ്പം സീറ്റ് അത്ര വലിയ യാത്രയായതുകൊണ്ട് പിന്നെ സ്ലീപ്പർ ആണ് ബുക്ക് ചെയ്തത്. പക്ഷേ പിന്നീട് നമ്മൾ അവിടുന്ന് പഠിക്കുന്ന സമയത്ത് പലപ്പോഴും ജനറലിൽ ഇങ്ങോട്ട് തിരിച്ചു വന്നതൊക്കെ ഉണ്ട് പെട്ടെന്നുള്ള വരവിലും. പിന്നെ ചില വണ്ടികൾക്ക് ജനറലി വലിയ റിസ്ക് ഇല്ലാത്ത വണ്ടികൾ, സ്റ്റോപ്പ് കുറവുള്ള, അന്നൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ട്. ചേർന്നതിന് ശേഷം ഫസ്റ്റ് വരവ് പിന്നെ സമ്പർക്രാന്തി എക്സ്പ്രസ് എന്ന് പറഞ്ഞ നല്ല സ്പീഡുള്ള വണ്ടിയുണ്ട്. 10 സ്റ്റോപ്പ് അന്ന് 10-ാമത്തെ സ്റ്റോപ്പ് കോഴിക്കോടാണ്, ഡൽഹിയിൽ നിന്ന് ഓരോ സ്റ്റേറ്റിലും ഒരു സ്റ്റോപ്പൊക്കെ ഉള്ളൂ. അപ്പോൾ അതിലേക്കൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട്, ഇൻഷാല്ലാ നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ ഡൽഹിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിസാമുദ്ദീൻ, ഹസ്രത്ത് നിസാമുദ്ദീൻ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഇൻഷാല്ലാ ഓരോന്നിനെ പറ്റിയും കുറേ പറയാനുണ്ട്. അതൊരു ദർഗയുടെ ഒരാളുടെ അന്നത്തെ മുമ്പ് കാലത്ത് ജീവിച്ച വലിയൊരു ഒരു നേതാവ്, നെറ്റൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് അതിനെപ്പറ്റി പഠിക്കാനുണ്ട്. അയാളുടെ പേരിലാണ് ആ ഒരു സ്റ്റേഷനുള്ളത്. ഒരുപാട് പ്ലാറ്റ്ഫോമുണ്ട്, 10-17 കുറേ പ്ലാറ്റ്ഫോമുകൾ അവിടെ ഉണ്ട്. ന്യൂഡൽഹിയിലും ഉണ്ട് ഇതേപോലെ പ്ലാറ്റ്ഫോമുകൾ. അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പം നമ്മളെ സ്വീകരിക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും, പരിചയമില്ലാത്ത കുറേ ആൾ. അവർ ടാക്സിക്കാരാണ്, എടുക്കാൻ പോകേണ്ടത്. എടുക്കാൻ പോകേണ്ടത് വെച്ച് നമ്മളെക്കാട്ടിലും താല്പര്യം ഓൽക്കായിരിക്കും നമ്മൾ പോകേണ്ടി എടുത്ത്. അത് പല സമയത്തും നമുക്ക് പരിചയമില്ലെങ്കിൽ പറ്റിക്കപ്പെടുന്ന ഒരു ഭാഗമാണ് അവിടെ. പലപ്പോഴും ആ ഒരു തലത്തിൽ നമ്മൾ ഉറുദു അല്ലെങ്കിൽ ഹിന്ദി അറിയാത്ത ആളുകളായിരിക്കും. അപ്പോൾ അവരെ അറിയണമെന്നുണ്ട്, പുതിയ ആൾക്കാരാണ്, പല നാട്ടിൽ നിന്ന് വരുന്നതാണ്, കേരളത്തിൽ നിന്ന് വരുന്ന ആളുകളാണെന്നുള്ളവർക്ക് ഹിന്ദി തീരെ അറിയില്ല എന്നുള്ളവർക്ക് ഇവരെന്ത് ചെയ്യും? പിന്നെ നാടൊന്നും പരിചയമില്ലാത്തതുകൊണ്ട് നമ്മൾ നല്ലോം നമ്മളെ ഭാഷ പറഞ്ഞാൽ പിഴിയും, ഇല്ലാത്ത ഫീസ് കൂടുതൽ വാങ്ങും. അങ്ങനെയൊക്കെ അവർ വാങ്ങുമ്പോൾ ഇത്ര നോക്കുക പറയും, ഇത്ര ഉള്ളു നോക്കുക. നമ്മൾ ലഗേജും കാര്യമൊക്കെ കയറ്റി നമ്മളങ്ങനെ ജാമ്യൻ്റെ അടുത്തേക്ക് പോവാണ്. ഒരു പ്ലാനും ഇല്ല എവിടെയാണ് താമസിക്കുക എന്താണ്. അങ്ങനെ നമ്മളവിടെ എത്തിയിട്ടാണ് നമ്മൾ കുറേ ടീമിനെ കോൺടാക്ട് ചെയ്യുന്നത്. അവിടെയുള്ള ഹെൽപ്പ് ഡെസ്ക്, കുറേ ടീമുകളുണ്ട്, പല ടീമുകളുണ്ടാവും. അപ്പോൾ ഹെൽപ്പ് ഡെസ്കിനെ ബന്ധപ്പെട്ടപ്പോൾ ഇങ്ങനെ അന്നത്തെ എനിക്ക് ഓർമ്മയുള്ള പേര് നമ്മൾ കൊർഡോവ എന്ന് പറഞ്ഞ ഓരോരോ പിന്നെ അവർ നിൽക്കുന്ന സ്ഥലം ഹോസ്റ്റലിന് പുറത്ത്, അതായത് ഹോസ്റ്റലിൽ അവർ സംവിധാനമുണ്ട്, യൂണിവേഴ്സിറ്റിൻ്റെ ജാമ്യ മില്യൻ്റെ ഹോസ്റ്റലുണ്ട്, പക്ഷേ അതിൽ നിൽക്കാത്ത പുറത്തുള്ള ആളുകളുണ്ട്, അവരാണ് ഇത്തരം പിന്നെ എൻട്രൻസിൽ വരുന്ന ആളുകൾക്കൊക്കെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക. ആ അന്ന് എടുത്തു പറഞ്ഞൊരു സംഗതി, ഭയങ്കര ചൂടുള്ള സമയം, ഏപ്രിൽ 4 എൻ്റെ ഓർമ്മ ശരിയാണ്, ഏപ്രിൽ 4 അന്ന് 2014 നമ്മൾ എൻട്രൻസ്. അത് ഞാൻ വീണ്ടും ഓർമ്മിക്കാനുള്ള ഡേറ്റ്, കറക്റ്റ് ഓർമ്മിക്കാനുള്ള സംഗതി, ഞാൻ അന്നത്തെ നമ്മുടെ ഷൂട്ട് കേസ് ഇപ്പോഴും ഉണ്ട്, ജാമ്യൻ്റെ അഡ്മിറ്റ് കാർഡൊക്കെ ഇപ്പോഴും, നമ്മൾ ഫോട്ടോ ഒട്ടിച്ച അഡ്മിറ്റ് കാർഡും എക്സാം ഡേറ്റൊക്കെ എഴുതിയ ഇതിപ്പോൾ ഇപ്പോൾ അടുത്ത് നമ്മൾ ഇങ്ങനെ എടുത്തപ്പോൾ കണ്ടിരുന്നു. അപ്പം അന്ന് ചൂട് ഭയങ്കരമാണ്, അപ്പം എ സി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളതിനെപ്പറ്റി ആലോചിക്കാൻ, ചിലവുള്ളതുകൊണ്ട് നമ്മൾ തീരെ ആലോചിക്കാൻ കഴിയില്ല. നമ്മൾ അങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ്, മിക്ക ആളുകളും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് സാമ്പത്തികമായി വളരെ വീക്കാണ്. അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കൊർഡോവയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, കൊർഡോവ അതേപോലെ ബഗ്ദാദ് ഇങ്ങനത്തെ ഇസ്ലാമിക് ഹിസ്റ്ററിയിലുള്ള കുറേ പേരുകളുണ്ട്. അതാണ് ഇവർ ഇവരുടെ പിന്നെ ഹോസ്റ്റൽ ഓല നിൽക്കണ സ്ഥലം, ഹോസ്റ്റലല്ല പുറത്ത് നിൽക്കുക, പേയിങ് ഗസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ്, മാസം മാസം പൈസ കൊടുത്തിട്ടുള്ള സ്ഥലങ്ങളാണ്. അതിൽ അൻസാരി എന്ന് പറഞ്ഞ ആളെപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ബാക്കി കുറേ ആൾക്കാരുണ്ട്. ഗഫൂർക്ക്, ഗഫൂർക്ക് വഴിയാണ് നമുക്ക് ഈ റൂമിൻ്റെ സെറ്റപ്പ്, ഇന്ന സ്ഥലത്ത് പോയി നിൽക്കുക, അവിടെ കുഴപ്പമില്ല, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാൽ മതി എന്ന് പറഞ്ഞു. ഈ വെക്കേഷൻ സമയത്താണ് ഇത് നടക്കുക, അവിടുത്തെ വെക്കേഷൻ ചൂട് കൂടുമ്പോഴാണ് വെക്കേഷൻ ഉണ്ടാവുക, എല്ലാവരും നാട്ടിലായിരിക്കും. അപ്പോൾ വളരെ കുറച്ച് ചുരുങ്ങിയ ആളുകൾ അവിടെ നിൽക്കാൻ നിർബന്ധിതരായ ആളുകൾ അല്ലെങ്കിൽ ആവശ്യമുള്ള ആൾക്കാർ മാത്രം അവിടെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ അൻസാരി കൊച്ചിയാണ് അവരെ നാട്, ഇപ്പോഴും നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അൻസാരി പിന്നെ അന്ന് പറഞ്ഞൊരു ഒരു ഒരു ഒരു മോട്ടിവേഷണൽ സംസാരം ഇപ്പോഴും ഞാൻ ഇങ്ങനത്തെ എൻട്രൻസിന് പോകുന്ന എല്ലാവരോടും പറയാറുണ്ട്, നമ്മൾ മാക്സിമം നമ്മൾ എഫേർട്ട് എടുത്തിട്ട് പഠിക്കുക, കിട്ടുമോ കിട്ടില്ല എന്നുള്ളത് അള്ളാഹ് തരുന്നതാണ് തൗഫീഖ്. അപ്പം അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 40+ അന്നത്തെ ചൂട്, 42 ഒക്കെ നോർമൽ അവിടുന്ന്, പിന്നെ ഹൈ ആകുമ്പോൾ 46-47 വരെ പോയതുണ്ട്. ഭയങ്കര നമ്മൾ എന്ത് ചെയ്താലും നമ്മളിങ്ങനെ രാത്രി പോലും നമ്മൾ എന്ത് ചെയ്യണം, വീശിക്കൊണ്ടിരിക്കുന്ന സമയം, എ സി ആ ഇവിടെ 35 കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര റിസ്ക്കാണ്. അപ്പം അന്ന് ആ അതുകൊണ്ടാണ് വെക്കേഷൻ അവിടെ കൊടുക്കണമെന്നൊക്കെ പിന്നീട് നമുക്ക് മനസ്സിലായത്. അങ്ങനെ കൊർഡോവയിൽ നമ്മളിങ്ങനെ നമ്മളെ അതിങ്ങനെ അത്ര ചൂട് അനുഭവിക്കുന്നതും പിന്നെ ഇത്ര പേര് ഒരുമിച്ച് ഒരു ഒരു സ്ഥലത്ത് പരമാവധി ആളുകൾ ഇങ്ങനെ കൊള്ളിച്ചിട്ട് ഒരു അഡ്ജസ്റ്റ് ചെയ്താണ് നിൽക്കുന്നത്, നമുക്ക് പരമാവധി ചിലവ് കുറക്കണം, പിന്നെ വേറെ സൗകര്യങ്ങൾ നമുക്ക് അറിയില്ല, കോണ്ടാക്റ്റ് ഇല്ല, അതൊക്കെ പിന്നെ അന്നത്തെ അനുഭവത്തിൽ ഇന്നും അൻസാരിൻ്റെ നമ്മളിങ്ങനെ കുറേ ആൾക്കാർ ഇരിക്കും വായിക്കാനിരിക്കും, നല്ലോണം ഇങ്ങനെ തന്നെയാണ് വേണ്ടത്, മുപ്പരിങ്ങനെ പ്രോത്സാഹിപ്പിക്കും, മുപ്പരിക്ക് നമ്മളറിയില്ല, നമ്മൾക്ക് മുപ്പരി അറിയില്ല, പക്ഷേ ഈ ഒരു ബന്ധം പഠനം അക്കാഡമിക് വിഷയത്തിൽ അത്രയും ഇപ്പോൾ നല്ല ലെവലിൽ മാഷാല്ല ലണ്ടനിലൊക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, മുപ്പരി ഇപ്പോഴത്തെ പ്രൊഫഷനായിട്ട് അത്യാവശ്യം നല്ലൊരു ലെവലിലെത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന ഉണ്ടാവുമെന്നുള്ള എനിക്ക് മനസ്സിലായി, അത്രയും നല്ല മാഷാല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. അങ്ങനെ അവിടുന്ന് നമ്മൾ എൻട്രൻസ് എഴുതി, പിന്നെ എൻട്രൻസ് ചെയ്താൽ നിൽക്കുന്ന സ്ഥലത്ത് നിന്നാണ് നിങ്ങൾ പറഞ്ഞ അനുഭവം, ഏത് പള്ളിയിലേക്ക് പോയിട്ട് ഈ ഹനഫി മദഹബിനെ പിൻപറ്റുന്ന പള്ളികളാണ് കൂടുതലായിട്ട് അവിടെ ഉണ്ടാവുക, മിക്ക ഭൂരിഭാഗം പള്ളികളും, പിന്നെ സൽഫി പള്ളിയൊക്കെ ഉണ്ട് എന്നുള്ളത് പിന്നെ നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ അന്ന് പള്ളിയിൽ രാത്രി ചെന്നപ്പോൾ നമ്മളിവിടെ വലബാലീൻ കഴിയുമ്പോഴേക്കും അമീൻ എന്ന് നമ്മൾ ഉച്ചത്തിൽ പറയും, ഒരുമിച്ച് പറയും. അന്ന് ഫസ്റ്റ് അനുഭവം ഇതാണ്, അത് ശരിക്കും നമ്മൾ പെട്ടുപോയി നമുക്ക് പിന്നെ നമസ്കാരം കഴിയുമ്പോൾ അറിയാം, ഉറക്കെ നമ്മളെല്ലാവരും ആമീൻ ചൊല്ലി. അപ്പോൾ കുറച്ച് സ്ഥലത്ത് നിന്ന് മാത്രം ഇങ്ങനെ ആമീനോട് കേട്ട സമയത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും ഒരു ഒരു ഒരു നമ്മളെന്തോ ചെയ്തു പോയാൽ ഓൽക്കൊരു ഒരു കൗതുകമായിരുന്നു, പുതുമ ഉണ്ടാവും, കാരണം ഓരോ എല്ലാവരും സൈലൻ്റായിട്ട് ആമീൻ പറയുന്ന ആളുകളാണ്. അപ്പോൾ അത് വലിയൊരു ഇതായിരുന്നു. പിന്നെ ഭക്ഷണം അതിൽ പലതും എടുത്ത് പറയണം, അടുത്ത മൊത്തത്തിലെടുത്ത് പറയുമ്പോൾ ഈ ഹോസ്റ്റലുകൾ മൊത്തത്തിലെ റോഡ് സാധാ റോഡ് സെറ്റപ്പ് റോഡായിരിക്കും, ഹൈവേ ഒക്കെ വളരെ നല്ല ഒരുപാട് വാഹനങ്ങൾക്ക് പോകാവുന്ന, അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ട്രാഫിക് സിഗ്നലൊക്കെ 12 വെയിറ്റിംഗ് ഉള്ള ട്രാഫിക് സിഗ്നലൊക്കെ ഉണ്ട് അന്ന്, വലിയ തിരക്കുള്ള സ്ഥലത്ത്, എല്ലായിടത്തും അല്ല വളരെ തിരക്കുള്ള സ്ഥലത്ത് നമ്മളിങ്ങനെ ഓട്ടോയിലൊക്കെ പോയിട്ട് സ്ക്രീനിൽ നോക്കുമ്പോൾ 12 വെയിറ്റിംഗ്, വണ്ടി ഓഫാക്കിയവിടെ പല പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്, അവരപ്പോൾ പത്രം വായിക്കണമല്ലോ, അവിടുത്തെ പത്രം വായിക്കുന്ന ആളുകളുണ്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ റോഡ് സൗകര്യങ്ങളൊക്കെ അത്യാവശ്യം നീറ്റ് ക്ലീൻ ആയിരിക്കും, പക്ഷേ ഗല്ലി എന്ന് പറയും, നമ്മൾ ഈ ഉള്ളി ഏരിയയിലേക്ക് പോയാൽ ഗല്ലി നമ്പർ എന്ന് പറയും. അപ്പോൾ ഗല്ലീൻ്റെ ഉള്ളിലോട്ട് പോയാൽ അത്യാവശ്യം നമ്മൾ നാട്ടിൽ നിന്ന് പോയ ആളുകൾക്ക് വൃത്തി നല്ലോണം ആണെന്നുള്ളവർക്കൊന്നും ചിലപ്പോൾ അത്ര സഹിക്കാൻ പറ്റാത്ത ഒരു ഒരു ഒരു അവസ്ഥയാണ് അവിടെ ഉള്ള ഗല്ലികളിലുള്ളത്. അപ്പോൾ ഗല്ലിയിൽ അതിൻ്റെ അടുത്ത് പള്ളിയും കാര്യങ്ങളും സൈഡിൽ പള്ളിയൊക്കെ ഉണ്ടാവും, പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ നല്ല വൃത്തിയായിരിക്കും.
5: അപ്പോൾ നമ്മൾ ഈ ന്യൂസ് ചാനലുകളിലും റിപ്പോർട്ടുകളിലും വീഡിയോകളൊക്കെ കാണുന്നത് യഥാർത്ഥത്തിൽ ഡൽഹിയുടെ നല്ലൊരു വശമാണ്.
6: അതെ, ന്യൂ ഡൽഹി എന്ന്

0: ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള യാത്രയാണ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്റ്റേറ്റ് കടന്നിട്ടാണ് പോകുന്നത്, വ്യത്യസ്തങ്ങളായിട്ടുള്ള കൾച്ചറുകളിലൂടെ മുന്നോട്ട് പോകുന്ന അവസ്ഥയുണ്ട്. പലപ്പോഴും ഡൽഹി യാത്രകളെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾ പറയാറുണ്ടത് എങ്ങനെ പോയിട്ടും കല്ല, ട്രെയിനിൽ പോയാലാണ് അതിൻ്റെ, അതൊരു ട്രെയിനിൽ സ്ലീപ്പർ ക്ലാസ്സിൽ പോകണം എന്ന് പറയാറുണ്ട്. അപ്പോഴാണ് അതിൻ്റെ ഒരു അനുഭവം കിട്ടാറുള്ളതെന്ന് പറയാറുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്റ്റേറ്റ് കടന്നു പോകുമ്പോൾ ഉണ്ടായ
1: അനുഭവത്തിൻ്റെ വിഷയം പറയുകയാണെങ്കിൽ മംഗളയിൽ തന്നെ പോകണം ഒരുവട്ടമെങ്കിലും. ഞാൻ പറയലതാണ്, ഒരുവട്ടമെങ്കിലും മംഗളയിൽ എന്ത് ചെയ്യണം, ഡൽഹിയിലേക്ക് പോകണം. അതിന് അന്നത്തെ എണ്ണ, എൻ്റെ അന്നത്തെ കണക്കാട്ട് പറഞ്ഞത് 46 സ്റ്റോപ്പുകളുണ്ട് ഡൽഹി എത്തുമ്പോഴേക്കും. അതിനപേക്ഷിച്ചാണ് മറ്റേ വണ്ടി 10 സ്റ്റോപ്പുള്ളൂ. അതേപോലെ സ്റ്റോപ്പ് കുറവുള്ള വണ്ടിയാണ് പിന്നെ ദുരന്തോ എക്സ്പ്രസ് പറഞ്ഞിട്ട്, ഡുറോണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, വളരെ വളരെ സ്റ്റോപ്പ് കുറവാണ് അതിന്, ഇതിനെക്കാട്ടിലും 35 മണിക്കൂർ. രാജധാനി ഉണ്ട്, എ സി ആണ്. അപ്പോൾ ഞാനിത് ട്രിപ്പ് പോകുന്ന പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് പറയാനുള്ള ഒരു ടിപ്പാണ് ഇപ്പോൾ ഇതിലുള്ളത്. ഡൽഹിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് മംഗള എടുക്കുക, അല്ലെങ്കിൽ വേറെ ട്രെയിൻ. മംഗള റിസ്ക് ആണ് തോന്നുന്ന ആളുകളാണെങ്കിൽ നല്ലോണം എക്സ്പ്ലോർ ചെയ്യണം എന്നാണെങ്കിൽ, നിങ്ങൾ പറഞ്ഞ മാതിരി ഓരോ കൾച്ചർ, ഓരോ നാട്, അതിൻ്റെ സ്വഭാവം, നാടിൻ്റെ ഭംഗി കൂടുതൽ ആസ്വദിക്കാൻ പറ്റിയ മംഗളയിലാണ്. കൊങ്കണിലൊക്കെ കുറേ പോകാനുണ്ട്. അപ്പോൾ ആ അങ്ങോട്ടേക്ക് മംഗള എടുക്കുക, അല്ലെങ്കിൽ ഓർ അതർ ട്രെയിൻ, ഏതെങ്കിലും മറ്റു ട്രെയിൻ എടുത്താൽ തിരിച്ച്, അത്യാവശ്യം ഫിനാൻഷ്യലി കപ്പാസിറ്റി ആളുകളാണെങ്കിൽ തിരിച്ച് ഫ്ലൈറ്റ് എടുക്കണമാണ് ഏറ്റവും
0: ബെറ്റർ.
1: വൃത്തിക്ക് പോരാനും വളരെ ഈസി ആയിട്ട് ഇവിടെ എത്തും, കുറച്ച് പൈസ കൊടുത്താലും അങ്ങോട്ടുള്ള അനുഭവങ്ങളൊക്കെ ആയി എന്നാൽ തിരിച്ച് വേഗം എത്തും ചെയ്യും. നേരെ തിരിച്ചായാലും എന്താ അറിയോ, വേഗം ഡൽഹിയിലെത്തും, അധികം പ്രയാസങ്ങളൊന്നും ഇവിടെയൊന്നും അറിയില്ല. അവിടെ നമ്മൾ കറങ്ങി മൊത്തത്തിൽ കുറച്ചൊക്കെ ഒന്ന് റിസ്ക് എടുത്തിരുന്നോ, വീട്ടിൽ നിന്ന് വിട്ടിരിക്കുകയാണ്, വീട്ടിലെത്താൻ തിരിച്ച് നല്ല പൂതി ഉണ്ടാവും, ആഗ്രഹം ഉണ്ടാവും. ആ സമയത്ത് വീണ്ടും ട്രെയിനിൽ പോരാറാണ് ഇത്രയും 40 മണിക്കൂർ. അത് എളുപ്പമാക്കാണ് കുറച്ചുകൂടി നല്ലത്. അതിൽ പിന്നെ എൻട്രൻസിൻ്റെ സമയത്ത്, എൻട്രൻസ് വരെ നമ്മൾ പഠിക്കുന്നുണ്ട്, അത്യാവശ്യം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ. ജാമ്യൻ്റെ എൻട്രൻസിനെ സംബന്ധിച്ചിടത്തോളം അതൊന്ന് പറയണം നന്നാവും തോന്നി. ഇപ്പോഴും അതേ പാറ്റേൺ ഒരു ഫീ കീപ്പ് ചെയ്യണത്. ഞാൻ എൻ്റെ ഇപ്പം അളിയന് മിസ്സബ് ഇപ്പോൾ അവിടെ കയറിയിട്ടുണ്ട്, അവൻ എൻട്രൻസിന് പോയിരുന്നു. എൻട്രൻസിന് 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണുള്ളത്, അതിൽ 40 മാർക്ക് OMR ആണ്, ബബ്ലിങ്, അതിൽ മൈനസ് ഉണ്ട്, നെഗറ്റീവ് മാർക്കുണ്ട്. പിന്നെ 60 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് പിന്നെ ഡിസ്ക്രിപ്റ്റീവാണ്, അതിൽ ട്രാൻസ്ലേഷൻ ഉണ്ട്, അറബി ടു ഇംഗ്ലീഷും ഇംഗ്ലീഷ് ടു അറബിയും. അത് രണ്ടും അന്നൊക്കെ 10-10 മാർക്കാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, 10 മാർക്ക് ഇതിനും 10 മാർക്ക് അതിനും. പിന്നെ ഹറക്കത്ത് ഇടാനുണ്ട്, തെസ്കീൽ ഒരു പാസേജ് തരും, അതിന് നമ്മൾ ഇറാബ് അനുസരിച്ച് അറബിൻ്റെ ഇതാണ്, ഇറാബ് അനുസരിച്ച് ഹറക്കത്തിടുക. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത് വാക്യത്തിൽ പ്രയോഗിക്കുക എന്നൊരു ഒരു സാധനമുണ്ട്. നമ്മൾ സാധാരണ നാട്ടിൽ ഉപയോഗിക്കുന്നത് ഒരു വാക്ക് തിന്നിട്ട് അതിനെ വാക്യത്തിൽ പ്രയോഗിക്കുക ചെയ്യാം, ഇവർ ഒരു വാക്യാ തരാ നമുക്ക്. എൻ്റെ അന്നത്തെ ക്വസ്റ്റ്യനാണ്. പിന്നീട് നമ്മൾ കുറേ പ്രശ്നം, നമ്മൾ പിന്നീട് ശേഷമുള്ള ആളുകൾക്ക് ഈ എൻട്രൻസ് ക്വസ്റ്റ്യൻ കൈ വാങ്ങിയിട്ട് സംഘടിപ്പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അന്നൊക്കെ ഇതേ പാറ്റേൺ നമ്മൾ കണ്ടിട്ടുള്ളത്, വാക്യം തരും, അത്യാവശ്യം മീനിങ് ഫുള്ളായ വാക്യ, അത് വാക്യത്തിൽ പ്രയോഗിക്കാൻ പറയുമ്പോൾ വളരെ പിന്നെ ഭാഷ വായനയും സംഗതിയൊക്കെ ഉള്ളവർക്ക്, കുറച്ചൊക്കെ ഭാഷ ടച്ചുള്ളവർക്ക് ആ ക്വസ്റ്റ്യൻ മാർക്ക് വാങ്ങാൻ പറ്റുള്ളൂ. പിന്നെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എസ്സെ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്, പക്ഷേ അതിൽ ക്വസ്റ്റ്യൻ പറയും 7 സെൻറ്റൻസിലധികം കൂടരുത്. അത് എസ്സെ അന്ന് നമുക്ക് വന്നത് ലൈബ്രറി, ഒരു ഒരു വിദ്യാർത്ഥിയുടെ ലൈഫിൽ ലൈബ്രറിയുടെ റോൾ എന്നുള്ളതിലേക്കാണ് നമുക്ക് വന്ന വിഷയത്തിൻ്റെ ടൈറ്റിലിംഗ് ഓർമ്മ ഉള്ളത്.
0: എന്തായാലും ഇതിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് ബാക്കി അനുഭവങ്ങളുമായിട്ട് യസീൽക്കയോടൊപ്പം എടുക്കാം. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് ദൃശ്യം, ജാമിയ മില്ലിയ ഡൽഹി, ഇവിടേക്കുള്ള തൻ്റെ യാത്രാനുഭവങ്ങൾ, തൻ്റെ ജീവിതാനുഭവങ്ങൾ. നമ്മളുമായി പങ്കുവച്ചത് ജസീൽ കുടിയത്തൂർ, കൂടെയുണ്ടായിരുന്നത് പീസ് റേഡിയോ പ്രതിനിധി നുസ്ഹാൻ രണ്ടത്താണി.
3: പീസ് റേഡിയോ. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: Madhram Quran.
4: A'udhu billahi min ash-shaytan ar-rajim. Bismillahir-Rahmanir-Rahim.

0: മാഷാല്ലാ. പല ഒരു നമ്മളൊക്കെ കേട്ട ഒരു ആയത്താണ്. എല്ലാ ദിവസവും നമ്മളൊക്കെ പാരായണത്തിൽ ഉൾപ്പെടുത്താറുമുള്ള ഒരു സൂറത്തിലെ ആദ്യ രണ്ട് വചനങ്ങളാണല്ലേ സൂറത്തുൽ മുൽക്ക്.
1: ശരിക്ക് ജീവിതവും മരണവും തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക് വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ജീവിതവും മരണവും സൃഷ്ടിച്ച അള്ളാഹു അവൻ അനുഗ്രഹീതപൂർണനാണെന്നും പിന്നെ എല്ലാറ്റിനും കഴിവുള്ളവനാണെന്നും, അല്ലാതെ ഖലഖൽ മൗത വൽ ഹയാത്താണ്, ജീവിതവും മരണവും സൃഷ്ടിച്ചവനായവൻ. അപ്പോൾ ശരിക്ക് അല്ലാതെ ഖലഖൽ മൗത്ത എന്നാണ് ആദ്യം പറഞ്ഞത്, വൽ ഹയാത്ത. സാധാരണഗതിയിലാണെങ്കിൽ എങ്ങനെയാണ്?
0: തിരിച്ചാ പറയാം,
1: തിരിച്ചാണ് പറയാം, ജീവിതവും പിന്നെ മരണവും. ശരിക്കും നമുക്കൊരു മരണം ആദ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളൊന്നുമില്ലാത്തൊരവസ്ഥ നമ്മുടെ മരണമായിരുന്നു, പിന്നെ നമുക്ക് ജന്മം തന്നു, എന്നിട്ട് നമ്മൾ ജീവിതത്തിലേക്ക് വന്നു, ഇനി വീണ്ടും മരണം, മരണത്തിന് ശേഷം പിന്നെ ഹയാത്താണ്, ഹയാത്താണ്. പിന്നെ ശരിക്കുള്ള ഹയാത്തിന് പിന്നെ എന്തില്ല, എന്തില്ല, അത് പരലോകത്തിലാണ്. അപ്പോൾ അത് ഉള്ള കൃത്യമായിട്ടാണ് അവിടെ ആ കാര്യങ്ങൾ അതിനെ വിശദീകരിച്ചെടുത്ത് മുമ്പ് ഇങ്ങനെ തഫ്സീറിൽ വായിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ കാണുന്ന വെച്ചാൽ ഈ ലോകത്തുള്ള ഒരു ജീവിതം, പിന്നെ മരണം, പിന്നെ കഴിഞ്ഞു എന്നുള്ളതാണ്. ശരിക്കും ഹയാത്ത് അവസാനമാണ്.
0: എത്ര മനോഹരല്ലേ.
1: അപ്പോൾ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഓർമ്മപ്പെടുത്തിയ വചനങ്ങളെയാണ്
0: നമുക്ക് ലൈഫ് ശരിക്കും എൻജോയ് ചെയ്യാൻ കഴിയും ഇത്ര ആയത്തുകൾ കേൾക്കുമ്പോൾ അല്ലേ.
1: അതെ,
0: ഇതൊരു പരീക്ഷണാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചുറ്റുമുള്ള പ്രതിസന്ധികളും നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നില്ലല്ലോ. ഇപ്പോഴും നമ്മുടെ ഈ ഒരു പേസ് റേഡിയോ ഈ രാവിലെ സമയത്തും ഒരു പക്ഷേ ഹോസ്പിറ്റലിൻ്റെ വരാന്തകളിലൂടെ ഇങ്ങനെ നമ്മുടെ തൊട്ട് അടുത്തുള്ള റൂമിലുള്ള ആൾക്ക് മരുന്ന് കൊണ്ടു കൊടുക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ആൾക്കാരുണ്ടാവും ഇപ്പോൾ ഈ ഒരു സമയത്ത്. അതല്ലെങ്കിൽ ഒരു രോഗിൻ്റെ കൂടെ നിന്ന് രാവിലെ അവരുടെ പ്രഭാത കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളുകളുണ്ടാവും. ഇതൊന്നുമല്ലാതെ എന്താ പറയുക, ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളിലകപ്പെട്ടുകൊണ്ട് ഞായറാഴ്ച പോലും ലീവ് എടുക്കാൻ കഴിയാതെ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇതൊരു പരീക്ഷണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ പോ എല്ലാം നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ കഴിയുമല്ലോ. കാരണം ഇവിടെ ഇനിയിപ്പോൾ എങ്ങനെ പരീക്ഷണങ്ങൾ വന്നോട്ടെ പഠിച്ചവനെ, എനിക്ക് നല്ലൊരു ഈ ഒരു പരീക്ഷയിൽ വിജയം കിട്ടുക എന്നുള്ളത് ആഗ്രഹിക്കാത്തവരാരായിട്ടാണുണ്ടാവുക.
1: അപ്പോൾ തീർച്ചയായിട്ടും റേഡിയോ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ റേഡിയോ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ, വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ വ്യത്യസ്ത പരീക്ഷണങ്ങളിലൂടെ തന്നെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ കേൾവി എന്ന സുഖം, ഖുൽ ബിഫളില്ലാഹി വബിദാലിക ഫലിയഫ്രഹു, അതല്ല പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ വിശ്വാസം, നമ്മുടെ ദീൻ, ആ ദീനിനെ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക എന്നാണ്. അപ്പോൾ ഹാപ്പിനെസ്, സന്തോഷം നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടേണ്ടതും സ്ഥായിയായ സന്തോഷത്തിൽ നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മുടെ വിശ്വാസമാണ്. അതാണ് നമുക്ക് സമാധാനം നൽകുന്നത്. അതില്ലെങ്കിൽ പിന്നെ ഇതിനൊരു അർത്ഥവുമില്ല എന്നുള്ളതാണല്ലോ.
2: വീട് വിട്ടിറങ്ങുന്ന ചിലരുണ്ട്. രാവിലെ അവർ വീട്ടിൽ നിന്നിറങ്ങിയാൽ രാത്രി അവർ വരുന്നതുവരെ അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല. വീട്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവരെ ഫോണിൽ കിട്ടണമെന്ന് വിചാരിച്ചാൽ ആരോട് ചോദിച്ചാലും അറിയില്ല. അവർ എങ്ങാനും മരണപ്പെട്ടാൽ അവർക്ക് എത്ര കടമുണ്ടെന്ന് ചോദിച്ചാൽ അതും പറയാൻ കഴിയില്ല. അങ്ങനെ വീട്ടുകാർക്ക് പോലും അറിയാത്തൊരു വ്യക്തിയായി നാം ജീവിക്കുന്നുണ്ടെങ്കിൽ ചില പുനഃപരിശോധനകൾ ആവശ്യമുണ്ട്. വീട്ടിൽ നിന്ന് വിട്ടിറങ്ങുന്നവർ വീട്ടിലേക്ക് തിരിച്ചെത്തും മുമ്പ് വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചൊന്ന് അങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ വിളിക്കുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാം. ഞാൻ എവിടെയുണ്ടെന്ന്, ഇന്ന് എവിടെയാണെന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും മാതാപിതാക്കൾക്കും അറിയണം എന്നത് ജീവിതത്തിലെ ഒരു തീരുമാനമാക്കാൻ കഴിയുകയാണെങ്കിൽ വീട്ടിലെ കുറെ അസ്വസ്ഥതകൾക്ക് അത് ആശ്വാസമാകും. പല വീടുകളിലെയും കുടുംബിനികളുടെ മൈഗ്രെയിനുകളുടെയും ശരീര വേദനകളുടെയും ഒക്കെ കാരണം നമ്മളുടെ ചില അശ്രദ്ധകളും നമ്മുടെ ചില ഡയലോഗുകളുമാണ് എന്നത് വളരെ സൂക്ഷ്മ പരിശോധനകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ലൈവ് കൗൺസിലിങ്ങിൻ്റെ പുതിയ ഒരു എപ്പിസോഡ് ആരംഭിക്കുകയാണ്. എന്നത്തെയും പോലെ തന്നെ ഇന്ന് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലി നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമുക്ക് പിന്നെ ഇന്നൊരു ആമുഖത്തിൽ ഒരു സന്തോഷവും പിന്നെ ഒരു നമ്മുടെ ഒരു പ്രതിഷേധം പറയാനുണ്ട്. ഒന്നെന്താ വെച്ചാൽ, കുറച്ച് നമ്മുടെ ഒരു കുറച്ച് മുമ്പുള്ള ഒരു എപ്പിസോഡിൽ ഒരു സഹോദരി അവർ അവരുടെ ഭർത്താവ് രണ്ടാമതൊരു വിവാഹം ചെയ്തതിനെക്കുറിച്ച് സംശയം ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ആ ഭർത്താവിന് അനുകൂലമായ, അദ്ദേഹം വിവാഹം ചെയ്തതിനെക്കുറിച്ചൊരു അനുകൂലമായ ഒരു കാഴ്ചപ്പാടാണ് കൊടുത്തത്. പക്ഷെ അവർ ഭയങ്കര വിമർശനം നമ്മളെ നടത്തി. നമ്മളെ മാത്രമല്ല, മൊത്തത്തിൽ നമ്മളെ പ്രസ്ഥാനത്തെ ഉസ്താദുമാരെയും മൗലവിമാരെയൊക്കെ വളരെ ചീത്ത പറഞ്ഞൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവരിപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു മെസ്സേജ്, അവർ വളരെ സങ്കടത്തോടെ, ഞാനന്ന് പറഞ്ഞൊക്കെ നിങ്ങൾ പൊറുക്കണമെന്ന് എൻ്റെ ഒരു വിഷമമായിരുന്നു. അപ്പോൾ ഞാനന്ന് മൗലവിൻ്റെ തന്നെ ചെറിയ ക്ലിപ്സുകളും റീൽസൊക്കെ ഇട്ട് കൊടുത്തിരുന്നു അവർക്ക്. അപ്പോൾ അവർ പറഞ്ഞു, എനിക്കത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ബോധ്യമായി, ഞാൻ എൻ്റെ തെറ്റ് സമ്മതിക്കുകയാണ്, നിങ്ങൾ പറഞ്ഞതിനാണ് ശരി, അപ്പോൾ ഇതിന് എല്ലാവിധ ആശംസകളും നേർന്നിട്ടുണ്ട് അവർ. മറ്റൊരു വിമർശനമുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അതേപോലെ തന്നെ മറ്റൊരു എപ്പിസോഡിൽ ഒരു ഈ മരുമക്കളെ പെരുന്നാളിന് വീട്ടിലേക്ക് പോകാത്തൊരു ഒരാൾ സംശയം ചോദിച്ചിരുന്നു. അപ്പോൾ അതിന് മറുപടി കൊടുത്തിരുന്നു, ഭർത്താക്കന്മാർ ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം, കാരണം അവരും മറ്റൊരു വീട്ടിലത്തെ മകളാണല്ലോ, അപ്പോൾ ഈ വീട്ടിലത്തെ മകൾ വരുന്നത് പോലെ തന്നെ ആ വീട്ടിലേക്ക് പോകണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സഹോദരനും ഒരു ചോദ്യമായിട്ട് അല്ലെങ്കിൽ ഒരു വിമർശനമായി വന്നത്, നിങ്ങളെ ഈ കൗൺസിലിൽ കൊണ്ട് ഇപ്പോൾ ഞാനാകെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, എൻ്റെ ഭാര്യ പ്രശ്നം ഉണ്ടാക്കുകയാണെന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ആ ഒരു പ്രതികരിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകുന്നു.
4: ഇതിലിപ്പോൾ എന്താ അറിയുമോ, നമുക്ക് വരുന്ന കുറേ ചോദ്യങ്ങൾ എന്താണെന്ന് വിചാരിച്ചാൽ, ഈ ചോദിക്കുന്ന ആളുകൾ നമ്മളൊരു മറുപടി പറയുമ്പോൾ അത് അവർക്ക് ചില ആളുകൾ കേൾപ്പിക്കാൻ വേണ്ടിയാണ് അവർ ഈ ചോദ്യങ്ങൾ എന്ത് ചെയ്യണത്, ചോദിക്കുന്നത്. പിന്നെ ചില ആളുകൾ അവർക്ക് അനുകൂലമായ ചില മറുപടികൾ കിട്ടാൻ വേണ്ടിയും ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചോദിച്ച ആൾക്ക് അനുകൂല മറുപടി അല്ലെങ്കിൽ എന്ത് ചെയ്യും, അവർ ക്ഷുഭിതരാകും. അതാണ് ഇപ്പോൾ ആ സഹോദരിക്ക് നേരത്തെ സംഭവിച്ചത്. പിന്നെ അവർക്ക് നമ്മൾ പറഞ്ഞതാണ് യാഥാർത്ഥ്യം എന്ന് തിരിച്ചറിഞ്ഞു. അതേപോലെ തന്നെ ഈ സഹോദരൻ കുറച്ച്, പിന്നെ ഞാൻ ആ വോയിസ് ഞാൻ കേട്ടു, അത് കുറച്ച് അദ്ദേഹം വൈകാരികമായിട്ടാണ് അദ്ദേഹം പറയണത്. അപ്പോൾ എന്താ വെച്ചാൽ, ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് പെരുന്നാൾക്ക് വീട്ടിൽ പോകാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ ഭർത്താവ് അനുവദിക്കുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരാൾ ചോദിക്കുമ്പോൾ ആ ഒരു സഹോദരിയുടെ മനസ്സിൻ്റെ വിഷമം കണ്ടിട്ട് അതിനൊരു അവസരം ഭർത്താവ് ഉണ്ടാക്കി കൊടുക്കണം. കാരണം പെങ്ങന്മാരൊക്കെ ഈ വീട്ടിലേക്ക് വരുമ്പോൾ ഇവൾക്ക് അവളെ വീട്ടിലും പോകാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അതിൽ നല്ലൊരു സ്റ്റാൻഡ് ഭർത്താവ് കൈക്കൊള്ളണം എന്നേ നമ്മളതിൽ പറഞ്ഞിട്ടുള്ളൂ. അതിപ്പോൾ നമ്മുടെ ഒരു മോള്, ഇപ്പോൾ ഈ സഹോദരൻ്റെ ഒരു മകളാന്ന് വിചാരിക്കും, ആ മകൾക്ക് എന്ത് ചെയ്യണം, പെരുന്നാളിന് ഇയാളോടൊപ്പം ചേരാൻ എന്ത് ചെയ്യേണ്ട ആഗ്രഹമുണ്ട്, പക്ഷേ ആ മരുമകൻ ഭർത്താവ് സമ്മതിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഈ രക്ഷിതാവ് എന്താ പറയുക, മോളെന്ന് ആ സമയത്ത് പറഞ്ഞയക്കണം എന്ന് പറയും, കാരണം എൻ്റെ മോള് പെരുന്നാൾക്ക് വീട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു മറുപടി പറയുമ്പോൾ ആ പെൺകുട്ടീനെ നമ്മളൊരു മക്കളെ പോലെ കണ്ട് എന്ത് ചെയ്യാണ്, അവൾക്ക് പെരുന്നാൾക്ക് വീട്ടിൽ പോകാനൊരു ആഗ്രഹമുണ്ട്, അപ്പോൾ അത് ഭർത്താവ് അതിനൊരു സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് ആരും അംഗീകരിക്കുന്ന, ആരും അത് വിമർശിക്കേണ്ടതില്ലാത്തൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ ഒരു പക്ഷേ അദ്ദേഹം അത് വൈകാരികമായി എടുക്കാൻ കാരണം അദ്ദേഹം പറഞ്ഞത്, ഞാനും വൈഫും തമ്മിലൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഇത് കിട്ടിയപ്പോൾ എന്ത് ചെയ്തു, പാക പ്രശ്നമായി. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്രയും കാലമായിട്ട് വീട്ടിൽ പെരുന്നാൾക്ക് പോകാൻ ആഗ്രഹിച്ച ആ സഹോദരിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ അവർക്ക് അനുകൂലമായൊരു തെളിവ് കിട്ടിയപ്പോൾ അവരെന്ത് ചെയ്തു, അത് ഭർത്താവിനെ കാണിച്ചു, പെരുന്നാൾക്ക് പറഞ്ഞേക്കണം എന്നാണ് പറയണത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ആ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിനെതിരൊരു കാര്യം വന്നപ്പോൾ അദ്ദേഹം വൈകാരികമാകുന്നു എന്നേ നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ. ഞാൻ പറയണത്, അത് ആര് കേട്ടാലും എന്താണ്, ഒരു പെൺകുട്ടിക്ക് ഭർത്താവ് വീട്ടിൽ പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പെരുന്നാൾക്ക് അവളെ വീട്ടിൽ പറഞ്ഞേക്കണം. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള സമ്പ്രദായം അനുസരിച്ച് തന്നെ ഞാൻ പറയുകയാണെങ്കിൽ, ഭർത്തൃ വീട്ടിൽ നിന്ന് അവരെന്ത് ചെയ്യും, പെരുന്നാൾ ആഘോഷിക്കും, ഒന്നാമത്തെ പെരുന്നാളിൻ്റെ അന്ന്. അത് കുറച്ച് നേരത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എന്ത് ചെയ്യും, എല്ലാവരും പാടെ പെരുന്നാൾ ആഘോഷിച്ച് ഭർത്താവൊക്കെ കൂടിയിരുന്ന് കുട്ടികളൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്യും, പിന്നെ അവളെ വീട്ടിൽ പോകും. വീട്ടിൽ പോകുമ്പോൾ എന്ത് ചെയ്യും, പൊതുവേ ഭർത്താവ് അന്ന് രാത്രിയോ അല്ലെങ്കിൽ പിറ്റേന്ന് ഉച്ചക്കോ എന്ത് ചെയ്യും, ഭർത്താവ് അങ്ങോട്ട് വരും. എന്നിട്ട് അവിടെ എന്ത് ചെയ്യും, അവരൊരു പെരുന്നാളായിട്ട് എന്ത് ചെയ്യും, ആഘോഷിക്കും. ഇത് നമ്മുടെ നാട്ടിലെ എല്ലാ വീടുകളിലും നടക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അന്നൊന്ന് വീട്ടിൽ പോകാനൊരു സൗകര്യം എല്ലാ പെൺകുട്ടികൾക്കും മരുമക്കൾക്കും നമ്മുടെ നാട്ടിൽ അനുവദിക്കുന്ന ഒരു സമ്പ്രദായമാണ്. ആ സമ്പ്രദായത്തിൻ്റെ പേരിലെങ്കിലും അത് അനുവദിക്കണമെന്ന് പറഞ്ഞാൽ പോലും അതിൽ തെറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യത്തിന് ഇത്രയും രൂക്ഷമായ ഒരു വിമർശനം ആവശ്യമുണ്ടോ എന്ന് ആണ് നമ്മൾ ആലോചിക്കുന്നത്. എന്തായിരുന്നാലും ഇത്തരം എല്ലാ പ്രതികരണങ്ങളെയും, അനുകൂലവും പ്രതികൂലമായ എല്ലാ പ്രതികരണങ്ങളെയും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. കാരണം അപ്പോഴാണെന്നല്ലോ നമ്മുടെ ഈ പരിപാടി ഫലപ്രദമാകുന്നുണ്ട് എന്നും, അതേപോലെ തന്നെ അതിലെന്തെങ്കിലും അപാകതകൾ സംഭവിക്കണമെങ്കിൽ അത് തിരുത്താനും എന്തെങ്കിലും കാര്യങ്ങൾ ഊന്നി പറയേണ്ടതെങ്കിൽ അത് പറയാനൊക്കെ നമുക്ക് കഴിയുക ഇങ്ങനത്തെ മറുപടികൾ കിട്ടുമ്പോഴാണ്.
3: പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ സംശയങ്ങളും പ്രയാസങ്ങളും എല്ലാം 95 44 845 840 എന്ന വാട്സപ്പ് നമ്പറിലും, അതുപോലെ തന്നെ പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ ലൈവ് കൗൺസിലിൻ്റെ ഫീഡ്ബാക്ക് ഓപ്ഷനിലും നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളൊരു ആൺകുട്ടിയുടെ ഒരു പ്രശ്നം, ഉമ്മയെ ഒരു സെക്സ് അതുപോലെയുള്ള നോട്ടം നോക്കുന്നു അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടുണ്ടെന്നുള്ള, അപ്പോൾ ഒരു ഉമ്മ ഒരു സഹോദരി അയച്ചിട്ടുള്ളത്, എനിക്ക് അതേപോലൊരു മോനുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ വല്ലാത്ത ബേജാറായി. നമ്മളിപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ നമ്മളെ കുട്ടികളാണല്ലോ, അപ്പോൾ നമ്മൾ അവന് കെട്ടിപ്പിടിക്കും, ഹഗ് ചെയ്യും, അവന് കിസ് കൊടുക്കും, അവനോട് ഐ ലവ് യു പറയും, ഇതൊക്കെ പറയുമല്ലോ. ഇത് കേട്ടപ്പോൾ ഒരു പേടിയുണ്ട്. അപ്പോൾ മക്കളെ നമ്മളിങ്ങനെ വല്ലാത്തൊരു ബേജാറിലാണ് അവർ ചോദിക്കുന്നത്, ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കേണ്ടത്, അതല്ല നമ്മൾ എങ്ങനെയാണ് അവരെ കൈകാര്യം ചെയ്യേണ്ടത് ഈ കുട്ടികളെ എന്നാണ് അവർ ചോദിക്കുന്നത്.
4: അതിനകത്ത് നമ്മൾ ഒരിക്കലും നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മളിപ്പോൾ കുട്ടികൾ ഏത് പ്രായത്തിൽ, നമുക്ക് 90 വയസ്സായി, നമ്മുടെ മക്കൾക്ക് 60 വയസ്സാണെങ്കിലും, അതിപ്പോൾ ഒരാണാണോ പെണ്ണാണോ നമ്മൾ അണഞ്ഞൂട്ടി പിടിക്കുന്നതോ ചുംബിക്കുന്നതോ ഒന്നും എന്തല്ല, ഒരു ഭയപ്പെടേണ്ട ഒരു കാര്യമേ അല്ല. ഞാൻ പറഞ്ഞത് ഒരു 100-ൽ 1 കുട്ടി ഇങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് നമ്മളൊരു കോമണായി കണ്ട് ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. ഇപ്പം നമ്മൾ ഉമ്മാരെയും വാപ്പാരെയൊക്കെ കൊന്ന മക്കളെക്കുറിച്ച് നമ്മുടെ, അത് വെച്ചിട്ട് നമ്മൾ മക്കൾ എന്നെ എപ്പോഴാണ് കൊല്ലാന്ന് പേടിച്ച് കാട്ടി നമ്മൾ ഇരിക്കേണ്ട ഒരു കാര്യം അതിലില്ല. ഈ കുട്ടിൻ്റെ കാര്യത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കണം എന്താ വെച്ചാൽ, അവൻ എന്തെങ്കിലും നിലക്കുള്ള സാധാരണ ഒരു കുട്ടിക്ക് ഇല്ലാത്ത എന്തെങ്കിലും ചില തകരാറുകൾ അവനുണ്ടായിരിക്കും. അതിലേറ്റവും പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് പോൺ സൈറ്റുകളാണ്, അശ്ലീലമായ വീഡിയോസ് കാണുന്ന കാര്യം. പിന്നെ ഈ അശ്ലീല വീഡിയോസിൻ്റെ ഒരു വലിയൊരു പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോസ് കാണുന്ന ആളുകൾക്ക് എന്താ വെച്ചാൽ, എപ്പോഴും കാണുന്നത് കണ്ടാൽ അവർക്ക് എന്ത് ചെയ്യൂല, ഈ കാണുന്നതിൻ്റെ ത്രില്ല് കിട്ടൂല. അതുകൊണ്ട് വളരെ ബൾഗറായിട്ടുള്ള അവസ്ഥയിലേക്കാണ് ഈ പോൺ സൈറ്റുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ കഴിഞ്ഞൊരു ദിവസം ഒരു ചാനൽ ചർച്ചയിൽ നമ്മൾ കേട്ടല്ലോ, അതായത് ഈ കുട്ടികൾ ഏറ്റവും അധികം സെർച്ച് ചെയ്യുന്ന സൈറ്റ് മോം എന്നുള്ളതാണെന്നാണ്. മോം, അതായത് ഉമ്മ എന്നുള്ള വാക്കാണ്, അല്ലെങ്കിൽ മാതാവ് പിന്നെ അമ്മ എന്നുള്ള വാക്കാണ് ഏറ്റവും അധികം സെർച്ച് ചെയ്യണത്. എന്താണ് ഈ സെർച്ച്? അമ്മയുമായി എന്താണ് പിന്നെ സെക്സുമായി സെക്ഷുവലായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന കഥകളും അങ്ങനത്തെ സംഭവങ്ങളും അനുഭവങ്ങളും എന്ത് ചെയ്യാണ് ചിത്രീകരിക്കപ്പെടുന്ന സൈറ്റുകൾ കുട്ടികൾ കാണാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, അതൊരു വ്യതിരിക്തതയാണ് ആവശ്യപ്പെടുന്നത്. സാധാരണ കാണുന്നതിന് വ്യത്യസ്തമായ കാര്യങ്ങൾ പെങ്ങളുമായിട്ടും ഉമ്മയായിട്ടൊക്കെ ഉള്ള, അപ്പോൾ ഈ ഇത്തരം പോൺ സൈറ്റുകളിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്ന കുട്ടികൾ സ്വാഭാവികമായും ഇങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷത്തേക്ക് എത്തിച്ചേരും. അപ്പോൾ അങ്ങനത്തെ ആളുകളെ അപൂർവമായ ചില സംഭവങ്ങൾ വെച്ചിട്ട് ഇവർ ഭയപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ എന്നാലും നമ്മൾ ചില കാര്യങ്ങളിൽ പൊതു സൂക്ഷ്മത വേണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് ഒരു 10 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളെ മാറ്റിക്കെടുത്തുക, നമ്മളിൽ തന്നെ വാപ്പി ഇമ്മി ഉറങ്ങുന്ന റൂമിൽ കുട്ടീനെ നമ്മൾ വേറെ മാറ്റിക്കെടുത്തുക. ഇനി മാറ്റിക്കിടത്താൻ കഴിയാതിരിക്കുമ്പോൾ നമ്മൾ കുട്ടികളുമായിട്ടൊരു അകലം പാലിക്കാനും സ്വകാര്യത കാത്തു സൂക്ഷിക്കാനും വേണ്ടി വളരെയധികം ശ്രദ്ധിക്കാം. അതേപോലെ നമ്മളെന്ത് ചെയ്യുക, ചിലപ്പോൾ നമ്മൾ പിന്നെ ഒരു തട്ടൊന്നുമില്ലാതെ നമ്മളെ മക്കളെ മുന്നിൽ നമുക്ക് പ്രത്യക്ഷപ്പെടാനൊക്കെ അധികാരമുണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മളൊരു ഭർത്താവിൻ്റെ മുന്നിൽ നിൽക്കുന്ന പോലെ എന്ത് ചെയ്യുക, ഒരിക്കലും മക്കളെടുത്ത് നിൽക്കാതിരിക്കാം. ഇപ്പോൾ നമ്മൾ വളരെ പ്രായപൂർത്തിയായ മക്കളൊക്കെ ആൺകുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ വളരെ ബൾഗറായിട്ടുള്ള നൈറ്റി ഡ്രസ്സുകളൊക്കെ രാത്രി ഉപയോഗിച്ചിട്ട് നമ്മൾ കുട്ടികളുടെ ഇടയിൽ നിൽക്കാതിരിക്കുകയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. നിരന്തരമായി നമ്മളൊരു, അതിൻ്റെ അർത്ഥം നമ്മൾ മഫ്തിയും പറഞ്ഞു കെട്ടിരിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. ഏതൊരു മാന്യമായ വേഷം എപ്പോഴും നമ്മൾ കുട്ടികൾക്കിടയിൽ ജീവിക്കുമ്പോഴും ഏറ്റവും നല്ലതാണ്. ഇപ്പം നമ്മുടെ പെൺകുട്ടികളോ ആൺകുട്ടികളോ ഉണ്ടാവുമല്ലോ, പക്ഷെ ഒരു പെൺകുട്ടിൻ്റെ ഒരു നഗ്നത ഒരിക്കലും സഹോദരനായ ഒരു ആൺകുട്ടി കാണുന്ന ഒരു സാഹചര്യം നമ്മുടെ വീടുകളിലൊന്നും ഇല്ലല്ലോ. സ്വാഭാവികമായി ചിലപ്പോൾ തട്ടല്ലാതെ കാണും, അങ്ങനത്തെ കാര്യങ്ങളല്ലാതെ. അപ്പോൾ വളരെ മോശമായ നഗ്നമായ അല്ലെങ്കിൽ അർദ്ധനഗ്നമായ രൂപത്തിലൊക്കെ എന്താണ് ഉമ്മയാണെങ്കിലും പെങ്ങന്മാരാണെങ്കിലും ഒന്നും നമ്മൾ ആൺകുട്ടികളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാതിരിക്കുന്നതും ശ്രദ്ധിക്കുന്നതും നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.
3: നമുക്ക് അടുത്ത ഒരു ചോദ്യം ഉള്ളത്, ഒരു സഹോദരി, അവർ വിദേശത്താണ് ജോലി ചെയ്യണത്, നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട്, വീട്ടിൽ ചെറുക്കൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ഇവർ കുറച്ച് നല്ലൊരു ഫാമിലിയാണ്, സാമ്പത്തികമായിട്ട് നല്ലൊരു ഫാമിലിയാണ്. കല്യാണം കഴിച്ച പയ്യൻ അത്ര ഒരു അവരെ പോലെ അല്ല, എന്നാൽ ചെറിയൊരു ജോലിയുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് വീടും കാര്യങ്ങളൊന്നുമില്ല, വേറൊരു വീട്ടിലാണ് നിൽക്കുന്നത്. ഈ കുട്ടി ഒരു യാഥാസ്ഥിതിക കുടുംബത്തിലായിരുന്നു, പിന്നീട് കുറേ പഠനമൊക്കെ നടത്തിയപ്പോൾ അവർ പിന്നെ ഒരു സലഫി ആശയവുമായി അവൾ ആ ഒരു ആശയത്തിൽ മുന്നോട്ട് പോകണം. അപ്പോൾ അതുപോലത്തെ ഒരാളെ വേണം എന്നുള്ളൊരിതായിരുന്നു. അപ്പോൾ അവൾ അതിനാണ് മുൻതൂക്കം കൊടുത്ത്, സാമ്പത്തികമോ അങ്ങനത്തെ കാര്യത്തിലൊന്നും കൊടുത്തില്ല, ഒരു നല്ലൊരു സെൽഫ് ആദർശമുള്ളൊരു പയ്യനെ കിട്ടണം. അങ്ങനെ ആളെ കിട്ടി, അവർ നിൽക്കാതെ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കണം, അവന് ഇവിടെ ചെറിയൊരു ജോലിയുള്ളത്, അവൾക്കാണെങ്കിൽ നല്ലൊരു ജോലി ദുബായിലുണ്ട്. അപ്പോൾ അവൾ അവിടെ ജോലി ചെയ്യുന്നു തൽക്കാലം, കാരണം ഈ ഒരു വീട് വെക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇദ്ദേഹത്തെ അവൾക്കൊന്ന് വിളിച്ച് സംസാരിക്കണം തോന്നുന്ന സമയത്ത് ഇദ്ദേഹത്തെ കിട്ടൂല. ഇദ്ദേഹം പിന്നെ സ്കൂളിൽ നിന്ന് പോകുന്ന ഒരു 15 മിനിറ്റ് മാത്രമാണ് എന്തുണ്ടാവുക, ഇവിടെ ഒന്ന് വിളിക്കുക, അത് കിട്ടിയാൽ കിട്ടി, അങ്ങനത്തെ ഒരു അവസ്ഥയുള്ളത്. പിന്നെ ബുക്ക് ഒന്ന് രാത്രി ഒന്ന് റിലാക്സ് ചെയ്ത് ഒന്ന് സംസാരിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയുമ്പോൾ ചിലപ്പോൾ ഇയാളെ കിട്ടൂല, അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും ചെറിയ മൈന്യൂട്ടായ കാര്യത്തിന് പോലും കുറ്റപ്പെടുത്തും. അപ്പോൾ ഇവളാകെ തളരുകയാണ്. അവൾ പറയുന്നത് എനിക്ക് പിന്നെ എൻ്റെ മനസ്സാകെ പിടുത്തം വിട്ട് പോവുകയാണ്, എനിക്ക് എന്നെ മനസ്സിലാക്കുന്നില്ല. പിന്നെ അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. വേറെ ദുസ്വഭാവങ്ങളൊന്നും ഇയാൾക്കില്ല, ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, എന്നെ ഒന്ന് മനസ്സിലാക്കി എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്, നമുക്കിവിടെ രണ്ടുപേർക്ക് ഒരുമിച്ച് ജോലി ചെയ്യാം. പക്ഷെ അദ്ദേഹം പറഞ്ഞു ഞാൻ നാട് വിട്ടു വരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ നാട്ടിൽ കൂട്ടുകാരോടത്തൊക്കെ ഉള്ള സമയം സ്പെൻഡ് ചെയ്യാൻ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം ഞാൻ ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഒന്നും പറയാത്തന്നെ ഇയാൾ പോയി അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ വളരെ നല്ലൊരു മനുഷ്യനാണ്. പക്ഷേ ഇയാളുടെ ഈ കുറ്റപ്പെടുത്തലുകളും ഇയാൾ മനസ്സിലാക്കാത്തത് കൊണ്ടും വളരെ തളർന്നു പോകുന്ന, അതായത് ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനെങ്ങനെയാണ് ഞാനൊന്ന് മറികടക്കുക എന്നാണ് ആ കുട്ടി ചോദിക്കുന്നത്.
4: നമ്മൾ ഇതിൽ കാണുന്ന ഒരു പ്രധാന പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത്, സാധാരണ നമ്മൾ കാണാത്തൊരു കാര്യമാണത്. എന്താ വെച്ചാൽ വൈഫ് ഗൾഫിലും ആള് നാട്ടിലുമായിട്ടുള്ളൊരു രൂപമാണ് ഇതിൽ നമ്മൾ കാണുന്നത്. എന്തായാലും രണ്ടാളും ഒന്നിച്ചല്ല നിൽക്കുന്നത് എന്നുള്ള ഒരു വലിയ ഒരു പ്രശ്നം ഇതിലുണ്ട്. വിവാഹം കഴിഞ്ഞ് രണ്ടുപേരും രണ്ട് സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ എല്ലാ വിവാഹിതരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ തികച്ചും അപരിചിതരായ രണ്ടാളുകളാണ്. അപ്പോൾ നമ്മളൊരു വിവാഹം കഴിച്ച് വരുമ്പോൾ നമ്മളൊന്നിങ്ങനെ സിങ്കാകാന്ന് പറയും സാധാരണഗതിയിൽ നമ്മളെ നാട്ടിൽ. എന്ന് പറഞ്ഞാൽ ഇവരൊന്നിങ്ങോട്ട് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് അവരൊന്ന് പരസ്പരം ഇണങ്ങി രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി രണ്ടാളുടെയും താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ഉൾക്കൊണ്ട് രണ്ടാളൊന്ന് യോജിച്ച് വരണ ഒരു സമയം വരെ നമ്മൾ ഒന്നിച്ച് നിൽക്കണം. ഇത്തരം കംപ്ലൈൻറ്റുകൾ പറയാറുള്ളത് എപ്പോഴും ഗൾഫിൽ നിന്ന് വരുന്നു, ഓടി വന്ന് കല്യാണം കഴിക്കുന്നു, തിരിച്ചു പോകുന്നു, രണ്ടാളും രണ്ട് ഭാഗത്ത് നിൽക്കുന്നു. പിന്നെ ഇവർ രണ്ടുപേരും ജോലിക്കാരാണ്, രണ്ടുപേർക്കും അതിൻ്റേതായ തിരക്കുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകളാവുമ്പോൾ അവർക്ക് ഒന്നിച്ച് നിൽക്കാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫോൺ വിളിക്കണം, കാണണം, ഒപ്പം നിൽക്കണം എന്നൊക്കെയുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയിൽ കല്യാണം കഴിച്ചതുകൊണ്ട് ഈ സഹോദരി ആ ഒരു മാനസികാവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ എന്താ വെച്ചാൽ കല്യാണം കഴിക്കുന്ന മുന്നേ എങ്ങനെയാണോ അങ്ങനെ തന്നെ കഴിഞ്ഞുകൂടി പോവുകയാണ് ചെയ്യുന്നത്. ഈ വൈഫിലേക്കൊരാവശ്യമോ അല്ലെങ്കിൽ വൈഫ് വരണമെന്നോ നാട്ടിൽ നിൽക്കണമെന്നോ അല്ലെങ്കിൽ വൈഫിൻ്റെ അടുത്തേക്ക് പോകണമെന്നോ വൈഫിൻ്റെ ഒരു കോൾ ചെയ്യണമെന്നോ ഉള്ളൊരു മാനസികാവസ്ഥയിലേക്ക് അവരുടെ ബന്ധം വളർന്നു വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്ത് ചെയ്യാണ്, കുറച്ച് സമയം ഒരു 5-6 മാസം ഒന്നിച്ച് നിൽക്കാനുള്ള ഒരു സാഹചര്യം ഇവരെത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം എന്നാണ് എനിക്കതിൽ നിർദ്ദേശിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ. പിന്നെ ഈ അവസ്ഥയിൽ ഇനി മുന്നോട്ട് പോയാൽ എന്താണെന്ന് വെച്ചാൽ അകലം കൂടുകയേ ചെയ്യുള്ളൂ, അടുത്തു വരല്ല ചെയ്യുക, അകന്നു പോവുകയാണ് ചെയ്യുക. അപ്പോൾ അത് വളരെ വൈകാതെ തന്നെ അവർ ഒന്നിച്ച് നിൽക്കാൻ പരിശ്രമിക്കണമെന്നാണ് പറയാനുള്ളത്. പിന്നെ പറ്റുകയാണെങ്കിൽ എന്താ വെച്ചാൽ ഈ ഫോൺ ചെയ്യാതെ ഒരു നല്ലൊരു വോയിസ്, നമ്മൾക്ക് ഈ പീസ് റേഡിയോക്ക് അയച്ച സങ്കടം പോലെ തന്നെ അവരുടെ ആക്ച്വൽ അവരുടെ കാര്യങ്ങളൊന്ന് ഒന്ന് വളരെ വിഷമത്തോടു കൂടെ അയാളെ കുറ്റപ്പെടുത്താതെ തൻ്റെ ഒരു വേദന എന്ത് ചെയ്യാണ്, വിവാഹത്തിലെ സ്വപ്നങ്ങൾ, ഇപ്പോഴുള്ള അവസ്ഥ, ഇതൊക്കെ ഒരു വോയിസായിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാണ് വിട്ടുകൊടുക്കുന്നത് നല്ലതാണ്. കാരണം എനിക്കൊന്ന് ദീനിയായി ചിന്തിക്കുന്ന ഒരാളാകുന്നതുകൊണ്ട് എന്ത് ചെയ്യുക, തൻ്റെ വൈഫിനൊരു വേദന ഉണ്ട്, വിഷമമുണ്ട്, അല്ലെങ്കിൽ വിവാഹം സക്സസ് ആയില്ല എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് ചെറിയൊരു വിഷമം ഉണ്ടാവും. അപ്പോൾ അത് അദ്ദേഹം ഒരു പരിഹാരത്തിലേക്ക് വരാനുള്ളൊരു സാധ്യത നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. പിന്നെ ഇപ്പം എനിക്കൊന്ന് ഇവർ വീടില്ലാത്തത് കൊണ്ട് ആ വീടുണ്ടാക്കുക എന്നുള്ള വലിയ ദൗത്യം ഇവരേറ്റെടുത്ത പോലെയാണ് തോന്നുന്നത്. വീട് എന്നുള്ളത് ഭർത്താവിൻ്റെയും കൂടെ ആവശ്യമല്ലേ. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഇപ്പം എപ്പോഴും ഈ ഭർത്താക്കന്മാരുടെ പ്രശ്നം സമ്പൂർണമായി ഏറ്റെടുത്തിട്ട് ഇപ്പം ഭാര്യമാരെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഭർത്താക്കന്മാർ പൊതുവേ ഒരു നിരുത്തരവാദപരമായ ഒരു മാനസികാവസ്ഥയിലേക്കാണ് പോവുക. കാരണം എല്ലാ പ്രശ്നവും അവൾ പരിഹരിച്ചോളും നിലക്ക് നിൽക്കുമ്പോൾ അവർ തീരെ ഉത്തരവാദിത്തം കാണിക്കൂല. അത് വരാതിരിക്കാനും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.
3: ഒരു സഹോദരൻ്റെ ചോദ്യമാണ്. അദ്ദേഹം പറയുന്നത്, ഭാര്യ മൂത്ത മകനോട് മോശമായി പെരുമാറുന്നു, ഞാൻ ഉപദേശിക്കാൻ ചെന്നാൽ എന്നോടും അങ്ങനെ പെരുമാറുന്നു. എന്താണ് മോശം എന്ന് പറഞ്ഞിട്ടില്ല, അപ്പോൾ അങ്ങനെ ഉപദേശിക്കുക അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ അത് എന്നോടും മോശമായി പെരുമാറുന്നു, എന്താണ് ചെയ്യാന്നുള്ളതാണ് ചോദ്യം.
4: അത് പൊതുവെ എന്താന്ന് വിചാരിച്ചാൽ, പിന്നെ ഉമ്മ എന്നുള്ള നിലക്ക് അവർ മോനോട് സ്വീകരിക്കുന്ന നിലപാട് ശരിയാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്, അങ്ങനെയാണ് അവർക്ക് വിശ്വസിക്കാൻ കഴിയുള്ളൂ. പക്ഷെ പുറത്തുനിന്ന് നോക്കുന്ന ഭർത്താവിന് അല്ലെങ്കിൽ വാപ്പയ്ക്ക് തോന്നുന്നത് മോനോട് ഇങ്ങനെ പെരുമാറാൻ പറ്റില്ലല്ലോ എന്നാണ്. അപ്പോൾ നീ പെരുമാറുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ, ഞാൻ പെരുമാറുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു ഭാര്യ അതിനെ എതിർക്കുകയാണല്ലോ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഇവനോടുള്ള ഈ പ്രശ്നങ്ങൾ എന്ത് ചെയ്യും, ഇയാൾ ഇടപെടാൻ ചെല്ലുമ്പോൾ നേരെ തിരിഞ്ഞ് അയാൾക്ക് നേരെയാവും ഉണ്ടാവുക. നിങ്ങളാണ് ഇവനെ കേടിരുത്തുന്നത്, നിങ്ങളാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇതൊരു സ്വാഭാവിക പരിണിതിയാണ്, എവിടെ സംഭവിക്കുന്നത് വരെ. ഇപ്പോൾ നമ്മൾ കുട്ടികളെ ചീത്തറിയുമ്പോൾ ഭാര്യ വന്നിട്ട് ഇടപെട്ടാൽ നമ്മൾ പിന്നെ ഓളെ അവളെ ചീത്തറിയാനുണ്ട്. ഇത് തന്നെയാണ് സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യം. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, മോൻ്റെ കാര്യത്തിൽ എന്താണ് വൈഫിന് ഇങ്ങനെ ഒരു പിന്നെ ഒരു മറ്റോടില്ലാത്തൊരു വിവേചനം ഇവനോട് ഉണ്ടാവാൻ എന്താണ് കാരണം എന്ന അടിസ്ഥാനപരമായ കാരണം കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഇനി എന്തെങ്കിലും കാരണം ഉണ്ടാവും, ഒന്നില്ലെങ്കിൽ അവൻ്റെ ഒരു അനുസരണക്കേടായിരിക്കും, അല്ലെങ്കിൽ അവളുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവൻ അവൻ്റേതായ ചില സ്വഭാവ പ്രശ്നങ്ങളുണ്ടാവും, എന്തോ ഒന്നുണ്ട്. അല്ലെങ്കിൽ ഉമ്മ അങ്ങനെ പെരുമാറില്ലല്ലോ, അതെന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതൊന്ന് തിരുത്തി കൊടുത്തിട്ട് ഈ രണ്ടാളെയും ഒരു നല്ല റൂട്ടിക്ക് കൊണ്ടുപോകുക എന്നുള്ള വലിയ ഉത്തരവാദിത്തം അദ്ദേഹത്തെ സംബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആ കാരണമെന്ന് മനസ്സിലാക്കിയിട്ടൊരു ചികിത്സയിലേക്ക് പോകുന്നതായിരിക്കും നന്നായിരിക്കും. പിന്നെ മോനെ വിളിച്ച് ഉപദേശിക്കാം, ഉമ്മനോട് നല്ല നിലക്ക് നിൽക്കണം എന്നുള്ള നിലക്ക് മോനോട് ഉപദേശിക്കാൻ പറ്റും. ഉമ്മനോട് പറയുമ്പോൾ, വൈഫിനോട് പറയുമ്പോൾ വൈഫിന് പ്രതിഷേധങ്ങളുണ്ടെങ്കിലും മോന് കുറച്ചും കൂടിയും ഉൾക്കൊള്ളാൻ പറ്റും. മോൻ വിചാരിച്ചാലും ഉമ്മനായിട്ടുള്ള ഡീലിങ്സ് നന്നാക്കി കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് തോന്നുന്നത്.
3: ഒരു സഹോദരി, അവർ വിവാഹ മോചനം നേടിയിട്ട് 3 വർഷമായി. അദ്ദേഹം ചെറിയ മദ്യപാനവും അതുപോലെ തന്നെ നിരുത്തരവാദപ്രദമായ കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതുകൊണ്ട് താല്പര്യം ഉണ്ടായില്ല. അപ്പോൾ വീട്ടുകാരൊക്കെ പറഞ്ഞു, പിന്നെ അവരെന്നെ ഒരു മുൻകൈ എടുത്ത് അയാളെ ഒഴിവാക്കി. ഇപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു, അവരെങ്ങനെ ഫോളോ ചെയ്യണം, അയാൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും ബസ്സിറങ്ങിപ്പോഴും പോകുമ്പോഴൊക്കെ പിന്നെ എന്തുണ്ട് ഒരു ഞാനിനി അങ്ങനെ ഉണ്ടാവില്ല, നീ എൻ്റെ കൂടെ വരണമെന്നൊക്കെ പറഞ്ഞൊരു ഫോളോ ചെയ്യുന്നുണ്ട്. ഇവർക്കിഷ്ടമല്ല. അപ്പോൾ അവർ നമ്മളോട് ചോദിക്കുന്നത്, ഞാൻ എന്താണ് ഇതിനും തീരുമാനം എടുക്കേണ്ടത്? പിന്നെ വീട്ടിൽ പറഞ്ഞാൽ ചിലപ്പോൾ അത് അടിപിടി കേസാവും, കാരണം അങ്ങളാരും വന്ന് ഇയാൾ അടിക്കും, അതല്ല ഇനി പോലീസ് കേസാക്കണോ? എനിക്കെന്തായാലും ഇയാളോട് താല്പര്യമില്ല. ഇനിയിപ്പോൾ ഇയാളിങ്ങനെ വന്ന് ഇങ്ങനെ കണ്ടിട്ട് ഇതാണ് ഇങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ അതിന് പടച്ചോനിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് ഇവർക്ക് കുറ്റം കിട്ടുമോ, കാരണം ഇത് പരിഗണിക്കാതിരുന്നത് കൊണ്ട് എന്നാണ് ചോദ്യം.
4: അല്ല, ഈ അവസാനം പറഞ്ഞ കാര്യം നമ്മൾ പരിഗണിക്കണം. അയാളെ കൂടെ ജീവിച്ചിട്ട് നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ പറ്റാത്തതാണ് അത്. പിന്നെ അയാൾ ഇത്ര കാലം വിട്ടുനിന്നിട്ടും അയാളോട് യാതൊരു താല്പര്യവും തോന്നുന്നില്ല. അയാൾ ഇങ്ങനെ വന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് പോലും അയാളെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലാത്ത ഒരു മാനസികാവസ്ഥയിൽ അള്ളാഹുവിൻ്റെ അടുക്കുന്ന എന്തെങ്കിലും കുറ്റം കിട്ടുന്ന കാര്യത്തിനെ പറ്റി ഭയപ്പെടേണ്ട ഒരു കാര്യം കാണുന്നില്ല. കാരണം നമ്മളോട് എല്ലാ നിലക്കും നല്ല നിലക്ക് നിന്നിട്ട് നമുക്ക് അങ്ങനെ താല്പര്യം തോന്നുന്ന ആളാണെങ്കിലല്ലേ പറ്റുള്ളൂ. പക്ഷേ ഇതൊരു തുടരാൻ പറ്റാത്ത ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. കാരണം അത് പൊതുവെ എന്താ വെച്ചാൽ, ഈ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയുമായിട്ടൊക്കെ ഇടപഴകി ജീവിച്ച് കഴിയുമ്പോൾ അത് പിന്നെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ മനസ്സിൽ ആ സ്നേഹം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം നിലനിൽക്കുന്ന ആളുകൾ എന്ത് ചെയ്യും, അവർക്ക് പിന്നെ ഇത് മാറി ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ അവരത് നിരന്തരമായിട്ട് അവളെ കാണാനും ഒക്കെ വരും. പക്ഷെ ഒരു അന്യ സ്ത്രീയാണല്ലോ, അയാളൊരു അന്യപുരുഷനാണ്, ഡൈവോഴ്സ് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ശക്തമായ ഒരു അദ്ദേഹത്തോട് എന്ത് ചെയ്യുക പറയാം, ഇത് പിന്നെ ഞാൻ നിങ്ങൾ എനിക്കൊരു അന്യപുരുഷനാണ്, ഞാനൊരു അന്യസ്ത്രീയാണ്, നിങ്ങളുടെ കൂടെ ഞാൻ ഒരിക്കലും ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളെങ്ങനെ എന്നെ വിളിച്ചാലും ഞാൻ വരുന്നില്ല, അതുകൊണ്ട് ഇനി എന്നെ ശല്യപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ബ്രദേഴ്സിനെ അറിയിക്കും, അതല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും കേസ് കൊടുക്കും എന്നൊരു വാർണിംഗ് അയാൾക്ക് കൊടുക്കാം. എന്നിട്ടും അയാൾ വരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, അവരുടെ ബന്ധുക്കളെ അറിയിക്കാമല്ലോ, ബന്ധുക്കളെ വെച്ചാൽ അവർ പരിഹാരം ഉണ്ടാക്കട്ടെ, അല്ലെങ്കിൽ നിയമപരമായ നിലക്ക് നീങ്ങുന്നതിന് ഒരു തടസ്സമല്ല.
3: പിന്നെ നമുക്ക് അടുത്തൊരു ചോദ്യമായി വന്നിട്ടുള്ളത്, ഒരു ഉത്തരവാദിത്തപ്പെട്ട സംഘടനയുടെ പിന്നെ ഒരു മദ്രസ അധ്യാപികയാണ് അവർ. അവരതിൻ്റെ ആ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരാളുമാണ്, അതായത് സംഘടനാ ഭാരവാഹിയാണ്. അവരുടെ ഭർത്താവും അതുപോലെ തന്നെ ഒരു ഭാരവാഹിയാണ്. അപ്പോൾ അവർ പറയുന്നത്, അവരുടെ ഭർത്താവ് പള്ളിയിൽ പോയി നിസ്കരിക്കില്ല, വീട്ടിൽ നിന്നാണ് നിസ്കരിക്കുക. കാരണം ഇവരൊരു മദ്രസ അധ്യാപിക ആവുക, പിന്നെ ആ നാട്ടിലത്തെ ഒരു പ്രധാനപ്പെട്ട ആളൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഭർത്താവിനെ ഉപദേശിക്കും, നിരന്തരം ഉപദേശിക്കുമ്പോൾ അദ്ദേഹം അത് ചെവി കൊള്ളില്ല. വല്ലാതെ പറഞ്ഞ അയാൾ പറയും ഇവിടെ സ്ത്രീകൾ സംസാരിക്കണ്ട, ഇവിടെ ആണുങ്ങളുണ്ട് എന്ന് പറഞ്ഞ അയാൾ ഒഴിവാകും. അപ്പോൾ ഇവരൊരു വിമർശനമായിട്ടാണ് ആദ്യം ഇങ്ങനെയുള്ള കുറേ സംഘടന അതിൻ്റെ ആൾക്കാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വിമർശനമാണ്. എന്നിരുന്നാലും നമ്മളതിലേക്ക് പോകേണ്ടതില്ലല്ലോ. അപ്പോൾ അവർ എന്ത് നിലപാടാണ് എടുക്കേണ്ടതെന്ന് ഭർത്താവ് പള്ളി പോവാത്തതിന്?
4: അതായത് എന്താ വെച്ചാൽ, ഭർത്താവ് പള്ളിയിൽ പോകണം. കാരണം ഈ ജമാഅത്ത് നമസ്കാരം എന്നുള്ളത് ശരിക്കും നിർബന്ധമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇപ്പോൾ സൂറത്തു നിസായിലെ 102-ാമത്തെ ആയത്ത് പ്രകാരം യുദ്ധവേളകളിൽ എന്താണ് സ്വലാത്തുൽ ഖൗഫ് ഭയ നമസ്കാരം പഠിപ്പിക്കുമ്പോൾ അവിടെ യുദ്ധമായിട്ടും നബി സ്വലാസ്മൻ്റെ കൂടെ തന്നെ ജമാഅത്തായിട്ട് രണ്ട് സംഘങ്ങളായി നിസ്കരിക്കണം എന്ന് പറയുമ്പോൾ അതൊരു നിർബന്ധത്തെ കാണിക്കുന്നു. കാരണം നിസ്കാരത്തിൽ അവിടെ പല വിട്ടുവീഴ്ചകളും ചെയ്യുന്നുണ്ട്. നിസ്കാരം എന്താ ഉറക്കാത്ത ഇമാമിൻ്റെ കൂടെ നിസ്കരിക്കുക, ബാക്കി ഒറ്റയ്ക്ക് നിസ്കരിക്കുക, അങ്ങനെ നിസ്കാരത്തിൻ്റെ അർക്കാനുകൾ മറ്റ് കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വലിയ വിട്ടുവീഴ്ച നൽകുന്നുണ്ട്. ആയുധങ്ങൾ പിടിച്ച് നിസ്കരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ജമാഅത്തിന് അപ്പോഴും എന്ത് കൊടുക്കണില്ല, ഇളവ് കൊടുക്കണില്ല. അപ്പോൾ ജമാഅത്ത് അത്രയും പ്രധാനമാണല്ലോ. നമസ്കാരത്തിൻ്റെ ഉള്ളിലുള്ള നിർബന്ധ കാര്യങ്ങളെപ്പോലും പിന്നെ വിട്ടുവീഴ്ച ചെയ്തിട്ടും ജമാഅത്ത് വിട്ടുവീഴ്ച ചെയ്തില്ല എന്നുള്ള പണ്ഡിതന്മാർ വലിയ കാര്യം. അതേമാതിരി തന്നെ സൂറത്തുൽ ബക്രയിൽ വർക്കഴു മഅറാഖൈൻ, റുക്കൂ ചെയ്യുന്നതോടൊപ്പം റുക്കൂ ചെയ്യുക എന്നുള്ള കൽപ്പന വെച്ചിട്ട് നിസ്കരിക്കുന്നവരോടൊപ്പം തന്നെ നിസ്കരിക്കണം എന്നൊക്കെ വളരെ കണിശമായ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബിസ്ലാസ്മൻ്റെ ഹദീത്തുകളിലും ധാരാളം കാണാൻ പറ്റും. അപ്പോൾ സത്യത്തിൽ ഇദ്ദേഹം പള്ളിയിൽ പോവുക എന്നുള്ളത് അദ്ദേഹത്തിന് നിർബന്ധമായ കാര്യമാണ്. ഒരു വക്ത് പള്ളിയിൽ പോകാൻ സാഹചര്യത്തിൽ ഒരാൾ വീട്ടിൽ നിസ്കരിക്കുകയാണെങ്കിൽ അയാൾക്ക് ജമാഅത്തിന് പോകാത്തൊരു കുറ്റമുണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയും ഗൗരവപരമായ ഒരു കാര്യത്തെക്കുറിച്ച് അയാൾക്ക് എന്തുകൊണ്ട് ബോധമുണ്ടാകുന്നില്ല എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ആ കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കലാണ് ഇപ്പോൾ ഇതിനൊരു പരിഹാരമുള്ളത്. അപ്പോൾ ഭാര്യയ്ക്ക് ചില പരിമിതികളുണ്ടാവും. ഇപ്പോൾ ഭർത്താവ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട ആൾക്കാരാകുന്നതുകൊണ്ട് ഓരോ നമ്മൾ പള്ളിയിൽ പോകണം എന്ന് പറയുമ്പോൾ മൂപ്പരതിൽ പ്രകോപനപരമായി പല കാര്യങ്ങൾ, അതുകൊണ്ട് സ്ത്രീകളോട് സംസാരിക്കണം എന്നൊക്കെ പറയണത് ആ പ്രകോപനത്തിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ എന്താ വെച്ചാൽ നല്ലൊരു സാഹചര്യത്തിലും സമയത്തിലും എന്ത് ചെയ്യണം, നല്ല നിലക്ക് അദ്ദേഹത്തെ അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോ പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ അവിടുത്തെ ഉസ്താദുമാരോടൊക്കെ പറഞ്ഞങ്ങാട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ഗൗരവബോധം ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തെ പള്ളിക്ക് കൊണ്ടുപോകുന്നത് വരെ. തൻ്റെ ഭർത്താവല്ലേ, അപ്പോൾ അയാൾ ഇങ്ങനൊരു തെറ്റായ ഒരവസ്ഥയിൽ ജീവിക്കുന്നത് പരിഹരിക്കുക എന്നുള്ള അവിടെയും കൊണ്ടും ചുമതലയാണ്. എങ്ങനെ ഒരു ഹിക്മത്തോടുകൂടെ അദ്ദേഹത്തെ പള്ളിയിൽ എത്തിക്കുക എന്നുള്ളതിന് നല്ല വഴികളൊക്കെ അവർ സ്വീകരിക്കണം തന്നെയാണ് അപ്പോൾ ഉദ്ദേശിക്കാറുള്ളത്.
3: അടുത്തൊരു ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്, പിന്നെ ജ്യേഷ്ഠൻ്റെ, അതായത് ഭാര്യയുടെ ചോദ്യമാണ്, ജ്യേഷ്ഠൻ്റെ കുട്ടികൾ എന്ത് ചെയ്തു? ഈ ഭർത്താവ് ജ്യേഷ്ഠൻ്റെ കുട്ടികളെയൊക്കെ നല്ലോണം നോക്കി ലാളിച്ചു കൊഞ്ചിച്ചു കൊണ്ടിരുന്നു. ഇദ്ദേഹത്തിനൊരു കുട്ടി ഉണ്ടായപ്പോൾ അതിന് സമയം കിട്ടുന്നില്ല. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സും മറ്റു പരിപാടികളും മീറ്റിങ്ങും അങ്ങനെ കുറേ ഇതായിട്ട് എന്ത് ചെയ്യുന്നു, സ്വന്തം കുട്ടികളെ നോക്കാൻ കഴിയുന്നില്ല. ഇതിനൊരു എന്തെങ്കിലും ഒരു പിന്നെ സൊല്യൂഷൻ തരണം എന്നാണ് എഴുതിയിട്ടുള്ളത്.
4: എന്താ ഇതൊക്കെ ഗുരുതരമായ വീഴ്ചയാണ്, ഇത് നമുക്ക് ചെറുതായിട്ട് പറയാൻ പറ്റില്ല. ഈ പ്രയോറിറ്റി ഇല്ലാത്ത, മുൻഗണന ഇല്ലാത്ത ഒരു ജീവിതമാണ് ഈ ആളുകൾ. എന്തിനു നമ്മൾ മുൻഗണന കൊടുക്കണം എന്നതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിലെന്താന്ന് വിചാരിച്ചാൽ, നമ്മൾ നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നടത്താൻ ആളുകളുണ്ട്. ഒരു കുട്ടിക്ക് വാപ്പാന്ന് പറഞ്ഞ് ഇദ്ദേഹം മാത്രമേ ഉള്ളൂ, വേറൊരാളും വാപ്പയായിട്ടില്ല. അപ്പോൾ ഒരു വാപ്പയിൽ നിന്ന് കിട്ടേണ്ട ലാളനയും സംരക്ഷണവും കെയറും ഒക്കെ എന്ത് ചെയ്യണം, ഇയാൾ തന്നെ കൊടുക്കണ്ടേ. അതാണ് പറഞ്ഞ് പ്രയോറിറ്റി എന്ന് പറഞ്ഞത്, മനസ്സിലായില്ലേ? ഇപ്പോൾ ജ്യേഷ്ഠൻ്റെ കുട്ടികളെ അയാൾ കളിപ്പിച്ചിട്ടില്ലെങ്കിലും എന്ത് ചെയ്യും, ഒരു ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞൊരു പിതാവ് അവിടെ ഉണ്ട്. അപ്പോൾ തീരെ പ്രയോറിറ്റി ഇല്ല. നമ്മുടെ കുട്ടീനെ നമ്മൾ ലാളിക്കുന്നില്ല, ജ്യേഷ്ഠൻ്റെ കുട്ടീനെ നമ്മൾ എന്ത് ചെയ്തു, സമയത്തും വേണ്ട ലാളനകൾ കൊടുത്തു, നാട്ടിലുള്ള എല്ലാ പരിപാടികൾക്കും നമ്മൾ ഓടിയെത്തുന്നു, എല്ലാവരും നമ്മൾ പങ്കെടുക്കുന്നു, നമ്മുടെ കുട്ടിക്ക് വാപ്പയായി നമ്മൾ മാത്രമേ ഉള്ളൂ. ആ കുട്ടിക്കൊരു വാപ്പാന്നുള്ളിലേക്ക് കൂടെ സ്പെൻഡ് ചെയ്യാൻ സമയമില്ല എന്നുള്ളത് ഒരു ഉമ്മയുടെ വലിയ സങ്കടം തന്നെയാണ്. അപ്പോൾ അതെന്ത് ചെയ്യണം, അദ്ദേഹം ഉൾക്കൊള്ളണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിലെന്ത് ചെയ്യണം, പിന്നെ അയാളെങ്ങനെ നമുക്ക് ആ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിക്കാമെന്നാണ്. അപ്പോൾ എന്നൊക്കെ ഈ കുട്ടിയിൽ എന്ത് ചെയ്യാണ്, ഈ വാപ്പയോടുള്ളൊരു താല്പര്യം ജനിപ്പിക്കുകയും വാപ്പനെ കാണാത്തതിൽ കുട്ടിയെ പറയുന്ന അഭിപ്രായങ്ങൾ, കുട്ടീൻ്റെ വിഷമങ്ങൾ, കുട്ടി വാപ്പനെ ചോദിച്ച സന്ദർഭങ്ങൾ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പലപ്പോഴും ഇദ്ദേഹത്തോട് പറയുമ്പോൾ അദ്ദേഹത്തിന് അത് കൺസിഡർ ചെയ്യാനുള്ള ഒരു കാര്യം ഉണ്ടായിരിക്കും. പിന്നെ ഉള്ള സമയത്ത് എന്ത് ചെയ്യുക, കുട്ടീനായിട്ട് പരമാവധി അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചിട്ട് ഒരു വാപ്പ എന്നുള്ളതിൻ്റെ ഒരു ഗുണം കിട്ടണം. പിന്നെ ഇവരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഈ സ്നേഹങ്ങളൊന്നും ആ സമയത്ത് കൊടുത്തില്ലെങ്കിൽ അത് പിന്നെ നമുക്ക് കൊടുക്കാൻ കഴിയില്ല, പിന്നെ നമുക്ക് ഒരിക്കലും കൊടുക്കാൻ കഴിയില്ല. അത് ആ പ്രായത്തിൽ കൊടുക്കേണ്ടത് ആ പ്രായത്തിൽ തന്നെ കൊടുക്കണം. ഇപ്പം ഈ കുട്ടിക്ക് ഒരു 10 വയസ്സായിട്ട് നമ്മൾ കുട്ടീനെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ ഈ 10 കൊല്ലം കൊടുക്കാത്തതിൻ്റെ പരിക്ക് അവിടെ കിടക്കും. അപ്പം അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ചൊരു നല്ല ബോധത്തോടു കൂടി അയാൾ പ്രവർത്തിക്കണം. അതിനീ സഹോദരി അയാൾക്ക് അതിനുള്ള ഒരു മെസ്സേജ് കൊടുക്കണം എന്നാണ് പറയാനുള്ളത്.
3: മറ്റൊരു സഹോദരി, അവർ ദുബായിൽ അവർ സെറ്റിൽഡ് ആണ്. അപ്പോൾ ഒരു നാട്ടിൽ വന്ന സമയത്ത് ഭർത്താവ് വീട്ടിലെ പെങ്ങന്മാരുടെയും മറ്റുള്ള ആരുടെയൊക്കെ കുട്ടികളെ ആ കുട്ടികളുമായിട്ടുള്ള ഇടപഴകലും പെങ്ങന്മാരോടുള്ള സ്നേഹപ്രകടനങ്ങളും ഉമ്മയോട് ഉപ്പയോടുള്ള അങ്ങനെ കുറേ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ഇവരെ പരിഗണിക്കുന്നില്ല. എന്തൊരു വിഷയത്തിൽ ഇവർ സംസാരിക്കുകയാണെങ്കിൽ അതും പരിഗണിക്കില്ല. ഒരു കാറിൽ യാത്രയാണെങ്കിൽ മുന്നിലെ സീറ്റിൽ ഇരിക്കുകയാണെങ്കിൽ പിറകിലേക്ക് നോക്കി പെങ്ങന്മാരോട് സംസാരിക്കും. അപ്പോൾ ഇത് ഇവർ ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങളെന്തെങ്ങനെ ചെയ്യണം, അതല്ലാതെ അവർക്കൊരു അസൂയ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, പിന്നെ അവരെ നമ്മൾ പരിഗണിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ. ഇനി അയാൾ ദുബായിലാണെങ്കിൽ അയാളെ സുഹൃത്തുക്കളും ഭാര്യമാരും ഒക്കെ വരികയാണെങ്കിൽ അപ്പോഴും ഇയാൾ ഇവരോട് നല്ലോ സംസാരിക്കലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും, നല്ലോ പരിഗണിക്കും. ഇവരെ അപ്പോഴും പരിഗണിക്കില്ല. ഇവരിങ്ങനെ അവർക്കുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചുണ്ടാക്കി കൊടുക്കുക എന്നല്ലാതെ, ഇനി ഇയാൾ ജോലി കഴിഞ്ഞ് വന്ന് ഫ്രീ ആണെങ്കിൽ അപ്പം കുറേ മൊബൈലും അങ്ങനെ ഇരിക്കും. ഇവർക്ക് കുറേ കാര്യങ്ങൾ പറയാനും ചോദിക്കാനും ഒക്കെ ഉണ്ട്, അതിനൊന്നും ഇയാളെ കിട്ടില്ല. ഇപ്പോൾ ഇവർ പറയണത് 16 വർഷമായി ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട്, ഞാനാകെ ജീവിതം മടുത്തു, അങ്ങേ അവസാനത്തെത്തിയിട്ടുണ്ട്, പിന്നെ ഇതിനൊരു മറുപടി നിങ്ങൾ തരണം, ഒരു സൊല്യൂഷൻ തരണം, ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം അങ്ങേ തലക്കൽ എത്തിയിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത്.
4: എന്തായാലും ഇപ്പോൾ നമുക്കിപ്പോൾ ഈ സഹോദരി പറയുന്ന ഈ ചോദ്യം, ഈ കുറഞ്ഞ വാക്കുകളിൽ നിങ്ങൾ ഈ ചോദിച്ച ചോദ്യത്തിൻ്റെ വിശദീകരണം കേൾക്കുമ്പോൾ നമ്മൾ അവരുടെ ഒരു വേദനയും വിഷമവും നമുക്ക് മനസ്സിലാവുന്നു. സത്യത്തിൽ അങ്ങനെ ഒരു സ്നേഹവും പരിഗണനയും ആ സ്ത്രീക്ക് നൽകണമല്ലോ എന്ന് നമുക്ക് തോന്നുന്നു. അത് ഇതേപോലൊരു വേദന ഈ സഹോദരി അയാളോട് പറയുകയാണെങ്കിൽ അയാൾക്കത് തോന്നണമല്ലോ. അതെന്തുകൊണ്ട് തോന്നണില്ല എന്നാണ് അപ്പോൾ ഞാൻ ആദ്യമൊരു പരീക്ഷണാർത്ഥം എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ ഈ സഹോദരി നമ്മളോട് പറഞ്ഞതിൻ്റെ ഇതിൻ്റെ ഒരു നല്ല രൂപത്തിൽ എന്ത് ചെയ്യണം, ഒരു വിമർശനമൊന്നും ആകാത്ത രൂപത്തിൽ നല്ലൊരു വോയിസ് ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യണം, വിടണം. അതിൻ്റെ കണ്ടൻറ് എന്താണ്? ഞാൻ എന്താ വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ പിന്നെ ഇവിടെ വരുമ്പോഴും എന്ത് ചെയ്യില്ല, എന്നെ കൺസിഡർ ചെയ്യണില്ല,
3: കുടുംബം മൊത്തം അവിടെ തന്നെ ഉള്ളത്.
4: അതെ, ആ അപ്പോൾ അതായത് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, പാരൻസിനെയും പെങ്ങന്മാരെയും കൺസിഡർ ചെയ്യുന്ന പോലെ എന്നെ കൺസിഡർ ചെയ്യണില്ല. അതേപോലെ തന്നെ ഗസ്റ്റ് വരുമ്പോഴും അവരെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ തമ്മിലൊരു സ്നേഹവും ബന്ധവും ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യണില്ല. അപ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ ക്ഷമയുടെ പരമാവധിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി ഈ കാര്യത്തിൽ എനിക്കെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളെന്താണ് അതിൻ്റെ ഒരു ഉത്തരവാദി പൂർണ്ണമായിട്ട് നിങ്ങളാണ് എന്ന് പറഞ്ഞിട്ട്, ഇതുവരെ നമ്മൾ ഈ സംസാരിക്കുമ്പോൾ പലപ്പോഴും ഇത് കേൾക്കൂല, ഒരു വോയിസ് ആക്കി ഇട്ടാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ആ വോയിസ് അയാൾ കേട്ടു എന്ന് വരാം. അങ്ങനെ കേട്ടിട്ടൊരു പരിഹാരം ഉണ്ടാവുമോ എന്ന് നോക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഒരിക്കൽ പറയാം, ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, കുറച്ച് നാട്ടിൽ പോയി എൻ്റെ ഉപ്പൻ്റെ അടുത്തോ ഉമ്മൻ്റെ അടുത്തോ ആങ്ങളമാരത്തൊക്കെ നിന്നിട്ട് ഞാനൊന്ന് മനസ്സൊക്കെ ഒന്ന് ശരിയാക്കി വരാമെന്ന് പറഞ്ഞിട്ട് ഒന്ന് വേറിട്ട് നിൽക്കുക. അങ്ങനെ വേറിട്ട് നിൽക്കുമ്പോൾ ഞാൻ ഇവൾക്കൊരു കൺസിഡറേഷൻ ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവളവളെ വഴി നോക്കി പോകും എന്നൊരു പക്ഷേ അദ്ദേഹത്തിന് തോന്നിക്കഴിഞ്ഞാലും അദ്ദേഹത്തിന് മാറ്റങ്ങളുണ്ടാകും. എന്തായാലും ഒരു ഭാര്യയും ഭർത്താവും എന്ന് പറയുമ്പോൾ പരസ്പരം ഷെയർ ചെയ്യാനും സംസാരിക്കുന്നതിലൊക്കെയുള്ള ആശ്വാസമാണല്ലോ ഏറ്റവും വലിയ ആശ്വാസം. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ വിവാഹ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായി വേണ്ട കാര്യം അവർക്ക് ലഭിക്കുന്നില്ല എന്നാണ്. അത് ലഭിക്കാതെ 16 കൊല്ലം അവർ ജീവിച്ചു എന്നുള്ളതാണ്. മിനിമം ഒരാളിൽ നിന്ന് കിട്ടേണ്ട കാര്യം ഇല്ലാതെയാണ് ജീവിച്ചത്. അപ്പോൾ ഇതിനി കിട്ടിയേ മുന്നോട്ട് പോവുള്ളൂ എന്നുള്ളൊരു നിർബന്ധം, അതൊരു പ്രേരണ കൊണ്ടോ ബോധവൽക്കരണം കൊണ്ടോ നിർബന്ധം കൊണ്ടോ നേടിയെടുക്കാനുള്ള പരിശ്രമങ്ങൾ അവർ നടത്തണം എന്നാണ് നിർദ്ദേശിക്കുന്നത്.
3: പ്രിയ ശ്രോതാക്കളെ, ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലും വാട്സപ്പ് നമ്പറായ 95 44 845 845 എന്ന നമ്പർ

0: പീസ് റേഡിയോ സംസ്കരണ ചിന്തകൾ എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഈമാൻ നുരുമ്പിപ്പോകരുത്, ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് സലാഹുദ്ദീൻ അൽഹിക്കമി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്ന ഏറ്റവും ഉന്നതമായ സമ്മാനമാണ് ഈമാൻ എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ ഏറ്റവും അധികം പരിശ്രമിക്കേണ്ടത് അത് നേടിയെടുക്കാനാണ്. കാരണം ഒരു വ്യക്തിയിൽ ഈമാൻ ഉണ്ടാകുമ്പോഴാണ് അവൻ്റെ ഇരുലോക ജീവിതവും സൗഭാഗ്യം നിറഞ്ഞതാവുന്നത്. സൂറത്തുൻ നഹ്ലിലെ 97-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നുണ്ട്, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫല നുഹ്യിയന്നഹു ഹയാതൻ തയ്യിബ വല നജ്സിയന്നഹും അജ്റഹും ബി അഹ്സനി മാ കാനു യഅ്മലൂൻ. വിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആണാകട്ടെ പെണ്ണാകട്ടെ, അവർക്ക് നല്ലൊരു ജീവിതം നാം നൽകും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുകയാണ്. ഇവിടെ നല്ലൊരു ജീവിതം നൽകാൻ അള്ളാഹു മാനദണ്ഡം പറഞ്ഞത് ഈമാനാണ്. ഒരു മനുഷ്യന് സ്വർഗപ്രവേശനം ലഭിക്കുന്നതും നരകത്തിൽ നിന്നവൻക്ക് മോചനം ലഭിക്കുന്നതും ഈ ഈമാൻ ഉണ്ടാകുമ്പോഴാണ്. എന്തിനേറെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ അവൻക്ക് ലഭിക്കുന്ന അനുഗ്രഹമായ അവൻ്റെ സ്രഷ്ടാവിനെ പരലോകത്ത് വെച്ച് കാണാൻ സാധിക്കുക എന്ന നിഅമത്ത്, അത് ലഭിക്കുന്നത് ഈമാനുള്ളവർക്കാണ്. വിശ്വാസികളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞല്ലോ, വുജൂഹു യൗമഇദിൻ നാദിറ ഇല റബ്ബിഹ നാദിറ, അവിടെ റബ്ബിലേക്ക് അവർ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കുമെന്ന് വിശ്വാസികളെക്കുറിച്ച് അള്ളാഹു സൂചിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നക്കും, അതായത് വിശ്വാസികളോടാണ് പറയുന്നത്, തീർച്ചയായും നിങ്ങൾ, സതറൗന റബ്ബക്കും യൗമൽ ഖിയാമ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ പരലോകത്ത് വെച്ച് കാണും. ചുരുക്കത്തിൽ എത്രയധികം നേട്ടങ്ങളാണ് ഒരു മനുഷ്യനിൽ ഈമാനുണ്ടാകുമ്പോൾ ഇഹലോകത്തും പരലോകത്തും അവനക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടുതന്നെ യഥാർത്ഥത്തിൽ ബുദ്ധിമാനായ മനുഷ്യനാരെന്ന് ചോദിച്ചാൽ, ഈമാനിൻ്റെ വിഷയത്തിൽ ശ്രദ്ധ പുലർത്തുകയും അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും അവൻ ഇമ്പോർട്ടൻസ് പ്രാധാന്യം കൊടുക്കുന്ന വിഷയമായി ഈമാൻ മാറുകയും ചെയ്യുന്നവനാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഉന്നതമായ സമ്പാദ്യം ഈമാനാകുമ്പോൾ ബുദ്ധിമാനായൊരു മനുഷ്യൻ എങ്ങനെയാണത് പ്രവർത്തിക്കാതിരിക്കുക? മാത്രമല്ല, ഈമാൻ എന്നത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന, പരിഗണിക്കേണ്ടുന്ന, പുതുക്കാൻ ആവശ്യമുള്ള ഒന്നാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം വർദ്ധിക്കും. കാരണം നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു ലോകത്തിൽ ഈമാനിൽ നിന്ന് നമ്മെ തടയുന്ന, ഈമാൻ്റെ പൂർത്തീകരണത്തിന് മുന്നിൽ നമുക്ക് തടസ്സമായി വരുന്ന ഒരുപാട് വിഘാതങ്ങൾ ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയായ മനുഷ്യൻ സദാസമയവും അവൻ്റെ ഈമാനിൻ്റെ വിഷയത്തിൽ പ്രാധാന്യം കൊടുക്കുവാനും അതിനെ ശ്രദ്ധിക്കുവാനും ബാധ്യസ്ഥനാണ് എന്ന് ചുരുക്കം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നൊരു ഹദീസ് ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്തദ്റക്കിലും ഇമാം തുബ്രാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുഅ്ജമിലും ഉദ്ധരിക്കുന്നത് കാണാൻ പറ്റും. അബ്ദുല്ലാഹി ബിനു അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നൽ ഈമാന ല യഖ്ലഖു ഫീ ജൗഫി അഹദികും കമാ യഖ്ലഖു സൗ. ഒരു വസ്ത്രം നുരുമ്പിപ്പോകുന്നത് പോലെ, അത് പഴകിത്തീരുന്നതുപോലെ, നിങ്ങളിലൊരാളുടെ മനസ്സിൽ, ഹൃദയത്തിൽ ഈമാനും നുരുമ്പിക്കൊണ്ടിരിക്കും, പഴകിക്കൊണ്ടിരിക്കും. ഫസ്അലുല്ലാഹ അൻ യുജദ്ദിദൽ ഈമാന ഫീ ഖുലൂബിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങളുടെ ഈമാനിനെ പുതുക്കിത്തരാൻ നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാലയോട് തേടിക്കൊണ്ടിരിക്കുക എന്ന് ഈ ഹദീസ് ഈമാനിനെ പരിഗണിക്കാൻ, അതിൻ്റെ വിഷയത്തിൽ എത്ര ശ്രദ്ധ നമ്മൾ ചൊലുത്തണമെന്നുള്ളത് നമ്മെ ഉണർത്തുന്നൊരു വചനമാണ്. നോക്കൂ, നമ്മളൊക്കെ ധരിക്കുന്ന വസ്ത്രം, ആ വസ്ത്രത്തിൻ്റെ വൃത്തി നമ്മളെത്രയധികം ശ്രദ്ധിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥലത്തുകൂടെ നടന്നു പോയാൽ വസ്ത്രത്തിൽ എന്തെങ്കിലും ഒരു അഴുക്ക് പറ്റി എന്നൊരു വിചാരം മനസ്സിൻ്റെ ഉള്ളിൽ തോന്നിയാൽ വരെ എൻ്റെ വസ്ത്രത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഞാനുങ്ങളൊക്കെ പരിശോധിക്കാറുണ്ട്. എന്തെങ്കിലുമൊക്കെ വസ്ത്രത്തിൻ്റെ പിറകിൽ പറ്റി പിടിച്ചിട്ടുണ്ടോ എന്ന് മറ്റുള്ളവരോട് ചോദിക്കാറുമുണ്ട്. കേവലം നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിലെ വിഷയത്തിൽ ഈയൊരു ശ്രദ്ധ നമുക്കുണ്ട് എങ്കിൽ, ഈ ഹദീസിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെയൊക്കെ മനസ്സിൽ നുരുമ്പിക്കൊണ്ടിരിക്കുന്ന ഈമാൻ്റെ വിഷയത്തിൽ നമ്മൾ എത്രയധികം ശ്രദ്ധിക്കണം. അതാണ് കൂടുതൽ ശ്രദ്ധിക്കാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടുന്ന ഒരു വിഷയമെന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉള്ള ഈമാനിനെ സംബന്ധിച്ചിടത്തോളം അത് ദുർബലമാകും, അത് നുരുമ്പി നുരുമ്പി ഇല്ലാതാകുമെന്നുള്ളതാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. ഈമാനിൽ നിന്ന് അകറ്റിക്കളയുന്ന വിനോദ വർത്തമാനങ്ങൾ വർദ്ധിക്കുമ്പോൾ, തിന്മകൾക്ക് പിന്നാലെ പോകുന്നൊരു സാഹചര്യം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ധാരാളമായി തീരുമ്പോൾ, ചിലപ്പോഴെങ്കിലും അവൻ്റെ മനസ്സിൽ ഈമാൻ പൂർണ്ണമായി നഷ്ടപ്പെട്ടൊരവസ്ഥയിൽ മനുഷ്യന്മാർ എത്തിത്തീരും. അതുകൊണ്ട് തന്നെ ഈമാൻ വർദ്ധിക്കാനുള്ള, അതിനൊരു തെജ്ദീദ് പുതുക്കം സംഭവിക്കാനുള്ള ശ്രമങ്ങൾ നമ്മിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. അബ്ദുറഹ്മാൻ ഇബ്നു അമ്രുൽ ഔസാഇ റഹ്മത്തുല്ലാഹി അലൈഹിയോട് ഈമാൻ അതിൽ വർധനവുണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നഅം, ഈമാൻ വർദ്ധിക്കും. ഹത്താ യകൂന കൽജിബാൽ, അങ്ങനെ പർവ്വത സമാനം അത് ഉയരും. ചോദിച്ചു, ഫയൻകുസ്, അത് കുറയുമോ? അദ്ദേഹം പറഞ്ഞു, അതെ, കുറയും. ഹത്താ ലാ യബ്ഖാ മിൻഹു ഷൈ, ഈമാനിൽ നിന്നൊരു അംശം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുമാറ് ഈമാൻ കുറയുമെന്ന് ഔസാഇ റഹ്മത്തുല്ലാഹി അലൈഹി ഓർമ്മപ്പെടുത്തുകയാണ്. ഇമാം അഹമ്മദ് റഹ്മത്തുല്ലാഹി അലൈഹി പറയാറുണ്ട്, അൽ ഈമാനു ഖൗലുൻ വ അമൽ, ഈമാൻ അത് വാക്കുകളാണ്, പ്രവർത്തനങ്ങളാണ്. യസീദു വ യൻഖുസ്, അത് വർദ്ധിക്കും, അതിൽ കുറവ് സംഭവിക്കും. ഇദാ അമിൽത ൽഖൈറ സാദ്, നീ നന്മകൾ ചെയ്താൽ അതിൽ വർധനവുണ്ടാവും. വ ഇദാ ളയ്യഅത നഖസ്, നീ നന്മകൾ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ ഈമാനിൽ കുറവുമുണ്ടാകുമെന്ന് അദ്ദേഹം പഠിപ്പിക്കാറുണ്ടായിരുന്നുവെന്ന് ഇമാം ഖല്ലാൽ റഹ്മത്തുല്ലാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അസ്സുന്ന എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറെ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന, ഏറെ ഗഹനമായ പഠനം നടത്തേണ്ടുന്ന വിഷയമാണ് നമ്മുടെ ഈമാൻ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ടോ എന്നുള്ളത്. അബുദർദ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, മിൻ ഫിഖ്ഹിൽ അബ്ദി അൻ യഅലമ അമുസ്ദാജുൻ ഹുവ അം മുൻതഖിസ് വ ഇന്ന മിൻ ഫിഖ്ഹിൽ അബ്ദി അൻ യഅലമ നസഗാതി ശൈത്താൻ അന്നാ തഅതി. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഫിഖ്ഹിൽ പെട്ടതാണ്, അറിവിൽ പെട്ടതാണ് അവൻ ഈമാൻ വർദ്ധിച്ചവനാണോ കുറഞ്ഞവനാണോ എന്നൊരു ബോധം അവനക്കുണ്ടാവുക എന്നുള്ളത്. പിശാചിൻ്റെ ദുർപ്രേരണകൾ, ദുഷ്പ്രേരണകൾ അവനിലേക്ക് എങ്ങനെയാണ് കടന്നു വരുന്നത്, ഏത് വഴിയിലൂടെയാണ് വരുന്നത് എന്ന് തിരിച്ചറിയുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യം നിറഞ്ഞതാണ് എന്നാണ് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത്. ഒരു മനുഷ്യൻ ഈമാൻ്റെ വിഷയത്തിൽ അത്ര ശ്രദ്ധയൊന്നുമില്ലാതെ, അതിൽ കുറവ് സംഭവിക്കുണ്ടോ ഇല്ലേ എന്നൊന്നും പരിശോധിക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ചിലപ്പോൾ പൂർണ്ണമായും അവനിൽ നിന്ന് ഈമാൻ നഷ്ടപ്പെടുന്നതും അവൻ തിരിച്ചറിയാത്ത സാഹചര്യം വരും. അതുകൊണ്ടുതന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈമാൻ പുതുക്കുക എന്നുള്ളത് അവൻ്റെ ജീവിതത്തിലേറെ ഇമ്പോർട്ടൻ്റായൊരു കാര്യമാണ്. പ്രത്യേകിച്ചും ഈ ഒരു ബോധം ഒരാളുടെ മനസ്സിലുണ്ടാകുമ്പോൾ ആ ഈമാനിൽ വർധനവുണ്ടാവാൻ അള്ളാഹുവോട് ചോദിക്കുന്നൊരു സ്വഭാവവും അവൻ്റെ ജീവിതത്തിൽ വർദ്ധിക്കും. ഈ ഹദീസിൻ്റെ അവസാനം നമ്മോട് പഠിപ്പിക്കുന്നത് അതാണല്ലോ, ഫസ്അലുല്ലാഹ അന് യുജദ്ദിദൽ ഈമാന ഫീ ഖുലൂബിക്കും. നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാനിനെ പുതുക്കിത്തരാൻ നിങ്ങൾ അള്ളാഹുവോട് ചോദിച്ചു കൊള്ളുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈമാൻ ഒരു മനുഷ്യന് നൽകുന്നതും ഒരു മനുഷ്യനിൽ നിന്ന് എടുത്തു കളയുന്നതും അള്ളാഹുവാണ് എന്ന ഒരു ബോധം മനസ്സിലുണ്ടാകുമ്പോൾ ആ ചോദിക്കാനുള്ള മനസ്സും നമുക്ക് വർദ്ധിക്കും. ഈമാൻ എന്നത് അള്ളാഹു നൽകിയ ഔദാര്യമാണ്, അള്ളാഹു നൽകിയ സമ്മാനമാണ്. പരിശുദ്ധ ഖുർആനിലെ വിവിധങ്ങളായ വചനങ്ങളിൽ അതിലേക്കുള്ള സൂചനയുണ്ട്. വലൗല ഫദലുല്ലാഹി അലൈക്കും വറഹ്മതുഹു മാ സക മിൻകും മിൻ അഹദിൻ അബദ വലക്കിന്നല്ലാഹ യുസക്കി മൻ യശാ, സൂറത്ത് നൂറിലെ 21-ാമത്തെ വചനം. അള്ളാഹുവിൻ്റെ ഔദാര്യവും കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളിൽ ഒരാളും തസ്കിയത്ത് വിശുദ്ധി ലഭിച്ചവർ ആയി തീരുമായിരുന്നില്ല എന്നല്ലാഹു പറയാൻ. സൂറത്ത് നിസായിലെ 83-ാമത്തെ വചനത്തിൽ വലൗല ഫദലുല്ലാഹി അലൈക്കും വറഹ്മതുഹു ലതബഅതുമു ശൈത്താന ഇല്ലാ ഖലീല, അള്ളാഹുവിൻ്റെ ഔദാര്യവും കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ പിശാചിനെ പിന്തുടരുമായിരുന്നുവെന്ന് അള്ളാഹു ഉണർത്തുന്നുണ്ട്. സൂറത്തുൽ ഹുജറാത്തിൻ്റെ 7-8 വചനങ്ങളിൽ ഈമാനിനോടുള്ള ഇഷ്ടം അള്ളാഹു നമുക്കുണ്ടാക്കി തന്നത് അള്ളാഹു നൽകിയൊരു ഔദാര്യമാണ്, അനുഗ്രഹമാണ് എന്നും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവെ ഈമാൻ അതുകൊണ്ട് ഞങ്ങൾക്ക് നീ അലങ്കാരം നൽകണേ, അള്ളാഹുമ്മ സയ്യിന്നാ ബി സീനത്തിൽ ഈമാൻ വജഅൽനാ ഹുദാതൻ മുഹ്തദീൻ, സന്മാർഗം ലഭിച്ചവരാക്കി ഞങ്ങളെ മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നുവെന്ന് ഹദീസുകളിൽ വന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹദീസിൽ സൂചിപ്പിച്ചതുപോലെ ഈമാൻ നുരുമ്പും അതിൽ കുറവ് സംഭവിക്കും, അത് പുതുക്കിത്തരാൻ അള്ളാഹു സുബ്ഹാനഹു വതാലയോട് ചോദിക്കുന്നൊരു ശീലം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വർദ്ധിപ്പിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതാല ഈമാനിൽ വർദ്ധനവ് നൽകുന്ന ആളുകളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ സംസ്കരണ ചിന്തകൾ. ഈമാൻ നുരുമ്പിപ്പോകരുത്, ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് സലാഹുദ്ദീൻ അൽഹിക്കമി.
2: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: കൊച്ച് ഊരുണ്ടായി. നല്ല കാറ്റും മഴയും ഉള്ള ഒരു രാത്രി. പുറത്ത് മരങ്ങൾക്കിടയിലൂടെ തണുത്ത കാറ്റ് ചൂളം വിളിച്ചുകൊണ്ടിരിക്കുന്നു. ആകാശത്ത് അമ്പിളിയമ്മാവൻ കറുത്ത മേഘങ്ങൾക്കിടയിൽ നിന്ന് ഒളിച്ചു നോക്കുകയാണ്. പുറത്താകെ നല്ല ഇരുട്ടായതുകൊണ്ട് ആ വീടിനുള്ളിലെ മേശപ്പുറത്ത് ഒരു വലിയ മെഴുകുതിരിയും അതിൻ്റെ തൊട്ടടുത്തായി ഒരു കുഞ്ഞു മൺവിളക്കും കത്തിച്ചു വച്ചിരുന്നു. അവ രണ്ടും ചേർന്ന് ആ കൊച്ചുമുറിയ മനോഹരമായ വെളിച്ചത്താൽ നിറച്ചു.
1: അപ്പൊ ഒരു കുന്നിൻ ചെരുവ്, ഒരു കൊച്ചു വീട്, മനോഹരമായ പ്രദേശം, തണുത്ത ഒരു സാഹചര്യം, കാലാവസ്ഥ. ആ വീടിനകത്ത് ഒരു വലിയ മെഴുകുതിരിയും ചെറിയ ഒരു
0: മൺവിളക്കും. മൺവിളക്കൊരു കുഞ്ഞു വെളിച്ചം മാത്രം നൽകി ശാന്തമായി കത്തിയപ്പോ മെഴുകുതിരി തന്റെ സ്വർണ്ണ നിറത്തിലുള്ള വലിയ തീനാളം ഉയർത്തിപ്പിടിച്ച് ഏറെ പ്രഭയോടെ നിന്നു. അതിന്റെ ആ വലിയ തീനാളം പുറത്തെ ചെറിയ കാറ്റിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നൃത്തം ചെയ്യുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. തന്റെ ആ മനോഹരമായ രൂപത്തിലും വലിയ വെളിച്ചത്തിലും മെഴുകുതിരിക്ക് വല്ലാത്ത അഹങ്കാരമായിരുന്നു. അതുകൊണ്ട് അത് അരികിലിരുന്ന ആ കുഞ്ഞു മൺവിളക്കിനെ നോക്കി പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചു. എന്നിട്ട് തന്റെ വെളിച്ചം ഒന്നുകൂടി ഉയർത്തിപ്പിടിച്ച് പതുക്കെ പറഞ്ഞു, നോക്കൂ, ഞാൻ എത്രമാത്രം കേമനാണ്. ഞാനില്ലായിരുന്നെങ്കിൽ ഈ വീട് മുഴുവൻ ഇരുട്ടിലായേനെ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രകാശം ഞാൻ തന്നെയാണ്. മെഴുകുതിരിയുടെ ഈ വലിയ വർത്തമാനം കേട്ടിട്ടും അരികിലിരുന്ന കുഞ്ഞു മൺവിളക്ക് ഒന്നും മിണ്ടിയില്ല. അത് യാതൊരു അഹങ്കാരവുമില്ലാതെ ശാന്തമായി പതുക്കെ കത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ മെഴുകുതിരി വീണ്ടും അഹങ്കാരത്തോടെ പറഞ്ഞു, ആകാശത്തെ നക്ഷത്രങ്ങൾ എത്രയോ ദൂരെയാണ്. അവക്കൊന്നും ഈ മുറിയിൽ വെളിച്ചം തരാൻ കഴിയില്ല. അമ്പിളിയമ്മാവനാണെങ്കിൽ തോന്നുമ്പോൾ മാത്രം വരും, ചിലപ്പോൾ മേഘങ്ങൾക്കിടയിൽ ഒളിക്കുകയും ചെയ്യും. സൂര്യനാകട്ടെ രാത്രിയാകുമ്പോൾ എവിടെയോ പോയി മറയും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഈ ഇരുട്ടിൽ എല്ലാവരെയും സഹായിക്കുന്നത് ഞാനാണ്. അത് കേട്ടപ്പോ കുഞ്ഞു മൺവിളക്ക് പതുക്കെ ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് വളരെ സ്നേഹത്തോടെ പറഞ്ഞു, കൂട്ടുകാരാ, നമ്മൾ നന്നായി വെളിച്ചം കൊടുക്കുന്നതും മറ്റുള്ളവരെ സഹായിക്കുന്നതും നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതിൻ്റെ പേരിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ അഹങ്കരിക്കുന്നത് നല്ലതല്ല. അത് കേട്ട് മെഴുകുതിരി പരിഹാസത്തോടെ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്കെന്നോട് അസൂയ തോന്നിയിട്ടാണ്. എൻ്റെ അത്രയും ഭംഗിയോ വെളിച്ചമോ നിനക്കില്ലാത്തതുകൊണ്ടാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത്. ആ പാവ മൺവിളക്ക് അത് കേട്ട് വിഷമത്തോടെ മിണ്ടാതിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പുറത്തെ കാറ്റിൻ്റെ ശക്തി കൂടിക്കൂടി വന്നു. വീടിൻ്റെ വാതിലിൻ്റെ വിടവിലൂടെ നല്ലൊരു കുളിർക്കാറ്റ് മുറിക്കുള്ളിലേക്ക് പാഞ്ഞു കയറി വന്നു. കാറ്റടിച്ചതും മെഴുകുതിരി ആകെ ഒന്ന് വിറച്ചുപോയി. അതിൻ്റെ തീനാളം ഒരു വശത്തേക്ക് വല്ലാതെ ചെരിഞ്ഞു. എന്നാൽ ആ കുഞ്ഞു മൺവിളക്ക് മാത്രം വരാൻ പോകുന്ന വലിയ കാറ്റിനെ പേടിച്ച് തൻ്റെ തിരി ഒരല്പം താഴ്ത്തിപ്പിടിച്ച് വിനയത്തോടെ ശാന്തമായി കത്തുന്നുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോ തൻ്റെ അഹങ്കാരം കൈവിടാതെ മെഴുകുതിരി വീണ്ടും നേരെ നിൽക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഈ കുഞ്ഞു കാറ്റിനെയൊന്നും പേടിയില്ല. പക്ഷേ പെട്ടെന്ന് ശക്തമായ ഒരു കാറ്റ് മുറിയിലേക്ക് ആഞ്ഞു വീശി. തൻ്റെ വലിയ വെളിച്ചം കാണിച്ച് തലയുയർത്തി നിന്ന മെഴുകുതിരിയുടെ തീനാളം ഒരൊറ്റ നിമിഷം കൊണ്ട് കെട്ടുപോയി. എന്നാൽ കാറ്റു വന്നപ്പോൾ തൻ്റെ കുഞ്ഞു തിരുനാളം പതുക്കെ താഴ്ത്തിപ്പിടിച്ച് വിനയത്തോടെ ഇരുന്നതുകൊണ്ട് ആ കുഞ്ഞു മൺവിളക്ക് മാത്രം കെടാതെ അപ്പോഴും തെളിഞ്ഞു കത്തുന്നുണ്ടായിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ അമ്മ വന്ന് പുറത്തെ കാറ്റകത്ത് കടക്കാതിരിക്കാൻ വാതിൽ നന്നായി അടച്ചു. എന്നിട്ട് അപ്പോഴും കെടാതെ കത്തിക്കൊണ്ടിരുന്ന ആ മൺവിളക്കിൻ്റെ കുഞ്ഞു വെളിച്ചത്തിൽ നിന്നും ആ അമ്മ മെഴുകുതിരിയെ വീണ്ടും കത്തിച്ചു വെച്ചു. ഇപ്പോൾ മെഴുകുതിരിയുടെ വെളിച്ചം പഴയതുപോലെ അഹങ്കാരത്തോടെയല്ല, വളരെ ശാന്തമായാണ് കത്തിയത്. അത് തൻ്റെ അരികിലിരുന്ന മൺവിളക്കിനെ നോക്കി സ്നേഹത്തോടെ പതുക്കെ പുഞ്ചിരിച്ചു. തനിക്ക് തെറ്റുപറ്റിയെന്ന് മെഴുകുതിരിക്ക് ഇപ്പോൾ നന്നായി മനസ്സിലായിരുന്നു. അത് കണ്ട് അരികിലിരുന്ന കുഞ്ഞു മൺവിളക്ക് സ്നേഹത്തോടെ പറഞ്ഞു, ഇപ്പോൾ മനസ്സിലായോ കൂട്ടുകാരാ, ഒരു ചെറിയ കാറ്റിനു പോലും നിമിഷനേരം കൊണ്ട് നിന്റെ വെളിച്ചം കെടുത്താൻ കഴിയും. ഈ ലോകത്ത് എല്ലാവർക്കും അവരുടേതായ സ്ഥാനമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. മെഴുകുതിരി ലജ്ജയോടെ പതുക്കെ തലയാട്ടിയത് സമ്മതിച്ചു. താൻ സൂര്യനേക്കാളും ചന്ദ്രനേക്കാളും വലിയവനാണെന്ന് പിന്നീട് ഒരിക്കലും അത് വീരവാദം മുഴക്കിയിട്ടില്ല. ആരുമായും മത്സരിക്കാൻ പോയതുമില്ല. തന്നാലാവും വിധം ആ കൊച്ചുമുറിയിലാകെ അത് ശാന്തമായി പ്രകാശം പരത്തി.
1: മാഷാ, വളരെ ഗുണപാഠാർഹമായ ഒരു കഥ തന്നെയാണ് നമ്മൾ ഇതുവരെയും ശ്രവിച്ചത്. മുമ്പുണ്ടായിരുന്ന രണ്ടാം ക്ലാസ്സിലാണോ മൂന്നാം ക്ലാസ്സിലാണോ അറബി പാഠപുസ്തകത്തിൽ ഇതിനു സമാനമായ ഒരു കഥ പഠിപ്പിച്ചതായി ഓർക്കുകയാണ്. ഒരു ബബ്ഗാവും ഖുഫാഷും, തത്തമ്മയും വവ്വാലും. അപ്പോൾ തത്തമ്മ നല്ല ചുവന്ന കൊക്കും നല്ല നിറം പച്ച നിറവും നല്ല ഭംഗിയും രീശും ജനാഹും ഒക്കെ ഉള്ള നല്ല തൂവലും ഒക്കെ ഉള്ള നല്ല സുന്ദരിയാണ് ആര്? തത്തമ്മ. തത്തമ്മ തലകീഴായി തൂങ്ങിയാടുന്ന ഖുഫാഷിനെ വവ്വാലിനെ കണ്ടിട്ട് കളിയാക്കുന്ന ഒരു രംഗം ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. അപ്പൊ അവിടെ പറയുന്നുണ്ടല്ലോ, നിനക്ക് നിന്റേതായ മഹത്വങ്ങളുണ്ട്. ഖുഫാഷ് പറയുന്നു, എനിക്ക് എൻ്റെതായ ചില മഹത്വങ്ങളുണ്ട്. നിനക്ക് രാത്രി കാഴ്ച കിട്ടില്ല, പക്ഷെ എനിക്ക് രാത്രി കാഴ്ച കിട്ടും. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ സ്വാഭാവികമായ ഗുണഗണങ്ങൾ സൃഷ്ടാവ് പകർന്നു നൽകിയിട്ടുണ്ട്. അത് എനിക്ക് ലഭിക്കപ്പെട്ട ഗുണം മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കപ്പെടേണ്ടതുണ്ട് എന്ന തിരിച്ചറിവുള്ളിടത്താണ് വിവേകവും വിനയവും താഴ്മയും ഒരു വ്യക്തിയിൽ പ്രകടമാകുന്നത്.
2: പീസ് റേഡിയോ ഐടി ജാലകം എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. നിങ്ങൾക്കൊരു പോസ്റ്റർ ഡിസൈനർ ആവാം. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ ഷാനിദ് മലൈ.
3: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. പലപ്പോഴും അടിപൊളി പോസ്റ്ററുകൾ കാണാൻ പറ്റും, പക്ഷേ ആ പോസ്റ്റർ നമ്മളുണ്ടാക്കിയ പോസ്റ്റർ നല്ല ഭംഗി ഉണ്ടാവില്ല അല്ലേ. നല്ല പ്രൊഫഷണലി പഠിച്ച ആൾക്കാർക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പം നമ്മളൊരു പോസ്റ്റർ കാണുകയാണ്. അപ്പം ഈ രൂപത്തിലൊരു പോസ്റ്റർ എനിക്കും വേറൊരു കണ്ടൻറ്റ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മൾ വിചാരിക്കും. അപ്പം നമ്മൾ പിൻട്രസ്റ്റ് അങ്ങനെയുള്ള സൈറ്റിൽ

0: ഇപ്പം ഞാൻ ചാറ്റ് ജി പി ടിയിൽ പോയി. ഓക്കെ, എന്നിട്ട് ചാറ്റ് ജി പി ടിനോട് പറഞ്ഞു ഈ ഫോട്ടോ എന്ത് ചെയ്യുക, ചാറ്റ് ജി പി ടി കൊടുക്കുക, ശേഷം പറ ക്രിയേറ്റ് പ്രോംപ്റ്റ് ഫോർ ദിസ്, ഇതിനൊരു പ്രോംപ്റ്റ് ഉണ്ടാക്കി തരാൻ പറയാം. അപ്പോൾ ഈ ഒരു ഫോട്ടോ വെച്ചിട്ടൊരു ഈ ഫോട്ടോ എന്നല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല സംഗതിയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനു വേണ്ടി പ്രോംപ്റ്റ് ഇയാൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്, എ മോഡേൺ മിനിമലിസ്റ്റിക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ കോപ്പി ചെയ്യുക, കാര്യമായിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, നമുക്ക് അറിഞ്ഞാൽ മതി, ഡിസൈൻ ചെയ്യാൻ അറിയില്ലെങ്കിലും. എന്നിട്ടത് കോപ്പി ചെയ്യുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജെമിനിയിലോ, ജെമിനിയല്ല നമുക്ക് വേറെ ഏതും എ ഐ യൂസ് ചെയ്യാം, നമുക്കിഷ്ടമുള്ള ജെമിനി ഓപ്പൺ ആയി ചാറ്റ് ജി പി ടി യൂസ് ചെയ്യാം, മറ്റ് പല ടൂൾസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ അത് പേസ്റ്റ് ചെയ്തു. ശേഷം ഞാൻ പറഞ്ഞു പോസ്റ്റർ ഫോർ പീസ് റേഡിയോ ഐ ടി ജാലകം പ്രോഗ്രാം യൂസിങ് ദിസ് ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യണം, ഒരു പോസ്റ്റർ ഉണ്ടാക്കണം. മലയാളത്തിൽ കൊടുത്താലും മതി, ഇത് ഉപയോഗിച്ചിട്ട് ഇതേ രൂപത്തിൽ എനിക്ക് പോസ്റ്റർ ഉണ്ടാക്കണം, ഐ ടി ജാലകം പീസ് റേഡിയോക്ക് വേണ്ടിയിട്ടാണുള്ളത്, ഞാൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുത്ത് എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ ഉള്ള ഫോട്ടോ എടുത്തിട്ട് നമ്മൾ പുതിയ കൊടുത്തിട്ടുള്ള എന്താണ് ഉണ്ടാക്കേണ്ടത് കൊടുത്തിട്ട് എന്ത് ചെയ്തു, രണ്ടും മിക്സ് ആക്കിയിട്ട് എന്ത് ചെയ്യും, അതേ മോഡലിൽ ഒരു പോസ്റ്റർ ഉണ്ടാക്കി തരും. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം പീസ് റേഡിയോ ഐ ടി ജാലകം എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വണ്ടിയും ഒരാളും ഒക്കെ അവിടെ ഉണ്ട്, കളറൊക്കെ കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കളറിന് മാറ്റം പറയാം, മേക്ക് ഇറ്റ് ഗ്രീൻ ആൻഡ് വൈറ്റ്, ഇതിനെ ഗ്രീനും വൈറ്റും കൂടിയിട്ടുള്ളൊരു കളറാക്കാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെ ഡിസൈൻ ചെയ്യാന്നുള്ളത്. അപ്പോൾ വീണ്ടും റീഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോ അക്കൗണ്ടൊക്കെ ഇട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ശരിക്കും ജിയോ യൂസ് ചെയ്യുന്ന ചില പിന്നെ പ്ലാനൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വർഷത്തേക്ക് ഒരു മാസത്തേക്കൊക്കെ ഫ്രീ കൊടുക്കുന്നുണ്ട് പ്രോ വേർഷൻ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഫോട്ടോസ് എന്ത് ചെയ്യാൻ പറ്റും, ജനറേറ്റ് ചെയ്യാൻ പറ്റും, അതുകൊണ്ടൊരു ടിപ്പാണ്. ഓക്കെ, അപ്പോൾ ഇത് ഗ്രീൻ ആൻഡ് വൈറ്റ്, പച്ചയും അതുപോലെ വെള്ളയുള്ള കളറാക്കിയിട്ട് എന്തെങ്കിലും മാറ്റിയിട്ടുണ്ട്. അപ്പം ഈ രൂപത്തിൽ എന്ത് ചെയ്യും, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഏത് പോസ്റ്ററും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു പ്രോംപ്റ്റ് ഉണ്ടാക്കണം ആദ്യം എന്നുള്ളതാണ് മെയിന്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വേറെ ടൂളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, ഉണ്ടാക്കാൻ പറ്റും.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഐ ടി ജാലകം. നിങ്ങൾക്കൊരു പോസ്റ്റർ ഡിസൈനറാവാം, ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ ഷാനിദ് മലൈ.
2: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്, ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും, അവനല്ല അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്ത മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ, ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമേ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട. സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
2: പീസ് റേഡിയോ, tuned to reality.
3: ഇപ്പോൾ പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് യുഗചരിതം. മക്കയിൽ വിരിഞ്ഞ പൂവ് എന്ന ബഹുമാന്യനായ ഫളൽ ഹക്ക് ഉമരിയുടെ രചനയിലെ ഏതാനും ഭാഗങ്ങൾ. നബിചരിത്രം പഠിക്കുന്നത് എന്തിന്? ശബ്ദം നൽകുന്നത് സദീഖ് സലാഹി, നിലമ്പൂർ.
4: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, യുഗചരിതം ഇന്നത്തെ എപ്പിസോഡിലൂടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണ് നമ്മൾ കേൾക്കുന്നത്. നബിചരിത്രം പഠിക്കുന്നത് എന്തിന്? അന്ത്യനാൾ വരെയുള്ള മാനവരാശിയുടെ മാർഗദർശകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഭവ ബഹുലവും മാതൃകാ യോഗ്യവുമായ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിച്ചവരൊക്കെ അദ്ദേഹത്തിന്റെ അനുപമ വ്യക്തിത്വത്തിൽ വിസ്മയിച്ചു പോയിട്ടുണ്ട്. സത്യവിശ്വാസികൾക്ക് ആ ജീവിതത്തെ അടുത്തറിയുന്നതിലൂടെ വിശ്വാസ ദൃഢീകരണം ലഭിക്കുമെന്നതിൽ സംശയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം പഠിക്കുന്നതിലൂടെ ഒട്ടനവധി ഗുണങ്ങൾ ഒരു മുസ്ലിമിന് ലഭിക്കാനുണ്ട്. അവ നമുക്ക് ഇപ്രകാരം സംഗ്രഹിക്കാം. ഒന്ന്, സ്വഭാവത്തിലും ജീവിതരീതിയിലും ഒരു സമ്പൂർണ്ണ മനുഷ്യന്റെ ഉദാത്ത മാതൃകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. മനുഷ്യൻ തന്റെ ജീവിതത്തിൽ അന്വേഷിക്കുന്നതും അതുതന്നെയാണ്. അല്ലാഹു പറയുന്നു, തീർച്ചയായും നീ മഹത്തായ സ്വഭാവത്തിലാകുന്നു. സൂറത്തുൽ ഖലം വചനം 4. രണ്ട്, ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുള്ള ഇസ്ലാമിക നിയമങ്ങളുടെ പ്രാവർത്തിക രൂപമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബിമാരുടെയും ജീവിതം. അത് പഠിക്കൽ ആരാധനയുടെ ഒരു ഭാഗം കൂടിയാണ്. അല്ലാഹു പറയുന്നു, നിങ്ങൾക്ക് റസൂൽ നൽകിയതെന്തോ അത് നിങ്ങൾ സ്വീകരിക്കുക. എന്തൊന്നിൽ നിന്ന് അദ്ദേഹം നിങ്ങളെ വിലക്കിയോ അതിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുക. സൂറത്തുൽ ഹഷർ വചനം 7. മൂന്ന്, വാക്കിലും പ്രവൃത്തിയിലും ഉദ്ദേശ്യത്തിലും സ്വഭാവത്തിലും നബിയെ പിൻപറ്റൽ മതപരമായ നിർബന്ധ കടമയാണ്. നബിയുടെ ജീവിതവും അവിടത്തെ ചര്യകളും സ്വഭാവങ്ങളും പ്രത്യേകതകളും പ്രവാചകത്വത്തിന്റെ തെളിവുകളും മനസ്സിലാക്കിയാൽ മാത്രമേ ഈ പിൻപറ്റൽ സാധ്യമാവുകയുള്ളൂ. അല്ലാഹു പറയുന്നു, പറയുക, മനുഷ്യരെ, തീർച്ചയായും ഞാൻ നിങ്ങളിലേക്കെല്ലാമുള്ള അല്ലാഹുവിന്റെ ദൂതനാകുന്നു. ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം ഏതൊരുവനാണോ അവന്റെ ദൂതൻ. അവനല്ലാതെ ഒരു ദൈവവുമില്ല. അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. അതിനാൽ നിങ്ങൾ അല്ലാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുവിൻ. അതെ, അല്ലാഹുവിലും അവന്റെ വചനങ്ങളിലും വിശ്വസിക്കുന്ന അക്ഷരജ്ഞാനമില്ലാത്ത ആ പ്രവാചകനിൽ. അദ്ദേഹത്തെ നിങ്ങൾ പിൻപറ്റുവിൻ, നിങ്ങൾ നേർമാർഗം പ്രാപിക്കാം. സൂറത്തുൽ അഅറാഫ് വചനം 158. നാല്, ഉള്ളുകൊണ്ടും പുറംകൊണ്ടും നബിയെ പിൻപറ്റൽ തന്റെ രക്ഷിതാവിനോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ്. അതിന്റെ ഫലമാകട്ടെ റബ്ബിന്റെ സ്നേഹം തിരിച്ചും ലഭിക്കലും. അല്ലാഹു പറയുന്നു, നബിയെ, പറയുക, നിങ്ങൾ അല്ലാഹുവെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ പിന്തുടരുക. എങ്കിൽ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും ചെയ്യുന്നതാണ്. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമത്രേ. അധ്യായം ആലു ഇമ്രാൻ വചനം 31. അഞ്ച്, എല്ലാ തട്ടിലുമുള്ള ജനങ്ങൾക്കും പ്രവാചക ജീവിതത്തിൽ പാഠങ്ങളുണ്ട്. അവരെ ബാധിക്കുന്ന പ്രയാസങ്ങളിലും പരീക്ഷണങ്ങളിലും ആശ്വാസമാണ് പ്രവാചക ജീവിതം. പ്രത്യേകിച്ചും പണ്ഡിതന്മാർക്കും ഭരണാധികാരികൾക്കും. അല്ലാഹു പറയുന്നു, നിന്റെ രക്ഷിതാവിന്റെ തീരുമാനത്തിന് നീ ക്ഷമാപൂർവം കാത്തിരിക്കുക. തീർച്ചയായും നീ നമ്മുടെ ദൃഷ്ടിയിലാകുന്നു. നീ എഴുന്നേൽക്കുന്ന സമയത്ത് നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവന്റെ പരിശുദ്ധിയെ നീ പ്രകീർത്തിക്കുകയും ചെയ്യുക. രാത്രിയിൽ കുറച്ച് സമയവും നക്ഷത്രങ്ങൾ പിൻവാങ്ങുമ്പോഴും നീ അവന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുക. അധ്യായം അത്തൂർ വചനം 48-49. ആറ്, പ്രവാചക ജീവിതം സഞ്ചരിച്ച ഈമാനിന്റെ പാതകളും ഉത്തമ സ്വഭാവങ്ങളും വിശ്വാസിയുടെ മനസ്സിന് ശക്തി പകരുകയും ഹൃദയങ്ങൾക്ക് ആശ്വാസം ചൊരിഞ്ഞുകൊടുക്കുകയും നല്ല വാക്കുകൾക്കും പ്രവർത്തനങ്ങൾക്കും പ്രേരണ നൽകുകയും പ്രതിഫലങ്ങളുടെ കവാടങ്ങൾ തുറന്നുകൊടുക്കുകയും ചെയ്യുന്നു. അല്ലാഹു പറയുന്നു, അല്ലാഹുവേയും അവന്റെ ദൂതനെയും ആർ അനുസരിക്കുന്നുവോ അവൻ മഹത്തായ വിജയം നേടിയിരിക്കുന്നു. അദ്ധ്യായം അൽ അഹ്സാബ് വചനം 71. ഏഴ്, ഖുർആനും ഹദീസും മനസ്സിലാക്കാനുള്ള ഒരു സഹായിയാണ് നബിചരിത്രം. വ്യക്തമായ തെളിവുകളും വേദഗ്രന്ഥങ്ങളുമായി അവരെ നാം നിയോഗിച്ചു. നിനക്ക് നാം ഉദ്ബോധനം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. ജനങ്ങൾക്കായി അവതരിപ്പിക്കപ്പെട്ടത് നീ അവർക്ക് വിവരിച്ചു കൊടുക്കുവാൻ വേണ്ടിയും അവർ ചിന്തിക്കുവാൻ വേണ്ടിയും. അധ്യായം അന്നഹിൽ വചനം 44. എട്ട്, രാജാവും പ്രജകളും ഉൾക്കൊള്ളേണ്ടുന്ന ഒട്ടനവധി പാഠങ്ങൾ നിറഞ്ഞതാണ് പ്രവാചക ചരിത്രം. അഹങ്കാരികളിൽ നിന്നും ധിക്കാരികളിൽ നിന്നും രക്ഷ ലഭിക്കാനുള്ള മാർഗമെന്തെന്ന് മനസ്സിലാക്കാനുള്ള വഴിയാണ് പ്രവാചക ജീവിതം. തീർച്ചയായും അവരുടെ ചരിത്രത്തിൽ ബുദ്ധിമാന്മാർക്ക് പാഠമുണ്ട്. അധ്യായം യൂസുഫ് വചനം 111. ഒമ്പത്, വമ്പിച്ച വിജ്ഞാനശേഖരമാണ് പ്രവാചക ജീവിതം. അതിൽ വിശ്വാസം, വിധിവിലക്കുകൾ, ദഅവത്ത്, അധ്യാപനം, രാഷ്ട്രീയം, ജിഹാദ്, സ്വഭാവമര്യാദകൾ എല്ലാം ഉൾക്കൊള്ളുന്നു. അക്ഷരജ്ഞാനമില്ലാത്തവർക്കിടയിൽ തന്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വായിച്ചു കേൾപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും അവർക്ക് വേദഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യാൻ അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ നിയോഗിച്ചവനാകുന്നു അവൻ. തീർച്ചയായും അവർ മുമ്പ് വ്യക്തമായ വഴികേടിലായിരുന്നു. അധ്യായം അൽ ജുമുഅ വചനം 2. 10. അല്ലാഹുവിലേക്കുള്ള ദഅവത്തിന്റെ അടിസ്ഥാനങ്ങൾ അല്ലാഹു ഖുർആനിൽ വിശദീകരിക്കുന്നു. നബിമാരുടെ പ്രബോധനത്തിന്റെ അടിസ്ഥാനങ്ങളും അവിടെ ആവശ്യമായ ക്ഷമയും ഗുണകാംക്ഷയും അല്ലാഹുവിന്റെ വചനത്തിന്റെ ഉന്നതിക്കുവേണ്ടി സർവ്വതും സമർപ്പിക്കലും എന്തെന്നും എങ്ങനെയെന്നും അല്ലാഹു ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിലൂടെ അത് കാണിച്ചുകൊടുക്കുന്നു. അങ്ങനെ ശത്രുക്കൾ പോലും മിത്രങ്ങളായി മാറിയെന്നാണ് ചരിത്രം. നല്ലതും ചീത്തയും സമമാവുകയില്ല. ഏറ്റവും നല്ലതേതോ അതുകൊണ്ട് നീ തിന്മയെ പ്രതിരോധിക്കുക. അപ്പോൾ ഏതൊരുവനും നീയും തമ്മിൽ ശത്രുതയുണ്ടോ, അവനത നിന്റെ ഉറ്റ ബന്ധു എന്നോണം ആയിത്തീരുന്നു. ക്ഷമ കൈക്കൊണ്ടവർക്കല്ലാതെ അതിനുള്ള അനുഗ്രഹം നൽകപ്പെടുകയില്ല. വമ്പിച്ച ഭാഗ്യമുള്ളവനല്ലാതെ അതിനുള്ള അനുഗ്രഹം നൽകപ്പെടുകയില്ല. അദ്ധ്യായം ഫുസ്സിലത്ത് വചനം 34-35. 11. ഖുർആൻ വചനങ്ങളുടെ അവതരണ കാരണങ്ങളും നാസിഹും മൻസൂഹും അഥവാ നിയമഭേദഗതി വരുത്തപ്പെട്ട വചനങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിലൂടെ അല്ലാഹു നടപ്പാക്കിയ അമാനുഷിക ദൃഷ്ടാന്തങ്ങളും പ്രവാചക ചരിത്രത്തിന്റെ വെളിച്ചത്തിലൂടെയല്ലാതെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അദ്ദേഹം തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്നുമില്ല. അത് അദ്ദേഹത്തിന് ദിവ്യസന്ദേശമായി നൽകപ്പെടുന്ന ഒരു ഉത്ബോധനം മാത്രമാകുന്നു. സൂറത്തുന്നജും വചനം 3-4. 12. നബിയുടെ പ്രത്യേകതകൾ അവിടുത്തെ ചരിത്രം പഠിക്കുന്നതിലൂടെയല്ലാതെ മനസ്സിലാക്കാൻ കഴിയുകയില്ല. ഈമാനിന്റെയും ദഅവത്തിന്റെയും അധ്യാപനത്തിന്റെയും വിധിവിലക്കുകളുടെയും ഉസൂലുകൾ അഥവാ അടിസ്ഥാനങ്ങൾ വൈജ്ഞാനികമായും കർമ്മപരമായും മനസ്സിലാക്കണമെങ്കിൽ പ്രവാചക ചരിത്രം അറിയുക തന്നെ വേണം. തീർച്ചയായും സത്യവിശ്വാസികളിൽ അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ നിയോഗിക്കുക വഴി അല്ലാഹു മഹത്തായ അനുഗ്രഹമാണ് അവർക്ക് നൽകിയിട്ടുള്ളത്. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഓതിക്കേൾപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും അവർക്ക് ഗ്രന്ഥവും ജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൂതനെ. സൂറത്തു ആലു ഇമ്രാൻ വചനം 164. പ്രവാചക ചരിത്രത്തിന്റെ അവലംബം ഖുർആൻ തന്നെയാണ്. പ്രവാചകത്വത്തിന് മുമ്പും പിമ്പുമുള്ള കാര്യങ്ങൾ അല്ലാഹു അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിജ്റക്ക് മുമ്പും ശേഷവും ഉള്ള കാര്യങ്ങളും പ്രവാചക ചരിത്രം മനസ്സിലാക്കാൻ ഖുർആൻ പൂർണമായും ഉപയോഗപ്പെടണമെങ്കിൽ രണ്ടു കാര്യങ്ങൾ അനിവാര്യമാണ്. ഒന്ന്, അവതരണ കാരണങ്ങളും നാസിഹും മൻസൂഹും അഥവാ നിയമഭേദഗതി വരുത്തപ്പെട്ട വചനങ്ങൾ വിശദീകരിക്കുന്ന ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലേക്ക് മടങ്ങുക. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും പ്രവർത്തനങ്ങളും അംഗീകാരങ്ങളും സ്വഭാവപരവും ശാരീരികവുമായ വിശേഷണങ്ങളും ഉൾക്കൊള്ളിച്ച അംഗീകൃത ഹദീസ് ഗ്രന്ഥങ്ങളിലേക്ക് മടങ്ങുക. ബുഖാരി, മുസ്ലിം, മുസ്നദു അഹ്മദ് സുനനുകൾ, സുനനു തുർമുദി, അബൂദാവൂദ്, ഇബ്നുമാജ, നസാഇ, ജവാമിഊകൾ തുടങ്ങിയവ അതിന് ഉദാഹരണങ്ങളാണ്. അതിനെ തുടർന്ന് ചരിത്രഗ്രന്ഥങ്ങളും അവലംബിക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ പ്രവാചക ചരിത്രത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
3: മാഷാ അല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം. നബിചരിത്രം പഠിക്കുന്നത് എന്തിന്? ബഹുമാന്യ പണ്ഡിതൻ ഫലോൽ ഹഖ് ഉമരിയുടെ മക്കയിൽ വിരിഞ്ഞ പൂവ് എന്ന ഗ്രന്ഥത്തിൽ നിന്നും ഏതാനും ഭാഗങ്ങൾ നമ്മെ കേൾപ്പിച്ചത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
5: പീസ് റേഡിയോ ചുവരെഴുത്ത്. ഹസൻ റളിയല്ലാഹു അൻഹു അധികാരമൊഴിഞ്ഞതും മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ രാജ്യ ഭരണവും. അവതരിപ്പിക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയായി വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈതിഹി തയ്യിബീന ത്വാഹിരീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ സുമാ അമ്മാ ബഅദ്. ബഹുമാനിയരെ, പീസ് റേഡിയോയിലൂടെ ചുവരെഴുത്ത് എന്ന ഈ പംക്തി ശ്രവിക്കുന്ന മാന്യരെ, ഇന്നത്തെ നമ്മുടെ സംസാര വിഷയം ഹസൻ റളിയല്ലാഹു തആല അൻഹു മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന് അധികാരം ഒഴിഞ്ഞുകൊടുക്കുകയും അങ്ങനെ മുആവിയ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിൻ്റെ ഖലീഫയായി മാറുകയും ചെയ്ത ചരിത്രമാണ്. അധികാരം മുആവിയ റളിയല്ലാഹുവിന് ഒഴിഞ്ഞുകൊടുത്തു. അതിൽ ഹസൻ റളിയല്ലാഹു തആല അൻഹു കുറ്റക്കാരനാണ്. മുആവിയ റളിയല്ലാഹു തആല അൻഹു അധികാരം വാണു. അദ്ദേഹത്തിൻ്റേത് രാജഭരണമായിരുന്നു. രാജഭരണം നടത്തിയ മുആവിയ റളിയല്ലാഹു തആല അൻഹു ആക്ഷേപാർഹനാണോ? താൻ ജീവിച്ചിരിക്കെ താൻ ഒഴിഞ്ഞുകൊടുത്ത ഭരണം രാജഭരണമാക്കി നിലനിർത്തിയ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെ ഹസൻ റളിയല്ലാഹു തആല അൻഹു എതിർത്തിട്ടുണ്ടോ? മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെ അധികാരത്തിൻ്റെ പേരിൽ, അദ്ദേഹം ഭരണം ഏറ്റെടുത്തതിൻ്റെ പേരിൽ അധിക്ഷേപിക്കുകയും ശപിക്കുകയും ചെയ്യുന്നൊക്കെ ആളുകൾ, അദ്ദേഹത്തിന് ഭരണം മാറിക്കൊടുത്ത ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനെ കുറ്റപ്പെടുത്താറുണ്ടോ? കുറേ വിഷയങ്ങൾ ഈയൊരു പംക്തിയിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതിനു മുമ്പ് രണ്ട് വ്യക്തികൾ, ഒന്ന് ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുമ, മറ്റൊന്ന് മുആവിയത്ത് ഇബ്നു അബി സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുമ എന്നിവരുടെ വിഷയത്തിലാണ് നമ്മുടെ ചർച്ച. പക്ഷേ ആദ്യം നമ്മൾ മനസ്സിൽ ഊട്ടേണ്ടത് ഈ രണ്ട് വ്യക്തികൾക്കുമുള്ള സ്ഥാനമാണ്. ഹസൻ റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബി താലിബിൻ്റെയും ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെയും പുത്രനാണ്. ഹസൻ, ഹുസൈൻ എന്നീ മക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പൗത്രന്മാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗവാസികളുടെ യുവാക്കൾക്ക് നേതാക്കന്മാരാണ് ഹസനും ഹുസൈനും എന്നാണ്. റയ്ഹാനത്തായ എൻ്റെ രണ്ട് റയ്ഹാനകളാണ് ഹസനും ഹുസൈനും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സുഗന്ധ ചെടികളാണ് റയ്ഹാന. അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹുമ ഫഅഹിബ്ബഹുമ. ഹസൻ റളിയല്ലാഹു അൻഹുവിനെ എടുത്ത്, അതേപോലെ ഉസാമ ഇബ്നു സെയ്ദിനെയും എടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചിരുന്ന പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, ഇവർ രണ്ടുപേരെയും ഞാൻ ഇഷ്ടപ്പെടുന്നു, അതിനാൽ അവരെ നീയും ഇഷ്ടപ്പെടണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നി, എൻ്റെ മകൻ എന്നാണ് ഹസനെ വിളിച്ചിരുന്നത്. ഒരു ഹദീസിൽ ഇബ്നി ഹാദാ സയ്യിദുൻ, എൻ്റെ ഈ മകൻ സയ്യിദാണ്, നേതാവാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാം അറിയിക്കുന്നത് ഹസൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ സ്ഥാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന ഹിജ്റയ്ക്ക് ശേഷമാണ് അലി ഫാത്തിമ ദമ്പതികൾക്ക് ഹസൻ എന്ന് പറയുന്ന കുഞ്ഞ് പിറക്കുന്നത്. അപ്പോൾ തിരുദൂതർ വഫാത്താകുന്ന നാളിൽ ഹസൻ ചെറിയ കുട്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ഹുസൈൻ കുട്ടികളുടെയൊക്കെ വിഷയത്തിൽ ഉമ്മത്തികൾക്ക് പ്രത്യേകം വസീയത്ത് ഓതിയിട്ടാണ് ഈ ദുനിയാവിനോട് യാത്രയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്കുള്ള ആദരവും അവർക്കുള്ള ബഹുമാനവും, നബി കുടുംബത്തിലെ മെമ്പർമാരായ അവർ, അവർക്കുള്ള ആ സ്ഥാനവും നമ്മൾ വകവെക്കുകയും നമ്മളത് അവർക്ക് കൽപ്പിക്കുകയും ചെയ്യുകയും അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആയിരക്കുകയും അവരോടൊപ്പം സ്വർഗത്തിലെത്തിപ്പെടാൻ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹു ഭരണം നടത്തിയിരുന്ന കാലഘട്ടത്തിൽ ഹിജ്റയുടെ 49-ലാണ് ഹസൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹു മരണപ്പെടുന്നത്. ഉമൈർ ഇബ്നു ഇസ്ഹാഖ് പറയുകയാണ്, ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും രോഗിയായി കിടക്കുന്ന ഹസനെ സന്ദർശിക്കുവാൻ ചെന്നു. അപ്പോൾ ഹസൻ തൻ്റെ ആവശ്യനിർവഹണത്തിന് വേണ്ടി മലമൂത്ര വിസർജന സ്ഥലത്തേക്ക് പോയി വന്ന രംഗം ഉമൈർ ഇബ്നു ഇസ്ഹാഖ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹസൻ റളിയല്ലാഹു തആല അൻഹു അവരോട് ചോദിക്കുകയാണ്, അവരോട് പറയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുള്ളത് ചോദിച്ചോളി, കാരണം ഇനി ചോദിക്കാൻ ഒരു വേള സമയാവസരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സൽനി ഖബ്ല അൻ തസ്അലനി ഖബ്ല അല്ലാ തസ്അലനി. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫഇന്നി വല്ലാഹ് ഖദ് ലഫത്തു തായിഫത മിൻ കബ്ദി قبل قلبتها بعود كان معي واني قد سقيت السم مرارا فلم اسق مثل هذا فصلني ഞാൻ മലമൂത്ര വിസർജനം നിർവഹിക്കവേ എൻ്റെ ഒരു കരളിൻ്റെ കഷ്ണം വിസർജ്യത്തിൽ കാണപ്പെടുകയുണ്ടായി. എൻ്റെ കയ്യിലുള്ള ഒരു കൊള്ളി കൊണ്ട് ഞാനത് മറിച്ചു നോക്കി. പലതവണ ഞാൻ വിഷം കുടിപ്പിക്കപ്പെട്ടതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് വിഷം തീണ്ടിയതിനാൽ അദ്ദേഹത്തിൻ്റെ കരൾ മുറിഞ്ഞ് പുറത്തു വന്നതാണ് അദ്ദേഹം അവിടെ ആവലാതിപ്പെടുകയുണ്ടായത്. ഇത് ഒമേർ ബിൻ ഇസ്ഹാഖ് റിപ്പോർട്ട് ചെയ്തു. ഇവിടെ ഞാൻ ഈ ഒരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടെത്തിച്ചത് ഹസൻ റളിയല്ലാഹു തആല അൻഹു ഈ ഒരു പ്രയാസം പറഞ്ഞത് അദ്ദേഹത്തിന് ആരോ വിഷം നൽകി എന്ന് അദ്ദേഹം പ്രയാസപ്പെട്ടത് അദ്ദേഹം ഒരു ഷഹീദായിട്ട് മരണപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ കൂടിയാണ്. ഒരു തികഞ്ഞ പരീക്ഷണം ഏറ്റുവാങ്ങി ഈ ദുനിയാവിൽ നിന്ന് യാത്ര പോയി. അത് അദ്ദേഹത്തിൻ്റെ സ്വർഗീയ ദർജകൾ ഉയരുന്നതിനും വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പൊറുക്കപ്പെടുന്നതിനും നന്മകൾ അദ്ദേഹത്തിന് കൂടുതൽ എഴുതപ്പെടുന്നതിനും വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് അലി, പ്രപിതാവ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതേപോലെ നബി കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ ഉമ്മ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ, വല്യുമ്മ ഖദീജ റളിയല്ലാഹു തആല അൻഹ, ഇവരൊക്കെയും സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളെ ലക്ഷ്യമാക്കി പാറിയവരാണ്. അതിനുവേണ്ട മഹൽ കർമ്മങ്ങൾ ധാരാളം അനുഷ്ഠിക്കുവാൻ അവസരം ഉണ്ടായവരുമാണ്. ഹസൻ റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അവസ്ഥ അദ്ദേഹത്തിനുണ്ടായിട്ടില്ല. കാരണം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന ഹിജ്റക്ക് ശേഷം ഭൂജാതനായി തിരുജീവിത നാളിൽ അദ്ദേഹം കുട്ടിയാണ്. അപ്പോൾ കൂടുതൽ മറ്റുള്ളവരെ പോലെ പുണ്യങ്ങൾ ചെയ്യുവാൻ അദ്ദേഹത്തിന് അവസരം ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ജീവിച്ച നാളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഹസൻ റളിയല്ലാഹു അൻഹുവിനും സഹോദരൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനും രക്തസാക്ഷിത്വം നൽകി അവരെ അള്ളാഹു ആദരിച്ചിട്ടുണ്ട് എങ്കിൽ ഈ മഹൽ വ്യക്തിത്വങ്ങൾ സ്വർഗീയ ഉന്നതങ്ങളിൽ മാതാപിതാക്കളോടൊപ്പം അതുപോലെ പിതാമഹന്മാരോടൊപ്പം സ്ഥാനം പിടിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. വിഷം തീണ്ടി ഹസൻ റളിയല്ലാഹു തആലനു മരിച്ചു എന്ന് പറയുമ്പോൾ ആരാണ് അദ്ദേഹത്തിന് വിഷം നൽകിയത് എന്നതിൽ പല പരാമർശങ്ങളും ചരിത്രത്തിൽ കാണാം. ഹുസൈൻ റളിയല്ലാഹു തആലനു ഇറാഖിലേക്ക് കൂഫയിലേക്ക് പുറപ്പെട്ട ചരിത്രം ഇൻഷാല്ലാ നമുക്കത് വഴി വിശദീകരിക്കാം. അപ്പോൾ കർബലയിൽ ഹുസൈൻ റളിയല്ലാഹുവിന് വധിക്കപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം മക്കയിൽ നിന്ന് ഇറാഖിലേക്ക് പോകുന്ന വേളയിൽ ഹുസൈൻ റളിയല്ലാഹുവിനെ പലരും തടുക്കുന്നുണ്ട്. ആ തടുക്കുന്ന വേളയിൽ ഹുസൈൻ റളിയല്ലാഹുവിനോട് സഹാബികളിലും അതേപോലെ പ്രമുഖരിലും ചിലർ പറയുന്നുണ്ട്, കൂഫയിലേക്ക് പോകരുത്, നിങ്ങളുടെ പിതാവിനെ വധിച്ചവർ, നിങ്ങളുടെ സഹോദരനെ വധിച്ചവർ, അവർ ചതിയന്മാരാണെന്ന് പറഞ്ഞ് തടുക്കുന്നുണ്ട്. അപ്പോൾ ആ അനുഭവങ്ങളും അതേപോലെ തന്നെ അവരുടെ പ്രസ്താവനകളും മുന്നിൽ വെച്ചാൽ അറിയാം ഹസൻ റളിയല്ലാഹു തആലന് വിഷം നൽകിയ ആളുകൾ ആരാണ് എന്ന്. അതിൽ തിരുത്തപ്പെടേണ്ട ഒരു പ്രധാന ഭാഗം ജഅദ ബിന്തുൽ അഷ്അസ് എന്ന് പറയുന്ന ഒരു മഹദിയെ ഹസൻ റളിയല്ലാഹു തആലന് കല്യാണം കഴിച്ചിട്ടുണ്ട്. ഹസൻ റളിയല്ലാഹുവിൻ്റെ ഭാര്യമാരിൽ പലരാണ് ഖൗല ബിന്തു മംബൂർ, ഉമ്മു ബിഷിർ ബിന്ദ് അബി മസ്ഊദ്, ഉമ്മു ഇസ്ഹാഖ് ബിന്ദു തലഹത്ത് ബിൻ ഉബൈദില്ല, ഇവരൊക്കെ ഹുസൈൻ റളിയല്ലാഹുവിന് കല്യാണം ഹസൻ റളിയല്ലാഹുവിന് കല്യാണം കഴിച്ചിരുന്നു. അതേപോലെ ജഅദ ബിന്തുൽ അഷ്അസ് എന്ന് പറയുന്ന മഹദിയെയും ഹസൻ റളിയല്ലാഹുവിന് വിവാഹം കഴിച്ചിരുന്നു. ഈ മഹദിയാണ് ഹസൻ റളിയല്ലാഹുവിന് വിഷം നൽകിയത് എന്ന് പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ നാടുകളിൽ പലരും ആ വാദം കൊണ്ടുനടക്കുന്നുണ്ട്. ഒരു പാട്ട് തന്നെ പ്രസിദ്ധമായി വന്നിട്ടുണ്ട്, ഹസനുണ്ടൊരുത്തി ഭാര്യയായി ജഅദ എന്നാണ് അവൾക്ക് പേർ, ശത്രുപക്ഷത്തു നിന്നവൾ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഈ ജഅദ ബിന്തുൽ അഷ്അസ് ഹസൻ റളിയല്ലാഹുവിന് വിഷം നൽകി എന്ന് പറയുന്ന, അതേപോലെ ശത്രുപക്ഷത്ത് നിന്നിട്ട് ഹസൻ റളിയല്ലാഹുവിനെതിരിൽ അവർ പിന്നെ കെണിയൊരുക്കി എന്നും ചതിപ്രയോഗം നടത്തിയെന്നൊക്കെ അറിയിക്കുന്ന വിഷയങ്ങൾ. ഇമാം സഹബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഹാദ ശൈഉൻ ലാ യസിഹു ഫമൻ അല്ലദീ ഇത്തല അലൈഹി, ഇത് സഹിയായി വന്നിട്ടില്ല, ആരാണ് ജഅദ ഹസന് വിഷം നൽകിയെന്നത് നോക്കിക്കണ്ടത് എന്നാണ് പറഞ്ഞത്. ഇബ്നു കസീർ റഹിമഹുല്ല വിദായയിൽ വഴിന്തി അന്ന ഹാദ ലൈസ ബി സഹീഹ്, ജാദ ഹസൻ റളിയല്ലാഹുവിന് വിഷം നൽകി എന്ന് പറയുന്നത് സഹീഹല്ല, ശരിയായ വാർത്തയല്ല എന്നാണ് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ല പറഞ്ഞത്. അപ്പോൾ പിന്നെ ഇത്തരം പ്രസ്താവനകളും വിധികളും ഭാര്യ ജഹദ ഹസന് വിഷം നൽകിയെന്ന് പറയുന്നതായ വാർത്തകൾ, വിധികൾ, അതൊക്കെ വളരെ ഗൗരവത്തിൽ കാണേണ്ട വിഷയങ്ങളാണ് എന്നുകൂടി സന്ദർഭോചിതമായിട്ട് ഉണർത്തണം. ഏതായാലും ഹസൻ റളിയല്ലാഹു തആലാനു അദ്ദേഹം മരണപ്പെടുന്നത് വിഷം തീണ്ടിയതിൻ്റെ ആഘാതത്താലാണ് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. തബഖാത്തിൽ ഇബ്നു സഅദും മറ്റൊക്കെ പിന്നെ അതിനെ ഉദ്ധരിച്ചത് നമുക്ക് വായിക്കുവാൻ സാധിക്കും. താരിഖുൽ ഇസ്ലാമിൽ ദഹബിയും അതേപോലെ അൽ ബിദായ വൻ നിഹായയിൽ ഇബ്നു കസീറൊക്കെ ആ ചരിത്രങ്ങൾ എടുത്തു നൽകിയിട്ടുണ്ട്. ഹസൻ റളിയല്ലാഹു തആലാനുവിൻ്റെ സ്ഥാനവും മഹത്വവും നമ്മൾ മനസ്സിൽ ആദ്യമായി വെക്കുന്നതിന് വേണ്ടി, ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ് ഏതാനും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത്. അദ്ദേഹം മഹാനാണ്. ഈ ദുനിയാവിൽ ജീവിച്ച നാളിൽ അദ്ദേഹത്തിൻ്റെ പരലോകയാത്രയും ധന്യമായിരുന്നു, അനുഗ്രഹീതമായിരുന്നു എന്നത് മനസ്സിലാക്കുന്നതിന് വേണ്ടി. മറ്റൊന്ന് നമ്മുടെ വിഷയത്തിൽ വരുന്നത് മുആവിയ റളിയല്ലാഹുവിനാണ്. മുആവിയ റളിയല്ലാഹുവിൻ്റെ സ്ഥാനം എന്ത് എന്നുള്ളത് മനസ്സിലാക്കാൻ ഇൻഷാ അല്ലാ നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രവും അതുമായി ബന്ധപ്പെട്ട കുറേ ഭാഗങ്ങൾ വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. അവിടേക്ക് ഇൻഷാ അല്ലാ നമുക്ക് കൂടുതൽ വരാം. ഏതായാലും മുആവിയ റളിയല്ലാഹു തആല അൻഹും സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സഹാബിമാരിൽ ഒരാളായി നമുക്ക് ഹദീസുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹുമ്മ ജഅൽഹു ഹാദിയൻ മഹ്ദിയ വഹ്ദി ബിഹി. അതേപോലെ അല്ലാഹുമ്മ അല്ലിം മുആവിയത്തൽ കിതാബ് വൽ ഹിസാബ് വഖിൽ അദാബ്, ഇങ്ങനെയൊക്കെ നിവേദനങ്ങൾ കാണാൻ സാധിക്കും. ഏതായാലും മുആവിയ റളിയല്ലാഹു അൻഹുവിനും അദ്ദേഹത്തിൻ്റെ സ്ഥാനവും നമുക്ക് പിന്നെ അറിയാം. വിശദമായിട്ട് നമുക്ക് പിന്നീട് തുടർ പങ്ക്തികളിൽ മനസ്സിലാക്കാം. ഇവിടെ വിഷയം ഹസൻ റളിയല്ലാഹു തആല അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തു, എന്നിട്ട് ഖിലാഫത്ത് മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഒഴിഞ്ഞു കൊടുക്കുകയും മുആവിയ റളിയല്ലാഹു തആല അൻഹു പിന്നീട് അധികാരം കൈയാളുകയും ചെയ്തു. അദ്ദേഹം കൈയാളിയ അധികാരം അത് രാജവാഴ്ചയായിരുന്നു. അതിൽ ചില വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അലി റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെട്ട സംഭവം നമ്മൾ മനസ്സിലാക്കി. അലി റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടതിൽ പിന്നെ കൂഫയിലെ ജനങ്ങൾ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായിട്ട് ബൈഅത്ത് ചെയ്തു. അങ്ങനെ കൂഫക്കാർ തനിക്ക് ബൈഅത്ത് ചെയ്തപ്പോൾ ഹസൻ റളിയല്ലാഹു തആല അൻഹു സിറിയയിലേക്ക് പോയി. എന്നാ സിറിയയിലേക്ക് പോയത്? സിറിയയിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിന് പക്ഷം പിടിക്കുന്ന ആളുകളാണുള്ളത്. കുഴപ്പം സിറിയക്കാർക്കിടയിലും കൂഫക്കാർക്കിടയിലുമാണ്, ഇറാഖുകാർക്കിടയിലാണ്. ഇറാഖിലുള്ളവർ അലി കുടുംബത്തോട് പക്ഷം ചേരുന്നവരാണ്. സിറിയക്കാർ അമവികൾക്ക് പക്ഷം ചേരുന്നവരാണ്, മുആവിയ റളിയല്ലാഹുവിൻ്റെ ആളുകളാണ്. കാലങ്ങളായി മുആവിയ റളിയല്ലാഹുവിനു സിറിയയിലെ ഗവർണറാണ്. അലി റളിയല്ലാഹു തആലയുടെ കാലഘട്ടത്തിൽ സിറിയൻ ജനത മുആവിയ റളിയല്ലാഹുവിനോടൊപ്പമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഹസൻ റളിയല്ലാഹുവിനെ ഖലീഫയായി പിതാവ് അലിയുടെ രക്തസാക്ഷിത്വത്തിന് ശേഷം ബൈഅത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഹസൻ റളിയല്ലാഹു തആല എന്ത് ചെയ്യണം? ആളുകളിൽ നിന്ന് ബൈഅത്ത് സ്വീകരിക്കണം. വിഘടിച്ചു നിൽക്കുന്ന ആളുകളെ തൻ്റെ കീഴിൽ ആക്കുകയും വേണം. അതുകൊണ്ട് തന്നെ ഹസൻ റളിയല്ലാഹു തആല അൻഹു സിറിയയിലേക്ക് തിരിച്ചു. അലി റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായ യുദ്ധങ്ങൾ വരെ ഹസൻ റളിയല്ലാഹു തആല അൻഹു സമ്മതിച്ചിരുന്നില്ല. യുദ്ധം ഒഴിവാക്കാനായിരുന്നു പിതാവിനോട് ഹസൻ റളിയല്ലാഹുവിൻ്റെ ഉപദേശം. പക്ഷേ അലി റളിയല്ലാഹുവിനു യുദ്ധം ചെയ്യുക എന്നുള്ളത് വിഘടിച്ചു നിൽക്കുന്നവരെ ഒതുക്കാനും കുഴപ്പങ്ങൾ അടിച്ചമർത്താനും അനിവാര്യമായിരുന്നു. അതുകൊണ്ടാണ് അലി റളിയല്ലാഹുവിന് യുദ്ധം ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ഹസൻ റളിയല്ലാഹു തആലാനു താൻ ഖലീഫയായി ബൈഅത്ത് ചെയ്യപ്പെട്ടതിൽ പിന്നെ യുദ്ധത്തെക്കുറിച്ചല്ല ആലോചിച്ചത്, അദ്ദേഹം സുൽഹിനെ കുറിച്ചാണ് ആലോചിച്ചത്. അതുകൊണ്ട് തന്നെ സുൽഹുണ്ടാകണം, ആളുകൾ ഒന്നിക്കണം എന്ന ആ നിയ്യത്തിൽ അദ്ദേഹം ഖൈസ് ഇബ്നു സഅദ് ഇബ്നു ഉബാദയെ നേതൃസ്ഥാനത്തിൽ നിന്ന് ഇറക്കുകയും അബ്ദുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൽസ്ഥാനത്ത് അവരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് കൂഫയിൽ നിന്ന് അലി റളിയല്ലാഹു തആലനു സിറിയയിലേക്ക് പോകുമ്പോൾ അത് ഒറ്റയ്ക്കല്ല പോണേ, കൂടെ പരിവാരമുണ്ട്, സൈന്യമുണ്ട്, കൂഫയിലെ ആളുകളുണ്ട്. അവരുടെ ചീഫ് ഇൻ കമാൻഡർ ആരാ? ഖൈസ് ഇബ്നു സഅദ് ഇബ്നു ഉബാദയാണ്. ഖൈസിനെ മാറ്റി അബ്ദുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ നേതൃത്വത്തിൽ നിർത്താൻ കാരണം താൻ ഒരിക്കലും യുദ്ധമോ കലാപമോ ഉദ്ദേശിക്കുന്നില്ല, സുൽഹ് സന്ധിയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് തെളിയിക്കാനാണ്. അങ്ങനെ ഹസൻ റളിയല്ലാഹു തആല അൻഹു സിറിയയിൽ ഉള്ള മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് തൻ്റെ ദൗത്യ സംഘത്തെ നിയോഗിക്കുകയാണ്. എന്തിനു വേണ്ടി? യുദ്ധമല്ല, സന്ധിയാണ്, സമാധാനമാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് തെരിയപ്പെടുത്താൻ. അവിടെ നമ്മൾ സന്ദർഭോചിതമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ജീവിച്ച നാളിൽ ഹസൻ റളിയല്ലാഹുവിൻ്റെ വിഷയത്തിൽ ഒരു സുവിശേഷം അറിയിച്ചിട്ടുണ്ട്. അത് പുലരുകയുമാണ് ഈ ഒരു സാഹചര്യത്തിൽ. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഹസൻ റളിയല്ലാഹുവിന് കുട്ടിയായിരിക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിലാണ്, കുട്ടിയായിരിക്കെ ചെറു മകൻ ഓടി വരികയും താൻ ധരിച്ച വസ്ത്രത്തിൽ തട്ടിത്തടഞ്ഞ് വീഴുകയും ചെയ്തുകൊണ്ടാണ് വരുന്നത് റസൂലുള്ള മിമ്പറിലാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ നിന്ന് ഇറങ്ങി ഹസൻ എന്ന് പറയുന്ന തൻ്റെ പൗത്രനെ ഓമനിച്ച് പിടിച്ച് അടുപ്പിച്ച് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ബിനി ഹാദ സയ്യിദ്, എൻ്റെ ഈ മകൻ പൗത്രൻ സയ്യിദാണ്, നേതാവാണ്. വലഅല്ലാഹ അൻ യുസ്ലിഹ ബിഹി ബൈന ഫിയതൈനി മിനൽ മുസ്ലിമീൻ, അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിമീങ്ങളിൽപ്പെട്ട രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ ഈ മകൻ മുഖാന്തരം, ഈ മകനിലൂടെ സുൽഹുണ്ടാക്കും, സന്ധിയുണ്ടാക്കും, അവരെ ഒന്നിപ്പിക്കും. വിഘടിച്ചു നിൽക്കുന്ന രണ്ട് മുസ്ലിം കക്ഷികളെ ഈ മകനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒന്നിപ്പിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ട്. ചില റിപ്പോർട്ടുകളിൽ കാണാം, ബൈന തായിഫതൈനി അദീമതൈനി മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽപ്പെട്ട വലിയ രണ്ട് കക്ഷികൾ, ഒന്ന് സിറിയക്കാർ, മറ്റൊന്ന് ഇറാഖുകാർ, രണ്ടും വലിയ ടീമാ. അവർക്കിടയിൽ ഹസനിലൂടെ അള്ളാഹു സുൽഹുണ്ടാക്കും, രഞ്ജിപ്പുണ്ടാക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഹസൻ കുട്ടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹയിലൂടെ പറഞ്ഞതായ ആ വാർത്ത, അതിൻ്റെ പുലർച്ചയാണ് ഇവിടെ നടക്കാൻ പോണത്. അതിൻ്റെ പുലർച്ചയാണ് നടക്കാൻ പോകുന്നത്. അതോടൊപ്പം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ ഒരു തിരുമൊഴി ഇവിടെ മുന്നിൽ വെക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബൈന തായിഫതൈനി അദീമതൈനി മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽപ്പെട്ട വലിയ രണ്ട് കക്ഷികൾ എന്നാണ്. അപ്പോൾ മുആവിയ റളിയല്ലാഹു തആല അൻഹു, അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു, അവരാണ് ഒരു വിഭാഗം. ഹസൻ റളിയല്ലാഹു അൻഹു സുൽഹുണ്ടാക്കിയ ഒരു വിഭാഗം, പിന്നെ ഹസനോടൊപ്പം നിലയുറപ്പിച്ച മറ്റൊരു വിഭാഗം, ഒരു വിഭാഗം സിറിയക്കാർ നേതൃത്വത്തിൽ മുആവിയ റളിയല്ലാഹു അൻഹു, മറ്റൊരു വിഭാഗം ഇറാഖുകാർ നേതൃത്വത്തിൽ ഹസൻ റളിയല്ലാഹു തആല അൻഹു. അവരെ കുറിച്ചുള്ള പൊതുവിധി എന്താണ്? പൊതുവിധി മിനൽ മുസ്ലിമീൻ, അവർ മുസ്ലിമീങ്ങളിൽപ്പെട്ടവരാണ് എന്നാണ്, മുസ്ലിമീങ്ങളിൽ പെട്ടവരാണ് എന്നാണ്. അത് പ്രത്യേകം പറയാൻ കാരണം, ഈ വിഭാഗങ്ങളെയാണ് ഖവാരിജുകൾ കാഫിറുകൾ എന്ന് പറയുന്നത്. മുആവിയ റളിയല്ലാഹു അൻഹു കാഫിർ, അംർ ഇബ്നു ആസ് കാഫിർ, അവരുടെ കീഴിൽ അണിനിരന്നവർ കാഫിർ. ഇപ്പുറത്തോ? ഇപ്പുറത്ത് അലി റളിയല്ലാഹു തആല അൻഹു, അബു മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു, ഇങ്ങനെ ഹസൻ തുടങ്ങിയവരൊക്കെ, അവരെയും ഖവാരിജുകൾ കാഫിറുകൾ എന്ന് പറയുന്നത്. കാരണം എന്താ? കഴിഞ്ഞ പംക്തിയിൽ നമ്മൾ വിശദീകരിച്ചു, അവർ ഹുക്കാമുകളാക്കി, ആളുകൾക്ക് ഹുക്കുമ് നൽകി എന്നുള്ളതാണ്. വിധികർത്തൃത്വം ഇനിൽ ഹുക്കുമു ഇല്ലാലില്ല, അൽ ഹുക്കുമുലില്ല, ആ ഹുക്കുമ് അവർ ആളുകൾക്ക് വകവെച്ചു, അതുകൊണ്ടൊക്കെ ഇസ്ലാമിൻ്റെ വൃത്തത്തിന് പുറത്തുപോയി എന്നാണ് ഖവാരിജുകൾ പറയുന്നത്. ആരെക്കുറിച്ച്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിമീങ്ങൾ എന്ന് വിശേഷിപ്പിച്ചവരെ കുറിച്ച്. അതാണ് ഖവാരിജുകളുടെ വിവരക്കേട്, അവരുടെ ജഹലിൻ്റെ ആഴം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിമീങ്ങൾ എന്ന് വിധി പറഞ്ഞ ഒരു വിഭാഗത്തെ പോലും കാഫിറുകൾ എന്ന് വിധി പറഞ്ഞ് അവർക്കെതിരെ ആയുധമേന്തിയവരാണ് തീവ്രവാദികളായ ഭീകരന്മാരായ ഈ ഖവാരിജുകൾ. ഏതായാലും ഇവിടെ ഹസനെ എടുത്ത് റസൂലുള്ളാഹി ഹസൻ റളിയല്ലാഹുവിൻ്റെ ആ ബാല്യത്തിൽ മുസ്ലിമീങ്ങളിൽപ്പെട്ട രണ്ട് കക്ഷികൾക്കിടയിൽ ഈ ഹസനിലൂടെ അള്ളാഹു സുൽഹുണ്ടാക്കും എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് ആ പ്രത്യാശ പറഞ്ഞ അല്ലെങ്കിൽ പ്രവചിച്ച ആ പ്രവചനത്തിന്റെ പുലർച്ചയാണ് ഇവിടെ നടക്കുന്നത്. അതിനുവേണ്ടിയാണ് ഹസൻ റളിയല്ലാഹു തആലാൻഹു സൈന്യവുമായിട്ട് താൻ ബൈഅത്ത് ചെയ്യപ്പെട്ടതിൽ പിന്നെ സിറിയയിലേക്ക് വരുന്നത്. രഞ്ജിപ്പുണ്ടാകണം, ഒന്നിക്കണം എന്ന ആ ഹസൻ റളിയല്ലാഹു തആലാന്റെ നല്ല മനസ്സിൽ അള്ളാഹു അനുഗ്രഹം അരുളി. ഇബ്നു അബ്ബാസിനെ ചീഫ് ഇൻ കമാൻഡറാക്കി, ഖൈസ് ബിൻ സഅദ് ബിൻ ഉബാദയെ ആ സ്ഥാനത്തു നിന്ന് ഒഴിവാക്കി ഹസൻ റളിയല്ലാഹു തആലാനെ സിറിയയിലേക്ക് വരികയാണ്. ഈ സമയം ചരിത്രത്തിൽ കാണാം, മുആവിയ റളിയല്ലാഹു തആലാൻഹും ഹസന്റെ അടുക്കലേക്ക് ഒരു പത്രിക കൊടുത്തയക്കാണ്. ആ പത്രത്തിന്റെ അടിയിൽ സീൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹു അതിൽ ഹസനോട് പറയുന്നത്, ഈ അടിയിൽ സീൽ ചെയ്യപ്പെട്ടതായ ഈ ബ്ലാങ്ക് പേപ്പർ അല്ലേ, അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതിക്കോളി, നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഞാൻ തരും എന്നാണ് മുആവിയ അറിയുന്നത്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ എഴുതിക്കോളൂ, ഞാൻ നിങ്ങൾ ആവശ്യപ്പെടുന്നത് തരും എന്ന് മുആവിയ റളിയല്ലാഹുവിന് ഹസൻ റളിയല്ലാഹുവിനോട് പറയണം. ഉക്തുബ് ഫീഹി മാ തുരീദു ഫഹുവ ലക്. അപ്പോൾ അമ്ര ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു മുആവിയ റളിയല്ലാഹുവിനോട് പറയുന്നത്, ബൽ നുഖാതിലുഹു, നമുക്ക് ഹസനോട് യുദ്ധം ചെയ്യാം. കാരണം അമ്ര ബിൻ ആസ് റളിയല്ലാഹുവിന് മനസ്സിലാക്കണത് എന്താണ്, ബൈഅത്ത് ചെയ്യപ്പെട്ട ഹസൻ റളിയല്ലാഹുവിന് കൂഫയിൽ നിന്ന് സൈന്യേറ്റ് സിറിയയിലേക്ക് വരികയാണ്. അപ്പോൾ സൈന്യേറ്റ് സിറിയയിലേക്ക് വരുമ്പോൾ എന്തിനാണ് സൈന്യേറ്റ് സിറിയയിലേക്ക് വരുന്നത്? മുആവിയ റളിയല്ലാഹുവിൻ്റെ കീഴിലാണ് സിറിയക്കാരുള്ളത്, തങ്ങളോട് യുദ്ധം ചെയ്യാൻ എന്ന നിലക്കാണ്. കാരണം അതാണല്ലോ കഴിഞ്ഞു പോയതും, സിഫീൻ ജമൽ യുദ്ധങ്ങളൊക്കെ യുദ്ധങ്ങളല്ലേ, അത് കൂഫക്കാർക്കും സിറിയക്കാർക്കും ഇടയിൽ കൂടിയാണ്. അപ്പോൾ ആ നിലക്കാണ് നമുക്ക് യുദ്ധം ചെയ്യാം എന്ന് അംർ ബിൻ ആസ് റളിയല്ലാഹു തആലാനു പറയുന്നത്. അപ്പോൾ മുആവിയ റളിയല്ലാഹു തആലാനു അംർ ബിൻ ആസിനോട് പറയുന്നുണ്ട്, അലാ റിസ്ലിക് യാ അബാ അബ്ദില്ലാ فانك لا تخلص من قتل هؤلاء حتى يقتل عددهم من اهل الشام فما خير الحياه بعد ذلك. عند معاويه رضي الله عنه പറയുന്നത് അംറിനോട്, അബ അബ്ദുല്ലാ അംറിനെ വിളിക്കാനെ, തിരക്കൂട്ടാൻ പാടില്ല, സിറിയക്കാർ കൂഫക്കാരോട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ കൂഫക്കാരിൽ എത്ര വധിക്കപ്പെട്ടോ അത്ര തന്നെ എണ്ണം സിറിയക്കാരിൽ നിന്നും വധിക്കപ്പെടും. അങ്ങനെ കൂഫക്കാരും വധിക്കപ്പെട്ടു, സിറിയക്കാരും വധിക്കപ്പെട്ടു, അതിൽ പിന്നെ ജീവിതത്തിന് എന്ത് മാധുര്യമാണുള്ളത്, എന്തൊരു നന്മയാണുള്ളത്, അതുകൊണ്ട് യുദ്ധമല്ല വേണ്ടത് എന്നാണ് അംറിനോട് ആര് പറയുന്നത്, മുആവിയ റളിയല്ലാഹുവിനും പറയുന്നത്. അപ്പം മുആവിയക്കും യുദ്ധത്തിൽ വിരക്തിയാണ്, അതിനേക്കാൾ യുദ്ധത്തോട് വിരക്തിയാണ് ഹസൻ റളിയല്ലാഹുവിന് അദ്ദേഹം സുൽഹാൻ ഉദ്ദേശിക്കുന്നത്. മുആവിയ പറഞ്ഞു, വഇന്നി വല്ലാ ലാ ഉഖാതിലു ഹത്താ ലാ ആജിദു മിനൽ ഖിതാലി ബുദ്ദൻ, അല്ലാഹുവാണ് സത്യം, ഞാൻ യുദ്ധം ചെയ്യൂല, യുദ്ധം ചെയ്യേണ്ട അനിവാര്യതയുണ്ടായാലല്ലാതെ ഞാനൊരിക്കലും യുദ്ധം ചെയ്യൂല, അള്ളാഹുവാണ് സത്യം എന്ന് മുആവിയ റളിയല്ലാഹു തആല അൻഹു അവിടെ പ്രതികരിച്ചു. അപ്പം നോക്കൂ, നിങ്ങൾ രഞ്ജിപ്പുണ്ടാകണം എന്ന മനസ്സാണ് ആർക്ക്? മുആവിയക്ക്. അതിനേക്കാൾ വലിയ മനസ്സാണ് ആർക്ക്? ഹസൻ ഇബ്നു അലി റളിയല്ലാഹുവിനും അദ്ദേഹത്തിനും. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? മുആവിയ റളിയല്ലാഹുവിനും ഹസനുമായിട്ട് മീറ്റ് ചെയ്തു, കണ്ടുമുട്ടി, യുദ്ധമില്ലാതെ കണ്ടുമുട്ടി. ആ കണ്ടുമുട്ടലിൽ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹു മുആവിയ റളിയല്ലാഹുവിന് അധികാരം ഒഴിഞ്ഞു കൊടുത്തു. അങ്ങനെ മുആവിയ റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അമീറായി മാറി, ഖലീഫയായി മാറി. മനസ്സിലായോ? 6 മാസക്കാലം ഹസൻ റളിയല്ലാഹു തആല അൻഹു താൻ ബൈഅത്ത് ചെയ്യപ്പെട്ട് ഖലീഫയായിട്ട് ഉണ്ടായി. പക്ഷേ അദ്ദേഹം പിന്നീട് മുആവിയ റളിയല്ലാഹുവിന് സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുകയും മുആവിയയെ സ്ഥാനത്ത് അവരോധിക്കുകയും ചെയ്തു. ഇത് ഹസൻ റളിയല്ലാഹു തആലാവിൻ്റെ മഹത്വവും അദ്ദേഹത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിം ലോകത്തിന് കൈമാറിയ ഒരു അനുഗ്രഹമാണ്. പിൽക്കാലത്തുള്ളവർക്കെല്ലാം പാഠമാകുമാറ് ഒരു സൽ സ്വഭാവവുമാണ് ഹസൻ റളിയല്ലാഹു തആലാവിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ നൽകിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖിലാഫത്തു നുബുവ 30 സന, നുബുവത്തിനെ തുടർന്നുള്ള ഖിലാഫത്ത് 30 വർഷമായിരിക്കും. സുമ്മ യുതില്ലാഹു മുൽകഹു മയ്യശ, പിന്നീട് അള്ളാഹു അവൻ്റെ മുൽക്ക്, രാജാധിപത്യം, രാജഭരണം, അത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് നൽകും എന്ന് പറയണ്ടായി. റസൂലുള്ളാഹിന്റെ മൗലയായ മഹ്റാൻ എന്ന സഫീനയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസാണത്, സഹിയായ ഹദീസ്. അപ്പൊ 30 വർഷമാണ് ഖിലാഫത്തുൻ നുബുവ എന്ന് പറഞ്ഞാൽ ആ 30 വർഷം പൂർത്തിയായത് ഹസൻ റളിയല്ലാഹു അൻഹു മുആവിയക്ക് സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുന്നതോടുകൂടിയാണ്. 4 ഖുലഫാക്കൾ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, ഇവർ 29 വർഷവും 6 മാസവും ഭരണം നടത്തി. 30 തെക്കാനുള്ള പിന്നെ 6 മാസം അത് ഹസൻ റളിയല്ലാഹുവിൻ്റെ ഭരണകാലമാണ്. പിന്നീട് അള്ളാഹു അവൻ്റെ മുൽക്കാണ് നൽകുന്നത്. മുൽക്കെന്ന് പറഞ്ഞാൽ രാജഭരണമാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വതആല മുആവിയക്ക് നൽകി എന്ന് പറഞ്ഞാൽ ഹസൻ റളിയല്ലാഹുവിന് സ്ഥാനം ഒഴിഞ്ഞതോടുകൂടി മുആവിയ റളിയല്ലാഹുവിന് ഖലീഫയായി, അമീറുൽ മുഅ്മിനീനായി. അതോടുകൂടി ഇസ്ലാമിക ലോകത്ത് വലിയ ഒരു ഐക്യം, മുസ്ലിം ഐക്യം നടമാടി. അതുകൊണ്ട് തന്നെ ഹസൻ റളിയല്ലാഹു തആലാവിൻ്റെ വിശാല മനസ്കതയിൽ വിരിഞ്ഞ ആ ഐക്യ വർഷം, അതിന് ആമുൽ ജമാഅ, ഐക്യത്തിൻ്റെ വർഷം എന്നാണ് ചരിത്രത്തിൽ പേര്. അതിനു മുമ്പുള്ള വർഷങ്ങൾ നോക്കൂ നിങ്ങൾ, ഉമർ റളിയല്ലാഹുവിൻ്റെ രക്തസാക്ഷിത്വം മുതൽ ഇങ്ങോട്ട് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്ത് കാലഘട്ടം, അതേപോലെ തന്നെ അലി റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്ത് കാലഘട്ടം ഒക്കെ പ്രശ്നകലുഷിതമാണ്. മുസ്ലിമീങ്ങൾ തന്നെ ചേരികളായി, മുസ്ലിമീങ്ങൾക്കിടയിൽ യുദ്ധം വരെ നടന്നു. പക്ഷേ അതിനൊക്കെ അറുതിയും മുസ്ലിമീങ്ങളെല്ലാവരും ഐക്യപ്പെടുകയും ചെയ്തു. എപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീനായി അവരോധിക്കപ്പെട്ടപ്പോൾ, എപ്പോൾ ഹസൻ റളിയല്ലാഹു തആലാന്റെ വിശാല മനസ്കതയാൽ അദ്ദേഹം മുആവിയ റളിയല്ലാഹു അൻഹുവിന് അധികാരം ഒഴിഞ്ഞ് നൽകിയപ്പോൾ, ആമുൽ ജമാഅ, ഐക്യത്തിൻ്റെ വർഷം എന്നാണ് ആ വർഷത്തിൻ്റെ പേര് തന്നെയും. വളരെയധികം മുആവിയ റളിയല്ലാഹു അൻഹു ആദരിച്ചിരുന്ന മഹാനാണ് ഹസൻ റളിയല്ലാഹു തആല അൻഹു. ഹസൻ റളിയല്ലാഹു തആലന് തിരിച്ചും മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം വളരെയധികം ആദരിച്ചിരുന്നു. അതിൻ്റെയൊക്കെ ചരിത്രങ്ങളും ഉദാഹരണങ്ങളും നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഇവിടെ വിഷയം നമുക്ക് സന്ദർഭോചിതമായിട്ട് മനസ്സിലാക്കാനുള്ളത്, മുആവിയ റളിയല്ലാഹുവിൻ്റെ ചരിത്രത്തിലേക്ക് നമുക്ക് കൂടുതൽ ഇൻഷാ അല്ലാഹ് ഇനിയും വരേണ്ടതുണ്ട്. മുആവിയ റളിയല്ലാഹു തആല അൻഹു അധികാരത്തിൽ വന്നു. അദ്ദേഹം രാജഭരണമാണ് കയ്യാളിയത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രവചനത്തിന്റെ പുലർച്ച കൂടിയാണ്. കാരണം എന്താ? ഖിലാഫത്തു നുബുവ സലാസൂന സന, 30 വർഷമാണ് ഖിലാഫത്ത്, പിന്നീട് മുൽക്കാണ്, രാജഭരണമാണ് എന്ന് പറഞ്ഞു. ആ രാജഭരണം അത് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകും എന്ന് പറഞ്ഞത്, അത് മുആവിയ റളിയല്ലാഹുവിന് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകി. അവ്വലു ദീനുക്കും നുബുവത്തിനു വറഹ്മ സുമ്മ മുൽക്കുന് വറഹ്മ സുമ്മ മുൽക്കുൻ അഫർ സുമ്മ മുൽക്കുൻ വജബറൂത്ത്. അബൂബൈദ ആമിർ ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അവ്വലു ദീനുക്കും നുബുവത്തു വറഹ്മ, നിങ്ങളുടെ ദീനിന്റെ തുടക്കം അത് നുബുവത്തുമാണ്, റഹ്മത്തുമാണ്. സുമ്മ മുൽക്കുന് വറഹ്മ, പിന്നെ മുൽക്കും റഹ്മത്തുമാണ്. സുമ്മ മുൽക്കുൻ അഫർ, പിന്നീട് ഉയർച്ച ഉണ്ടാവില്ല, അല്പം താഴ്ചയോടുകൂടിയുള്ള ഭരണമാണ്, രാജഭരണമാണ്. സുമ മുൽക്കുൻ വജബറുത്ത്, പിന്നെ രാജഭരണമാണ്, അധികാര മേൽക്കോയ്മയാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നുബുവത്തുൻ വറഹ്മ എന്ന് പറഞ്ഞു, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച കാലഘട്ടം. പിന്നെ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, ഹസൻ എന്നിവരുടെ ഇമാമത്തിന്റെ കാലഘട്ടം ഇതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സുമ്മ മുൽക്കുന് വറഹ്മ, പിന്നെ രാജഭരണമാണ്, റഹ്മത്താണെന്ന് പറഞ്ഞു. പിന്നെ ആരാ ആദ്യത്തെ രാജാവ് ഇസ്ലാമിൽ? മുആവിയ അവ്വൽ മുലൂക്കിൽ ഇസ്ലാം, ഇസ്ലാമിലെ രാജാക്കന്മാരിൽ ആദ്യത്തെ ആള് മുആവിയ റളിയല്ലാഹുവാണ്. അപ്പൊ ആദ്യത്തെ രാജാവിന്റെ ഭരണമാണ് ഇവിടെ പറയുന്നത് മുൽക്കുന് വറഹ്മ, അത് രാജഭരണമാണ്, റഹ്മത്തുമാണ്, കാരുണ്യമാണെന്ന്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് രാജഭരണത്തിന് പതിതാവസ്ഥ വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ അതിൽ ജബറൂത്തും വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ ഒരു കാലഘട്ടം ഒഴിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ അമവി ഖിലാഫത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നത് എന്താണ്? പക്ഷേ മുആവിയ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടം അത് മുൽക്കുൻ വറഹ്മയാണ്, കാരുണ്യാണ്, രാജഭരണമാണ്. ഇവിടെ ഇങ്ങനെയുള്ള മുആവിയ റളിയല്ലാഹു തആലാനുവിനെ പലരും അധിക്ഷേപിക്കണം. രാജഭരണത്തിന്റെ പേരിൽ, അദ്ദേഹത്തിന്റെ ഭരണം രാജഭരണമായിരുന്നു എന്നതിന്റെ പേരിൽ അധിക്ഷേപിക്കുന്നവർ, അത് അനിസ്ലാമികമായിട്ട് പറയുന്നവർ, വിശദീകരിക്കുന്നവർ മുസ്ലിമീങ്ങളിലുണ്ട്. മോശമായി മുആവിയ റളിയല്ലാഹുവിനെ അവരോധിക്കുന്നവർ ആ വിഷയത്തിൽ, ഇൻഷാല്ലാ ആ വിശദമായിട്ട് കുറെ ഭാഗങ്ങൾ നമുക്കതിൽ സംസാരിക്കാറുണ്ട്. ഇവിടെ ഈ വിഷയം ഞാൻ അവസാനിക്കുമ്പോൾ, ഈ രാജഭരണത്തിന് വേണ്ടിയിട്ട് അധികാരം ഒഴിഞ്ഞുകൊടുത്ത ഹസൻ റളിയല്ലാഹു തആല ആ രാജഭരണത്തിൽ ജീവിച്ചു, അദ്ദേഹം അതിലാണ് മരിക്കുന്നത്. ഹസൻ റളിയല്ലാഹു അൻഹു മുആവിയെ എതിർത്തിട്ടില്ല, അദ്ദേഹം കുറ്റക്കാരനാണ്. ഇങ്ങനെയുള്ള ഒരു ഖിലാഫത്ത് ഭരണം നടത്തിയ, മുൽക്ക് നടത്തിയ മുആവിയ റളിയല്ലാഹു തആല അൻഹു, അള്ളാഹു അല്ലേ അദ്ദേഹത്തിന് അത് ഏകിയത്? അതിനാൽ അദ്ദേഹം ആക്ഷേപാർഹനാണ്, ഒരിക്കലും അല്ല. മുആവിയ റളിയല്ലാഹുവിനെ ശപിക്കുകയും അതേപോലെ അധിക്ഷേപിക്കുകയും ചെയ്യുന്നതായ ഷിയാ വിഭാഗം, അവർ ഒരിക്കലും ഹസൻ റളിയല്ലാഹു അൻഹുവിനെ എന്ത് ചെയ്യുന്നില്ല, കുറ്റപ്പെടുത്തലില്ല. യഥാർത്ഥത്തിൽ ഹസൻ റളിയല്ലാഹു അൻഹു അല്ലേ അദ്ദേഹത്തിന് ഒഴിഞ്ഞു കൊടുത്തത്? എന്തുകൊണ്ടാണ് ഈ ഒരു പക്ഷപാതിത്വം ഈ ഒരു വിഷയത്തിൽ മുആവിയക്ക് നേരെ? മാത്രമല്ല, ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ശ്രേഷ്ഠരായവരും താരതമ്യേന ശ്രേഷ്ഠത കുറഞ്ഞവരും മുസ്ലിമീങ്ങളിൽ ഉണ്ടെങ്കിൽ, താരതമ്യേന ശ്രേഷ്ഠത കുറഞ്ഞവർക്ക് നേതൃസ്ഥാനത്തേക്ക് വരാം, അധികാരം കൈയാണാം, ഇതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹസൻ റളിയല്ലാഹു തആല അത് മനസ്സിലാക്കി. നമുക്കറിയാം മുആവിയ റളിയല്ലാഹു അൻഹു ഹസൻ റളിയല്ലാഹു അൻഹു ആർക്കാ സ്ഥാനം കൂടുതൽ? അഹ്ലുൽ ബൈത്തിൽപ്പെട്ട മുആവിയ ഹസൻ റളിയല്ലാഹു അൻഹുവാണ്. പിന്നെ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് ജീവിച്ചിരിപ്പുണ്ട്, അബു അയ്യൂബ് അൻസാരി ജീവിച്ചിരിപ്പുണ്ട്, പ്രമുഖരായ പല സഹാബികളും അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിപ്പുണ്ട്. പ്രമുഖരായ സഹാബികളൊക്കെ ഇവിടെ ജീവിച്ചിരുന്ന നാളിലാണ് മുആവിയ റളിയല്ലാഹു തആല അൻഹു ഖലീഫയായി നിശ്ചയിക്കപ്പെടുന്നത്, ഹസൻ റളിയല്ലാഹു തആല അദ്ദേഹത്തിന് സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുന്നത്. അപ്പോ മുആവിയക്ക് സ്ഥാനം ഒഴിഞ്ഞു കൊടുത്തു, അദ്ദേഹത്തെക്കാളും ശ്രേഷ്ഠരായവർ ഉണ്ടായിരിക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അത് ചരിത്ര വസ്തുതയാണ്. അതിനാൽ ഹസൻ റളിയല്ലാഹു അൻഹു ഒരിക്കലും ആക്ഷേപാർഹനല്ല. താരതമ്യേന ശ്രേഷ്ഠത കൂടിയവർ ഉണ്ടായിരിക്കെ കുറഞ്ഞവർക്കും നേതൃത്വം കൈയാളാം, അതിൽ അപാകതയില്ല. പക്ഷേ കൃത്യമായി അത് അവർ കൈയാളണം എന്ന് മാത്രം. അപ്പൊ ഈ ഒരു ഭാഗം കൂടി ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇൻഷാ അല്ലാ മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തുടർന്ന് നമുക്ക് ഈ ചുവരെഴുത്ത് എന്ന പംക്തിയിൽ മനസ്സിലാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്ക് ഏവർക്കും ഈ ദീനിൽ കൂടുതൽ ജ്ഞാനം പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബി അജ്മാഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
5: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചുവരെഴുത്ത്, ഹസൻ റളിയല്ലാഹു അൻഹു അധികാരമൊഴിഞ്ഞതും മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ രാജ്യ ഭരണവും. അവതരിപ്പിച്ചത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: Peace Radio. Tune to reality.
7: പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദഅവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തില്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായൊരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
8: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. പ്രവാചകന്മാരുടെ പ്രത്യേകതകൾ ആദ്യ ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് അനൂസ് മഞ്ചേരി ചേരുന്നു.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅല ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ്. അല്ലാഹുമ്മ റബ്ബി ഷ്റഹ്ലി സദ്രി വയസ്സർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലൊക്കെ നമ്മൾ ഏറെ വായിക്കുന്നതും വായിക്കാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ചരിത്ര സംഭവങ്ങൾ പ്രവാചകന്മാരുടേതായിരിക്കും. ആ പ്രവാചകന്മാർക്ക് ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് കാണാൻ പറ്റും. മറ്റുള്ള മനുഷ്യരിൽ നിന്ന്, മറ്റുള്ള സൃഷ്ടികളിൽ നിന്ന് ആ പ്രവാചകന്മാർ ചില വിഷയങ്ങളിൽ പ്രത്യേകം കഴിവുകൾ, പ്രത്യേകതകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിലൊന്നാമത്തത് വഹിയാണ്, അത് ദിവ്യ സന്ദേശം എന്നുള്ളത്. അള്ളാഹു പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുക്കുന്ന ശറഈയായിട്ടുള്ള, മതപരമായിട്ടുള്ള കാര്യങ്ങളാണ് വഹിയ്. അതായത് ശറ

0: قال ومن قال سأنزل مثل ما أنزل الله ولو ترى إذ الظالمون في غمرات الموت والملائكة باسطوا أيديهم أخرجوا أنفسكم اليوم تجزون عذاب الهون بما كنتم تقولون على الله غير الحق وكنتم عن آياته تستكبرون. അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുകയോ തനിക്ക് യാതൊരു ബോധനവും നൽകപ്പെടാതെ എനിക്ക് ബോധനം ലഭിച്ചിരിക്കുന്നു എന്ന് പറയുകയോ ചെയ്തവനേക്കാളും അള്ളാഹു അവതരിപ്പിച്ചതുപോലെയുള്ളത് ഞാനും അവതരിപ്പിക്കാമെന്ന് പറഞ്ഞതിനേക്കാളും വലിയ അക്രമിയാരുണ്ട് എന്നുള്ളതാണ്. അപ്പം അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും വലിയ അക്രമിയായിട്ടാണ് ഇങ്ങനെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളും നമുക്ക് മനസ്സിലാകുന്നത്. ഞാൻ നബിയാണെന്നും എനിക്ക് വഹ്യ കിട്ടിയിട്ടുണ്ടെന്നും വാദിച്ച ആളുകളുണ്ട്. ഇങ്ങനെ നബിയായി വാദിക്കുന്നവർ കള്ളന്മാരാണെന്നും ഇത്തരം കള്ളന്മാർ പിൽക്കാലത്ത് വരുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മുഹമ്മദ് നബിയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അദ്ദേഹം തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്നുമില്ല, അത് അദ്ദേഹത്തിന് വഹിയായി ദിവ്യ സന്ദേശമായി നൽകപ്പെടുന്ന ഒരു ഉത്ബോധനം മാത്രമാകുന്നു. അപ്പോൾ അള്ളാഹുവിങ്കൽ നിന്നും ലഭിക്കുന്ന ബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കലും പ്രവർത്തിക്കലുമെല്ലാം നബിമാർ മാത്രമാണ്. ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് വാദിക്കുകയാണെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ തനിക്ക് പ്രവാചകത്വമുണ്ടെന്നാണ് വാദിക്കുന്നത്. എനിക്കൊരാൾ വഹി നൽകിയിട്ടുണ്ട്, എനിക്ക് വഹി കിട്ടിയിട്ടുണ്ടെന്ന് ഒരാൾ വാദിക്കുകയാണെങ്കിൽ അത് വാചിക്കുന്നത് എനിക്ക് പ്രവാചകത്വം കിട്ടിയിട്ടുണ്ട് എന്നുള്ള വാദത്തിന് തുല്യമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നബിമാരല്ലാത്ത ഒരാളെക്കുറിച്ച് ഇപ്രകാരം ഒരാൾ വിശ്വസിച്ചാൽ അവനിൽ പ്രവാചകത്വ പദവി അവൻ ചാർത്തുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം കുഫറിൽപ്പെട്ടതാണ് എന്നുള്ളതാണ്. പ്രവാചകന്മാർക്ക് വഹി നൽകുന്നത് ഉണർച്ചയിൽ മാത്രമല്ല, ഉറക്കത്തിലും സ്വപ്നങ്ങളിലൂടെയും ഒക്കെ വഹ്യ നൽകിയിട്ടുണ്ട്. അവർ കാണുന്ന സ്വപ്നം മുഴുവനും സത്യസന്ധമായിട്ട് പുലരുന്നതായിരുന്നു. പ്രവാചകന്മാർക്ക് സ്വപ്നത്തിലൂടെ വഹ്യ നൽകിയതിന് ഉദാഹരണമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാമും തമ്മിൽ നടന്ന ഒരു സംസാരം നമുക്ക് കാണാൻ പറ്റും വിശുദ്ധ ഖുർആനിൽ.
1: فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين.
0: എന്നിട്ട് ആ ബാലൻ അദ്ദേഹത്തോടൊപ്പം പ്രയത്നിക്കാനുള്ള പ്രായമെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കുഞ്ഞുമകനെ, ഞാൻ നിന്നെ അറുക്കണമെന്ന് ഞാൻ സ്വപ്നത്തിൽ കാണുന്നു എന്നുള്ളു. അപ്പോൾ സ്വപ്നത്തിലും ഉണർച്ചയിലും പ്രവാചകന്മാർക്ക് വഹി കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം താൻ കണ്ട സ്വപ്നം അതേപടി പ്രാവർത്തികമാക്കുകയാണ് ചെയ്യുന്നത്. കാരണം അത് വഹിയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് പ്രവാചകന്മാരല്ലാത്തവരുടെ സ്വപ്നം നടപ്പിൽ വരുത്താൻ തുനിയരുത്. കാരണം പ്രവാചകന്മാരല്ലാത്തവരുടെ സ്വപ്നത്തിൽ പൈശാചികമായത് ഉണ്ടാകും എന്നുള്ളതാണ്. ജ്യോത്സ്യനെയും മറ്റും സമീപിച്ച് അവരിൽ നിന്ന് ലഭിക്കുന്ന പൈശാചിക ബോധനത്താൽ മക്കളെ കൊല്ലുകയും മറ്റും ചെയ്ത വാർത്തകൾ നാം നിരന്തരം കേൾക്കാറുണ്ട്. ഇത്തരം സംഭവങ്ങളെ ഖുർആനിലെ സംഭവങ്ങളുമായിട്ട് നമ്മൾ ഒരിക്കലും എന്താക്കരുത്, കൂട്ടിക്കെട്ടിയിട്ട് തുലനം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ വിഷയം പ്രവാചകന്മാരുടെ മഹത്വം, പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ഉറക്കവുമായി ബന്ധപ്പെട്ടതാണ്. സാധാരണഗതിയിൽ നാം ഉറങ്ങുമ്പോൾ ഉണർച്ചയിൽ ആലോചിക്കുന്നത് പോലെ ആലോചിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാറില്ല. വുളൂ നഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ നാം എണ്ണിപ്പഠിച്ചതാണ് സ്വബോധമില്ലാത്ത ഉറക്കം എന്നുള്ളത്. ഉറങ്ങിയാൽ നമ്മുടെ ബോധം തന്നെ നഷ്ടപ്പെടുന്നത് പോലെയാണ്. എന്നാൽ നബിമാരുടെ ഉറക്കം സാധാരണഗതിയിൽ കണ്ണ് ഉറങ്ങിയാലും ഹൃദയം ഉറങ്ങാറില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. വൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ നാഇമതുൻ ഐനാഹു വലാ യനാമു ഖൽബുഹു വകദാലികൽ അംബിയാ ഉതനാമു അഅ്യുനുഹും വലാ തനാമു ഖുലൂബുഹും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണ് ഉറങ്ങുകയും ഹൃദയം ഉറങ്ങാതിരിക്കുകയും ചെയ്യും. നബിമാർ അപ്രകാരമായിരുന്നു. അവരുടെ കണ്ണുകൾ ഉറങ്ങുകയും അവരുടെ

0: ഹൃദയം ഉറങ്ങാതിരിക്കുകയും ചെയ്യും. ബുഖാരിയിലെ 3570-ാമത്തെ ഹദീസായിട്ട് കൊടുത്തിട്ടുള്ളൊരു ഹദീസാണ് ഇത്. അനസ് റളിയല്ലാഹു അൻഹു നബിയെക്കുറിച്ച് പറഞ്ഞതായിട്ടാണ് കാണുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നത് കാണാൻ പറ്റും, ഇന്ന ഐനയ്യ തനാമാനി വലാ യനാമു ഖൽബി, എൻ്റെ കണ്ണു ഉറങ്ങും എൻ്റെ ഹൃദയം ഉറങ്ങില്ല. ഇത് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് മുഹമ്മദ് നബിയുടെ മാത്രം പ്രത്യേകതയല്ല, എല്ലാ പ്രവാചകന്മാരുടെയും ഉറക്കത്തിൻ്റെ പ്രത്യേകത ഇതായിരുന്നു. അതായത് സ്വബോധമില്ലാത്ത ഉറക്കമായിരുന്നില്ല, ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് അവരുടെ ഹൃദയത്തിൽ അവരുടെ കൽബിൽ എന്തുണ്ടായിരുന്നു, ഉണർച്ച ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കണ്ണ് ഉറങ്ങുമായിരുന്നെങ്കിലും കണ്ണ് അടയുമായിരുന്നെങ്കിലും അവരുടെ കൽബിൽ എന്തുണ്ടായിരുന്നു, എപ്പോഴും ഒരു ഉണർച്ച ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ വഹയിലും ഉറക്കത്തിലും പ്രവാചകന്മാർക്ക് എന്തുണ്ട്, പ്രത്യേകത ഉണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് മരണത്തിൻ്റെ സമയം തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം. അള്ളാഹു അവൻ്റെ സൃഷ്ടികൾക്കെല്ലാം ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ അവധി എത്തിയാൽ അവൻ മരിക്കുന്നു. ആ മരണം എപ്പോഴെന്നോ എവിടെ വെച്ചെന്നോ അള്ളാഹുവിന് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. നിശ്ചയിക്കപ്പെട്ട സമയമായാൽ മരണം വന്നെത്തുക തന്നെ ചെയ്യും, അനുവാദം ചോദിക്കാതെ തന്നെ. എന്നാൽ പ്രവാചകന്മാർക്ക് അള്ളാഹു മറ്റു മനുഷ്യരിൽ നിന്ന് ഒരു പ്രത്യേകത നൽകിയിട്ടുണ്ട്. മരണസമയത്ത് അവരോട് ചോദിക്കും, അവർക്ക് അന്നേരം ഇപ്പോൾ മരിക്കണോ വേണ്ടയോ എന്ന് അവരോട് ചോദിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടൊരു ഹദീസ് കാണാൻ പറ്റും. അൻ ആയിഷത്ത് ഖാലത്ത് കുൻതു അസ്മഉ അന്നഹു ലൻ യമൂത നബിയ്യുൻ ഹത്താ യുഖയ്യറ ബൈന ദുനിയാ വൽ ആഖിറ. ഖാലത്ത് ഫസമിഅതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മറളിഹി അല്ലദി മാത ഫീഹി വ അഖദതുഹു بحة يقول مع الذين أنعم الله عليه من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا قالت فلنته خير حينئذ عائشة رضي الله عنها പറഞ്ഞു, ഐഹിക ലോകവും പാരത്രിക ലോകവും തിരഞ്ഞെടുക്കുവാൻ അവസരം നൽകപ്പെടാത്ത ഒരു പ്രവാചകനും മരണപ്പെട്ടിട്ടില്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മരണം തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം, ഒരു സമയം, ഒരു അനുവാദം, അല്ലെങ്കിൽ ഒരു സന്ദർഭം ഇവർക്കൊക്കെ, പ്രവാചകന്മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രമാണങ്ങളിലൂടെ മനസ്സിലാക്കുന്നത്. ഹാദാ വല്ലാഹു അഅലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. പ്രവാചകന്മാരുടെ പ്രത്യേകതകൾ ആദ്യ ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് അനൂസ് മഞ്ചേരി. Email hello@peaceradio.com. Phone 902-08-40-840. www.peace. ഇപ്പോൾ കേൾക്കുന്നത് ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ലുൽ ഖുർആനിൽ ഇന്ന് സൂറത്തുൽ ഹിജ്റിലെ 16 മുതൽ 18 കൂടിയ വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് സക്കീർ മൗലവി എടത്തനാട്ടുകര ചേരുന്നു അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ ഹിജ്ർ 1 മുതൽ 15 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് നമ്മൾ പഠിച്ചത്. ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് 16, 17, 18 വളരെ ചെറിയ 2-3 ആയത്തുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിലെ ആയത്തൊന്ന് പാരായണം ചെയ്ത് നമുക്ക് പുതിയ ആയത്തിലോട്ട് കടക്കാം.

0: السمع فأتبعه شهاب مبين.
1: الحمد لله. സൂറ ഹിജറിലെ 16, 17, 18 വളരെ ചെറിയ 2-3 ആയത്തുകളാണ് നമ്മൾ ഹിഫ്ലാക്കിയത്. എപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുക, പഠിക്കുക, പഠനത്തെ കണ്ടിന്യൂ ചെയ്ത് പോവുക. ഓരോ ഹർഫിനും പ്രത്യേകം പ്രത്യേകം പ്രതിഫലമുണ്ടെന്ന് സൂചിപ്പിക്കേണ്ടതില്ലല്ലോ. എല്ലാവരും ആ വിഷയത്തിൽ ഉത്ബുദ്ധരാണ്. അല്ലാഹു തആല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹിജ്റിൽ നിന്നും 16 മുതൽ 18 കൂടിയ വചനങ്ങളാണ് ഇന്ന് നാം മനഃപ്പാഠമാക്കിയത്. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി എടത്തനാട്ടുകര.
3: പീസ് റേഡിയോ നുറുങ്ങുകൾ, ഭക്ഷണവും ആരോഗ്യവും. എഴുത്ത് ഡോക്ടർ സലീല കെ കോട്ടക്കൽ. ആരോഗ്യകരമായ എണ്ണകൾ, പാചകത്തിന് വെളിച്ചെണ്ണ, ഒലിവ് ഓയിൽ, തവിടെണ്ണ എന്നിവ മിതമായ അളവിൽ മാത്രം ഉപയോഗിക്കുക. പാനീയങ്ങൾ, ഭക്ഷണത്തോടൊപ്പം മധുരമുള്ള സോഡകളോ കൃത്രിമ ജ്യൂസുകളോ ഒഴിവാക്കി സാധാരണ വെള്ളം, തിളപ്പിച്ചാറ്റിയ വെള്ളം, ഉപ്പില്ലാത്ത സംഭാരം എന്നിവ കുടിക്കുക. ഇടനേരത്ത് വിശക്കുന്നുണ്ടെങ്കിൽ ബേക്കറി പലഹാരങ്ങൾക്ക് പകരം അധികം മധുരമില്ലാത്ത പഴവർഗ്ഗങ്ങൾ, നട്സ് എന്നിവ മിതമായ അളവിൽ കഴിക്കാം. ജലപാനത്തിന്റെ പ്രാധാന്യം. ഭക്ഷണത്തോളം തന്നെ പ്രാധാന്യമുള്ളതാണ് ശരീരത്തിൽ ജലാംശം നിലനിർത്തുക എന്നത്. ദിവസം കുറഞ്ഞത് 8 മുതൽ 10 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം. വെള്ളം കുടിക്കുന്നത് ദഹനപ്രക്രിയ സുഗമമാക്കുന്നതിനും ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനും ചർമ്മത്തിന്റെ ഭംഗി നിലനിർത്താനും സഹായിക്കുന്നു. എന്നാൽ ഭക്ഷണത്തിനിടയിൽ അമിതമായി വെള്ളം കുടിക്കുന്നത് ദഹനരസങ്ങളുടെ വീര്യം കുറയ്ക്കും. ഭക്ഷണത്തിന് 15 മിനിറ്റ് മുമ്പ് വെള്ളം കുടിക്കുന്നത് ഭക്ഷണം അമിതമായി കഴിക്കുന്നത് തടയാനും സഹായിക്കും. ഒഴിവാക്കേണ്ട ഹാനികരമായ ശീലങ്ങൾ. നല്ല ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനൊപ്പം ദോഷകരമായവ ഉപേക്ഷിക്കുകയും വേണം. ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും, കൃത്രിമ നിറങ്ങളും രുചിക്കൂട്ടാൻ കെമിക്കലുകളും ചേർത്ത ഫാസ്റ്റ് ഫുഡുകൾ പൊണ്ണത്തടിയിലേക്കും ഹൃദ്രോഗത്തിലേക്കും നയിച്ചേക്കും. അമിത മധുരവും ഉപ്പും, പഞ്ചസാരയുടെ അമിത ഉപയോഗം പ്രമേഹത്തിന് കാരണമാകും. ഉപ്പ് കൂടുന്നത് രക്തസമ്മർദ്ദം, ഹൈപ്പർ ടെൻഷൻ വർദ്ധിപ്പിക്കും. ബേക്കറി പലഹാരങ്ങളും കാർബണേറ്റഡ് പാനീയങ്ങളും, എണ്ണയിൽ വറുത്ത പലഹാരങ്ങളും സോഡ അടങ്ങിയ പാനീയങ്ങളും ഫാറ്റി ലിവർ വരുന്നതിനും മറ്റു ആന്തരിക അവയവങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നതിനും കാരണമാകും. ഭക്ഷണ ശുചിത്വവും സംഭരണവും. നല്ല ഭക്ഷണം പോലും വൃത്തിഹീനമായ സാഹചര്യത്തിൽ വിഷമായി മാറിയേക്കാം. പാകം ചെയ്യുന്നതിന് മുമ്പും കഴിക്കുന്നതിന് മുമ്പും കൈകൾ നന്നായി കഴുകുക. പച്ചക്കറികളിലും പഴങ്ങളിലും അടങ്ങിയിരിക്കുന്ന കീടനാശിനികൾ കളയാൻ അവ വിനാഗിരിയോ ഉപ്പോ ചേർത്ത വെള്ളത്തിൽ കുറച്ചുനേരം മുക്കിവെച്ച ശേഷം കഴുകുക. ഫ്രിഡ്ജിൽ വെച്ച് പഴകിയ ഭക്ഷണം വീണ്ടും വീണ്ടും ചൂടാക്കി കഴിക്കുന്നത് ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണമാകാം. അതിനാൽ പുതുതായി പാകം ചെയ്ത ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. ഭക്ഷണമര്യാദകൾ ഇസ്ലാമിൽ. ഭക്ഷണ ശുചിത്വത്തെയും മര്യാദകളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രമുഖമായ ചില ഹദീസുകൾ, പ്രവാചക വചനങ്ങളുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും കൈകഴുകൽ. ഭക്ഷണത്തിന്റെ ബർക്കത്ത് അനുഗ്രഹമെന്നത് അതിനു മുമ്പും ശേഷവും വുദൂ ചെയ്യലാണ്. സുനൻ അബൂദാവൂദ്. കൈയും വായയും വൃത്തിയാക്കൽ ഇതിലൂടെ നടക്കുന്നു. ഭക്ഷണത്തിലേക്ക് ഊതുന്നത് വിലക്കി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം: ഭക്ഷണത്തിലോ പാനീയത്തിലോ ശ്വാസം വിടുന്നതോ ഊതുന്നതോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നു. സുനൻ അബൂദാവൂദ്. പാത്രങ്ങൾ മൂടിവെക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: നിങ്ങൾ പാത്രങ്ങൾ മൂടിവെക്കുക, തോൽപാത്രങ്ങളുടെ വായ കെട്ടിവെക്കുക, കാരണം വർഷത്തിൽ ഒരു രാത്രിയുണ്ട്, അതിൽ പകർച്ചവ്യാധികൾ ഇറങ്ങിവരും. മൂടിവെക്കാത്ത പാത്രങ്ങളിലോ കെട്ടാത്ത പാനീയങ്ങളിലോ അത് ചെന്നു വീഴാതിരിക്കില്ല. സുഹൈഹ് മുസ്ലിം. വലത് കൈകൊണ്ടും മുന്നിൽ നിന്ന് കഴിക്കൽ. ഉമർ ബിൻ അബീ സലമ റളിയല്ലാഹു അൻഹു പറയുന്നു: ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എന്റെ കൈ പാത്രത്തിൽ നാലുപാടും പരതിക്കൊണ്ടിരുന്നു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: കുട്ടി, നീ അള്ളാഹുവിൻ്റെ നാമം ബിസ്മി ചൊല്ലുക, നിന്റെ വലതു കൈകൊണ്ട് കഴിക്കുക, നിന്റെ അടുത്തുള്ള ഭാഗത്തു നിന്ന് കഴിക്കുക. സ്വഹീഹുൽ ബുഖാരി. മിതത്വം പാലിക്കൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യൻ തൻ്റെ വയറിനേക്കാൾ മോശമായ ഒരു പാത്രവും നിറച്ചിട്ടില്ല. മനുഷ്യന് അവൻ്റെ നട്ടല് നിവർത്തി നിർത്താൻ ഏതാനും ലോലമായ ഭക്ഷണങ്ങൾ മതിയാകും. ഇനി അത്രയും നിർബന്ധമാണെങ്കിൽ മൂന്നിലൊന്ന് ഭക്ഷണത്തിനും മൂന്നിലൊന്ന് വെള്ളത്തിനും മൂന്നിലൊന്ന് ശ്വാസോച്ഛാസത്തിനും വേണ്ടിയായി മാറ്റിവെക്കട്ടെ. സുനനുത്തർമതി. ഉപസംഹാരം. ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ ശരിയായ ഭക്ഷണ ബോധവൽക്കരണം അത്യന്താപേക്ഷിതമാണ്. നാവ് ആവശ്യപ്പെടുന്ന രുചിക്കപ്പുറം ശരീരം ആവശ്യപ്പെടുന്ന പോഷകങ്ങൾക്ക് മുൻഗണന നൽകാൻ നമ്മൾ പഠിക്കണം. ഭക്ഷണം തന്നെയാകട്ടെ നമ്മുടെ മരുന്ന് എന്ന ഹിപ്പോക്രാറ്റസിൻ്റെ വചനം ഓർമ്മിച്ചുകൊണ്ട് നല്ല ഭക്ഷണശീലങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. ഇസ്ലാം അനുശാസിക്കുന്ന ഭക്ഷണമര്യാദകൾ നമുക്ക് പിന്തുടരാം.
4: പീസ് റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് ഹൃദയവസന്തം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഹൃദയവസന്തത്തിൽ പുതിയൊരു അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സൂറ അൽ മുഅ്മിനൂനാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഖുർആൻ വാഗ്ദാനം ചെയ്യുന്ന വിജയം ആർക്ക്? സൂറ അൽ മുഅ്മിനൂനിലെ 1, 2, 3 എന്നീ വചനങ്ങളുടെ വിശദീകരണവുമായി നമ്മോടൊപ്പം ചേരുന്നു ബഹുമാന്യനായ സഫീർ അൽ ഹിക്കമി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിനു വ അലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദു മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിനു വ അലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദു മജീദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വ യസ്സിർ ലി അംരി വ ഹലുൽ ഉഖ്ദത മിൻ ലിസാനി ഫഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ ബിസ് റേഡിയോ ഹൃദയ വസന്തം ശ്രോതാക്കളെ, ഇൻഷാഅല്ലാ നമ്മൾ ഇന്നു മുതൽ ഒരു പുതിയ സൂറത്ത് ആരംഭിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം സൂറ അൽ മുഅ്മിനൂനാണ് ഇൻഷാഅല്ലാ ഇന്നു മുതൽ നമ്മൾ ഹൃദയവസന്തത്തിലൂടെ ആരംഭിക്കുന്ന പുതിയ സൂറത്ത്. വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് ആഗമാനമായി ഇറക്കിയ വിശുദ്ധ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം പഠിക്കാനും പഠിപ്പിക്കാനും സമയം കണ്ടെത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. മനുഷ്യരുടെ കൂട്ടത്തിൽ ഉത്തമരായിട്ടുള്ള ഖൈറായ ആളുകൾ അവർ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ ഖുർആൻ പാരായണം ചെയ്യുന്നവർക്കും ആ ഖുർആൻ കേൾക്കുന്നവർക്കും ആ ഖുർആൻ പഠിക്കുന്നവർക്കും അത് പ്രബോധനം ചെയ്യുന്നവർക്കും വലിയ പ്രതിഫലങ്ങളുണ്ട് എന്ന് ധാരാളക്കണക്കിന് ഹദീസിലൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഖുർആൻ പഠിക്കാൻ എന്തൊക്കെ സാഹചര്യങ്ങളും അവസരങ്ങളും നമുക്ക് ലഭിക്കുമോ ആ അവസരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഖുർആനെ നെഞ്ചോട് ചേർക്കാനും പഠിക്കാനും നമ്മൾ സമയം കണ്ടെത്തണം. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് അനുകൂലമായോ പ്രതികൂലമായോ അള്ളാഹുവിൻ്റെ അടുക്കൽ സാക്ഷ്യം നിൽക്കുന്നതാണ് എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ പഠിച്ച് മനസ്സിലാക്കിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂലമായിക്കൊണ്ട് ആ ഖുർആൻ നാളെ പരലോകത്ത് അള്ളാഹുവോട് സാക്ഷ്യം വെക്കും, അള്ളാഹുവേ ഇവനെന്നെ പാരായണം ചെയ്തിട്ടുണ്ട്, എന്നെ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്നെക്കൊണ്ട് നീ ഇവന് ശുപാർശ നൽകണേ എന്ന് അള്ളാഹുവോട് നാളെ ഖുർആൻ അള്ളാഹുവോട് പറയുമെന്നാണ്. എന്നാൽ ആ വിശുദ്ധ ഖുർആൻ നമ്മൾക്ക് ഹുജ്ജത്തുൻ അലൈക്ക്, നമുക്കെതിരായി സാക്ഷ്യം വഹിക്കുന്ന അവസ്ഥയും ഉണ്ടാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പരലോകത്ത് പറയുന്ന വർത്തമാനം 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവേ ഈ സമൂഹം ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, ഖുർആനിനെ അഗണ്യകോടിയിലേക്ക് വലിച്ചെറിഞ്ഞു, അതിനെ നിസാരമാക്കി പരിഗണിക്കാതെ മാറ്റിവെച്ചു എന്ന അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പഠിക്കാതെയും പാരായണം ചെയ്യാതെ നിന്ന ആളുകൾക്കെതിരെ, അത്തരം ആളുകൾക്കെതിരെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സാക്ഷ്യം നിൽക്കുമെന്നാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുമെന്നാണ്, ആ ഖുർആൻ തന്നെ നമുക്കെതിരെയാകുമെന്നാണ്. അതൊക്കെ മാറാൻ വേണ്ടി നമ്മൾ ഖുർആൻ പഠിക്കാൻ തയ്യാറാകണം. നമ്മുടെ മുമ്പിൽ ഇന്നൊരുപാട് അവസരങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി നമ്മുടെ വിശ്രം ഇസ്ലാം യൂത്ത് ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിൽ ഈ കൂട്ടായ്മ കേരളത്തിലുള്ള വിവിധ ശാഖകളിൽ ഒരുക്കിയിട്ടുള്ള ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ, അത് നമുക്കുള്ള വലിയ അവസരമാണ്. നേരിട്ട് പോയി ഒരധ്യാപകൻ്റെ കീഴിൽ നിന്ന് പഠിക്കാൻ നമുക്കതിലൂടെ സാധ്യമാക്കും. അതല്ല എങ്കിൽ നമ്മുടെ പീസ് റേഡിയോയിൽ തന്നെ ഖുർആന് പഠിക്കാൻ, വ്യത്യസ്ത സുഹൃത്തുക്കളെ പഠിക്കാൻ ഒരുപാട് സംരംഭങ്ങളുണ്ട്. ഹൃദയവസന്തമുണ്ട്, അന്നൂറ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തി ഖുർആന് പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനാണ് നമ്മൾ പറഞ്ഞതുപോലെ ഇൻഷാല്ലാ നമ്മൾ ഇതിലൂടെ പഠിക്കുന്നത്. 118 വചനങ്ങളുള്ള സൂറത്താണ് സൂറത്തുൽ മുഅ്മിനൂൻ. മക്കയിൽ അവതരിച്ച സൂറത്താണ് ഈ സൂറത്തിൻ്റെ 75, 76, 77 വചനങ്ങൾ. അത് മദീനയിൽ അവതരിച്ചതാണ് എന്ന് പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. മക്കി എന്ന് പറഞ്ഞാൽ, മക്കയിൽ അവതരിച്ചത് എന്ന് സാധാരണ പറയുന്നത് യഥാർത്ഥത്തിൽ മക്കയിൽ തന്നെ അവതരിച്ചതല്ല, അങ്ങനെയും അല്ലാതെയും ഉണ്ടാകാം. റസൂൽ സല്ലല്ലാഹു അലൈഹി സല്ലമ തൻ്റെ 53-ാമത്തെ വയസ്സിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയിട്ടുണ്ട്. ആ ഹിജറ പോകുന്നതിന് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 53 വയസ്സിൻ്റെ മുമ്പ്, ഹിജറ പോകും മുമ്പ് അവതരിക്കപ്പെട്ട എല്ലാ സൂറത്തുകളും മക്കി എന്നാണ് അറിയപ്പെടുന്നത്. ഹിജറയ്ക്ക് ശേഷം ഇറങ്ങിയ എല്ലാ സൂറത്തുകളും മദനി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പ്രവാചകൻ മദീനയിലേക്ക് പോയതിനു ശേഷം പിന്നെ ഉംറക്കോ ഹജ്ജിനോ ഒക്കെ വേണ്ടി മക്കയിലേക്ക് വന്നിട്ട് അവിടെ ഇറങ്ങിയ വചനങ്ങൾ അല്ലെങ്കിൽ സൂറത്തുകൾ, അതും മദനിയായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതാണ് മക്കിയും മദനിയുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ. ഖുർആനിൽ 28 മദനി സൂറത്തുകളും 86 മക്കി സൂറത്തുകളും എന്നാണ് പൊതുവേ പറയാറുള്ളത്. പണ്ഡിത ലോകത്ത് ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എങ്കിലും പൊതുവേ സ്വീകരിച്ചു പോരുന്ന എണ്ണം 114 സൂറത്തുകളിൽ 28 മദനിയും 86 മക്കിയുമാണ് എന്നാണ്. സൂറത്തുൽ ബഖറയിലെ ആയത്തുകളുടെ എണ്ണം 256. അത് നമ്മൾ ഓർത്തു വെച്ചാൽ ഈ 28, 86 പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരും. 286 28, 86 രണ്ടും കൂട്ടിയാൽ 114 കിട്ടും. അപ്പോൾ സൂറത്തിലെ മുഅ്മിനൂനാണ് ഇൻഷാല്ലാ നമ്മൾ പഠിക്കുന്നത്. ഈ സൂറത്തിന് അൽ മുഅ്മിനൂൻ എന്ന് പേര് വരാനുള്ള കാരണം, ഈ സൂറത്തിൻ്റെ ആദ്യത്തെ വചനം വിശ്വാസികൾക്ക് വിജയം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വചനമാണ്. അതിനുശേഷമുള്ള ആദ്യത്തെ കുറച്ചായത്തുകളിൽ വിജയം പ്രാപിച്ച വിശ്വാസികളുടെ ഗുണങ്ങളാണ് ഈ സൂറത്തിൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സൂറത്തിന് അൽ മുഅ്മിനൂൻ എന്ന് പേര് വന്നത്. അപ്പോൾ ആ അൽ മുഅ്മിനൂൻ എന്ന് സത്യവിശ്വാസികൾ എന്നർത്ഥമുള്ള സൂറത്തുൽ മുഅ്മിനൂനാണ് ഇൻഷാല്ലാ നമ്മൾ പഠിക്കുന്നതാണ്. നമുക്ക് ആദ്യം ഒന്ന് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون
6: ان شاء الله ഈ മൂന്ന് ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്.
5: ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് പാരായണം ചെയ്യുമ്പോൾ അവിടെ ദാല് അതിന് സുക്കൂനാണ്. ദാല് ഖൽഖലയുടെ അക്ഷരമാണ്. ഖ ത ബ ജീം ദാൽ ഈ അക്ഷരങ്ങൾ, ഖുതുബ് ജദ് എന്ന് എളുപ്പത്തിന് വേണ്ടി പറയുന്ന അക്ഷരങ്ങൾ ഖൽഖലയുടെ അക്ഷരങ്ങളാണ്. ഈ അഞ്ച് അക്ഷരങ്ങൾക്ക് മുകളിൽ സുക്കൂന് വന്നാൽ അതൊന്ന് ഗാംഭീര്യത്തോടുകൂടി കനപ്പടിച്ച് ഓതണം എന്നാണ് തജ്വീദിന്റെ നിയമം. അപ്പോൾ ഖദ് അഫ്ലഹ എന്ന് ഓതാൻ പാടില്ല, ഖദ് അഫ്ലഹ എന്ന് തന്നെ, ഖദ് എന്ന് ദാലിന്റെ സുക്കൂന് വെളിവാകുന്ന രൂപത്തിൽ തന്നെ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഇതിൽ ആവർത്തിച്ചു വരുന്നത് മുഅ്മിനൂൻ, മുഅ്രിദൂൻ, പിന്നെ അതേപോലെ ഖാശിഊൻ എന്നിങ്ങനെ ആയത്ത് അവസാനിക്കുന്നത് വഖഫിൻ്റെ തൊട്ട് മുമ്പ്, ആയത്ത് അവസാനിക്കുന്ന വഖഫിൻ്റെ തൊട്ട് മുമ്പുള്ളത് മദ്ദക്ഷരമായ വാവാണ്. അലിഫ്, വാവ്, യ എന്നിവയാണ് മദ്ദക്ഷരങ്ങൾ. ആ മദ്ദക്ഷരങ്ങൾ താൽക്കാലിക സുക്കൂൻ, അഥവാ ഇവിടെ ഖാശിഊൻ, മുഅ്രിദൂൻ, മുഅ്മിനൂൻ എന്നതിനൊക്കെ നൂനിന് ഫതഹാണ്. പക്ഷെ നമ്മൾ നിർത്തുമ്പോൾ ഇൻ എന്ന സുക്കൂൻ വെച്ചാണ് നിർത്തകം. അങ്ങനെ താൽക്കാലിക സുക്കൂനുകൾക്ക് മുമ്പിൽ ഈ മദ്ദക്ഷരങ്ങൾ വന്നാൽ അത് നീട്ടി ഓതണം എന്നാണ് നിയമം. 2 മുതൽ 6 വരെ മാത്രം നീട്ടണം. മദ്ദുൻ ആരിൽ എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്നാണ് ഓതുക. മുഅ്മിനൂൻ എന്നോതാൻ വേണ്ടി പാടില്ല. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ എന്നിങ്ങനെ നീട്ടിയാണ് പാരായണം ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഇതിൻ്റെ അർത്ഥത്തിലേക്ക് വന്നാൽ, ഖദ് എന്നത് ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് ആവർത്തിച്ചു വരുന്നതായ വാചകമാണ്. ഖദ് എന്നതിന് ഇന്ന എന്ന അതേ അർത്ഥമാണ്, അഥവാ നിശ്ചയമായും, തീർച്ചയായും എന്ന അർത്ഥമാണ് ഖദ് എന്ന പദത്തിനുള്ളത്. അഫ്ലഹ എന്നത് ഫിഅല് മാളിയാണ്, വിജയിച്ചു എന്നാണ് അതിനർത്ഥം. അഫ്ലഹ വിജയിച്ചിരിക്കുന്നു. ആരാണ് വിജയിച്ചവർ? അൽ മുഅ്മിനൂൻ. അഫ്ലഹ എന്ന ഫിഅലിൻ്റെ ഫായിലാണ് മുഅ്മിനൂൻ. ആ മുഅ്മിനൂൻ വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്നാണ് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം.
6: അല്ലദീനഹും ഫി സലാത്തിഹിം ഖാശിഊൻ. അല്ലദീന, അല്ലദീന എന്നത് ഇസ്മുൽ മൗസൂല എന്നാണ് ഭാഷാ നിയമം അനുസരിച്ച് അതിന് പറയുക. ഭാഷയിൽ വിശുദ്ധ ഖുർആനിലും അറബി ഭാഷയിലും ആവർത്തിച്ച് വരുന്നതാണ്. ഒരു കാര്യത്തെ വിശദീകരിക്കാൻ വേണ്ടിയാണ് അല്ലദീന ഉപയോഗിക്കാറുള്ളത്. അല്ലദീന മുഅ്മിനൂനെ കുറിച്ച് പറഞ്ഞു, ആ മുഅ്മിനൂൻ ആരാണ് എന്ന് വിശദീകരിക്കണം. അല്ലദീന എങ്ങനെയുള്ളവരാണ് അവർ? അവർ യാതൊരു കൂട്ടരാകുന്നു. ഹും, ഹും എന്ന് പറഞ്ഞാൽ അവർ എന്നാണ് അർത്ഥം. ഹും എന്നത് ലമീർ എന്നാണ് പറയുക, അഥവാ സർവനാമം എന്ന് മലയാളത്തിൽ പറയുന്നതായ ഹും എന്നത് പ്രോനൗൺ എന്ന് ഇംഗ്ലീഷിൽ പറയും. അവർ എന്നാണ് അർത്ഥം. തൊട്ടു മുമ്പ് മുഅ്മിനൂനെ കുറിച്ച് പറഞ്ഞു, സത്യവിശ്വാസികൾ. അവരെ വീണ്ടും ഓർമ്മപ്പെടുത്താനാണ് ഹും എന്ന് പ്രയോഗിക്കുന്നത്. അല്ലദീന ഹും, അവർ യാതൊരു കൂട്ടരാകുന്നു. ഫീ സലാത്തിഹിം, സലാത്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിസ്കാരം എന്നാണ് അർത്ഥം. സാധാരണ ഭാഷയിൽ സ്വലാത്തി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്നതിൻ്റെ അർത്ഥം. സാങ്കേതികമായാണ് നമ്മൾ സ്വലാത്തിന് നിസ്കാരം എന്നർത്ഥം പറയാറുള്ളത്. സ്വലാത്തിന് ഭാഷാർത്ഥ സൊല്ലു അലൈഹി വസല്ലിമു തസ്ലിമ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലാനും വേണ്ടി വിശുദ്ധ ഖുർആനിൽ കൽപ്പനയുണ്ട്. അത് പ്രാർത്ഥനയാണ്, അത് നിസ്കാരമല്ല. എന്നാൽ സാങ്കേതിക അർത്ഥത്തിൽ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരമാണ്. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം, അവരുടെ നമസ്കാരത്തിൽ ഖാശിഊൻ, അവർ ഖുശൂ ഉള്ളവരായിരിക്കും, അഥവാ ഭയഭക്തി ഉള്ളവരായിരിക്കും. അപ്പോൾ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ എന്ന് പറഞ്ഞാൽ അവർ തങ്ങളുടെ നമസ്കാരത്തിൽ ഭയഭക്തി ഉള്ളവരായിരിക്കും. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. വല്ലദീന, അവർ യാതൊരു കൂട്ടരാകുന്നു. ഹും, അവർ. അനിൽ ലഗ്വി, ലഘുവിനെ തൊട്ട്. ലഘുവെന്ന് പറഞ്ഞാൽ വിനോദങ്ങൾ, കളിചിരി, കളിതമാശകൾ, അനാവശ്യ വർത്തമാനങ്ങൾ എന്നൊക്കെ അർത്ഥമുണ്ട്. മുഅ്രിദൂൻ അഅ്റദ എന്ന ഫിഇൽ ചെയ്യുന്ന ഫാഇലാണ് മുഅ്രിൽ. മുഅ്രിദൂൻ അഥവാ വിട്ടു നിൽക്കുന്നവരാണ്, തിരിഞ്ഞു കളയുന്നവരാണ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ എന്ന് പറഞ്ഞാൽ അവർ അനാവശ്യങ്ങളിൽ നിന്ന്, വിനോദ വാർത്തകളിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരായിരിക്കുമെന്നാണ് അർത്ഥം. അപ്പോൾ ഈ മൂന്നായത്തുകൾ വളരെ വലിയ അർത്ഥതലങ്ങൾ നൽകുന്ന വചനങ്ങളാണ്. ഒന്നാമത്തെ വചനത്തിൽ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികളെ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവർ സത്യവിശ്വാസികൾ. നമ്മുടെ മലയാളത്തിൽ അർത്ഥം പറയുന്ന പദമാണ് മുഅ്മിൻ എന്നത്. എന്താണ് മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമി എന്ന പൊതുനിർമ്മിതിയുടെ രണ്ടാമത്തെ തട്ടായിട്ടാണ് ഈമാനെ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ തട്ട് ഇസ്ലാമാണ്, ആ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചവൻ മുസ്ലിമാകും. രണ്ടാമത്തെ തട്ട് ഈമാനാണ്, അതിലേക്ക് പ്രവേശിച്ചവൻ മുഅ്മിനാകും. മൂന്നാമത്തെ തട്ട് ഇഹ്സാനാണ്, അതിലേക്ക് പ്രവേശിച്ചവൻ മുഅ്മിനാകും. നബിസ് അല്ലാസമ്പടിക്കലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യൻ്റെ രൂപത്തിൽ വന്ന ഒരു ഹദീസുണ്ട്, ഹദീസ് ജിബ്രീൽ എന്നാണ് അറിയപ്പെടുന്നത്. ആ ഹദീസിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചനടുക്കൽ വന്നുകൊണ്ട് ഇസ്ലാമിനെയും ഈമാനിനെയും ഇഹ്സാനിനെയും ഓർഡറായിക്കൊണ്ട് ചോദിക്കും എന്നുള്ളതിനുള്ള തെളിവ്. ഇസ്ലാം എന്താണ് ചോദിച്ചപ്പോൾ, അന്ത ശഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്നി റസൂലുള്ളാ വ തുഖീമു സ്സലാ വ തുതിയ സക്ക വ തസൂമു റമളാൻ വ ഹജ്ജുൽ ബൈത്ത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തു. ശഹാദത്ത് കലിമ, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജാണ് ഇസ്ലാം കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. ആ അഞ്ച് റുക്കനുകൾ പൂർത്തിയാക്കിയാൽ മുസ്ലിമായി കഴിഞ്ഞു. എന്നാൽ ഈമാൻ എന്ന് പറഞ്ഞാൽ അൻതുഖ്മിന ബില്ലാഹി വ മലായിക്കത്തിഹി വ കുതുബിഹി വ റസൂലിഹി വല്യൗമിൽ ആഖിർ വ തുഖ്മിന ബിൽ ഖദരി ഖൈരിഹി വ ശരിഹി. അള്ളാഹുവിലുള്ള വിശ്വാസം, മലക്കുകളുള്ള വിശ്വാസം, ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം, പ്രവാചകന്മാരുള്ള വിശ്വാസം, അന്ത്യദിനത്തിലുള്ള വിശ്വാസം, നന്മയും തിന്മയുമാകുന്ന ഖദറിലുള്ള വിശ്വാസം, ഈ ആറു കാര്യങ്ങൾ ഉൾക്കൊണ്ട ഒരു വ്യക്തിയാണ് മുഅ്മിൻ എന്ന് പറഞ്ഞാൽ. ഈ ആറു കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മൾ വിശ്വസിച്ചാൽ മാത്രം ഒരു മുഅ്മിനാവുകയില്ല. ഈമാൻ എന്ന് പറഞ്ഞാൽ ഇഅ്തിഖാദും ബിൽ ഖൽബ് വ ഖൗലും ബിൽ ലിസാൻ വ അമലും ബിൽ ജവാരിഹ് എന്നാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്. അഥവാ അത് ഹൃദയത്തിലുള്ള വിശ്വാസവും അതോടൊപ്പം തന്നെ നാവ് കൊണ്ടുള്ള പ്രഖ്യാപനവും അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമാണ്. ഹൃദയം കൊണ്ടുള്ള വിശ്വാസം ഒരുവനുണ്ടാകണം. അതോടൊപ്പം തന്നെ ഹൃദയം കൊണ്ടുള്ള വിശ്വാസം തെറ്റിയാൽ അവൻ കാഫറായി പോവുകയും ചെയ്യും. നാവുകൊണ്ട് പ്രഖ്യാപിക്കണം, നാവുകൊണ്ടുള്ള സംസാരങ്ങൾ കൊണ്ട് അവൻ ഈമാനെന്ന് പുറത്തു പോവുകയും ചെയ്യും. ഹൃദയം അവയവങ്ങൾ കൊണ്ട് അവൻ്റെ ഈമാന പ്രകടമാകുന്ന രൂപത്തിൽ പ്രവർത്തിക്കണം. അതേ രൂപത്തിൽ ഈമാന വിരുദ്ധമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാൽ അവൻ ഈമാനെന്ന് പുറത്തു പോവുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. ഈ ഈമാനുള്ള ആളുകൾ വിജയിച്ചിരിക്കുന്നു എന്നാണ് ഒന്നാമത്തെ വചനത്തിൽ പറഞ്ഞത്. എന്നിട്ട് ആ ഈമാനുള്ള വിജയിച്ച ആളുകളുടെ ഗുണങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അടുത്ത വചനങ്ങളിൽ തുടരുന്നത്. അതിലേറ്റവും ഒന്നാമതായി പറഞ്ഞ കാര്യം എന്താണ്? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ തങ്ങളുടെ നമസ്കാരങ്ങളിൽ ഭയഭക്തി ഉള്ളവരാണ്, ഖുശൂ ഉള്ളവരാണ് എന്നാണ്. ഖുശൂ എന്ന് പറഞ്ഞാൽ ഭയഭക്തിയാണ്. നമസ്കാരത്തിന് ഏറ്റവും കാതലായി വേണ്ട കാര്യമാണ് ഖുശൂ എന്ന് പറഞ്ഞാൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ നിൽക്കുമ്പോൾ ഒരു മനുഷ്യനെ വന്ന് നമസ്കരിച്ചു. നമസ്കാരം തിരിച്ചു പോയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാരുണ്ട്, ഒരു നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ നിസ്കാരത്തിന് പത്തിലൊന്ന് കൂലി മാത്രമാണ് കിട്ടുക. പിന്നെ പ്രവാചകൻ തുസ്ഉഹ ഫുമുനുഹ സുബുഹ സുദുസുഹ എന്നിങ്ങനെ താഴേക്ക് എണ്ണിപ്പോയി. 9-ൽ 1, 8-ൽ 1, 7-ൽ 1 ഒക്കെ കിട്ടുന്ന ആളുകളുണ്ട് എന്ന്. ആരാണ് റസൂലെ ഈ കൂട്ടർന്ന് പ്രവാചകന്റെ സഹാബികൾ ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യതിമ്മു റുകുഉഹ വല സുജൂദഹ വല ഖുശുഉഹ, തങ്ങളുടെ നമസ്കാരത്തിലെ റുകുഉഓ സുജൂദോ ഭയഭക്തി ഖുശുഉഓ പൂർത്തിയാക്കാത്തവരെന്ന്. അപ്പോൾ നമസ്കാരത്തിൽ അനിവാര്യമായി വേണ്ട കാര്യമാണ് ഖുശുഉ. സുജൂദും റുകുഉമൊക്കെ എത്രത്തോളം ശ്രദ്ധിക്കണം അത്രത്തോളം ഖുശുഉ ഉണ്ടാകണം. ഖുശുഉ ഇല്ലാത്ത നമസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനടുക്കൽ പരിപൂർണമായ പ്രതിഫലം കിട്ടുന്ന കാര്യമല്ല. അശ്രദ്ധമായ നമസ്കാരക്കാരെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഊനിൽ ഫവൈലുള്ളിൽ മുസല്ലീൻ അല്ലദീനഹുമൻ സ്വലാത്തിക്കും സാഹൂൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ നമസ്കാരത്തെ തൊട്ട് അശ്രദ്ധരൻ, അത്തരം നമസ്കാരക്കാർക്ക് നാശമെന്ന് അള്ളാഹു പഠിപ്പിച്ചു. അശ്രദ്ധമായ നമസ്കാരമാകുവാൻ പാടില്ല. ഹൃദയവും നമ്മുടെ ശരീരവും പരിപൂർണമായും റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുന്ന രൂപത്തിലാകണം നമ്മുടെ നമസ്കാരം. അങ്ങനെയല്ല നമ്മുടെ നമസ്കാരമെങ്കിൽ ആ നമസ്കാരം കൊണ്ട് ഒരു കാര്യവുമില്ല. അത്തരം നമസ്കാരക്കാർക്ക് മാത്രമാണ് വിജയമുള്ളത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കിവിടെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഖുശൂഉ കിട്ടാൻ വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പണ്ഡിതന്മാർ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഖുശുഉ ലഭിക്കാൻ വേണ്ടി നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. ഒന്നാമതായി, നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന ബോധം നമുക്കുണ്ടാകണം. രണ്ടാമതായി, പ്രവാചകനെ പഠിപ്പിച്ചതുപോലെ സ്വല്ലി സ്വലാത്ത മുവദ്യ, നമ്മൾ നമസ്കരിക്കാൻ കൈകിട്ടുമ്പോൾ ഇത് നമ്മുടെ അവസാന നമസ്കാരമാണ് എന്ന ബോധത്തിൽ കൈകിട്ടിയാൽ നമുക്ക് ഭയഭക്തി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. മൂന്നാമത്തതായി, നമ്മൾ നമസ്കാരത്തിൽ ചൊല്ലുന്ന എല്ലാ ദിക്റുകളുടെയും അർത്ഥം പഠിച്ചു വെക്കുക. നാലാമതായി, നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുകൾ അർത്ഥം അറിഞ്ഞുകൊണ്ട് പാരായണം ചെയ്യുക. അപ്പോൾ അർത്ഥം അറിഞ്ഞുകൊണ്ട് ദിക്റും ഖിറാഅത്തും നടക്കുമ്പോൾ നമുക്ക് മനസ്സതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കാൻ വേണ്ടി കഴിയും. അഞ്ചാമത്തതായി, റുകുഉം സുജൂദും മറ്റവയവങ്ങൾ പ്രവർത്തനങ്ങളുമെല്ലാം അവയവങ്ങൾ നേരെയാണ് എന്ന് ഉറപ്പുവരുത്തും രൂപത്തിൽ മനസ്സ് കൊടുത്തായിരിക്കും നമ്മൾ നമസ്കരിക്കേണ്ടത്. ആറാമതായി, നമ്മൾ നമസ്കരിക്കുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കാതെ സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് മാത്രം നോക്കുമ്പോൾ ശ്രദ്ധ നമുക്ക് കേന്ദ്രീകരിക്കാൻ വേണ്ടി പറ്റും. ഏഴാമതായി, നമ്മൾ ഒരിക്കലും മുകളിലേക്ക് നോക്കാതിരിക്കുക. മുകളിലേക്ക് നോക്കുന്ന ആളുകളുടെ കാഴ്ച റാഞ്ചിപ്പോകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പാടറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ നമ്മൾ ജമാഅത്തായി നമസ്കരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ ഏകാന്തതയും ശ്രദ്ധയും കിട്ടും. ഫറദ് നമസ്കാരങ്ങൾക്ക് മുമ്പേ സുന്നത്തായ നമസ്കാരങ്ങൾ ചെയ്തുകൊണ്ട് നമ്മളൊരു മുന്നൊരുക്കം നടത്തുക. അതേപോലെ തന്നെ ഭയഭക്തിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഈ 10 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നമസ്കാരത്തിൽ നല്ല ഭയഭക്തി നേടിയെടുക്കാൻ കഴിയും. ആ രൂപത്തിൽ ഭയഭക്തി നേടിയെടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ നമസ്കരിക്കേണ്ടത്. അല്ലാത്ത നമസ്കാരം കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമതായി, വിശ്വാസികളുടെ വിജയിച്ച വിശ്വാസികളുടെ ഗുണമായിക്കൊണ്ട് അള്ളാഹു പഠിപ്പിക്കുന്നത്, വല്ലദീനഹും അനിൽ ലഹ്വി മുഅരിദൂൻ, അവർ അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരായിരിക്കുമെന്നാണ്. ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണിത്. അവരൊരിക്കലും വേണ്ടാത്ത കാര്യങ്ങൾ ഉണ്ടാവുകയില്ല. അനാവശ്യ കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനോ അവൻ്റെ കുടുംബത്തിനോ അവൻ്റെ സമൂഹത്തിനോ ഇഹലോകത്തിനോ പരലോകത്തിനോ ഉപകാരമില്ലാത്തതായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതെല്ലാം അനാവശ്യമാണ്. അത്തരം അനാവശ്യ കാര്യങ്ങളിൽ മാത്രം മുഴുകുന്നവരാണ് ആധുനിക കാലഘട്ടത്തിലെ യുവാക്കളും യുവതികളും മറ്റുള്ള ആളുകളുമൊക്കെ. നിങ്ങൾ നോക്കൂ, തങ്ങളുടെ മൊബൈൽ ഫോണുകളിൽ അനാവശ്യമായ കാര്യങ്ങൾ മാത്രം ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലുമൊക്കെ യൂട്യൂബിലുമൊക്കെ റീൽസും ഷോർട്സും ഒക്കെ കണ്ട് കാണുന്നത് എന്താണ്? എല്ലാം അനാവശ്യമായ ആണുമെണ്ണും കൂടിക്കലടുന്ന സിനിമകൾ, ഷോർട്സുകൾ, മിമിക്രികൾ, പിന്നെ കോമഡികൾ, അതേപോലെ തന്നെ പിശാചിൻ്റെ കുഴലൂത്തെന്ന് പഠിപ്പിച്ച സംഗീതങ്ങൾ, ഇതൊക്കെയാണ് ആളുകൾ കേൾക്കുന്നത്, ആളുകൾ കാണുന്നത്. ഇതെല്ലാം അനാവശ്യ കാര്യങ്ങളാണ്. ഒരു ഉപകാരമില്ലാത്ത രൂപത്തിൽ തങ്ങളുടെ നമസ്കാരം പോലും ഒഴിവാക്കി അള്ളാഹുവിനെ തൊട്ടുള്ള ശ്രദ്ധ എന്നൊക്കെ മാറി നിന്നുകൊണ്ട് കളികളിൽ മുഴുകുന്ന, അത് കളിക്കുകയും അത് കാണുകയും അതിനുവേണ്ടി ഉറക്കം ഒഴിക്കുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം നമ്മുടെ നാടുകളിലുണ്ട്. ഇതെല്ലാം അനാവശ്യ കാര്യം. ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം അവൻ അത്തരം കാര്യങ്ങളിൽ നിന്നും പരിപൂർണമായും വിട്ടുനിൽക്കുന്നവരായിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അനാവശ്യ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അത് ശിർക്കിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവമായി കൊണ്ട് സൂചിപ്പിച്ച വിഷയമാണ്. പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, അലാഉ നബിയുക്കും ബി അക്ബറിൽ കബായിർ, വൻപാപങ്ങൾ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചാൽ കിട്ടി വന്നു. എന്നിട്ട് പ്രവാചകൻ ഒന്നാമത് പറഞ്ഞത് ശിർക്ക് ചെയ്യുക, രണ്ടാമതായി ഉഖൂഖുൽ വാലിദീൻ, പിന്നെ അതേപോലെ തന്നെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുക, മൂന്നാമതായി വശഹാദത്തു സൂർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അഥവാ അനാവശ്യങ്ങൾക്ക് സാക്ഷ്യം നിൽക്കുക, അത്തരം കാര്യങ്ങൾ പങ്കാളികളാവുക എന്നാണ്. ഇബാദുർ റഹ്മാനിൻ്റെ ഗുണങ്ങൾ എണ്ണിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല വല്ലദീന ലാ യശഹദൂന സൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ അനാവശ്യങ്ങൾക്കൊരിക്കലും സാക്ഷ്യം നിൽക്കുന്നവരല്ല എന്ന്. അതുകൊണ്ട് തന്നെ അത്തരം അനാവശ്യങ്ങളിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന് ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങൾ, ഒന്ന് സംഗീതമാണ്, 2 അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നമ്മൾ അപഹരിക്കലാണ്, അതിൽ നിന്ന് അപഹസിക്കലാണ്, അതേപോലെ തന്നെ സിനിമ പോലെയുള്ള വൃത്തികളിൽ കാണലാണ്. ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾ മാറി നിന്ന് നമ്മൾ യഥാർത്ഥ വിശ്വാസിയാകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ രണ്ട് ഗുണങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത് സത്യവിശ്വാസികളുടേത്. ഒന്ന്, നമസ്കാരത്തിലെ ഭയഭക്തിയുള്ള ആളുകൾ. രണ്ടാമത്തേത്, അനാവശ്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളുകൾ. ഈ രണ്ട് ഗുണങ്ങൾ നമ്മൾ നേടിയെടുക്കുക ഇൻഷാ അല്ലാ. വിശ്വാസികളുടെ ബാക്കി ഗുണങ്ങൾ, തുടർന്നുള്ള വചനങ്ങൾ നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിനു അലാലി മുഹമ്മദ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: മാഷാ അല്ലാഹ്. നമ്മൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം. ക്ലാസ് എടുത്തത് സഫീർ അൽഹിക്കമി.
7: സർക്കാർ ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് അൺഫണ്ടഡ് ഡെറ്റ് ആണ്. കാരണം അതിൽ നിന്നും പണം കൊടുക്കാൻ വേണ്ടി സർക്കാരിന് ബാധ്യതപ്പെടേണ്ടതില്ല.
4: എടുത്തു കൊടുത്താൽ മതി.
7: അത് മാനേജ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ അതും ഡെപ്പോസിറ്റ്, പിന്നെ ഒരു നിരവധി ഡെപ്പോസിറ്റ്, ആണസ്റ്റ് മണി ഡെപ്പോസിറ്റ്, പേഴ്സണൽ ഡെപ്പോസിറ്റ്.
8: പീസ് റേഡിയോ സർവീസ് സഹായി. സർക്കാർ ജീവനക്കാരും അധ്യാപകരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട സർവീസ് സംബന്ധമായ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്ന പീസ് റേഡിയോ സർവീസ് സഹായി മറക്കാതെ കേൾക്കുക. പ്രമുഖ സർവീസ് കൺസൾട്ടന്റും IMG പരിശീലകനുമായ സൈനുദ്ദീൻ മാസ്റ്റർ പട്ടാമ്പി നേതൃത്വം നൽകുന്ന പീസ് റേഡിയോ സർവീസ് സഹായി.
7: പ്രൈവറ്റ് വ്യക്തികൾക്ക് ചലാൻ എവിടെ നിന്ന് കിട്ടും? ട്രഷറിയിൽ നിന്ന് കിട്ടും. സർക്കാർ ഓഫീസുകൾക്ക് ചലാൻ എവിടെ നിന്ന് കിട്ടും? ഗവൺമെന്റ് പ്രസ്സിൽ നിന്ന് കിട്ടും. ഓരോ ജില്ലകളിലും ഫോം സ്റ്റോർ എന്ന് പറയുന്നത് പ്രസിന്റെ നിയന്ത്രണത്തിലുള്ള
4: സ്ഥാപനം
7: ഓരോ ജില്ലയിലും ജില്ലാ ഫോം സ്റ്റോഴ്സ് എന്നുള്ള പേരിലാണ്.
8: എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണിക്ക് പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്യുന്ന സർവീസ് സഹായി മറക്കാതെ കേൾക്കുക. കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് സംവിധാനത്തിലും ഈ പരിപാടി നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കുക പീസ് റേഡിയോ സർവീസ് സഹായി.
9: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നമുക്ക് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് നമ്മുടെ മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ കേൾക്കാനും പാരായണം ചെയ്യാനും ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് വിശ്വാസികൾ. പ്രത്യേകിച്ച് വ്യത്യസ്ത കാര്യങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ ആസ്വാദനം വളരെ വലുത് തന്നെയാണ്. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം അത് കേൾക്കുന്നത് ഖാരി ബന്ദർ നഅമാൻ അദ്ദേഹത്തിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ഖുർആൻ പാരായണം അധ്യായം 43 സൂറത്തു സുഖ്റഫിലെ 15 മുതൽ 25 വരെയുള്ള വചനങ്ങളാണ് ഇൻഷാല്ലാ നമ്മൾ കേൾക്കുന്നത്. ആ ഒരു മധുരം ഖുർആനിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
1: أعوذ بالله من الشيطان الرجيم.

0: മാഷാല്ലാ ബർക്കല്ലാഹു ഫീ, വളരെ ഹൃദ്യസമായ വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകളാണ് ഷെയ്ഖ് ബന്ദർ നഅ്മാനിൽ നിന്ന് നമ്മൾ കേട്ടത്.
1: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. ഒരു കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരൽപ്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിൻ്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയപഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.
2: റേഡിയോ നേർരേഖ. മതിപ്പ് നഷ്ടപ്പെടുത്തരുത്. അവതരണം പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഭാര്യഭർത്തൃ ബന്ധം ശക്തമായി നിലനിന്ന് പോകുന്നതിൽ പല കാര്യങ്ങൾക്കും പങ്ക് ഉണ്ടെങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഭർത്താവിനോട് ഭാര്യയ്ക്കുള്ള ആദരവ്, ബഹുമാനം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏത് നേതൃതലത്തിലിരിക്കുന്ന ആളുകളും തങ്ങളുടെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ഒരു മതിപ്പ് തങ്ങൾക്ക് കീഴിലുള്ളവർക്ക് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അത് നഷ്ടപ്പെട്ടു പോകുന്നതോടുകൂടെ നമ്മളോടുള്ള ആദരവും ബഹുമാനവും അവർക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്ഥാപനം അതോടുകൂടെ പരാജയത്തിലേക്ക് എത്തിപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭർത്താവിൻ്റെ പ്രവർത്തനങ്ങളും സ്വഭാവങ്ങളും രഹസ്യജീവിതങ്ങളും സമീപനങ്ങളും എല്ലാം ഒരു ഭാര്യയുടെ മനസ്സിൽ അയാൾ തൻ്റെ ഭർത്താവെന്ന നിലക്ക് തൻ്റെ മാതാപിതാക്കളെക്കാളും താൻ ആദരിച്ച് ബഹുമാനിക്കേണ്ട ഒരു വ്യക്തിയെ ബഹുമാനിക്കാൻ കഴിയാത്ത വിധം ഒരു ചീപ്പാണ്, വളരെ മോശമാണ് അയാൾ എന്നൊരു ധാരണ ഭാര്യയുടെ മനസ്സിലുണ്ടാവുന്നത് യഥാർത്ഥത്തിൽ ഒരു കുടുംബ ജീവിതത്തിൻ്റെ പരാജയത്തിലേക്ക് നയിക്കും. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒന്ന്, നമ്മുടെ സമീപനങ്ങളാണ്. വിവാഹം കഴിക്കാൻ പോകുന്ന ആളുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എത്ര വളരെ തുറന്ന് ഇടപെടാൻ പറ്റുന്നൊരു ബന്ധമാണല്ലോ ഭാര്യഭർത്തൃ ബന്ധം. അങ്ങനെയാണെങ്കിൽ പോലും വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ തൻ്റെ ഭാര്യയോട് പെരുമാറുമ്പോഴും അതേപോലെ തന്നെ അവരുമായിട്ടുള്ള സഹവാസങ്ങളും സഹകരണങ്ങളും എല്ലാം നടക്കുമ്പോഴും തൻ്റെ മതിപ്പ് നഷ്ടപ്പെടുത്താത്ത രൂപത്തിലുള്ള സമീപന രീതികളെ സ്വീകരിക്കാൻ ഒരു ആദരിക്കപ്പെടേണ്ട ഒരു വ്യക്തി എന്ന നിലക്ക് യഥാർത്ഥത്തിൽ ഒരു ശ്രദ്ധ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണം. ചില ഭർത്താക്കന്മാരെല്ലാം അപൂർവമായി തൻ്റെ ഭാര്യമാരോട് ചില ഒരിക്കലും പറയാൻ പറ്റാത്ത ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. വളരെ മോശപ്പെട്ട സംസ്കാരമുള്ള സ്ഥലങ്ങളിൽ മൃഗങ്ങളുടെയും മറ്റും പേരുകൾ വിളിച്ച് ആളുകളെ ചീത്ത പറയുന്ന അതേ സ്വഭാവത്തിൽ ഒരു ബഹുമാനവുമില്ലാതെ മനുഷ്യത്വത്തിൻ്റെ വിലയും കൽപ്പിക്കാത്ത വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരാളെ ഒരു പക്ഷേ ഭാഗ്യമായി ഭയപ്പെടുന്നുണ്ടെങ്കിലും ഉള്ളിൽ ബഹുമാനിക്കുക പ്രയാസമാണ്. ബഹുമാനവും ആദരവും ഭാര്യമാർക്ക് നഷ്ടപ്പെട്ടു പോകാനുള്ള മറ്റൊരു കാരണം അവരെ സംരക്ഷിക്കാതിരിക്കലാണ്. അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ നൽകാതിരിക്കുക, അവരുടെ സന്ദർഭോചിതമായിട്ടുള്ള അവരുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കാതിരിക്കുക, അവരുടെ ഒരു രക്ഷിതാവെന്ന നിലക്ക് ഉയർന്ന് അവരെ സംരക്ഷിക്കാതിരിക്കുക, ഇങ്ങനെ വരുമ്പോൾ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാത്ത ഒരാളെ ബഹുമാനിക്കുക ഒരു പക്ഷേ ഭാര്യമാർക്ക് പ്രയാസമുള്ള ഒരു കാര്യമായിരിക്കും. ഇതിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതും ഭർത്താവിനോടുള്ള തൻ്റെ ആദരവും ബഹുമാനം നിലനിർത്തുവാൻ ഏറ്റവും ഉതകുന്നതുമാണ് മറ്റ് ഏതെങ്കിലും സ്ത്രീകളോട് തൻ്റെ ഒരു അവമതിപ്പുണ്ടാക്കുന്ന രൂപത്തിലുള്ള അശ്ലീലമായ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരം ബന്ധങ്ങളുള്ള ഒരു ഭർത്താവിന് ഒരു ഭാര്യയിൽ നിന്നുള്ള ആദരവ് ലഭിക്കുക വളരെ പ്രയാസകരമായിരിക്കും. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമാണ് മതചിട്ട. ജീവിതത്തിൽ നമസ്കാരം, ആരാധനകൾ, ഇത്തരം കർമ്മങ്ങളെല്ലാം ഒരു ദീനീ മനസ്സുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ദീനിനോട് തൻ്റെ ഭർത്താവ് കാണിക്കുന്ന ആത്മാർത്ഥതയും വിശുദ്ധിയും അതേപോലെ തന്നെ മഹത്വവും പ്രാധാന്യവുമാണ് അവരിൽ അയാളെക്കുറിച്ച് മതിപ്പുണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമസ്കാരത്തിൽ സമയനിഷ്ഠയില്ലാത്ത, അതിൽ വീഴ്ച വരുത്തുന്ന, ഖുർആനൊന്ന് പാരായണം ചെയ്യാൻ തയ്യാറല്ലാത്ത, രാത്രി ഒരു വിത്ര് പോലും നമസ്കരിക്കാത്ത, ഇത്തരത്തിലുള്ളൊരു ഉദാസീനത മതരംഗത്ത് കാണിക്കുന്ന ഒരു വ്യക്തിക്ക് മതപരമായ ഒരു ആദരവും ഭാര്യയുടെ മനസ്സിലുണ്ടാവുക സാധ്യമല്ല. ഓരോ ഭർത്താക്കന്മാരും ആത്മപരിശോധന നടത്തേണ്ടതാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ എന്നെ ആദരിക്കാനോ ബഹുമാനിക്കാനോ ഉള്ളുകൊണ്ട് ഇഷ്ടപ്പെടുവാനോ പറ്റാത്ത രൂപത്തിലുള്ള സമീപന രീതികളാണോ ഞാൻ എൻ്റെ സ്വഭാവങ്ങളിൽ സ്വീകരിക്കുന്നത് എന്നൊരു ആത്മപരിശോധന എല്ലാ ഭർത്താക്കന്മാരും നടത്തേണ്ടതുണ്ട്. ഇത് ഒരു ഭർത്താവിന് മാത്രം ബാധകമല്ല, കുട്ടികൾ ബഹുമാനിക്കപ്പെടാൻ ഉമ്മമാരത് ചെയ്യണം. അതേപോലെ തന്നെ അധ്യാപകന്മാർ ബഹുമാനിക്കപ്പെടണമെങ്കിൽ അവരും അവരുടെ നിലവാരം കാത്തുസൂക്ഷിച്ച് ആദരവോടുകൂടെ നിൽക്കണം. എല്ലാ സന്ദർഭങ്ങളിലും ആദരവുകൾ നഷ്ടപ്പെടുമ്പോൾ അവിടെ നിയന്ത്രിക്കുവാനുള്ള ശക്തി, പവർ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ഒരു നാഥൻ്റെ, ഭരണാധികാരിയുടെ ശക്തി നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആ സ്ഥാപനം അല്ലെങ്കിൽ ആ രാജ്യം, ആ കുടുംബം തകർന്നു പോകുന്നതിന് കാരണമാകുന്നു. ജീവിത പരാജയങ്ങളിൽ തൻ്റെ കുടുംബനാഥനോടുള്ള ഈ മതിപ്പില്ലായ്മ, ആദരവില്ലായ്മ പരാജയ കാരണങ്ങളിൽ മുഖ്യമായൊരു കാരണമാണെന്ന് അനുഭവങ്ങൾ പറയുന്നത് കൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഒരു ഭർത്താവിൻ്റെ മുന്നിലാണ് സുജൂദ് ചെയ്യാൻ അനുവാദമുണ്ടെങ്കിൽ അനുവദിക്കുക എന്ന് പറയുമ്പോൾ ആ ആദരവിൻ്റെ സ്ഥാനം എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ആദരവും ബഹുമാനങ്ങളും നഷ്ടപ്പെടുത്താതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇനി അങ്ങനെ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടെങ്കിലും ആദരിക്കാൻ സഹോദരിമാരെ വിട്ടുപോകാൻ പറ്റില്ല. ഭർത്താവിനെ ആദരിക്കലും ബഹുമാനിക്കലും നമ്മുടെ മതമാണ്. അത് നമുക്ക് പരലോകത്ത് സ്വർഗം വാങ്ങിത്തരുന്നതാണെന്ന് വിശ്വസിച്ച് ഒരു പക്ഷേ നമുക്ക് മനസ്സുകൊണ്ട് ബഹുമാനിക്കാൻ പറ്റാത്തവരെയും നമ്മൾ ബഹുമാനിച്ചും ആദരിച്ചും പോകുന്നത് നമ്മുടെ പരലോക സുരക്ഷയ്ക്ക് ആവശ്യമാണ്. നമ്മുടെ കുടുംബം നല്ല നിലക്ക് നിലനിന്നു പോകാനും നമ്മുടെ കുട്ടികൾ നമ്മെ ബഹുമാനിക്കാനും അതാവശ്യമാണ്. അത്തരം ചില ബുദ്ധിപരമായ സമീപനങ്ങളും ശരിയായ ചില മാറ്റങ്ങളും കുടുംബജീവിതത്തിൽ സ്വീകരിക്കാൻ അള്ളാഹു സഹായിക്കട്ടെ.
2: മാഷാല്ലാ, ജസാകുമുല്ലാ ഖൈറൻ. നാം കേട്ടത് പീസ് റേഡിയോ നേർരേഖ, മതിപ്പ് നഷ്ടപ്പെടുത്തരുത്. വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
4: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിൻ്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തന

പീസ് റേഡിയോ ഒരുക്കുന്നു ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.

0: മനുഷ്യന്റെ ജീവിതമെടുത്ത വാർത്തകൾക്കു പിന്നാലെ അവർക്കു വേണ്ടി ഭക്ഷണവും വസ്ത്രവുമൊക്കെ ഒരുക്കുന്ന നേരങ്ങളിൽ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആളുകൾ അടുക്കി വച്ച ഒരിക്കലും തൊടാത്ത ഭംഗിയുള്ള വസ്ത്രങ്ങൾ വലിയ ചാക്കിലാക്കി ഇത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിടാറുണ്ട്. ഇത് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത്, വീട്ടിലെ വിവിധ പ്രായക്കാരായ കുട്ടികൾക്ക് പരസ്പരം നൽകാവുന്ന ഈ വസ്ത്രങ്ങൾ, പക്ഷേ അവൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം എൻ്റെ കുട്ടി ഇനി എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം അവർക്കെങ്ങനെ കൊടുക്കും എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും അത് മൂലയിലിട്ട് നശിപ്പിക്കാറാണ് പതിവ്. ഒരു പുതിയ കൾച്ചർ നമുക്കിടയിൽ വരണം. ജ്യേഷ്ഠനും അനിയനും പെങ്ങളും അങ്ങനെ അങ്ങനെ കുടുംബബന്ധത്തിലെ വ്യക്തികൾക്കിടയിൽ അവരുടെ മക്കൾക്ക് വേണ്ടി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. ആ വില കൂടിയ വസ്ത്രങ്ങൾ അത് കൃത്യമായി വൃത്തിയാക്കി പരസ്പരം ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന്, നമ്മുടെ ബജറ്റിനെ നിയന്ത്രിക്കാനും നമ്മുടെ കുടുംബ സംവിധാനങ്ങൾക്കിടയിൽ പുതിയ ആത്മബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാനും നമ്മുടെ ഇടയിലെ ഈഗോ ക്ലാഷുകളെ ഇല്ലാതാക്കാനും ഏറെ ഉപകരിക്കും. മാത്രമല്ല, ദൂർത്തിനെതിരെയുള്ളൊരു പാഠം കുട്ടികൾക്ക് പകരാനും ആ ഒരു പുതിയ വഴിയിൽ അവരുടെ ചിന്തകളെ തിരിച്ചുവിടാനും പറ്റും. നമ്മുടെ കുട്ടിയുടെ ഉപയോഗിച്ച വസ്ത്രം നാട്ടിലേതെങ്കിലും ദരിദ്രർക്കു മാത്രം കൊടുക്കാനുള്ളതല്ല. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത് പുതിയത് വാങ്ങി നമുക്ക് കൊടുക്കാം. അനിയന്റെ കുട്ടിക്കും ജ്യേഷ്ഠന്റെ കുട്ടിക്കും പെങ്ങളെ കുട്ടിക്കും ഒക്കെ പരസ്പരം കൈമാറുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആ വസ്ത്രങ്ങൾക്ക് കേടുപാട് വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് വീടുകളിൽ നിന്നെങ്കിലും ഉപയോഗിക്കാൻ പലപ്പോഴും ഇത് പറ്റും. വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ ഒരു ആശയത്തിൻ്റെ സാധ്യതയെ ഓരോരുത്തർക്കും അവരുടെ ജീവിത പരിസരത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്.
1: പീസ് റേഡിയോ ഇൻസൈറ്റ്. നിർഭയത്വം എത്ര വലിയ അനുഗ്രഹം. സലീം സുല്ലമ്മി അവതരിപ്പിക്കുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ. ഇന്നൽ മുലൂക ഇദാ ദഖലു ഖറിയത അഫ്സദൂഹാ വജഅലു അഇസ്സത അഹ്ലിഹാ അദില്ലഹ വകദാലിക യഫ്അലൂൻ. സ്നേഹാദരണീയരായ ശ്രോതാക്കളെ, സൂറത്ത് നംലിലെ 34-ാമത്തെ ആയത്താണ് ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. മഹദിയായ ബൽഖീസ് രാജ്ഞിയുടെ ഒരു പ്രസ്താവനയാണ് ആയത്തിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അവർ പറഞ്ഞു, തീർച്ചയായും രാജാക്കന്മാർ ഒരു നാട്ടിൽ കടന്നാൽ അവർ അവിടെ നാശമുണ്ടാക്കുകയും അവിടുത്തുകാരിലെ പ്രതാപകാരികളെ നിന്ദ്യന്മാരാക്കുകയും ചെയ്യുന്നതാണ്. അപ്രകാരമാകുന്നു അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ ഭരിക്കുന്ന ഭരണകൂടം, രാജാക്കന്മാർ, അവർ ദുഷിച്ച സ്വഭാവക്കാരും ദുഷ്ടരുമാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു രാജ്യത്തിൻ്റെ അവസ്ഥ വളരെ പ്രയാസം നിറഞ്ഞതായിരിക്കും. അതിലെ പ്രതാപകാരികളായ ആളുകൾ നിന്ദ്യരായി തീരുകയും അനവധി നിരവധി നാശനഷ്ടങ്ങൾക്ക് അത് കാരണമായി തീരുകയും ചെയ്യുമെന്നാണ് ആയത്ത് നമുക്ക് പറഞ്ഞു തരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് നമ്മൾ നിർഭയത്വത്തോടുകൂടി കഴിച്ചുകൂട്ടുകയായിരുന്നു എന്നുള്ളത്. ആ നിർഭയത്വം അല്പാൽപമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു പ്രത്യേകമായി എടുത്തുണർത്തിയ ഈ ഒരു ഉന്നതമായ അനുഗ്രഹത്തെക്കുറിച്ച് ഖുർആൻ എന്തൊക്കെയാണ് പറയുന്നത് എന്നതിലേക്കുള്ള ചില സൂചനകളാണ് ഇൻഷാല്ലാ നൽകുവാൻ ഉദ്ദേശിക്കുന്നത്. അനുഗ്രഹങ്ങളെ സ്മരിക്കുകയും ഓർക്കുകയും നന്ദി കാണിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. എന്താണോ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിലനിന്ന് കാണുവാൻ ആഗ്രഹിക്കുന്നത് അതിനുള്ള വഴി, പരിഹാരം. ഫദ്കുറു അലാ അല്ലാഹി ലഅല്ലക്കും തുഫ്ലിഹൂൻ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ വിജയികളാകുവാൻ. യാ അയ്യുഹല്ലദീന ആമനുദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും, മുഅ്മിനീങ്ങളെ നിങ്ങൾ അല്ലാഹുവിൻ്റെ നിഅമത്തുകൾ നിങ്ങൾ ഓർക്കുക. മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടും അല്ലാഹു ഇക്കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ നാടുകളിൽ നമ്മൾ ഏറ്റവും അധികമായി നമ്മൾ ആഗ്രഹിക്കേണ്ടതായ ഒരു വിഷയമാണ് നിർഭയത്വത്തോടുകൂടി ജീവിക്കുവാൻ കഴിയുക എന്നുള്ളത്. മഹാനായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ശ്രദ്ധേയമായ ഒരു ഭാഗം നമുക്ക് ഖുർആനിൽ കാണാൻ കഴിയും. സൂറത്ത് ബഖറയിലെ 126-ാമത്തെ ആയത്ത്, وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ اجْعَلْ هَذَا بَلَدًا آمِنًا وَارْزُقْ أَهْلَهُ مِنَ الثَّمَرَاتِ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭം, എൻ്റെ റബ്ബേ, ഈ നാടിനെ നീ നിർഭയത്വമുള്ള ഒരു നാടാക്കി മാറ്റണമേ, അതിൻ്റെ ആളുകൾക്ക് നീ പഴങ്ങൾ, ഫലങ്ങൾ നൽകുകയും റിസ്ഖായി നൽകുകയും ചെയ്യണമേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് തേടിയതാണ്. അപ്പോൾ രാജ്യത്തിൽ അവർക്ക് ഭക്ഷണവും പാനീയവും നൽകുക എന്ന് തേടുന്നതിൻ്റെ മുമ്പായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് ഈ നാടിനെ ഒരു നിർഭയത്വമുള്ള നാടാക്കി മാറ്റണമേ എന്നതാണ്. എന്തുകൊണ്ട് ആദ്യമായി നിർഭയത്വത്തെ അല്ലാഹുവിനോട് ചോദിക്കുന്നു എന്നതിനുള്ള കാരണമായി രണ്ട് വിഷയങ്ങൾ പണ്ഡിതന്മാർ ഇവിടെ എടുത്തുദ്ധരിക്കുന്നത് കാണാൻ കഴിയും. ഒന്നാമത്തേത്, നിർഭയത്വത്തോടുകൂടി ഉള്ള ഒരു സാഹചര്യമുണ്ടാവുക എന്നുള്ളത് റിസ്ഖിനുള്ള കാരണമാണ്. ഒരു നിർഭയത്വമുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ കഴിച്ചുകൂട്ടുന്നതെങ്കിൽ സ്വാഭാവികമായും അവിടെ നമുക്ക് ഭക്ഷണവും പാനീയങ്ങളും കണ്ടെത്തുവാൻ എളുപ്പമാണ്. എന്നാൽ നിർഭയത്വമില്ലാത്ത ഒരു നാട്ടിലാണെങ്കിലോ ഭക്ഷണം കണ്ടെത്തുക, പാനീയങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് പ്രയാസമായിരിക്കും. മാത്രമല്ല, ശത്രുക്കളുടെ വെടിയുണ്ടകളും ഭീതിജനകമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കഴിക്കുന്ന ഭക്ഷണത്തിനോ പാനീയങ്ങൾക്കോ ഒരു രുചിയും അനുഭവപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ ഒന്നാമതായി ഒരു നാട്ടിൽ താമസിക്കുമ്പോൾ നമുക്ക് ആവശ്യമായി വരുന്നത് നിർഭയത്വമാണ് എന്നുള്ളത് തന്നെയാണ് ഈ ആയത്ത് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പലയിടങ്ങളിൽ ചോദിക്കുന്നുണ്ട്. സൂറത്ത് ഖസസിലെ 57, സൂറത്ത് അൻകബൂത്തിലെ 67, സൂറത്ത് ബഖറയിലെ 125, സൂറത്ത് ഇബ്രാഹിമിലെ 35 വചനങ്ങളെല്ലാം അല്ലാഹു നിങ്ങളുടെ നാടിന് നിർഭയത്വം നൽകിയില്ലേ എന്ന് പ്രത്യേകമായി എടുത്തു ചോദിക്കുന്നത് കാണാൻ കഴിയും. അവലം നുമക്കില്ലഹും ഹെറമൻ ആമിന, നിർഭയത്വമുള്ള ഒരു ഹെറമിനെ നാം അവർക്ക് സൗകര്യപ്പെടുത്തി കൊടുത്തില്ലേ, അവർ കാണുന്നില്ലേ ഹെറമിനെ നാം നിർഭയത്വമാക്കി മാറ്റിയത്, ഈ ഭവനത്തെ അഥവാ പരിശുദ്ധമായ കഅബാലയത്തെ ഒരു നിർഭയത്വമുള്ള ഒരു ഭവനമാക്കി മാറ്റിയിട്ടില്ലേ നാം. എൻ്റെ റബ്ബേ, ഈ നാടിനെ നീ ഒരു നിർഭയത്വമുള്ള നാടാക്കി മാറ്റണമേ എന്നൊക്കെയുള്ള പരാമർശങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലാഹുവിനോട് നമ്മൾ എപ്പോഴും അല്ലാഹുവിൻ്റെ മുമ്പിൽ നന്ദിയോടുകൂടി നമ്മൾ ഓർക്കേണ്ട വിഷയമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന നിർഭയത്വം. നമുക്കെല്ലാം മനഃപ്പാഠമുള്ള സൂറത്ത് ഖുറൈശിൽ അല്ലാഹു പറയുന്നത് വആമനഹും മിൻ ഖൗഫ് ഫൽയഅബ്ദു റബ്ബ ഹാദൽ ബൈത്തില്ലദി അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. ഈ കഅബയുടെ നാഥനെ അവർ ഇബാദത്തെടുത്തു കൊള്ളട്ടെ, വിശപ്പിൽ നിന്നും ഭക്ഷണം നൽകിയ, പേടിയിൽ നിന്നും അവർക്ക് നിർഭയത്വം നൽകിയ. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ നിർഭയത്വത്തെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നമ്മൾ തേടുകയും കിട്ടിയ നിർഭയത്വമെന്ന ആ അനുഗ്രഹത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് അല്ലാഹുവിനെ സ്തുതിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമുക്ക് അധികാരം ലഭിക്കുകയാണെങ്കിൽ, നമുക്കൊരു ഇടങ്ങളിൽ ഒരു പ്രദേശത്ത് നമുക്ക് സ്വാധീനമുണ്ടാവുകയാണെങ്കിൽ അവർക്ക് നിർഭയത്വം പകർന്ന് കൊടുക്കുക എന്നുള്ളതും ഭീതിജനകമായ സാഹചര്യങ്ങളെ ഇല്ലാതെയാക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതും വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മുടെ ബാധ്യതയാണ്. ശത്രുക്കളായ ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുക്കൾ നിറഞ്ഞു നിൽക്കുന്ന മക്ക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദീനയിലേക്ക് മക്കയിൽ നിന്നും പുറത്താക്കിയ ദുഷിച്ഛരായ ദുഷ്ട ശക്തരായിട്ടുള്ള ആളുകൾക്കിടയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ കീഴടക്കിക്കൊണ്ട് മക്ക ഫത്ഹ്, ആ മക്ക വിജയിച്ചടക്കുന്ന സന്ദർഭത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നായിരുന്നു, മൻ ദഖല ദാർ അബി സുഫിയാൻ ഫഹുവ ആമിനുൻ വമൻ അൽഖ സിലാഹ ഫഹുവ ആമിനുൻ വമൻ ദഖല അൽ മസ്ജിദ ഫഹുവ ആമിനുൻ. നോക്കൂ, നിർഭയത്വം. അബൂ സുഫിയാൻ്റെ വീട്ടിൽ ആരെങ്കിലും പ്രവേശിച്ചാൽ അവൻ നിർഭയനാണ്. ആയുധങ്ങൾ താഴെയിട്ടാൽ അവൻ നിർഭയനാണ്. മസ്ജിദുൽ ഹറമിൽ ആരെങ്കിലും പ്രവേശിച്ചാൽ അവൻ നിർഭയനാണ്. അപ്പോൾ നിർഭയത്വം ആളുകൾക്ക് ഉണ്ടാക്കിക്കൊടുക്കുക, അധികാരത്തിൻ്റെ ആളുകൾ അവർ എപ്പോഴും നിർഭയത്വത്തോടുകൂടി ആയിരിക്കണം, നിർഭയത്വം ആളുകൾക്ക് പകർന്നു കൊടുക്കുന്നവരായിരിക്കണം എന്ന് പ്രത്യേകമായി ഈ ഒരു പ്രസ്താവനയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തരികയാണ്. മാത്രമല്ല, നിർഭയത്വമുള്ള ഒരു അവസ്ഥയിലാണ് നമുക്ക് അള്ളാഹുവിന് കൂടുതൽ ഇബാദത്ത് എടുക്കാൻ കഴിയുക. നോക്കൂ, പേടിയുള്ള ഒരു അവസ്ഥയിലുള്ള നമസ്കാരം, അതിനെ പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഫ ഇൻ ഖിഫ്തും ഫരിജാലൻ ഔ റുക്ബാന, നിങ്ങൾ ഭയപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നടന്നുകൊണ്ടോ വാഹനത്തിലായിക്കൊണ്ടോ നിങ്ങൾ എന്ത് ചെയ്യുക, നമസ്കരിക്കുക. ഫ ഇദാ അമിൻതും ഫദ്കുറുല്ലാഹ കമ അല്ലമക്കും, നിർഭയത്വത്തിലായാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അള്ളാഹുവിനെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതുപോലെ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക. അവിടെ നിർഭയത്വം നഷ്ടപ്പെട്ടു പോയാൽ ഇബാദത്തുകൾക്ക് പോലും ചില ഇളവുകൾ അള്ളാഹു നൽകുകയാണ്. ഹജ്ജിനെ പരാമർശിക്കുമ്പോഴും നമുക്ക് ഫഇദാ അമിൻതും ഫമാ തമത്തഉ ബിൽ ഉംറത്തി ഇലൽ ഹജ്ജ്, നിർഭയത്വത്തോടുകൂടി നിങ്ങൾ നിർഭയത്വമുള്ള അവസ്ഥയിലാണ് എന്നുണ്ടെങ്കിൽ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള പരാമർശമാണ്. അതുപോലെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, ഏറ്റവും വലിയ ഒരു ഭീതിജനകമായ സാഹചര്യം സൃഷ്ടിച്ച ദുഷ്ടിച്ച വ്യക്തിയാണ് ഫിർഔൻ. പിറന്നു വീണ കുഞ്ഞുങ്ങളെ, ആൺകുഞ്ഞുങ്ങളെ പ്രത്യേകമായി കൊലപ്പെടുത്തി നാട്ടിൽ ഫിത്നയും ഫസാദും ആ രൂപത്തിലൂടെ വളരെ ദുഷ്ടതയോടുകൂടി പെരുമാറിയ ആ ഫിർഔനിൻ്റെ ആ ഒരു കാലഘട്ടത്തെ പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഫമാ ആമന ലി മൂസ ഇല്ലാ ദുർരിയത്തും മിൻ ഖൗമിഹി അലാ ഖൗഫിൻ മിൻ ഫിർഔന വ മലഇഹിം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൽ എന്ത് ചെയ്തില്ല, വിശ്വസിച്ചില്ല. ആ ഖൗമിൽപ്പെട്ട ഒരു ഒറ്റം ചെറുപ്പക്കാരല്ലാതെ ഫിർഔനിനെ പേടിച്ചുകൊണ്ട് നിന്നാണ്. ഫിർഔനിനോടൊപ്പം ഉണ്ടായിരുന്ന ആ നാട്ടിലെ പ്രധാനികളായ പ്രമാണികളായ ആളുകളെ ഭയപ്പെട്ടുകൊണ്ട്. എന്നാൽ ഫിർഔന് നശിപ്പിക്കപ്പെട്ട സന്ദർഭത്തിലാണെങ്കിലും ധാരാളക്കണക്കിന് ആളുകൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയിൽ വിശ്വസിക്കുകയും ചെയ്തു. ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം, പരലോകത്തുള്ള ഒരു അനുഭവ നബി പറയുന്നുണ്ട്, വറഅയ്തു സവാദൻ കസീറൻ സദ്ദൽ ഉഫുഖ, ചക്രവാളം നിറഞ്ഞു നിൽക്കുന്ന രൂപത്തിൽ ഒരു വിഭാഗത്തെ, ആ എണ്ണത്തിൻ്റെ ആധിക്യം കാരണത്താൽ അത്രയും ഒരു കറുത്ത ആ ഒരു അവസ്ഥയിൽ അത്രയധികം ആളുകളെ ഞാൻ കണ്ടു എന്നാണ്. ഫറജൗത്വൻ തക്കൂന ഉമ്മത്തി, അത് എൻ്റെ ഉമ്മത്തായിരുന്നെങ്കിൽ എന്ന് ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു, ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തു, അതെൻ്റെ ഉമ്മത്തായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഫഖീല, ആ സമയത്ത് പറയണം, ഹാദാ മൂസ വ ഖൗമുഹു, ഇത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ജനതയുമാണ്. എപ്പോഴാണ് ഇത്രയും വലിയ ഒരു സമൂഹത്തെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് കിട്ടുന്നത്? സംശയമില്ല, ഫിർഔന് നശിപ്പിക്കപ്പെട്ടപ്പോഴാണ്. ഹുദൈബിയ സന്ധി നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് വരുമ്പോൾ, ഹുദൈബിയയിലേക്ക് വരുമ്പോൾ 1500 ആളുകളുമായിട്ടാണ് വരുന്നത് ഉംറ ചെയ്യാൻ വേണ്ടി. അതിന് തടസ്സങ്ങളുണ്ടായി. അവിടെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഹുദൈബിയ സന്ധി ഉണ്ടാവുകയാണ്. 10 വർഷത്തേക്ക് യുദ്ധം അവസാനിപ്പിക്കണം, യുദ്ധം നടക്കാൻ പാടില്ല തുടങ്ങിയ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടുള്ള സന്ധിയുടെ ശേഷം ധാരാളക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ഇസ്ലാം വ്യാപിപ്പിക്കുവാനത് കാരണമായി. പിന്നീട് മക്ക വിജയിച്ചടക്കുന്ന സന്ദർഭത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം വന്ന ആളുകൾ 10,000-ത്തോളം വരുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഒരു നിർഭയത്വമുള്ള ഒരു രാജ്യത്തെ, ഒരു നാടിനെ, ഒരു പ്രദേശത്തെ നമ്മൾ ആഗ്രഹിക്കേണ്ടതുണ്ട്. നിർഭയത്വമാണ് ആരോഗ്യത്തെക്കാളും, നമുക്ക് ശരീരത്തിൽ ലഭിച്ച ആരോഗ്യത്തെക്കാളും വലുത് നിർഭയത്വമാണ് എന്നതാണ് ഇമാം റാസി റഹിമഹുല്ല നമുക്ക് പറഞ്ഞു തരുന്നത്. അദ്ദേഹം അത് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരാട്ടിൻകുട്ടിക്ക് കാലിലൊരു മുറിവ് പറ്റിയെന്ന് വിചാരിക്കാം. അതെന്ത് ചെയ്യും, ദിവസങ്ങൾ കൊണ്ട് ആ മുറിവ് ഉണങ്ങും. അത് ഭക്ഷണം കഴിച്ച ആ രൂപത്തിലൂടെ ആരോഗ്യത്തോടു കൂടിയത് പിന്നീട് ചാടി എഴുന്നേറ്റ് ഭക്ഷണം തേടി പോകുന്നൊരവസ്ഥയിലേക്ക് ഒരാടിൻകുട്ടി ആകും. എന്നാൽ ഒരാട്ടിൻകുട്ടിയെ, ആരോഗ്യമുള്ള ഒരാട്ടിൻകുട്ടിയെ ഒരു ചെന്നായയുടെ മുന്നിൽ കെട്ടിയിട്ടുകൊണ്ട് അതിനെ ആ രൂപത്തിലൂടെ വളർത്തുകയാണ് എന്നുണ്ടെങ്കിൽ ആ ആട്ടിൻകുട്ടി ചെന്നായയുടെ കാര്യമോർത്ത് പേടിച്ചുകൊണ്ട് അത് ചത്തുപോകുവാൻ അത് കാരണമായിത്തീരും. എന്നപോലെ ശാരീരികമായ നമ്മുടെ രോഗങ്ങൾക്കുമൊക്കെ അപ്പുറമുള്ള വലിയ ഒരു പരീക്ഷണമാണ് യഥാർത്ഥത്തിൽ നിർഭയത്വം നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളത്. അതുകൊണ്ട് നിർഭയത്വം ഉള്ള ഒരു നാടിനു വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും അതിൻ്റെ വഴികളിൽ നമ്മൾ സഞ്ചരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ.
1: നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഇൻസൈറ്റ്, അവതരിപ്പിച്ചത് സലീം സുല്ലമി. വിഷയം: നിർഭയത്വം എത്ര വലിയ അനുഗ്രഹം.
3: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
4: Peace Radio. Tune to reality.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നാം മോർണിംഗ് ലൈവ് കഴിഞ്ഞിട്ടുള്ളൊരു സമയത്താണ്. ഇനി നമ്മൾ അടുത്തതായി പ്രവേശിക്കുന്നത് റേഡിയോ വൈബ്സിലേക്കാണ്. ഇന്ന് റേഡിയോ വൈബ്സിൽ നിങ്ങളോടൊപ്പം ഞാൻ അനൂസ് മഞ്ചേരി,
1: ഞാൻ ഹനീഫ വണ്ടൂർ.
0: ഇന്ന് ആദ്യമായിട്ട് നമുക്ക് കേൾക്കാനുള്ള പ്രോഗ്രാം ഇൻസൈറ്റ് ആണ്.
1: ഇന്നത്തെ ഇൻസൈറ്റിൽ അഷ്റഫ് സലഫി വാണിയമ്പലം നമ്മോടൊപ്പം ചേരുന്നു. ഇസ്ലാം ഭീകരതയോ എന്ന വിഷയത്തിലാണ് ഇന്നത്തെ ഇൻസൈറ്റ്. നമുക്ക് കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇൻസൈറ്റ് എന്ന പ്രോഗ്രാമിൽ നാം ഇന്ന് ഇസ്ലാം ഭീകരതയോ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് നാം മനസ്സിലാക്കുന്നത്. ഇസ്ലാം ലോകത്തേറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന, ലോകത്തെ മനുഷ്യർ പഠിക്കുകയും മനസ്സിലാക്കുകയും ഏറ്റവും കൂടുതൽ ആളുകൾ സ്വീകരിക്കുകയും തങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുകയും ചെയ്യുന്ന ഈ ഒരു പരിശുദ്ധമായ ദീൻ, അതിനെ സമൂഹത്തിൽ ഭീകരമായി ചിത്രീകരിക്കുന്ന തീവ്രവാദമായി, തീവ്രവാദത്തിൻ്റെ ഭീകരതയുടെ അടയാളമായി സോഷ്യൽ മീഡിയകളിലും അതുപോലെ തന്നെ സത്യത്തിൻ്റെ ശത്രുക്കളുമൊക്കെ അങ്ങനെ പരിചയപ്പെടുത്തുന്ന ഒരവസ്ഥ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇസ്ലാമിന് അങ്ങനെ ഭീകരതയുമായി അല്ലെങ്കിൽ തീവ്രവാദവുമായി വല്ല ബന്ധവുമുണ്ടോ? ഒരിക്കലുമില്ല. എന്താണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്? ഇസ്ലാമിൻ്റെ ചരിത്രം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭീകരത കൊണ്ടും തീവ്രവാദം കൊണ്ടും ഇസ്ലാമിനെ വിമർശിക്കുന്നവർ വളരെ ആത്മാർത്ഥമായി നിഷ്പക്ഷമായി കൊണ്ട് ഇതിനെ, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളും യാഥാർത്ഥ്യവും ഈ വിഷയത്തിൽ എന്തു പഠിപ്പിക്കുന്നു, എന്ത് പറയുന്നു എന്ന് ചിന്തിക്കുവാനും ആലോചിക്കുവാനും പഠിക്കുവാനും ശ്രമിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഇതിൽ ഇസ്ലാം എന്നത് സമാധാനമാണ്, സിൽമ്, രക്ഷയുടെ, സമാധാനത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ പേരാണ് ഇസ്ലാം. ദൈവിക മതം, അള്ളാഹുവിൻ്റെ പ്രപഞ്ചസൃഷ്ടാവും ലോകരക്ഷിതാവുമായ അള്ളാഹുവിൽ നിന്നുള്ള നിർദ്ദേശമാണ്. അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പനകളും വിരോധങ്ങളും മനുഷ്യജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലേക്കും വെളിച്ചം വീശുന്ന, മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന സന്ദേശങ്ങളാണ് ഇസ്ലാമിന് പറയുവാനുള്ളത്. ഒരിക്കലും തന്നെ മനുഷ്യർക്കിടയിൽ, സമൂഹത്തിൽ ഭീകരതയോ തീവ്രവാദമോ അതിന് പ്രോത്സാഹനം നൽകാനോ അത് പ്രചരിപ്പിക്കാനോ ഒരിക്കലും ഒരു വാക്ക് കൊണ്ടുപോലും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഇസ്ലാമിലത് കാണാൻ സാധ്യമല്ല. അള്ളാഹുവിൻ്റെ ദീൻ, അത് ഇസ്ലാമാണ്. അത് കാരുണ്യമാണ്, അത് സ്നേഹമാണ്, അത് സമർപ്പണമാണ്. മനുഷ്യൻ മനുഷ്യരെ തിരിച്ചറിയുകയും മനുഷ്യരോടുള്ള ബാധ്യതകളും സർട്ടാവിനോടുള്ള ബാധ്യതകളും നിർവഹിച്ചുകൊണ്ട് സമാധാന മാർഗത്തിൽ ജീവിക്കണമെന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന് വിശദീകരിച്ചു കൊടുത്തതും തൻ്റെ ജീവിതം കൊണ്ട് മാതൃകയായതും ആ സമാധാനത്തിൻ്റെ സന്ദേശങ്ങളാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കതിന് കാണാൻ സാധിക്കും. ഇസ്ലാം എന്നത് സർട്ടാവിനുള്ള സമർപ്പണമാണല്ലോ. വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹുഹു ലില്ലാ, ഏറ്റവും നല്ല കാര്യം ചെയ്തവൻ അത് സദ്വൃത്തരായിക്കൊണ്ട്, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് തൻ്റെ മുഖത്തെ സർട്ടാവിനെ കീഴ്പ്പെടുത്തുക, അള്ളാഹുവിനെ കീഴ്പ്പെടുത്തുക, അത് നേർമാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിതം സമർപ്പിച്ച മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാർഗമാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന് പഠിപ്പിച്ച അധ്യാപനങ്ങൾ, ലോകത്തിന് നൽകിയ സന്ദേശങ്ങൾ, അത് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും പരസ്പരം തിരിച്ചറിഞ്ഞുകൊണ്ട് പരസ്പര സഹായത്തിൻ്റെ ആ ഒരു സന്ദേശങ്ങളായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ മിണ്ടാപ്രാണികളോട് പോലും, അതായത് ജന്തുക്കളോട് പോലും, ജീവികളോട് പോലും വളരെ കരുണയോടുകൂടി വർത്തിക്കണം എന്ന അധ്യാപനങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നന്മയാണ്, എഹ്സാനാണ്, നന്മയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, കാരുണ്യമാണ്. എങ്ങനെ ഇസ്ലാമിന് അങ്ങനെ ഭീകരതയുടെ തീവ്രതയുടെ സന്ദേശങ്ങൾ അറിയിക്കാനാവും, പഠിപ്പിക്കാൻ സാധിക്കും? ഒരു സംഭവം നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരാളുടെ തോട്ടത്തിലേക്കിങ്ങനെ പ്രവേശിച്ചു. അൻസാരികളിൽപ്പെട്ട ഒരാളുടെ തോട്ടത്തിൽ, അവിടെ അതാ ഒരു ഒട്ടകം. ആ ഒട്ടകത്തെ കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒട്ടകത്തിൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീർ വരുന്നുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ അതിനങ്ങനെ തലോടിക്കൊണ്ട് അതിങ്ങനെ ശാന്തമായി. അപ്പോൾ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, ആരാണ് ഈ ഒട്ടകത്തിൻ്റെ, ആരുടേതാണ് ഈ ഒട്ടകം? അപ്പോൾ ആ അൻസാരികളിൽപ്പെട്ട ചെറുപ്പക്കാരൻ വന്നു, എൻ്റെതാണ് പ്രവാചകരെ എന്ന് പറഞ്ഞു. അപ്പോൾ അയാളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ? ഈ ഒരു മൃഗത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾ ഉടമപ്പെടുത്തിയിട്ടുള്ളതായ, നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ ഒരു മൃഗം, അത് വിശന്നുകൊണ്ട് അതിന് വിശപ്പുണ്ട്, ആ ഒരു അവസ്ഥയാണുള്ളത്, അതിന് കൃത്യമായി തിന്നാൻ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണത് ആകെ ക്ഷീണിച്ച് അതിൻ്റെ ആ ഒരു അവസ്ഥ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുമ്പോൾ, സഹോദരങ്ങൾ, ആ മിണ്ടാപ്രാണിയോട് പോലും കരുണ കാണിക്കണം. ഒട്ടേറെ സംഭവങ്ങൾ നമുക്കതിന് ഉദാഹരണമായി കാണുവാൻ സാധിക്കും. ഇമാം ബുഖാരി റഹിമഹുല്ലാ തൻ്റെ സ്വഹീഹിൽ കൊണ്ടുവന്ന ഒരു ഹദീസിൽ ഒരാൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നു, അതിശക്തമായ ദാഹം അയാൾക്ക് അനുഭവപ്പെട്ടു, അയാളൊരു കിണർ കണ്ടു, അതിലിറങ്ങി വെള്ളം കുടിച്ചു. പിന്നീടും തൻ്റെ യാത്ര തുടർന്നപ്പോൾ ദാഹിച്ചു വലഞ്ഞ് മണ്ണ് നക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നായയെ അയാൾ കാണുകയാണ്. അയാൾ ആലോചിച്ചു, എനിക്കുണ്ടായ അതേ ദാഹം തന്നെയാണല്ലോ ഈ മൃഗത്തിനും ഈ ജീവിക്കും ഉണ്ടായിട്ടുള്ളത്. അയാൾ ആ കിണറ്റിലിറങ്ങി തൻ്റെ ഷൂവിൽ വെള്ളം നിറച്ച് കടിച്ചു പിടിച്ച് കയറി ഫസഖാ കെൽബൻ, ആ നായയെ വെള്ളം കുടിപ്പിച്ചു എന്ന്. അയാളുടെ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല പുറത്തു കൊടുത്തു, അയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു എന്ന് ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്ത, പ്രപഞ്ച സട്ടാവിൽ നിന്നുള്ള വഹീന്റെ ദിവ്യബോധനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരു കാര്യവും, ദീനിൻ്റെ മതത്തിൻ്റെ ഒരു വിഷയവും പഠിപ്പിക്കാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ഈ ഒരു കാര്യം തൻ്റെ അനുചരന്മാരെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു അയാൾക്ക് പാപങ്ങൾ പുറത്തു കൊടുത്തു, അയാൾ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു. നോക്കൂ നിങ്ങൾ. അപ്പോൾ സ്വഹാബികൾ, അനുചരന്മാർ ചോദിക്കുന്നുണ്ട്, അഫിൽ ബഹായിമി അജിറൻ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ ദൂതരെ, ഇങ്ങനെ ജീവികൾക്ക് വല്ലതും ചെയ്തു കൊടുത്താലും അതിന് പുണ്യമുണ്ടോ എന്ന്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, ഫി കുല്ലി ദാതി കബദിൻ റതുബത്തിൻ അജർ, പച്ചക്കരളുള്ള ഏതൊരു ജീവിയോടും കരുണ ചെയ്താൽ അതിന് പ്രതിഫലമുണ്ട് എന്ന്. അതാണ് ഇസ്ലാം. എങ്ങനെ ഇത് പഠിപ്പിക്കുന്ന ഇസ്ലാമിന് എങ്ങനെ തീവ്രവാദത്തിൻ്റെ ഭീകരതയുടെ മതമാകാൻ സാധിക്കും? ഒരിക്കലും ഇല്ല. അതുപോലെ തന്നെ പൂച്ചയെ കെട്ടിയിട്ട് അതിന് ഭക്ഷണം കൊടുക്കാതെ അത് ചത്തുപോയി. ഈ വിവരമറിഞ്ഞ ഒരു പെണ്ണ് അപ്രകാരം ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, അതിനഴിച്ചു വിടാമായിരുന്നില്ലേ? എന്തെങ്കിലും പ്രാണികളെ ഭക്ഷിച്ചുകൊണ്ടത് കഴിഞ്ഞുകൂടുമായിരുന്നല്ലോ, അതിനെ കെട്ടിയിട്ട് അതിന് തിന്നാൻ കൊടുത്തില്ലല്ലോ. ഒരു ജീവിയോട്, ഒരു മിണ്ടാപ്രാണിയോട് കാണിക്കുന്ന ഉപദ്രവം, അക്കാരണത്താൽ അവർക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രത്തോളം കാരുണ്യവും സ്നേഹവും ഈ ലോകത്തോട് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വാഹനങ്ങൾ ആയി ഒട്ടകങ്ങളും കഴുതകളുമൊക്കെ ഉപയോഗിക്കുന്ന സന്ദർഭത്തിൽ അതിനെ ശപിച്ചു കൊണ്ട് പറയുന്നത് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിക്കുകയുണ്ടായി. മാത്രമല്ല, അങ്ങനെയുള്ള ആ മിണ്ടാപ്രാണികളോട്, ജന്തുക്കളോട് ഉപദ്രവം ചെയ്യുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിക്കുകയുണ്ടായി. എത്രത്തോളമെന്ന് വെച്ചാൽ, ഒരു കഴുതയുടെ മുഖത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ തീ കൊണ്ടുള്ള ഒരു കരിച്ച് കളഞ്ഞതായൊരു കഴുതയെ അതിൻ്റെ മുഖത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലഅനല്ലാഹു അല്ലദീ വസമഹു, ഇതിൻ്റെ മുഖത്തിങ്ങനെ തീ വെച്ചുകൊണ്ട് കരിച്ചു കളഞ്ഞ അയാൾക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ട് എന്ന്. ഒരിക്കലും ഉപദ്രവിക്കരുത് ഒരാളെയും, അന്യായമായിക്കൊണ്ട് ഉപദ്രവിക്കരുത് എന്ന് പഠിപ്പിച്ചു. നന്മയാണ് എഹ്സാനാണല്ലതിൽ വേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇന്നല്ലാഹ കതബൽ എഹ്സാൻ അലാ കുല്ലി ഷൈൻ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് എല്ലാത്തിലും നന്മയാണ് അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഫൈദ ഖത്തൽതും ഫഹ്സിനുൽ ഖിത്ല, നിങ്ങളൊരു ജീവിയെ കൊല്ലുകയാണെങ്കിൽ, നിങ്ങളെ ഭക്ഷണത്തിന് വേണ്ടി ആടുമാട് ഒട്ടകങ്ങളൊക്കെ അറുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല രൂപത്തിൽ നന്മയിൽ അതിനെ നിങ്ങൾ അറുക്കണമെന്നാണ്. വൈദ ദബഹത്തും ഫഹ്സിനു ദിബഹ, ഏറ്റവും നല്ല രൂപത്തിൽ അറവ് നടത്തണമെന്നാണ്. നിങ്ങളുടെ വലിയ ഹൈജ് അഹദുക്കും ഷഫ്രത്തുഹു, നിങ്ങളാ അറുക്കാൻ ഉപയോഗിക്കുന്ന കത്തി അത് മൂർച്ചയുള്ളതാക്കണം. വലിയൊരു ദബീഹത്തുഹു, ഏതൊരു ജീവിയെയാണോ അറുക്കുന്നത് അതിനൊരു ആശ്വാസം നൽകിക്കൊണ്ട് വെള്ളം നൽകിക്കൊണ്ടൊക്കെ വളരെ നല്ല രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. ഉദുഹയ്യത്തിൻ്റെ, അതായത് ബലിപെരുന്നാളിൻ്റെ സന്ദർഭങ്ങളിൽ അള്ളാഹുവിനു വേണ്ടി ബലികർമ്മം നടത്തുന്ന ആടിനെയും ഒട്ടകങ്ങളെയൊക്കെ ബലി നൽകുന്ന ആ സന്ദർഭത്തിലൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമാണത്. അതല്ലാതെ യാതൊരു കരുണയുമില്ലാതെ തലവെട്ടുന്ന ഒരവസ്ഥയല്ല. ആ ജീവിക്ക് ഒരാശ്വാസം നൽകിക്കൊണ്ട്, ആ ജീവിയെ അറുക്കുമ്പോൾ പോലും അതിന് ഏത് രൂപത്തിൽ എങ്ങനെ എവിടെ കത്തിവെക്കേണ്ടത്, എങ്ങനെ ആശ്വാസം നൽകണം, അതിന് കാണുന്ന രൂപത്തിൽ കത്തി അതിൻ്റെ കണ്ണിലേക്ക് കാണുന്ന രൂപത്തിൽ വെക്കരുത്, കാലുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ മറച്ചു പിടിച്ചുകൊണ്ട് കഴുത്തിൽ കത്തി വെച്ചു ഈ ഉദുഹിയത്ത് ബലികർമ്മം നടത്തുന്ന സന്ദർഭത്തിൽ എന്നൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അത് കാരുണ്യമാണ്, സ്നേഹമാണ്, അനുകമ്പയാണ്, ആർദ്രതയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന് സഹോദരങ്ങളെ നമുക്കതിൽ നിന്ന് ഈ ഉദാഹരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ എങ്ങനെയാണ് ഭീകരതയോട് തീവ്രതയോട് സന്ധിയാവാൻ ഇസ്ലാമിന് സാധിക്കുക? അതുകൊണ്ട് ഇസ്ലാം ഒരിക്കലും ഭീകരതയല്ല, തീവ്രവാദമല്ല, അത് കാരുണ്യമാണ്, അത് സ്നേഹമാണ്, അനുകമ്പയാണ്, ആർദ്രതയാണ്, സഹാനുഭൂതിയാണ്, സഹവർത്തിത്വമാണ് എന്ന് നാം തിരിച്ചറിയുക ഇസ്ലാമിൻ്റെ ചരിത്രങ്ങളിലൂടെ, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിലൂടെ. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
0: ബാറക്കല്ലാഹു ഫീക്. നാം ഇതുവരെ കേട്ടത് ഇൻസൈറ്റ്, ഇസ്ലാം ഭീകരതയോ എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: ഇനി പീസ് റേഡിയോ സ്വരം, നല്ല ഒരു ഇമ്പമാർന്ന ഗാനം മ്യൂസിക്കിൻ്റെ അകമ്പടിയില്ലാതെ നമുക്ക് കേട്ടുവരാം.

0: മാഷാല്ലാ, നാം ഇതുവരെ കേട്ടത് സ്വരം.
1: ഇനി നാം മറ്റൊരു പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. പീസ് റേഡിയോ ആരോഗ്യവിചാരം. ഇന്നത്തെ ആരോഗ്യവിചാരം പ്രോഗ്രാമിൽ ഡോക്ടർ യാസർ നമ്മോടൊപ്പം ചേരുന്നു.
0: ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഡോക്ടർ യാസർ നമ്മോടൊപ്പം ചേരുന്നത്.
2: ഇന്നത്തെ ആരോഗ്യവിചാരം പരിപാടിയിൽ ആന്റിബയോട്ടിക്കുകൾ നാം അറിയേണ്ടത് എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മോട് സംസാരിക്കുന്നത് ചേളാരി DMS ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് ഡോക്ടർ മുഹമ്മദ് യാസിർ ആണ്. ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം, അവയുടെ ദുരുപയോഗം, അമിതമായി ഉപയോഗിച്ചാലുള്ള ഭവിഷ്യത്തുകൾ, നിർദ്ദേശിക്കപ്പെട്ട അളവിൽ കഴിക്കാതിരുന്നാലുള്ള പ്രയാസങ്ങൾ, രോഗപ്രതിരോധ ശേഷി, അവയുടെ വകഭേദങ്ങൾ, ഇത്തരം വിഷയങ്ങളെ ആസ്പദമാക്കി നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി ഡോക്ടർ മുഹമ്മദ് യാസിറിനെ ആരോഗ്യവിചാരം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
3: ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ സംസാരം. സൂക്ഷ്മാണുക്കൾ അഥവാ ജേംസുകൾക്കെതിരെയുള്ള മരുന്നുകളെയാണ് നമ്മൾ പൊതുവെ ആന്റിബയോട്ടിക്കുകൾ എന്ന് പറയുന്നത്. ഒരുപാട് വകഭേദങ്ങൾ അഥവാ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് ഈ ആന്റിബയോട്ടിക്കുകൾക്ക്. ഇവ ഗുളികകളായും ക്യാപ്സ്യൂളുകളായും സിറപ്പുകളായും ഇഞ്ചക്ഷനുകളായും ഉണ്ട്. ചില ആന്റിബയോട്ടിക് മരുന്നുകൾ ഇഞ്ചക്ഷൻ രൂപത്തിൽ മാത്രമേ ഉള്ളൂ. ഇനി സൂക്ഷ്മാണുക്കൾക്കെതിരെയുള്ള മരുന്നുകളാണ് ആന്റിബയോട്ടിക്കുകൾ എന്ന് ഞാൻ പറഞ്ഞു, അഥവാ രോഗാണുക്കൾക്കെതിരെ. ഈ രോഗാണുക്കൾ പല വകഭേദങ്ങളിലുണ്ട്, പല ടൈപ്പ് രോഗാണുക്കളുണ്ട്. ഒന്നാമതായി ഏറ്റവും പ്രധാനപ്പെട്ടതായും ബാക്ടീരിയ, പിന്നെ വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ, വിരകൾ തുടങ്ങി അനേകം അണുക്കളുണ്ട്. ഇതിനനുസരിച്ച് ഈ മരുന്നുകളെ ആന്റിബാക്ടീരിയൽ, ആന്റിവൈറൽ, ആന്റി പ്രോട്ടോസോവൽ, ആന്റി ഹെൽമിന്തിക് എന്നിങ്ങനെ വകഭേദമായി തരംതിരിക്കാം. എന്നാൽ പൊതുവെ ബാക്ടീരിയ എന്ന രോഗാണുക്കൾക്കെതിരെയുള്ള മരുന്നുകളെയാണ് നാം ആന്റിബയോട്ടിക്കുകൾ എന്ന് പൊതുവെ അറിയപ്പെട്ടു പോരുന്നത്. ഇനി ഈ രോഗാണുക്കൾ ശരീരത്തിലെത്തി നമ്മുടെ ശരീരത്തെ കീഴടക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷിയെ, ഇമ്മ്യൂണിറ്റിയെ തളർത്തുമ്പോഴാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമുക്ക് ആന്റിബയോട്ടിക്കുകൾ വേണ്ടി വരുന്നതും ഡോക്ടർമാർ നമുക്ക് ആന്റിബയോട്ടിക്കുകൾ എഴുതിത്തരുന്നതും. ഈ രോഗാണുക്കൾ, വ്യത്യസ്ത രോഗാണുക്കൾ, ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ, ഹെൽമിന്ത് അഥവാ വിരകൾ തുടങ്ങിയ രോഗാണുക്കൾ ശരീരത്തിലെത്തിയ എല്ലാവർക്കും രോഗം ഉണ്ടാവണമെന്നില്ല. പിന്നെ എങ്ങനെയാണ് രോഗമുണ്ടാകുന്നത്? ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ട്യൂബർക്കുലോസിസ് ഉണ്ടാക്കുന്ന ബാസിലെ, ട്യൂബർക്കുൽ ബാസിലെ, മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് എന്നാണ് നമ്മുടെ ശരീരത്തിൽ മിക്ക ആളുകളുടെയും ശരീരത്തിലുണ്ടാവും. പക്ഷേ ഈ ആളുകൾക്കെല്ലാം TB പിടിപെട്ടോളണമെന്നില്ല. അവരുടെ രോഗപ്രതിരോധശേഷി താഴുമ്പോഴോ പ്രതിരോധശേഷി കുറയുമ്പോഴോ, അല്ലെങ്കിൽ ഈ രോഗാണുക്കൾ കൂടിയ അളവിൽ ശരീരത്തിൽ ഉണ്ടാകുമ്പോഴൊക്കെയാണ് നമുക്ക് ഈ അസുഖം ബാധിക്കുന്നത്. ഇതുപോലെ മറ്റനേകം അണുക്കൾ, അത് രോഗാണുവല്ലാത്തതും രോഗാണുവായിട്ടുള്ള അണുക്കളും നമ്മുടെ ശരീരത്തിലുണ്ട്. ഈ രോഗാണുക്കളെ പ്രതിരോധിക്കാനുള്ള ശക്തി നമ്മുടെ ശരീരത്തിന് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകുന്നത്. അതാണ് രോഗപ്രതിരോധശേഷി എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ശരീരത്തിൽ വലിയ തോതിൽ രോഗാണുക്കൾ കയറുക, ഈ രോഗാണുക്കൾ വലിയ അളവിൽ നമ്മുടെ ശരീരത്തിൽ കയറി, അല്ലെങ്കിൽ ഈ അണുക്കളെ, അണുക്കളുടെ വീര്യം, ഈ രോഗാണുക്കളുടെ വീര്യം അഥവാ വിറുലൻസ് വളരെയധികമാണ്, അങ്ങനെയുള്ള ചില അണുക്കളുണ്ട്. നമ്മുടെ ഉയർന്ന രോഗപ്രതിരോധശേഷിയെ പോലും തളർത്തുന്ന, നമ്മുടെ ഉള്ളിലുള്ള പ്രതിരോധശേഷിക്കപ്പുറത്തേക്ക് പ്രതിരോധശേഷിയെ തളർത്തുന്ന തരത്തിൽ വീര്യമുള്ള കാഠിന്യമുള്ള ചില അണുക്കളുണ്ട്. ഈ അണുക്കൾ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാലും നമുക്ക് രോഗം പിടിപെടും. പിന്നെ വ്യത്യസ്ത കാരണങ്ങളാൽ നമ്മുടെ ഭക്ഷണക്രമത്തിലെ പ്രശ്നങ്ങൾ കാരണം, പോഷകാഹാരക്കുറവ് കാരണം, നമ്മുടെ ശരീരത്തിലെ നിർജ്ജലീകരണം, ഡീഹൈഡ്രേഷൻ, ജലാംശം നഷ്ടപ്പെട്ടത് കാരണം, നമ്മുടെ മാനസികാവസ്ഥ, ഒരു മെൻ്റൽ പവർ കുറഞ്ഞത് കാരണം, അങ്ങനെയുള്ള വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട് രോഗപ്രതിരോധശേഷി ചെറിയ അളവിൽ കുറഞ്ഞും കൂടിയുമൊക്കെ നിൽക്കാം. അതിനേക്കാളുപരി പ്രമേഹ രോഗികളുടെ രോഗപ്രതിരോധശേഷി പൊതുവെ കുറവായിരിക്കും. പ്രമേഹ രോഗികളുടെ നിയന്ത്രിതമല്ലാത്ത പ്രമേഹമാണെങ്കിൽ പ്രതിരോധശേഷി കുറവായിരിക്കും. അതുപോലെ നമുക്ക് ഏവർക്കും അറിയുന്ന എയ്ഡ്സ് എന്ന അസുഖം, അക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം, HIV/AIDS, അതുപോലെ മറ്റ് എയ്ഡ്സുകളും, അതായത് മറ്റ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം കാരണമൊക്കെ, അതിൻ്റെ പേരിൽ പറയുന്നത് പോലെ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസിയാണ്, അഥവാ രോഗപ്രതിരോധം കുറവാണ്, ഡെഫിഷ്യൻ്റാണ്. അത് കാരണം വലിയ തോതിൽ അവർക്ക് അണുക്കൾ ഉണ്ടാവാം, അണുക്കൾ ശരീരത്തിനെ ബാധിക്കാം. അവരുടെ ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട് വ്യത്യസ്ത തരം അണുക്കൾ അവരെ ശരീരത്തിനെ ബാധിക്കാം. മറ്റനേകം അസുഖങ്ങൾ കാരണവും രോഗപ്രതിരോധശേഷി കുറയ്ക്കുന്നതായിട്ടുള്ള ചില മരുന്നുകൾ ചിലപ്പോൾ ചില വ്യക്തികൾ എടുക്കേണ്ടി വരും. ഉദാഹരണത്തിന് വൃക്ക മാറ്റിവെച്ച രോഗികൾ, അവരുടെ വൃക്ക മാറ്റിവെച്ചത് കാരണം ആ വൃക്കയെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാതിരിക്കാൻ വേണ്ടി അവർക്ക് പ്രതിരോധശേഷി കുറക്കാൻ വേണ്ടിയുള്ള ചില മരുന്നുകളുണ്ടാവാം. അതുപോലെ ചില വാദസംബന്ധമായ, ഗൗരവകരമായ വാദസംബന്ധമായ ചില അസുഖങ്ങൾക്കും ചില ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിനും ഒക്കെ നമ്മൾ സ്റ്റീറോയിഡ് പോലുള്ള ചില മരുന്നുകൾ അത്യാവശ്യമായി വേണ്ടി വന്നേക്കാം. അങ്ങനെയുള്ള വ്യക്തികൾക്കൊക്കെ പ്രതിരോധശേഷി കുറയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളിൽ അണുക്കൾ കൂടുതലായി ശരീരത്തിന് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയാണ് പൊതുവേ നമുക്ക് നമ്മുടെ ശരീരത്തിൽ അണുക്കളെ, നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ ബാധിക്കുക. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ആൻറ്റിബയോട്ടിക്കുകൾ വേണ്ടി വന്നേക്കാം. ഇത് അസുഖം മൂർച്ഛിക്കാതിരിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അസുഖം പെട്ടെന്ന് സുഖപ്പെടാൻ വേണ്ടിയാണ് ഡോക്ടർമാർ ഈ ആൻറ്റിബയോട്ടിക്കുകൾ നിങ്ങൾക്ക് എഴുതി തരുന്നത്. ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഡോക്ടർക്കറിയാം എപ്പോൾ ആൻറ്റിബയോട്ടിക് വേണം എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആൻറ്റിബയോട്ടിക്കുകൾ നമ്മൾ ഡോക്ടറോട് ചോദിച്ചു വാങ്ങരുത്. ഞാൻ ആവർത്തിക്കുകയാണ്, ആൻറ്റിബയോട്ടിക്കുകൾ ഡോക്ടറോട് നിങ്ങൾ ചോദിച്ച് എഴുതിപ്പിക്കരുത്, ഒന്നത്. രണ്ടാമത്, ഡോക്ടർ നിർദ്ദേശിച്ച അളവിലും സമയവും ദിവസവും പാലിച്ചേ നമ്മൾ മരുന്ന് കഴിക്കാവൂ. ഉദാഹരണമായി ഡോക്ടർ 5 ദിവസം ആൻറ്റിബയോട്ടിക് കഴിക്കാൻ പറഞ്ഞാൽ ആ 5 ദിവസവും നമ്മൾ കഴിച്ചിരിക്കണം. ഡോക്ടർ 3 നേരം കഴിക്കാൻ പറഞ്ഞാൽ 3 നേരവും നമ്മളത് കഴിച്ചിരിക്കണം. അത് നിർബന്ധമാണ്. എന്തുകൊണ്ട് എന്ന് ഞാൻ വിശദീകരിക്കാം. അതിന് മുമ്പായി ഈ വ്യത്യസ്ത അണുക്കൾക്കെതിരെയുള്ള മരുന്നുകളെയാണ് നമ്മൾ ആൻറ്റിബയോട്ടിക്കുകൾ എന്ന് പറയുക. അത് ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി വൈറൽ, ആൻറ്റി പ്രോട്ടോസോവലൊക്കെ ഉണ്ട്. ബാക്ടീരിയക്കെതിരെ, വൈറസിനെതിരെ, പ്രോട്ടോസോവക്കെതിരെ, വിരകൾക്കെതിരെയൊക്കെ ഉണ്ട്. ഈ അണുക്കൾ മുഖേന നമുക്ക് പ്രധാനമായും ഉണ്ടാകുന്നത്, നമ്മുടെ ശരീരത്തിലെ ലക്ഷണങ്ങൾ നമുക്കുണ്ടാകുന്നത് പനിയാണ്. പനി പ്രധാനപ്പെട്ട, പുറത്തേക്ക് കാണുന്ന അസുഖം പനിയാണ്. പിന്നെ ചൊറിച്ചിലുണ്ടാവാം, പഴുപ്പായി ഇൻഫെക്ഷൻ കാരണം പഴുപ്പുകൾ ഉണ്ടാവാം, അങ്ങനെ വ്യത്യസ്തങ്ങളായ ലക്ഷണങ്ങൾ ഉണ്ടാവാം. പൊതുവേ നമ്മൾ പനിയായി ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ ചിലർ ഡോക്ടറെ എനിക്ക് ആൻറ്റിബയോട്ടിക് വേണ്ട എന്ന് അങ്ങോട്ട് പറയുക, ചിലർ ഡോക്ടറെ എനിക്ക് ആൻറ്റിബയോട്ടിക് വേണമെന്നും അങ്ങോട്ട് പറയുക, ഇത് രണ്ടും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുന്നു, നിങ്ങളുടെ ഡോക്ടർക്കറിയാം എപ്പോൾ ആൻറ്റിബയോട്ടിക്കുകൾ വേണം എന്നുള്ളത്, എത്ര ദിവസം കഴിക്കണം എന്നുള്ളതും നിങ്ങളുടെ ഡോക്ടർക്കറിയാം. ചിലപ്പോൾ കുറച്ച് സീരിയസ് ആയി അഡ്മിറ്റാവേണ്ട രോഗികൾ, കുറച്ച് അസുഖം ഗൗരവമേറി, കഫം കെട്ട് കൂടി, ന്യൂമോണിയ ഉണ്ട്, പഴുപ്പ് കൂടുതലാണ്, കാലിൻ്റെ വിരലുകൾ പഴുത്തിട്ടുണ്ട്, അങ്ങനെ വ്യത്യസ്തങ്ങളായ ടി ബി ഒരുപാട്, ട്യൂബർക്ലോസിസ് ആണ്, ലങ്സ് കൂടുതൽ ബാധിച്ചിട്ടുണ്ട്, മലേറിയയാണ്, മലേറിയ രക്തത്തിൽ ഒന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള കരളിന് പഴുപ്പുണ്ട്, തലച്ചോറിൽ പഴുപ്പുണ്ട്, മെനിഞ്ചൈറ്റിസ് ആണ്, തലച്ചോറിൽ പഴുപ്പുണ്ട്, അങ്ങനെ അഡ്മിറ്റ് ആവേണ്ട ചില കേസുകൾ, ഫുഡ് പോയിസണിങ് ആണ്, കുടലിൽ പഴുപ്പുണ്ട്, കുടലിൽ നീരുണ്ട്, അങ്ങനെ വ്യത്യസ്ത അസുഖങ്ങൾക്ക് അഡ്മിറ്റ് ചെയ്ത് ഇഞ്ചക്ഷൻ രീതിയിൽ ആൻറ്റിബയോട്ടിക്കുകൾ വേണ്ടി വന്നേക്കാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ചില ഇഞ്ചക്ഷൻ ആൻറ്റിബയോട്ടിക് മരുന്നുകൾക്ക് പകരം ഗുളികകളില്ല, വായിലൂടെ കഴിക്കാൻ പറ്റുന്ന മരുന്നുകളില്ല, അവ ഇഞ്ചക്ഷൻ രീതിയിൽ തന്നെ ശരീരത്തിലേക്ക് എത്തണം. അപ്പോൾ അതിനൊക്കെ ചിലപ്പോൾ 5 ദിവസമോ അല്ലെങ്കിൽ 1 ആഴ്ചയോ 10 ദിവസമോ 2 ആഴ്ചയോ ചില അസുഖങ്ങൾക്ക് 3 ആഴ്ച വരെയൊക്കെ ആൻറ്റിബയോട്ടിക്കുകൾ തുടർച്ചയായി വേണ്ടി വന്നേക്കാം. അത് ഏത് അണുവാണ് ശരീരത്തിൽ ബാധിച്ചത് എന്നതിനനുസരിച്ചും അതിനുള്ള ആൻറ്റിബയോട്ടിക്കുകൾക്കനുസരിച്ചുമാണ്. അതാണ് നമ്മളൊരു കോഴ്സ് ആൻറ്റിബയോട്ടിക് എന്ന് പറയുക, ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒരു കോഴ്സ്. അത് ഡോക്ടർ നിർദ്ദേശ അളവിൽ തന്നെ ഇഞ്ചക്ഷനുകൾ എടുക്കുകയും അത് പൂർത്തിയാക്കുകയും വേണം. ഞാൻ ആവർത്തിക്കുകയാണ്, ആ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു പീരീഡ്, ആ ഒരു കാലയളവ്, ആൻറ്റിബയോട്ടിക്കിൻ്റെ കാലയളവ് നിങ്ങൾ പൂർത്തീകരിക്കണം. എന്തുകൊണ്ടെന്നല്ലേ, ഈ അണുക്കൾക്കെതിരെയാണ് ഞാൻ ആൻറ്റിബയോട്ടിക്കുകൾ എന്ന് ഞാൻ പറഞ്ഞു. ഈ അണുക്കളെ ഒരു ഗുളിക കൊണ്ട് നമുക്ക് നശിപ്പിക്കാൻ സാധ്യമല്ല, നമ്മുടെ ശരീരം തന്നെ അവക്കെതിരെ പ്രതികരിക്കുന്നുണ്ട്, നമ്മുടെ ഇമ്മ്യൂണിറ്റി അവരെ പ്രതിരോധിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ അണുക്കളെ നമ്മൾ പുറത്തു നിന്ന് മരുന്നുകൾ കൊടുത്ത് ഈ അണുക്കളെ നശിപ്പിക്കുകയാണ്. അങ്ങനെ നമുക്ക് അസുഖങ്ങൾ പെട്ടെന്ന് മാറുകയുള്ളൂ, അല്ലെങ്കിൽ അസുഖങ്ങൾ മൂർച്ഛിച്ച് മരണം വരെ സംഭവിക്കാം. അപ്പം ഈ അണുക്കളെ നശിപ്പിക്കാൻ ഒരു ഗുളിക കൊണ്ട് ചിലപ്പോൾ സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ ആ രോഗിക്ക് 2 നേരമോ 3 നേരമോ ഗുളികകൾ കൊടുക്കും. എന്തിനാണ് 2 നേരം 3 നേരം കൊടുക്കുന്നത്? രാവിലെ കൊടുത്ത മരുന്നിൻ്റെ ഫലം ഉച്ചയാകുമ്പോഴേക്കും അവസാനിക്കും. അതിൻ്റെ പീരിയഡ് ഓഫ് ആക്ഷൻ ഉണ്ട്, അതിൻ്റെ ഒരു പീരിയഡ് ഓഫ് ആക്ഷൻ ഉണ്ട്, ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ എന്ന് നമ്മൾ പറയും. അതായത് ഒരു മരുന്ന് ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഗുളിക രീതിയിലാണെങ്കിൽ കുടലിൽ നിന്നും ആമാശയത്തിൽ നിന്നും അല്ലെങ്കിൽ കുടലിൽ നിന്നും അത് രക്തത്തിലേക്ക് ആഗിരണം ചെയ്ത് കഴിഞ്ഞാൽ ചില മരുന്നുകൾ 6 മണിക്കൂർ കഴിഞ്ഞാൽ മൂത്രത്തിലൂടെ പുറത്തേക്ക് പോകും, ചില മരുന്നുകൾ 8 മണിക്കൂർ കഴിഞ്ഞാൽ കരളിലൂടെ പിത്തമായി പുറത്തേക്ക് പോകും. അങ്ങനെ വ്യത്യസ്ത രീതികളിൽ ശരീരത്തിൽ നിന്നും പുറന്തള്ളപ്പെടും ആൻറ്റിബയോട്ടിക്കുകൾ. റീനൽ എക്സ്ക്രീഷൻ, ഹെപ്പാറ്റിക് എക്സ്ക്രീഷൻ, അങ്ങനെ പല രീതിയിലും ശരീരത്തിൽ നിന്നും അത് പുറന്തള്ളപ്പെടുന്നുണ്ട്, എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഈ ആൻറ്റിബയോട്ടിക്കുകൾ. അതുപോലെയുള്ള ഏത് മരുന്നുകളും ശരീരത്തിലെത്തുന്ന ഏത് കെമിക്കലുകളും ഏത് ഭക്ഷണ സാധനങ്ങളും അതിൻ്റെ സമയം കഴിഞ്ഞാൽ പുറത്തേക്ക് പോകുന്നുണ്ട്, വിസർജിച്ചു പോകുന്നുണ്ട്. ആഗിരണം ചെയ്യപ്പെടാത്തത് മലമായി വിസർജിച്ചു പോകുന്നുണ്ട്, ആഗിരണം ചെയ്യപ്പെട്ടത് പിത്തമായി അത് വീണ്ടും മലത്തിലൂടെ പുറത്തേക്ക് പോകുന്നുണ്ട്, കരളിലൂടെ പിത്തമായി പുറത്തേക്ക് പോകുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഹെപ്പാറ്റിക് എക്സ്ക്രീഷൻ, മൂത്രത്തിലൂടെ പുറത്തേക്ക് പോകുന്നുണ്ട്, റീനൽ എക്സ്ക്രീഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ചില മരുന്നുകൾ 6 മണിക്കൂർ നേരമേ നമ്മൾ ശരീരത്തിൽ നിൽക്കുകയുള്ളൂ, ചില മരുന്നുകളുടെ പീരിയഡ് ഓഫ് ആക്ഷൻ 12 മണിക്കൂറേ ഉണ്ടാവുകയുള്ളൂ, ചില മരുന്നുകൾക്ക് 24 മണിക്കൂറോ അതിൽ കൂടുതലോ ഉണ്ടാവാം. അങ്ങനെയുള്ള മരുന്നുകൾ അതിൻ്റെ സമയത്തിന് എത്ര സമയമാണ് ശരീരത്തിൽ നിൽക്കുന്നത് അതിനനുസരിച്ച് ഡോക്ടർ നിങ്ങൾക്ക് 3 നേരമോ രണ്ട് നേരമോ ഒക്കെ കഴിക്കുക, അല്ലെങ്കിൽ ഒരു നേരമോ കഴിക്കാൻ എഴുതി തരും. 24 മണിക്കൂർ ഫലമുള്ള മരുന്ന് ഒരു നേരം കഴിച്ചാൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ പകുതി ഡോസിൽ രണ്ട് നേരം എഴുതി തരും. ഇനി 8 മണിക്കൂർ മാത്രമേ ഫലം ശരീരത്തിൽ ഫലമുള്ളൂ എന്നുള്ള മരുന്നുകൾ നിങ്ങൾക്ക് 3 നേരം എഴുതി തരും. അതിനർത്ഥം ആ 3 നേരം കൃത്യമായി നിങ്ങൾ കഴിക്കണം എന്നുള്ളതാണ്. രാവിലെ കഴിച്ച ഗുളികയുടെ ഫലം ഉച്ചക്ക് തീരുന്നത് കൊണ്ടാണ് ഉച്ചക്കും ഡോക്ടർ മരുന്ന് കഴിക്കാൻ പറയുന്നത്. അങ്ങനെ വീണ്ടും ഉച്ചക്ക് കഴിച്ച അതേ മരുന്ന് നിങ്ങൾ വൈകുന്നേരം അതിൻ്റെ സമയം തീർന്നു പോകും, അത് മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടും. അതുകൊണ്ടാണ് രാത്രിയും ആ മരുന്ന് കഴിക്കണമെന്ന് പറയുന്നത്. അങ്ങനെ സമയക്രമം പാലിച്ച് നിങ്ങൾ മരുന്ന് കഴിക്കണം. ഇനി എന്തിനാ 5 ദിവസം കഴിക്കുന്നത്? ഒരു ദിവസം ശരീരത്തിൽ മരുന്നുകൾ ചെന്നാൽ കുറേ അണുക്കൾ നശിക്കും, പക്ഷേ എല്ലാ രോഗാണുക്കളും നശിക്കില്ല, നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അപ്പം ബാക്കിയുള്ള അണുക്കൾ അടുത്ത ദിവസത്തെ മരുന്ന് കൊണ്ട് നശിച്ചു പോകുന്നു. അങ്ങനെ ശരീരത്തിൽ അകപ്പെട്ട നമുക്ക് അസുഖമുണ്ടാക്കിയ രോഗാണു മുഴുവനായിട്ടും, ഏറെക്കുറെ മുഴുവനായിട്ടും നശിച്ചു പോകണമെങ്കിൽ 5 ദിവസം കഴിക്കേണ്ടി വരും. ചില വ്യക്തികൾ ആൻറ്റിബയോട്ടിക് അല്ലേ, നല്ലതല്ല എന്ന് വിചാരിച്ച് 2 ദിവസം കഴിച്ചു നിർത്തും. എന്താണ് പിന്നെ സംഭവിക്കുക? ആ വ്യക്തിയുടെ അണുക്കൾ പൂർണ്ണമായി നശിക്കില്ല, ബാക്കി രോഗാണുക്കൾ അവിടെ നിൽക്കും, പക്ഷെ അസുഖം ഏറെക്കുറെ മാറിയിട്ടുണ്ടാവും. കുറേ കഴിയുമ്പോൾ ഈ അണുക്കൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ ശരീരത്തിനെ ബാധിക്കാം, അല്ലെങ്കിൽ ആ അണു ആ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് എത്തി എൻവയോൺമെൻറ്റിലേക്ക് എത്തി. ഇപ്പോൾ ഉദാഹരണത്തിന് ജലദോഷമോ പനിയോ കഫംകെട്ടോ ഉണ്ടായി എന്ന് വിചാരിക്കട്ടെ. ആ കഫംകെട്ട് ആ വ്യക്തിയിൽ ഉണ്ടാക്കിയ അണു പുറത്തേക്കെത്തും, ചുമയിലൂടെ പുറത്തേക്കെത്തും, ശ്വാസത്തിലൂടെ പുറത്തേക്കെത്തി വേറെ വ്യക്തിയിലേക്ക് വ്യാപിക്കും. അപ്പോൾ നമ്മൾ മുഴുവനായിട്ടും ആ വ്യക്തി ആൻറ്റിബയോട്ടിക് മുഴുവനായിട്ടും കഴിച്ചില്ലെങ്കിൽ, 5 ദിവസം മുഴുവനായിട്ട് കഴിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ 1 ആഴ്ച മുഴുവനായിട്ട് കഴിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞ ദിവസം മുഴുവനായിട്ട് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഒന്നുകിൽ മുഴുവൻ നശിക്കാത്ത അണുക്കൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ബാക്കി നിൽക്കും, അല്ലെങ്കിൽ ആ മുഴുവൻ നശിക്കാത്ത ചില അണുക്കൾ ശരീരത്തിന് പുറത്തേക്ക് പോയി മറ്റ് വ്യക്തികളിൽ വലിയ അസുഖങ്ങൾ, കൂടുതൽ വിറുലൻ്റ് ആയിട്ടുള്ള കാഠിന്യമായ അസുഖങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡോക്ടർ നിർദ്ദേശിച്ച അളവിൽ നമ്മൾ മരുന്നുകൾ കഴിക്കണം, ആൻറ്റിബയോട്ടിക്കുകൾ പ്രത്യേകിച്ചും. ഒരു സംശയം ഉണ്ടാവും, എങ്ങനെയാണ് ഞാൻ ഡോക്ടർ എനിക്ക് എഴുതി തരുന്നതിൽ ആൻറ്റിബയോട്ടിക് ഉണ്ട് എന്ന് എങ്ങനെയാണ് ഞാൻ അറിയുക? ഒന്നുകിൽ നിങ്ങൾക്ക് ഡോക്ടറോട് ചോദിക്കാം, അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ നിങ്ങൾ നിർബന്ധമായും ചോദിച്ചിരിക്കണം. ാണ് മരുന്ന് മാറ്റാൻ, വേറെ ഡോക്ടറെ കാണിക്കുമ്പോൾ ആ ഡോക്ടർ ആൻറ്റിബയോട്ടിക് മാറ്റി എഴുതുകയാണ്. നമ്മൾ മാറ്റി ഡോക്ടേഴ്സ് മാറ്റി എഴുതിയിട്ടില്ല എന്നെങ്കിൽ രോഗികൾ നിർബന്ധിക്കുകയാണ്, ഇതേ മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറയുമ്പോൾ, ഈ മരുന്ന് കൊണ്ട് കുറവില്ല ഡോക്ടറെ, അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്, വീണ്ടും ആ മരുന്ന് തന്നെ കഴിക്കാൻ പറയുകയാണോ എന്ന് നമ്മൾ ഡോക്ടർമാരോട് പറയാറില്ലേ? നിങ്ങൾ ചിന്തിക്കൂ. അപ്പോൾ നമ്മൾ നിർബന്ധപൂർവം ആൻറ്റിബയോട്ടിക്കുകൾ അടക്കമുള്ള മരുന്നുകൾ അതിൻ്റെ കോഴ്സ് മുഴുവൻ കഴിക്കുന്നതിന് മുമ്പേ തന്നെ മാറ്റുകയാണ് നമ്മൾ.

ഇഞ്ചക്ഷൻ രീതിയിലുള്ള പെൻസിലിൻ, ക്രിസ്റ്റലൈൻ പെൻസിലിൻ ഇപ്പോൾ അത് വ്യാപകമായി കൊടുക്കാറില്ല, അത് ടെസ്റ്റ് ചെയ്തിട്ടേ കൊടുക്കാറുള്ളൂ. എന്നാലും അങ്ങനെയുള്ള മരുന്നുകൾക്ക് അലർജി ഉണ്ടാവാറുണ്ട്. അമോക്സിസിലിൻ, ആംബിസിലിൻ പോലുള്ള പെൻസിലിൻ ഗ്രൂപ്പ് മരുന്നുകൾക്ക് അലർജി ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ അലർജി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആ മരുന്നിൻ്റെ പേര് പഠിച്ചു വെക്കണം. എൻ്റെ പേര് ഡോക്ടർ മുഹമ്മദ് യാസർ എന്ന് ഞാൻ എപ്പോഴും ഓർത്തിരിക്കുന്നത് പോലെ, നിങ്ങളുടെ പേര് എന്താണ് നിങ്ങൾ ഓർത്തിരിക്കുന്നത് പോലെ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ ഓർത്തിരിക്കുന്നത് പോലെ, നിങ്ങളുടെ അച്ഛനമ്മമാരുടെ ഉമ്മ ഉപ്പമാരുടെ പേരുകളും ബാക്കിയുള്ള പേരുകളും ദിവസങ്ങളും ഒക്കെ ഓർത്തിരിക്കുന്നത് പോലെ, എനിക്ക് ഇന്ന മരുന്നിന് അലർജിയുണ്ട്, എനിക്ക് അമോക്സിസിലിന് അലർജിയാണ്, എനിക്ക് സൾഫ ആൻറ്റിബയോട്ടിക് അലർജിയാണ്, അങ്ങനെയുള്ള ആൻറ്റിബയോട്ടിക്കുകളുടെ അലർജികളും മറ്റു മരുന്നുകൾ അലർജികളും നമ്മൾ ഓർത്തിരിക്കണം. അതെന്തിനെന്നല്ലേ പിന്നീട് ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടറെ നിങ്ങൾ ഓർമ്മിപ്പിക്കണം. ഡോക്ടർ ചിലരോട് ചോദിക്കും അലർജിയുണ്ടോ എന്ന്, ചില ഡോക്ടേഴ്സിനോട് നമ്മൾ അങ്ങോട്ട് പറയണം, നമ്മൾ ഓർമ്മിപ്പിക്കണം. ഡോക്ടർ നിങ്ങളോട് ചോദിക്കുന്നതിന് മുമ്പേ തന്നെ അലർജിയുടെ കാര്യം നിങ്ങൾ അങ്ങോട്ട് പറയുക, ഡോക്ടറെ എനിക്ക് സൾഫ അലർജിയാണ്, എനിക്ക് പെനിസിലിൻ അലർജിയാണ്, എനിക്ക് അമോക്സിസിലിൻ അലർജിയാണ് എന്ന് അലർജികൾ നിങ്ങൾ ഡോക്ടറെ ധരിപ്പിക്കണം. ഇനി മറ്റൊരു സംശയം ഉണ്ടാകുക, ആൻറ്റിബയോട്ടിക്കുകൾ എന്ന് കേൾക്കുമ്പോഴേ പലർക്കും പേടിയാണ്, കാരണം ഇത് കിഡ്നി രോഗങ്ങൾ ഉണ്ടാക്കും എന്നുള്ള ധാരണ. എൻ്റെ വേദനാ സംഹാരികളുടെ ഉപയോഗം എന്നുള്ള വിഷയത്തിൽ ഞാൻ വിശദമായി പ്രതിപാദിച്ചതാണ് വേദനാ സംഹാരി ഗുളികകളിൽ ചില ഗുളികകൾ കിഡ്നിയെ കേടുവരുത്തും, മറ്റ് മരുന്നുകൾ കിഡ്നിയെ കേടുവരുത്തുന്നില്ല. വളരെ ചെറിയ ഒരു വിഭാഗം ആൻറ്റിബയോട്ടിക്കുകൾ കിഡ്നിയെ കേടുവരുത്തും, വളരെ ചെറിയൊരു വിഭാഗം. അമിനോഗ്ലൈക്കോസൈഡ് വകുപ്പിൽപ്പെട്ട ചെറിയ വിഭാഗം കിഡ്നിയെ കേടുവരുത്തും, പക്ഷേ 90% ആൻറ്റിബയോട്ടിക്കുകളും കിഡ്നിയെ കേടുവരുത്തുന്നില്ല. മാത്രമല്ല വിരളമായ ചില ആൻറ്റിബയോട്ടിക്കുകൾ കിഡ്നിയെ കേടുവരുത്തുന്നുണ്ടെങ്കിൽ ആ ആൻറ്റിബയോട്ടിക്കുകൾ തരുമ്പോൾ അതധികവും ഇഞ്ചക്ഷൻ രീതിയിലുള്ള ആൻറ്റിബയോട്ടിക്കുകളാണ്. അത് നൽകുമ്പോൾ ഡോക്ടർ തന്നെ നിങ്ങളുടെ കിഡ്നിയുടെ പ്രവർത്തനം നിരന്തരമായി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു പേടിയും വേണ്ട, ഒരു ഭയപ്പാടും വേണ്ട. ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുമ്പോൾ കിഡ്നിയെ ബാധിക്കുന്നില്ല ഏറെക്കുറെ എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ ഡോക്ടേഴ്സൊക്കെ നിരന്തരമായി ചർച്ച ചെയ്യാറുള്ളതും ആ വിഷയത്തിൽ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുമായൊരു വിഷയമാണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്. ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് അത് ആൻറ്റിബയോട്ടിക്കുകൾ ചില അണുക്കളെ അണുക്കൾ ചാവാതിരിക്കുക. ചില ആൻറ്റിബയോട്ടിക്കുകൾക്ക് നമ്മൾ സ്ഥിരമായി ഒരു അണുവിന്, ഇപ്പോൾ ട്യൂബർക്കുലോസിസ് എന്ന അണുവിന് നമ്മൾ സ്ഥിരമായി ചില മരുന്നുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ കുറേ കഴിയുമ്പോൾ ഈ ട്യൂബർക്കുലോസിസ് എന്നുള്ള അണു നമ്മൾ സാധാരണ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്കുകൾ കൊണ്ട് ചാവാതിരിക്കുക, സാധാരണ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്കുകൾ കൊണ്ട് ഈ അസുഖം മാറാതിരിക്കുക, അങ്ങനെയുള്ള അവസ്ഥയാണ് നമ്മൾ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് വരാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടർ എഴുതിയ മരുന്നുകൾ മുഴുവനായിട്ടും നമ്മൾ കഴിക്കാത്തത് കൊണ്ടാണ്. പൊതുവൊരു സംശയം ഉണ്ടാകും, ആ ഇത് മരുന്ന് കൂടുതൽ ചിലവാകാൻ വേണ്ടിയിട്ടാണല്ലോ, അല്ലെങ്കിൽ ഇത് ഡോക്ടേഴ്സ് രോഗികൾക്ക് മരുന്ന് തീറ്റിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അല്ല, വേദന ഗുളികകൾ സ്ഥിരമായി കുടിക്കണ്ട എന്ന് ഡോക്ടേഴ്സ് തന്നെ പറയാറുണ്ടല്ലോ. അതുപോലെ ചില മരുന്നുകളൊന്നും നിങ്ങൾ കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല എന്ന് ഡോക്ടർമാർ പറയാറുണ്ട്. അതേ ഡോക്ടർമാർ തന്നെയാണ് പറയുന്നത് ആൻറ്റിബയോട്ടിക്കുകൾ കൃത്യ അളവിൽ കഴിക്കണമെന്ന്. കാരണം ഞാൻ നേരത്തെ വിശദീകരിച്ചു, നിങ്ങളുടെ ശരീരത്തിൽ അകപ്പെട്ട നിങ്ങളെ രോഗപ്രതിരോധശേഷിയെ തളർത്തിയ ഈ രോഗാണു മുഴുവനായി നശിക്കണമെന്നുണ്ടെങ്കിൽ അഞ്ച് ദിവസമോ ഒരാഴ്ചയോ കഴിക്കണം. ഞാൻ പറഞ്ഞു, 2 ദിവസം കഴിച്ചാൽ പകുതി അണുക്കളെ ചിലപ്പോൾ ചാവുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ അണുക്കൾ, രോഗാണുക്കൾ മുഴുവനായി നശിക്കണമെന്നുണ്ടെങ്കിൽ ആ പീരീഡ് കറക്റ്റായിട്ട് കഴിച്ചിരിക്കണം, ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഈ അണുക്കൾ ഈ മരുന്നുകൾക്കെതിരെയുള്ള റെസിസ്റ്റൻസ് ഈ അണുക്കളിൽ വളർന്നു വരും. അങ്ങനെ നമ്മൾ സാധാരണ കഴിക്കുന്ന മരുന്നുകൾ കഴിച്ചാലും ഈ മരുന്നുകൾ ഈ അണുവിനെതിരെ പ്രവർത്തിക്കാതെ വരും. അതൊരു ഗൗരവകരമായ അവസ്ഥയാണ്. ചില അണുക്കൾക്കെതിരെ ഒരുപാട് ആൻറ്റിബയോട്ടിക്കുകൾ പ്രവർത്തിക്കാത്തൊരു അവസ്ഥ സംജാതമായിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. അത് ആൻറ്റിബയോട്ടിക്കുകൾ കറക്റ്റായിട്ട് ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ

0: രണ്ട് ദിവസം കഴിച്ച് നിർത്തും, അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിച്ച് നിർത്തും. ഡോക്ടർ ഇഞ്ചക്ഷൻ അഡ്മിറ്റായി ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അഡ്മിറ്റായി മൂന്നാം ദിവസം നമ്മൾ ഡിസ്ചാർജ് ചോദിക്കും, നാലാം ദിവസം നമുക്ക് വീട്ടിൽ പോകണം. അങ്ങനെ ഡോക്ടർ അതിന് പകരം ഗുളികയാക്കി മാറ്റും. ചില ഇഞ്ചക്ഷനുകൾക്ക് ബദൽ ഗുളികയില്ല, അതിന് സമാനമായ ഗുളികയുള്ളൂ. രോഗിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഡോക്ടർക്ക് ഡിസ്ചാർജ് ചെയ്യേണ്ടി വരും. അങ്ങനെ ആ ആൻറ്റിബയോട്ടിക് പൂർണ്ണമായും അവരുടെ ശരീരത്തിൽ എത്തിയില്ല എന്ന് വരും. അങ്ങനെ ആൻറ്റിബയോട്ടിക്കിനെതിരെ റെസിസ്റ്റൻസ് ഉണ്ടാവും. മറ്റൊരു കാരണം ആൻറ്റിബയോട്ടിക്കിനെതിരെ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത് ആവശ്യമില്ലാതെ ആൻറ്റിബയോട്ടിക് കഴിക്കുന്നതാണ്. ചില പനികൾക്കൊക്കെ കാരണം ചില വൈറസുകളാവും. ചില വൈറസുകൾക്കെതിരെ നമുക്ക് മരുന്നുകളുടെ ആവശ്യമില്ല, ചില വൈറസുകൾക്കെതിരെ നമ്മൾ മരുന്നുകൾ വേണം, ആൻറ്റി വൈറൽ മരുന്നുകൾ വേണം. അപ്പം മരുന്നുകൾ വേണ്ടാത്ത വൈറസുകൾ മറ്റ് ചികിത്സകൾ മതി അതിന്. അവയ്ക്ക് ചിലപ്പോൾ ആൻറ്റിബയോട്ടിക് വേണ്ടി വന്നേക്കാം സൂപ്പർ ആഡഡ് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ, ആ ഈ വൈറസ് ഇൻഫെക്ഷൻ്റെ കൂടെ മറ്റ് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി. ഒരു ഇൻഫെക്ഷൻ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പ്രതിരോധശേഷി, രോഗപ്രതിരോധശേഷി കുറയും. അങ്ങനെയാകുമ്പോൾ മറ്റു അണുക്കൾക്ക് ആ ശരീരത്തിൽ ചാടിക്കേറി അസുഖങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യമാണുള്ളത്. അങ്ങനത്തെ അവസ്ഥയിൽ നമ്മൾ അവർക്ക് ആൻറ്റിബയോട്ടിക്കൾ എഴുതി കൊടുക്കും. പക്ഷേ നമ്മൾ ആവശ്യമില്ലാതെ ഡോക്ടേഴ്സ് ആൻറ്റിബയോട്ടിക്കൾ എഴുതി കൊടുത്താലും അതിനേക്കാൾ ഉപരി രോഗികൾ അനാവശ്യമായ ആൻറ്റിബയോട്ടിക്കുകൾ ചോദിച്ച് വാങ്ങുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാലും അങ്ങനെയും ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആൻറ്റിബയോട്ടിക്കുകൾ നിങ്ങൾക്ക് ഡോക്ടർ എഴുതി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഫാർമസിസ്റ്റിനോട് മെഡിക്കൽ ഷോപ്പിലെ മരുന്നെടുത്ത് തരുന്ന ആളോട് ചോദിച്ച് മനസ്സിലാക്കി ഇതിൽ ആൻറ്റിബയോട്ടിക് ഉണ്ടെങ്കിൽ അതതിൻ്റെ കൃത്യസമയത്ത് തന്നെ കഴിക്കുക, അതതിൻ്റെ കൃത്യ ദിവസം കംപ്ലീറ്റ് ചെയ്യുക, അതിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക, അതിൻ്റെ കോഴ്സ് പൂർത്തീകരിക്കുക. അത് നിങ്ങൾ യാത്രയിലാണെങ്കിലും വേറെ പുറത്തേക്ക് പോവുകയാണെങ്കിലുമൊക്കെ ആ മരുന്നുകൾ നിങ്ങളുടെ കൈവശം വെക്കേണ്ടതാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇനി സ്വാഭാവികമായി വേറൊരു സംശയം വരും, മിക്ക രോഗങ്ങൾക്കും ആൻറ്റിബയോട്ടിക്കുകളുടെ ആവശ്യമില്ലല്ലോ, പിന്നെ എന്തിനാണ് ആൻറ്റിബയോട്ടിക്കുകൾ ഡോക്ടേഴ്സ് കൊടുക്കുന്നത് എന്ന് ചോദിക്കും. അല്ലെങ്കിൽ അതിനേക്കാളുപരി എന്തിനാണ് ചികിത്സിക്കുന്നത്, വൈറസ് പനികൾക്കൊക്കെ എന്തിനു ചികിത്സിക്കണം എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, വൈറസ് പനികളൊക്കെ സ്വാഭാവികമായി മാറുമെന്നുണ്ടെങ്കിലും അതുമൂലമുണ്ടാകുന്ന മറ്റു ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. പനിയുണ്ടാവും, ജലദോഷമുണ്ടാവാം, ചുമയുണ്ടാവാം. ആ മറ്റസുഖങ്ങൾക്ക് ആശ്വാസം പകരുക എന്നുള്ളതും കൂടെ ഇതിൻ്റെ മരുന്നുകൾ കഴിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയാണ്. ഇനി നമ്മുടെ അസുഖം മറ്റു ബുദ്ധിമുട്ടാവാതിരിക്കാനും അസുഖം കൂടാതിരിക്കാനും മരുന്നുകൾ വേണം. പിന്നെ മിക്ക അസുഖങ്ങളും സ്വയം മാറുന്നതാണ്. അത് നിങ്ങൾക്കറിയില്ലല്ലോ, നിങ്ങളുടെ അസുഖം സ്വയം മാറുമോ ഇല്ലയോ, മൂന്ന് ദിവസം കാത്തുനിന്നാൽ മാറുമോ ഇല്ലയോ നിങ്ങൾക്കറിയില്ലല്ലോ. 100 പനിയുള്ള രോഗികൾ എടുക്കുകയാണെങ്കിൽ 60 ആളുകൾക്കും സ്വമേധയാ മാറും. ആ 60-ൽ പെടുമെന്ന് നിങ്ങൾക്കറിയുമോ? അറിയുമോ? ഇല്ല. അതുകൊണ്ട് നിങ്ങളുടെ അസുഖം നിങ്ങൾ ഡോക്ടർക്ക് വിട്ടുകൊടുക്കുക, ഡോക്ടർ പറയുന്ന രീതിയിൽ നമ്മൾ ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുക, പറയുന്ന ദിവസം കംപ്ലീറ്റ് ചെയ്യുക, അലർജി ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് മരുന്നിനാണ് അലർജി എന്നുള്ളത് ആ അലർജിയുള്ള മരുന്നുകൾ പേര് ഓർത്ത് വെക്കുക, 2 ദിവസം ചുരുങ്ങിയത് 2-3 ദിവസം കാത്തു നിൽക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് ഡോക്ടർ വീണ്ടും കാണിച്ച് ആൻറ്റിബയോട്ടിക്കുകൾ മാറ്റുന്നൊരവസ്ഥ ഇല്ലാതിരിക്കുക. കിഡ്നി രോഗങ്ങൾ വരും ആൻറ്റിബയോട്ടിക്കുകൾ കഴിച്ചാൽ എന്നുള്ള ധാരണ നിങ്ങൾ ആ പേടി ഒഴിവാക്കുക. ധാരാളം വെള്ളം കുടിക്കുക, നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, രോഗപ്രതിരോധശേഷി കൂടാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇത്രയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. നന്ദി.
1: ഇന്നത്തെ ആരോഗ്യവിചാരം പരിപാടിയിൽ നമ്മോട് ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗവും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും വളരെ വിശദമായി സംസാരിച്ചത് ചെളാരി DMS ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് ഡോക്ടർ മുഹമ്മദ് യാസിർ ആണ്. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി വളരെ ഉപകാരപ്രദമായ രീതിയിൽ വിശദമായി ഈ കാര്യം സംസാരിച്ച ഡോക്ടർ മുഹമ്മദ് യാസിറിനെ നന്ദി രേഖപ്പെടുത്തുന്നു. വീണ്ടും ഇത്തരം ഉപകാരപ്രദമായ വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡുകളിൽ ആരോഗ്യ വിചാരം പരിപാടിയിൽ വീണ്ടും നമുക്ക് കാതോർക്കാം.
2: ഇന്നത്തെ ആരോഗ്യ വിചാരം അവസാനിക്കുന്നു. നമ്മോട് സംസാരിച്ചത് ഡോക്ടർ മുഹമ്മദ് യാസിർ.
3: ബാറക്കല്ലാഹു ഫീക്കും. വളരെ നല്ല ഉപകാരപ്രദമായ ഒരു സെഷനായിരുന്നു ഇതുവരെ നാം കേട്ടത്. ആരോഗ്യ വിചാരത്തിൽ ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം എന്ന വിഷയത്തിലായിരുന്നു ഡോക്ടർ യാസർ നമ്മോടൊപ്പം ചേർന്നത്. ബാറക്കല്ലാഹു ഫീക്കും. ഇനി പ്രാർത്ഥനാ പഠനം.
4: നമ്മോടൊപ്പം ചേരുന്നത് സഹൽ അരിപ്ര.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ. ഏറെ ബഹുമാനമുള്ള പീസ് റേഡിയോ ശ്രോതാക്കൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലായി പ്രത്യേകമായി ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്ന പ്രാർത്ഥനകളാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിൽ ഒന്നാണ് യാത്രാ സന്ദർഭങ്ങളിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഒരു യാത്രക്കാരൻ ശ്രദ്ധിക്കേണ്ടുന്ന പ്രാർത്ഥനയാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് യാത്ര പോകുമ്പോൾ, അത് ദീർഘദൂര യാത്ര ആകുമ്പോൾ രാവും പകലുമൊക്കെ ഉൾപ്പെടുന്ന യാത്രകളുണ്ടാകാം. ആ സമയത്ത് നേരം പുലരുമ്പോൾ അഥവാ ഉദയമായിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മുസാഫിർ, ഒരു യാത്രക്കാരൻ പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥനയാണ്. അത് പ്രകാരമാണ്: സമിഅ സമിഉൻ ബിഹംദില്ലാ വഹുസ്നി ബലാഇഹി അലൈന റബ്ബനാ സാഹിബ്ന വഅഫ്ദിൽ അലൈന ഇദം ബില്ലാഹി മിനന്നാർ. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ വന്ന ഒരു പ്രാർത്ഥന കൂടിയാണ്. പ്രാർത്ഥന ഒന്നുകൂടെ ആവർത്തിക്കുന്നു: സമിഅ സമിഉൻ ബിഹംദില്ലാ വഹുസ്നി ബലാഇഹി وحسن بلائه علينا ربنا صاحبنا وافضل علينا عائذا بالله من النار. പ്രാർത്ഥനയുടെ അർത്ഥം ഇപ്രകാരമാണ്: ഒരു യാത്രക്കാരൻ തന്റെ യാത്ര അത് നീണ്ടുപോയി ആ രാവിലെ ആ യാത്രക്കാരൻ്റെ ഉദയമായിക്കൊണ്ടിരിക്കുമ്പോൾ, ആ ഉദയാവസ്ഥയിൽ യാത്രക്കാരൻ പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥനയാണ് സമിഅ സമിഉൻ ബിഹംദില്ലാ വഹുസ്നി ബലാഇഹി അലൈന റബ്ബന സാഹിബ്ന വഅഫ്ദിൽ അലൈന ഇദം ബില്ലാഹി മിനന്നാർ. അർത്ഥം കേൾക്കുക: സമിഅ സമിഉൻ ബിഹംദില്ലാ വഹുസ്നി ബലാഇഹി അലൈന, ഞങ്ങളുടെ മേലുള്ള അള്ളാഹുവിൻ്റെ ഉത്തമ ഔദാര്യങ്ങൾക്ക് ഞങ്ങൾ അവനെല്ലാ സ്തുതിയും നന്ദിയും അർപ്പിക്കുന്നതിന് ഒരു സാക്ഷിയാവട്ടെ, അഥവാ ഒരു മലക്ക് സാക്ഷിയാവട്ടെ. റബ്ബന സാഹിബിന, ഞങ്ങളൊരു രക്ഷിതാവേ, നീ ഞങ്ങളെ കൂടെ ഉണ്ടായിരിക്കണമേ. വ അഫ്ദുൽ അലൈന, ഞങ്ങളുടെ മേൽ ഔദാര്യം ചൊരിയുകയും ചെയ്യണമേ. ആഇദം ബില്ലാഹി മിനന്നാർ, നരകത്തിൽ നിന്ന് അള്ളാഹുവിനോട് ഞങ്ങൾ രക്ഷ തേടുന്നു. അപ്പോൾ ഞങ്ങളുടെ മേലുള്ള അള്ളാഹുവിൻ്റെ ഉത്തമ ഔദാര്യങ്ങൾക്ക് ഞങ്ങൾ അവനെല്ലാ സ്തുതിയും നന്ദിയും അർപ്പിക്കുന്നതിന് ഒരു മലക്ക് സാക്ഷിയായിട്ടുണ്ടാവട്ടെ എന്നാണ്. സമിഅ സമിഉൻ ബിഹംദില്ലാഹി വഹുസ്നി ബലാഇഹി അലൈന, ശേഷം റബ്ബന സാഹിബ്ന, ഞങ്ങളുടെ രക്ഷിതാവേ, നീ ഞങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കണമേ. വഅഫ്ദിൽ അലൈന, ഞങ്ങളുടെ മേൽ ഫദ്ൽ ഔദാര്യം ചൊരിയണമേ. ആഇദം ബില്ലാഹി മിനന്നാർ, നരകത്തിൽ നിന്ന് അള്ളാഹുവിനോട് ഞങ്ങൾ രക്ഷ തേടുന്നു. പ്രാർത്ഥന ഒന്നുകൂടെ പറയാം: സമിഅ സമിഉൻ ബിഹംദില്ലാ വഹുസ്നി ബലാഇഹി അലൈന റബ്ബന സാഹിബ്ന വഅഫ്ദിൽ അലൈന ആഇദം ബില്ലാഹി മിനന്നാർ. ഇത്തരം പ്രാർത്ഥനകളെ നമ്മുടെ യാത്രാവേളകളിൽ, യാത്രയിൽ ഒരുപാട് പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് യാത്രക്കാരൻ്റെ ആ ഉദയ സമയമാകുമ്പോൾ, ഉദയമായിക്കൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥനയാണ്. സ്വഹീഹായ ഹദീസിൽ വന്ന ഈ നിലക്കുള്ള പ്രാർത്ഥനകൾ സംയോജിതമായി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മയെല്ലാം തുണക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
3: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം. നമ്മോടൊപ്പം സഹൽ അരിപ്രയായിരുന്നു. ഇനി കുട്ടികളുടെ പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. പൂമരത്തണലിൽ.
4: സ്വന്തം ശരീരം മറന്ന് പ്രവാചകനെ സ്നേഹിച്ചവർ, നമ്മോടൊപ്പം ചേരുന്നത് സുബൈർ സലഫി പട്ടാമ്പി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വലാഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. പ്രിയ ശ്രോതാക്കളെ, വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, പൂമരത്തണലിൽ നിന്ന് നമ്മുടെ പീസ് റേഡിയോയുടെ ഈ ഒരു പ്രോഗ്രാം കുട്ടികൾക്കിടയിൽ നന്മകൾ പ്രചരിപ്പിക്കുവാനും ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ ശീലിക്കുവാനും വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു സംരംഭമാണ് എന്ന് ഇതിനകം നമുക്ക് ബോധ്യപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഓരോ ദിവസങ്ങളിലും കൂടുതൽ കൂടുതൽ ഇതിൻ്റെ അഭിപ്രായങ്ങളിലൂടെ, നിർദ്ദേശങ്ങളിലൂടെ നമുക്ക് നമ്മുടെ കുട്ടികളുടെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ സാധിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും അധികം സ്നേഹിച്ച പ്രിയപ്പെട്ട സഹാബി വര്യൻ അബു ഉബൈദ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട ചില വിശദീകരണങ്ങളാണ് നമ്മളിന്ന് പഠിക്കുന്നത്. കഥകൾ കേൾക്കാനും ചരിത്രങ്ങൾ പഠിക്കാനും ഇസ്ലാമിനെ മനസ്സിലാക്കുവാനും ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് നല്ല താല്പര്യമുണ്ട്. നല്ല കഥകൾ കേൾക്കണം, നല്ല ചരിത്രങ്ങൾ അവർ പഠിക്കണം. പലപ്പോഴും നമ്മുടെ കുട്ടികൾ കേൾക്കുന്ന കഥകളും സംഭവങ്ങളുമൊക്കെ നടക്കാത്ത സംഭവങ്ങളും ഒരിക്കലും നടക്കാൻ സാധ്യതയുമില്ലാത്തതുമായ ഒരുപാട് ആനിമേഷനുകളിലൂടെ, ഗെയിമുകളിലൂടെ, പ്രോഗ്രാമുകളിലൂടെ ഒക്കെ അവരിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന പല സംഭവങ്ങളും സത്യവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകില്ല. എന്നാൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലോകത്ത് സംഭവിച്ച ഒരു മഹാചരിത്രത്തിൻ്റെ വിശദീകരണമാണ്. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബിമാരിൽ ആദ്യത്തെ 4 ഖലീഫമാർ പെട്ടുകഴിഞ്ഞു. പിന്നീട് പറയാറുള്ളത് മഹാനായ അബു ഉബൈദ റളിയല്ലാഹു അൻഹു ആണ്. ആമിർ ബിനുൽ ജറാഹ് എന്നാണ് അദ്ദേഹത്തിന് ശരിയായ പേര്. ജറാഹ് എന്നാണ് ഉപ്പാൻ്റെ പേര്, ഉമ്മാൻ്റെ പേര് ഉമൈമ എന്നായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നജറാനിൽ നിന്ന് കുറേ ക്രിസ്ത്യാനികൾ വന്നിട്ട് വേദപണ്ഡിതന്മാർ വന്ന് ധാരാളം ചർച്ചകളൊക്കെ നടന്ന് അവസാനം അവർ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലേക്ക് മതം പഠിപ്പിക്കാനും സംശയങ്ങൾ ദൂരീകരിക്കാനും ഒരു വിശ്വസ്തനായ ആളെ പറഞ്ഞു തരണമെന്ന്, അയച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അന്നുണ്ടായിരുന്ന നൂറുകണക്കിന് സഹാബിമാർക്കിടയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പേര് പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് അബു ഉബൈദ ആമിർ ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. അമീനുൽ ഉമ്മ എന്ന പേരിലാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിക്കുകയും പ്രവാചകനെ തിരിച്ചും സ്നേഹിക്കുകയും ചെയ്തിരുന്ന അവർ രണ്ടുപേരും റളിയല്ലാഹു അൻഹും എന്ന് വിളിക്കുന്ന ആ കൂട്ടത്തിൽ ഇദ്ദേഹമൊക്കെ പെട്ടുകഴിഞ്ഞു. ബദർ യുദ്ധത്തിലാവട്ടെ, ഉഹദ് യുദ്ധത്തിലാവട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പങ്കെടുത്തു. ബദർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ബാപ്പ ശത്രുപക്ഷത്താണ്. ഇസ്ലാമിനെതിരായി യുദ്ധം ചെയ്യുന്നൊരു പിതാവാണ്. പക്ഷേ യുദ്ധരംഗത്ത് നമ്മൾ വരുമ്പോൾ നമ്മുടെ ബാപ്പയാണോ, ബന്ധുവാണോ, സുഹൃത്താണോ ഒന്നും നമ്മൾ നോക്കാറില്ലല്ലോ. സ്വന്തം പിതാവിനെ പല നിലക്കും കണ്ടപ്പോഴൊക്കെ അദ്ദേഹം മാറി, പിതാവാണല്ലോ എന്ന ഒരു ദയയോടുകൂടെ. പക്ഷെ ഒരു വേള പിതാവ് മകനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി, കൊല്ലാൻ വേണ്ടിയിട്ട് ബദർ യുദ്ധത്തിൻ്റെ ഇടയിൽ വന്ന സമയത്ത് വിട്ടുകൊടുത്തില്ല. അബു ഉബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ പ്രത്യേകമായ കഴിവിനിടയിൽ അദ്ദേഹത്തെ കൊല്ലുകയാണ് ഉണ്ടായത്. വിശുദ്ധ ഖുർആനിലെ ആയത്തിൽ വരെ പറയുന്നുണ്ട്, ചില ആൾക്കാരുണ്ട് സ്വന്തം ജീവനേക്കാൾ, കുടുംബത്തേക്കാൾ, ബാപ്പയേക്കാൾ, ഉമ്മയേക്കാളൊക്കെ ഏറെ അള്ളാഹുവിനെയും പ്രവാചകനെയും സ്നേഹിക്കുന്നവരാണ് എന്ന്. ഉഹദ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിയൊരു പരീക്ഷണം ഉണ്ടായല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിക്കുന്ന ആ സമയത്ത് അതിൻ്റെ ഏൽപ്പിക്കപ്പെട്ട ആ ദൗത്യത്തിൻ്റെ ഇടയിൽ നിന്ന് അറിയാതെ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ ചില ആൾക്കാർ അവിടെ നിന്ന് മാറിപ്പോയി. മാറാതെ നിന്ന ഒരു 10-12 പേരിൽ ഒരാൾ അബു ഉബൈദ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ശത്രുക്കളിൽ നിന്ന് നിരവധി ഉപദ്രവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിൽ വരികയും അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആണിത്തറച്ചൊരു സംഭവമൊക്കെ ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാചകന്റെ മുഖത്തൊരു പരിക്ക് പറ്റിയെന്നറിഞ്ഞപ്പോൾ ഓടിക്കതച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെ വന്നപ്പോഴത്തേക്ക് മഹാനായ അബൂബൈദ റളിയല്ലാഹു അൻഹു അതിൻ്റെ മുമ്പേ അവിടെ എത്തിക്കഴിഞ്ഞു. നബിയോടുള്ള സ്നേഹം അത്രമാത്രമായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് തറച്ചിരിക്കുന്ന ഈ ആണി ഞാൻ എടുത്തു മാറ്റിക്കോട്ടെ, നിങ്ങളും അത് വിചാരിച്ച് വന്നയാളല്ലേ എന്ന നിലക്ക്. അബൂബക്കർ അള്ളാഹുവിൻ്റെ സമ്മതപ്രകാരം തൻ്റെ പല്ലുകൾ കൊണ്ട് ആ ആണി അങ്ങ് പതുക്കെ അങ്ങ് എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മുൻപല്ല് പൊട്ടിത്തെറിച്ചു. ഇടതുഭാഗത്ത് മറ്റൊരാണി തറച്ചിരുന്നു. മറ്റൊരു പല്ലുകൊണ്ടും അത് പറിച്ചെടുക്കുന്നതിനിടയിൽ ആ പല്ലിൻ്റെയും പൊട്ടലുകൾ സംഭവിച്ചു. രണ്ട് പല്ലുകൾ, മുൻപിലെ പ്രധാനപ്പെട്ട പല്ലുകൾ നഷ്ടപ്പെട്ടു. പക്ഷെ അങ്ങനെ സാധാരണഗതിയിൽ രണ്ട് പല്ലുകൾ അങ്ങ് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്നതൊരു സൗന്ദര്യ നഷ്ടമൊക്കെ ഉണ്ടാവുമല്ലോ. എന്നാൽ ഇദ്ദേഹത്തിന് ഒരിക്കലും അങ്ങനെ ഒരു സൗന്ദര്യ നഷ്ടമൊന്നും അദ്ദേഹത്തിന് വന്നിട്ട് പോലുമില്ല എന്നതും സുഹാബിമാർ അനുഭവങ്ങൾ പറയുന്നുണ്ട്. ഇസ്ലാമിക രംഗത്ത് ധാരാളക്കണക്കിന് ചരിത്രപ്രസിദ്ധമായ ഭരണാധികാരികളുടെ നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങൾക്ക് കീഴിൽ ഇദ്ദേഹം നിന്നിട്ടുണ്ട്. ഗവർണറായി സിറിയയിൽ നിന്നിട്ടുണ്ട്. മറ്റു ദാത്തു സലാസിൽ എന്ന് പറയുന്ന യുദ്ധത്തിലുണ്ടായിട്ടുണ്ട്. യർമൂക് യുദ്ധം പട നയിക്കുന്ന സമയത്ത് അതിൽ മഹാനായ അബൂബൈദ റളിയല്ലാഹു അൻഹു ഉണ്ടായിട്ടുണ്ട്. യർമൂക് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു എന്നുള്ള വാർത്തയുടെ കത്ത് നേതാവായ അബൂബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ വരികയാണ്. അപ്പോൾ യുദ്ധത്തിലിങ്ങനെ ശത്രുക്കളോട് ഫൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വഹാബിമാരോട് ഇപ്പോൾ ഈ മെസ്സേജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാകെ വിഷമിച്ചിരിക്കുകയും ഒരു പക്ഷേ യുദ്ധത്തിൽ വിജയിക്കാൻ പ്രയാസമാകുകയും ചെയ്യും. അതുകൊണ്ട് അദ്ദേഹം അത് പരസ്യപ്പെടുത്തിയില്ല. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്താണ്, വിജയിച്ചിരിക്കുന്ന വേളയിലാണ്, നിങ്ങളോടൊരു വാർത്ത പറയാനുണ്ട് എന്ന് പറഞ്ഞ് വിഷമത്തോടുകൂടെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണ വാർത്ത അറിയിക്കുന്നത്. ബുദ്ധിപരമായി തന്ത്രപരമായി സമീപിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഗുണമായിരുന്നു എന്നർത്ഥം. അതുപോലെ തന്നെ പിന്നീട് പല സ്ഥലങ്ങളിലും ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയാക്കിയിട്ട് ഭരണം ആരംഭിച്ച സമയത്ത് അദ്ദേഹം പല സ്ഥലങ്ങളിലേക്കും ഗവർണർമാരെ നിയോഗിച്ചപ്പോൾ സിറിയയിലേക്ക് അബൂബൈദ റളിയല്ലാഹുവിനെ പറഞ്ഞയച്ചിട്ടുണ്ട്. കഴിവ് കണ്ട് മനസ്സിലാക്കിയിരുന്നു എന്നർത്ഥം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ ആ സമയത്ത് ഒന്നുകിൽ അബൂ ഉബൈദയെയോ അല്ലെങ്കിൽ ഉമറിനെയോ ഖലീഫയാക്കിക്കോളൂ എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു അഭിപ്രായം പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വഹാബിമാർക്കിടയിൽ നിന്നൊരു പ്രശസ്തിയും പ്രത്യേകതയും കഴിവുകൊണ്ടും വിശ്വസ്തത കൊണ്ടും പേരെടുത്ത മഹാനാണ് അദ്ദേഹം എന്നതിന് ഈ സംഭവങ്ങളെല്ലാം തെളിവ് പിടിക്കുന്നുണ്ട്. ഇനി മാത്രവുമല്ല, ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളാണ് അദ്ദേഹം, ഉഹദിൽ പങ്കെടുത്തിട്ടുണ്ട് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. അതേപോലെ അദ്ദേഹം ഈ യർമൂക് യുദ്ധം കഴിഞ്ഞ് ഫലസ്തീനിലേക്ക് ഇങ്ങനെ പോകുന്ന വഴിയിൽ അവിടുത്തെ ഒരുപാട് ആളുകൾക്ക് ഒരു രോഗം ബാധിച്ചു, നമ്മുടെ പ്ലാഗ് എന്ന് പറയും. പ്ലാഗ് രോഗം ബാധിച്ച് ഈ ഉറക്കമില്ലായ്മ, അതുപോലെ തന്നെ ഛർദ്ദിക്കുക, പിന്നെ വയറിളക്കം സംഭവിക്കുക, ക്ഷീണിക്കുക, ഒരുപാട് രോഗലക്ഷണങ്ങൾ കൂടുതൽ വരുന്ന, പെട്ടെന്ന് മരണകാരണമായി വരാൻ സാധ്യതയുള്ള ഒരുപാട് അപകടങ്ങൾ അതിലുണ്ട്. 36,000 സഹാബിമാർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഭടന്മാർക്കിടയിൽ പലർക്കും രോഗം ബാധിച്ചു എന്ന് മാത്രമല്ല, 30,000 സഹാബിമാർ ആ രോഗം ബാധിച്ച് മരണപ്പെട്ടു. എന്നാലില്ല, അതിൽ അബൂബൈദ റളിയല്ലാഹു അൻഹുവിനും ഈ രോഗം പിടിപെട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അദ്ദേഹത്തോട് വേഗത്തിൽ ആ ഭാഗത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആവശ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹം ആലോചിച്ചു, ഞാൻ ഒറ്റയ്ക്കങ്ങനെ എവിടേക്കും പോകാൻ പറ്റില്ലല്ലോ, എൻ്റെ കൂടെ ഇത്രയും ആളുകൾ യുദ്ധത്തിനായി എൻ്റെ കൂടെ നിന്നവരല്ലേ, ഇവിടെ എന്തു സംഭവിച്ചാലും ഞാൻ അതിനെ നേരിടാം. തവക്കൽ തുവാലല്ലാ എന്ന മനസ്സോടുകൂടെ അദ്ദേഹം പിന്തിരിഞ്ഞില്ല. രോഗം മൂർച്ഛിച്ചു. ഫലസ്തീനിലെ അംബാസ് എന്ന് പറയുന്ന പ്രദേശത്ത് ചരിത്രം പറയുന്നു ബൈത്തുൽ മുഖദ്ദസിലേക്ക് നടന്നുപോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം അവശനായി തളർന്നു വീണ് മരണപ്പെട്ടത് എന്ന്. അദ്ദേഹത്തിൻ്റെ 58-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു എന്ന ധീരനായ വിശ്വസ്തനായ ഈ സ്വഹാബിയുടെ ചരിത്രം പഠിപ്പിച്ചിട്ട് ഉലമാക്കന്മാർ പറയുന്നുണ്ട്, ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചത് എങ്ങനെയൊക്കെയാണെന്നതിന് ഇനി കൂടുതൽ വിശദീകരണം ആവശ്യമില്ല. 58 വയസ്സുവരെ ജീവിച്ച അദ്ദേഹം പ്രവാചകനോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു റബീഉല്ലവ്വലിൽ ഒരാഘോഷ അടയാളങ്ങൾ പോലും നടത്തിയിട്ടില്ല. അതൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എന്നാൽ അദ്ദേഹം സ്നേഹിച്ചത് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സമ്പത്തുകൊണ്ടും എല്ലാ നിലക്കും പ്രവാചകനെ സ്നേഹിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കമുള്ള ഏത് മനുഷ്യരാവട്ടെ, അവരൊക്കെ ഈ ലോകത്തുനിന്ന് മരണപ്പെട്ടു എന്നും അബൂ ഉബൈദ റളിയല്ലാഹുവിനെ പോലെയുള്ള സഹാബിമാർ 30,000 ബദറിലും ഉഹദിലൊക്കെ പങ്കെടുത്ത സഹാബിമാർ പോലും രോഗം ബാധിച്ചു മരണപ്പെട്ടു. അതുകൊണ്ടല്ലേ അറബി കവികൾ പറയാറുണ്ട്, ലൗകാനത്തി ദുന്യാത്തദൂമൂലവാഹിദിൻ ലക്കാന റസൂലുല്ലാഹി ഫീഹാ മുഖല്ലദാ ലൗകാനത്തി ദുന്യാത്തദൂമൂലവാഹിദിൻ ലക്കാന റസൂലുല്ലാഹി ഫീഹാ മുഖല്ലദാ ആരെങ്കിലും ഈ ലോകത്ത് സ്ഥിരമായി ജീവിക്കാനൊരവസരമുണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ പുന്നാര നബിക്കതുണ്ടാകുമായിരുന്നു. അദ്ദേഹം പോലും വിട പറഞ്ഞുപോയി. അബൂ ഉബൈദ റളിയല്ലാഹുവിനെ പോലെയുള്ള സ്വഹാബിമാർക്ക് പ്ലാഗ് രോഗം ബാധിച്ച് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല, രോഗം മാറ്റാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളല്ലേ, അപ്പോൾ ബദരീങ്ങളെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ രോഗം മാറ്റണേന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ആളാണ് വെച്ചെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അവർക്ക് തന്നെ രോഗം ബാധിച്ചിട്ട് അവരെ കൊണ്ടത് മാറ്റാൻ കഴിയും. കാരണം രോഗം മാറ്റുന്നത് ആരാ? നമ്മളൊരു രോഗിൻ്റെ അടുത്ത് ചെന്നിട്ട് അള്ളാഹു പ്രാർത്ഥിക്കാൻ പറഞ്ഞ് വഹിയിലൂടെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചത് എന്താ? അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ് ഇഷ്ഫി അന്ത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. മദ്രസയിലൊക്കെ പഠിക്കാറുണ്ടല്ലോ രോഗികൾക്ക് വേണ്ടിയിട്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നത്, ഇഷ്ഫി അന്ത ശാഫി, നീയാണ് ശമനം നൽകുന്നവൻ, ലാ ഷിഫാ ഇല്ലാ ഷിഫാ, നീയല്ലാതെ മറ്റൊരാൾ രോഗം മാറ്റുന്നവനില്ലാന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നവനല്ലേ. മറ്റൊരു പ്രാർത്ഥനയിൽ അസ്അലുല്ലാഹുൽ അലീം വറബ്ബുൽ അർശിൽ കരീം അയ്യഷ്ഫീക്, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിയിട്ട് അള്ളാഹുവിൻ്റെ അർശുടവനായ റബ്ബിനെ മഹത്വപ്പെടുത്തി പറഞ്ഞിട്ട് പറയണത് ഐ യഷ്ഫീഖ്, അള്ളാഹു അവൻ നിനക്ക് ശിഫ നൽകട്ടെ എന്ന് രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ബദരീങ്ങളെ കൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ മാറ്റാൻ കഴിയുക, ബദരീങ്ങളെ നമ്മളെ വീടിന് കാവലിൽ നിൽക്കുക, ബദരീങ്ങളെ നമ്മളെ വന്ന് സഹായിക്കുക എന്നൊക്കെ ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ സ്വഹാബിമാരുടെ ബദറിൽ പങ്കെടുത്തവരുടെ ജീവിതം ഒന്ന് ഒരു തവണ വായിച്ചു നോക്കിയാൽ നമുക്ക് പഠിക്കാൻ പറ്റും. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, പൂമരത്താൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഇത്തരത്തിലുള്ള ഇസ്ലാമികമായ അധ്യാപനങ്ങൾ കേൾക്കുവാനും പഠിക്കുവാനും സന്നദ്ധരാവേണ്ടതുണ്ട്. ഇവരാരാണ് നോക്ക് നിങ്ങൾ? ഇവരൊക്കെ സാധാരണക്കാരൊന്നല്ല. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു. മുഹാജിറുകളിലും അൻസാറുകളിലും പെട്ട ഇവർ പ്രവാചകനെ അങ്ങേയറ്റം അനുസരിച്ച് മുൻകടന്ന് പ്രവർത്തിച്ചവരാണ്. അതുകൊണ്ട് റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ തൊട്ട് സംതൃപ്തനായിരിക്കുന്നു. വറളു അൻഹു, ആ സ്വഹാബിമാരൊക്കെ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ട് ജീവിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്കും അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടണമെങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയായിക്കൊണ്ട് നമ്മൾ ജീവിക്കണം. അള്ളാഹുവിൻ്റെ തൃപ്തിയുടെ ലോകമാണ് സ്വർഗം ലഭിക്കുക. അതിന് ഇവിടെ അവൻ പറഞ്ഞ നന്മകളൊക്കെ അനുസരിച്ച് പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് ധാരാളക്കണക്കിന് അവസരങ്ങളാണ് ലഭിക്കുക.

0: വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർക്ക് ജന്നാത്താണ്, വലിയ സ്വർഗീയ തോട്ടങ്ങളാണ്. താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്നതാണ്. എങ്ങനത്തെ അരുവികളെന്നറിയോ? പുഴയുടെ പുഴ അരുവികളായിട്ട് ഒഴുകുന്നത് എങ്ങനെയൊക്കെയെന്ന് വെച്ചാൽ, അൻഹാറു മിമ്മാഇൻ മുസഫ്ഫ, തെളിഞ്ഞ വെള്ളം, ഒരു കേടുമില്ലാത്ത വെള്ളം. അൻഹാറു മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശാരിബീൻ, കുടിക്കുന്നവർക്ക് നല്ല ആസ്വാദനം തോന്നിക്കുന്ന നല്ല മദ്യം, ലഹരി ഉണ്ടാക്കാത്ത, അസുഖം വരുത്താത്ത അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകമായ പാനീയം. അൻഹാറു മിൻ ലബൻ, നല്ല തെളിഞ്ഞ പാല്. അൻഹാറു മിൻ അസലി മുസഫ, ശുദ്ധമായ തേന്. അൻഹാറു മിൻ മായ, വെള്ളത്തിൻ്റെ. അങ്ങനെ വെള്ളവും പാലും തേനും എല്ലാം ലഭിക്കുന്ന സ്വർഗീയ തോട്ടങ്ങൾ കൊടുക്കുന്നു പറഞ്ഞത് ആർക്കാം? അള്ളാനെ വിശ്വസിച്ച് അതേപടി സൽക്കർമ്മങ്ങൾ ചെയ്ത് പ്രവാചകനെ ശരിയായ രൂപത്തിൽ സ്നേഹിച്ച് നല്ല മാതൃകാപരമായി ജീവിക്കുന്ന ആളുകൾക്കാണ് സ്വർഗത്തിൻ്റെ ഉന്നതമായ സ്ഥാനം കൊടുക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ അബൂ ഉബൈദ റളിയല്ലാഹുവിനെ പോലെയുള്ള ധീര സഹാബിമാരുടെ ശരിയായ ചരിത്രം നമ്മുടെ മക്കൾക്ക് നമ്മൾ കൈമാറുക. കുട്ടികൾ അങ്ങനെയൊക്കെ ലൈബ്രറികളിലും മറ്റുമൊക്കെ പ്രോഗ്രാമുകളിലൊക്കെ പോകുന്ന സമയത്ത് പുസ്തകങ്ങൾ മേടിച്ചു കൂട്ടിയിട്ടത് വായിച്ച് പഠിക്കുക. അള്ളാഹു നമുക്കൊക്കെ നമ്മുടെ മുൻപ് കടന്നുപോയ സ്വാലിഹീങ്ങളായ സുദ്ദീഖുമാർ ശുഹദാക്കന്മാരുടെയൊക്കെ കൂടെ ജീവിക്കാൻ സ്വർഗത്തിൽ ഒരുമിക്കുവാൻ അള്ളാഹു മഹാഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബറകല്ലാഹു ഫിക്കും. ഇതുവരെ നാം കേട്ടത് പൂമരത്തണലിൽ സ്വന്തം ശരീരം മറന്ന് പ്രവാചകനെ സ്നേഹിച്ചവർ എന്ന വിഷയത്തിലായിരുന്നു ഇന്ന് സുബൈർ സലഫി നമ്മോട് സംസാരിച്ചത്.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഇനി നാം പീസ് റേഡിയോ നുറുങ്ങുകളിലേക്കാണ് പ്രവേശിക്കുന്നത്.
4: ഇബ്നു അലി എടത്തനാട്ടുകളിൽ രചിച്ച പുഞ്ചിരി നൽകുന്ന ഊർജം എന്ന കൃതിയിൽ നിന്നും,
5: ഓഫീസിലേക്ക് പോകുമ്പോൾ ഒരു ഇടവഴി സമാനമായ പഞ്ചായത്ത് റോഡിലൂടെയുള്ള യാത്രക്കിടെ പ്രായമായ ഒരാളുടെ ഒരു പുഞ്ചിരി കിട്ടാറുണ്ട്. പല്ലുകൾ കാണാത്ത നിഷ്കളങ്കമായ സുസ്മിതം, വെള്ളത്തുണിയുടുത്ത, ചുമരിൽ വെളുത്ത തോർത്തു ചുറ്റിയ ഒരു 70-കാരൻ, അടുത്തുള്ള ചായക്കടയിൽ നിന്ന് കാലിയടിച്ച് പത്രവായനയും കഴിഞ്ഞുള്ള വരവായിരിക്കാം. മോട്ടോർ സൈക്കിളിൽ ഹെൽമെറ്റ് ധരിച്ചിരിക്കുന്ന എന്നെ അദ്ദേഹത്തിനറിയില്ല. മുഖം കണ്ടാലും എന്നെ അറിയാനുള്ള പരിചയമില്ല. ഒരു തലയാട്ടലോടെ ഞാനും തിരികെ ആ ചിരിക്ക് പ്രതികരിച്ച് കടന്നുപോകും. ചില ദിവസങ്ങളിൽ കണ്ടില്ലെങ്കിൽ ഇന്നെന്തുപറ്റി അദ്ദേഹത്തിന് എന്ന് ഒരു വേള ചിന്തിക്കാറുണ്ട്. ജോലി കുറേ അകലെ ആയതുകൊണ്ട് പുലരിത്തണുപ്പ് വിട്ടൊഴിയുന്നതിന് മുമ്പ് തന്നെ യാത്ര തുടങ്ങും. ആദ്യഘട്ടം ബൈക്കിലും തുടർന്ന് ബസ്സിലും. ബൈക്ക് യാത്രയിലുടനീളം ചിരിയുടെ പൂമരമായിരിക്കും മിക്കവാറും. ചിലത് ലിഫ്റ്റിൽ ഉള്ളതാവാം, അല്ലെങ്കിൽ പരിചയക്കാരുടേതാവും. മദ്രസയിലേക്ക് പോകുന്ന കുട്ടികൾ തൊട്ട് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നവർ വരെ ലിഫ്റ്റ് ചോദിച്ച് അക്കൂട്ടത്തിലുണ്ടാകും. സ്കൂളിലേക്ക് പോകുന്ന കൊച്ചുകുട്ടികളുടെ ഉത്സാഹഭരിതമായ ചിരിക്കും ചുരുക്കം ചിലരുടെ ചിണുങ്ങലിനും സാക്ഷിയാകാറുണ്ട്. സ്കൂളിൽ പോകുന്ന മുതിർന്ന കുട്ടികളെ യാത്രയാക്കാൻ വലിയവരുടെ കൂടെ എത്തുന്ന കുഞ്ഞുകുട്ടികളുടെ നിഷ്കപട സുസ്മിതം പുലർവേളകളിൽ നമുക്ക് നൽകുന്ന ഊർജം ചെറുതല്ല. യാത്ര അയക്കാനെത്തിയ ഇത്തരം കുഞ്ഞുങ്ങളെ സ്കൂൾ യൂണിഫോം ധരിച്ച താരതമ്യേന ഇത്തിരി മുതിർന്ന കുട്ടികൾ ഒക്കത്തെടുത്ത് ലാളിക്കുന്നതും ലാളിക്കാൻ മറ്റു കുട്ടികൾ മത്സരിക്കുന്നതും തിരക്ക് കൂട്ടുന്നതും ഏറെ സന്തോഷകരമായ കാഴ്ചയാണ്. സ്കൂളിലേക്ക് ലിഫ്റ്റ് ചോദിക്കുന്ന യൂണിഫോം ധരിച്ച ചെറിയ കുട്ടിയുടെ അപേക്ഷാമിശ്രിത ചിരിയും ഇടയ്ക്കിടെ കാണാറുണ്ട്. തിരക്കിലോ മറ്റോ നിർത്താതെ പോകേണ്ടി വരുമ്പോൾ അവരുടെ മുഖത്ത് വിരിയുന്ന വിഷമം കലർന്ന ഭാവം വല്ലാതെ അലട്ടുന്ന ഒന്നാണ്. ജോലിയുടെ സമ്മർദ്ദം നിറഞ്ഞ ഒരു പകലിന് ഈ നറുപുഞ്ചിരികൾ നൽകുന്ന ആശ്വാസവും കരുത്തും ചെറുതല്ല. ഇന്ന് ചിരിയിൽ പോലും മതവും ജാതിയും വിഭാഗീയതയും ഇടം പിടിച്ചിരിക്കുന്നു. പുഞ്ചിരി ഒരു നന്മയാണെന്ന പ്രവാചക അധ്യാപനം ഏറെ പ്രസക്തമാണെന്ന്. ചിലരുടെ മന്ദഹാസം പോലും സ്ഥാനത്തെയും പണത്തെയും അടിസ്ഥാനമാക്കി വീതിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് സത്യം. ഒരു പകലിന്റെ അധ്വാനവും യാത്രയും കഴിഞ്ഞ് ക്ഷീണിത ദേഹവുമായി സ്വന്തം കുടുംബത്തിലെത്തുമ്പോൾ സ്വീകരിക്കാൻ, നിറഞ്ഞ ചിരിയോടെ കാത്തിരിക്കാൻ ഒരാളുണ്ടാവുക എന്നത് എന്തൊരു സൗഭാഗ്യമാണ്! ഒരു കൊച്ചുകുട്ടിയുടെ, അത് സ്വന്തം കുഞ്ഞോ പേരക്കിടാവോ മറ്റാരോ ആകട്ടെ, നിർമ്മല മന്ദസ്മിതം വീട്ടിലുണ്ടെങ്കിൽ അത് നൽകുന്ന പോസിറ്റീവ് എനർജി വലുതാണ്. പുഞ്ചിരിയിൽ പിശുക്കുള്ളവരാണ് നാമെങ്കിൽ നമുക്ക് ചിരിയുടെ അളവ് കൂട്ടാം. എന്തായാലും അത് നമുക്ക് നഷ്ടമൊന്നും വരുത്തുന്നില്ലല്ലോ. പുഞ്ചിരി നൽകുന്ന ഊർജം ചെറുതല്ല.
1: പ്രശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് നുറുങ്ങുകൾ. പുഞ്ചിരി നൽകുന്ന ഊർജം, ഇബ്നു അലി എടത്തനാട്ടുകളുടെ രചനക്കാണ് നാം നുറുങ്ങുകളിൽ കേട്ടത്. ഇനി അസ്മാഉൽ ഹുസ്ന.
4: അസ്സുബ്ബൂഹ് അസ്സയ്യിദ് എന്ന അള്ളാഹുവിന്റെ വിശിഷ്ടമായിട്ടുള്ള നാമം ചർച്ച ചെയ്യുന്നു. നമ്മോടൊപ്പം ചേരുന്നത് ഷമീർ മദീനി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുമായി ബന്ധപ്പെട്ട നാമങ്ങളും വിശേഷണങ്ങളും ഒരു വിശ്വാസിയുടെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിക്കുന്ന തിരിച്ചറിവുകളാണ്. അല്ലാഹുവിനെ ശരിയായ വിധത്തിൽ അറിയുന്നതിലൂടെ പടച്ചറബിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും ആദരിക്കുവാനും അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുവാനും അവന് ധാരാളമായി ദിക്റുകൾ, പ്രകീർത്തനങ്ങൾ അർപ്പിക്കുവാനുമൊക്കെ ഒരു വിശ്വാസിക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ആ നാമങ്ങളിലൂടെ, വിശേഷണങ്ങളിലൂടെ അവനെ അറിയുമ്പോൾ ഒരു വിശ്വാസിയെ അത് ഏറ്റവും നല്ല ഒരു ജീവിതത്തിൻ്റെ ഉടമയാക്കി മാറ്റും എന്നതും തർക്കമറ്റ കാര്യമാണ്. ആ രൂപത്തിൽ അള്ളാഹുവിനെ അറിയാനുള്ള ഒരു നാമം കൂടിയാണ് ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്ന അസ്സുബ്ബൂഹ് എന്ന അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമം. പരമപരിശുദ്ധൻ എന്നാണ് നമുക്കതിനെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുവാൻ കഴിയുക. അല്ലദി തനസ്സഹ അൻ കുല്ലി ഷൈഇൻ ലാ യംബഗി ലഹു. അവനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവന് ചേരാത്ത, അനുയോജ്യമല്ലാത്ത എല്ലാറ്റിൽ നിന്നും പരിശുദ്ധനായവൻ. ഹുവല്ലദി ലഹു ഔസാഫുൽ കമാലി വൽ ജമാൽ ബിലാ നഖ്സ്. എല്ലാവിധ പൂർണതയുടെയും സൗന്ദര്യത്തിൻ്റെയും ഉയർന്ന സ്വഭാവങ്ങൾ അവനുള്ളതാണ്. ബില നഖ്സിൻ, യാതൊരു കുറവുമില്ലാതെ, യാതൊരു ന്യൂനതയുമില്ലാതെ. വലഹുൽ അഫ്ആലുൽ മുഖദ്ദസ അനിശ്ശരി വസ്സു, തിന്മയിൽ നിന്നും അന്യായത്തിൽ നിന്നും അനീതിയിൽ നിന്നുമൊക്കെ പരിശുദ്ധമായ എല്ലാവിധ പ്രവൃത്തികളും കർമ്മങ്ങളും അവൻ്റേതാണ്. അപ്പൊ ന്യൂനതയുടെ യാതൊന്നുമില്ലാത്ത പരിപൂർണനായ, സകല സഗുണ സമ്പൂർണനായിട്ടുള്ളവൻ അല്ലാഹു. ആ പടച്ചറബിനെ അറിയുമ്പോൾ അവൻ്റെ വിശുദ്ധിയെയും മഹത്വത്തെയും അറിഞ്ഞവനെ പ്രകീർത്തിക്കുവാനും വാഴ്ത്തുവാനും സാധിക്കും. തസ്ബീഹിലൂടെ ആരാധിക്കപ്പെടുന്നവനാണ് അല്ലാഹു. സുബ്ഹാനല്ലാഹ് എന്ന ദിക്ർ അല്ലാഹുവിനുള്ള ആരാധനയാണ്, അല്ലാഹുവിനെ പ്രകീർത്തിക്കലാണ്. എൻ്റെ റബ്ബ് എത്രയോ പരിശുദ്ധനാണ് എന്ന വിശുദ്ധിയെ വാഴ്ത്തുന്ന വചനം. നമ്മുടെ നമസ്കാരത്തിൽ, റുക്കുഇലും സുജൂദിലുമൊക്കെ നമ്മൾ തസ്ബീഹ് ചൊല്ലാറുണ്ട്. സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് റുക്കുഇൽ പറയുമ്പോൾ, സുബ്ഹാന റബ്ബിയൽ അഅലാ എന്ന് സുജൂദിൽ നമ്മൾ പറയും. മഹാനായ, മഹത്വമുള്ള എൻ്റെ റബ്ബ് എത്രയോ പരിശുദ്ധനാണ്, അതാണ് റുക്കുഇൽ പറയുന്നത്. അത്യുന്നതനായ എൻ്റെ രക്ഷിതാവ് എത്രയോ പരിശുദ്ധനാണ് എന്ന് സുജൂദിൽ പറയുന്നു. രണ്ടിലും കോമണായി പറയാവുന്നൊരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു, സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക്കല്ലാഹുമ്മ ഗ്ഫിർലി. അപ്പോൾ അവിടെയെല്ലാം പടച്ചറബിൻ്റെ വിശുദ്ധിയെ, പരിശുദ്ധിയെ വാഴ്ത്തുകയാണ് ചെയ്യുന്നത്. ആകാശഭൂമികളൊക്കെയും അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞത് കാണുവാൻ സാധിക്കും. അൽ മുസബ്ബിഹാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ആറ് സൂറത്തുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. അതായത് തസ്ബീഹ് കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾ, സൂറത്തുൽ ഹദീദ്, സൂറത്തുൽ ഹഷർ, സൂറത്തുൽ സ്വഫ്, സൂറത്തുൽ ജുമുഅ, സൂറത്തു തഗാബുൻ, സൂറത്തുൽ അഅല, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാത്ത്, സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാത്ത്, ഇങ്ങനെ തുടങ്ങിയുള്ള തസ്ബീഹിൻ്റെ വചനങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾ. ആകാശഭൂമികളിലുള്ള എല്ലാം അള്ളാഹുവിൻ്റെ വിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന യഖൂലു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റുകൂഇഹി വസുജൂദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ റുകൂഇലും സുജൂദിലും ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. എങ്ങനെ? സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വർറൂഹ്. സുബ്ബൂഹുൻ, ഏറെ പരിശുദ്ധിയുള്ളവൻ, പരമപരിശുദ്ധൻ. ഖുദ്ദൂസുൻ, വിശുദ്ധിയുള്ളവൻ. റബ്ബുൽ മലായികത്തി വർറൂഹ്, മലക്കുകളുടെയും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും രക്ഷിതാവായ അള്ളാഹു എത്രയോ പരിശുദ്ധനും ന്യൂനതകളിൽ നിന്ന് മുക്തനുമാണ് അള്ളാഹു. ഇങ്ങനെ അള്ളാഹുവിൻ്റെ വിശുദ്ധിയെയും പൂർണ്ണതയെയും തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രകീർത്തിക്കുന്ന നിരവധി വിക്റുകൾ, വചനങ്ങൾ, പ്രകീർത്തനത്തിൻ്റെ, സ്തോത്രകീർത്തനത്തിൻ്റെ വാക്കുകൾ ഹദീസുകളിലും ആയത്തുകളിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. വിത്ര് നമസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്ന ഒരു വിക്റിൽ ഇങ്ങനെയുണ്ട്, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് റബ്ബിൽ മലായികത്തി വർറൂഹ്. അവിടെയും എന്താണ് പറഞ്ഞത്? സുബ്ഹാനൽ മലിക് അൽ ഖുദ്ദൂസ്, പരമപരിശുദ്ധനും സർവ്വതിൻ്റെയും ഉടമസ്ഥനുമായ അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്, യാതൊരുവിധ ന്യൂനതകളുമില്ലാത്തവൻ, എല്ലാവിധ പൂർണ്ണതകളും സമ്മേളിക്കുന്നവൻ, അവനാണ് അള്ളാഹു. ധാരാളമായി പ്രകീർത്തിക്കപ്പെടാൻ അർഹനാണ് അള്ളാഹു. യാ അയ്യുഹല്ലദീന ആമനു ദുക്കുറുല്ലാഹ ദിക്റൻ കസീറ വസബ്ബിഹൂഹു ബുക്റതം വഅസീല, പ്രഭാതത്തിലും പ്രദോഷത്തിലും എന്ന് മാത്രമല്ല രാപ്പകലിൽ സദാസമയവും അള്ളാഹുവിന് നിങ്ങൾ ധാരാളമായി ദിക്ര് ചെയ്തുകൊണ്ടിരിക്കുക, പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുക. അവൻ്റെ വിശേഷണങ്ങളും അവൻ്റെ പ്രവർത്തനങ്ങളും നാമങ്ങളും ഓരോന്നും എടുത്തു നോക്കുമ്പോഴും യാതൊരുവിധ ന്യൂനതകളും കുറവുകളുമില്ലാത്ത പരിപൂർണതയുടെ ഉടമയാണ് അള്ളാഹു. ആ പടച്ചറബിനെ നാം പ്രകീർത്തിക്കുന്നതിനനുസരിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്കുള്ള സ്ഥാനവും അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലവും ഒക്കെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അല്ലാമ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി, ഒരു വിശ്വാസി അള്ളാഹുവിന് ദിക്ര് ചെയ്യുമ്പോൾ കിട്ടുന്ന നേട്ടങ്ങൾ നൂറിലധികം, നൂറോളം അതിൻ്റെ ഫവായിദുകൾ, സമറാത്തുകൾ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ അൽ വാബിലു സ്വയ്യിബ് എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ പടച്ചറബിന് ധാരാളമായി ദിക്ര് ചെയ്യാൻ, സ്മരിക്കാൻ, അവൻ്റെ വിശുദ്ധിയെ വാഴ്ത്താൻ നമുക്ക് സാധിക്കണം. കാരണം പ്രകീർത്തിക്കപ്പെടാൻ അർഹനാണ് അള്ളാഹു. അസ്സുബ്ബൂഹ്, പരമപരിശുദ്ധൻ, തസ്ബീഹിൻ്റെ ഉടമ എന്നാണ് അതിൻ്റെ താല്പര്യം. ആ പടച്ചറബിൻ്റെ വിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. മത്തഹദ സ്വാഹിബത്തം വല വലദ, അവന് സന്താനങ്ങളില്ല, ഭാര്യയില്ല, ഇണയും തുണയുമായി ആരുടെയും ആവശ്യം അവനില്ല, ക്ഷീണവും തളർച്ചയും അവനെ ബാധിക്കുകയില്ല. വമാ മസ്സന മിൻ ലുഗൂബ്, സൂറത്ത് ഖാഫ് 50-ാം അധ്യായം. അതിൽ അള്ളാഹു പറയുന്ന ശ്രദ്ധേയമായൊരു പരാമർശം, ആകാശഭൂമികളെ സൃഷ്ടിച്ച് സംവിധാനിച്ചതിന് ശേഷം മറ്റു പല മതഗ്രന്ഥങ്ങളിലും നമ്മൾ കാണുന്നതുപോലെ, മതവിശ്വാസികളും ധരിച്ചു വച്ചതുപോലെ, 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു എന്ന് പറയുന്നൊരു പരാമർശം, അതിനെ തിരുത്തുകയാണ് അള്ളാഹു. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം സൂറത്തു ഖാഫിൽ അള്ളാഹു പറഞ്ഞു, വമാ മസ്സന മിൻ ലുഗൂബ്, ആ സൃഷ്ടികർമ്മങ്ങളെല്ലാം ചെയ്തിട്ടും നമുക്ക് യാതൊരു ക്ഷീണവും തളർച്ചയും നമ്മെ ബാധിച്ചിട്ടില്ല. ലാത്ത ഉഹുദുഹു സിനത്തും വലാനവും, ആയത്തുൽ കുർസിയിൽ അള്ളാഹു പറഞ്ഞു, ഒരു ഉറക്കമോ മയക്കമോ പോലും, ഒരു തൂങ്ങിയുറക്കം അതുപോലും അള്ളാഹുവിനെ ബാധിക്കുകയില്ല. മറിച്ച് നിതാന്ത ജാഗ്രതയും ശ്രദ്ധയും എല്ലാം അറിയുകയും ചെയ്യുന്ന നിത്യതയുടെയും അതേപോലെ തന്നെ ജാഗ്രതയുടെയും ഒരു വിശേഷണമാണ് അവിടെ അള്ളാഹു നമ്മെ അറിയിച്ചത്. ആ തസ്ബീഹിനെ പ്രേരിപ്പിക്കുന്ന സദാസമയത്തും അള്ളാഹുവിനെ വാഴ്ത്തുവാനും പുകഴ്ത്തുവാനും നമുക്ക് പ്രേരണയും പ്രചോദനവും നൽകുന്ന ഒരു നാമമാണ് അസ്സുബ്ബൂഹ് എന്ന അള്ളാഹുവിൻ്റെ നാമം. അതായത് ഹുവൽ മുസ്തഹിഖു ലിത്തസ്ബീഹി വത്തംജീദ്, വിശുദ്ധിയെ വാഴ്ത്തുവാനും മഹത്വത്തെ പ്രകീർത്തിക്കുവാനുമൊക്കെ യോഗ്യതയുള്ളവൻ ആണ് അള്ളാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നൊരു ഹദീസിൽ കാണാം. സ്വഹീഹുൽ ബുഖാരിയിലെ അവസാനത്തെ ഹദീസായി നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നൊരു ഹദീസ്, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ, നാവുകൾക്ക് ഭാരം കുറഞ്ഞ ലഘുവായ ലളിതമായ രണ്ട് വചനങ്ങൾ. ഫഖീലത്താനി ഫിൽ മീസാൻ, എന്നാൽ പരലോകത്ത് മീസാനിൽ നന്മതിന്മകൾ തൂക്കിക്കണക്കാക്കുന്ന ആ തുലാസിൽ ഖനം തൂങ്ങുന്ന രണ്ട് വചനങ്ങൾ. വഹബീബത്താനി ഇലർ റഹ്മാൻ, പരമകാരുണ്യകനായ അള്ളാഹുവിന് പ്രിയങ്കരമായ രണ്ട് വചനങ്ങൾ. ഏതാണത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം, പരിശുദ്ധനായ അള്ളാഹുവിൻ്റെ സ്തുതി കീർത്തനങ്ങൾ ഞാൻ നടത്തുന്നു. അള്ളാഹുവിനെ ധാരാളമായി സ്തുതിക്കുന്നതോടൊപ്പം ഞാൻ അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. മഹത്വത്തിൻ്റെ ഉടമയായ അള്ളാഹുവിൻ്റെ വിശുദ്ധിയെ ഞാൻ പ്രകീർത്തിക്കുന്നു എന്ന അർത്ഥത്തിലുള്ള ഈ വചനങ്ങൾ ഈ പറഞ്ഞ രൂപത്തിൽ നാവുകൾക്ക് വളരെ ആയാസരഹിതമാണ്, പ്രയാസങ്ങളില്ല. പരലോകത്ത് മീസാനിൽ ഖനം തൂങ്ങുന്നതാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ വചനങ്ങളാണ്. അതുകൊണ്ട് ദിക്കറുകളിലൂടെ കീർത്തനങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുവാൻ നമുക്ക് സാധിക്കണം. സുബ്ബൂഹായ അള്ളാഹുവിനെ അടുത്തറിയുമ്പോൾ വിശ്വാസിയുടെ ജീവിതത്തിലുണ്ടാകേണ്ട ഒന്നാണ്. അടുത്തതായി നമ്മൾ എടുക്കുന്ന മറ്റൊരു നാമം അസ്സയ്യിദ് എന്ന അള്ളാഹുവിൻ്റെ നാമത്തെ സംബന്ധിച്ചാണ്. അഥവാ സൃഷ്ടികളുടെ യജമാനൻ, ഉടമസ്ഥൻ എന്നൊക്കെയാണ് അതിൻ്റെ താല്പര്യം. സർവരും ആശ്രയിക്കുന്നവൻ, സദാസമയവും മറ്റുള്ളവർ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നവൻ. എന്നാൽ അള്ളാഹു ആകട്ടെ മറ്റാരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തവനാണ്. അവൻ എല്ലാവരുടെയും യജമാനനാണ്. എല്ലാ അടിമകളും ആശ്രയിക്കുന്നത്, അവലംബിക്കുന്നത് അവനെയാണ്. അന്നല്ലാഹ മാലികുൽ ഖൽഖ് വൽ ഖൽഖു കുല്ലുഹും അബീദുഹു, സർവസൃഷ്ടികളുടെയും ഉടമസ്ഥനാണ് അള്ളാഹു. സർവചരാചരങ്ങളും സൃഷ്ടികളും അവനെയാണ് ആശ്രയിക്കുന്നത്, അവൻ്റെ അടിമകളാണ്. അൽ മുഹ്താജു ഇലൈഹി ബിൽ ഇത്തലാഖ്, നിരുപാധികം ഓരോ സൃഷ്ടിയും ഓരോ അടിമയും അള്ളാഹുവിലേക്ക് ആവശ്യമുള്ളവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സയ്യിദ് എന്ന് വിശേഷിപ്പിച്ച സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തിക്കൊണ്ട് പറഞ്ഞു, അസ്സയ്യിദു അല്ലാഹു തബാറക വതആല. സയ്യിദ് എന്ന് നിരുപാധികം പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹുവാണ്. അഥവാ എല്ലാവരുടെയും യജമാനൻ, എല്ലാവരുടെയും സാക്ഷാൽ ഉടമസ്ഥൻ, സർവരും ആശ്രയിക്കുന്ന യജമാനൻ എന്നൊക്കെ പറയാവുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഇമാം അഹമ്മദ്, ഇമാം അബൂദാവൂദ് റഹിമഹുമുല്ല ഒക്കെ ഉദ്ധരിച്ച ഹദീസിൽ കാണാം. ഷെയ്ഖ് അൽബാനി സ്വഹീഹാണ് എന്ന് സ്ഥിരപ്പെടുത്തിയ ഹദീസ് കൂടിയാണത്. അപ്പോൾ അസ്സയ്യിദ് എന്ന് പറയുമ്പോൾ അൽ മുഹ്താജു ഇലൈഹി ബിൽ ഇത്തലാഖ്, നിരുപാധികം എല്ലാവർക്കും ആശ്രയിക്കേണ്ട നേതാവായിട്ടുള്ള യജമാനനായിട്ടുള്ളവൻ, എന്തിലും ഏതിലും എല്ലാം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായം ആരായുവാനും അതേപോലെ തന്നെ അനുസരിക്കുവാനുമൊക്കെ കടപ്പെട്ടവനാണ് ഒരു വിശ്വാസി. തൻ്റെ സയ്യിദായ യജമാനനായ ഉടമസ്ഥനായ അള്ളാഹുവിനോട്, അല്ലദി ഇലൈഹി യുർജഉ വബി അംരിഹി യുഅമൽ, ഏത് കാര്യത്തിലും അവനിലേക്കാണ് മടങ്ങിപ്പോകുന്നത്, അവൻ്റെ കൽപ്പനകളാണ് അനുവർത്തിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള സയ്യിദ് അള്ളാഹുവാണ് എന്നർത്ഥം. ഹുവൽ മാലിഖു, ഹുവ മാലിഖു അംരിഹിം, അവരുടെ കാര്യങ്ങളെല്ലാം ഉടമപ്പെടുത്തുന്നവൻ അള്ളാഹുവാണ്. അല്ലദി ഇലൈഹി യർജിഊൻ, അവനിലേക്കാണ് എല്ലാവരും മടങ്ങിപ്പോകുന്നത്. വബി അംരിഹി യഅമലൂൻ, അള്ളാഹുവിൻ്റെ കൽപ്പനയനുസരിച്ചാണ് അവരൊക്കെയും പ്രവർത്തിക്കുന്നത്, പ്രവർത്തിക്കേണ്ടത്. വ അൻ ഖൗലിഹി യുസ്ദിറൂൻ, അവൻ്റെ വാക്കിൽ നിന്നാണ് അവർ ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ അവർ ചലിക്കേണ്ടത്. മനുഷ്യരും ജിന്നുകളും മലക്കുകളും അടക്കം എല്ലാവരും അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ളവരാണ്. അവനാണ് നൽകുന്നതും തടയുന്നതും. അവനാണ് യഥാർത്ഥത്തിലുള്ള ഉടമസ്ഥൻ. ഓരോരുത്തരെയും ഉയർത്തുന്നതും താഴ്ത്തുന്നതും എല്ലാവരെയും നിയന്ത്രിക്കുന്നതും അള്ളാഹുവാണ്. അസ്സയ്യിദു ഇദാ ഉത്ലിഖ അലൈഹി തആല ഫഹുവ ബിമഅനൽ മാലിക് വൽ മൗല വർ റബ്ബ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സയ്യിദാണ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സർവചരാചരങ്ങളുടെയും സാക്ഷാൽ ഉടമസ്ഥനും അധികാരിയും രക്ഷിതാവും നിയന്താവും ഒക്കെയായിട്ടുള്ളവൻ. വലാ യംബഗി ലാ ബിമഅനല്ലദി യുത്ലഖു അലൽ മഖ്ലൂഖ്. സൃഷ്ടികളെ സംബന്ധിച്ച് സയ്യിദ് എന്ന് പറയുമ്പോൾ ഉള്ള അർത്ഥത്തിലല്ല അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരുടെ സയ്യിദാണ്, നേതാവാണ് എന്ന് പറയുന്ന ഹദീസുണ്ട്. ആ അർത്ഥത്തിലല്ല അള്ളാഹു സയ്യിദാണ് എന്ന് പറയുമ്പോൾ. മനുഷ്യർ സമീ ആണ്, കേൾവിയുള്ളവനാണ് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരെ സംബന്ധിച്ച് അങ്ങനെ പറയും. അള്ളാഹു സമീ ആണ് എന്ന് പറയുമ്പോഴോ ആ അർത്ഥത്തിലല്ല. എല്ലാം കേൾക്കുന്ന, ന്യൂനതകളും കുറവുകളുമില്ലാതെ കേൾക്കുന്ന, മറ്റൊരാളുടേതിനോടും സമമല്ലാത്ത, തുല്യതയില്ലാത്ത വിശേഷണമാണ് അള്ളാഹുവിൻ്റെ സംഉള്ളതെങ്കിൽ സയ്യിദ് എന്ന ആ നാമത്തിലും ഉള്ള യജമാനൻ അല്ലെങ്കിൽ ഉടമസ്ഥൻ എന്ന വിശേഷണത്തിലും ആ ഒരു വ്യത്യാസം നാം പരിഗണിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സാധുക്കളായ നമ്മെ എല്ലാവിധ ന്യൂനതകളും കുറവുകളും പരിഹരിച്ച് പൂർണ്ണതയോടെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അംഗീകരിച്ചനുസരിച്ച് ജീവിക്കുവാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അല്ലിംന മാ യൻഫഉന വൻഫഉന ബിമാ അല്ലംതന റബ്ബി സിദ്ന ഇൽമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. ബഹുമാനിയായ പണ്ഡിതൻ ഷമീർ മദീനിയുടെ ശബ്ദമാണ് നാം ഇതുവരെ ശ്രവിച്ചത്. അസ്സുബ്ബൂഹ് അസ്സയ്യിദ് എന്ന അള്ളാഹുവിൻ്റെ നാമങ്ങൾ അദ്ദേഹം പരിചയപ്പെടുത്തുന്നു. ഇനി കുട്ടികളുടെ പ്രോഗ്രാമായ കഥ പറയാം.
4: അജ്മലും കുഞ്ഞുപെങ്ങളും എന്ന പുസ്തകത്തിലെ അഞ്ചാം ഭാഗമാണ് നാം ഇനി കേൾക്കുന്നത്. കുട്ടികൾക്കൊക്കെ പ്രിയങ്കരനായിട്ടുള്ള അബ്ദുസ്സലാം വീട്ടിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
7: അജ്മലും കുഞ്ഞുപെങ്ങളും. അധ്യായം 5. അജ്മലും ഉമ്മയും. അജ്മൽ കൊണ്ടുവന്ന അരിയും മീനുമായി ഷാഹിദ് അടുക്കളയിലേക്ക് പോയി. മീൻകറിയുടെ പണി വേഗം കഴിക്കണം. എന്നാൽ അരി അടുപ്പത്ത് വെച്ച് സുഖമായി മഗരിബ് നമസ്കരിക്കാം. അവൾ മീൻ മുറിക്കാൻ തുടങ്ങി. അജ്മൽ കുളിച്ച് വസ്ത്രം മാറ്റി തൻ്റെ അടുത്തു വന്നു നിന്നത് അവൾ അറിഞ്ഞില്ല. ഉമ്മ കാര്യമായ ആലോചനയിലാണെന്ന് അവൻ മനസ്സിലാക്കി. ഉമ്മ, ഞാൻ പള്ളിയിൽ പോയി വരാം. അവൾ തലയുയർത്തിയപ്പോൾ അജ്മൽ ചിരിച്ചു. ഞാൻ വന്നു നിന്നതൊന്നും ഉമ്മ അറിഞ്ഞില്ലല്ലോ. എന്താ അമ്മ ആലോചിക്കണ്? ഒന്നുമില്ല, മോ നിസ്കരിച്ചു വാ. അജ്മൽ പോകുന്നത് അവൾ നോക്കി നിന്നു. ഉപ്പയുടെ അതേ നടത്തം. തല ഇടത്തോട്ട് അല്പം ചരിച്ച് വലത് കൈ ശക്തിയിലും ഇടത് കൈ പതുക്കെയും വീശിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നടത്തം. അതൊട്ടും വ്യത്യാസമില്ലാതെ മകനും കിട്ടിയിരിക്കുന്നു. സ്വഭാവവും അതേപോലെ കിട്ടിയാൽ മതിയായിരുന്നു. ഷാഹിദ വിളികേട്ട് അവൾ തിരിഞ്ഞു നോക്കി. അയൽപ്പക്കത്തെ സൈനബത്താത്തയാണ്. തൻ്റെ കുട്ടികൾ സൈനബത്താത്തയെ വല്യമ്മ എന്നാണ് വിളിക്കാറ്. ഒച്ച കേട്ട് സെൽവ ഓടിവന്ന് അവരുടെ കൈപിടിച്ചു. സൈനബത്താത്ത തൻ്റെ കയ്യിലെ പൊതി സെൽവയുടെ കയ്യിൽ കൊടുത്തു. ഇത് വരട്ടിയ ഇറച്ചിയാ, കുറച്ചേ ഉള്ളൂ. ഇയും ഇക്കാക്കയും തിന്നോ. എവിടെ അജ്മൽ? പള്ളിയിൽ നിന്ന് ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞ് സൈനബത്താത്തനെയും കൂട്ടി സെൽവ അകത്തേക്ക് പോയി. അവരുടെ കയ്യിൽ മറ്റൊരു പൊതിയിൽ അല്പം പത്തിരിയുമുണ്ടായിരുന്നു. മീൻപുരണ്ട കൈ സോപ്പിട്ട് കഴുകി ഷാഹിദയും അവരുടെ അടുത്തെത്തി. സൈനബത്താത്തയുടെ കൂടെ കുറച്ചു സമയം കഴിച്ചുകൂട്ടിയാൽ മനസ്സിന് സമാധാനമാണ്. അവർ നല്ലതേ പറയുകയുള്ളൂ, ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാൻ ശക്തി കിട്ടുന്ന വാക്കുകൾ. അജ്മൽ ഇന്ന് മീൻ വിൽക്കുന്നത് കണ്ടല്ലോ. എടീ, ഓ നന്നാവും. അൻ്റെ മോളെയും ഭാവി ആ കുട്ടീൻ്റെ കയ്യിലൂടെ പടച്ചോ നന്നാക്കും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, കച്ചവടത്തിൽക്ക് തിരിഞ്ഞ് പഠിപ്പിൻ്റെ കാര്യം മറക്കരുത്. ഞാനിറങ്ങട്ടെ, നിസ്കരിക്കാൻ സമയമായല്ലോ. ഷാഹിദയും മകളും മഗ്രിബ് നമസ്കരിക്കാൻ വുദൂ ചെയ്തു. ബാങ്ക് കൊടുത്തിട്ടില്ലല്ലോ, എന്തിനമ്മ ഇത്ര നേരത്തെ വുദൂ എടുത്തത്? സെൽവ ചോദിച്ചു. വുളു എടുത്ത് ബാങ്ക് വിളിക്കുന്നത് കാത്തിരുന്നാൽ ആ സമയമൊക്കെയും നമ്മൾ നമസ്കാരത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മോള് ഉപ്പാക്ക് സ്വർഗം കിട്ടാൻ പ്രാർത്ഥിക്കണം കേട്ടോ. ഭർത്താവിനെ കുറിച്ചോർത്തപ്പോൾ ഷാഹിദക്ക് കരച്ചിൽ വന്നു. അത് മകൾ കാണാതിരിക്കാൻ അവൾ ശ്രമിച്ചു. എന്തൊരു സ്നേഹമായിരുന്നു അദ്ദേഹത്തിന്. വെറും 13 കൊല്ലത്തെ ദാമ്പത്യം, എങ്കിലും ഒരായുഷ്കാലം ഓർത്താൽ തീരാത്ത സ്നേഹപ്രകടനങ്ങൾ. ഉമ്മ ബാങ്ക് കൊടുത്തു. സെൽവയുടെ വാക്കുകൾ അവളെ ചിന്തയിൽ നിന്നുണർത്തി. അവർ സർവ്വലോക രക്ഷിതാവിന്റെ മുമ്പിൽ പ്രാർത്ഥന കേഴുന്നേറ്റു. അജ്മൽ നമസ്കാരം കഴിഞ്ഞു വന്നപ്പോൾ സെൽവ പറഞ്ഞു, ഇക്കാക്ക ഒരു കോളുണ്ട്. എന്താടി? കൈ കഴുകി വരി, അപ്പളേ പറയുള്ളൂ. അജ്മൽ കൈ കഴുകി വന്നു. ഒരു പ്ലേറ്റിൽ പത്തിരിയും മറ്റൊന്നിൽ ഇളം ചൂടുള്ള ഇറച്ചിയും കണ്ടപ്പോൾ അജ്മൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. ഭക്ഷണം കഴിച്ചിട്ടല്ലേ ഇക്കാക്ക അൽഹംദുലില്ലാ പറയേണ്ടത്? അത് വേറെ. ഇപ്പോ ഞാൻ ചൊല്ലിയത് വേറെ ഉദ്ദേശ്യത്തിലാണ്. ഏതനുഗ്രഹം കിട്ടിയാലും അള്ളാഹുവിനെ സ്തുതിക്കാം. ഭക്ഷണം കഴിച്ചാൽ അതിനു പുറമേയും ചൊല്ലണം. ഇത് പറഞ്ഞ് അജ്മൽ ഉമ്മയെ പത്തിരിയും ഇറച്ചിയും തിന്നാൻ വിളിച്ചു. മക്കൾ കഴിച്ചോളൂ, ഉമ്മ കുറച്ചു കഴിഞ്ഞിട്ട് ചോറ് തിന്നോളാം. അത് പറ്റൂല, നമ്മൾ മൂന്നാളൊപ്പം ഇത് തിന്നണം. മകന്റെ നിർബന്ധത്തിനു വഴങ്ങി ഷാഹിദ തിന്നാനിരുന്നു. ഇതാര് തന്നതാണുമ്മ? അജ്മൽ ചോദിച്ചു. സേനബത്താത്ത തന്നെ. ഉപ്പ മരിച്ച ശേഷം ആഴ്ചയിലൊരിക്കലെങ്കിലും അവർ എന്തെങ്കിലും ഒന്ന് തിന്നാൻ കൊണ്ടുവരും. അവര് നിങ്ങൾക്ക് വല്യമ്മയെപ്പോലെ തന്നെയാണ്. അവർക്കു വേണ്ടി പ്രാർത്ഥിക്കണം. പത്തിരി തിന്നുകഴിഞ്ഞിട്ട് രണ്ടാളും പാഠം വായിച്ചോളൂ, മദ്രസത്തതും സ്കൂളിൽത്തതും. തനിക്കിന്ന് വായിക്കാൻ കഴിയില്ലെന്നും രാവിലെ 4:30 എഴുന്നേറ്റ് വായിച്ചു കൊള്ളാമെന്നും അജ്മൽ പറഞ്ഞു. ഷാഹിദ് അത് ശരിവച്ചു. ഇന്ന് അജ്മലിന് നല്ല ക്ഷീണമുണ്ടാകുമല്ലോ. ഉച്ചവരെ അണ്ടിത്തോട്ടത്തിൽ പണി, വൈകുന്നേരം മീൻ വിൽപ്പനയും. അവൾ ഭക്ഷണമുണ്ടാക്കാൻ അടുക്കളയിലേക്ക് പോയി. അരി കഴുകുമ്പോൾ അവൾ ഓർത്തു, ഈ മാസം എങ്ങനെ കഴിയും? അജ്മൽ തന്ന 50 റുപ്പിക മാത്രമേ ഉള്ളൂ. ഉമ്മാ, ഞാൻ സഹായിക്കണോ? വേണ്ട മോനു, മീ അടുപ്പത്ത് വെച്ചു, പിന്നെ ഈ അരി വന്നാൽ മതി. മോ കുറച്ചു നേരം ഉമ്മാന്റെ കൂടെ അടുക്കളയിൽ ഇരുന്നാൽ മതി. ഷാഹിദ വരാന്തയിലെ 2 കസേരയും അടുക്കളയിലേക്ക് കൊണ്ടുവന്നു. അരി വേവുന്നതുവരെ മകനുമായി സംസാരിച്ചിരിക്കാം. അജ്മലിനോടുള്ള സമീപനത്തിൽ ഒരു വലിയ മാറ്റം വന്ന പോലെ അവൾക്ക് തോന്നി. തന്റെ മുന്നിലിരിക്കുന്ന ചെറിയ കുട്ടി പെട്ടെന്നൊരു 25-കാരനായി വളർന്ന പോലെ. മദ്രസാ വിദ്യാർത്ഥിയാണെങ്കിലും ജീവിതത്തെക്കുറിച്ച് ഗൗരവത്തോടെ ചിന്തിക്കാൻ അവന് കഴിയുന്നു. ഉമ്മാ, നിങ്ങളൊന്നും ബേജാറാവണ്ട, ഞാൻ എല്ലാറ്റിനും ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. എന്താ? മോനതൊന്ന് വിവരിക്ക്. ഞാൻ നന്നായി പഠിക്കുമുമ്മ. വെള്ളിയും ഞായറും എന്നാൽ കഴിയുന്ന വല്ല ജോലിയോ കച്ചവടമോ ഒക്കെ ചെയ്യും. ഇടയ്ക്ക് മറ്റൊരു ദിവസം വൈകുന്നേരവും. അങ്ങനെ ആഴ്ചയിൽ 200 റുപ്യണ്ടാക്കാം. നമ്മൾ BPL അല്ലേ? അപ്പൊ അരിയും പഞ്ചസാരയും ഗോതമ്പും നിസ്സാര വിലക്ക് കിട്ടുമല്ലോ. അങ്ങനെ നോക്കുമ്പം 200 റുപ്യണ്ടാക്കിയാൽ പട്ടിണിയില്ലാതെ ജീവിക്കാം. പിന്നെ ഓണം, ക്രിസ്തുമസ്, കൊല്ലപരീക്ഷ കഴിഞ്ഞ സ്കൂൾ പൂട്ട്, അതിലെല്ലാം കുറേ അധികം പൈസ ഉണ്ടാക്കാം. എനിക്ക് ആഴ്ചയിൽ 2 കോഴിമുട്ടയെങ്കിലും തിന്നണം. തടി നന്നായാലേ ജോലി ചെയ്യാൻ കഴിയുള്ളൂ. അതിന് ഞാനൊരു മുട്ടക്കോഴിയെ വാങ്ങും ഇൻഷാ അല്ലാ, അജ്മൽ പറഞ്ഞു. മകന്റെ വാക്കുകൾ ഷാഹിദയുടെ മനസ്സിൽ പ്രതീക്ഷയുടെ വർണ്ണപ്പൂക്കൾ വിരിയിച്ചു. അവൾ അജ്മലിന്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. ആ കണ്ണുകൾ ഉപ്പയുടേതു തന്നെ. അവിടെ ദൃഢനിശ്ചയത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും തിളക്കമുണ്ടായിരുന്നു.
1: മാഷാ അല്ലാ, മനോഹരമായ അവതരണമായിരുന്നു വീട്ടിയങ്കിളിൻ്റേത്. കഥ പറയാൻ പ്രോഗ്രാമിലൂടെ അദ്ദേഹം വളരെ നന്നായി അജ്മലും കുഞ്ഞുമംഗളും എന്ന പുസ്തകത്തിലെ 5-ാം ഭാഗം നമ്മളോട് അവതരിപ്പിക്കുകയുണ്ടായി. ഇനി ദൃശ്യം.
4: കാടുകൾ മായാതിരിക്കാൻ
1: M. ഹരിദാസ് നമ്മോടൊപ്പം ചേരുന്നു. ദൃശ്യത്തിലൂടെ കേട്ടുവരാം.
8: പീസ് റേഡിയോയുടെ ശ്രോതാക്കളോട് ഇന്ന് ഞാൻ വനത്തെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. ലോകം ആകമാനം ഇന്ന് വനത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഒരു മനോഹരമായ വനത്തിനകത്തിലൂടെ നടക്കാനും ആ വനഭംഗി ആസ്വദിക്കാനും ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യനെ നമ്മൾ കാണില്ല.

കാടിനെ സ്നേഹിക്കുന്നത്. എന്നാൽ മൂല്യാധിഷ്ഠിതമായ ധാർമ്മികമായ ഒരു കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തി ഒരു കാടിനെ കാണുന്നത് എണ്ണമറ്റ ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയായിട്ടാണ് കാണുന്നത്. ഈ ലോകത്തിൻ്റെ ജലസ്രോതസ്സായിട്ടാണ് വനത്തിനെ കാണുന്നത്. നമുക്ക് ലഭ്യമായ കുടിവെള്ളം യാതൊരു ചെലവുമില്ലാതെ ഫിൽട്ടർ ചെയ്തു തരുന്ന ഒരു പ്രദേശമായിട്ടാണ് അവർ കാടിനെ കാണുന്നത്. നമ്മുടെ കാലാവസ്ഥ നിയന്ത്രിക്കുന്നത് കാടാണ്. മഴയുടെ കാരണം ഒരു പരിധിവരെ കാടാണ്. സർവോപരി നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ നമുക്ക് നൽകുന്നതും കാടാണ്. അപ്പോൾ കാടിൻ്റെ പ്രാധാന്യം നമ്മൾ ആ രീതിയിൽ വേണം കാണാൻ. മൂല്യാധിഷ്ഠിതമായ രീതിയിൽ കാടിന് നമ്മൾ കാണണം. ലോകത്തിൽ ഇന്ന് ഏകദേശം 30 മുതൽ 31% വരെയാണ് കാടുള്ളത്. നമുക്കറിയാം ഭൂലോകത്തിൻ്റെ 1/4 ഭാഗവും കടൽ ജലമാണ്. അതിൽ കര എന്ന് പറഞ്ഞ ബാക്കി 1/4 ഭാഗം മാത്രമേയുള്ളൂ. ആ ഭാഗത്തിൽ 30 മുതൽ 31% വരെ വനമാണ് ഉള്ളത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാട് എവിടെയാണെന്ന് ചോദിച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായിട്ടുള്ള റഷ്യയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കാടുള്ളത്. ഉദ്ദേശം നമ്മുടെ ആസ്ട്രേലിയ വൻകരയുടെ അത്ര തന്നെ അളവിലുള്ള കാട് റഷ്യയ്ക്ക് സ്വന്തമായിട്ടുണ്ട്. അവരത് നല്ല രീതിയിൽ സംരക്ഷിക്കുന്നവുമുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ ഉദ്ദേശം ഇന്ത്യയുടെ ഭൂപ്രകൃതി അനുസരിച്ച് 23% ആണ് കാടുള്ളത്. ഈ 23% തന്നെ പ്ലാന്റേഷനാണ് കൂടുതലും. അതായത് കച്ചവട താല്പര്യത്വം നമ്മൾ കാട് വെട്ടിത്തെളിയിച്ച് അവിടെ തേക്ക് യൂക്കാലിപ്റ്റസ് തുടങ്ങിയിട്ടുള്ള വ്യാവസായിക പ്രാധാന്യമുള്ള മരങ്ങൾ വെച്ചു പിടിപ്പിക്കുന്നതാണ്. അതിന് നമുക്ക് നൈസർഗിക വനം എന്ന് പറയാൻ കഴിയില്ല. വനം എന്ന് പറയുമ്പോൾ നൈസർഗികമായിരിക്കണം. വനത്തിന് നമ്മൾ പല രീതിയിൽ തരംതിരിക്കും. നമ്മൾ ഇപ്പം മഴക്കാടുകൾ, ലോകത്തിലെ ഏറ്റവും സുന്ദരമായ കാടുകളാണ് മഴക്കാടുകൾ, ഇലപൊഴിയും കാടുകൾ. ഇപ്പം ചിന്നാറിലൊക്കെയുള്ള മഴനിഴൽ പ്രദേശത്തുള്ള കാടുകൾ, ശുഷ്കമായിട്ടുള്ള വെള്ളമൊന്നുമുള്ള ഇല്ലാത്ത വരണ്ട ഭൂപ്രദേശത്തുള്ള കാടുകളാണ് നമ്മൾ ചിന്നാറിൽ പോയാൽ കാണുന്നത്. ഇലപൊഴിയും കാടുകൾ, പുൽമേടുകൾ, ഇങ്ങനെ പല തരത്തിൽപ്പെട്ട കാടുകളുണ്ട്. ഇതൊക്കെ ഓരോരോ തരത്തിൽപ്പെട്ട ജീവികളുടെ ആവാസ വ്യവസ്ഥകളാണ്. അതെല്ലാം കാടിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകത്തിലുള്ള 57% കാടും ഭൂമധ്യരേഖയോട് ചേർന്നാണ് കിടക്കുന്നത്. 0° ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറയുന്ന ഭൂമധ്യരേഖ നമ്മുടെ ഭൂഗോളത്തിൻ്റെ ഒരു അരഞ്ഞാണം പോലെ കിടക്കുകയാണ്, കേന്ദ്ര മധ്യത്തിലായിട്ട്. ആ ഭൂമധ്യരേഖയുടെ ചുറ്റുമുള്ള പ്രദേശത്താണ് ജീവൻ്റെ ഉൽപ്പത്തി എന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഭൂമധ്യരേഖയോട് ചുറ്റുമാണ് ലോകത്തിലുള്ള കാട് മുഴുവൻ വിന്യസിച്ച് കിടക്കുന്നത്. ഉദാഹരണമായിട്ട് ലാറ്റിൻ അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ കാടുകളുള്ളത്. നമ്മൾ ബ്രസീലിലുള്ള കാടുകൾ ആമസോൺ കാടുകൾ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. അതുപോലെ തന്നെ ആഫ്രിക്കയിൽ കോംഗോ വനം, ഈ പറയുന്ന ബ്രസീലിയൻ കാടുകളും കോംഗോ വനങ്ങളും ലോകത്തിൻ്റെ മുന്നിൽ വയ്ക്കുന്നത് എണ്ണമറ്റ ഈ ജീവജാലങ്ങളുടെ വൈജാത്യങ്ങളാണ്. നമ്മൾ ഇതേവരെ കണ്ടിട്ടില്ലാത്ത സൂക്ഷ്മവും എന്നാൽ ഭീകരനുമായിട്ടുള്ള ഒരുപാട് മൃഗങ്ങൾ, ഒരുപാട് ജീവികൾ ഈ ബ്രസീലിയൻ കാടുകളിലും ആമസോൺ കാടുകളിലും കോംഗോ കാടുകളിലും ജീവിച്ചിരിക്കുന്നു. അവർ നമ്മുടെ ലോകത്തിൻ്റെ ഒരു സമ്പത്താണ്. അപ്പം നമ്മൾ ഈ ലോകത്തിലെ ഒരു സന്ദർശകൻ മാത്രമാണ് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ പെരുമാറാൻ. നമ്മളീ ഭൂലോകം സന്ദർശിച്ചു എന്ന് വേണം പറയാൻ. അപ്പം നമുക്കിവിടെയുള്ള ജൈവസമ്പത്തോ വനസമ്പത്തോ കയ്യേറുവാനോ നശിപ്പിക്കാനോ ഉള്ള അവകാശമില്ല നമുക്കത്. നമ്മളത് ആസ്വദിക്കുന്നു, അനുഭവിക്കുന്നു, ഭാവി തലമുറയ്ക്ക് വേണ്ടി നീക്കിവെക്കുന്നു. എന്നാൽ വളരെ ദുര്യോഗം എന്ന് പറയട്ടെ, ചില ആളുകൾ വനത്തിന് കാണുന്നത് അത് നമുക്ക് ചൂഷണം ചെയ്യാനുള്ളൊരു സ്ഥലമായിട്ടാണ്. പല മതവിഭാഗങ്ങളും അങ്ങനെ വിഭാവനം ചെയ്യുന്നുണ്ട്. ഈ കാട് നമുക്കുള്ളതാണ്, ഈ കാട് നമുക്കും നമ്മുടെ കുട്ടികൾക്കും ഉപയോഗിച്ച് തീർക്കാനുള്ളതാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഭാവി തലമുറയ്ക്ക് കാടിനെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. നമ്മൾ ഈ കാട്ടിൽ കയ്യേറി അനധികൃതമായി ഖനനം നടത്തുകയും മരങ്ങൾ മുറിച്ചു മാറ്റുകയും ചെയ്യുന്നത് വഴി അനുദിനം ശുഷ്കമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാട് ഭീകരമായ ഒരവസ്ഥയിലേക്കാണ് നമ്മളെ എത്തിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് കാടില്ലാത്ത രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ കാടില്ലാത്ത രാജ്യം എന്ന് പറഞ്ഞാൽ ഒമാനിൽ

0: ഖത്തറിലൊന്നും കാടില്ല. അവിടെ ഒമാനിലും ഖത്തറിലും ഒരു മരം പോലും ഇല്ല എന്നാണ് പറയുന്നത്. സൗദി അറേബ്യ ഒരു വലിയ രാജ്യമാണ്. ആ സൗദി അറേബ്യയിൽ ഒരു നദി പോലുമില്ല. ഒരു നദി പോലും ഇല്ലാത്ത ഒരു രാജ്യമാണ് സൗദി അറേബ്യ. അറ്റക്കാമ മരുഭൂമി. ഈ അറ്റക്കാമ മരുഭൂമി ചിലിയിലാണുള്ളത്. ചിലി എന്ന് പറഞ്ഞ രാജ്യത്തുള്ള അറ്റക്കാമ മരുഭൂമിയിൽ ഇന്നേ വരെ മഴ റിക്കാർഡ് ചെയ്തിട്ടില്ല. ഒരു മഴ പോലും അവിടെ പെയ്തിട്ടില്ല. അവർക്ക് മഴ എന്താണെന്നറിയില്ല. എന്നിരുന്നാലും ചിലി ഇവിടെ ജീവിച്ചിരിക്കുന്നു, അറ്റക്കാമ മരുഭൂമി ജീവിച്ചിരിക്കുന്നു, സൗദി അറേബ്യ വൻ നല്ല രീതിയിൽ ലോകത്തിന് സംഭാവനകൾ നൽകി ജീവിക്കുന്നു, ഒമാനും ഖത്തറൊക്കെ വ്യാവസായികമായിട്ട് വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അവർക്ക് കാടില്ല, നദികളില്ല, മഴയില്ല. അവർക്കൊരു കാട് കാണണമെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് വരണം, അല്ലെങ്കിൽ ബ്രസീലിലേക്കോ ആഫ്രിക്കയിലേക്കോ ഒക്കെ പോകേണ്ടി വരികയാണ്. അപ്പം നമ്മളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു കാട് നമ്മൾ തൽക്കാലം അതിൻ്റെ കൈവശക്കാർ മാത്രമാണെന്നും അതിൻ്റെ ഉടമസ്ഥർ നമ്മളല്ലെന്നും ഭാവി തലമുറയ്ക്ക് നമ്മളിത് കൈമാറണമെന്ന് പറയുന്ന ഉത്തമ ബോധ്യത്തോടെ വേണം കാടിനെ കാണാനും കാടിനെ സമീപിക്കാനും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭൂമധ്യരേഖയിലുള്ള കാടുകൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജൈവസമ്പത്തും പിന്നെ ജീവജാല സമ്പത്തും എല്ലാം ഉള്ള ഒരു പ്രദേശമാണ് ഇക്വറ്റോറിയൽ ലൈനിന് അടുത്തുള്ള കോംഗോ വനവും ആമസോൺ വനവും. ഈ ഇക്വറ്റോറിയൽ ലൈനിൽ ആഫ്രിക്കയിലെ കോംഗോ നദീതടത്തിൽ ഒരു പ്രത്യേകതയുണ്ട് കാലാവസ്ഥയ്ക്ക്. അവിടെ 70 ഡിഗ്രി ചൂടാണ് പകൽ സമയത്ത്, 70 ഇഞ്ച് മഴയാണ് അവിടെ പെയ്യ രാത്രിയിൽ. അപ്പോൾ പകൽ സമയത്ത് 70 ഡിഗ്രി ചൂടും രാത്രി 70 ഇഞ്ച് മഴയും പെയ്യുന്ന ഭൂമധ്യരേഖയുടെ തൊട്ടുകിടക്കുന്ന കോംഗോ വനത്തിൽ സ്വാഭാവികമായിട്ടും മരങ്ങളുണ്ടല്ലോ, തഴച്ചു വളരുന്ന അവസ്ഥയിലായിരിക്കും. അവർ സൂര്യപ്രകാശം വൻതോതിൽ ആകിരണം ചെയ്യാൻ വേണ്ടി വലിയ ഇലകളുള്ള മരങ്ങളായിരിക്കും. ആ വലിയ ഇലകളിങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന മരങ്ങൾക്കുള്ളിലൂടെ സൂര്യരശ്മിക്ക് കാടിൻ്റെ ഉള്ളിലേക്ക് എത്താൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ആഫ്രിക്കയെ ഒരു കാലത്ത് വിളിച്ചിരുന്നത് ഇരുണ്ട വൻകര എന്നുള്ളതായിരുന്നു. ആ ഇരുണ്ട വൻകര എന്ന് അതിന് പേര് വരാനുള്ള കാരണം അതിൻ്റെ പ്രത്യേകത, ഇങ്ങനെ മരങ്ങൾ ഇടതൂർന്ന് വളർന്നത് കാരണമായിരുന്നു. എന്നാൽ ചില കാടുകൾ ഭയങ്കര മനോഹരമായ കാടുകളായിരിക്കും. ചില കാടുകൾ ഭീകരാവസ്ഥ സൃഷ്ടിക്കുമ്പോൾ, ഇപ്പോൾ ആമസോൺ കാടുകൾ ഭീകരാവസ്ഥ സൃഷ്ടിക്കുമ്പോൾ ചിലത് മനോഹരമായ കാടുകളായിരിക്കും. ഉദാഹരണമായിട്ട് മലേഷ്യൻ കാടുകൾ ഏറ്റവും അധികം മനോഹരമായ കാടാണെന്നാണ് പറയുന്നത്. അതേപോലെ USA അമേരിക്കയിലെ കാലിഫോർണിയ വനങ്ങൾ. ഈ കാലിഫോർണിയ വനങ്ങൾ ഇപ്പം അടുത്ത കാലത്ത് വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റുകയുണ്ടായി. അവിടെ പടർന്നു പിടിച്ച കാട്ടുതീയിൽ ഏക്കർ കണക്കിന് മരങ്ങൾ കത്തിനശിക്കുകയുണ്ടായി, വനം കത്തിനശിക്കുകയുണ്ടായി. സാങ്കേതികമായിട്ട് ഏറ്റവും അധികം മുന്നിൽ നിൽക്കുന്ന അമേരിക്കയ്ക്ക് പോലും ആ കാട്ടുതീ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവിടുത്തെ ഗവർണറായിരുന്ന പ്രശസ്തനായ നടൻ ആർണോൾഡ് ഷോൾസ്നഗർ കാലിഫോർണിയയിലെ അയാളുടെ വീട് നിന്ന് ജീവരക്ഷാർത്ഥം ഓടി രക്ഷപ്പെട്ടു എന്നാ പറയണ കാട്ടുതീ ഭയന്നിട്ട്. അപ്പോൾ കാലിഫോർണിയ ലോകത്തെ ഏറ്റവും മനോഹരമായ കാടാണ്. അവിടെയും ക്ഷുദ്രശക്തികൾ തീയിടുകയും ആ കാടിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾക്ക് അറിയാം, നമ്മളിപ്പോൾ അടുത്ത് ഒരു മാസം മുന്നേ നമ്മൾ പത്രത്തിലൊക്കെ അറിഞ്ഞതാണ് ആമസോൺ കാടുകൾ കത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ആമസോൺ കത്തുന്നു എന്നുള്ള തലക്കെട്ട് കണ്ടപ്പോൾ പുതിയ തലമുറയിലൊരു കുട്ടി വിചാരിക്കുന്ന ആമസോൺ വേറെയാണ്. അതായത് ആമസോൺ എന്ന് പറയുന്ന കൺസ്യൂമർ ഗൂഡ്സുകൾ വീട്ടിലുകളിൽ എത്തിച്ചു കൊടുക്കുന്ന ഓൺലൈൻ വ്യാപാര സ്ഥാപനമായിട്ടുള്ള ആമസോൺ മാത്രമേ ആ കുട്ടിക്ക് അറിയാവൂ. അപ്പോൾ ആമസോൺ കത്തുമ്പോൾ ഇനി ഞാൻ ഓർഡർ ചെയ്ത സാധനം വരില്ലേ എന്നാണ് ആ കുട്ടിക്ക് ആകാംക്ഷ. നേരം മറിച്ച് ലോകത്തിൻ്റെ പൈതൃക സമ്പത്തായ ആമസോൺ വനം കത്തിത്തീരുമ്പോൾ ആരും അത് ശ്രദ്ധിക്കാനുണ്ടായില്ല എന്നുള്ളതാണ്. ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം, അവിടുത്തെ ഭരണാധികാരികൾ മനഃപൂർവ്വം തീയിട്ടിട്ടാണ് ആമസോൺ കാടിൽ മാസങ്ങളോളം തീ കത്തിയത് എന്നുള്ളതാണ്. ആമസോൺ വനത്തിലെ എണ്ണമറ്റ ജീവജാലങ്ങൾ ചത്തൊടുങ്ങി, മരങ്ങൾ ഒരുപാട് നശിച്ചു. ആ തീ ഇപ്പം അടുത്ത കാലത്താണ് നിയന്ത്രണ വിധേയമായിട്ട് മാറിയത്. ഇപ്പം നമ്മൾക്ക് കേരളത്തിൻ്റെ കാര്യം തന്നെ എടുത്താൽ വനഭൂമിയോട് നമ്മൾ കാണിക്കുന്ന ആദരവില്ലായ്മ, അതിൻ്റെ ഒരു അനാദരവ്, വനത്തിനോട് നമ്മൾ കാണിക്കുന്ന, പശ്ചിമഘട്ടത്തിനോട് നമ്മൾ കാണിക്കുന്ന ഒരു അനാദരവ്, പശ്ചിമഘട്ടം നമുക്ക് ചൂഷണം ചെയ്യാനുള്ളത് മാത്രമാണ് എന്ന് പറയുന്ന ആ ബോധത്തോടു കൂടി അതിനെ സമീപിക്കുമ്പോൾ നമുക്ക് ചില തിരിച്ചടികൾ ഉണ്ടാവുന്ന നമ്മൾ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് കാണുന്നുണ്ട്. കേരളത്തിലുണ്ടാവുന്ന പ്രളയത്തിൽ ഉരുൾപൊട്ടൽ എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തിൽ എത്ര ഗ്രാമങ്ങളാണ് നശിച്ചുപോയത്, എത്ര ആളുകൾക്കാണ് വീടുകൾ നഷ്ടപ്പെട്ടത്. അപ്പോൾ ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള കാരണം മനുഷ്യൻ്റെ കയ്യേറ്റങ്ങളാണ്. മനുഷ്യൻ കാട്ടിലേക്ക് കടന്നു ചെല്ലുന്ന അവസ്ഥയിലാണ്. ആ കാട്ടിലുള്ള മൃഗങ്ങൾക്ക് അവർക്ക് വഴി നടക്കാൻ സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. ആനത്താരകളില്ലാതാവുന്നു. ആനയ്ക്കൊരു പ്രത്യേകതയുണ്ട്, ആന നടന്നു പോകുന്ന വഴി ഓരോ വർഷത്തിലും ആ വഴിയിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കും. അതിങ്ങനെ ചുറ്റിയടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ആ സമയമാവുമ്പോൾ ആ വഴി ഉപയോഗിച്ച് നടന്നുകൊണ്ടിരിക്കും. ഇന്നത്തെ സ്ഥിതി എന്താണ്? ഒരാന നടന്നു പോയി കഴിഞ്ഞാൽ പിറ്റേന്ന് തിരിച്ചു വരുമ്പോൾ രണ്ടു മാസം കഴിഞ്ഞാൽ ആ വഴി കാണുന്നില്ല. അതൊരു കൃഷിഭൂമിയായിട്ട് മാറിയിട്ടുണ്ടാവും. കയ്യേറ്റക്കാരവിടെ വാഴ വെച്ചു പിടിപ്പിക്കുന്നു, തെങ്ങും തൈകൾ വെച്ചു പിടിപ്പിക്കുന്നു. ആനയ്ക്ക് ഇതറിയില്ലല്ലോ. ആനയ്ക്ക് വാഴത്തോട്ടം എന്താണെന്നോ അതുപോലെ തന്നെ തെങ്ങും തോട്ടം എന്താണെന്ന് അറിയുന്നില്ല. ആ ആന ആ വാഴത്തോട്ടത്തിൽ ഇറങ്ങി നടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന കൃഷി നശിപ്പിക്കൽ നമ്മൾ വലിയൊരു അപരാധമായിട്ട് കാണുകയും ആനയെ നമ്മൾ ഷോക്ക് കൊടുത്ത് ഈ വൈദ്യുത കമ്പികളിലൂടെ കൊന്നൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം കേരളത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മൃഗങ്ങൾക്ക് വഴി നടക്കാൻ, സ്വാഭാവികമായി വഴി നടക്കാൻ സ്ഥലമില്ലാതെ അവർ കാട്ടിലേക്ക് ഇറങ്ങി വരുന്ന അവസ്ഥയുണ്ടാകുന്നു. ഇതൊരു 20 വർഷം മുമ്പ് ഉണ്ടായിരുന്നില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഇത്രയധികം കയ്യേറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ കടലിൽ ഈ കാടിൻ്റെ മുകളിൽ നമ്മൾ നടത്തുന്ന കയ്യേറ്റങ്ങൾ തന്നെയാണ് നമുക്ക് മറ്റൊരു തരത്തിൽ ശിക്ഷയായിട്ട് നമുക്ക് വരുന്നത്. കാട് നമുക്ക് തരുന്ന ജലം, കാട് നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ള നദികൾ, മനോഹരങ്ങളായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങൾ, ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെ വറ്റി വരണ്ടു പോകുന്ന ഒരു കാലത്തേക്ക് നമ്മുടെ സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഭീകരമായൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മളിപ്പോൾ മൃഗങ്ങൾ വൻതോതിൽ വാഹനമിടിച്ച് ചത്തൊടുങ്ങുന്നത് തടയുന്നതിന് വേണ്ടി വനപാതയിൽ രാത്രി ഗതാഗതം നിരോധിച്ചുകൊണ്ടൊരു ഉത്തരവ് വരികയുണ്ടായി. നമ്മളൊരു പ്രകൃതി സ്നേഹി അതിന് സ്വാഗതം ചെയ്യും. അതായത് ഗൂഢല്ലൂരിൽ നിന്ന് മൈസൂരിലേക്ക് പോകുമ്പോൾ ഈ പറയുന്ന ബന്ദിപ്പൂർ കാട്ടിലൂടെയുള്ള ഗതാഗതം മൃഗങ്ങൾ സഞ്ചരിക്കുന്ന സമയമായിട്ടുള്ള 9 മണി മുതൽ പുലർച്ചെ വരെ വേണ്ട. കാരണം എത്രയോ വാഹനം ഇടിച്ചിട്ട് മാനുകൾ ചത്തുപോകുന്നു, കാട്ടുപോത്തുകൾ ചത്തുപോകുന്നു. അതുപോലെ മുത്തങ്ങയിൽ നിന്നും ഗുണ്ടൽപേട്ടയ്ക്ക് പോകുന്ന കാട്ടിൽ വാഹനമിടിച്ച് ഈ ജീവികൾ ചത്തുപോകുമ്പോൾ അതിന് പ്രകൃതി സ്നേഹികൾ മുറവിളി കൂട്ടിയതിൻ്റെ ബലമായിട്ട് രാത്രി യാത്ര നിരോധിച്ചപ്പോൾ ചില കൂട്ടം ആളുകൾ അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയും ഇപ്പോൾ സമരാഭാസം നമ്മൾ വയനാട്ടിൽ ഒരുപാട് അരങ്ങേറുകയും ചെയ്തു. അവർ പ്രചരിപ്പിക്കുന്നത് എന്താണ്? തെറ്റായൊരു പ്രചരണമാണ് നടത്തിയത്. അതായത് ഈ സുൽത്താൻ ബത്തേരിയിലുള്ള ആളുകൾക്ക് മൈസൂരിലേക്ക് ഇനി പോകാൻ കഴിയില്ല, ആ റോഡ് എന്നേക്കുമായി അടയ്ക്കാൻ പോകുന്നു, അല്ലെങ്കിൽ മൈസൂരിലേക്ക് വയനാട്ടിൽ നിന്ന് റോഡ് എന്നേക്കുമായി അടച്ച് അവിടുത്തെ കർഷകരെ ഉപദ്രവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു പ്രചരണം നടത്തുന്നത് ദുഷ്ടലാക്കോടെയാണെന്നും അത് കാടിനെ സ്നേഹിക്കാത്തവരാണെന്നും നമ്മൾ തിരിച്ചറിയണം. ഇവിടെ ഈ ഭൂമധ്യരേഖയുടെ ചുറ്റുമുള്ള കാടുകളെക്കുറിച്ച് പറയുമ്പോൾ കോങ്കോ വനത്തിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം, ബ്രസീലിയൻ കാടുകളെക്കുറിച്ച് നമ്മൾ പറയണം, ആമസോൺ കാടുകളെക്കുറിച്ച് നമ്മൾ പറയണം. അതേപോലെ തന്നെ കാടുകൾ നശിപ്പിക്കാൻ വേണ്ടി കണ്ണും നട്ടിരിക്കുന്ന ചില വിഭാഗങ്ങളുണ്ടെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ കേരളത്തിൽ തന്നെ സൈലന്റ് വാലി എന്ന് പറയുന്ന നൈസർഗിക വനം, മഴക്കാടുകൾ, ഒരുപാട് ജീവജാലങ്ങൾ ജീവിച്ചു പോരുന്ന അവരുടെ ആവാസ വ്യവസ്ഥയായിട്ടുള്ള ആ സൈലന്റ് വാലി പദ്ധതി, സൈലന്റ് വാലിയിൽ ഒരു അണ കെട്ടാൻ വേണ്ടി ഗവൺമെൻറ് ആലോചിച്ചപ്പോഴേക്കും തന്നെ ബൾഗേറിയൻ കമ്പനികൾ അവിടുത്തെ മരം മുറിക്കാനുള്ള കരാറെടുക്കാൻ വേണ്ടി ഇന്ത്യ ഗവൺമെൻറ്റിനെ സന്ദർശിക്കേണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ബൾഗേറിയനിലുള്ള മരം മുറിക്കുന്ന കമ്പനികൾ എവിടെയാണ് കാട് നശിപ്പിക്കാൻ അല്ലെങ്കിൽ കാട് മുറിച്ചു മാറ്റാൻ തക്കം പാർത്തിരിക്കുന്ന കമ്പനികളാണ്. അവർക്കൊക്കെ വാണിജ്യ താല്പര്യങ്ങളാണ്. അപ്പോൾ നിന്ന് നിൽക്കുന്ന മരങ്ങൾ, പടുകൂറ്റൻ മരങ്ങൾ യന്ത്രസഹായത്താൽ കൂടിയിട്ട് സെക്കൻഡ് വെച്ച് മുറിക്കുകയും പീസാക്കുകയും ചെയ്യുന്ന യന്ത്രങ്ങളുമായി നമ്മുടെ സൈലന്റ് വാലി വന്നിട്ട് ഒരു മാസം കൊണ്ട് ശവപ്പറമ്പാക്കണമെന്ന ഉദ്ദേശത്തോടെയായിരുന്നു അവർ നമ്മളെ സമീപിച്ചിരുന്നത്. പക്ഷേ ഇച്ഛാശക്തിയുള്ള പ്രകൃതി സ്നേഹികൾ അതിന് പ്രതിരോധം തീർത്തത് കാരണം ഇന്ന് സൈലന്റ് വാലി നിലനിൽക്കുന്നു. സൈലന്റ് വാലിയെക്കുറിച്ച് പറയുമ്പോൾ അവർ പരിഹാസ രൂപേണ പറയാറുണ്ട്, ഒരു സിംഹവാലൻ കുരങ്ങിന് വേണ്ടി നമ്മളൊരു ഒരു വൈദ്യുത പദ്ധതി ഉപേക്ഷിച്ചു എന്നൊക്കെ. ഈ സിംഹവാലൻ കുരങ്ങൻ ഒരിക്കലും ഭൂമിയിലേക്ക് ഇറങ്ങുന്നില്ല. അതതിൻ്റെ പ്രത്യേകത. ആ സിംഹവാലൻ കുരങ്ങൻ ഒരു തരം പ്രത്യേകതരം കാട്ടിലുണ്ടാവുന്ന ചക്ക തിന്നിട്ടാണ് പരമാവധി ജീവിക്കുന്നത്. അത് കിട്ടാത്തുമ്പോൾ മാത്രമാണ് മറ്റു ഭക്ഷണങ്ങളിലേക്ക് അത് തിരിയുന്നത്. ആ ചക്ക കായ്ക്കുന്ന ഉയരത്തിൽ വളരുന്ന മരത്തിൻ്റെ ശിഖരങ്ങളിലൂടെ മാത്രമാണ് അത് സഞ്ചരിക്കുന്നത്. അപ്പോൾ ആ ചക്ക ഉണ്ടാകുന്ന മരം എന്നില്ലാതെയാവുന്നോ അന്ന് ഈ പറയുന്ന സിംഹവാലൻ കുരങ്ങന്മാർ വംശനാശം നേരിടും. മറ്റൊരു ഉദാഹരണം, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ കേരളത്തിൻ്റെ ദേശീയ പക്ഷിയായിട്ടുള്ള മലമുഴക്കി വേഴാമ്പൽ എന്ന് പറയുന്ന ആ ഹോൺബിൽ എന്ന് പറയുന്ന പക്ഷി ചിറക് വിരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഭീകരമായിട്ടുള്ള ശബ്ദം ഉണ്ടാക്കിയിട്ടാണ് അത് പറന്നു പോവുക. അത്ര പടപടാ ശബ്ദമുണ്ടാക്കി പറന്നു പോകുന്ന ഈ മലമുഴക്കി വേഴാമ്പൽ നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയില്ല. എന്താ കാരണം? അതിന് ജീവിക്കണമെങ്കിൽ ഏറ്റവും ഉയരമുള്ളൊരു മരം വേണം. ആ മരത്തിൽ സ്വാഭാവികമായ ഒരു പൊത്ത് വേണം. അങ്ങനെയുള്ള സ്വാഭാവികമായ പൊത്തുള്ളൊരു മരം അത് തെരഞ്ഞ് നടക്കുകയാണ് കാട്ടിൽ. അങ്ങനെ ഏറ്റവും ഉയരത്തിലുള്ള ഒരു മരത്തിൻ്റെ ഒരു പൊത്തിൽ അത് മുട്ടയിടാറായി കഴിഞ്ഞാൽ അത് കണ്ടെത്തി അതിനകത്ത് മുട്ടയിടുന്നതിന് മുമ്പ് അത് അതിൻ്റെ തൂവലുകൾ കൊഴിച്ചു കളയും. അതിനകത്തൊരു ബെഡ് പോലത്തെ ഒരവസ്ഥ, ഒരു മെത്ത സൃഷ്ടിക്കും സ്വന്തം തൂവലുകൊണ്ട്. പെൺപക്ഷി സ്വന്തം തൂവലുകൾ കൊഴിച്ച് തൂവലില്ലാതെ മുട്ടയിടാൻ വേണ്ടി അതിൻ്റെ അകത്തിരിക്കുമ്പോൾ ആൺപക്ഷി ചെയ്യുന്നത് എന്താണെന്നറിയോ? ആൺപക്ഷി നദിക്കരയിൽ പോയി ഈ ചേറു മണ്ണുണ്ടല്ലോ, നനഞ്ഞ മണ്ണ് കൊത്തിക്കൊണ്ടുവന്നിട്ട് ആ പൊത്തിൻ്റെ വായ അടയ്ക്കും. ചെറിയൊരു സൂക്ഷ്മമായ ചെറിയൊരു തുള മാത്രം നിർത്തി ബാക്കി വായ്ഭാഗം അടയ്ക്കും. അപ്പോൾ പെൺപക്ഷി അതിനകത്ത് തടവിലുള്ള പോലെ കഴിയും. പക്ഷെ ആൺപക്ഷി എന്തു ചെയ്യും? തൊട്ടപ്പുറത്ത് മരക്കൊമ്പെന്ന് പോവാതെ അവിടെ നിൽക്കും. എന്നിട്ട് ഓരോ പഴങ്ങളും എവിടുന്നാണോ കിട്ടുന്നത് അവിടെ പോയി കൊണ്ടുവന്ന് ഈ മാളത്തിലേക്ക് തൻ്റെ കൊക്ക് ഉപയോഗിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കും. അങ്ങനെ മുട്ടയിടുന്ന കാലം, ആ കുട്ടി വിരിഞ്ഞ് പുറത്തു വരുന്നത് വരെയുള്ള കാലം, ആ പെൺപക്ഷിയെ സംരക്ഷിക്കാനുള്ള ആ ചുമതല ആൺപക്ഷി ഏറ്റെടുക്കുകയും അങ്ങനെ അവർ നമുക്കൊരു വലിയൊരു മെസ്സേജാണ് അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് തരുന്നത്. മലമുഴക്കി വേഴാമ്പൽ നമുക്ക് കാണാൻ കഴിയാത്ത വിധം കാടുകളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന ഒരു കാലം വിദൂരമല്ല. നമ്മൾ കാട്ടിൽ നടത്തുന്ന കയ്യേറ്റങ്ങൾ ഈ പറയുന്ന അതിൻ്റെ ആവാസ വ്യവസ്ഥയെ ഹനിക്കുകയും ആ പക്ഷി കാലക്രമേണ ഇല്ലാതാവുകയും ചെയ്യും. ലോകത്തിലങ്ങനെ എൻഡേഞ്ചേർഡ് ലിസ്റ്റിൽ വരുന്ന എത്രയോ മൃഗങ്ങളുണ്ട്, എത്രയോ പക്ഷികളുണ്ട്. നമുക്കവയെ സംരക്ഷിക്കണം. നമ്മുടെ ഭാവി തലമുറയ്ക്ക് നമുക്ക് അവരെ കാണിച്ചു കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ കാടിനെ സംരക്ഷിക്കുന്നവരാണ്. നമ്മൾ കാടിൻ്റെ കാടിനോടാണ് നമുക്ക് പ്രേമം. നമ്മൾ കാടിനെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കും. കാടാണ് നമ്മുടെ സർവവും എന്ന് ഒരു ഉത്തമ വിശ്വാസത്തോടു കൂടി നമ്മളൊരു ഭാവി തലമുറയെ വാർത്തെടുത്തെങ്കിൽ മാത്രമേ ഭാവി തലമുറയ്ക്ക് നമുക്ക് വനമെന്തെന്നും കാടെന്തെന്നും അതിൻ്റെ സൗന്ദര്യമെന്തെന്നും പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ.
1: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ദൃശ്യം.
2: കാടുകൾ മായാതിരിക്കാൻ ശബ്ദം നൽകിയത് എം ഹരിദാസ്. ശ്രോതാക്കളെ, ഇനി നാം പ്രവേശിക്കുന്നത് അൽ ഉസൂൽ.
1: ബഹുമാന്യനായ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി നമ്മോടൊപ്പം ചേരുന്നു. ഹദീസ് ക്രോഡീകരണ ചരിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് നാം കേൾക്കുന്നത്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിന്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നാം വിശദീകരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ക്രോഡീകരിച്ചതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക വിമർശകന്മാർ ഉന്നയിക്കുന്ന വിമർശനങ്ങളും അതിൻ്റെ യഥാർത്ഥത്തിലുള്ള വസ്തുത എന്താണ് എന്നതിൻ്റെ ചില ആമുഖ കാര്യങ്ങളാണ് നമ്മൾ വിശദീകരിച്ചത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സഹാബിമാരിൽ പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന കാര്യങ്ങൾ അത് പൂർണ്ണമായിക്കൊണ്ടും എഴുതി വച്ചിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസ് എഴുതി വെക്കുന്നതുമായി കൊണ്ട് ബന്ധപ്പെട്ട് രണ്ട് രൂപത്തിലുള്ള റിവായത്തുകളാണ് നമുക്ക് കാണാൻ കഴിയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം എഴുത്തിൻ്റെ മേഖല ജാഹിലിയ കാലഘട്ടത്തേക്കാൾ കുറച്ചുകൂടി വ്യാപിച്ചിരുന്നു, വിപുലപ്പെട്ടിരുന്നു എന്നുള്ളത് കഴിഞ്ഞ എപ്പിസോഡിൽ നാം വിശദീകരിക്കുകയുണ്ടായി. ഏതായാലും പ്രവാചകന്റെ ഹദീസുകൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ രണ്ടു വ്യത്യസ്തമായ ശൈലികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസുകൾ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അതിലൊന്നാമത്തത്, എഴുത്തിനെ പ്രോത്സാഹിപ്പിക്കാത്ത രീതിയിലുള്ള അഥവാ ഹദീസുകൾ എഴുതി വെക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കാത്ത രീതിയിലുള്ള ചില ഹദീസുകളാണ്. അതിലൊന്ന് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഏറ്റവും സഹീഹായ ഹദീസ് എന്ന് പറയാവുന്ന ഒരു ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ലാ തക്തുബു അന്നി, നിങ്ങൾ എന്നിൽ നിന്ന് ഒന്നും എഴുതി വെക്കരുത്. വമൻ കതബ അന്നി ഗൈറൽ ഖുർആൻ ഫലയംഹു, എന്നിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ അവൻ അത് മായ്ച്ചു കളയട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസാണ്. ഇത് ഇമാം മുസ്ലിം തൻ്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച സ്വഹീഹായ ഒരു ഹദീസാണ്. രണ്ടാമതായി ഈ വിഷയത്തിലുള്ള മറ്റൊരു റിവായത്ത്, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നു, ജഹദന ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യഅദലനാ ഫിൽ കിതാബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞങ്ങൾ പലതവണ ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് ഞങ്ങൾ പല പരിശ്രമങ്ങളും നടത്തി ഹദീസുകൾ എഴുതി വെക്കാനുള്ള ഒരു അനുവാദം ഞങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി. ഫ അബ, അപ്പോൾ പ്രവാചകൻ അത് വിസമ്മതിച്ചു. മറ്റൊരു റിവായത്തിൽ, ഇസ്തഇദ്ന അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ കിതാബ ഫലം യഇദൻ ലന എന്ന ഒരു റിവായത്തും കാണാം. അതോ ഞങ്ങൾ പ്രവാചകനോട് ഹദീസുകൾ എഴുതി വെക്കാൻ അനുവാദം ചോദിച്ചു, ഫലം യഇദൻ ലന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് അനുവാദം തന്നില്ല. ഇനി മൂന്നാമത്തെ റിവായത്ത്, ഈ മൂന്ന് റിവായത്തുകളാണ് ഈ വിഷയത്തിൽ പ്രധാനമായും എഴുത്തിന് പ്രോത്സാഹിപ്പിക്കാത്ത രീതിയിൽ വന്നിട്ടുള്ളത്. ഇത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നു, ഖർജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വനഹനു നക്തുബുൽ ഹദീസ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളടുത്തേക്ക് വന്നു, ഞങ്ങൾ ഹദീസുകൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫഖാല, അപ്പോൾ പ്രവാചകൻ ചോദിച്ചു, മാ ഹാദല്ലദീ തക്തുബൂന, നിങ്ങൾ എന്താണ് ഈ എഴുതിക്കൊണ്ടിരിക്കുന്നത്? കുൽന, ഞങ്ങൾ പറഞ്ഞു, ഹദീസ് നസ്മുഹാ മിൻക, നബിയെ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഹദീസുകളാണ് ഞങ്ങൾ എഴുതി വെച്ചുകൊണ്ടിരിക്കുന്നത്. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കിതാബുൻ ഗൈറു കിതാബില്ല, അള്ളാഹുവിൻ്റെ കിതാബിന് പുറമെയുള്ള വേറെ കിതാബിനെയാണോ നിങ്ങൾ അവലംബിക്കാൻ പോകുന്നത്? അതദ്റൂന മാ ളല്ലൽ ഉമം ഖബ്ലക്കും, നിങ്ങളുടെ മുമ്പുള്ള സമുദായങ്ങൾ എന്തൊരു കാര്യം കൊണ്ടാണ് പിഴച്ചു പോയത് നിങ്ങൾക്കറിയുമോ? വിമക്ത തബൂമിൽ കുത്തുബി മാ കിതാബില്ലാഹി തആല, അള്ളാഹുവിൻ്റെ കിതാബിൻ്റെ കൂടെ വേറെയും കിതാബുകൾ അവർ സ്വീകരിച്ച് എഴുതിയുണ്ടാക്കിയത് കൊണ്ടാണ് അവർക്ക് പിഴവ് സംഭവിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് തഖിയുദുൽ ഇൽമിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായിക്കൊണ്ട് കാണാൻ കഴിയും. അപ്പോൾ ഈ മൂന്ന് റിവായത്തുകളാണ് ഹദീസുകൾ എഴുതി വെക്കുന്നതിനെ വിരോധിച്ചു അതല്ലെങ്കിൽ പ്രോത്സാഹിപ്പിച്ചില്ല എന്നു പറയാവുന്ന രീതിയിൽ വന്നിട്ടുള്ള ഹദീസുകൾ. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസുകൾ എഴുതി വെക്കാനുള്ള കൽപ്പനയും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുതാൻ വേണ്ടി പ്രോത്സാഹനം നൽകിയതുമായിട്ടുള്ള ഒരുപാട് ഹദീസുകൾ വേറെയും വന്നിട്ടുണ്ട്. അതിൽ ചില ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കാം. അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്തു അക്തുബു കുല്ല ശൈഇൻ അസ്മഉഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എഴുതി വെക്കാറുണ്ടായിരുന്നു. ഉരീദു ഹിഫ്ളഹു, ആ കേട്ട കാര്യങ്ങൾ ഞാൻ എഴുതി വെക്കുന്നത് അത് മനഃപ്പാഠമാക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. ഫനഹതനി ഖുറൈശ്, പക്ഷേ ഖുറൈശികളായ ആളുകൾ, അഥവാ റസൂലുള്ളാഹിൻ്റെ സഹാബത്തിൽ പെട്ട ചില ആളുകൾ അത് എന്നോട് വിരോധിച്ചു. വഖാലു, അവരതിന് പറഞ്ഞ ന്യായം ഇതായിരുന്നു, തക്തുബുക്കു ലശീ ഇൻ സമിഅതഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബശറുൻ യതകല്ലം ഫിൽ ഗളബി വർരിബ, നീ പ്രവാചകനിൽ നിന്ന് കേട്ട എല്ലാം അതേപടി എഴുതി വെക്കുകയാണോ? പ്രവാചകനൊരു മനുഷ്യനാണല്ലോ, പ്രവാചകൻ ദേഷ്യത്തിൻ്റെ അവസ്ഥയിലും സന്തോഷത്തിൻ്റെ അവസ്ഥയിലും പല കാര്യങ്ങളും സംസാരിക്കും. അപ്പോൾ അതൊക്കെ തന്നെയും നീ എഴുതി വെക്കുകയാണോ എന്ന് ചോദിച്ചു അവർ. അപ്പോൾ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഅംസക്തു അനിൽ കിതാബ, ഞാൻ എഴുത്തു നിർത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എഴുതി വെക്കുന്നതിന് ഞാൻ അവസാനിപ്പിച്ചു. ഫദക്കർതു ദാലിക ലി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിന്നീട് ഞാൻ ഈ വിഷയം പറഞ്ഞു, അഥവാ റസൂലെ, നിങ്ങളുടെ ഹദീസുകൾ ഞാൻ എഴുതി വച്ചിരുന്നു, പക്ഷേ ചില ആളുകൾ എന്നോട് ഈ വിഷയം പറഞ്ഞപ്പോൾ ഞാൻ ആ എഴുത്ത് അവസാനിപ്പിച്ചു. ഇമാം ദാരിമി ഉദ്ധരിക്കുന്ന ഹദീസാണിത്. അപ്പോൾ ഫഅഉമാ ബിഇസ്ബിഇഹി ഇലാ ഫീഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വിരലുകൾ തൻ്റെ വായിലേക്ക് ചൂണ്ടി, എന്നിട്ട് പറഞ്ഞു, ഉക്തുബ്, നീ എഴുതിക്കൊള്ളുക. ഫവല്ലദീ നഫ്സി ബിയദിഹി മാ ഖറജ മിൻഹു ഇല്ലാ ഹഖ്, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം, അഥവാ അള്ളാഹു തന്നെയാണ് സത്യം. എൻ്റെ നാവിലൂടെ എൻ്റെ വായിൽ നിന്ന് ഹക്കല്ലാതെ പുറത്തു വരികയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന് എഴുതാനുള്ള കൽപ്പന കൊടുക്കുകയും ചെയ്തു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന മറ്റു റിവായത്തിൽ കാണാം, ഇത് ഇമാം ഇബ്നു ഹജ്ജർ അസ്ഖലാനി അദ്ദേഹത്തിൻ്റെ ഫത്ഹുൽ ബാരിയിൽ ഉദ്ധരിച്ച റിവായത്താണ്, അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, മാമിൻ അസ്ഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണിത്, മാമിൻ അസ്ഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹദുൻ അക്സറ ഹദീസൻ عنه مني الا ما كان من عبد الله بن عمرو فانه كان يكتب ولا اكتب. ابو هريره رضي الله عنه പറയുന്നു, റസൂൽ الله صلى الله عليه وسلم യുടെ സഹാബിമാരിൽ എന്നേക്കാൾ കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത അതല്ലെങ്കിൽ അറിയുന്ന ആളുകൾ ഉണ്ടായിരുന്നില്ല അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് ഒഴികെ. കാരണം ഫഇന്നഹു കാന യക്തുബ് വല അക്തും, അദ്ദേഹം ഹദീസുകൾ എഴുതി വെക്കാറുണ്ടായിരുന്നു, ഞാൻ ഹദീസുകൾ എഴുതി വെക്കാറുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൻ്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂഷ എന്നു പറയുന്ന സഹാബി, അദ്ദേഹം പ്രവാചകൻ്റെ ഖുതുബ, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദാഇൽ നടത്തിയ ഖുതുബയും അതുപോലെ തന്നെ യമനിലെ ആളുകൾക്ക് വേണ്ടി പ്രത്യേകമായി കൊണ്ട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുമൊക്കെ വിശദമായി കേട്ടപ്പോൾ അബൂഷ എന്നു പറയുന്ന, അദ്ദേഹം യമനിലുള്ള ആളാണ്, അദ്ദേഹം പ്രവാചകൻ്റെ അടുക്കിൽ നിന്ന് എണീറ്റ് പറഞ്ഞു, യാ റസൂലുള്ളാ ഉക്തുബൂലി, നബി നിങ്ങളാ പറഞ്ഞ കാര്യം നിങ്ങൾ എനിക്കൊന്ന് എഴുതിത്തരൂ. ഫഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉക്തുബൂലഹു, നിങ്ങൾ അദ്ദേഹത്തിന് എഴുതി കൊടുക്കുക എന്ന്. അപ്പോൾ ഇത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കം ഫത്ത് എന്ന് പറഞ്ഞാൽ ഹിജ്റ 8-ാമത്തെ വർഷത്തിലാണ്. പ്രവാചകൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. റാഫിഉ ബിൻ ഖദീജ റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രവാചകൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചു, യാ റസൂലുള്ളാ, ഇന്ന നസ്മഉ മിൻക അശ്യ അഫനക്തുബുഹ, റസൂലെ, നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പല കാര്യങ്ങളും കേൾക്കാറുണ്ട്, അതൊക്കെ ഞങ്ങൾ എഴുതി വെക്കേണ്ടതുണ്ടോ? പ്രവാചകൻ പറഞ്ഞു, ഉക്തുബു വല ഹർജ്, നിങ്ങളത് എഴുതി വച്ചേക്കുക, അതിന് കുഴപ്പമില്ല എന്നൊരു റിവായത്തിൽ കാണാൻ കഴിയും. അതേപോലെ തന്നെ അനസ് ബിൻ മാലിക് റളിയല്ലാഹുഅൻഹു പറഞ്ഞ റിവായത്തിൽ കാണാം, ഖയ്യിദു അൽ ഇൽമ ബിൽ കിതാബ്, നിങ്ങൾ ഇൽമിനെ തടഞ്ഞു വെക്കുക, എഴുത്തുകൊണ്ട് നിങ്ങൾ തടഞ്ഞു വെക്കുക എന്ന് റിവായത്തുകൾ കാണാം. ഈ രീതിയിൽ ഏകദേശം 8-10 റിവായത്തുകൾ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്തിനെ പ്രോത്സാഹിപ്പിച്ചതായും പ്രവാചകൻ എഴുതാൻ വേണ്ടി കൽപ്പിച്ചതായിക്കൊണ്ടും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഹദീസിൽ ഒരു ഭാഗത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുത്തിനെ നിരുത്സാഹപ്പെടുത്തിയതായിക്കൊണ്ട് ചില ഹദീസുകൾ കാണാം. മറ്റു ചില ഹദീസുകളിൽ പ്രവാചകൻ എഴുതാൻ വേണ്ടി കൽപ്പന കൊടുത്തതും അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾക്ക് എഴുതാൻ അനുവാദം കൊടുത്തതുമായിട്ടുള്ള ചില സംഭവങ്ങളും കാണാൻ കഴിയും. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളും എങ്ങനെയാണ് യോജിപ്പിക്കുക? രണ്ടും പരസ്പര വിരുദ്ധമാണ്. ആദ്യം പറഞ്ഞതിന് എതിരാണ് രണ്ടാമത്തെ കാര്യം. പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഈ രണ്ടും ജംഅ് ചെയ്തുകൊണ്ട് അഥവാ യോജിപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാമത്തെ സംഭവം, അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഹദീസിനെ സംബന്ധിച്ചാണ് പണ്ഡിതന്മാർ അത് പറഞ്ഞിട്ടുള്ളത്. അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് മൗഖൂഫാണ്, അഥവാ മൗഖൂഫെന്ന് പറഞ്ഞാൽ സഹാബിമാരിലേക്ക് ചേർത്തപ്പെടുന്ന ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെടാതെ വന്നിട്ടുള്ള ഹദീസാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കത് ചേർത്തി പറയാൻ പറ്റുകയില്ല എന്നതാണ് ഒരു മറുപടി. പക്ഷേ ആ മറുപടി പണ്ഡിതന്മാർ ചില ആളുകൾ അംഗീകരിക്കുന്നില്ല. കാരണം മറ്റു റിവായത്തുകളിൽ ഇസ്തഅദൻതു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നു തന്നെ ചില റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകനെയോട് ഞാൻ അനുവാദം ചോദിച്ചിട്ടുണ്ട് എന്ന് തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു മറുപടി പണ്ഡിതന്മാർ പൂർണ്ണമായി കൊണ്ടും അംഗീകരിക്കുന്നില്ല. എന്നാൽ ബഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും ഇതിന് കൊടുക്കുന്ന വിശദീകരണം, ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ, ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിലായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നത്. അഥവാ വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ശരീഅത്തിൻ്റെ നിയമങ്ങൾ പൂർണ്ണമായിക്കൊണ്ടും പഠിച്ചു മനസ്സിലാക്കിയിട്ടില്ലാത്ത മുസ്ലിമീങ്ങൾ വളരെ കുറച്ചു മാത്രമുണ്ടായിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ എഴുതി വെക്കുന്നതിൻ്റെ കൂടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും അവർ എഴുതി വെക്കുകയാണെങ്കിൽ, വിശുദ്ധ ഖുർആൻ ഏതാണ്, പ്രവാചകൻ്റെ ഹദീസുകൾ ഏതാണ് എന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടാകും. കാരണം വിശുദ്ധ ഖുർആനിൻ്റെ ശൈലിയും പ്രവാചകൻ്റെ ശൈലിയും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ ആ വ്യത്യാസങ്ങൾ മനസ്സിലാകുന്നതിൻ്റെ മുമ്പ് വിശുദ്ധ ഖുർആൻ്റെ ശൈലി മനസ്സിലാകണമെങ്കിൽ ചില ആയത്തുകൾ കൂടുതലായി അവതരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകൾ മനഃപ്പാഠമാക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുകയും ഹദീസുകൾ എഴുതി വെക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ അധികരിക്കുകയും ആളുകൾ എഴുത്തിൻ്റെ മേഖല കൂടുതൽ വ്യാപകമാവുകയും ചെയ്ത സന്ദർഭത്തിൽ, പ്രവാചകൻ ആ ഖൗഫ് നീങ്ങിയ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് അനുവാദം കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ രണ്ടും പ്രവാചകനിൽ നിന്ന് വന്നിട്ടുണ്ട്. അതൊരിക്കലും തന്നെ പരസ്പര വിരുദ്ധമല്ല എന്നത് പണ്ഡിതന്മാർ വിശദീകരിച്ചതായിക്കൊണ്ട് കാണാൻ കഴിയും. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, ആരെങ്കിലും മൻകത്തബഅന്നി ഗൈറുൽ ഖുർആൻ ഫലംഹുഹു എന്നു പറഞ്ഞ സംഭവത്തെക്കുറിച്ച് അഥവാ വിശുദ്ധ ഖുർആനിന് പുറമെ ആരെങ്കിലും എന്തെങ്കിലും എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ അതവൻ മായ്ച്ചു കളയട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് എന്നു പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. അഥവാ ഒരു സംഘം ആളുകൾ പ്രവാചകന്റെ അടുക്കിലേക്ക് മുസ്ലിമാകാൻ വേണ്ടി വന്നു. അവർ പുതു മുസ്ലിമീങ്ങളാണ്. അവർ റസൂലുള്ളാഹിന്റെ അടുക്കൽ നിന്ന് പല ആയത്തുകളും കാര്യങ്ങളും കേട്ടു പഠിച്ചു. അവരത് എഴുതി വച്ചു. എഴുതി വച്ചതിന് ശേഷം ഖുർആൻ അവർ പഠിച്ചതിന് എഴുതി വച്ചതിന് ശേഷം പ്രവാചകന്റെ ഹദീസുകളും അവർ കേട്ടു എഴുതി വെക്കാൻ തുടങ്ങി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഖുർആനിൻ്റെ കൂടെ മറ്റൊന്നും എഴുതരുത്. കാരണം നിങ്ങൾ പുതു മുസ്ലിമീങ്ങളാണ്. ആ മുസ്ലിമീങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നാടുകളിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ഏതാണ് ഖുർആൻ ഏതാണ് ഹദീസ് എന്ന് ഒരേ ഫലകത്തിൽ എഴുതി വച്ചാൽ അവർക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാകും. അതുകൊണ്ട് പ്രവാചകൻ അവരോട് കൊടുത്ത നിർദ്ദേശമാണ് ലാ തക്തുബു അന്നീ, നിങ്ങളിൽ നിന്ന് ഖുർആനല്ലാത്ത ഒന്നും എഴുതി വെക്കരുത്. ഇപ്പോൾ ഖുർആനല്ലാത്ത എന്തെങ്കിലും ഒന്ന് ആ ഖുർആന്റെ കൂടെ നിങ്ങൾ എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് മായ്ച്ചു കളയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞതായിക്കൊണ്ടാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. മറ്റൊരു മറുപടി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരോധമൊക്കെ തന്നെയും വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ഹദീസുകളും ഒരേ വറക്കത്തിൽ അഥവാ ഒരേ പേജിൽ എഴുതി വെക്കുന്നതിനെയാണ് വിരോധിച്ചിട്ടുള്ളത് എന്നാണ്. അപ്പം നമുക്കറിയാം, വിശുദ്ധ ഖുർആന്റെ മുസ്ഹഫുകൾ, ആ മുസ്ഹഫിൻ്റെ കൂടെ ഖുർആന്റെ കൂടെ മറ്റൊന്നും എഴുതി വെക്കാൻ പാടില്ല. അതിൻ്റെ തഫ്സീറുകളും അതിൻ്റെ ഹാശിയകളും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഖുർആനിൻ്റെ മുസ്ഹഫിൻ്റെ പുറത്താണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്, അതിൻ്റെ ഉള്ളിൽ അനുവദിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഖുർആൻ എഴുതിയിട്ടുള്ള ആ കടലാസിൽ നിങ്ങൾ ഹദീസുകൾ എഴുതി വെക്കരുത് എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൻ്റെ ചുരുക്കം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഹദീസുകൾ എഴുതപ്പെട്ടിരുന്നു, അതിനൊരുപാട് തെളിവുകളുണ്ട്. എഴുതാൻ പാടില്ല എന്ന് വന്നതിൻ്റെ വിശദീകരണം നമ്മൾ മനസ്സിലാക്കി. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് അടുത്ത എപ്പിസോഡുകളിൽ വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ്റെ ദീൻ കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുവാൻ അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: ബാറക്കല്ലാഹു ഫീക്കും. ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് അൽ ഉസൂൽ, ഹദീസ് ക്രോഡീകരണ ചരിത്രത്തിൻ്റെ രണ്ടാം ഭാഗമാണ് നാം കേട്ടത്. നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൽ മാലിക് സലഫി.
1: നമുക്ക് ഇനിയൊരു സ്വരം കേട്ടുവരാം.

0: പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് നാം പ്രവേശിക്കുന്നു. ഇന്നത്തെ സ്നേഹക്കൂടിൽ പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സലാഹി, അതുപോലെ തന്നെ പീസ് റേഡിയോ സിഇഒ ഹാരിസ് ബിൻ സലീം നമ്മോടൊപ്പം ചേരുന്നു.
1: വാർദ്ധക്യം മലിനമാക്കുന്ന സ്ക്രീൻ കാഴ്ചകൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ സ്നേഹക്കൂട്.
0: കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: വഅലൈക്കും അസ്സലാം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബാദ്. സ്നേഹക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അൽഹംദുലില്ലാ, പീസ് റേഡിയോ ആരംഭിച്ചത് മുതൽ സ്നേഹക്കൂടിലെ ഈയൊരു വൈജ്ഞാനികവും ജീവിതസംബന്ധവുമായ ചർച്ചകളൊന്നും വിടാതെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. ഇടവേളകളിൽ കേട്ടവരുണ്ട്. എന്തായാലും ഇന്ന് നമ്മൾ, ഒരുപക്ഷെ നമ്മൾ അത്ര തന്നെയും ഈ കാലം അത്രയും ചർച്ചക്കെടുക്കാത്ത മറ്റൊരു മേഖലയാണ്, അല്ലെങ്കിൽ ഒരു വിഷയമാണ് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. വിഷയം ഇതാണ്: മുതിർന്ന ആളുകൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും പ്രശ്നങ്ങളും അനന്തരഫലങ്ങളും അതോടൊപ്പം അതിൻ്റെ പ്രതിരോധങ്ങളും പരിഹാരങ്ങളുമാണ് ഇൻഷാല്ലാ ഇന്ന് ചർച്ചയ്ക്ക് എടുക്കുന്നത്. അരിസ്മല്ലി, പലപ്പോഴും ഫോൺ ഉപയോഗം എന്ന് പറയുമ്പം ആ വിഷയം വേഗം ഓർമ്മ വരെ കുട്ടികളെയാണ്, മുതിർന്നവരെ പൊതുവെ ഓർമ്മ വരാറില്ല. ഒരുപാട് കൗൺസിലിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളെന്നുള്ള നിലക്ക് കുട്ടികളുടേത് വരുന്നത് പോലെ തന്നെ മുതിർന്നവരുടെ പ്രശ്നങ്ങളും വരാറില്ലേ?
4: തീർച്ചയായും നമ്മൾ ഏറ്റവും അധികം ചർച്ചക്കെടുക്കേണ്ട ഒരു കാര്യമാണ് ഈ മുതിർന്നവരുടെ ഫോണിൽ ഉള്ള ഉപയോഗവും അതുകൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങളും. കാരണം എന്താ വെച്ചാൽ, ഈ കുട്ടികൾക്കുണ്ടാകുന്ന തകരാറുകളെയും അവർക്ക് ഫോണിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ രക്ഷിതാക്കളുണ്ടല്ലോ. പക്ഷെ രക്ഷിതാക്കൾക്ക് സംഭവിക്കും അത് നിരീക്ഷിക്കാൻ വേറെ ആളുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്താണെന്ന് വിചാരിച്ചാൽ, ഇത് എന്തെങ്കിലുമൊക്കെ വലിയ ദുരന്തങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം ജീവിതത്തിൽ ഇത്തരം വഴികേടുകളിൽ പെട്ട അവസാനം എന്ത് ചെയ്യണം, മരണപ്പെട്ടു പോകണൊരവസ്ഥയ്ക്കാണ് പല ആളുകൾക്കും സംഭവിക്കുന്നത്. ഇത് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കാൻ കാരണം, ഇപ്പോൾ ഈ അടുത്തൊരു തവണ 60 വയസ്സ് പ്രായമുള്ള ഒരാളുടെ ഭാര്യ, അവർ പറഞ്ഞൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, 40 കൊല്ലമായി അവരുടെ ദാമ്പത്യം എന്നാണ്, 40 വർഷമായി. അപ്പോൾ ഈ 40 വർഷങ്ങളിൽ എന്തെങ്കിലും ഒരു വിശ്വാസക്കുറവോ എന്തെങ്കിലും ഒരു പ്രയാസങ്ങളോ ഉണ്ടാവാത്ത അത്രയും ഹൃദയമിണങ്ങിയ ദാമ്പത്യമാണ്. അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ, ഇത്രയും മുതിർന്നൊരു 60 വയസ്സായ ഒരാൾ ഫോൺ അങ്ങനെ എന്തെങ്കിലും ഒരു മോശമായി ഉപയോഗിക്കുമെന്നൊന്നും അവർ ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷെ വളരെ യാദൃശ്ചികമെന്ന് പറയാം, അയാളുടെ ഫോൺ ഇവർ കാണാനിടയായി. അപ്പം അതിൽ വെച്ചാൽ അവരുടെ കുടുംബത്തിൽ തന്നെ പെട്ട ഒരു പെൺകുട്ടിയുമായി, വളരെ പ്രായം കുറഞ്ഞൊരു പെൺകുട്ടിയുമായി ഉള്ള ചാറ്റ് വീഡിയോ ചാറ്റിങ്ങുകൾ വളരെ മോശമാണെന്നാണ് പറയണത്. അപ്പോൾ അവർ പറയണത് എന്താ വെച്ചാൽ, അത് കണ്ടതിനു ശേഷം ഞാൻ അയാളുടെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല, അയാളുടെ റൂമിലേക്ക് ഞാൻ കയറിയിട്ടില്ല. എന്തിനേറെ, ഞാൻ ഉണ്ടാക്കി വെക്കുന്ന ഭക്ഷണം അയാളെടുത്ത് കഴിക്കുക എന്നല്ലാതെ ഒരു ചായ പോലും അയാളുടെ കയ്യിൽ വെച്ച് കൊടുക്കാൻ എനിക്ക് പറ്റണില്ല. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇങ്ങനത്തെ ഒരു ദുരന്തം ഒരു കുട്ടി ഫോൺ ഉപയോഗിച്ചാൽ ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ, എത്രയോ കാലപ്പഴക്കങ്ങളുടെ ദാമ്പത്യങ്ങൾ തകർന്നു പോകുന്നു, പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു. രാത്രികളിൽ തഹജ്ജുദും പ്രാർത്ഥനകളൊക്കെ നടന്ന പല ആളുകളും എന്തു ചെയ്യും, പള്ളിയിൽ പോലും പോവാത്ത അത്രയും മോശമായൊരു മാനസികാവസ്ഥയിലേക്ക് മാറ്റപ്പെട്ട് ഈ ഫോണിലുണ്ടാകുന്ന ഇത്തരം തെറ്റായ കാര്യങ്ങളും അശ്ലീലങ്ങളും കണ്ട് അതിൽ ആസ്വാദനം കണ്ടെത്തി ജീവിച്ച് മരിച്ചു പോകുന്ന വലിയൊരു തലമുറ പ്രായമായവരിൽ ജന്മം കൊണ്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഫോൺ കോളുകളും വരുന്ന പുതിയതായി വരുന്ന കേസുകളും നമ്മൾ ഓർമ്മപ്പെടുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഈ ഏരിയ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്.
2: ഈ ഞാൻ ഈ വിഷയത്തിൽ ഇൻട്രോയിൽ യഥാർത്ഥത്തിൽ കുട്ടികളല്ലാത്ത മുതിർന്നവരെന്നാണ് ആദ്യം
4: ഉദ്ദേശിച്ചത്.
2: യഥാർത്ഥത്തിൽ ഇത് വളരെ പ്രായം ചെന്നവരിലും ഉണ്ട് എന്നുള്ളതാണ് അരിസ്മോലിൻ്റെ സംസാരത്തിന് മനസ്സിലാണത്. ഇപ്പം ഈ അടുത്ത കാലത്ത് നമ്മളെ പീസ് റേഡിയോയിൽ ബന്ധപ്പെട്ടൊരു പെൺകുട്ടി, അവരുടെ വീട്ടിൽ നിൽക്കാൻ റെഡിയല്ല, ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കാൻ റെഡിയല്ല. ഭർത്താവ് വന്നതിന് ശേഷം കുറച്ച് ദൂരമുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് കുട്ടീനെ കൊണ്ടുപോയി ചികിത്സിക്കുന്ന കാര്യം, കുറച്ചൊരു തുടർച്ചയായ 2 വർഷം ചികിത്സ ആവശ്യമുള്ളതാണ്. അപ്പോൾ അത് ആ ചികിത്സക്ക് കൊണ്ടുപോകാനും റെഡിയല്ല. അപ്പോൾ സ്വന്തം കുട്ടിയെ ചികിത്സിക്കാൻ ഭാര്യ റെഡിയല്ല. ഒരു വിഷയം. രണ്ട്, സ്വന്തം വീട്ടിൽ നിൽക്കാൻ ഭാര്യ റെഡിയല്ല. മൂന്നാമത്തെ പോയിന്റിലേക്ക് എത്തുമ്പോഴാണ് ഇയാൾക്ക് ചില കൺഫ്യൂഷൻ തോന്നുന്നത്. ഉപ്പാന്റെ കൂടെ യാത്ര ചെയ്യാൻ ഭാര്യ റെഡിയല്ല. അപ്പൊ ഈ കുട്ടി ഭർത്താവിനോട് ഉള്ള വിഷയം പറയാൻ അവർക്ക് ധൈര്യമല്ല എന്ന് പറഞ്ഞാൽ, ഇയാളെ ഫോണ് നോക്കുമ്പോൾ ഈ ഫോണിൽ മരുമകളുമായുള്ള കാര്യങ്ങൾ, അങ്ങനത്തേതിനുള്ള ടിപ്സ്, അങ്ങനെയൊക്കെയാണ് സെർച്ച് പോയത്. മരുമകളുമായുള്ള ഇത്, അത് അതെങ്ങനെ നല്ല രീതിയിലാവാം, ഇങ്ങനത്തെ ചില സെർച്ച് ടിപ്സ് അവർ കണ്ടു. കുട്ടിയെ കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് എന്തോ ചില ഒരു അത്ര തന്നെ നല്ലതല്ലാത്ത ടച്ചിങ്ങുകൾ അവർക്ക് ഫീൽ ചെയ്തു. അപ്പം നമ്മളിവിടെ ഇതിൻ്റെ ഒരു പരിഹാര വശം കൂടി ചർച്ച ചെയ്യണം. പ്രത്യേകിച്ചും പ്രായം ചെന്നവരുമായി ബന്ധപ്പെട്ട വിഷയം, ഇപ്പോൾ ആരസ്മോലി പറഞ്ഞതുപോലെ ഇപ്പം നമ്മുടെ അടുത്ത് റേഡിയോയിൽ തന്നെ പലപ്പോഴും പല കേസുകളും വന്നിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ ഇത് കേൾക്കുന്നവരിൽ മിക്കവാറും കുറേ ആളുകൾ പ്രായമുള്ളവരാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനും അവർക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ എങ്ങനെയാണ് അവരെ, എന്തെല്ലാം മേഖലയിൽ അവരെ അഡ്വൈസ് ചെയ്യാൻ പറ്റും?
4: ഇപ്പോൾ നമുക്ക് പീസ് റേഡിയോയിലൊരു കുടുംബങ്ങളൊക്കെ കേൾക്കുന്ന ഒരു പ്രോഗ്രാം എന്നതിലേക്ക് നമുക്ക് പരിമിതികളുണ്ട്. എങ്കിൽ പോലും ഇവിടെ സൂചിപ്പിക്കപ്പെട്ട കാര്യം, മുമ്പ് കാലഘട്ടങ്ങളിലൊന്നും ഒരിക്കലും ഒരു മരുമകളെ മകളായി കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായൊരു പെരുമാറ്റമുള്ള പരാതികൾ പൊതുവേ നമ്മൾ കേട്ടിരുന്നില്ല. ഒരു 10ഓ 20ഓ 25ഓ വർഷമായി മുമ്പ് വരെ എന്ത് ചെയ്യുന്നുണ്ട്, കുടുംബ പ്രശ്നങ്ങളിൽ കൗൺസിലിങ്ങുകളും കാര്യങ്ങളൊക്കെ ഈ ആധുനിക കൗൺസിലിംഗ് സംവിധാനങ്ങളെ ആളുകൾ ആശ്രയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന് മുമ്പൊന്നും ചിലപ്പോൾ ഉണ്ടായിട്ടുള്ളതില്ല. പക്ഷെ ആ കാലഘട്ടങ്ങളിലൊന്നും നമ്മൾ കാണാത്ത ചില റിപ്പോർട്ടിങ്ങുകൾ 2-3 വർഷമായിട്ട് നമ്മൾ കാണും. ധാരാളമായിട്ട് ഈ പറഞ്ഞ സമാനമായ കേസുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാരണം എന്ന് പറഞ്ഞാൽ, പൊതുവെ ഈ അശ്ലീലങ്ങളും ഈ പോൺ സൈറ്റുകളുമൊക്കെ മുതിർന്ന ആളുകൾ സ്വകാര്യമായി കാണുമ്പോൾ ആര് കണ്ടാലും അവർക്ക് എന്ത് ചെയ്യണം, ഈ ചിത്രങ്ങളിൽ കാണുന്ന കാര്യങ്ങളെ യാഥാർത്ഥ്യമായി കാണാനുള്ള ആഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായി അവർക്ക് എന്താവും, മുതിർന്ന ആൾക്കാരാകുമ്പോൾ ചിലപ്പോൾ അവരുടെ ഭാര്യമാർ അശക്തരായിരിക്കും, രോഗികളായിരിക്കും, പല ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായി അവരെന്ത് ചെയ്യും, അവർക്ക് സ്വകാര്യമായി പുറത്തറിയാത്ത രൂപത്തിൽ അവരുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റുന്ന മേഖലകളിൽ അവരെന്ത് ചെയ്യും, അഭയം തേടും. അതുകൊണ്ടാണ് ഇത്തരം കേസുകൾ ഇത്രയും അധികം റിപ്പോർട്ട് ചെയ്യുവാനുള്ള കാരണം എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ വളരെയധികം ഭയപ്പെടേണ്ട ഒരു കാര്യമാണ് ഈ ഫോണിൻ്റെ വ്യാപനം വന്നതോടുകൂടെ. എന്താ വെച്ചാൽ, നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ ആളുകൾ കാണുന്നുള്ള ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ മാറി നിൽക്കുന്നവരെല്ലാം
2: തെറ്റുകാരാകുന്നു
4: എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രതിഭാസം. പിന്നെ മാത്രമല്ല, പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഡാറ്റയ്ക്ക് വലിയ വില ഉണ്ടാവുകയും അത് 1 GB കൊണ്ടൊക്കെ ഒരു മാസം തികച്ചിരുന്ന ഒരു കാലഘട്ടം ആരംഭത്തിലാണ്. ഇന്നിപ്പോൾ 1.5 GB 2 GB അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഫ്രീ തരികയാണ്. അപ്പോൾ എന്തിനാണ് ആളുകളിത് ഉപയോഗിക്കുന്നത്? ഈ ചോദ്യം പ്രസക്തമാണല്ലോ. നമ്മൾ ആരെ മൊബൈൽ എടുത്തു നോക്കിയാലും ഈ 1.5 GB തീരുന്നുണ്ട്, 2 GB തീരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, പൊതുവേ പ്രായമായ ആളുകൾ അവരാണോ കൂടുതൽ മൊബൈൽ ഉപയോഗിക്കുന്നതെന്നാണ്.
2: സാധ്യതയുണ്ട്.
4: കാരണം കുട്ടികളാകുമ്പോൾ എന്തായാലും സ്കൂളിൽ പോകണ്ടേ, അവർ കോളേജിൽ പോകണ്ടേ, നമ്മളെപ്പോലെയൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ത് വേണം, ജോലിക്ക് പോകണ്ടേ. അപ്പോൾ നമ്മൾ നിർബന്ധമായും മൊബൈൽ ഉപയോഗം മാറ്റി വെക്കേണ്ട ഒരവസ്ഥ. എന്നാൽ റിട്ടയർ ആയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ വീട്ടിൽ സ്വസ്ഥമായി ഗൾഫിൽ നിന്ന് വന്ന് താമസിക്കുന്ന ഒരാൾ, ഇങ്ങനത്തെ ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിലൊരു മൊബൈൽ ഉണ്ടെങ്കിൽ അവരത് ഉപയോഗിക്കുമല്ലോ. അപ്പോൾ നമ്മൾ എന്തിനാണ് അവർ ഉപയോഗിക്കുന്നത്? ഒരു ക്ലാസ്സോ പ്രസംഗമോ ഒക്കെ കേൾക്കുന്നതിന് പരിമിതികളുണ്ടല്ലോ. അപ്പോൾ ബാക്കി സമയം എന്തിനാവട്ടെ, ഞാൻ പറഞ്ഞ ആ ഉപയോഗം എന്തിനായാലും, ഇനിയിപ്പോൾ നമ്മൾ പറയാ ചാനലുകളുടെ ന്യൂസുകൾ കാണുകയാണെന്ന് പറഞ്ഞു നിങ്ങൾ, എന്നാൽ പോലും അത് മാരകമാണ്.
2: യെസ്.
4: കാരണം ന്യൂസിൽ എന്താണ് ചർച്ച ചെയ്യണത്? ഇത്തരം ക്രിമിനൽ കേസുകളാണ്, കൊലപാതകങ്ങൾ, അതേപോലെ തന്നെ ബലാത്സംഗങ്ങൾ, പീഡന കേസുകൾ, ഇതൊക്കെ തന്നെയല്ലേ ചർച്ച ചെയ്യണത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴും മനുഷ്യൻ്റെ മനസ്സിൽ ഒന്ന് ആഗ്രഹമുണ്ടാകുന്നു പല കാര്യങ്ങളും കാണുമ്പോൾ. രണ്ടാമത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ കേട്ട് കേട്ട് കേട്ട് കേട്ട് മനസ്സ് മരവിച്ച് സ്വഭാവവും ജീവിതമൊക്കെ മാറുന്നുണ്ട്. ഇപ്പം ഞാനൊരു ഒരു പിന്നെ മകള് പറഞ്ഞൊരു അനുഭവം എൻ്റെ മനസ്സിൽ വരികയാണ്. അവരുടെ ഉമ്മയുടെ ഫോണ് തകരാറായിപ്പോയി. അപ്പോൾ ഒരു ബോധപൂർവം എന്ത് ചെയ്തു, അത് നേരാക്കാൻ കുറച്ച് താമസിപ്പിച്ചു. കാരണം ഇവരിത് ഫുൾ ടൈം ഇത് കാണുന്നുണ്ട്, വെറുതെ ഒരു 2 ആഴ്ച എന്ത് ചെയ്യുക, ഒന്ന് വൈകിപ്പിക്കാം ഫോണ് പിന്നെ സർവീസിന് കൊടുത്ത് കിട്ടാൻ. പക്ഷെ അവർ പറഞ്ഞത് എന്താച്ചാൽ, സ്വഭാവത്തിൽ വന്ന മാറ്റം അത്ഭുതകരമായിരുന്നു. അത്ഭുതകരമായിരുന്നു. കാരണം പെരുമാറ്റങ്ങൾ എന്ത് പറയുമ്പോഴേക്കും ദേഷ്യം, ശക്തമായ പ്രതികരണങ്ങൾ, ഭയങ്കര വേവലാതികൾ, തന്നെ പരാതികൾ, ഇതൊക്കെ അങ്ങോട്ട് മാറിയിട്ട് വളരെ സോഫ്റ്റായി, വളരെ സ്മൂത്തായി, എന്ത് പറഞ്ഞാലും ഒരു പ്രശ്നമില്ല. വീട്ടിലെ സാഹചര്യങ്ങൾ തന്നെ മാറിയതാണ്. അപ്പോൾ എന്തുമാത്രം സ്വാധീനം ഏ മുതിർന്ന ഓ പിന്നെ ഒരു 60 മുകളിൽ നമ്മൾ കാണുന്ന ആളുകളിൽ ഇത് വളരെ അപകടങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. എനിക്ക് തോന്നുക നമ്മളിപ്പോൾ ഒരു പൊതുവേ ഒരു നിരക്ഷരരാണ് മൊബൈൽ നില മനസ്സിലാക്കുക. നമ്മൾ കുട്ടികളെ പറ്റി അങ്ങനെ വിചാരിക്കണേ, പക്ഷെ കുട്ടികളല്ലേ അഗ്രകണ്ണീർ. അതേപോലെ തന്നെയാണ് പ്രായമായ ആൾ. അതിൻ്റെ ഒരു അനുഭവം ഒരിക്കലും ഒരു സഹോദരി പറഞ്ഞു, മൊബൈലിൽ എന്തോ ഒരു സംഗതി വന്നിട്ടത് ശരിയാവണില്ല. വളരെ പ്രായമായ ഒരു സ്ത്രീ പറഞ്ഞു, ആ മൊബൈൽ തരുന്നതാണ്. എന്നിട്ട് അവരതെന്തോ കറക്റ്റ് ചെയ്ത് കൊടുത്തു. ഇതൊക്കെ സത്യമായ റിപ്പോർട്ടുകളാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അവരെ അറിയാത്ത നമ്മളിപ്പോൾ അവരെ കുറിച്ചുള്ള നമ്മുടെ ധൈര്യം എന്താണ്, ഇവർക്ക് ഇതിലിപ്പോൾ എന്താ അറിയുക എന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല അത്. കാരണം ഉപയോഗിച്ചാണല്ലോ അറിവ് നേടുന്നത്. അതുകൊണ്ട് എത്ര കണ്ട് ഉപയോഗിക്കുന്നുവോ അത്ര കണ്ട് അവരെന്തായിരിക്കും, അതിൽ എക്സ്പേർട്ടുകളായി മാറും. എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ എത്രയോ ജീവിത കാലഘട്ടങ്ങളിൽ നന്മയിലും തക്കവയിലും ജീവിച്ച പല ആളുകളുടെയും ജീവിതം അവസാനകാലം തെറ്റായ കാര്യങ്ങൾ പ്രവർത്തിച്ച് അവസാനം നരകക്കാരാവൂന്ന് പറഞ്ഞല്ലോ. ആ ഒരു ഹദീസ് യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ പുലരുകയാണോ എന്ന് സംശയം ഭയപ്പെടേണ്ടിയിരിക്കുന്നുണ്ട്.
3: അതെ, തീർച്ചയായും നമ്മൾ ഭയപ്പെടണം. ഇവിടെ നമ്മൾ ഇപ്പം പരിഹാരങ്ങളാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും അവരെടുത്തുനിന്ന് ഫോണ് അങ്ങനത്തെ ഒരു ഒരു ചുഴിയിൽപ്പെട്ട ആൾ, ശരിക്കും അതൊരു ഒഴുക്കല്ല, ഒരു ചുഴിയാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ. ആ വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കുടുങ്ങിക്കിടക്കണം. അപ്പം ആ കുട്ടി ഉമ്മാൻ്റെ അടുത്ത് നിന്ന് ഫോണ് കേടായപ്പോൾ വാങ്ങിയതുപോലെ വാങ്ങി വെക്കാൻ പറ്റും. പിന്നെ പ്രായം ചെന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പാരന്റൽ കൺട്രോൾ ശരിക്കും ഉപയോഗിക്കാൻ പറ്റും. ഈ കുട്ടികളെ മോണിറ്ററിങ് എത്ര മണിക്കൂർ ഉപയോഗിക്കുക എന്നുള്ള സെറ്റിങ്സ് ഉണ്ടല്ലോ. അങ്ങനെ സെറ്റിങ്സ് നന്നായി ഉപയോഗിക്കണ കുറേ ആളുകളെ നമുക്കറിയാം. അപ്പോൾ പീസ് റേഡിയോ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഫോൺ വാങ്ങിച്ചെടുത്തു, ഇൻസ്റ്റാൾ ചെയ്തു, പിന്നെ അത് യൂട്യൂബൊക്കെ എത്തി. അങ്ങനെ അങ്ങനെ തെറ്റിപ്പോയി സങ്കടം പറഞ്ഞ ഒരാളെടുത്ത് നമ്മൾ ഇങ്ങനത്തെ ഒരു ഐഡിയ പറഞ്ഞുകൊടുത്തിരുന്നു, ഒരു 1 യൂട്യൂബ് കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാനുള്ള വഴി. നമ്മളെ പേജിൽ ശ്രോതാക്കൾക്ക് വേണ്ടി പറയണേ, നമ്മുടെ പേജിൽ അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ള ഐഡിയ ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇപ്പം ഈ നേരത്തെ നിങ്ങൾ പറഞ്ഞൊരു വിഷയം ഉണ്ടല്ലോ, കുറച്ച് അവശരായ സ്ത്രീകൾ, ഇവരുടെ ശാരീരിക സാഹചര്യങ്ങൾ, അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ എന്തെല്ലാം പരിമിതി ഉണ്ടെങ്കിലും ഈ ഇത്തരം ആളുകളുടെ സ്വകാര്യതയിലെ ഒരു സന്ദേശം നമ്മൾ നൽകേണ്ടതല്ലേ?
4: അതെ അതെ അതെ. മൊബൈലിൻ്റെ നിയന്ത്രണമാണോ ഉദ്ദേശിക്കുന്നത്?
3: അതായത് മൊബൈലിലേക്ക് പോകുമ്പോൾ പലപ്പോഴും സ്വകാര്യതയിൽ അവർക്ക് പല വീഴ്ചയും സംഭവിക്കുന്നുണ്ടല്ലോ.
4: അതെ അതെ.
3: ആ വീഴ്ച ഭാര്യയിലൂടെ നിർവഹിക്കപ്പെടേണ്ടതാണല്ലോ പലതും. ഇവർ പ്രായം ചെന്നവരാണ്, ഇവർക്ക് ഇവരുടെ റിക്വയർമെന്റ് ആവശ്യമോ അല്ലെങ്കിൽ താല്പര്യമോ കുറഞ്ഞിട്ടുണ്ടാകും. ഇവര് പലപ്പോഴും മക്കളെ വീട്ടിലൂടെയും പേരക്കുട്ടികളുടെ വീട്ടിലൂടെയൊക്കെ ആയിരിക്കും മാറിക്കിടക്കുന്നുണ്ടാകും. അങ്ങനത്തെ ആളുകൾക്ക് നമ്മളൊരു പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ കൊടുക്കാവുന്ന ഒരു ആൻസർ എന്താണ്?
4: സാധാരണഗതിയിൽ എന്താന്ന് വിചാരിച്ചാൽ ലൈംഗികത എന്നുള്ളത് മനുഷ്യന്റെ ഒരു വിശപ്പ് പോലൊരു ആവശ്യമാണല്ലോ. അപ്പൊ സ്വാഭാവികമായും നിർവഹിക്കപ്പെട്ടു പോകണം. കാരണം നിർവഹിക്കപ്പെടാതെ കിടക്കുമ്പോൾ മനുഷ്യൻ അസ്വസ്ഥനായിരിക്കും. അത് അവന്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളെയും പ്രതികൂലമായി ബാധിക്കും. ഇപ്പൊ നമ്മൾ ചില സമയത്ത് പറയും, ഇനി ഇന്ന് വിശപ്പ് മാറ്റിയിട്ട് നമുക്ക് തുടരാം എന്ന് പറയുന്നത് എന്താണ്, തുടരാൻ കഴിയാതെ വരുമ്പോഴാണ് വിശപ്പ് എന്ന പോലെ തന്നെ ഒരു പ്രോബ്ലമാണ് എന്ത് ഈ ഒരു പ്രശ്നം എന്നുള്ളത്. അപ്പോൾ സാധാരണഗതിയിൽ എന്താ വെച്ചാൽ പുരുഷന്മാരിലത് കുറച്ചു കാലം നീണ്ടു നിൽക്കും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യും, അത് പെട്ടെന്ന് അവസാനിപ്പിക്കാനും ഇനിയിപ്പോൾ അതില്ലാത്തൊരു സാഹചര്യം വന്നാൽ അതിനോട് ഒരു താരതമ്യപ്പെട്ട് പോവാനും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനോട് സഹകരിച്ച് പോകാനും അവർക്ക് പറ്റുന്നൊരവസ്ഥ ഉണ്ട്. എന്നാൽ പുരുഷന്മാരുടെ കാര്യം അങ്ങനെയല്ല. പ്രത്യേകിച്ച് പുരുഷന്മാർ പുറത്തൊക്കെ പോകുന്ന ആളുകളാകുന്നതുകൊണ്ട് പലപ്പോഴും അവർക്ക് എന്താണ് ഇത്തരത്തിലുള്ള പ്രചോദനങ്ങൾക്ക് അവസരങ്ങളേറെയാണ്. അപ്പം എന്താണ് സത്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ഭാര്യയ്ക്ക് പറ്റും, അവരുടെ ജീവിതത്തിൻ്റെ ഏത് പ്രായത്തിലും ഏത് സമയത്തിലും പറ്റും. പരിമിതികളുണ്ടാവും, പക്ഷെ പറ്റും. സത്യത്തിൽ നമ്മൾ പലപ്പോഴും നമ്മൾ പറയാനുള്ള കാര്യമാണ് എന്ത്, എന്താണ് ഈ യൂട്യൂബിൽ കാണുന്ന ആളുകൾക്ക് എന്താണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു മൊബൈലിൻ്റെ വാട്സപ്പിൽ ഇങ്ങനെ തുരുതുരാ ചാറ്റ് ചെയ്യുന്നവർക്ക് എന്താണ് കിട്ടുന്നത്. അപ്പോൾ സംസാരങ്ങൾ, കാഴ്ചകൾ, നോട്ടങ്ങൾ, ഇതിലൊക്കെ എന്തുണ്ട്, മനുഷ്യന്റെ താല്പര്യങ്ങൾ നിർവഹിക്കപ്പെടുന്നു. അതുകൊണ്ടല്ലേ കണ്ണിന്റെ നോട്ടം വ്യഭിചാരമാണ് എന്നുള്ളത്. ഒരു വ്യഭിചാരത്തിന്റെ സാക്ഷാത്കാരം നോട്ടങ്ങൾക്കുണ്ട്, സംസാരങ്ങൾക്കുണ്ട്, സ്പർശനങ്ങൾക്കുണ്ട്, എല്ലാറ്റിനും ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി എന്ത് ചെയ്യണം, ഇത്തരം ഒരു സഹകരണം ഇനിക്കും ഇനിപ്പാകുന്ന ആവശ്യമില്ല, നമ്മളതൊക്കെ കഴിഞ്ഞു എന്ന നിലക്ക് പൂർണമായും ഒരു ഭാര്യ ഭർത്തൃ ബന്ധം അവസാനിപ്പിച്ചതുപോലെ ജീവിക്കുന്ന സഹോദരിമാരുണ്ട്. അവർ തീർച്ചയായും മാറി ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഹാരം. അപ്പൊ അത് അങ്ങനെ അവർ പരിഹരിക്കപ്പെടാതിരുന്നാൽ ഇവർക്ക് തെറ്റ് ചെയ്യാമെന്നതല്ല, പക്ഷെ ആ തെറ്റിലേക്ക് പോകുന്നതിൻ്റെ ഒരു വലിയ കുറ്റം യഥാർത്ഥത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അത് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഈ ഭാര്യ ഭർത്താക്കന്മാരെപ്പോഴും നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ അവർക്ക് വ്യക്തിപരമായ സ്വകാര്യതകൾ ഉണ്ടാകാൻ പറ്റില്ല.
3: യെസ്,
4: രണ്ടാൾക്കും രണ്ടാളെ സ്വകാര്യതകളിലും അറിവുണ്ടാവണം. അതുകൊണ്ട് അർത്ഥം നമ്മളൊരു തൗബ ചെയ്യുമ്പോഴും അള്ളാഹുവിന് ഇസ്തിഗ്ഫാർ നടത്തുമ്പോഴും നമ്മൾ തെറ്റുകളൊക്കെ എന്ത് ചെയ്യണം, ഭാര്യ കേൾക്കെ പറയണമെന്ന് നമ്മൾ പറയണില്ല. അതൊക്കെ സ്വകാര്യതകളാണ്, അള്ളാഹുവുമായിട്ടുള്ള ബന്ധം അതൊഴിവാക്കാം. മറിച്ച് നമുക്ക് ഇത്തരം സ്വകാര്യതകൾ എന്താണ്, നമ്മൾ ഫോണിൽ നമ്മൾ കൊണ്ടടക്കണ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം,
3: ഭാര്യക്കാരും
4: ഭർത്താവിന് അറിയണം. അതുകൊണ്ട് നമ്മൾ വേണം, ആരെയും സംശയിച്ചിട്ടല്ല, ഈ ഭാര്യ ഇടയ്ക്കിടക്ക് ഫോണെടുത്ത് നോക്കും എന്ന തോന്നൽ തന്നെ ഒരാളെ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കും. അതേമാതിരി ഭർത്താവ് ഇടയ്ക്കിൻ്റെ ഫോൺ നോക്കും എന്ന തോന്നലും നമ്മളെ പിന്തിരിപ്പിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ വേറൊരു വശമുണ്ട്, പൊതുവെ സ്ത്രീകളായിരിക്കും പ്രായം കുറഞ്ഞവരും, വലിയ പ്രായ വ്യത്യാസമുള്ളവരുണ്ട്, 15 വയസ്സ് 20 വയസ്സൊക്കെ പ്രായ വ്യത്യാസമുള്ളവരുണ്ട്. അപ്പൊ ഇത്തരം ആളുകളൊക്കെ എന്ത് ചെയ്യുന്നു,

0: പിന്നെ കുട്ടികളോട് ഫോൺ വിളിക്കാനൊക്കെ നിങ്ങൾ വിളിച്ചു തന്നെ നമുക്കും വിളിക്കാമല്ലോ. നിങ്ങൾ വിളിച്ച് സംസാരിച്ച് എനിക്ക് തന്നാൽ മതി. ഏ സത്യം എന്താന്ന് വിചാരിച്ചാൽ അത് വളരെ ഒരു മാറ്റമായിരിക്കും. ഏ അപ്പം എന്ത് ചെയ്യും, എന്ത് ഇയാൾ കാണുമ്പോഴും ഇവള് പോയിരിക്കും, അവളെന്ത് കാണുമ്പോഴും അയാൾ വന്നിരിക്കും, കാരണം വേറെ ഫോണില്ലല്ലോ. സാധിക്കുമെങ്കിൽ എന്താണ്, വീട്ടിൽ സ്ഥിരമായി ഉണ്ടാകുന്ന ആളുകൾ രണ്ട് ഫോൺ വേണ്ടെന്ന് വെക്ക. ഇനി ഏറി വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു കോൾ ചെയ്യാൻ പറ്റുന്ന മാത്രം ഒരു ഫോണ് കൈവശം.
1: അങ്ങനെ ചെയ്യണവരുണ്ട്, രണ്ട് ഫോണില് ഏതെങ്കിലും ഒരു ഫോണെ ഡാറ്റ കയറ്റുള്ളൂ,
0: പറ്റും
1: കോളിംഗ് ഒക്കെ രണ്ടൊന്നും കാണലും നോക്കലൊക്കെ ഒന്നൊന്നും.
0: അതെ അതെ,
1: അങ്ങനെ ചെയ്യണവരുണ്ട്.
0: തീർച്ചയായും അതൊരു നല്ല സംഗതി തന്നെയാണ്. ഉപയോഗിക്കാൻ അറിയാത്ത ആളുകളുടെ ഡാറ്റ വെറുതെ നഷ്ടപ്പെട്ടു പോകാന്നല്ലാതെ അവർക്ക് അതുകൊണ്ട് ഗുണമുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഇത്തരമൊരു ശ്രദ്ധ എന്ത് ചെയ്യുക, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം എന്ത് ചെയ്യുക, പാസ്വേഡും ലോക്കും ഉപയോഗിക്കാതെ ഫോൺ ഉപയോഗിക്കുന്നതിലേക്ക്, കഴിയുമെങ്കിൽ രണ്ടുപേരും ഒരേ ഫോൺ ഉപയോഗിക്കുന്നതിലേക്ക് വരണം എന്നുള്ളതാണ്.
1: ഇതേപോലെ ഒരേ ജിമെയിൽ ഉപയോഗിക്കുന്നതുകൊണ്ടും കുറേ ഗുണമുണ്ട്.
0: അതെ അതെ,
1: രണ്ടാളെ ഫോണിൽ ഒരേ ജിമെയിൽ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ സെർച്ച് ഹിസ്റ്ററിയൊക്കെ ഓൺ ചെയ്തിട്ടും കൂടി ആണെങ്കിൽ അങ്ങനെ അങ്ങനത്തെ സാഹചര്യങ്ങൾ ഒരു തവണ ഉണ്ടായ ആളുകൾക്ക് സ്വീകരിക്കാവുന്ന നല്ലൊരു സുരക്ഷിതത്വമാണത് അല്ലേ. ഒരിക്കലും അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യം ഭയക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല അല്ലേ. ഒരു ഒരു തവണ എന്തൊക്കെയോ നോക്കിയത് കണ്ടതെന്നൊക്കെ അറിയാലോ, മക്കളതിനൊക്കെ ലിങ്ക് ചെയ്യാൻ കഴിയും. നമ്മൾ ഈ ഒരു ഏരിയ വിടുന്നു, മറ്റൊരു ഏരിയ പലപ്പോഴും അത് സഹോദരന്മാരുടെ അടുത്താണ് കൂടുതൽ വരിക. ഈ ഫോൺ ഉപയോഗത്തിൻ്റെ ഒരു മേഖല എന്ന് പറയുന്നത് ഇപ്പോൾ ആത്മീയ രംഗത്തെ പ്രശ്നങ്ങളാണ്. പല പല യൂട്യൂബ് ചാനലുകളും പല പല ഉസ്താദുമാരും പല പല ദിക്കറുകളും പല പല മന്ത്രങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ജീവിതത്തിൽ ഇത് ഏകദേശം തെറ്റാന്ന് മനസ്സിലാക്കിയ ആളുകൾ, ഒരിക്കലും തെറ്റാന്ന് മനസ്സിലാക്കാത്തവരെ കുറിച്ചല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. അവരുള്ളൊരു പശ്ചാത്തലത്തിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതൊക്കെ തെറ്റാന്നവർക്ക് എവിടെ കേട്ടിട്ടുണ്ടാവും, പക്ഷെ ജീവിതത്തിൽ ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ല.
0: അപ്പം
1: ഈ ഈണവും പാട്ടും ഇതിൽ ചികിത്സയിലൂടെ കിട്ടിയ മാറ്റങ്ങളുടെ കഥയും ഒക്കെ അങ്ങോട്ട് കേൾക്കുമ്പോൾ ആകെ സ്റ്റണ്ട് അടിച്ചിട്ട് അവസാനം അത് കേട്ട് തുടങ്ങുന്ന ആളുകളുണ്ട്. ഇങ്ങനത്തെ അപകടങ്ങൾ സംബന്ധിച്ചൊരു ഭാഗം ഈ ചർച്ചയിൽ ആവശ്യമുണ്ട്.
0: തീർച്ചയായും ആവശ്യമില്ല. ഇപ്പം ഇന്ന് ഞാനൊരു ക്ലിപ്പ് കേട്ടു, ഒരു ഉസ്താദ് പറയണത് കേട്ടു, പിന്നെ നമുക്ക് തടി കുറയാൻ, തടി കുറയാൻ എന്താ വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അലൻ നഷ്റഹ് സൂറത്ത് എന്ത് ചെയ്യുക, മൂന്ന് പ്രാവശ്യം പോകുന്നു.
1: അടിപൊളി.
0: അപ്പം ഈ രൂപത്തിലുള്ള എന്തെല്ലാം അബദ്ധം
1: പ്രസവിക്കാനുള്ള,
0: അപ്പൊ ഇതൊക്കെ സാധാരണഗതിയിൽ ഇതിപ്പോ നമ്മളിപ്പോ ഇതിപ്പോ ഞാൻ നേരിട്ട് എന്താണ് ഒരു ഉസ്താദിന്റെ പ്രഭാഷണം ഒരു ക്ലിപ്പ് കേട്ടതാണ്. അപ്പൊ സത്യത്തിൽ എന്താന്ന് വിചാരിച്ചാൽ നമ്മളിപ്പോ സാധാരണഗതിയിൽ ഒരു തൗഹീദി പശ്ചാത്തലമുള്ള ആളുകള് അതുമാത്രം കേട്ടിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന അവസ്ഥകൾ മാറി. ഇപ്പോൾ പൊതുവെ യാഥാസ്ഥിതികരായ ആളുകൾ മുജാഹിദ് പ്രഭാഷണങ്ങൾ കേൾക്കാത്തതുപോലെ, എന്നാൽ ഇന്ന് അവർ കേട്ട് തുടങ്ങിയല്ലോ. അതേപോലെ തന്നെ എന്താണ് ഈ തൗഹീദുള്ള ആളുകൾ പൊതുവെ എന്തില്ല, ഈ ഉസ്താദുമാരെ പ്രഭാഷണങ്ങളും കാര്യങ്ങളും കേൾക്കാറില്ല. പക്ഷെ ഇപ്പോൾ അവർക്ക് എന്താണ് അത് കിട്ടിക്കൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ പലപ്പോഴും ഇതിലെ വിശ്വാസം ഏതാണ് അന്ധവിശ്വാസം ഏതാണ് എന്നറിയാത്തതിൻ്റെ ഒരു ദുരന്തം ഉണ്ട്. പിന്നെ പൊതുവെ എന്താണെന്ന് വിചാരിച്ചാൽ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സംഗതികളായിരിക്കും. ആ പ്രശ്നത്തിന് പരിഹാരം, ഈ പ്രശ്നത്തിന് പരിഹാരം എന്ന് പറയുമ്പോഴോ സംഗതി എന്തായിരുന്നാലും ആ കുട്ടിൻ്റെ അസുഖമാണ് മാറുകയാണെങ്കിലും മാറിക്കോട്ടെ, ആ വിഷമാണ് നീങ്ങുകയാണെങ്കിലും മാറിക്കണം, അത് കാണണ്ടല്ലോ. ഇതിലിപ്പോൾ അതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇത് ഖുർആനല്ലേ, ദിക്കറല്ലേ, ഹദീസല്ലേ എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് പോകുന്നതും വളരെ അപകടകരമാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ മുതിർന്ന ആളുകൾക്കൊക്കെ എന്ത് ചെയ്യുക, അവർക്കിപ്പോൾ നമ്മുടെ ജമീൽ അപ്ലിക്കേഷനും അതേപോലെ തന്നെ പീസ് റേഡിയോവും അതേപോലെ ഒരു നേർവഴിയും ഒരു ദിവസത്തേക്ക് വരുന്ന സാധനങ്ങളുണ്ടല്ലോ ഇഷ്ടം പോലെ, അതൊക്കെ അവർക്ക് കിട്ടാവുന്ന ഒരു ഒരു സാധ്യതകൾ ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ വേറൊന്നൊക്കെ പോകാൻ എന്തുണ്ടാവില്ല, സമയം ഉണ്ടാവില്ല. ആ നിലക്ക് എന്ത് ചെയ്യുക, പഠനങ്ങളെ ആധികാരികമായ ദീനി സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കാവുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുവരലേ പറ്റുള്ളൂ. അതല്ലാതെ ഇപ്പോൾ ഇവർക്കിതിലെ സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു അറിവോ അങ്ങനത്തെ ഒരു പശ്ചാത്തലങ്ങളോ ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ.
1: ഇപ്പം നല്ലൊരു ടോക്ക്, ഒരു പ്രസംഗം, നല്ലൊരു ക്ലാസ്, അത് നേരെ കുടുംബ ഗ്രൂപ്പിലേക്ക് ഇടുകയാണ്.
0: അതെ അതെ അതെ.
1: ഇതേ പ്രഭാഷകന്റെ വളരെ ഇസ്ലാമിക വിരുദ്ധമായ തൗഹീദ് വിരുദ്ധമായ കുറേ സാധനങ്ങൾ ഉണ്ടാകും.
0: അതെ അതെ.
1: അപ്പം ഈ കള്ളനാണയങ്ങളെയും ശരിയെയും തിരിച്ചറിയാനുള്ളൊരു അല്ലെങ്കിൽ അതിനൊരു ഐഡിയ അല്ലെങ്കിൽ അതിൻ്റെ അഹ്ലുസുന്നത്തിൻ്റെ ഒരു വീക്ഷണം, ഇൽമു സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട അഹ്ലുസുന്നത്തിൻ്റെ ഒരു വീക്ഷണം, അത് നമ്മളൊന്ന് പറയേണ്ടതാണ്.
0: അതെ അതെ, തീർച്ചയായും അത് തന്നെയാണ്. അതാണ്

0: അല്ലിപ്പോൾ നമ്മൾ എന്തു ചെയ്യണം, നമുക്ക് 100% അഖീദ ശരിയാണെന്ന് ഉറപ്പുള്ള ആളുകൾ തന്നെ നമ്മൾ കേൾക്കാൻ പറ്റുള്ളൂ.
1: അതെ,
0: അതല്ലാത്ത ആളുകളിൽ നിന്ന് കേട്ടാൽ നമുക്കതിൻ്റെ ശരിയും തെറ്റും മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ തെറ്റിപ്പോവാനുള്ള സാധ്യത എന്തായിരുന്നാലും കൂടുതലാണല്ലോ. അപ്പോൾ ആളുകൾ പൊതുവേ എന്താ വെച്ചാൽ ധാരണ അല്ലതിന് എസ്തമയുൽ അഹ്സനഹു, എല്ലാം കേൾക്കാൻ നല്ലത് പിൻപറ്റുക, എല്ലാം കേൾക്കാലോ എന്നാണ്. ഇപ്പോൾ ഈ യുക്തിവാദികളുടെ അള്ളാഹുവിനെയും റസൂലിനെയും പരിഹസിക്കുന്ന ഏറ്റവും മാരകമായ വാക്കുകൾ പോലും കേട്ട് ഇരിക്കാൻ ആൾക്കാർ, ശരിക്ക് അതൊക്കെ ഇസ്ലാം വിരോധിച്ച കാര്യങ്ങളാണ്. 100% തെറ്റായ അത്തരം കാര്യങ്ങൾ എന്തിയാണ്, കേട്ടിരിക്കുന്നിടത്തും അത് സംസാരിക്കുന്ന സദസ്സുകളിൽ ഇരിക്കുന്നത് പോലും എന്താണ്, ഗുരുതരമായ തെറ്റാണ്. പക്ഷെ ആളുകൾ എന്ത് ചെയ്യുന്നു, എല്ലാം കേൾക്കണ്ടേ എന്ന് പറഞ്ഞിട്ടാണ് ഇത് കേൾക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ യാഥാസ്ഥിതികതയും വിദാത്തുകളും മുഴുവൻ കേൾക്കുന്നത്. നമുക്കെന്താണ് അതിൻ്റെ ആവശ്യം? നമ്മൾ വിശ്വസിക്കുന്ന ഒരു ആദർശത്തിൽ നമ്മൾക്ക് വിശ്വസ്തരായിട്ടുള്ള പണ്ഡിതന്മാരും ആളുകളും തന്നെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ. അപ്പോൾ അവരുടെ ഗ്രന്ഥങ്ങളും അവരുടെ രചനകളും കാര്യങ്ങളും നമുക്ക് കേൾക്കാം. ഇനി അറബിയോ ഇംഗ്ലീഷോ ഒക്കെ അറിയുന്ന ആളുകളാണെങ്കിലും ആധികാരികമായി പിന്നെ അഹ്ലു സുന്നയുടെ അല്ലെങ്കിൽ സലഫിയത്തിൻ്റെ ശരിയായ സൈറ്റുകളെ മാത്രം അവലംബിക്കുന്നതിലേക്ക് എത്തിയില്ലെങ്കിൽ ഏതൊരാളും ഈ വഴികളിലേക്ക് എത്താമെന്നാണ് മനസ്സിലാവുന്നത്.
1: ഇപ്പം ഈ ഫോർവേഡിങ് ഷെയറിങ് ഇത് സംബന്ധിച്ചൊരു കാര്യം ശ്രോതാക്കളെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, നമ്മൾ ഒരാളെടുത്തു നിന്ന് ഇപ്പോൾ കുടുംബജീവിതം എന്നുള്ള വിഷയത്തിൽ ചിലപ്പോൾ നല്ലൊരു ക്ലാസ് ഉണ്ടാകും, അല്ലെങ്കിൽ പരലോകം എന്നുള്ള വിഷയത്തിൽ നല്ലൊരു ക്ലാസ് ഉണ്ടാകും. ഇത് നമ്മളെ കുടുംബത്തിലേക്കോ നമ്മളുള്ള ഗ്രൂപ്പുകളിലേക്കോ ഫോർവേഡ് ചെയ്യുമ്പോൾ അവരിത് കേട്ട് കഴിഞ്ഞാൽ അടുത്തത് കേൾക്കുന്നത് ഇയാൾ പറയുന്ന ഇസ്ലാമിക വിരുദ്ധമായ കാര്യമായിരിക്കും. അതുകൊണ്ട് അത്തരം വ്യക്തികളടുത്തേക്ക് പോവാതിരിക്കുക. പിന്നെ പ്രാമാണികമായിട്ട് സഹീഹായ ഹദീസും ഖുറാനും മാത്രം ഉദ്ധരിച്ച് സംസാരിക്കുന്ന വ്യക്തികളെ അവലംബിക്കുക. അത് വളരെ, അത് ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മളെ പ്രവർത്തനം ദുരന്തത്തിലേക്കാണ് എത്തിക്കുക. നമ്മുടെ ഒരു ഫോർവേഡിങ് മെസ്സേജ് എന്ന് ഒരാൾ ചിലപ്പോൾ വഴിതെറ്റി പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും.
0: അതിൽ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഈ യൂട്യൂബുകളിലൊക്കെ കയറി കഴിയുമ്പോൾ സാധാരണ എവിടെ നിന്നെങ്കിലും ഒരു ക്ലിപ്പ് ഒരാളെ പ്രസംഗം കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് സൈഡ് ഒന്ന് അയാളുടെ പേര് നോക്കിയിട്ട് എന്ത് ചെയ്യും, യൂട്യൂബിൽ സെർച്ച് ചെയ്യും. അപ്പോൾ അയാളുടെ എന്തുണ്ടായിരിക്കും, 100 പ്രഭാഷണങ്ങളുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യും, ഈ കേട്ടത് നിങ്ങൾ പറഞ്ഞമാര് ചിലപ്പോൾ കുഴപ്പമില്ലാത്തതായിരിക്കും. പക്ഷെ അയാൾ അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്ന എല്ലാ അന്ധവിശ്വാസങ്ങളും അയാളുടെ ആ പ്രസംഗത്തിനൊരു ആകർഷണീയത കൊണ്ടോ അങ്ങനെ ശൈലി കൊണ്ടോ ആളുകൾ എത്തിപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാവും. പിന്നെ യൂട്യൂബിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, നമ്മൾ എന്തിലേക്കാണോ പോണത് അതന്നെയാണല്ലോ യൂട്യൂബ് നമുക്ക് തന്നുകൊണ്ടിരിക്കുക, നിരന്തരം തന്നുകൊണ്ടിരിക്കും. അപ്പോൾ സ്വാഭാവികമായി എന്താച്ചാൽ പിന്നെ മറ്റൊരു മേഖല അവരെ മുന്നിലില്ലാത്ത വിധം അവരെന്ത് ചെയ്യും, ഈ തെറ്റായ മേഖലകളിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നില്ലാണ്. ഇത് എന്തായിരുന്നാലും നമ്മൾ മുതിർന്ന ആളുകളെ മക്കളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചൊക്കെ ഒന്ന് നോക്കണം. ആ സമയത്ത് നമുക്ക് വേറൊരു കാര്യം പറയേണ്ടത് എന്താ വെച്ചാൽ, പൊതുവേ ഇന്നത്തെ ഒരു അവസ്ഥയിൽ എന്താന്ന് വിചാരിച്ചാൽ നമ്മുടെ ഫോണുകൾ നമ്മുടെ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനും നമ്മളറിയാതെ എടുത്ത് പരിശോധിക്കാനും ഒക്കെ
1: പറ്റും,
0: കഴിയും. അപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മളുടെ ഇത്തരം സ്വകാര്യതകളെ കുട്ടികൾ കണ്ടെത്തിയാൽ ഒരു വാപ്പ അവന് മരിച്ച പോലെ ആയിരിക്കും, ഒരു ഉമ്മ മരിച്ചു പോയ പോലെ ആയിരിക്കും. പിന്നെ ഒരിക്കലും ഉമ്മ വാപ്പ എന്നുള്ള ഒരു പോസ്റ്റിൽ അവരെ നിർത്തി ബഹുമാനിക്കാനോ ആദരിക്കാനോ കഴിയില്ല. അത് ഈ മുതിർന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരിക്കലും എന്ത് ചെയ്യുക, ഈ മുതിർന്ന ആളുകൾക്കൊന്നും അവരെ ഫോണ് കുട്ടികൾക്ക് കൊടുക്കൂല പറയാൻ പറ്റൂല. ഒന്ന് ചോദിക്കുമ്പോൾ കൊടുക്കൂല പറഞ്ഞാൽ തന്നെ സംശയം വരൂലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും എപ്പോഴെങ്കിലും നോക്കുമ്പോൾ കുട്ടികൾക്ക് ഇതെല്ലാം അറിയാം, അതൊരു പ്രധാന സംഗതിയാണ്. അതേപോലെ തന്നെ നമ്മളെന്ത് ചെയ്യണം, മുതിർന്ന ആളുകളുടെ ഫോണുകളിൽ അവർ തെറ്റായൊരു വഴിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവരെ ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരവസ്ഥക്ക് നമ്മൾ പരിശ്രമിക്കണം. തീർച്ചയായും നമ്മുടെ വീട്ടിലെ പ്രായമായവരിൽ ഒരു ശ്രദ്ധ നമുക്ക് വേണം. അവർ വഴിതെറ്റിപ്പോകുന്നുള്ളതല്ല, പക്ഷെ അവർ ശരിയായ വഴിയിലേക്ക് വരാനുള്ള ചില സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്.
1: ഇതിൽ ഇപ്പം നമ്മൾ പരാമർശിച്ച വേറൊരു മേഖല, ഇപ്പം ഒരു ടീച്ചർ കുറച്ച് ഇസ്ലാം വിരുദ്ധ ആശയങ്ങളൊക്കെ ആയിട്ട് രംഗത്ത് വന്ന ഒരു ആദ്യ സമയം,
0: അതെ,
1: അവരിപ്പോൾ എന്തോ ക്രിസ്ത്യാനിറ്റിയോ എന്തൊക്കെയോ പോയി എന്നൊക്കെ ഒരു കേൾവിയുണ്ട്, എന്തോ ആട്ടെ. അപ്പോൾ അത് ഒന്ന് എന്താണെന്ന് കേൾക്കാൻ വേണ്ടി ഒരു സ്ത്രീ കേട്ടു ഇവരെന്താ പറയണത്. പിന്നെ ഇവർക്കുള്ള പ്രശ്നം, ഇവർക്ക് സുജൂതി ചെയ്തിട്ട് ശരിയാവണില്ല, സംശയങ്ങൾ തീർത്ത് കിട്ടണം. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞൊരു വാചകം, ഞാൻ പർദ്ദ കെട്ട് ഹിജാബൊക്കെ ഇട്ട് മുനാഫിഖായി ജീവിക്കുകയാണ്, എൻ്റെ ഭർത്താവ് നല്ലൊരു ദീനി ചിട്ടുള്ള ആളാണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ഉറങ്ങണുണ്ട്, പക്ഷേ എൻ്റെ മനസ്സിൽ ഇപ്പൊ റസൂലുള്ളാന്റെ വിവാഹം ഇങ്ങനത്തെ വിഷയങ്ങളിലാണ്. ശരിക്ക് ഇപ്പൊ പ്രവാചകനെ കുറിച്ചൊക്കെ സംശയിച്ചാൽ തന്നെ കാഫറായി പോണ സാഹചര്യമല്ലേ അല്ലേ? ആ ഒരു ഭാഗം കൂടി ഒന്ന് ചർച്ചയിൽ കൊണ്ടുവന്നൂടെ?
0: അതെ, തീർച്ചയായും. എന്താന്ന് വിചാരിച്ചാല് നമ്മള് ഇപ്പോ നമ്മളിപ്പോ ഒരു ഒരു ഗ്ലാസ് പാൽ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമുക്കിങ്ങനെ സംശയം, അതിലെന്തോ വിഷാംശം അല്ലെങ്കിൽ എന്തോ ഒരു സംഗതി ഉണ്ട് എന്നൊരു സംശയം. അപ്പം നമ്മൾ എന്താ ചിന്തിക്കുക, ഒരു ഗ്ലാസ് പാലല്ലേ, ജീവൻ അതിനേക്കാളും വലുതല്ലേ, അത് പോട്ടെ എന്ന് നമ്മൾ വിചാരിക്കും. കാരണം അത്രയും ചെറിയൊരു സംശയം പോലും നമ്മൾ എന്തു ചെയ്യും, അത് ഉപേക്ഷിക്കാൻ തയ്യാറാവും.
1: യെസ്.
0: അതേപോലെ ആ ദീന് നമ്മൾ ചിലപ്പോൾ 16 വയസ്സ് മുതൽ ഇതുവരെ നിസ്കാരം ഒഴിവാക്കി ഉണ്ടാവില്ല. അങ്ങനെ കൊണ്ടെടുക്കുന്ന ഒരാൾക്ക് സംശയത്തിൻ്റെ ഒരു തരിമ്പ് വന്നാൽ മതി. അതോടുകൂടെ പിന്നെന്താ വെച്ചാൽ ഈ പറഞ്ഞമാതിരി നിസ്കരിച്ചാൽ ശരിയാവില്ല, സംഗതികളൊന്നും കിട്ടൂല. അപ്പോൾ എന്ന് വെച്ചാൽ ഈ കേൾക്കണോടത്തെ പ്രശ്നമാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് വരുന്ന സംശയം ഇത് തീർത്ത് തരാൻ കഴിയുന്ന ഒരാളെ നമ്മൾ കണ്ടെത്തണം. ഇതിനൊരു മറുപടി ഉണ്ടാവുമല്ലോ. അപ്പം നമ്മളെല്ലാവരോടും പറയുന്നതെന്ന് ചോദിച്ചാൽ, കേൾക്കുന്ന എല്ലാ വസ്വാസുകൾക്കും മറുപടി കണ്ടെത്തുക എന്നുള്ളത് ഒരു സാധാരണക്കാരന് സാധ്യമായ കാര്യമല്ല. പക്ഷെ ഒരു കാര്യം അവൻ മനസ്സിലാക്കണം, നമ്മളിത് ശരിയാണെന്ന് 100% ഉറച്ച് വിശ്വസിച്ചിട്ടല്ലേ നമ്മൾ ഈ ദീനിക്ക് വന്നത്. അപ്പൊ നമുക്ക് സംശയം ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു കാര്യം ഒരു പ്രസംഗത്തിൽ കേട്ടാൽ നമ്മൾ ഉടനെ ചിന്തിക്കേണ്ടത് ഇതിനൊരു മറുപടി ഉണ്ട്, അതെനിക്കറിയില്ല. അത് പറയാൻ പറ്റിയ ആൾക്കാരുണ്ടാവും, ഒന്ന് മറുപടി പറയട്ടെ. അവരോടൊക്കെ ചോദിച്ചിട്ട് ഉത്തരം കിട്ടണില്ലെങ്കിലല്ലേ നമ്മൾ തീരുമാനം എടുക്കേണ്ടത്. ഇപ്പൊ ശരിക്കും ഈ പറഞ്ഞ മാതിരി നബി സാസ്മാന്റെ വിവാഹങ്ങളെ കുറിച്ച് പറയുന്ന ആളുകൾ വെറുതെ അതിനെപ്പറ്റി ഒന്ന് ആ മനുമോലെ തഫ്സീർ എടുത്ത് വായിച്ചാൽ സ്വാഭാവികമായും അവർക്ക് എന്ത് ചെയ്യും, പ്രവാചകനോട് മതിപ്പല്ലേ വർദ്ധിക്കുക. കാരണം ആയിഷ റളിയല്ലാഹുവിൻ്റെ പ്രായക്കുറവ് പറഞ്ഞിട്ട് അതിലൂടെ ഈ പിന്നെ ഇസ്ലാം വിമർശകന്മാർ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു പ്രായപൂർത്തിയാവാത്ത ചെറിയൊരു പെൺകുട്ടിനെ കല്യാണം കഴിച്ച് ഒരു ലൈംഗികതയിൽ ഒരു മര്യാദ പാലിച്ചില്ല എന്ന് പറയാനാണ് അവർ
1: കൊണ്ടുവരുന്നത്.
0: പക്ഷെ അതേ സമയത്ത് പ്രവാചകന്റെ ബാക്കിയുള്ള മുഴുവൻ വിവാഹങ്ങളും
1: വിധവകളായിരുന്നു
0: എന്ന് വരുമ്പോൾ ഈ തെളിവ് കഴിഞ്ഞില്ലേ, ഈ തെളിവ് കഴിഞ്ഞില്ലേ. ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള വിവാഹങ്ങൾ ഒന്നെങ്കിലും അങ്ങനെ ആവേണ്ടിയിരുന്നില്ലേ? മക്കളുള്ള, പ്രാരാബ്ദമുള്ള, തന്നെക്കാളും പ്രായമുള്ള ആളുകളെ വിവാഹം കഴിക്കുമ്പോൾ ഈ വാദം അവിടെ തകർന്ന് തീരാണ്. പിന്നെ വളരെ ചെറിയൊരു കാര്യം, എല്ലാവരുടെ ചോദിക്കും നബി സ്വലാസ്മക്കയുടെ വഫാത്തിന് ശേഷം ഏറ്റവും അധിക കാലം ജീവിച്ച നബിയുടെ ഭാര്യ ഏത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്, ആയിഷ റളിയല്ലാഹു അൻഹ എന്നാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്കൊരു വലിയ യുക്തി കിട്ടുന്നു. പ്രവാചകന്റെ അധ്യാപനങ്ങളെ കുറിച്ച് പ്രവാചകന്റെ മരണശേഷവും വഫാത്തിന് ശേഷം ഏകദേശം 40 കൊല്ലത്തോളം ലോകത്തോട് ആയിഷ റളിയല്ലാഹു അൻഹ സംസാരിച്ചിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്, മലയാളത്തിൽ പരിഭാഷപ്പെടുത്തപ്പെട്ട ആ പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് കിട്ടുന്ന ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ വളരെ വലിയൊരു ഭാഗം നമുക്ക് തന്നത് എന്താണ്, ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയാണെന്ന് വരുമ്പോൾ ആ വിവാഹം അത് കിട്ടിയത് എന്തുകൊണ്ടാണ്, ചെറുപ്രായത്തിൽ പ്രവാചകത്തിലേക്ക് വന്നതുകൊണ്ട് മാത്രമാണ്. നിർമ്മിച്ച അവരും അല്ലാതെയാണ് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ പ്രവാചക ദൗത്യം നമ്മളിലേക്ക് എത്തുന്നിടത്ത് വളരെ വലിയൊരു ഭാഗം അവർക്ക് നിർവഹിക്കാൻ സാധിക്കുമെന്ന് ഇസ്ലാമിക സംബന്ധത്തിൽ അതിനല്ലേ പ്രധാനം. പ്രവാചകന്റെ വിവാഹം എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ ദൗത്യത്തെ സഹായിക്കാനാണെങ്കിൽ ഏറ്റവും ഉപകാരപ്പെട്ട വിവാഹം ഏതാന്ന് ചോദിച്ചാൽ ആയിഷറളിയല്ലാഹു വിവാഹം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ സത്യം ഇതിനെപ്പറ്റി ചിന്തിക്കാനും പഠിക്കാനും ചോദിക്കാനും പറ്റുന്ന ആളുകളെ കണ്ടെത്തി സംശയം തീർക്കാത്തത് കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ. പിന്നെ വിമർശിക്കുന്നവരുടെ ഉദ്ദേശം എന്താണ്, നമ്മൾ സംശയം ഉണ്ടാക്കലാണ്. സംശയം ഉണ്ടാവും കൂടി ചെയ്താൽ അവരുടെ ഉദ്ദേശം സാക്ഷാത്കരിക്കപ്പെട്ടു എന്ന് മാത്രമേ അതുകൊണ്ട് ഉണ്ടാവുന്നുള്ളൂ.
1: ഓക്കെ, നമ്മൾ ഒരുപാട് മേഖല ചർച്ച ചെയ്തു. ഇപ്പൊ നല്ല വില പിടിപ്പുള്ള കുറെ ഫോണുകൾ ആളുകളുടെ കയ്യിലുണ്ട്, മക്കളും പേരക്കുട്ടികളും ഒക്കെ ഗിഫ്റ്റ് കൊടുത്തതാണ്. അപ്പൊ ഈ സംഭവത്തെ വളരെ പോസിറ്റീവായിട്ട് ഗുണപരമായി ഉപയോഗിക്കാലോ. ഇങ്ങനത്തെ ചെറിയ കെണികളിലൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു വരട്ടെ, പ്രാർത്ഥിച്ചും ആരാധനകളിൽ ശ്രദ്ധിച്ചൊക്കെ തിരിച്ചു വരട്ടെ. നമുക്ക് എന്തെല്ലാം പോസിറ്റീവായിട്ട് ഇത് ഉപയോഗിക്കാനുള്ള മാർഗങ്ങളും കൂടി പറയാം.
0: എന്താ പറയുക, എന്തായിരുന്നാലും ഈ വീട്ടിലിരിക്കുന്ന പ്രായമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാലത്തുമില്ലാത്ത പ്രയോജനമാണ് ഫോണ് കൊണ്ട് കിട്ടുന്നത്. ആ വശത്തെ നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. ഇപ്പം ഈ പ്രായമായ ആളുകൾ ആര് കാണുമ്പോൾ, ഞാൻ പ്രസംഗം കേൾക്കലുണ്ട്, ഇപ്പം ഇന്നലെ ഒരു പരിപാടിക്ക് പോയ സ്ഥലത്ത് എഴുന്നേറ്റ് വരാൻ പോലും കഴിയാത്ത സ്ട്രോക്ക് വന്ന വളരെ പ്രായമായ ഒരു സ്ത്രീ, അവരെന്ത് ചോദിച്ചാൽ ആ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് മെല്ലെ വന്ന് നമ്മളൊന്ന് കാണണം വിചാരിച്ചിട്ട്, വന്ന മൗലവിമാരൊക്കെ ഒന്ന് കാണണം പരിപാടിക്ക് വന്നവരെന്ന് വിചാരിച്ചിട്ട് അവർ വരികയാണ്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കിടക്കല്ലേ, നമുക്കൊക്കെ കേൾക്കാൻ പറ്റുമല്ലോ എന്നാണ്. അപ്പോൾ അവർ ഫോണുമ്പോൾ തൊടുന്നില്ല, മക്കളാരെങ്കിലും ഓണാക്കി കൊടുക്കും, അവരത് കേൾക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതം തന്നെ ഇത് നിലനിൽക്കുന്നത് ഭക്ഷണം കൊണ്ടല്ല, എന്തുകൊണ്ടാണ്, ഈ ഫോൺ കൊണ്ടാണ്. അപ്പോൾ ഈ കിടപ്പിലൊക്കെ ആകെ പ്രായമായി കിടപ്പിലാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉപകാരമാണ്. എന്നാൽ ഇത് സ്വതന്ത്രമായി ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യണം, നിയന്ത്രണങ്ങൾ പാലിക്കണം. നമ്മൾ പറയാറുണ്ടല്ലോ, സമയം നിശ്ചയിക്കാത്ത ഒന്നും ജീവിതത്തിൽ എന്ത് ചെയ്യൂല, നടക്കൂല. അപ്പോൾ എല്ലാത്തിനും സമയം നിശ്ചയിക്കണം. നമ്മുടെ എക്സർസൈസിന് സമയം നിശ്ചയിക്കണം, നമസ്കാരങ്ങൾക്ക് സമയം നിശ്ചയിക്കണം, ഖുർആൻ പാരായണത്തിന് സമയം നിശ്ചയിക്കണം ഒക്കെ വേണം. അപ്പോൾ സാധാരണഗതിയിൽ ഒരു ജുസുവൊക്കെ ഒരു ദിവസം മുതിർന്ന ആളുകൾ എന്ത് ചെയ്യും, പൊതുവേ വീട്ടിലിരിക്കുന്ന ആളുകൾ പാരായണം ചെയ്യും അധികം ആൾക്കാർ. അപ്പോൾ ഒരു ജുസു പാരായണം ചെയ്യണമെങ്കിൽ എത്ര സമയം വേണം, ആ സമയം അതിന് ഉപയോഗിക്കുമ്പോൾ ആ സമയം കുറയും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഫോണിലല്ലാതെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു ടൈമിടുക. അങ്ങനെ ടൈം ഇടുമ്പോൾ സ്വാഭാവികമായും ഫോണിൻ്റെ ടൈം എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ക്രമീകരിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു ടൈമിൽ മാത്രം ഫോൺ നോക്കുക എന്നുള്ളതിലേക്ക് എത്തണം. അത് തീർച്ചയായും അങ്ങനത്തെ വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് ടൈം ടേബിൾ ഇല്ലെങ്കിൽ അവർ ഫുൾ ടൈം ഫോണിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്തായിരിക്കണം, നമ്മൾ കുറച്ച് പരിഭാഷ വായിക്കാനും കുറച്ച് നമ്മുടെ വ്യായാമങ്ങൾക്കും കുറച്ച് നടക്കാനും അങ്ങനെയൊക്കെ ഉണ്ടല്ലേ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, കുറച്ച് കുട്ടികളൊപ്പം പെരുമാറാനും ഭാര്യയോടൊപ്പം സംസാരിക്കാനും ഒക്കെ സമയങ്ങൾ വേണ്ട, അതിനൊക്കെ ഓരോ ടൈമുകൾ നിശ്ചയിക്കാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യാച്ചാൽ ഫോൺ ഉപയോഗിക്കുന്ന സമയം ഏതാണെന്ന് നിർണ്ണയിക്കുക. ഒരിക്കലും ഉറക്കമൊഴിച്ച് എന്ത് ചെയ്യരുത്,
1: ഫോൺ ഉപയോഗിക്കരുത്.
0: നേരത്തെ ഉറങ്ങി, ഉറക്കം പ്രായമായ ആളുകൾക്കൊക്കെ ഉറക്കം ചിലപ്പോൾ കുറച്ച് മതിയാവും. എത്ര നേരത്തെ ഉറക്കം അവസാനിപ്പിക്കാവുന്ന എഴുന്നേൽക്കുക, 3 മണിക്കാണെങ്കിൽ 4 മണിക്കാണെങ്കിൽ ബാക്കി ഇസ്തിഗ്ഫാറും പ്രാർത്ഥനയും ദിക്റും ഖുർആൻ പാരായണമായിട്ട് നിൽക്കാമല്ലോ. അപ്പോൾ രാത്രി സമയത്ത് എന്ത് ചെയ്യുക, വൈകി ഫോൺ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ഫോണിൻ്റെ കാര്യത്തിലെടുക്കേണ്ട പ്രധാന തീരും. ഇപ്പം നമ്മൾ മാരി ബിസ്കരിക്കുമ്പോൾ നിഷായി, ഇപ്പം നിഷാന മുമ്പ് നമ്മളെ ഭക്ഷണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ കഴിഞ്ഞ് എന്ത് ചെയ്തു, നേരെ ഉറങ്ങണം. അപ്പോൾ പ്രായമായവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ രാവിലത്തെ ടൈം അവർക്ക് ആരാധനകൾക്കുള്ള ഒരു സമയമായി കിട്ടും. എല്ലാവരെ സംബന്ധിച്ചിടത്തോളം പറ്റുന്ന കാര്യമാണ്, പക്ഷെ പലർക്കും വീട്ടിലെത്താൻ കഴിയാത്തത് കൊണ്ട് സാധിക്കാതെ വരുന്നില്ലാണ് ഒന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് വെച്ചാൽ ഫോണിൽ നമ്മൾ കേൾക്കേണ്ട സ്ഥിരം, ഇപ്പോൾ 1 മണിക്കൂർ പീസ് റേഡിയോ കേൾക്കും എന്ന് തീരുമാനിച്ചാൽ 1 മണിക്കൂർ പീസ് റേഡിയോ തന്നെ കേൾക്കുക. അപ്പോൾ ഫോണിൻ്റെ ഉപയോഗം അതിൽ പരിമിതമാണല്ലോ. അപ്പോൾ നമ്മളതിൻ്റെ സ്ക്രീനിലേക്ക് നോക്കണില്ല, ഓണാക്കി വെക്കണു, ഫോണിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ ആ 1 മണിക്കൂർ എപ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന സ്ഥിരം ദർസുകൾ ഇപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത് എപ്പോഴാണ് കേൾക്കുക. അപ്പോൾ അതിനൊക്കെ ഒരു സമയം നമ്മൾ നിശ്ചയിക്കുക. പിന്നെ നമ്മൾ ന്യൂസോ മറ്റൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വളരെ പരിമിതമായ ഒരു ടൈമിൽ മാത്രം എന്ത് ചെയ്യുക, അതിന് നിശ്ചയിക്കുക. അങ്ങനെ ഒരു സമയക്രമം ഉണ്ടാക്കാതെ മുന്നോട്ട് പോകുന്നതാണ് പ്രായമായവർ ഫുൾ ടൈം ഫോണിലാവാനുള്ള കാരണം എന്നാണ് മനസ്സിലാവുന്നത്.
1: അപ്പോൾ നമുക്കിതിനെ രണ്ടാക്കി തിരിക്കാം. ഒന്ന്, വെറും കേൾവിയുള്ളത്,
0: അതെ,
1: അത്ര കാഴ്ചൻ്റെ അത്ര തന്നെ പരിക്ക് അതിനില്ല. പിന്നെ കണ്ടുകൊണ്ടുള്ളതിൽ തന്നെ ഈ ഒരു പ്രായത്തിലെ മാനസികാവസ്ഥയെയും കാര്യങ്ങളൊക്കെ ബാധിക്കുന്ന വിധമുള്ള ഈ കുറ്റപത്രങ്ങളും കലഹങ്ങളും അത്തരം കാര്യങ്ങളൊക്കെ അവർ ഒഴിവാക്കലാണ്. പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യൻസ് ആകുക, പിന്നെ ഹൃദ്രോഗികളാകുക, ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ കൂടുതൽ നന്നാവുക. ഏതായാലും ഇപ്പം പീസ് റേഡിയോ നല്ലൊരു പരിഹാരമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ 1 മാസം കൊണ്ട് ഖുർആൻ ഫുള്ള് കേട്ട് തീർക്കാം. ഇപ്പൊ ഖുർആൻ റേഡിയോയിൽ അങ്ങനത്തെ ഓപ്ഷൻ നമുക്കുണ്ട്. തജ്വീദ് പഠിക്കാം, ഖുർആൻ വെച്ചിട്ട് തന്നെ ഒരുപാട് സാധ്യതകളുണ്ട്, പിന്നെ ഹദീസ് വെച്ചിട്ടുള്ള സാധ്യതകൾ ധാരാളമുണ്ട്. ഏതായാലും ശ്രോതാക്കൾ കൂടുതൽ കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ശ്രദ്ധിക്കുക. മുതിർന്ന ആളുകളുടെ കയ്യിൽ ഫോണുണ്ടെങ്കിൽ അവരെ തീർച്ചയായും സഹായിക്കുന്ന ഒരു രീതി നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ഇത്തരം ചതികളിൽ അവർ എത്തിപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമ്മൾ ഒരു മാന്യമായി ഭംഗിയായി സൂക്ഷ്മതയോടെ അവർക്കൊരു സംശയം ഉണ്ടാക്കാതെ, ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ റോളിലേക്കൊന്നും പോവാതെ വൃത്തിക്ക് പരിശോധിച്ച് വേണ്ട കാര്യങ്ങൾ നിർവഹിക്കുന്നിടത്ത്, അത് ഏറ്റവും സ്വകാര്യമായും ശ്രദ്ധാപൂർവ്വം നിർവഹിക്കുന്നിടത്ത് നമുക്കെല്ലാവർക്കും റോളുണ്ടാകണം എന്ന് പ്രത്യേകം ഉണർത്തുന്നു. ഇന്നത്തെ ദിവസം ഈ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡുകളിൽ കാണാം. നിങ്ങൾക്ക് ചില വിഷയങ്ങൾ നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ നമുക്ക് ചർച്ചയ്ക്ക് എടുക്കാം. 150-ൽ ടോപ്പിക്കുകൾ സ്നേഹക്കൂട് നിലവിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ മേഖലകളിൽ ചർച്ച ആവശ്യമുള്ളത് നിർദ്ദേശിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
2: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്നേഹക്കൂട്, വാർദ്ധക്യം മലിനമാക്കുന്ന സ്ക്രീൻ കാഴ്ചകൾ എന്ന വിഷയത്തിൽ ബഹുമാന്യരായ താജുദ്ദീൻ സൊലാഹി, ഹാരിസ് ബിൻ സലീം നമ്മോടൊപ്പം ചേർന്നു. പീസ് റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വൈബ്സിൽ ഞാൻ ഹനീഫ വണ്ടൂർ,
3: ഞാൻ അനൂസ് മഞ്ചേരി. നമുക്ക്
2: പുതിയൊരു വൈബ്സുമായി വീണ്ടും ഒത്തുകൂടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ വഴികാട്ടി അബാക്കസ്, കുട്ടികളുടെ ഭാവിയിലേക്കുള്ള നിക്ഷേപം. വിഷയം അവതരിപ്പിക്കുന്നു ഷമീം എം വണ്ടൂർ, കൂടെ വി മുഹമ്മദ് റാഷിദ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലുള്ളാ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മാഇൻ അമ്മാബാദ്. അൽഹംദുലില്ലാ വഴികാട്ടിയിലേക്കാണ് എല്ലാവരെയും വളരെ ഹൃദ്യമായിട്ട് നമ്മൾ സ്വാഗതം ചെയ്യുന്നത്. പീസ് റേഡിയോ വഴികാട്ടിയിൽ വ്യത്യസ്തമായ പ്രോഗ്രാമുകളാണ് നമ്മൾ കൊണ്ടുവരാറുള്ളത്. നമ്മുടെ മക്കളുടെയൊക്കെ പഠനത്തിൽ ഏറെ ഉപകരിക്കുന്ന, അതുപോലെ നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്കും കൂടി ഉപകാരപ്പെടുന്ന പല കാര്യങ്ങളും കൊണ്ടുവരാറുണ്ട്. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ അബാക്കസുമായി ബന്ധപ്പെട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു ചെയ്തിരുന്നത്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ, എന്നാൽ അതിലപ്പുറം ചില കാര്യങ്ങൾ. ബഹുമാനനായ റാഷിദ് സാറ് തന്നെയാണ് ഇന്നും ഈ ഒരു എപ്പിസോഡ് നമ്മളോടൊപ്പം പങ്കുചേരുന്നത്. അദ്ദേഹത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. റാഷിദ് സാർ, കഴിഞ്ഞ ഒരു അബാക്കസിൻ്റെ ഒരു പ്രോഗ്രാം അൽഹംദുലില്ലാ നമുക്ക് നല്ല ആ ഒരു മേഖലയിൽ നല്ലൊരു വെളിച്ചമാണ് നമുക്ക് ലഭിച്ചത്, നമ്മുടെ മക്കൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെ. അപ്പോൾ ഇന്ന് അതിൻ്റെ കുറച്ച് ബാക്കി ഭാഗങ്ങൾ. അതിലപ്പുറം ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നത് നിങ്ങളൊരു മാത്സിൻ്റെ അധ്യാപകനാണ്. പലപ്പോഴും ചില അധ്യാപകരെങ്കിലും പരിതപിക്കുന്ന ഒരു കാഴ്ചയാണ് മാത്സിൻ്റെ, മാത്സ് എടുക്കേണ്ടിയിരുന്നില്ല എന്നാണ്. കാരണം കുട്ടികൾക്ക് മാർക്ക് നോക്കി വരുമ്പോൾ പലപ്പോഴും ഏറ്റവും കുറവ് മാർക്ക് കിട്ടുന്ന ഭൂരിഭാഗം കുട്ടികളും, എല്ലാവരും അല്ല ഭൂരിഭാഗം കുട്ടികൾ, ഇതിലാണ് മാത്സ് വിഷയത്തിലാണുള്ളതാണ്. അപ്പോൾ ആസ് എ മാത്സ് ടീച്ചർ, ഒരു അധ്യാപകൻ എന്നുള്ളവർക്ക്, കണക്കിൻ്റെ ഒരു അധ്യാപകൻ എന്നുള്ളതിൽ എന്താണ് ഒരു പരിഹാരമായിട്ട് നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ പറ്റുക?
3: ഞാൻ പലപ്പോഴും മാത്സ് പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതാണ്, ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് കുട്ടികൾ പറയുന്ന ഉത്തരം ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് മാത്സ് ആണെന്ന് പറയും, കോമൺ. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, ഒന്നാം ക്ലാസ്സിൽ നിങ്ങളുടെ മാർക്ക് എത്രയായിരുന്നു? അപ്പോൾ ഒന്നാം ക്ലാസ്സിൽ അവർക്ക് ഫുൾ മാർക്കായിരുന്നു, അന്ന് മാത്സ് ഇഷ്ടമായിരുന്നു, അന്ന് മാത്സ് ഇഷ്ടമായിരുന്നു. പിന്നെ എപ്പോഴാണ് മാത്സ് ഇഷ്ടമില്ലാത്തതെന്ന് ചോദിച്ചാൽ, എപ്പോഴാണോ മാർക്ക് കുറഞ്ഞു തുടങ്ങിയത് അന്നാണ് ഇഷ്ടമില്ലാതിരുന്നത്. അവിടെ ഒരു സൊല്യൂഷനാണ് യഥാർത്ഥത്തിൽ മാത്സുമായി ബന്ധപ്പെട്ട് മാത്സ് കുട്ടികളെ ഇഷ്ടമാക്കുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന അബാക്കസ്, വേദിക് മാത്സ് തുടങ്ങിയ അതിൻ്റെ മറ്റു വിഭാഗങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുവന്നാൽ അവർക്ക് വളരെ എളുപ്പമാണ്. അതുകൊണ്ട് അബാക്കസ് പഠനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടികളെ നമ്മൾ ആദ്യമേ ചെയ്യുന്നത് ആദ്യ പേജിൽ തന്നെ അവർക്ക് 30-ൽ 30 മാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്ന ഒരു സ്ട്രാറ്റജി. അവർക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ആദ്യ പേജിൽ തന്നെ ഫുൾ മാർക്ക് കിട്ടുമ്പോൾ അബാക്കസ് പഠിച്ചു തുടങ്ങി ആദ്യ മണിക്കൂറിൽ തന്നെ എനിക്ക് മുഴുവൻ ശരിയായി എന്നുള്ള രീതിയിലേക്ക് കുട്ടികൾ വരുമ്പോൾ അവിടുന്ന് അങ്ങോട്ട് അവരുടെ ജേണി എന്ന് പറയുന്നത് ഫുൾ മാർക്കിലൂടെയുള്ള ജേണിയാണ്. അപ്പോൾ അത് അവർക്ക് വലിയ മുതൽക്കൂട്ടാണ്.
2: അപ്പോൾ അബാക്കസ് പഠനത്തിലേക്ക് തന്നെയാണ് വീണ്ടും നമ്മൾ തിരിച്ചു വന്നത്. അപ്പോൾ മാത്സ് എന്ന വിഷയത്തിനോട് ഇഷ്ടമുണ്ടാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലേ?
3: അപ്പം അതുകൂടി അബാക്കസ് പഠനത്തിൽ നമുക്ക് കിട്ടുന്ന
2: ആ ഒരു മെയിൻ ഒരു പാർട്ട് ശരിക്കും അബാക്കസ് നിർവഹിക്കേണ്ടതെന്നുള്ളതാണ്.
3: ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അവരുടെ ബുദ്ധിപരമായ കപ്പാസിറ്റിയെ കൂട്ടുക എന്നുള്ളതാണ്. പക്ഷേ ഉപയോഗിക്കുന്ന ടൂൾ, നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ മലയാളം ഉപയോഗിക്കുന്നത് പോലെ ടൂൾ ഓൾഡ് കാൽക്കുലേറ്റർ ആയതുകൊണ്ട് അത് നമ്പറുകൾ, അത് നമ്പറുകളെ ഇഷ്ടപ്പെടാൻ തുടങ്ങും എന്നുള്ളതാണ് അതിലെ ഒരു പ്രത്യേകത.
2: നിങ്ങൾ മാത്സ് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി ഞാൻ മനസ്സിലാക്കുന്നത്, ശരിക്ക് അബാക്കസ് എന്നൊരു മേഖലയിലേക്ക് വരുന്നതിന് മുമ്പേ നിങ്ങളൊരു മാത്സിൻ്റെ അധ്യാപകനാണ്.
3: ഞാൻ ബി എഡ് എടുക്കുന്നതിന് മുമ്പ് അബാക്കസ് ടീച്ചിങ് ആണ് തുടങ്ങിയത്.
2: ആദ്യം അബാക്കസ് ടീച്ചിങ് ആണ്, എന്നിട്ടാണ് മാത്സിലേക്ക് എത്തി. ശരിക്ക് നിങ്ങളുടെ ഒരു പഠനത്തിൽ ഈ അബാക്കസ് എന്നൊരു മേഖല തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്സിനോട് നിങ്ങളുടെ ഒരു ഇഷ്ടം കൂടിയിട്ടുണ്ടോ? എന്താണ് അതിനെക്കുറിച്ച് എന്താ ശരിക്കും പറയാനുള്ളത്?
3: അബാക്കസ് പഠനവും മാത്സും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ അതിനെ രണ്ടായിട്ടാണ് കണ്ടിട്ടുള്ളത്. കാരണം ഇതിൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. പക്ഷെ നമുക്ക് മാത്സ് എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് ആൾജിബ്രായിക്കും ഒക്കെ ആയിട്ട് വരുമ്പോൾ ഒരിക്കലും മാത്സ് എന്നുള്ളത് അബാക്കസിൽ കംപ്ലീറ്റ് അല്ല. പക്ഷേ കുട്ടികളെ, ചെറിയ കുട്ടികൾക്ക് അത് മാത്സ് ആണെങ്കിലും മറ്റ് സബ്ജക്റ്റ് ആണെങ്കിലും അവരെ ക്ലാസ്സിൽ സ്റ്റാറാക്കുക എന്നുള്ളതിനും അവരുടെ ബുദ്ധിപരമായ വികാസം ഉറപ്പുവരുത്തുക എന്നുള്ളതിലേക്കുമാണ് ഞാൻ അബാക്കസ് പഠനം കോൺസെൻട്രേറ്റ് ചെയ്യാറുണ്ട്.
2: അപ്പോൾ കേവലം ഒരു കണക്ക് കൂട്ടലുകൾക്കപ്പുറമുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ അബാക്കസുമായിട്ട് കണക്ട് ചെയ്യാനുണ്ട്. ശരിക്കും അത് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് വിശദീകരിച്ച് കൊടുക്കണ്ടേ? ഈ ഇപ്പോൾ മാത്സ് എന്ന് പറഞ്ഞാൽ കേവലം കണക്ക് കൂട്ടലല്ല, അതിന് കുട്ടികളുടെ ക്രിയേറ്റീവായിട്ടുള്ള ചിന്തകൾ, അതൊക്കെ ശരിക്കും വളർത്താൻ ഒരു
3: അതെ അബാക്കസ് പഠനം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ നാട്ടിൽ നമ്മുടെ കുട്ടികളെല്ലാവരും ഒരു 90% വലത്തേ കൈ ഉപയോഗിക്കുന്ന ആളുകളാണ്. ഇടത്തേ കൈ ഉപയോഗിക്കുന്ന ആളുകളുടെ പ്രത്യേകത നമുക്ക് കണ്ടാലും അറിയാം, അവർക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവും. ചിലപ്പോൾ അവരൊരു പാട്ടുകാരനായിരിക്കും, ഒരു ചിത്രം വരയ്ക്കാൻ കഴിയുന്ന ആളായിരിക്കും, എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി ഉള്ള ആളുകളായിരിക്കും ഇടത് കൈ ഉപയോഗിക്കുന്ന. പക്ഷേ ഇടത് കൈ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കുറവായിരിക്കും. അതിൻ്റെ കാരണം നമ്മുടെ വലത്തേ കൈ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഇടത്തെ ബ്രെയിനാണ് വർക്ക് ചെയ്യുന്നത്. നമുക്കറിയാം ഇടത്തെ കൈ ഉപയോഗിക്കുമ്പോൾ വലത്തെ ബ്രെയിനാണ് വർക്ക് ചെയ്യുന്നത്, പക്ഷേ ഞാൻ ഉപയോഗിക്കുന്നത് വലത്തെ കൈയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ഇടത്തെ ബ്രെയിൻ സ്ട്രോങ് ആയിരിക്കും. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് ബ്രെയിൻ എന്ന് പറയുന്നത് ചുളിവുകളും മടക്കുകളുമാണ്. നമ്മുടെ പഠിക്കുന്ന അറിവുകളെല്ലാം ഈ ചുളിവിനും മടക്കിനും ഇടക്ക് വെക്കുകയാണ്, സ്റ്റോർ ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ വലത്തേ കൈ ഞാൻ ഉപയോഗിക്കുമ്പോൾ എൻ്റെ ഇടത്തെ ബ്രെയിൻ ഒരുപാട് ചുളിവുകളും മടക്കുകളും ഉള്ള അതിനുള്ളിൽ ഒരുപാട് അറിവുകൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ ഇടത്തെ കൈ ഉപയോഗം കുറവായതുകൊണ്ട് തന്നെ വലത്തെ ബ്രെയിൻ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ അബാക്കസ് പഠനത്തിലൂടെ രണ്ട് കൈയും ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ കുട്ടികളുടെ ഓർമ്മശക്തിയും ചിന്താശക്തിയും ഒക്കെ കൂടുന്നതിൻ്റെ ഒപ്പം തന്നെ ഇടത്തെ ബ്രെയിൻ വലത് ബ്രെയിൻ ഇടത്തെ കൈ ഉപയോഗിക്കുമ്പോൾ വലത് ബ്രെയിൻ നന്നായി പ്രവർത്തിക്കുമ്പോൾ അവരുടെ സർഗാത്മകമായ കഴിവുകൾ, ചിത്രരചനയാവട്ടെ പാട്ടാവട്ടെ അങ്ങനെ തുടങ്ങിയ സർഗാത്മകമായ കഴിവുകൾ കൂടി വളർത്താൻ അബാക്കസ് പഠനം ഉപകരിക്കുമെന്നുള്ളതാണ്.
2: ഓക്കെ, വെരി ഗുഡ്. പിന്നെ ഈ കുട്ടികളെ ശരിക്കും ഈ അബാക്കസ് പരിശീലനത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പുരോഗതി, അതിൽ എൻ്റെ കുട്ടി ഇന്ന കാര്യങ്ങളിലൊക്കെ മികവ് നേടുന്നുണ്ട് എന്ന് രക്ഷിതാക്കൾക്ക് പിന്നെ നേരിട്ട് ബോധ്യപ്പെടുത്താൻ ശരിക്കും സാധിക്കും?
3: യെസ്, രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് ഏറ്റവും സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഡെയിലി പ്രാക്ടീസാണ്. നമ്മൾ കുട്ടികളാണ്, അവർ തന്നെ താല്പര്യത്തിൽ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു രീതിയാണ് പൊതുവെ കാണുക എങ്കിൽ പോലും ഡെയിലി പ്രാക്ടീസിന് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. എന്നോടൊരു രക്ഷിതാവ് പറഞ്ഞു, ഞാൻ വൈകുന്നേരം വീട്ടിലെത്തിയാൽ കുട്ടി ചോദിക്കുന്നത് അച്ഛ എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ അതവരുടെ ഒരു പ്രാക്ടീസാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളോട് നിരന്തരം ക്വസ്റ്റ്യൻ ചോദിക്കുക. അതുപോലെ നമ്മുടെ ഫോണിൽ നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 8 മിനിറ്റ് കൊണ്ട് 100 ക്വസ്റ്റ്യൻ എത്താൻ വേണ്ടി അവർ ഡെയിലി പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ് അഗെയിൻ പ്രാക്ടീസ്, ഇതാണ് അതിൻ്റെ ഒരു മെത്തഡോളജി എന്ന് പറയുന്നത്. അതുകൊണ്ട് കുട്ടികളെ പ്രാക്ടീസ് എത്ര പ്രാവശ്യം ചെയ്തോ അതാണ് കുട്ടികളുടെ സ്പീഡിലേക്ക് അവരെത്തിക്കാൻ കഴിയുക. അതിനുവേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ വീണ്ടും പ്രിൻ്റ് എടുത്ത് കൊടുത്ത് അവരെ ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ വീണ്ടും നമ്മൾ എറൈസ് ചെയ്ത് നമുക്ക് വീണ്ടും അത് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇഷ്ടം പോലെ പ്രാക്ടീസ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഒരു പാരന്റ് എന്നുള്ള നിലക്ക് നമ്മൾ ചെയ്യണം.
2: പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേവലം ഒരു അബാക്കസിന് ചേർത്തി അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോഴ്സിന് നമ്മുടെ മക്കൾ വിട്ടു എന്ന് പറഞ്ഞ് വീട്ടിൽ മടി പിടിച്ചിരിക്കുകയോ അല്ലെങ്കിൽ അതിൽ യാതൊരു ഇൻവോൾവ്മെൻറ്റും ഇല്ലാതിരിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു രക്ഷിതാവ് ചെയ്യേണ്ട കാര്യമല്ല എന്നുള്ളതാണ്. അവിടെ നമ്മൾ കൃത്യമായ നമ്മുടെ ഒരു ഇടപെടൽ, അതുപോലെ തന്നെ നമ്മളും അവരെ കൂടെ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ അവസരങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും നമുക്കൊക്കെ വളരാൻ സാധിക്കുക എന്നുള്ളതാണ്. ഏതൊരു ലോകത്ത് ഏതൊരാളെ പരീക്ഷിക്കുകയാണെങ്കിലും നിരീക്ഷിക്കുകയാണെങ്കിലും അവരേറ്റവും ഉയരങ്ങളിലേക്ക് എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അവർക്കൊരുപാട് അവസരങ്ങൾ ലഭിച്ചു എന്നുള്ളതാണ്. അതുപോലെ കൺസിസ്റ്റ് എഫേർട്ട് അല്ലെ, നിരന്തരമായ പരിശ്രമങ്ങളിലൂടെയാണ് അവരെ എന്ത് ചെയ്ത് ഉയരങ്ങളിലേക്ക് എത്തിച്ചതാണ്. അപ്പം അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളായ നമുക്കും ചിലത് ഈ മേഖലയിൽ ചെയ്യാനുണ്ട്. കുട്ടികളെ കൂടുതൽ ഈ രംഗത്തേക്ക് പ്രാപ്തമാക്കുക എന്നുള്ളത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ്. അപ്പം അതുകൊണ്ട് സാറ് സൂചിപ്പിച്ചതുപോലെ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് എന്തായിരുന്നാലും നമ്മുടെ മക്കൾക്ക് ഉണ്ടാവുമെന്നുള്ള യാതൊരു സംശയമില്ല. ആ രൂപത്തിലേക്ക് ഒരു ഇൻവോൾവ്മെൻറ്റ് നമുക്കുണ്ടോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ രക്ഷിതാക്കൾ, അപ്പോൾ അത് കുട്ടികൾക്ക് മാത്രമല്ലല്ലോ ഉപകരിക്കുക അല്ലേ? അപ്പോൾ മാത്സ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് നമ്മൾ ചോദിക്കാറ് സാധാരണ? എന്തിനാണ് മാത്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരും അവരുടെ നിത്യജീവിതത്തിലെ വ്യത്യസ്തമായ അവസരങ്ങളിൽ ഓരോ മേഖലയിൽ ഉപയോഗപ്പെടുത്താനാണ് ശരിക്കും മാത്സ്. ഇതിങ്ങനെ ഒരു തിയറി പഠിച്ചു പോകേണ്ടതല്ലോ. ഇപ്പോൾ നമ്മൾ ഒരു കടയിൽ ഇടപഴകുമ്പോൾ അവിടെ നിന്ന് കിട്ടേണ്ട അങ്ങനെ. അപ്പോൾ രക്ഷിതാക്കൾക്ക് ഈ മേഖലയിൽ എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങളുണ്ടോ?
3: രക്ഷിതാക്കൾക്ക് ഉപകാരം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മേഖലയിൽ ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. ഇപ്പോൾ വിദേശ സ്കൂളുകളിൽ പോലും അബാക്കസ് പഠനത്തിന് വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ പോകുന്നുണ്ട് പഠിപ്പിക്കാൻ വേണ്ടി. അതിനപ്പുറത്തേക്ക് ഞാൻ ഈ അടുത്ത കാലത്ത് ഞാൻ അറിഞ്ഞ ഒരു കാര്യമാണ്, ഒരു ഓൺലൈൻ സെഷൻ നടക്കുന്നുണ്ട്. ആ സെഷൻ അൾഷിമേഴ്സ് ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ക്ലാസ് എന്നാണ് പറയുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് ആ ക്ലാസ് ഓൺലൈൻ നടന്ന സമയത്ത് അവരുടെ അത് കാണാനിടയായപ്പോൾ അവിടെ പഠിപ്പിക്കുന്നത് അബാക്കസാണ്. അപ്പോൾ അബാക്കസ് പഠനം അൾഷിമേഴ്സ് തടയുന്നതിന് കാരണമാവുമെന്ന് കണ്ടെത്തിയ ഒരു അധ്യാപകനാണ് ആ ക്ലാസ് കൊടുക്കുന്നത്. അതൊരു റിട്ടയർഡ് അധ്യാപകനായിരുന്നു. അപ്പോൾ റിട്ടയർഡ് അധ്യാപകൻ ഒരുപാട് പ്രായമായ ആളുകൾ അബാക്കസ് പഠിക്കുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ചതൊരു അത്ഭുതമായിരുന്നു, കാരണം അത് ഫോളോ ചെയ്യുന്നുണ്ട് കൃത്യമായി ഒരുപാട് ആളുകൾ, വലിയ ആളുകൾ. ഞങ്ങളെപ്പോഴും പറയാം അബാക്കസ് എന്ന്, നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചോദിച്ച സമയത്ത് പറഞ്ഞു 14 വയസ്സിനുള്ളിൽ അബാക്കസ് പഠിക്കണം, എന്നാൽ അതിനപ്പുറത്തേക്ക് അതിന് സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങൾ നമ്മൾ മനസ്സിലായിട്ടുള്ളത്.
2: ഈ മേഖലയിൽ ഒരു കരിയർ സാധ്യത തുറന്ന് കാണിക്കേണ്ട, നമ്മൾ ആർക്കാണത് സാധിക്കുക, അല്ലെങ്കിൽ ഈ മേഖലയിലുള്ള കരിയർ. ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഭാര്യമാർ അതുപോലെ തന്നെ മറ്റു പല ആളുകളും അവർ നന്നായിട്ട് ക്വാളിഫിക്കേഷനുള്ള ആളുകളായിരിക്കും, പക്ഷേ ഒരു ജോലി എന്നുള്ള നിലയിൽ പലപ്പോഴും എത്താത്തവരുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണോ അബാക്കസ്?
3: ഞാൻ അതൊരു സ്റ്റോറി പറയാണ്. 2020 നമുക്ക് കോവിഡ് വന്ന സമയം, കഴിഞ്ഞ എപ്പിസോഡിൽ അതിൻ്റെ ഒരു സൂചന ഞാൻ പറഞ്ഞു. ആ സമയത്ത് നമുക്ക് ടൗൺ സെൻറ്ററുകളാണുള്ളത്. അന്ന് 2015 നമ്മൾ 500 രൂപയൊക്കെ വാങ്ങി ടൗൺ സെൻറ്ററിൽ ക്ലാസ് എടുത്തിരുന്ന ഒരു സാഹചര്യം. അന്ന് 100-ഉം 125 കുട്ടികളൊക്കെയാണ് ഞാൻ ഒക്കെ പഠിപ്പിച്ച സെൻറ്ററിൻ്റെ സ്ട്രെങ്ത്. ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസമാണ് ക്ലാസ്സിന് വരേണ്ടത്. പക്ഷേ ആ കുട്ടികൾ നന്നായി ഇങ്ങനെ പഠിച്ചു പോയിരിക്കുമ്പോൾ അന്ന് കോവിഡ് വരികയാണ്, ലോക്ക്ഡൗണാണ്, എല്ലാ സെൻറ്ററുകളും അപ്രഖ്യാപിതമായി ഒരു ദിവസം അടച്ചിടുകയാണ്. എന്ന് തുറക്കുന്നറിയില്ല. അപ്പോൾ ഞങ്ങളുടെ ചെയർമാൻ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ കുട്ടികൾക്കൊക്കെ ഡെയിലി പ്രാക്ടീസ് നിന്ന് പോവാണ്, എന്ത് പരിഹാരം വേണം? അന്ന് ഒരു പ്രൊജക്റ്റ് വന്നു, ഓരോ കുട്ടിക്കും കണ്ണെത്തും ദൂരത്ത് ഒരു ടീച്ചർ വേണം. അതിനുവേണ്ടി ബി സ്മാർട്ട് അബാക്കസ് ഒരു ഇനീഷ്യേറ്റീവ് എടുത്തു. ഒരു വാർഡിൽ അതാത് വാർഡ് മെമ്പർമാരുമായി സഹകരിച്ച് മെറ്റീരിയൽ കോസ്റ്റ് മാത്രം വാങ്ങി അബാക്കസിന് ഒരു വാർഡിൽ നിന്ന് 6 ടീച്ചർമാരെ വരെ ട്രെയിനറാക്കാം. അപ്പോൾ നമുക്ക് ലോക്ക്ഡൗൺ ആണ്, ഒരുപാട് ദൂരത്തേക്ക് പോയി പഠിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. പക്ഷേ ഒരു വാർഡിൽ 6 ഏരിയകളാക്കി തിരിച്ച് അവിടേക്ക് കുട്ടികൾ എത്തിക്കുക എന്നുള്ളത്. അത് ഏറ്റെടുത്തു. കോവിഡ് കാലത്ത് ജോലി നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ആ ആളുകൾ ഒക്കെ അവരുടെ ജീവിതം പറയുമ്പോൾ എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് അബാക്കസ് എന്ന് പറയും. കാരണം അവരുടെ ചുറ്റുവട്ടത്തുള്ള കുട്ടികൾ ഒന്നും പഠിക്കാൻ കഴിയാത്ത ഒരു കാലത്ത് അബാക്കസ് എന്ന് പറയുന്നൊരു കോഴ്സ് അവരുടെ വീടിൻ്റെ അടുത്ത് വളരെ കുറഞ്ഞ ഫീയിൽ പഠിപ്പിക്കുകയാണ്. ഇത് നേരത്തെ 500 രൂപയൊക്കെ ടൗൺ സെൻറ്റർ ഉണ്ടായിരുന്നത് 200-300 രൂപയ്ക്ക് ഹോം ട്യൂഷനായിട്ട് കുട്ടികൾ വരികയാണ്. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ജോലി സാധ്യത വന്നു. ഇന്നത് ഒരു 30,000-ൽ അധികം ടീച്ചേഴ്സായി നമ്മുടെ ടീച്ചേഴ്സ് ബാങ്കിനെ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് സാധിച്ചു.
2: 30,000-ത്തോളം ടീച്ചേഴ്സ് നമ്മുടെ ബാങ്കിലുണ്ട്,
3: ടീച്ചേഴ്സ് ബാങ്കിലും.
2: ശരിക്കും ഈ അബാക്കസിൻ്റെ ടീച്ചേഴ്സ് ആവാൻ എന്തെങ്കിലും ബേസിക് ക്വാളിഫിക്കേഷൻ?
3: പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ പറയാറ്. പ്ലസ് ടു പഠിച്ച ഒരാൾക്ക് അബാക്കസ് പഠിക്കാൻ കഴിയും.
2: പ്ലസ് ടു സയൻസ് നിർബന്ധമൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അല്ലെങ്കിൽ മാത്സിൽ പ്രത്യേകം താല്പര്യമുള്ള ആളുകൾക്ക് മാത്രമേ ഉള്ളൂ.
3: അവർ മനസ്സുകൊണ്ട് അവർ റെഡി ആവുക എന്നുള്ളതാണ്. അവർ ടീച്ചർ ആവാൻ റെഡിയായ ഒരാൾക്ക് അബാക്കസ് പഠിച്ചാൽ അവർക്ക് ടീച്ചറാവാൻ പറ്റും.
2: ഓക്കെ, പ്രിയപ്പെട്ടവരെ, ആ ഒരു വാക്കിനൊന്നും കൂടെ ഞാൻ അടിവരയിടുകയാണ്. പലപ്പോഴും നിരാശ അടഞ്ഞ് നിൽക്കുന്ന ആരെങ്കിലും, എനിക്കൊരു ജോലിയില്ല, എനിക്കിനി എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഇത്രയൊക്കെ പഠിച്ചിട്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു വലിയ സാധ്യതയാണ്. കാരണം നമ്മുടെ പിഞ്ചു മക്കളെ ജീവിതത്തിൻ്റെ നല്ലൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ ഒരു നിമിത്തമാവാം. അതിലുപരി നല്ലൊരു കരിയർ നമുക്ക് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മനസ്സുകൊണ്ട് താല്പര്യമുണ്ട്, ആ ഒരു വാക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വാക്ക്. മനസ്സുകൊണ്ടൊരു ടീച്ചറാവാൻ, അബാക്കസിൻ്റെ ഒരു ട്രെയിനറാവാൻ താല്പര്യമുണ്ടോ, അവർക്കൊക്കെ ട്രെയിനർമാരായി മാറാൻ സാധിക്കും എന്നുള്ളതാണ്. അതിന് എത്ര സമയം വേണ്ടി വരും, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് പഠിച്ചെടുക്കാൻ എത്ര സമയം ആവശ്യമായിരിക്കും റഷീദ്?
3: സമയം എന്ന് പറയുമ്പോൾ അവർക്ക് ആ കോഴ്സ് പഠിക്കാൻ ഏകദേശം ഒരു ലെവൽ ട്രെയിനിങ്ങിന് ഒരു ഫുൾ ഡേ ട്രെയിനിങ് കിട്ടിയാൽ അവർക്ക് ആ സിലബസ് പഠിക്കാൻ കഴിയും. പിന്നീട് നമ്മുടെ ഒരു സിസ്റ്റത്തിലേക്ക് അവരെ നമുക്ക് അടുത്തൊരു 3 മാസത്തിന് കഴിയുമ്പോഴേക്ക് അടുത്ത ലെവൽ അങ്ങനെ കൊണ്ടുപോകാറാണ്. ഒരു അവർക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരാൾ ട്രെയിനിങ് ഒരു ദിവസം കൊണ്ട് അവർക്കൊരു ലെവൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കുട്ടിയെങ്കിലും അഡ്മിഷൻ എടുക്കാനാണ് നമ്മൾ പറയുക. ഹോം ട്യൂഷനോ സ്വന്തം വീട്ടിലെ സ്വന്തം കുട്ടിയായാൽ പോലും ആ കുട്ടിയെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ, കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിലൂടെ അവർക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഒരു 3 മാസത്തിനുള്ളിൽ അവർക്ക് 2nd ലെവൽ അറ്റൻഡ് ചെയ്താൽ മതി.
2: ടോട്ടലി എത്ര ലെവലുകളുണ്ട്?
3: 10 ലെവലുകളാണ് നമ്മൾ ചെയ്യുന്നത്. അത് പല ആളുകളും പല ലെവലുകളാക്കി ചുരുക്കാറുണ്ട്. അതിൻ്റെ ഒരു ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 10 ലെവലുകൾ.
2: 10 ലെവലുകൾ. അപ്പോൾ ഈ 10 ലെവൽ ക്ലാസ്സുകൾ ഏകദേശം ഒരു 3 മാസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല?
3: 3 മാസം കൊണ്ട് എന്നല്ല, അവരുടെ 1st ലെവൽ കഴിഞ്ഞ ആൾ അടുത്തൊരു ലെവൽ ട്രെയിനിങ് ഒരു ലെവൽ ഒരു ഡേ. പക്ഷെ അവർക്ക് അതിനിടയിൽ അവർ പ്രാക്ടീസ് ചെയ്യണം. അവർക്ക് നമ്മൾ ബുക്ക് കൊടുക്കുന്നുണ്ട്, മെറ്റീരിയൽ കൊടുക്കുന്നുണ്ട്. ആ മെറ്റീരിയൽ അവർ വീട്ടിൽ നിന്ന് ചെയ്താലും അവർ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ 2nd ലെവലിൽ വരാം.
2: അപ്പോൾ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ഡേ ക്ലാസ്സാണ്. പക്ഷേ ഒരു ക്ലാസ് എടുത്തിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ സെക്കൻഡ് ലെവൽ ചെയ്യാന്നുള്ളത് സാധ്യമല്ല. കാരണം ഒന്നാമത്തെ ലെവൽ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾക്ക് കൂടി ഒരു കോൺഫിഡൻസ് ലെവലിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ നമുക്ക്
3: രണ്ടാമത്തെ ഒന്നാമത്തെ ട്രെയിനിങ് ക്ലാസ് കഴിഞ്ഞാൽ അവർക്ക് ആ രണ്ട് ബുക്കുകൾ കൊടുക്കുന്നുണ്ട്. ആ രണ്ട് ബുക്കുകളും പഠിപ്പിക്കുന്ന റൂള് 10 റൂള് ഒന്നാമത്തെ ലെവലിൽ പഠിപ്പിക്കുന്നുണ്ട്. ആ 10 റൂള് വെച്ചിട്ടുള്ള രണ്ട് ബുക്കുകളാണ്. ആ രണ്ട് ബുക്കും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് രണ്ടാമത്തെ ലെവൽ അറ്റൻഡ് ചെയ്യാം.
2: ഏതൊരാൾക്കും പഠിച്ചെടുക്കാൻ പറ്റുന്നത് തന്നെയാണല്ലേ, വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ലെവലുകൾ തന്നെയാണ്. ഇനി അബാക്കസുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും, ഇപ്പോൾ ഞാൻ ചോദിച്ച ചില കാര്യങ്ങൾക്ക് നിങ്ങളിങ്ങനെ പറയുന്നു, ഇതിൻ്റെ അപ്പുറത്തുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അബാക്കസുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നാവും തോന്നുന്നു.
3: അബാക്കസ് പഠനം നടത്തുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു 100 ക്വസ്റ്റ്യനുള്ള 8 മിനിറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കൊടുക്കുന്നത്. അത് കുട്ടിക്കൊരു ബൗണ്ടറിയാണ്, ഒരു ടൈം ലിമിറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു 8 മിനിറ്റ് കൊണ്ട് 100 ക്വസ്റ്റ്യൻ ആയി കഴിഞ്ഞാൽ നമ്മൾ ബൗണ്ടറി ഒന്ന് നീക്കും, പിന്നെ നമ്മൾ 7 മിനിറ്റ് കൊടുക്കണം. അങ്ങനെ കുട്ടികൾക്ക് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ടൈം ബൗണ്ടഡായി ചെയ്യണം എന്നുള്ള ഒരു മെസ്സേജ് കുട്ടികൾക്ക് അറിയാതെ അവരുടെ ഉള്ളിലേക്ക് വരികയും എല്ലാ കാര്യത്തിലും ഒരു കൃത്യനിഷ്ഠത കുട്ടികൾക്കുണ്ടാവുകയും ചെയ്യും. അതേപോലെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പല രക്ഷിതാക്കളോട് നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ട് ഫീഡ്ബാക്ക് ചോദിക്കാറുണ്ട്. ആ ഫീഡ്ബാക്കിൽ അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പഠിപ്പിക്കാത്ത പല കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ, ഒരു രക്ഷിതാവ് ഒരിക്കൽ പറഞ്ഞു, കുട്ടി ഒരു ആളുകളെ കണ്ടാൽ, എൻ്റെ വീട്ടിലേക്ക് ഒരാൾ വന്നാൽ അവരോട് എങ്ങനെ പെരുമാറണം എന്ന് പോലും അറിയാത്തൊരു കുട്ടി അബാക്കസ് പഠിച്ച് 2 മാസമാകുമ്പോൾ കുട്ടിക്ക് ഭയങ്കരമായ ഒരു പക്വത വന്ന പോലെ ഒരു ഫീൽ. അപ്പം ഞാൻ പറഞ്ഞു, അത് ഞങ്ങൾ പഠിപ്പിക്കുന്നില്ല, ഒരു പക്വത നമ്മൾ പഠിപ്പിക്കുന്നില്ല, അബാക്കസിൽ പക്വത എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല. അപ്പം ഞാനിതിനെക്കുറിച്ച് ബയോളജി ഒക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ബുദ്ധിവികാസം എന്ന് പറയും, ബുദ്ധിയുടെ വളരെ ചെറിയൊരു അംശം മാത്രമാണ് ഓരോ ആളുകളും ഉപയോഗിക്കുന്നത്. അപ്പോൾ ബുദ്ധിവികാസം അവർക്കുണ്ടായിക്കഴിഞ്ഞാൽ തലച്ചോറിൻ്റെ 2 ഭാഗവും വർക്ക് ചെയ്യുന്നതിലൂടെ അവരുടെ ഏത് കഴിവാണ് പുറത്തു വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അബാക്കസ് പഠനത്തിലൂടെ അവർക്ക് നമ്മളൊരു ഒരു പ്രാക്ടീസ് കൊടുക്കുകയാണ്. പക്ഷെ അതിൽ നിന്ന് ഉണ്ടാവാൻ പോകുന്ന റിസൾട്ട് ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കായിരിക്കും. അതുകൊണ്ട് അബാക്കസ് പഠിപ്പിക്കുന്ന കുട്ടികളെ കൃത്യമായി നിരീക്ഷിക്കുക എന്നുള്ളത് കൂടി രക്ഷിതാക്കളുടെ ഒരു കടമയായിട്ട് വേണം കാണാൻ.
2: വളരെ സന്തോഷം ഈ ഒരു മേഖലയിൽ ഒന്ന് പ്രത്യേകിച്ചു, കാരണം നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് ഇല്ലാതെ പോകുന്നുണ്ട് പ്രാക്ടിക്കൽ നോളജ് എന്ന് പറഞ്ഞ സാധനം. ആ ഒരു പ്രാക്ടിക്കൽ നോളജിലേക്ക് എത്താൻ ഇത് കാരണമാവുന്നുണ്ടെങ്കിൽ വേറെ എന്താ നമ്മൾ വേണ്ടത്? സ്വാഭാവികമായിട്ടും ആ രംഗത്ത് കൂടി നമ്മുടെ മക്കളൊക്കെ വളരുന്നു എന്നുള്ളതാണ്. ഫൈനലി അവസാനമായിട്ട് പീസ് റേഡിയോ വഴികാട്ടിയിൽ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഒരു പീസ് റേഡിയോ പ്രേക്ഷകരായ ഒരുപാട് ആളുകളുണ്ട്, യൂട്യൂബിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ റേഡിയോ സംവിധാനത്തിലൊക്കെ ഈ പ്രോഗ്രാമുകൾ കേൾക്കുന്ന കാണുന്ന ആളുകളുണ്ടാവും. അവരോട് സാറിനുള്ളൊരു നിർദ്ദേശം കൂടി പറഞ്ഞാൽ നമുക്ക് ഒരു പ്രോഗ്രാം അതിൻ്റെ
3: ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടികൾ ഓരോ സമയത്തും നമ്മൾ ഓരോ മിഠായി വാങ്ങിക്കൊടുക്കാറുണ്ട്, സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കാറുണ്ട്. നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്താണ് കൊണ്ടുവന്നത് എന്ന് ചോദിക്കും. അപ്പോൾ ആ ചോദ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും വാങ്ങിയാൽ പോവാം. കുട്ടികൾക്ക് ബർത്ത്ഡേ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ വാങ്ങിക്കൊടുക്കും. നമുക്ക് ഏറ്റവും സന്തോഷകരമായ ദിവസം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിലും നല്ല ഒരു ഗിഫ്റ്റ് കുട്ടികൾക്ക് കൊടുക്കും. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് എൻ്റെ രക്ഷിതാക്കളോടും കുട്ടികളോടും ഒക്കെ പറയാനുള്ളത്, നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ എന്തൊക്കെ ഗിഫ്റ്റ് കൊടുത്താലും അതിനപ്പുറത്തേക്ക് അവർ അബാക്കസിൻ്റെ ഒരു കോഴ്സ് ആ കുട്ടികൾക്ക് നമുക്ക് ഗിഫ്റ്റായി കൊടുക്കാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ കുട്ടികൾക്കത് ജീവിതത്തിൽ എല്ലാ കാലത്തും ഉപകാരപ്പെടും. എത്ര കാലം നമ്മുടെ കുട്ടി ജീവിക്കുന്നുണ്ടോ, എത്ര കാലം നമ്മുടെ കുട്ടി അവരുടെ ബുദ്ധി ഉപയോഗപ്പെടുത്തുന്നുണ്ടോ, അത്രയും കാലം അവരുടെ ജീവിതത്തിൽ അവർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു ഗിഫ്റ്റായി അത് മാറും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാനുള്ളത്, അബാക്കസ് പഠനം നമ്മുടെ കുട്ടികൾക്ക് നമ്മളൊരു ഗിഫ്റ്റായി കൊടുക്കണം. എൻ്റെ കുട്ടി ഒരു ഗിഫ്റ്റ് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ രക്ഷിതാക്കളോട് എനിക്ക് അബാക്കസിന് ചേർക്കുക എന്നുള്ളതായിരിക്കണം ആ ഒരു ഗിഫ്റ്റ് എന്നുള്ളതാണ് എനിക്ക് രക്ഷിതാക്കളോടും കുട്ടികളോടും പറയാനുള്ളത്.
2: വളരെ സന്തോഷം. അബാക്കസ് എന്ന മേഖലയെക്കുറിച്ച് കഴിഞ്ഞൊരു എപ്പിസോഡിലും ഇന്നും നമുക്ക് വേണ്ട ഒരുപാട് അറിവുകൾ പകർന്ന ബഹുമാനായ റാഷിദ് സർ, അദ്ദേഹം ഈ ഒരു മേഖലയിൽ വളരെ കഴിവുറ്റ ഒരുപാട് ആളുകളെ ഈ ഒരു രംഗത്തേക്ക് കൊണ്ടുവന്ന, അതിലുപരി ഒരുപാട് കുടുംബങ്ങൾക്ക് ഇതൊരു അവസരമാക്കി മാറ്റാൻ സാധിച്ചതാണ്. ഇനിയും അള്ളാഹു നിങ്ങളുടെ ഈ ഒരു മേഖലയിൽ വിശാലതയും കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കാനുള്ളൊരു തൗഫീക്ക് നൽകട്ടെ. കാരണം നമ്മളൊക്കെ ഇങ്ങനെ ഇടപഴകുമ്പോൾ ഇടപെടുമ്പോൾ അതിലൂടെ പിന്നെ ചെറിയതാണെങ്കിലും ഒരു ചെറിയ വരുമാനത്തിലൂടെ സന്തോഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ടെന്നാണ്. അപ്പം അങ്ങനെയുള്ളൊരു അവസരം കൂടിയാണത്. അപ്പോൾ അതിൽ അള്ളാഹു വീണ്ടും താങ്കൾക്ക് ബർക്കത്ത് നൽകട്ടെ എന്ന് പീസ് റേഡിയോക്ക് വേണ്ടിയിട്ട് നമ്മളോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ വിലപ്പെട്ട സമയം വഴികാട്ടിക്ക് തന്നിട്ടുള്ള നന്ദി കൂടി അറിയിക്കുന്നു. നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഒരു നല്ല കർമ്മമായിട്ട് അള്ളാഹു നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ. കൂടുതൽ അറിവുകൾ നേടാനും അതൊക്കെ പകർന്നു കൊടുക്കാനുള്ള ഒരു അവസരം പീസ് റേഡിയോയിലുണ്ട്. ഇനിയും നിങ്ങളുടെ സാന്നിധ്യമൊക്കെ ഈ മേഖലയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഈ വഴികാട്ടി ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: ശ്രോതാക്കൾ ഇതുവരെ കാത്തോർത്തത് വഴികാട്ടി അബാക്കസ് കുട്ടികളുടെ ഭാവിയിലേക്കുള്ള നിക്ഷേപം. അവതരിപ്പിച്ചത് ഷമീം എം വണ്ടൂർ, കൂടെ വി മുഹമ്മദ് റാഷിദ്.
0: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.

0: നമ്മൾ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് കേട്ടിട്ടുള്ളത്. സാധാരണ മധുരം ഖുർആൻ പ്രോഗ്രാം കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ കാരിയെ പറ്റിയിട്ട് മനോഹരമായിട്ട് നമുക്ക് ലഭിക്കാറുണ്ട് കാരിയെ പറ്റിയുള്ള വിവരങ്ങൾ. ഇന്നത്തെ കാരി എന്ന് പറഞ്ഞാൽ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും, അബൂബക്കർ ശാത്തിരി. സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ചെറുപ്പത്തിലെ തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പ്രശസ്തരായ ഉസ്താദുമാരുടെ കീഴിൽ തജ്വീദ്, ഖിറാഅത്തുകളൊക്കെ അതിലൊക്കെ ഉയർന്ന നിലവാരത്തിലുള്ള പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട്. ശരീഅത്ത് വിഷയത്തിലുള്ള ബിരുദാണ് അദ്ദേഹത്തിൻ്റെ യോഗ്യത എന്ന് പറയുന്നത്. അതുപോലെ ഖുർആൻ ശാസ്ത്രത്തിലും തജ്വീദിലും വിവിധ ഉയർന്ന തലങ്ങളിൽ അദ്ദേഹം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ജിദ്ദയിലെ പ്രശസ്തമായ ഒരുപാട് മസ്ജിദുകളിൽ അദ്ദേഹം ഇമാമായിട്ടും കാര്യമായിട്ടൊക്കെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഒരുപാട് ഹിഫ്സ് പ്രോഗ്രാമുകളിൽ അദ്ദേഹം നയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു എന്താ പറയുക, വളരെ സൗമ്യമായ ഒരു പാരായണം, അതാണ് ആളുകളെ വളരെയധികം ആകർഷിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ കേട്ടിട്ടുള്ള ഭാഗമെന്ന് പറയുന്നത് സൂറത്തു റൂമിലെ 25-26 വചനങ്ങളാണ്.
1: അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടത് തന്നെയാണ് അവൻ്റെ കൽപ്പന പ്രകാരം ആകാശവും ഭൂമിയും നിലനിന്നു വരുന്നതും. പിന്നീട് ഭൂമിയിൽ നിന്ന് നിങ്ങളെ അവൻ ഒരൊറ്റ വിളി വിളിച്ചാൽ അപ്പോൾ നിങ്ങളതാ പുറത്തു വരുന്നതാണ്. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവർ മുഴുവനും അവൻ്റേതാകുന്നു. എല്ലാവരും അവന് കീഴടങ്ങുന്നവരത്രേ. അള്ളാഹുവിൻ്റെ പരമാധികാരത്തെയും അവൻ്റെ ശക്തിയെയും അവൻ്റെ മഹാത്മ്യത്തെയും ശരിക്കും വിളിച്ചോ എന്നൊരു വചനം മനുഷ്യൻ എത്രയോ നിസ്സാരനാണ്, അള്ളാഹുലേക്ക് മടങ്ങേണ്ടവനാണ് എന്ന ഓർമ്മിപ്പിക്കുന്ന വചനമാണ് സൂറത്തു റൂമിൽ നിന്ന് നമ്മൾ കേട്ടത്.
2: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേസ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിന്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മാനസിക രോഗികളുള്ള വീട് നിങ്ങൾക്ക് പരിചയമുണ്ടോ? എങ്കിൽ നിങ്ങളുടെ കൃത്യമായ ഇടവേളയിലെ ഫോൺ കോളുകളും സന്ദർശനങ്ങളും ആ വീട്ടിന് പെരിഞ്ചൂടുകാലത്തെ തിമിർത്തി പെയ്യുന്നൊരു മഴയുടെ ആശ്വാസമുണ്ടാകും. രാത്രിയാകുമ്പോൾ കതക് തുറന്ന് പുറത്തേക്കൂടി കിണറ്റിൽ ചാടുമോ, വീടിൻ്റെ കഴുക്കോലിൽ ഒരു കയറിൽ ജീവിതം അവസാനിപ്പിക്കുമോ എന്നൊക്കെ ഇങ്ങനെ അസ്വസ്ഥതപ്പെടുന്ന കുറേ വീടുകളുണ്ട്. വാതിൽ പൊളിയുടെ ഉള്ളിലൂടെ അവൻ അവിടെ തന്നെ ഇല്ലേ, അവൾ അവിടെ തന്നെ കിടക്കുന്നില്ലേ എന്നൊക്കെ നോക്കി ഉറപ്പുവരുത്തി ഉറങ്ങാത്തരാവുകളിൽ നിറക്കണ്ണുകളിൽ കഴിയുന്ന മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെയുണ്ട്. അവരെങ്ങനെ അറിയും നമ്മൾ? നമ്മുടെ ഉള്ളിലെ മനുഷ്യത്വം പുറത്തു വരുമ്പോൾ അവരതൊക്കെ തുറന്നു പറയും. നമ്മുടെ ജീവിതത്തിന് പുതിയ ബെല്ലും ബ്രേക്കും ഉണ്ടാകും, നമ്മുടെ സുജൂതുകൾക്ക് പുതിയ അർത്ഥമുണ്ടാകും. അതുകൊണ്ട് അവരെ ഒന്നും നമ്മൾ മറക്കരുത്.
3: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് തിരുനബിയോടൊപ്പം. പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിൽ ഇന്ന് കണ്ടറിയുക. ക്ലാസ് എടുത്തുകൊണ്ട് മമ്മൂട്ടിക്കുട്ടി കാളികാവ് നമുക്കൊപ്പം ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ ബഹുമാനവും സ്നേഹവും നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം കുട്ടികളുടെ കരച്ചിൽ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് കേൾക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം വേഗത്തിൽ നിർവഹിച്ചുകൊണ്ട് നമസ്കാരം കഴിഞ്ഞതിനു ശേഷം സ്വഹാബത്തിനെ ഓർമ്മപ്പെടുത്തി, ഇന്നി ല അദ്ഖുലു ഫിസ്സ്വലാത്തി ഉരീദു ഇത്വാലതഹ ഫഅസ്മഉ ബുകാ അസ്വബി ഫഅതജവ്വസു ഫീ സ്വലാത്തി കറാഹിയത അൻ അശുഖ അലാ ഉമ്മി. ഞാൻ നമസ്കാരം ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കും, എന്നാൽ ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ടാൽ അവൻ്റെ ആ കുട്ടിയുടെ ഉമ്മക്ക് അത് പ്രയാസമാകുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനെൻ്റെ നമസ്കാരം അതിൻ്റെ ദൈർഘ്യം കുറക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു മനസ്സ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യനെ, അതല്ലെങ്കിൽ ഒരു വ്യക്തിയെ, സമൂഹത്തെ ഒക്കെ കണ്ടറിയുക എന്ന മഹത്തായ സ്വഭാവം, അത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സാഹചര്യങ്ങൾ മനസ്സിലാക്കി മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഉത്തമമായ ഒരു മാനുഷിക ഗുണമാണ് കണ്ടറിയുക എന്നത്. മികച്ച ഒരു സാമൂഹിക ജീവിതത്തിനും ഊഷ്മളമായ ബന്ധങ്ങൾക്കും ഈ ഗുണം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരാളുടെ വാക്കുകൾ കേൾക്കുന്നതിനു മുമ്പ് അവൻ്റെ അവസ്ഥ മനസ്സിലാക്കി, അവൻ്റെ പ്രയാസം തിരിച്ചറിഞ്ഞ്, അവൻ്റെ ഹൃദയവേദന കണ്ടറിഞ്ഞ് അതിലിടപെടാനും അവനെ സഹായിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതൊരു സാമൂഹിക മര്യാദ മാത്രമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ല. ഈമാനിൻ്റെ സൗന്ദര്യവും ഇസ്ലാമിക അധ്യാപനങ്ങളുടെ പ്രയോഗവൽക്കരണം കൂടിയാണ്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഇതാഇദിൽ ഖുർബ വയൻഹ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ. തീർച്ചയായും അല്ലാഹു കൽപ്പിക്കുന്നത് നീതി പാലിക്കുവാനും നന്മ ചെയ്യുവാനും കുടുംബബന്ധമുള്ളവർക്ക് സഹായം നൽകുവാനുമാണ് അവൻ വിലക്കുന്നത്. നീചവൃത്തിയിൽ നിന്നും ദുരാചാരത്തിൽ നിന്നുമാണ് എന്ന്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് സഹായവും അവരുടെ പ്രയാസങ്ങളിൽ പ്രശ്നങ്ങളിൽ അവർക്ക് താങ്ങും തണലുമാവുക എന്നത്, അത് ആരെങ്കിലും പറഞ്ഞിട്ടോ അതല്ലെങ്കിൽ നമുക്ക് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടോ മാത്രമല്ല കണ്ടറിഞ്ഞ് ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വിശ്വാസികൾ ഒരു ശരീരം പോലെയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മത്തലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വതറാഹിമിഹിം വതആതുഫിഹിം മത്തലുൽ ജസദ്. പരസ്പര സ്നേഹത്തിലും കരുണയിലും സഹാനുഭൂതിയിലും വിശ്വാസികൾ ഒരു ശരീരം പോലെയാണ്. ശരീരത്തിലെ ഒരു അവയവത്തിന് വേദന വന്നാൽ ശരീരം മുഴുവൻ അതിൻ്റെ വേദനയിൽ പങ്കുചേരുന്നതുപോലെ വിശ്വാസികൾ പരസ്പരം അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേർന്ന് അവരുടെ സന്തോഷങ്ങളിൽ പങ്കുചേർന്ന് പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും മുന്നോട്ടു പോവേണ്ടവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സമൂഹത്തിൽ പരസ്പരം കണ്ടറിയാത്തതാണ്. കുടുംബങ്ങളിലും സുഹൃത് ബന്ധങ്ങളിലുമെല്ലാം വലിയ വിള്ളലുകൾ ഉണ്ടാകുവാനുള്ള കാരണം. പ്രിയപ്പെട്ട സഹോദരിമാരെ, സാമൂഹ്യമായി ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ മാതാപിതാക്കളുമായി ഇടപഴകുമ്പോൾ, മക്കളുമായി ഇടപഴകുമ്പോൾ, മരുമക്കളുമായി ഇടപഴകുമ്പോൾ, അതുപോലെ തന്നെ ഭർത്തൃമാതാക്കളുമായി പിതാക്കളുമായൊക്കെ ഇടപഴകുമ്പോൾ പരസ്പരം കണ്ടറിഞ്ഞ് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. വീട്ടിൽ പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന, അതുപോലെ തന്നെ സ്വദേശത്താണെങ്കിലും ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ വീട്ടിലേക്ക് ലീവിന് മാത്രം വരുന്ന മക്കൾ തൻ്റെ ഭാര്യയുമായി സല്ലപിക്കുവാനുള്ള സമയം വളരെ കുറഞ്ഞ സന്ദർഭത്തിൽ ആ വീട്ടിലെ ഉമ്മമാർ തൻ്റെ മക്കളുടെ കൂടെ അവർക്ക് സല്ലപിക്കുവാൻ സമയം കണ്ടറിഞ്ഞ് നൽകാൻ, വീട്ടുജോലികളിൽ വിഹരിക്കുന്ന തൻ്റെ മരുമകളോട് നീ അല്പം പോയി വിശ്രമിച്ചോ എന്ന് പറയാൻ അമ്മായുമ്മക്കും, അതുപോലെ തന്നെ രോഗത്തിലും പ്രയാസങ്ങളിലും ജോലികളിൽ വ്യാപൃതരാകുന്ന തൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയോട് ഉമ്മ നിങ്ങൾ പോയി അല്പനേരം വിശ്രമിച്ചോളൂ എന്ന് പറയാൻ, അങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന പരസ്പരം അവിടെ കണ്ടറിയാൻ. ഒരു ദിവസം ഒരു അധ്യാപകൻ ലീവാണെങ്കിൽ ആ ക്ലാസ്സിൽ അവിടെ കണ്ടറിഞ്ഞുകൊണ്ട് ഭാഗധേയം നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ജീവിതത്തിൽ ഓരോ രംഗത്തും കണ്ടറിയുക എന്ന ഏറ്റവും വലിയ സ്വഭാവഗുണം നമ്മളിലുണ്ടാകണം. മറ്റുള്ളവരുടെ ആവശ്യം നിറവേറ്റുന്നവന് അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകുമെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസക്തമായ വചനം നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം. അല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖി. ഒരു അടിമ തൻ്റെ സഹോദരനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം അള്ളാഹു അവനെ സഹായിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് വളരെ ത്യാഗം സഹിച്ചുകൊണ്ട് കുടുംബവും സമ്പത്തും അതുപോലെ തന്നെ നാടും വീടുമെല്ലാം ഉപേക്ഷിച്ച് മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ വന്ന മുഹാജിറുകൾ, അവർ അവിടെയുള്ള അൻസാറുകൾ അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവർ ആവശ്യങ്ങൾ പറയാൻ കാത്തുനിൽക്കാതെ അവർക്ക് അവരുടെ സമ്പത്ത് അവർ പകുത്തു നൽകി. രണ്ടു ഭാര്യമാരുള്ളവർ അവരുടെ ഒരു ഭാര്യയെ വിവാഹമോചനം ചെയ്ത് അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ അവർ സന്നദ്ധരായി. അവരുടെ തോട്ടങ്ങൾ അതുപോലെ തന്നെ അവരുടെ വീടുകൾ അവർക്ക് പകുത്തു നൽകാൻ അവർ സന്നദ്ധരായി. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവരെക്കുറിച്ച് പറഞ്ഞത്, വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. തങ്ങൾക്കു തന്നെ ആവശ്യങ്ങളുണ്ടായിരുന്നിട്ടും അവർ മറ്റുള്ളവർക്ക് മുൻഗണന നൽകുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങളെ സന്ദർഭത്തിനനുസരിച്ച് കണ്ടറിഞ്ഞ് കാര്യങ്ങൾ നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സുഹൃബന്ധങ്ങളിലും സാമൂഹ്യ രംഗങ്ങളിലുമെല്ലാം നമുക്ക് വലിയ സമാധാനവും ആശ്വാസവും അള്ളാഹുവിൻ്റെ സഹായവും ലഭിക്കും. അങ്ങനെ കണ്ടറിയുക എന്ന ഏറ്റവും നല്ല സ്വഭാവഗുണം കൈമുതലാക്കി ജീവിക്കുവാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം കണ്ടറിയുക. ക്ലാസ് എടുത്തത് മമ്മൂട്ടിക്കുട്ടി കാളികാവ്.
5: വീട്ടിലെ ചില നിത്യോപയോഗ വസ്തുക്കൾ, കത്തി, മുറം, ചൂല്, പാത്രം, ചട്ടി ഇങ്ങനെ ഇങ്ങനെ പലതും. ഇത് കേടുവന്നിട്ടുണ്ട്, പുതിയതൊന്നു വേണം എന്നൊക്കെ എത്ര ദിവസമായി നമ്മളോട് പറയാൻ തുടങ്ങിയിട്ട്. പക്ഷേ ആ ചെയ്യാം ആകാം എന്നല്ലാതെ അത് പലപ്പോഴും നിർവഹിക്കപ്പെടുന്നില്ല. ഇത് പരിഹരിക്കാനുള്ള വഴി എന്താണ്? ആഴ്ചയിൽ ഏതാനും മണിക്കൂർ തൊട്ടടുത്ത ഇതുപോലത്തെ വസ്തുക്കളൊക്കെ ലഭിക്കുന്ന ഒരു ഷോപ്പിൽ ഒന്ന് കയറിയിറങ്ങാൻ പറ്റുക. അതിർത്തിയില്ലാതെ അങ്ങനെ അവൾ ഷോപ്പിംഗ് നടത്തിക്കളയും എന്നൊന്നും നമ്മൾ പേടിക്കേണ്ടതില്ല. നമ്മുടെ ഭാര്യയാണ്, അവർ ഈ പീസ് റേഡിയോ പോലെയുള്ള സംരംഭങ്ങളുടെ കൂടെ ചേർന്ന് യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ കുടുംബ ബജറ്റിന്റെ കാര്യത്തിൽ അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു എന്നല്ല, എന്തെല്ലാം ചെയ്യാനുണ്ട് എന്ന് ഓരോരുത്തരും സ്വയം ചിന്തിക്കുമ്പോൾ വീട്ടിൽ പുതിയ സന്തോഷത്തിന്റെ പ്രഭാതങ്ങളും സായാന്തനങ്ങളും ഉണ്ടാകും.
6: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ

0: അടുത്തതായി പീസ് റേഡിയോയിൽ വോയിസ് ഓഫ് പീസ്. ഇന്നത്തെ വോയിസ് ഓഫ് പീസിൽ അന്യായം നടക്കാത്ത ദിനം എന്ന വിഷയത്തിൽ നാസർ സലാഹി നമ്മുടെ കൂടെ ചേരുന്നു.
1: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. അക്രമികൾ അവരുടെ വീടുകളിൽ നിന്ന് ഗ്യാസ് സിലിണ്ടറുകൾ എടുത്തു. അവർ അവ സൊസൈറ്റിയുടെ മതിലുകൾക്ക് പുറത്തുവെച്ചു. പിന്നീട് ഒരു ബേക്കറിയിൽ നിന്ന് പൈപ്പുകൾ എടുത്ത് അവ ഉപയോഗിച്ച് സിലിണ്ടറുകൾ തുറന്നു. ദൂരെ നിന്ന് കത്തുന്ന തുണിക്കഷ്ണങ്ങൾ ചുമരിലേക്കെറിഞ്ഞു. അതോടെ സിലിണ്ടറുകൾ പൊട്ടിത്തെറിക്കുകയും മതിൽ തകരുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ അകത്തുകയറി, ചാവർ പറഞ്ഞു. അഹമ്മദാബാദിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനമായും ഹിന്ദുപ്രദേശത്തുള്ള ഒറ്റപ്പെട്ട വീടുകളും കെട്ടിടങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പരിഷ്കൃത ആഡംബരമുള്ള മുസ്ലിം വാസസ്ഥലമായിരുന്നു ഗുൽബർഗ് സൊസൈറ്റി. അവിടെയായിരുന്നു മികച്ച അഭിഭാഷകനും കോൺഗ്രസ് MPയുമായിരുന്ന ഇഹ്സാൻ ജഫ്രിയുടെ വീട്. അത് തകർത്ത് ഉള്ളിൽ കയറിയ കാര്യമാണ് അന്ന് കലാപത്തിൽ പങ്കെടുത്ത ചാവർ രഹസ്യ ക്യാമറയ്ക്ക് മുമ്പ് 5 വർഷങ്ങൾക്ക് ശേഷം തുറന്നു പറയുന്നത്. അദ്ദേഹം തുടരുന്നു, അവിടെ തെക്കു പടിഞ്ഞാറൻ ഭാഗത്തുള്ള ബംഗ്ലാവ് നമ്പർ 19 ജഫ്രി താമസിച്ചിരുന്നത്. ഒത്തുകൂടിയ ജനക്കൂട്ടത്തെയും അവർ അവിടേക്ക് കയറാൻ ശ്രമിക്കുന്നതും കണ്ടു പരിഭ്രാന്തനായ ജാഫ്രി പോലീസ് ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയ നേതാക്കളെയും തുടർച്ചയായി വിളിക്കാൻ തുടങ്ങി. എന്നാൽ പോലീസ് അദ്ദേഹത്തെ അവഗണിച്ചു. തുടർന്ന് അദ്ദേഹം സൊസൈറ്റിയിലെ താമസക്കാരെ വെറുതെ വിടാൻ ആവശ്യപ്പെടുകയും അക്രമികൾക്ക് പണം നൽകാൻ ശ്രമിക്കുകയും ചെയ്തു. പണവുമായി പുറത്തിറങ്ങാൻ ആൾക്കൂട്ടം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. ജിഫ്രി അങ്ങനെ തന്നെ ചെയ്തു. ഒരു കെട്ട് പണക്കെട്ട് തെരുവിലിട്ട് വീട്ടിലേക്ക് തിരികെ ഓടാൻ ശ്രമിച്ചു. പക്ഷെ ആൾക്കൂട്ടം തൽക്ഷണം അദ്ദേഹത്തെ ആക്രമിച്ചു. ആളുകൾ അയാളെ പിടികൂടിയപ്പോൾ ഞാൻ അയാളുടെ പിന്നിൽ ചവിട്ടി. ആൾക്കൂട്ടം പിടിച്ചിരുന്നതിനാൽ അയാൾ വീണില്ല. 5 or 6 അദ്ദേഹത്തെ നിവർത്തി നിർത്തി. പിന്നെ ആരോ അയാളെ വാളുകൊണ്ട് വെട്ടി, കൈവെട്ടി, പിന്നെ കാലുകൾ വെട്ടി, പിന്നീട് മറ്റെല്ലാം വെട്ടി. അയാളെ കഷ്ണങ്ങളാക്കിയ ശേഷം അവർ കൂട്ടിയിട്ട വിറകിൽ തീയിട്ടു, ജീവനോടെ കത്തിച്ചു. മുന്നിൽ നിന്നും പിന്നിൽ നിന്നും അവർ സമുച്ചയത്തിലേക്ക് ഇരച്ചുകയറി. വഴിയിൽ കണ്ടവരെയെല്ലാം കൊന്നു. രക്തദാഹത്തിന്റെ ആവേശത്താൽ ചിലർ ഇരകളെ മർദ്ദിച്ചു കൊന്നു, മറ്റുള്ളവരെ വാളുകൾ കൊണ്ട് വെട്ടിക്കൊന്നു. ചിലരുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. ചിലരെ ബലാത്സംഗം ചെയ്ത് വെട്ടിക്കൊന്നു. ഔദ്യോഗിക മരണസംഖ്യ 69. ഗുൽബർഗ് കൂട്ടക്കൊലയിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ വെട്ടിയും വികൃതമാക്കിയും കത്തിച്ചും നശിപ്പിച്ചു. അതിനാൽ അവരെ വ്യക്തിഗതമായി സംസ്കരിക്കാൻ കഴിഞ്ഞില്ല. അക്രമം അവസാനിച്ചപ്പോഴേക്കും വൈകുന്നേരം 4:30. ഒരു കാലത്ത് ആഡംബരപൂർണമായിരുന്ന ആ വലിയ വീട് കറുത്തിരുണ്ടതും തിരിച്ചറിയാൻ കഴിയാത്തതുമായി. അവിടെ നഗ്നമായ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും പ്രായമായവരുടെയും കുട്ടികളുടെയും മൃതദേഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. മണിക്കൂറുകളോളം തുടർച്ചയായ കൂട്ടക്കൊലയ്ക്ക് ശേഷം പോലീസ് എത്തി ജനത്തെ പിരിച്ചുവിട്ടു. ഒടുവിൽ പോലീസ് അതിജീവിച്ചവരെ രക്ഷപ്പെടുത്തി. പ്രഹ്ലാദ് രാജു, മംഗിലാൻ ജെയിൻ, മദൻലാൽ ധനരാജ് ചാവൽ എന്നിവർ രഹസ്യ ക്യാമറയ്ക്ക് മുമ്പിൽ പോലീസിന്റെ പ്രവർത്തനത്തെപ്പറ്റി ഇങ്ങനെ വിശദീകരിച്ചു. പോലീസ് അക്രമികൾക്ക് സ്വാതന്ത്ര്യം നൽകുക മാത്രമല്ല, മുസ്ലിങ്ങളെ കൊല്ലാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. മേഘാനിനഗർ പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള പോലീസ് ഇൻസ്പെക്ടർ KJ അർദ കൊലപാതകത്തിനും ബലാത്സംഗത്തിനും 3 to 4 വരെ തടസ്സമില്ലാതെ സമയം നൽകാമെന്ന് അക്രമികളോട് പറഞ്ഞതായി ജെയിൻ വെളിപ്പെടുത്തി. ചാവൽ പറഞ്ഞതനുസരിച്ച് ഇൻസ്പെക്ടർ എർദ കലാപകാരികളോട് തനിക്കൊരു പദ്ധതിയുണ്ടെന്ന് പറഞ്ഞിരുന്നു. മുസ്ലിങ്ങളെ കൊണ്ടുപോകുന്ന വാഹനം ഈ വഴിക്ക് പോകുമ്പോൾ ഒപ്പമുള്ള ഞങ്ങളുടെ കോൺസ്റ്റബിൾമാരെ പുറത്തിറക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം കത്തിക്കാൻ കഴിയും. അതോടെ മുഴുവൻ അധ്യായവും ഇവിടെ അവസാനിക്കും. ആർക്കെതിരെയും കേസെടുക്കുന്ന പ്രശ്നമില്ല. എന്നാൽ പത്താൻ എന്ന മുസ്ലിം ഇൻസ്പെക്ടറുടെ ഇടപെടൽ കാരണം ആ പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെന്ന് ചാവൽ പറഞ്ഞു. പിന്നീട് പല അതിജീവിതരും കോടതിയിൽ ഇക്കാര്യം സാക്ഷ്യപ്പെടുത്തിയ കാര്യം ചാവൽ സ്ഥിരീകരിച്ചു. കുറച്ചു മണിക്കൂറുകൾക്കുള്ളിൽ മുസ്ലിംകൾക്കെതിരെ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ കഴിയുമെന്ന് കലാപകാരികളോട് പോലീസ് സൂചിപ്പിച്ചതിനെക്കുറിച്ച് മംഗലാൽ ജെയിനും ഇതേ കഥ പറഞ്ഞു. അത് ആൾക്കൂട്ടത്തിന് അവരുടെ വഴിയിൽ വരുന്ന ആരെയും കൊല്ലാനുള്ള ശ്രമത്തിന് ഇന്ധനം നൽകി. പൊതുജനങ്ങൾ, അതായത് പോലീസ്, ഹിന്ദുക്കളിൽ നിന്നും അകന്നുനിന്നു. 2-3 എല്ലാം പൂർത്തിയാക്കണമെന്ന് പോലീസ് ഞങ്ങളോട് പറഞ്ഞു. അഹമ്മദാബാദിൽ എല്ലായിടത്തും ഇത് സംഭവിക്കുകയായിരുന്നു. അത് മനസ്സിലായി പുറത്തുനിന്നുള്ള ആരും വരില്ല. കൂടുതൽ സേന പോലും വരില്ല. വൈകുന്നേരം വരെ സൈന്യം അവിടെ എത്തില്ല. അതിനാൽ എല്ലാ ജോലികളും അപ്പോഴേക്കും തീർക്കണമായിരുന്നു, ജെയിൻ പറഞ്ഞു. 2-3 എല്ലാം ചെയ്തു തീർക്കണമെന്ന് എർദ ഞങ്ങളോട് പറഞ്ഞപ്പോൾ ജനക്കൂട്ടം അഴിഞ്ഞാടി. ചിലർ കൊള്ളയടിക്കാൻ തുടങ്ങി, മറ്റുള്ളവർ കൊല്ലാൻ തുടങ്ങി. ആരോ ഒരാളെ വലിച്ചിട്ട് വെട്ടിക്കൊന്നു, ചുട്ടുകളഞ്ഞു. ഇത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ സംഭവിച്ചു, ജെയിൻ പറഞ്ഞു. പ്രദേശത്ത് വിന്യസിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പിന്മാറി നിൽക്കുക മാത്രമല്ല, കലാപകാരികളോട് കൊലക്ക് പോകാൻ ആംഗ്യം കാണി

0: യും ചെയ്തുവെന്ന് പ്രഹ്ലാദ് രാജുവും പറഞ്ഞു. വൈകുന്നേരം അവർ ഞങ്ങളെ ഒന്നും ചെയ്തില്ല. വൈകുന്നേരം 4:30 ശേഷം ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് ഉത്തരവുകൾ വന്നപ്പോൾ ഞങ്ങളോട് പോകാൻ പറഞ്ഞു. അറസ്റ്റ് ചെയ്തതിന് ശേഷവും പോലീസ് ഞങ്ങളോട് വളരെ നന്നായി പെരുമാറിയതായി രാജുവും ജെയിനും പറഞ്ഞു. കഠിനമായ ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല, ആയുധങ്ങൾ കണ്ടെടുത്തില്ല, മൊഴികൾ രേഖപ്പെടുത്തിയില്ല, വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണം പോലും നൽകി. VHP ജാമ്യത്തിൽ എടുക്കുന്നതുവരെ പോലീസ് അവർക്ക് അവിടെ സുഖമായിരിക്കുമെന്ന് ഉറപ്പാക്കി. ഈ കേസിന്റെ വിചാരണയും വിധിയും നമുക്ക് നോക്കാം. തഹൽക്കു വേണ്ടി ആശിഷ് കേദാൻ എന്ന പത്രപ്രവർത്തകൻ രഹസ്യ ക്യാമറയുമായി അഭിമുഖങ്ങൾ നടത്തിയത്. കേസ് വിസ്താരത്തിനായി കോടതിയിൽ വീഡിയോ ദൃശ്യങ്ങൾ പ്ലേ ചെയ്യാൻ അനുവദിച്ചില്ല. കോടതിക്ക് അത് ആവശ്യമാണെന്ന് തോന്നിയില്ല. അതെന്നെ അത്ഭുതപ്പെടുത്തി. എന്റെ മൊഴി നൽകൽ സുഖമായി നടക്കുമെന്ന് ഞാൻ കരുതി. എനിക്കറിയാവുന്ന കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ കൂടി കോടതി ജീവനക്കാരുടെ ശരീരഭാഷയിൽ പോലും നിലവിലുണ്ടായിരുന്ന ശത്രുതാപരമായ അന്തരീക്ഷത്തെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. 6 മണിക്കൂറിലധികം നീണ്ടുനിന്ന എതിർവിസ്താരത്തിൽ ശത്രുത പരസ്യമായി പ്രകടമായി. പ്രതിഭാഗം അഭിഭാഷകനും അധ്യക്ഷനായ ജഡ്ജിയും പട്ടിണി കിടന്ന കഴുകന്മാരുടെ ഒരു കമ്മിറ്റിയെപ്പോലെ എന്നെ ആക്രമിച്ചപ്പോൾ ഞാൻ ദുർബലനും കൂടുതൽ നിസ്സഹായനുമായി തോന്നി. ആദ്യം തന്നെ എന്റെ ടേപ്പുകൾ വ്യാജമാണെന്ന് പ്രതിഭാഗം ബാധിച്ചു. ടേപ്പുകൾ FSL ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അവ ആധികാരികമാണെന്ന് സാക്ഷ്യപ്പെടുത്തിയത് FSL ആണ്. സംഭാഷണത്തിൽ നിങ്ങൾക്കനുയോജ്യമായ ഭാഗങ്ങൾ മാത്രം റെക്കോർഡ് ചെയ്യുകയും ബാക്കിയുള്ളവ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ശീലം നിങ്ങൾക്കുണ്ടായിരുന്നു, പ്രതിഭാഗം വാദിച്ചു. എല്ലാ റെക്കോർഡിംഗുകളും പൂർത്തിയായി. ഓരോ റെക്കോർഡിംഗിനും സംഭാഷണം ആരംഭിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ റെക്കോർഡിംഗ് ആരംഭിക്കുകയും ഒരു മീറ്റിംഗ് അവസാനിച്ചതിന് ശേഷം അത് തടസ്സമില്ലാതെ തുടരുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയും. എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഇല്ലാതാക്കാനും കട്ട് ചെയ്യാനും ഒരു വഴിയുമില്ല. എന്റെ ഉത്തരം പ്രതിഭാഗത്തിന് ഇഷ്ടപ്പെടാത്തപ്പോഴെല്ലാം പ്രതിഭാഗം അഭിഭാഷകൻ അതെ അല്ലെങ്കിൽ ഇല്ല എന്ന് മാത്രമേ മറുപടി നൽകാവൂ എന്ന് നിർബന്ധിച്ച് അലറി വിളിക്കാൻ തുടങ്ങും. നിങ്ങൾ നിങ്ങളുടെ ക്യാമറയിൽ ഒരു സൗന്ദര്യ മത്സരം ചിത്രീകരിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു ഭാഗം അശ്രദ്ധമായി പകർത്തിയാൽ അത് ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് സൗകര്യമുണ്ടോ? അതെ അല്ലെങ്കിൽ ഇല്ല എന്ന് മാത്രം മറുപടി പറയണമെന്ന് അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു അഭിഭാഷകന്റെ ചോദ്യം വ്യക്തമല്ല എന്ന്. കോടതിയിലെ മറ്റുള്ളവർക്കും ചോദ്യം മനസ്സിലാകുമെന്ന് ജഡ്ജി എന്നോട് പറഞ്ഞു. പക്ഷേ സർ, ഞാൻ ജഡ്ജിയോട് പറഞ്ഞു, ഒരു സ്പൈ ക്യാമറയിൽ കൃത്രിമം കാണിക്കാൻ കഴിയില്ല. ചോദ്യം ചെയ്യപ്പെടുന്നത് എന്റെ ഒളിക്യാമറയെക്കുറിച്ചായതിനാൽ വിശദമായ ഉത്തരമില്ലാതെ എനിക്ക് അതെ അല്ലെങ്കിൽ ഇല്ല എന്ന് മാത്രം ഉത്തരം നൽകാൻ കഴിയുന്ന ഒരു ചോദ്യമല്ല ഇത്. അപ്പോൾ ജഡ്ജി ദേഷ്യപ്പെട്ടു. നിങ്ങൾ കോടതിക്ക് പുറത്താണ് പത്രപ്രവർത്തകർ, ഇവിടെയല്ല. കോടതിക്ക് നേരിട്ട് ഉത്തരം നൽകുക, പ്രതിഭാഗം അവ്യക്തമായ ചോദ്യം ചോദിക്കുന്നുവെന്ന് പറയാൻ നിങ്ങൾക്കെങ്ങനെ ധൈര്യം വന്നു? ഇതൊരു കെട്ടുകാഴ്ചയാണെന്ന് കരുതുക. ഇത് എന്റെ കോടതിയാണ്. 5 മിനിറ്റിലധികം അദ്ദേഹം തന്നെ ശകാരിച്ചും കൊണ്ടിരുന്നു. ജഡ്ജി 10 മിനിറ്റ് നാടകീയമായി ദേഷ്യം പ്രകടിപ്പിക്കുകയും ജഡ്ജിയും പ്രതിഭാഗം അഭിഭാഷകനും അധിക്ഷേപിക്കുകയും ചെയ്ത ശേഷം കോടതി ഒടുവിൽ എന്റെ മറുപടി രേഖപ്പെടുത്തി. ജഡ്ജി പല പ്രാവശ്യം കോപം കൊണ്ട് അലറി. പിന്നീട് സുപ്രീംകോടതി നിയമിച്ച പബ്ലിക് പ്രോസിക്യൂട്ടർ RK ഷാ രാജിവച്ചു. SIT കുറ്റവാളികളായ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്ന് അദ്ദേഹം സൂചന നൽകി. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ RK ഷാ SIT മേധാവി RK രാഘവന് അയച്ച കത്തിൽ ജഡ്ജി BU ജോഷിയുടെ പെരുമാറ്റത്തെക്കുറിച്ച് ഷാ എഴുതി. സാക്ഷികളോടുള്ള, പ്രത്യേകിച്ച് ഇരയായ ദൃക്സാക്ഷികളോടുള്ള ബഹുമാനപ്പെട്ട ജഡ്ജിയുടെ മനോഭാവം പൊതുവെ ശത്രുതയും അനുകമ്പമില്ലാത്തതുമായിരുന്നു. അദ്ദേഹം അവരെ തുറിച്ചു നോക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അവരെ പരിഹസിക്കുന്നു. സാക്ഷികളുടെ അവകാശങ്ങൾ അദ്ദേഹം നിഷേധിക്കുന്നു. 2016 ജൂൺ 2, 14 വർഷങ്ങൾക്ക് ശേഷം 69 ജീവൻ നഷ്ടപ്പെടുത്തിയ കേസിന്റെ വിധി വന്നു. കൂട്ടക്കൊലയിൽ കൊലപാതക ഗൂഢാലോചന കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ ആളെ ജഡ്ജി കുറ്റവിമുക്തനാക്കി. VHP നേതാവായ അതുൽ വൈദ്യ, അതായത് ഗുൽബർഗ് കൊലപാതകികൾക്ക് നേതൃത്വം നൽകി അദ്ദേഹത്തെ കലാപം എന്ന ചെറിയ കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടു. VHP നേതാവ് കൂടിയായ ഭാരത് കേലിക്ക് കൊലപാതക കുറ്റത്തിനും മംഗിലാൽ ജൈനിനെതിരെ കൊലപാതക കുറ്റത്തിനും ശിക്ഷ വിധിച്ചു. എന്നാൽ ജാഫ്രിയെ കൊലപ്പെടുത്തിയതിൽ വലിയ പങ്കുവഹിച്ച ഒളിക്യാമറയിൽ ഏറ്റുപറഞ്ഞ മദൻലാൽ ചാവലിനെ കോടതി കുറ്റവിമുക്തനാക്കി. BJP കൗൺസിലർ വിപിൻ പട്ടേൽ, പ്രഹ്ലാദ് രാജു, ഇൻസ്പെക്ടർ KG എർദ എന്നിവരെ അവർക്കെതിരെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളിൽ നിന്നും പിന്നീട് കോടതി കുറ്റവിമുക്തരാക്കി. അവർക്ക് സംശയത്തിന്റെ ആനുകൂല്യം നൽകി. അപ്പീലുകൾ പരിഗണനയിലാണെങ്കിലും ഗുജറാത്ത് ഹൈക്കോടതി VHP അതുൽ വൈദ്യ ഉൾപ്പെടെ നിരവധി കുറ്റവാളികൾക്ക് ജാമ്യം അനുവദിച്ചു. 2019 ഡിസംബറിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട 8 കുറ്റവാളികൾക്ക് ജാമ്യം ലഭിച്ചു. 2019 മാത്രം ഹൈക്കോടതി അവരുടെ ശിക്ഷ താൽക്കാലികമായി മരവിപ്പിച്ചു. നമ്മുടെ രാജ്യത്ത് ഗുജറാത്തിൽ നടന്ന മൃഗീയ കൊലപാതകവും അതിൽ പോലീസിന്റെ നിലപാടുകളും ജുഡീഷ്യറിയുടെ അനീതിയും പകൽ പോലെ വ്യക്തമാണ്. ഭരണകൂട ഭീകരതയും ഉദ്യോഗസ്ഥ ആധിപത്യവും നീതിസ്ഥാപനങ്ങളുടെ അനീതികളും മുഖേന അക്രമികളും കൊലപാതകികളും തീവ്ര ഹിന്ദുത്വവാദികളും കലാപകാരികളും സുഖമായി കഴിയുകയും പീഡിതർക്കും കൊല ചെയ്യപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും ഇപ്പോഴും ഭീഷണികളും അക്രമങ്ങളും നേരിടേണ്ടി വരികയും ചെയ്യുന്നു. ജനിച്ച നാട്ടിൽ ജീവിക്കാൻ കഴിയാതെ നാടുവിടേണ്ടി വരുന്നു. ഭരണകൂടവും നിയമപാലകരും ജുഡീഷ്യറിയും അന്യായങ്ങൾക്കു കൂട്ടുനിൽക്കുന്നു. ഇവർക്കും ഇതുപോലെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പലതിന്റെ പേരിലും അക്രമിക്കപ്പെടുകയും നാടുകടത്തപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്യുന്നവർക്ക് നീതി ലഭിക്കേണ്ടതുണ്ട്. കൊല ചെയ്യപ്പെട്ടവർക്കും കൊലപാതകികൾക്കും കേസുകളെ മാറ്റിമറിക്കുകയും നിരപരാധികളെ കേസുകളിൽ കൊടുക്കുകയും തങ്ങളുടെ ഭൗതിക ലാഭത്തിന് വേണ്ടി അനീതികൾക്ക് കൂട്ടുനിൽക്കുന്ന ജഡ്ജിമാർക്കും വക്കീലന്മാർക്കും എല്ലാ അക്രമികൾക്കും തങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഫലങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഭാഗികമായി പോലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയില്ല എന്ന് മാത്രമല്ല, നിരപരാധികൾ ശിക്ഷിക്കപ്പെടുകയും അക്കാരണമായി ജയിലുകളിൽ കഴിയേണ്ടി വരികയും ചെയ്യുന്നു. മനുഷ്യർക്ക് മുഴുവനും അവരുടെ വിശ്വാസവും കർമ്മവും അനുസരിച്ച് പ്രതിഫലം നൽകപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. അന്ന് ഒരു അണുമണി നന്മ ചെയ്തവന് അതിന്റെ പ്രതിഫലവും തിന്മ പ്രവർത്തിച്ചവർക്ക് അതിന്റെ ശിക്ഷയും ലഭിക്കുക തന്നെ ചെയ്യും. അന്ന് ഒരാളോടും അനീതി ചെയ്യപ്പെടുകയില്ല. പ്രായച്ചിത്തമോ കൈക്കൂലിയോ ശുപാർശയോ അന്യായമോ നടക്കാത്ത ദിനം. കാരണം ഓരോരുത്തരുടെയും കർമ്മരേഖകൾ തെളിവ് സാക്ഷ്യപ്പെടുത്തി ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രം പ്രതിഫലം നൽകപ്പെടും. മറ്റു സാക്ഷികളെക്കാൾ കൂടുതൽ സ്വന്തം സാക്ഷിത്വം സ്വീകരിക്കപ്പെടുന്ന ദിനം. നമ്മുടെ ശരീരവും അതിന്റെ അവയവങ്ങളും നമുക്ക് അനുകൂലമായോ പ്രതികൂലമായോ സാക്ഷി നിൽക്കുന്ന ദിനം. വത്തക്കു യൗമൻ ലാ തജ്സി നഫ്സും അൻ നഫ്സിം ശൈഅ വലാ യുഖ്ബലു മിൻഹാ ശഫാഅത്തും വലാ യൂഖദു മിൻഹാ അദലും വലാ ഹും യുൻസറൂൻ. ഒരാൾക്കും മറ്റൊരാൾക്ക് വേണ്ടി ഒരു ഉപകാരവും ചെയ്യാൻ പറ്റാത്ത ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുക. ഒരാളിൽ നിന്നും ഒരു ശുപാർശയും സ്വീകരിക്കപ്പെടുകയില്ല. ഒരാളിൽ നിന്നും ഒരു പ്രായച്ചിത്തവും മേടിക്കപ്പെടുകയില്ല. അവർക്ക് ഒരു സഹായവും ലഭിക്കുകയില്ല. ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബക്കറയിലെ 48-ാമത്തെ സൂക്തം. വനല്ലാഹുൽ മവാസീനൽ ഖിസ്തിൽ യൗമിൽ ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നീതിപൂർണമായ തുലാസ് നാം സ്ഥാപിക്കുന്നതാണ്. ഫലാതുലമുനബ്സും ഷൈഅ, അപ്പോൾ ഒരാളോടും ഒട്ടും അനീതി കാണിക്കപ്പെടുകയില്ല. വയിങ്കാന മിസ്കാല ഹബ്ബത്തി മിൻ ഖർദലിൻ അതൈനാ ബിഹ, അത് കർമ്മം ഒരു കടുകുമണി തൂക്കമുള്ളതാണെങ്കിലും നാം അത് കൊണ്ടുവരുന്നതാണ്. വഖഫാ ബിനാ ഹാസിബീൻ, കണക്കു നോക്കുവാൻ നാം തന്നെ മതി. ഖുർആനിലെ 21-ാമത്തെ അധ്യായം 47-ാമത്തെ സൂക്തം. ഗുൽബർഗ് സൊസൈറ്റി കൊലപാതകവും ഗുജറാത്തിലെ നരഹത്യമടക്കം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നടക്കുന്ന അക്രമങ്ങളും കൊലപാതകങ്ങളും ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ആ ശിക്ഷ ഈ ലോകത്ത് നടക്കുകയില്ല. ആ ശിക്ഷ ലഭിക്കുന്ന ഒരു പരലോകമുണ്ട്. ആ പരലോകത്ത് അവർ വിചാരണ ചെയ്യപ്പെടുക തന്നെ ചെയ്യും. മാലിക് യൗമുദ്ദീൻ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ പടച്ച തമ്പുരാൻ ഇത് മുഴുവൻ റിക്കാർഡ് ചെയ്യുന്നുണ്ട്. ആ റിക്കാർഡ് പരലോകത്ത് കൊണ്ടുവന്നു ഓരോരുത്തരെയും ചോദ്യം ചെയ്തിട്ട് അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് പൂർണ്ണമായി പ്രതിഫലം നൽകും. ആ ദിവസത്തെ ഭയപ്പെട്ട് ജീവിക്കുക. അള്ളാഹു നമുക്ക് എല്ലാവർക്കും സമാധാനത്തോടുകൂടി, സാഹോദര്യത്തോടുകൂടി, സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.
1: മാഷാ അല്ലാ, ഇതുവരെ നാം കേട്ടത് വോയിസ് ഓഫ് പീസ്. അന്യായം നടക്കാത്ത ദിനം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇത്രയും നേരം നമ്മുടെ മുന്നിൽ സംസാരിച്ചത് നാസർ സൊലഹി.
2: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ, പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: السلام عليكم ورحمة الله. الحمد لله حمدا كثيرا طيبا مباركا فيه, وصلى الله على محمد وعلى آله وصحابه أجمعين. أما بعد, ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അടുത്തതായി പീസ് റേഡിയോയിൽ ചുവരെഴുത്ത് അവതരിപ്പിക്കുന്നത് അബ്ദുൽ ജബ്ബാർ അബ്ദുല്ല അൽ മദീനി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമുൽ അത്തമ്മാനിൽ അക്മലാനി അലാ ഖാതമി റസൂലില്ലാഹി അജ്മഈൻ وعلى آله وأصحابه غر الميامين وعلى أزواجه أمهات المؤمنين ومن تبعهم بإحسان إلى يوم الدين ثم أما بعد. സഹോദരങ്ങളെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദങ്ങൾ ശ്രവിക്കുന്ന സ്നേഹിതരെ, നമ്മൾ കഴിഞ്ഞ പരിപാടിയിൽ പങ്ക്തിയിൽ കർബലയിൽ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹുമ രക്തസാക്ഷിയായതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പറഞ്ഞു വെക്കുകയുണ്ടായത്. അവിടെ നമ്മൾ മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യം, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ കർബലയിൽ അദ്ദേഹത്തിൻ്റെ അർദ്ധസഹോദരങ്ങൾ അഥവാ അലി റളിയല്ലാഹു അൻഹുവിന് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹായിലൂടെയല്ലാതെ പിറന്ന മക്കൾ, പക്ഷേ തങ്ങളുടെ സഹോദരനോടുള്ള കൂറിൽ അദ്ദേഹത്തോടൊപ്പം പുറപ്പെട്ട് കർബലയിൽ അവർ അദ്ദേഹത്തോടൊപ്പം ഷഹീദായവരാണ്. അവരുടെ പേരുവിവരങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഒന്ന് അബൂബക്കർ ഇബിനു അലി, മറ്റൊന്ന് ഉമർ ഇബിനു അലി, പിന്നൊന്ന് ഉസ്മാൻ ഇബിനു അലി. ഇതുപോലെ വേറെയും പേരുകൾ നമ്മൾ മനസ്സിലാക്കി. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കളാണ് അബൂബക്കറും ഉമറും ഉസ്മാനും. അവർ തങ്ങളുടെ സഹോദരനോടൊപ്പം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം കർബലയിൽ രക്തസാക്ഷികളായവരാണ്. ഞാൻ ഈ ഒരു ഭാഗം പ്രത്യേകം ഇവിടെ ഊന്നി സംസാരിക്കുന്നത് അലി റളിയല്ലാഹു തആല അൻഹു തൻ്റെ മക്കൾക്ക് പേരിടാൻ അബൂബക്കർ ഉമർ ഉസ്മാൻ എന്നീ പേരുകൾ അന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ എന്തിനാണ് അലി റളിയല്ലാഹു അൻഹു ആ നാമങ്ങൾ തിരഞ്ഞെടുത്തത്? സ്വന്തം മക്കൾക്ക് പേര് വെക്കുമ്പോൾ തനിക്കേറ്റവും കൗതുകപ്പെട്ട ഇഷ്ടപ്പെട്ട പേരുകളാണല്ലോ ഒരു രക്ഷിതാവ് തിരഞ്ഞെടുക്കുക. അപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ തിരഞ്ഞെടുപ്പിലൂടെ നമ്മൾ ചരിത്രത്തിൽ മനസ്സിലാക്കുന്നതും മനസ്സിലാക്കേണ്ടതും എന്താണ്? ഷിയ സുന്നി അവലംബ കൃതികളെല്ലാം അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അലി റളിയല്ലാഹു അൻഹുവിന് ഈ പേരുകളിൽ മക്കളുണ്ടായിരുന്നു എന്നുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തെ നിലനിർത്തിക്കൊണ്ട് ചില വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ചുവരെഴുത്തിൽ, ചരിത്രത്തിൻ്റെ ചുവരെഴുത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കർബലയിൽ വധിക്കപ്പെട്ടു. അതിലേറ്റവും കൂടുതൽ പ്രതിക്കൂട്ടത്തിൽ നിർത്തപ്പെടുന്ന ഒരു കുടുംബമാണ് ബനു ഉമയ്യ കുടുംബം, അമവികൾ. അതേപോലെ ചരിത്രഗ്രന്ഥങ്ങൾ നമ്മൾ പരതുമ്പോൾ അമവി കുടുംബവും അതേപോലെ ഹാഷിമി കുടുംബവും, ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ, പ്രത്യേകമാക്കി പറഞ്ഞാൽ നബി കുടുംബവും ചരിത്രത്തിൽ ഒരു കുടുംബ വൈരികളായി, പരസ്പരം ശത്രുക്കളായി നിലനിന്നു പോകുന്ന ഒരു ബന്ധമായിട്ടാണ് പലപ്പോഴും ചരിത്രത്തിൽ മനസ്സിലാക്കപ്പെടുന്നത്. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കർബലയിൽ ഷഹീദായി. ആ രക്തസാക്ഷിത്വത്തിന് പിന്നിൽ ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടത്തിൽ നിർത്തപ്പെടുന്നത് യസീദിനെയും അതേപോലെ തന്നെ യസീദ് പ്രതിദാനം ചെയ്യുന്ന അമവി കുടുംബത്തെയുമാണ്. യസീദിൻ്റെ ഭരണകാലത്ത് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഷഹീദായി എന്നത് നേര്, പക്ഷേ അതിൽ യസീദിൻ്റെ പങ്കൊരിക്കലും ചരിത്രപരമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. യസീദിൻ്റെ ഗവർണർ കൂഫയിൽ ഉബൈദുല്ലാഹി ഇബ്നു സിയാദ്, അതേപോലെ കൂഫ നിവാസികൾ, ഇറാഖിലെ ജനത, ഷമ്മർ ബിനു ദിൽ ജൗഷൻ, ഉമർ ഇബ്നു സഅദ് തുടങ്ങിയവരുടെ പങ്ക് പറയപ്പെടുന്നത് പോലെ ഒരിക്കലും യസീദിൻ്റെ പങ്ക് അതിൽ പറയപ്പെട്ടിട്ടില്ല. പ്രത്യുത ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു യസീദിൻ്റെ അടുക്കലേക്ക് താൻ വധിക്കപ്പെടുന്നതിന് മുമ്പ് പോകണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ആ ആഗ്രഹത്തെപ്പോലും വിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരിൽ ആയുധപ്രയോഗങ്ങൾ നടത്തുകയും യുദ്ധം നയിക്കുകയും ചെയ്തിട്ടുള്ളത് വിപ്ലവകാരികൾ. അവിടെ അമവി കുടുംബത്തെ ഇകഴ്ത്തുക, അതേപോലെ അമവി കുടുംബത്തിലെ മെമ്പർമാരെ ഹാഷിമി കുടുംബത്തിൻ്റെ നബി കുടുംബത്തിൻ്റെ സ്ഥിര വൈരികളായി ചിത്രീകരിക്കുക എന്നുള്ളത് പല ചരിത്ര ഗ്രന്ഥങ്ങളുടെയും സ്വഭാവമാണ്. പ്രത്യേകിച്ച് അബ്ബാസികളുടെ കാലഘട്ടത്തിലാണ്, അബ്ബാസി കാലഘട്ടത്തിലാണ്, അബ്ബാസികൾ നബി കുടുംബത്തിലേക്ക് ചേർക്കപ്പെടുന്നവരാണല്ലോ, ചരിത്ര രചന നടന്നിട്ടുള്ളത്. ആ ചരിത്ര രചനകളിൽ അബ്ബാസി ഭരണകൂടത്തിൻ്റെ കീഴിൽ ചെലവിൽ ഗ്രന്ഥരചന നടത്തിയ പലരും ആ ഭരണക്കൂറും അന്നക്കൂറും ശരിക്കവരുടെ രചനകളിൽ പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നേരാണ്. പല എഴുത്തുകാരും, എല്ലാവരും എന്നല്ല, പല എഴുത്തുകാരും. അതുകൊണ്ട് തന്നെ ബനു ഉമയ്യയും ബനു ഹാഷിമും ചരിത്രത്തിലുടനീളം വൈരികളായി ശത്രുക്കളായി തുടർന്നു എന്ന രീതിയിൽ രചന വന്നു. അമവി കുടുംബത്തിലെ പല മെമ്പർമാരെയും വളരെ മോശമായി ചിത്രീകരിക്കുകയും അവരുടെ പല നിലപാടുകളെയും അതിനെ പെരിപ്പിച്ച് അത് വലിയ കാര്യമായിട്ട് എഴുതുകയും അതേപോലെ, എന്നാൽ ബനു ഹാഷിമിൽ ചിത്രീകരിക്കപ്പെടേണ്ട വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അബു സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ആദ്യകാലത്ത് ഇസ്ലാമിൻ്റെ ശത്രുവായിരുന്നു. അബൂ സുഫിയാൻ്റെ ഭാര്യ ഹിന്ദ് ബിന്ത് ഉത്സ്ബ ഇസ്ലാമിൻ്റെ ശത്രുവായിരുന്നു. അബൂ സുഫിയാൻ്റെ ശത്രുതയെ പെരിപ്പിക്കുകയും അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ആവോളം മികഴ്ത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ചരിത്രകാരന്മാരുണ്ട്. എന്നാൽ ഈ ചരിത്രകാരന്മാർ ബനു ഹാഷിമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എതിരാളിയായിരുന്നു അബൂ ലഹബ്. തബ്ബത്ത് യദാ അബീ ലഹബിൻ എന്ന സൂറത്ത് ഇറങ്ങിയത് തന്നെ അബൂ ലഹബിൻ്റെ വിഷയത്തിലാണ്. അതേപോലെ തന്നെ അബൂ ലഹബിൻ്റെ ഭാര്യ ഉമ്മു ജമീൽ എന്ന സ്ത്രീ അബൂ ലഹബിൻ്റെ ശത്രുതയ്ക്ക് ഒപ്പം നിന്ന ഉമ്മു ജമീലാണ്. അത് അബൂ സുഫിയാൻ്റെ ഭാര്യ അല്ല, പെങ്ങളാണ്. പക്ഷേ അബൂ ലഹബിൻ്റെ ശത്രുത, അതേപോലെ അബൂ ലഹബിൻ്റെ മക്കൾ ഉത്ബ ഉതൈബ ഇവരുടെയൊക്കെ ശത്രുത, ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരൻ അൽ ഹാരിസിൻ്റെ മകൻ ഒരു അബൂ സുഫിയാനുണ്ട്. ആ അബൂ സുഫിയാൻ മുആവിയ റളിയല്ലാഹു അൻഹു ഉപ്പ അബൂ സുഫിയാനല്ല, പിന്നെയോ ബനു ഹാഷിമിൽപ്പെട്ട അബൂ സുഫിയാനാണ്. ബനു ഹാഷിമിൽപ്പെട്ട അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊടിയ ശത്രുവായിരുന്നു, കൊടിയ ശത്രുവായിരുന്നു. അദ്ദേഹം മുലകുടി ബന്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹോദരൻ കൂടിയാണ്. പക്ഷേ എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെയധികം പീഡിപ്പിക്കുകയും അയാൾ കവിയായിരുന്നു, കവിതയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കുകയും മനസ്സിന് വളരെ പോറലേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മക്ക ഫത്ഹിൽ ഇസ്ലാം സ്വീകരിക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ച അബൂ സുഫിയാൻ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് മുഖം തിരിച്ചത്. പക്ഷേ പിന്നീട് മാപ്പ് യാചിച്ച് വീണ്ടും കടന്നു വന്നപ്പോൾ അബൂ സുഫിയാന് ഈ അബൂ സുഫിയാന് അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ് ബനു ഹാഷിമിലെ അബൂ സുഫിയാന് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാപ്പ് നൽകി സ്വീകരിക്കുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു വരുന്നത് ബനു ഹാഷിമിൽപ്പെട്ടവരും ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശത്രുതയിലുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ആ ശത്രുതയെ വലിയ ശത്രുതയായി കാണാതെ, എന്നാൽ അമവി കുടുംബത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വൈരവും ശത്രുതയും വെച്ച് പുലർത്തിയ ചിലരെ പെരിപ്പിച്ച് അമവി കുടുംബം എപ്പോഴും ഇസ്ലാമിനെതിരിൽ, അതേപോലെ ഹാഷിമികൾക്കെതിരിൽ, നബി കുടുംബത്തിനെതിരിൽ എന്ന രീതിയിൽ ചരിത്ര രചനകൾ കാണുവാൻ സാധിക്കും. ആളുകളിൽ പലപ്പോഴും ഈ ഒരു വികാരം വളരുന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ആരാണ് ബനു ഹാഷിം, ആരാണ് ബനു ഉമയ്യ, ബനു ഹാഷിമിൻ്റെ പ്രത്യേകതകൾ, ബനു ഉമയ്യയുടെ പ്രത്യേകതകൾ, ഇന്ന് ചിത്രീകരിക്കപ്പെടും വിധം ബനു ഹാഷിമും ബനു ഉമയ്യയും ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ വിശിഷ്യ നുബുവത്തിൻ്റെ കാലഘട്ടത്തിൽ വൈരികളായിരുന്നോ ശത്രുക്കളായിരുന്നോ, ആ ഒരു അന്വേഷണമാണ് ഈ ചുവരെഴുത്തിൽ ഇൻഷാ അല്ലാ നമ്മൾ നിർവഹിക്കുന്നത്. ആരാണ് ബനു ഹാഷിം, ആരാണ് ബനു ഉമയ്യ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ അബ്ദുള്ള, അബ്ദുള്ളയുടെ ഉപ്പ അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ ഉപ്പ ഹാഷിം, ഈ ഹാഷിമിൻ്റെ വാപ്പ അബ്ദു മനാഫ്. അപ്പോൾ അബ്ദു മനാഫിൻ്റെ മകൻ ഹാഷിമിൻ്റെ സന്താന പരമ്പരയാണ് ബനു ഹാഷിം. അവരാണ് നബി കുടുംബം, അവരിലെ വിശ്വാസികളാണ് നബി കുടുംബം, അഹ്ലുൽ ബൈത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഹാഷിമിൻ്റെ സഹോദരനാണ്, പൂർണ്ണ സഹോദരനാണ് അബ്ദു ഷംസ് അഥവാ അബ്ദു മനാഫിൻ്റെ ഒരു മകൻ ഹാഷിം, മറ്റൊരു മകൻ അബ്ദു ഷംസ്. വേറെയും അദ്ദേഹത്തിന് മക്കളുണ്ട്, നൗഫൽ, അതേപോലെ തന്നെ മുത്തലിബ്. ഈ അബ്ദു ഷംസ് ഹാഷിം അവർ സഹോദരങ്ങൾ, അബ്ദു മനാഫിൻ്റെ മക്കൾ. ഈ അബ്ദു ഷംസിൻ്റെ മകനാണ് ഉമയ്യ. ഉമയ്യ ഈ ഉമയ്യയുടെ സന്താന പരമ്പരകൾക്ക് അമവികൾ എന്ന് പറയപ്പെടുന്നു. ഹാഷിമിൻ്റെ സന്താന പരമ്പരകൾക്ക് ബനു ഹാഷിം എന്ന് പറയപ്പെടുന്നു. അവരിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പൂജാതനായത്. അപ്പോൾ ബനു ഹാഷിമും ബനു ഉമയ്യയും ഒരു പിതാവിൻ്റെ മക്കളായി അവരുടെ തുടർ പരമ്പരയായിട്ടുള്ളവരാണ്. അവർ ചരിത്രത്തിൽ കണ്ണിചേരുന്ന പിതാമഹനാണ് അബ്ദു മനാഫ്. ഹാഷിമിൻ്റെ മക്കൾ സന്താന പരമ്പര അബ്ദുൽ മുത്തലിബിലൂടെ തുടർന്നു. അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളിൽ അബ്ദുള്ള, അബൂ ലഹബ്, അതേപോലെ ഹാരിസ്, ഇങ്ങനെ പലരുമുണ്ട്. അബ്ബാസ്, ഹംസത്ത്, ഇവരൊക്കെ. ഹംസയും അബ്ബാസും ഇസ്ലാമിനെ സഹായിക്കുകയും ഇസ്ലാം ഉൾക്കൊള്ളുകയും ചെയ്തു. അബൂ ത്വാലിബ് ഇസ്ലാമിനെ സഹായിച്ചു, പക്ഷേ ഇസ്ലാം ഉൾക്കൊണ്ടില്ല. എന്നാൽ അബൂ ലഹബ് ഇസ്ലാമിനെ സഹായിച്ചില്ല എന്ന് മാത്രമല്ല, ഇസ്ലാമിൻ്റെ ബദ്ധവൈരിയും നബിയുടെ കൊടിയ ശത്രുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറെ ദ്രോഹിക്കുകയും ചെയ്ത വ്യക്തിയാണ്. ബനു ഹാഷിമിൽപ്പെട്ട ആളാണ് അബൂ ലഹബ്, ഹംസത്ത്, അബ്ബാസ്, അതേപോലെ അബൂ താലിബ്. ഈ നാല് പേരാണ് അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയപ്പോൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടായത്. ബാക്കിയുള്ള അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളൊക്കെ മരണപ്പെട്ടിരുന്നു. ആ ഈ ജീവിച്ചിരിപ്പുള്ള നാല് മക്കളിൽ അവരുടെ നിലപാടാണ് പറഞ്ഞത്. അതിൽ അബൂ ലഹബ് ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായിരുന്നു, വൈരിയായിരുന്നു. അബൂ ലഹബിൻ്റെ രണ്ട് മക്കൾ ഉത്ബയും ഉതൈബയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് പെൺമക്കൾ റുഖയ്യ, ഉമ്മു കുൽസും എന്നിവരെ വിവാഹ അഭ്യർത്ഥന നടത്തിയിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാം കൊണ്ടുവന്നു, നുബുവത്ത് സ്വീകരിച്ച് പ്രബോധനം തുടങ്ങിയപ്പോൾ ഇസ്ലാമിൻ്റെ ശത്രുത, നബിയോടുള്ള ശത്രുത നിമിത്തം അബൂ ലഹബ് സ്വന്തം മക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളെ ഒഴിവാക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ ഒഴിവാക്കാനുണ്ടായത്. ഈ അബൂ ലഹബ് വലിയ ശത്രുതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെയ്തിട്ടുള്ളത്. പറയുമ്പോൾ ബനു ഹാഷിമിൽപ്പെട്ട ആളാണ്. എത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൺമക്കൾ ഖാസിം, അബ്ദുള്ള ഇവരൊക്കെ മരണപ്പെട്ടപ്പോൾ അബൂ ലഹബ് നബിയുടെ പിതൃ സഹോദരൻ മാത്രമല്ല, അയൽവാസി കൂടിയാണ്. അയൽവാസിയായ അബൂ ലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അൽ അബ്തർ, അനന്തരമെടുക്കാൻ ഒരു ആൺ തരി ജീവിച്ചിരിപ്പില്ലാത്ത വാലറ്റവൻ എന്ന് കളിയാക്കുകയാണ് ചെയ്തത്. അയൽവാസിയാകുമ്പോൾ സമാശ്വസിപ്പിക്കുകയും സഹായിക്കുകയാണ് വേണ്ടത്. വിശിഷ്യ അയൽവാസിയും അടുത്ത ബന്ധുവാകുമ്പോൾ പിതൃ സഹോദരനായ അബൂ ലഹബ് സ്വന്തം മക്കൾ മരണപ്പെടുമ്പോൾ നോവേറ്റിയ മുറിവിൽ മുളക് തേക്കും വിധം വർത്തമാനം പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദ്രോഹിക്കുകയും ചെയ്തിരുന്നു. ബനു ഹാഷിമിൽ അബൂ ലഹബിൻ്റെ സ്വഭാവമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രബോധന പ്രവർത്തന വേദിയിൽ കല്ലെറിയുകയും അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധന പ്രവർത്തനം തുടർത്തിയിരുന്നപ്പോൾ മണൽ വാരി എറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ കൂകി വിളിച്ച് പുത്തൻവാദിയാണ്, ഇവനെ സ്വീകരിക്കരുതെന്ന് പറഞ്ഞ് മിനയുടെ താഴ്വാരങ്ങളിൽ നടന്നിരുന്ന ആളാണ് ആര്? അബൂ ലഹബ്. അപ്പോൾ ഈ അബൂ ലഹബ് ആരാണ്? ബനു ഹാഷിമിൽപ്പെട്ട ഒരാളാണ്. ബനു ഹാഷിമിൽപ്പെട്ടവരും ഈ അബൂ ലഹബിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നവരെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദ്രോഹിച്ചിരുന്നു, ഇസ്ലാമിനെതിരിൽ വർത്തിച്ചിരുന്നു എന്നുള്ളതാണ്. ഇത് അബൂ ലഹബ് മാത്രമല്ല, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ അബൂ സുഫിയാനെ കുറിച്ച്. അബൂ സുഫിയാൻ എന്ന് പറഞ്ഞാൽ ഏത് അബൂ സുഫിയാൻ? ബനു ഹാഷിമിൽപ്പെട്ട അബൂ സുഫിയാൻ. മക്കം ഫത്തഹിലാണ് അയാൾ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് വലിയ സേവനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇസ്ലാമിന് നേരെ. പക്ഷേ അതിനു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ ശത്രുവായിരുന്നു. കവിത ജല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ചിരുന്ന വ്യക്തിയായിരുന്നു അബൂ സുഫിയാൻ. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരൻ, ഹാരിസിൻ്റെ മകനാണ്. മുലകുടി ബന്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹോദരനാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസിൻ്റെ ഉപദ്രവങ്ങൾ ഏറെ വേദനാജന്യമായിരുന്നു എന്നാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്. അഖീൽ ഇബ്നു അബി ത്വാലിബ്, അതേപോലെ നൗഫൽ ഇബ്നുൽ ഹാരിസ്, ഇവരെക്കാരാ? ബദർ യുദ്ധത്തിൽ യുദ്ധബന്ദികളാണ്. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ഒക്കെ ബദർ യുദ്ധത്തിലെ യുദ്ധബന്ദികളാണ്. ബദർ യുദ്ധത്തിൽ യുദ്ധബന്ദികൾ എന്ന് പറയുമ്പോൾ ഇവർ ബനു ഹാഷിമിൽപ്പെട്ടവർ. അഖീൽ ഇബ്നു അബി ത്വാലിബ്, നൗഫൽ ഇബ്നുൽ ഹാരിസ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ ബദറിലേക്ക് ആയുധമേന്തി വന്നവരാണ് ആര്? ബനു ഹാഷിമിൽപ്പെട്ട ഈ അഖീലും നൗഫലും ഒക്കെ. അവർ ബന്ദികളായിട്ട് പിടിച്ചിട്ട് പിന്നെ മോചനദ്രവ്യം വാങ്ങിയിട്ട് വിടുക ചെയ്തത് അബ്ബാസിനെയൊക്കെ. അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ്, നമ്മളിപ്പോൾ പറഞ്ഞ ബനു ഹാഷിമിലെ അബൂ സുഫിയാൻ, അദ്ദേഹം ബദറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ആയുധം നയിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം വധിക്കപ്പെട്ടതുമില്ല, യുദ്ധബന്ദിയായി പിടിക്കപ്പെട്ടതുമില്ല, അദ്ദേഹം ഓടി രക്ഷപ്പെടുക ചെയ്തത്. പറഞ്ഞു വരുന്നത് എന്താ? ബനു ഹാഷിം ആര് അന്ന് നമ്മൾ മനസ്സിലാക്കി, ഹാഷിമിൻ്റെ സന്താന പരമ്പരകളാണ്. ഹാഷിമിൻ്റെ സന്താന പരമ്പരകളിൽ വലിയൊരു വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉൾക്കൊള്ളുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂറ് പുലർത്തുകയും ചെയ്തവരാണ്. അതിൽ ഇഷ്കാലില്ല. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക പ്രബോധന കാലഘട്ടത്തിൽ ഷാബു ബനി താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിൽ ഉപരോധിക്കപ്പെട്ടപ്പോൾ ആ ഉപരോധം 3 വർഷം നീണ്ടുന്നു നിന്നു. അതിൽ ബനു ഹാഷിമിലെയും ബനു മുത്തലിബിലെയും മുസ്ലിമായവരും അമുസ്ലിമായവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂറ് പുലർത്തി ആ ഉപരോധത്തിൽ നിസ്സഹകരണത്തിൽ വർത്തിച്ചിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം ബനു ഹാഷിമിൽപ്പെട്ട പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എതിരിൽ, അതും വളരെ മോശമായി, അബൂ ലഹബിനെ പോലുള്ളവർ വളരെ മോശമായിട്ട് പെരുമാറുകയും വർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞു വരുന്നത് എന്തിനാണ്? ഒരിക്കലും ബനു ഹാഷിമിനെ പറ്റ ഇകഴ്ത്താനം മൊത്തമായിട്ട് അവരെ മോശമാക്കാനല്ല, അത് പാടുള്ളതല്ല. നഊദുബില്ല, അതൊരിക്കലും പാടുള്ളതല്ല. കാരണം ബനു ഹാഷിം അവർ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും പ്രവാചകനും ചെയ്ത സേവനം വളരെ മഹനീയമാണ്, അത് ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രശംസനീയവുമാണ്. പക്ഷേ എന്നാലും ബനു ഹാഷിമിൽ ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ വർത്തിച്ചതിൻ്റെ ചില ചരിത്ര സൂചനകൾ ഇവിടെ ഉണ്ട്. ഞാൻ ഇത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ബനു ഉമയ്യ മാത്രം, അമവികൾ മാത്രം ചെയ്ത എതിർപ്പുകളെ, അവരിൽ നിന്ന് വന്നുപോയ എതിർപ്പുകളെ, ഇപ്പോൾ അബു സുഫിയാൻ ഇബ്നു ഹർബിൻ്റെ ഒക്കെ നിലപാടുകളെ മാത്രം പർവ്വതീകരിച്ച് വലുതായി ചിത്രീകരിച്ച് അമവികളെ ഇകഴ്ത്തി മോശമാക്കി ചരിത്ര രചനകൾ, അതനുസരിച്ച് ചരിത്രം മനസ്സിലാക്കുന്നവർ, മോഡേൺ പേനയുന്തികൾ വരെ ഈ രീതിയിലാണ് ചരിത്രം പലപ്പോഴും എഴുതാറുള്ളത്. അതുകൊണ്ട് മുആവിയ മോശമായി ചിത്രീകരിക്കപ്പെടുന്നു, അബൂ സുഫിയാൻ മുആവിയൻ്റെ ഉപ്പ മോശമായി ചിത്രീകരിക്കപ്പെടുന്നു, വിശ്വാസിനി ആയതിന് ശേഷവും ഹിന്ദ് ബിന്ദു ഉത്ബ മുആവിയൻ്റെ ഉമ്മ മോശമായി ചിത്രീകരിക്കപ്പെടുന്നു. അമവി കുടുംബത്തിൽ മൊത്തമായിട്ട് ഒരു സ്ഥാനക്കുറവ്. അവർ ഇസ്ലാം സ്വീകരിക്കുകയും മുസ്ലിം ഇസ്ലാമിന് സേവനം ചെയ്യുകയും ചെയ്തതിൽ പിന്നെ എന്നിട്ടും അങ്ങനെ ഒരു ചിത്രീകരണമുണ്ട്. പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ ചരിത്ര പക്ഷവായനയിലൂടെയാണ്. നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ, ഇപ്പോൾ അലി റളിയല്ലാഹു തആലാന്റെ മകൾ ഒരു ഖദീജ ഉണ്ട്, ഖദീജ, അതേപോലെ അലി റളിയല്ലാഹു തആലാന്റെ മകൾ റംലയുണ്ട്. അലി റളിയല്ലാഹു തആലാനും ഫാത്തിമയുടെ വിയോഗത്തിന് ശേഷം പല മഹദികളെയും കല്യാണം കഴിച്ചിട്ടുണ്ട്. ലൈല ബിന്ദു മസ്ഊദ്, ഉമാമ ബിന്ദു അബിൽ ആസ്, ഇവരൊക്കെ അലി റളിയല്ലാഹുവിന് കല്യാണം കഴിച്ചിട്ടുണ്ട്. അതിലൊക്കെ അലി റളിയല്ലാഹുവിന് മക്കളും ഉണ്ടായിട്ടുണ്ട്. അതിലൊരു മകളാണ് ഇപ്പോൾ ഖദീജ, അലിയാരുടെ മകൾ. അതുപോലെ അലിയാരുടെ മകളാണ് റംല. ഈ ഖദീജയെ കല്യാണം കഴിച്ചതാരാ? അലി റളിയല്ലാഹുവിൻ്റെ മകളെ അബ്ദുറഹ്മാൻ ഇബ്നു ആമിർ ഖുറൈസ് അൽ അമവിയാണ്. ബനു ഉമയ്യ കുടുംബത്തിലെ ആമിർ ഖുറൈസിൻ്റെ മകൾ അബ്ദുറഹ്മാനാണ്. ഈ ആമിർ ഖുറൈസ് എന്നാണ് എന്താ, ഉസ്മാൻ റളിയല്ലാഹു ആരാണ്, അമവിയാണ്. അദ്ദേഹത്തിന് ഉമ്മ അർവ ബിന്ദു ഖുറൈസാണ്. ഈ അർവ ബിന്ദു ഖുറൈസും ഈ ആമിർ ഖുറൈസും ഇവർ സഹോദരങ്ങളാണ്. അപ്പോൾ അമവികളിൽപ്പെട്ട അബ്ദുറഹ്മാനാണ് അലിയാരുടെ മകൾ ഖദീജയെ കല്യാണം കഴിക്കുന്നത്. അതേപോലെ മുആവിയ ഇബ്നു മർവാൻ ഇബ്നുൽ ഹക്കം, മർവാൻ ഇബ്നുൽ ഹക്കം അമവി ഭരണാധികാരി, അയാളുടെ മകൻ മുആവിയ കല്യാണം കഴിച്ചിരുന്നത് ആരെയാണ്? അലി റളിയല്ലാഹുവിൻ്റെ മകൾ റംലയെയാണ്. അലി റളിയല്ലാഹുവിന്, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹുവിന് റംല എന്നൊരു മകളുണ്ടായിരുന്നു. ആ മകളെയാണ് ആര് കല്യാണം കഴിച്ചത്? മുആവിയ ഇബ്നു മർവാൻ ഇബ്നുൽ ഹക്കം കല്യാണം കഴിച്ചത്. ഇതേപോലെ വേറെയും ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ഹസൻ റളിയല്ലാഹു തആലാനു, അലി റളിയല്ലാഹുവിൻ്റെ മകൻ ഹസൻ, ഹസന് അൽ ഹസനുൽ മുസന്ന എന്ന പേരിലൊരു മകനുണ്ട്. ആ ഹസനുൽ മുസന്നയുടെ മകൾ സൈനബിനെ കല്യാണം കഴിച്ചിരുന്നത് അമവി ഖലീഫയായ അൽ വലീദ് ഇബ്നു അബ്ദുൽ മലിക്കാണ്. അൽ വലീദ് ഇബ്നു അബ്ദുൽ മലിക്കാണ്. ഇതേപോലെ ഹുസൈൻ റളിയല്ലാഹു തആലാനു, ഇപ്പോൾ കർബലയിലെ ഷഹീദ് ഹുസൈൻ റളിയല്ലാഹു തആലാനു, ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹുമ, അദ്ദേഹത്തിൻ്റെ മകൾ ഫാത്തിമ, വളരെ മഹതിയായിരുന്നു ഫാത്തിമ, ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ മകൾ ഫാത്തിമ. ആ ഫാത്തിമയെ കല്യാണം കഴിച്ചതാരാ? അബ്ദുള്ളാഹിബിൻ അംറാണ്. ആരാ ഈ അബ്ദുള്ളാഹിബിൻ അംറ്? ഉസ്മാൻ റളിയല്ലാഹു തആലാന്റെ മകൻ അംറിന്റെ മകൻ അബ്ദുള്ള, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ മകൻ അംറ്, അംറിന്റെ മകൻ അബ്ദുള്ളയാണ് ആരെ കല്യാണം കഴിച്ചത്? ഹുസൈൻ റളിയല്ലാഹുവിന്റെ മകൾ ഫാത്തിമയെ. ഫാത്തിമ ആരാ? ഹാഷിമിയത്താണ്, ബനു ഹാഷിമിൽപ്പെട്ടതാണ്. അബ്ദുള്ള ഇബ്നു അംറ് ഇബ്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ആരാ? അമവികളിൽപ്പെട്ട ആളാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, അമവികളിൽപ്പെട്ട അബ്ദുറഹ്മാൻ, അമവികളിൽപ്പെട്ട മുആവിയ, അമവികളിൽപ്പെട്ട അൽ വലീദ്, അമവികളിൽപ്പെട്ട അബ്ദുള്ള, ഇവർ കല്യാണം കഴിച്ചത് ഹാഷിമിയത്തിൽപ്പെട്ട, ഹാഷിമികളിൽപ്പെട്ട ഖദീജയെ, റംലയെ, സൈനബിനെ, ഫാത്തിമയെ എന്ന് പറയുമ്പോൾ സഹോദരന്മാരെ, ബനു ഹാഷിമും ബനു ഉമയ്യയും അവർ തമ്മിലുള്ള ബന്ധം എത്ര സുദൃഢമായിരുന്നു, അവർ തമ്മിലുള്ള ബന്ധം എത്ര സുദൃഢമായിരുന്നു, ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷേ ചരിത്രം വായിക്കുന്ന പല ആളുകൾക്കും ഇങ്ങനെയുള്ള ഒരു ബന്ധം മനസ്സിലാക്കാൻ പ്രയാസമാണ്. കാരണം എന്താ? ഇതെന്നും നിദാന്ത ശത്രുത, എന്നും തുടർ ശത്രുത ഉള്ള രണ്ട് കുടുംബമായിട്ടായിരിക്കും പലപ്പോഴും ചരിത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വായനയിൽ ബോധ്യപ്പെടുക. കാരണം അങ്ങനെയാണ് ചിത്രീകരണം. മുആവിയ റളിയല്ലാഹുവിനെ കുറിച്ച് വായിക്കുമ്പോൾ പലരുടെയും മുഖം ചുളിയും, അബൂ സുഫിയാൻ റളിയല്ലാഹുവിനെ കുറിച്ച് വായിക്കുമ്പോൾ പലരുടെയും മുഖം ചുളിയും, അതേപോലെ തന്നെ അമവി കുടുംബത്തിൽ പലരെയും. അപ്പോൾ നമ്മൾ കുറേ വസ്തുതകൾ ഈ വിഷയത്തിൽ അനിവാര്യമായും മനസ്സിലാക്കേണ്ടതുണ്ട്. ബനു ഹാഷിമിൻ്റെ ഒരു വിവരണം നമ്മൾ പറഞ്ഞതുപോലെ ബനു ഉമയ്യയെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ബനു ഉമയ്യ ആര്? നമ്മൾ പറഞ്ഞു അബ്ദു മനാഫിൻ്റെ മകൻ അബ്ദുഷംസ്, ഹാഷിമിൻ്റെ സഹോദരനാണ് അബ്ദുഷംസ്. ബനു ഹാഷിം, ബനു അബ്ദുഷംസ്, ഈ അബ്ദുഷംസിൻ്റെ മകനാണ് ഉമയ്യ. ഉമയ്യ, ഉമയ്യയുടെ സന്താന പരമ്പരകളാണ് ബനു ഉമയ്യ, അമവികൾ. ബനു ഉമയ്യ എന്ന അമവികൾ, ഈ അമവികളുടെ പേരെന്തൊക്കെ? അഥവാ ഉമയ്യയുടെ മക്കളുടെ പേര് ഒന്ന് ഹർബ്. ഹർബ് ആരാ? അബൂ സുഫിയാൻ, മുആവിയൻ്റെ ഇപ്പം അബൂ സുഫിയാൻ്റെ വാപ്പയാണ് ഹർബ്. അതേപോലെ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ വാപ്പ അഫ്ഫാൻ്റെ വാപ്പയാണ് ഹർബ്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ വല്യപ്പയാണ് ഹർബ്, മുആവിയ റളിയല്ലാഹുവിൻ്റെ വല്യപ്പയാണ് ഹർബ്. അവരാണ് ബനു ഉമയ്യ. അതുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ അമവിയാണ്, മുആവിയ അമവിയാണ്, അബൂ സുഫിയാൻ അമവിയാണ്. ഇനി മാത്രമല്ല, ഈ ഹർബ് പറഞ്ഞ പോലെ തന്നെ ഉമയ്യക്ക് മറ്റൊരു മകനുണ്ട്, അബ്ദുൽ ഉസ്സ. ഉമയ്യൻ്റെ മറ്റൊരു മകനാണ് അബ്ദുൽ ഉസ്സ. ഈ അബ്ദുൽ ഉസ്സയുടെ മകനാണ് റബീഅ്, റബീഅിൻ്റെ മകനാണ് അബുൽ ആസ്. അബുൽ ആസ് ഇബ്നു റബീഅ് അമവികളിൽപ്പെട്ട ആളാണ്, ബനു ഉമയ്യയിൽപ്പെട്ട ഒരാളാണ്. ആര്? അബുൽ ആസ് ഇബ്നു റബീഅ്. ആരാ ഈ അബുൽ ആസ് ഇബ്നു റബീഅ്? അബുൽ ആസ് ഇബ്നു റബീഅ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ സൈനബ് റളിയല്ലാഹുവിനെ കല്യാണം കഴിച്ച ആളാണ്. അപ്പോൾ നോക്കുന്നു നിങ്ങൾ, അമവികളിൽപ്പെട്ട അബുൽ ആസ് ഇബ്നു റബീഅ്, ഹാഷിമികളിൽപ്പെട്ട സൈനബ് ബിന്തു മുഹമ്മദ് അലൈഹി അസ്സലാം, സൈനബിനെയാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ അമവികളും ഹാഷിമികളും തമ്മിലുള്ള ആ ബന്ധം നോക്കൂ നിങ്ങൾ. ഇനി ഞാൻ പറഞ്ഞു അമവികളിൽ ബനു ഉമയ്യയിൽപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഇബ്നു ഹർബ്, ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ വല്യപ്പ, ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ അമവികൾപ്പെട്ട ആളാണ്. ഉസ്മാൻ റളിയല്ലാഹുവിന് ആരെ കല്യാണം കഴിച്ച്? ആരെ കല്യാണം കഴിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് പെൺമക്കളെ, ഒന്ന് റുഖയ്യയും മറ്റൊന്ന് ഉമ്മു കുൽസൂമും. അമവികളിൽപ്പെട്ട ഉസ്മാൻ, ഹാഷിമികളിൽപ്പെട്ട റുഖയ്യയെ കല്യാണം കഴിച്ചത് നമ്മൾ വായിക്കുന്നു. പിന്നീട് ഉമ്മു കുൽസൂമിനെ കല്യാണം കഴിച്ചത് നമ്മൾ വായിക്കുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ഉമ്മു കുൽസൂമിൻ്റെ വിയോഗമുണ്ടായപ്പോൾ ഇനിയും ധാരാളം മക്കളുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഒന്നിന് പിറകെ മറ്റൊന്നായിട്ട് ഉസ്മാനിന് കല്യാണം കഴിച്ചു കൊടുക്കുമായിരുന്നു. ആരാ ഉസ്മാൻ? അമവിയാണ്. ആരാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? ഹാഷിമിയാണ്. നബിയുടെ മക്കൾ ആരാണ്? അവർ ഹാഷിമിയത്തുകളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സഹോദരന്മാരെ ചരിത്രത്തിൽ വായിക്കുന്നു. ഇനി അതുമല്ല, അമവികളിൽപ്പെട്ട ആളാണ് ഇവിടെ നമ്മൾ പറഞ്ഞു അബൂ സുഫിയാൻ. അബൂ സുഫിയാൻ ഇബ്നു ഹർബ് ഇബ്നു ഉമയ്യ, മുആവിയ റളിയല്ലാഹുവിൻ്റെ ഉപ്പ അബൂ സുഫിയാൻ. ഇവിടെ നമ്മൾ പറഞ്ഞു രണ്ട് അബൂ സുഫിയാൻ ഉണ്ട്. ഒന്ന് അബൂ സുഫിയാൻ ബനു ഹാഷിമിൽപ്പെട്ട അബൂ സുഫിയാൻ, അഥവാ അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ ഹാരിസിൻ്റെ മകൻ അബൂ സുഫിയാൻ, അയാൾ ഹാഷിമിൽപ്പെട്ട അബൂ സുഫിയാനാണ്. ഇവിടെ നമ്മളുടെ വിഷയം ആള് അബൂ സുഫിയാൻ ഇബ്നു ഹർബാണ്, മുആവിയൻ്റെ ഉപ്പ, അദ്ദേഹം അമവിയാണ്. ഈ അബൂ സുഫിയാൻ അദ്ദേഹത്തിൻ്റെ മകളാണ് റംല ബിന്ത് അബി സുഫിയാൻ, റംല എന്ന ഉമ്മു ഹബീബ, റംല എന്ന ഉമ്മു ഹബീബ. എന്തിനാ ഞാൻ ഈ റംലയെ പറഞ്ഞ ഇവിടെ പ്രത്യേകം? അബൂ സുഫിയാൻ അമവിയാണ്, എല്ലാവർക്കും ഇഷ്കാലില്ല. ആ അമവിയായ അബൂ സുഫിയാൻ്റെ മകൾ റംല ബിന്ത് അബി സുഫിയാനെ ആരാ കല്യാണം കഴിച്ചത്? നബിസല്ലല്ലാഹി അലൈഹി വസല്ലം മതങ്ങളാണ്, നബിസല്ലല്ലാഹി അലൈഹി വസല്ലം മതങ്ങളാണ്. അപ്പോൾ അമവികളിൽപ്പെട്ട റംലയെ, ഹാഷിമികളിൽ സയ്യിദായ, ലോകരിൽ സയ്യിദായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ വിവാഹം കഴിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഹാഷിമികളും അമവികളും എന്താ ബന്ധം? വളരെ ബലം കുറഞ്ഞ ബന്ധാ? തീരാ ശത്രുതയുടെ ബന്ധാ? എന്നും കുടുംബ പോരിൻ്റെയും കുടുംബ ശത്രുതയുടെയും ബന്ധാ? ഒരിക്കലും അല്ല എന്ന് നമുക്കതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അമവികളിൽ ശരിയാണ്, ഇസ്ലാമിനെതിരിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾക്കെതിരിൽ നിലയുറപ്പിച്ച പലരും ഉണ്ടായിരുന്നു. അവർ അമവികൾ മാത്രമല്ല, അമവികളുണ്ട്, അമവികളല്ലാത്തവരുമുണ്ട്. അപ്പം അമവികളിൽപ്പെട്ട ആളാണ് ഉഖബത്ത് ബിൻ അബി മുഅയ്ത്. ഉഖബത്ത് ബിൻ അബി മുഅയ്ത്, അതായത് ഉമയ്യയുടെ മകൻ അബു അംറിൻ്റെ മകനാണ് ഉഖബത്ത് ബിൻ അബി മുഅയ്ത്, ഉഖബ ഇബിൻ അബി മുഅയ്ത്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ സുജൂദിൽ കിടക്കുമ്പോൾ ഒട്ടകത്തിൻ്റെ കുടൽമാല കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടെ മുതുകിൽ ചാർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ നമസ്കാരത്തിൽ വരെ പ്രയാസപ്പെടുത്തിയിരുന്ന ഉഖബത്ത് ബിൻ അബി മുഅയ്ത് അമവി കുടുംബത്തിൽപ്പെട്ട ആളാണ്. ഉമയ്യയുടെ മകൻ അബു അംറിൻ്റെ മകനാണ് ഉഖബത്ത് ബിൻ അബി മുഅയ്ത്. അബു മുഅയ്ത്തിൻ്റെ മകൻ ഉഖബ. ഈ ഉഖബ ഇസ്ലാമിൻ്റെ ശത്രുവായിരുന്നു. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് അബൂ സുഫിയാനെ പോലെ, ഹിന്ദിനെ പോലെ റളിയല്ലാഹു അൻഹുമ ശത്രുവായിരുന്നു. പക്ഷേ ഈ ഉഖബ ഇബിൻ അബി മുഅയ്ത്തിൻ്റെ മക്കൾ അൽ വലീദില്ലേ, ഉഖബയുടെ മകൾ ഉമ്മു കുൽസൂം ബിന്ദു ഉഖബ അല്ലേ, അവരൊക്കെ ആരായിരുന്നു? അൽ വലീദ് ഇബിൻ ഉഖബത്ത് ബിൻ അബി മുഅയ്ത്. ഉഖബ ഇസ്ലാമിൻ്റെ ശത്രുവായിരുന്നു, പക്ഷേ മകൻ അൽ വലീദ് ഇസ്ലാമിനെ സഹായിക്കുന്ന ആളായിരുന്നു. ഉമ്മു കുൽസൂം ബിന്ദു ഉഖബ ഇബിൻ അബി മുഅയ്ത്. ഉമ്മു കുൽസൂം ആരാ? അവർ വിവാഹം കഴിക്കുന്നതിൻ്റെ, വിവാഹിതയാകുന്നതിന് മുമ്പ് അവരുടെ ചെറുപ്രായത്തിൽ ഇസ്ലാം സ്വീകരിച്ച് മദീനയിലേക്ക് ഹിജറ പോയ മഹദിയാണ് ഉഖബ, അല്ല ഉമ്മു കുൽസൂം. അവരുടെ വിഷയത്തിലാണ് വിശുദ്ധ ഖുർആനിൽ ഒരായത്ത് തന്നെ ഇറങ്ങിയത്, മുംതഹിന എന്ന സൂറത്തിൽ. യാ അയ്യുഹ നബിയു ഇദാ ജാഅകൽ മുഅ്മിനാതു മുഹാജിറാത്തിൻ, പ്രവാചകരെ നിങ്ങളുടെ അടുക്കലേക്ക് വിശ്വാസിനികളായ സ്ത്രീകൾ ഹിജറ വന്നിട്ടുണ്ട് എങ്കിൽ, മുഹാജിറത്തുകളാക്കി വന്നിട്ടുണ്ട് എങ്കിൽ, ഫംതഹിനൂഹുൻ, നിങ്ങൾ അവരെ പരീക്ഷിക്കണം എന്ന് പറഞ്ഞ ആയത്തിറങ്ങിയത് ആരുടെ വിഷയത്തിലാണ്? അവിശ്വാസികൾക്ക് നിങ്ങളവരെ തിരിച്ചേൽപ്പിക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ആരുടെ വിഷയത്തിലാണ്? അത് ഉമ്മു കുൽസൂം ബിന്ദു ഉഖബയുടെ വിഷയത്തിലാണ്. ആരെ ഈ ഉമ്മു കുൽസൂം ബിന്ദു ഉഖബ? ഉഖബത്ത് ബിൻ അബി മുഅയ്ത്തിൻ്റെ മകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബയുടെ പരിസരത്ത് നമസ്കരിക്കുമ്പോൾ, സുജൂദിൽ കിടന്നപ്പോൾ ഉഖബത്ത് ബിൻ അബി മുഅയ്ത്തും അബൂ ജഹലും കൂട്ടരും പരസ്പരം പറയാണ്, ഇന്നലെ നമ്മൾ അറുത്ത് തള്ളിയ ഒട്ടകത്തിൻ്റെ കുടൽമാലകൾ ശേഖരിച്ച് ആരാണ് കൊണ്ടുവരിക? എന്നിട്ട് മുഹമ്മദിൻ്റെ മുതുകിൽ നമുക്കത് ഇടാം. അപ്പോൾ ദുഷ്ടൻ ഉഖബത്ത് ബിൻ അബി മുഅയ്ത്തും കൂട്ടരും എന്ത് ചെയ്യണം? അത് കൊണ്ടുവന്നിട്ട് റസൂലുള്ള സുജൂദിൽ പ്രണമിച്ച് കിടക്കുമ്പോൾ നബിയുടെ മേലിൽ കൊണ്ടുവന്നിടുകയാണ് ഒട്ടകത്തിൻ്റെ കുടൽമാലകളും ഇതൊക്കെ. അങ്ങനെ റസൂലുള്ളക്ക് സുജൂദിൽ നിന്ന് തലവുയർത്താൻ കഴിയാതെ പ്രയാസപ്പെട്ട് കിടക്കുകയാണ്. അപ്പോഴാണ് റസൂലുള്ളാൻ്റെ മകൾ ഫാത്തിമയോട് വിവരം പറയുന്നത്, ഫാത്തിമ നിങ്ങളുടെ ഉപ്പ സുജൂദിൽ പ്രണമിച്ച് കിടക്കുമ്പോൾ ഇങ്ങനെ ആളുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫാത്തിമ ഓടി വരികയാണ്. അപ്പോൾ എന്താ കാണുന്നത്? ഉഖബത്ത് ബിൻ അബി മുഅയ്ത്തും അബൂജഹലൊക്കെ ഇങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞും അത് കണ്ടിട്ട് ചിരിച്ചാടുകയാണ്, കളിയാക്കി ചിരിക്കുകയാണ്. അപ്പോഴാണ് ഫാത്തിമ വന്നത് നീക്കി ഉപ്പയെ അവിടുന്ന് രക്ഷപ്പെടുത്തുന്നത്. ഈ ഉഖബ ഇബിൻ അബി മുഅയ്ത് ഉമയ്യ അബി ബനു ഉമയ്യയിൽപ്പെട്ട ആളാണ്, ഇസ്ലാമിൻ്റെ ശത്രുവായിരുന്നു. ആ ശത്രുതയിൽ തന്നെയാണ് ഉഖബത്ത് ബിൻ അബി മുഅയ്ത് കൊല്ലപ്പെടുകയുണ്ടായത് ബദർ യുദ്ധാനന്തരം. പക്ഷേ ആ ഉഖബയുടെ മകൾ ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹ, അവർ ഇസ്ലാം ഉൾക്കൊണ്ടു. അവിവാഹിതയായ ചെറുപ്രായക്കാരിയായ അവർ ഇസ്ലാമിൻ്റെ സംരക്ഷണാർത്ഥം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്ന ആ വിഷയത്തിൽ വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങിയത്, സൂറത്തിറങ്ങിയത് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇസ്ലാമിനെ നന്നായി എതിർത്തവർ അമവികളിലുണ്ടായിരുന്നു, ഇസ്ലാമിനെ സഹായിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തവരും ആരിലുണ്ടായിരുന്നു? അമവികളിലുണ്ടായിരുന്നു. ഹാഷിമികൾ അമവികളെ ഉൾക്കൊണ്ടിരുന്നു, സ്വീകരിച്ചിരുന്നു, സ്വന്തം മക്കളെ അമവികൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തിരുന്നു. അമവികളിൽ നിന്ന് അവർ ഭാര്യമാരെ സ്വീകരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഇതൊക്കെ സഹോദരന്മാരെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുകയാണ്. അവർ തമ്മിലുള്ള ആ ബന്ധം, സുദൃഢ ബന്ധം. ഇസ്ലാമിന് മുമ്പ് അബ്ദുൽ മുത്തലിബ് റസൂലിന്റെ വല്യാപ്പ, അതേപോലെ തന്നെ അബൂ സുഫിയാന്റെ വല്യാപ്പ ഹർബ് ഇബ്നു ഉമയ്യ, ഹർബ് ഇബ്നു ഉമയ്യ, രണ്ടാളും ഭയങ്കര സൗഹൃദത്തിലും ബന്ധത്തിലുമായിരുന്നു എന്നാണ് ചരിത്രം വായിക്കുന്നത്. നമുക്ക് കുറേ ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. അബൂ സുഫിയാന്റെ പ്രപിതാവായ ഹർബും റസൂലിന്റെ പ്രപിതാവായ അബ്ദുൽ മുത്തലിബും വലിയ സൗഹൃദത്തിലും ബന്ധത്തിലുമായിരുന്നു എന്നുള്ള ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. ആ ബന്ധം ഈ രണ്ട് കുടുംബത്തിലെയും പേരമക്കളിൽ തുടർന്നിരുന്നു. നമുക്കറിയാം മക്കം ഫത്തഹിൽ, മക്ക റിപ്പബ്ലിക് ആവുന്ന നാളുകളിൽ അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിക്കണില്ലേ. അബൂ സുഫിയാൻ ആര്? അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ് നമ്മൾ പറഞ്ഞു, ഹാഷിമികളിൽപ്പെട്ട, ഇത് അമവികളിൽപ്പെട്ട അബൂ സുഫിയാൻ, മുആവിയന്റെ ഉപ്പ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുമ. ഈ അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിക്കാൻ കാരണമാകുന്നത് എന്താ? ആരാണ് അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് പ്രേരിപ്പിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് കൊണ്ടുവരുന്നത്? അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബാണ്. അബ്ബാസ് ഹാഷിമിയാണ്, അബൂ സുഫിയാൻ അമവിയാണ്. അബൂ സുഫിയാനും അബ്ബാസും തമ്മിൽ സംസാരം നടക്കുകയാണ്, സംഭാഷണം നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് എങ്ങനെ പോകണം, എങ്ങനെ സംസാരിക്കണം, ആരാ പറഞ്ഞു കൊടുക്കുന്നത്? അബ്ബാസാണ്. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് മക്കം ഫത്തഹിൽ ഇസ്ലാം പ്രഖ്യാപിച്ചു, ഇസ്ലാം പ്രഖ്യാപിച്ചു. അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പിന്നീട് അബൂ സുഫിയാനോട് സംസാരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെ മുഖം കാണിക്കണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് ഈ ആഗമന ലക്ഷ്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൂട്ടരും വരുന്നതിൻ്റെ ആഗമന ലക്ഷ്യം, ഈ പ്രവാഹത്തിൻ്റെ ലക്ഷ്യം, ഉന്നമനം, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അബ്ബാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അബൂ സുഫിയാനെ അടുപ്പിക്കുന്ന, അതോടൊപ്പം അബൂ സുഫിയാൻ അബ്ബാസും തമ്മിലുള്ള ആ ബന്ധം, സൗഹൃദ ബന്ധം, അതിൻ്റെ ആ ദൃഢതയെ അറിയിക്കുന്ന ചരിത്രമാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അമവികളും ഹാഷിമികളും തമ്മിലുള്ളതായ ഈ ഒരു അടുത്ത ബന്ധവും സ്നേഹബന്ധവും വൈവാഹിക ബന്ധവും ഇതൊക്കെ നമ്മൾ അനിവാര്യമായും അറിയേണ്ടതുണ്ട്. എന്തിനാണിത് നമ്മൾ മനസ്സിലാക്കുന്നത്, അറിയുന്നത്? ഇത് നമ്മൾ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുന്നത് ഇന്ന് നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ രണ്ട് കുടുംബങ്ങൾ, ബനു ഉമയ്യ, ബനു ഹാഷിം, ഈ കുടുംബങ്ങൾ ചരിത്രത്തിൻ്റെ എല്ലാ കാലങ്ങളിലും എല്ലാ സംഭവങ്ങളിലും എല്ലാ കോണുകളിലും പരസ്പര വൈരികൾ, എന്നും ശത്രുക്കൾ, അന്യോന്യം പോരടിച്ചിരുന്നവർ എന്ന രീതിയിലൊരു പക്ഷവായനയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല ചരിത്രങ്ങളും അതുകൊണ്ടാണ് ഇപ്പോൾ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കർബലയിൽ വധിക്കപ്പെട്ട ഒരു രക്തസാക്ഷിത്വ ചരിത്രം നമ്മൾ ഇന്ന് വായിക്കുമ്പോൾ അതിൽ അമവി കുടുംബത്തെ, പ്രത്യേകിച്ച് യസീദിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായ സംസാരങ്ങളും അതേപോലെ തന്നെ പിന്നെ ചരിത്ര റിപ്പോർട്ടുകളും നമ്മൾ കൂടുതൽ വായിക്കുന്നത്. ഇസ്ലാമിൻ്റെ പേരിൽ ശത്രുതാപരമായ നിലപാടുകൾ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് അബൂ സുഫിയാൻ ഉണ്ടായിരുന്നു. അബൂ സുഫിയാനാണ് ബദറിലേക്കുള്ള സൈന്യത്തെ നയിച്ചത്, ഉഹുദിലേക്കുള്ള സൈന്യത്തെ നയിച്ചത്. അതേപോലെ ഹിന്ദിനുണ്ടായിരുന്നു. മുആവിയ റളിയല്ലാഹു അൻഹു സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കുട്ടിയായിരുന്നു, ചെറുപ്രായത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ പിന്നെ ശത്രുത പ്രവർത്തനങ്ങൾ ഇസ്ലാമിന് നേരെ നിയലിക്കണില്ല, കാണുന്നില്ല ചരിത്രത്തിൽ. പക്ഷേ അബൂ സുഫിയാനും അതേപോലെ ഹിന്ദുക്കെ കണക്കിന് ആക്രമിക്കപ്പെടുന്നുണ്ട്. ശരിയാണ്, അവരിൽ നിന്ന് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഇസ്ലാമിന് നേരെ, പ്രവാചകന് നേരെ പല പ്രതിലോമ പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നേരാണ്. പക്ഷേ അത് അമവികളിൽപ്പെട്ട അബൂ സുഫിയാനിൽ നിന്നും ഹിന്ദിൽ നിന്നും മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ ഉദാഹരണങ്ങൾ, ഹാഷിമികളിൽപ്പെട്ട അവിശ്വാസികളിൽ നിന്നും ധാരാളമായിട്ടുണ്ടായിരുന്നു. അബൂ സുഫിയാനിൽ നിന്നുണ്ടായതിനേക്കാൾ വലിയ പ്രയാസങ്ങളും പ്രതിലോമ പ്രവർത്തനങ്ങളും ബനു ഹാഷിമിൽപ്പെട്ട അബൂലഹബിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ ഉണ്ടായിരുന്നു. അബൂലഹബ് ഹാഷിമികളിൽപ്പെട്ടവൻ, അബൂലഹബിൻ്റെ ഭാര്യ ഉമ്മു ജമീൽ എന്ന അർവ അമദികളിൽപ്പെട്ടവൾ, രണ്ടാളും കൂടിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദ്രോഹിച്ചിരുന്നത്, ആക്രമിച്ചിരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അമവികൾ മാത്രം ഈ വിഷയത്തിൽ ക്രൂരമായിട്ട് ചിത്രീകരിക്കപ്പെടുന്നു, കയ്യേറ്റം ചെയ്യപ്പെടുന്നു? ഇവിടെ ഒരു ആലോചനയും ഒരു നേർപക്ഷ വായനയും ഉണ്ടാകാൻ ചില ചരിത്രങ്ങൾ ഇവിടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു എന്ന് മാത്രം. ഞാൻ പറഞ്ഞില്ലേ അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മക്കളിൽ ഖദീജയെ, അലിയാരുടെ മകൾ റംലയെ, ഈ ചരിത്ര സംഭവങ്ങളൊക്കെ നിലനിൽക്കുന്ന ആ കാലഘട്ടത്തിലാണ് അമവികളിൽപ്പെട്ടവർ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ കർബല കഴിഞ്ഞതിന് ശേഷമാണ് ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ അലിയാരുടെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പൗത്രി സൈനബിനെ അൽ വലീദ് ബിൻ അബ്ദുൽ മലിക് കല്യാണം കഴിക്കുന്നത്. വലീദ് ബിൻ അബ്ദുൽ മലിക് ആരാണ്? അമവി ഖലീഫയാണ്. അതേപോലെ ഹുസൈൻ റളിയല്ലാഹുവിന്റെ മകൾ ഫാത്തിമയെ ഉസ്മാൻ ബിൻ അഫാർ റളിയല്ലാഹുവിന്റെ പൗത്രൻ അബ്ദുള്ള കല്യാണം കഴിക്കുന്നു. ഒക്കെ നമ്മൾ വായിക്കുന്നു. ഖദീജയും റംലയും അലിയാരുടെ രണ്ട് പെൺമക്കൾ. ആരാ അവരെ കല്യാണം കഴിച്ചത്? മർവാൻ ബിൻ ഹക്കം എന്ന ഖലീഫയുടെ, അമവി ഖലീഫയുടെ മകൻ മുആവിയയാണ് റംല ബിൻ അലിയെ കല്യാണം കഴിച്ചത്. അതേപോലെ ആമിർ ഖുറൈസിൻ്റെ, അദ്ദേഹം അമവിയാണ്, മകൻ അബ്ദുറഹ്മാൻ കല്യാണം കഴിച്ചത് ആരെയാണ്? അലിയാരുടെ മകൾ ഖദീജയെയാണ്. അപ്പോൾ ഇത്തരം ചരിത്രങ്ങൾ സഹോദരന്മാരെ, നമ്മൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഇത്തരം ചരിത്രങ്ങൾ വായിക്കുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തിനു വേണ്ടി നമ്മൾ ഒരാളുടെ നേരെയും അന്യായമായിട്ടുള്ള ഒരു വിലയിരുത്തൽ, അതേപോലെ തന്നെ ഒരു പക്ഷവായന ഉണ്ടാകാൻ പാടുള്ളതല്ല നമ്മുടെ നിലപാട്. അത് മധ്യമ നിലപാട്, സന്തുലിതമായ നിലപാട്, അത് തീവ്രതയില്ലാത്ത നിലപാട്. എല്ലാ വിഷയങ്ങളിലും, വിശ്വാസ കാര്യങ്ങളിലാകട്ടെ, കർമ്മപരമായ കാര്യങ്ങളിലാകട്ടെ, അതേപോലെ തന്നെ പെരുമാറ്റങ്ങളിലാകട്ടെ, സ്വഭാവങ്ങളിലാകട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വക്കദാലിക ജഅൽനാകും ഉമ്മതൻ വസത, അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു നിങ്ങളെ നാം ഒരു മധ്യമ സമുദായമായി, മിതത്വത്തിൻ്റെ സമുദായമായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു. നമ്മളൊരു മധ്യമ നിലപാടിൻ്റെ, മിതത്വ സമീപനത്തിൻ്റെ ആദർശമാണ്, ദീനാണ്. അതുകൊണ്ട് ഏതൊരു വിഷയത്തിലും നമുക്ക് തീവ്രത ഉണ്ടാകാൻ പാടുള്ളതല്ല, ശുഷ്ക സമീപനം ഉണ്ടാകാൻ പാടുള്ളതല്ല. ദീൻ അത് തീവ്രതക്കും ജീർണതക്കും മധ്യേ മിതത്വത്തിൻ്റെയും സന്തുലിതത്വത്തിൻ്റെയും നിലപാടിലാണ് എല്ലാ വിഷയങ്ങളിലും. ആ ഒരു നിലപാട് ഈ വിഷയത്തിലും ഉണ്ടാകാൻ വേണ്ടിയാണ് ഏതാനും കാര്യം ഇവിടെ ഉണർത്തിയത്. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള ഭാഗം, ഇന്ന് നമ്മൾ ബനു ഉമയ്യയും ബനു ഹാഷിമും അന്യോന്യം ബന്ധങ്ങൾ ഇവിടെ മനസ്സിലാക്കി പറഞ്ഞു. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ സഹാബികളും ബനു ഹാഷിമും, സഹാബികളും ബനു ഹാഷിമും അന്യോന്യമുള്ള ബന്ധങ്ങൾ. ഇപ്പോൾ സഹാബികളിൽ വെറും അമവികൾ മാത്രമല്ല, അമവികളിൽ സഹാബികളുണ്ട്, നമ്മളത് പറഞ്ഞു. അതേസമയം ഇതര സഹാബികളുണ്ട്, അവരും നബി കുടുംബവും എങ്ങനെയായിരുന്നു നിലപാടുകൾ, ബന്ധങ്ങൾ, അത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. എന്തുകൊണ്ട്? ഇപ്പോൾ നമുക്കറിയാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഉമർ റളിയല്ലാഹു വിശിഷ്യ ഷിയാ പക്ഷപാതികളുടെ പക്ഷവായനയിൽ എന്താ അബൂബക്കർ ഉമർ? അവർ ഖുറൈശികളുടെ രണ്ട് വിഗ്രഹങ്ങൾ എന്നാണ്. താഗൂതാനി മിൻ തവാഖീത്തി ഖുറൈഷ്, ഖുറൈശികൾ അവർക്ക് കുറേ താഗൂത്തുകൾ ഉണ്ടായിരുന്നു, വിഗ്രഹങ്ങൾ, അതിൽ രണ്ട് വിഗ്രഹങ്ങൾ. അതുകൊണ്ട് തന്നെ അബൂബക്കറിനെ, ഉമറിനെ ശപിച്ചുകൊണ്ടുള്ള ശാപ പ്രാർത്ഥനകൾ ഷിയാക്കളുടെ അടുക്കൽ കാണാൻ സാധിക്കും. അത് ചില ഒറ്റപ്പെട്ട റിപ്പോർട്ടുകളോ മറ്റോ അല്ല, പ്രത്യേകത അവരുടെ സ്ഥിരം വായനയാണ് അബൂബക്കറിനെ ശപിക്കുക, ഉമറിനെ ശപിക്കുക. പ്രത്യേകിച്ച് ഈ നാടുകളിലൊക്കെ ജോലി ചെയ്യുന്നവർ അബൂബക്കർ എന്ന പേര് കേൾക്കുമ്പോൾ എന്താ ഷിയാക്കളുടെ നിലപാട്? ഉമറിൻ്റെ പേര് കേൾക്കുമ്പോൾ ഷിയാക്കളുടെ നിലപാടെന്ത്? അപ്പോൾ ആ വിഷയത്തിൽ ആരായിരുന്നു അസ്ഹാബ്, സഹാബികൾ, ആരായിരുന്നു അഹ്ലുൽ ബൈത്ത്, അന്യോന്യ ബന്ധങ്ങൾ എന്തായിരുന്നു? ഇൻഷാല്ലാ ചുവരെഴുത്തുകൾ നമുക്ക് ഇനിയും ആ വിഷയത്തിൽ തുടർത്താം. അള്ളാഹു നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കുവാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തുണയേകുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അല നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: ബനു ഹാഷിമും ബനു ഉമയ്യത്തും ശത്രുക്കളോ അതോ മിത്രങ്ങളോ എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ ചുവരെഴുത്തിൽ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനി ക്ലാസ് എടുത്തത്.

വെറുപ്പിൻ്റെയും വിഭാഗീയതയുടെയും വിഷം പുരട്ടുമ്പോൾ അത് തങ്ങളെ ബാധിച്ചിട്ടില്ല എന്ന് കേരളം തെളിയിച്ച ദിനങ്ങളാണ് കടന്നുപോയിട്ടുള്ളത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തിയുടെ മോചനദ്രവ്യത്തിനു വേണ്ടി പാർട്ടിയും മതവും നോക്കാതെ മലയാളികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുമിച്ചപ്പോൾ അത് സാധ്യമായി എന്നതാണ് നമ്മൾ കണ്ടത്. ഈയൊരു ഐക്യം നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ ശത്രു നിരാശപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇതിനിടയിലും ഈയൊരു വസ്തുതയെ മുൻനിർത്തിക്കൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുവാനും ഇസ്ലാമിൻ്റെ നിയമങ്ങളെ കുറച്ചു കാണിക്കുവാനും പരിശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇസ്ലാം വിമർശിക്കപ്പെടുമ്പോഴെല്ലാം അതിൻ്റെ നീതിയും സൗന്ദര്യവും കൂടുതൽ ജനങ്ങളിലേക്ക് ബോധ്യപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം. അതുകൊണ്ട് തന്നെ വിശാലമായി ഈ വിഷയത്തെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്, സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇസ്ലാം നിലകൊള്ളുന്ന അടിസ്ഥാന 5 വിഷയങ്ങൾ, അതിലൊന്ന് ഒരു വ്യക്തിയുടെ മതമാണ്. അവൻ്റെ മതം സംരക്ഷിക്കപ്പെടണം. രണ്ടാമത്തത് അവൻ്റെ ജീവൻ സംരക്ഷിക്കപ്പെടണം. മൂന്നാമത്തത് അവൻ്റെ ബുദ്ധി സംരക്ഷിക്കപ്പെടണം. നാലാമത്തത് കുടുംബ പരമ്പര. അഞ്ചാമത്തത് സമ്പത്ത്. എന്നിങ്ങനെയുള്ള 5 കാര്യങ്ങൾ, അല്ലറൂറാത്തുൽ ഖംസ്, 5 കാര്യങ്ങളെ, അതിൻ്റെ അടിസ്ഥാനം അത് സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് ഇസ്ലാം ദീനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപനം. ഒരിക്കലും ഒരു വ്യക്തിയുടെ മതത്തിന് പ്രയാസപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഒരു ജീവനെ ഹനിക്കുന്ന, അല്ലെങ്കിൽ കുടുംബ പരമ്പരയ്ക്ക് മോശം വരുത്തുന്ന, സമ്പത്തിനെ അപഹരിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതിനെ കൃത്യമായി സംരക്ഷിക്കുക എന്നതാണ് ദീനുൽ ഇസ്ലാം ഏറ്റവും മർമ്മപ്രധാനമായി പഠിപ്പിക്കുന്ന 5 കാര്യങ്ങൾ. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ എടുത്തു പഠിപ്പിക്കുന്ന ഒരു അധ്യാപനം, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. ആരെങ്കിലും ഒരു വ്യക്തിയെ അകാരണമായി കൊണ്ട് കൊന്നുകഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ, അവൻ ലോകത്തുള്ള മുഴുവൻ വ്യക്തികളെയും കൊന്നതിന് സമമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതോടൊപ്പം ചേർത്തു പറഞ്ഞത്, വമൻ അഹ്യാഹ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ. ഒരാൾക്ക് ജീവിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ അവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ജീവിപ്പിച്ചതിന് തുല്യമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അന്യായമായിക്കൊണ്ട് ഒരാളെയും കൊലപ്പെടുത്താൻ പാടില്ല. ഒരു മനുഷ്യൻ്റെയും രക്തം ചിന്താൻ പാടില്ല. അവൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങളോ പെരുമാറ്റങ്ങളോ ഇടപാടുകളോ ഉണ്ടാകാൻ പാടില്ല. അവൻ്റെ സമ്പത്തിനെ അപഹരിക്കാൻ പാടില്ല. എന്നിങ്ങനെയുള്ള കൃത്യമായ വിശദീകരണങ്ങൾ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇവിടെ വിമർശിക്കപ്പെടുന്ന സമയത്ത് നമ്മൾ പരിശോധിക്കേണ്ടത് ഈ കേസിൻ്റെ വസ്തുതയെക്കുറിച്ചാണ്. എല്ലാവരും പറയുന്നത് ഇസ്ലാമിൻ്റെ കാടത്ത നിയമമാണ് ഈയൊരു രൂപത്തിൽ വധശിക്ഷ വിധിക്കപ്പെട്ടതും, മാത്രമല്ല കയ്യബദ്ധത്തിലൂടെ ഉണ്ടായ ഒരു കൊലപാതകമാണ് ഇത് എന്നൊക്കെ പറഞ്ഞു പരത്തിക്കൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുവാൻ ആളുകൾ വെമ്പൽ കൊള്ളുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ഒരു കയ്യബദ്ധമായിരുന്നോ എന്നത് നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ട വിഷയമാണ്. അതിൻ്റെ വസ്തുതകൾ വ്യാപകമായി ഇന്ന് സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു കയ്യബദ്ധമല്ലായിരുന്നു, അവസാനം അതൊരു നാടകത്തിലൂടെ അവസാനിപ്പിച്ച ഒരു കൊലപാതകമായിരുന്നു, ഇരട്ട കൊലപാതകം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം എന്നുവരെ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഫത്വ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും ഒരു അറിയാതെ സംഭവിച്ചു പോയ കൊലപാതകമല്ല എന്നത് ഉറപ്പായി. ഇനി രണ്ടാമത്തത് ഇസ്ലാമിൻ്റെ നിയമത്തെ വിമർശിക്കുന്നു എന്നതാണ്. എന്തുകൊണ്ടാണ് ഇസ്ലാം ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയിട്ടുള്ളത്? ഒരിക്കലും ഒരു വ്യക്തിയെ കൊല്ലരുത് എന്ന ഒരാശയത്തിലേക്ക് ആളുകൾ എത്തുവാൻ വേണ്ടിയിട്ടാണ് ഒരാളെയും കൊല്ലാൻ പാടില്ല. അങ്ങനെ കൊന്നുകഴിഞ്ഞാൽ മനഃപൂർവ്വമാണ് കൊലപാതകം നടക്കുന്നത് എങ്കിൽ പ്രതിക്രിയ ഉണ്ടാകണം എന്ന് പറയുന്നത്. ഇവിടെ ഇസ്ലാം നമുക്ക് ഒരു കൊലപാതകത്തെ 3 രൂപത്തിൽ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഒരു കൊലപാതകം നടക്കണമെങ്കിൽ ഒന്നുകിൽ ഖത്ലുൽ ഖത, അറിയാതെ സംഭവിച്ചു പോയ കൊലപാതകം,

0: ഉദാഹരണം പറയുകയാണ് എങ്കിൽ, ഒരാൾ വേട്ടയാടുന്ന സമയത്ത് അയാൾ നെയ്തുവിട്ട അമ്പ് മൃഗത്തിൻ്റെ മേൽ കുത്തുന്നതിന് പകരം അതിനിടയിൽ ഒരാൾ പാസ് ചെയ്തപ്പോൾ ആ വ്യക്തിയുടെ ശരീരത്തിലേക്കാണ് തറച്ചത്. അതൊരിക്കലും ബോധപൂർവം ചെയ്ത ഒരു അമ്പെയ്ത്തല്ല. മൃഗത്തെ വേട്ടയാടുന്നതിനു വേണ്ടി നെയ്തുവിട്ട അമ്പ് തറച്ചത് മനുഷ്യ ശരീരത്തിലേക്കാണ്. അവിടെ ഖത്ലുൽ ഖത്അ് അറിയാതെ സംഭവിച്ചു പോയ ഒരു കൊലപാതകമാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ തൂക്കുകയറ് അവനിലേക്ക് വിധിക്കുകയില്ല. ഇനി രണ്ടാമത്തെ കൊലപാതകവുമായി ബന്ധപ്പെട്ട രണ്ടാമത് നടക്കാൻ ചാൻസുള്ള ഒരു കൊലപാതകമെന്നുള്ളത് ഷിബുഹുൽ അംദ്, അതായത് മനഃപൂർവമല്ലാത്ത എന്നാൽ അതിനോട് സാദൃശ്യമുണ്ടാകുന്ന രൂപത്തിലുള്ള കൊലപാതകം. ഉദാഹരണം പറയുകയാണ് എങ്കിൽ, രണ്ടുപേർ തമ്മിൽ വഴക്കിട്ടു, അതിനിടയിൽ അവരുടെ വികാരങ്ങൾ മൂത്ത് അതിലൊരാൾ തൻ്റെ ശത്രുവിനെ ഒരു അടി കൊടുത്തു. അത് മനഃപൂർവം കൊല്ലണമെന്ന ഉദ്ദേശത്തോടുകൂടിയല്ല അടിച്ചത്, പക്ഷേ ആ അടിയിൽ ആ വ്യക്തി മരണപ്പെടുകയും ചെയ്തു. ഇത് ഷിബുഹുൽ അംദാണ്. ഇത് ബോധപൂർവമല്ലാത്ത എന്നാൽ അതിനോട് സാദൃശ്യമാകുന്ന ഒരു കൊലപാതകമാണ്. ഇതിന് രണ്ടിനും, ആദ്യം പറഞ്ഞതിനും രണ്ടാമത് പറഞ്ഞതിനും ഒരിക്കലും തൂക്കുകയറ് ഇസ്ലാമിക വിധി പഠിപ്പിക്കുന്നില്ല. എന്നാൽ മൂന്നാമത്തെ രൂപമെന്നുള്ളത് മനഃപൂർവമുള്ള അംദായ കൊലപാതകമാണ്. അതിന് മൂന്ന് രൂപത്തിലാണ് ഇസ്ലാം ശിക്ഷാവിധി നടപ്പിലാക്കുന്നത്. ഒന്നാമത്തത് വധശിക്ഷ നടപ്പിലാക്കുക എന്നതാണ്. രണ്ടാമത്തത് മോചനദ്രവ്യം നൽകി അവനെ വിട്ടയക്കുക എന്നതാണ്. മൂന്നാമത്തത് കൊല്ലപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കൾ അവർ കുറ്റവാളിക്ക് മാപ്പ് നൽകുക എന്നതാണ്. ഇതിൽ മൂന്നിൽ ഏത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് ഇസ്ലാമിക കോടതിയല്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിൻ്റെ നിയമസംഹിതകളുടെ മഹത്വവും അതിൻ്റെ സൗന്ദര്യവും മനസ്സിലാക്കേണ്ടത് വേദന അനുഭവിക്കുന്ന വ്യക്തിയുടെ തീരുമാനമാണ് ഇസ്ലാമിൻ്റെ നിയമം. കൊല്ലപ്പെട്ട വ്യക്തിയുടെ രക്ഷിതാക്കൾ പറയുകയാണ് വധശിക്ഷയാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അവനെ വധശിക്ഷ നടപ്പിലാക്കാം. അതല്ല മോചനദ്രവ്യം നൽകിയാൽ അവനെ വിട്ടയക്കാം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അതും കോടതിക്ക് നടപ്പിലാക്കാം. അതല്ല ബന്ധുക്കളിൽ ഒരാൾ പറയുകയാണ് മാപ്പ് നൽകി അവനെ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞാൽ അവിടെ വേദന അനുഭവിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥയെ പരിഗണിച്ചുകൊണ്ടാണ് ഇസ്ലാം വിധി കൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ നീതി നടപ്പിലാക്കുവാൻ സാധിക്കും. എന്നാൽ പലപ്പോഴും കൊലപാതകങ്ങൾ ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ ഇസ്ലാമിക നിയമങ്ങൾ അതിൻ്റെ വിധികൾ നടപ്പിലാക്കാത്ത സ്ഥലങ്ങളിലൊക്കെയും കൊലയാളി സാമ്പത്തികമായി മുന്നോക്കമുള്ള ആളോ അല്ലെങ്കിൽ പിടിപാടുകളുള്ള വ്യക്തിയോ ആണ് എങ്കിൽ എത്ര കൊല ചെയ്ത ആളാണെങ്കിലും നിയമത്തിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാൻ പഴുതുകളുണ്ട്. പക്ഷെ അവിടെയാണ് ഇസ്ലാമിൻ്റെ നിയമസംഹിതകളുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ആ വിഷയം പഠിപ്പിച്ചു നൽകുന്നുണ്ട്. വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ് ലഅല്ലക്കും തത്തഖൂൻ. ചിന്തിക്കുന്ന ആളുകൾക്ക് ഈ പ്രതിക്രിയയിൽ വ്യക്തമായ ഗുണപാഠമുണ്ട്, അതിൽ ജീവിതമുണ്ട് എന്നാണ്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുവാൻ അത് മതിയാകുന്നതാണ് എന്ന് പറഞ്ഞു. ഇവിടെ മഹാനായ അബുൽ ആലിയ റഹിമഹുല്ല ഈ വിഷയത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ നമ്മോട് പറഞ്ഞു നൽകുന്നത് ജഅലല്ലാഹുൽ ഖിസാസ ഹയാതൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രതിക്രിയയെ നടപ്പിലാക്കിയതിലൂടെ ആളുകൾക്കതൊരു ജീവിതമാക്കി മാറ്റിയിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു ഫക്കം മിൻ റിജാലിൻ യുരീദു അൻ യഖ്തുൽ, എത്രയെത്ര ആളുകളാണ് മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടി കാത്തു നിൽക്കുന്നത്, ഉദ്ദേശിക്കുന്നത്. കാരണം കച്ചവട മേഖലകളിൽ തകർച്ച വരുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും എതിരിട്ട് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ തൻ്റെ സമ്പത്തിൻ്റെ വിഷയത്തിൽ അപഹരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സമ്പത്തിനെ അപഹരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എത്രയെത്ര കൊലപാതകങ്ങളാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയെത്ര ആളുകൾ കൊല ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു ഫതംനഉഹു മഖാഫത അൻ യുഖ്തൽ, പക്ഷേ ഇത്തരം ആളുകൾ കൊല ചെയ്യാതെ മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാ? ഇവൻ പ്രതിക്രിയയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ട് അവനും തൂക്കുകയറിലേക്ക് കയറുമോ എന്ന ഭയത്താലാണ് അവൻ ആ കൊലപാതകത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്ന് പറയുന്നു. വാസ്തവത്തിൽ നമ്മളൊന്ന് ആലോചിച്ചു നോക്കുമ്പോൾ ഈയൊരു നിയമം ലോകത്തിൻ്റെ എല്ലാ നാടുകളിലും ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് കൊലപാതകം കുറയുമെന്നത്, അത് കുത്തനെ ഇടിഞ്ഞു താഴുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ വിമർശിക്കുന്നവരും ഇസ്ലാമിൻ്റെ നിയമസംഹിതകളെ ആക്ഷേപിക്കുന്നവരും മനസ്സിലാക്കേണ്ടത് ഇത്തരം നിയമങ്ങൾ മനുഷ്യൻ്റെ ജീവ സംരക്ഷണത്തിനു വേണ്ടി മാത്രമാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ആരെല്ലാം ഇസ്ലാമിനെ ആക്ഷേപിക്കാൻ ശ്രമിച്ചാലും ഇസ്ലാമിൻ്റെ നിയമസംഹിതകളെ കുറച്ച് കാണാൻ, അത് കളിയാക്കുവാനും പരിഹസിക്കുവാനും പരിശ്രമിച്ചാലും ഇസ്ലാം എന്നും അതിൻ്റെ പ്രൗഢിയിൽ നിലനിൽക്കുമെന്നത് യാതൊരു സംശയവുമില്ല. ഇസ്ലാമാണ് എല്ലാത്തിനും പരിഹാരവും ഇസ്ലാമിൻ്റെ നിയമങ്ങളാണ് മനുഷ്യന് ജീവൻ നൽകുന്നത് എന്നും തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ ഇൻസൈറ്റ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഇസ്ലാമിക നിയമങ്ങൾ കാടത്തമോ എന്ന വിഷയത്തിലൂന്നിയായിരുന്നു ഇന്നത്തെ ഇൻസൈറ്റ് പ്രോഗ്രാം. അവതരിപ്പിച്ചത് അബ്ദുർ റഊഫ് അൽ ഹിക്കമി.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോയിൽ ഇനി തിരുമൊഴികൾ.
1: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: തിരുമൊഴികളിൽ പതിവ് പോലെ കെ വി മുഹമ്മദ് അലി മൗലവി നമ്മളോടൊപ്പം ചേരുന്നു. ഇന്ന് നമ്മൾ ഒരു ഹദീസ് പതിവ് പോലെ പഠിക്കുകയാണ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ യദൈനി തസ്ജുദാനി കമാ യസ്ജുദുൽ വജ്ഹു فإذا وضع أحدكم وجهه فليضع يديه وإذا رفعه فليرفعهما. പ്രിയമുള്ള ശ്രോതാക്കളെ, ഇമാം അബൂ ദാവൂദ് തൻ്റെ സുന്നനിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു തിരുവചനമാണ് കേൾപ്പിച്ചത്. അബ്ദുല്ലാഹി ബിൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ഹദീസിൻ്റെ നിവേദകൻ. അബ്ദുല്ലാഹി ബിൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹിജ്റ 30 മക്കയിൽ ജനിക്കുന്നത്. ഹിജ്റ 73 അദ്ദേഹത്തിൻ്റെ മരണം. മക്കയിൽ വെച്ച് തന്നെയാണ് അദ്ദേഹം മരണപ്പെടുന്നത്. കൂടുതൽ ഹദീസുകൾ നിവേദനം ചെയ്ത സ്വഹാബികൾ ഒരാൾ കൂടിയാണ് അദ്ദേഹം. 2630 ഹദീസുകളാണ് നിവേദനം ചെയ്തതായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ, സുന്നത്തുകളെ, നബിയുടെ സീറകളെ വളരെ സൂക്ഷ്മമായി വിലയിരുത്തി ജീവിതത്തിൽ അനുധാവനം ചെയ്യുന്നതിൽ ശ്രദ്ധാലുവായിരുന്നു അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു എന്ന് കാണാം. അബു അബ്ദുറഹ്മാൻ എന്ന വിളിപ്പേര് അദ്ദേഹത്തിനുണ്ട്. സൈനബ് ബിൻ മദ്ഊൻ എന്നിവരാണ് മാതാവ്. ഉമ്മുൽ മുഅ്മിനീന ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ നേർസഹോദരനും കൂടിയാണ് അദ്ദേഹം എന്ന് കാണാം. ജനങ്ങൾക്ക് കൂടുതൽ ഫത്വ നൽകിയിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, 60 ജനങ്ങൾക്ക് മതവിധി നൽകി അദ്ദേഹം ഉണ്ടായിരുന്നു എന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നു, അല്ലാഹുൻ റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇന്നൽ യദൈനി തസ്ജുദാനി, ഇന്നൽ യദൈനി തസ്ജുദാനി, നിശ്ചയമായിട്ടും രണ്ട് കൈകളും സുജൂദ് ചെയ്യുന്നുണ്ട്. ഇവിടെ യത് കൊണ്ട് അർത്ഥമാക്കുന്ന കഫാണ് മുൻകൈ. രണ്ട് കൈകളും സുജൂദ് ചെയ്യുന്നു. കമായസ്ജുദുൽ വജുഹു, മുഖം സുജൂദ് ചെയ്യുന്നത് പോലെ. ഒരാൾ സുജൂദ് ചെയ്യുമ്പോൾ തൻ്റെ മുഖം നെറ്റിയും മൂക്കും നിലത്ത് വെക്കുമ്പോൾ അതോടൊപ്പം തന്നെ കൈകളും അവൻ വെക്കേണ്ടതുണ്ട്. കാരണം കൈകളും സുജൂദിൽ തന്നെ ശ്രദ്ധയോടുകൂടി നിർവഹിക്കേണ്ടതുണ്ട് എന്ന് ചുരുക്കം. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഈദാ വളഅ അഹദുക്കും വജ്ഹഹു, നിങ്ങളൊരാൾ തൻ്റെ മുഖം നിലത്ത് വെച്ചാൽ, ഫല്യദ യദൈഹി, അപ്പോൾ അവൻ്റെ കൈയും നിലത്തുണ്ടായിരിക്കണം. മാത്രവുമല്ല, വൈദാ റഫഅഹു, അവൻ്റെ മുഖം അവൻ നിലത്ത് നിന്ന് ഉയർത്തിയാൽ, ഫല്യ റഫഅഹുമ, കൈകളും ഉയർത്തേണ്ടതുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത്. കൈകളും സുജൂദ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ മുഖവും ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ കൈകളും സുജൂദിൻ്റെ കാര്യത്തിൽ, സുജൂദ് എടുക്കുന്ന കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന ഒരു കാര്യമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കയ്യിനെ അവഗണിക്കരുത് എന്ന് തന്നെയാണ് പ്രധാനമായ ഒരു സന്ദേശം. യഥാസ്ഥാനത്ത് വെക്കണം, യഥാസ്ഥാനത്തല്ലാതെ വെക്കരുത്. ശ്രദ്ധയോടെ നബിചര്യപ്രകാരം തന്നെയാണ് സുജൂദിൽ കൈ വെക്കേണ്ടത് എന്നതാണ് പഠിപ്പിക്കുന്നത്. സുജൂദിൽ കൈ വെക്കുമ്പോൾ, അതായത് സുജൂദിൽ മുഖം വെക്കുമ്പോൾ കൈകളും സുജൂദിലുണ്ടായിരിക്കണം. നെറ്റിയും മൂക്കുമാണല്ലോ മുഖം കൊണ്ട് അർത്ഥമാക്കുന്നത്. അത് രണ്ടും നിലത്ത് പതിച്ചു വെക്കുമ്പോൾ കൈ പൊക്കുകയോ ചുരുട്ടി വെക്കുകയോ അരുത് എന്നതാണ് അതിൻ്റെ ഒരു വിശദീകരണം. കൈ പരത്തി വിരലുകൾ ചേർത്ത് ഖിബലയിലേക്ക് തിരിച്ച് തന്നെ കൈകൾ വെക്കുക എന്നതും അതിൻ്റെ ഭാഗമാണ്. കൈവിരലുകൾ വിടർത്തി വെക്കാതെ സുജൂദിൽ ചേർത്തി വെക്കണമെന്ന് ഹദീസുകളുണ്ടല്ലോ. അപ്രകാരം തന്നെ മുൻകൈ നിലത്ത് അമർത്തിയാണ് വെക്കേണ്ടത്, ചുരുട്ടി വെക്കാൻ പാടില്ല. മറ്റൊരു കാര്യം, ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ നാം വായിക്കുന്നു, തല ഉയർത്തുമ്പോൾ, അതായത് നെറ്റിത്തടം സുജൂദിൽ നിന്ന് ഉയർത്തുമ്പോൾ കൈകളും ഉയർത്തണം. കൈ എടുക്കാതെ രണ്ടാമത്തെ സുജൂദിലേക്ക്, ഇപ്പോൾ നമസ്കാരത്തിൽ രണ്ട് റക്അത്തിൽ രണ്ട് സുജൂദ് നിർവഹിക്കുമ്പോൾ സുജൂദിൽ നിൽക്കുമ്പോൾ കൈ നിലത്തുനിന്ന് എടുക്കാതെ വീണ്ടും സുജൂദിലേക്ക് തന്നെ പോകുന്ന അപൂർവം ചില ആളുകളെയെങ്കിലും കാണാറുണ്ട്, അല്ലെങ്കിൽ പലരും അങ്ങനെയുണ്ട്. അതൊരിക്കലും പാടില്ലാത്തതാണ്, അത് നബിചര്യയ്ക്ക് വിരുദ്ധമാണ്. അല്ലാഹുവിൻ റസൂലിൻ്റെ ഈ വചനം വളരെ ഗൗരവത്തോടെ അക്കാര്യം ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ കൈ സുജൂദിൽ രണ്ട് സുജൂദിൻ്റെ ഇടയിലിരിക്കുമ്പോൾ കൈ നിലത്തുനിന്നെടുത്ത് കാൽമുട്ടിനോട് ചേർത്തി വെക്കുക എന്നതാണ്. തുടർന്ന് രണ്ടാമത്തെ സുജൂദ് ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെ മുഖം നിലത്ത് വെക്കുമ്പോൾ, നെറ്റിയും മൂക്കും നിലത്ത് അമർത്തി വെക്കുമ്പോൾ കൈകളും ശരിയായ രൂപത്തിൽ തന്നെ വെക്കേണ്ടതുണ്ട് എന്നതാണ് സൂചിപ്പിക്കുന്നത്. അപ്രകാരം തന്നെ ഇതോട് ചേർത്തി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതിൻ്റെ ശർഹുകളിൽ തന്നെ വന്നതുമാണ് സുജൂദിൽ നെറ്റിവെക്കുമ്പോൾ മൂക്കും നിലത്ത് അമർത്തി വെക്കുക എന്നത്. പല ആളുകളും മൂക്ക് വെക്കുന്നതിൽ അശ്രദ്ധ കാണിക്കുന്നു, അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ സുജൂദിൽ നെറ്റിത്തടം, മൂക്ക്, രണ്ട് മുൻകൈകൾ എന്നിവ നിലത്ത് പതിച്ചു വെക്കണം. പിന്നെ നമുക്കറിയാം കാൽമുട്ടുകളും അങ്ങനെ പതിച്ചു വെക്കേണ്ടതുണ്ട്. കാൽ വിരലുകളുടെ പള്ളഭാഗവും നിലത്ത് പതിച്ച് വെക്കേണ്ടതുണ്ട്. അതോടൊപ്പം കൈ മുട്ടുവരെ പരത്തി വെക്കാവതുമല്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മുൻകൈ മാത്രമേ സുജൂദിൽ നിലത്ത് വെക്കാവൂ, മുട്ടുവരെ പരത്തി വെക്കുന്നത് പാടില്ല എന്നതും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഏതൊരു പിന്നെ കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശ്രദ്ധയോടുകൂടി സൂക്ഷ്മതയോടുകൂടി അക്കാര്യം ചെയ്യുകയും തൻ്റെ സമുദായത്തെ അത് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നിസ്സാരമായി കാണരുത് പലതും. നിസ്സാരമായി കാണുമ്പോൾ പ്രതിഫലം നഷ്ടപ്പെടുന്നു. ചിലപ്പോൾ ഒരു അശ്രദ്ധ വലിയ നഷ്ടത്തിലേക്കാണ് എത്തുക. പ്രത്യേകിച്ചും സുജൂദ് നഷ്ടപ്പെടുമ്പോൾ ഒരു വേള ആ നമസ്കാരത്തെ തന്നെ അതിൻ്റെ പ്രതിഫലത്തെ തന്നെ ബാധിക്കുമല്ലോ. അതുകൊണ്ട് അള്ളാഹു പഠിപ്പിച്ച, അള്ളാഹുവിൻ്റെ റസൂൽ മാതൃ കാണിച്ച ഏതൊരു കാര്യവും, ഏതൊരു ഇബാദത്തും അതിൻ്റെ ശ്രദ്ധയോടെ കൃത്യതയോടുകൂടി നബിചര്യക്കനുസരിച്ച് തന്നെ സൂക്ഷ്മതയോടുകൂടി നിർവഹിക്കുക എന്നിടത്തേക്ക് എല്ലാവരുടെയും മനസ്സ് പാകപ്പെടേണ്ടതുണ്ട്. അപ്പോഴാണ് പൂർണ്ണമായ പ്രതിഫലം ലഭിച്ച് നാളെ രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ, സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക. അക്കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു. ഉസ്താദ് കെ വി മുഹമ്മദ് അലി മൗലവി നമുക്കിന്നും ഒരു ഹദീസ് പഠിപ്പിച്ചു തന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് ഇത് കബൂൾ ചെയ്യുമാറാകട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ അടുത്തതായി തജ്വീദ് പഠനം. നിയമാനുസാരം വിശുദ്ധ ഖുർആൻ പാരായണം സാധ്യമാക്കുന്ന തജ്വീദ് പഠനത്തിൽ ഇന്ന് വിവിധ അക്ഷരങ്ങളുടെ ഉച്ചാരണങ്ങളുടെ അബദ്ധങ്ങൾ ആണ് ബഹുമാന്യനായ അബ്ദുല്ല സമീർ മദീനി ശ്രോതാക്കളെ പഠിപ്പിക്കുന്നത്.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد بخمان الآية بيس راديو سروداك لي سخودرن لي سخودر ماري بشد قرآن پارائنا نيامنگ لي سمدد چولا وشال ما آئي تولا بھاغنگ لانا تجيويد بڑنا من ندر وڈ نام پرنجو انڈي ریکنند چرچيد انڈي ریکنند. ഈ അടുത്ത എപ്പിസോഡുകളിലായി നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ്. അതിൻ്റെ ഏറ്റവും അവസാന ഭാഗമാണ് ഇനി അവശേഷിക്കുന്നത്. ഏറെക്കുറെ എല്ലാ അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സൂചിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാകട്ടെ. വല്ല വീഴ്ചകളും ഉണ്ടെങ്കിൽ അള്ളാഹു പുറത്തു വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ട് ചുണ്ടുകളിൽ നിന്നും വരുന്ന അക്ഷരങ്ങളായ ബ, മീം, വാവ്, ഫ എന്നീ അക്ഷരങ്ങൾക്ക് നമ്മൾ കൊടുക്കേണ്ട പ്രാധാന്യം, അതല്ലെങ്കിൽ അത് ഉച്ചരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മിൽ സംഭവിക്കാവുന്ന അബദ്ധങ്ങളെ സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നാല് അക്ഷരങ്ങളാണ് ചുണ്ടുകളിൽ നിന്നും ഉച്ചരിക്കപ്പെടുന്നത്, അതിൻ്റെ ഉത്ഭവസ്ഥാനമായിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഫ, ബ, മീം, വാവ് നാലക്ഷരങ്ങൾക്ക് രണ്ട് മഖ്റജുകളാണുള്ളത്. ഒന്ന്, രണ്ട് ചുണ്ടുകൾ, ചുണ്ടുകൾക്കിടയിൽ ഉള്ള അക്ഷരങ്ങൾ, അത് ബ, അതുപോലെ തന്നെ മീം, വാവ് രണ്ട് മഖ്റജ് പ്രധാനമായും അതിനുണ്ട്. ഒന്ന്, അത്റാഫ് സനായൽ ഉലിയ മഅബതനി ഷഫൽ സുഫ്ല, മേലെ മുൻപല്ലുകളുടെ അഗ്രങ്ങളും അതിൻ്റെ അറ്റങ്ങളും താഴെ ചുണ്ടിൻ്റെ ഉൾഭാഗവും ചേർന്നിട്ട് ഉച്ചരിക്കുന്ന അക്ഷരമാണ് ഫ. അതാണ് ഒന്നാമത്തെ മഖ്റജ്. രണ്ടാമത്തേതാണ് വാവ്, ബ, മീം എന്നിവയുടെ മഖ്റജ്. ഈ ഫ എന്നെ മഖ്റജ് ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. ഏറ്റവും ളൈഫായിട്ടുള്ള അക്ഷരങ്ങളിൽ ഒന്നാണ് ഫ. കാരണം അതിനുള്ള സിഫത്തുകൾ ഇസ്തിഫാല്, അതുപോലെ ഹംസ്, റഹാവത്ത്, അതുപോലെ ഇദ്ലാഖ്, ഇൻഫിത്താഹ് തുടങ്ങിയ സിഫത്തുകളെല്ലാം ഇതിൽ ദഈഫായിട്ടുള്ള സിഫത്തുകളാണ്. അതിൽ തന്നെ ഇദ്ലാഖ് എന്ന സിഫത്താണ് തവസ്സുത്തായിട്ടുള്ള സിഫത്ത്. അതുകൊണ്ട് ഹർഫ് ദഈഫാണ് ഫ. മഖ്റജ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. എല്ലാ അക്ഷരങ്ങൾക്കും ശ്രദ്ധിക്കണം, ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും മീമുമായി ഫ കൂടിച്ചേർന്ന് വരുമ്പോൾ, അടുത്ത് വരുമ്പോൾ പ്രത്യേകം അത് വ്യക്തമാക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം. അതെല്ലാവരും എല്ലാ സമയത്തും ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോ അക്ഷരങ്ങളുടെയും വ്യക്തത അത് തന്നെയാണ് അതിനെ വ്യതിരിക്തമാക്കി നിർത്തുന്നത്. ഒരക്ഷരം ഉച്ചരിക്കുന്നത് കേട്ടാൽ, ഒരായത്ത് ഒന്ന് കേൾക്കുമ്പോൾ അതിലെ ഓരോ അക്ഷരങ്ങളും ഇന്നതാണെന്ന് കേൾവിക്കാർക്ക് മനസ്സിലാകുന്ന തരത്തിലായിരിക്കണം നമ്മൾ ഓതേണ്ടത്. ഇന്ന അക്ഷരമാണെന്ന് അവ്യക്തമായ രൂപത്തിൽ, ഇന്ന അക്ഷരമാണെന്ന് വ്യക്തമാകാത്ത രൂപത്തിൽ ഒരിക്കലും പാരായണം ചെയ്യാൻ പാടില്ല. വളരെയധികം ശ്രദ്ധിക്കണം. ഉദാഹരണത്തിൽ ഫ മീം അടുത്ത് വരുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ ഉദാഹരണത്തിൽ തൽഖഫ് മ യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും, അത് ആവർത്തിച്ചു വരുമ്പോൾ യുഖഫിഫ ഫ രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട്. തഅരിഫു ഫീ വുജൂഹിം, തഅരിഫി എന്നല്ല, തഅരിഫു ഫീ യുഖഫിഫ. അപ്പോൾ ഇവിടെ ആവർത്തിച്ചു വരുന്നു ഫ, അതുപോലെ തന്നെ മീമിൻ്റെ അടുത്ത് വരുന്നു. അവിടേക്ക് എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പൂർണ്ണമായും വമ്മ് നൽകണം. അതാണ് തഅരിഫു ഫീ, തഅരിഫു ഫീ വുജൂഹിഹിം നദ്റത നഈം, തഅരിഫു ഫീ. ഫഇന ഒന്നാമത്തെ ഫഇന് വമ്മ്, രണ്ടാമത്തതിന് കസ്റുമാകുന്നു. കാരണം ഫ ഉച്ചരിക്കുന്നത് ഫഇന്റെ മഖ്റജ് എന്താണ്? അഷഫ അസ്സഫ്ലിയ, താഴെ ചുണ്ടിൻ്റെ അവിടെ നിന്നാണ് പിന്നെ ഫ വരുന്നത്. ലമ്മാകട്ടെ രണ്ട് ചുണ്ടുകളും എന്ത് ചെയ്യണം? കൂട്ടിച്ചേർക്കുകയും കൂട്ടിച്ചേരുകയും വേണം. അപ്പോഴാണ് ഫഇന് ബൊമ്മ കൊടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ രണ്ടും ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. തഅരിഫു ഫീ, തഅരിഫു ഫീ ഉണ്ടോ? രണ്ടും അവിടെ പ്രത്യേകമായി കാണേണ്ടതുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം അലിഫോ അതുപോലെ തന്നെ ഇസ്തിഇലാഇന്റെ ഹർഫോ റാ ഒക്കെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ്? ഫഖറജ ഫ, ഫഖറജ അൽ ഗഫാർ, അൽ ഗഫാർ. പ്രത്യേകമായി ആ ഉച്ചാരണം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഈ പറയുന്ന വാവ്, ഫ, ബി, ബ, മീം എന്നീ നാലക്ഷരങ്ങളും ഇസ്തിഫാലിൻ്റെ അക്ഷരമാണ്. ഒരിക്കലും വായ നിറച്ച് പറയേണ്ട ഇസ്തിഇലാഇന്റെ അക്ഷരങ്ങളെ പോലെ പറയരുത്. ഫോ, ബ, മ, വ എന്നുള്ള ആ ഇസ്തിഇലാഇന്റെ വിശേഷണം ഒരിക്കലും ഈ അക്ഷരങ്ങൾക്ക് നൽകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഫഅ ഉച്ചരിക്കുമ്പോൾ ഈ പറയുന്ന രൂപത്തിൽ അടുത്ത് ഉള്ള അക്ഷരങ്ങൾ മീം വന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആവർത്തിച്ച് വരുമ്പോൾ ആ ആവർത്തനം ഉണ്ട് എന്നുള്ളത്, ഒറ്റ ഫ അല്ല, രണ്ട് ഫ ഉണ്ട്. അതുപോലെ തന്നെ ശബ്ദുള്ളതാണ്, അതല്ലെങ്കിൽ മുത്തഹരിക്ക രണ്ട് ഫ, ഒന്നിന് ലമ്മും ഒന്നിന് കസറുമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ താഴെ ചുണ്ടിൻ്റെ പള്ള, അതിൻ്റെ ഉൾവശവും അതുപോലെ മേലെ മുൻപല്ലിൻ്റെ അറ്റവും ചേർന്നിട്ടാണ് ഫ, ഫ എന്നാണ് അതിൻ്റെ ശരിക്കുള്ള ഉച്ചാരണമുള്ളത്. രണ്ടാമത്തെ മഖ്റജ് നമ്മൾ പറഞ്ഞ രണ്ട് മഖ്റജ് ഉണ്ടെന്ന് പറഞ്ഞു. വാവ് ചുണ്ടുകൾ നാലക്ഷരങ്ങൾ രണ്ട് മഖ്റജിൽ, അത് ഒന്ന് പറഞ്ഞു ബത്തുനി ഷഫ, താഴെയുള്ള ചുണ്ടിൻ്റെ രണ്ട് ചുണ്ടുകളിലും താഴെ ചുണ്ടിൻ്റെ പള്ളയും അതിൻ്റെ ഉൾവശവും മേലെ മുൻപല്ലിൻ്റെ അഗ്രവും. രണ്ടാമത്തത് നമ്മളെ ബ, മീം, വാവ് എന്നീ അക്ഷരങ്ങളുടെ മഖ്റജ്, അത് രണ്ട് ചുണ്ടുകളും ഒന്നിച്ച് കൊണ്ടുവരാൻ എന്ത് ചെയ്യണം? യതി മിന ഷഫത്തൈ നിമാൻ, രണ്ട് ഷഫത്തുകളും രണ്ട് ചുണ്ടുകളും ഒരുമിക്കണം. ഇമ്മാ ബിൻ ലിമാമിഹിമ ഔ ബി ഇത്ബാഖിഹിമ, രണ്ടും ചേർത്തുകൊണ്ട് ഒട്ടിച്ച് അല്ലെങ്കിൽ ചേർന്ന് നിർത്തുകൊണ്ട് ഒന്നിച്ചു നിന്നുകൊണ്ട് അതിനെന്ത് ചെയ്യണം? ഉച്ചരിക്കണം. ലിൽവാവി വൽ ഇത്ബാഖിൽ മുതവസ്സിത് വൽമീ വശദി അൽ ലിൽബ. അപ്പോൾ വാവിന് ഒരു പിന്നെ പൂർണ്ണമായ ഇത്ബാഖല്ല, വാവിന് എന്ത് ചെയ്യണം? ഒരു ചെറിയൊരു ഫുർജത്ത്, ചെറിയൊരു ഗ്യാപ്പ് വാവ് ഉച്ചരിക്കുമ്പോൾ, വാവ്, വ, ചെറിയൊരു ഗ്യാപ്പ്, പൂർണ്ണമായും രണ്ട് ചുണ്ടുകൾ പിന്നെ ചേർത്ത് വെക്കാതെ ഉച്ചരിക്കണം. എന്നാൽ ബ, മ, ബ, മ എന്ന് രണ്ടക്ഷരങ്ങൾ പറയുമ്പോൾ ചേർത്ത് വെച്ചുകൊണ്ട് രണ്ട് ചുണ്ടുകളെയും ചേർത്തിക്കൊണ്ടാണ് ബ, മീം എന്നീ അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത്. ഇബ്നുൽ ജസരി പറഞ്ഞതുപോലെ സിഫാത്തു അജഹ്റു റിഖ്വ മുൻഫതിഹ മജ്ഹൂർ അജഹർ റഖാവത്ത് ഇൻഫിതാഹ് അതുപോലെ ഉള്ള അക്ഷരങ്ങൾ സിഫത്തുകളൊക്കെ ഈ ബന് ഉണ്ട്. അതുപോലെ തന്നെ അതിൽ ലീന് വാവുന് ലീനുണ്ട് എന്നുള്ള സിഫത്തുണ്ട്, ശ്രദ്ധിക്കുക. അപ്പോൾ വാവ് ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, വാവ് ഉച്ചരിക്കുമ്പോൾ ഇത്മാമു ദമ്മി ശഫതൈൻ രണ്ട് ചുണ്ടുകളും പൂർണ്ണമായും കൂടിച്ചേരുക, അതല്ലെങ്കിൽ അത് ചേർത്ത് വയ്ക്കുക, അടച്ചു വയ്ക്കുക, അതായത് രണ്ട് ചുണ്ടുകളും ചേർത്തിക്കൊണ്ടാണ് വാവ് പറയേണ്ടത്. വാവ് വ, മനസ്സിലായല്ലോ. അതാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ അത് ബൊമ്മോ അതുപോലെ കെസ്റോ ആണെങ്കിൽ അതെന്ത് ചെയ്യണം, വ്യക്തമാക്കണം. അതിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഉന്നത്ത് നൽകാൻ പാടില്ല. അത് പിന്നെ ആ നിലക്ക് തന്നെ എന്ത് ചെയ്യണം, ലമ്മു കസ്റു ആണെങ്കിൽ അതിൻ്റെ രൂപം കൃത്യമായി എന്ത് ചെയ്യണം, വ്യക്തമാക്കണം. മറ്റുള്ളതിനുമായി കൂടിക്കലരാതെ, മറ്റു ലഫ്ദുമായി കൂടിക്കലരാതെ വ്യക്തമാക്കണം. ഇതുപോലെ വലി കുല്ലി വിജ്ഹതുൻ തഹാവുറകുമ, അവിടെ വാവിനെ എന്ത് ചെയ്യണം, വ്യക്തമാക്കി ഉച്ചരിക്കണം എന്നർത്ഥം. വാവിൻ്റെ ശരിക്കുള്ള ഉച്ചാരണം അവിടെ എന്ത് ചെയ്യണം, നടക്കേണ്ടതുണ്ട് എന്നർത്ഥം. അതുപോലെ തന്നെ ഇദ കാനത്ത് മദ്മൂമ വബഅദഹ വാവ് ഫയജിബുൽ ബയാനുഹുന അയ്ദൻ, അഥവാ വാവ് ദമ്മാണതിന് ശേഷം വാവുണ്ടെങ്കിൽ അവിടെയും എന്ത് ചെയ്യണം, വാവിന് വ്യക്ത. ഇവിടെ സൂചിപ്പിച്ചതിൻ്റെ ഉദ്ദേശം ചുരുക്കത്തിൽ, ഏത് വാവാണെങ്കിലും അത് സുക്കൂനാണ് അല്ലെങ്കിൽ ഹർക്കത്തുള്ളതാണെങ്കിലും അതിനെ എന്ത് ചെയ്യണം, വ്യക്തമാക്കണം. മറ്റു ലഫ്ദുകളുമായോ കരിമത്തുകളുമായോ അത് കൂടിച്ചേരുന്ന ഒരു രീതിയല്ല ഉണ്ടാകേണ്ടത്. ഇപ്പോൾ ലിയുബുദിയ ലഹുമ മാ ഊരിയ ഊരിയ അൻഹുമ, അവിടെ ഊരിയ രണ്ട് വാവുണ്ട്, ഒന്നാമത്തെ വാവ് ലമ്മ്, രണ്ടാമത്തെ വാവ് സുക്കൂൻ, ഊരിയ. അപ്പോൾ അതങ്ങനെ തന്നെ വ്യക്തം, ഊരിയ എന്നതരുത്, അല്ലെങ്കിൽ വേറെ ഒരു മാറിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. അത് വ്യക്തമായി തന്നെ അത് എന്ത് ചെയ്യണം, ഉച്ചരിക്കാൻ നമ്മൾ പരിശീലിക്കേണ്ടതുണ്ട്. ലിയുബുദിയ ലഹുമ മാ ഊരിയ അൻഹുമ. അതുപോലെ തന്നെ ഇനിയും ഇപ്പോൾ വാവ് മദ്മൂമ്, അതിനുശേഷം വാവ് സുക്കൂന്, വാവ് മദ്ദിയ, ഇനി അത് നേരെ തിരിച്ചും വരും, അപ്പോൾ അവിടെ ഇത് ഖാം ചെയ്യാൻ പാടില്ല. അഥവാ ആദ്യം വാവ് മദ്ദിന് മദ്ദ്, വാവ് മദ്ദിയ വരികയും മദ്ദിൻ്റെ അക്ഷരമായ വാവ് വരികയും വാവിന് സുക്കൂന്, അതിനുശേഷം വാവ് പിന്നെ മുത്തഹരിക്ക ഹറക്കത്തുൽ വാവും വരികയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ ഇത് ഖാം ചെയ്യാൻ പാടില്ല. ആദ്യത്തെ വാവിന് രണ്ടാമത്തെ വാവിലേക്ക് ഇത് ഖാം ചെയ്യരുത്. يا ايها الذين امنوا اصبروا وصابروا اصبروا അവിടെ വാവിൻ്റെ അവസാനത്തിൽ ശേഷമുള്ള വസാബിറു അവിടെയും വാവുണ്ട്. അതുകൊണ്ട് അത് രണ്ടും വേർതിരിച്ച് തന്നെ ഉദണം ഇത് ഖാം ചെയ്യാൻ പാടില്ല. اصبروا وصابروا اصبروا وصابروا എന്നല്ല, اصبروا وصابروا اصبروا وصابروا രണ്ട് വാവിനെയും വേർതിരിച്ച് ഇത് ഖാം ചെയ്യാതെ ഉദണം. ഇനി ലീൻ ആണെങ്കിലോ അത് ഇത് ഖാം ചെയ്യണം, നിർബന്ധമാണ്. അസൗ വഖാലു, ഇവിടെ ഇസ്ബിറു എന്നുള്ളത് ലീനല്ല, അസൗ വഖാലു എന്നുള്ളതാണെങ്കിൽ അസൗ വഖാലു അസൗ വഖാലു എന്നുള്ളതാണ് ഓതേണ്ടത്. അസൗ വഖാലു. അതുപോലെ തന്നെ ശബ്ദാണെങ്കിലും വ ഉഫവ്വിദു ലവ്വ ലൗവൗ വഫവ്വിദു അസൗ വഖാലു. അപ്പോൾ ഇതൊക്കെ പ്രത്യേകം ചെയ്യണം, ശ്രദ്ധിക്കണം. ഇനി വാവ് മുത്തഹരിക്കാണ്, അതിനുശേഷം സാക്കിന് മഹദൂഫ് റസ്മൻ, അഥവാ ഈ റസ്മുൽ ഉസ്മാനിയിൽ ചില കലിമത്തുകൾ അത് വാവ് നീട്ടുന്നുണ്ട്, മദ്ദിയാണ്, പക്ഷെ അവിടെ റസ്മിൽ എന്ത് ചെയ്യില്ല, എഴുത്തിൽ വാവില്ല, ചെറിയ വാവ് സ്വകീയ ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? മുസ്ഹാഫിൽ ശരിക്കുള്ള വാവ്, വലിയ വാവ് ഉണ്ടാവില്ല, വാവ് സ്വകീർ. അപ്പോൾ ഉദാഹരണം ദാവൂദ്, ഫഅവ്വഅലൽകഹ്ഫി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ അത് എന്ത് ചെയ്യണം, ശരിക്കും വ്യക്തമാക്കണം. ഹർക്കത്തുകൾ എത്രയാണോ ആ ഹർക്കത്തുള്ളത്, ആ ഹർക്ക തന്നെ എന്ത് ചെയ്യണം, ഉണ്ടാവണം. ദാവൂദ് ഫഅവ്വഅലൽകഹ്ഫി അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു തഫ്ഹീമായിട്ടുള്ള ഒരു അക്ഷരോതിരില്ല, വാവാകട്ടെ ഫ ബ മീം എല്ലാം തർക്കീഖിൻ്റെ അക്ഷരങ്ങളാണ്. അതുകൊണ്ട് ഈ അക്ഷരങ്ങൾ എപ്പോഴും തർക്കീഖാക്കി ഉച്ചരിക്കുക എന്നുള്ളതാണ് ശരി. ഈ അക്ഷരങ്ങളിൽ തഫ്ഹീം നൽകുക എന്നുള്ളത് അബദ്ധമാണ്, തെറ്റാണ് അതിൻ്റെ ഉച്ചാരണത്തിൽ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വല്ലാഹു എന്നല്ല വ, വല്ലാഹു വാവ് പറയുമ്പോൾ വായ തുറന്നിട്ട് എന്ത് ചെയ്യണം പറയണം. വല്ലാഹു വല്ലാഹു അത്തഖ്വ അത്തഖ്വ എന്നാണ് പറയേണ്ടത്. അപ്പോഴാണ് തർക്കീഖാകുന്നത്. അത്തഖ്വോ എന്നാകുമ്പോൾ അതിൻ്റെ തഫ്ഹീമായി പോവുകയാണ്. അതുപോലെ തന്നെ വ വറസഖാകും വറസഖാകും, ഇവിടെ തഫ്ഹീമിൻ്റെ അക്ഷരം എന്നുള്ളത് റാഉ മാത്രാവും അതുപോലെ തന്നെ ഖാഫും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള വാവു അതുപോലെ സ കും എന്നുള്ളൊക്കെ തർക്കീഖിൻ അക്ഷരമാകുന്നു, ലോലമാക്കി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാകുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കുക. അപ്പോൾ വാവ് അതുപോലെ തന്നെ ഫ എന്നീ അക്ഷരങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അത് ശരിക്കും അതിൻ്റെ ഉച്ചാരണത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം, അതിൻ്റെ തർക്കീഖാക്കി തന്നെ ഉച്ചരിക്കുക. അതുപോലെ തന്നെ മീം വരുമ്പോൾ അതിനെ വേർതിരിക്കുക. ഏത് സന്ദർഭത്തിലാണെങ്കിലും അത് മുത്തഹരിക്കായി അതുപോലെ തന്നെ സാക്കിനായി വന്നാലും അതുപോലെ തന്നെ ആവർത്തിച്ച് അടുപ്പിച്ച് ഒരു വാവ് സാക്കിനും ഒരു വാവ് മുത്തഹരിക്ക് ഒരു വാവ് മുത്തഹരിക്ക് ഒരു വാവ് സാക്കിനും അതുപോലെ തന്നെ വന്നാൽ ആവർത്തനം മനസ്സിലാകുന്ന രൂപത്തിൽ, അത് വ്യക്തമാകുന്ന രൂപത്തിൽ തന്നെയായിരിക്കണം നമ്മൾ പാരായണം ചെയ്യേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ഈ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ബാഉ മീമി എന്നീ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഇത്ബാഖുശ്ശഫത്ത് ഇത്ബാഖുശ്ശഫത്തൈൻ, രണ്ട് ചുണ്ടുകളും ചേർത്തിക്കൊണ്ട് അടച്ചു പിടിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് വാവിൽ നിന്നും അതുപോലെ ഫാഇൽ നിന്നൊക്കെ അല്പം വ്യത്യസ്തമായിക്കൊണ്ട് ഉച്ചരിക്കേണ്ട രണ്ട് അക്ഷരങ്ങളാണ് ബ ലിഷഫത്തൈനിൽ വ ഉബ ഉമ്മീമു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഷഫത്തൈനിൽ ഉച്ചരിക്കുന്ന ഈ വാവു ബാ ഉമീം, ഇതിൽ ബാ ഉമീമിനെ ശരിക്കും എന്ത് ചെയ്യണം, ഇത്ബാഖു ഷഫത്തൈൻ, ചുണ്ടുകൾ ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കണം പറയേണ്ടത്. അതേറ്റവും പിന്നെ ബ ആണ് ഏറ്റവും കൂടുതൽ അതിൽ പറയേണ്ടത്. ബ ബ ബ എന്നുള്ളത് ശരിക്കും ചേർത്ത് പറയേണ്ട ജഹർ, ഷിദ്ദത്ത്, ഇസ്തിഫാല്, ഇൻഫിതാഹ്, ഇദ്ലാഖ്, ഖൽഖലത്ത് എന്ന സിഫത്തുകളൊക്കെ ഉള്ളത്. ഇതിൽ കൂടുതലും ഖവീൻ്റെ സിഫത്തുള്ളത് കൊണ്ട് ഈ ബ എന്ന അക്ഷരം ഹർഫ് ഖവിയാണെന്ന് തജ്വീദ് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നു. അതുപോലെ തന്നെ രണ്ട് അക്ഷരങ്ങൾ രണ്ട് ബാഗുകൾ ഒരുമിച്ച് വന്നാൽ, ഒന്നിലും മുത്തഹരിക്കുമെന്ന് സാക്കിനുമാണെങ്കിൽ എന്ന് സാക്കിനൊന്ന് മുത്തഹരിക്കുമാണെങ്കിൽ അതിനെന്തെയാണ് ഇദ്ഗാം ചെയ്യണം, ഫദ്രിബ് ഇദ്രിബ്. എന്നാൽ മീമിലേക്ക് വരാണെങ്കിൽ അവിടെ രണ്ട് മുത്തഹരിക്കായ ബാബുണ്ടെങ്കിൽ ബാ ഉണ്ടെങ്കിൽ അതിനെ പിന്നെ ഇദ്ഗാം ചെയ്യാൻ പാടില്ല. ഒന്നിന് സാക്കിനും ഒന്ന് മുത്തഹരിക്കും ആകുമ്പോൾ മാത്രമാണ് ഇദ്ഗാം ചെയ്യേണ്ടത്. അത് നമ്മൾ മനസ്സിലായ കാര്യമാണ്. അപ്പോൾ അതിന് റബ്ബുവ ഇബറ വതുബ് അവിടെ ശ്രദ്ധിക്കണം. ഖൽഖലത്ത് എന്ന വിശേഷണം അതിന് നൽകാൻ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. തബ്തഗൂന എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യണം, ബഇന് ഖൽഖലത്ത് എന്ന വിശേഷണം നൽകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ബാഇൻ്റെ അടുക്കൽ മുഫഹമായ ഇസ്തിഇലാൻ്റെ അക്ഷരം വരുമ്പോൾ ആ ഇസ്തിഇലാഇൻ്റെ വിശേഷണം ഒരിക്കലും ബാഇലേക്ക് ചേരരുത്. അൽ ബസീർ അൽ ബസീർ എന്നല്ല അൽ ബ ബ ബ എന്ന് തന്നെ പറയണം, ബ എന്നല്ല പറയേണ്ടത്, അൽ ബസീർ അല്ലെങ്കിൽ അൽ ബസർ. അപ്പോൾ ഇതിന് എന്ത് ചെയ്യണം, ഇസ്തിഇലാഇൻ്റെ വിശേഷണം നൽകാൻ പാടില്ല, ഇസ്തിഫാൽ എന്ന് പറയുന്ന വിശേഷണമാണ് പറയേണ്ടത്. അപ്പോൾ ശരിക്കും നമ്മൾ ഉച്ചരിച്ച് ശീലിക്കണം. അബ് എം എം എഫ് ഔ ഔ എം അബ് എം. അപ്പോൾ ഈ ഉച്ചാരണം ഒറ്റക്ക് ഉച്ചരിക്കുമ്പോഴും അതുപോലെ തന്നെ ഒരു ജുംലയിൽ ഒരു കലിമത്തിൽ ഉച്ചരിക്കുമ്പോഴും ഒരു പദത്തിൽ ഉച്ചരിക്കുമ്പോഴും ഒരു വാചകത്തിൽ പറയുമ്പോഴും അത് ഖുർആൻ്റെ മൊത്തത്തിൽ ഓരോ ആയത്തുകളിലും വരുമ്പോഴൊക്കെ ഈ കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അതാണ് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ യുഅദ്ദിബു മൻ യശ ഔ യഗ്ലിബ് ഫസൗഫ. ഈ അക്ഷരങ്ങൾ ചേർത്തി ബാ ഫ ആണെങ്കിൽ എന്ത് ചെയ്യണം, അത് ബാ മീമൊക്കെയാണെങ്കിൽ ഇത് ലുഹാർ ചെയ്തുകൊണ്ട് തന്നെ ഉച്ചരിക്കണം. അത് പ്രത്യേകമായി എന്ത് വേണം ശ്രദ്ധിക്കണം. പിന്നെ പ്രത്യേകിച്ചും ബാ മീമ എന്നീ അക്ഷരങ്ങൾ പിന്നെ ഇത്തബാഖു ശഫത്തി രണ്ട് ചുണ്ടുകൾ കൂടിച്ചേർന്നുകൊണ്ടാണ് അത് ഓതേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതിൽ തന്നെ ബാഇനാണ് ഏറ്റവും കൂടുതൽ ശക്തിയായി കൊണ്ട് ചേർത്ത് ഓതേണ്ടത്. പിന്നെ മീമാണെങ്കിൽ അല്പം ഒരു ഗ്യാപ്പ് ചെറിയൊരു ഇത് അതിനെ നൽകിക്കൊണ്ട് ബാഇൻ്റെ അത്ര തന്നെ ശക്തിയില്ലാതെ തന്നെ ചുണ്ടുകൾ ചേർത്തിക്കൊണ്ട് ഉച്ചരിക്കണം. ജഹ്ർ, തവസ്സുത്ത്, ഇസ്തിഫാൽ, ഇൻഫിതാഹ്, ഇദ്ലാഖ്, ഗുന്നത്ത് പോലെയുള്ള സിഫത്തുകളാണ് നമ്മുടെ മീമിന് ഉള്ളത്. അതുകൊണ്ട് മീമിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ചെയ്യണം, ശ്രദ്ധിക്കണം. ഹും വ ഹും ഫീ ഹ സാക്കിന മീമിന് ശേഷം വരുന്ന നിയമങ്ങൾ ഇവിടെ നമ്മൾ പ്രത്യേകം എന്ത് ചെയ്യണം, പാലിക്കണം. ബാ മീമ് എന്നീ അക്ഷരങ്ങളെ യഥാക്രമം ഇഖ്ഫാ ഇദ്ഗാം എന്ന് ചെയ്യുന്നു. ബാക്കിയുള്ള 26-27 അക്ഷരങ്ങളെയും ഇൽഹാർ ചെയ്തുകൊണ്ട് പോകുന്നത്, പ്രത്യേകിച്ചും മീമിന് ശേഷം സുക്കൂണിലെ മീമിന് ശേഷം വരുന്ന അക്ഷരങ്ങളെ കൂടുതൽ നമ്മൾ ഇൽഹാർ ചെയ്തുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സാക്കിന മീമിന് ശേഷം മീമ് വന്നാൽ രണ്ട് മീമുകളെയും ഇദ്ഗാം ചേർത്തിക്കൊണ്ട് ഓതുകയും അതുപോലെ തന്നെ ബാ വന്നു കഴിഞ്ഞാൽ അതിനെ ഇഖ്ഫാ ചെയ്തുകൊണ്ട് മണിച്ചുകൊണ്ട് ഓതുകയും ബാക്കിയുള്ള എല്ലാ അക്ഷരങ്ങൾക്കും ഇൽഹാറാണ് ചെയ്യുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രത്യേകമായി എന്ത് ചെയ്യണം, ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച തർക്കീഖിൻ്റെ ശബ്ദമാണ്, തർക്കീഖിൻ്റെ വിശേഷണമാണ് മീമിന് നൽകേണ്ടത്. ഒഴിക്കും പിന്നെ തഫ്ഹീമായി പോകാൻ പാടില്ല. മഹ് മസോ മഹ് മസോ എന്നാണ് ഓതേണ്ടത്. മഹ് മോസോ എന്നല്ല. സ്വാദും അതുപോലെ തന്നെ ഹും തഫ്ഹീമാണ്, പക്ഷെ അതിനിടയിൽ മീമ് തർക്കീഖായിട്ടുള്ള മാ റോദ് മാ റോദ് മാലിക്കി മാലിക്കി യൗമിദ്ദീൻ എന്നല്ല. പല ആൾക്കാരും ശ്രദ്ധിക്കാറില്ല മാലിക്കി അവിടെ മാ എന്നാണ് പറയേണ്ടത്, അതല്ലാതെ മാ എന്നല്ല പറയേണ്ടത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകമായി എന്ത് ചെയ്യണം, ശ്രദ്ധിച്ചുകൊണ്ട് ഓതാൻ നമ്മൾ പരിശ്രമിക്കണം. ലകും ബിഹി യഅതസിം ബില്ലാഹി. അപ്പോൾ ഈ രൂപത്തിൽ അക്ഷരങ്ങളുടെ ശരിയായ ഉച്ചാരണം മനസ്സിലാക്കിക്കൊണ്ട് ആ രൂപത്തിൽ തന്നെ ഉച്ചരിക്കാൻ നമ്മൾ പരിശീലിക്കണം. നമ്മുടെ ഖുർആൻ പാരായണം ആ രൂപത്തിൽ നമ്മൾ ശരിക്കും ശരിയായ രൂപത്തിലുള്ള ഖിറാഅത്ത് കേട്ടുകൊണ്ട് ആ രൂപത്തിൽ നമ്മളെ ഖിറാഅത്ത് ശരിയാക്കിയെടുക്കാനും ചിട്ടപ്പെടുത്തിയെടുക്കുവാനും അത് പരിശീലനത്തിലൂടെ നമ്മൾ അത് പ്രാവർത്തികമാക്കുവാനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോരുത്തരുടെയും വിശുദ്ധ ഖുർആൻ പാരായണങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ ആക്കി തീർക്കുമാറാകട്ടെ. നാം ഓതുന്ന ഓരോ ഹർഫുകൾക്കും പത്തരട്ടി ഏറ്റവും ചുരുങ്ങിയത് കൂലി ലഭിക്കുന്ന രൂപത്തിൽ എണ്ണമറ്റ അനേകായിരം അനേക ലക്ഷം കോടി പ്രതിഫലങ്ങളൊക്കെ കരസ്ഥമാക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മെ ഇവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫി ദുനിയ ഹസന വ ഫിൽ ആഖിറതി ഹസനതൻ വ ഖിന അദാബന്നാർ വ സല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വ അലാ ആലിഹി വ സഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
4: നിങ്ങൾ കേട്ടത് തജ്വീദ് പഠനം. ഇന്ന് തജ്വീദ് പഠനത്തിൽ വിവിധ അക്ഷരങ്ങളുടെ ഉച്ചാരണങ്ങളുടെ അബദ്ധങ്ങൾ എന്ന വിഷയം പഠിപ്പിച്ചത് ബഹുമാന്യനായ അബ്ദുള്ള സമീർ മദീനി. തജ്വീദ് പഠനം സമാപിക്കുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരി സഹോദരന്മാരെ, ഇസ്ലാം നൽകുന്ന അധ്യാപനങ്ങളിൽ വളരെ ഗൗരവം നിറഞ്ഞതാണ് ദുൽമ് ചെയ്യാതിരിക്കുക എന്നത്. മതപരമായി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരുടെ അവകാശ അധികാരത്തിൽ അന്യായമായ ഇടപെടലാണ് എങ്കിലും അനീതി, അന്യായം ചെയ്യൽ, അക്രമം, അവകാശങ്ങൾ നൽകാതിരിക്കലോ, തെറ്റിച്ച് നൽകലോ, വൈകി നൽകലോ, അഭിമാനത്തിന് പരിക്കേൽപ്പിക്കൽ എല്ലാം ഇസ്ലാം കർശനമായി നിരോധിച്ച ദുൽമിൻ്റെ പരിധിയിൽ വരും. അനീതിയും അന്യായവും ജീവിതത്തിൻ്റെ അലങ്കാരമായി കാണുന്നവരാണ് ഇന്ന് ഏറെയും. മതവിശ്വാസികൾ പോലും ഇതിൽ നിന്ന് വ്യത്യസ്തരാകുന്നില്ലെന്നത് ഖേദകരമാണ്. കുടുംബം, സൗഹൃദം, സംഘടന, അധികാരം എന്നതിലേതാണോ അള്ളാഹു ഒരാൾക്ക് അനുഗ്രഹമായി നൽകിയത്, അത് ഒരു ദൈവിക പരീക്ഷണമായി കണ്ട് അമാനത്ത് നീതിപൂർവം നിർവഹിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് വിശ്വാസികൾ എല്ലാവരും. പക്ഷേ അവർ പോലും ഒഴുക്കിനൊത്ത് നീന്തുന്നുവോ എന്ന് നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട്. അറിയുക, അന്യായവും അനീതിയും ചെയ്യുന്നതിലൂടെ പ്രഥമമായി നമുക്ക് നഷ്ടപ്പെടുന്നത് അള്ളാഹുവിന്റെ ഇഷ്ടം തന്നെയാണ്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു ളാലിമീൻ എന്നും ഇന്നഹു ലാ യുഹിബ്ബു ളാലിമീൻ എന്നും അള്ളാഹു മൂന്ന് പ്രാവശ്യം വിശുദ്ധ ഖുർആനിൽ ആവർത്തിക്കുന്നുണ്ട്. അറിയുക, തീർച്ചയായും അള്ളാഹു ദുൽമ് ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുകയില്ല. അന്യായങ്ങളെല്ലാം കൊടും ഭീകരമാണെങ്കിൽ പോലും അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ ഏറ്റവും വലിയ അന്യായം എന്നത് അള്ളാഹുവിന്റെ ഏകത്വത്തിൽ പങ്കാളികളെ ഉണ്ടാക്കി അള്ളാഹുവിനെ ശിർക്ക് ചെയ്യുന്നതാണ്. ഇന്ന ശിർക്കല ദുൽമുൻ അദീം എന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ശിർക്ക് അഥവാ ബഹുദൈവാരാധന, അതാണ് ഏറ്റവും കൊടിയ അക്രമം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പരിഗണിക്കാതെ ശരീരത്തിന് നരകാഗ്നിയിലേക്ക് പാകപ്പെടുത്തി കൊടുക്കുന്നതാണ് സ്വന്തത്തോട് ചെയ്യുന്ന മറ്റൊരക്രമം. അള്ളാഹു പറയുന്നു, വമൻ യതഅദ്ദ ഹുദൂദ അല്ലാഹി ഫഖദ് ളലമ നഫ്സ. ആരെങ്കിലും അള്ളാഹുവിന്റെ അധികാരങ്ങളെ, അള്ളാഹുവിന്റെ അതിരുകളെ ഭേദിക്കുന്നുവോ അവൻ അവന്റെ സ്വന്തത്തോട് തന്നെ ളുൽമ് ചെയ്തിരിക്കുന്നു. അടുത്തവരോടും അകന്നവരോടും മനുഷ്യരോടും ഇതര ജീവികളോടും നാം കാണിക്കുന്ന അന്യായവും അനീതിയും അത് എത്ര അളവിൽ കുറഞ്ഞതാണെങ്കിലും അള്ളാഹുവിന്റെ ശ്രദ്ധയിൽ പെടാതിരിക്കുകയില്ലെന്ന താക്കീത് വിശ്വാസികളെ പേടിപ്പിക്കേണ്ടതാണ്. ളുൽമ് എല്ലാ ഇനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ പ്രേരിപ്പിക്കുന്ന വചനമാണ് അള്ളാഹു പറയുന്നത്, ലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ളാലിമുൻ. അക്രമികളായ ആളുകൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു അശ്രദ്ധനാണെന്ന് നീ വിചാരിക്കരുത്. യൗമലാ യൻഫഉ ളാലിമീന മഅദിറത്തുഹും വലഹും ഉല്ലഅനത്ത് വലഹും സുഉദ്ദാർ. അന്യായം കാട്ടിയവർക്ക് അവരുടെ ഒഴിവു കഴിവുകളൊന്നും ഉപകാരപ്പെടാത്ത ദിനം, അവർക്കാകുന്നു ശാപം, അവർക്കാകുന്നു ചീത്തഭവനം. അന്യായത്തിനും അക്രമത്തിനും വിധേയനാകുന്നവന്റെ ഹൃദയരോധനം ആകാശ അതിരുകളെ ഭേദിച്ച് സട്ടാവിലെത്താൻ ഒട്ടും വൈകില്ലെന്ന പ്രയോഗം എത്ര ഗൗരവമുള്ളതാണ്. നിസ്സായനായ മനുഷ്യന്റെ പ്രാർത്ഥന പരിഗണിക്കുമ്പോൾ അതിൽ വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ മുത്തഖിയെന്നോ പാപിയെന്നോ തുടങ്ങിയ വേർതിരിവുകളൊന്നും അള്ളാഹു കാണിക്കുകയില്ലെന്ന വാഗ്ദാനം വളരെ ഗുരുതരമാണ്. അള്ളാഹു അന്യായത്തിനും അനീതിക്കും പാത്രമാകുന്നവന്റെ പ്രാർത്ഥന സൂക്ഷിക്കണമെന്നത് ആ അർത്ഥത്തിൽ താക്കീത് നൽകുന്ന 18 സഹീഹായ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ബദറിൽ പങ്കെടുത്ത സ്വർഗപ്രവേശനത്തിന് മതിയായ കാരണങ്ങളുള്ള മുആദ് ഇബ്നു ജബ്ർ റളിയല്ലാഹു അൻഹുവിനെ ഭരണകർത്താവായി യമനിലേക്ക് നിയോഗിക്കുമ്പോൾ നൽകിയ ഉപദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്, വത്തഖി ദഅവത്തൽ മളൂം ഫഇന്നഹു ലൈസ ബൈനഹു വബൈനല്ലാഹി ഹിജാബ് എന്നാണ്. നീ അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയെ സൂക്ഷിക്കണം, കാരണം അവന്റെയും അള്ളാഹുവിന്റെയും ഇടയിൽ ഒരു മറയില്ല. ഒരിക്കലും അള്ളാഹു തട്ടിക്കളയാത്ത മൂന്ന് പ്രാർത്ഥനകളെ കുറിച്ച് പഠിപ്പിച്ചിടത്തും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഊന്നി പറഞ്ഞത് ദഅവത്തുൽ മദ്ലൂം, അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന എന്നാണ്. അത് വലൗകാന ഫാജിറൻ എന്നും കാഫിറൻ എന്നും രണ്ട് സ്ഥലങ്ങളിൽ പ്രത്യേകം പരാമർശിച്ചതുപോലും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ ദുൽമെന്ന കൊടും ഭീകരൻ കടന്നു വരുന്നില്ലെന്നും നമ്മുടെ ഇഹബര ജീവിതത്തിന്റെ സമാധാനവും നിർഭയത്വവും കൗരുന്നില്ലെന്നും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രക്ഷ തേടാറുണ്ടായിരുന്നത് പോലെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക്ക എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷ തേടാറുള്ള പ്രാർത്ഥനകളിൽ ഒന്ന് ദഅവത്തിൽ മദ്ലൂം, അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയുടെ കെടുതിയിൽ നിന്നാണ്. നമ്മളും അത് സൂക്ഷിക്കേണ്ടതാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി, പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിന്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക. കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
4: പീസ് റേഡിയോ ജനക്ഷേമം ജനോപകാരപ്രദമായ സാങ്കേതിക വിജ്ഞാനത്തെ ലളിതമായി ശ്രോതാക്കൾക്ക് പകർന്നു നൽകുന്ന ജനക്ഷേമത്തിൽ ഇന്ന് വാഹനങ്ങളുടെ AC ആരോഗ്യകരമായി എങ്ങനെ ഉപയോഗിക്കാം, ഈ വിഷയമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് യൂസഫ് പി മുസ്തഫ, കൂടെ പീസ് റേഡിയോ പ്രതിനിധി മുഹമ്മദ് അലി നെടുവഞ്ചേരി.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ജനക്ഷേമം പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിത്യജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന വിഷയങ്ങളിലൂടെ കടന്നുപോകുന്ന ജന